0: നനഞ്ഞ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ പൂർണ്ണമായി നനഞ്ഞതല്ലെങ്കിലും അല്പം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കുട്ടികൾക്കുണ്ടാകാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്?
1: തീർച്ചയായും ഈ മഴക്കാലം നമുക്കറിയാം, കുട്ടികൾക്ക് ഇപ്പോൾ കുട കൊടുത്തു വിട്ടാൽ തന്നെ കുട്ടികൾ മഴയും കൊണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ടാവുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കഴുകി തുണി കഴുകിയിട്ട് ഉണങ്ങിയാലും ഉണക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയമാണ്, ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ ഈർപ്പം ഒരു നനഞ്ഞ വസ്ത്രം ധരിക്കാൻ പ്രധാനമായിട്ടാണ്, ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യത, പ്രത്യേകിച്ച് ഈ കക്ഷത്തും അതേപോലെ തന്നെയുള്ള ഭാഗങ്ങളിലൊക്കെ കാലിൻ്റെ അഴയിലൊക്കെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പല ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ വരാൻ വളരെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ആളുകൾ, കുട്ടികൾക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൗഡർ, കാൻഡിഡ് പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് പൗഡർ അവൈലബിൾ ആണ്. ഡ്രസ്സ് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ ഈ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന ഒരു പരിധി വരെ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികളിപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിലാവും കളിക്കുന്നത്, ചെളിവെള്ളത്തിലാണ് ഫുട്ബോൾ കളിക്കുന്ന പല കുട്ടികളും, ഇപ്പോൾ ചെളിവെള്ളത്തിലൊക്കെയാണ് ഫുട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിരലിൻ്റെ ഇടയിലൊക്കെ ഇത്തരം ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവരോട് പറയേണ്ടത് ഇത്തരം കളി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ അവർ കളി കഴിഞ്ഞിട്ട് നല്ലോം ശുദ്ധവെള്ളത്തിൽ നല്ലോം കഴുകി വൃത്തിയാക്കി വിരലിൻ്റെ ഇടകൾ നമ്മൾ തുണി കൊണ്ട് നല്ലോം തുടച്ച് എടുക്കണം. അപ്പം അതിന് ശേഷം നമുക്ക് ഈ ഫംഗൽ ആൻറ്റി ഫംഗൽ പൗഡർ, കാൻഡിഡ് പൗഡറൊക്കെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഈ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.
0: മഴക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
1: നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ കുട്ടികൾക്ക്, കാരണം എപ്പോഴും മഴക്കാലമാകുമ്പോൾ എപ്പോഴും ഭക്ഷണമൊക്കെ വളരെ തണുത്തിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഈ തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണമായിരിക്കും എടുത്തു കൊടുക്കുന്നത്. അത് ചൂടാക്കി കഴിഞ്ഞാലും ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ബാക്ടീരിയ എപ്പോഴും നശിക്കണമെന്നില്ല. ഇത്തരം തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് വയറ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, പ്രത്യേകിച്ച് ഈ വയറിളക്കങ്ങൾ. ഈ ഭക്ഷണത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും വയറിളക്കം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളും അതും ഈ ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചൂടുള്ള, നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കുട്ടികൾക്ക് നൽകാവൂ. അതോടൊപ്പം തന്നെ ഈ ശീതളപാനീയങ്ങളും ഈ ബോട്ടിൽ ഡ്രിങ്ക്സ്, ഈ കുപ്പിയിലാക്കിയിട്ടുള്ള ഒരു ശീതളപാനീയങ്ങളും കുട്ടികൾക്ക് നൽകരുത്. എപ്പോഴും ഫ്രഷായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. ഫ്രഷായിട്ടുള്ള പച്ചക്കറി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് കഴുകണം. പ്രത്യേകിച്ച് ചീര പോലെയുള്ള സാധനങ്ങൾ, ചീര, കാബേജ് അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും നല്ലോം വെള്ളത്തിലിട്ട് ഉപ്പിട്ട് നല്ല വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ടായ പാചകം ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ.
0: കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ധാരാളമായി.
1: അതെ അതെ.
0: കുട്ടികൾ കൈ കഴുകുന്ന ശീലം പൊതുവെ കുറവാണ്. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടിയോട് കൈ കഴുകുമെന്ന് ചോദിച്ചാൽ വാഷ് ബേസിൽ പോയി ജസ്റ്റ് വാട്ടർ ടാപ്പ് ഒന്ന് തുറന്ന് കൈ കാണിച്ച് പോരാ എന്നിൽ കവിഞ്ഞ് കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം നേരത്തെ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ ഡോക്ടർ സൂചിപ്പിക്കേണ്ടേ? അത് പ്രത്യേകിച്ച് എത്ര എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് സോപ്പോ മറ്റോ കാര്യങ്ങളോ നിർദ്ദേശം ഒന്ന് കൊടുത്താൽ എങ്ങനെ അതിൻ്റെ ഒരു
1: അല്ല, എപ്പോഴും നമ്മൾ അവരോട് ശീലിപ്പിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിന് ശേഷവും എപ്പോഴും സോപ്പിട്ട് കൈ കഴുകാനുള്ള ഒരു ശീലം അവരിൽ ഉണ്ടായിരിക്കണം.
0: അത്
1: നമ്മളൊരു പണ്ടൊക്കെ നമ്മളെ ഈ ഇത് വന്ന സമയത്ത്, കോവിഡ് വന്ന സമയത്ത് എല്ലാവരെയും കൈ കഴുകാൻ പഠിപ്പിച്ചിരുന്നു. അത് ഒരു 7 സ്റ്റെപ്പുള്ള കൈ കഴുകലായിരുന്നു, ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞത് ഒരു 7 സ്റ്റെപ്പ് ആയിരുന്നത്. അത്രത്തോളം വേണ്ടെങ്കിലും നമ്മളെന്തായാലും ഈ പ്രത്യേകിച്ച് ഈ സന്ദർഭം, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ കുട്ടികൾക്ക് സോപ്പിട്ട് കഴുകാനുള്ള ഒരു ശീലം, കൈ കഴുകാനുള്ള ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കണം.
0: മഴയത്ത് കുട്ടികൾ കളിക്കരുത് എന്ന് പറയാൻ ശരിയല്ല, അവർ കളിക്കണം. മഴയത്ത് കുട്ടികൾ കളിച്ച ശേഷം പിന്നെ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ്? പ്രത്യേകിച്ച് നേരത്തെ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ പറഞ്ഞു.
1: നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് കേരളം ചെളിവെള്ളത്തിലായിരിക്കും കുട്ടികൾ കളിച്ചിട്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ അവർ നല്ല സോപ്പിട്ട് കഴുകണം.
0: സോക്സും
1: കാര്യങ്ങളൊക്കെ മാറ്റി സോക്സ് ഡെയിലി കഴുകണം അവരടുത്ത്. അതോടൊപ്പം തന്നെ ശരീരവും ഒക്കെ നല്ല സോപ്പിട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം. അതോടൊപ്പം നഖം വെട്ടൽ നേരത്തെ പറഞ്ഞതാണ് എപ്പിസോഡിൽ, നഖം എപ്പോഴും ട്രിം ചെയ്ത് വൃത്തിയായിട്ടിരിക്കണം. കാരണം നമ്മൾ ഈ ചെളിവെള്ളത്തിൽ കളിക്കുമ്പോൾ ചെളിയൊക്കെ കയറി ഈ നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും നഖം വെട്ടിക്കൊടുക്കണം. അവരെ
0: മഴക്കാലത്ത് സാധാരണ വരുന്ന ഏറ്റവും ആദ്യം വരെ എന്തായാലും ഒരു പനി, ഇങ്ങനെ ഒരു പനി വന്നാൽ പ്രാഥമികമായി വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾക്ക് മെഡിസിൻ അല്ല എന്താ ചെയ്യാൻ കൊടുത്തു വെക്കാൻ പറ്റും?
1: അല്ല, പനി വന്നാൽ ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, ഒരു 2-3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പനി വന്നാൽ ചിലപ്പോൾ ഫിറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കുട്ടികളെ വെള്ളം മുക്കി തുടച്ച് സാധാരണ ടാപ്പ് വാട്ടറിൽ, വല്ല തണുത്ത വെള്ളത്തിലല്ല, ചൂടുവെള്ളത്തിലല്ല, സാധാ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നമ്മൾ തുണി മുക്കി പിഴിഞ്ഞെടുത്ത് മേല് തുടച്ചു കൊടുക്കാം. ടെമ്പറേച്ചർ കുറയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നോ രണ്ടോ, ഓരോ ദിവസം ഒന്നല്ലെങ്കിൽ 2 ദിവസം ഇപ്പം ചെറിയ പനിക്കൊക്കെ പാരസെറ്റമോൾ കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാരസെറ്റമോൾ കൊടുത്തിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വരും.
0: ഈ തുണി നനച്ച് തുടക്കുക എന്നത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും അല്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതാണ് ഒരു കാര്യങ്ങൾ.
1: അതെ, പെട്ടെന്ന് പനി കുറയാന്ന് കുറക്കാന്നുള്ളതാണ്, ശരീരത്തിന്റെ ഊഷ്മാവ് കുറക്കാന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: ഇങ്ങനെ ചിലപ്പോഴൊക്കെ സാധാരണഗതിയിൽ ഒരു ഫസ്റ്റ് എയ്ഡ് നിലക്ക് പല വീട്ടിലും പാരസെറ്റമോൾ ഒക്കെ ഉണ്ടാവില്ല, അങ്ങനെ സ്വയം മരുന്ന് കൊടുക്കുന്നതിൽ അപാകതയുണ്ടോ?
1: അല്ല, സ്വയം മരുന്ന് ട്രീറ്റ് ചെയ്യുന്നത് അപാകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം 1-2 ഡോസ് കൊടുത്തതിന് ശേഷം പനി മാറുന്നില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കുന്നത്. അതല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4-5 ദിവസം ഇങ്ങനെ പാരസെറ്റമോളും കഴിച്ചുകൊണ്ടിരുന്നാൽ അത് എന്ത് പനിയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല.
0: നേരത്തെ നമ്മൾ ആന്റിബയോട്ടിക്കുകളെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ. പലപ്പോഴും മുമ്പൊരു പ്രാവശ്യം പനിയുണ്ടായപ്പോൾ ഡോക്ടറെ കാണിച്ചിരുന്നു, ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതിയിരുന്നു, അന്നങ്ങനെ സുഖമായി. പിന്നീട് ഒരു പനി ഉണ്ടായപ്പോൾ ആ ആന്റിബയോട്ടിക് തന്നെ വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത ചിലരിലെങ്കിലും കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡോക്ടർക്ക്?
1: അല്ല, ഒരു പനി എന്ന് പറഞ്ഞത് ഒരുപാട് കാരണങ്ങളുണ്ട് പനിക്ക്. അതായത് പനി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തല മേലെ മുതൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, തണ്ടയിൽ വായിലായിരിക്കാം, ചിലപ്പോൾ ടോൺസിലായിരിക്കാം, ഫൈറിഞ്ചൈറ്റിസ് ആയിരിക്കാം, ചിലപ്പോൾ ചെസ്റ്റിലാണെന്ന് വെച്ചാൽ നമ്മളെ കഫക്കെട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം, വയറിലാണെന്ന് വെച്ചാൽ ജി ഐ അല്ലെങ്കിൽ കോളൈറ്റിസ് പോലെ, അല്ലെങ്കിൽ ഗ്യാസ്ട്രോഎൻടെറൈറ്റിസ്, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് പനി വരാൻ വേണ്ടിയിട്ട്. ഒരു മനസ്സിലായി? അപ്പോൾ ഏതൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും പനി ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഈ ഇത്തരം ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ഓരോന്നിനും പല അണുക്കളാണ് അത് ഉണ്ടാക്കുന്നത്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അതേ അണു തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ യൂറിനറി ട്രാക്ട് മൂത്രത്തിലെ പഴുപ്പ് ഉണ്ടാക്കുന്നത്, അതേ അണു തന്നെ ആയിരിക്കില്ല നമ്മളെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്, അതേ ആയിരിക്കില്ല ചിലപ്പോൾ ചെവിടിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഓരോന്നിനും ഓരോ ഓർഗാനിസം ഉണ്ട്, ഓരോന്നിനും ഓരോ അസുഖങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ അണുക്കളാണ്. ഈ ഓരോ അണുവിനും വ്യത്യസ്തമായ ആൻറ്റിബയോട്ടിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ തൊണ്ടയിൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷന് വേണ്ട ഉപയോഗിക്കുന്ന, നമുക്ക് വയറിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. വയറിലുണ്ടാകുന്ന ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ മൂത്രത്തിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആന്റിബയോട്ടിക്സ് ഉണ്ട്.
0: രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പനിക്ക് അന്നൊരു ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതുന്നു, ഇത്രയും വിശദമായൊന്നും അവർ ചിന്തിക്കാതെ അത് കഴിക്കുന്നത് തികച്ചും അപകടകരമാണ്.
1: അത് അപകടകരമാണത്, കാരണം വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് പനി ഉണ്ടാവുന്നത്. എപ്പോഴും ഒരേ കാരണമായിരിക്കില്ല അത്. അപ്പോൾ ഓരോ സമയത്തും ഉണ്ടാകുന്ന വ്യത്യസ്ത കാരണങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ ആന്റിബയോട്ടിക്കുകൾ വേണ്ടിവരും.
0: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1-2 ദിവസം പനി പാരസെറ്റമോളോ മറ്റോ കൊടുത്ത് നോക്കി, ഇല്ലെങ്കിൽ വീണ്ടും ഡോക്ടറെ കണ്ട് എന്താണ് ഈ പനിക്ക് കാരണം എന്ന് താങ്കളുടെ സംസാരത്തിൽ പറഞ്ഞ പോലെ ആ ഇൻഫെക്ഷൻ.
1: തീർച്ചയായും പനി മാത്രമേ ഉള്ളൂ, ചെറിയൊരു പനി മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. പക്ഷെ പനിയോടൊപ്പം കൂടെ അതിന് ഛർദിയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫിറ്റ്സ് പോലെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാവുന്നുണ്ട്, ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഡോക്ടറെ അന്ന് തന്നെ കാണിക്കണം. ചെറിയൊരു പനി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളത്. പക്ഷെ പനിയോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങളുണ്ട്, ഛർദി അല്ലെങ്കിൽ തലകറക്കം, ഫിറ്റ്സ് അല്ലെങ്കിൽ ബോധക്ഷയം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോറിയന്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ
0: തീർച്ചയായും
1: ഡോക്ടറെ കാണിക്കണം.
0: തീർച്ചയായിട്ടും. മറ്റൊന്ന് ORS, ഈ വയറിളക്കം ഛർദിയൊക്കെ നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ, നിർജ്ജലീകരണം, പിന്നെ വാട്ടർ കണ്ടന്റ് ശരീരത്തിന് നഷ്ടപ്പെടുകയും പിന്നെ അങ്ങനെ ക്ഷീണം പറ്റുന്നുണ്ടല്ലോ, ആ സമയത്ത് സാധാരണഗതി കൊടുക്കുന്ന ഒരു ഇതാണല്ലോ ORS, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്. ഇതിന്റെ പ്രാധാന്യവും ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വാങ്ങി കൊടുക്കേണ്ടത് എങ്ങനെ, അതിന്റെ ഒരു ഒരു സ്ട്രക്ചർ പറഞ്ഞാൽ നന്നായിരിക്കും.
1: നമുക്കറിയാം ഈ ഡയറി ഒക്കെ ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് ഈ വയറിളക്കം ഉണ്ടാവുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ, ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണമാണ്. ഡീഹൈഡ്രേഷനാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. അതിനെ നമ്മൾ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ORS അല്ലെങ്കിൽ മേടിക്കുന്ന ORS നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം അത് നമ്മളെ ശരീരത്തിലെ വാട്ടർ റെസ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ ഈ ORS മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ORS എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാം. അതായത് ഈ കഞ്ഞിവെള്ളം ഉപ്പിട്ട്, അത് ഏറ്റവും നല്ലൊരു ORS ആണ്, കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കൊടുക്കുക, അത് നല്ലൊരു ORS. അതല്ലെങ്കിൽ നമ്മളെ നമുക്ക് വീട്ടിൽ ഓ ആർ എസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ഒരു ലിറ്റർ വെള്ളം

0: ഭയങ്കര തേഴ്സ്റ്റ്, ദാഹം കൂടും,
1: ദാഹം കൂടും,
0: ശരീരത്തിലെ വെള്ളം പോകുമ്പോൾ ദാഹം കൂടും, പിന്നെ കുറേ നല്ല ഡയറി അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദാഹം അങ്ങനെ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കുട്ടിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. ദാഹം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ കണ്ണുകളെ കുഴിയും, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിന്റെ ടെൻഷൻ കുറയും, നമ്മളെ സ്കിന്നൊക്കെ വലിയ ലൂസായിരിക്കും, തൊലി ലൂസായിട്ട് വരും. നമ്മൾ പിഞ്ച് ചെയ്താൽ ഇങ്ങനെ സ്ലോലി റിട്രാക്ട് ചെയ്യുള്ളൂ, ഇങ്ങനെ ബാക്ക് സൈഡിൽ പോകും. അതേമാതിരി മൂത്രത്തിന്റെ അളവ് കുറയും. പിന്നെ സിവിയർ ആകുമ്പോൾ ഈ റിട്രാക്ഷൻ നമ്മളിങ്ങനെ തൊലി പിടിച്ചാൽ പിന്നെ അത് അങ്ങനത്തെ നിൽക്കുള്ളൂ,
1: തിരിച്ചു
0: പോവാത്തൊരവസ്ഥയിൽ വരും. പിന്നെ മൂത്രം തീരെ പോവില്ല, കണ്ണുകളൊക്കെ കുഴിഞ്ഞിരിക്കും, ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാവും. അതായത് മോഡറേറ്റ് സിവിയർ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ ഇത്ര തലച്ചോറിനൊക്കെ ബാധിക്കും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ലവണങ്ങളൊക്കെ നഷ്ടപ്പെടും, സോൾട്ട് നഷ്ടപ്പെടും, ഹൈപ്പോനട്രീമ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സോഡിയം കുറയും. അപ്പോൾ ഇതുകൊണ്ട് കുട്ടിക്ക് ബോധക്ഷയം ഉണ്ടാവും, ഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു ലക്ഷണങ്ങളാണ് അതിൻ്റെ.
1: പൊതുവെ വയറിളക്കവും ഛർദിയും കൂടി ഒന്നിച്ചു വന്നാൽ പലപ്പോഴും ഈ ORS കൊടുക്കുമ്പോഴും ഛർദിച്ചു വരും. അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുക?
0: ഇതിപ്പോൾ രണ്ട് ഇപ്പോൾ ORS കൊടുത്തിട്ടും ഛർദ്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നു. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് അടുത്ത ഓപ്ഷൻ തന്നെ ഐ ഫ്ലൂ, ആ ഗ്ലൂക്കോസ് കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ഡോക്ടർ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരും.
1: ഛർദി
0: രണ്ടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല. വെള്ളം കുടിത്താലും കുടിക്കുന്നില്ലെങ്കിൽ പിന്നെ ഗ്ലൂക്കോസ് തന്നെ നിവൃത്തിയുള്ളൂ.
1: മഴക്കാലത്ത് കുട്ടികളും മുതിർന്നവരും ഒക്കെ ആരോഗ്യനില, ആരോഗ്യകരമായ ഒരു ദിനചര്യ, ഡെയിലി റൂട്ടീൻ നമുക്ക് എങ്ങനെ നിലനിർത്താം? അതുമായി ബന്ധപ്പെട്ട് പി സി റേഡിയോ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
0: അല്ല, ഇതിപ്പോ നേരെ നമ്മളിപ്പോ ഇത്രയും നേരം സെർച്ച് ചെയ്തതിന്റെ രാഗം മൊത്തമാണ് ഇപ്പൊ പറയേണ്ടത്. പ്രധാനമായിട്ടും നമ്മളെ ഏറ്റവും ഒന്നാദ്യം നമ്മളെ പരിസര ശുചീകരണമാണ്. കാരണം പരിസരത്തുള്ള നമ്മളെ വീടും പരിസരമൊക്കെ ശുചീകരിക്കുക, വേസ്റ്റ് ഡിസ്പോസൽ ഒഴിവാക്കുക. കാരണം അവിടെ കൊതുക് വരുന്നതും ഈച്ച വരുന്നതൊക്കെ ഒഴിവാക്കുക എന്നുള്ള പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വെള്ളത്തിന്റെ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം സോഴ്സുകളൊക്കെ, കാരണം കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കുക, വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നത് മറ്റൊന്ന്, നമ്മൾ ഫുഡ് ഭക്ഷണത്തിൻ്റെ രീതി, അതായത് തിളപ്പിച്ചാറിയ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, ചൂടുള്ള ഭക്ഷണം കഴിക്കുക, ഭക്ഷണങ്ങൾ കൂടുതൽ നേരം അടച്ചു വെക്കാതിരിക്കുക, ഉപയോഗിച്ച ഭക്ഷണം വീണ്ടും തണുപ്പിച്ച് ചൂടാക്കി വീണ്ടും കഴിക്കാതിരിക്കുക. അപ്പോൾ ഇത്തരം ഭക്ഷണ ശീലങ്ങൾ നമ്മൾ എപ്പോഴും വീട്ടിൽ കൊണ്ടു നടക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ നമ്മളെന്താ പറയുക, ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലും നമ്മൾ കുറച്ച് ഉണങ്ങിയ തുണികൾ ഇട ഉപയോഗിക്കാതിരിക്കുക, നല്ല ഉണങ്ങിയ തുണികൾ മാത്രം ഉപയോഗിക്കുക. ഇതാണ് ഒരു ആകെ മൊത്തം നമ്മൾ വർഷകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കൊതുകുകളുണ്ടാവും, നേരത്തെ പറഞ്ഞു കൊതുകുകൾ ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്.
1: ഈ വൈറൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ വാക്സിൻ പലപ്പോഴും അതിലൊരു റോള് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വൈറൽ അസുഖങ്ങൾക്ക് മെഡിസിൻ പൊതുവെ കുറവാണ് എന്ന ഡോക്ടർ സംസാരത്തിൽ വന്നല്ലോ. ഇതിന് പല രോഗങ്ങൾക്കും വാക്സിൻ കേട്ട് വരുന്നുണ്ട്, ഈ വൈറൽ ഇതിനുമായി. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പി സി റേഡിയ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള
0: വാക്സിൻ? അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ഉണ്ടാവുന്നത് ഈ ഫ്ലൂ, ജലദോഷം, ഫ്ലൂ ആണത്. അപ്പോൾ അതിന് ഇൻഫ്ലുവൻസ ബി വാക്സിൻ എന്നിട്ട് അവൈലബിൾ ആണ്. അത് എല്ലാ വർഷവും ഓരോ ഡോസ് ഇഞ്ചക്ഷൻ എടുക്കാവുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് തുടക്കത്തിൽ മുതലേ ഇപ്പോൾ 3 ഡോസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്, ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. 1.5 വയസ്സിലും അതേപോലെ തന്നെ 2 വയസ്സിലൊക്കെ ആയിട്ട് 1 മാസത്തെ ഗ്യാപ്പിലും 6 മാസത്തെ ഗ്യാപ്പിലൊക്കെ ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് മുതിർന്നവരിലും എല്ലാ കൊല്ലം ഇത്തരം ഫ്ലൂ വാക്സിൻസ് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ജലദോഷപ്പനിയൊക്കെ കുറഞ്ഞു കാണുന്നുണ്ട്.
1: ഏതായാലും നമുക്ക് അനുഭവിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ഉപകാരപ്രദമായ, മഴക്കാലവും കുട്ടികളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നത് അള്ളാഹു നമ്മിനും സ്വീകരിക്കുമാറാവട്ടെ. ആളുകൾക്ക് വളരെ ഉപകാരപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ചർച്ച ചെയ്യാൻ ഇൻഷാല്ലാ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.
0: അള്ളാഹു
1: സ്വീകരിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. മഴക്കാല രോഗപ്രതിരോധം, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ നീലാർ മുഹമ്മദ്.
3: പ്രിയമുള്ളവരെ, ഒരു മരത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ചിന്തയിൽ 400 വർഷം പഴക്കമുള്ള ഷജറത്തുൽ ഹയാ

0: ജീവന്റെ മരം എന്ന് പറയുന്ന ഒരു മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കമൻ്റ് ചെയ്യാം. ബഹ്റൈനിലാണ് ആ മരമുള്ളത്. നമുക്ക് ഗൂഗിളിൽ അടിച്ചെടുത്താൽ തന്നെ ആ മരത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മരമാണ്, ഒരു 9-10 മീറ്റർ ഉയരമുള്ള ഒരു മരം. ശുദ്ധജലങ്ങളൊന്നും അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വേരുകൾ സാധാരണ ഒരു മരത്തിൻ്റെ നേക്കാളപ്പുറത്ത് ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ആ പ്രദേശത്ത് മഴ പിന്നെ വെള്ളത്തിൻ്റെ സാധ്യതകളൊക്കെ വളരെ വിരളമാണ്. ഒരു 40 മീറ്റർ അകലെയായിട്ടൊക്കെയാണ് ഇതിൻ്റെ ബഹ്റൈൻ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ നിന്ന് 40 മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു മരമുള്ളത് എന്ന്. അപ്പം മരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ മരത്തിൻ്റെ എന്നെ വിശേഷം പറയാനല്ല, ആ ഈ ഒരു മരത്തിൻ്റെ സവിശേഷത പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തനീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ പറയുന്നത് അബ്ദുൾ സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ടെന്നറിയില്ല, വയനാട്ടിലൂടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ചെറിയ യാത്രയാണെങ്കിൽ പോലും ഈ മരങ്ങൾ എങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ചില മരങ്ങൾ അതിമനോഹരമായ സൗന്ദര്യമുള്ള മരങ്ങൾ, ഓരോ മരങ്ങൾക്കും അതിൻ്റെ ഇലകളാവട്ടെ അത് റോട്ടിലേക്ക് ഇങ്ങനെ തോന്നി എന്തൊക്കെയോ നമ്മോട് പറയുന്ന പോലെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള യാത്രയിലൊക്കെ ആണെങ്കിൽ അവിടെ ഒക്കെ ഒരുപാട് മരങ്ങൾ കാണാനുണ്ട്. ഇപ്പോൾ ഡെയിലി നമ്മൾ പോകുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെയുള്ള മരങ്ങൾക്ക് ചില സവിശേഷതകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. മരത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലൊക്കെ മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഇലയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്, ഒക്കെ നമുക്ക് ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു മരം ഷജറത്തുൽ ഹയാത്ത്, അത് പ്രതികൂലമായ ഒരു നിലക്കും നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത, ചുറ്റും ഒരു മരങ്ങളുടെ സാന്നിധ്യമില്ലാത്തൊരു പ്രദേശത്ത് ഒരു മരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ 400 വർഷത്തിലധികം ആയിട്ട് നിലനിൽക്കുന്ന ഒരു മരം, ഇതെന്താണ് നമുക്ക് നൽകുന്ന പാഠം? പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങളിലും ചില അപൂർവതകളിൽ ചില സാധാരണമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ പ്രകൃതിയിലുണ്ടാവും. ഇതിലൊക്കെ ഒരു മനുഷ്യനെന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് ചിന്തിക്കാനുണ്ട്?
1: തീർച്ചയായും വളരെയധികം കാര്യങ്ങൾ ഉണ്ട്. പ്രതികൂലമായ കാലാവസ്ഥകൾ അല്ലെ, മനുഷ്യനും ഒരുപാട് വരാം പ്രതികൂലമായ. സാമ്പത്തികമായുള്ള കമ്മി, അതൊരു പ്രതികൂല അവസ്ഥയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, അതേപോലെ ബുദ്ധിപരമായ ചില വെല്ലുവിളികളൊക്കെ, അല്ലെങ്കിൽ പിന്നെ അവയവങ്ങൾക്കുള്ള പരിമിതികൾ ഒക്കെ മനുഷ്യന് വെല്ലുവിളികളാണ്. പക്ഷേ ഈ ഒരു മരത്തെപ്പോലെ ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഒരു സർവൈവ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന് ഈ മരത്തിൽ നിന്നുള്ള വളരെ വലിയ ഒരു പാഠം തന്നെയാണ്.
0: സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നിലനിന്ന് പോവുക എന്ന് പറയുന്നതല്ല മികവ്. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയുക, സർവൈവ് ചെയ്യാൻ കഴിയുക എന്നതും മനുഷ്യനിൽ അങ്ങനെ ഒരു കഴിവുണ്ട്. അത് ഈ പ്രകൃതിയിൽ പലതിനും വന്ന് കൊടുത്ത പോലെ നമുക്കതുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്, ഇവിടെ ഇങ്ങനെ ജീവിച്ച് സർവൈവ് ചെയ്ത് പോകുന്നുള്ളതല്ല, ജീവിതത്തിൻ്റെ ഒരു എയിമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നാണ് മരണാനന്തരമാണ്. പക്ഷെ മരിക്കുന്നവരെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടാവും, ചില താല്പര്യങ്ങൾ നമുക്കുണ്ടാവും. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾക്ക് ജീവിതം കടന്നു പോകണം, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അതിൽ നമുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് നമ്മൾ തേടി പിടിക്കേണ്ട കാര്യങ്ങളുണ്ട്. മരത്തിൻ്റെ വേര് പറയുന്നൊരു കാര്യം, മരത്തിൻ്റെ വേര് അവിടെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള നനവ് മാത്രം ഉൾക്കൊണ്ട് അങ്ങോട്ട് നനവ് വന്നതല്ലോ. ഈ അതിൻ്റെ ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട് എന്ന് വരെ നിഗമനം പറയുന്നതിന് ശാസ്ത്രീയം അതിൻ്റെ കയ്യിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വേര് നനവിനെ വെള്ളത്തെ തേടി പോവാണ്. അപ്പോൾ ആ തേടിപ്പോകുന്നതിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തേടിപ്പോവുക തന്നെ വേണ്ടി വരും. കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സക്സസ് ആകാൻ ചാൻസ് കുറവാണ്.
1: നമ്മളെ കേരളീയരെ സംബന്ധിച്ച് ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടതുണ്ടെങ്കിലും ഒരു കാലത്ത് നമുക്കിത് പറയേണ്ടതില്ല. കാരണം കേരളത്തിലെ ഒരു ദാരിദ്ര്യമായ സാഹചര്യം, അതിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾ, ആദ്യം ബർമയിലേക്കാണ് ആളുകൾ പോയിരുന്നത്, പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ആ മരുഭൂമിയിൽ ആളുകൾ ചെന്ന് കഷ്ടപ്പെട്ട് അവിടുത്തെ സാഹചര്യങ്ങളോട് മല്ലിട്ട് നമ്മുടെ നാട്ടിലേക്ക് ക്യാഷ് അയച്ച് കുടുംബത്തിനെയും വളർത്തി നാടിനെയും വളർത്തി കേരളം ഇന്ന് കാണുന്ന ഒരു എല്ലാ വിഷയത്തിലും നമ്പർ 1 ആയതിൻ്റെ ഒരു പ്രധാന കാരണം ഗൾഫിലുള്ള ആളുകളുടെ അധ്വാനം തന്നെയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലേക്ക് പറിച്ചു നട്ടാലും അവിടെ സർവൈവ് ചെയ്ത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവ് നമ്മുടെ പഴയ തലമുറക്ക് ഉണ്ടായിരുന്നു.
0: അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് ഇപ്പം നല്ല പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നിയ കാര്യം, ഈ നമ്മൾ ഏതൊരു സംഗതിയുടെയും ബാഹ്യവും ആന്തരികവുമായ കാര്യമുണ്ട്. ആന്തരികമായ വളർച്ചയാണ് പലപ്പോഴും ബാഹ്യമായ വളർച്ചയ്ക്ക് കരുത്തായി തീരുന്നത്. അപ്പം ആ മരത്തിൻ്റെ ആന്തരികമായൊരു വളർച്ചയാണ് ആ വേരിൻ്റെ വളർച്ചയാണ്. ആ വേരിൻ്റെ വളർച്ചയാണ് അതിൻ്റെ ബാഹ്യമായ ആ മരം അത്രയും ഉയരത്തിൽ അവിടെ ഇപ്പോഴും പച്ചപ്പോടുകൂടി നിലനിൽക്കുന്നത് വേര് വളരുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ വളരുന്നത് അവൻ്റെ ആന്തരിക വളർച്ച ഉണ്ട്, മനസ്സിൻ്റെ വളർച്ച. ആ മനസ്സിൻ്റെ വളർച്ച ഏറ്റവും അധികം ആ വളരാൻ അവനെ അതിനാ വളർച്ചയ്ക്ക് ഏറ്റവും ജീവൻ കൊടുക്കുന്നത് ആത്മാവിൻ്റെ ആ ഒരു ജീവൻ തന്നെയാണ്. ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി ശരീരത്തിൻ്റെ കനമോ ശരീരത്തിൻ്റെ മുടിപ്പോ ഇതിനൊന്നും പ്രസക്തി ഇല്ലാതെ പോകണം. അപ്പം ആത്മാവിനെ വളർത്താൻ വേണ്ട പോഷണമാണ് അത് തേടി പിടിച്ച് നമ്മളെത്തുമ്പോൾ നമ്മളെന്ന മനുഷ്യൻ വളരുന്നു.
1: വളരണം, ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ തവക്കുൽ, ഇസ്തിഖാമ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ?
0: പിന്നെ ഒരു വേറെ പുസ്തകത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ ചെടികൾ നട്ടുവളർത്തിയ ചെടികളൊന്നും വലിയ മരങ്ങളാവാറില്ല, മറിച്ച് സ്വയമേ വളർന്ന് സ്വന്തം അതിൻ്റെ നനവ് കണ്ടെത്തിയ അല്ലെങ്കിൽ വേരുകൾ സ്വന്തമായിട്ട് വളർന്ന മരങ്ങളാണ് വലിയ മരങ്ങളായി മാറാറുള്ളത്. നട്ടുവളർത്തുന്നൊക്കെ ചെറിയ കുഞ്ഞു ചെടികളായിട്ട് നിലനിൽക്കും. അപ്പോൾ ഒരു എന്താണ് സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടെത്തി അന്വേഷിച്ച് മറ്റുള്ളവരുടെ തണലിൽ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളുകളായി മാറുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാവില്ല.
1: അപ്പോൾ പാഠം കൂടി അതിൽ
0: അതുകൂടി അതിൽ നമുക്ക് ചേർത്ത് വെക്കാം. വീഡിയോ വരുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആ മരത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷജറത്തുൽ ഹയാത്ത് അല്ലെങ്കിൽ പിന്നെ ജീവൻ എന്താണ് ജീവമരം, ട്രീ ഓഫ് ലൈഫ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് ആ മരത്തെ കുറിച്ച് കാണാൻ പറ്റും.
1: അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യങ്ങൾ, മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് ഫീഡ്ബാക്ക് സെഷനിലൂടെ കൈമാറാം.
0: ഓക്കെ.
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
5: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
6: سيد الاستغفار അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഉതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട പി സ്റ്റേഡിയോ ശ്രോതാക്കളെ, പക്ഷികളുടെ ശബ്ദവും പ്രഭാതത്തിൻ്റെ കാറ്റും അള്ളാഹുവിൻ്റെ മഹത്വത്തെ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഈ പ്രഭാതം നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനവും വിശ്വാസവും നിറക്കട്ടെ. അള്ളാഹുവിൻ്റെ സ്മരണയോടെ ആരംഭിക്കുന്ന ദിവസം ഏറ്റവും മനോഹരമായ ദിവസമാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക്, മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: മാഷാല്ലാ. അപ്പോ ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ സുഹൈർ പാണ്ടിക്കാട്. ഇന്ന് 2026 ജൂലൈ 12 ഞായർ. ഹിജ്ർ വർഷം 1448, മുഹറം 26.
1: കൊല്ലവർഷം 1200, മിഥുനം 28.

0: ഓരോ ഞായറാഴ്ച ദിവസം നമ്മൾ വീണ്ടും സംഗമിച്ചിരിക്കുകയാണ്. മാഷാള്ള, ഇന്നത്തെ പ്രഭാതം ഒരുപാട് നന്മകൾ കൊണ്ട്, നന്മയുടെ കേൾവികൾ കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം.
1: ഒരുപാട് നന്മകൾക്കുള്ള തുടക്കവും ഞായറാഴ്ചത്തെ ഒരു ചില ആളുകളൊക്കെ ഒരു അലസതയിലേക്ക് നീങ്ങുന്നൊരു ദിവസം കൂടിയാണ് ഈ ഞായറാഴ്ച. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു പോസിറ്റീവ് മൂഡോടുകൂടി നല്ലൊരു ഒരുപാട് നന്മകൾക്ക് തുടക്കം കുറിക്കാൻ പറ്റിയൊരു ദിവസമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഈ ഒരു ഷോയിലേക്ക് പ്രത്യേകം ഒരു തവണ കൂടി ക്ഷണിക്കണല്ലേ. ആരൊക്കെയുണ്ട് സലാമിക്ക നമ്മുടെ കൂടെ?
0: നമുക്ക് ശ്രോതാക്കളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ സലാം പറഞ്ഞ് പതിവ് പോലെ വന്ന ആളുകളുണ്ട്. സിദ്ദീഖ്, ഷമീർ കൊല്ലായിൽ തിരുവനന്തപുരത്തുനിന്നും നമ്മുടെ ശ്രോതാവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ നമ്മൾ അങ്ങനെ വായിച്ച് അല്ലേ
1: കേട്ടിട്ടുണ്ടോ?
0: പുതുതായി വന്നതായിരിക്കാം ചിലപ്പോൾ. ഇന്നലെ മുമ്പ് ഒരു ദിവസം ഞാൻ ഇപ്പം ആരോടോ സംസാരിച്ച പറഞ്ഞ് എത്രയോ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്, പക്ഷേ മെസ്സേജ് അയക്കാറില്ല പതിവ് പോലെ. പക്ഷെ മെസ്സേജ് അയക്കണം അയക്കണം പറഞ്ഞാലും അയക്കാറില്ല. അപ്പം അങ്ങനെ അയക്കാന്ന്
1: കേൾവി
0: നടക്കുന്നുണ്ട്. മെസ്സേജ് അയക്കണം എന്ന് പറയണൊക്കെ സന്തോഷമാണ്, പക്ഷെ അയക്കാൻ അങ്ങനെ ഒരു താല്പര്യം കാണിക്കാറില്ല. കേൾക്കും,
1: കുറേ പറയാൻ ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ എന്തൊക്കെയാ, അങ്ങനെയാണ് ഈ സലാം കുറെ വരുന്നത്. അതൊക്കെ ഒരു സലാം, അതിനേക്കാൾ നല്ലൊരു വാക്ക് വേറെ ഇല്ലല്ലോ. എന്നാലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം.
0: പക്ഷെ മറ്റൊന്ന് സാന്നിധ്യം അറിയിക്കാൻ ഒരു സലാമെങ്കിലും അയക്കാതെ ഇരിക്കുന്ന ആൾക്കാർ കുറവായിരിക്കാം, പക്ഷെ മറ്റു വിശേഷങ്ങൾ പറയാത്തവരായിരിക്കും അധികം. അപ്പൊ സിദ്ദീഖ് ഷമീർ ഉണ്ട്, അതുപോലെ അസ്മാബി പെരിന്തൽമണ്ണ, ഷഹന റഷീദ് മേലാറ്റൂർ, സീനത്ത് തിരൂരങ്ങാടി, തിരൂരങ്ങാടി അല്ലേ, മുനീർ ഷംനാടം, ആയിഷ കരുമ്പിലും, ജുമൈലത്ത് തുറക്കൽ, സബീന തത്തമംഗലം, സഫിയ കെ തിരുരങ്ങാടി, ഷംസ തലശ്ശേരി, ആയിഷ തോട്ടശ്ശേരി അറ, ലുബീന കെ പി കൊയിലാണ്ടി, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കേരി, എല്ലാവരും സലാം പറഞ്ഞ കൂടെ ഉണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പുള്ളിപ്പാളത്ത് നിന്ന് ജാസ്മിൻ അല്ലേ, അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന്
0: അഷ്റഫ് കണ്ടല്ലേ, എൻ കെ അഷ്റഫ്,
1: സമീറ താനൂരിൽ നിന്നാണ് സമീറ കെ എം, വയനാട് നിന്ന് സീനത്ത് പുളിഞ്ഞാൽ, നമ്മുടെ ശ്രോതാക്കളൊക്കെ രാവിലെ സലാം പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഷമീറ ഷാജി പട്ടാമ്പി, പിന്നെ അമീർ ടി അടുത്തനാട്ടുകരയുണ്ട്. നന്മകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, ഒരു ചെറിയ നന്മ പോലും അള്ളാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കാത്തതായി അവശേഷിക്കില്ല, അതിനാൽ എത്ര ചെറുതായാലും നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന ഒരു സന്ദേശവുമായി ഈ പ്രഭാത പ്രക്ഷേപണത്തിൽ നമ്മുടെ കൂടെ കൂടിയിരിക്കുകയാണ്.
1: സെറീന ഹസൻ പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മളോടൊപ്പം ഉണ്ട്, അതുപോലെ തന്നെ മഞ്ചേശ്വരത്തിൽ നിന്ന് മൊഹൻസിന, അങ്ങനെ എനിക്ക് വായിക്കാൻ കിട്ടുന്നത് മൊഹൻസിന.
0: സമീറ കെ എം താനൂർ അവരുണ്ട്. പിന്നെ അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് മൊഹസിന മഞ്ചേശ്വരം, അത് ഷുഹൈബ് കരാടൻ ബാംഗ്ലൂരിൽ നിന്നും, ഹൈറുന്നീസ ആലുവ, മൈമൂന അലി എസ് എ ആലുവ, അവരൊക്കെ ഉണ്ട്. അപ്പൊ ഇൻഷാല്ലാ നമ്മള്
1: ആലുവക്കാരെന്ന്
0: മീറ്റിംഗ് കഴിഞ്ഞ നേരെ വരാന്ന് തോന്നുന്നുണ്ട്. സെറീന വി പി വളാഞ്ചേരിയും, സാദിഖ് പാലക്കാഴിയും, ഉമൈബ തൃക്കടീരിയും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏതായിരുന്നാലും ശ്രോതാക്കൾ അവരുടെ സന്ദർഭോചിതമായിട്ട് ഇടപെട്ടും മെസ്സേജുകൾ അയച്ചുമൊക്കെ ഇന്നത്തെ ലൈവിന് നമുക്ക് ലൈവായിട്ട് യാത്ര നമുക്ക് തുടങ്ങാം.
1: ഒരു നല്ല തുടക്കം എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. എന്തൊന്നിനും തുടങ്ങാൻ ഏറ്റവും നല്ലത് ഖുർആൻ കൊണ്ട് തന്നെ അല്ലേ.
0: അപ്പൊ നമ്മൾ ആ ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور.
1: ما شاء الله. പലവരും നമ്മളൊക്കെ കേട്ട ഒരു ആയത്താണ്. എല്ലാ ദിവസവും നമ്മളൊക്കെ പാരായണത്തിൽ ഉൾപ്പെടുത്താറുമുള്ള ഒരു സൂറത്തിലെ ആദ്യ രണ്ട് വചനങ്ങളാണല്ലേ സൂറത്തുൽ മുൽക്ക്.
2: ശരിക്ക് ജീവിതവും മരണവും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ജീവിതവും മരണവും സൃഷ്ടിച്ച അല്ലാഹു അവൻ അനുഗ്രഹീതപൂർണനാണെന്നും പിന്നെ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്നും, അല്ലാതെ ഖലഖൽ മൗത വൽ ഹയാത്താണ്, ജീവിതവും മരണവും സൃഷ്ടിച്ചവനായവൻ. അപ്പോൾ ശരിക്കും അല്ലാതെ ഖലഖൽ മൗത എന്നാണ് ആദ്യം പറഞ്ഞത്, വൽ ഹയാത്ത. സാധാരണഗതിയിലാണെങ്കിൽ എങ്ങനെയാണ്?
1: തിരിച്ചാ പറയാം,
2: തിരിച്ചാണ് പറയാം, ജീവിതവും പിന്നെ മരണവും. ശരിക്കും നമുക്കൊരു മരണം ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമില്ലാത്തൊരവസ്ഥ നമ്മുടെ മരണമായിരുന്നു, പിന്നെ നമുക്ക് ജന്മം തന്നു, എന്നിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് വന്നു, ഇനി വീണ്ടും മരണം, മരണത്തിന് ശേഷം പിന്നെ ഹയാത്താണ്, ഹയാത്താണ്. പിന്നെ ശരിക്കുള്ള ഹയാത്തിന് പിന്നെ എന്തില്ല, എൻഡില്ല, അത് പരലോകത്തിലാണ്. അപ്പോൾ അത് ഉള്ള കൃത്യമായിട്ടാണ് അവിടെ ആ കാര്യങ്ങൾ അതിനെ വിശദീകരിച്ചെടുത്ത് മുമ്പ് ഇങ്ങനെ തഫ്സീറിൽ വായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന വെച്ചാൽ ഈ ലോകത്തുള്ള ഒരു ജീവിതം, പിന്നെ മരണം, പിന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് ശരിക്കും ഹയാത്ത് അവസാനമാണ്. അപ്പോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തിയ വചനങ്ങളെയാണ്
1: നമുക്ക് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയും ഇത്ര ആയത്തുകൾ കേൾക്കുമ്പോൾ. അല്ലേ,
2: അതെ,
1: ഇതൊരു പരീക്ഷണാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികളും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ലല്ലോ. ഇപ്പോഴും നമ്മുടെ ഈ ഒരു പേസ് റേഡിയോ ഈ രാവിലെ സമയത്തും ഒരുപക്ഷെ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെ അങ്ങനെ നമ്മുടെ തൊട്ട് അടുത്തുള്ള റൂമിലുള്ള ആൾക്ക് മരുന്ന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഈ ഒരു സമയത്ത്. അതല്ലെങ്കിൽ ഒരു രോഗിൻ്റെ കൂടെ നിന്ന് രാവിലെ അവരുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ടാവും. ഇതൊന്നുമല്ലാതെ എന്താ പറയുക, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ഞായറാഴ്ച പോലും ലീവ് എടുക്കാൻ കഴിയാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊരു പരീക്ഷണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്താ അപ്പോൾ എല്ലാം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയുമല്ലോ. കാരണം ഇവിടെ ഇനിയിപ്പോൾ എങ്ങനെ പരീക്ഷണങ്ങൾ വന്നോട്ടെ പഠിച്ചവനെ, എനിക്ക് നല്ലൊരു ഈ ഒരു പരീക്ഷയിൽ വിജയം കിട്ടുക എന്നുള്ളത് ആഗ്രഹിക്കാത്തവരാരായിട്ടാണുണ്ടാവുക.
2: അതെ, അപ്പോൾ തീർച്ചയായിട്ടും റേഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റേഡിയോ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കേൾവി എന്ന സുഖം, ഖുൽ ബിഫളില്ലാഹി വബിദാലിക ഫലിയഫ്രഹു, അതല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വിശ്വാസം, നമ്മുടെ ദീൻ, ആ ദീനിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നാണ്. അപ്പോൾ ഹാപ്പിനെസ്, സന്തോഷം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടതും സ്ഥായിയായ സന്തോഷത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ വിശ്വാസമാണ്.
1: അതെ,
2: അതാണ് നമുക്ക് സമാധാനം നൽകുന്നത്. അതില്ലെങ്കിൽ പിന്നെ ഇതിനൊരു അർത്ഥവുമില്ല എന്നുള്ളതാണല്ലോ.
1: അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേ നമ്മുടെ ശ്രോതാക്കൾക്കും അവരെ ജീവിതവുമായി കണക്ട് ചെയ്ത് പലതും വന്നേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പീസ് ടൈമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാലിക്കറ്റിൽ നിന്നുള്ള നമ്മുടെ സെൽമ എന്നുള്ള ശ്രോതാവ് നല്ലൊരു മെസ്സേജ് പീസ് റേഡിയോയിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് പലതും നമുക്ക് തോന്നിയേക്കാം. ഇന്നത്തെ പീസ് ടൈം ഒന്ന് പോവാം.
2: ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പീസ് റേഡിയോയിലെ പല ക്ലാസ്സുകളും മനസ്സിന് വലിയ കരുത്ത് നൽകിയിട്ടുണ്ട്. പീസ് റേഡിയോ കേൾക്കുന്ന ഓരോരുത്തരും ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. സെൽമ, കാലിക്കറ്റ്. ഇപ്പം അവരയച്ച പറഞ്ഞ പോലെ അവരയച്ച മെസ്സേജാണ് പ്രതിസന്ധികൾ തരണം ചെയ്യാന്നുള്ളത്. പ്രതിസന്ധികളാണ് പരീക്ഷണങ്ങൾ, അല്ലേ? അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അതിജീവനം എന്ന് പറയുന്നത്, സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് തൽക്കാലം ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും, പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ സർവൈവിങ്ങിലാണ് ഓരോ കാര്യങ്ങളെയും. അത് ചെയ്യുന്നത് ശരിക്കും നമ്മളെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉള്ളിലുള്ള അകക്കാമ്പ് കൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. അല്ലാത്തൊക്കെ താൽക്കാലികമാണ്, വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോയേക്കാം. അപ്പോൾ ഓരോന്നിനെ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമുക്കുണ്ടാവട്ടെ. അതിനുള്ള പര്യാപ്തമായൊരു വിശ്വാസം നമ്മളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം.
1: പീസ് ടൈമിലുള്ള നമ്മുടെ ഈ ഒരു സലാം സെൽമ കാലിക്കറ്റ് കോഴിക്കോട്ടുകാരിയായ ഈ ഒരു ശ്രോതാവ് അയച്ച മെസ്സേജിന്റെ അവസാന ഭാഗം വായിച്ചപ്പോഴേ, പീസ് റേഡിയോ കേൾക്കുന്ന ഓരോരുത്തരും ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ വിഷമങ്ങളും എല്ലാം എവിടെയാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നാണല്ലോ അതിനൊക്കെ പരിഹാരം വരിക. നമ്മൾ അവിടെ പങ്കുവെക്കുമ്പോഴാണല്ലോ വരിക. അപ്പോൾ റേഡിയോ എന്ന കുടുംബത്തിൽ അവിടെ നിന്ന് നമ്മുടെ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ, അവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്ന മനസ്സിലുള്ള തണുപ്പ്, അതാണ് വിഷമം ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ ഒരു കുടുംബം എന്നുള്ള ഒരു ഫീൽ അവർക്ക് വരാൻ അവർ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ മെസ്സേജിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് വെച്ച് നോക്കുമ്പോൾ.
2: അതെ അതെ അതെ.
1: ഇതുപോലെ നമ്മുടെ മനസ്സിൽ ഓരോന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊക്കെ ഓരോ പ്രോഗ്രാമുകൾ കേട്ടാലും അതുപോലെ തന്നെ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും നമുക്കും ഓരോന്ന് തോന്നും. നമ്മളെ ലൈഫുമായി കണക്ട് ചെയ്ത് ഇതാണ് പീസ് ടൈമിലൂടെ നമ്മളോട് ഇവിടെ പങ്കുവെക്കേണ്ടത്. അല്ല സാർ,
2: അതെ തീർച്ചയായിട്ടും. സെഫിയ കെ പത്തപ്പിരിയം അയച്ചിട്ട്, വി കെ സെഫിയ വി കെ പത്തപ്പിരിയം അവരയച്ചിട്ടുള്ള മെസ്സേജ്, എൻ്റെ ആങ്ങളെ ഹജ്ജിന് പോയി വന്നതിന് ശേഷം തീരെ സുഖമില്ല, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഹാർട്ടിൻ ബ്ലോക്ക് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇന്നലെ മുതൽ ഭക്ഷണം കഴിക്കുന്നതിൽ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. തീർച്ചയായും അവരുടെ പ്രയാസം അള്ളാഹു എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.
1: എന്തൊക്കെയാണെങ്കിലും നമുക്ക് അവിടെയും ആശ്വാസത്തിൻ്റെ വലിയൊരു ചിറക് അവിടെ ഉണ്ടല്ലേ.
2: അതെ,
1: കാരണം ഹജ്ജ് പോലെ, ഹജ്ജ് ശരിക്ക് അള്ളാഹു സ്വീകാര്യോഗ്യമായ ഒരു ഹജ്ജ് ചെയ്ത് പോരാന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ, പ്രസവിച്ച കുട്ടി ഇങ്ങനെ വരുന്ന പോലെ അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ പേടിക്കണ്ടല്ലോ. പക്ഷേ അള്ളാഹു എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം.
2: മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, അൽഹംദുലില്ലാഹ് ഇന്നും ഒരു പുലരി പിറന്നു, ഓരോ പുലരിയും നമുക്ക് അനുഗ്രഹീതമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: സലാം പറയൽ നമ്മുടെ ശ്രോതാക്കൾ നിർത്തിയിട്ടില്ല, അയച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ. ഉമ്മു അമ്ന മക്കരപ്പറമ്പിൽ നിന്ന് സലാം അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വയനാട് നിന്ന് ഷിഹാബ് അയച്ചിട്ടുണ്ട്, അരീക്കോട് നിന്ന് റസിയ മാളിയേക്കൽ ഒക്കെ. പിന്നെ സാർ, നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ പുതിയ ശ്രോതാക്കൾ നിങ്ങൾ പറഞ്ഞ പോലെ
2: ശ്രോതാക്കളുണ്ട്, ശ്രോതാക്കൾ ദിവസം പലരും പുതുതായി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയക്കാതെ പഴയ ആൾക്കാർ തന്നെ ഉണ്ടെങ്കിൽ അവർക്ക് ഇനി വിഷമം തോന്നും വിചാരിച്ചിട്ട് നമ്മൾ പറയാതിരിക്കണത്. നമ്മൾ പഴയ ആൾക്കാരാണ്, എന്നിട്ടും പുതിയതാക്കി എന്ന് പറയണ്ട.
1: ആരിഫ കുന്നപ്പള്ളി,
2: അവരൊക്കെ പഴയതല്ലേ.
1: ഒതുക്കുങ്ങൽ സലീമ, അതുപോലെ താമരശ്ശേരിയിൽ നിന്ന് നഫീസ പി എ,
2: നഫീസ പി എ താമരശ്ശേരി അയച്ചൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ പ്രാർത്ഥന മിസ്സാവണ്ടെന്ന് വിചാരിച്ച് രാവിലെ തന്നെ റേഡിയോ തുറന്നു, അതിൽ സലാം സാറിൻ്റെ ഹജറത്തുൽ ഹയാത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ കേട്ട് അൽഹംദുലില്ലാഹ് എന്നും കൂടെ ചേരാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ അസുഖം എത്രയും പെട്ടെന്ന് ഷിഫയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബാക്കി കുറേ ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായ നമ്മുടെയൊക്കെ പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിർത്തുന്നത് പരസ്പരമുള്ള പ്രാർത്ഥനയുടെ ആ ഒരു കരുത്തും അതിൻ്റെ ഒരു കണ്ണിയുമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: അള്ളാഹു
2: അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി ആകാംക്ഷയോടുകൂടി, അല്ലെങ്കിൽ കുറച്ചുകൂടിയും കൗതുകത്തോടുകൂടി നമ്മൾ എല്ലാ ദിവസവും കാത്തിരിക്കുന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്.
1: അതെ, നമ്മൾ പിന്നെ കുറേ പറയുന്ന ആളുകളുണ്ടല്ലോ, പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷേ ആ പറയുന്നതൊന്നും ജീവിതത്തിൽ പകർത്താൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. ഒരുപക്ഷെ അവർക്കൊക്കെ നമ്മളടക്കം അങ്ങനെ ആ ഒരു മനസ്സ് നമ്മളിൽ നിന്ന് മാറിക്കിട്ടാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ഇൻഷാല്ലാ മനസ്സിനെ ഒരുക്കി നിർത്തുക എന്നുള്ളത് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം. പുലരിവെട്ടം. പുലരിവെട്ടം.
2: ഇന്നത്തെ പുലരിവെട്ടത്തിൽ പ്രവൃത്തിയിലൂടെയാവട്ടെ എന്ന ടൈറ്റിലാണ് ഹാരിസ് മൊലി നമ്മളോട് സംസാരിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. യൂട്യൂബർമാരുടെ ഒരു കാലാണല്ലോ, ധാരാളം ചാനലുകൾ, ഓരോ വ്യക്തികളും. എനിക്ക് തോന്നുന്നത് ചില അസോസിയേഷനുകളും സംഘടനകളും ഒക്കെ നടത്തുന്ന ചാനലുകളെക്കാളും റേറ്റിംഗ് ഉള്ളതും ആളുകൾ കൂടുതൽ കാണുന്നതും ഫോളോവേഴ്സും സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ സത്യത്തിൽ ആരാന്ന് ചോദിച്ചാൽ ഏക വ്യക്തികൾക്കാണ്. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു 6 വയസ്സായ കുട്ടി മുതൽ 60 വയസ്സായ ആൾ വരെ എന്ത് ചെയ്യാണ്, ഇതേപോലെ ചാനലുകളിൽ അവരിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കൾച്ചർ മൊത്തത്തിൽ നിരീക്ഷിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സദാചാരപരമായ ധാർമ്മികമായ ഒട്ടനവധി പ്രതികരണങ്ങളും വിശദീകരണങ്ങളും ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ കയറി കണ്ടാൽ ധാരാളക്കണക്കിന് കാര്യങ്ങൾ, ഉപദേശങ്ങൾ എല്ലാവരും നമ്മളോട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു വലിയ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ആളുകളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയും നമ്മളെ ഒരു നല്ല ആളുകളായിട്ട് ആളുകൾ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയും നല്ല നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ചത് പറയുക എന്നതൊരു സംസ്കാരമായി സ്വീകരിച്ച ആളുകളുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഏറ്റവും അധികം മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ ശക്തമായി പോരാടുന്ന ലഹരി വിരുദ്ധമായ ഒരു മുന്നണിയിലെ ഏറ്റവും വലിയ പോരാളിയും അതിൻ്റെ ഏറ്റവും വലിയ പ്രബോധകനുമായൊരു വ്യക്തി നമ്മുടെ ഈ ഓപ്പറേഷൻ തൂഫാനിൽ പിടിക്കപ്പെട്ടത് കണ്ട്. അപ്പോൾ പലപ്പോഴും സദാചാരപരമായ കാര്യങ്ങൾ പറയുന്ന ആളുകളെ ഇത്തരം കേസുകളിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ പിടിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. അവർ പറയുന്നതിന് തികച്ചും വിരുദ്ധമായ കാര്യങ്ങളാണ്. ഈ ചാരിറ്റി എന്ന നിലക്ക് പാവപ്പെട്ട ആളുകളുടെ വേദന, അവർക്ക് വീടില്ലായ്മ, അവർക്കിടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ സത്യം എന്താ വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു 10 രൂപ വാങ്ങിക്കൊടുക്കണം എന്നല്ല ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തി അവർക്ക് വേണ്ടി പിരിച്ചതിൽ നിന്ന് 10 രൂപ എടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവരുടെ വേദനകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ആളുകൾ 10 രൂപ 20 രൂപയൊക്കെ ആയിട്ട് ഒന്നിച്ച് അവർ ആളുകൾ നൽകുമ്പോൾ ആ പിന്നെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരുക എന്നുള്ളത് ഇത്തരം പിന്നെ ജീവകാരുണ്യ പ്രവർത്തകന്മാർക്ക് എങ്ങനെ കഴിയും? പക്ഷെ പല ആളുകൾക്കും അത് കഴിയുന്നു, എല്ലാവരും അങ്ങനെ നല്ല, പക്ഷെ അപൂർവം ചില ആളുകൾക്ക് അങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. ഈ വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ, അതിന്നത്തെ ഒരു പുതിയ കാലത്ത് നമ്മൾ കാണുന്ന ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. സത്യത്തിൽ ഇവിടെ ഉണ്ടാവേണ്ട ഒരു ട്രെൻഡ് ഇതല്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന മൂല്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങളാക്കിയെടുത്ത് നമ്മളത് പ്രവർത്തിക്കുകയാണല്ലോ വേണ്ടത്. നമ്മുടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്, അപ്പോഴാണ് അതിൻ്റെ കാര്യം ഉണ്ടാവുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിലിപ്പോൾ ആളുകളെ നമ്മൾ സഹായിക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരാൾ നമ്മൾക്ക് കൈനീട്ടി വരുന്ന ഒരാൾക്ക് നമ്മളൊരു 50 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ കൊടുത്തു വെച്ചു. ഇപ്പോൾ വീട്ടിലേക്ക് ഒരാൾ ഒരു യാചകനായി വന്നു, ഒരു 10 രൂപ കൊടുത്തു, അയാൾ നമ്മുടെ മുഖത്തേക്ക് നോക്കും, എന്താ 10 രൂപ, എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂട്ടിത്തരും. നമ്മൾ 20 രൂപ കൊടുത്തു, അവർ സംതൃപ്തരല്ല. ഒരു 50 രൂപ കൊടുത്തു എന്നാൽ പോലും അവർ സംതൃപ്തരല്ല. എന്ന് നിങ്ങൾ നോക്കും, നിങ്ങളിപ്പോൾ ഒരു ഓൺലൈനിൽ ഒരു ഭക്ഷണം ഓർഡർ ചെയ്തു, നിങ്ങളുടെ വീട്ടിലെത്തി, ആ സമയത്ത് എത്രയാണ്? 340 രൂപ. ശരി, ഞാൻ 350 രൂപ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്, 10 രൂപ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുമ്പോൾ ആ 10 രൂപ കിട്ടുന്നതിന് അയാൾക്കുണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണ്. നമ്മൾ ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ വന്ന ഒരു യാചകന് നമ്മൾ ആത്മാർത്ഥമായി കൊടുത്ത 50 രൂപയെക്കാളും ഏറ്റവും വലിയ മൂല്യം അയാൾ ആ 10 രൂപക്ക് ഉണ്ടാവും. കാരണം എന്താ അറിയോ, അയാൾ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ്. അയാൾക്കൊരു ദിവസം കിട്ടുന്ന 500 രൂപയുടെ 1000 രൂപയുടെ വില നന്നായി അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അയാൾക്ക് 10 രൂപ കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന സന്തോഷം ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ്. പലപ്പോഴും ചെയ്യാൻ പാടുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ഈ പെട്രോൾ പമ്പിലൊക്കെ നിൽക്കുന്ന ആളുകൾ, സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ആളുകളൊക്കെ അവരുടെ തുച്ഛമായ ശമ്പളം എന്നിട്ട് മഴയും വെയിലും കൊണ്ട് അവരങ്ങനെ ചെയ്യുന്ന സേവനങ്ങൾ ഭയങ്കര സേവനം. അത്തരം ആളുകൾക്കൊക്കെ നമ്മൾ 100 രൂപയോ 500 രൂപയോ കൊടുത്ത് നമ്മളൊന്നും പേടിക്കേണ്ട. കാരണം അവരൊന്നും അവരുടെ പണം വെറുതെ കളയില്ല, അനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കില്ല. കാരണം അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവരീ തുച്ഛമായ ശമ്പളത്തിനൊന്നും ഇത്ര ത്യാഗപൂർണമായ ജീവിതം ചെയ്യൂല. ഇപ്പോൾ അവർക്ക് ഒരു പിന്നെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്, എത്രങ്ങാനും പ്രായമുണ്ട് അയാൾക്ക്. നമ്മുടെയൊക്കെ വീട്ടിലെ വയസ്സായ വാപ്പൻ്റെ ഉമ്മൻ്റെയൊക്കെ സ്ഥാനത്തുള്ള അവരൊന്നും വീട്ടിൽ എന്താണ് ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വന്തമായി എടുത്തു കുടിക്കാതെ മക്കളും പേരെ കുട്ടികളും കൊണ്ടേ കൊടുക്കേണ്ട ഒരു പ്രായത്തിലാണ് അയാൾ എന്ത് ചെയ്യണത്, വാഹനങ്ങളെ പാർക്ക് ചെയ്യിപ്പിച്ച് ആ മഴയും വെയിലും കൊണ്ട് ഒരു തൊപ്പിയുമിട്ട് അയാളുടെ മുഖത്ത് ആ വാർദ്ധക്യത്തിൻ്റെ ശരിക്കുള്ള ലക്ഷണങ്ങൾ കാണാൻ പറ്റും. അപ്പം നമ്മൾ ആലോചിച്ച് പോകും എത്ര അവർക്കൊക്കെ നമ്മുടെ ഒരു 500 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു 100 രൂപ പോട്ടെ, ഒരു നിങ്ങൾ എൻ്റെ ഒരു ചായ കുടിച്ചുകൊടുന്ന ഒരു 20 രൂപ സ്വകാര്യമായി കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ് അവരിൽ ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പം ഇത്തരം മൂല്യങ്ങൾ പ്രസംഗിക്കാൻ എളുപ്പമാണല്ലോ, പക്ഷെ നമ്മൾ അത്തരം ചില മൂല്യങ്ങൾ ഈ പറയപ്പെടുന്ന ആളുകൾ കണ്ടുപിടിച്ച് തിരഞ്ഞു പിടിച്ച് കണ്ടെത്തുന്ന ഇത്തരം ധാർമ്മികമായിട്ടുള്ള നമ്മളെ ആകർഷിക്കുന്ന ആശയങ്ങൾ, ഈ ആശയങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കുക. എനിക്ക് അടുത്ത ചാനലിൽ പറയാൻ എന്താണ് ഒരു ആശയം കിട്ടുക എന്ന് അന്വേഷിക്കുന്നതിലുപരി ഇത്തരം നല്ലൊരു ആശയത്തെ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള നമ്മളത് പ്രയോഗവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങളുടെ ആവശ്യം, നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ്. പറയേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ പറയുന്നത് പോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കാൻ കൂടെ പരിശ്രമിക്കണം. നന്മകളെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ.
1: ആമീൻ. പറയുന്ന കാര്യങ്ങളൊക്കെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒരുപാട് നന്മകൾ ജീവിതത്തിൽ സമ്പുഷ്ടമാക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹാരിസ്കയുടെ പീസ് റേഡിയോ CEO ഹാരിസ്കയുടെ സംസാരം എല്ലാ പുലരുവട്ടത്തിലും ഉള്ളതുപോലെ തന്നെ ഈ ഒരു ദിവസവും നമുക്ക് എന്തൊക്കെയോ ഒരു എനർജി ലഭിക്കുന്നു എന്നതിൻ്റെ സംശയമില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജാരിയായ സദക്ക ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സദക്കയുടെ പുണ്യവും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും തോന്നും എന്താ ഇപ്പോൾ അതിനൊക്കെ ചെയ്യാൻ. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പീസ് റേഡിയോ എന്ന ജാരിയെ സദക്കയുമായി കണക്ട് ചെയ്യാൻ. ഫോണെടുത്ത് പീസ് റേഡിയോ പ്ലേ ബട്ടൻ്റെ തൊട്ട് താഴെ മറുവശത്ത് വലതുഭാഗത്ത് കാണാം ഡൊണേറ്റ് എന്നൊരു ബട്ടൺ. അതിലമർത്തിയാൽ നേരെ ഡൊണേറ്റ് നൗ എന്ന ഒരു വിൻഡോയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ശേഷം നമ്മൾ പീസ് റേഡിയോയിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ജാരിയായ സദഖ എന്ന നിയത്തോടുകൂടി നമ്മുടെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു തുക അയക്കുന്നതിലൂടെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നന്മയുടെ പ്രവാഹം 24 മണിക്കൂർ നമ്മൾ ഉറങ്ങിയാലും പീസ് റേഡിയോ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു നന്മയോടൊപ്പം സഞ്ചരിക്കാൻ അൽഹംദുലില്ലാഹ് ഈ ഒരു പ്രഭാത സമയത്ത് ഒരവസരമായി നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നത്.
2: നമ്മൾ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ധാരാളം വരുന്നുണ്ട്. ഉപദേശം മധുരങ്ങളിലല്ല, അടയാളം ജീവിതത്തിലാണ് എന്നാണ് ഷൊയ്ബ് കാരാടൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മാഷാല്ലാ, ഇന്നത്തെ വളരെ നല്ലൊരു സന്ദേശമായിരുന്നു എന്ന് അബൂബക്കർ സുലൈമാൻ. വളരെ നല്ലൊരു സന്ദേശമാണ് അനസ് മൗലവി പുലരുവട്ടത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. അൽഹംദുലില്ലാഹ്. മൗലവിക്കും പി ആർ ഫാമിലിക്കും അല്ലാഹു ഖൈറു ബർക്കത്തും വർദ്ധിപ്പിച്ച് നൽകട്ടെ എന്നാണ് ഷൊയ്ബ് എംവള പട്ടണം അയച്ച മെസ്സേജും.
1: ചിറമംഗലത്ത് നിന്ന് ഉമ്മുകുൽസ് എന്ന ശ്രോതാവ് പറഞ്ഞത്, മധുരം ഖുർആനിൽ സൂറത്തുൽ മുൽക്ക് നല്ല ഈണത്തിൽ പാരായണം ചെയ്തു, ശരീരം പിടിച്ചു വിളിച്ചു, മാഷാല്ലാ ബറക്കല്ലാഹു ഫീക് എന്നൊക്കെ മെസ്സേജ് അയച്ചു.
2: റുക്സാന എം ഒരു ഈ ഒരു മരത്തെക്കുറിച്ച് പറഞ്ഞ പോലെ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന ഒരു, അതുപോലെ ഷാദിയ ഒറ്റപ്പാലത്തുനിന്ന് ഉമ്മ രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ രോഗം അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫ നൽകട്ടെ, ശമനം പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ.
1: ഒരുപാട് പുതിയ ശ്രോതാക്കൾ നമ്മളോടൊപ്പം ഉണ്ട്, അൽഹംദുലില്ലാ, സന്തോഷം. ഈ ഒരു ഞായറാഴ്ച ദിവസം
2: പുതിയ ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ചിട്ടേ പഴയ ആൾക്കാരെ
1: മറക്കണ്ടെന്നുള്ളത്.
2: ഷാജിദ വീട്ടിൽ വല്ലപ്പോഴും അയച്ച മെസ്സേജ് കണ്ടു.
1: അതുപോലെ തന്നെ ഇംതിയാസ് തിരുവമ്പാടിയും അതേ മെസ്സേജ് പറഞ്ഞു, പഴയ ആളുകളും ഉണ്ട്.
2: നമ്മൾ എന്തിനങ്ങനെ പറയണെന്നോ, ഈ പുതിയ ആൾക്കാരെ നമുക്ക് എല്ലാ ഈ പുതിയതായി വരുന്നവരൊക്കെ നമുക്ക് പഴയതാക്കണം.
1: ആ അങ്ങനെയാണല്ലേ,
2: അതിനോണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണേ. അല്ലെങ്കിൽ നിന്ന് പോലെ പുതിയതായി പോയി,
1: അങ്ങനെയും പ്രശ്നമുണ്ട്.
2: അപ്പൊ അവരിങ്ങനെ വന്നിട്ട് വീണ്ടും വീണ്ടും സജീവമായിട്ട് അവർ പഴയതായി മാറണം.
1: ഓക്കെ.
2: അബ്ദുൽ ഹമീദ് സി കഴിയൂർ ഹാരിസ് മൗലവി പറഞ്ഞ കാര്യം വളരെ ഗുണപാഠമുള്ള വിഷയമാണ് എന്ന് അതിനോടനുബന്ധിച്ച് മെസ്സേജ് അയച്ചു കണ്ടു.
1: പീസ് റേഡിയോ മനസ്സിന്റെ വലിയൊരു കരുത്താണെന്നാണ് പാനൂരിൽ നിന്നുള്ള ജമീല വി കെ എന്ന ശ്രോതാവ് പറഞ്ഞത്.
2: പൂനൂർ.
1: യെസ്, പൂനൂർ.
2: സ്ഥലം മാറി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കും,
1: അടി കൂടൂലേ.
2: സുഹൈർ പ പാണ്ടിക്കാട് എന്നുള്ളത് പാലക്കാട് എന്നൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടാവോ?
1: ഇഷ്ടം ആവൂല. വല്ലപ്പുഴയിൽ നിന്ന് സാജിദ വീണ്ടും പറയണല്ലേ, സ്ലാംക്ക് വായിച്ചോ സാജിദ? പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയ കുറെ ആൾക്കാർ ഇതേ മെസ്സേജ് അയച്ചോണ്ടേ, ആ ഒരു സാധനം ഞാൻ നോക്കണം. ഓക്കെ,
2: സെഫി എടപ്പാൾ പറഞ്ഞത് മഷാല്ല, വളരെ നല്ല മെസ്സേജുകളാണ് ഇന്നത്തെ പുലരിയിലും ഉസ്താദ് തന്നത്. ഓരോ പുലരിവട്ടത്തിലൂടെയും അന്നത്തേക്കുള്ള ഫുൾ എനർജിയാണ് കിട്ടുന്നത്. ഉസ്താദിനും പി ആർ ഫാമിലിക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ. അമീൻ
1: അമീൻ.
2: ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ പുലരിവട്ടം കഴിഞ്ഞ് നമ്മളിനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണ്ടേ?
1: പോകണം.
2: അടുത്തത് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പുലരിവട്ടത്തിന് ശേഷം പിന്നെ നമ്മൾ മോർണിംഗ് ലൈവ് ക്യുസലേ.
1: യെസ്,
2: മോർണിംഗ് ലൈവ് ക്യുസിൻ്റെ സമയം ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ, സമയം കൃത്യമായിട്ട് നമ്മൾ പോകുന്നു. അപ്പം ചെറിയൊരു മുന്നോട്ടൊന്ന് പോയിട്ടുണ്ട്, പക്ഷേ നമുക്ക് ലൈവ് ക്യുസിലേക്ക് പ്രവേശിക്കാം.
1: ലൈവ് ക്യുസിലേക്ക് കയറാം.
2: രണ്ട് മൂന്ന് മിനിറ്റ് ലേറ്റ് ആണെങ്കിലും,
1: ആ രണ്ട് മൂന്ന് മിനിറ്റ് ലേറ്റ് ആണെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങളും പറയണ്ടല്ലോ.
2: പറയണം, പറഞ്ഞോളൂ.
1: തുടങ്ങുന്നതിന് മുമ്പ് നമ്മളേ പീസ് റേഡിയോയില് ഒരുപാട് ലൈവ് പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ അതിൽ ഈ ഒരു ലൈവ് ക്യുസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരുപാട് ശ്രോതാക്കൾ ഒരേ സമയം, ഇപ്പം ഈ പറയുന്ന സമയത്തൊക്കെ നമ്മൾ എടുക്കുന്ന പണികളൊക്കെ അവിടെ അങ്ങ് തൽക്കാലം മാറ്റിവെച്ച് റേഡിയോയിലേക്ക് കയറണം. ഇപ്പോൾ വാഹനം ഓടിക്കുന്നവർ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ടുണ്ടാവും, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണത്. പിന്നെ വീട്ടു ജോലി ചെയ്യുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഒക്കെ ഉണ്ട്. ഉമ്മമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെറിയ മക്കളൊക്കെ ഞായറാഴ്ച അമ്മ ഞങ്ങൾ സഹായിച്ചരാന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ കയറുന്ന പുതിയ ആളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അടുക്കള കൈമാറുന്ന ഉമ്മമാരൊക്കെ ഇരുന്ന് ഫോണിൽ ഇതപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കണത്.
2: ഉറങ്ങി സഹായിക്കണമല്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞ പോലെ ഒരു ഒരുങ്ങാനുള്ള സമയം കൊടുക്കുകയാണ്,
1: കൊടുത്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ, ലൈവ് ക്യൂസ് നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. പീസ് റേഡിയോയിൽ ലൈവ് ക്യൂസ് നമ്മൾ കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഇതേപോലെ ലൈവ് ക്യൂസ് സെലക്ട് ചെയ്യണം. രണ്ടാമത്തൊരു കാര്യം, പേരിൻ്റെ കൂടെ എന്തായാലും സ്ഥലം പറയണം, സ്ഥലം നോട്ട് ചെയ്യണം. മൂന്നാമത്തൊരു കാര്യം, ആൻസർ അയക്കുന്ന സമയത്ത് ഓപ്ഷൻ എ ആണെങ്കിൽ എ, ഓപ്ഷൻ ബി ആണെങ്കിൽ ബി, ഓപ്ഷൻ സി ആണെങ്കിൽ സി, ഓപ്ഷൻ ഡി ആണെങ്കിൽ ഡി മാത്രം അയച്ചാൽ പോതും മതി.
2: യെസ്. അപ്പം നമ്മൾ ക്യുസിലേക്ക് പോവുകയാണ്, പറഞ്ഞ പോലെ വൈകല്ലേ.
1: ആ വൈക്കി വൈക്കി.
2: ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി ഷഹീദ് ആരാണ്? ഓപ്ഷൻ എ സുമയ്യ റളിയല്ലാഹു അൻഹ, ബി യാസിർ റളിയല്ലാഹു അൻഹു, സി ഹംസ റളിയല്ലാഹു അൻഹു, ഡി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു.
1: ഉത്തരമയക്കാൻ തയ്യാറായിക്കോളൂ. ചില ആളുകളൊക്കെ ഉത്തരമയച്ചു തുടങ്ങി. ഇതാണ് ചോദ്യം, ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ഓപ്ഷൻ എ സുമയ്യ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ബി യാസിർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി ഹംസ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു.
2: ചോദ്യം ഒരിക്കൽ കൂടി, ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ഓപ്ഷൻ എ സുമയ്യ റളിയല്ലാഹു അൻഹ, ബി യാസിർ റളിയല്ലാഹു അൻഹു, സി ഹംസ റളിയല്ലാഹു അൻഹു, ഡി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു.
1: നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും
2: മാറി വരുന്നുണ്ടല്ലേ,
1: മാറി വരുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രദ്ധിക്കും,
2: ക്യുസ് എന്ന് പറയുമ്പോൾ ഒരു വെപ്രാളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ വിജയകളിൽ പെടാനുള്ള തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ മറന്നു പോയതായിരിക്കാം. ഇനി ആവർത്തിക്കില്ലാന്ന് തോന്നുന്നു, പതിവായി വരുന്ന ആൾക്കാരാവില്ല.
1: യെസ്, അല്ലല്ല. ബീപ് ശബ്ദം അവസാനിക്കുന്നതോട് അവസാനിച്ചു, ഉത്തരയക്കാനുള്ള സമയം കഴിഞ്ഞു. ഇനി ഉത്തരം ഏതായിരുന്നു, ഉത്തരവും ആരായിരുന്നു ആ ഒരു വിജയികളുടെ കൂട്ടത്തിൽ 13 പേർ സിസ്റ്റം സെലക്ട് ചെയ്യുന്ന 13 ആരാണെന്ന് നമുക്ക് കാത്തിരിക്കാം. സലംക്ക, കൂടുതൽ ഉറങ്ങി സഹായിക്കുന്നവരാണ് എന്നാണ് ഉപ്പുകുളത്ത് നിന്ന് നമ്മുടെ ഹുസൈൻ വി എം
2: സീൻക്ക് പറഞ്ഞല്ലേ. ഈ ആൻസർ അറിയില്ല എങ്കിലും കറക്കി കുത്തിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, അതിൻ്റെ ഒരു അറിവ് കിട്ടുമല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് റസിയ ചെങ്ങാനിയുള്ളത്. ഈസി ക്വസ്റ്റ്യൻ ആണ് എന്ന് സഫിയ എടപ്പാൾ
1: പറഞ്ഞിട്ടുണ്ടല്ലേ
2: അല്ലേ. അപ്പോൾ
1: സഫിയ എടപ്പാള് ഒരു അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഒരു പ്രാർത്ഥന കൂടി.
2: ഒരുപാട് ആളുകളുണ്ട് അല്ലേ, നമ്മളിപ്പോൾ നമ്മൾ സൗഖ്യമായിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എല്ലാവർക്കും സുഖമാണ്, പക്ഷേ നമ്മൾക്ക് അപ്പോഴാണ് നമ്മൾ നമ്മളുടെ ഒരു വില നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ആരോഗ്യത്തിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയണമെങ്കിലേ രോഗമുള്ള ആൾക്ക്, അതുകൊണ്ടാണല്ലോ രോഗികളെ സന്ദർശിക്കാനൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. നമുക്കില്ലാത്ത, നമുക്കുള്ളതിനെ തിരിച്ചറിയുന്നത് ഇല്ലാത്ത ആളുകളെ കാണുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരുപാട് ആൾക്കാർ വ്യത്യസ്ത, നേരത്തെ തുടക്കത്തിൽ ചേർക്ക് പറഞ്ഞില്ലേ, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾ അറിയുന്നത് ഈ ആളുകൾക്ക് അവരുടെ ഒരു മാനസികാവസ്ഥ ഹോസ്പിറ്റലിലായിരിക്കാം, അതുപോലെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോഴും ഏത് സമയത്തും ആശ്വാസം കിട്ടുന്നത് റേഡിയോ കേൾക്കുമ്പോഴോ ആ നല്ല കാര്യങ്ങൾ കേൾക്കും. അത് ഒരു അപ്രസക്തമാവുന്നില്ലല്ലോ, ഏത് സമയത്തും പ്രസക്തിയുള്ള ഒരു സംഗതിയാണെന്ന് ഖുർആൻ കേൾക്കുക, മറ്റുള്ള കേൾക്കുക. അപ്പം നമ്മൾ ഈ ഒരു കൂട്ടായ്മയുടെ ഗുണം നമ്മൾ പരസ്പരം നമ്മൾ പ്രാർത്ഥിക്കുക, അറിയുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ.
1: പീസ് റേഡിയോ ഫാമിലി അല്ലേ?
2: യെസ്. അള്ളാഹു അവരുടെയൊക്കെ രോഗം എത്രയും പെട്ടെന്ന് അവർക്കൊക്കെ ശിഫ പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: കൂത്തുപറമ്പിൽ നിന്നേ ഖദീജ എന്ന ശ്രോതാവേ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഉത്തരം ഞാൻ പറയണില്ല, ഒരു ഓപ്ഷൻ പറഞ്ഞിട്ട് പറയാണ്, ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഉത്തരം ഉണ്ടോ?
2: ആണെന്ന് തോന്നുന്നു, ആ തോന്നല് കുറച്ച് അല്ലേ, ഇത് വരുന്നവരെ ആൻസർ വായിക്കുന്നത് വരെ തോന്നിയിരിക്കാം. പിന്നെ ഇതിൽ അസ്സലാമു അലൈക്കും, ഇന്നത്തെ തലമുറക്ക് ഒരു നല്ല മെസ്സേജാണ് നൽകുന്നത്. നമ്മൾ ഹോട്ടലിൽ കയറിയാലും ബാക്കി യെസ് എന്നാണ് കാണുന്നത്. റുക്സാന അയച്ച മെസ്സേജാണ്, പൂർണ്ണമല്ല.
1: പിന്നെ ഒരു വ്യത്യസ്തമായ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചോ? സ്ക്രോളിങ്ങിനിടയിൽ ഒരു വിഷയങ്ങൾ മറന്നതായിരിക്കും. ഞാൻ പറയട്ടെ,
2: പറഞ്ഞോളൂ.
1: പഴയ ആളുകളിലൂടെയാണ് പുതിയ പേരുകൾ കേൾക്കുന്നത്.
2: പഴയ
1: ആളുകളിലൂടെയാണ്, അത് ഞാനുങ്ങളും പഴയതായി.
2: അത് അങ്ങനെയല്ല, ഞാൻ വിചാരിക്കണം എന്താണോ, പഴയ ആളുകളിലൂടെയാണ് പുതിയ പേര് കേൾക്കുന്നത്, ഇവരൊക്കെ പഴയ തന്നെയാണ്, പക്ഷെ അവരിപ്പോ മെസ്സേജ് അയക്കണം, അപ്പൊ പുതിയതാണ്.
1: അങ്ങനെയുണ്ടല്ലേ,
2: അങ്ങനെയായിരിക്കാം ചിലപ്പോ. ഈ അങ്ങനെ കുറച്ച് ആൾക്കാർ അതുകൊണ്ടായിരിക്കാം അങ്ങനെ കേൾക്കുന്നത് പറഞ്ഞത്, എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കണത്.
1: എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്,
2: ഇങ്ങനെ
1: നമ്മൾ രണ്ടാളും പഴയ ആൾക്കാരാണല്ലോ,
2: നമ്മളിലൂടെ പുതിയ ആളുകൾ
1: കേൾക്കുന്നു. അങ്ങനെ ആലോചിക്കാം, ഇങ്ങനെ ആലോചിക്കാം.
2: ഞാൻ ഒമ്പത് എന്ന് പറയുമ്പോ, ഒമ്പതിനെ കാണുമ്പോ എനിക്ക് ഒമ്പതാ, നിങ്ങൾക്ക് അത് ആറാണല്ലോ. അപ്പൊ നിങ്ങളെ ഭാഗത്തുനിന്നുള്ളത് ശരിയാണ്.
1: ഓക്കെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതൊക്കെയാണ് രാവിലത്തെ ഈ ഒരു സമയത്തെ ബാലസ്മലവിന്റെ നല്ലൊരു സംസാരം. നമുക്ക് എന്തൊക്കെയോ ഒരു വെളിച്ചം കിട്ടുന്ന സംസാരമാണ്. അതേപോലെ ഇൻഷാല്ലാ അടുത്തൊരു സംസാരത്തിനിടയിൽ ഒരു വേറൊരു അറിവുകൂടെ നമുക്ക് കിട്ടി ക്വിസിലൂടെ, അല്ലേ? ആദ്യത്തെ ഷഹീദ് എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ കാര്യമില്ലല്ലോ. ഇസ്ലാമില് ഇസ്ലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഇസ്ലാമിനെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഷഹീദ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വേറൊരു രൂപത്തിലെ ചിത്രീകരിക്കാം. പക്ഷെ ഒരു ഷഹീദിന് കിട്ടുന്ന പുണ്യം എത്രേ. ഓക്കെ ഓക്കെ,
2: പിന്നെ ഇവിടെ ഓപ്ഷൻ കേൾക്കുന്നതിന്റെ മുമ്പ് ഉത്തരം അറിയായിരുന്നു, ഓപ്ഷൻ കേട്ടതോടുകൂടി കൺഫ്യൂഷനായി. ചിറവെങ്കിലാണ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്. അപ്പൊ ഒക്കെ കേട്ടപ്പോൾ കൺഫ്യൂഷനായി, ആ കൺഫ്യൂഷൻ നമുക്കൊന്ന് ഉറപ്പിക്കാം. അതാ റസിയ ചെങ്ങാനി പറഞ്ഞത് പഴയ, അതാണ് നിങ്ങൾ നേരത്തെ വായിച്ചേ, പഴയ ആളുകൾ പീസ് റേഡിയോയെ കുറിച്ച് പരിചയപ്പെടുത്തിയ ആളുകളാവും പുതിയ ആളുകളായി വരുന്നത്. ആ പഴയ ആളുകള് പലർക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും, അങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് കുറെ ആളുകൾ ഇങ്ങനെ വരും, അവര് പുതിയ ആളുകളായിട്ട് വരും.
1: എന്തെല്ലാം
2: അത് ശരിയാണ്,
1: ഒരൊറ്റ വാക്കുകൊണ്ട് എന്തെല്ലാം ചിന്തിച്ചെടുക്കാൻ കഴിയില്ലേ. എന്നാലേ ഒരു ഒറ്റ വാക്കുകൊണ്ടാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് എന്തുണ്ടാവുക,
2: ഒരു മിനിറ്റ് കൊണ്ട് എന്തുണ്ടാവുക നോക്കാം നമുക്ക്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് ഒരു ചെറിയൊരു ആശയം ശ്രോതാക്കളുമായി പങ്കുവെക്കുകയാണ് വൺ മിനിറ്റ് ടോക്കിലൂടെ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഒരു കുളക്കോഴി ഭക്ഷണം തേടി നടക്കുമ്പോഴാണ് ഒരു ധാന്യപ്പുര കാണുന്നത്. ധാന്യപ്പുരയിൽ ഇരുന്ന് കുളക്കോഴി വിചാരിച്ചു ഇവിടെ തന്നെ കാലം കഴിയാമെന്ന്. അവിടെ ഭക്ഷണം കഴിച്ച്, ആവശ്യത്തിലധികവും ഭക്ഷണം കഴിച്ച് കുളക്കോഴി ശരീരം വലുതായി. കുറച്ചു കഴിഞ്ഞ് മുകളിലൂടെ തന്റെ മറ്റുള്ള കുളക്കോഴികളൊക്കെ പാറി പറന്നു പോകുന്നത് കാണുമ്പോൾ ഒന്ന് ചിറകിട്ടടിച്ചു നോക്കി, പക്ഷേ പറക്കാൻ കഴിയുന്നില്ല. ഈ ചിറകടി ഒച്ച കേട്ട ഒരു ചെന്നായ വന്ന് കുളക്കോഴിയെ ഭക്ഷിച്ചു ആഹാരമാക്കിയെന്നതാണ് കഥ. ആവശ്യത്തിലധികം നമുക്ക് ലഭിക്കുന്നതെന്തും അനാരോഗ്യകരമായി തീരും എന്നതാണ് കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നതും സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കുന്നതും തമ്മിൽ അതിന്റെ ലക്ഷ്യത്തിലും കർമ്മത്തിലും തന്നെയുള്ള വ്യത്യാസങ്ങൾ അതിൽ കാണാൻ പറ്റും. ആവശ്യത്തിലധികം നമ്മൾ നേടിവെക്കുന്നതൊക്കെ നമുക്കൊരു ബാധ്യതയായിട്ട് മാറും. ജീവിതം ഒരിക്കലും അത്തരത്തിൽ ബാധ്യതകൾ കൊണ്ട് സന്തോഷം നഷ്ടപ്പെടുന്ന അവസ്ഥ ആവാൻ പാടില്ല. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊണ്ട് സന്തോഷം പകരുന്നതാവട്ടെ ജീവിതം, അനാവശ്യമായ കാര്യങ്ങൾ കൊണ്ട് അസംതൃപ്തമായൊരു ജീവിതമല്ല നമുക്ക് വേണ്ടത്. ആവശ്യങ്ങളും അനാവശ്യങ്ങളും എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താവട്ടെ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥമുണ്ടാവേണ്ടത്.
1: മാഷാ നമ്മുടെ സലാം വീട്ടി പീസ് റേഡിയോയിൽ നമ്മളോടൊപ്പം ഇപ്പം ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിലുള്ള സലാം വീട്ടിയാണ് ഇന്നത്തെ അദ്ദേഹം ഒരു മിനിറ്റ് കൊണ്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ. അന്ന് ഇപ്പോൾ പീസ് റേഡിയോയിൽ ഓരോ പ്രോഗ്രാമുകൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മോട് സമയം പറയും. ഇപ്പം നമ്മളോട് ഇപ്പം ഇന്ന് രാവിലെ ഒരു പറഞ്ഞു, നമ്മളെ ടെക്നിക്കൽ ഡെസ്ക് എന്നുള്ളവർ പറഞ്ഞു, പിന്നെ 6 മണിയായി, 8 മണിക്ക് നമുക്ക് അവസാനിപ്പിക്കണം. ഇതുപോലെ ഈ ഒരു പ്രോഗ്രാമിന് കയറുന്ന സമയത്ത് നിങ്ങളോട് ഒരു മിനിറ്റാ പറഞ്ഞ്, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൂടി അധികം തരണം. അന്ന് പറയാൻ ബാക്കി വെച്ച എന്തെങ്കിലും ഇപ്പൊ
2: അല്ല, അന്ന് പറയാൻ ബാക്കി വെച്ച നല്ലൊരു ഒരു കാര്യങ്ങൾ പറഞ്ഞത്. മാഷാ എങ്ങനെയൊക്കെ മനസ്സിലായത്? അല്ല, ആവശ്യത്തില് ചിലപ്പോ നമുക്കേ നമ്മളെ വീട്ടിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഒരു സമയം

0: ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു നന്മ എന്ന നിലയ്ക്ക് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്.
1: നമുക്കേ
0: ഇന്ന് എന്തോ പറയാൻ പുറപ്പെടുന്നുണ്ടല്ലോ.
1: പറയാന്
0: പൊതുവേ എല്ലാ പ്രോഗ്രാമിനും ഇൻട്രോ കൊടുക്കുന്ന ആൾക്കാരാണ് സലാംക്കൊക്കെ. എന്നിട്ട് പിന്നെ
1: അല്ല പറയാൻ വിചാരിക്കുന്നതേ, ഞാൻ ചരിത്രം വായിച്ചപ്പോഴേ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ നമുക്ക് വല്ലാതെ ഒരു ഒരു ഹഠാത് ആകർഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഒന്നോ രണ്ടാളോടെ ഒക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാരോട് പറയാൻ പറ്റുമല്ലോ, നമുക്കൊരു സ്പേസും ഉണ്ട്. ഹുദൈബിയ സന്ധി കഴിഞ്ഞതിൻ്റെ ശേഷം ദൈവസന്ധിയിലെ കരാർ എഴുതി കഴിയുമ്പോൾ നമ്മൾ കേട്ട ചരിത്രമാണ്, പക്ഷെ നമ്മളിങ്ങനെ അതിലൂടെ കടന്നു പോകേണ്ട ഒരു ഒരുപാട് ഗുണപാഠങ്ങളുള്ള സംഗതിയാണ്. കരാർ എഴുതി കഴിഞ്ഞ ശേഷം ആദ്യമായി അവിടേക്ക് വരുന്നത് അബൂജന്തലാണ്. നമുക്കറിയാം ചരിത്രം, സുഹൈലിൻ്റെ മകനാണ്, സുഹൈൽ ബിൻ അംറിൻ്റെ മകനാണല്ലോ. അപ്പോൾ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അവരെ തിരിച്ചയക്കണം എന്നുള്ളതാണല്ലോ കരാർ. അപ്പോൾ ആ കരാർ കഴിഞ്ഞപ്പോൾ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇത് നമുക്ക് നഷ്ടമാണ് പരാജയമാണെന്നുള്ള തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉടനെ തന്നെ ആദ്യമായ കരാർ നടപ്പിലാക്കുന്ന ആ ഒരു രൂപം വരുന്നത് അബൂജന്തലിൻ്റെ പേരിലാണ്. അബൂജന്തൽ സുഹൈലും പിതാവ് അബൂജന്തലിനെ കഠിനമായി ദ്രോഹിച്ച് ചങ്ങല കെട്ട് ജന്തൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ ശരീരത്തിൽ വ്രണം വന്നതുകൊണ്ടാണ്, മുറി പറ്റി അസ്വസ്ഥനായിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്തു എന്ന് പറയുമ്പോഴേക്കും ഈ കരാർ എഴുതി കഴിയാണ്. കരാർ എഴുതി കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുഹൈൽ പറയുന്നത് തൊട്ടു വരുന്നത് കരാർ ആദ്യത്തെ കരാർ നടപ്പിലാക്കുന്നതാണ്, നിങ്ങളിലേക്ക് വന്നല്ലോ മകൻ, തിരിച്ചിങ്ങട്ടനേക്കണം എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ഷോക്കായി പോയി, എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുറെ കെഞ്ചി നോക്കുന്നുണ്ടെന്നൊക്കെ ചരിത്രമാണ്. പക്ഷെ സുഹൈൽ പറഞ്ഞു കരാർ കരാറാണ്, നബി ഒന്നും വേണ്ടിയില്ല. സഹാബികൾ പലരും അക്ഷമരാവുന്നുണ്ട്, അബൂജന്തലിന് എന്തിനു തിരിച്ചയക്കണം ഈ ഒരു അവസ്ഥയിൽ? അത്രയും വേദനയോടുകൂടിയാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജന്തലിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അബൂജന്തൽ ക്ഷമിക്കൂ, നിനക്കിതിനൊരു ഒരു പ്രതിവിധി ഒരു വിജയം ഉടനെ തന്നെ വരാനിരിക്കുന്നു. അത് ഇവിടെ നിന്ന് വരാനിരിക്കുന്ന ഒരു വിജയത്തെ കുറച്ചുകൂടിയും റസൂൽ പറയണം. അബൂജന്തൽ തിരിച്ചു പോവുകയാണ്, കണ്ണീരോടുകൂടിയാണ് അബൂജന്തൽ എന്നെ ഒന്ന് സ്വീകരിക്കൂ, എൻ്റെ ഇതിനൊരു പരിഹാരം നിങ്ങൾ എടുത്തില്ലേ എന്നൊക്കെ അബൂജന്തൽ ചോദിക്കുന്നുണ്ടല്ലോ. എല്ലാം കഴിഞ്ഞ് കരാർ കഴിഞ്ഞ് നടപ്പിലാക്കി എഴുതി കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളൊക്കെ ഭയങ്കര വിഷമത്തിൽ. അബൂ ഉമർ റളിയല്ലാഹു ആ സംഭവം എടുത്തു പറയുന്നുണ്ട് പിന്നീട്, ഞാൻ അത്രയും വിഷമത്തോടുകൂടി വന്നിട്ട് റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത് അത്രയും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ആ കരാർ നബിയോട് ചോദിക്കുന്നത് അലസ്ന അലൽ ഹഖ്, റസൂൽ നമ്മൾ സത്യത്തിലല്ലേ, അവർ പിന്നെ നിഷേധികളല്ലേ, അവർ അസത്യത്തിലല്ലേ, പിന്നെന്തിനാണ് ഈ നിന്ദ്യത എന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല, നബി പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, നമ്മൾ സത്യത്തിലാണ് എന്ന് വാക്ക് നബി അവിടെ നിന്ന് തിരിച്ച് പ്രതിവിധിച്ചു. അത് കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അരികിലേക്കാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് അല്ല, നമ്മൾ സത്യത്തിലല്ലേ ഉള്ളത്, എന്തിനാണ് ഈ നിന്ദ്യത നമ്മൾ ഏറ്റുവാങ്ങുന്നത്, എന്തൊരു കരാറാണിതെന്ന് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഉമർ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്പം അമർഷത്തോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു അവനോട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിൽ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഉറപ്പാണ്, നീ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിനെ കുറച്ച് തിരുത്തി ശകാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹുവിനെ തന്നെ പറയുന്നുണ്ട്, അന്നവിടെ ഹുദൈബിയ സന്ധിയുടെ ആ കരാർ എഴുതി കഴിഞ്ഞിട്ട് 10-20 ദിവസത്തോളം പിന്നെ ഹുദൈബിയ സന്ധിയുടെ ഇതിൽ അവിടെ താമസിക്കുന്ന 20 ദിവസത്തോളം അവിടെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവരെ തിരിച്ച് പോകുന്നത് മദീനയിലേക്ക്. അപ്പോൾ ആ കാലയളവിൽ ഈ സംഭവങ്ങളൊക്കെ അവരെ മനസ്സിൽ അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു സന്ദർഭത്തിലുള്ള ചരിത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അല്ല, അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് ഞാനിങ്ങനെ എനിക്ക് പറഞ്ഞു പോയതിൻ്റെ വിഷമമുണ്ട്, റസൂലിനോട് പറഞ്ഞതിൻ്റെ വിഷമം, പിന്നെ ഈ അവസ്ഥകളെല്ലാം വെച്ചിട്ട് ഞാൻ കുറേ ദൂരം നബിയോട് വന്ന് ഒരിക്കൽ സലാം പറഞ്ഞു. ഒരു സന്ദർഭത്തിൽ നബിയോട് വന്ന് ഉമർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞപ്പം പിന്നെ സലാം മടക്കി, പക്ഷെ എന്തോ കാര്യം ചോദിച്ചു, നബി മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, മിണ്ടിയില്ല. 3 തവണ ചോദിച്ചപ്പോഴും നബി ഒന്നും മിണ്ടിയില്ല. അപ്പം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അസ്വസ്ഥത വന്നു. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരേക്ക് കുതിരപ്പുറത്ത് പോയിന്ന് പോയിട്ട് അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അത്രയും വിഷമം കൊണ്ട് ഇങ്ങനെ അനുഭവിക്കുമ്പോൾ പിറകിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ടു, അപ്പം താങ്കളെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു പേടിയായി, ബേജാറായി. ബേജാറായപ്പോൾ എന്തിനാണ് എൻ്റെ പേരിൽ ഞാൻ ഇനി എനിക്കെതിരെ അള്ളാഹുവിൻ്റെ വചനം ഇറങ്ങിയോ, ഞാൻ കാണിച്ചു വെച്ചതിന് എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ട് റസൂലിൻ്റെ അരികിലേക്ക് ചെല്ല.

0: ചെല്ലുന്ന സമയത്തും സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അള്ളാഹ് സുബ്ഹാനഹു വ തആല എനിക്ക് വഹിയിറക്കി. ആ വഹിയിറക്കിയതിൽ എനിക്ക് ഈ ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും എനിക്ക് സന്തോഷമുണ്ടാക്കുന്നൊരു വഹിയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വഹി? ഇന്ന ഫത്തഹന ലക ഫത്ഹ മുബീന, സൂറത്ത് ഫത്ഹിൻ്റെ വചനാണ്. ആ വചനം ഓതി കേട്ട ഉടനെ തന്നെ ഉമറുല്ലാൻ പറയാണ്, റസൂലേ ഇത് വിജയമായിരുന്നു. അവരൊക്കെ പരാജയമാണെന്ന് വിചാരിച്ചിരുന്ന സംഗതി ഇത് വിജയമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നഅം നബി പറയണ, അതെ ഇത് വിജയമാണ്. പക്ഷെ അപ്പോഴും ഇത് വിജയമാണെന്ന് അപ്പം അറിയുന്നില്ല. ആ ഉടനെ ആ സന്ദേശം സഹാബികൾക്കൊക്കെ എത്തുന്നു, അവരൊക്കെ ഭയങ്കര സന്തോഷിക്കുകയാണ്. കാരണം അത് വിജയമാണെന്ന് അള്ള പറഞ്ഞാൽ പിന്നെ അത് വിജയമാണ്. അപ്പോഴേക്കും അവർ, കാരണം അതിൻ്റെ വിജയം അവർ എന്താണെന്നുള്ളത് പിന്നെ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് വ്യക്തമായ വിജയമാണ്. അതോടുകൂടി അവർ സന്തോഷിക്കുന്ന അവസ്ഥ വരാണ്. അപ്പോൾ അവിടെ പിന്നെ അതിൻ്റെ മുന്നുണ്ടായൊരു സംഭവമുണ്ട്. അതിൻ്റെ മുന്നുണ്ടായെന്നു ചോദിച്ചാൽ അവിടെ നിന്ന് പിന്നെ മടങ്ങിപ്പോരാണല്ലോ. മടങ്ങിപ്പോരുന്ന സമയത്ത് നബി തഹല്ലുലാകാൻ പറയാണ്. ഉമ്രക്ക് നീയത്ത് വെച്ച് പോയിട്ട് തഹല്ലുലാകാൻ പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബികളോട് ഏറ്റ് എണീറ്റ് നിന്നിട്ട് പറയാണ്, കോമു പിന്നെ നിങ്ങൾ എഴുന്നേൽക്കൂ, നിങ്ങൾ ബലിയിറക്കൂ എന്ന് അവരോട് തലമുണ്ടനം ചെയ്യൂ. ഇത് നബി പറഞ്ഞിട്ട് ഒരാളും മിണ്ടിയില്ല. ഈ ആയത്തിറങ്ങുന്നതിൻ്റെ മുമ്പുള്ള സംഭവമാണ്. ആരും മിണ്ടുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. മൂന്ന് തവണ നമ്മൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം റിപ്പീറ്റ് ചെയ്തു. ആയിരത്തോളം വരുന്ന സഹാബികൾ ഒരാളും ഒരനക്കൂല. കാരണം പലരും, കാരണം അത്രമേൽ പ്രതീക്ഷിച്ച് വന്നിടത്തു നിന്ന് പരാജിതരായി തിരിച്ചു പോരുക എന്നുള്ള മാനസികാവസ്ഥയിലെ പലരും ഉണ്ടായിരുന്നു. പക്ഷെ അവർ, അപ്പം നബിക്ക് ഭയങ്കര വിഷമമായി. കാരണം തൊട്ടു മുമ്പുള്ള സംഭവം എന്തായിരുന്നു? തൊട്ടു മുമ്പ് ദൂതന്മാരങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിലാണ് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫിയൊക്കെ വന്നിട്ട് നബിയെ കാണുന്നത്. സഹാബികൾ നബിയുടെ ഉമിനീര് പോലും, അത്രക്കും നബീനെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാനും അത് എടുക്കുന്ന, അത്രയും നബി അനുസരിക്കുന്നൊരു സമൂഹത്തെ കണ്ടത്. അതിന് കരാറിന് ശേഷം പിന്നെ നബി പറഞ്ഞിട്ട് ആരും ഒന്നും കേൾക്കുന്നില്ല. നബി വിഷമത്തോടുകൂടി ഉമ്മു സലമയുടെ മുറിയിലേക്ക് കടന്നു പോന്നിട്ട് ഉമ്മു സലമനോട് വിഷമം പറയുകയാണ്, ഭാര്യയോട്. ഉമ്മു സലമ അവിടെ നിന്ന് ഒരു പ്രതിവിധി കൊടുക്കുന്ന, റസൂലെ എന്നെ അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ പോയിട്ട് അവരോട് പറയണ്ട, നിങ്ങൾ തഹൽ പിന്നെ അവിടെ നിന്ന് ബലിയിറക്കുന്നതും അതുപോലെ തന്നെ തലമുടനം ചെയ്തും ചെയ്ത് കാണിച്ചു കൊടുത്തോക്കും, ബാക്കി അവർ ചെയ്തോളും. ആശ്വാസത്തോടു കൂടി റസൂല് തിരിച്ചു വന്നിട്ട് അവിടെ വന്ന് നബി പിന്നെ നേരെ നബി അത് ചെയ്ത് കാണിക്കുകയാണ്. ചെയ്യുന്നതോടുകൂടി പെട്ടെന്നൊരു ഒരു പിന്നെ ഒരു സ്വപ്ന എന്താ ഉറക്കത്തിൽ നിന്നാണ് അവരെ എണീക്കണം എല്ലാവരും. അവർക്ക് സംഭവിച്ചു പോയത് റസൂലിൻ്റെ വാക്കുകളെ ഉൾക്കൊള്ളുന്നത് അവർക്ക് ലേറ്റായി. അവരതിൽ പിന്നെ തെറ്റുപറ്റിയെന്നവരെല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. ബോധ്യപ്പെട്ടിട്ട് ചരിത്രത്തിൽ പിന്നെ പറയുന്നത് ഒരു യുദ്ധസമാനം എന്ന പോലെ അതിവേഗതയിൽ നബി ചെയ്തതുപോലെ അവർ ചെയ്യണം. അതിലാണ് പിന്നെ പിന്നെ തലം മുണ്ടനം ചെയ്ത ആളുകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി ചെറുതാക്കിയ ആളുകൾക്ക് ഇല്ലേ എന്ന് മൂന്ന് തവണ ചോദിച്ചപ്പോഴാണ് നബി അവസാനം പറയണൊക്കെ ഉണ്ടായത്.
1: അവർക്കും
0: അവർക്കും ഒന്നും പറഞ്ഞു. അപ്പോൾ ആ സംഭവത്തിന് ശേഷമാണ് പിന്നെ ഉമറുല്ലാഹിന് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നത്. അത് ഉമറുല്ലാഹിന് പോകുന്നു, തിരിച്ചു വരുന്നു, ഇത് ഇന്നാ ഫത്തഹ അല്ലക്ക ഫത്ത മുബീന. അത് പിന്നീട് അബൂ ജന്ദലിൻ്റെ വിഷയത്തിലും പിന്നീടൊക്കെ അത് സത്യമായിട്ട് പുലരുന്ന അവസ്ഥയും ഒക്കെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിലൊരുപാട് സംഭവങ്ങൾ, ആ ചരിത്രത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നൊരു ചരിത്രമായിരുന്നു. ശരിക്കും ഔദേബി ആ സന്ധിക്ക് ശേഷം നടന്നിട്ടുള്ള ആ സംഭവങ്ങളെല്ലാം, ഉമ്മു സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഭാര്യ എന്ന അർത്ഥത്തിൽ നബിക്ക് ഒരു ഭാര്യയിൽ നിന്ന് ആശ്വാസം നബിക്ക് കിട്ടിയ ഒരു സന്ദർഭമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരു ഭർത്താവിന് ഭാര്യ നൽകുന്ന ആശ്വാസം, അത് അതെവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്? ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയ ആശ്വാസം. ഒരു പണ്ഡിതൻ പറഞ്ഞ വാക്കാണ്, ഒരു ഭാര്യയുടെ മടിയിൽ നിന്ന് മറ്റൊരു ഭാര്യയുടെ മടിയിൽ ചെന്ന് അവസാനിക്കുന്ന പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഒരു ഒരു എന്താ പറയുക, ആ ഒരു ചരിത്ര സംഭവ വികാസങ്ങൾ. ആ മടി ഏതാണ്? ആദ്യത്തെ മടി ഖദീജ റളിയല്ലാഹുവിൻ്റെ മടിയിലേക്കാണ് റസൂൽ ചെല്ലുന്നത് ആശ്വാസത്തിന്. അവസാനം മരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹുവിൻ്റെ മടിയിൽ കിടന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നത്. ഇതിലൊക്കെ ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇൻഷാല്ലാ,
1: നമ്മൾ പ്രത്യക്ഷത്തിൽ ഈ മുതിർന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും കാര്യം പറയുമ്പോഴേ നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ ചെറിയ പ്രയാസം തോന്നും. പക്ഷെ അത് വളരെ പ്രയാസത്തോടെയാണ് നമ്മൾ അത് ഉൾക്കൊണ്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ കുറച്ചും കഴിയുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുക.
0: അതെ അതെ,
1: ഇത് സഹാബക്കത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ
0: പറ്റിയില്ല.
1: സത്യത്തിൽ അവർ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ആളുകളല്ലേ, അത്രയും ആഗ്രഹത്തോടെ വന്നതല്ലേ, പക്ഷേ വഴിയിൽ വെച്ചിട്ട് ഇത്രയും പ്രതിസന്ധി നേരിട്ടപ്പോൾ, പക്ഷേ അവസാനം അത് ഇന്ന ഫതഹന ഫതഹ മുബീന എന്നുള്ള ആയത്തിറങ്ങിയ സമയത്ത് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. നിങ്ങൾ പറഞ്ഞല്ലോ ചരിത്രത്തിൻ്റെ, അപ്പം ഇതുപോലെയാണ് മുതിർന്ന ആൾക്കാരെന്തെങ്കിലും പറയുമ്പോൾ അതേപോലെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ചെയ്യാൻ, പക്ഷേ നമ്മളത് ചെയ്യാതിരുന്നാൽ
0: അല്ല
1: നീടാണ് അതിൻ്റെ റിസൾട്ട്
0: അല്ല. അത് നമ്മളിത് മാത്രമല്ല, പക്ഷേ ഈ ഒരു സംഭവം ഖുർആനിൽ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നമ്മളെ ഇമോഷൻ വെച്ചിട്ടോ നമ്മുടെ ബുദ്ധി വെച്ചിട്ടോ അല്ല നമ്മൾ അളക്കേണ്ടത്. കാരണം അതിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറകെ നമുക്ക് കിട്ടാനുള്ള കാര്യം, നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങൾക്ക് അതിൽ ഗുണമുണ്ടെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വെറുക്കുകയാണെന്ന ഭാര്യമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റസൂ ഖുർആനിൽ വന്ന വചനമാണുള്ളത്. അവരിൽ നിങ്ങൾക്ക് പക്ഷെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു എന്താ പറയുക അതിൻ്റെ ഗുണം വേറെ വരാനാണ്. ഒരു പക്ഷെ നിങ്ങളത് വെറുക്കായിരിക്കും, പക്ഷെ നിങ്ങൾക്കത് ഹയറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ഇമോഷനോ അല്ല എന്നുള്ളത് ശരിക്കും അവിടെ ആ ഒരു സംഭവത്തിലൂടെ
1: റേഡിയോ ശ്രോതാക്കളെ റേഡിയോ ശ്രോതാക്കളെ ഇങ്ങനെ കേൾക്കുമ്പോഴേ, ഇപ്പം അവർ പിന്നെ മക്കളൊക്കെ ഇങ്ങനെ ടൂറ് പോവാന്നൊക്കെ പറയില്ലേ, ഇപ്പം ടൂറ് പോവാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം പറയും ഇങ്ങനെ പോണ്ട, ഇന്നെ കാരണങ്ങൾ കൊണ്ട് ടൂർ തൽക്കാലം പോകണ്ടെന്ന് പറയും, അതല്ലെങ്കിൽ വേറെ വേറെ എന്തെങ്കിലും കാര്യത്തിന് വിലക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര വിഷമം തോന്നും. പക്ഷേ ഇങ്ങനെ ട്രിപ്പ് പോയി വന്ന് തിരിച്ചു വന്ന ആൾക്കാർ പറയുന്ന സമയത്താണ് മനസ്സിലാവുക,
0: അതെ അതെ അതെ അതെ
1: അത് വരാത്ത നന്നായിട്ടോ, കാരണം പോയ
0: സമയത്ത് മനസ്സിലായിട്ട്
1: ഇന്നെ കാരണങ്ങൾ കൊണ്ടല്ലേ, അങ്ങനെ അങ്ങനെ ഒരു തിരിച്ചറിവ് അപ്പോഴാണ് കിട്ടുക. പക്ഷേ നമ്മൾ പലതും അപ്പോൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നിയാലും പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴാണ് അതെൻ്റെ മനസ്സിലാവുക.
0: ഓക്കെ, നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ സലീന വടുതല, പിന്നെ
1: അസ്സലാമു അലൈക്കും, ചരിത്രം കേട്ടു, ചരിത്രം കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ്, കേട്ട ചരിത്രമാണെങ്കിൽ കൂടി വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിപ്പോകും. അൽഹംദുലില്ലാ, ഞാനിത് വായിച്ചിട്ടുണ്ട്, അള്ളാഹു ഇനിയും കേൾക്കാനുള്ള ഭാഗ്യവും അറിവും തരട്ടെ എന്നാണ് നമ്മുടെ സഫിയ തിരുരങ്ങാടി എന്ന ശ്രോതാവ്.
0: ചരിത്രങ്ങൾ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കേണ്ടതും ഓർമ്മിക്കേണ്ടതുമായ കാര്യമാണ് അല്ലേ.
1: അതെ അതെ അതെ. വെളിച്ചം തെളിയുമ്പോൾ മാത്രം ചുവട് വെക്കുന്നവനല്ല മുഅ്മിൻ, ഇരുട്ട് മൂടിയാലും റബ്ബിൻ്റെ നൂരിൽ വഴി കണ്ടെത്തുന്നവനാണ്. മിന്നൽ കഷ്ണം, ഹിദായത്ത് ശാശ്വതം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവിന് അതിരുകളില്ല, അവനിൽ ആശ്രയിക്കുന്ന ഹൃദയത്തിനും ഭയമില്ല, ഓരോ ആയത്തും വായിച്ച് തീർക്കാനുള്ളതല്ല എന്നാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള ഷുഐബ് കാരണൻ ഈ ഒരു സമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
0: അതുപോലെ പിന്നെ ഈ ഇന്ന ഫത്തഹൻ സൂറത്തുൽ ഇന്ന ഫത്തഹനാലൊക്കെ ഫത്ത് മുബീന സൂറത്ത് ഫത്തിലെ ഇപ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാം, വിശുദ്ധ അല്ല അറബിയിലെ ആൽഫബറ്റിക് അക്ഷരങ്ങൾ മുഴുവനുള്ള ഒരു ആയത്തുണ്ട്, ഇതുപോലെ മറ്റൊരു ആയത്തുണ്ട്, ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഏതാന്ന് പറയാൻ പറ്റും. ആ ഒരായത്തുകളിലൂടെ ആൽഫബറ്റിക് അക്ഷരങ്ങൾ മുഴുവനും വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഒരു ഒരു നിരീക്ഷണ കയ്യിൽ പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് അതുപോലെ മറ്റ് വേറെ ഏതോ ഒരു ഇതിലും അങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രോതാക്കൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം.
1: യെസ്, സൂറത്തുൽ ബഖറയിലെ രണ്ടാമത്തെ 20-ാമത്തെ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന 12 പാഠങ്ങളാണ് ഇന്നത്തെ നെർവഴിയിൽ നിന്ന് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു ശ്രോതാവ് പറഞ്ഞിട്ടുണ്ട്.
0: ഉസ്താദിൻ്റെ ദൃശ്യം പ്രോഗ്രാം കേട്ടിട്ട് ഞാനും ഉമ്മ ഇപ്രാവശ്യം പറമ്പിക്കുളത്ത് പോകാമെന്ന് ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ആയാൽ മതിയായിരുന്നു ഇൻഷാള്ള. അതിന് എന്നെ കുറ്റം പറയരുത്. ദൃശ്യത്തിൽ ഇബിനാലിക്കൻ്റെ കൂടെയാണ്, ഇബിനാലിക്കാണ് പറമ്പിക്കുളത്ത് പോയത്. അപ്പോൾ അതിൽ ഞാനതിൽ ചോദിച്ചാൽ മാത്രമാണ്, കണ്ടാളെ ഞാനല്ല, ഇബിനാലിക്കൻ്റെ കൂടെ ദൃശ്യം നമ്മൾ ഇവിടെ
1: നടക്കൂടെയായിരുന്നു.
0: അപ്പം അത് കേട്ടിട്ട് പറമ്പിക്കുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി നിൽക്കുകയാണ് അല്ലെ ഷാംസില്ല ഷാമില ഷംസുദ്ദീൻ. എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ ആയാൽ മതിയായിരുന്നു ഇൻഷാള്ള.
1: അത് നമുക്ക് പറയാം,
0: ഞാൻ ഇബിനാലിക്ക പറഞ്ഞതാണ് ഞാനും കേട്ടിട്ടുള്ളൂ, ഞാനും പോയിട്ടില്ല പറമ്പിക്കുളത്ത്. അപ്പോൾ ഇനി അത് അതിന് ശേഷം വന്നിട്ട് പറയും. പിന്നെ അത് അതുപോലെ അല്ലെങ്കിൽ ഇബിനാലിക്കനെ നമുക്ക് ഒന്നുകൂടി കൊണ്ടുവരാം.
1: പിന്നെ പറമ്പിക്കുളത്തെ അബദ്ധങ്ങൾ എന്നൊരു എപ്പിസോഡ് ചെയ്യാം നമുക്കല്ലേ.
0: അൽഹംദുലില്ലാ, നല്ലൊരു ചരിത്രം കേട്ടപ്പോൾ മനസ്സിന് സന്തോഷം സങ്കടം ഒന്നിച്ചു വന്നു. എന്തൊരു വിഷമം വന്നാലും അതിന് മറ്റൊരു സന്തോഷം നമുക്ക് കിട്ടും.
1: പിന്നെ അതേപോലെ തന്നെ നേർവഴിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നേർവഴി കേട്ടു മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്തു എന്നാണ് സെറീന വി പി വളാഞ്ചേരി പറഞ്ഞത്. മക്കളെ
0: നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്,
1: എന്നാ പ്രോഗ്രാമിലേക്ക് പോയി തിരിച്ചു വരാം. അടുത്തൊരു പ്രോഗ്രാമിലേക്ക്
0: സ്റ്റാറ്റസ് വീഡിയോ
1: ആണ്.

0: അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ വിശുദ്ധ ഖുർആനിലെ 57-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹദീദിൽ നിന്നും 20-ാമത്തെ ആയത്താണ് കേട്ടത്. ഈ ഒരു ആയത്ത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എന്ന ഈ ഒരു സ്ലോട്ടിൽ നമ്മൾ കേൾപ്പിച്ചത് 2413-ാമത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആയിരുന്നു. എന്താണ് ആക്ച്വലി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ? ഈ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ പൊതുവേ നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ അത് നേരെ ആ മേശ ആ ടേബിൾ ഡൈനിങ് ടേബിൾ മൊത്തം ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന ആളുകളൊക്കെ ഫോട്ടോ വെച്ചിട്ടൊക്കെ പോസ്റ്റ് ചെയ്യും, അത് സ്റ്റാറ്റസാക്കും, അതെല്ലാവരും കാണട്ടെ എന്ന് കരുതിയിട്ടാണല്ലോ.
1: അതെ അതെ.
0: ഇതുപോലെ ഇതുപോലല്ല, ഇതിനേക്കാൾ പുണ്യമുള്ള വലിയൊരു കാര്യമാണ് നമുക്ക് കിട്ടിയൊരു അറിവ്. ഇപ്പോൾ സൂറത്തുൽ ഹദീദിലെ ഈ ആയത്താണ് നമ്മൾ കേട്ടത്. അതുപോലെ ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഉണ്ട്. ഈ ആയത്ത് ഇതിൻ്റെ ആശയം അത് മറ്റുള്ളവർ കൂടി കണ്ടോട്ടെ, അവർ കൂടി കേട്ടിരുന്നെങ്കിൽ എന്ന് തോന്നണമെങ്കിൽ ആ ഒരു സെക്കൻഡിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു നന്മയാണ് അല്ലേ ഖുർആൻ സ്റ്റാറ്റസ്. നേരെ നമ്മൾ പീസ് റേഡിയോ ഗ്ലോബൽ ടി വി ചാനലിൽ വരുന്ന ആ ഒരു സാധനം എടുത്തിട്ട് നേരെ ഷെയർ ചെയ്യുക, അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു നന്മ കൂടിയാണത്. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഓരോ കാര്യവും നമ്മൾക്ക് കിട്ടുന്ന ഒരു നന്മ അത് പെട്ടെന്ന് മറ്റുള്ളവർക്ക് പകർന്നവർക്ക് ഇന്നത്തെ പുലരിവട്ടം നൽകിയ വലിയൊരു സന്ദേശം ഒന്ന് അതുമായി ഒന്ന് കണക്ട് ചെയ്യുകയാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലെ ഈ ഒരു ഭാഗം.
1: ഓക്കെ, ശ്രോതാക്കൾ പറഞ്ഞിട്ടുള്ള കുറച്ച് മെസ്സേജുകൾ ബാക്കി അവിടെ കിടക്കുന്നുണ്ട്, ബാക്കി നമുക്ക് വായിക്കാം ഓരോന്നും. പിന്നെ മൊത്തത്തിൽ വായിക്കാൻ ഈ സമയത്ത് കഴിയില്ലെങ്കിലും സന്ദർഭവശാൽ നമുക്കിത് വായിച്ചു പോകാം. ചരിത്രങ്ങളിൽ ആവേശമാണ് എന്ന് ഫെബിൻ വാഴക്കാട് പറഞ്ഞ മെസ്സേജ് കണ്ടു. അതുപോലെ പിന്നെ നേരത്തെ പുലരിവട്ടത്തുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകളൊക്കെ പറഞ്ഞ പോലെ വീണ്ടും പലരും അതിൻ്റെ മെസ്സേജുകൾ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇപ്പം നമ്മൾ തിരുമൊഴികൾക്ക് മുമ്പേ നമുക്കൊരു പ്രോഗ്രാം കേൾക്കേണ്ടതുണ്ട് അല്ലേ, കാരണം നമ്മുടെ സമയം കുറച്ച് മുന്നോട്ട് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ തിരുമൊഴികൾക്ക് മുമ്പ് നമ്മൾ നമുക്കറിയാം റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് അവതാരകർ ഒക്കെയുള്ള പീസ് റേഡിയോ സംവിധാനം, അതിൽ നമ്മൾ ഓരോ പ്രോഗ്രാമുകളെ ഇങ്ങനെ പരിചയപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ പരിചയപ്പെടുന്ന ഒരു ഈ ഇന്ന് പരിചയപ്പെടുന്ന ഒരു പ്രോഗ്രാം പ്രകാശതീരം എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 4:15 പ്രകാശതീരം നമ്മൾ സംപ്രേഷണം ചെയ്യാറുള്ളത്. പിന്നെ റിവൈൻഡിൽ 24 നമുക്ക് കിട്ടുന്നതാണ്. മുഹമ്മദ് സാദിഖ് മദീനയുടെ സെഷനുകളാണ് പ്രകാശതീരത്തിലൂടെ നമ്മൾ കേൾക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രകാശതീരം പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വസീയത്ത് ഇസ്ലാമിൽ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് മുഹമ്മദ് സാദിഖ് മദീന അവതരിപ്പിച്ച പ്രകാശതീരം പരിപാടിയിലെ ഏതാനും ചില ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പ്രോഗ്രാം തിങ്കളാഴ്ച വൈകുന്നേരം 4:15 ഉണ്ടാവാറുള്ളത്.
0: നാളെ
1: അതെ,
0: നാളെ ഇതൊരു നല്ലൊരു തുടക്കക്ക് എന്ന് നമുക്കൊക്കെ എടുക്കാം. നാളെ മുതൽ ഇൻഷാല്ല പ്രകാശതീരം ഞാൻ കേൾക്കാൻ തീരുമാനിച്ചാൽ വൈജ്ഞാനികമായൊരു
1: വിഷയമാണ്. അതെ അതെ, ഇന്നത്തെ വസീയത്ത് ഇസ്ലാമിൽ വസീയത്തുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, നഹ്മദുഹു വനസ്തഈനു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലഹ് വമൻ യുളിലിൽഹു ഫലാ ഹാദിയലഹ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വനബിയുഹു വഖലീലുഹു. اللهم صل وسلم وبارك وانعم على حبيبنا ورسولنا وقدوتنا وقرة اعيننا محمد صلى الله عليه وعلى اله وصحبه اجمعين. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم رب زدنا علما نافعا يا رب العالمين. പ്രിയം الله സഹോദരങ്ങളെ, ശ്രോതാക്കളെ, സഹോദരിമാരെ, ഇസ്ലാമിക കർമ്മശാസ്ത്ര വിഷയങ്ങളിലെ വിവിധ ഭാഗങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പലതും മദ്രസ തലം തൊട്ട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യമായും ഇബാദത്ത് അഥവാ ശുദ്ധീകരണം, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ കാര്യങ്ങൾ അല്പം കൂടെ വിശാലമായി പഠിക്കുമ്പോൾ നിക്കാഹ് അഥവാ വിവാഹം, ത്വലാഖ്, കച്ചവടം, അതിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്നിവയും പഠിക്കാറുണ്ട്. പ്രാഥമിക തലത്തിൽ അതിനപ്പുറമുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആളുകളും വളരെ കുറവാണ്. എന്നാൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതല്ലാത്ത ധാരാളം കാര്യങ്ങൾ അറിയേണ്ടി വരുന്നു. അത്തരത്തിലുള്ള ഒരു ഫിഖഹിയായ അധ്യായമാണ് ഇൻഷാ അള്ളാ ഇന്ന് മുതൽ നമ്മൾ സംസാരിക്കുന്നത്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ച വസ്വീയത്തുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. എന്താണ് വസ്വീയത്ത്? പലപ്പോഴും സാധാരണക്കാർക്ക് പോലും അറിയാം വസ്വീയത്തും മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ട് എന്ന്. മരണാസന്നനായ ഒരാൾ അയാളുടെ വാഗ്ദാനങ്ങൾക്കാണ് വസ്വീയത്ത് എന്ന് ചില ആളുകൾ ധരിച്ചിരിക്കുന്നു. വസ്വീയത്തിൻ്റെ നിർവചനമായി പല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമുള്ളത് അത്തബറുഉ ബിൽ മാലി ബഅദൽ മൗത്ത്, അല്ലെങ്കിൽ അൽ അംറു ബിത്തസറുഫി ബഅദൽ മൗത്ത്, മരണാനന്തരം തൻ്റെ ധനം കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ധനത്തിൻ്റെ ഇത്ര ഇത്ര ഭാഗങ്ങൾ ഇന്ന ഇന്ന ആളുകൾക്ക്, വിഭാഗങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം എന്ന് ജീവിതകാലത്ത് തന്നെ പറയുകയോ എഴുതി വെക്കുകയോ ചെയ്യുന്നതിനാണ് വസ്വീയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ നമുക്ക് മനസ്സിലാക്കുക. ഒന്ന്, ജീവിതകാലത്ത് തന്നെയാണ് വസ്വീയത്ത് രേഖപ്പെടുത്തേണ്ടത്, പ്രഖ്യാപിക്കേണ്ടത്. രണ്ട്, വസ്വീയത്തിൻ്റെ ഫലം ആർക്കാണോ നൽകി വച്ചിരിക്കുന്ന, അയാൾക്ക് ലഭിക്കുന്നത് ഈ വ്യക്തിയുടെ, വസ്വീയത്ത് ചെയ്ത വ്യക്തിയുടെ മരണത്തിന് ശേഷമാണ്. ജീവിതകാലത്ത് ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല എന്ന്. വസ്വീയത്ത് സംബന്ധമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കും. വസ്വീയത്ത് അനുവദനീയമാണ് എന്ന് അറിയിക്കുന്ന തെളിവുകളാണിവ. ഉദാഹരണമായി സൂറത്ത് അൽ ബഖറയിലെ 180-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുതിബ അലൈക്കും ഇദാ ഹലറ അഹദകുമുൽ മൗത്ത് ഇൻ തറക ഖൈറനിൽ വസിയത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫ് ഹഖൻ അലൽ മുത്തഖീൻ. നിങ്ങൾ ആർക്കെങ്കിലും മരണം ആസന്നമാവുമ്പോൾ അയാൾ ധനം വിട്ടുപോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി ന്യായപ്രകാരം വസിയത്ത് ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മുത്തഖീങ്ങൾക്ക് അഥവാ സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഒരു കടമ എത്ര ഇത്. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് മരണം ആസന്നമാകുന്ന വേളയിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തി മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ന്യായപ്രകാരം വസ്വീയത്ത് ചെയ്യണം, അത് തഖ്വയുടെ ലക്ഷണമാകുന്നു എന്നാണ്. ഈ ആയത്ത് അവതീർണമാകുന്നത് സൂറത്ത് നിസായിലെ അനന്തര അവകാശ നിയമങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പാണ്. അനന്തര അവകാശങ്ങൾ നിർബന്ധമാക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി തൻ്റെ ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ വസ്വീയത്ത് ചെയ്യൽ ഒരു കൽപ്പനയായി നിർബന്ധമാക്കി അള്ളാഹു പ്രഖ്യാപിച്ചു. എന്നാൽ പിന്നീട് അനന്തരാവകാശ നിയമങ്ങൾ വളരെ വിശദമായി സൂറത്ത് അൽ ബഖറയിലൂടെ അള്ളാഹു ഇറക്കിയപ്പോൾ അനന്തരാവകാശികൾക്ക് വസ്വീയത്ത് ചെയ്യുവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നിർദ്ദേശിക്കുകയുണ്ടായി. സൂറത്ത് നിസായിലെ 11-ാമത്തെ ആയത്തിലും അനന്തരാവകാശ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മിൻ ബഅദി വസ്വീയതിൻ ബിഹാ ഔ ദൈൻ, അനന്തര സ്വത്ത് ഭാഗിക്കേണ്ടത് മരിച്ചയാൾ ചെയ്തിട്ടുള്ള വസ്വീയത്തും അയാൾക്ക് കടവുമുണ്ടെങ്കിൽ അതിനുശേഷമായിരിക്കണം. അനന്തര സ്വത്ത് വീതിക്കേണ്ടത് ഒരാൾ വസ്വീയത്തായി എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് ബാക്കിയുണ്ടെങ്കിൽ, അയാൾക്ക് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടിയതിനു ശേഷം ബാക്കിയുള്ള സ്വത്താണ് അനന്തര സ്വത്തായി വീതിക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നു. അതേപോലെ തന്നെ ഇമാം അഹമ്മദ് അബുദർദ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തസദ്ദഖ അലൈക്കും ബിസുലുസി അംവാരിക്കും ഇൻദ വഫാത്തിക്കും, നിങ്ങളുടെ മരണത്തോടനുബന്ധിച്ച് ധനത്തിൻ്റെ മൂന്നിലൊന്ന് വസിയത്തായി സദഖ ചെയ്യുവാൻ അള്ളാഹു നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു. നിങ്ങളുടെ ധനം അതിൻ്റെ മൂന്നിലൊന്ന് വരെ വസിയത്തായി എഴുതി വെക്കുവാൻ, കൈകാര്യം ചെയ്യുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു. സിയാദത്തും ഫി അഅമാലിക്കും, അഥവാ നിങ്ങൾക്ക് അതിൽ പ്രവർത്തനത്തിലും പ്രതിഫലത്തിലുമൊക്കെ ഒരു വർധനവിന് വേണ്ടി എന്നാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ, അത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖു ഇമ്രിഇൻ മുസ്ലിമിൻ ലഹു ഷൈഉൻ യൂസി ഫീ യബീതു ലൈലതൈനി ഇല്ലാ വവസിയ്യത്തു മക്തൂബത്തുൻ ഇൻദഹു. ഒരാൾക്ക് വസിയ്യത്ത് ചെയ്യാനുണ്ടായിരിക്കെ രണ്ട് ദിവസത്തിലധികം അത് രേഖപ്പെടുത്താതെ അയാൾ കിടന്നുറങ്ങാൻ പാടില്ല. ആ വസിയ്യത്തുണ്ട് എങ്കിൽ അത് രേഖപ്പെടുത്തണം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ ഇമാം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഹദീസ് കേട്ടതിന് ശേഷം, എനിക്ക് വല്ല വസിയ്യത്തും ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് രേഖപ്പെടുത്തി എൻ്റെ തലയിണക്ക് കീഴിൽ വെക്കാറുണ്ടായിരുന്നു എന്നാണ്. ഈ പറഞ്ഞ ആയത്തുകളും ഹദീസുകളുമൊക്കെ വസിയ്യത്ത് മഷ്റു ആണ്, മതപരമാണ്, ചെയ്യേണ്ടതാണ്, ചെയ്യാവുന്നതാണ് എന്നറിയിക്കുന്ന തെളിവുകളാണ്. മാത്രമല്ല വസിയ്യത്ത് മതപരമായി അംഗീകരിക്കപ്പെട്ടതാണ് എന്നതിൽ ഇസ്ലാമിക ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനന്തര സ്വത്ത് സംബന്ധമായ ആയത്തുകൾ ഇറങ്ങുന്നതിനു മുമ്പ് വസിയ്യത്ത് നിർബന്ധമായിരുന്നു എന്നും അത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ചെയ്യാമെന്ന് സൂറത്ത് അൽബഖറയിലെ 180-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു. പിന്നീട് അനന്തര സ്വത്ത് സംബന്ധമായ ആയത്തുകൾ അവതീർണമായപ്പോൾ ലാ വസിയ്യത്ത ലിവാരിസിൻ, അനന്തരാവകാശികൾക്ക് വസിയ്യത്ത് ചെയ്യുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി അറിയിക്കുകയുണ്ടായി. ഇത്തരം വസിയ്യത്തിലുള്ള ഹിക്മത്ത്, യുക്തി, അല്ലെങ്കിൽ എന്തിനാണ് വസിയ്യത്ത് ചെയ്യുന്നത്, ഒരാൾ അയാളുണ്ടാക്കിയ സമ്പാദ്യങ്ങളൊക്കെ അനുവദനീയമായ മാർഗത്തിൽ ജീവിതകാലത്ത് അയാൾ വിനിയോഗിക്കുകയും മരണപ്പെടുമ്പോൾ തന്നെ
0: വളരെ വൈജ്ഞാനികമായ ഒരു വിഷയം, അത് പ്രമാണബദ്ധിതമായി തന്നെ നമ്മൾ കേൾക്കാനുള്ളൊരു അവസരമാണ് അൽഹംദുലില്ലാഹ് ഈ ഒരു പ്രകാശതീരം.
1: പ്രകാശതീരം പ്രോഗ്രാം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു, തിങ്കളാഴ്ച വൈകുന്നേരം
0: 4:15. ഇൻഷാല്ലാ കൂടുതൽ അറിവ് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും, പഠിക്കണം, ഇങ്ങനെ ഇതേപോലെ ഡീപ്പിൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവും, പക്ഷേ സമയം കണ്ടെത്താറില്ല എന്നുള്ളതാണ്. ഇൻഷാല്ലാ തിങ്കളാഴ്ചകളിൽ 4:15 ഈ ഒരു പ്രോഗ്രാം പ്രത്യേകം സമയമൊക്കെ ക്രമീകരിച്ച് തന്നെ നമ്മൾ ഇനിയുള്ള തിങ്കളാഴ്ചകളിൽ ഈ ഒരു സമയം ക്രമീകരിച്ചു കൊണ്ട് തന്നെ ഇൻഷാല്ലാ നമുക്ക് മുന്നോട്ട് പോവാം. എന്നാൽ മിസ്സായി പോയാൽ പീസ് റേഡിയോക്ക് മാത്രം യുണീക്കായിട്ടുള്ള ഒരു ഒരു ഓപ്ഷനാണ് റിവൈൻഡ് ഓപ്ഷൻ. റിവൈൻഡ് ഓപ്ഷനിലൂടെ കേട്ട പ്രോഗ്രാമുകൾ വീണ്ടും കേൾക്കാൻ പറ്റും, പ്രകാശതീരം അങ്ങനെയും കേൾക്കാം.
1: നസ്രു മഞ്ഞപ്പെട്ടി ഒരു മെസ്സേജ് അയച്ചത്
0: എത്തിയോ?
1: നസ്രു എടുത്തിട്ടുണ്ട്. ഒരു സന്തോഷം പങ്കുവെക്കാനാണ്. റേഡിയോ കുടുംബത്തിലെ സ്ഥിരം ശ്രോതാവായ മുനീർ ചെമ്നാട് വാട്സപ്പ് വഴി ഇന്നലെ രാത്രിയിൽ കോണ്ടാക്ട് ചെയ്തു നിന്ന് ഒരുപാട് വിശേഷങ്ങൾ പങ്കിടുകയും ചെയ്തു. ആങ്കറിംഗ് ഡെസ്കിലിരിക്കുന്ന നമ്മെ ഇന്നുവരെ കാണാത്ത, പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോട് ഓർക്കുന്നു, സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ എല്ലാ അറബിയിലെ എല്ലാ അക്ഷരങ്ങളും വരുന്ന ഖുർആനിലെ സൂറത്ത് ഫത്തഹിലെ അവചനം ഏതായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നു.
0: ഒരുപാട് ശ്രോതാക്കൾ കമന്റ് ചെയ്തിട്ടുണ്ട്,
1: ആയത്തടക്കി തന്നെ അയച്ച ആൾക്കാരുണ്ട് അല്ലേ.
0: ഇവിടെ ഒരുപാട് ശ്രോതാക്കളാണ്. അപ്പോൾ നമ്മുടെ സഫിയ വി കെ പത്തപ്പിരിയത്തിൽ നിന്ന് സൂറത്ത് ഫത്തഹിലെ 48-ൽ 29-ാമത്തെ ആയത്താന്നാണ് പറഞ്ഞിട്ടുള്ളത്. താനൂരിൽ നിന്നുള്ള സമീറ നെറുവഴിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എന്നും വെക്കാറുണ്ട്, സ്റ്റാറ്റസ് വെക്കാറുണ്ട്, അൽഹംദുലില്ലാ വളരെ ഉപകാരപ്രദമാണ്, അർത്ഥസഹിതം കേൾക്കുവാനും കഴിയുന്നുണ്ട് എന്ന് സഫിയ കെ തിരുരങ്ങാടി പറഞ്ഞു.
1: അപ്പോൾ ഫത്തഹിലെ അതായത് 48-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം, മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദ അലൽ കുഫാർ എന്ന് തുടങ്ങിയിട്ട് വജ്റൻ അലീമ എന്നുള്ള ആയത്തിലൂടെ അലിഫ് മുതലിയ വരെയുള്ള അക്ഷരങ്ങൾ അതിലൂടെ കടന്നു വരുന്നുണ്ട്. പിന്നെ മറ്റൊന്നും ഉണ്ട്, അത് ആരും പറഞ്ഞു കണ്ടില്ല.
0: റുക്സാന പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ആലി ഇമ്രാനിൽ നിന്ന് 254 എന്ന്
1: പറഞ്ഞിട്ടുണ്ടല്ലേ. എൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് ഇന്നലെ മരണപ്പെട്ടു. പെട്ടെന്നുള്ള ഒരു മരണമായതിനാൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണുള്ളത്. പീസ് റേഡിയോ ഫാമിലി മെമ്പേഴ്സ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമല്ലോ എന്ന് സൽമ ഫറൂഖ് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നുള്ള മരണങ്ങൾ ആ സാഹചര്യങ്ങളൊക്കെ മാറ്റുന്ന അവസ്ഥ അല്ലെ. അതൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ നമ്മൾ ഓരോ മരണ വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ, ഏതായിരുന്നാലും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അതിൻ്റെ ആഘാതത്തിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ മരണപ്പെട്ട ആളുകൾക്ക് അവർക്ക് അവരുടെ ഖബറിടം വിശാലമാക്കുകയും അവരെ അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ.
0: ജമീല വി പി കാളികാവ് പറഞ്ഞതേ, അസ്സലാമു അലൈക്കും, മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, എനിക്ക് ഇതുവരെയുള്ള പ്രോഗ്രാം എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: കാരണം
0: പറഞ്ഞിട്ടില്ല എന്താണ് ആക്ച്വലി, എന്തുകൊണ്ടാണ്
1: കാരണങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ. പ്രകാശ് ധീരം ഇടക്ക് കേൾക്കാറുണ്ട്, അൽഹംദുലില്ലാ, നല്ല പരിപാടി തന്നെയാണ്. ഈ പരിപാടി ഞാൻ കേട്ടിട്ടില്ലായിരുന്നു, ഇനി വിശദമായി കേൾക്കണം. മാഷാ അല്ലാ, അലഹമ്മദില്ല, അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്നാണ് സഫിയ കെ തിരങ്ങാടി പ്രകാശ തീരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. നമ്മളിനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം. സമയം കുറേ നമ്മൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. നമുക്ക് തിരുമൊഴികൾ കേട്ട് തിരിച്ചു വരാം.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെല്ലാവരും നിർബന്ധമായും കേൾക്കേണ്ടുന്ന ഒരു ഹദീസ് തന്നെയാണ് ഇന്നും നമ്മളോടൊപ്പം കെ വി മുഹമ്മദ് അലി. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സംസാരത്തോടു കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പലരും ചോദിച്ച് മടുത്ത് വിഷമം പറയുന്ന ആളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർക്കൊക്കെ കേൾക്കാനൊരു അവസരമാക്കി തീർക്കണം. അള്ളാഹുവിനോട് ചോദിച്ച് അത്തരം ഞാൻ ഒരു തുടക്കം പറയുന്ന കാരണം ആ ഒരു മനസ്സോടുകൂടി തന്നെയാവണം ഇന്നത്തെ തിരുമുകളിലേക്ക് നമ്മൾ കിടക്കേണ്ടത്. റബ്ബിനോട് ചോദിക്കുമ്പോൾ ധാരാളമായി ചോദിക്കുക എന്ന ഹദീസാണ് ഈ ഇൻഷാല്ലാ ഇന്നത്തെ തിരുമൊഴികളിലൂടെ നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ ആയിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅല അഹദുക്കും ഫലിയുക്സിർ ഫഇന്നമാ യസ്അലു റബ്ബഹു. പ്രശുദ്ധക്ലേ സ്വഹീഹുൽ ജാമിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. ഇമാം ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിലും നൽകിയിട്ടുണ്ട്. ഹദീസ് നിവേദനം ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. നമ്മൾ മനസ്സിലാക്കി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ പത്നി, നബി വിവാഹം കഴിച്ച ഏക കന്യകയാണ് അവർ. ഹിജ്റ 58 അവർ മദീനയിൽ വെച്ച് മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് വചനങ്ങൾ റിപ്പോർട്ട് ചെയ്ത, നബിയുടെ ജീവിതം പഠിച്ച, രഹസ്യ പരസ്യ ജീവിതം പഠിച്ച് മനസ്സിലാക്കി, കുടുംബജീവിതം പ്രത്യേകിച്ചും നമുക്ക് അല്ലെങ്കിൽ വരും തലമുറക്ക് പകർന്നു നൽകിയ മഹാവ്യക്തിത്വമാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതോടൊപ്പം ദീനി വിഷയങ്ങളിൽ അവഗാഹമുണ്ടായിരുന്ന മഹാപണ്ഡിതയുമായിരുന്നു അവർ എന്ന് കാണാം. 2210 ഹദീസുകൾ അവർ നിവേദനം ചെയ്തിട്ടുണ്ട്. അതിൽ 316 ഹദീസുകൾ സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒരേപോലെ വന്ന ഹദീസുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനുമാകും. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇദാ സഅല അഹദുക്കും ഫലിയുക്സിർ, ഇദാ സഅല അഹദുക്കും ഫലിയുക്സിർ, നിങ്ങളൊരാൾ ചോദിക്കുമ്പോൾ, അതായത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഫലിയുക്സിർ, അവൻ കൂടുതൽ ചോദിക്കട്ടെ. ഫഇന്നമാ യസ്അലു റബ്ബഹു, കാരണം അവൻ ചോദിക്കുന്നവൻ്റെ റബ്ബിനോടാണല്ലോ, അവൻ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്ന റബ്ബിനോടാണ്. അതുകൊണ്ട് അതിൽ ഒരിക്കലും കുറവ് വരുത്തരുത്, നിരാശയുണ്ടാകരുത്, കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്. തൻ്റെ ദുആയിലൂടെ, പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏതൊരു കാര്യവും അത് ആവർത്തിച്ച് ചോദിക്കുക, കൂടുതൽ ചോദിക്കുക എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് പ്രാർത്ഥനയുടെ ഒരു മര്യാദ കൂടിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മാലിക്കുൽ മുൽക്കായ ഖജനാവ് ഒരിക്കലും കുറഞ്ഞു പോകാത്ത, ഒരിക്കലും ചോദിക്കുന്നതിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന, ദേഷ്യമുള്ള ഒരു ആളല്ലോ, അല്ലെങ്കിൽ ഒരു ശക്തിയല്ല റഹ്മാനായ റബ്ബ്. ചോദിക്കുന്നത് അവനിഷ്ടമാണ്, ചോദിക്കാതിരിക്കുന്നതാണ് അവൻ്റെ ഇഷ്ടക്കേട്. അതുകൊണ്ട് റബ്ബിൻ്റെ മഹത്വവും കഴിവും കാരുണ്യവും ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയും സ്ഥാനവും മനസ്സിലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അത് നഷ്ടപ്പെടാത്ത ഇബാദത്താണ് എന്ന തിരിച്ചറിവുണ്ടാകണം എന്നതാണ് പ്രധാനമായി നാം അറിയേണ്ടത്. ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുന്ന കാര്യം കൂടുതൽ പ്രാവശ്യം, 3 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 7 ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോഴും നിരാശനാവാതെ ആ കാര്യം തനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ, ഖൈറാണെങ്കിൽ അത് ലഭിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുക. ആ ചോദ്യം, ഓരോ പ്രാർത്ഥനയും ഓരോ ചോദ്യവും ഇബാദത്താണ്. അവൻ അതിൻ്റെ അത് കാരണത്താലൊക്കെ അവൻ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് നേടിയാലും ഇല്ലെങ്കിലും ശരി, അവനത് വലിയ ഒരു സൽപ്രവർത്തനമായി രേഖപ്പെടുത്തുകയും അതിനവന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ആ പ്രാർത്ഥന മൂലം ചില ദുരന്തങ്ങൾ അവയിൽ നിന്ന് മാറിപ്പോകാം, അതല്ലെങ്കിൽ അവന് നാളെ പരലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് ആ പ്രാർത്ഥനകൾ ഉണ്ടാവും. അതുകൊണ്ട് ചോദിക്കുന്നത് ദുനിയാവിൻ്റെ കാര്യമാണെങ്കിലും പരലോകത്തിൻ്റെ കാര്യമാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക, റബ്ബിനോട് ചോദ്യം വർദ്ധിപ്പിക്കുക, ഉത്തരം പ്രതീക്ഷിച്ച് തന്നെ, അള്ളാഹുവിനുള്ള ജവാബ് ഇജാബത്ത് പ്രതീക്ഷിച്ച് തന്നെ പ്രാർത്ഥിക്കുക. ഒരിക്കലും നിരാശയുണ്ടാകരുത്, ക്ഷമയോടെ കാത്തിരിക്കണമെന്നൊക്കെ ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടാതിരുന്നാൽ പോലും, ഉദ്ദേശം നടന്നില്ലെങ്കിൽ പോലും, പ്രാർത്ഥിച്ചത് വിചാരിച്ച സമയത്ത് തനിക്ക് അതിൻ്റെ ഫലം ലഭിച്ചില്ല എന്ന് തോന്നിയാൽ പോലും നിരാശനാവാതെ വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. എന്താവശ്യമാണെങ്കിലും മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് ഇദാ തമന്ന അഹദുക്കും എന്നാണ്. ഇദാ തമന്ന അഹദുക്കും ഫലയുക്സീർ എന്നാണ് വന്നിട്ടുള്ളത്. തമന്ന അഹദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊതിക്കുന്നത് മോഹിക്കുന്നത് എന്നൊക്കെ അർത്ഥം വരും. അപ്പം നിങ്ങൾ പിന്നെ ഒരാൾ നിങ്ങൾക്കൊരു കാര്യം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, ഒരു കാര്യം മോഹിച്ചാൽ, ഒരു കാര്യം കൊതിച്ചാൽ നിങ്ങളത് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കരുത്. ചോദിച്ചുകൊണ്ടേ ഇരിക്കണം, ആ ചോദ്യം വർദ്ധിപ്പിക്കണമെന്ന്. എന്തൊരു സൗഭാഗ്യമാണ് പ്രിയമുള്ളവരെ! റബ്ബ് എത്ര കാരുണ്യവാനാണ്, ഔദാര്യവാനാണ്. ഒരിക്കൽ മാത്രമേ ഒരു വിഷയം ചോദിക്കാവൂ എന്ന് നമ്മുടെ റബ്ബ് നിഷ്കർഷിച്ചിരുന്നുവെങ്കിൽ, കൽപ്പിച്ചിരുന്നുവെങ്കിൽ, ശാസിച്ചിരുന്നുവെങ്കിൽ നാം എത്ര ദൗർഭാഗ്യവാന്മാരാകുമായിരുന്നു. അതുകൊണ്ട് റബ്ബ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിൻ റസൂൽ നമ്മെ അറിയിച്ചിട്ടുള്ളത്, പ്രാർത്ഥന അത് അധികരിപ്പിക്കുക, വർദ്ധിപ്പിക്കുക, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ പ്രാർത്ഥനക്കും പ്രതിഫലമുണ്ട്. ഓരോ പ്രാർത്ഥനയും ഇബാദത്തുമാണ്. നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടി തന്നെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അത് ആത്മാർത്ഥതയോടുകൂടി ആവണം എന്നുകൂടി ഈ ഹദീസിൻ്റെ ആശയമെന്ന നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാക്കണം. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബറകല്ലാഹു ഫീക്. തിരുമൊഴികളിലൂടെ നമ്മൾ ഓരോ ദിവസവും ഓരോ ഹദീസുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആശയതലങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും മാഷാല്ലാ എത്ര ഹദീസുകളുടെ ആശയതലങ്ങളെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായും ഇന്നത്തെ പുലരുവട്ടത്തിലൂടെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നോക്കൂ. നമ്മൾ പറയുന്നവരാവരുത്, കേൾക്കുന്നവരാകരുത്, മറിച്ച് അത് പ്രവർത്തിക്കുന്നവരാകണം. അപ്പോൾ തിരുമൊഴികളിലൂടെ നമുക്ക് കിട്ടുന്ന ഓരോ പ്രവാചക വചനങ്ങളും അത് ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമായി കൊണ്ടുവന്നാൽ, സലാംക്ക ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം നമ്മുടെ ജീവിതത്തെ അത് ധന്യമാക്കുക. ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ കമൻറ്റിലൂടെ നമ്മളോട് പറയുന്നത് പീസ് റേഡിയോ ഒരു നന്മയാണ്, ഇത് ടീം പീസ് റേഡിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഇത്തരം നന്മകൾ കൊണ്ടു നടക്കാനുള്ളൊരു അവസരം തന്നെയാണ് പീസ് റേഡിയോ.
3: പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എന്ന് കരുതുന്നവർക്ക് ഏറ്റവും നല്ലൊരു അറിവാണ് ഇന്നത്തെ തിരുമൊഴിയിലൂടെ നമുക്ക് ലഭിച്ചത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാണ് തിരുമൊഴിയുമായി ബന്ധപ്പെട്ട സീനത്ത് പാലക്കാടിന് മെസ്സേജ്. ഞങ്ങളുടെ മഹലിൽ മാസ അധികൃതകളുണ്ട്, അതിനകത്ത് പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ടോ? ബഷീർ ഓക്കെ മൂവാറ്റുപുഴയിൽ നിന്ന്. മാസ ദിക്റുകൾ, മാസാന്തദിക്റുകൾ,
1: യെസ്
3: ദിക്റുകൾ നമുക്ക് എങ്ങനെ ചൊല്ലേണ്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു ചോദ്യം നമുക്ക് അല്ലിജാവയിലേക്ക് ചോദിക്കാം. അത് പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്കറിയാം,
1: പെട്ടെന്ന് പറയാൻ പറ്റിയൊരു കാര്യം ഉണ്ടാവുമല്ലോ,
3: പെട്ടെന്ന് പറയാൻ പറ്റിയത് തന്നെ ഉള്ളൂ. കാരണം മാസാന്ത ദിക്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദിക്റ് ഇസ്ലാമിൽ എവിടെയില്ല. ദിക്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അതിന് മാസ അന്ത ദിക്റുകൾ പള്ളിയിൽ നടക്കുന്നതൊക്കെ ബിദഅത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കൂടുതൽ പഠിക്കാൻ ആ ചോദ്യം നമുക്ക് അല്ലിജാബയിലേക്ക്, നിങ്ങൾക്ക് അതേ തന്നെ കോപ്പി ചെയ്തിട്ട് വേഗം അല്ലിജാബ എന്നുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിശദമായ പഠനം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇൻഷാല്ല.
1: ഇന്നലെ അല്ലിജാബയിൽ ഞാൻ ഫൈസൽ മദീനിൻ്റെ കൂടെ എഴുതിയിരുന്നു.
3: ആ
1: അപ്പം ആളുകളൊക്കെ ഇങ്ങനെ, അതായത് നമ്മുടെ ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അടുത്ത ആൾ വിളിക്കണം. അപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതൊക്കെ ഒന്ന് വലിയൊരു അവസരമാണ് നമുക്ക് പീസ് റേഡിയോയിലൂടെ എല്ലാ ശനിയാഴ്ചയും ആ ഒരു സമയം, ഒരു 7:30 to 8:30 വരെയുള്ള സമയം നമ്മുടെ മനസ്സിലുള്ള ഇത്തരം ചോദ്യങ്ങൾ പെട്ടെന്ന് അതായത് സ്പോട്ടിൽ തിരുത്താനുള്ള, അപ്പോൾ പിന്നെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താണ് വേണ്ടത്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത്തരം പ്രമാണബദ്ധിതമായ കാര്യങ്ങൾ പറഞ്ഞുതരാൻ അറിയില്ല അല്ലേ.
3: നമ്മളതിൻ്റെ പണ്ഡിതന്മാർ ഉള്ളത് അല്ലേ, അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ജമീല VP കളിക്കാവ്, നല്ലൊരു മെസ്സേജാണ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയാണല്ലോ നമ്മുടെ ആയുധം, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് റുക്സാന M. പിന്നെ അബുവിയ പറഞ്ഞ മാഷെ അഡ്രസ്സ് അയച്ചിട്ടില്ല, ഹൽവ ഇന്നലെയും കഴിച്ചു, ഇന്നും കഴിച്ചു, നല്ല രസമുണ്ട്.
1: അതെന്തോ
3: ആ അത് കുറേ മുമ്പുള്ള കാശ്, ഇന്ന് ഞാൻ അബുവിയൊക്കെ അഡ്രസ്സ് അയച്ചു കൊടുക്കും. അതായത് അദ്ദേഹത്തിൻ്റെ അത് കിട്ടിയിട്ട് നിങ്ങൾ അഡ്രസ്സ് അയച്ചാൽ മതി കേട്ടോ. അതായത് അവിടെ ചക്കൻ്റെ ആണ് ചക്ക ഹലുവ,
1: ആ
3: ചക്കയാണെന്ന് മനസ്സിലാവും, മാംഗോ ആണോ ചക്കയാണോ, ചക്കയാണോ മാംഗോ, രണ്ടാലൊന്നാണ്. ഹലുവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുമ്പ് നമ്മൾ അതിന്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു മോർണിംഗ് ലൈവില്. അപ്പൊ അന്ന് പറഞ്ഞു ഞാനിവിടെ റെഡി ഉണ്ട്, നിങ്ങൾ അയച്ചാൽ തരാം, അഡ്രസ് അയച്ചാൽ മതി, വീട്ടിലേക്ക് എത്തിച്ചേരാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളത് തമാശ പറയാന്ന വിചാരിച്ചിരുന്നേ, പക്ഷെ കാര്യത്തിലാണെന്ന് ഇപ്പോഴും അതിന്റെ ഇടക്ക് എനിക്ക് മനസ്സിലായി. അതിന്റെ ഇടക്ക് പിന്നെയും ചോദിച്ചിരുന്നു ഇനി അപ്പൊ ഉപയോഗിക്ക് ഞാൻ മെസ്സേജ് അഡ്രസ്സ് ഏതായാലും അയച്ചു കൊടുത്തിട്ട് കിട്ടിയിട്ട് ഞാൻ പറയണ്ട. അങ്ങനെ
1: എനിക്ക് പറയാനെന്താ പറയുക, എന്താ അലോകത്തെ ചോറ് മുടക്കണ്ട.
3: ഓക്കെ, അപ്പോ പിന്നെ തിരുമൊഴിയുമായി ബന്ധപ്പെട്ടുള്ള ഇബ്രാഹിം അൽ നൂർ ടെക്സ് ഉള്ള ആൾ അവരയച്ച മെസ്സേജ് ആണ്. മാഷാല്ലാ, വളരെ നന്നായിട്ടുണ്ട്. സൺഡേ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പ്രോഗ്രാം നഷ്ടമായതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇന്നത്തെ സൺഡേ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇന്നത്തെ ലൈവ് പ്രോഗ്രാമുകൾ നഷ്ടമായി എന്നുള്ളതാണ്. ചോദ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്, ഫീഡ്ബാക്കിൽ മെസ്സേജുകൾ വരുന്നില്ലല്ലോ എന്ന് ജമീല വി പി കാളിക്കാവ്. മെസ്സേജിൽ വന്നിട്ടുണ്ടല്ലോ, കണ്ടു, നമ്മൾ വായിക്കുന്നുണ്ട്.
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞത്, മാഷാല്ലാ, കെ വിസ്താദിന്റെ വാക്കുകൾ മണിമുത്തുകൾ പോലെ നമുക്ക് സൂക്ഷിക്കാം, അത്ര ലളിതവുമാണ്, പഠിക്കാനും പ്രവർത്തിക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞത്.
3: ഓക്കെ,
1: ഉമ്മുകുൽസു ചിറമംഗലം പറഞ്ഞത്, ഓരോ ദിവസവും വ്യത്യസ്തമായ ഹദീസുകൾ പഠിക്കാൻ സാധിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും എന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ, അല്ലിജാബ നല്ലൊരു പരിപാടിയാണ്, ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ഉത്തരം ലഭിക്കാറുമുണ്ട്, അൽഹംദുലില്ല എന്നാണ് സീനത്ത് പാലക്കാട് പറഞ്ഞിട്ടുള്ളത്.
3: ഫൗസിയ മമ്മു കൊല്ലം കൊയിലാണ്ടി അവർ പറഞ്ഞിട്ടുള്ളത്, വൈകിപ്പോയി, ഒരു മരണ വീട്ടിൽ പോയിരുന്നു, അങ്ങനെ വൈകിയതാണ്. ഇന്ന് വൈകിയെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇനി ഇൻഷാല്ലാ നമുക്ക് കേൾക്കാമല്ലോ.
1: അസ്സലാമു അലൈക്കും, ഇന്നലത്തെ അല്ലിജാബ ഞാൻ കേട്ടു, കേൾക്കാത്തവർ റിവൈൻഡിൽ കേൾക്കണമെന്നാണ് നമ്മുടെ സഫിയ തിരുരങ്ങാടി എല്ലാ ശ്രോതാക്കളെയും ഓർമ്മപ്പെടുത്തുന്നത്. സലംക, ദുആ ചെയ്യുമ്പോൾ ആവശ്യങ്ങൾ അതിൻ്റെ വലിപ്പം അളക്കരുത്, നൽകുന്നവൻ്റെ മഹത്വമാണ് ഓർക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ ഷുഐബ് ബാംഗ്ലൂർ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
3: നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണം. ഇപ്പോൾ സമയം കുറേ ലേറ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇൻഷാല്ലാ നമ്മൾ പ്രോഗ്രാമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വരത്തിലേക്കാണ് പോകാനുള്ളത്. പക്ഷെ അതിൻ്റെ മുന്നേ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. റേഡിയോ പ്രോഗ്രാമുകളിൽ ഏറ്റവും കാതലായ ഒരു പ്രോഗ്രാമാണല്ലോ അന്നൂർ. പക്ഷേ അന്നൂർ മൊഡ്യൂൾ 16 39-ാമത്തെ ക്ലാസ് ഇന്നലെ രാത്രി അവസാനിച്ചിരിക്കുകയാണ്.
1: യെസ്,
3: ഇപ്പം അന്നൂർ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16-ാമത്തെ മൊഡ്യൂൾ ഏപ്രിൽ 13 തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. അബ്ദുൽ ജബ്ബാർ മദീൻ്റെ നേതൃത്വത്തിൽ സൂറത്തുൽ ബഖറ 150 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠനവിധേയമാക്കുന്നത്.
1: അപ്പോൾ നാളെ മുതൽ പുതിയൊരു മൊഡ്യൂൾ അല്ലേ?
3: ആ അതെ അതെ. റേഡിയോ കോഴ്സ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി എല്ലാവരും ഇപ്പോൾ തന്നെ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പതിവ് പോലെ അറിയിക്കുകയാണ്. മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ ക്ലാസ്സുകളും ഇനിയും പഠിക്കാൻ പറ്റും. എല്ലാം കോഴ്സ് ഓപ്ഷനിൽ ലഭ്യമാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പറാണ് 97-48-845-845.
1: അപ്പോൾ ഇന്നലെ 39-ാമത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഇനി ഇൻഷാല്ലാ നാളെ മുതൽ നമ്മൾ പുതിയൊരു ഇതിലേക്ക് നീങ്ങണല്ലേ.
3: പിന്നെ ഈ ശക്തമായിട്ടുള്ള ഇപ്പോൾ സാഹചര്യങ്ങൾ, മഴയുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോൾ പൊതുവെ മഴ കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ട്, ബാക്കിയുള്ളടത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കൊരു ഏതായിരുന്നാലും മഴയുടെ ഒരു ഒരു സീസണിൽ തന്നെയാണ് നമ്മളുള്ളത്. പക്ഷേ മഴ ശക്തമാകുന്ന, കാറ്റടിക്കുന്നൊക്കെ ഒരു സന്ദർഭങ്ങളിലൂടെ പോകുമ്പോൾ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു വന്നാലോ.
1: യെസ്
3: അല്ലേ?
1: യെസ്.

0: മഷാല്ലാ.
1: സ്വരത്തില് പല പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓരോ പാട്ടിനും അതിൻ്റെതായ ഒരു ഒരു അല്ലെ അർത്ഥ തലങ്ങളിലേക്ക് നോക്കുമ്പോൾ ആ അഞ്ചുവക്ത നമസ്കാരത്തിൻ്റെ ഒരു ഒരു ഫീല് നമുക്കൊരു പക്ഷേ ഒരുപാട് ക്ലാസ്സുകളിൽ നിന്ന് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയാവും. ഇങ്ങനെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു 2 മണിക്കൂർ കേട്ട ക്ലാസ് മൊത്തം നമുക്ക് ഒരു ചെറിയൊരു പാട്ട് 5 മിനിറ്റ് പാട്ടുകൊണ്ട് മനസ്സൊക്കെ ഇങ്ങനെ വരും.
0: ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ട് ഇമോഷണലാണല്ലേ, നമ്മളെ നമ്മൾ അത് അതൊരു ഒരു ഒരു സ്കില്ലാണ്. അപ്പോൾ അതിലേക്ക് എപ്പോഴും ആകർഷണം ഉണ്ടാവും. അപ്പോൾ ആ സ്കില്ലിന് നമ്മൾ ഏറ്റവും നല്ലൊരു ആശയത്തിലൂടെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതാണ്, അവിടെയാണ് അത് മികവുറ്റൊന്നായി മാറുന്നത്. അപ്പോൾ അതിനെ നമ്മൾ
1: മഷാല്ലാട്ടെത്തേക്കലുണ്ടല്ലേ, പക്ഷേ ഉപയോഗപ്രദമായൊരു കേൾവി ആ പാട്ടിന് വരണമെങ്കിൽ എന്തിനെന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ആശയമാണ്.
0: റിയ ഇടവണ്ണ അത് മനോഹരമായി ആലപിച്ചിരിക്കുകയാണ്. കരഞ്ഞഞ്ച് സമയത്തും നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ തുടങ്ങി അതിൻ്റെ ഇൻട്രോ കൊടുത്ത സമയത്ത് അതിൻ്റെ ടെക്നിക്കലിൽ നിന്ന് അതൊന്ന് ഫയല് ഒന്ന് മാറിപ്പോയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ
1: നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അല്ലേ, എന്നാൽ അത് നമ്മുടെ ശ്രോതാക്കൾക്ക് ആവശ്യമുള്ള ഒരു സംഗതി തന്നെയാണല്ലോ. കാറ്റ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ പി അടുത്ത സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഈ ഒരു പരിസര പ്രദേശത്ത് 2-3 കുട്ടികൾ നല്ല കാറ്റുള്ള സമയത്ത് ആ ഒരു കുന്നിൻ്റെ താഴെ ഇറങ്ങി, അതേപോലെ ഇടിമിന്നലുള്ള സമയത്ത്. അപ്പോൾ ശരിക്കും അപകടത്തിൽപ്പെട്ടൊരവസ്ഥ. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു അപകടം ഉണ്ടായിട്ട് നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് അത്തരം സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചെറിയ അവയർനെസ് ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ടോക്ക്, ഒരു വോയിസ് നമുക്ക് കേൾക്കാം.
2: ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലുകൾ ഒടിഞ്ഞും വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ലതല്ല. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കേണ്ടതാണ്. ഉറപ്പില്ലാത്ത പരസ്യബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയുമില്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക. കാറ്റും മഴയുമുള്ളപ്പോൾ ഇതിൻ്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്. ചുമരിലോ മറ്റോ ചാരി വച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയർ ഉപയോഗിച്ച് കെട്ടിവെക്കേണ്ടതാണ്. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ്. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക. വീടിൻ്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയെടുക്കേണ്ടതാണ്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ KSEB 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരമറിയിക്കേണ്ടതാണ്. മഴക്കാലത്ത് വൈദ്യുതി സംബന്ധിച്ച അപായങ്ങൾ കൂടുതലാകുന്നതുകൊണ്ട് തന്നെ KSEB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക. പത്രം പാൽ വിതരണക്കാരെ പോലെ അതിരാവിലെ ജോലിക്കിറങ്ങുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റു വൈദ്യുതി ലൈൻ പൊട്ടിവീണിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ട് പോവുക. കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തുക. നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായിടത്തേക്ക് മാറി നിൽക്കേണ്ടതാണ്. അടുത്ത 3 മണിക്കൂറിൽ മഴയും ഇടിമിന്നലും ഉണ്ടാകാനിടയുള്ള ജില്ലകളുടെ പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായ ഇടവേളകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. mausam.imd.gov.in തിരുവനന്തപുരം എന്നതാണ് വെബ്സൈറ്റ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരുക. അധികൃതർ നൽകുന്ന മഴ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക, അപകടങ്ങളെ ജാഗ്രതയോടെ സമീപിക്കുക, സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക. അങ്ങനെ മഴക്കാലത്തെ ദുരന്തങ്ങളെ ഒരു പരിധിവരെ നമുക്ക് നേരിടാൻ കഴിയും.
1: യെസ്, ഇത്തരം താക്കീതുകളും മുൻകരുതലുകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വലാമിക്ക് അന്ന് ഒരുപാട് ആൾക്കാർ രാവിലെ തന്നെ തിരൂരിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നൗഫൽ എസ് ചുങ്കം പാലക്കാട് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് തിരൂർ ഇൻഷാല്ലാ 6 മാസത്തെ കർമ്മ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോവാണ്. വിസ്റ്റം യൂത്തിൻ്റെ എല്ലാ ഭാരവാഹികളും അവിടെ ഒരുമിച്ച് കൂടുകയാണ്. പീസ് റേഡിയോ പീസ് റേഡിയോ പോലെയുള്ള ഒരുപാട് നന്മകൾക്ക് തുടക്കം കുറിക്കുന്ന വിസ്റ്റം യൂത്തിൻ്റെ ഒരു കർമ്മ ഭടന്മാർ അവിടെ ഒരുമിച്ച് കൂടുകയാണ്. അള്ളാഹു പുതിയൊരു അടുത്ത 6 മാസത്തെ കാലയളവിലേക്ക് പുതിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് അതുമായി മുന്നോട്ട് പോകാൻ അവർക്ക് എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും തോഫിയൊക്കെ നൽകി ആഗ്രഹിക്കട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യുവത്വമാണല്ലോ നമ്മുടെ ഏതൊരു നാടിൻ്റെയും സമ്പത്ത്. ആ യുവത്വത്തിന് ഏറ്റവും നല്ല കർമ്മഭടന്മാരായി തീരാനുള്ള വലിയൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഉറപ്പെടുത്താനുള്ളത്.
0: കൂടുതൽ വഴിവിളക്കിലെ ഒരു സന്ദേശം ഒന്ന് വായിച്ചാലോ?
1: യെസ്.
0: വഴിവിളക്കിൽ ഇന്ന് പരലോകത്തെ ആദ്യത്തെ ഭവനം എന്നുള്ള ടൈറ്റിലെ ഒരു സന്ദേശമാണുള്ളത്. നിശ്ചയം ഖബർ പരലോകത്തെ ആദ്യത്തെ വീടാകുന്നു. ആരെങ്കിലും അതിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് അവൻ എളുപ്പമായിരിക്കും. അതിൽ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ശേഷമുള്ളത് വളരെ പ്രയാസവുമായിരിക്കും. ഇത് ഈ ഒരു വചനം അല്ലേ?
1: ഈ ലോകത്തെ എല്ലാ ബന്ധങ്ങളും അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ കർമ്മങ്ങൾ അല്ലേ. അവിടെ കർമ്മങ്ങൾ മാത്രം നമുക്ക് കൂടെ ഉണ്ടാവുക. ഖബറിലെ നല്ല കൂട്ടിനായി നമുക്ക് സൽക്കർമ്മങ്ങൾ ഒരുപാട് സമ്പാദിക്കാനുള്ളൊരു മെസ്സേജാണ് അൽഹംദുലില്ലാഹ്
0: വഴിവിളക്കിലുള്ളത്. 2591 വഴിവിളക്കാണ്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ തുടങ്ങിയുള്ള നമ്മൾ കേൾക്കുന്ന നേപ്പാളി, ബംഗാളി, മറാഠി ഈ ഭാഷകളിലെല്ലാം വഴിവിളക്ക് അത് ഓരോ ദിവസങ്ങളും ഈ സന്ദേശം ആളുകളിലേക്ക് പ്രസരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്.
1: ഇപ്പം നമുക്കിത് സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യാം. നമ്മുടെ നമ്മുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അവർക്കിത് ഷെയർ ചെയ്യാൻ പറ്റില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: യെസ്,
0: നമ്മൾ സ്റ്റാറ്റസ് വെക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സന്ദേശം എത്രയോ ആളുകളിലേക്ക് കുറാൻ സ്റ്റാറ്റസ് വീഡിയോ പോലെ തന്നെ നമുക്ക് ചെയ്യുന്ന ആൾക്ക് നേരത്തെ ഇത് പറഞ്ഞ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. ചിലപ്പോൾ ഓർമ്മയിൽ ഇപ്പോൾ ഇത് പറയുമ്പോൾ ആ ഞാൻ ഇന്ന് വെക്കട്ടെ, അങ്ങനെ ഓർമ്മയിൽ പൊങ്കൽ പറഞ്ഞത് കേട്ടിട്ട് ചിലപ്പോൾ വെക്കുന്ന ആൾ വെച്ച ആൾക്കാരുണ്ടാവും. അത് വെച്ച ഉടനെ തന്നെ വേറെ ആരോ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവർ സീൻ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എത്ര ആളുകളിലേക്ക് ആ മെസ്സേജുകൾ എത്തിയല്ലേ?
1: അപ്പോഴേ അപ്പോഴാണ് ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ കിട്ടിയൊരു മെസ്സേജ്. നമ്മളെന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ പ്രാവർത്തികമാക്കണമല്ലോ.
0: അതെ അതെ,
1: ആ പുലരിവട്ടം നമ്മൾ കേട്ടത് ഇനിയൊരു ഫലം കിട്ടല്ലേ?
0: അതെ. ഒരു ചക്കയിൽ എത്ര കുരുണ്ടാവും?
1: ചക്കൻ്റെ സൈസിനനുസരിച്ചിരിക്കും.
0: ഒരു പക്ഷേ നമുക്ക് പുറത്തു നോക്കിയാൽ കാണൂല, പൊളിച്ചിട്ട് കുറച്ച് ഇടങ്ങറുണ്ടാവും. ചക്ക എടുത്ത് എണ്ണി നോക്കി കഴിഞ്ഞാൽ എണ്ണാൻ പറ്റും.
1: അതെ,

0: പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ
1: തവഴിയേരി
0: പോരായിരിക്കില്ലേ എത്രയോ ചക്കൾ, പിന്നെ അതിന് എത്ര ആ ഒരു പ്ലാവുണ്ടായിട്ട് അതിന് പിന്നെ അതിൻ്റെ ഒരു കുരുണ്ടായിട്ട് പിന്നെ അയിമെന്ന് ഇത്രയും ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ വാക്ക് പ്രവൃത്തി അതിനും ഇതുപോലെ നമ്മൾ മുമ്പ് സംസാരിച്ചൊരു കാര്യമാണ്. എന്നാലും അതിന് ശേഷം വരാനിരിക്കുന്ന പ്രതിഫലനങ്ങളുണ്ട്, അതായത് അതിൻ്റെ ശേഷമുള്ള അതിൻ്റെ എഫക്റ്റ്, അത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. നമ്മുടെ വാക്കിൻ്റെ എഫക്റ്റ് എന്താന്നുള്ളത്, അതുപോലെ നമ്മുടെ പ്രവൃത്തിയുടെ എഫക്റ്റ് എന്താന്നുള്ളത്, അത് ഗുണപരമായിട്ടും ഉണ്ടാവും ദോഷപരമായിട്ടും ഉണ്ടാവും. അപ്പം അത്രമേൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മൾ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും എന്നുള്ളത്. അപ്പം അതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാനായ ഇമാം ഷാബി, അദ്ദേഹം പണ്ഡിതനായിരുന്നു, അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടിയെ കാണുന്നു, ചെറുപ്പക്കാരനെ കാണുന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ പിന്നെ എങ്ങോട്ടാ പോകുന്നു ചോദിച്ചപ്പോൾ അങ്ങാടിയിലേക്കാണ്. അപ്പോൾ പറഞ്ഞു, അതല്ല ഞാൻ ചോദിച്ചത്, പിന്നെ നീ അങ്ങാടിക്കല്ലാതെ വേറെ എങ്ങോട്ടാ പോകുന്നു? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം ഷാബി, നിനക്ക് എന്നെ ഇന്ന പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്കങ്ങനെ പണ്ഡിതന്മാരായിട്ടൊന്നും ബന്ധമല്ല, ഞാൻ കച്ചവടം ടൗണിലാണ് മാർക്കറ്റിലേക്കാണ് പോണത്. അപ്പോൾ ആ ചെറുപ്പക്കാരനോട് ഇമാം ഷാബി പറഞ്ഞു, മോനെ ഈ മാർക്കറ്റിൽ സമയം ചെലവഴിച്ച് അല്ലെങ്കിൽ ഇവിടെ നിൻ്റെ കൂടുതൽ ശ്രദ്ധ പോകുന്നതിന് പകരം നീ പണ്ഡിതന്മാരുടെ കൂടെ കൂടണം, അവരുടെ അടുത്ത് നിൽക്കണം, അവരുടെ അടുത്ത് നിന്ന് വിദ്യ ആർജിക്കണം. നിന്നിൽ ഞാൻ ഒരുപാട് ഫ്യൂച്ചർ കാണുന്നു, നിന്നിൽ ഒരുപാട് കഴിവുകൾ ഞാൻ കാണുന്നു. അപ്പം ഈ ഷാബിക്ക് ഈ കുട്ടി, ഈ ചെറുപ്പക്കാരനെ അവൻ്റെ സ്കില്ല്, അവൻ്റെ കഴിവുകൾ അറിയാം. അതുകൊണ്ട് അവൻ കൊടുത്ത ഒരു ഉപദേശമായിരുന്നു അത്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ അതിനുശേഷം, അതുവരെ മറ്റു ആ ഒരു പണ്ഡിതന്മാരുടെ കൂടെ പോവാനോ അത് പഠിക്കാനോ അത്രമേൽ താല്പര്യപ്പെടാത്ത ആൾ, കച്ചവടത്തിലും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ മുഴുകിയിരുന്ന ഒരാൾ പിന്നീട് അതിനുശേഷം പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകുന്നു.
1: യെസ്,
0: പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകുന്നു. പിന്നെ തുടർച്ചയായിട്ടുള്ള ആ ഒരു സഹവാസം, ആ ചെറുപ്പക്കാരൻ പിന്നെ ആരായി മാറിയെന്നോ, നാല് ഇമാമിമാരിൽ ഒരാളായ ഇമാം അബു ഹനീഫ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞിടത്ത്, ഇമാം അബു ഹനീഫയുടെ ചരിത്രം പറയുന്നിടത്ത് നമ്മളത് വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അദ്ദേഹത്തിന് കണ്ട പണ്ഡിതൻ്റെ ഒരു വാക്കാണ്, ആ വാക്കിൻ്റെ ഒരു പ്രതിഫലനം പിന്നെ സംഭവിച്ച എന്താ, കർമ്മശാസ്ത്രത്തിലെ ഒരു മദ്ഹബിൻ്റെ ഇമാമായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ കിതാബുകൾ എത്രയായി, അദ്ദേഹം പിന്നീട് എത്ര ആളുകളിലേക്ക് അദ്ദേഹത്തിൽ നിന്ന് വെളിച്ചം ലഭിച്ചു. നമ്മൾ ഇതന്നെയാണ് നമ്മുടെ മക്കളോട് നമുക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ, പറയുമ്പോൾ ഇതുപോലെ പിന്നീട് അതിൻ്റെ ആ ഒരു ഒരു ഒരു കല്ലെടുത്തിട്ട് ഒരു കുളത്തിലിട്ടാൽ അതിനൊരു ആന്തോളനം ഉണ്ടാവും. അതുപോലെ ഒരു വാക്കും ഓരോ ഹൃദയങ്ങളിൽ നൽകുന്ന ഓരോ മാറ്റങ്ങളുണ്ട്. ആ മാറ്റം എത്ര കണ്ടാണത് വൈഡായി പോകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പോസിറ്റീവായ വാക്കുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നെഗറ്റീവ് പറഞ്ഞാൽ ഒന്ന് പോടാ അവിടുന്ന് നമുക്ക് പറയുമ്പോൾ ഒരൊറ്റ വാക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഒരാളെ അവഗണിച്ച് പറയുന്ന വാക്കുകൾ എന്തോ ആവട്ടെ, അതിൻ്റെ ഒരു നെഗറ്റീവായ ഒരു എഫക്റ്റ് ആ സമയത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, എന്നേക്കുമായി അവർക്ക് ലഭിക്കേണ്ട, അവർ ആർജിക്കേണ്ട ഏതോ ഒരു കഴിവിനെ മുറിച്ച് കളയുന്ന ഒന്നായിരിക്കാം. അതേപോലെ അത് പോസിറ്റീവാണെങ്കിൽ അവനിൽ നമ്മൾ മരിച്ചാലും അവനിൽ അടുത്ത തലമുറയിലേക്ക് കിട്ടാവുന്ന ഒരു നന്മയിലേക്കുള്ള ആദ്യപടിയായിരിക്കാം. അപ്പം അത്രയധികം എന്തുണ്ട് നമുക്ക്, ഒരു ചക്കക്കുള്ളിലുള്ള എത്ര കുരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റും, പക്ഷെ ആ കുരുവിനകത്ത് എത്ര ചക്ക ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എണ്ണാൻ പറ്റില്ല. എന്നതുപോലെ എത്രയെന്ന് അതിൻ്റെ ഫലം എത്രയായിരിക്കും നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും വലിയ പ്രതിഫലനങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയാം.
2: ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആക്കി കൊടുത്ത ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തെ നമ്മളാരും അറിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെടാറുള്ളൂ എല്ലാവരും, പക്ഷേ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം അത്ര.

0: അതുപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ
1: അതൊരു പ്രവർത്തനമാണ് അല്ലേ, ആ ഒരു പ്രവർത്തനം കൊണ്ട് കിട്ടുന്നത്, അതുപോലെ ഒരു വാക്ക് കൊണ്ട് കിട്ടുന്നത്. അപ്പം അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് നമുക്ക് നല്ല വാക്കുകൾ പറയാൻ പ്രചോദിപ്പിക്കാൻ, നമ്മുടെ മക്കൾക്ക് മാത്രമൊരു ടീച്ചറാവട്ടെ അതുപോലെ ഒരു രക്ഷിതാവട്ടെ അയൽവാസിയാവട്ടെ ആരാവട്ടെ, ഒരു മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ അയൽവാസിയായ ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ മോനെ എന്താ അവിടെ നിൽക്കുന്നത്, നീ നന്നായിട്ട് അവനിൽ എന്തെങ്കിലും നിരീക്ഷിച്ചൊരു സ്കില്ല് കാണും. ഇപ്പോൾ ഇമാം അബൂ ഹനീഫ എന്ന വ്യക്തിയിലുള്ള കഴിവിനെ ഇമാം ഷാബി കാണുകയാണ്. ഇപ്പോൾ കണ്ട് പരിചിതമായപ്പോൾ അപ്പം നിൻ്റെ കഴിവുകൾ ഇവിടെ ഈ മാർക്കറ്റിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്ന് പറഞ്ഞപ്പോൾ, അന്നത്തെ കാലഘട്ടത്തിൽ ആ മാർക്കറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന കഴിവുകൾ അവിടെ അവസാനിക്കേണ്ടിയിരുന്നതിനെ ലോകത്തിൻ്റെ അവസാന കാലം വരെയുള്ള വലിയൊരു പണ്ഡിതൻ ആളുകൾ ഓർമ്മിക്കുന്ന ഒരാളാക്കി മാറ്റാൻ പ്രാപ്തമാക്കിയത് ആ വാക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.
0: ഓക്കെ, അൽഹംദുലില്ലാ. രാവിലെ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് ശ്രോതാക്കളെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളുടെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പാലക്കാട് നിന്നും സീനത്ത് ഒരുപാട് പണ്ഡിതന്മാരുള്ള പീസ് റേഡിയോയിലേക്ക് എല്ലാവരെയും എത്തിക്കണേ നാഥ. ഈ സംരംഭം ലോകാവസാനം വരെ എത്തിക്കട്ടെ. പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ. അമീൻ. ഇത്തരം പ്രാർത്ഥനകളാണ്.
1: ഒരു ചോദ്യം, ഒരു ഉത്തരമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്.
0: യെസ്.
2: ചരിത്ര പഠനത്തിന് വേണ്ടി ദുർബലമായ ഹദീസുകൾ പരിഗണിക്കാം എന്ന് കേട്ടിരുന്നു. ഇത് എത്രമാത്രം ശരിയാണ് എന്നാണ് ശ്രോതാവ് അന്വേഷിക്കുന്നത്.
3: ദുർബലമായ ഹദീസുകൾ, അൽ അഹദീസു ദഈഫ, അതുകൊണ്ട് തെളിവെടുക്കാവതോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ചേർക്കാവതോ അല്ല. ദുർബലമായ നിവേദനങ്ങൾ അത് അസ്വീകാര്യമാണ്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നിലപാടുകൾ വളരെ ശക്തമായി ഉണർത്തിയിട്ടുണ്ട്. 3 ഷർത്തുകൾ ഒത്തുവന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ദഈഫായ ഹദീസ് പരിഗണിക്കാം എന്നുള്ളതാണ് പണ്ഡിത പക്ഷം. വിശ്വാസപരമായ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഹുക്കുമുകൾ സ്ഥിരീകരിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ, ഇന്ന വിഷയം വാജിബാണ്, ഇന്ന വിഷയം സുന്നത്താണ്, ഇന്ന വിഷയം മക്രൂഹാണ്, ഇന്ന വിഷയം ഹറാമാണ്, ഇന്ന വിഷയം മുബാഹാണ്, ഇങ്ങനെ ഹുക്കുമുകൾ സ്ഥാപിക്കുന്ന വിഷയങ്ങൾ, ഇതിലൊന്നും ഒരിക്കലും ദഈഫായ ഹദീസുകൾ തെളിവായി എടുക്കാൻ പാടുള്ളതല്ല. അത് ചരിത്ര ഗ്രന്ഥങ്ങളിലായാലും ശരി, അടിസ്ഥാനപരമായ വിഷയങ്ങൾ, ഉസൂലുകൾ, അതിൽ ദുർബലമായ ഹദീസുകൾ ഒരിക്കലും സ്വീകാര്യമല്ല, തെളിവെടുക്കാവതല്ല. അതുകൊണ്ട് അതേപോലെ ഇബാദത്തുകൾ, അതിൻ്റെ വിഷയത്തിലും ദഈഫായ ഹദീസുകൾ എടുക്കാൻ പാടുള്ളതല്ല. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കഥകളുമായി ബന്ധപ്പെട്ട്, അതേപോലെ ഈ ഫദായിൽ അമാൽ എന്ന് പറയും, ഈ മഹത്തകർമ്മങ്ങൾ, അതേപോലെ സാരോപദേശങ്ങൾ, ഇങ്ങനത്തതിലൊക്കെ അഖീദയുമായി ബന്ധപ്പെടാതെ, അതുപോലെ ഹുക്കുമുകളുമായി ബന്ധപ്പെടാതുള്ള ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉള്ള വിഷയങ്ങളിൽ ഹദീസിൻ്റെ ദുർബലത ശക്തമല്ലാതിരിക്കുക, നേരിയ ദുർബലത ഉള്ള അവസ്ഥയാണ് എങ്കിൽ, ചില പണ്ഡിതന്മാർ ഇദ റവൈന ഫിൽ ഹലാലി വല ഹറാമി ശദ്ദദിന വഇദ റവൈന ഫിൽ ഫദായിലി വനഹ്വിഹ തസഹൽന, ഹലാൽ ഹറാമിൻ്റെ വിഷയത്തിൽ നിവേദനത്തിൽ ശക്തമായ നിലപാടാണ്, സഹിഹായതേ എടുക്കൂ. എന്നാൽ ഫദായിൽ വനഹ്വ അതുപോലുള്ള വിഷയങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ചരിത്രങ്ങൾ, കഥകൾ, അതേപോലെ കർമ്മങ്ങളുടെ മഹത്വങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തസാഹലന, ഹുക്കുമുകളിൽ അഖീദകളിൽ തെളിവിന് സ്വീകരിക്കുന്ന ശക്തമായ നിലപാട് അതുണ്ടാവില്ല, അതിൽ അല്പം വിട്ടുവീഴ്ചയൊക്കെ സ്വീകരിക്കും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലര് ഇതൊക്കെ ലാഘവത്ത നിലപാടുള്ള ആളുകളാണ്, എന്നാൽ മറ്റു ചിലർ ശക്തമായ നിലപാടുകാരാണ്. ദുർബലമായ ഹദീസ് ഒരു നിലക്കും സ്വീകാര്യമല്ല എന്നുള്ള ചില നിബന്ധനകളോടുകൂടി ദഈഫായ ഹദീസുകൾ, പിന്നെ പറഞ്ഞതുപോലെ ചരിത്രങ്ങളിൽ, കഥകളിൽ, അതേപോലെ കർമ്മങ്ങളുടെ മഹത്വങ്ങളിലൊക്കെ ആകാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഈ ഷർത്തുകൾ ഉണർത്തിയിട്ടുണ്ട്. ഒരു ഹദീസിൻ്റെ ദുർബലത അത് ശദീദല്ലെങ്കിൽ, കഠിനമല്ലെങ്കിൽ തെളിവെടുക്കാം. ഇപ്പോൾ ഹദീസിൻ്റെ സനദിൽ കളവ് പറയുന്നവരുണ്ട്, കളവ് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടവരുണ്ട്, അതേപോലെ തന്നെ വീഴ്ച വരുത്തുന്നതിൽ മോശാവസ്ഥയിൽ വീഴ്ച വരുത്തുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ചില ആളുകൾക്ക് ഇപ്പോൾ പ്രായാധിക്യൊക്കെ ആയിട്ട് മറവി സംഭവിച്ചിട്ട് അവരിൽ നിന്ന് ആ മറവി പുറത്ത് വരുന്ന വീഴ്ചകൾ അത് ശക്തമായ നിലക്കാണെങ്കിൽ അത്തരം ആളുകളുള്ള സന്നദ്ധകളാണ് കടുത്ത ദുർബലത പറയുന്ന സന്നദ്ധകൾ, കടുത്ത ദുർബലത ഉള്ള നിവേദനങ്ങൾ. എന്നാൽ ദുർബലത നേരിയതാവുക ഇസ്ലാമിൽ നിർവഹിക്കപ്പെടുന്ന ഒരു അമൽ, ഒരു പുത്തൻ കാര്യമല്ല. ദീനിലില്ലാത്തൊരു വിഷയം സ്ഥാപിക്കാനല്ല ഒരു ഹദീസ്, പിന്നെയോ ഇസ്ലാമിലുള്ള ഒരു അമലാണ്. പക്ഷെ അതിൻ്റെ വിഷയത്തിൽ വന്ന ഒരു ഹദീസാണ്. ഇപ്പം നിസ്കാരം ഇസ്ലാമിലുണ്ട്, ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു നിവേദനമാണ്, ഇസ്ലാമിൽ അമലുള്ള ഒരു വിഷയത്തിൽ വരുന്നൊരു നിവേദനമാണ്. ദുർബലത കടുത്തതല്ല. അതേപോലെ ആ ഹദീസ് വെച്ച് അമലെടുക്കുമ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ കരുതലെടുക്കണം, ഉറപ്പില്ല, കരുതലെടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ ദഈഫായ ഹദീസ് അമലിന് യോഗ്യം, അതുകൊണ്ട് അമലെടുക്കാം എന്നാണ് പറയുന്നത് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ഷർത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലർ പറഞ്ഞിട്ടുണ്ട് ദഈഫായ ഹദീസ് കൊണ്ട് അമലെടുക്കുമ്പോൾ അത് ആളുകളിൽ പ്രസിദ്ധപ്പെടുത്താൻ പാടുള്ളതല്ല, പരസ്യപ്പെടുത്താൻ പാടുള്ളതല്ല. വിവരദോഷികൾ ഹദീസ് സഹിയായി വന്നിട്ടാണ് ഈ അമലെടുക്കുന്നത് എന്ന് വിധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് എന്നൊക്കെയാണ് ചിലരുടെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. പണ്ഡിതന്മാർക്കിടയിൽ പല ചർച്ചകളും കാണാൻ സാധിക്കും. ദഈഫായ ഹദീസ് കൊണ്ട് തെളിവെടുക്കുന്ന വിഷയത്തിൽ, ദഈഫായ ഹദീസ് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ, നമ്മളിവിടെ മുകളിൽ പറഞ്ഞതുപോലെ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു ഭാഗം ഇവിടെ ശ്രവിക്കൽ അത്യാവശ്യമാണ്. അദ്ദേഹം പറയുന്നത് വൈദാറത്തെ റിവായത്ത് ദഈഫ് ബിഗൈരി ഇസ്നാദിൻ, സനദില്ലാതെ ഒരു ദഈഫിനെ നിവേദനം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫലാത്തക്കുൽ താങ്കൾ പറയരുത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് പറഞ്ഞിരിക്കുന്നു എന്ന്. അതുപോലെ വമാ അഷ്ബഹു മിൻ സിയഖിൽ ജസ്മ്, ഉറച്ച് മുറിച്ച് ഇതുപോലത്തെ ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലത്തെ അങ്ങനെ ഉറച്ച് മുറിച്ച് പറയാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ. എന്താ വേണ്ടത്? റുവിയാൻഹു കദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളിൽ നിന്ന് ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബലഗന അൻഹു കദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളിൽ നിന്ന് ഇന്നത് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇതുപോലത്തെ സിയഖു തംരീദ് എന്ന് പറയും. സിയഖു തംരീദ് എന്ന് പറഞ്ഞാൽ ദുർബലതയെ അറിയിക്കുന്ന പ്രയോഗങ്ങൾ, അതൊക്കെയാണ് ഇത് നൽകുകയാണെങ്കിൽ തന്നെ നൽകേണ്ടത്. ഇങ്ങനെ കുറേ ഷർത്തുകൾ ദഈഫായ ഹദീസ് നൽകുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ദഈഫായ ഹദീസുകളെ വിട്ടു നിൽക്കുക, പണ്ഡിതന്മാർ പറഞ്ഞ ഈ ഷർത്തുകളൊക്കെ പാലിച്ച് ഒരു ദഈഫാണെന്ന് ഉറപ്പുള്ള ഹദീസ് കൊണ്ട് തെളിവെടുക്കുക എന്നുള്ളത് അസാധ്യമെന്ന പോലെയാണ്, അസാധ്യമെന്ന പോലെയാണ്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
1: മാഷാ, നല്ലൊരു അറിവാണ് നമ്മൾ ഒരു ചോദ്യ ഉത്തരത്തിലൂടെ പതിവ് പോലെ നമുക്ക് കിട്ടാവുന്നതാണ്. വളരെ കണ്ടന്റ്ഫുള്ളായിട്ടുള്ള കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് വൈജ്ഞാനികമായ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു. നമ്മളിനി
0: ഈ റേഡിയോ ശ്രോതാക്കൾക്കൊക്കെ സുപരിചിതനായ അന്നൂർ കോഴ്സിൻ്റെ കോഴ്സ് ലീഡ് ചെയ്യുന്ന ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മദീനി ആയിരുന്നു.
1: അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും
0: അമീൻ
1: റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ.
0: നമുക്ക് അവസാന സമയമാണ്.
1: ഇസ്ലാമിൽ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, സുമയ്യ റളിയല്ലാഹു അൻഹ എന്നുള്ളതാണ് ഉത്തരം.
0: ഒരുപാട് ആളുകൾ മാഷാഅല്ലാഹ് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ
1: 13 ആളുകൾ നമ്മൾ സെലക്ട്
0: ചെയ്തിട്ടുണ്ട്.
1: നസീമ വളാഞ്ചേരി,
0: നജീബ ചെങ്ങര,
1: ചേന്നര,
0: യെസ്,
1: ഫെബിൻ വാഴക്കാട്,
0: സുഫേറ അനസ് മേപ്പാടി,
1: റസിയ ചെങ്ങാനി,
0: കാസിം വി പി അഴിയു അഴീക്കൽ കണ്ണൂർ,
1: താഹിറ ടി കെ കാസർഗോഡ്,
0: ഫാത്തിമ എ സി അഴീക്കൽ,
1: സീനത്ത് പാലക്കാട്,
0: റുക്കിയ ചെമ്പകുത്ത്,
1: ഹസീന എ കെ പാറക്കൽ,
0: മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജ,
1: ഹുസൈൻ എൻ കെ വടക്കുംപാട്. ഒരിക്കൽ കൂടി വായിക്കാം. നസീമ വളാഞ്ചേരി, നജീബ ചേന്നര, ഫെബിൻ വാഴക്കാട്, സുഫൈറ അനസ് മേപ്പാടി, റസിയ ചെങ്ങാനി, ഖാസിം വി പി അഴീക്കൽ, താഹിറ ടി കെ കാസർഗോഡ്, ഫാത്തിമ എ സി അഴീക്കൽ, സീനത്ത് പാലക്കാട്, റുക്കിയ പി ചെമ്പക്കുത്ത്, അസീന എ കെ പാറക്കൽ, മുഹമ്മദ് അസ്ലം കോർഫുഖാൻ, ഹുസൈൻ എൻ കെ വടക്കുംപാട്.
0: വിജയികളെ തേടി നമ്മൾ കടലിനക്കരെ അങ്ങ് കോർഫുഖാനിൽ വരെ എത്തിയിട്ടുണ്ട് മാഷാല്ലാഹ്.
1: ഓക്കെ, അപ്പോൾ ഉത്തരം വളരെ എളുപ്പം, ചോദ്യം വളരെ ഈസി ആയിരുന്നു, നന്നായിരുന്നു. തന്നെ കുറേ ആൾക്കാർ പറഞ്ഞ ആൾക്കാർ ഉണ്ട്, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ആൾക്കാരുണ്ട്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളുമായി വന്നിട്ടുണ്ട് സഫിയ ഇടപ്പാൾ. ചക്കജാമുമായി ബന്ധപ്പെട്ട ചിന്തനീയമായൊരു കാര്യം തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു എന്നുള്ള മെസ്സേജുകളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ മെസ്സേജുകൾ വായിക്കാൻ സമയമില്ല, നമ്മുടെ അവസാന സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ അവസാനത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ഇന്നത്തെ മോർണിംഗ് ലൈവിൽ നിങ്ങളുടെ കൂടെ സുഹൈർ പാണ്ടിക്കാടിൻ്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം. ടെക്നിക്കൽ വിങ്ങിൽ നിന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഷിഹാബ്, സാബിഖ് കീഴ്ശേരി, ഷിബിലിയ മണ്ണാർക്കാട്, ഹിഷാം. സാങ്കേതിക സഹായം ഹനീഫ വണ്ടൂർ. ഇനി
0: അടുത്തൊരു സെഷനിലേക്ക് ഇൻഷാല്ലാ നമുക്ക് കിടക്കാം.
1: ഓക്കെ, ഇനി മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം ഇനി റേഡിയോ വൈബ്സ് തുടരുകയാണ്. റേഡിയോ വൈബ്സിൽ ഹസൻ അൻസാരി, അബ്ദുള്ള സലഫ്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: പീസ് റേഡിയോ മോർണിംഗ് വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും നിറവാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്നു മോർണിംഗ് വൈബ്സ്. ഇന്നത്തെ വൈബ്സിൽ ആദ്യമായി നമ്മൾ എത്തി നിൽക്കുന്നത് ഇൻസൈറ്റിലേക്കാണ്. ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസാണ്. അവരുടെ ക്ഷമ നമുക്ക് മാതൃകയാണ് എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا

0: تشخص فيه الأبصار. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഗാസയിൽ മരണപ്പെടുന്ന ആളുകളുടെ എണ്ണത്തിൽ യഥാർത്ഥത്തിൽ കൃത്യമായ കണക്കുകളില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലും സാഹചര്യത്തിലും തന്നെ അവരുടെ വിശ്വാസവും അവരുടെ ക്ഷമയുമെല്ലാം നമ്മൾ ഏറെ മാതൃകയാകേണ്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ പാശ്ചാത്യ ലോകത്ത് ഗാസയിലെ വിശ്വാസികളുടെ വിശ്വാസദാർഢ്യത്തെ കണ്ട്, അവരുടെ സ്ഥൈര്യതയെ കണ്ട് ഇസ്ലാം പുൽകുന്ന ആളുകളുടെ എണ്ണം ഏറെ വർദ്ധിക്കുകയാണ്. ഇതിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് മാതൃകകളുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിശ്വാസത്തിലൂടെ ഒരാൾ നേടിയെടുക്കുന്ന സ്ഥൈര്യതയുടെ, അഭിമാനത്തിന്റെ, ഇസ്സത്തിന്റെ വർത്തമാനങ്ങളാണ് ഫലസ്തീൻ ജനതയിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സാഹചര്യത്തിൽ അവർ ഇന്ന് ഉൾക്കൊള്ളുന്ന ക്ഷമ എന്ന ഒരു സ്വഭാവത്തെ ഏറെ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, അതിനെ അപഗ്രഥിക്കേണ്ട ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുന്ന ബോംബുകളിൽ, പൊട്ടിക്കൊണ്ടിരിക്കുന്ന വെടിയുണ്ടുകളിൽ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളിലെല്ലാം അത്തരത്തിൽ ജീവിതം തന്നെ മരവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലും അള്ളാഹു അഹദ് എന്നും ലാ ഇലാഹ ഇല്ലല്ലാ എന്നും ഹസ്ബുനല്ലാ എന്നെല്ലാം ഉറക്കെ വിളിച്ചു പറയാൻ അവർക്ക് സാധിക്കുന്നത് ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഇസ്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കൈമാറുന്ന വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്, സൽസ്വഭാവങ്ങളുണ്ട്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്യുക. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്ന ഒരു വർത്തമാനം ഏറെ ശ്രദ്ധേയമാണ്. യാ അയ്യുഹല്ലദീന ആമനുസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്നാണ്. പലപ്പോഴും ഇത്തരം സംഭവങ്ങളെല്ലാം സംഭവിക്കുന്ന സമയത്ത് ഇവിടെയുള്ള യുക്തിവാദികളും നിരീശ്വരവാദികളെല്ലാം ചോദിക്കാറുള്ളത്, നിങ്ങളുടെ ദൈവം എവിടെ പോയി, നിങ്ങളിവിടെ സൃഷ്ടാവാണെന്ന് പറയുന്ന, എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് പറയുന്ന ദൈവം എവിടെ പോയി എന്ന ചോദ്യം പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി ആ ഒരു വിഷയത്തിന് മറുപടി പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത്,
1: വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ.
0: അക്രമികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫിത്തനകൾ, ഈ ഫസാദുകളെ പറ്റി അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല.
1: ഇന്നമാ യുഅഖ്ഖിറുഹും ലിയൗമിൻ തഷ്ഖസു ഫീഹിൽ അബ്സാർ.
0: നാളെ കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിവസത്തിലേക്ക് അവരുടെ വിചാരണ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ പരലോകവും ഈ ദുനിയാവിന് ശേഷം നാം എത്തിച്ചേരേണ്ട ആഖിറത്തും നൽകുന്ന വിശ്വാസവും പ്രതിഫലവും പ്രതീക്ഷയുമെല്ലാം ചെറുതല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും അവന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ളത് നാളെ പരലോകത്ത് അതിനെല്ലാം പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. ദുനിയാവിൽ അള്ളാഹു വ്യത്യസ്ത രീതിയിൽ പരീക്ഷിക്കുമെന്ന് നമ്മുടെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്.
1: വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഉ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരിസ് സാബിരീൻ.
0: അള്ളാഹു വ്യത്യസ്ത രീതിയിൽ പരീക്ഷിക്കും. വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി, അവരെ ഭയം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. വൽ ജൂഇ, അവരെ പട്ടിണി കൊണ്ട്, അവർക്ക് ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കും. വനഖ്സിം മിനൽ അംവാൽ, അവർക്ക് ധനനഷ്ടം കൊണ്ട്. വൽ അംഫുസ്, അവർക്ക് ജീവനഷ്ടം കൊണ്ട്. വസ്സമറാത്ത്, അവർക്ക് വിഭവ നഷ്ടം കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ അവരോട് പറയുന്നത്. എന്നിട്ടോ വബശ്ശിരി സ്വാബിരീൻ, എന്നാൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പ്രതിപാദിക്കുന്ന എല്ലാവിധ പരീക്ഷണങ്ങളും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ന് പലസ്തീൻ ജനത. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷിക്കാനുള്ള, അവർക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും ലഭ്യമായിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ ബോർഡറുകൾ തടഞ്ഞുകൊണ്ട് അവർക്കുള്ള ജീവനോപാധികളെ, അവർക്കുള്ള അവശ്യ വസ്തുക്കളെ തടഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇസ്രായേലിന്റെ ക്രൂരകരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അന്നിന്റെ രാത്രികൾ അവർക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയല്ല അവർ എഴുന്നേൽക്കുന്നത്. അതോടൊപ്പം തന്നെ തങ്ങളുടെ മക്കളുടെ കൈകളിലും അവരുടെ കാലുകളിലുമെല്ലാം അവരുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച്, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ള ഭയം എന്നുള്ളത് ഏറെ വലുതാണ്. അതോടൊപ്പം തന്നെ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, അവരുടെ ജീവനഷ്ടം കൊണ്ട്, ധനനഷ്ടം കൊണ്ട്, അവർക്കുള്ള വിഭവ നഷ്ടം കൊണ്ടെല്ലാം അവരെ ഏറെ പരീക്ഷിക്കും എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. ഇത്തരത്തിലെല്ലാം പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടും അവർക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത്, ആ ഒരു പ്രതിസന്ധി വേളയിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ സാധിക്കുന്നത്, വബശ്ശിരി സ്വാബിരീൻ എന്ന സ്വാബിരീങ്ങൾക്ക്, ക്ഷമിക്കുന്നവർക്ക് സ്വർഗം സന്തോഷവാർത്തയുണ്ട് എന്ന ആ പ്രതീക്ഷ കൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ ക്ഷമ എന്ന ഒരു സ്വഭാവത്തെ നാം എല്ലാം ഏറെ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇസ്ലാമിന് നേരെ ഓരോ ദിവസവും എത്രത്തോളം പരിഹാസ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഓരോ സ്ക്രോളുകളിലും നമ്മുടെ പുണ്യപ്രവാചകനെ, നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറിവിളിക്കുന്ന വാർത്തകൾ കാണുമ്പോൾ, ഇസ്ലാമിനെ പരിഹസിക്കുന്നത് കാണുമ്പോൾ, ബ്ലാസ്ഫമി ഇസ് മൈ ബർത്ത് റൈറ്റ്, ദൈവനിന്ദ എന്നുള്ളത്, ദൈവത്തെ നിന്ദിക്കുക എന്നുള്ളത് എന്റെ ജന്മാവകാശമാണ് എന്നെല്ലാം വാദിക്കുന്ന ആളുകളുള്ള കാലത്ത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് എന്നുള്ളതും മതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതും ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വർത്തമാന യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഇന്നല്ലാഹു മഅസ്സാബിരീൻ എന്ന വാഗ്ദാനം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് നേരെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടായാലും വൈകാരികമായ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് വിവേകത്തോടുകൂടിയുള്ള, ചിന്തയോടുകൂടിയുള്ള, അറിവോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ആവശ്യം. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അറിവോടുകൂടി, ചിന്തയോടുകൂടി, വിവേകത്തോടുകൂടി പ്രവർത്തിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം എന്നുള്ളത് ഇല്ലല്ലദീന സബറു വഅമിലു സ്വാലിഹാത്തി ഉലൈക ലഹും മഗ്ഫിറതു വഅജ്റു കബീറാ, അജ്റു കബീർ എന്ന വാഗ്ദാനം തന്നെയാണ്. ഇല്ലല്ലദീന സബറു വഅമിലു സ്വാലിഹാത്തി ഉലൈക ലഹും മഗ്ഫിറതു വഅജ്റു കബീർ എന്ന വാഗ്ദാനം തന്നെയാണ്. അള്ളാഹു ഖുർആനിലൂടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ചെറുതല്ല. അള്ളാഹു പറയുന്നു, ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്നാണ്. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും, ഇന്ന് മുസ്ലിം സമുദായം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അള്ളാഹു കണക്കില്ലാതെ നമുക്ക് നാളെ പരലോകത്ത് പ്രതിഫലം നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുമ്പോൾ, ഇസ്സത്തോടുകൂടി ഞാൻ മുസ്ലിമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുണ്ടാവുന്ന വിശ്വാസം എന്നുള്ളത് ചെറുതല്ല. ഇവിടെ ക്ഷമ എന്ന ഒരു സൽസ്വഭാവത്തെക്കുറിച്ച് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ലോകത്ത് ക്ഷമയെ നാലായി തരംതിരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമയാണ്. അള്ളാഹു നമ്മോട് കൽപ്പിച്ച ഇബാദത്തുകൾ, അവൻ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ട ജീവിത ദൗത്യങ്ങൾ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ, വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലൂടെ നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ, അവന്റെ ആജ്ഞകളെ എത്രത്തോളം ക്ഷമയിലാണ് നാം ഉൾക്കൊള്ളുന്നത് എന്നത് ഒന്നാമത്തെ ഘടകമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ഫലസ്തീൻ ജനത നമുക്ക് ഏറെ പാഠങ്ങൾ നൽകുന്നത്. ഇസ്ലാമിക വിശ്വാസങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല യഥാർത്ഥത്തിൽ നമ്മുടെ യാതൊരു പ്രവർത്തനവും വേണ്ടത്. അള്ളാഹു പറഞ്ഞ ആജ്ഞകളെ, നിർദ്ദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, അള്ളാഹു വിരോധിച്ചത് ഉപേക്ഷിക്കാനുള്ള ക്ഷമയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ജീവിതം എന്നുള്ളത്, ഇസ്ലാമിക അന്തരീക്ഷം എന്നുള്ളത് അതിന് കൃത്യമായ ചില ധാരണകൾ, കൃത്യമായ ചില നിയമനിർദ്ദേശങ്ങൾ ബാധകമാണ്. ആ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിർബന്ധമായ ബാധ്യതയാണ്. തിൽക ഹുദൂദുല്ലാ, ഇതാണ് അള്ളാഹുവിന്റെ ഹുദൂദുകൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ. അതുകൊണ്ട് ജീവിതത്തിൽ അത്തരത്തിലുള്ള വിധിവിലക്കുകൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, അത് ജീവിതത്തിന്റെ സൗന്ദര്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ മാറ്റി നിർത്തുന്നതിലൂടെ അള്ളാഹു ിന്റെ ആ സ്വാഭാവികങ്ങൾ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ വിധിയിലുള്ള ക്ഷമയാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളെല്ലാം പ്രത്യക്ഷപ്പെടുമ്പോൾ, ഓരോ ദിവസവും വ്യത്യസ്തമായ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ, ഓരോ ദിവസവും പരീക്ഷണങ്ങളുടെ വ്യത്യസ്തമായ മുഖങ്ങൾ നമ്മൾ കാണുമ്പോൾ, പരീക്ഷണങ്ങളുടെ തീക്കനലുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം നമ്മെ പിടിച്ചു നിർത്തുന്നത് ഇതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയതാണ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാന തആല ഖുർആനിൽ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. ഖുർആൻ വ്യക്തമായി ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാ
2: അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദിഹി وَمَنْ يُؤْمِنْ بِاللَّهِ يَهْدِ قَلْبَهُ وَاللَّهُ بِكُلِّ شَيْءٍ عَلِيمٌ.
0: അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, അവൻ രേഖപ്പെടുത്താതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. മമാ തസ്ഖുത്തു മിൻ വറഖത്തിൻ ഇല്ലായ അലമുഹ, ഒരു ഇല പോലും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അത് പൊഴിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം കാണുന്ന എല്ലാ പരീക്ഷണങ്ങളും അറിയുന്ന, എല്ലാം മനസ്സിലാക്കുന്ന, എല്ലാം കാണുന്ന ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവനിൽ തവക്കുലർപ്പിക്കാൻ, അവനിൽ പ്രതീക്ഷ അർപ്പിക്കാൻ, അവനിൽ ഭരമേൽപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിൽ ക്ഷമ കൈക്കൊള്ളാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അള്ളാഹു വാഗ്ദാനം നൽകിയ ആ സ്വർഗവും സ്വാബിര്യങ്ങളിൽ ഉൾപ്പെടുവാനും അതോടുകൂടി അള്ളാഹുവിന്റെ ആളായി മാറുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഫലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ ദിവസങ്ങളും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരം പ്രതീക്ഷകളിലാണ്. ഓരോ ദിവസവും നാമങ്ങൾ തിരിച്ചറിയാതെ ആരാണെന്നറിയാതെ തങ്ങളുടെ ബന്ധുമിത്രാദികളെ ഖബറടക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നാളെ പരലോകത്ത് അവരെ സ്വർഗത്തിൽ കണ്ടുമുട്ടാമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പരീക്ഷകൾ വരുമ്പോഴും ഫലസ്തീൻ ജനതയെ മാതൃകയാക്കുവാനും നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളെ പ്രതിസന്ധികളെയെല്ലാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും അതുവഴി സ്വർഗം കരസ്ഥമാക്കാനും സാധിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നാം മാറേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ സ്വർഗം നമുക്കും ലഭ്യമാവും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. അള്ളാഹു അത്തരത്തിൽ സ്വാബിര്യങ്ങളിൽ ഉൾപ്പെടുവാൻ, അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞ സ്വബ്ര് കൂടെ പിടിക്കുന്ന, മുറുകെ പിടിക്കുന്ന ആ വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഷംജാസ് കെ അബ്ബാസ്. അവരുടെ ക്ഷമ നമുക്ക് മാതൃകയാണ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മോട് സംവദിച്ചത്.
4: ശരിക്ക് ഒരാളുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒന്ന് തന്നെയാണ് ക്ഷമ.
3: അതെ,
4: ആ ക്ഷമ അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അതൊരു റാഹത്തോടുകൂടിയുള്ള സംതൃപ്തമായൊരു ജീവിതം അയാൾക്ക് ലഭ്യമാകും. അതൊരു മാതൃകായോഗ്യവുമാണ് എന്ന വിഷയമാണ് നമ്മൾ കേട്ടത്. നമുക്കൊരു മനോഹരമായൊരു ഗാനത്തിനാണ് ഇനി സാക്ഷ്യം വഹിക്കുന്നത്. കാതൂർക്കാം സ്വരം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. നമുക്കറിയാം, താളമേളത്തിൻ്റെ അകമ്പടിയില്ലാതെ അള്ളാഹുവിൻ്റെ അപദാനങ്ങളെ വാഴ്ത്തുന്ന ഇത്തരത്തിലുള്ള ഗാനങ്ങൾ നമുക്ക് എന്നും ഹൃദ്യമായ അനുഭവം പകർന്നു നൽകുന്ന സ്വരങ്ങളാണ് ഉള്ളത്.
1: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഏറ്റവും ഹൃദ്യമായ പ്രോഗ്രാമുകളിൽ ഒന്ന് തന്നെയാണ് ആരോഗ്യവിചാരം. ആരോഗ്യവിചാരം നമ്മുടെ രോഗവുമായി ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശാരീരിക മാനസിക ആരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ച് പ്രശസ്തമായ ഡോക്ടർമാരുടെ സേവനത്തോടുകൂടി പ്രതിപാദിക്കുന്ന, പ്രക്ഷേപണം ചെയ്യുന്ന എപ്പിസോഡുകളാണ് ആരോഗ്യവിചാരം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മൈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട വിഷയം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ജീവിതം നിലനിർത്താൻ വേണ്ടിയാവണം തിന്നേണ്ടത്. അതിനർത്ഥം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വിശപ്പ് അടങ്ങാൻ വേണ്ടി മാത്രമാവണം. പലപ്പോഴും നമ്മൾക്ക് പറ്റുന്നൊരു അപകടം എന്താണ് ചോദിച്ചാൽ, 5-10 സെക്കൻഡ് മാത്രം ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ലോകം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ നാവിൽ നിൽക്കുന്നത് വെറും 10 സെക്കൻഡ് നേരമാണ്. നാവിൻ്റെ അങ്ങോട്ട് താഴോട്ടേക്ക് പോകുമ്പോൾ എല്ലാ ഭക്ഷണം ഒരേപോലെയാണ്, അതിന് പിന്നെ ടേസ്റ്റും നമ്മളൊന്നും അറിയുന്നില്ല. അപ്പോൾ വെറും ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കരുത്. ദയവ് ചെയ്ത് അങ്ങനെ ആവരുത്. ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ വിശപ്പടങ്ങാൻ വേണ്ടിയിട്ടാണ്. മഹാനായ അലി റളിയല്ലാഹുവിൻ്റെ ഒരു വചനമുണ്ട് സഹോദരന്മാരെ, അവർ ഭക്ഷണം കഴിച്ച് എന്തിനു വേണ്ടി കഴിച്ചു ചോദിച്ചാൽ അവർക്ക് വിശപ്പടങ്ങണം. വിശപ്പടങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് വിശപ്പ് ബാക്കി നിൽക്കി അവർ ഭക്ഷണം നിർത്താറുണ്ടായിരുന്നു. അല്ലാണ്ട് വിശപ്പ് ഫുൾ തീരുന്ന വരെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ മാറണം. നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാവിലെ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് കഴിച്ച് വിശപ്പ് കുറച്ച് ബാക്കി ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾക്കൊരു ഉച്ച സമയത്തേക്ക് ആ വിശപ്പ്, യഥാർത്ഥത്തിലുള്ള വിശപ്പ് വരും. അപ്പോൾ നമ്മൾ പിന്നെയും കഴിക്കും. അത് കഴിക്കുമ്പോൾ ഒരു കുറച്ച് വിശപ്പ് ബാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് രാത്രിയാകുമ്പോഴത്തേക്ക് കുറച്ച് വിശപ്പ് വരും. അപ്പോൾ ഭക്ഷണം കഴിക്കാം. യഥാർത്ഥത്തിൽ എപ്പോഴ് കഴിക്കണം എന്നുള്ള ചോദ്യമുണ്ട്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കി ഭക്ഷണത്തിൻ്റെ അളവ് നമ്മുടെ കൈകളിലാണുള്ളത്. നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തണം. എന്ത് കഴിക്കുന്നതിന് നമുക്കത് ദയവ് ചെയ്ത് നമ്മൾ അത് കുറച്ചേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ അപകടം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും പ്രമേഹ രോഗിയും പ്രഷർ രോഗിയും കൊളസ്ട്രോളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴ് ഡോക്ടർ പറയും ഭക്ഷണം കുറയ്ക്കണം. നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ 40 വയസ്സായിട്ട് ഡോക്ടറെ, ഇപ്പോൾ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, എല്ലാറ്റിനും റെസ്ട്രിക്ഷൻസ്. ഞാനെപ്പോഴും പറയുന്ന മറുപടി എന്താ വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചൊരു റിസ്ക് ഉണ്ട്. ഈ റിസ്ക് നിങ്ങൾ 60-70 വയസ്സ് വരെ കഴിച്ചു തീർക്കേണ്ട റിസ്ക് ഞാനും നിങ്ങളൊക്കെ 40 വയസ്സിൽ കഴിച്ചു തീർക്കുന്നുണ്ട്. അപ്പോഴതാ ഡോക്ടറിന്റെ നിർദ്ദേശം വരുന്നു, ഇനി ഭക്ഷണം കുറയ്ക്കണം. അതിനു പകരം എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോഴത്തന്നെ നമ്മൾ ഭക്ഷണം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേ ഭക്ഷണ രീതി വെച്ച് നമുക്ക് 70-80 എത്ര വയസ്സ് അള്ളാഹു തരുന്നു അതുവരെ ആ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വിഷയം, എപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കേണ്ടത്? നമ്മൾ സാധാരണ പറയാനുള്ളത് 3 നേരം സമയം. ഈ യഥാർത്ഥത്തിൽ 3 നേരം കൃത്യസമയത്തിന്, ഇങ്ങനൊരു സമയത്തിന്റെ കണക്ക് അത് നമ്മൾക്ക് ഖുർആനിലോ പ്രവാചകന്റെ ചര്യയിലോ കൃത്യമായിട്ട് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റില്ല. സാധാരണഗതിയിൽ നമ്മൾ 3 നേരമാണ് കഴിക്കാറ്. ഈ കഴിക്കുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം രാവിലെ സമയത്താണ് ഏറ്റവും നല്ലോണം കഴിക്കേണ്ടത്. ഞാൻ ഏറ്റവും കുറേ കഴിക്കണമല്ല ഉദ്ദേശിക്കുന്നത്, കൂട്ടത്തിൽ വെച്ച് നമ്മൾ കഴിക്കേണ്ടത് രാവിലെയാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഈറ്റ് ലൈക്ക് എ കിങ് ഇൻ ദ മോർണിംഗ്, ക്വീൻ ഇൻ ദ ആഫ്റ്റർനൂൺ, ആൻഡ് നൈറ്റ് ലൈക്ക് എ ബെഗർ. നമ്മൾ രാവിലെ സമയമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് ഭക്ഷണം. ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ഇൻസുലിൻ വരുന്നത് രാവിലെ സമയങ്ങളാണ്. അപ്പോഴാണ് നമ്മൾ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത്. ഇന്ന് മറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കൂ, കുട്ടികൾ നമ്മൾ എന്താ പറയുക, ട്യൂഷൻ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെയാണ് രാവിലെ അങ്ങ് പോകുന്നത്. ബിസിനസ്സുകാർ ഒരുപാട് പേര് കഴിക്കുന്ന, ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സമയം രാത്രി 10 മണിക്കൊക്കെ വന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി, പിറ്റേന്ന് രാവിലെ കൂർക്കം വെച്ച് കിടന്നുറങ്ങി, സുബഹിയും നഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു ജീവിത രീതിയാണ്. ഇത് തെറ്റായ ജീവിത രീതിയാണ്. നമ്മൾ കഴിക്കുന്ന അളവ് കുറച്ചിട്ടാണെങ്കിൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് രാവിലെ സമയം, പിന്നെ കഴിക്കേണ്ടത് ഉച്ച, വൈകുന്നേര സമയം. രാത്രി വന്നു കഴിഞ്ഞാൽ അധികം ഭക്ഷണമൊന്നും മനുഷ്യന് ആവശ്യമില്ല. യഥാർത്ഥത്തിൽ രാത്രി ഉറങ്ങുന്ന മൃഗങ്ങൾ എല്ലാവരും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ മൃഗങ്ങളും രാത്രി കിടന്നുറങ്ങുന്ന മൃഗങ്ങൾ രാത്രിയിലത്തെ ഭക്ഷണം അധികം കഴിക്കാറില്ല എന്നാണ് പറയുന്നത്. നമ്മൾ മനുഷ്യന്മാർ മാത്രമാണ് രാത്രി വല്ലാതെ കഴിച്ച് കടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, കഴിക്കേണ്ട ഭക്ഷണം കഴിക്കേണ്ടത് രാവിലെ നല്ലോണം കഴിക്കുക, ഉച്ചക്ക് കഴിക്കുക, രാത്രി കുറച്ച് കഴിച്ച് കിടന്നുറങ്ങണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എപ്പോഴും കഴിക്കുന്ന സമയത്തിൻ്റെ ഒരു കണക്ക് കൂടി നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ മഗ്രിബിന്റെ ശേഷം തന്നെ എത്രയും നേരത്തെ കഴിക്കുകയാണ് നല്ലത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഏഷ്യ കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞു, അധികം നമ്മൾ സംസാരിച്ചിരിക്കുന്നതും ഒന്നും നല്ലതല്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ രാത്രി സമയങ്ങൾ വല്ലാതെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിജ്ഞാനം തേടിയിട്ടോ മറ്റോ നമ്മൾക്ക് സംസാരിക്കാം, നമ്മൾക്ക് പഠിക്കാം. അതല്ലാതെ ഏഷ്യ കഴിഞ്ഞിട്ട് ഒരുപാട് നേരം നമ്മൾ ഉറക്കമൊഴിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ഒരുപാട് ടി വി ഒക്കെ കണ്ടുള്ള വൃത്തിയായിട്ട് ഒരു ദുസ്വഭാവം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അതിലൂടെ ഒരുപാട് പ്രമേഹ രോഗങ്ങളൊക്കെ വരുന്നെന്നാണ് ഇന്നത്തെ പഠനം പറയുന്നത്. അതുകൊണ്ട് മഗ്രിബിന്റെ ശേഷം കുറച്ചെന്തെങ്കിലും ഭക്ഷണം കഴിച്ച് രാത്രി ഏഷ കഴിഞ്ഞ് പെട്ടെന്ന് കിടന്നുറങ്ങുന്ന ശീലമാവണം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് പ്രമേഹ രോഗം പോലും നമ്മൾക്ക് തടയാൻ പറ്റും. ഇനി എന്ത് കഴിക്കണം എന്നുള്ള ചോദ്യമുണ്ട്. യഥാർത്ഥം നമ്മൾ പറഞ്ഞല്ലോ, ഹലാലൻ ത്വയ്യിബൻ, അനുവദനീയമാവണം, വിശിഷ്ടമാവണം. നമ്മൾക്കറിയാം മനുഷ്യ പ്രകൃതിക്ക് യോജിച്ചത് മാംസ ആഹാരവും വെജിറ്റേറിയൻ ഭക്ഷണം അല്ലെ, സസ്യാഹാരം, ഇത് രണ്ടും കഴിക്കേണ്ട പ്രകൃതിയാണ് മനുഷ്യന്റെ പ്രകൃതിക്കുള്ളത്. അള്ളാഹു സംവിധാനിച്ച് വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. പ്രവാചകന്റെ ഭക്ഷണ രീതി നോക്കിയാലും നമ്മൾക്ക് അങ്ങനെ കാണാം. പ്രവാചകൻ രണ്ടു തരം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, മാംസാഹാരം, സസ്യാഹാരം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ മാംസാഹാരങ്ങൾ കഴിച്ചത് പല പല അവസരങ്ങളിൽ മാത്രമായിരുന്നു. അതായത് വല്ല പെരുന്നാൾ ഈദിന്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ വലീമത്ത്, അഖീഖ, യുദ്ധത്തിന് പോകുമ്പോൾ ഒട്ടകങ്ങളെ അറുത്ത് കഴിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾക്ക് ഒരു നേരം പോലും മാംസാഹാരം കഴിക്കാതെ പറ്റില്ല. ഗൾഫിൽ പോയവർ മടങ്ങി വരുമ്പോൾ തടിച്ചു കൊഴുത്തിരിക്കുന്നു. അവർക്ക് പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് എന്നിവയാണ് അവർ മടങ്ങി വരുന്നത്. അതിന് പറയുന്ന പേര് തന്നെ ഗൾഫ് സിൻഡ്രോമാണ്. അവരൊരു കോഴിയെ വാങ്ങി ഫ്രീസറിൽ വെച്ച് പല നേരത്തും അത് കഴിച്ചുകൊണ്ടേയിരിക്കും. ചിലർക്ക് ഉച്ചക്കൊരു പൊരിച്ചതില്ലാതെ ചോറ് കഴിക്കാൻ പറ്റില്ല. ഈ കൊഴുപ്പ് കൂടിയ ഭക്ഷണമെല്ലാം ശരീരത്തിൽ വരുത്തുന്ന വലിയ മാറ്റങ്ങളാണ്. ദിവസം തോറും നമ്മളത് കഴിക്കുമ്പോൾ അതിലൂടെ നമ്മൾ ടോക്സിൻ ദിവസം കഴിക്കുന്നു, 365 ജ്യൂസ് കഴിക്കുന്നു. ഇത് ശരീരത്തിന് ഒരുപാട് ദൂഷ്യഫലങ്ങൾ ചെയ്യും. നമ്മൾക്കറിയാം ഇന്ന് ഒരുപാട് ക്യാൻസറുകൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹു എല്ലാം, പക്ഷെ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിഷങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതിനുള്ള ഒരു ഏറ്റവും വലിയ പരിഹാരം എന്താ ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കഴിയുന്നതും ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക, നല്ലത് മാത്രം കഴിക്കുക. നമ്മൾ ഖുർആനിലും ഹദീസിലോട് ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ സ്വർഗത്തിനെ പറ്റി പറയുന്നിടത്തും എല്ലാ സ്ഥലത്തും പറയുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു വചനമുണ്ട്, ഫീഹി മാ ഫാഖിഹത്തു വന്നഖ്ലു വറുമാൻ, ഫീഹി മാ ഫാഖിഹത്തു മിൻ കുല്ലി സൗജാൻ. എല്ലായിടത്തും പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സിനെ പറ്റി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫ്രൂട്ട്സ് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് നമ്മൾ കഴിക്കണം. ഇത് പറയുമ്പോൾ പലപ്പോഴും പലർക്കും തോന്നാറുണ്ട് ഈ ഫ്രൂട്ട്സും എല്ലാം വിഷമല്ലേ. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചുറ്റുപാടും മൊത്തം വിഷമാണ്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അതിനുള്ള ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തന്നെ നമ്മുടെ ചെറിയ പറമ്പിൽ എന്തെങ്കിലും നട്ട് നമ്മൾ തന്നെ വളർത്തി നമ്മൾ അതിൽ നിന്നെടുത്ത് പഴവും ഇതൊക്കെ കഴിക്കേണ്ടി വരും. അതല്ലാതെ നമ്മൾക്കൊന്നും അത് പറ്റാറില്ല. കഴിയുന്നത്ര നല്ല സ്ഥലത്തു നിന്ന് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കണം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തെ പറ്റി തന്നെ അള്ളാഹു സുബ്ഹാന തആല സൂറത്തു നഹലിലെ 14-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു, വഹുവല്ലദീ സഖറൽ ബഹർ ലിതഅകുലു മിൻഹു ലഹമൻ ത്വരിയൻ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് പുതുമാംസം എടുത്തു തിന്നുവാൻ, നിങ്ങൾക്ക് അണിയാനുള്ള ആഭരണങ്ങളും പുറത്തെടുക്കുവാൻ പാകത്തിൽ കടലിനെ വിധേയമാക്കിയവൻ അവൻ തന്നെ. അള്ളാഹു കടലിൽ നമുക്ക് പുതുമാംസമായിട്ട് മീൻ തന്നിട്ടുണ്ട്. നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് മീനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മീന് നമ്മൾ അത് തന്നെ ചെറിയ മീനുകൾക്ക് ഒരുപാട് ഗുണമുണ്ട്. ഒരുപാട് നമ്മൾക്കറിയാം മത്തി, അയില, നെത്തൽ, ഇതൊക്കെ ചെറിയ വിലയും കുറവാണ്. പക്ഷെ നമ്മൾക്ക് ആഗ്രഹം വലിയ വലിയ മീനുകളാണ്. യഥാർത്ഥത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങി കുടിക്കുന്നത് ചെറിയ മീനുകളിലാണ്. ഈ ചെറിയ മീനുകൾക്ക് നമ്മളെ കറിയിലൊക്കെ ധാരാളമായിട്ട് കഴിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾക്ക് എന്തും വറുത്ത് ഫ്രൈ ചെയ്താലേ നമ്മൾക്കത് ഇഷ്ടപ്പെടുന്നുള്ളൂ. ദയവ് ചെയ്ത് നമ്മൾ ഫ്രൈ നമ്മളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ ഫ്രൈകൾ ഉറപ്പായിട്ട് അത് ഒഴിവാക്കിയേ മതിയാവുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ദിവസം നമ്മൾ ഇത് എണ്ണയിൽ പൊരിക്കുമ്പോൾ എണ്ണയിൽ നിന്ന് വരുന്ന ടോക്സിൻ അത് നമ്മൾ ദിവസം നമ്മുടെ ശരീരത്തിലേക്ക് ലോഡ് ചെയ്യാണ്. 10 കൊല്ലാമത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. 40-50 വയസ്സാമത്തേക്ക് എല്ലാവർക്കും പ്രമേഹം, പ്രഷർ എല്ലാം വരുന്നു, ക്യാൻസറുകൾ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് ഫ്രൈ കുറച്ച് സാധാരണ കറിയിലായിട്ട് കൂട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. നോൺ വെജിറ്റേറിയൻ ഫുഡിൽ മീനുകൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി സൂറത്തു നഹ്ലിൽ തന്നെ 69-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചു, മിൻ ബുതൂനിഹ ശറാബ് മുഖ്തലിഫ് അൽവാൻഹു ഫീഹി ശിഫാഉ ലിന്നാസ്. അതിൽ അള്ളാഹു സുബ്ഹാന തആല കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് തേനിൽ അത് ശമനമുണ്ട്. തേൻ ഇന്ന് ആധുനിക ശാസ്ത്രം അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അത് ആൻറ്റിസെപ്റ്റിക് എഫക്റ്റ് ഉണ്ട്, ആൻറ്റിബയോട്ടിക് എഫക്റ്റ് ഉണ്ട്, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. തേൻ യഥാർത്ഥത്തിൽ നല്ലതാണ്, നമ്മുടെ ശരീരത്തിൽ നല്ലതാണ്. നമ്മൾ ദിവസം രാവിലെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഒരു ടീസ്പൂൺ തേൻ കലക്കി കുടിച്ചു നോക്കുക, വയറ്റിന് ഒരുപാട് ആശ്വാസം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇമാം സുഹരി ഉണ്ട്, ഹദീസ് ഏറ്റവും ആദ്യം എഴുതി വെച്ച് തുടങ്ങിയ ഒരു പണ്ഡിതൻ. അദ്ദേഹം പറയായിരുന്നു, അറബികൾക്ക് തേന് കുടിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു, അതിലൂടെ അവർക്ക് ഓർമ്മശക്തി കൂടുതൽ എന്നാണ് അവർ പറയുന്നത്. വല്ലാത്ത അത്ഭുതമാണ്. തേനിലൂടെ നമ്മൾക്ക് ഒരുപാട് എന്താ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ശാസ്ത്രം എന്ത് പറയുന്നു നമ്മൾ നോക്കണ്ട, ശാസ്ത്രത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, തേനിൽ നിങ്ങൾക്ക് ഗുണമുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ചെയ്യാറുള്ളതാണ്, നമ്മൾ മക്കൾക്കും നമ്മളും രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തേൻ കലക്കിയിട്ട് കുടിക്കണം. നിങ്ങൾ ഈ ഖുറാനിക വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അള്ളാഹു പറയുന്നു, ഓർമ്മശക്തിയെ പറ്റി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് പറയുന്നു ഡിമെൻഷ്യ, ഓർമ്മക്കുറവ് ഉണ്ടാവാൻ കാരണം. അതിന് തൊട്ടടുത്താണ് അള്ളാഹു സുബ്ഹാന തആല തേൻ പറയുന്നത്. ശാസ്ത്രം ഇന്ന് പറയുന്നു തേൻ കുടിച്ചാൽ ഓർമ്മശക്തി കൂടുമെന്ന് പറയുന്നു. തേൻ നമ്മൾ ജീവിതത്തിന്റെ പതിവ് ആക്കാൻ ശ്രദ്ധിക്കുക. സൂറത്തു നഹ്ലിലെ 66-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാന തആല പഠിപ്പിച്ചു പാലിനെ പറ്റി. പാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യനൊരു പാനീയവുമാണ് ഭക്ഷണവുമാണ്. അത് വലിയൊരു അത്ഭുതമാണ് സഹോദരൻ. പാൽ യഥാർത്ഥത്തിൽ സ്ത്രീകൾ, ഗർഭിണികൾ, കുട്ടികൾ, വാർദ്ധക്യത്തിലുള്ള ഒരു ഉമ്മമാർ, ബാപ്പമാർ, അവരൊക്കെ കുടിക്കേണ്ട ഒരു സാധനമാണ്. എന്തുകൊണ്ട് വെച്ചാൽ അതിൽ ഒരുപാട് കാൽഷ്യം ഉണ്ട്. ഇന്ന് ആധുനിക ഡോക്ടർമാർ പറയും പാൽ യഥാർത്ഥത്തിലെ പശുക്കുട്ടികൾക്കാണ് അത് മനുഷ്യന് നല്ലതല്ലെന്ന് പറയുന്നു. എനിക്ക് പൂർണ്ണമായിട്ട് ഇതിന് യോജിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് വെച്ചാൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു, അത് 100% മനുഷ്യന് ഗുണയെ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളും കോഴി മുട്ടയിടുന്നത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് തിന്നാനല്ല എന്ന് വേണ്ടിയിരും. അങ്ങനെയൊന്നുമല്ല. ഇതെല്ലാം അള്ളാഹു എനിക്കും നിങ്ങൾക്കും സംവിധാനിച്ചു വെച്ചതാണ്. പാൽ, പാൽ നല്ലതേ ഉള്ളൂ. മനുഷ്യൻ്റെ കാൽഷ്യം കിട്ടാൻ പാൽ ഒരുപാട് ഗുണം ചെയ്യും. എന്നാൽ അള്ളാഹു സുബ്ഹാന തആല സൂറത്തുൽ ലുക്മാന്റെ 14-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാന തആല കൃത്യമായിട്ട് പറഞ്ഞു, ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമീൻ. അത്ഭുതമാണ് സഹോദരന്മാരെ. ഖുർആൻ, സ്വർഗ നരകത്തെ പറ്റി പറയുന്ന അതേ ഖുർആൻ നമ്മൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നു, മാതാക്കൾ 2 കൊല്ലം കൃത്യമായിട്ട് മക്കൾക്ക് മുലയൂട്ടണം, മുലപ്പാൽ കൊടുക്കണം. ഇന്ന് മുലപ്പാലിനെ പറ്റി ഒരുപാട് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുലപ്പാൽ കിട്ടുന്ന കുട്ടികൾക്ക് പ്രമേഹം കുറയുന്നു, അവർക്ക് ലുക്കീമിയ പോലും കുറയുന്നെന്ന് ശാസ്ത്രം പറയുന്നു സഹോദരന്മാരെ. അത് മാത്രമല്ല, മുലപ്പാൽ കൊടുക്കുന്ന ഉമ്മമാർക്ക്, അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ പോലും ഇല്ലാതെയാവുന്നു. അള്ളാഹു സുബ്ഹാന തആല കൃത്യമായിട്ട് പറഞ്ഞു, കുട്ടികൾക്ക് കൃത്യമായിട്ട് 2 കൊല്ലം പൂർണ്ണമായിട്ട് നമ്മൾ മുലപ്പാൽ കൊടുക്കണം. എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വളർത്തുന്ന ഒരു വൃത്തികെട്ട ഒരു കൾച്ചറാണ് സഹോദരന്മാരെ, ഫാസ്റ്റ് ഫുഡ് കൾച്ചർ. നമ്മൾ ദയവ് ചെയ്ത് ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ മക്കൾ ഒഴിവാക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ പറയാറുള്ളത് ഫാസ്റ്റ് ഡെത്ത്. ഈ ജങ്ക് ഫുഡോട് സംഭവിക്കുന്നത് ഫാസ്റ്റ് ഡെത്താണ്, പെട്ടെന്ന് മരണമാണ്. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ മാളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ അവിടുത്തെ ചിപ്സ്, പൊടിയുള്ള ചിപ്സ് എടുക്കുന്നു, കുട്ടികൾ ചോക്ലേറ്റ് എടുക്കുന്നു, കുട്ടികൾക്ക് KFC ഷവർമയും ഇങ്ങനത്തെ ഒരുപാട് ജങ്ക് ഫുഡ്സും ഒരുപാട് ഇങ്ങനത്തെ ഭക്ഷണമൊക്കെയുള്ള ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കുട്ടികൾ പെട്ടെന്ന് തടിച്ചു വരുന്നു, കുട്ടികൾക്ക് പ്രമേഹം വരുന്നു, കുട്ടികൾക്ക് എത്രയോ രോഗികൾ വരുന്നുണ്ട് ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡുകളൊക്കെ കഴിച്ചിട്ട്. ഒരുപാട് വയറിളക്കം, ഛർദി, വയറ്റിന് വേദന. എന്തിനാണ് നമ്മൾ നമ്മുടെ വയറിനെ നശിപ്പിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളും നമ്മുടെ മക്കൾക്ക് ഒരിക്കലും പോലും അങ്ങോട്ട് പോകാറില്ല. നിങ്ങൾ അതിന് പകരം നല്ല ഫ്രൂട്ട്സുകൾ മേടിച്ചു കൊടുക്കുക. നിങ്ങൾ കുട്ടികൾക്ക് നല്ല നല്ല ഫ്രൂട്ട്സ് കൊടുത്ത് കഴിക്കട്ടെ. അവർ ഉറുമ്പാമ്പഴം കഴിക്കട്ടെ, ഈത്തപ്പഴം കഴിക്കട്ടെ. നിങ്ങൾ നോക്കുക പ്രവാചകന്റെ ഭക്ഷണം എന്തായിരുന്നു. പ്രവാചകൻ വെറും കാരക്ക കൊണ്ട് മാസങ്ങളോളം പ്രവാചകൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. കാരക്കയിൽ വലിയ അത്ഭുതമാണ്. നോമ്പ് നോക്കുമ്പോൾ കാരക്ക കഴിക്കുന്നു നമ്മൾ, പെട്ടെന്ന് ഗ്ലൂക്കോസ് വരുന്നു, അതിലൊരുപാട് മിനറൽസ് നമ്മൾക്ക് കിട്ടുന്നു. പ്രവാചകൻ 63 വയസ്സ് വരെ ഒരു രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു സഹോദരന്മാരെ. പ്രവാചകൻ വെള്ളരിക്കയും വത്തയ്ക്കയും ഒരുമിച്ച് കഴിച്ചിരുന്നു. ഈത്തപ്പഴത്തിൽ ഒരുപാട് നമ്മൾക്ക് ഗുണമുണ്ട്. അത് വേഗം ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നു ഗ്ലൂക്കോസ്. പ്രവാചകൻ കരിഞ്ജീരകത്തെ പറ്റി ഹദീസിൽ പറഞ്ഞ്, ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ എങ്ങനെയൊക്കെ അത് ചേർത്താൻ പറ്റുകയാണെങ്കിൽ ഈ കരിഞ്ജീരകളൊക്കെ നമ്മൾ ഉപയോഗിക്കാം. വൈറ്റമിൻ എ ഉള്ള ഭക്ഷണമാണ് ക്യാരറ്റ്. അതുപോലെ പഴവർഗ്ഗങ്ങളിലുള്ളത് വൈറ്റമിൻ സി. കുട്ടികൾക്ക് നമ്മൾക്കറിയാം പല്ലൊക്കെ തേക്കുമ്പോൾ ബ്ലീഡിങ് വരുന്നു. എന്തുകൊണ്ട്? വൈറ്റമിൻ സിയുടെ കുറവ്. അതുകൊണ്ട് കളേർഡ് ഫ്രൂട്ട്സ് നമുക്കറിയാം, പപ്പായ കഴിക്കണം, അവർക്ക് പേരക്ക കൊടുക്കണം, അവർക്ക് അങ്ങനത്തെ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കണം. നല്ല ഈ വത്തക്ക, ഓറഞ്ച്, ഇതിലൊക്കെ നമ്മൾക്കറിയാം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഈ ആന്റി ഓക്സിഡന്റ് ഗുണം എന്താ ചോദിച്ചാൽ നമ്മുടെ പ്രായം കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അതിനർത്ഥം കാണാനുള്ള ഭംഗിയല്ല, നമ്മുടെ ശരീരത്തിലെ കോശത്തിന്റെ പ്രായമാകുമ്പോഴാണ് ശരീരം പ്രായമാവുന്നത്. ഇത്തരത്തിൽ കോശം നശിക്കാതെ അതിന്റെ പ്രായം വേഗത്തിലാവാതെ നിർത്തുന്നു. അതിനാൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക, ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഇത്തരം ഭക്ഷണം ശീലമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് ടി വി കാണുമ്പോൾ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഭക്ഷണം അവിടെ അടുത്ത് വെച്ച് കൊടുക്കരുത്. പലപ്പോഴും ഉണ്ടാകുന്ന വലിയ അപകടമാണ്. പല നട്ട്സുമായിട്ടും പല ഫ്രൈ സാധനമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ടി വി കാണുമ്പോഴൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് കുട്ടികൾ ഇങ്ങനെ അറിയാതെ ഒരുപാട് ചിപ്സൊക്കെ ഒരുപാട് തിന്നുന്നു. ഇത് ദയവ് ചെയ്ത് ഈ ശീലങ്ങൾ ഉണ്ടാവരുത്. അതേപോലെ ചാരി ഇരുന്ന് പ്രവാചകൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണത്തെ ബഹുമാനിക്കണം, പ്രവാചകൻ അത് ഇഷ്ടമായിരുന്നില്ല. അതുപോലെ തന്നെ കഴിയുന്നിടത്തോളം നമ്മൾ വെള്ളം കുടിക്കണം. ഇന്ന് വെള്ളം നമ്മൾ കുടിക്കുന്നത് വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ പറയുന്നത് 8 to 10 glasses വെള്ളം ഡെയിലി നമ്മൾ കഴിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, അതായത് 1.5 liters to 2 liters നമ്മൾ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ടോക്സിനുകൾ അത് നമ്മുടെ മൂത്രത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് പുറത്ത്, പ്രത്യേകിച്ച് നമ്മൾക്കറിയാം പുറത്തുള്ള ഉപ്പുമാങ്ങ അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങളും അങ്ങനത്തെ സാധനങ്ങളും ദയവ് ചെയ്ത് നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, വയറിളക്കം, ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പുറത്ത് കഴിക്കുന്ന സാധനങ്ങളൊന്നും നമ്മൾ ദയവ് ചെയ്ത് കഴിക്കാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം പ്രവാചകന്റെ തീൻമേശ, ടേബിൾ മാനേഴ്സ് എന്നുള്ളത്. അത്ഭുതമാണ്, അത് ഭംഗിയാണ് സഹോദരന്മാരിട്ട്, പ്രവാചകന്റെ തീന്മേശ മര്യാദകൾ. ഇത് നമ്മൾ കുട്ടികൾക്കും നമ്മളത് ശീലമാക്കണം. ഒരുപാട് ഹദീസുകൾ അതിലൂടെ വരുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കൈ കഴുകണം. കൈ കഴുകുന്നത് സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, 14 centuries മുമ്പാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൈ കഴുകിയിട്ടേ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. വലത് കൈ കൊണ്ട് നിങ്ങൾ തിന്നണം, കുടിക്കണം. ഇടത് കൈ കൊണ്ട് നിങ്ങൾ തിന്നരുത്, കുടിക്കരുത്. നമ്മൾക്കറിയാം ഇടത് കയ്യിൽ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാം നമ്മളെ ബാത്റൂമിന് ടോയ്ലറ്റ് ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന കൈയാണ് ഇടത് കൈ. അതുകൊണ്ട് എപ്പോഴും വലത് കൈ കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചേ മതിയാവുള്ളൂ. പ്രവാചകൻ പറഞ്ഞു, നിന്നുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, ഇരുന്നു കൊണ്ടാവണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. പ്രവാചകന്റെ വേറെ നിർദ്ദേശം, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹരിക്കൽ. അതൊരു ബർക്കത്തുണ്ടാവണം. നമ്മൾ ശീലമാക്കേണ്ട ഒരു ഒരു വല്ലാത്തൊരു അത്ഭുതമായൊരു ഭംഗിയാണ് സഹോദരന്മാരെ. വീട്ടിൽ മാതാവ്, പിതാവ്, മക്കൾ എല്ലാവരും ഒരുമിച്ചിരുന്നാവണം ഭക്ഷണം കഴിക്കേണ്ടത്. അതിലൊരുപാട് ബർക്കത്തുണ്ടാവുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കിന്ന് പറ്റുന്ന വലിയ അപകടം, ബാപ്പ അവിടെ ടി വിന്റെ മുമ്പിലായിരിക്കും, ഉമ്മ അടുക്കളയിൽ നിന്ന്, മക്കൾ കട്ടുമിൽ നിന്നാണ് എത്തുന്നത്. ഈ ഒരു ശീലം മാറ്റി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാം, വിശേഷങ്ങൾ പറയാം, അള്ളാഹുവിനെ ഓർക്കാം, റസൂൽ സല്ലല്ലാഹുവിനെ പറ്റി നമുക്ക് പറയാം, ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം. അങ്ങനെ കുടുംബബന്ധം നല്ല ദൃഢമാവും സഹോദരന്മാരെ. അതുകൊണ്ട് ഭക്ഷണം നമ്മൾ എപ്പോഴും എപ്പോഴും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം തുടങ്ങുമ്പോൾ നമ്മൾക്കറിയാം ബിസ്മി കൊണ്ട് തുടങ്ങണം, ബിസ്മില്ല. ഇനി അഥവാ നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ ബിസ്മില്ലായി അവ്വലു വല്ലാഹിറു നമ്മൾ പറയണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഭക്ഷണം തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഓർക്കണം, അൽഹംദുലില്ലാ പറയണം. ഞാനൊരു ഹദീസ് അത്ഭുതപ്പെട്ടു പോയി, വളരെ ഭംഗിയുള്ള ഹദീസ്. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ച ശേഷം പ്രാർത്ഥിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്മാരെ, അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും മായ്ച്ചു കളയും. ആലോചിച്ചോക്ക്, ഓരോ നിമിഷം നമ്മൾക്ക് ഓരോ നേരം അള്ളാഹു പാപം മായ്ച്ചു കളയാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അത് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾക്ക് മറന്നുപോയാൽ നമ്മുടെ മക്കൾ പറയും, ചിലപ്പോൾ നമ്മുടെ ഭാര്യ പറയും. അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ നല്ല നല്ല ശീലങ്ങൾ വളർന്നാൽ നല്ലൊരു ഭംഗിയായിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇനി നോക്ക്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ദുള്ളി ഭക്ഷണം പോലും വേസ്റ്റ് ആക്കരുത്. ഏതിലാണ്ട് ബർക്കത്തുണ്ടാവുക അറിയില്ല. കൈകൾ വിരകൾ നക്കി വൃത്തിയാക്കിയിട്ടാവണം. നിലത്തൊന്നും ഭക്ഷണം വേസ്റ്റ് ആക്കിയിടരുത്. അതൊക്കെ എടുത്ത് പൊടി മാറ്റിയിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതം ചോദിക്കണം എഴുന്നേൽക്കുമ്പോൾ. അത്ഭുതമാണ്, ഹദീസിൽ അങ്ങനെ എഴുതി വിട്ടണം. നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളെ തൊട്ടടുത്തുള്ള ആളുടെ അടുത്ത് സമ്മതം ചോദിച്ചിട്ട് നിങ്ങൾ എഴുന്നേൽക്കാൻ പോകാൻ പാടുള്ളൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കൈ പൊക്കി വെക്കരുതെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ആൾ ചിലപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ കൈ പൊക്കിയിട്ട് അവർക്ക് വിഷമത്തിലാക്കരുത്. കൈ അടുക്കി വെച്ച് അടുങ്ങി ഒതുങ്ങി വെയിറ്റ് ചെയ്യാം. തൊട്ടടുത്ത ആൾ ഭക്ഷണം തീരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എഴുന്നേക്കാം എന്ന് സമ്മതത്തോടെ വേണം നമ്മൾ ഭക്ഷണം കഴിച്ച് എഴുന്നേക്കേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഒരിക്കൽ പോലും ഭക്ഷണത്തെ കുറ്റപ്പെടുത്തരുത്. ഒരിക്കലും പോലും സഹോദരന്മാരെ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തരുത്, കളിയാക്കരുത്. നിങ്ങൾക്ക് ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാതിരിക്കാം. പക്ഷെ ഒരിക്കൽ പോലും നിങ്ങൾ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തരുത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കണം. അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ ഭക്ഷണത്തിന്റെ നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഭക്ഷണത്തിന്റെ തിന്മയിൽ നിന്ന് റഹ്മാൻ റബ്ബ് നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് ക്യാൻസർ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ്. അതിന് ഒരു പ്രധാന കാരണം ഉറപ്പാണ് നമ്മുടെ തെറ്റായ ഭക്ഷണ രീതിയും ഭക്ഷണത്തിന്റെ ആധിക്യം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളിൽ തന്നെ മാറ്റം ആദ്യം തുടങ്ങട്ടെ, നമ്മുടെ വീടുകളിൽ ആദ്യം മാറ്റം വരട്ടെ. അങ്ങനെയാകുമ്പോൾ എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കെങ്കിലും നമ്മൾക്ക് നല്ല ആരോഗ്യത്തോട്ട് ജീവിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
3: ആരോഗ്യ ജീവിതം ഇസ്ലാമിക ദർശനത്തിൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ നാം ശ്രവിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിച്ച ഡോക്ടർക്ക് നന്ദി അറിയിക്കുന്നു. ഭക്ഷണ മര്യാദകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.
0: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ ഇതുവരെ സാക്ഷിയായത്. എന്തായിരുന്നാലും നമുക്കൊക്കെ ഒരുപാട് തിരിച്ചറിവുകൾ നൽകുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് നമ്മൾ ഇന്ന് കേട്ട ഈ പ്രോഗ്രാം.
1: ഒരു പ്രാർത്ഥന നമുക്ക് പഠിക്കാം. പ്രാർത്ഥന നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു സഫീർ അൽ ഹക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന, ഒരു ദിക്ർ, അതാണ് ഇൻഷാല്ലാ ഇന്നു മുതലുള്ള എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. ഒരല്പം വലിയ ദിക്റാണ്. ഈ ദിക്ർ മറ്റു പല ദിക്റുകളും കൂട്ടിച്ചേർത്തതായ ദിക്ർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾക്കറിയാവുന്ന ചില ദിക്റുകളാണ്, അത് ഒരുമിച്ച് ചേർത്ത ദിക്റാണ് ഇവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ദിക്ർ. ഇമാം മുസ്ലിം ഉച്ചരിക്കുന്ന ഹദീസിലാണ് നമുക്ക് ഈ ദിക്ർ കാണാൻ കഴിയുന്നത്. നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിക്ർ ഇൻഷാല്ലാ നമ്മളത് മുറിച്ച് മുറിച്ച് നമ്മൾ പഠിക്കും. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഇപ്രകാരമാണ്: ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ചൊല്ലുന്നതുമായ ദിക്കറാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം മുഴുവനായി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആവർത്തിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി ഈ ദിക്കർ ഞാൻ ചൊല്ലാം, എന്നിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ കൂടി സൂചിപ്പിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇവിടെ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹു. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു രണ്ടും ഹ ആണ്, കെട്ടുള്ള ഹായാണ്. തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നും പുറപ്പെടേണ്ട ആയാസത്തോടുകൂടി പ്രയാസരഹിതമായി നമ്മൾ ചൊല്ലേണ്ടതായ അക്ഷരമാണ് ഹ. ലാ ഇലാഹ ഇല്ലല്ലാഹു. രണ്ടാമത്തേത് വഹ്ദഹു ലാ ശരീക ലഹ്. വഹ്ദഹു എന്നിടത്ത് ഹ ആണ്, ഹു എന്നത് കെട്ടുള്ള ഹായാണ്. അപ്പോൾ വഹ്ദഹു ഹ എന്നുള്ളത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്, ഹ താഴ്ഭാഗത്തു നിന്നുള്ളതാണ്. അൽഹംദു എന്നിടത്തുള്ള ഹ ആണ് വഹ്ദഹുവിൽ ഉള്ളത്. അവിടെ വഹ്ദഹു എന്നതിന് ഹ ഇന് സുക്കൂനാണ്. വഹ്ദഹു എന്ന് നമ്മൾ ചൊല്ലുന്നെങ്കിലും തെറ്റാണ്. വഹ്ദഹു എന്നത് സുക്കൂനോടുകൂടിയാണ് നമ്മളത് ചൊല്ലേണ്ടത്. ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്. അവിടെ ലഹുൽ മുൽക്ക് കാഫാണ്, പുള്ളിയില്ലാത്ത കഫ്, ഖാഫല്ല. ലഹുൽ മുൽക്ക് സാധാരണ ആളുകൾ തെറ്റിക്കാത്തതായ ഒരു വാക്കാണ്. വലഹുൽ ഹംദ്, അവിടെ ഹംദിൻ്റെ ഹ നേരത്തെ നമ്മൾ പറഞ്ഞ വഹ്ദഹു എന്നതിലെ അതേ ഹ തന്നെയാണ്. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഈ അക്ഷരം പുറപ്പെടേണ്ടത്. വഹുവ അല കുല്ലി ശൈഇൻ ഖദീർ. അവിടെ രണ്ടക്ഷരങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അക്ഷരം. ഒന്ന് വഹുവ അല ഐനൺ, പല ആളുകളും ഉച്ചരിക്കുമ്പോൾ തെറ്റിക്കുന്ന അക്ഷരമാണ് ഐൻ. വഹുവ അല എന്ന് ഹംസയായിക്കൊണ്ട് ചില ആളുകളെങ്കിലും ഉച്ചരിക്കാറുണ്ട്. അങ്ങനെയല്ല, ഐൻ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്ന് ഹ എന്ന അക്ഷരം പുറപ്പെടുന്ന അതേ മഹ്റജിൽ നിന്ന് തന്നെയാണ് ഐനും പുറപ്പെടേണ്ടത്. അതേപോലെ മറ്റൊന്ന് ഖദീറിൻ്റെ ഖ ആണ്, മുൽക്കിൻ്റെയും കുല്ലിയുടെയും കാഫാണ്. ഇവിടെ ഖദീർ പുള്ളിയുള്ള ഖ, ഖാഫ് എന്നുള്ള അക്ഷരമാണ്. കാഫും ഖാഫും വ്യത്യാസമുണ്ട്, അത് ഉച്ചാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇതാണ് ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാഗം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായ മറ്റാരുമില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. സർവ ലഹുൽ മുൽക്ക് അവനാകുന്നു എല്ലാ രാജാധികാരവും. വലഹുൽ ഹംദ് അവനാകുന്നു സകല സ്തുതികളും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നാണ് നമ്മൾ പറഞ്ഞ ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇൻഷാ അല്ലാ നമ്മൾ ആ ഭാഗം പഠിച്ചു വെക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഭാഗം നമ്മൾ പഠിക്കുക. അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാ അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സഫീർ അൽ ഹിക്കമി ആയിരുന്നു. നമസ്കാര ശേഷം അഞ്ചാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: നമ്മുടെ കുഞ്ഞു പ്രേക്ഷകർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്നോണം ഇന്നത്തെ പൂമരത്തണലിൽ വൃത്തിയുള്ളവരാവുക എന്ന ഒരു വിഷയവുമായിട്ടാണ് അൽ ഫഹദ് പൂന്തുറ നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, വളരെ സുന്ദരമായ കാഴ്ചകൾ കണ്ടും വളരെ സുന്ദരമായ

സ്കൂളിൽ നമ്മുടെ കൂട്ടുകാരൻ, നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ, നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ നമ്മളിരിക്കുന്ന ബെഞ്ചിൻ്റെ അടുത്ത ബെഞ്ചിലിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ, അതുമല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ, ഒരു ദിവസം നമ്മുടെ സ്കൂളിൽ ഒരാൾ കുളിക്കാതെ പല്ലു തേക്കാതെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന, ചെളി നിറഞ്ഞ നഖങ്ങൾ നീട്ടി വളർത്തി ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തോ നമ്മുടെ കൂട്ടുകാർക്കിടയിലോ ഉണ്ടെന്നിരിക്കട്ടെ. ഉണ്ടെങ്കിൽ നമ്മൾ അവരെ, അവനെ അല്ലെങ്കിൽ അവളെ നമ്മൾ ഇഷ്ടപ്പെടുമോ? കൂട്ടുകാരെ, കൂട്ടുകാരികളെ, ഇഷ്ടപ്പെടുകയില്ല എന്നാണെങ്കിൽ നമ്മൾ അവരെപ്പോലെ ആകാൻ പാടുണ്ടോ? കൂട്ടുകാരെല്ലാവരും വിലയിരുത്തി വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നോക്കൂ കൂട്ടുകാരെ, കുളിക്കാതെ, പല്ലു തേക്കാതെ, നഖമൊന്നും മുറിക്കാതെ, മുടിവെട്ടാതെ, തലമുടി ചീകി ഒതുക്കി വെക്കാതെ, അങ്ങനെയൊക്കെ വൃത്തിഹീനമായിക്കൊണ്ട് നടക്കുന്ന കൂട്ടുകാരെ ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇനി നോക്കൂ, നമ്മൾ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുമോ? കൂട്ടുകാർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശരി, ഇല്ല എന്നാണെങ്കിൽ നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. നമ്മളും കുളിക്കാതെ, പല്ലു തേക്കാതെ, നഖം മുറിക്കാതെ, മുടി ചീകി ഒതുക്കാതെയുള്ള കുട്ടികളായി മാറാൻ പാടില്ല. ഇനി നോക്കൂ കൂട്ടുകാരെ, അങ്ങനെയൊന്നും ആകാൻ പാടില്ല. നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമുക്കറിയാം. പൂമരത്തണലിൻ്റെ എപ്പിസോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ എപ്പിസോഡിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ള കാര്യമാണ് നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ആ റസൂലിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് മാതൃകയുള്ള കാര്യങ്ങളാണ്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം വളരെ വൃത്തിയുള്ള മനുഷ്യനായിരുന്നു. 40 വയസ്സുവരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ജാഹിലിയ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ആളുകൾ പോലും ഏറ്റവും കൂടുതൽ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. പ്രവാചകൻ്റെ വിശ്വസ്തതയിലും പ്രവാചകൻ്റെ സ്വഭാവത്തിലും എല്ലാത്തിലും പ്രവാചകനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. പ്രവാചകൻ്റെ അടുത്തു പോയിരിക്കാൻ, പ്രവാചകൻ ഇരുന്ന സ്ഥലത്തിരിക്കാൻ, പ്രവാചകൻ കിടന്നുറങ്ങിയ സ്ഥലത്തിരിക്കിടന്നുറങ്ങാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. കൂട്ടുകാരെ, എങ്കിൽ നമ്മളും അതുപോലെ നല്ല വൃത്തിയുള്ള കുട്ടികളായി മാറണം. എങ്കിൽ നമ്മളും അതുപോലെ നല്ല വൃത്തിയുള്ള കുട്ടികളായി മാറണ്ടേ? വേണ്ടേ? വേണം. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പഠിപ്പിച്ചത് എന്താണെന്നറിയുമോ? അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അത്തഹൂറു ശത്വറുൽ ഈമാൻ. എന്താ പറഞ്ഞത്? വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്. എന്താ ഈമാനിൻ്റെ പകുതി മുഴുവനും വൃത്തിയാണെന്ന് പറയാൻ കാരണം? കൂട്ടുകാർ നോക്കൂ, വൃത്തിയോടുകൂടി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ സാധിക്കണം. എങ്കിൽ നമ്മുടെ ഈമാനിൻ്റെ പകുതി രൂപത്തോളം നമുക്ക് ലഭിക്കും. നോക്കൂ കൂട്ടുകാരെ, വൃത്തിയില്ലാതെ ആരെങ്കിലും പള്ളിയിൽ പോയി നമസ്കരിക്കുമോ? ഇല്ല. ചില കൂട്ടുകാരൊക്കെ കാണാം, രാവിലെ സുബഹിക്കൊക്കെ ഉമ്മ നമസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പല്ല് പോലും തേക്കാതെ ഇങ്ങനെ വെറുതെ പോയി മുഖത്ത് വെള്ളം കൊണ്ട് മുഖം കഴുകിയിട്ടും അള്ളാഹു അക്ബർ പറഞ്ഞ് കൈ കെട്ടി നമസ്കരിച്ചു പോകുന്നൊരു പ്രവണത നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ആർക്കെങ്കിലും ഉണ്ടോ? അത് വൃത്തിഹീനമാണ്. ഇനി നോക്കൂ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട്, കിടന്നുറങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ പാടുണ്ടോ? ഇല്ല. അതൊക്കെ വൃത്തിഹീനമായ കാര്യങ്ങളാണ്. കൂട്ടുകാരെ, അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചെന്താണ്? നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണ്? അത്തഹൂറു ശത്വറുൽ ഈമാൻ എന്നല്ലേ? വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞതിനർത്ഥം?
നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടണം. നമ്മുടെ

ഈമാൻ പകുതി വൃത്തിയിലാണ്, വൃത്തിയുള്ള കുട്ടികളായി മാറണം. കുളിക്കുന്ന, പല്ലുതേക്കുന്ന, നഖം വെട്ടുന്ന, നല്ല വസ്ത്രം ധരിക്കുന്ന വൃത്തിയുള്ള ഒരാളായിരിക്കണം വിശ്വാസി. വൃത്തിയുള്ള ഒരാളായിരിക്കണം വിശ്വാസി എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ എങ്ങനെയായി മാറണം? വൃത്തിയുള്ള കുട്ടികളായി മാറണം. എങ്ങനെ? അതിനാൽ നമ്മൾ ദിവസവും കുളിക്കണം, മുടി ചീകി ഒതുക്കി വയ്ക്കണം, ആഴ്ചയിൽ ഒരിക്കൽ നഖം വെട്ടണം, വസ്ത്രം വൃത്തിയോടെ ധരിക്കണം, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നഖം വെട്ടേണ്ടതുണ്ട് കൂട്ടുകാരെ. നമ്മൾ നഖം വെട്ടിയിട്ടില്ല എങ്കിൽ എന്താണ് അതിൻ്റെ, നഖം വെട്ടിയിട്ടില്ല എങ്കിൽ എന്തായിരിക്കുമെന്നറിയുമോ? നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ അഴുക്കൊക്കെ കയറും. നമ്മൾ ചെളിയിൽ കളിക്കും, മണ്ണിൽ കളിക്കും, ഗ്രൗണ്ടിൽ കളിക്കാൻ പോകും. അപ്പോഴൊക്കെ നമ്മുടെ ഗ്രൗണ്ടിലുള്ള പൊടി പടലങ്ങളും അഴുക്കുമെല്ലാം നമ്മുടെ വിരലുകൾക്കിടയിലുള്ള നഖങ്ങൾക്കിടയിൽ കയറി പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ ആ അഴുക്കെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണത്തിലൂടെ അത് ഇറങ്ങി നമ്മുടെ വയറിനകത്ത് പോയി മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്ത്? വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരമൊക്കെ പഠിപ്പിച്ചല്ലോ എങ്കിൽ, നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിലോ നമുക്ക് എന്ത് കിട്ടും? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം കൂടി ലഭിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖം മുറിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ആരെങ്കിലും വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് വരെ നഖം വെട്ടുകയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? പ്രതിഫലം ലഭിക്കും. അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് നമുക്ക് നഖം മുറിക്കുന്നത് കൊണ്ട് പ്രതിഫലം ലഭിക്കും. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ നഖം മുറിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ടതാണ്, സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് സുന്ദരമായ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നന്മ കൂടി നമുക്കതിൽ നിന്നും കിട്ടുന്നുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? വൃത്തിയുള്ള നല്ല കുട്ടികളായി മാറണം. നമ്മളെല്ലായ്പ്പോഴും പല്ലു തേക്കണം. ഉറക്കമുണർന്നാലും ഒളു എടുക്കുന്നതിന് മുമ്പും ഭക്ഷണശേഷവും ഉറങ്ങാൻ കിടക്കുമ്പോഴും നാം പല്ല് വൃത്തിയാക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ പല്ല് വൃത്തിയാക്കി കഴിയുമ്പോൾ നമ്മുടെ പല്ലുകൾക്കിടയിലുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മൾ പല്ല് തേച്ച് വൃത്തിയാക്കി കിടക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന് ഗ്യാരൻ്റി ഉണ്ടാകും. ഇല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കൾ അവിടെ ഇരിക്കുമ്പോൾ പല്ലിനകത്ത് ബാക്ടീരിയകൾ വരികയും അതിങ്ങനെ നശിപ്പിക്കുകയും നമ്മുടെ പല്ലിനെ തന്നെ നശിപ്പിക്കുവാൻ കാരണമാകും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ എന്തു ചെയ്യണം? അനുജത്തിമാരെ, അനുജന്മാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മൾ വൃത്തിയുള്ളവരായി മാറണം. വൃത്തിയുള്ള, അപ്പോൾ എല്ലായ്പ്പോഴും പല്ല് തേൽക്കുന്നവരായി മാറണം. എങ്കിലേ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുന്ന നല്ല കുട്ടികളായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നോക്കൂ കൂട്ടുകാരെ, ഈ പല്ലു തേക്കുന്ന വിഷയത്തിൽ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? എന്താണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ലു തേക്കുന്ന വിഷയത്തിൽ പഠിപ്പിച്ചെന്നറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെയും കയ്യിലൊക്കെ എപ്പോഴും ഒരു അറാഖിൻ്റെ കഷണം ഉണ്ടാകും. അറാഖിൻ്റെ കഷണം അവരുടെ കൈകളിലുണ്ടാകും. എന്തിനെന്നറിയുമോ? എപ്പോഴും പല്ലു തേച്ചും ശുദ്ധിയുള്ളവരായി മാറാൻ വേണ്ടിയിട്ട് സ്വഹാബത്തും പ്രവാചകനുമെല്ലാം അറാഖിൻ്റെ കൊള്ളിയും കയ്യിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. നോക്കൂ കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകൻ അറാഖിൻ്റെ കൊള്ളി കണ്ടപ്പോൾ പല്ലു തേക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ചരിത്രം നിങ്ങൾക്കറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നിധിയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് പ്രവാചകൻ്റെ വീട്ടിലേക്കൊരു സ്വഹാബി
കടന്നു വന്നത്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയോട് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ആ അറാഖിൻ്റെ കൊള്ളിയിലേക്ക് പ്രവാചകൻ ആംഗ്യം കാണിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ അറാഖിൻ്റെ കൊള്ളിയെടുത്ത് വായിൽ വെച്ച് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹിൻ്റെ പല്ല് തേച്ചു കൊടുത്തു. നോക്കൂ കൂട്ടുകാരെ, എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ലു തേക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുകൊണ്ട് നാം ആ കാര്യം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തെപ്പറ്റി പഠിപ്പിച്ച എന്താണെന്ന് അറിയുമോ? എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് എല്ലാ വുളൂഇനു മുമ്പും പല്ലു തേക്കാൻ കൽപ്പിക്കുമായിരുന്നു. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹിൻ്റെ പ്രവാചകൻ എത്ര സ്നേഹമുള്ളവനാണ് നമ്മളോട്. നമുക്ക് ചിലപ്പോൾ എല്ലാ വുളൂഇനും പല്ലു തേക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് കരുതിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം ശ്രദ്ധിച്ചോ നിങ്ങൾ. എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് പല്ലു തേക്കാൻ കൽപ്പിക്കുമായിരുന്നു. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം ഗൗരവമായിട്ട് ആ വിഷയം കണ്ടു. എങ്കിൽ നമ്മളും എന്തു ചെയ്യണം? അതുപോലെ പല്ലൊക്കെ തേക്കുന്ന നല്ല കുട്ടികളായിട്ട് നമ്മളും മാറണം. നമ്മളും പല്ലൊക്കെ തേക്കുന്ന നല്ല കുട്ടികളായിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ പല്ലെല്ലാം വെളുവിളാ ഇരിക്കുന്ന പല്ലുകളായി മാറണം. അങ്ങനെ വൃത്തിയുള്ള ശുദ്ധിയുള്ള കുട്ടികളായി മാറാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. നോക്കൂ കൂട്ടുകാരെ, ഇനി ഇങ്ങനെ വൃത്തിയുള്ള ആളുകളെയൊക്കെ ആരിഷ്ടപ്പെടുന്നു എന്നറിയോ? ഈ ലോകത്തിൻ്റെ നേതാവ്, ഈ ലോകത്തിൻ്റെ രക്ഷിതാവ്, ഈ ലോകത്തിൻ്റെ പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഈ പല്ലു തേക്കുന്ന കുളിക്കുന്ന വൃത്തിയുള്ള ശുദ്ധിയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബുൽ മുത്തതഹിരീൻ. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, തീർച്ചയായും ധാരാളം പശ്ചാത്തപിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എങ്ങനെ? ഞാൻ ചെയ്തത് തെറ്റൊക്കെയാണ് റബ്ബേ, എനിക്ക് പുറത്തു തരണേ നാഥാ. അറിയാതെ ഞാൻ ഉമ്മയുടെ അടുക്കൽ എപ്പോഴൊക്കെയോ കള്ളം പറഞ്ഞു പോയി, അല്ലാ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്നൊക്കെ പറയുന്ന നല്ല കുട്ടികളെയൊക്കെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അതിനെ തുടർന്ന് അല്ലാഹു പറഞ്ഞെന്താണെന്നറിയുമോ? വയുഹിബ്ബുൽ മുത്തതഹിരീൻ, അതുപോലെ ശുദ്ധിയുള്ളവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്ന്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ അല്ലാഹു നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഈ ലോകത്തിൻ്റെ നേതാവായ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ സമ്മാനം എന്താണ്? സ്വർഗമാണ്, സുന്ദരമായ സ്വർഗമാണ്. നോക്കൂ കൂട്ടുകാരെ, അപ്പം നമ്മളെല്ലാവരും എന്തു ചെയ്യണം? അല്ലാഹു ഇഷ്ടപ്പെടുന്ന നല്ല കുട്ടികളായി മാറണം. അല്ലാഹു ഇഷ്ടപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? വൃത്തിയുള്ളവരാകണം, തൗബ ചെയ്ത് മടങ്ങുന്നവരാകണം. അല്ലാഹുവിൻ്റെ അടുക്കൽ തൗബ ചെയ്യണം. അള്ളാഹുവിൻ്റെ അടുക്കൽ തൗബ ചെയ്ത് വൃത്തിയുള്ള നല്ല കുട്ടികളായി, ശുദ്ധിയുള്ള ശുചിത്വം പാലിക്കുന്ന നല്ല കുട്ടികളായി മാറണം. അങ്ങനെ മാറൂലേ? മാറും. നോക്കൂ കൂട്ടുകാരെ, നമുക്ക് വൃത്തിയാകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുതന്ന അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തുഹൂറാ. എന്താ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്? ഉപരിഭാഗത്ത് നിന്ന് ശുദ്ധീകരണത്തിനാവശ്യമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ശ്രദ്ധിച്ചോ? ഉപരിഭാഗത്ത് നിന്ന് ശുദ്ധീകരണത്തിനാവശ്യമായ വെള്ളം നാം നിങ്ങൾക്ക്
ഇറക്കിത്തന്നിരിക്കുന്നു എന്ന്. നോക്കൂ, നമുക്ക് കുളിക്കാൻ വെള്ളം തന്നതാരാ? അല്ലാഹു സുബ്ഹാനഹു തആല. പല്ലു തേക്കാൻ വെള്ളം തന്നതാരാ? അല്ലാഹു സുബ്ഹാനഹു തആല. നമുക്കാവശ്യമുള്ള വെള്ളം ആകാശത്ത് നിന്ന് ഇറക്കിത്തന്ന അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ അനുഗ്രഹം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇഷ്ടപ്പെടും. നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ആരായി മാറണം? ശുദ്ധിയുള്ള, വൃത്തിയുള്ള, നല്ല കൂട്ടുകാരായി, നല്ല കൂട്ടുകാരികളായി നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല സുഗന്ധമൊക്കെ പൂശി നല്ല വിദ്യാർത്ഥിനികളായി, നല്ല കൂട്ടുകാരൻ കൂട്ടുകാരികളായി മാറാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സുന്ദരമായ ഈ പ്രപഞ്ചത്തിലെ കോഴികളും കിളികളും എല്ലാം ഉണരുമ്പോൾ രാവിലെ സുബഹിക്ക് തന്നെ അവയെല്ലാം ഉണരും. നോക്കൂ.

0: നോക്ക് കൂട്ടുകാരെ, രാവിലെ ഇങ്ങനെ കോഴിയൊക്കെ ഉണർന്നും കിളികളൊക്കെ ഉണർന്നിങ്ങനെ കിളികൾ പാട്ടുപാടി നടക്കുമ്പോൾ ഉണ്ണികളായ നമ്മൾ ഉണരണം. എന്നിട്ടോ അങ്ങ ശുദ്ധി വരുത്തു വേഗം, അല്ലാഹുവിനെ വണങ്ങേണം. അങ്ങ് ശുദ്ധിയൊക്കെ വരുത്തി പല്ലൊക്കെ തേച്ച് അല്ലാഹു സുബ്ഹാനഹു തആല തന്ന വെള്ളം കൊണ്ട് പല്ലു തേച്ച് കുളിച്ച് വൃത്തിയായി സുഗന്ധങ്ങളൊക്കെ പൂശി. ആൺകുട്ടികൾക്ക് മാത്രമാണ് സുഗന്ധം ഇസ്ലാമിൽ അനുവദനീയം. ആ സുഗന്ധം പൂശി പള്ളികളിൽ പോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഈമാനോടുകൂടി കൈകൾ കെട്ടി അല്ലാഹുവിൻ്റെ മുമ്പിൽ ശുക്ര് നൽകിക്കൊണ്ട് നല്ല കുട്ടികളായി നമ്മളെല്ലാവരും മാറണം. കോഴികൾ ഉണരുന്നത് പോലെ, കിളികൾ ഉണരുന്നത് പോലെ നമ്മളും ഉണർന്ന് നല്ല കുട്ടികളായി മാറി വൃത്തിയുള്ള ശുദ്ധിയുള്ള കുട്ടികളായി മാറാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല വൃത്തിയുള്ള ശുദ്ധിയുള്ള നല്ല കുട്ടികളായി മാറാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുപോലെ വൃത്തിയുള്ള ശുദ്ധിയുള്ള കുട്ടികളായി വീണ്ടും അടുത്ത പീസ് റേഡിയോയുടെ പൂമരത്തണലിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാ. ഇന്നത്തെ എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇതുവരെ കേട്ടത് പൂമരത്തണൽ. അൽ ഫഹദ് പൂന്തുറയാണ് പതിവ് പോലെ നമ്മുടെ കൂടെ ചേർന്നത്.

0: ചെറിയ വാചകങ്ങളിൽ 1000 ആശയങ്ങൾ പകർന്നു നൽകുന്ന നുറുങ്ങുകളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ഒരു മനോഹരമായ നുറുങ്ങുകൾക്ക് കാതോർക്കാം.
1: കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന സ്ത്രീധന മരണങ്ങളുടെ വാർത്തകളാണ് ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ടവരും കുടുംബങ്ങളും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരോ ഉന്നത വിദ്യാഭ്യാസമില്ലാത്തവരോ അല്ല. സമൂഹത്തിൽ അന്തസ്സും സ്വാധീനവുമുള്ള കുടുംബങ്ങളിൽപ്പെട്ട വിദ്യാസമ്പന്നരും ഭേദപ്പെട്ട ഉദ്യോഗങ്ങൾ നിർവഹിക്കുന്നവരുമാണ്. വിസ്മയ, അർച്ചന, അഖില, സുചിത്ര, ലിജി, പ്രിയങ്ക തുടങ്ങിയ എത്രയെത്ര പേരുകളാണ് അടുത്ത ദിവസങ്ങളിലായി ജീവിതം അവസാനിപ്പിച്ചത്. അവസാനമായി പുണ്യനഗരിയായ മക്കയിൽ ജോലി ചെയ്തു വന്നിരുന്ന നഴ്സിന്റെ ആത്മഹത്യയുടെ കാരണവും സ്ത്രീധനമാണെന്ന് കുടുംബം ആരോപിക്കുന്നു. കേരളം വളരെയേറെ ചർച്ച ചെയ്ത ഉത്രയുടെ കൊലപാതകം നടന്നിട്ട് 1 വർഷം തികയുമ്പോഴാണ് സ്ത്രീധന ആത്മഹത്യകളുടെ പേരിൽ കേരളം ലജ്ജിച്ച് തല താഴ്ത്തുന്നത്. പുരുഷമേധാവിത്വങ്ങൾ തമ്മിലുള്ള ഡീലുകൾക്കിടയിൽ കയർക്കുരുക്കുകളിലും അഗ്നിനാളങ്ങളിലും ജീവിതം സ്വയം നശിപ്പിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരിമാർക്ക് ഇനി എന്നാണ് മോചനമുണ്ടാവുക? സതി എന്ന ദുരാചാരം നിരോധിക്കപ്പെട്ടതിന്റെ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞ് ദുരഭിമാനം കൊള്ളുന്ന ഭാരതീയ സമൂഹത്തിന്റെ കാപട്യമാണ് സ്ത്രീധന ദുരന്തങ്ങളിലൂടെ പുറത്തുവരുന്നത്. പണ്ടെന്നോ നടന്ന വിപ്ലവത്തിന്റെ വീമ്പ് പറച്ചിലല്ല. ജീവിക്കുന്ന സമൂഹത്തിൽ ആത്മഹത്യയിലേക്ക് കയറെടുത്തു പായുന്ന പെണ്ണുടലുകളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ സാധിക്കുന്ന പ്രതികരണങ്ങൾ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുന്ന യഥാർത്ഥ വിപ്ലവകാരിയുടെ ആർജവമാണ് നാടിന് ആവശ്യമായിട്ടുള്ളത്. സ്ത്രീ ഒരു കച്ചവട ചരക്കാണ് നമ്മുടെ നാട്ടിൽ. വിവാഹം അതിനുള്ള കമ്പോളവുമാണ്. പ്രായം കൂടി വരുന്ന പെൺമക്കൾ ഭാരമാണെന്ന ചിന്തയാണ് നാട്ടിലുള്ളത്. എങ്ങനെയെങ്കിലും കെട്ടിച്ചുവിടണമെന്ന ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വീട്ടിൽ കഴിയുന്ന പെണ്ണിനെ ഒരു മുടക്കാച്ചരക്കായിട്ടാണ് വീട്ടുകാരും നാട്ടുകാരും കാണുന്നത്. ഇവിടെ തുടങ്ങുന്നു പെണ്ണിന്റെ പ്രശ്നം. എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നിറക്കി വിടാനുള്ള നെട്ടോട്ടത്തിൽ പെണ്ണിന്റെ മനസ്സും അവളുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളും അറിയാൻ ആരും തയ്യാറാവുന്നില്ല. എത്ര കൊടുത്തിട്ടാണെങ്കിലും തരക്കേടില്ല. അവൾ വീടിന്റെ പടി ഇറങ്ങി കിട്ടിയാൽ മതിയെന്ന സമാശ്വാസം ആണ് അവളുടെ രക്ഷിതാക്കൾക്കുള്ളത്. അവളെ ഏറ്റെടുക്കാൻ വരുന്ന പുരുഷന്റെ സ്വഭാവമോ അയാളുടെ കുടുംബത്തിന്റെ സാംസ്കാരിക ബോധമോ ഒന്നും ആർക്കും പ്രശ്നമല്ല. ഒരു പെൺകുട്ടിയെ ആരെയാണോ ഏൽപ്പിക്കുന്നത് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാറ്റസ് സ്വഭാവവും സംസ്കാരവുമായിരിക്കണം. അങ്ങനെയുള്ള ഒരാളുടെ കരങ്ങളിൽ മാത്രമേ ഒരു സ്ത്രീ സുരക്ഷിതയാവൂ. പണത്തിന്റെ പിറകെ ഓടുന്നവനെയോ ഏത് നിമിഷവും അസ്തമിക്കാവുന്ന സൗന്ദര്യത്തിന് ചുറ്റും കണ്ണും നട്ടിരിക്കുന്നവനെയോ തറവാട്ടു മഹിമയുടെ പൂമുഖത്ത് അഹങ്കാരത്തിന്റെ കസേരയിട്ടിരിക്കുന്ന മാന്യദേഹങ്ങളെയോ ആണ് നാം ഏൽപ്പിക്കുന്നതെങ്കിൽ ജീവിതം അത്ര സുഖകരമാവില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മതബോധവും സംസ്കാരവുമുള്ള ഒരാൾ നിങ്ങളുടെ മകൾക്ക് വിവാഹം ആലോചിച്ച് കടന്നു വന്നാൽ അയാൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളും നാശങ്ങളുമായിരിക്കും സംഭവിക്കുക. മതപരമായ വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും ഉൾക്കൊണ്ടവൻ മാത്രമായിക്കൂടാ അയാളുടെ സംസ്കാരവും സ്വഭാവവും പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞതിന്റെ പൊരുൾ. മാത്രവുമല്ല, അത്രക്കാരെ നിങ്ങൾ സമ്പത്തില്ലെന്നും സൗന്ദര്യമില്ലെന്നും നിങ്ങൾ കണക്കാക്കുന്ന മറ്റു യോഗ്യതകൾ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയും മതവും സംസ്കാരവുമല്ലാത്ത മറ്റു ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് പെൺകുട്ടിയെ അത്തരക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയുമാണെങ്കിൽ തീർച്ചയായും വലിയ കുഴപ്പങ്ങളാണ് ഉണ്ടാകുക എന്ന മുന്നറിയിപ്പ് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയുണ്ടായി. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷനും അന്വേഷിക്കേണ്ടത് സൽസ്വഭാവവും സംസ്കാരവുമുള്ള ഒരു സ്ത്രീയെയാണ്. വിവാഹത്തിന്റെ ആദ്യ നാളുകളിലെ ജ്യേഷ്ഠകളല്ല വിവാഹത്തെ താങ്ങി നിർത്തുന്ന സ്തംഭം. പണവും ജോലിയും വിദ്യാഭ്യാസവും സൗന്ദര്യവുമൊന്നുമല്ല മനസ്സമാധാനം നൽകുന്ന മൂലക്കല്ലുകൾ. മറിച്ച് മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി ഉണ്ടാവുന്ന സ്വഭാവ നൈർമല്യമാണ് വിവാഹത്തെ അനശ്വരമാക്കി നിർത്തുന്നത്. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം അറിവായിരിക്കണം. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ അടയാളം. ഡിഗ്രികളുടെ എണ്ണമോ വണ്ണമോ അല്ല, പ്രൊഫഷന്റെ ഭംഗിയും ലഭിക്കുന്ന ശമ്പളത്തിന്റെ പ്രൗഢിയുമല്ല വിദ്യാഭ്യാസത്തിന്റെ മൂല്യം. ധാർമ്മിക ബോധവും സംസ്കാരവുമുള്ള ഒരു പെൺകുട്ടിയെ അന്വേഷിക്കാനാണ് പ്രവാചകൻ നിർദ്ദേശിച്ചത്.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ.
0: അടുത്തതായി അസ്മാഉൽ ഹുസ്ന എന്നൊരു പ്രോഗ്രാമിനാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന എന്നത് അള്ളാഹുവിൻ്റെ നാമ ഗുണ വിശേഷണങ്ങളെ പറ്റിയുള്ള മനോഹരമായ വിശദീകരണമാണ്. ഇന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ് നമുക്ക് കാതോർക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങൾ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും അറിയുമ്പോൾ വിശ്വാസിയുടെ മനസ്സിൽ പടച്ചറബിനോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവുമെല്ലാം അധികരിക്കും. അത് ശക്തമായി അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ മുന്നേറാൻ സത്യവിശ്വാസികൾക്ക് കരുത്തു പകരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റേത് വിജ്ഞാനങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സ്ഥാനവും പരിഗണനയുമുള്ളത് സത്യവിശ്വാസി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള അറിവും അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും. അടുത്തതായി നമ്മൾ പഠിക്കാനെടുക്കുന്ന നാമം അൽ കബീർ എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഒന്നാണ്. അൽ കബീർ എന്ന് പറയുമ്പോൾ ഏറെ മഹത്വമേറിയവൻ, വലിയവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഫഈൽ സിയറത്തുൻ മുബാലഗ, ധാരാളക്കണക്കിന് ആശയ സമ്പുഷ്ടമായ ഒരു പദപ്രയോഗമാണ് ഫഈൽ പാറ്റേണിൽ വരുന്ന, ആ വസനിൽ വരുന്ന വാക്കുകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ മഹത്വമുള്ളവനാണ്, ഏറ്റവും വലിയവനാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അൽ അളീമു ശഅ്ൻ അല്ലദീ യസ്ഗുറു കുല്ലു ശൈഇൻ അമാമ അളമതി, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് മുന്നിൽ എല്ലാം ചെറുതായി നിസാരമായി പോകും. അള്ളാഹുവിനോളം വലിപ്പമുള്ള, അള്ളാഹുവിനോളം മഹത്വമുള്ള ഒന്നുമേ ഇല്ല. അതാണ് പടച്ചറബ് ഏറ്റവും വലിയവനാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുത്തആൽ, സൂറത്തുർ റഅദിലെ 9-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ് അല്ലാഹു. അൽ കബീർ, അവൻ ഏറ്റവും വലിയവനാണ്, ഏറെ മഹത്വമുള്ളവനാണ്. അൽ മുത്തആൽ, അത്യുന്നതനുമാണ് അല്ലാഹു. സൂറത്തുൽ ഉഖ്മാനിൽ നമുക്ക് കാണാം, വ അന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ, തീർച്ചയായും അല്ലാഹു അവൻ അത്യുന്നതനും ഏറ്റവും വലിയവനുമാണ് എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റാരുടെ വലിപ്പവും മറ്റാരുടെ കഴിവും ശേഷിയും സ്വാധീനവും എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ വളരെ നിസാരമാണ്, പ്രസ്താവയോഗ്യമായി പോലുമില്ല, പറയാൻ പോലും പറ്റാത്ത അത്രക്ക് നിസാരമാണ്, സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം പോലെ. മനുഷ്യൻ പൊതുവെ വലിയവനെ തേടുന്ന ഒരു ഫിത്തറത്താണ് അന്തർലീനമായിട്ടുള്ളത് മനുഷ്യൻ്റെ മനസ്സിൽ. തന്നേക്കാൾ കഴിവുള്ള, ഏത് വിഷയത്തിലും ശക്തിയും പ്രാഗൽഭ്യവും തെളിയിച്ച മഹത്വത്തിൻ്റെ ഉടമയായ ഒന്നിലേക്കാണ് മനുഷ്യ മനസ്സ് ചാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹുബ്ബുൽ കമാൽ, പൂർണ്ണതയെ സ്നേഹിക്കുക എന്നത്, ഇഷ്ടപ്പെടുക എന്നത് മനുഷ്യൻ്റെ പൊതുവിലുള്ള ഒരു പ്രകൃതമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ പടച്ചറബിൻ്റെ പരിപൂർണതയും മഹത്വവും അറിഞ്ഞാൽ തത്വമ ഇന്നുൽ കൊലൂബ്, അതിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് ശാന്തി അടയും. അവനിലേക്കുള്ള സമർപ്പണം, അവനിലേക്കുള്ള വഴി അത്തരത്തിൽ കണ്ടെത്തുവാനും അതിൽ സമാധാനമടയുവാനും സാധിക്കും. വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹ, അള്ളാഹുവിന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്, അത് മുഖേന നിങ്ങൾ അവനോട് ദുആ ചെയ്യുക എന്ന് പറയുമ്പോഴും അലാ ബിദിക്കിരില്ലാഹി തത്തുമ ഇന്നുൽ കൊലൂബ്, അറിയുക, പടച്ചറബിനെക്കുറിച്ചുള്ള സ്മരണയിലൂടെയാണ് മനസ്സിന് ശാന്തി അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നത് എന്ന് പറയുമ്പോഴുമൊക്കെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം അസ്മാ ഉല്ലാഹി കുല്ലുഹ ഹുസ്ന, ഏറ്റവും മികച്ചതാണ്, ഏറ്റവും ഉത്തമമായതാണ്. അവനേറെ മഹത്വമേറിയവനാണ്, ഏറ്റവും വലിയവനാണ്. അവൻ്റെ മഹത്വത്തിൻ്റെ മേഖലകൾ നമ്മൾ പരിശോധിച്ചാൽ അവൻ്റെ പ്രവർത്തനങ്ങളും വിശേഷണങ്ങളും നാമങ്ങളും ഗുണങ്ങളുമെല്ലാം അത് വിളിച്ചറിയിക്കുന്ന സംഗതിയാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ ആരും വലിയവരല്ല, എല്ലാവരും അവൻ്റെ സൃഷ്ടികളാണ്. മനുഷ്യ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ആദ്, സമൂദ് പോലെയുള്ള വലിയ വലിയ സമൂഹങ്ങൾ, സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാവരും പടച്ചറബിൻ്റെ മുന്നിൽ നിസ്സാരന്മാരായി പഞ്ചപുച്ഛമടക്കി നിന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും അതിർലംഘിച്ചുകൊണ്ട് തോന്നിയ രീതിയിൽ ജീവിക്കുവാൻ തയ്യാറെടുത്തപ്പോൾ അള്ളാഹു അവരെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റിയ രംഗം പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഫഅമ്മാ സമൂദു ഫഉഹ്ലികൂ ബിത്വാഗിയ, വലിയ ഒരു ഘോര ശബ്ദത്തിലൂടെ സമൂദുകാരെ നാം നശിപ്പിച്ചു കളഞ്ഞു. ആദുകാരെ തുടർച്ചയായ ശക്തമായ കാറ്റടിച്ചുകൊണ്ട് അവരെ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റിയ രംഗവും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം ശക്തരായിരുന്നു അവർ എന്ന് ചോദിച്ചാൽ സൂറത്തുൽ ഫജറിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അല്ലദീന ജാബു സുഖ്റ ബിൽ വാദ്, താഴ്വരകളിൽ സ്വന്തമായി അവർ തുരന്നുണ്ടാക്കിയ തുരങ്കങ്ങളിൽ, കൊട്ടാര സമാനമായ വീടുകളിൽ അവർ താമസിച്ച കിങ്കരന്മാരായിരുന്നു, വലിയ ആളുകളായിരുന്നു. അതേപോലെ അല്ലത്തീലം യുഹ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, അവരെ പോലെ വേറൊരു സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ തുല്യതയില്ലാത്ത മനുഷ്യന്മാരായി ആകാരത്തിലും ശക്തിയിലും സ്വാധീനങ്ങളിലും എല്ലാം ഉള്ള ആളുകളായിരുന്നിട്ടും പടച്ചറബിൻ്റെ മുന്നിൽ അവരെല്ലാം നിസ്സാരന്മാരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനാണ്, സർവശക്തനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പടച്ചറബിനെ മാത്രമാണ് ഞാൻ രക്ഷകനായി സ്വീകരിക്കുന്നത് എന്ന അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത്, തൗഹീദ്, ഏകത്വം അംഗീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് അതിലൂടെ ലഭിക്കുന്ന നിർഭയത്വം അനിർവചനീയമാണ്. മാത്രമല്ല, ആ ഒരു വിശ്വാസത്തിലൂടെ സത്യവിശ്വാസികൾ ആർജിക്കുന്ന ആത്മാഭിമാനവും ആദർശപരമായ ഉത്കർഷയും പ്രത്യേകം നാം അറിയേണ്ടതുണ്ട്. ആരുടെയും മുന്നിൽ അടിമയായി ഓച്ചാനിച്ചു നിൽക്കാതെ, അന്തസ് പണയപ്പെടുത്താതെ, ഞാൻ മലിക്കുൽ ജബ്ബാറായ പടച്ചറബിൻ്റെ ദാസനാണ്, അടിമയാണ് എന്ന അഭിമാനബോധം ഒരു വിശ്വാസിക്കുണ്ടാകും. കല്ലിൻ്റെയും മുള്ളിൻ്റെയും മൃഗങ്ങളുടെയും അല്ലെങ്കിൽ മനുഷ്യരായ തന്നെപ്പോലെയുള്ള മറ്റ് ആളുകളുടെ മുന്നിൽ അടിമയായി ഓച്ചാനിച്ച് വിധേയപ്പെട്ടു നിൽക്കുന്നതിന് പകരം, നിന്നെപ്പോലെ അന്തസ്സും അഭിമാനവുമുള്ളവനാണ് ഞാൻ, കാരണം എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് അൽ കബീർ, ഏറെ മഹത്വമേറിയ സർവശക്തനായ വലിയവനായ അള്ളാഹുവാണ്, നമ്മളെല്ലാവരും ചെറിയവരാണ് അവൻ്റെ മുന്നിൽ എന്നൊരു തിരിച്ചറിവ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നറിയുമ്പോൾ അള്ളാഹു അക്ബർ നാം നിത്യേന നിരവധി തവണ ആവർത്തിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, മറ്റ് ദിക്ര ദുആകളിലൂടെ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്നിങ്ങനെ ആവർത്തിച്ച് നമ്മൾ പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. വ്യക്തികളെക്കാൾ, സമ്പത്തിനേക്കാൾ, അധികാരത്തേക്കാൾ എന്ന് വേണ്ട എല്ലാറ്റിനേക്കാളും അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് ആത്മാർത്ഥമായി ബോധ്യപ്പെട്ട് അംഗീകരിക്കുവാൻ സാധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ തീർച്ചയായും വളരെ ആദരവോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ സ്വീകരിക്കുവാൻ സാധിക്കും. അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് അത് ചെയ്യാൻ ഒരു ഭാരവുമില്ലാതെ, അള്ളാഹു വിലക്കിയതുകൊണ്ട് അത് ഒഴിവാക്കാൻ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് സാധിക്കുമെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, അള്ളാഹു അക്ബർ എന്ന് ബാങ്കിലൂടെ പറയുന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പെരുന്നാളിൻ്റെ അനുബന്ധമായും ഒക്കെ തക്ബീറുകൾ ആവർത്തിച്ചു പറയുന്ന ആളുകൾ, നമസ്കാരശേഷം അതേപോലെ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് പ്രത്യേകം അദ്ക്കാറുകളുടെ കൂട്ടത്തിൽ ചൊല്ലേണ്ട ദിക്റുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അക്ബർ എന്നത് നമ്മെ പലപ്പോഴായി ഉണർത്തിയിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലുമുള്ള ഒരു ദിക്റാണ്. എന്നിട്ടും ഇന്ന് പല ആളുകൾക്കും സ്രഷ്ടാവായ പടച്ചറബിനേക്കാൾ വലുത് സൃഷ്ടികളാണ് എന്നത് നമ്മെ ഏറെ ഗൗരവത്തോടുകൂടി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ സമ്പത്ത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് സാമ്പത്തികമായ ലാഭനഷ്ടങ്ങൾ നിൽക്കുമ്പോൾ അള്ളാഹുവാണ് വലിയവൻ എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ തന്നെ അവിടെ തൽക്കാലത്തേക്ക് കണ്ണടച്ച് എൻ്റെ സമ്പത്താണ് എനിക്ക് വലിയത് എന്ന രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രവർത്തിച്ചു പോകുന്ന സാഹചര്യം സങ്കടകരമാണ്. അതേപോലെ ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ്, ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ ഒക്കെ അള്ളാഹുവിനേക്കാൾ വലിയവരായി കാണുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായി ഭാര്യയുടെ ഇഷ്ടത്തെ പരിഗണിക്കുന്ന, ഭർത്താവിൻ്റെ ഇഷ്ടത്തെക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വില കൊടുക്കുവാനും സ്ഥാനവും അംഗീകാരവും നൽകുവാനും സാധിക്കാത്ത ഭാര്യമാർ, കൂട്ടുകാരുടെ ഇഷ്ടത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ അനിഷ്ടം സമ്പാദിക്കുന്ന ആളുകൾ, ഇങ്ങനെ അള്ളാഹുവാണ് വലിയവൻ എന്നത് കേവലം ഒരു ദിക്കറിൽ ചൊല്ലി അവസാനിപ്പിക്കുന്ന സാഹചര്യം നാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറെ മഹത്വമേറിയവൻ. അതുകൊണ്ട് ആ പടച്ചറബിനെ ധിക്കരിച്ച് ഒരാളെയും വഴിപ്പെടേണ്ടതില്ല. ആരെല്ലാം വെറുത്താലും അള്ളാഹു സ്നേഹിക്കുവാനുണ്ടെങ്കിൽ, ആരെല്ലാം കയ്യൊഴിച്ചാലും അള്ളാഹു നമ്മെ ചേർത്ത് പിടിക്കുവാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഏത് നിലയിലും അള്ളാഹുവാണ് വലിയവനെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളോട്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ആ ഒരു ആദരവും ബഹുമാനവും നൽകണം. അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിനോട്, അള്ളാഹുവിൻ്റെ വഹിയായ പ്രവാചക അധ്യാപനങ്ങളോട് എല്ലാം ഒരു വിശ്വാസിക്ക് വലിയ ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് ഉണ്ടാകേണ്ടത്. ധനത്തിൻ്റെ ഉടമയാകേണ്ട മനുഷ്യൻ ചിലപ്പോൾ അതിൻ്റെ അടിമയായി പോകാറുണ്ട്. കാരണം അള്ളാഹുവാണ് വലിയവൻ എന്നത് ശരിക്ക് മനസ്സിൽ കയറാത്തതുകൊണ്ട്, തൻ്റെ മുന്നിൽ കാണുന്ന തനിക്ക് പല മേഖലയിലും അത്യാവശ്യമായി വരുന്ന സമ്പത്ത് അതാണ് ഏറ്റവും വലിയത് എന്ന് തെറ്റിദ്ധരിച്ചു പോകുമ്പോൾ ആ സമ്പത്ത് എങ്ങനെയെങ്കിലും വെട്ടിപ്പിടിക്കണമെന്ന ചിന്തയിൽ ഊണില്ലാതെ, ഉറക്കമില്ലാതെ അതിൻ്റെ പിന്നാലെ പരക്കം പായുമ്പോൾ ബന്ധങ്ങൾ പോലും അറുത്തു മാറ്റി അതിനുവേണ്ടി ജീവിക്കുന്ന ആളുകൾ ചിലപ്പോൾ ധനം അവനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അവൻ ധനത്തെ നിയന്ത്രിക്കേണ്ടുന്ന സാഹചര്യത്തിന് പകരം അവൻ അടിമയും സമ്പത്ത് ഉടമയുമായി മാറുന്ന, യജമാനനുമായി മാറുന്ന അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, തഇസ് അബ്ദുദ്ദീനാരി വദ്ദിർഹം, ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമകൾ നശിക്കട്ടെ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിക്കുന്ന, അവൻ്റെ മുന്നിൽ മാത്രമാണ് ഞാൻ തലകുനിക്കുകയുള്ളൂ എന്ന് ആർജവത്തോടുകൂടി ആദർശമായി സ്വീകരിച്ച ഒരു വിശ്വാസി തീർച്ചയായും ആ ഒരു രൂപത്തിൽ ആവുകയില്ല. ആ പടച്ചറബിനോട് മാത്രമേ അവൻ്റെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പറയുകയുള്ളൂ. പ്രാർത്ഥനയായി എന്തെല്ലാമുണ്ടോ അത് പടച്ചറബിൻ്റെ മുന്നിലല്ലാതെ അവർ സമർപ്പിക്കുകയില്ല. കാരണം അള്ളാഹുവാണ് അൽ അക്ബർ അൽ കബീർ, ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്. ഷെയ്ഖ് മുഹിയുദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞതുപോലെ, ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിം മിൻ ഖൽഖില്ലാ ഫദാലിക ഇശ്റാഖും മിൻ കബി, നിനക്ക് ആപത്തോ അപകടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ നീ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാളോടും അതിൻ്റെ സങ്കടങ്ങളും വേവലാതികളും പറഞ്ഞ് അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല. അവരുടെ മുമ്പിൽ നിങ്ങൾ അടിമയായി ചെറുതായി അത് അവതരിപ്പിക്കേണ്ടതില്ല, മറിച്ച് അള്ളാഹുവിനോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്നറിയുമ്പോൾ ആ വലിയവൻ്റെ അടിമയാണ്, ദാസനാണ് ഞാൻ എന്ന തിരിച്ചറിവിലൂടെ വിനയവും അന്തസ്സും അഭിമാനവും ഒക്കെ ഒരു വിശ്വാസിക്ക് കിട്ടും. മറ്റാരെയും അതിക്രമിച്ച് കൈയടക്കി അടിമകളാക്കി വെക്കുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ അടിമകളാണ് ഞങ്ങൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നൊരു തിരിച്ചറിവുണ്ടാകും. സർവശക്തനായ അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ അറിയുവാനും അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് ആ മഹത്വം വിളംബരം ചെയ്യുന്ന ദിക്റുകൾ നമ്മുടെ നാവിലൂടെ ഉരുവിടുവാനും നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്നുള്ള ആ ദിക്ർ നമ്മുടെ നാവിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലേക്ക് ആശയമായി, ആദർശമായി ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അങ്ങനെ ഏറെ മഹത്വമേറിയ, അത്യുന്നതനായ, ഏറ്റവും വലിയവനായ അള്ളാഹുവിനെ, അവൻ്റെ മഹത്വത്തെ ഏറ്റവും മഹത്വവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ മുന്നിൽ എല്ലാവരും നിസ്സാരന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുവാനും നമുക്കാവണം. അള്ളാഹു നമ്മുടെ വീഴ്ചകളും കുറവുകളുമെല്ലാം പരിഹരിച്ച് തെറ്റുകുറ്റങ്ങൾ പുറത്തു തന്ന് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവൻ തൃപ്തിപ്പെടുന്നൊരു ജീവിതം നയിച്ച് സന്തോഷത്തോടുകൂടി അവനെ കണ്ടുമുട്ടുവാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ, നമ്മളിതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ ഹൈലൈറ്റ് പ്രോഗ്രാമുകളിൽപ്പെട്ട ഒന്നാണ് അസ്മാഉൽ ഹുസ്ന.
0: അൻസാരി, ഇന്നൊരു കഥ കേട്ടാലോ അടുത്തതായി?
2: തീർച്ചയായും.
0: പിണക്കം തീർത്ത മകൻ എന്ന ഒരു കഥയുമായി അബ്ദുസ്സലാം വീറ്റിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. കഥ കടലും കപ്പലും എന്ന ഒരു പുസ്തകത്തിലാണ് ഉള്ളത്. ആ പുസ്തകം രചിച്ചത് ഉസ്മാൻ പാലക്കാഴിയാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കടലും കപ്പലും ഉസ്മാൻ പാലക്കാഴി രചിച്ച പുസ്തകത്തിന്റെ കഥയാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത്. ഇന്നത്തെ കഥയുടെ പേര് പിണക്കം തീർത്ത മകൻ. നൗഫൽ സൽസ്വഭാവിയായ കുട്ടിയാണ്. ഗ്രാമത്തിലെ ഗവൺമെൻറ് സ്കൂളിൽ 5ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്. നൗഫലിൻ്റെ ഉപ്പ ഇല്യാസ് പലചരക്ക് കട നടത്തുന്ന കച്ചവടക്കാരനാണ്. അയാൾ കുറച്ചൊരു മുൻകോപിയും പിടിവാശിക്കാരനുമാണ്. ഇല്യാസ് തൻ്റെ അനുജനായ ഇദ്രീസുമായി 3 വർഷത്തോളമായി പിണക്കത്തിലാണ്. കൂലിപ്പണിക്കാരനായ ഇദ്രീസിന് തൻ്റെ ഭാര്യയുടെ ഓപ്പറേഷൻ നടത്താനായി ലക്ഷങ്ങളുടെ ആവശ്യം വന്നു. അതിനായി കുറച്ച് സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു. സഹോദരനായ നൗഫലിനോട് സ്ഥലം വേണോ എന്ന് ചോദിച്ചു. എന്നാൽ നൗഫൽ വളരെ കുറഞ്ഞ വിലയാണ് പറഞ്ഞത്. മറ്റൊരാൾ നൗഫൽ പറഞ്ഞതിൻ്റെ ഇരട്ടി വില നൽകാമെന്നും പറഞ്ഞപ്പോൾ ഇദ്രീസ് സ്ഥലം അയാൾക്ക് കൊടുത്തു. അത് ഇല്യാസിന് പറ്റിയില്ല. അതിൻ്റെ പേരിലാണ് സഹോദരനുമായി തെറ്റിയത്. പിന്നീട് ഇദ്രീസിനോടോ കുടുംബത്തോടോ യാതൊരു ബന്ധവുമില്ല. ഇദ്രീസ് അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇല്യാസ് ഒഴിഞ്ഞു മാറി. ഇദ്രീസിന് നൗഫലിൻ്റെ അതേ പ്രായമുള്ളൊരു മകനുണ്ട്, ആദിൽ. അതാണ് അവൻ്റെ പേര്. രണ്ടുപേരും സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ്. അവരുടെ ഉപ്പമാർ തമ്മിൽ പിണക്കമാണെങ്കിലും അവർ നല്ല കൂട്ടുകാരാണ്. ഒരു ദിവസം ആദിൽ സ്കൂളിലേക്ക് വന്നപ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമുള്ളതായി നൗഫലിന് തോന്നി. ആരോടും സംസാരിക്കുന്നുമില്ല. അത് കണ്ടപ്പോൾ നൗഫൽ ചോദിച്ചു, ആദിലെ, എന്താ നിനക്ക് പറ്റിയത്? വല്ലാത്ത സങ്കടമുള്ളതുപോലെ തോന്നുന്നല്ലോ. ഏയ്, ഒന്നുമില്ല. നൗഫൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അത് നീ വെറുതെ പറയുകയാ, എന്തോ പ്രശ്നമുണ്ട്. പറയാൻ പറ്റുന്നതാണെങ്കിൽ നീ പറ. അത്, ഉപ്പാക്ക് ഇന്നലെ നെഞ്ചുവേദനയുണ്ടായി. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 ബ്ലോക്കുകളുള്ളതായിട്ട് ഡോക്ടർ പറഞ്ഞു. 2 എണ്ണം പ്രശ്നമാക്കാൻ മാത്രമില്ലെന്നും 1 താമസിയാതെ നീക്കം ചെയ്യണമെന്നും പറഞ്ഞു. എന്നിട്ട് ചെയ്തോ? ഇല്ല, 2-3 ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ക്യാഷൊക്കെ ഉണ്ടാക്കുകയും വേണം. വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നൗഫലിനും സങ്കടമായി. എളാപ്പയുടെ അസുഖം വേഗം മാറ്റിക്കൊടുക്കണേയെന്ന് അവൻ പ്രാർത്ഥിച്ചു. അന്ന് വീട്ടിൽ ചെന്ന നൗഫൽ ഉമ്മയെ ഈ വിവരം അറിയിച്ചു. വല്ലപ്പോഴുമൊക്കെ നൗഫലിൻ്റെ ഉമ്മ ആദിലിൻ്റെ ഉമ്മയുമായി ഭർത്താവ് അറിയാതെ മൊബൈലിൽ ബന്ധപ്പെടാറുണ്ട്. അവരുമായി ഒരു കാരണവശാലും യാതൊരു ബന്ധവും പുലർത്തരുത് എന്നാണ് ഇല്യാസിൻ്റെ കൽപ്പന. ഈ വിവരമറിഞ്ഞപ്പോൾ നൗഫലിൻ്റെ ഉമ്മ ആദിലിൻ്റെ ഉമ്മയെ വിളിച്ച് കാര്യമന്വേഷിച്ചു. വലിയ വിഷമത്തോടെയാണ് കരഞ്ഞുകൊണ്ട് ആദിലിൻ്റെ ഉമ്മ സംസാരിച്ചത്. അന്ന് രാത്രി ഇല്യാസ് കടയടച്ച് വീട്ടിലെത്തി. എല്ലാവരും ഒന്നിച്ചു ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഉപ്പ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നൗഫൽ പറഞ്ഞു. എളാപ്പാക്ക് സുഖല്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും 3 ബ്ലോക്കുകളുണ്ടെന്നും അതിലൊന്ന് പെട്ടെന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി നടത്തേണ്ടതാണെന്നും ഡോക്ടർ പറഞ്ഞതായിട്ട് ആദിൽ പറഞ്ഞു. അവർക്ക് വലിയ സങ്കടത്തിലാ. മടിച്ചു മടിച്ചാണ് നൗഫൽ ഇത് പറഞ്ഞത്. അതിന് നിനക്കെന്താ? നിന്റെ വാപ്പക്കൊന്നുമല്ലോ പ്രശ്നം. ഇല്യാസ് അല്പം ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ഇക്ക, നിങ്ങളെന്താ ഇങ്ങനെ? എന്തായാലും ഇദ്രീസ് നിങ്ങളുടെ അനുജനല്ലേ. ആവശ്യമില്ലാതെ ഈ വാശിയുമായി എത്ര കാലം ജീവിക്കും? നൗഫലിൻ്റെ ഉമ്മ ചോദിച്ചു. എനിക്കെങ്ങനെ വാശിയില്ലാതിരിക്കും? അവൻ എന്നെ ചതിച്ചവനല്ലേ? എനിക്ക് തരാതെ അവൻ ആ 10 സെന്റ് സ്ഥലം മറ്റൊരാൾക്ക് വിറ്റില്ലേ? അവൻ ക്യാഷിന്റെ ആവശ്യം വന്നപ്പോഴാണ് സ്ഥലം വിറ്റത്. നിങ്ങൾ പറഞ്ഞതിന്റെ ഇരട്ടി വില മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടല്ലേ അയാൾക്ക് വിറ്റത്? നിങ്ങളാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുക? ഭാര്യയുടെ ആ ചോദ്യത്തിന് ഇല്യാസിന് ഉത്തരമില്ലായിരുന്നു. ഉപ്പാ, നിങ്ങൾ 3 വർഷമായി എളാപ്പയോട് തെറ്റി നടക്കുന്നു. 3 ദിവസത്തിലധികം ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി പിണങ്ങി നിൽക്കാൻ പാടില്ലാന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇന്നലെ ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞത് കേട്ടപ്പോ ഉപ്പാന്റെ കാര്യാ ഞാൻ അപ്പോഴും ഓർത്തത്. നീ എന്താ, എനിക്ക് ദീൻ പഠിപ്പിക്കാണോ? ഇല്യാസ് മകനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. നിങ്ങൾ അവനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, അവൻ പറഞ്ഞതിലും കാര്യമല്ലേ? ഉമ്മ ചോദിച്ചു. ഉപ്പ, നിങ്ങളേക്കാൾ പ്രായം കുറവായ അളാപ്പക്കാണ് ഇപ്പോൾ അസുഖം ബാധിച്ചിരിക്കുന്നത്. നിങ്ങൾക്കാകെയുള്ളൊരു സഹോദരനാ. ഇപ്പോഴെങ്കിലും ദേഷ്യമൊക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കാണുകയെങ്കിലും ചെയ്തുകൂടെ? ഉപ്പാക്ക് വല്ല പ്രയാസമുണ്ടായാൽ അദ്ദേഹമല്ലേ ഓടി വരാനായുള്ളത്? ഇല്യാസ് ഒന്നും പറയാതെ തല താഴ്ത്തിയിരുന്നു. ഉപ്പാ, ആർക്കെങ്കിലും തന്റെ ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകണമെന്നും തന്റെ ആയുസ് ദീർഘിക്കപ്പെടണമെന്നും താൽപ്പര്യമുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്നും കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എന്റെ ഉപ്പ നരകത്തിൽ പോകുന്നത് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഉപ്പ എളാപ്പയോടുള്ള പിണക്കം തീർക്കണം. ഇത് പറയുമ്പോൾ നൗഫലിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആ വാക്കുകൾ ഇല്യാസിന്റെ ഹൃദയത്തിൽ കൊണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകളും നിറഞ്ഞു. വേഗം ഭക്ഷണം കഴിച്ച് കൈകൾ കഴുകിയ ശേഷം ഇല്യാസ് മകനെയും ഭാര്യയും അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് നാളെ അവനെ പോയി കാണണം. അപ്പോൾ നൗഫൽ പറഞ്ഞു, ശരി ഉപ്പ, നാളെ പോകാം. എന്നാൽ എളാപ്പയെ ഇപ്പോൾ ഒന്ന് ഫോണിൽ വിളിക്കാലോ. വിളിച്ച് പിണക്കം തീർക്കുക, നാളെ കാണാൻ വരുന്നുണ്ടെന്ന് അറിയിക്കുക. അത് അവരെ വല്ലാതെ സന്തോഷിപ്പിക്കും. അത് കേട്ട ഇല്യാസ് വർഷങ്ങൾക്കു ശേഷം സഹോദരന്റെ നമ്പർ തിരഞ്ഞെടുത്ത് കോൾ ചെയ്തു. ഹലോ, ഈ രംഗം കണ്ടു നിൽക്കുകയായിരുന്ന നൗഫലിന്റെയും ഉമ്മയുടെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു കവിഞ്ഞു. കൂട്ടുകാരെ, കഥ കേട്ടല്ലോ, മനോഹരമായ കഥ അല്ലേ? അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പിണക്കങ്ങളൊക്കെ മാറ്റാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ഇതുവരെ നമ്മൾ കേട്ടത് ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അബ്ദുസ്സലാം വീട്ടിയുടെ ശബ്ദാവിഷ്കാരമാണ് ഇന്നത്തെ കഥ പറയാം പരിപാടിയിൽ നമ്മൾ കേട്ടത്.
0: നമ്മുടെ ശ്രോതാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ നിത്യജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒന്ന് തന്നെയാണ് ജനക്ഷേമം പ്രോഗ്രാം. ഓ, ആളുകൾക്ക് സർക്കാർ സംവിധാനങ്ങളും മറ്റുമൊക്കെയുള്ള ഒരുപാട് ഉപകാരപ്രദമായ അറിവുകൾ നൽകുന്ന എപ്പിസോഡുകളാണ് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയുടെ മനോഹരമായ എപ്പിസോഡാണ് നമ്മൾ ഇനി കാതോർക്കുന്നത്.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, ജനക്ഷേമത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ലത്തീഫ് സാഹിബാണ്. അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളോടുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബഹുമാന്യനായ ലത്തീഫ് സാഹിബിനെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ പിന്നെ ഈ സ്റ്റുഡിയോ നിലനിൽക്കുന്നത് ഇവിടെയുള്ള ഗവൺമെന്റിന്റെ ICC ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിലാണ് നമുക്ക് ഈ സ്റ്റുഡിയോ അനുവദിച്ചു തന്നിട്ടുള്ളത്. അവർ നമ്മളുടെ മലയാളികളുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് നമുക്കൊരു ഈ ദയവാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇവിടെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയാണ് ഈ മലയാളി പ്രബോധക. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചു. എപ്പ ചോദിച്ചു, ഇവിടെ ആട് ജീവിതം എന്നൊരു ബുക്ക് ഇറങ്ങി, ഒരു സിനിമ ഇറങ്ങി. ആ സിനിമ ഇറങ്ങിയപ്പോൾ പല ആളുകൾക്കും പിന്നെ പ്രയാസമായി. കാരണം ഇവിടെ സൗദി അറേബ്യയെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചു. അപ്പോഴാണ് നമ്മൾ പിന്നെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ
6: തീർച്ചയായിട്ടും
5: സത്യത്തിൽ അങ്ങനെ ഒരു കഥ എഴുതിയതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിനെ കുറിച്ചിട്ട്?
6: നോക്കൂ, ഞാനും നിങ്ങളും ജനിച്ച നമ്മുടെ നാടിൻ്റെ അവസ്ഥ, പിന്നെ ഇപ്പോ അമേരിക്കയിലെ ന്യൂയോർക്കിലെ മേയറായി ഒരാളെ അറിയപ്പെടുന്നുണ്ട്, ഹംദാനി. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം ലോക പോലീസ് എന്നറിയപ്പെടുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ മുഖ്യമായ ഒരു മേയർ സ്ഥാനത്തേക്ക് ഞാൻ അയാമെ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടാണ് മമദാനി വരുന്നത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ആരെയാണ്? താൻ വിശ്വസിച്ച, തൻ്റെ പിതാവ് വിശ്വസിച്ച, തൻ്റെ ആദർശത്തെയാണ് അദ്ദേഹം. രണ്ടാളുകളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അദ്ദേഹം വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഗുജറാത്തിയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മ ഇന്ത്യക്കാരിയാണ്. പക്ഷേ അവരുടെ പാരമ്പര്യം എന്താണ്? അപ്പം ഞാനിത് ഒരു ഉദാഹരണം പറയാനുള്ള കാരണം, ആളുകളെ ആകർഷിക്കുകയാണ് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും സനാതന മൂല്യങ്ങൾക്കും വേണ്ടി പൊരുതുന്ന അമേരിക്കയിലെ ലോക പോലീസ് എന്ന് പറയുന്ന അവിടുത്തെ ആളുടെ മൂക്കിൻ്റെ മുമ്പിൽ ഒരാളെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫിർഔനെ കൊട്ടാരത്തിൽ വളർത്തി ഒരു പടച്ചം കൊണ്ടുവരാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന രാജ്യത്ത് ഒരാട്ടിടനെയോ ഒരു ഗദ്ദാമയോ അല്ല. നമ്മളെ നാട്ടിലെ അവസ്ഥ എന്താ? നമ്മളെ നാട്ടിൽ എത്ര നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട്, നമ്മളെ നാട്ടിൽ എത്ര കള്ളക്കേസുകളുണ്ട്, എത്ര എത്ര ആളുകൾ. ഇപ്പൊ കർണാടകയിൽ ഒരു കഥ ഇന്ന് കേട്ടു ഞാന്, ഞെട്ടിക്കുന്ന തലയോട്ടികൾ കണ്ട പെൺകുട്ടികളുടെ ചെറുപ്പക്കാരായ 16, 12, 17 വയസ്സുള്ള കുട്ടികളെ അങ്ങനെ സ്വന്തം മുട്ടും കൈയില്ലാത്തവനാണ് ചെറുവിരലില്ലാത്തവനെ കുറ്റം പറയുന്നത് എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ, തെറ്റുകൾ പ്രചരിപ്പിക്കാനും
5: പബ്ലിസിറ്റി
6: ഒരിക്കലും പാടില്ല. അത് 100% തെറ്റാ. കാരണം എന്താ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കേരളത്തിലെ ഓരോ വീട്ടിലെയും അടുക്കളയിൽ തീ പുകയുന്നത്, കേരളത്തിലെ ഓരോ വീടും ഉണ്ടായത്, അവരുടെ അഭിമാനം, അവരുടെ ബിസിനസ്, അവരുടെ കുട്ടികളുടെ കല്യാണം, അവരുടെ മതസ്ഥാപനങ്ങൾ, അവരുടെ പള്ളിയും അമ്പലവും ഫുട്ബോൾ ഗ്രൗണ്ടും ക്ലബ്ബുകൾ നിർമ്മിച്ചത് ഈ ഗൾഫ് രാജ്യത്തിൻ്റെ വരുമാനം കൊണ്ടാണ്. നിഷേധിക്കാൻ ആർക്കാ കഴിയുക? നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ കാലാൾപ്പടയും പട്ടാളപ്പടവും വ്യാമസോനയും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ എന്തിനങ്ങളും ഞാനൊക്കെ ഈ യാചകരെ പോലെ തേടി ഇങ്ങോട്ട് വരേണ്ടി വന്ന എന്താണ്? അറബിക്കടൽ കടന്ന് ഈ രാജ്യത്ത് വന്ന് ജീവിക്കാൻ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ വന്ന്. ഇവിടെ വന്നിട്ട് ഒന്നുമില്ലാത്ത ഇവരെ കുറ്റം പറയാൻ 100% തെറ്റാന്ന് ഞാൻ പറയൂ.
5: ഇവിടെ എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യം ഈ സന്ദർഭത്തിൽ ഞാൻ ലത്തീഫ് സാഹിബിനോട് ചോദിക്കുകയാണ്. നമ്മളൊരു ആഗ്രഹങ്ങളുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. ഞാൻ ഇതേ ചോദ്യം നമ്മളെ ഒരു ഇൻ്റർവ്യൂവിൽ, പേര് ഞാൻ പറയാം, ബഹുമാന്യനായ യൂസഫ് അലി സാഹിബ് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പത്രപ്രവർത്തനോട് ചോദിച്ചതാണ്. ഞാൻ നമ്മൾ എല്ലാവരുടെയും നിങ്ങളെ മനസ്സിലുണ്ടാവുക, ഇപ്പം എന്നെ ചോദ്യതാണ് നമ്മളെ കുറിച്ചിട്ട്, യു എയിലൊക്കെ മലയാളികൾ, സൗദിയിലാണെങ്കിലും മലയാളികളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്, വളരെ ബ്രില്യൻ്റാണ്, നല്ല കഴിവുള്ളവരാണ്, ആ കഴിവ് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇത്രയൊക്കെ കഴിവുണ്ടായിട്ട് പോലും, നല്ല സമ്പത്തുള്ള ആളുകളുണ്ടായിട്ട് പോലും നമ്മുടെ നാട്ടിൽ നിന്നും മലയാളികൾ എന്തിനാണ് UAE യിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് സൗദിയിലേക്ക് വരുന്നത്? ആ നാട്ടിൽ തന്നെ അവർക്കൊരു ജീവിത വരുമാനം ഉണ്ടായിട്ട് ഒരു വേള സൗദിയിലുള്ള അറബികൾ നാളെ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നൊരവസ്ഥ വരാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എൻ്റെ സംശയം. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലുള്ള അതിനുള്ള മറുപടി എന്താണെന്ന് പറയാൻ പറ്റും?
6: എനിക്ക് തോന്നുന്നു പിന്നെ MA യൂസഫ് അലി സാഹിബിന്റെ മറ്റു പല ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയൊക്കെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്.
5: പക്ഷെ അതിന് മറുപടി അന്ന് പറഞ്ഞിട്ടില്ല. പത്രപ്രവർത്തകന് അവിടെ പിന്നെ മറുപടി പറയാൻ
6: പറ്റില്ല. കാരണം നമ്മൾ ജനിച്ച് വളർന്ന ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ഇന്ത്യക്കാരെന്ന് വിളിച്ച് പറയുന്ന നാട്ടിലെ ഭരണകൂടം, അവിടുത്തെ വ്യവസ്ഥിതി, സംസ്ഥാനവും കേന്ദ്രമാവട്ടെ, സ്വന്തം നാട്ടിൽ പിറന്നു വീണ ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇരിക്കുന്നത്? ഒരു പ്രവാസിയായ ഞാന് പ്രവാസം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് വോട്ടവകാശം നിഷേധിക്കപ്പെടുകയാണ്. നമുക്ക് ഇവിടെ എംബസിയിലോ കോൺസിലോ പോയി വോട്ട് ചെയ്യാൻ പറ്റൂല. വോട്ടിന്റെ അന്ന് ടിക്കറ്റ് കൊടുത്ത് നാട്ടിൽ വോട്ട് ചെല്ലുമ്പോഴും വോട്ട് സീസിലി നമ്മുടെ പേരിൽ തള്ളപ്പെട്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ നമ്മളോട് വേറെന്താ പറഞ്ഞത്? വോട്ടവകാശം പറഞ്ഞു തന്നില്ല, പുനരധിവാസം പറഞ്ഞു, തിരിച്ചു ചെന്ന ആളുകളെ ഞങ്ങൾ പുനരധിപ്പിക്കും. കൊറോണ വന്ന സമയത്ത്, നിപ പനി വന്ന സമയത്ത്, 1st വെള്ളപ്പൊക്കവും 2nd വെള്ളപ്പൊക്കവും വന്ന സമയത്ത് മനസ്സറിഞ്ഞ് നമ്മളെല്ലാവരും സഹായിച്ചു നമ്മളെ നാടിനെ. പക്ഷേ തിരിച്ചു ചെന്ന പ്രവാസിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ? എന്തിനേറെ പറയുന്നത്, ഇവിടെ പോലീസ് സ്റ്റേഷനുകളിൽ, ജയിലുകളിൽ കുറ്റക്കാരനല്ലാതെ നിരപരാധിയാണെങ്കിൽ അവന് തെളിയിക്കാനുള്ള ഇന്ത്യൻ ലേബർ ലോയും ഇന്റർനാഷണൽ ലേബർ ലോയും വെച്ചുകൊണ്ട് സ്വദേശിയായ ഒരു വക്കീലിനെ വെച്ചുകൊണ്ട് സംവിധാനം പറഞ്ഞു. ഏതെങ്കിലും ജിദ്ദ കോൺസുലേറ്റിലോ സൗദി ലേബർ കോഡിലോ അങ്ങനെ ഒരു വക്കീലിനെ ഇന്ന് വരെ നിയമിച്ചിട്ടില്ല. എവിടെന്നാ? ഞാനിത് വർഷങ്ങളായി, ഞാനിത് ഇത് സുബ്രഹ്മണ്യ ജയശങ്കറിന് വേണ്ടി ഡൽഹിയിൽ കൊണ്ടുപോയി സമർപ്പിച്ച നിവേദനത്തിന്റെ കോപ്പിയാണിത്, കിട്ടിയിട്ടില്ല. അപ്പോ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ പലതും പറഞ്ഞെങ്കിലും നമ്മളെ വോട്ടവകാശമോ പുനരധിവാസ യാത്രാ പ്രശ്നം, ഒരു 36 വർഷമായി സൗദിയിൽ നിൽക്കുന്ന ഞാൻ 400 കിലോമീറ്റർ അകലെ സ്കൂള് പൂട്ടിയപ്പോൾ എൻ്റെ ഉമ്മയെ കാണാൻ ഭാര്യയും മക്കളെയും കൂടി റിയാദിൽ നിന്ന് ഇവിടെ വന്നെങ്കിൽ നമുക്ക് സൗജന്യമായ അല്ലെങ്കിൽ ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തുമെന്ന സുന്ദര വാഗ്ദാനങ്ങൾ, ചെറിയ ഫ്ലൈറ്റിന് എത്തിക്കാമെന്ന് പറഞ്ഞ അതെല്ലാം വൃഥാവിലാവുന്നു എന്ന വസ്തു മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യ വിട്ട് സൗദിയിലേക്ക് വന്നത്? സ്വന്തം കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി വന്നതാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശം ഓർക്കുന്നുണ്ട്. പക്ഷേ എല്ലാം വെറും വാഗ്ദാനങ്ങളായി അവസാനിക്കാൻ,
5: ഇതിനേക്കാൾ ദൂരം ഇഷ്ടം ഉള്ള സ്ഥലത്തേക്ക് ഫെയർ കുറവും.
6: അതെ അതെ, ഇപ്പൊ എന്തുകൊണ്ട് പറഞ്ഞു, ഫെയർ കുറഞ്ഞതുകൊണ്ട് രണ്ടു ദിവസം ഇവിടെ താമസിച്ച് പോയാലും വേണ്ടില്ല പറഞ്ഞ നാട്ടിൽ. ഇത് ഈ ബോധ്യം ആർക്കുണ്ടാവണം? നമ്മളെ കേന്ദ്ര സർക്കാരിനുണ്ടാവണം. ഞങ്ങളിവിടെ ഒരു പൗരൻ മൂന്നര പതിറ്റാണ്ട് ജീവിച്ചിട്ട് അവന് വരാൻ പറ്റിയ ഒരു ഫെയറിന് അവനെ എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്ന ചാർട്ടേഡ് വിമാനങ്ങളില്ല. ചൂഷണം അത് ലോകത്ത് എല്ലായിടത്തും നടക്കുന്നു, പക്ഷെ പ്രവാസികൾ അതിന് ഇരകളാവുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതാണ് എന്നെ സംബന്ധിച്ച്, ഞാൻ പറഞ്ഞു വേണ്ട നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരല്ല
5: നമ്മളെ നാട്ടിൽ.
6: എല്ലാവർക്കും പ്രവാസ എത്ര ലക്ഷം കോടാന കോടി ഉറുപ്പിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പ്രവാസികൾ, അവരൊക്കെ ഇന്ന് ഖത്തറിലും കുവൈത്തിലും ഒമാനിലും ബഹ്റൈനിലും യുഎഇയിലും സൗദിയിലും
5: ബുദ്ധി ഭയങ്കരമാണ്.
6: പക്ഷെ അവരെ കൈവിൽ ഉപയോഗപ്പെടുത്താൻ സർക്കാരുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്.
5: നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പിന്നെ നല്ല നല്ല പ്രൊഡക്ട്സ് കണ്ടായിട്ട് ഇന്റർനാഷണലി മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പ്രൊഡക്ട്സ് ഉണ്ടാക്കി വരണം എന്നൊക്കെ. നമ്മളിപ്പോ ചൈനയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന വരുന്ന പോലെ ഇന്ത്യയിൽ നിന്നും പിന്നെ അത്ര അധികം പിന്നെ സാധനങ്ങളും ഒക്കെ പുതിയതുണ്ടായിട്ട് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ സ്വപ്നം കാണുകയാണ്. അതിന്റെ ബേസിലാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്.
6: നോക്കൂ, ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇപ്പൊ ചൈനയെ കണ്ടു പഠിക്കണം. ആൾക്കാർ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇന്ത്യക്ക് സാധിക്കുന്നില്ല. ഒരു പക്ഷെ ജനബാഹുല്യം, ജനസംഖ്യ, അതിനെ നിയന്ത്രിക്കാൻ, അതായത് എത്ര ജനങ്ങളുണ്ടെങ്കിലും അവർക്ക് റോട്ടി കപ്പട മക്കാൻ, അവർക്ക് ഭക്ഷണവും അതെ. അപ്പൊ അതിന് ശാസ്ത്രീയമായി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ബാധ്യത ഭരണകൂടത്തിനുണ്ട്. ഇത് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കൊണ്ട് സത്യവും ധർമ്മവും നീതിയും ഒന്നും നോക്കാതെ ഏക തൻ പ്രമാണിത്വം കൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയക്കാരൻ മുമ്പിൽ നിസ്സഹരായി പോകുന്ന പ്രവാസികളാണ് നമ്മൾ
5: കാണുന്നത്. സാന്ദർഭികമായി ഒരു ചോദ്യം വന്നു എന്ന് മാത്രം.
6: തീർച്ചയായിട്ടും
5: നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നത്, പലപ്പോഴും പിന്നെ നമ്മൾ പിന്നെ കാണാറുണ്ട് എന്റെ ഭർത്താവിനെ കാണാനില്ല, എന്റെ മകനെ കാണാനില്ല, മിസ്സിങ് എന്നുള്ളൊരു സംഭവം ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ പിന്നെ റൂമിൽ ചിലപ്പോൾ പരസ്പരം റൂമിലുള്ള ആളുകൾക്ക് എന്നെ കൂടുതൽ അറിയില്ല, എന്നെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിഞ്ഞോളന്നില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എന്നെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യേണ്ട നിയമ നടപടികൾ അല്ലെങ്കിൽ അതിനുള്ള അങ്ങനെയുള്ള മിസ്സിംഗ് കേസുകളൊക്കെ നമുക്ക് ഒരുപാട്
6: വന്നിട്ടുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ വന്നു. അപ്പൊ ഞാൻ എന്റെ സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പിൽ ഇട്ടു, ഇട്ടപ്പക്കിന് ആളുകൾ അന്വേഷണം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു വോയിസ് വന്നു, ഓന് 7 ദിവസമായിട്ട് മൊബൈലൊക്കെ ഓഫ് ആക്കി വേറെ സ്ഥലത്തുണ്ട്. ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ് ജബ്ബാർ സാഹിബ്. ഇതിന്റെ ഒരു കാരണം, ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇക്കാം എക്സ്പയർ ആവുക, അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ വാടക കൂട്ടി എവിടേക്ക് പോകണമെന്ന് അറിയാൻ പറ്റാതെ മാനസികമായി പിരിമുറുക്കത്തിലാകുന്ന ഒരവസ്ഥ.
5: നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം,
6: കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാവാം, പിന്നെ ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ മക്കളെ പഠനമായിട്ട് കുട്ടികളെ ഓടിച്ചോടി എന്നുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ എന്തും ആവാം. ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ പരസ്പര സഹകരണവും പരസ്പര സ്നേഹവും അതിന്റെ വിധാനം ഒന്ന് വ്യാപിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം നമ്മളെ മുമ്പിലേക്ക് ഒരു പരാതിയുമായി വരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റക്ക് ഒരാൾ വന്നാലും അവനെ കുറിച്ച്
5: പരസ്പരം സംസാരിക്കണം അല്ലേ, സംസാരം കുറഞ്ഞതാണ്.
6: അതെ, അതില്ലാത്തത് വലിയൊരു കാരണം. കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോ അതായത് 40 വീടാണ് പറഞ്ഞത്. അവിടെ ചിലപ്പോ നോൺ മുസ്ലിം ആയിരിക്കും, ഹിന്ദു ആയിരിക്കും,
5: പഞ്ചാബ്
6: തമിഴ്നാട്ടുകാരനായിരിക്കും. അവരെ പോയി കണ്ട് അവരെ പ്രശ്നങ്ങൾ പഠിക്കാനും അവരെ കൂടെ നിൽക്കാനും, നമ്മളെ വിശേഷ ദിവസങ്ങളിൽ നോമ്പ് തുറപ്പിക്കാനാണെങ്കിലും പെരുന്നാൾ സദ്യയിലാണെങ്കിലും അവരൊക്കെ കൂടെ ഭക്ഷണം കഴിക്കാനുള്ള മനസ്സ് കാണിക്കണം. ഇവിടെ ഇപ്പൊ സംഭവിക്കണം താരങ്ങള് ഓരോരുത്തരും അവന്റെ ടെൻഷനായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഭാര്യയുടെ ആവശ്യങ്ങളുണ്ടാവും, മക്കളുടെ വിവാഹമുണ്ടാവും, വീട് ചോർന്നൊലിക്കുന്നുണ്ടാവും, വാപ്പാക്ക് രോഗം ഉണ്ടാവും, ഉമ്മാക്ക് ആശുപത്രി വരാം, അങ്ങനെ. പക്ഷെ അതിനെ ശാസ്ത്രീയമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന വ്യക്തിപരമായ ബാധ്യതയും സാമൂഹ്യ ബാധ്യതയും കൂടി കൂടി ചേരുമ്പോൾ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എല്ലാം വിധിക്ക് വിട്ടിട്ട് എല്ലാം പടച്ചോന്റെ തലയിലേക്ക് അങ്ങനെ ഒരു പ്രവണത കാണുന്നുണ്ട്. അത് തെറ്റാണ്. അതായത് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മനസ്സിനെ
5: നമ്മളോട് പറഞ്ഞത് ഒരു ഒട്ടകത്തിനെ കെട്ടിയിട്ടിട്ട് വേണം നമ്മൾ
6: ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എവിടെയാ കെട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നത് ഞങ്ങളെ മുറബ സൂഖ സമഗ്ര നാഷണൽ മ്യൂസിയത്തിന്റെ പള്ളിയില്. ഒരു ദിവസം ഞാൻ സുബൈക്ക് കണ്ടില്ലെങ്കിൽ അബുനാദിർ എന്ന് പറയുന്ന ഒരു സൗദി ഉണ്ട്, അബുറാമി എന്ന് പറയുന്ന വേറൊരു സൗദി ഉണ്ട്. അല്ലെങ്കിൽ പള്ളിയിലെ ഇമാം അബു അബ്ദുൽ അസീസ് ചോദിക്കും, വേൻ അൻത, എവിടെയായിരുന്നു?
5: ആ ചോദ്യമാണ് വേണ്ടത്.
6: അത് വലിയ പ്രസക്തമായ ചോദ്യം. ഞാന് നസ്രിയയിലെ മലിക് സൗദ് കൊട്ടാരത്തിലെ കിങ് സൽമാൻ പള്ളിയിലെ ഇമാമായ അബു ഉമർ ഒരു സെന്നോട് പറഞ്ഞു, അബ്ദുൽ ലത്തീഫ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാന് അത്ഭുതത്തോട് കൂടി ചോദിച്ചു. ഈ പിന്നെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 28 വർഷത്തിലധികമായി, 29 വർഷമായി. അപ്പൊ ഞാൻ ചോദിച്ചു, അബു ഉമർ അതെന്താ നിങ്ങൾ ഇപ്പൊ പറയാൻ കാരണം? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വാച്ച് ചെയ്യാറുണ്ട്. ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്യാറുണ്ട്.
5: ഒബ്സർവ് ചെയ്യാറുണ്ട്.
6: പക്ഷെ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ യാ ഇനി അഹബു ഉലയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനു ഉംറക്ക് പോയപ്പോൾ റസൂലിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് അത്ഭുതപ്പെട്ടു. കാരണം അദ്ദേഹം അസറിന് ശേഷം ചില ആയത്തുകളും ഹദീസുകളും ഓതുമ്പോൾ ഞാൻ ക്രോസ് ക്വസ്റ്റ്യൻ നടത്തലുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പത്തിലെ നമുക്ക് ഈ കർമ്മങ്ങളോട് താല്പര്യമുള്ളപ്പോൾ ഒരു ദിവസം ഒരു പള്ളിയിൽ വന്നപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ റീജിയണൽ മാനേജർ പള്ളിയിൽ വന്നതിന് ശേഷം ലഹറിൻ്റെ മുമ്പ് നാല് റക്കാത്ത് സംസ്കരിക്കുന്നുണ്ടാണ്. നമ്മൾ രണ്ട് റക്കാത്ത് തെയ്യത്ത് സ്കെച്ച് കുത്തിരിക്ക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ നമ്മളെ പഠിച്ചപ്പോൾ ഒരു ഹദീസിൽ പറഞ്ഞു, മൻ ഹാഫില അല അർബ റക്കാത്തിൻ കബില ലുഹുരി വ ബഅദഹു അർബ ഹറമല്ലാഹു അലന്നാർ. ഒരാൾ ലഹർ നിസ്കാരത്തിന് സമയമാവുകയും അദ്ദേഹം പള്ളിയിൽ വന്ന് നാല് റക്കാത്ത് ലഹറിൻ്റെ മുമ്പും അതിനുശേഷം നാല് റക്കാത്ത് ഫർദും അതിനുശേഷം നാല് റക്കാത്ത് സുന്നത്തും നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ചാൽ അവൻ്റെ ശരീരം നരകത്തിലേക്ക് പോയാൽ ഹറാമാണ്. അന്ന് തൊട്ട് ഞാനെന്തായി, മാക്സിമം ഈ നാലും നാലും എട്ട് പിടിക്കൽ തുടങ്ങി. അപ്പോൾ അത് പോരാതെ ഇപ്പം നാൾ ഇപ്പം റീസെൻ്റിൽ അടുത്തൊരു ഹദീസ് ചോദ്യപ്പോൾ ഈ പള്ളിയിൽ ഇമാമിനോട് പറഞ്ഞു, ഊതു എടുത്തു കഴിഞ്ഞാൽ രണ്ടരക്കാത്ത് നിസ്കരിക്കാം. ഞാൻ എന്നിട്ട് അദ്ദേഹം ചൂടായി, ഞാൻ അബൂമർ സദീഖല്ലേ, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞാൽ എനിക്ക് അറിയില്ലെന്ന് വെച്ചു ഇല്ലായിരുന്നു. അപ്പൊ അതെന്താ വെച്ചാൽ പിന്നെ അസറിന് ബാങ്ക് കൊടുക്കണേ നമ്മൾ കേട്ടു. അപ്പൊ വേ ഉദു കൊടുത്തു വന്നിട്ട് ഓഫീസിൽ നിന്ന് രണ്ടരക്കാത്ത് ഉദുവിന്റെ നിസ്കാരം, പിന്നെ അസറിന്റെ മുമ്പ് രണ്ടരക്കാത്തുണ്ട്, അത് ഓഫീസിൽ നിസ്കരിച്ച് മെല്ലെ നടക്കുക. അപ്പൊ ഈ നടക്കുന്ന പാദങ്ങളൊക്കെ നമുക്ക് ശഫാഅത്ത് കൊടുക്കും. പള്ളി ചെന്ന് രണ്ടരക്കാത്ത് തഹിയത്ത്, പിന്നെ അസറിന്റെ മുമ്പുള്ള രണ്ടും, എട്ട് റക്കാത്ത്
5: കിട്ടും.
6: അസറിനാണ് ഒരു ഉദുവിന് കിട്ടുന്നത്.
5: അസറിന്റെ മുന്നേ നിസ്കാരം ഇല്ലാന്ന് നമ്മൾ പഠിച്ചത്.

0: കാരണം വെച്ചാൽ റസൂലിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കോടാനക്കോടി ജനങ്ങളുള്ള മഹ്ശറയിൽ വെറും കറുത്ത കുതിരകൾക്കിടയിൽ മുഖം വെളുത്ത് കയ്യും കാലും വെളുത്ത് ഒരു കുതിരയെ കണ്ടാൽ തിരിച്ചറിയാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞ പടച്ചവൻ നീ വാ കേറി വാ എന്ന് പറയുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ ആ സെൻസോട് കൂടി
1: മീനിങ് മനസ്സിലാക്കിട്ട്.
0: യെസ്, അതായത് ഞാൻ പറഞ്ഞേ വെറും നമ്മൾ അഞ്ച് ഭക്ത് നിസ്കരിക്കാത്ത ഒരു മനുഷ്യനുമില്ല, പക്ഷേ അവന് കിട്ടുന്ന അവസരം ഉദൂവിനെടുത്ത് ബാങ്കിന് വേണ്ടി കാത്തുനിന്ന് ബാങ്ക് കിട്ടുന്ന ഉദൂവിന് വേണ്ടി നിസ്കരിച്ച് അതിന് മുമ്പുള്ള സുന്നത്തും ശേഷമുള്ള നഫലും എടുത്ത് ആ പാദങ്ങൾ എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന പള്ളിയിൽ പോയി സുജൂദൊന്ന് നീട്ടി സുജൂദ് ചെയ്ത് ആ സുജൂദിൻ്റെ സ്ഥാനങ്ങളിൽ സജതയാക്കി കണ്ടുകൊണ്ട് വന്ന ആ മനുഷ്യന് കിട്ടുന്ന റഹ്മത്തിൻ്റെ മലായിക്കത്തോട് സാന്നിധ്യവും പ്രാർത്ഥന ഉണ്ടാവണം ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ഒരു ഊർജ്ജസ്വലതയുണ്ടല്ലോ ജീവിതത്തിൽ, അത് തകർക്കാൻ ലോകത്ത് ഒരു ഭരണകൂടത്തിനും ഒരു വിശ്വ സംഹിതക്കും ഇസ്ലാമിനല്ലാതെ സാധിക്കൂല എന്ന് മനസ്സിലാക്കിയ മനുഷ്യനാണ് ഞാൻ. ഇത് നമുക്ക് നല്ല ഔദാര്യമാണ്.
1: ഇതിപ്പോ ലത്തീഫ് സാഹിബിന് ഇത് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടി, അള്ളാഹു തന്നു അൽഹംദുലില്ല. ഇത് മനസ്സിലാക്കാൻ അവസരം കിട്ടാത്ത കുറേ ആളുകളുണ്ട്, കിട്ടിയിട്ടും അത് ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. ഇവിടെയും ഞാൻ പറയുന്നത് അപ്പൊ ഈ ഒരു എന്റെ അടുത്തുള്ളത് കാറ്റലോഗാണിത്, പീസ് റേഡിയോന്റെ ഒരു കാറ്റലോഗാണ്. പീസ് റേഡിയോയിൽ കോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് 55 പ്രോഗ്രാമുകൾ പറഞ്ഞാൽ പറയ ആളുകളുടെ മണ്ടയിൽ നിന്ന് വരുന്ന ആള്. കോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് അത് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവിധ വിഷയങ്ങളിലെ ആസ്പദം, ഇപ്പോൾ നമസ്കാരം എന്നുള്ളത് ഒരു കോഴ്സാക്കി എടുത്തിട്ട് അതിലേക്ക് രജിസ്റ്റർ ചെയ്യണം ആളുകൾ. രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുകയാണ്, നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ ഇന്നെ മാതിരിയുണ്ട്. ആ അത് പഠിച്ചതിന് ശേഷം അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കോഴ്സ് ഓപ്ഷൻ ഉണ്ട്. ആ കോഴ്സ് ഓപ്ഷനിൽ മെയിൻ ആയിട്ടുള്ള ഒരു പദ്ധതി 500 എന്ന ഖുർആൻ പാഠ്യ പദ്ധതിയാണ്. ആ 500 എന്ന ഖുർആൻ പാഠ്യ പദ്ധതി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഈ നമ്മളിരിക്കുന്ന ചെയറിൽ നിന്നാണ് അത് പോകുന്നത്. ഇവിടെ വെച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബോർഡിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി പറഞ്ഞല്ലേ, അദ്ദേഹം മങ്കടയാണ്
0: സ്വദേശി,
1: മങ്കടക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആ ക്ലാസ് എത്രയോ തഫ്സീറുകളെ വളരെ വിശാലമായി പഠിച്ച് അദ്ദേഹം എടുത്തിരുന്ന ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ആണെന്നറിയോ? ഇപ്പോൾ ഈ ഇന്നത്തെ പീസ് റേഡിയോന്റെ മെസ്സേജുകളിലടക്കം എന്താണ് 500 മോഡ്യൂൾ തുടങ്ങാത്തത്? കാരണം ഒരു മോഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത മോഡ്യൂളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ടെക്നിക്കൽ ചില വശങ്ങളും പിന്നെ
0: സ്വാഭാവികമായിട്ടുണ്ട്.
1: മെസ്സേജുകൾ വരുന്നത് ഞാൻ കാണാൻ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മെഡിയുകൾ എന്താ തുടങ്ങുന്നത്? ഞങ്ങൾ
0: കഴിഞ്ഞ
1: കോഴ്സ് കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയാണെന്ന്. ഈ 500 വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലോ. 500 വിഷയത്തിൽ ഏതൊരു പദ്ധതിയാണെങ്കിലും തുടക്കത്തിൽ നമുക്ക് കുറേ ആളുകൾ ആവേശ കമ്മിറ്റിക്കാരുണ്ടാവും, പിന്നെ അത് കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വന്നു. അപ്പോൾ പീസ് റേഡിയോ മാനേജ്മെന്റ് ഒരു തീരുമാനമെടുത്തു, ഈ കൊഴിഞ്ഞുപോയ ആളുകൾ എന്തുകൊണ്ടാണ് കൊഴിഞ്ഞുപോയി എന്നുള്ളത് ഒരു
0: പഠനം
1: വേണം പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ വിനീതനായ എന്നെയാണ് അതിനെ ഏൽപ്പിച്ചത്. അതിൽ കുറേ അന്ന് ഞാൻ കൊറോണ സമയത്ത് നാട്ടിൽ ഇരിക്കുകയാണ്, അപ്പം നമ്മൾ വീട്ടിൽ വേറെ ഒന്നല്ലോ. അപ്പം എൻ്റെ അടുത്ത് ആ ലിസ്റ്റുകൾ കംപ്ലീറ്റ് തന്നു. അപ്പം ഞാൻ പിന്നെ എൻ്റെ അടുത്ത് മാനേജ്മെൻ്റ് ഒരു സ്ട്രിക്ട്, നമ്മൾക്ക് നിങ്ങൾ 25 പറഞ്ഞില്ല, 25 പിന്നെ അത് ഇതിൽ കുറേ ആളുകളുണ്ടാവും, അതിൽ ആണാണോ പെണ്ണാണോ എന്ന് നമുക്കറിയില്ല, ഒക്കെ നമ്പർ മാത്രമേ കാണുള്ളൂ, പേരുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ പിന്നെ വളരെ സൂക്ഷ്മത പാലിക്കണം. ചിലപ്പോൾ സ്ത്രീകളായിരിക്കും, അപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ രീതിയിൽ സംസാരിച്ചത് എന്താണ് കാരണങ്ങൾ എന്നറിയുക, അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയെ കൊണ്ട് സംസാരിപ്പിക്കുക, ഉമ്മ ഉണ്ടെങ്കിൽ സംസാരിപ്പിക്കുക എന്നുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ വിളിച്ച് തുടങ്ങി. അപ്പോൾ പല അനുഭവങ്ങളുണ്ട്, അതിലൊരൊറ്റ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് എന്റെ പേര് അബ്ദുൽ ജബ്ബാർ എന്നാണ്, ഈ ഉസ്താദിന്റെ പേര് അബ്ദുൽ ജബ്ബാർ എന്നാണ്. അപ്പോൾ തെറ്റിദ്ധാരണ വരുന്നുണ്ട്, ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹമാണോ എന്ന് വെച്ചിട്ട് ചില ആളുകൾ വളരെ
0: ഭവ്യതയോടുകൂടി
1: ഞാൻ എന്നെ പറയാൻ സമ്മതിക്കില്ല, ഞാൻ അബ്ദുൽ ജബ്ബാറിന്റെ ഒരു ശിഷ്യനാണ്, മദീനയുടെ ശിഷ്യനാണെന്ന് പറയാൻ ചിലപ്പം അനുമതി കിട്ടിയില്ല. അവര് ചിലപ്പോൾ അത്ര ഇതിൽ സംസാരിച്ച് ഒരു ഞാൻ ഒരു ഒരാളെ വ്യക്തിയെ പിന്നെ
0: പറയില്ല,
1: അത് ഖുർആന്റെ പ്രത്യേകതയാണ്, അല്ലാതെ അബ്ദുൽ ജബ്ബാർ മദീനയുടെ കഴിവുകളല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു ഫോൺ കോളിൽ വിളിച്ചപ്പോൾ ഒരു പുരുഷനാണ് വിളിച്ചത്, പേര് സ്ത്രീയുടെ പേരാണ് അവിടെ ഉള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഇങ്ങനെ എന്നല്ല. അപ്പോൾ ചിലപ്പം ഭർത്താക്കന്മാരെടുക്കും, അങ്ങനെ സംസാരിച്ച് അയാൾ നല്ല സംസാരിക്കുന്നുണ്ട്. അവസാനം ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾ ഈ പിന്നെ പരീക്ഷ എഴുതിയത് നിങ്ങളെ വൈഫല്ലേ? ആദ്യ വൈഫായിരുന്നു, വൈഫ് കഴിഞ്ഞ മാസം മരിച്ചു പോയി. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം എന്നെ പെട്ടെന്ന് ചോദിച്ചു, ഞങ്ങൾ കുവൈത്തിലായിരുന്നു, കുവൈത്തിൽ പിന്നെ ഒരു മാരകമായ അസുഖം വന്നപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നതാണ്. പക്ഷേ ആ അസുഖത്തിൻ്റെ ഇടയിലും ഈ പഠനം ഇങ്ങനെ, അത് അവർക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ടാവും, അത് പഠിച്ച് പഠിച്ച് പഠിച്ച് മരിക്കുന്നത് ലാസ്റ്റ് ആ കോഴ്സ് പഠിച്ചതിന് ശേഷം ആളെ മിസ്സിംഗ് ആയല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പം അങ്ങനെ കുറേ ആളുകൾക്ക് ഖുർആൻ പഠിക്കാനും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും പീസ് റേഡിയോ സംവിധാനം ഒരുക്കുന്നു.

0: എന്നുള്ള. ഇനി പിന്നെ നമുക്ക് ആഗ്രഹമുണ്ട്, പീസ് റേഡിയോ സ്റ്റുഡിയോ ഇന്നിവിടെ ദമാമിലാണുള്ളത്, സൗദി അറേബ്യയിലുള്ള പിന്നെ
1: റിയാദ് തുടങ്ങണം.
0: ഇൻഷാല്ലാ ഞങ്ങള് നിങ്ങളെ പോലത്തെ വ്യക്തികളെ ഞങ്ങൾ ബന്ധപ്പെടും, നമുക്ക് അവിടെ ഒരു സ്റ്റുഡിയോ തുടങ്ങണം. പിന്നെ ഇതുപോലെ നിങ്ങളെ പോലത്തെ ആളുകളെ അതിലേക്ക്
1: വിളിക്കാം.
0: ഇത് ഇതിന്റെ പിന്നെ ഇടയിൽ ഞാനൊരു സന്ദർഭത്തിൽ നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ, നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനിയും ഇതിന്റെ ബാക്കി ഭാഗങ്ങളുണ്ട്, അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, ഇതുവരെ നമ്മൾ കേട്ടത് ജനക്ഷേമം. നമുക്കറിയാം സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടും ഓരോ ദിവസം ഓരോ പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ജനക്ഷേമം പരിപാടി.
3: ഈ ലഹരിയുടെ ഉപയോഗം അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെതിരെ തൂഫാൻ ആഞ്ഞടിച്ച് വീശുന്നുണ്ട്. കുട്ടികളിൽ ലഹരി ഉപയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഒരു പ്രത്യേക ചർച്ചയാണ് ഈ സന്ദർഭത്തിൽ സ്നേഹക്കൂടി എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പഫുകൾ പുകക്കുന്ന ജീവിതങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാരിസ് ബിൻ സലീം ആൻഡ് തജ്ദീൻ സൊലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്കു ശേഷം തികച്ചും കാലികവും ഏറെ പ്രസക്തവുമായ ഒരു വിഷയവുമായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ഈ ഒരാഴ്ച നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളോട് ഉൾപ്പെടെ മാസ് മീഡിയ കംപ്ലീറ്റ് പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ധാരാളം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓരോ ബ്രേക്കിംഗ് ന്യൂസുകളും ഓരോ കുടുംബത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളുമാണ് എന്നത് തിരിച്ചറിയുമ്പോഴാണ്, നമ്മളും നമ്മുടെ കുട്ടികളും സുരക്ഷിതരല്ലെന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളുടെ പഠന സാധ്യതയെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ആവശ്യത്തെ ഗൗരവപൂർവ്വം നമ്മൾ പരിഗണിക്കുന്നത്. നമ്മളാദ്യം ചില ചാനൽ ബൈറ്റുകളിലേക്ക് പോവുകയാണ്. ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയും ഈ എപ്പിസോഡിൻ്റെ തുടർച്ചകളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ഒരുപക്ഷെ ആവർത്തിച്ചൊരു തവണ കൂടി കേൾക്കണമെങ്കിൽ അതിനുവേണ്ടിയുമൊക്കെ ആദ്യം ചില ചാനൽ ബൈറ്റുകളിലേക്ക്.
5: കണ്ണൂരിൽ സ്കൂൾ കുട്ടികൾക്കിടയിലടക്കം പിടിമുറുക്കി ലഹരി മാഫിയ. മയക്കുമരുന്ന് സംഘത്തിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയും കുടുംബവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തു വന്നു. ലഹരി സംഘത്തിന്റെ വലയിൽപ്പെട്ട സഹപാഠിയെ തന്നെ ലഹരി നൽകി പീഡിപ്പിച്ചുവെന്നാണ് കുട്ടിയുടെ വെളിപ്പെടുത്തൽ. പത്തിലധികം പെൺകുട്ടികൾ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് എന്ന് അതിജീവിതയായി.
6: ആന്ധ്രയിൽ നിന്ന് ട്രെയിനിൽ കടത്തിയ 9 kg കഞ്ചാവുമായി 3 യുവാക്കൾ കോട്ടയത്തെ പോലീസിന്റെ പിടിയിലായി.
7: ഇടുക്കി എയർ ക്യാമ്പിലെ പോലീസുകാരൻ MDMA പിടിയിൽ.
8: കഞ്ചാവ് തന്നിട്ട് ശേഷം ആ ലഹരിയിലായി പോയി.
5: സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ടാണ് ലഹരി മരുന്ന് കൈമാറ്റം. സംഭവത്തിന് പിന്നിൽ മുതിർന്ന ആൺകുട്ടികളും ഉണ്ട് എന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ.
9: വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന മയക്കു മരുന്നുകൾ സഹിതം 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു.
10: കേരളത്തിലെ MDMA ഉപഭോഗവും വ്യാപാരവും കുത്തനെ ഉയർന്നതായി സർക്കാർ കണക്കുകൾ. പോയ വർഷത്തിന്റെ 10 ഇരട്ടി MDMA ആണ് കേരളത്തിൽ ഈ വർഷം മാത്രം എക്സൈസ് പിടികൂടിയത്. ലഹരി കടത്തിന് 21 വയസ്സിൽ താഴെയുള്ളവർ പ്രതികളായ 163 കേസുകളാണ് 4 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത്.
11: കൊല്ലത്തെ MDMA കഞ്ചാവുമായി ദമ്പതികൾ ഉൾപ്പെടെ 4 പേർ പോലീസ് പിടിയിലായ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചന.
4: നമ്മളിവിടെ കണ്ടതൊക്കെ കാഴ്ചകളാണ്. ചാനലുകൾ ഈ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. നേരമറിച്ച് ഈ ഇഷ്യൂവിന്, ഈ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥത്തിൽ പരിഹാരമുണ്ട്. ആ പരിഹാരത്തെക്കുറിച്ചാണ് പീസ് റേഡിയോ സ്നേഹക്കൂടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആദരണീയനായ പീസ് റേഡിയോയുടെ CEO ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ഈ ഒരു ചർച്ചയിൽ ചേരുകയാണ്. ഹാരിസ്ക, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഓൾറെഡി ഇത് നന്നായിട്ടുണ്ട്, പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂടുതൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കൈമാറുന്നതിൻ്റെ CCTV വീഡിയോസ്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, പെൺകുട്ടികൾ ലഹരിക്ക് അടിപ്പെട്ടതിൻ്റെ ഉദാഹരണങ്ങൾ, അതൊക്കെ മുമ്പുണ്ടായിരുന്നതിലേറെ കുറച്ച് വ്യാപകമായി കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് സർവകലാശാലകളിൽ മാത്രം ഉണ്ടായിരുന്നത് ഇന്ന് വിദ്യാലയങ്ങളിൽ എത്തുന്നൊരു സാഹചര്യമുണ്ട്. പൊതുവെ നിങ്ങളടുത്ത് ഒരുപാട് കൗൺസിലിംഗ് കേസുകളൊക്കെ ഈ വിഷയകമായി വരുന്നുണ്ടല്ലോ, അപ്പം ഇതിൻ്റെ ഒരു കാരണമായി തോന്നുന്നത് എന്താണ്? ആ കാരണത്തെയാണല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ചികിത്സിക്കേണ്ടത്.
12: അതെ, തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ പല കാഴ്ചകൾ കണ്ടിപ്പോൾ കുറച്ച് പിന്നെ ആൺകുട്ടികൾ യൂണിഫോമിൽ അവരെന്ത് ചെയ്യണം, ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ലഹരി ഉപയോഗിക്കുന്നതും അവർ നടക്കുമ്പോൾ വീഴുന്നതും അവർ വളരെ മരിച്ച പോലെ കിടക്കുന്ന രംഗങ്ങൾ, അതേപോലെ ഇപ്പോൾ ഒരു പെൺകുട്ടി ഈ എന്ത് ചെയ്തു ലഹരി കൊടുത്ത് പീഡിപ്പിച്ച് ഇങ്ങനത്തെ കുറച്ച് വാർത്തകൾ ഒന്നിച്ചു വന്നപ്പോൾ അത് പൊതുവെ ഒരു സാമൂഹികമായ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ചയായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, മിക്കവാറും നമ്മളിപ്പോൾ ഡി അഡിഷൻ സെൻ്ററുകളിലും അതല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് അവരത് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ സ്കൂളുകളിൽ ഇതിനെ ബോധപൂർവം പ്രൊമോട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, ഇതിൻ്റെ ഏജൻറ്റുമാരുടെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ അതിലുപരി എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു കുട്ടി ഇതിൽ വീഴുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം അവനോട് പറയുന്നത് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് ഇതില്ല, ഇതിന് സ്ഥിരമായിട്ടൊന്നും ഇതിൻ്റെ ആളാവൊന്നുമില്ല, അത് വേറെ നീ ഉപയോഗിച്ചു നോക്കി. ഇത് ഓരോന്നിനും ഓരോ അനുഭവങ്ങളാണ്. അപ്പം നിനക്കൊരു ഭയങ്കരമായ ഒരു റിലാക്സേഷൻ കിട്ടും, സുഖം കിട്ടും എന്ന് പറയുമ്പോഴാണ് സുഹൃത്തുക്കളുടെ സമ്മർദ്ദങ്ങളിൽ നിന്നാണ് ഇത് എന്ത് ചെയ്യണത് വരുന്നത്. പക്ഷെ സുഹൃത്തുക്കൾ സമ്മർദ്ദം ചെലുത്തിയാലും ഒരു കുട്ടി അതിലേക്ക് പോവാതിരിക്കാം. അപ്പം പോകുന്നുണ്ടല്ലോ, അപ്പം അതിന് ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് എന്താണെന്ന് വിചാരിച്ചാൽ, ഇന്ന് മിക്കവാറും ഫാമിലികളൊക്കെ ബ്രോക്കൺ ഫാമിലികളാണ്. അതായത് വീടുകളിൽ അവർക്ക് എന്തില്ല, സ്വസ്ഥതയും സമാധാനവും ഇല്ല. അപ്പോൾ മിക്കവാറും പിന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള ഫൈറ്റ്, അല്ലെങ്കിൽ ഉമ്മയ്ക്ക് അവരുടെ ഭർത്തൃ വീടുന്നുള്ള പീഡനങ്ങൾ, അതല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും എന്തുണ്ട്, വീടുകളിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു പ്രാവശ്യം ഒരു കൗൺസിലിംഗ് കേസിൽ വളരെ ദയനീയമായൊരു രംഗം ഞാൻ കണ്ടു. അതായത് ഒരു ഭാര്യയും ഭർത്താവും അവർ കൗൺസിലിംഗ് വന്നപ്പോൾ അവരുടെ ചെറിയ കുട്ടിയും കൂടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉമ്മ അവരുടെ ജീവിത വിഷമങ്ങൾ പറയാണ്. അപ്പോൾ ആ വിഷമങ്ങൾ പറയുന്ന സമയത്ത് അവർ വളരെയധികം വികാരധീനയായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ആ കരച്ചിൽ നോക്കി നിൽക്കുന്ന ആ കുട്ടിൻ്റെ ഒരു ദയനീയ മുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പം നമ്മൾ ഈ വീടുകളിൽ എന്നും മക്കൾ കാണുന്നത്
4: ഇങ്ങനത്തെ രംഗങ്ങൾ.
12: അപ്പം നമ്മൾ വളരെ ഒരു കുട്ടി വളരെ സ്മൂത്തായിട്ട് വളരണമെങ്കിൽ എന്ത് വേണം, വളരെ സന്തോഷമുള്ള ആഹ്ലാദഭരിതമായ ശാന്തമായ ഭക്തി നിർഭരമായ ഒരു വീടിൻ്റെ പശ്ചാത്തലമുണ്ടാവും. അവിടെ മാത്രമേ ഒരു കുട്ടി സൽസ്വഭാവിയായി നല്ല മനസ്സോടുകൂടെ വരും. കാരണം മാനസികമായ സ്വസ്ഥതയും സമാധാനമാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതില്ലെങ്കിൽ അവൻ്റെ പഠനം നടക്കൂല, ജീവിതം നടക്കൂല, ഒന്നും നടക്കൂല. അപ്പോൾ ഇങ്ങനത്തെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിനക്കൊന്ന് റിലാക്സ് ചെയ്യുക, ഒരു സമാധാനം കിട്ടും എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് അതിൽ വീഴാനുള്ള സാധ്യത
4: കൂടുതലാണ്.
12: ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളുടെ പ്രേരണയാണെന്ന് പറയുമ്പോൾ തന്നെ സുഹൃത്തുക്കൾ പ്രേരിപ്പിക്കുമ്പോഴേക്ക് എങ്ങനെ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.
4: അവനങ്ങനത്തെ ഒരു ആവശ്യമുണ്ട്,
12: അതെ, അങ്ങനത്തെ ഒരു ആവശ്യമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അവർ എന്തിനാണ് ജീവിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തലമുറകളും കുട്ടികളൊക്കെ മാറുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും അവരെ കെയർ ചെയ്യുന്നതും ഒക്കെ പഴയ സമ്പ്രദായ
4: പ്രകാരം.
12: അതെ, നമ്മുടെ തലമുറ മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം അതുകൊണ്ട് ഇപ്പം ക്യാമ്പസുകളിലൊക്കെ ഇത് വളരെ വ്യാപകമായിട്ട് വരുമ്പോൾ, നമ്മുടെ കുട്ടി ക്യാമ്പസിലേക്ക് പോവുകയാണ്, പ്ലസ് വണ്ണിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു പാരാമെഡിക്കൽ കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്, അപ്പോൾ നമ്മുടെ കുട്ടിയെ തേടിയിരിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഈ ലഹരി അവനെ എന്താക്കും എന്നതിനെക്കുറിച്ച് അവനൊരു ഒരു അവയർനെസ്, ഇതവൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെ നിരാകരി, അതാ ഉമ്മ പറഞ്ഞ അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞ അല്ലെങ്കിൽ അന്ന് അയാൾ പറഞ്ഞെന്ന് അല്ലെങ്കിൽ ആ ക്ലാസ് കേട്ട് ആ സംഗതി ഇതാണല്ലോ എന്ന് അവൻ അഡ്വാൻസ് ചെയ്യാൻ പറ്റണില്ല. അത് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വളരെ ചെറുതായിട്ട് പറയാം, ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ അതിൻ്റെ ക്യാരിയറാവും. കാരണം അവർക്ക് അതിന് പൈസ കിട്ടാതെ വരുമ്പോൾ പിന്നല്ലേ എളുപ്പമുള്ള മാർഗം ഇതിൻ്റെ വിതരണം തന്നെ. അപ്പോൾ ഈ വിതരണക്കാരായിട്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യും, ഇതിലേക്ക് വരുന്നതോടുകൂടെ എന്ത് ചെയ്യും, സ്വാഭാവികമായും അവർ എന്തായാലും നിയമക്കുരുക്കുകളിൽ പോടും. അപ്പോൾ ഒരു കഞ്ചാവ് കേസിൽ അല്ലെങ്കിൽ ഒരു MDMA ഉപയോഗിച്ചതിൻ്റെ ഒരു കേസിൽ ഒരു കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ഇത്ര സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ നിയമ വകുപ്പ് പ്രകാരം അകത്തായാൽ 10 കൊല്ലം അവൻ പുറങ്ങാണില്ല. അതുകൊണ്ട് പോലീസിൻ്റെ കയ്യിലും ജയിലിലൊക്കെ വെച്ച് കരഞ്ഞ് കഴിയുന്ന എത്ര പയ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമെന്ന് ഒരു കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ ഓ അവൻ ഇതിൻ്റെ വിതരണക്കാരനാവോ? നാളെ അവൻ്റെ പിന്നെ രൂപമടക്കം പത്രത്തിൽ വന്ന് അവൻ്റെ പേരും അഡ്രസ്സും വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ എന്ത് ഇതൊരു കുട്ടിയോട് ഇത് പറയണില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ഡോക്ടറുടെ ടോക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സീസണിൽ നമ്മൾ കേട്ടു. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഒരു പിന്നെ കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്യും, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുമെന്ന് പറയും. എന്നിട്ട് അവന് ഒരിക്കൽ ഉപയോഗിച്ചു, പിന്നെ 3 മാസം കണ്ട ഉപയോഗിക്കണേ, പിന്നെ അവൻ 2 മാസം കഴിഞ്ഞ് ഉപയോഗിക്കും, പിന്നെ 1 മാസം കഴിഞ്ഞ് ഉപയോഗിക്കും, പിന്നെ 1 ആഴ്ചക്ക് ഉപയോഗിക്കും.
4: അങ്ങനെയാണ്,
12: അങ്ങനെ അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് വന്നാൽ അവസാനം എന്ത് ചെയ്യുന്നറിയോ, ഇവൻ ഇതിനെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേജ് അദ്ദേഹം പറയുന്നത് അഡിക്ഷൻ വരുന്നതോടുകൂടെ പിന്നെ അവൻ എന്ത് ചെയ്യണം, ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ, അതായത് അവൻ മുമ്പുണ്ടായിരുന്ന ആ ഒരു സമാധാനാവസ്ഥയിൽ അവന് നിൽക്കണമെങ്കിൽ എന്ത് വേണം, ലഹരി വേണം. ലഹരി ഇല്ലെങ്കിൽ അവൻ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ കാണണം എന്താ വെച്ചാൽ ലഹരി കൊണ്ട് മാത്രം 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കൂടുമ്പോൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവന് ലൈഫ് മുന്നോട്ട് കൊണ്ടാൻ പറ്റൂ. അതില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ലഹരിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ആളെ ലോക്കപ്പിലിട്ടപ്പോൾ എന്ത് ചെയ്തു, ആ പയ്യൻ കൃത്യം 11 മണിയായപ്പോൾ അവൻ എന്ത് ചെയ്തു, പാവം പയ്യനാണ് പെട്ടെന്ന് വയലൻ്റായി, എന്നിട്ട് അവൻ തല കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഗ്രില്ലടിക്കാൻ തുടങ്ങി, തല പൊട്ടി, രക്തം വന്നു, പോലീസുകാർ തുറന്നിട്ട് എന്ത് ചെയ്തു, കൈയും കാലും ബന്ധിച്ചിട്ടു. അപ്പോൾ ഡോക്ടറെ കൊണ്ട് ഡോക്ടർ പറഞ്ഞു അവൻ 11 മണിക്കാണ് കഴിക്കല്, 11 മണിക്ക് അത് കിട്ടിയില്ലെങ്കിൽ
4: അവൻ
12: പ്രശ്നമാണ്. അപ്പോൾ പിന്നീട് അവർക്കിതൊരു മെഡിസിനാണ്. ഈ ഒരു സ്റ്റേജിലേക്ക് വരാൻ ഇപ്പോഴത്തെ ഈ തീവ്രമായ ലഹരി പദാർത്ഥങ്ങളൊന്നും അഡിക്ഷനിലേക്ക് പോകാൻ വർഷങ്ങൾ വേണ്ട,
4: ആഴ്ചകൾ
12: മാത്രം മതി,
4: ഒരു പഫ്
12: അത് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അതിനെ ദൂരെ കാണുമ്പോഴേക്കും അവരെന്ത് ചെയ്യും, ഓടിയാകലും. നമ്മൾ എന്ത് സംവിധാനമാണ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്താണ് ഈ കുട്ടികൾ, അതായത് ഒരു സംശയം വരുന്ന സമയത്ത് നമ്മളൊരു കൗൺസിലർ അന്വേഷിക്കുന്നു എന്നല്ലാതെ ഈ കുട്ടികൾക്ക് ഈ പ്രായവും സമയവും കണ്ടിട്ട് ഒരു അവയർനെസ് കൊടുക്കാൻ എന്ത് പരിപാടികൾ. അപ്പം അതില്ല, ഈ സാധനങ്ങൾ കാണുമ്പോൾ ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, ഇതെൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് എന്നുള്ള ഒരു ബോധം നേരത്തെ ഇല്ല എന്നതും ഇതിലേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരമൊരു ബോധം, ഇത് മതപരമായത് തെറ്റാണ്, നിൻ്റെ ജീവിതം മുഴുവനായി നശിപ്പിക്കുന്ന ഒന്നാണ്, നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും മാനം കളയും, കാലാകാലം എന്ത് ചെയ്യേണ്ടി വരും, ജയിലറകൾക്കുള്ളിൽ കടക്കേണ്ടി വരും, അതൊക്കെ ഒരു വിദേശ നാടിലേക്കാണ് ഇതിൻ്റെ കടത്തലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, തല പോവും എന്നൊക്കെ എന്ത് ചെയ്യണം, അവർക്കൊരു ബോധ്യം. ശിക്ഷകളുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള പേടിയാണല്ലോ മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നത്, ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള. അപ്പോൾ അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ എന്ത് ചെയ്യണം, മഹലടിസ്ഥാനത്തിൽ, കുടുംബ യോഗങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ഒന്നിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിൽ, അതേപോലെ സ്കൂളുകളിൽ ഒക്കെ എന്ത് ചെയ്യണം,
4: ബോധവൽക്കരണങ്ങൾ
12: നടക്കണം.
4: ഇതിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ വീട്ടിലെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ഓഡിയൻസിലെ വലിയൊരു വിഭാഗം ആളുകൾ അതുള്ളവരാണെങ്കിലും ഒട്ടും ഇല്ലാത്തവരും ഉണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന വേറൊരു പ്രശ്നം, ഇപ്പം നമ്മളെടുത്ത് വന്ന ഇവിടെ വന്നൊരു കേസിലുള്ളത്, 10ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ ഇതുപയോഗിച്ച് നമ്മളെ പിന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കഴിയുന്ന ആ സമയത്ത് ഞാൻ അവനെ പോയി കണ്ടിരുന്നു, അവൻ്റെ പാരൻസ് വിളിച്ചിട്ട്. അപ്പോൾ ഇവന് A+ കിട്ടാനുള്ള പാരൻസിൻ്റെ പ്രഷറാണ്. അപ്പോൾ ഈ പഠനത്തിൻ്റെ ഈ ലോഡ് വന്നിട്ട് ആ ലോഡിന്ന് ഒരു ഫ്രീ കിട്ടാൻ എന്ത് ചെയ്യും, ഇവനൊരു സിഗരറ്റ് കത്തിക്കും. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിങ്ങനെ ഈ ലോഡ് ഫ്രീ കിട്ടാൻ ഒരു സിഗരറ്റാണ് കത്തിക്കേണ്ടത്, എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പം ചെറിയ പ്രായം മുതൽ സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ ഒരു സ്റ്റണ്ടിൻ്റെ മുമ്പോ, ഒരു അടിൻ്റെ മുമ്പോ, അല്ലെങ്കിൽ അടിക്ക് ശേഷമോ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോഴോ, ഹീറോയിനും അതേപോലെ തന്നെ ഹീറോയും ഒക്കെ സിനിമയിലെ സിനിമാ നടനും ബാക്കിയൊക്കെ ചെയ്യണം എന്താണ്? അപ്പോൾ ശരിക്കും അവൻ ചെറിയ പ്രായം മുതൽ ഈ ഫിലിം കണ്ട് വന്നത് ഇങ്ങനത്തെ ഒരു സമയം വന്നപ്പോൾ എന്ത് ചെയ്തു, അവനത് മാച്ചായി വരികയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയണത് ഇതിൽ ശരിക്കും പാരൻസ് ഇപ്പം നമ്മൾ കുടുംബയോഗങ്ങളിൽ ബോധവൽക്കരിക്കണ അരിസ്ക പറഞ്ഞു, മഹലിൽ ബോധവൽക്കരിക്കണ പറഞ്ഞു, ശരിക്കും വീട്ടിലെ ബോധവൽക്കരണം ഒരു പ്രധാന സംഗതി അല്ലേ? ആ കാര്യം ഒന്നും കൂടി ഒരു ക്ലാരിറ്റിയിൽ ഒരു ചർച്ചയ്ക്ക് വരണം എന്ന് തോന്നുന്നുണ്ട്.
12: അതായത് എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ നമ്മൾ സമയോചിതമായി നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ വളരെ ഫലപ്രദമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഉമ്മ പറഞ്ഞു, എനിക്ക് 6 പെൺകുട്ടികളാണ്, എൻ്റെ പെൺകുട്ടികൾ വളരെ ഭംഗിയുള്ള നല്ല കുട്ടികളാണ്,
4: പക്ഷെ
12: ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ 6 കുട്ടികളിൽ ഒരു കുട്ടി ഒരു പ്രേമത്തിൽ പെട്ടിട്ടില്ല, അവരിവിടെയല്ല ജീവിക്കുന്നത്. ഞാൻ അവരോട് സ്കൂളിൽ പോകുമ്പോൾ പറയുന്ന കാര്യം എന്താണ്, ഒരു പ്രേമത്തിൽ പെട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യും, വേട്ടിക്കൊന്ന് ഈ തെങ്ങിന്റെ ചുവട്ടിൽ എന്തെങ്കിലും കുഴിച്ചിടുന്നതാണ് എന്ന് പറയുന്നത് ഒരു ഒരു വികാരത്തിൽ പറയുന്നതാണെങ്കിലും അതിന്റെ തീവ്രത അവരിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്,
4: എത്തുന്നുണ്ട്.
12: അപ്പോ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രേമമായിരിക്കുന്നതാണ്. അപ്പൊ ഒരുത്തൻ ഒരു കമന്റ് അടിച്ച് രണ്ടാമത്തെ കമന്റിന് വരുമ്പോഴേക്കും
4: ഇത് ഓർമ്മ വരും.
12: അത് ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു തീവ്രമായ ഉപദേശം എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു കാര്യത്തെ കുറിച്ച് ശരിക്കും ഒരു അവയർനെസ് കൊടുക്കുക. ഇന്ന് നടക്കണ എന്താ വെച്ചാൽ, ഞാൻ കുറേ പറഞ്ഞു നോക്കി എന്ന് പറയും, ഞാൻ കുറേ പറഞ്ഞു നോക്കി എന്നാണ് എപ്പോഴാണ്. നമ്മൾ ഒരു ഒരു കുട്ടിയൊരു സംശയം തോന്നുമ്പോൾ ആ കുട്ടിയെ എങ്ങനെ ഇരുന്ന് കുറ്റപ്പെടുത്തി വിഷമിപ്പിക്കുന്നത് അല്ലല്ലോ ഉപദേശം എന്ന് പറഞ്ഞാൽ. നമ്മൾ വളരെ സ്നേഹപൂർവ്വം എന്ത് ചെയ്യുക, ഇരുന്നിട്ട് മോളെ നാളെ ഇപ്പോൾ പ്ലസ് വണ്ണിലേക്ക് ആദ്യത്തെ ക്ലാസ്സാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യണം, ആൺകുട്ടികൾ മിക്സഡ് ആണ് സംഗതി, ആൺകുട്ടികൾ വരും അവർ ഫ്രണ്ട്സ് ആയിട്ടേക്ക് ആരും വരിക, പക്ഷെ എന്ത് ചെയ്യും കൂടുതൽ സംസാരിച്ച് അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും പ്രശ്നമാവും എന്ന്. ഒരു പ്ലസ് വണ്ണിന് 10-ാം തീയതി രാവിലെ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് ആര് പറഞ്ഞു കൊടുത്തു? ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ വന്ന പ്ലസ് വണ്ണിൽ വന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ 5 ദിവസം ഇനി ക്ലാസ്സാണ് അവർക്ക്, അവയർനെസ് ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് കൊടുത്തത് എന്താന്ന് വിചാരിച്ചാൽ, എങ്ങനെ നമുക്കൊരു സമാധാനമുള്ളൊരു മനസ്സിനെ സൃഷ്ടിക്കാന്ന്. അതെന്തിനാ, സമാധാനമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ തിന്മകളിൽ നിന്ന് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ, ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ കൂടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ശരിയായ ബോധം എന്ത്, ഇനി അവർക്ക് വരാൻ പോകുന്ന അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ അവരോട് എന്ത് ചെയ്യണം പറയണം. മാത്രമല്ല അവരെ നിരീക്ഷിക്കും വേണം. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നൊരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? തീർച്ചയായും അത് പാരൻസിനാണ് ഫസ്റ്റ് മനസ്സിലാവുക. കാരണം ഒരു പാരൻസ് ഈ കുട്ടികളുടെ എല്ലാ നീക്കങ്ങളും ചലനങ്ങളും അറിയുന്ന ആളാണ്. അപ്പോൾ സംസാരിക്കാത്തൊരു കുട്ടി ഓവറായി സംസാരിക്കുന്നു, സംസാരിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് മോഡ് ഓഫിലേക്ക് പോകുന്നു, മനസ്സിലെ അസമയങ്ങളിൽ ഉറങ്ങുന്നു, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചിന്താനിമഗ്നനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ ചിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നു, അവൻ പുറത്തു പോകുന്നു, അല്ലെങ്കിൽ കൃത്യസമയത്ത് പുറത്തു പോകുന്നു, പലതും അവൻ്റെ റൂമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിചാരിക്കാത്ത വസ്തുക്കൾ നമുക്ക് കിട്ടുന്നു, ഇതൊക്കെ ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഈ വ്യത്യാസങ്ങൾ മുഴുവനും
4: പാരൻസിനാണ്.
12: അപ്പോൾ പാരൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പറഞ്ഞു കൊടുക്കാനും ഇത് കണ്ടുപിടിക്കാനും പിന്തിരിപ്പിക്കാനും പറ്റുള്ളൂ. പിന്നെ അതിലേറെ വലിയൊരു കാര്യം നമ്മൾ കാണുന്നത് വെച്ചാൽ, ഏതൊരു കുട്ടിക്കും അവനാകെ ഭയപ്പെടുന്നത് പാരൻസിനെ മാത്രമാണ്. ഇപ്പം നമ്മൾ കോളേജിൽ നിന്നെ പുറത്താക്കും, അല്ലെങ്കിൽ നിന്റെ കോഴ്സ് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞാലും അവൻ എന്ത് ചെയ്യും, നവർ മൈൻഡിൽ നിൽക്കും, എൻ്റെ വാപ്പൻ നമ്പറുണ്ടാ, അല്ലെങ്കിൽ ഉമ്മ നമ്പറുണ്ടാന്ന് പറഞ്ഞാൽ, അല്ലെ പറയതേ സാറേ വീട്ടിൽ പറയതേ പറ്റി പറഞ്ഞ് ഉമ്മക്ക് അല്ലെങ്കിൽ തന്നെ ടെൻഷനാണ്, ഉമ്മ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം. ഇപ്പോൾ പാരൻസ് എന്നുള്ളൊരു വികാരം കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ തലമുറയെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞാൽ അതിന് സ്വാധീനമുണ്ടാകും, അവർക്കേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അവരുടെ ആ സ്നേഹത്തിലും അവരോടുള്ള ബഹുമാനത്തിലും നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് തന്നെയാണ് അതിലൊരു പ്രധാന റോളുള്ളത്.
4: ഓരോ ഇപ്പോൾ നിങ്ങൾ ഈ പിന്നെ അഡ്മിഷൻ്റെ സമയം എന്ന് പറഞ്ഞ പോലെ യൂത്ത് ഹോസ്റ്റലിൻ്റെ സമയം അങ്ങനെ ഒക്കേഷണലി അല്ലേ പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ കാര്യം വരിക എന്നുള്ളത് പ്രധാനമാണ്.
12: ഇപ്പം
4: നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ കാര്യത്തിലൊക്കെ പലപ്പോഴും കാണുന്നത് സ്കൂളിലെ ഈ പാരൻസ് ഇഷ്ടംപോലെ പൈസ അവർക്ക് കൊടുക്കും, എന്നിട്ട് ഇപ്പോൾ ഈ ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ചെറിയൊരു പാക്കറ്റാണ്, ഈ പാക്കറ്റ് ഭയങ്കര ഈ പാക്കിൻ്റെ സ്മെല്ലാണ്, ഇതെന്നെ അടിച്ചാൽ തന്നെ ഒരു ഇതാണ്. അപ്പം ശരിക്കും ഈ മയക്കുമരുന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു ബിസിനസ്സാണല്ലോ. ഇന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാ മോഡലിലുമുള്ള മിഠായികൾ കഴിക്കാണ്ട്, ഇപ്പം സ്റ്റിക്കർ ഉണ്ടെങ്കിൽ സ്റ്റിക്കറിൻ്റെ സമാന മോഡലുണ്ട്, അതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കണ ഇതിൻ്റെ കറക്റ്റ് മോഡലുണ്ട്. അപ്പം ഈ ബോധവൽക്കരണത്തോടൊപ്പം തന്നെ കുട്ടി ഇതിൽ അകപ്പെടുന്ന സാധ്യതകളെ
12: മനസ്സിലാക്കുക.
4: ഇപ്പം ഫിലിം നല്ലൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സാധ്യതയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി പാരൻസ് അഡ്രസ് ചെയ്യേണ്ടതുണ്ടല്ലോ.
12: അതെ അതെ അതെ,
4: ഈ ഒരു രീതിയിൽ
12: അല്ല, അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ സാധാരണ എന്താ വെച്ചാൽ, ഒരു മനുഷ്യന് എന്ത് തെറ്റ് ചെയ്താലും, അതിപ്പോൾ ഒരു ഒരു പഫ് എടുക്കലായാലും അല്ലെങ്കിൽ ഇതിപ്പോൾ ലഹരി ആയാലും വേറെ ഇതൊരു സെക്സ് ആയാലും എന്തായാലും അതിൽ നിന്ന് കിട്ടുന്ന സുഖം നമ്മുടെ തലച്ചോറിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു ടെൻഷൻ വരുമ്പോൾ എന്താ ഉണ്ടാവുക, ആ സുഖത്തെ ഉറപ്പെടുത്തും. അതുകൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്യണത്, ടെൻഷൻ വരുമ്പോൾ ഞാനൊരു എനിക്കൊരു സിഗരറ്റ് വേണമെന്ന് പറയണത്. അതുകൊണ്ട് അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഈ ശീലിക്കുന്ന എല്ലാ ശീലങ്ങളും അവരൊരു അഡിക്ഷനിലേക്ക് നയിക്കും. ഇത് നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു അവയർനെസ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ സന്ദർഭത്തിൽ ഈ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പല ഡോക്ടേഴ്സും അതേപോലെ സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ക്രോഡീകരിച്ചിട്ട് എന്ത് ചെയ്യണം, ശരിക്കും നമ്മുടെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആ ഡോക്ടർ വ്യക്തമായി പറഞ്ഞു, നിങ്ങളുടെ കുട്ടി ഒരു പ്രാവശ്യം ഈ പറയപ്പെട്ട ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ അവന് പിന്നെ നഷ്ടപ്പെട്ടു
4: പോയി,
12: അവനെ നഷ്ടപ്പെട്ടു. ഇവിടെ അടുത്ത ഘട്ടങ്ങൾ മുഴുവനും അതാണ്, അവന്റെ പഠനം, അവന്റെ എല്ലാ പരിപാടികളും അതോടുകൂടെ ചെയ്തു, അവന്റെ വിവാഹം. ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു വിവാഹത്തിന് തയ്യാറാകും, ഏതെങ്കിലും പേരൻസ് മക്കൾ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്തായാലും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നാട്ടിലറിയാൻ ഒരു താമസം ഉണ്ടാവില്ല. അപ്പൊ എന്തുമാത്രം അപകടങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഏറ്റവും അധികം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട അവൻ ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണം എന്നുള്ളതല്ല, അവൻ ഇത്രയും പോലെ അപകടങ്ങളിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, സുരക്ഷിതനായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ
4: പാരന്റ്സ്
12: ഏറ്റവും അധികം ചിന്തിക്കേണ്ടത്.
4: നമ്മൾ ഈ ഒരു ചർച്ച ഇതുവരെ എത്തുമ്പോ ഇതിന്ന് എനിക്കൊന്ന് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ആ റിസ്ക് ഒന്നുകൂടി കൃത്യമായി പറയേണ്ടത്, ഇപ്പൊ നമ്മുടെ ആളുകളൊക്കെ ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചിട്ടാണല്ലോ മനസ്സിലാണ്, നീന്തല്, പാചകം, ജീവിതോപാധികളൊക്കെ അങ്ങനെയാണ്. പക്ഷെ പാരന്റിങ് വായുന്ന് ഇങ്ങോട്ട് അല്ലേ, നല്ല ടോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും അത് അങ്ങനെ തന്നെ ശ്രദ്ധിക്കാറില്ല. ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള ഒരു ഒരു ഒരു പാരന്റിങ് മൊഡ്യൂൾ ഉണ്ടല്ലോ. ശരിക്ക്
12: തീർച്ചയായും ഉണ്ട്. പാരന്റിങ് എന്നുള്ളത് വളരെ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. പലപ്പോഴും ആളുകൾ, നമ്മൾ അവർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കുക, അവരുടെ പഠനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുക, അവർക്കുള്ള ഡ്രസ്സ് കൊടുക്കുക, ഇതൊക്കെ എല്ലാ രക്ഷിതാക്കളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. എവിടുന്നെങ്കിലും പണം കടം വാങ്ങിയിട്ടെങ്കിലും ഒരു പെരുന്നാക്കൊരു ഡ്രസ്സ് വാങ്ങാതിരിക്കും. പക്ഷെ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ അതിലൊക്കെ എന്തുള്ളൂ, നീ ധരിക്കുന്നുവെങ്കിൽ അവരെ ധരിപ്പിക്കുക, നമുക്ക് കഷ്ടപ്പാടാണെങ്കിൽ ആ കഷ്ടപ്പാടിൽ കുട്ടികൾ പങ്കുചേരാന്നുള്ളൂ. അല്ല, ഓർക്ക് കാറും ലോറിയും വാങ്ങിക്കൊടുത്ത് നമ്മൾ കടത്തിലും പരിശീലനം വിടാന്നില്ല, അതിലൊക്കെ അത്രയേ ഉള്ളൂ. എന്നാൽ ഒരു കുട്ടി നരകത്തിലേക്ക് പോകാതിരിക്കുക, അതിന് വേണ്ട പരിശ്രമം നടത്തുക എന്നുള്ളത് അള്ളാഹു നേരിട്ട് രക്ഷിതാക്കളെ വിളിച്ച് ഏൽപ്പിച്ചൊരു കാര്യം. വാഹലിയേക്ക് പിന്നെ ആറാറിനാൽ അതിന് വേറെ അർത്ഥമല്ലല്ലോ, നരകത്തു നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുന്ന. അപ്പൊ ഇതൊക്കെ നരകത്തേക്കുള്ള യാത്രകളല്ല. അപ്പൊ അങ്ങനത്തെ ഒരു അപകടങ്ങളിൽ നമ്മുടെ കുട്ടികൾ പെടാതിരിക്കുക എന്നതാണ് പാരന്റിംഗ്, ഇസ്ലാമിക് പാരന്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. എന്ത് ചെയ്യുക, ഇത്തരം അപകടങ്ങളിലേക്ക്, നരകത്തിലേക്ക് എത്തിക്കുന്ന, സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്ന തിന്മകളിലേക്ക് അവരെത്തിപ്പെടാതിരിക്കാൻ രക്ഷിതാക്കൾ. അതിന് ഏറ്റവും പ്രധാനം എന്താന്ന് വെച്ചാൽ, ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മളെന്താന്ന് വിചാരിച്ചാൽ അത് ഒരു ശരിക്കും എന്താണ്, ഒരു രാഷ്ട്രമാണ്, ഒരു രാജ്യമാണ്. ഭരണാധികാരിയില്ല, എല്ലാം പിന്നെ ധനമന്ത്രിയില്ല, ഭക്ഷ്യമന്ത്രിയില്ല, ഒരു നല്ല ഒരു ഒരു ഇതാണ്. അപ്പം അവിടെ എന്താന്ന് വിചാരിച്ചാൽ അവിടുത്തെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം, അരിജാൽ കവ്വാമുൻ അല നിസാണ്, അത് ആണായിട്ടുള്ളത് ആരാണോ, വാപ്പയാകാം, ജ്യേഷ്ഠനാവാം, അല്ലെങ്കിൽ ഭർത്താവാകാം, ആരാവട്ടെ, അയാളാണ് ആ കുടുംബത്തിൻ്റെ. അപ്പം കുടുംബം എവിടെ വ്യതിചലിക്കുന്നു, എവിടെ പ്രശ്നമുണ്ട്, എന്തപ്പം എൻ്റെ വീട്ടിലത്തെ പ്രശ്നം എന്ന് ഡയഗ്നോസ് ചെയ്ത് അതിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തമാർക്കാണ്, വാപ്പക്കാണ്. അത് അങ്ങനെ ഒരു ആണിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് അയാൾ എന്ത് ചെയ്യണം, ശരിക്കും നിർവഹിക്കണം. അപ്പം അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ഇപ്പം പൊതുവെ വീടുകളിലൊക്കെ എന്താ വെച്ചാൽ പെണ്ണുങ്ങളെ ഏൽപ്പിക്കുക, ഓരങ്ങോട്ട് നടത്തുക, കുട്ടികളെ ഹോംവർക്ക് അവർ ചെയ്ത് കൊടുക്കണം, കുട്ടികൾക്ക് പോകാനുള്ള ചൂട്ടും മാത്രം അവർ ശരിയായി കൊടുക്കണം, മനസ്സിലെ, കുട്ടികളെ ഡ്രസ്സ് അവർ അലക്കി കൊടുക്കണം, മദ്രസിൽ പി ടി എക്ക് പെൺകുണ്ണുങ്ങൾ ഉമ്മാരല്ലേ അധികം വരിക,
4: ആണുങ്ങൾ പോകില്ല
12: പോല. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ആ കുട്ടീൻ്റെ വിദ്യാഭ്യാസം, ആ കുട്ടീൻ ഇതിലൊന്നും എന്തില്ല, ഒരു ഷൂറ, ഒരു കൂടിയാലോചന. ഞാൻ പറഞ്ഞത് എല്ലാം ഉമ്മ ചെയ്തോട്ടെ, പക്ഷെ എല്ലാം വാപ്പയുടെ അറിവോടുകൂടെയും നേതൃത്വത്തിലും ചെയ്യണം.
4: ആഭ്യന്തരമന്ത്രി വാപ്പയാണ്
12: അതിന് ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അയാളാണ്. അത് അത് ഇസ്ലാം കൊടുത്തൊരു ചുമതലയാണ്. അർ-റിജാൽ ഖവ്വാമുൻ അലന്നിസാ, സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ പെണ്ണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പെണ്ണിന്റെ കാര്യങ്ങളിലും എന്ത് ചെയ്യണം, നേതൃപരമായ പങ്ക്, അത് നേരെ ചൊവ്വേ കൊണ്ടെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അയാൾക്കാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കുട്ടികളെ വളർത്തുന്നിടത്ത് എന്തില്ല, ഒരു കൂട്ടായ ശ്രമമോ ഒരു കൂട്ടായ ചർച്ചയോ കൂട്ടായ മുന്നോട്ട് പോക്കോ ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ പോയി വരുന്നത് കോളേജിൽ പോയി വരുന്നത് നിരീക്ഷിക്കാൻ ഒരു ഉമ്മക്ക് പരിമിതികളുണ്ട്, എന്നാൽ വാപ്പക്ക് പരിമിതികളില്ല. വെറുതെ നമ്മൾ ജോലി സമയത്ത് ആ സ്കൂളിൻ്റെ പരിസരത്തിൽ കൂടെ ഒന്ന് പോയി റൗണ്ട് ചെയ്ത് വന്നാൽ ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു സാഹചര്യം മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശ്രദ്ധ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നില്ല. പിന്നെ രണ്ടാമത് നമ്മൾ പാരൻറ്റിങ്ങിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഈ രണ്ടുപേരും ഒരേ ട്യൂണിലാണ് കുട്ടികളോട് പെരുമാറുന്നത്. അവിടെയാണ് പ്രശ്നം. അവിടെ എന്തായിരിക്കണം, ഉമ്മ ഒരു സ്നേഹത്തിൽ നിൽക്കണം. നമ്മളല്ലേ പണ്ട് എന്തെങ്കിലും നമുക്ക് വാപ്പാനെന്ത് പൈസ ആണെങ്കിൽ അത് നമുക്ക് ഉമ്മനോട് എന്തുമാവാം. പക്ഷെ ഇന്ന് കുട്ടികൾക്കൊക്കെ പേടി ഉമ്മാനെയാണ്. അതെന്തുകൊണ്ടാണ്, വാപ്പമാര് അവരുടെ പങ്കുകൾ നിർവഹിക്കാതിരിക്കുമ്പോൾ വാപ്പയും ഉമ്മയും ആകേണ്ടി വരികയാണ് ആര്, ഉമ്മ. അപ്പൊ ഒരു സപ്പോർട്ട് ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് വിഷമങ്ങൾ വന്നാൽ വിഷമങ്ങൾ അവർ സഹിക്കും, അത് ഷെയർ ചെയ്യാൻ പറ്റൂല, അത് പറയാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താണ് വെച്ചാൽ, പലപ്പോഴും ഉമ്മമാരൊറ്റപ്പെട്ടു പോവുകയും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനോ സ്നേഹിക്കേണ്ടത് സ്നേഹിക്കാനോ അവിടെ പ്രശ്നങ്ങൾ പറയാനോ ഒന്നും അവസരങ്ങൾ കിട്ടാതെ വരുന്നു. അപ്പോൾ സത്യത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി പാരൻറ്റിങ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സത്യത്തിൽ സ്കൂളിൽ നമ്മൾ പി ടി എകൾ നടക്കും, അല്ലെങ്കിൽ മദ്രസയിലെ മാതൃസംഗമങ്ങൾ, അല്ലെങ്കിൽ പാരൻ്റ്, അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ മദ്രസയിൽ അവർക്ക് വിജ്ഞാനം പകർന്നു നൽകുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, മദ്രസയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താണോ ആ സംസ്കാരവും ദീനും കുട്ടികൾക്ക് വരാൻ അവരെ കൂടെ ഗൈഡ് ചെയ്യേണ്ടത് ആരാണ്, പാരൻസ്. അപ്പൊ പാരൻസിനും കൂടി ഒരു മദ്രസ എന്ത് ചെയ്യണം, മദ്രസയോടൊപ്പം പാരലായിട്ട് നടക്കണം. ഇനി അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോവുക. പിന്നെ നമ്മളിപ്പോൾ ഈ കുട്ടികളെ പരിശോധിക്കുമ്പോൾ പല കുട്ടികളും വരുന്ന വീടുകൾ പരിശോധിച്ചാൽ അവിടെ രക്ഷിതാക്കൾക്ക് ഒഴിവേയില്ല. വാപ്പക്ക് ജോലി, ഉമ്മക്ക് ജോലി, കുട്ടികൾ തികച്ചും എന്താണ് ഒരനാഥരായി വളരെയാണ് ചെയ്യണം.
4: രക്ഷിതാക്കൾ
12: അപ്പോൾ പിന്നെ ഈ പ്രീ സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞു, സ്കൂള് വിട്ടിട്ട് കുട്ടി ചോദിച്ചു, ഞാൻ ടീച്ചറെ കൂടെ വരട്ടെ. അപ്പോൾ ഒരു ടീച്ചർക്ക് ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് കുട്ടിയോടുണ്ടായ ഒരു അറ്റാച്ച്മെന്റ് ഉമ്മക്ക് എന്ത് ചെയ്തിട്ടില്ല, 4 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഉമ്മ നിങ്ങളാണ്, എനിക്ക് ഞാൻ നിങ്ങളെ കൂടെയാണ് വരുന്നത് എന്ന് ടീച്ചറോട് പറയണമെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്ത് നടക്കുന്നു പുതിയ തലമുറയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. അതുകൊണ്ട് നല്ല ഒരു പിന്നെ ആരോഗ്യകരമായൊരു മനസ്സും ആരോഗ്യകരമായൊരു ശരീരവും ഒരു ദീനി പശ്ചാത്തലവും ഒരു സമാധാന അന്തരീക്ഷങ്ങളും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ വളരെ വിജിലൻ്റായി കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധത്തോടുകൂടെ വരേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ.
4: ഇതിൽ പാരൻസിനോട് ഇവിടെ ആ റിസ്ക് പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ശരിക്ക് വീട്ടിൽ തന്നെ പാരൻറ്റിങ് സെഷൻ വെക്കാവുന്ന വിധം മനോഹരമായ ഒരുപാട് പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ പീസ് റേഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന പാരൻറ്റിങ് രംഗത്തെ വളരെ ബൃഹത്തായ പദ്ധതി തന്നെയുണ്ട്. ഇതൊന്നും പക്ഷേ നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്നില്ല. ഈ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ പറയണം, ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ ആരിസ് ബിൻ സലീം നടത്തിയ നല്ല പ്രഭാഷണങ്ങളുണ്ട്. കുട്ടികളുടെ അഡോളസൻസ് അനുബന്ധ കാര്യങ്ങളിലൊക്കെ അങ്ങനത്തെ മേഖലകളിൽ ജൗഹർ, ഡോക്ടർ ജൗഹർ മുനവറിനെ പോലത്തെ ആളുകൾ നടത്തിയ നല്ല പ്രഭാഷണങ്ങളുണ്ട്. ഞാൻ 2 വ്യക്തികളെ സാമ്പിളിന് വേണ്ടി എടുത്തതാണ്. പാരൻറ്റിങ് സെഷനുകൾ നിങ്ങളൊന്ന് യൂട്യൂബ് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ പീസ് റേഡിയോ പ്രോഗ്രാമുകൾ ശ്രദ്ധിച്ചാൽ ധാരാളം നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പം പീസ് റേഡിയോ പുതിയ ഒരു രംഗത്തേക്ക് കടക്കുകയാണ്. നേരത്തെ പ്രകാശതീരം എന്ന പേരിൽ ആദരണീയനായ സാദിഖ് മദീനി കുടുംബജീവിതത്തെക്കുറിച്ച്, ഇസ്ലാമിലെ കുടുംബജീവിതത്തെക്കുറിച്ച് സമഗ്രമായി അവതരിപ്പിച്ച 100 ചില്ലാനം ക്ലാസ്സുകൾ പീസ് റേഡിയോ ലൈഫ് കോഴ്സിൻ്റെ മൊഡ്യൂളായിട്ട് വരാൻ പോവാണ്. ഓരോ ക്ലാസ് 20 മിനിറ്റിൻ്റെ ക്ലാസ്, അതിൻ്റെ 3 ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ കുടുംബജീവിതം തന്നെ ഒന്ന് സമഗ്രമായി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വാപ്പാകണം എങ്ങനെ ആകണം, ഉമ്മ എങ്ങനെ ആകണം എന്നൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. കുറച്ച് സബറോടുകൂടെ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോകുന്നൊരു സ്വഭാവം നമുക്ക് ഉണ്ടാകണം. ഇനിയിപ്പം കുട്ടികൾക്ക് ഓരോ സമയത്തും കിട്ടേണ്ട ഗൈഡൻസ്, ഈ 2ാം തീയതിയോടുകൂടെ പീസ് റേഡിയോ അതിൻ്റെ ഈ മദ്രസ അവധിക്കാല കോഴ്സ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് കുട്ടികളോട് അതിലെ ചില ക്ലാസ്സുകളിലൂടെ നമ്മൾ പറയാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവരെ അവരെടുത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ അഭിമുഖീകരിക്കുക എന്നവിടെ ആരിസ്മോലി പറഞ്ഞ ആ ഒരു കാര്യം പ്രായോഗികമായി നടക്കുകയാണ്. കുട്ടികൾക്ക് ഗെയിമാണ് കുട്ടികളുടെ പ്രശ്നമെങ്കിൽ പീസ് റേഡിയോ അതിൻ്റെ ഈ മദ്രസ വഴി ആക്ടിവിറ്റി വിൻഡോ വഴി ആ ഗെയിം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ യഥാർത്ഥത്തിൽ അവസരം കൊടുക്കുന്നുണ്ട്. ആ ഗെയിം ഒരിക്കലും തെറ്റായ വശത്തേക്ക് പോകുന്നില്ല. അപ്പോൾ വെള്ളം വെള്ളം സർവത്ര, തുള്ളു കുടിപ്പാനില്ലത്ര എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ആളുകളുടെ ഒരു ഒരു സാഹചര്യം എന്നുള്ളത് ഇവിടെ ഒന്ന് പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ പോയിന്റ് ഔട്ട് ചെയ്യണം. ഇനി ആരിസ്ക് നമ്മൾ പോകേണ്ട ഒരു മേഖല, ആ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അകപ്പെട്ട കുറച്ച് കുട്ടികളുണ്ടല്ലോ, അകപ്പെട്ടു പോയ കുട്ടികളുണ്ട്. ഇപ്പോൾ ഈ ടീൻ സ്പേസ് വ്യാപകമായി നടന്നപ്പോൾ കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടി ടീൻ സ്പേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു സ്ലിപ്പ് എൻ്റെ കയ്യിൽ തന്നു. അതിൽ എഴുതിയതാണ്, അതിൽ വിശദമായ കുട്ടി എഴുതിയിട്ടുണ്ട്, ഇത്ര പേർ എഴുതിയിട്ടുണ്ട്, എൻ്റെ കന്യകത്വം അടക്കം നഷ്ടപ്പെട്ടു എന്നടക്കം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇവളെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന വ്യക്തി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ലഹരിയിൽ നിന്നൊരു ചെറിയ വ്യത്യാസത്തിലാണ് അവൾ രക്ഷപ്പെട്ട്. ഈ കയ്യിൽ കിട്ടിയത് ലഹരിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു, അവൾ ഉപയോഗിക്കാതെ രക്ഷപ്പെട്ടു. ആ ഞെട്ടലിൽ നിന്നാണ് അവൾ എന്ത് ചെയ്യുന്നത്, ടീൻ സ്പേസിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ അകപ്പെട്ട കുട്ടികളെ കൈകാര്യം ചെയ്യുന്നിടത്ത് വലിയ വീഴ്ചകൾ പൊതുവെ വരാറുണ്ട്, അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ്.
12: അതായത് നമ്മൾ എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും, അതിന് യാതൊരു സംശയമല്ല. പക്ഷെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം വെച്ചാൽ ഈ വ്യക്തി സന്നദ്ധനാവുക എന്നുള്ളതാണ്
4: ആദ്യത്തെ.
12: നമുക്കിപ്പോൾ രക്ഷിതാക്കൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇത് കാണുമ്പോൾ ഇവനെ എവിടെയും ആക്കാന്ന്. ഇപ്പൊ സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാല് നമ്മൾ തെളിവുകളോടുകൂടെ ഇത് പിടിക്കപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇത് തെറ്റ് സംഭവിച്ചു, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ശരിയാകാൻ തയ്യാറാണ് എന്ന് പറയുന്ന അവസ്ഥകളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ നിരീക്ഷിക്കണം, ഇങ്ങനെ വല്ല സംഭവങ്ങളുണ്ടോ എന്ന് സുഹൃത്തുക്കളോട് നമ്മൾ അവർക്ക് അഭിമാനത്തിന് പ്രശ്നം വരാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. എപ്പോഴും നമ്മൾ അധ്യാപകന്മാരോട്, അധ്യാപകന്മാർക്ക് വലിയ പങ്കുണ്ട്, അവരോട് നമ്മൾ അവന് ക്ലാസ്സിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്താണ് അരസതുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മളതിനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചാൽ പലപ്പോഴും അവർ നമ്മളെ അംഗീകരിക്കാൻ നിർബന്ധിതരാകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് അവർ സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിഅഡിക്ഷൻ സെൻ്റർ ഉണ്ട്, ഇനി അതല്ലെങ്കിൽ അത് ബോധവൽക്കരിച്ചിട്ട് നമുക്ക് സമയം കൊടുക്കാം. ആ സമയം കൊണ്ട് അവർ കയ്യിൽ നിന്ന് പിൻവാങ്ങാൻ സ്വയം പറ്റുന്നെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിഅഡിക്ഷൻ സെൻ്ററുകളിൽ നമ്മളിപ്പോൾ ചെയ്യണത് എന്താ വെച്ചാൽ, ചെയ്യുന്ന കാര്യം, ഒരാൾ ലഹരിയിൽ നിന്ന് മോചിതനാവുക എന്നത് ഒരു രോഗം മാറുന്നു എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുന്നുള്ളൂ. പക്ഷേ അവൻ ഒരു ലഹരിയിലേക്ക് എത്തിപ്പെട്ട ജീവിത സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും അതുപോലെ നിലനിൽക്കുന്നു. മനസ്സിലെ? ഇപ്പം നമ്മളൊരു സാധാരണഗതിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചു, അത് മാറി, വീണ്ടും അതേ ഇൻഫെക്ഷൻ വരാവുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ
4: വീണ്ടും അത്
12: വരാം. അതുകൊണ്ട് അയാൾ ഇപ്പോൾ രോഗമുക്തി നേടിയ ആളാണ്, പക്ഷേ അയാൾക്ക് അതെ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മൾ അവനൊരു ഒരു ലൈഫ് ഒരു ക്രമീകരണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവൻ്റെ കോഴ്സ്, എന്ത് കോഴ്സിന് അവൻ പോകണം, പഠിക്കണം, അതിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകാൻ പറ്റില്ല. പാരൻസുമായുള്ള റിലേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നെങ്കിൽ അതൊരു കൗൺസിലോട് അവരെ ഒന്നിച്ചിരുത്തി അത് പരിഹരിച്ചു കൊടുക്കണം. അവൻ എന്തെങ്കിലും സാമ്പത്തികമായ പ്രയാസങ്ങളിൽ പെട്ടുപോയിട്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിച്ച് നമ്മൾ പരിഹരിച്ചു കൊടുക്കണം. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകണം, അവൻ അഞ്ചു നേരം നമസ്കാരം, അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ ഖുർആൻ പാരായണം, അവൻ്റെ ദീനിയായിട്ടുള്ള അടിസ്ഥാന ബോധം, ഇതെല്ലാം കൊടുത്ത് വളരെ സ്മൂത്തായ ഒരു ലൈഫിലേക്ക് അവനെ ഗൈഡ് ചെയ്ത് അതിൽ ലൈവായി നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് പരിഹാരം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ സാധാരണ ന്യൂ ഹോപ്പ് പോലുള്ള ഡിയഡിഷൻ സെൻ്ററിൽ ഉണ്ടാകുന്നത്. അവിടെ ഉള്ളിൽ തന്നെ പള്ളിയുണ്ട്, അവിടെ ഇമാമുണ്ട്, മനസ്സിലായി? അവിടെ മൂന്ന് നേരം നാലിന് ക്ലാസ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ഇനി ഡോക്ടർ നോക്കിയിട്ട് ഇനി മെഡിസിൻ കൊടുക്കണ്ടേ, മെഡിസിൻ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ 10-21 ദിവസം അവരൊരു പുതിയ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യാണ്, ശീലിക്കണം. അത് പിന്നെ അതേപോലെ പുറത്തുപോയി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും ഒരു സ്മൂത്തായ
4: ദിവസം പോലെ തന്നെ
12: പിന്നെ സ്വാഭാവികമായിട്ട് പുറത്തെന്ത് ചെയ്യുക, അവർക്ക് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ നാട്ടിലെ ദീനി പ്രവർത്തകന്മാരായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുത്തി കൊടുത്തിട്ടോ അല്ലെങ്കിൽ പാരന്റ്സ് ആ കാര്യം ശ്രദ്ധിച്ചിട്ടോ അങ്ങനെ കൂടെ നിന്ന് കൊടുത്താൽ അങ്ങനെ റെഡി.
4: നോൺ മുസ്ലിംസ് അടക്കം മാറുന്നുണ്ടല്ലോ.
12: ഓ, ആർക്കാണെങ്കിലും നമുക്കത് കൊടുക്കാൻ പറ്റും. ഒരു അവർക്കൊരു ബോധമുണ്ടായി കഴിയുമ്പോൾ അവരനുസരിച്ച് എന്ത് ചെയ്യും, മാറ്റങ്ങൾക്ക് വിധേയമാകും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാൻ, ഒരു സംശയം തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിരീക്ഷിച്ച് കണ്ടുപിടിച്ച് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ.
4: ഓക്കെ, ചുരുക്കത്തിൽ നമ്മൾ വളരെ അപകടകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പോകുന്നത്. നൊന്തു പ്രസവിച്ച ഉമ്മയും അവനുവേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച ഉപ്പയൊക്കെ മനസ്സിൽ കണ്ട സ്വപ്നങ്ങളെല്ലാം തകർത്ത് ഒരു ദിവസം പത്രത്തിലെ ചിത്രത്തിലോ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസിലെ വർത്തമാനങ്ങളിലോ അവൻ്റെ പേര് വരുന്ന അപമാനം മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം. ആ കുട്ടിയുടെ, നമ്മുടെ മകളുടെ, നമ്മുടെ മകൻ്റെ പരലോകം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ മുതുകല്ലിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു പുതിയ തലമുറയിൽ, നമ്മുടെ അനന്തരഗാമികളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ, നമുക്ക് വേണ്ടി അള്ളാഹുവോട് സംസാരിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിച്ചത് അസ്ഥാനത്താകുമ്പോഴുണ്ടാകുന്ന നൊമ്പരമാണ് ഇതിലെ ഏറ്റവും പ്രധാന പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ ഉണ്ടാകും. ശരി, ഇത്തിരി സമയമെടുത്തിട്ടാണെങ്കിലും അത്തരം വിഷയങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാ ഈയൊരു സ്നേഹക്കൂട് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇനിയും മറുപടി പറയും. ഈ എപ്പിസോഡ് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ചിലപ്പോൾ വളരെ സമർത്ഥമായി ഇത് പ്രതിരോധിച്ചതിൻ്റെ നല്ല ഉദാഹരണങ്ങളുണ്ടാകും, ചില പാരൻസിന് നല്ല സജഷൻസ് പറയാനുണ്ടാകും. ആ സജഷൻസ് നിങ്ങൾ പറഞ്ഞോളൂ, നമുക്കത് ക്രോഡീകരിച്ച് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാം. പ്രായോഗികമായി നമ്മൾ കണ്ടെത്തിയ വഴികൾ വേറൊരാൾ സ്വീകരിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ കെണികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ പുണ്യം നമുക്ക് നേടാൻ കഴിയും എന്ന ഒരു സന്തോഷവും കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർ എപ്പിസോഡുകളിൽ വീണ്ടും കാണാനും ചർച്ചകളിൽ പങ്കെടുക്കാനും സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ അതിനനുസൃതമായി വിശാലമാകാനുമുള്ള പ്രാർത്ഥന നിങ്ങളിൽ നിന്നുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ഹാരിസ് ബിൻ സലീമും താജുദ്ദീൻ സലാഹിയുമാണ് നമ്മുടെ കൂടെ ചേർന്നത്.
3: ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനമെന്ന് കരുതപ്പെടേണ്ടുന്ന ഒരുപാട് പ്രമാണബദ്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന മേഖലയാണ് അൽ ഉസൂൽ. ഇന്ന് അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൽ സലഫുകൾ ഹദീസുകളെ ആദരിച്ച വിധം എന്ന വിഷയത്തിലുള്ള അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരത്തിനാണ് നാം കാതോർക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി الفائزين برضا الله اما بعد പ്രേമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും താബിഈകളും അവരടങ്ങുന്ന സലഫുകൾ ഉൾക്കൊള്ളുന്ന ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ആളുകൾ പ്രവാചകൻ്റെ ഹദീസുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ചില രൂപങ്ങളെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതിനോടുള്ള ആദരവ്, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് പ്രവാചകൻ്റെ ഹദീസുകളോടുള്ള സ്നേഹം. ആ ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അഗൈതവുമായ സ്നേഹാദരവിൻ്റെ മറ്റൊരു നാമമാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആദരിച്ച് ബഹുമാനിച്ച് സർവവിധ ബഹുമാന ആദരവുകളോടും കൂടിയാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിച്ചിട്ടുള്ളത്, അതിനെ സമീപിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ കൂടെ ഒരു മനുഷ്യന്റെ വാക്കിനെയും അവർ മുന്തിച്ചിട്ടില്ല. അത് എത്ര വലിയ ആളായിരുന്നാലും എത്ര വലിയ സ്ഥാനം അലങ്കരിക്കുന്നവരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അവർക്ക് കിട്ടിയാൽ, അവർ അറിഞ്ഞാൽ, ആ ഹദീസിനെയാണ് അവർ മുറുകെ പിടിക്കുക. അതിനെതിരായി ആരൊക്കെ എന്തൊക്കെ വാക്കുകളും ഫത്വകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയാലും സർവ ആദരവുകളോടും കൂടി ആ അഭിപ്രായത്തെ മാറ്റി നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിക്കുക എന്നതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ രീതി. ഇത് യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള കൂറിൻ്റെ ഭാഗമാണ്, തൻ്റെ രണ്ടാം ഷഹാദത്തിനോടുള്ള അടങ്ങാത്ത മഹബത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്തിക്കുക മാത്രമല്ല, ആ ഹദീസ് പഠിക്കുമ്പോൾ, ആ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ ഹദീസ് മറ്റൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ, ചോദിക്കുമ്പോൾ എല്ലാം വളരെ അദബോടുകൂടി മര്യാദയോടുകൂടിയുള്ള പെരുമാറ്റം നമ്മുടെ മുൻഗാമികളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് ഇന്ന് പഠിക്കാം. അഅമശ് ളറാറ ബിൻ മുറ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിക്കൊണ്ട് കാണാം. അദ്ദേഹം പറഞ്ഞു, കാനു യക്റഹൂന അൻ യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹും അലാ ഗൈരി വളൂഇൻ. നമ്മുടെ മുൻഗാമികളായ ആളുകൾ, സലഫുസ് സ്വാലിഹികളായ മുഹദ്ദിസുകൾ, പണ്ഡിതന്മാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് പറയുന്നതിന് വെറുത്തിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നില്ല, വളുവോടുകൂടിയല്ലാതെ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുമ്പോഴും അത് പഠിപ്പിക്കുമ്പോഴും വളു ചെയ്തുകൊണ്ട് അംഗശുദ്ധി വരുത്തിക്കൊണ്ട് പൂർണ്ണമായ ശുദ്ധിയോടുകൂടിയാണ് അവർ ഹദീസുകൾ പഠിപ്പിച്ചിരുന്നത്, ഹദീസുകൾ റിവായത്ത് ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണിത്. അഅമശ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സലഫുകളിൽപ്പെട്ട മഹാപണ്ഡിതനാണ്, ഹദീസിൻ്റെ റാവിമാരിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇമാം ഇബിൻ അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ ജാമിഉ ബയാനിൽ ഇൽമിൽ രണ്ടാം വാള്യം 199-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ്: വഖാന അഅമശ് ഇദ അറാദ അൻ യുഹദ്ദിസ് വഹുവ അലാ ഗൈരി വളൂഇൻ തയമ്മം. അഅമശിന് ഒരു ഹദീസ് പറയേണ്ടി വന്നു, അങ്ങനെ അദ്ദേഹം അതിന് ആഗ്രഹിച്ചാൽ, ഒരു പക്ഷേ അദ്ദേഹം വളു അല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ തയമ്മം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം അത് ഹദീസ് പഠിപ്പിച്ചിരുന്നത്, പറഞ്ഞിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ശുദ്ധിയോടുകൂടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ മുൻഗാമികൾ ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. എന്താണിതിന് കാരണം? പ്രവാചകൻ്റെ തിരുവചനങ്ങളോടുള്ള മനസ്സിൻ്റെ സ്നേഹവും അവർക്ക് ആ ഹദീസുകളോടുള്ള അടങ്ങാത്ത മഹബത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിനൊരു വാചകവും ഇബിൻ അബ്ദുൽ ബറ തന്നെ ജാമിഉ ബയാനിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ലഖദ് ഖാന യസ്തഹിബ് അൻ ലാ തഖ്റഅ അൽ ഹദീസ് അല്ലതി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അലാ തഹൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് ശുദ്ധിയോടുകൂടിയല്ലാതെ നീ പാരായണം ചെയ്യരുത്, നീ അതിനൊരിക്കലും വായിക്കുക പോലും ചെയ്യരുത് എന്നത് ഒരു മുസ്തഹബായ, ഒരു പുണ്യകരമായ കാര്യമായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറയുന്നത് മാത്രമല്ല, അത് വായിക്കുമ്പോൾ പോലും ശുദ്ധിയുണ്ടാവുക എന്നത് ഒരു പുണ്യകരമായ കാര്യമാണ്. റസൂലുള്ളയോടുള്ള സ്നേഹത്തിൻ്റെ, പ്രവാചകൻ്റെ തിരുവചനങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ ഭാഗമാണത്. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ വിരിപ്പിൽ അദ്ദേഹം കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യം വന്നു. അദ്ദേഹം തൻ്റെ കൂടെയുള്ള, തൻ്റെ ചുറ്റിലും നിൽക്കുന്ന വ്യക്തികളോട് പറഞ്ഞു, അജിലിസൂനി അജിലിസൂനി, നിങ്ങൾ എന്നെ പിടിച്ചിരുത്തുക, കാരണം ഫഇന്നി അക്റഹ് അൻ ഉഹദ്ദിസ ഹദീസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന മുൽതജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കിടന്നുകൊണ്ട് പറയുക എന്നതിനെ ഞാൻ വെറുക്കുന്നു. നോക്കുക, രോഗിയായി ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടപ്പിലായ, ശയ്യാവലംബിയായി ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ ഹദീസുകളോടുമുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ഭാഗമായി പ്രവാചകൻ്റെ ഹദീസുകൾ കിടന്നുകൊണ്ട് പറയുക എന്നത് ഒരു അപമര്യാദയായി പോകുമോ, ഒരു അതപകേടായി മാറുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് തന്നെ പിടിച്ചിരുത്തുവാൻ വേണ്ടി പറയുന്ന സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, എത്ര മഹനീയമായ, സുന്ദരമായ ചരിത്ര സംഭവങ്ങൾ ഈ വിഷയത്തിൽ സലഫുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇമാം റാം ഹുർമുസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം പണ്ഡിതന്മാർ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നൊരു വാചകം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഖാൻ അക്സറുഹും യതതഹറൂന ഇൻദമ യതസദ്ദറൂന അൽതഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കുവാൻ വേണ്ടി, പ്രവാചകൻ്റെ ഹദീസുകൾ വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിൽ അവരുടെ വസ്ത്രം അവർ ശുദ്ധിയാക്കും. ശുദ്ധിയാക്കുക മാത്രമല്ല, നല്ല വസ്ത്രം ധരിക്കും. ഫയൽ ബസുൽ ആലിം അഹ്സന സിയാബ, ഏറ്റവും നല്ല വസ്ത്രമാണ് അവർ ധരിക്കുക. വൈതവല്ല വുളു അലിസ്വലാത്ത്, നമസ്കാരത്തിന് വുളു ചെയ്തതുപോലെ അവർ വുളു ചെയ്യും. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലിയുടെ ഒരു ഉദ്ധരണി അദ്ദേഹം കൊടുക്കുകയാണ്, ഇദ ഹദ്ദസ്ത അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ ഫസ്ദഹിർ, നീ പ്രവാചകനിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിക്കുകയാണെങ്കിൽ നീ അതിനുവേണ്ടി ഒരുങ്ങി, ഒരു അലങ്കാരം പുറത്തു കാണിച്ചുകൊണ്ട്, ഒരു മുന്നൊരുക്കം നടത്തിക്കൊണ്ട് നീ അത് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ എല്ലാവരും, നമ്മുടെ മുൻഗാമികളെല്ലാവരും, സലഫുകളിൽപ്പെട്ട ആളുകൾ പ്രവാചകൻ്റെ ഹദീസ് വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടും കൂടിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, ഇദ അറാദ അയ്യ ഖുറുജ യുഹദ്ദിസു, ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി, ഹദീസ് പറയാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ, തവല്ല, അദ്ദേഹം വുളു ചെയ്യും. വുളുഅഹുലിസ്വല, നമസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണോ വുളു ചെയ്യുന്നത് അതുപോലെ വുളു ചെയ്യും. വലബിസ അഹ്സന സിയാബി, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും. വലബിസ ഖലൻസുവ, തലപ്പാവ് ധരിക്കും. വമശ തലഹിയതഹു, താടിയൊക്കെ ചീകി ഒതുക്കി, വാർന്ന് ചീകി ഒതുക്കി, നല്ല സൗന്ദര്യത്തോടുകൂടി, നല്ല വൃത്തിയോടുകൂടി ഒരുങ്ങി തയ്യാറായി, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ഇമാം മാലിക് വീട്ടിൽ നിന്നിറങ്ങുക. ആ സന്ദർഭത്തിൽ ഇങ്ങനെ റസൂലുള്ളാഹിൻ്റെ ഹദീസുകൾ പഠിപ്പിക്കാൻ ഇത്രമാത്രം വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ കാരണം? അദ്ദേഹം കൊടുത്ത മറുപടി, ഉവക്കിറു ഹദീസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നാണ്. ആ പ്രവാചകൻ്റെ ഹദീസുകളോടുള്ള ആദരവിൻ്റെ ഭാഗമാണ് ആ ഹദീസുകൾ പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ വൃത്തിയുള്ള, നല്ല, സുഗന്ധപൂശിയ, പൂർണ്ണമായ വസ്ത്രം ധരിച്ച രീതിയിലാവുക എന്നത്. അത് ഇമാം മാലിക്കിൻ്റെ ഒരു പതിവായിരുന്നു എന്നതും ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ്റെ ഹദീസുകളെ അവർ ആദരിച്ച് ബഹുമാനിച്ച് ആ രീതിയിലായിരുന്നു അവർ ഉണ്ടായിട്ടുള്ളത്. അങ്ങാടികളിലൂടെ നടക്കുമ്പോൾ, അതല്ലെങ്കിൽ വഴികളിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവർ പറയാറുണ്ടായിരുന്നില്ല. അതിൻ്റേതായ സദസ്സുകളിൽ വച്ച് ആ പ്രവാചകൻ്റെ ഹദീസുകളോടുള്ള സർവവിധ ആദരവുകളും മുന്നിൽ വച്ചുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിച്ചിരുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ പഠിച്ച പാഠം. ഇതിൽ നമുക്കും ചില പാഠങ്ങളൊക്കെ ഉണ്ട്. പ്രവാചകൻ്റെ ഹദീസുകൾ കേൾക്കുമ്പോൾ ആ ഹദീസുകളോടുള്ള ഒരു സ്നേഹവും ഒരു ആദരവും ഒരു ബഹുമാനവും നമ്മുടെ മനസ്സിൽ മുളവൊട്ടേണ്ടതുണ്ട്. ആ ഹദീസുകൾക്ക് മുമ്പിൽ വിനയാന്യതരാവുകയും അതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കീഴൊതുങ്ങുകയും ചെയ്യുക എന്നത് ഹദീസുകളോടുള്ള ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമാണ്. അത് പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് എന്നുകൂടി നാം തിരിച്ചറിയുക. ഇൻഷാ അല്ലാ, അങ്ങനെയുള്ള ഒരു ആദരവിൻ്റെ മനസ്സോടുകൂടി പ്രവാചകൻ്റെ ഹദീസുകൾ നാം സ്വീകരിക്കുക. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ സലഫുകൾ ഹദീസുകളെ ആദരിച്ച വിധം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്. ഇൻഷാല്ലാ, നമുക്ക് മധുരം ഖുർആനിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു.

0: അബൂബക്കർ അശാത്രിയുടെ ഖിറാഅത്താണ് നമ്മൾ ശ്രവിച്ചത്. പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം പ്രസിദ്ധനായ കാരി ആണ് അദ്ദേഹം. മാത്രമല്ല സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഹിഫ്ള് അദ്ദേഹം പൂർത്തിയാക്കി. പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ്, അതേപോലെ തന്നെ ഖിറാഅത്ത്, ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം അദ്ദേഹം നടത്തി. ഇന്ന് നമ്മൾ ഓതി കേട്ടിട്ടുള്ള ആയത്ത് സൂറ റൂമിലെ 30-31 ആയത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ,
1: ആകയാൽ ശുദ്ധമനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ ഈ മതത്തിലേക്ക് ചൊവ്വാക്കി നിർത്തുക. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിൻ്റെ ആ പ്രകൃതി മതം, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റമേയില്ല, അതത്രേ വക്രതയില്ലാതെ ശരിയായി നിലകൊള്ളുന്ന മതം. എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല. അവങ്കലേക്ക് അഥവാ അള്ളാഹുവിങ്കലേക്ക് മനസ്സുമടങ്ങിയവരായ നിലയിൽ അവനെ സൂക്ഷിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ. നിങ്ങൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്യരുത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു ഈ വിശദീകരിച്ചിട്ടുള്ള ഈ രണ്ട് ആയത്തുകളുടെ മായന നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കണം. അതിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്, മനുഷ്യരെ അള്ളാഹു പടച്ചിട്ടുള്ളത് ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ്. ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്റത്തല്ലാഹി ലത്തീ ഫതറന്നാസ അലൈഹ, ശുദ്ധമനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ മതത്തിലേക്ക് ചൊവ്വാക്കി നിർത്തുക. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിൻ്റെ ആ പ്രകൃതിയാണ് ആ ഒരു ദീനെന്നു പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പരിതസ്ഥിതികളുടെ പ്രേരണയും വിഘാതവുമില്ലെങ്കിൽ, മനുഷ്യൻ അവൻ്റെ സാക്ഷാൽ പ്രകൃതിയിൽ തന്നെ വളരുകയാണെങ്കിൽ, ലോകസൃഷ്ടാവിനെക്കുറിച്ചുള്ള ബോധത്തിലും അവൻ്റെ തൗഹീദിലും അധിഷ്ഠിതമായ സത്യവിശ്വാസം അവനുണ്ടാകാതിരിക്കുകയില്ല. മാത്രമല്ല, ഒരു മനുഷ്യൻ അവന് ബാഹ്യപ്രേരണകളില്ലെങ്കിൽ അവനെങ്ങനെയാണ് ജീവിക്കുക? ധാർമ്മിക മൂല്യങ്ങളോട് ഇണങ്ങുന്ന പ്രേരണകളായിരിക്കും അവനിലുണ്ടാവുക. അവൻ്റെ ബുദ്ധി തേടുന്നതായിരിക്കും, അവൻ നന്മയായി കാണുന്നതും അതായിരിക്കും.

0: യോടുകൂടിയല്ലാതെ ജനിക്കുന്നില്ല. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാണിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസി, അല്ലെങ്കിൽ അഗ്നി ആരാധകനാക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അർത്ഥവത്തായൊരു വാചകം അതിനോട് ചേർത്ത് വെക്കുകയാണ്. എന്താണത്? മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ കാതുമുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞ ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു തെളിവായി നമ്മളിന്ന് ഓതിക്കേട്ട ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ എന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗം ഓതി കേൾപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ ഹൃദ്യമായൊരു കാര്യമെന്ന് പറയുന്നത്, ഒരാളുടെയും ബാഹ്യമായ ഇടപെടലുകളില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവൻ ഇസ്ലാമായിട്ടാണ് വളരുക, മുസ്ലിമായിട്ടാണ് വളരുക എന്നൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാതാപിതാക്കൾ അല്ലെങ്കിൽ ബാഹ്യമായ പ്രേരണകളാണ് ഒരു മനുഷ്യനെ വിഗ്രഹാരാധകനിലേക്ക് അതല്ലെങ്കിൽ അഗ്നി ആരാധകനിലേക്ക് കൊണ്ടുപോകുന്നത് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ആ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ലാ തബ്ദീല ലിഖൽഖില്ല, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റമേയില്ല എന്ന വാക്യം വളരെ ഗൗരവമായൊരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു ഓരോ വസ്തുവിനും അതതിൻ്റെ സൃഷ്ടിയിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതിക്ക് മാറ്റം വരുന്നതല്ല, അഥവാ ഓരോന്നും അവൻ ഉദ്ദേശിച്ചതും നിർണയിച്ചതുമായ സ്വഭാവത്തോടുകൂടി തന്നെ നിലകൊള്ളും. അതിൽ മാറ്റത്തിരുത്തലുകൾ ചെയ്യാൻ ആർക്കും സാധ്യമല്ല, അത് മാറ്റം ചെയ്യപ്പെടാൻ പറ്റുകയുമില്ല എന്ന ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ വ്യക്തമാക്കുകയാണ്. ചുരുക്കത്തിൽ, മനുഷ്യപ്രകൃതിക്കനുയോജ്യമായ ഏകമതമാണ് അള്ളാഹു അവന് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മതം വിട്ട് മറ്റേത് മതവും ആ പ്രകൃതിക്ക് യോജിച്ചതായിരിക്കുകയില്ല. അപ്പോൾ ഉദാഹരണത്തിന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാരാധന നടത്തുന്ന ആളുകൾ, കല്ലിനെ ആരാധിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ പിന്നെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇതൊന്നും ഈ ഒരു ഇസ്ലാം നിഷ്കർഷിച്ചതല്ല, അത് അവൻ്റെ പ്രകൃതിക്ക് ചേർന്നതല്ല, മനുഷ്യപ്രകൃതിക്ക് യോജിച്ചതല്ല എന്ന ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വിശദാംശങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ തഫ്സീറുകളിലേക്ക് നിങ്ങൾ പോകണം എന്നതു മാത്രമാണ് ശ്രോതാക്കളോട് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്.
1: മാഷാഅല്ലാ, മനോഹരമായ ഒരു വിശദീകരണമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ വചനം കേട്ടുകൊണ്ട് തുടങ്ങുന്ന ഒരു ഏറ്റവും ഹൃദ്യമായ രീതിയിൽ അതിനെപ്പറ്റി പഠിക്കാനും അതിൻ്റെ വിശദീകരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു മോർണിംഗ് വൈബ്സിന് കൂടി നമ്മൾ പരിസമാപ്തി കുറിക്കുകയാണ്. ഇൻഷാല്ലാ വീണ്ടും ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ വിവിധമായ ആങ്കറുമാർ നിങ്ങളുടെ കൂടെ ചേരും. ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് മറ്റൊരു പ്രോഗ്രാമിൽ ഒരുമിച്ചിരിക്കാം എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: സംപ്രേഷണം ചെയ്യുന്നു ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ ജാഫർ സലഫിയും നജാഹ് ജാഫറും. വിശുദ്ധ ഖുർആൻ സൂറ നഹ്ല് 111-ാമത്തെ ആയത്ത് ഇനി നമുക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 111-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: نفس
1: يوم تأتي كل نفس
0: يوم تأتي كل نفس
1: يوم تأتي كل نفس

وتوفى كل نفس ما عملت.

0: وهم لا يظلمون.
1: وهم لا يظلمون.

0: حاملة
1: وهم لا يظلمون
0: وهم لا يظلمون.

0: نفسها وتوفى كل نفس ما عملت وهم لا يظلمون.
1: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ പതിവ് പോലെ ജാഫർ സലഫിയും കൂടെ നജാഹ് ജാഫറും വിശുദ്ധ ഖുർആനിലെ സൂറ നഹലിലെ 111-ാമത്തെ ആയത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മുഖമൊഴി. മതേതര ശക്തികൾ മൗനം വെടിയുക എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
3: മതേതര ശക്തികൾ മൗനം വെടിയുക. നഗ്നമായ വർഗീയത വിശ്വാസ പ്രമാണമായി സ്വീകരിക്കുകയും അത് പരസ്യമായി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ നാട് വാഴുമ്പോൾ അതിൻ്റെ അപകടം ശരിക്കും മനസ്സിലാക്കാനോ വിലയിരുത്താനോ കഴിയാതെ മതേതര ജനാധിപത്യ സഖ്യങ്ങൾ സമകാലീന ഇന്ത്യയിൽ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അരാജകത്വം കൊടികുത്തി വാഴുകയാണ്. മുസ്ലിം ആരാധനാലയങ്ങളും മുസ്ലിങ്ങളുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം ബുൾഡോസറുകൾ കൊണ്ട് തകർക്കുന്നു. ജയ് ശ്രീറാം വിളിക്കാൻ പറഞ്ഞ മുസ്ലിം കുട്ടികളെപ്പോലും അതിക്രൂരമായി മർദ്ദിക്കുന്നു. പശുക്കടത്തും ബീഫ് സൂക്ഷിച്ചതും ആരോപിച്ച് മുസ്ലിങ്ങളെയും ദളിതരെയും തല്ലിക്കൊല്ലുന്നു. ഫാഷിസത്തിന്റെ ഇന്ത്യൻ പതിപ്പുകളാണ് സംഘപരിവാർ കക്ഷികൾ എന്നും ഹിറ്റ്ലറുടെ സാമൂഹ്യ വീക്ഷണമാണ് ഇവരുടേതെന്നുമുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഹിറ്റ്ലറും നാസി പാർട്ടിയും ജർമ്മനിയിൽ വേരുറപ്പിച്ചത് തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു. 1928 ജർമ്മൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടിക്ക് വെറും 12 സീറ്റ് മാത്രമാണുണ്ടായിരുന്നത്. 1933 250 സീറ്റുകളും 44% വോട്ടും നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. തുടർന്ന് അധികാരത്തിലെത്തിയതോടെ പാർലമെന്റിനെ റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റി. അതുപോലെ 1984 വെറും 2 MPമാർ മാത്രമുണ്ടായിരുന്ന ബി ജെ പിയാണ് പാർലമെന്ററി സമ്പ്രദായം ഉപയോഗിച്ച് ഇന്ന് ഭരണകക്ഷിയായി തീർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളോ പാർലമെന്ററി സംവിധാനമോ ഫാഷിസത്തിന്റെ വരവിന് ചെറുക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇത് ബോധ്യപ്പെടുത്തിത്തരുന്നു. അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾക്കായുള്ള പരക്കം പാച്ചിലിൽ അന്ധത ബാധിച്ച മതേതര കക്ഷികൾ ഈ യാഥാർത്ഥ്യം കാണാതെ പോകുന്നു. ഗാന്ധിജി ഫാഷിസത്തിന്റെ ഈ മുഖം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ ജനതയ്ക്ക് അദ്ദേഹം ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും സന്തത സഹചാരിയുമായിരുന്ന പ്യാരിലാൽ മഹാത്മാഗാന്ധി അന്ത്യഘട്ടം എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യസമരം കത്തിനിന്ന കാലം, മഹാത്മാഗാന്ധിയുടെ പിന്തുണയില്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥാനം ലഭിക്കാൻ കഴിയില്ലെന്ന് ഫാഷിസ്റ്റുകൾ മനസ്സിലാക്കി. 1934 AICC RSS അടക്കമുള്ള ഫാഷിസ്റ്റ് സംഘടനകളെ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്ത കാലമായിരുന്നു അത്. ഗാന്ധിയെ സ്വാധീനിക്കാൻ അവർ ശ്രമമാരംഭിച്ചു. അങ്ങനെ ഗാന്ധിയുടെ ആസ്ഥാനമായിരുന്ന വർദ്ധയിൽ നടന്ന ഒരു RSS ക്യാമ്പ് സന്ദർശിക്കാൻ ഹെഡ്ഗേവാർ അദ്ദേഹത്തെ ക്ഷണിച്ചു. സ്വതസിദ്ധമായ മര്യാദപ്രകാരം അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചു. പരിപാടിയിൽ പങ്കെടുത്തതിനുശേഷം ഗാന്ധി പ്രകടിപ്പിച്ച അഭിപ്രായം പ്യാരിലാൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. പരിപാടിക്കിടയിൽ കൂട്ടത്തിൽ വന്ന ഒരാൾ ഗാന്ധിയോട് RSSന്റെ മഹിമ എടുത്തു പറയാൻ തുടങ്ങി. അവർ അച്ചടക്കവും ധീരതയും പ്രകടിപ്പിക്കുന്നതായി അയാൾ ചൂണ്ടിക്കാട്ടി. ഗാന്ധിജി അതിന് കൊടുത്ത മറുപടി, ഹിറ്റ്ലറുടെ നാസികളും മുസോളിനിയുടെ ഫാഷിസ്റ്റുകളും അങ്ങനെ തന്നെയായിരുന്നു എന്നതാണ്, എന്ന കാര്യം മറക്കേണ്ട. അതായിരുന്നു, ഫാഷിസ്റ്റ് ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അക്രമങ്ങളും മൗലികാവകാശ ധ്വംസനങ്ങളും നുണപ്രചരണവും അവയ്ക്കെല്ലാം അധികാരം കൈയാളെന്നവർ നൽകുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണയും കണ്ടിട്ടും ഇതിനെല്ലാം മുമ്പിൽ വാതുറക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ആൾക്കൂട്ടമായി മാറരുത് മതനിരപേക്ഷത നാട്ടിൽ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന പാർട്ടികൾ.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മുഖമൊഴി. മതേതര ശക്തികൾ മൗനം വെടിയുക എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷീസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം, ഭാഗം രണ്ട്. രചന നിർവഹിച്ചിരിക്കുന്നത് ടി കെ യൂസഫ്. അവതരണം അബ്ദുൽ സമദ് കല്ലടിക്കോട്.
1: ഷീഇസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം, ഡോക്ടർ ടി കെ യൂസഫ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസാചാരങ്ങൾ വച്ചു പുലർത്തുന്ന ഷിയാകൾക്ക് ഈ മാനദണ്ഡം സ്വീകാര്യമാകില്ല. അതനുസരിച്ച് ഐക്യപ്പെടാൻ അവർ തയ്യാറാവുകയുമില്ല. ഷിയാക്കളെയും സുന്നികളെയും അടുപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഷിയാകളും സുന്നികളും തമ്മിൽ വിശ്വാസത്തിലും മതത്തിന്റെ അടിസ്ഥാനകാര്യങ്ങളിലും വ്യത്യാസമില്ല എന്ന നിലയ്ക്കാണ് ഈ ശ്രമങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള തർക്കം ശാഖാപരമാണെന്ന ധാരണയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്ന മദ്ഹബുകൾക്കിടയിൽ വേണമെങ്കിൽ ഒരു ഐക്യം സാധ്യമാകാനിടയുണ്ട്. എന്നാൽ ഷിയാകളും സുന്നികളും തമ്മിൽ ഇത് അസാധ്യമാണ്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അടിസ്ഥാന അന്തരമുണ്ടായിട്ടും അവർ തമ്മിൽ കാതലായ വ്യത്യാസമില്ല എന്ന് പലരും ഫത്വ നൽകുന്നത് ജനങ്ങളെ ബോധപൂർവം വഴിതെറ്റിപ്പിക്കാനുള്ള ശ്രമമാണ്. സർവോപരി ഇത്തരം ഫത്വകൾ അള്ളാഹുവിന്റെ സത്യമതത്തിൽ നിന്നും ആളുകളെ അകറ്റാനുള്ളൊരു ശ്രമം കൂടിയാണ്. ഷിയാക്കളുടെ പിഴച്ച വിശ്വാസമാണ് യഥാർത്ഥ ഇസ്ലാം എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അപകടകരമാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം വിലയിരുത്തലുകൾ ഷിഈകളുടെ വിശ്വാസം പിഴച്ച വിശ്വാസമാണ് യഥാർത്ഥ ഇസ്ലാം എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അപകടകരമാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം വിലയിരുത്തലുകൾ വ്യക്തമായ തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും പിൻബലത്തിലും മാത്രമേ നടത്താൻ പാടുള്ളൂ. കാരണം രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മറച്ചുവെക്കുന്നതിലൂടെ അത് നിർമ്മാർജ്ജനം ചെയ്യാനാവുകയില്ല, മറിച്ചത് കൂടുതൽ ശക്തിയാർജിക്കാനുണ്ടാവുക. ഒരു രോഗിയെ ആരോഗ്യവാനായി ഗണിക്കുകയും അതനുസരിച്ച് അവനുമായി ഇടപഴകുകയും ചെയ്താൽ അതിന്റെ ഫലം വിനാശകരമായിരിക്കും. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്ന ഷിയാക്കളോട് രാജിയാകുന്നതിലൂടെ രാഷ്ട്രീയ സാമുദായിക നേട്ടങ്ങൾ ലഭിക്കുമെങ്കിലും പാരത്രിക രക്ഷ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ വിശ്വാസ വൈകല്യം മറച്ചുവെക്കാൻ കഴിയില്ല. മതം ഗുണകാംക്ഷയാണ് എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളുടെ ശിർക്കൻ വിശ്വാസങ്ങളെ തമസ്കരിക്കുന്നതോ അല്ലെങ്കിൽ അവ കണ്ടില്ലെന്ന് അടിക്കുന്നതോ മണലിൽ തലപൂഴ്ത്തുന്നതോ ആയ നിലപാടൊരിക്കലും അഭികാമ്യമല്ല. അതുകൊണ്ടുതന്നെ ആത്മാർത്ഥതയുള്ള പ്രബോധകർ ഈ അടിസ്ഥാന ഭിന്നത അനാവരണം ചെയ്യാനാണ് പരിശ്രമിക്കേണ്ടത്. തെറ്റായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ഷിയാകൾ അണിഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന മുഖം മൂടി അനാവരണം ചെയ്യൽ അനിവാര്യമാണ്. ഷിയാക്കളുടെയും സുന്നികളുടെയും വിശ്വാസം പഠനവിധേയമാക്കിയെങ്കിൽ മാത്രമേ അവർ തമ്മിൽ അനുരഞ്ജനം സാധ്യമാകുമോ എന്ന് വിലയിരുത്താനാവുകയുള്ളൂ. സുന്നികൾ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന സ്രോതസ് ഷിയാക്കളോട് എതിരായിത്തീരുന്നത് ഏതെല്ലാം കാര്യങ്ങളിലാണെന്ന് സൂക്ഷ്മമായി വിലയിരുത്തുന്നതും അനിവാര്യമാണ്. ഷിയാക്കൾ ആര് എന്നതിന് ഒരു നിർവചനം ആവശ്യമാകുന്നതുപോലെ സുന്നികൾ ആര് എന്നതിനും ഒരു നിർവചനം അനിവാര്യമാണ്. ഷിയാക്കൾ തങ്ങളാണ് സത്യത്തിലെന്ന് വാദിക്കുന്നതുകൊണ്ടും സുന്നികൾക്കതിൽ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നതിനാലും അവരുടെ വിശ്വാസവും പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഷിഈ വിശ്വാസ സംഹിതകളെക്കുറിച്ച് ലഭ്യമായ പുസ്തകങ്ങൾ അവലംബിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു പഠനമാണിത്. സമഗ്രവും സമ്പൂർണവുമാണെന്ന് അവകാശപ്പെടുന്നില്ല. ഷിഈ നേതാക്കൾക്ക് ആത്മീയ പരിവേഷം ചാർത്തി അവരെ സമ്പൂജിരായി ഗണിക്കുന്നവർക്കും ഷിഈകൾ ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചവർക്കും ഷിഈ സുന്നി ഐക്യത്തിന്റെ സാധ്യതകൾ ആരായുന്നവർക്കും ഷിയാക്കളെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടാക്കാൻ ഈ വായന പരമ്പര സഹായിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഡോക്ടർ ടി കെ യൂസഫിന്റെ ഷീസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം എന്ന രചനയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു കവർ സ്റ്റോറി. ഇസ്ലാമിക സത്വം മറച്ചുവെക്കേണ്ടതുണ്ടോ? ടി കെ അഷ്റഫിന്റെ രചനക്ക് അബ്ദുസമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
1: ഇസ്ലാമിക സ്വത്വം മറച്ചുവെക്കേണ്ടതോ? എഴുത്ത് ടി കെ അഷ്റഫ്, ജനറൽ സെക്രട്ടറി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഒരു സുപ്രഭാതത്തിൽ യാദൃശ്ചികമായല്ല മനുഷ്യൻ തന്റെ ആദർശത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും പടിയിറങ്ങിപ്പോകുന്നത്. അത് തികച്ചും ക്രമേണയുള്ള ഒരു പ്രക്രിയയാണ്. നമ്മൾ അറിയുക പോലും ചെയ്യാത്ത വിധം നിശബ്ദമായി നമ്മുടെ ഉള്ളിലെ ആദർശബോധം ചോർന്നുപോയേക്കാം. അങ്ങനെയുള്ള കറുത്ത നാളുകളിലൂടെയാണ് ആധുനിക മുസ്ലിം സമൂഹം കടന്നുപോകുന്നത്. ഈയൊരു അപജയത്തിന്റെ മനഃശാസ്ത്രത്തെയും ഭയത്തിന്റെ നിഴലിൽ സ്വന്തം സ്വത്വം ഒളിച്ചുവെക്കാൻ ശ്രമിക്കുന്നവർ ആത്മീയ ശൂന്യതയെയും വിശുദ്ധ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നാം ഗൗരവപൂർവം പുനർവിചാരണ ചെയ്യേണ്ടതുണ്ട്. അസ്തിത്വം മറച്ചുവെക്കുന്നതിന് പിന്നിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഉത്തമമായ വാക്ക് പറയുന്നവനാരുണ്ട്? വിശുദ്ധ ഖുർആനിന്റെ ഈ ചോദ്യം ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സിൽ അഭിമാനബോധം നിറയ്ക്കേണ്ടതാണ്. എന്നാൽ സമകാലിക സമൂഹത്തിൽ താനൊരു മുസ്ലിമല്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ ചിലരെങ്കിലും വ്യഗ്രതപ്പെടുന്നതും നാം കാണുന്നു. ഇസ്ലാമിക ചിഹ്നങ്ങൾ സ്വീകരിക്കുന്നതിലെ മടിയിലും വേഷവിധാനങ്ങളിൽ വരുത്തുന്ന വിട്ടുവീഴ്ചകളിലുമൊക്കെ അത് പ്രകടമാണ്. നല്ല മുസ്ലിം എന്നും ചീത്ത മുസ്ലിം എന്നുമുള്ള പുതിയ ബൈനറികൾ വരുന്നത് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ്. താൻ നാമമാത്രമായ ഒരു മുസ്ലിമായി ജീവിക്കുന്നവൻ മാത്രമാണെന്ന് സമൂഹമധ്യേ വരുത്തി തീർക്കാനും ഇസ്ലാം ഉപേക്ഷിച്ചാൽ പോലും മുൻ മുസ്ലിം, എക്സ് മുസ്ലിം എന്ന ലേബലിൽ അറിയപ്പെടാനും ചിലർ കാണിക്കുന്ന ഈ ആവേശം ഭയപ്പെടുത്തുന്നതാണ്. മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ ഈയൊരു പ്രതിസന്ധിയിലേക്ക് ആധുനിക തലമുറയെ നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ പലതാണ്. ഭൂരിപക്ഷ സംസ്കാരത്തിനു മുന്നിൽ സ്വന്തം വിശ്വാസവും ആചാരങ്ങളും അപരിഷ്കൃതമാണെന്ന തെറ്റായ ധാരണയിൽ നിന്നുണ്ടാകുന്ന അപകർഷബോധമാണ് ഇതിലൊന്നാമത്തേത്. ചുറ്റുമുള്ള വിദ്വേഷ പ്രചാരണങ്ങളെയും ഇസ്ലാമോഫോബിയെയും കൃത്യമായ അറിവോടെ പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പതർച്ചയാണ് മറ്റൊന്ന്. അതിതീവ്രമതേതരത്വം, അൾട്രാ സെക്കുലറിസം അഭിനയിച്ചാൽ മാത്രമേ രാജ്യത്ത് ജീവിക്കാനും അംഗീകാരം നേടാനും സാധിക്കൂ എന്ന തെറ്റായ തോന്നലും ഇതിന് കാരണമാണ്. മതത്തിന്റെ അതിർവരമ്പുകൾ പാലിക്കാതെ സ്വന്തം താൽപ്പര്യങ്ങൾക്കും ഇച്ഛകൾക്കുമനുസരിച്ച് ജീവിക്കാൻ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ പലരും ശ്രമിക്കുന്നു. മതത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനമില്ലായ്മയും അടിസ്ഥാനപരമായ അറിവില്ലായ്മയുമാണ് ഈ ആത്മവീര്യ ചോർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം. പൊരുത്തപ്പെടലുകളും സമകാലിക വേട്ടയാടലുകളും. യഹൂദർക്കോ നസാറാക്കൾക്കോ ഒരിക്കലും നിന്നെ പറ്റി തൃപ്തി വരികയില്ല. നീ അവരുടെ മാർഗം പിൻപറ്റുന്നതുവരെ പറയുക, അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. നിനക്ക് അറിവ് വന്നു കിട്ടിയതിനുശേഷം അവരുടെ തന്നിഷ്ടങ്ങളെയെങ്ങാനും നീ പിൻപറ്റിപ്പോയാൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കാനോ സഹായിക്കാനോ ആരുമുണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 2:120. മറ്റുള്ളവരുടെ തൃപ്തിക്കുവേണ്ടി സന്ദർഭാനുസരണം ഇസ്ലാമികാദർശത്തെയും സംസ്കാരത്തെയും കൈയൊഴിക്കരുത് എന്നാണ് ഈ സൂക്തം അറിയിക്കുന്നത്. വിമർശകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പലരും ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം എത്ര മാറിക്കൊടുത്താലും അവർ ആക്ഷേപം നിർത്തുകയില്ല. ഇസ്ലാമിക പേര് എന്ന അവസാന അടയാളം കൂടി അഴിച്ചുവെക്കുന്നതുവരെ ഈ വേട്ടയാടൽ തുടരുക തന്നെ ചെയ്യും. ഇതിന്റെ ഏറ്റവും വലിയ സമകാലിക ഉദാഹരണമാണ് സാംസ്കാരിക പ്രവർത്തകൻ കെ എൻ കുഞ്ഞഹമ്മദിനെതിരെ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ. അതിനു സമാനമായാണ് ഒരു സിനിമാ നടിക്കെതിരെയുള്ള ജിഹാദി ആരോപണം. ഇത്രയും കാലം ഇടതുപക്ഷ സഹയാത്രികനായി ജീവിച്ച വ്യക്തിയാണ് കെ എൻ കുഞ്ഞഹമ്മദ്. ഒരു സെമിനാറിന്റെ നോട്ടീസിൽ ആ കെ എന്നിന്റെ പേര് കാണുമ്പോൾ ഇടതുപക്ഷ ചിന്താഗതിക്കാർ പോലും അസ്വസ്ഥപ്പെടുന്നു എന്നത് ഇന്നത്തെ ഭീതിതമായ സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. മുസ്ലിം നാമധാരികളെപ്പോലും ജിഹാദികളായും വിനാശകാരികളായും മുദ്രകുത്തുന്ന ആധുനിക സിനിമകളും ഈ യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നു. ഏറ്റവും ഒടുവിലെ അഭിമുഖത്തിൽ കെ എൻ തന്നെ വ്യക്തമാക്കുന്നതുപോലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവർ മർദ്ദിത വിഭാഗമാണെന്ന് തുറന്നു പറയേണ്ടത് ഇന്നൊരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. ഇത്രമേൽ ഇസ്ലാമികമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു സഞ്ചരിച്ചിട്ടും കേവലം പേരിന്റെ പേരിൽ മാത്രം ഇവർ വേട്ടയാടപ്പെടുന്നുവെങ്കിൽ ഒന്നു മനസ്സിലാക്കുക, മുൻവിധികളോടെ നിങ്ങളെ വളയുന്ന ശക്തികൾക്ക് മുന്നിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വിട്ടുവീഴ്ചയും പര്യാപ്തമല്ല. ജീവിച്ചു പോകേണ്ടേ? കാര്യങ്ങൾ നടക്കേണ്ടേ? ജനങ്ങളെ വെറുപ്പിച്ചാൽ പ്രശ്നമല്ലേ? എന്നൊക്കെയുള്ള ന്യായങ്ങൾ നിരത്തി അള്ളാഹുവിന്റെ ദീനിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവർ പ്രവാചകന്റെ വലിയ താക്കീത് ഓർക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ കോപം വകവയ്ക്കാതെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നവന് ജനങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങൾക്ക് അള്ളാഹു മതിയാകും. എന്നാൽ അള്ളാഹുവിനെ കോപിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രീതി ആഗ്രഹിക്കുന്നവനെ അള്ളാഹു ആ ജനങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കളയുന്നതാണ്. കാര്യങ്ങൾ ശരിയായി അറിയുമെന്നിരിക്കെ നാം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് കീഴടങ്ങിയാൽ, അറിവ് ലഭിച്ചതിനുശേഷം അവരുടെ ഇച്ഛകളെ താങ്കളെ പിന്തുടരുന്ന പക്ഷം അള്ളാഹുവിൽ നിന്ന് യാതൊരു രക്ഷാധികാരിയോ സഹായിയോ താങ്കൾക്കുണ്ടാകില്ലെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്ന കാര്യം ഓർക്കുക. പൊങ്ങുതടിയായി മാറും മുമ്പ് ഇസ്ലാമോഫോബിയയെ എതിർക്കേണ്ടത് വിമർശകരുടെ താൽപ്പര്യമനുസരിച്ച് മാറിക്കൊടുത്തുകൊണ്ടല്ല, യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിക്കൊടുക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിനുണ്ടാകേണ്ടത്. സമുദായത്തിന്റെ നേതൃനിരയിൽ ഇരിക്കുന്നവർ പ്രത്യേകിച്ചും ഇക്കാര്യം ശ്രദ്ധിക്കണം. തന്റെ വിശ്വാസത്തിലുള്ള ആത്മാഭിമാനം അടിയറ വെച്ചുകൊണ്ട് ജീവിച്ചാൽ ഒടുവിൽ അപമാനമായിരിക്കും വന്നു ഭവിക്കുക എന്ന കാര്യം ഓർക്കണം. വാർദ്ധക്യത്തിന്റെ അവശത പിടികൂടുകയും സ്ഥാനമാനങ്ങളില്ലാതാവുകയും ചെയ്താൽ ഒന്നുമല്ലാത്ത ഒരു പൊങ്ങുതടിയായി നമ്മൾ അവശേഷിക്കും. നാളെ ഖബറിൽ കിടക്കേണ്ടി വരിക തനിച്ചായിട്ടാണ്. പാർട്ടിയോ അനുയായികളോ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളോ കമൻ്റുകളോ ഒന്നും അവിടെ തുണയാകില്ല. പരലോകബോധത്തോടെ, വിട്ടുവീഴ്ചയില്ലാത്ത ആദർശ ദൃഢതയോടെ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ആരെന്തു പറഞ്ഞാലും അതൊരു വിശ്വാസിയെ അസ്വസ്ഥപ്പെടുത്താൻ പാടില്ലാത്തതാണ്. ഈയൊരു പശ്ചാത്തലത്തിൽ KEN-നോട് ഗുണകാംക്ഷാപരമായ ഒരു അഭ്യർത്ഥനയുണ്ട്. സൃഷ്ടാവ് താങ്കൾക്ക് വലിയ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശേഷിയും അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. അതിശക്തമായൊരു തൂലികയും മനുഷ്യഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്ന വിധം മൂർച്ചയുള്ള സംസാര വൈഭവവുമുണ്ട്. എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും കേരളത്തിന്റെ പുതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന താങ്കൾക്ക് ഇക്കാര്യങ്ങൾ മറ്റാരെക്കാളും വേഗത്തിൽ ഉൾക്കൊള്ളാനുമാകും. താങ്കളുടെ പഴയ കൃതികളും ഇപ്പോഴത്തെ നിരീക്ഷണങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് താങ്കൾ കടന്നുവരുന്നതിൻ്റെ ഒരു വെള്ളി വെളിച്ചം മിന്നിമറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഈ സായം സന്ധ്യയിൽ ഒരു പുനരാലോചന നടത്തുന്നത് ഏറെ നന്നായിരിക്കും. ആർക്കുവേണ്ടിയാണോ ഇത്രയും കാലം താങ്കൾ പേനയെടുത്തതും നാവ് ചലിപ്പിച്ചതും, അവരൊന്നും പ്രതിസന്ധിയിൽ താങ്കളുടെ കൈപിടിക്കാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മനുഷ്യന്റെ ആമാശയം നിറഞ്ഞാൽ മാത്രം അവന്റെ ആവശ്യങ്ങൾ അവസാനിക്കുന്നില്ല. അവന്റെ ആത്മാവിന്റെ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം വേണമെന്ന കാഴ്ചപ്പാടിനെ നാം പിന്തുണയ്ക്കണമെന്ന് ഒരു അഭിമുഖത്തിൽ അനുഭവ സാക്ഷ്യത്തിലൂടെ താങ്കൾ വിശദീകരിച്ചു കണ്ടു. ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ആ ഉത്തരം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലുണ്ട്. താങ്കളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന പുതിയ ബോധ്യങ്ങൾ മുന്നിൽ വച്ചുകൊണ്ട് ഖുർആൻ ഒന്നുകൂടി വായിച്ചാൽ വലിയ തിരിച്ചറിവുകൾ താങ്കൾ തേടിയെത്താതിരിക്കില്ല. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ശേഷം ഖുർആൻ സ്വയം പഠിച്ച് അതിന്റെ വലിയൊരു പ്രചാരകനും മതസംഘടനയുടെ അമരക്കാരനുമായി മാറിയ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. സൗമ്യനായ ഒരു ഡോക്ടർ, സമുദായ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ നാടിന്റെയും സമുദായത്തിന്റെയും പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത്. സമയം ഇനിയും വൈകിയിട്ടില്ല. പ്രഭാതത്തിൽ നാം കണ്ണ് ഇറുക്കി ചിമ്മിയാലും ബെഡ്റൂമിന്റെ മുഴുവൻ ജനവാതിലുകൾ കൊട്ടിയടച്ചാലും സൂര്യൻ ഉദിക്കാതിരിക്കുകയില്ല. അതുപോലെ നാം എത്ര നിഷേധിച്ചാലും മരണശേഷമുള്ള പരലോകം സംഭവിക്കാതിരിക്കുകയില്ല. നാം നിഷേധിച്ച പരലോകത്ത് നാം എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ, അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇഹലോകത്തേക്ക് ഒന്ന് തിരിച്ചയക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയാതിരിക്കുകയും ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 6:27. അത് ഉപകാരപ്പെടാത്ത വിലാപമായിരിക്കും. അവിടെ നിന്നും ഇഹലോകത്തേക്കൊരു മടക്കം ഒരിക്കലുമുണ്ടാകില്ല. തങ്ങളുടെ നാഥനെ നിഷേധിച്ചവർക്ക് നരകശിക്ഷയാണുള്ളതെന്നും അതിലേക്കെറിയപ്പെടുമ്പോൾ അതൊരു ഗർജനം പുറപ്പെടുവിക്കുന്നത് അവർ കേൾക്കുമെന്നും നിങ്ങളുടെ അടുത്തൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ എന്ന് കാവൽക്കാർ ചോദിക്കുമ്പോൾ അവർ അത് സമ്മതിക്കുമെന്നും ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധ്യായം 67 വചനമാറ്. ചിന്താശേഷി ഉപയോഗപ്പെടുത്താതെ ആയുസ് വൃഥാ ചെലവഴിച്ചത് ചോദിക്കപ്പെടുന്ന കാര്യമാണ്. അവർ അവിടെ വച്ച് മുറവിളി കൂട്ടും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ പുറത്തയക്കണമേ, മുമ്പ് ചെയ്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളാം. അപ്പോൾ നാം പറയും, ആലോചിക്കുന്നവൻ ആലോചിക്കാൻ മാത്രം നിങ്ങൾക്ക് നാം ആയുസ് തന്നില്ലേ? താക്കീതുകാരൻ നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്തു, അതിനാൽ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക, അക്രമികൾക്ക് യാതൊരു സഹായിയുമില്ല. അധ്യായം 35 വചനം 37. തിരിച്ചറിവ് അനിവാര്യം. മതപരമായ അസ്തിത്വം നിലനിർത്തുന്നതിലുള്ള അപകർഷബോധം നീങ്ങാൻ ചില തിരിച്ചറിവുകൾ അനിവാര്യമാണ്. ഒന്നാമതായി, ഇസ്ലാമാണ് ശരിയെന്ന ഉറച്ച ബോധ്യമുണ്ടാകണം. സന്മാർഗവും സത്യമതവും കൊണ്ട് എല്ലാ മതങ്ങൾക്കും മീതെ അതിനെ തെളിയിച്ചു കാണിക്കാൻ വേണ്ടി തൻ്റെ ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. ബഹുദൈവാരാധകർക്ക് അത് അനിഷ്ടകരമായാലും ശരി. അധ്യായം 61 വചനം 9. തീർച്ചയായും അല്ലാഹുവിങ്കൽ മതം എന്നാൽ ഇസ്ലാമാകുന്നു. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്ക് മതപരമായ അറിവ് വന്നുകിട്ടിയ ശേഷം തന്നെയാണ് ഭിന്നിച്ചത്. അവർ തമ്മിലുള്ള കക്ഷിമാത്സര്യം നിമിത്തമെത്രയത്. വല്ലവരും അല്ലാഹുവിന്റെ തെളിവുകൾ നിഷേധിക്കുന്നുവെങ്കിൽ അല്ലാഹു അതിവേഗം കണക്ക് ചോദിക്കുന്നവനാകുന്നു. അധ്യായം 3 വചനം 19. ഇസ്ലാം ദൈവത്തിനുള്ള ആത്മാർപ്പണം. അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്നൊരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. പരലോകത്തിൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനുമായിരിക്കും. അധ്യായം 3 വചനം 85. രണ്ടാമതായി, പ്രതാപവും അംഗീകാരവും മറ്റുമുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ നാം നിന്ദ്യരാകും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ഇസ്ലാമിലെ രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹുവിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയവും ചിന്താർഹവുമാണ്. തീർച്ചയായും നാം ഏറ്റവും നിന്ദ്യരായ ഒരു ജനതയായിരുന്നു. അല്ലാഹു നമ്മെ ഇസ്ലാം കൊണ്ട് പ്രതാപമുള്ളവരാക്കി. അല്ലാഹു നമുക്ക് തന്ന ഈ ഇസ്ലാമല്ലാത്ത മറ്റൊന്നിലൂടെ നമ്മൾ പ്രതാപമാഗ്രഹിച്ചാൽ അല്ലാഹു നമ്മെ വീണ്ടും നിന്ദ്യരാക്കും. ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏതൊരാൾക്കും ഏതു മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രഖ്യാപിക്കുകയും പ്രബോധനം ചെയ്യുകയുമാവാം. എൻ്റെ പാർട്ടിയാണ് ശരി എന്നോ എൻ്റെ മതമാണ് ശരിയെന്നോ പറയാനും അവകാശമുണ്ട്. അതിൽ അപരവിദ്വേഷമോ വെറുപ്പോ ഇല്ല. മറ്റുള്ളതൊന്നും ഇവിടെ പാടില്ല എന്നോ ഞങ്ങൾക്ക് മാത്രമാണ് ഇവിടെ അവകാശങ്ങളുള്ളതെന്നോ പറയുന്നതാണ് പ്രശ്നം. അങ്ങനെ മുസ്ലിങ്ങളാരും പറയാറില്ല. ഏതു മതവിശ്വാസിക്കും തന്റെ മതത്തിന്റെ വഴിയിൽ അന്തസ്സോടെ ജീവിക്കാൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ടെന്നിരിക്കെ ചിലർക്കൊന്നും അതിനവകാശമില്ല എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളവരാണ് രാജ്യത്തിനു ഭീഷണി. കേരളീയ പൊതുമണ്ഡലവും മുസ്ലിം രാഷ്ട്രീയവും. ഇന്ന് കേരളത്തിൽ വളരെ പ്രകടമായ ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഈയൊരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടികൾ ഭരണത്തിൽ പങ്കാളികളാകുമ്പോൾ അവർക്ക് മുസ്ലിം സമുദായത്തിന് ഭരണഘടന അനുവദിച്ചു നൽകുന്ന ന്യായമായ അവകാശങ്ങൾ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കാൻ സാധിക്കാത്ത വിധം വലിയൊരു രാഷ്ട്രീയ പ്രതിരോധം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരാറുണ്ട്. മുസ്ലിങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള സങ്കുചിതമായ ഒരു നരേറ്റീവ്, ഒരാഖ്യാനമാണ് ഇവിടെ ബോധപൂർവം ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് തികച്ചും വിവേചനപരമാണ്. കാരണം കേരളത്തിലെ മറ്റു പല പ്രമുഖ സമുദായങ്ങളും വളരെ പബ്ലിക്കായി തന്നെ മുന്നോട്ട് വരികയും തങ്ങളുടെ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും വേണ്ടി ഭരണകൂടത്തോട് ശക്തമായി വിലപേശുകയും ചെയ്യാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊന്നും അതിനെ വർഗീയതയായോ മതത്തിൻ്റെ സങ്കുചിത താൽപ്പര്യമായോ ആരും വ്യാഖ്യാനിക്കാറില്ല. എന്നാൽ മുസ്ലിം സമുദായം തികച്ചും ന്യായമായ ഒരാവശ്യം മുന്നോട്ടുവച്ചാൽ പോലും അതിനെ ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള അപകടകരമായ ചർച്ചയാക്കി മാറ്റാൻ ചാനൽ മുറികളും മാധ്യമങ്ങളും വലിയ തോതിൽ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പൊതുവേദിയിൽ തുറന്നു പറയാൻ മടിക്കാണിക്കുന്ന അവസ്ഥാവിശേഷം സംജാതമായിരിക്കുന്നു. ഇസ്ലാമികമായ മൂല്യങ്ങളും സംസ്കാരങ്ങളും പൊതുമധ്യത്തിൽ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ പലപ്പോഴും അവർ അധൈര്യപ്പെടുന്നു. മാത്രമല്ല, ചില പ്രത്യേക മതങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കേവലം പൊതുവായത് ആണെന്ന് പറഞ്ഞ് അവ കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഔദ്യോഗിക പരിപാടികളിലും പൊതുവേദികളിലും ഇത്തരം ആചാരങ്ങൾ എല്ലാവരെക്കൊണ്ടും ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും തങ്ങളുടെ വിശ്വാസപരമായ കാരണങ്ങളാൽ മാറി നിൽക്കാൻ മുസ്ലിം ജനപ്രതിനിധികൾക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നു. ഭൂരിപക്ഷ പൊതുബോധത്തെ ഭയന്ന് സ്വന്തം അസ്തിത്വവും സ്വത്വവും ഐഡന്റിറ്റിയും മറച്ചുവെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന വലിയൊരു ഗതികേട് ഇന്ന് നമ്മുടെ നേതാക്കൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈയൊരു തിരിച്ചുപോക്ക് ഭാവിയിൽ വലിയ അപകടം വരുത്തിവെക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ചരിത്രത്തിലെ ധീരമായ മാതൃകകൾ, ഇതിലും എത്രയോ വലിയ പ്രതിസന്ധികളും കലുഷിതമായ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ മുൻഗാമികൾ തങ്ങളുടെ മതപരമായ വിശ്വാസവും അസ്തിത്വവും അടയാളങ്ങളും ചിഹ്നങ്ങളും കൃത്യമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. മക്കയിലെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അബിസീനിയയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങളെ മടക്കി അയപ്പിക്കാൻ ഖുറൈശികൾ നജാഷി രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ സംഭവം നാം ഓർക്കണം. ക്രിസ്ത്യാനിയായ രാജാവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനും വേണ്ടി ഈസാ നബി അലൈഹിസ്സലാമിയെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് ഒളിച്ചുവെക്കാൻ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തയ്യാറായില്ല. രാജാവ് ചോദിച്ചപ്പോൾ നിർഭയമായി സൂറത്തു മറിയമിലെ വചനങ്ങൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് ജാഫർ പ്രഖ്യാപിച്ചത്, അദ്ദേഹം അല്ലാഹുവിന്റെ ദാസനും അവന്റെ റസൂലും കന്യകയായ മറിയമിലേക്ക് അവനിട്ടുകൊടുത്ത അവന്റെ വചനവുമാകുന്നു എന്നെല്ലാമാണ്. ഈ ആദർശ ധീരതയാണ് നജാഷിയുടെ ഹൃദയം കീഴടക്കിയതും മുസ്ലിങ്ങൾക്കവിടെ അഭിമാനത്തോടെ ജീവിക്കാൻ അഭയം നൽകാൻ കാരണമായതും. ദേശീയതലത്തിലും കേരളത്തിലും പൊതുരംഗത്തും മതരംഗത്തും രാഷ്ട്രീയത്തിലും ഒരുമിച്ച് നേതൃത്വം നൽകിയ നമ്മുടെ മുൻഗാമികൾ തങ്ങളുടെ ഇസ്ലാമിക സ്വത്തും ഉയർത്തിപ്പിടിച്ചാണ് ജീവിച്ചത്. മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുമ്പോഴും സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴും തന്റെ പണ്ഡിത വേഷവും മതനിഷ്ഠയും കൈവിടാൻ തയ്യാറായില്ല. ഹൈദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അമരക്കാരനായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിലകൊണ്ടപ്പോൾ മുസ്ലിം വ്യക്തി നിയമങ്ങൾക്കും ശരീഅത്തിനും നേരെ ഉയർന്ന വെല്ലുവിളികൾ നേരിട്ടത് തന്റെ തനതായ മുസ്ലിം സ്വത്വബോധം പാർലമെന്റിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷ് മജിസ്ട്രേറ്റിന് മുന്നിൽ കോൺഗ്രസിന്റെയും ഖിലാഫത്തിന്റെയും നേതാവായി നിൽക്കുമ്പോഴും തന്റെ പണ്ഡിതവേഷം മാറ്റാനോ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാനോ ഈ മൊയ്തുമൂലവി തയ്യാറായില്ല. കോയമ്പത്തൂർ വെല്ലൂർ ജയിലറകളിലെ ക്രൂര പീഡനങ്ങൾക്കിടയിലും ഇസ്ലാമിക തനിമ അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന്റെയും മതസംഘടനകളുടെയും ഉന്നത നേതൃത്വം വഹിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും സി എച്ച് മുഹമ്മദ് കോയയും അധികാരത്തിന്റെയോ സെക്യുലറിസത്തിന്റെയോ പേരിൽ തങ്ങളുടെ ഇസ്ലാമിക വേഷത്തിലോ നമസ്കാരമുൾപ്പെടെയുള്ള ആചാരങ്ങളിലോ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. സി എച്ച് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും തന്റെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും ഇസ്ലാമിക പാരമ്പര്യത്തെയും സ്വത്വത്തെയും അഭിമാനത്തോടെയാണ് പ്രതിനിധീകരിച്ചത്. ഭരണാധികാരികളുടെയോ ഭൂരിപക്ഷത്തിന്റെയോ ഫാഷിസ്റ്റ് മനോഭാവക്കാരുടെയോ മുന്നിൽ സ്വന്തം മതചിഹ്നങ്ങളും ആചാരങ്ങളും ഒളിച്ചുവെക്കുന്നതിലല്ല, മറിച്ച് പ്രതിസന്ധികളിലും ഞാൻ അഭിമാനിയായ മുസ്ലിമാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്നതിലാണ് വിജയം. അങ്ങനെ നിലകൊണ്ടുതന്നെ ഇതര മതസ്ഥരുമായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയാൻ സാധിക്കുക എന്നതാണ് മുൻഗാമികൾ കാണിച്ചു തന്ന മാതൃക. അതിലാണ് രാജ്യത്തിന്റെ സൗന്ദര്യവും. മുൻഗാമികൾ കാണിച്ചു തന്ന ആദർശപ്രതാപം തിരിച്ചുപിടിക്കാൻ ആധുനിക മുസ്ലിം സമൂഹം സന്നദ്ധമാകേണ്ടതുണ്ട്.
0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് കവർ സ്റ്റോറി, ഇസ്ലാമിക സ്വത്വം മറച്ചുവെക്കേണ്ടതോ എന്ന വിഷയത്തിൽ ടി കെ അഷ്റഫിന്റെ രചനക്ക് അബ്ദുസമദ് കല്ലടിക്കോടിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിതുവരെ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: قد كفاني علم ربي من سؤالي
4: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
5: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
1: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
5: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ. തുമ്മലും കോട്ടുവായും ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യ സഹജമായ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് തുമ്മുക എന്നുള്ളതും രണ്ട് കോട്ടുവ ഇടുക എന്നുള്ളതും. ധാരാളം വിഷയങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ധാരാളം മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തുമ്മുക എന്നുള്ളത് ഒരനുഗ്രഹമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു നിഅമത്താണ്. കോട്ടുവായിടുക എന്നുള്ളതോ, അത് പിശാചിൽ നിന്നുള്ളതാണ്. ഇൻഷാല്ലാ രണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. തുമ്മുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. തുമ്മുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു മര്യാദയാണ് തുമ്മുമ്പോൾ ശബ്ദം താഴ്ത്തുക എന്നുള്ളതും വായ മറച്ചു പിടിക്കുക എന്നുള്ളതും. ഹദീസിൽ തന്നെ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അത്തസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മുമ്പോൾ വളഅയദഹു തൻ്റെ കൈ വെക്കുമായിരുന്നു, ഔ സൗബഹു അല്ലേ വസ്ത്രം വെക്കുമായിരുന്നു, അലാ ഫീഹി തൻ്റെ വായയിൽ, അഥവാ തൻ്റെ കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ വായ മറച്ച് പിടിക്കുമായിരുന്നു എന്നർത്ഥം. അപ്പോൾ റസൂലുള്ളാഹി എന്തു ചെയ്യൂല, മുമ്പിലിരിക്കുന്ന ആളെ നേരെ തുമ്മുമായിരുന്നില്ല, അല്ലെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് തുമ്മുമായിരുന്നില്ല, മറിച്ച് കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ വായ പൊത്തിപ്പിടിച്ച് തുമ്മുമായിരുന്നു, അഥവാ കൈകൊണ്ട് വായ മറക്കുമായിരുന്നു എന്നർത്ഥം. അതെന്തിനാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മുമ്പിലിരിക്കുന്ന ആളുടെ ദേഹത്തേക്ക് തെറിക്കാതിരിക്കാൻ. ഒരു പക്ഷേ തുമ്മുമ്പോൾ തുപ്പലം തെറിച്ചേക്കാം, കഫൻ തെറിച്ചേക്കാം, ചുറ്റുപാടുമുള്ള ആളുകൾക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത പല സന്ദർഭങ്ങളും ഉണ്ടാക്കി. ഒരു പക്ഷേ തുമ്മുന്ന സമയത്ത് നമ്മുടെ മുഖത്തിൻ്റെ രൂപം മാറിയേക്കാം, ആളുകൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഒരു മുഖം നമ്മുടെ മുഖമായേക്കാം. അപ്പം ഇതിൽ നിന്നെല്ലാം ഒരു മറ കിട്ടുന്നതിന് വേണ്ടി റസൂലുള്ളാഹി തൻ്റെ കൈകൊണ്ടോ മുഖം വസ്ത്രം കൊണ്ടോ മുഖം മറച്ചു പിടിക്കുമായിരുന്നു. എത്ര നല്ലൊരു മര്യാദയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതധികം ആളുകളും ശ്രദ്ധിക്കാറില്ല. ഇനി ഇത് ചെയ്യുന്നവർ തന്നെ കേവലം ഒരു ആദത്തായി, ഒരു ശീലമായിട്ടാണ് ചെയ്യാറുള്ളത്. ഇതൊരു സുന്നത്തി എന്ന നിലയിൽ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ വഹഫവ, പ്രവാചകൻ ശബ്ദം താഴ്ത്തുമായിരുന്നു. ചില ആളുകൾ തുമ്മുമ്പോൾ വളരെ ഉച്ചത്തിൽ തുമ്മും, അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന രൂപത്തിൽ. അങ്ങനെ തുമ്മാൻ പാടില്ല, ശബ്ദം പരമാവധി താഴ്ത്തി തുമ്മണം. ഔ ഗദ്ദ ബിഹാ സൗതഹു, ശബ്ദം റസൂലുള്ളാഹി വളരെയധികം താഴ്ത്തിപ്പിടിക്കുമായിരുന്നു. അപ്പം നമ്മുടെ മുഖം വികൃതമാകുന്ന ആളുകൾ കാണാതിരിക്കാൻ, ആളുകളുടെ ദേഹത്തേക്കോ മുന്നിലിരിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിലേക്കോ വൃത്തിഹീനമായതൊന്നും തെറിക്കാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന വലിയ ഒരു മര്യാദയാണ് ഇത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തുമ്മുന്ന സമയത്ത് വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈകൾ കൊണ്ടോ വായ മറച്ചു പിടിക്കുക, ആളുകളുടെ ഇടയിൽ നിന്നും താഴോട്ടോ വശത്തേക്കോ ആക്കിയിട്ട് നമ്മൾ മുഖം മാറ്റുക. അതേപോലെ തന്നെ പരമാവധി ശബ്ദം താഴ്ത്തി തുമ്മാൻ ശ്രമിക്കുക. ആ സമയത്തെല്ലാം നിയ്യത്ത് ഹൃദയത്തിലുണ്ടാകണം, അപ്പോഴാണ് പ്രതിഫലം. അതുപോലെ തന്നെ തുമ്മിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കണം. അപ്പം അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം അൽഹംദുലില്ലാഹ് എന്നാണ്. എന്നാൽ വ്യത്യസ്ത രൂപങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ വന്നത് റസൂലുള്ളാഹി പറയുന്നു, ഇദാ അത്തസ അഹദുക്കും ഫല്യഖുൽ, നിങ്ങളിൽ ഒരാൾ തുമ്മിയാൽ അവൻ പറയട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുമ്മിയതിന് ശേഷം പറയൽ സുന്നത്താണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇദാ അത്തസ അഹദുക്കും ഫലിയഖുൽ, നിങ്ങളിൽ ഒരാൾ തുമ്മിയാൽ അവൻ പറയട്ടെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയട്ടെ, അത്രമാത്രമുള്ളൂ. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇദാ അത്തസ അഹദുക്കും ഫലിയഖുൽ, നിങ്ങളിൽ ഒരാൾ തുമ്മിയാൽ അവൻ പറയട്ടെ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ സമയത്തും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പോൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്നെങ്കിലും നമ്മൾ പറയണം, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഇതിലേത് രൂപവും നമുക്ക് പറയാം. മാറി മാറി പറയലാകും നല്ലത്. ഒരു പ്രാവശ്യം തുമ്മിപ്പ അലഹമുല്ലാ പറഞ്ഞു, പിന്നൊരു തവണ തുമ്മിയപ്പ അലഹമുല്ലാ റബ്ബിൽ ആലമീൻ പറഞ്ഞു.

വസ്തുക്കളെ അത് പുറന്തള്ളുകയാണ്. നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി നമ്മുടെ ശരീരത്തിൽ കയറിപ്പറ്റിയ എന്തോ ഒരു വസ്തു, അത് ശരീരത്തിൽ നിന്നാൽ ഉപദ്രവമാണ്. അതിനെ ശരീരം പുറന്തള്ളുന്ന ഒരു മെക്കാനിസമാണ് തുമ്മൽ. തുമ്മുന്നതിലൂടെ അത് സംഭവിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് ആളുകൾ ബാക്ടീരിയകളുടെ ഇൻഫെക്ഷൻ കാരണം മരണപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച പല മാലിന്യങ്ങൾ കാരണവും അസുഖങ്ങൾ വന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട്. ആ മാലിന്യങ്ങൾ അള്ളാഹു പുറന്തള്ളാൻ വേണ്ടി നമുക്ക് നിശ്ചയിച്ച് തന്ന ഒന്നാണ് ഈ തുമ്മൽ. അപ്പോൾ അള്ളാഹു നമ്മോട് കാണിക്കുന്നത് വലിയ കാരുണ്യമല്ലേ? രണ്ടാമത്തൊന്ന്, തുമ്മുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞത് കസൽസല, ഭൂമിക്ക് ഭൂമികുലുക്കമുണ്ടാകുന്നത് പോലെയാണ് ശരീരത്തിന് തുമ്മൽ. അല്ലെ, തുമ്മുന്ന സമയത്ത് ശരീരം മുഴുവൻ കടന്ന് വറക്കുകയാണ്. ശരീരത്തിനത് വലിയ ഭാരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ തുമ്മുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു എല്ല് പൊട്ടിപ്പോയാലോ? നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു സന്ധി അതിൻ്റെ സ്ഥാനം മാറിയാലോ? നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകൾ, രക്തക്കുഴലുകൾ, അതിന് വിള്ളൽ വന്നാലോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ എത്ര വലിയ പ്രയാസമാണ് നമുക്ക് സൃഷ്ടിക്കുക. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ കേടുപാടുകളൊന്നും നമുക്ക് നൽകിയില്ല. അപ്പോൾ നമ്മളെങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കാതിരിക്കും? അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയണം. ഇനി അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവൻ തശ്മീത്ത് ചെയ്യണം. എന്താണ് തശ്മീത്ത് പറഞ്ഞാൽ? അൽഹംദുലില്ലാ, തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞവന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന എൻ്റെ അടുത്തിരിക്കുന്നവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെങ്ങനെയാണ്? ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറയുന്നു, ഇദാ അത്വസ അഹദുക്കും ഫലിയഖുൽ അൽഹംദുലില്ലാഹ്, നിങ്ങളിൽ ഒരാൾ തുമ്മിയാൽ അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയട്ടെ. വലിയഖുൽ ലഹു അഖൂഹു ഔ സാഹിബുഹു, അപ്പോൾ അവൻ്റെ സഹോദരൻ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഇരിക്കുന്നവൻ പറയണം, ഇർഹമുക്കല്ലാഹ്, അള്ളാഹു നിന്നെ നിനക്ക് അനുഗ്രഹം പിന്നെ കാരുണ്യം നൽകട്ടെ. അപ്പോൾ ഒരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞാൽ, അത് കേൾക്കുന്നവൻ ഇർഹമുക്കല്ലാഹ് എന്ന് തിരിച്ചു പറയണം. അപ്പോൾ തുമ്മിയവൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞവന് വേണ്ടി ഈ തുമ്മിയവൻ പ്രാർത്ഥിക്കണം. അതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അത് വ്യത്യസ്ത രൂപങ്ങളിൽ ഉണ്ട്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞത്, ഫഇദാ ഖാല ലഹു ഇർഹമുക്കല്ലാഹു ഫലിയഖുൽ, ഇർഹമുക്കല്ലാ എന്ന് നിന്നോട് ഒരാൾ പറഞ്ഞാൽ നീ അവന് വേണ്ടി പറയണം, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലകും, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലകും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരട്ടെ. അപ്പം ഇങ്ങനെയാണ്. അപ്പം തുമ്മിയവൻ അൽഹംദുലില്ലാ, അപ്പം അത് കേട്ടവൻ ഇർഹമുക്കല്ലാ, അപ്പം തുമ്മിയവൻ വീണ്ടും യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലകും. ഇനി മറ്റൊരു ഹദീസിൽ വന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് അബൂ ഹംസ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്താണ് ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞവന് വേണ്ടി പ്രാർത്ഥിച്ചത്? അഫാനല്ലാഹു വഇയാകും മിനന്നാരി ഇർഹമുക്കുമുല്ലാഹ്. അപ്പോൾ അങ്ങനെയും നമുക്ക് പറയാം, യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലകും പകരം അഫാനല്ലാഹു വഇയാകും മിനന്നാരി ഇർഹമുക്കുമുല്ലാഹ് എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ മൂന്നാമത്തെ രൂപം ഹദീസിൽ വന്നത്, യഗ്ഫിറുല്ലാഹു ലനാ വലക്കും എന്നാണ്. യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, അങ്ങനെ പ്രതികരിക്കാം. ഇനി അതുമല്ലെങ്കിൽ നാലാമത്തൊരു രൂപം ഹദീസിൽ വന്നത്, യർഹമുനല്ലാഹു വഇയാകും വയഗ്ഫിറു ലനാ വലക്കും. അപ്പം ഇങ്ങനെ നാല് രൂപത്തിൽ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, നമ്മൾ തുമ്മി അല്ലെങ്കിൽ ഒരാൾ തുമ്മി, അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അടുത്ത് നമ്മളൊരു അഞ്ചാൾക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അവന് വേണ്ടി ഇർഹമുക്കല്ലാഹ് എന്ന് പറയണോ അതോ ഒരാൾ മാത്രം പറഞ്ഞാൽ മതിയോ? ഹദീസിൽ കാണാം, ഫഇദാ അത്വസ അഹദുക്കും,
നിങ്ങളിൽ ഒരാൾ

0: തുമ്മി. ഫഹമിദല്ലാഹ, എന്നിട്ട് അവൻ അല്ലാഹുവിനെ സ്തുതിച്ചാൽ, കാന ഹഖൻ അലാ കുല്ലി മുസ്ലിമിൻ യസ്മഉ സമിഅഹു, അത് കേട്ട, അൽഹംദുലില്ല എന്ന് പറഞ്ഞത് കേട്ട എല്ലാ മുസ്ലിമിൻ്റെയും മേൽ ബാധ്യതയാണ്. അയ്യക്കൂല ലഹു ഇർഹമുക്കല്ലാ, അവന് വേണ്ടി ഇർഹമുക്കല്ലാ പറയൽ. അപ്പോൾ ഒരാൾ തുമ്മി, അതൊരു പത്താൾ കേട്ടു, ആ തുമ്മിയിട്ട് അൽഹംദുലില്ല എന്ന് അവൻ പറഞ്ഞതൊരു പത്താൾ കേട്ടുവെങ്കിൽ പത്താളും അവന് വേണ്ടി ഇർഹമുക്കല്ലാഹ് എന്ന് പറയണം. ഇനി ഒരാൾ തുമ്മി, അവൻ അൽഹംദുലില്ല എന്ന് പറഞ്ഞില്ല എങ്കിലോ, ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ല എന്ന് പറഞ്ഞില്ല, അപ്പോൾ നമ്മൾ അവനോട് പറയണോ അൽഹംദുലില്ല എന്ന് പറ എന്ന് അവൻ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടോ? അല്ലെ, അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും അവന് വേണ്ടി ഇർഹമുക്കല്ലാ എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ഹദീസിൽ കാണാം, അത്തസ റജുലാനി ഇൻദ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വെച്ച് രണ്ടാളുകൾ തുമ്മി. ഫശമ്മത അഹദഹുമ വതറക്കൽ ആഖർ, അപ്പോൾ റസൂൽ എന്ത് ചെയ്തു? ഒരാൾക്ക് വേണ്ടി ഇർഹമുക്കല്ലാ എന്ന് പ്രാർത്ഥിച്ചു, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അപ്പോൾ റസൂലിനോടൊരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാ, റജുലാനി അത്വസ ഫശമ്മത അഹദഹുമ വതറക്തൽ ആഖറ, റസൂൽ രണ്ടാളുങ്ങളെടുത്ത് തുമ്മിയപ്പോൾ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ഇറഹമുക്കല്ലാ എന്ന് പറഞ്ഞു, ഒരാൾക്ക് വേണ്ടി പറഞ്ഞില്ല, എന്താണ് കാരണം? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹാദാ ഹമിദല്ലാഹ് വ ഇന്ന ഹാദാ ലം യഹ്മദില്ലാഹ്. റസൂൽ ഇറഹമുക്കല്ലാന്ന് ആർക്ക് വേണ്ടിയാണോ പറഞ്ഞത് അവൻ അൽഹംദുലില്ല എന്ന് പറഞ്ഞിരുന്നു. റസൂൽ ഇറഹമുക്കല്ലാന്ന് ആർക്ക് വേണ്ടിയാണോ പറയാതിരുന്നത് അവൻ അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇദാ അത്തസ അഹദുക്കും ഫഹമിദല്ലാഹ ഫഷമ്മിതൂഹു, നിങ്ങളിൽ ഒരാൾ തുമ്മുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ അവന് വേണ്ടി ഇർഹമുക്കല്ലാ എന്ന് പറയുക. വ ഇദാലം യഹ്മദില്ലാഹ ഫലാ തുഷമ്മിതൂഹു, അൽഹംദുലില്ല എന്ന് പറയാത്തവന് വേണ്ടി നിങ്ങൾ തശ്മീത് നടത്തേണ്ടതില്ല. അപ്പം അൽഹംദുലില്ല എന്ന് പറഞ്ഞവന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇർഹമുക്കല്ലാ എന്ന് പറയേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ ഒരു വലിയ സൗന്ദര്യത്തിൽപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ രണ്ടാളുകൾ നിൽക്കുകയാണ്. അവർ രണ്ടുപേരും ഒരു പരിചയവും ഇല്ലാത്തവരാണെന്ന് കൂട്ടുക. ആ സമയത്ത് ഒരാൾ തുമ്മി, തുമ്മിയപ്പുറക്ക് അൽഹംദുലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്തുള്ളവൻ ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ തുമ്മിയവൻ യഹ്ദീകുമുല്ലാ വയസ്ലിഹു ബാലക്കും എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അതിലൂടെ അവർ തമ്മിൽ ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കപ്പെട്ടേക്കാം. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മറ്റൊന്നും ചോദിക്കും, ജെ എവിടുക്കാ പോണത്, എന്താണ് ഏത് ബസ്സിനാണ് പോണത്, എന്താണ് എൻ്റെ ജോലി, എവിടെ എൻ്റെ വീട്, എന്താ പേര്. പിന്നെ അവർ തമ്മിലൊരു പക്ഷേ സുഹൃത്തുക്കളായി മാറിയേക്കാം. അപ്പം ഇസ്ലാം അത് മനുഷ്യന്മാർക്കിടയിൽ സ്നേഹമുണ്ടാക്കുന്ന, അവർക്കിടയിൽ ആത്മബന്ധമുണ്ടാക്കുന്ന മര്യാദകളാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഒരാൾ മൂന്നിൽ കൂടുതൽ തവണ തുമ്മിയാൽ എന്താണ് പറയേണ്ടത്? ഒരാൾ തുമ്മി അൽഹംദുലില്ല എന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. വീണ്ടും അവൻ തുമ്മി അൽഹംദുലില്ല എന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഇർഹമുക്കല്ലാ പറഞ്ഞു. വീണ്ടും അവൻ തുമ്മി അൽഹംദുലില്ല എന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഇർഹമുക്കല്ലാ. വീണ്ടും അവൻ തുമ്മി അൽഹംദുലില്ല, നമ്മൾ ഇർഹമുക്കല്ലാ. ഇങ്ങനെ എങ്ങനെ പറഞ്ഞു പോകണോ? ഹദീസിൽ കാണാം, യുഷമ്മിത്തുൽ ആത്തിസു സലാസൻ, മൂന്ന് തവണയാണ് തുമ്മിയവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ഇറഹമുക്കല്ലാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. ഫമാസാദ, മൂന്നിൽ കൂടുതൽ തവണ അവൻ തുമ്മിയാൽ, ഫഹുവ മസ്ഗൂം, അവൻ ജലദോഷം ബാധിച്ച രോഗിയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അവന് പിന്നെ ഇറഹമുക്കല്ലാ എന്ന് പറയണ്ട. ഹദീസിൽ കാണാം, ലാ യുഷമ്മത് ബാദ സലാസ്, മൂന്നിൽ കൂടുതൽ തവണയാകുമ്പോൾ പിന്നെ എന്ത് പറയണ്ട, നമ്മൾ ഇർഹമുക്കല്ലാ എന്ന് പറയണ്ട, അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അള്ളാഹു മിഷ്ഫീഖ്, അള്ളാഹു നിനക്ക് ഷിഫയാക്കി തരട്ടെ, നിൻ്റെ രോഗം അള്ളാഹു ഷിഫയാക്കി തരട്ടെ എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ തുമ്മലുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി കോട്ടുവായുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമ്മത്തസാഉബു ഫഇന്നമാ ഹുവ മിനശ്ശൈത്വാൻ, കോട്ടുവ ശൈത്വാനിൽ നിന്നുള്ളതാണ്. ഫൽയറുദ്ദഹു മസ്തത്വാ, അതുകൊണ്ട് കഴിയുന്ന പോലെ അത് ഒതുക്കി പിടിക്കുക. അപ്പോൾ കോട്ടുവായി തീരെ വായ തുറക്കാതെ പുറത്തേക്ക് കൊണ്ടുവരാതെ അടക്കി പിടിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി ഒരാൾക്ക് കോട്ടുവായി വായ തുറന്നേ പറ്റൂ എന്നാണ് എങ്കിൽ അവരെന്ത് ചെയ്യണം? അവൻ വായ പൊത്തിപ്പിടിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈക്രഹു തസാഉബ് അള്ളാഹുവിന് വെറുപ്പുള്ളതാണ് കോട്ടുവായി എന്നാണ്. അതുകൊണ്ട് കോട്ടുവായി ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം? കൈ കൊണ്ട് വായ പൊത്തിപ്പിടിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു ഫലിയല്ല യദഹു അലാ ഫീഹി, കൈ കൊണ്ട് വായ പൊത്തിപ്പിടിക്കണം. ഫ ഇന്ന ഷൈത്വാന യദഖുലു മഅ തസാഉബി, കാരണം കോട്ടുവായി ഇടുമ്പോൾ ഷൈത്വാൻ അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതുമാത്രമല്ല ചില ആളുകൾ കോട്ടുവായി ഇടുമ്പോൾ ഹോ എന്നൊക്കെ പറഞ്ഞ് വലിയ ശബ്ദം ഉണ്ടാക്കും, അതൊന്നും പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞത് ലഹിക്ക മിൻഹു ഷൈത്വാൻ, അങ്ങനൊരാൾ ശബ്ദമുണ്ടാക്കിയാൽ ഷൈത്വാൻ ചിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കോട്ടുവായി പരമാവധി അടക്കി പിടിക്കുക. ഇനി പുറത്തേക്ക് വായ തുറക്കണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് വായ പൊത്തിപ്പിടിക്കുക. ഹാ എന്ന രൂപത്തിലൊന്നും ശബ്ദമുണ്ടാക്കാതെ അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അതുപോലെ പല ആളുകളും കോട്ടുവായിട്ടതിന് ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയും. അങ്ങനെ പറയാനൊന്നും ഹദീസിലോ നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, തുമ്മലും കൂട്ടുവായയും. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാഅല്ലാ. ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണത്തിനാണ് നമ്മൾ കാതോർത്തത്. മിഷാരി റാഷിദ് അലാഫാസിയുടേതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ഇവിടെ ഏറ്റവും ഹൃദ്യമായ ഒരു പാരായണം മിഷാരി റാഷിദ് അലാഫാസിയുടേതായി ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തു. മിഷാരി റാഷിദ് അലാഫാസിയും അദ്ദേഹം കുവൈത്തിലാണ് ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ ഹെഫല് പൂർത്തിയാക്കുന്നുണ്ട്. ശേഷം പ്രഗത്ഭരായ ഉസ്താദുമാരുടെ കീഴിൽ അദ്ദേഹം ഖുർആൻ, ഇൽമു തഫ്സീർ, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിൽ ആഴമേറിയ പഠനം നടത്തുന്നുണ്ട്. വ്യത്യസ്തമായ പള്ളികളിലും ഇമാമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം ലോകത്ത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അറിയുന്നത് ഖുർആൻ പാരായകൻ എന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ, അതല്ലെങ്കിൽ ഗാനാവിഷ്കാരങ്ങളിലൂടെ. മുമ്പൊക്കെ ഒരു ബ്ലോഗ് തന്നെ മിഷാരി റാഷിദ് അലാഫാസിക്കായി നമുക്ക് ഉണ്ടായിരുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറ നഹലിലെ 90-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഇന്നല്ലാഹ യഉമുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നിശ്ചയമായും അള്ളാഹു നീതി ചെയ്യാനും നന്മ ചെയ്യാനും കൽപ്പിക്കുന്നു. വ ഈതാ ഇദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി. കുടുംബബന്ധമുള്ളവർക്ക് കൊടുക്കാനും അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നു. അതേപോലെ തന്നെ വയൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി, നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മ വെക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സദുപദേശം നൽകുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ നന്മകളുടെയും എല്ലാ തിന്മകളുടെയും നിദാനമടങ്ങിയതും സന്മാർഗ വ്യവസ്ഥയുടെ അടിത്തറയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ ഒരു വചനമാണ് നമ്മളിവിടെ ഊതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന 3 കാര്യങ്ങളാണ് ഈ ആയത്തിൻ്റെ ഉള്ളടക്കം. ഒന്നാമത്തേത് അദിലിനെക്കുറിച്ചാണ്, നീതിയെക്കുറിച്ചാണ് അള്ളാഹു സംസാരിച്ചത്. അമിതമാക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ ഓരോ കാര്യത്തിൽ

0: ഇനത്തിലും അതതിൻ്റെ മധ്യമവും മിതവുമായ നില കൈക്കൊള്ളുക എന്നത്രേ നീതി കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അള്ളാഹുവിനെ സംബന്ധിക്കുന്നതോ സൃഷ്ടികളെ സംബന്ധിക്കുന്നതോ ആയ ഏത് കാര്യത്തിലും, സ്വന്തം കാര്യത്തിൽ പോലും ഇത് നിർബന്ധമാകുന്നു. നീതി പാലിക്കപ്പെടാത്ത കാര്യങ്ങളെല്ലാം അനീതിയും അക്രമവും തന്നെ. അബ്ദുല്ലാഹിബിന് അമ്ർ ബിൻ അസ് റളിയല്ലാഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി: നിശ്ചയമായും തൻ്റെ ശരീരത്തോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ കണ്ണുകളോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ ഭാര്യയോടും തനിക്ക് കടമയുണ്ട്, തന്നെ സന്ദർശിക്കുന്നവരോടും തനിക്ക് കടമയുണ്ട്. അതുകൊണ്ട് എല്ലാ മാസത്തിലും താൻ 3 സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി. കാരണം തനിക്ക് ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലമുണ്ടായിരിക്കും. അപ്പോൾ അത് കാലം മുഴുവനും നോമ്പ് പിടിക്കലായി എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, നീതിപാലനത്തിൽ 1 സ്ഥാനം അർഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളും മഹത്വങ്ങളും അവനു മാത്രം വകവെച്ചു കൊടുക്കുകയെന്ന തൗഹീദും, അനീതികളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയത് അതിൻ്റെ വിപരീതമായ ശിർക്കാണെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, നിശ്ചയമായും ശിർക്ക് അത് വമ്പിച്ച അനീതിയാകുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു ചരിത്രമുണ്ട്. മഹാനവറുകളോട് നീതിയെക്കുറിച്ച് വിശദീകരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പം അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്: വലിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത്. ചെറിയ മനുഷ്യർക്ക് നിങ്ങൾ പിതാവ്, വലിയവർക്ക് മകനും സമന്മാർക്ക് സഹോദരനും, അതേപ്രകാരം തന്നെ സ്ത്രീകളോടുമായിക്കൊള്ളുക. ജനങ്ങളോട് അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചും അവരുടെ ശരീരങ്ങൾക്കനുസരിച്ചും ശിക്ഷാനടപടി സ്വീകരിക്കുക. നിങ്ങളുടെ ദേഷ്യനിമിത്തം ഒരാളെയും ഒരറ്റ ചമ്മട്ടിയടിയും അടിക്കരുത്, എന്നാൽ നിങ്ങൾ അക്രമിയായി തീരും എന്നുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും.
1: ശരിക്കും നീതി പാലിക്കുക എന്നാൽ എല്ലാവരോടും തുല്യമായും സത്യസന്ധമായും പെരുമാറുക എന്നാണ് അർത്ഥം. ന്യായം നടപ്പിലാക്കുക, പക്ഷപാതം കാണിക്കാതിരിക്കുക, അർഹമായത് നൽകുക എന്നിവയെല്ലാം നമുക്ക് ഈ ഒരു ഡെഫിനിഷനിൽ ഉൾപ്പെടുത്താൻ പറ്റും. സമൂഹത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ നീതി പാലിക്കേണ്ടത് അത്യാവശ്യം.
0: അതേപോലെ തന്നെ 2 അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറഞ്ഞത് ഇഹ്സാനിനെ കുറിച്ചാണ്, നന്മ ചെയ്യുക അഥവാ പുണ്യം ചെയ്യുക എന്നുള്ളത്. നിർബന്ധ കടമകൾ എന്ന പോലെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുതലായ എല്ലാ പുണ്യകർമ്മങ്ങളും ഇതിലുൾപ്പെടുന്നു. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും മേലേക്കിടയിലുള്ള നന്മയാകുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രസ്താവിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നു, എൻ്റെ മുമ്പിൽ അള്ളാഹു ഉണ്ട് എന്ന പോലെ അവനെ നീ ആരാധിക്കലാണ്. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല 2 ആയത്തിലൂടെ പറഞ്ഞത്. 3 പറഞ്ഞത് ഈതാ ഇദിൽ ഖുർബ, കുടുംബബന്ധമുള്ളവർക്ക് കൊടുക്കലാണ്. ഇത് വാസ്തവത്തിൽ നേരെ മുമ്പ് പറഞ്ഞ 2 കൽപ്പനകളിൽ പെട്ടതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നുകൂടി എടുത്തു പറയുകയാണ്. അതിൻ്റെ പ്രാധാന്യമാണ് അത് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ 3 കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ 3 കാര്യങ്ങളെ അള്ളാഹു ഈ വചനത്തിൽ വിരോധിക്കുകയും ചെയ്യുന്നു. ഒന്നെന്താണ്? ഫഹ്ഷ ആണ്. ഫഹ്ഷ എന്ന് പറഞ്ഞാൽ നീചവൃത്തികളാണ്. തൻ്റെ ഇച്ഛകൾക്ക്, വികാരങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടുണ്ടാകുന്ന വ്യഭിചാരം, മോഷണം, മദ്യപാനം പോലെയുള്ള ദുർവൃത്തികളെല്ലാം ഇതിലുൾപ്പെടുന്നു. 2 പറഞ്ഞത് മുൻകറാണ്. മുൻകർ എന്ന് പറഞ്ഞാൽ ദുരാചാരം അഥവാ വെറുക്കപ്പെട്ട കാര്യം, മതദൃഷ്ട്യ ദീനിൻ്റെ വിഷയത്തിൽ നിഷിദ്ധമായതും അതേപോലെ തന്നെ ജനങ്ങളുടെ മധ്യത്തിൽ ആക്ഷേപകരമായതും നിഷ്പക്ഷ ബുദ്ധിയും തൻ്റെടവുമുള്ള ആളുകളെല്ലാം വെറുക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഈ മുൻകറാത്തിൽ ഉൾപ്പെടുന്നു. 3 കാര്യം ബഗീനെക്കുറിച്ചാണ്, അതിക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അക്രമമായോ അഹംഭാവം കൊണ്ടോ അസൂയ നിമിത്തമോ സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തി ഉണ്ടാകുന്ന കയ്യേറ്റം വാക്കേറ്റം മുതലായ എല്ലാ അതിരുകവിച്ചിലുകളും ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ശ്രോതാക്കളെ, അള്ളാഹു നമ്മളോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുകയും ചില കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഐഹികവും പാരത്രികവുമായ ഗുണത്തിനു വേണ്ടിയാണ്. അള്ളാഹുവിന് അതുമൂലം യാതൊന്നും നേടാനില്ല. നമ്മൾ മനസ്സിരുത്തി ആലോചിച്ച് നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിലൂടെ അവസാനം സൂചിപ്പിച്ചതാണ്. യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മ വെക്കുവാനായി അള്ളാഹു നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ് എന്നാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വെക്കുന്നത്.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഹൃദ്യമായ ഖുർആൻ പാരായണവും ഏറ്റവും ആഴത്തിലേറിയ ഒരു വിശദീകരണവുമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് വിസ്ഡം ഡയലോഗ്, ഇസ്ലാമിക വിമർശനങ്ങൾക്ക് പ്രസക്തമായ മറുപടി നൽകുന്ന പ്രോഗ്രാമാണ് വിസ്ഡം ഡയലോഗ്. ഇന്ന് പുരോഗമന നാട്യങ്ങൾ മതത്തിന് പറയാനുള്ളത്. വിഷയം അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. നമുക്കറിയാം, കേരളത്തിൽ ഞെട്ടിച്ച മൂന്ന് സംഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന് യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ളവരെല്ലാവരും ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ്. നരബലിയുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. എങ്ങനെയാണ് കൊല നടത്തിയത് എന്നറിയും. എത്ര ക്രൂരമായിരുന്നു ആ കൊലപാതകം എന്ന് നമുക്കറിയാം. 10 കിലോ മാംസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്നും അത് പല സ്ഥലത്തും വിറ്റഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഏതൊരവസ്ഥയിലേക്കാണ് മനുഷ്യ മനസ്സുകൾ മാറ്റപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഏറ്റവും മാരകമായി ചെടികൾ കരിഞ്ഞു പോകുന്ന, മരങ്ങൾ ഉണങ്ങിപ്പോകുന്ന മരുന്നാണ് കാമുകന് നൽകി കൊലപ്പെടുത്തിയത്. പ്രേമനൈരാശ്യത്തിൽ കഴുത്തറുക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. ഞാനിതിവിടെ പറയാനുള്ളൊരു കാരണം, ഈ കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യം നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ, എന്തും ചെയ്യാം, തെളിവില്ലാതിരുന്നാൽ മതി, പിടിക്കപ്പെടാതിരുന്നാൽ മതി എന്നുള്ളതാണ്. അതാണ് നമ്മൾ കാണുന്നത്. CCTV പരിശോധിച്ച് അല്ലെങ്കിൽ മൊബൈൽ ടവർ നോക്കിയിട്ടാണ് ഒരു കൊലപാതകയെ കണ്ടുപിടിച്ച്. എത്ര സമർത്ഥമായിട്ടാണ് കഷ്ണങ്ങളായി കുഴികുത്തി അതിൽ മറവ് ചെയ്യുന്ന രൂപം, ഒരിക്കലും പിടിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ. ഇപ്പോൾ പിടിക്കപ്പെടാതിരുന്നാൽ മതി എന്നാണ്. നിയമങ്ങളില്ലാഞ്ഞിട്ടല്ല സുഹൃത്തുക്കൾ, നിയമങ്ങൾ നിർമ്മിക്കുന്നവർക്ക് ആ നിയമങ്ങൾ നടപ്പിലാക്കാനും സംരക്ഷിക്കാനും കഴിയാം. അതാണ് ഒന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം. രണ്ട്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, മനുഷ്യൻ്റെ സമ്പത്ത്, മനുഷ്യൻ്റെ ബുദ്ധി, അതേപോലെ തന്നെ ധാർമ്മികത, അതേപോലെ തന്നെ മനുഷ്യൻ്റെ പരമ്പര എല്ലാം ഈ സ്വതന്ത്രവാദത്തിലൂടെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ലിബറലിസം എന്താണെന്ന് ചോദിച്ചാൽ, മതത്തിൻ്റെ നേരെ ബദല്, ധാർമ്മികതയ്ക്ക് നേരെ ഒരു ബദൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്താ ധാർമ്മികത എന്ന് പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അയൽവക്കത്തുള്ളവൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഒന്ന് ആസ്വദിച്ചാലോ അനുഭവിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ചില തടസ്സങ്ങളില്ല. അതാണല്ലോ ധാർമ്മികത എന്ന് പറഞ്ഞത്. വ്യഭിചാരത്തിൽ ഏറ്റവും മാരകമായത് അയൽവാസിൻ്റെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. മാത്രമല്ല, തൻ്റെ അഭിമാനം, തൻ്റെ വ്യക്തിത്വം എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ ചില ധാർമ്മിക മൂല്യങ്ങളാണ്. തൻ്റെ വിശ്വാസം, സദാചാരം, ഇതൊക്കെയാണ് മനുഷ്യനെ അവൻ്റെ എല്ലാ തോന്നിവാസങ്ങൾക്കുമുള്ള തടസ്സം. അതിനൊരു പുതിയ ആശയത്തെ സൃഷ്ടിക്കുക. എന്താണ് എൻ്റെ ജീവിതം, എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്, എനിക്കെന്തും ഇവിടെ ആവാം എന്ന ഒരു പുതിയ തത്വത്തിലേക്ക് യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നതോടുകൂടെ ഈ ധാർമ്മികമായ എല്ലാ മൂല്യങ്ങളെയും തകർത്ത് കളയാം. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത പറയാം നമുക്ക്. ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് മനുഷ്യന് സുരക്ഷിതമായ ഒരു ജീവിതത്തിന് വേണ്ടതാണ് ഈ മതനിയമങ്ങൾ. മതനിയമങ്ങൾ മനുഷ്യന് മാത്രമല്ല ഉള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഈ മതമല്ലാത്ത മറ്റൊന്നിനെ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ, നിങ്ങൾ തേടുകയാണോ എന്ന്. പിന്നെ പറഞ്ഞത് എന്താണ്, വലഹു അസ്ലമം ഫിസ്സമാവാതി വൽ അർദ് തൗഅം വകർഹാ വഇലൈഹി യർജഊൻ. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങളും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ടാണ് ജീവിക്കുന്നത്. അവയ്ക്കൊന്നും സ്വാതന്ത്ര്യമില്ല. സൂര്യൻ അത് എവിടെയാണോ നിൽക്കുന്നത്, അല്പം അനുസരണക്കേട് കാണിച്ച് നിയമം ലംഘിച്ച് അതൊന്ന് താഴത്ത് കിറങ്ങിയാൽ ഭൂമി കരിഞ്ഞു പോവും. ചെറിയൊരു അനുസരണക്കേട് കാണിച്ച് ഒന്ന് മുകളിലേക്ക് കയറിപ്പോയാൽ ഇവിടെ രാപ്പകലുകൾ ഉണ്ടാവില്ല. ഈ പ്രപഞ്ചം സുരക്ഷിതമായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ഈ ദൈവീക നിയമങ്ങളെ അനുസരിക്കുന്നത് കൊണ്ടാണെന്നാണ്. ഇനി മനുഷ്യൻ അവനും ഇതനുസരിക്കാൻ നിർബന്ധിതനാണ്. ഈ നിഷേധത്വവും ലിബറലിസവും ഒക്കെ പറയുന്ന ആളുകളും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് അവർ നിർബന്ധിതരാകുന്നു. ഏതാ നിയമം? പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുക. ഏത് ലബോറട്ടറിയിൽ, ഏത് ശാസ്ത്ര ലോകത്താണ് ആ മരണത്തെ തിരിച്ചു പിടിക്കാനുള്ള നിയമമുള്ളത്? അത് വിധിയാണ്, അത് ദൈവീക നിയമമാണ്, ഹുക്കുമാണ്. കീഴ്പ്പെടല്ലാതെ യാതൊരു മാർഗമല്ല. അള്ളാഹു വെല്ലുവിളിക്കുന്നുണ്ട്, എന്റെ നിയമത്തെ അതിർലംഘിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ മരിച്ചു വീഴുന്നവരെ തിരിച്ചു കൊണ്ടുവരൂ, അയാളുടെ ആത്മാവിനെ തിരികെ കൊടുക്കൂ. ആർക്കെങ്കിലും പറ്റൂ? അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്ത നിയമങ്ങൾ ഇവിടെയുണ്ട്. നിനക്കൊരു ബുദ്ധിമുട്ട് അവൻ വരുത്താൻ വിചാരിച്ചാൽ. സുഹൃത്തുക്കളെ, ഈ പറയുന്ന ആളുകൾക്കൊക്കെ സ്വാതന്ത്ര്യവും ഇതൊക്കെ പറയുന്ന ആളുകൾക്ക് അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യം അവർക്കാവൂ? മരിക്കാതിരിക്കാൻ പറ്റുമോ? തങ്ങൾക്ക് വരുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുമോ? അവർ നിർബന്ധിതരാണ്. നിർബന്ധിതമായിട്ടോ അല്ലാതെയോ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് എല്ലാവരും കീഴൊതുങ്ങേണ്ടി വരുന്നു. പക്ഷെ എന്താ അറിയോ, മനുഷ്യന് ചെറിയൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അത് മനുഷ്യൻ അല്പം ഉത്തരവാദിത്വം കാണിക്കുന്നുള്ള നിലക്ക് അള്ളാഹു കൊടുത്തൊരു സ്വാതന്ത്ര്യമാണ്. ഈ വലിയ പ്രപഞ്ചത്തിലെ ഭൂമിയോടും പർവ്വതങ്ങളോടൊക്കെ അള്ള ചോദിച്ചു, ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുമോ? അവയൊക്കെ വിസമ്മതിച്ചു. അതാ മനുഷ്യൻ ഏറ്റെടുത്തത്. എന്താ അതിൻ്റെ ഉത്തരവാദിത്വം? സുഹൃത്തുക്കളെ, ലോകത്തെ ഏകാധിപതികളെ ചരിത്രം പരിശോധിച്ചോക്കണം നിങ്ങൾ. 600,000, 800,000, 500,000, 1,00,000 ആളുകളെയൊക്കെ ഒരു വ്യക്തിയുടെ കൽപ്പന പ്രകാരം ചുട്ടുകരിക്കണം. ക്രൂരമായ കൊലപാതകങ്ങൾ എന്തൊക്കെയാണ് ലോകത്ത് മനുഷ്യൻ കാട്ടിക്കൂട്ടിയത്? ഇതൊക്കെ സുഹൃത്തുക്കളെ, അവർക്കൊരു നിയമമല്ല, അവർക്ക് ഭയപ്പെടാനൊന്നുമില്ല. ആ സ്വാതന്ത്ര്യം, എനിക്ക് ചിന്തിക്കുന്ന, എനിക്ക് ശക്തിയുണ്ടെങ്കിൽ എന്തുമാവാം എന്ന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കുന്ന ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നിങ്ങൾ ആലോചിക്കുക, ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞ ആൾക്ക് എവിടെയാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നത്? ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ലേ? കയറുന്ന സമയത്തൊരു പരിശോധന, അത് കഴിഞ്ഞ് ലഗേജ് ഒരു പരിശോധന, അതേപോലെ എമിഗ്രേഷൻ കൗണ്ടറിൽ ഒരു പരിശോധന. ചിലപ്പോൾ ആ നാട്ടിൽ ഇറങ്ങിയ തിരിച്ചു പോരാനായക്കൂല. എന്തിനാണ് ഈ പരിശോധനയ്ക്ക്? സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രം. ആ വിമാനത്തിൽ 500 ആളുണ്ട്. ഒരുത്തിൻ്റെ കയ്യിൽ ബോംബുണ്ടെങ്കിൽ 500 ആളും ജീവിതം അവിടെ അവസാനിക്കും. അപ്പൊ അയാൾക്ക് സ്വാതന്ത്ര്യമില്ലേ? എൻ്റെ ബാഗേറ്റൻ കയറി പോകാൻ, അങ്ങനെ ബാഗേറ്റ് കയറി പോകാൻ പറ്റൂല. ഒരു പബ്ലിക് ബാത്റൂമിന്റെ മുന്നിൽ പോലും അപ്പുറത്ത് നിൽക്കുന്നവനെ മറികടന്ന് കയറാൻ പറ്റൂല. എവിടെയാണ് മനുഷ്യന് സ്വാതന്ത്ര്യം ഉള്ളത്? നമ്മുടെ വീട്ടിലുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങളുടെ കുട്ടികൾ വിചാരിച്ചതൊക്കെ നിങ്ങൾ അനുവദിച്ചു കൊടുക്കും? നിങ്ങൾ ലിബറലാണ്, ഒരു സ്വതന്ത്രവാദിയാണ്. നാളെ നിങ്ങൾ മകൻ ചോദിക്കുന്ന അനുവദിച്ചു കൊടുക്കും? എവിടെ അനുവദിച്ചു കൊടുക്കുന്നു? അത്ര തന്നെ ഉള്ളൂ. ഈ ലോകത്ത് മനുഷ്യൻ സുരക്ഷിതമായി ജീവിക്കാൻ എന്താ മതത്തിന്റെ അടിസ്ഥാനം? ഇസ്ലാമിന്റെ, ഇസ്ലാം സംരക്ഷിക്കുന്ന 5 കാര്യങ്ങൾ. മനുഷ്യന്റെ ബുദ്ധിയെ, ആ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? അതാണ് ഈ കഞ്ചാവും അതേപോലെ MDMA ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്യണത്. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റൂല. ബുദ്ധി സംരക്ഷിക്കപ്പെടണം. അതേപോലെ തന്നെ നമ്മുടെ പരമ്പരകൾ സംരക്ഷിക്കപ്പെടണം, നമ്മുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടണം, നമ്മുടെ അഭിമാനം സംരക്ഷിക്കപ്പെടണം. ഈ 4-5 കാര്യങ്ങൾ മാത്രമാണ് ഈ മതത്തിൻ്റെ എല്ലാ നിയമങ്ങളുടെയും ബേസ്. അത് മുഴുവനും തകർത്തിട്ട് എന്തുമാവാം എന്നൊരു ലോകത്തെ സൃഷ്ടിക്കാനാണ് യഥാർത്ഥത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താ വെച്ചാൽ മനുഷ്യനെ ആസ്വദിക്കണ്ടേ? ആസ്വാദനങ്ങൾക്ക് ഇസ്ലാം എതിരല്ല സുഹൃത്തുക്കളെ. ആസ്വാദനങ്ങളിൽ ഏറ്റവും വലിയ ആസ്വാദനം സെക്സാണ്. ലൈംഗികതയേക്കാളും വലിയൊരു ആസ്വാദനം വേറെ ഇല്ല. ഫോൺ സൈറ്റുകളുടെ യൂട്യൂബിലെ വരുമാനത്തെക്കാളും വലിയ വരുമാനം എവിടെയില്ല. ആ ആസ്വാദനത്തെ ഏറ്റവും സുരക്ഷിതമായി ഏറ്റവും സന്തോഷത്തോടെ അനുഭവിക്കണം എന്നാണ്. അതുകൊണ്ട് പ്രായപൂർത്തി യുവത്വത്തി ഒരു വൈകാരികത പ്രത്യക്ഷപ്പെടുമ്പോൾ, ഒരാൾക്ക് വികാരശേഷി ഉണ്ടായിക്കഴിഞ്ഞാൽ, യാ മഅശറ ശബാബ് മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽ യതസവ്വജ് എന്നാണ്, വിവാഹം കഴിക്കണം എന്നാണ്. വിവാഹം കഴിച്ചിട്ട് ആ ലൈംഗികത ശരിക്കും ആസ്വദിക്കാനാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ കേട്ടില്ലേ, ഓരോ സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുക, എന്നിട്ട് അവർ പരസ്യ പ്രസ്താവന നടത്തുക, എത്ര കാലങ്ങളെ കൊണ്ട് നേടിയ അഭിമാനങ്ങളാണ് തകർക്കപ്പെട്ടത്. അയാൾ ഹോട്ടലിൽ ഞാനൊരു ദിവസം താമസിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് അയാൾ എൻ്റെ കൂടെ കാറിൽ വന്നിട്ടുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് അയാൾ എന്നെ വിളിച്ചിട്ടുണ്ട്, തീർന്നില്ല ഒരാളുടെ. സുഹൃത്തുക്കളെ, അഭിമാനം എന്ന് പറഞ്ഞാൽ ചെറുതാ. ഒരാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമ്പോൾ അഭിമാനം പോവും. അതുകൊണ്ട് ആസ്വാദനങ്ങൾ വേണം, ഒന്നാവാം, രണ്ടാവാം, മൂന്നാവാം, നാലാവാം, പക്ഷെ ഒരു എഗ്രിമെൻറ്റ് വേണം എന്നുള്ളതാ. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടികളെ കൂടെ ഇറങ്ങിപ്പോയി, എന്തോ ആവാലോ. 7 ദിവസം അവൻ്റെ ഒപ്പം നിന്നു, 7 രാത്രിയിലും അവൻ അവളെ ഉപയോഗിച്ചു, തിരിച്ച് വീട്ട് കൊടുന്നാക്കി. ആരാ ചോദിക്കാൻ, ആരാ പറയാൻ? എന്നാൽ ഇസ്ലാമിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു പെണ്ണിൻ്റെ ദേഹത്ത് തൊടുമ്പോൾ അല്ലെങ്കിൽ ലൈംഗികമായി ഉപയോഗപ്പെടുത്തും, ഒരു എഗ്രിമെൻറ്റ് വേണമെന്നാണ്. എത്ര ന്യായമായൊരു അർത്ഥനാണ്. ഇനി ഇന്ന് അവളെ ആദ്യമായിട്ട് ഒരുത്തൻ ഉപയോഗിക്കുമ്പോൾ ഒരു എഗ്രിമെൻറ്റ് വേണം. ആ എഗ്രിമെൻ്റ് ആരുകൊണ്ടാണ്? അവളെ ആരാണോ സംരക്ഷിക്കുന്നത്, അവളെ സമ്മതത്തോടുകൂടെ ആ വലിയിൽ നിന്നൊരു പെർമിഷൻ വേണം. ഖുർആന്റെ പ്രയോഗം തന്നെ എന്താ അറിയുക, അഹദിന മിൻകും മീസാഖന ഖലീദാന്നാണ്. ശക്തമായ ഒരു കരാറിൻ്റെ അടിസ്ഥാനം, കരാറാണ് ആ പെണ്ണ് സ്വീകരിച്ചത്. അവളൊരു കരാർ വാങ്ങി. ഇനി അവന് മക്കളുണ്ടായാൽ അവൻ സംരക്ഷിക്കും, അവൾക്ക് എന്തു വന്നാലും അവൻ ഏറ്റെടുക്കും. ഇതൊന്നുമില്ലാതെ സുഹൃത്തുക്കളെ, ഏത് പെണ്ണിനെയും ആരെയും ഉപയോഗിക്കാനൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ നശിപ്പിക്കപ്പെടുന്ന നമ്മുടെ സ്ത്രീത്വമാണ്, സമൂഹത്തിൻ്റെ സുരക്ഷിതത്വമാണ്, ഇതൊന്നും നശിപ്പിക്കപ്പെട്ടുകൂടാന്നാണ്. അതുകൊണ്ടൊരു സുരക്ഷിതമായ നിയമം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല, നിയമം മാത്രമല്ല സുഹൃത്തുക്കൾ, ഈ നിയമത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഇത് നടപ്പിലാക്കാനും കൂടിയുള്ള സംവിധാനങ്ങൾ അള്ളാഹു ചെയ്തിട്ടുണ്ടെന്നില്ല. അതുകൊണ്ട് ഇത് നടപ്പിലാകും, ഇത് പ്രായോഗികമാകും. അതുകൊണ്ടാണ് പലർക്കും ഇസ്ലാം തലവേദനയാകുന്നത്. അതെവിടെ വന്നോ അവിടെ നല്ലൊരു സമൂഹം ജനിക്കും. ഇത് ഞാൻ വെറുതെ പറയില്ല, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ 2 വശങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ്? നബി ഇബാദീ അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബീ ഹുവൽ അദാബുൽ അലീം. എൻ്റെ അടിമകളോട് പറയണം, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്, ഏറെ കരുണയുള്ള, എല്ലാ എൻ്റെ കോപത്തെക്കാളും എൻ്റെ കരുണ അതിജയിച്ചിരിക്കുന്നു. പക്ഷേ സുഹൃത്തുക്കൾ, അവിടെ തീർന്നില്ല. അടുത്ത വചനം എന്താ അറിയോ, എൻ്റെ ശിക്ഷ കഠിനമായ ശിക്ഷയാണ്, ഞാൻ കഠിനമായി ശിക്ഷിക്കും, ഞാൻ എല്ലാം പൊറുക്കും. സത്യത്തിൽ ഇങ്ങനത്തെ ചില വിചാരങ്ങൾ, അള്ളാഹു ഈ നിയമങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ച ചില വിചാരങ്ങളാണ് സുഹൃത്തുക്കളെ നമ്മളിതിന് പ്രേരിപ്പിക്കണേ. ഫേസ്ബുക്കിൽ വായിച്ചേ, വിമാനം വീണപ്പോഴേ കോവിഡിൻ്റെ സമയമാണ്, ഒന്നും നോക്കാതെ അവനവൻ്റെ ഏറ്റവും നല്ല മുന്തിയ വണ്ടിയിൽ, സീറ്റ് കവർ പോലും പൊട്ടിക്കാത്ത വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി രക്തമൊഴുകുന്ന ആളുകൾ. എത്ര പെട്ടെന്ന് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തുമ്പോഴേക്കും ആൾക്കാർ ആശുപത്രിയിലെത്തി. ഇവിടെ അടുത്ത് സുഹൃത്തുള്ള ടൂറിസ്റ്റ് ബസ് എത്ര നേരമാണ് അടുത്ത ആൾക്കാർ അവിടെ കിടന്നതെന്ന് ആലോചിക്കണം. ഞാൻ 2 താരതമ്യം ചെയ്യല്ല, റോട്ടിൽ ഒരാൾ കിടക്കുമ്പോൾ അവനെ എടുത്തു കൊണ്ടുപോകണമെന്നൊരു ധാർമ്മിക ബോധമല്ലേ, അതിന് ചില ആശയങ്ങൾ മനസ്സിൽ വേണം. അപ്പുറത്തൊരു കിഡ്നി തകർന്ന ഒരുത്തൻ നീര് കെട്ടി കിടക്കുമ്പോൾ അവനെ സഹായിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ആശയങ്ങൾ മതം പറയുന്നുണ്ട്, മത നിയമങ്ങൾ പറയുന്നുണ്ട്. രാവിലെ 2 മലക്കുകൾ വരും, അള്ളാഹു മഅത്തി മുൻഫിക്കൻ ഹനഫൻ, ചെലവഴിക്കണോന് പിന്നെയും കൊടുക്കു പടച്ചു. പിശുക്കി വെക്കുന്നവനെ നശിപ്പിക്കുന്നതാണ്. പുഴുത്തരിച്ച് മാതാപിതാക്കൾ കിടക്കുന്നു, അവിടെ ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകേണ്ട ചില ധാർമ്മിക വിചാരങ്ങളുണ്ട്. എന്താ ധാർമ്മിക വിചാരം? റിദൽ റബ്ബി ഫീ റിദൽ വാലിദൈ സുഹ്തു റബ്ബി ഫീ സുഹ്തിൽ വാലിദൈ. എന്താ, ഈ മാതാവും പിതാവും തൃപ്തിപ്പെട്ടാലേ അല്ലാഹ് തൃപ്തിപ്പെടുള്ളൂ. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. എന്തൊക്കെ മൂല്യങ്ങളാണ് സുഹൃത്ത്, ഇത് പഠിപ്പിക്കപ്പെടുകയും അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്വർഗവും നരകവും വെറുതെ പറഞ്ഞല്ല, മനുഷ്യൻ്റെ നിയമലംഘനങ്ങളെ വിചാരണ ചെയ്യാൻ അള്ളാഹുവിന് പറ്റും, അള്ളാഹുവിന് പറ്റും. സദാസമയവും മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്ന സെവിയാണ് അവൻ. അവൻ കാണാതെ ഒന്നും പോവില്ല. നമുക്ക് CCTV നോക്കണം, മൊബൈൽ ടവർ നോക്കണം. അള്ളാഹു, ഇതൊക്കെ ധാർമ്മികമായി ജീവിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ള ആശയങ്ങൾ. ഇതൊക്കെ ഇല്ലാതാക്കിയിട്ട് ആർക്ക് സുഹൃത്തുക്കളിലാവും? ഇതൊക്കെ ഇല്ലാതാക്കുന്നവർക്ക് എന്തു ലഭിക്കാനാണ്? പാവപ്പെട്ടവനെ സഹായിക്കണം എന്നുള്ളൊരു ധാർമ്മിക ബോധം ഒരു വിശ്വാസിയിൽ ഉണ്ടായാൽ ഇവിടുത്തെ യുക്തിവാദികൾക്ക് എന്ത് നഷ്ട സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ഇവിടുത്തെ ലിബറലുകൾക്ക് എന്ത് നഷ്ടമാണ്? ഈ മൂല്യങ്ങളെ കൊണ്ടാണ് നമ്മൾ സുരക്ഷിതമായി ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ ഇത് പറയുമ്പോൾ അവർ പറയും, സമ്മതം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എന്താ ശാരീരിക ബന്ധം നടത്തുന്നത്? സുഹൃത്തുക്കൾ, അവർക്ക് രണ്ടുപേർക്കും സമ്മതം ഉണ്ടായാൽ പോരാ? വ്യഭിചാരത്തിന് ആർക്ക് സമ്മതം വേണമെന്നറിയോ? നാളെ അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ സമ്മതം വേണം. അവൻ അങ്ങാടിയിൽ ഇറങ്ങിയാൽ അവനോട് ചോദിക്കും, ആരെ മോനാണ്? അതിനെന്താ ഉത്തരം പറയാ? ആ കുട്ടിൻ്റെ മനോവേദന കാണാൻ സുഹൃത്തുക്കളെ മനുഷ്യ നിയമങ്ങൾക്ക് പറ്റൂല. ആ കുട്ടി ജീവിതാവസാനം വരെ അപമാനിതനായി ജീവിക്കണം. അതുകൊണ്ട് ഈ അഭിഹിതമായി മൃഗങ്ങളെപ്പോലെ ഇണചേരുന്നവർക്കല്ല പ്രശ്നം സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് നമ്മുടെ പരമ്പരകളെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. അടുത്ത പരമ്പരകൾ കൂടെ സുരക്ഷിതമാകണം. അവൻ്റെ ഉത്തരവാദിത്തമാരായി ഏൽക്കുക. വ്യഭിചാരത്തിലുണ്ടാകുന്ന കുഞ്ഞിന് അനന്തരാവകാശമില്ല. അവനെ സംരക്ഷിക്കാൻ ഒരു പിതാവില്ല. ആരാണോ ജനിപ്പിച്ചത് അവനാണ് സംരക്ഷണത്തിൻ്റെ അധികാരം. സുഹൃത്തുക്കളെ, എന്താണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് ആലോചിക്കണം. അതുകൊണ്ട് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സുരക്ഷിതത്വത്തിനാണ്. അപ്പോൾ ആ നിയമങ്ങളെ സ്വതന്ത്രവാദത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും പേരിൽ തകർത്താലേ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഈ കപ്പൽ ഒന്നിച്ചു മുങ്ങും, ഈ കപ്പൽ ഒന്നിച്ചു മുങ്ങും. അത് തിരിച്ചറിയുവാനുള്ളൊരു വിവേകമെങ്കിലും സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഡയലോഗ് സംഘടിപ്പിച്ചവർ മാത്രമല്ല, മനുഷ്യത്വം മനസ്സിലുള്ള എല്ലാവരും അതിനെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായി ആലോചിക്കേണ്ട കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ ഹവ എന്ന് പറയും. അതാണ് മനുഷ്യൻ ധാർമ്മിക മൂല്യങ്ങളും തെറ്റിപ്പോകാനുള്ള കാരണം. എന്താ ഹവ എന്ന് പറഞ്ഞാൽ? മൈലു നഫ്സി ഇലാമ തുഹിബ്. എന്താണോ ഇഷ്ടം അതിലേക്ക് മനസ്സ് ചായ. എനിക്കിഷ്ടമുള്ളത് ചെയ്യാം, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം എന്നൊരു സ്വാതന്ത്ര്യം സുഹൃത്തുക്കൾ ഒരാൾക്ക് നൽകി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇല്ല, ഫസദത്തി സമാവാത്തു വല്ലാർദെന്നാണ്. മനുഷ്യൻ അവൻ്റെ ഇച്ഛകളെ പിൻപറ്റുകയാണെങ്കിൽ ഈ ലോകം തന്നെ എന്ത് ചെയ്യും? തകർന്നു പോകുന്നതാണ് ഖുർആൻ വേണം. അത്രമാത്രം അപകടകരമാണെന്ത് ഈ സ്വതന്ത്രവാദം. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിലായിപ്പോകുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. പിന്നെ നോക്കും, നിങ്ങൾ ഓരോരുത്തരും അവനിഷ്ടമുള്ളത് ചെയ്യാന്നുള്ളൊരു നിയമം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു പൊതു നിയമം. അതാണ് ഖുർആൻ പറയുന്നത്, അഫമൻ കാന അലാ ബയ്യനത്തിൻ മിർ റബ്ബിഹി കമൻ സുയ്യന ലഹു സൂഉ അമലി വത്തബഉ അഹ്വാഅഹും. 47:14 ആയത്. എന്തൊരു നല്ല ചോദ്യം. അഫമൻ കാന അലാ ബയ്യനത്തിൻ, ഒരാൾ തൻ്റെ രക്ഷിതാവിൽ നിന്ന് കിട്ടിയ വ്യക്തമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജീവിക്കുക. കമൻ സുയ്യന ലഹു സൂഉ അമലിഹി, തൻ്റെ ചീത്ത പ്രവർത്തനങ്ങളെല്ലാം അലങ്കാരമായി തോന്നി, ഞാൻ ചെയ്യണതൊക്കെ ശരിയാന്ന് എനിക്ക് തോന്നുക, എന്നിട്ട് ഞാനതങ്ങനെ ജീവിക്കുക. ആ ജീവിക്കുന്നവനും വ്യക്തമായ ഒരു പ്രമാണത്തിൽ ജീവിക്കുന്നവനും ഒരുപോലെയാണോ എന്ന ചോദ്യമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വ്യക്തമായ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നിയമ സംഹിതയാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇതിന് ചോദ്യം ചെയ്യുമ്പോൾ നമുക്കിതിനെ പരിഷ്കരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1400 കൊല്ലത്തിലധികം ഈ ധാർമ്മികത മനുഷ്യൻ ജീവിതത്തിൽ പ്രയോഗിച്ച് വിജയിച്ചു. അത് പ്രയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ സുഹൃത്തുക്കൾ, അത് കാലഹരണപ്പെട്ടു പോകില്ലേ? എത്ര മനുഷ്യ പ്രത്യയശാസ്ത്രങ്ങൾ കാലഹരണപ്പെട്ടു പോയി. എന്ത് ഇസ്ലാം കാലഹരണപ്പെടാതിരിക്കാൻ കാരണം? ഈ ധാർമ്മിക മൂല്യങ്ങൾ, ദൈവികമായ സംവിധാനങ്ങൾ ഒരിക്കലും കാലഹരണപ്പെടില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ, കാരണം തരൂ, അത് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ മനസ്സ് പോലും അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ. ഏത് കാലഘട്ടത്തെയും ഏത് മനുഷ്യരെയും ഭൂവിൻ്റെ ഏതറ്റത്ത് ജീവിക്കുന്നവരെയും തിരിച്ചറിയുന്ന, അവരെ സൃഷ്ടിച്ച ഒരുത്തൻ, സൃഷ്ടിച്ചവന് ആ സൃഷ്ടിച്ചതിൻ്റെ മനസ്സറിയില്ലേ സുഹൃത്തുക്കളെ? ആ അറിയുന്നവൻ യഥാർത്ഥത്തിൽ നിർമ്മിച്ച, നമുക്ക് തന്ന ഒരു കലർപ്പിനും പ്രവാചകന് പോലും അവകാശം കൊടുക്കാതെ സംരക്ഷിച്ച ആകാശത്തു നിന്നും അള്ളാഹു നമുക്കിറക്കിയ ഈ നിയമം സുഹൃത്തുക്കളെ സംരക്ഷിക്കപ്പെടും. യാതൊരു സംശയവുമല്ല, അത് ലോകത്തെ എല്ലാ ഭവനങ്ങളിലും എത്തും. നാം ആലോചിക്കാം, ഒരു വ്യക്തി അത് സ്വീകരിച്ചാൽ അയാൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഒരു സമൂഹം അത് സ്വീകരിച്ചാൽ അവർക്ക് സമാധാനമായി ജീവിക്കാം. അതുകൊണ്ട് ഇവിടെ തകർക്കപ്പെടുന്നത് ഇസ്ലാമിനെ മാത്രമല്ല, ഇവിടെ തകർക്കപ്പെടുന്നത് മാനവരാശി അനുഭവിക്കുന്ന സുരക്ഷിതത്വമാണ്. നമ്മുടെ സമ്പത്തിൻ്റെ സുരക്ഷ, അഭിമാനത്തിൻ്റെ സുരക്ഷ, ജീവൻ്റെ സുരക്ഷ, അതേപോലെ തന്നെ മനുഷ്യ പരമ്പരകൾ ഇവിടെ സുരക്ഷിതമായി നിലനിൽക്കേണ്ട സുരക്ഷകൾക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ കത്തിവെക്കപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് ഈ പുരോഗമനവാദത്തിൻ്റെ പേരിൽ, ലിബറലിസത്തിൻ്റെ പേരിൽ ധാർമ്മികതകളെ നശിപ്പിച്ച് കളയുവാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെയും വ്യക്തിജീവിതത്തെയും അപകടകരമായി ബാധിക്കും എന്ന തിരിച്ചറിവാണ് ഈ വിഷയത്തിൽ ഇത്രയും വ്യക്തമായ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സത്യം അസത്യങ്ങളോട് മാറ്റുരച്ച് ഏറ്റുമുട്ടി എന്തായിരുന്നാലും സത്യം കൂടുതൽ പ്രക്ഷോഭയോടുകൂടെ, കൂടുതൽ സത്യം അപ്പോഴാണ് അതിനെ ഏറ്റുമുട്ടുമ്പോഴാണ് ക്ലാരിറ്റി കിട്ടുക. വേറെയുള്ള പല പ്രത്യയശാസ്ത്രങ്ങളും ഇവിടെ നിരൂപണം ചെയ്യപ്പെടുന്നേയില്ല. എന്നാൽ ഇസ്ലാം നിരൂപണം ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ വ്യക്തത, അതിൻ്റെ ക്ലാരിറ്റി ആളുകൾക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഓരോ ഡയലോഗുകളും നമ്മളോട് പറയുന്നത്. ഈ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും പരലോകത്തെ സന്തോഷകരമായൊരു ജീവിതത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഈ നിയമസംഹിതകൾ അല്പം നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെയും നമ്മുടെയും ഈ ലോകത്തെ സുരക്ഷയ്ക്ക് വേണ്ടി അംഗീകരിച്ചും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തും ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
3: നാം ഇതുവരെ കേട്ടത് വിസ്ഡം ഡയലോഗ്, പുരോഗമന നാട്യങ്ങൾ മതത്തിന് പറയാനുള്ളത്. വിഷയം അവതരിപ്പിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിലൂടെ പോകുന്ന അമ്മയത്ത് ഉപ്പ പറഞ്ഞൊരു സംഭവം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം നമ്മളൊരു പക്ഷേ കാറിലോ ബൈക്കിലോ ഒക്കെ ആയിരിക്കും, നമ്മുടെ മുമ്പിലൂടെ പോകുന്ന മനുഷ്യന്മാര് എന്ത് തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഒരുപക്ഷെ രോഗികളായിരിക്കും, അല്ലെ, വേണ്ടപ്പെട്ട ആളുകൾക്ക് രോഗം വന്നിട്ട് വെപ്രാളപ്പെട്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. ഇവരൊന്നും ഒരു പക്ഷെ 4 ഭാഗത്ത് നോക്കിയിട്ടായിരിക്കും റോഡ് മുറിച്ച് എടുക്കുന്നു, നമ്മൾ മുമ്പിലൂടെ പോകുന്നു, ഒക്കെ എന്തെങ്കിലും ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചാലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം ഇരട്ടായിരിക്കും മുമ്പിൽ.
7: ഈ ഒരൊറ്റ വാക്കുകൾ പലപ്പോഴും ഞാൻ ഈ ഒരു സമയത്ത് കേൾക്കുമ്പോൾ, ശരിക്കും അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ, ഇനി ഏതൊരു മെഡിക്കൽ കോളേജ് ആവട്ടെ, അതിൻ്റെ ഒരു കാഷ്വാലിറ്റിയുടെയും അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മളിങ്ങനെ പോയി, ഹോസ്പിറ്റലുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കോഴിക്കോട്ടിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അറിയാം, കുന്ദമംഗലത്തേക്കും പോകുന്നൊരു വഴി, നേരെ കുറ്റിക്കാട്ടൂർ വഴി അരീക്കോട് മാവൂർ അങ്ങോട്ടുള്ള റോഡ്, അതുപോലെ നേരെ ടൗണിലേക്കുള്ള റോഡ്, ഈ 3 വഴികളിലൂടെ ആ ഒരു റൗണ്ട് എബൌട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു നിമിഷം ഇങ്ങനെ വെറുതെ ഒന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കുകളാണ് ശരിക്കും. കാരണം അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇവരൊക്കെ ഏതൊക്കെയോ മാനസികാവസ്ഥകളിലൂടെ ആയിരിക്കും കടന്നു പോവുക. എത്രയോ മാരകമായ അസുഖങ്ങൾ ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന, കാലങ്ങളായി ഹോസ്പിറ്റലുകൾക്ക് കൂട്ടിയിരിപ്പിന് വന്ന് നിൽക്കുന്ന ആളുകളുണ്ടാവും. ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള അവർ സ്വന്തം മകന് വേണ്ടിയിട്ട് കാലങ്ങളായി നിൽക്കുന്ന ഉമ്മമാരുണ്ടാവും. ഉപ്പക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന മക്കളുണ്ടാവും. ഉപ്പമാരുണ്ടാവും മക്കൾക്ക് വേണ്ടി നിൽക്കുന്ന, സഹോദരിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഒറ്റപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ഉടയവർക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഓരോ വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. കാരണം അതിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ അവരൊക്കെ പല ഹാലിലായിരിക്കും. അവർക്ക് ട്രാഫിക്കിൻ്റെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഓർമ്മയിലുണ്ടാവില്ല അല്ലേ. നമ്മളും ആ ഒരു സ്ഥാനത്ത് പലപ്പോഴൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, ഹോസ്പിറ്റലിൽ അങ്ങനെ പോയി നിൽക്കുന്നത്. ചിലപ്പം ആക്സിഡൻ്റായിട്ട് കാഷ്വാലിറ്റിയിൽ പോയിട്ട് വിവരം കേട്ട് ഓടി വരെയായിരിക്കും മെഡിക്കൽ ലോണിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ വരുന്നൊരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ജീവിതത്തെ ശരിക്കും നമുക്ക് അടയാളപ്പെടുത്തുന്നത് ഇത്തരം നിമിഷങ്ങളിലാണ്. അത്രയും വലിയ ഒരുപാട് കാര്യങ്ങളാണ്, വലിയ വിഷമമാണ് എന്ന് വിചാരിച്ച എത്രയോ തലയിൽ കൊണ്ട് പുകഞ്ഞു നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നിലെത്തുമ്പോൾ അത്രമേൽ അത് നിസ്സാരമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ. ജീവിതം അത്രയേ ഉള്ളൂ, ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി പോകുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കാലങ്ങളായി ഈ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെയും ആ റോഡ് വക്കുകളിലൂടെയും റിസൾട്ടിന് വേണ്ടി ലാബിലേക്കും മെഡിക്കൽ ഷോപ്പുകളിലേക്കും വരാനിരിക്കുന്ന ഒരു നല്ല നാളെ പ്രതീക്ഷിച്ചുകൊണ്ടും അതീവ തീവ്രമായ ദുഃഖത്തോടുകൂടിയും ഓടി നടക്കുന്ന മനുഷ്യന്മാരെ ഒന്ന് മാറി നിന്ന് നമ്മൾ അവിടേക്കൊന്ന് ചിന്തിക്കണം. നമ്മളും അവരിൽ ഒരു ഭാഗമായി പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ജീവിതം കുറേ കൂടി ആഴമുള്ളതായി നമുക്ക് തോന്നും. ജീവിതത്തിൽ കുറച്ചുകൂടി ആഴങ്ങൾ ഉണ്ടാവണമെന്നും എന്തിനു വേണ്ടി ജീവിക്കണമെന്നും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുത്തുന്ന നിമിഷങ്ങളെ ആയിരുന്നു ആ ഒരു ക്ലിപ്പിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്ക് അപേക്ഷിക്കാം. 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, കൃഷി ഒഴികെയുള്ള ജൈവ വൈവിധ്യ രംഗം, മികച്ച സംരക്ഷക കർഷകൻ, കർഷക, സസ്യജാലം, ജന്തുജാലം, ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ, പത്രപ്രവർത്തക, അച്ചടി മാധ്യമം, ദൃശ്യ ശ്രവ്യമാധ്യമം, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം വ്യക്തി, ട്രസ്റ്റ്, മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവ വൈവിധ്യ വിദ്യാലയം, മികച്ച ജൈവ വൈവിധ്യ കലാലയം, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ, നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മുഖേന മാത്രമേ സ്വീകരിക്കൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും 31 ജൂലൈ മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, TC 24/32/19, നമ്പർ 43, ബെൽഹാവൻ ഗാർഡൻസ്, കാവടിയാർ PO, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് വിളിക്കാം 0471-27-24-740.
2: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇൻഷാല്ലാ. 14-ാമത്തെ ആയത്ത് മുതൽ പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. അവതരിപ്പിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം എന്ന പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായി ജീവിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് നരകത്തിൽ നിന്ന് മോചിതനാവാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ആദ്യമായി ചെയ്യേണ്ടത് ജീവിതത്തിലൊരിക്കലും ശിർക്കിൻ്റെ ഒരു അംശം പോലും വരരുത് എന്ന ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. ശിർക്കില്ലാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു അതിന് താഴെയുള്ള ചെറിയ തെറ്റുകളെ ചിലപ്പോൾ പുറത്തു തന്നേക്കാം. അതുകൊണ്ട് ശിർക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ ഹുസൂലു ഇലാ മഹബ്ബത്തില്ലാ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇഷ്ടപ്പെടാൻ കാരണമാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തതഹിരീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലേ, നല്ല ആളുകളെ, നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എന്നിങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ. അങ്ങനെ അള്ളാഹു

0: ഇഷ്ടപ്പെടുമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമായി കൊണ്ട് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലാ യുൽഖി ഹബീബഹു ഫിന്നാർ, അല്ലാഹു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെ അല്ലാഹു നരകത്തിലേക്ക് ഇടുകയില്ല, അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു എപ്പോഴും നൽകിക്കൊണ്ടിരിക്കും, അവനെ ഒരിക്കലും നരകത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയിൽ അല്ലാഹു മാറ്റുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞിട്ടുള്ള ആ ഒരു രൂപത്തിൽ നടക്കാൻ നല്ല വൃത്തിയോടുകൂടി സൽസ്വഭാവത്തോടുകൂടി ആളുകളോട് മാന്യമായിക്കൊണ്ട് പെരുമാറാൻ, അല്ലേ, പ്രത്യേകിച്ച് കുടുംബത്തിൽ തൻ്റെ മാതാവിൻ്റെ മുന്നിൽ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ വളരെ നല്ല രീതിയിൽ ബഹുമാനത്തോടുകൂടി നിലനിൽക്കാൻ അനുസരണയുള്ള ആളുകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയവരോട് വളരെയധികം കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ, നന്മകൾ നിറഞ്ഞ ആളുകളെ അല്ലാഹുവിന് വളരെയധികം ഇഷ്ടമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ ഒരു ഇഷ്ടം കരസ്ഥമാക്കാനും അതുവഴി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് കരകയറാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമതായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം, അൽ ബുഖാഉ മിൻ ഖശ്യത്തില്ലാ. അൽ ബുഖാഉ മിൻ ഖശ്യത്തില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോടുള്ള പേടി കാരണം, ഭക്തി കാരണം അവനെ ഓർത്ത് കരയുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഓർത്ത് നമ്മൾ കരഞ്ഞാൽ, നരകത്തിൻ്റെ ഭീകരതയെ, അവിടെയുള്ള ശിക്ഷകളെ ഓർത്തുകൊണ്ട് നമ്മൾ കരഞ്ഞാൽ, താൻ ചെയ്ത പാപങ്ങളെ ഓർത്തുകൊണ്ട് കുറ്റബോധത്തോടുകൂടി കരയുകയാണ് എങ്കിൽ, വിശ്വാസികളെ, അത് ഈമാനിൻ്റെ ലക്ഷണമാണ്, ഒരു മുഅ്മിനിൻ്റെ ലക്ഷണമാണത്. നാളെ പടച്ചറബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കണമല്ലോ എന്ന് പേടി കാരണം, ഖബറിൻ്റെ ശിക്ഷകളെ ഓർത്തുകൊണ്ട്, നരകത്തിലെ ശിക്ഷകളെയും ഭീകരതയെയും ഓർത്തുകൊണ്ടാരെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്കൊരിക്കലും പ്രവേശിക്കുകയില്ല എന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജുന്നാർ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ല, ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കൂല റജുലുൻ, ഒരു മനുഷ്യൻ. അവനാരാണ്? ബകാ മിൻ ഖശിയത്തില്ല, അവൻ അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലാഹുവിനെ പേടിച്ച് നരകത്തെ ഓർത്തുകൊണ്ട് റബ്ബിൻ്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ എന്ന ചിന്ത കാരണം, ഭയം കാരണം ഏതെങ്കിലും ഒരു വ്യക്തി കരയുന്നുണ്ട് എങ്കിൽ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം കൂടെ അവിടുന്ന് പറയുന്നുണ്ട്, ഹത്താ യഊദു ലബന ഫിൽ റഅയ്, ഒരു പശുവിൻ്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ ആ പശുവിൻ്റെ അകിട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാത്തതുപോലെ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവൻ ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കൂല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ, ലാ തറാ അയുനഹുമുന്നാർ, അവരുടെ കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല, നരകം സ്പർശിക്കാത്ത കണ്ണുകളാണ് അവരുടേത്. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, ഒന്നാമത്തെ വിഭാഗമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞവൻ്റെ കണ്ണ് എന്നാണ്. വഅയ്നുൻ ഹറസത് ഫീ സബീലില്ല, രണ്ടാമതായി കൊണ്ട് അല്ലാഹുവിൻ്റെ സൈന്യത്തിന് വേണ്ടി രാത്രി ഉറക്കമൊഴിച്ച് കാവലിരുന്നവൻ്റെ കണ്ണ്. വഅയ്നുൻ കഫത് അൻ മഹാരിമില്ല, ഹറാമുകളൊന്നും കാണാത്തവൻ്റെ കണ്ണ്, അവിടെയും അല്ലാഹുവിനെ ഭയന്നവൻ്റെ കണ്ണ് എന്ന്, അവൻ്റെ ശരീരം അത് ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കൂല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്രത്തോളം നമുക്ക് നരകത്തിൽ നിന്ന് മോചിതനാവാൻ ധാരാളം മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞ ഖുശൂ ജീവിതത്തിലുണ്ടാവാൻ, ഭക്തി ജീവിതത്തിലുണ്ടാവാൻ വേണ്ടി എത്രയോ പ്രാർത്ഥനകൾ തന്നെ ധാരാളമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ വമിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ നഫ്സിൻ ലാ തശ്ബ വമിൻ ദഅവതിൻ ലാ യുസ്തജാബു ലഹ. എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമില്ല യൻഫ, അല്ലാഹുവേ ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ. വമിൻ ഖൽബിൻ ലാ യഖ്ഷ, അല്ലാഹുവേ ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന്. സഹോദരങ്ങളെ, ഭക്തിയില്ലാത്ത ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയം കടുത്തു പോവുക എന്നുള്ളതാണ്. ഹൃദയം കടുത്തു പോയ ചില ആളുകളെക്കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സുമ്മ ഖസത് ഖുലൂബുക്കും മിം ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അഷദ്ദു ഖസ്വ. നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കുകയാണ്, പാറകളെപ്പോലെ അല്ല, അതിനേക്കാൾ അഷദ്ദു ഖസ്വ, അതിനേക്കാൾ ഭയാനകമായ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഹൃദയം കടുത്തു പോവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ നാശത്തിൻ്റെ തുടക്കം എന്നുള്ളത്. അവന് പിന്നെ ഒരു ഉപദേശ നിർദ്ദേശങ്ങളും അവന് ചെവികൊള്ളുകയില്ല. മരണങ്ങളും ദുരിതങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കുന്നതല്ല. അത്തരത്തിലുള്ള ഒരു നിലക്കും അവന് തിരിച്ചറിവുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മനസ്സ് മരവിച്ചു പോകുന്ന നാല് കാര്യങ്ങൾ, ഭൗതികമായിക്കൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന നാല് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ മരവിപ്പിച്ച് കളയും എന്നുള്ളതാണ്. ഏതൊക്കെയാണത്? അദ്ദേഹം പറയുന്നുണ്ട്, അൽ അഖിൽ, ധാരാളമായി കണ്ട് ഭക്ഷണം കഴിക്കുക. ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് മനസ്സിനെ മരവിപ്പിച്ച് കളയും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ധാരാളമായി കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരവസ്ഥ, ആളുകളോട് ആവശ്യമില്ലാതെ സംസാരിക്കുന്ന അവസ്ഥ, അത് മനസ്സിനെ മരവിപ്പിച്ച് കളയും. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ഉറങ്ങുക, രാത്രി ഉറങ്ങുന്നതിന് പുറമെ പകൽ സമയത്തും ധാരാളമായി കൊണ്ട് ഉറങ്ങുക എന്നുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിനെ മരവിപ്പിച്ച് കളയുന്ന കാര്യങ്ങളാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയം കടുത്തു പോകുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ രക്ഷ തേടണം. ഭക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഈ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമി ലാ യൻഫ ومن ومن ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. അതുകൊണ്ട് ഈ പ്രാർത്ഥന ജീവിതത്തിൽ അധികരിപ്പിക്കാനും ഭക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നരകത്തിൽ നിന്ന് മോചിതനാവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായി ജീവിക്കുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
1: സാരോപദേശ കഥകൾ സരസമായി ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് പീസ് റേഡിയോ. കഥ പറയാം. രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ. കഥ പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വീട്ടി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥകളാണ് നമ്മൾ കേട്ടു തുടങ്ങുന്നത്. ദുന്നൂറൈൻ, രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ, ഇങ്ങനെ പേര് നമ്മൾ കേട്ടിട്ടില്ലേ ഉസ്മാൻ അള്ളാഹുവിനെ കുറിച്ച്? അത് ഉസ്മാൻ അള്ളാഹുവിൻ്റെ സ്ഥാനപ്പേരാണ്. അതിനുള്ള കാരണമായിട്ടുള്ളൊരു കഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖയ്യ റളിയല്ലാഹുവിനെ ഉസ്മാൻ റളിയല്ലാഹുവിനെ വിവാഹം കഴിച്ചു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കുകയും ചെറുമകനായ അബ്ദുള്ളയോടൊപ്പം സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സന്തോഷകരമായ ആ ജീവിതം പക്ഷേ ഏറെ നാൾ നീണ്ടു നിന്നില്ല. ഉസ്മാൻ അള്ളാഹു അനുവിൻ്റെ പ്രിയ പത്നി റുഖയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ രോഗബാധിതയായി. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഉസ്മാൻ അള്ളാഹുവിന് സാധിച്ചില്ല. രോഗിയായി കിടക്കുന്ന റുഖയ്യ റളിയല്ലാഹു അൻഹയെ പരിചരിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കാൻ നബി ആവശ്യപ്പെട്ടു. ബദർ യുദ്ധം കഴിഞ്ഞ് വിശ്വാസികൾ മടങ്ങി വരുമ്പോഴേക്കും റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടിരുന്നു. ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്തതും റുഖയ്യയുടെ മരണവും ഉസ്മാൻ റളിയല്ലാഹുവിനെ ഏറെ വേദനിപ്പിച്ചു. ബദറിൽ പങ്കെടുത്തവരുടെ അതേ പ്രതിഫലം അദ്ദേഹത്തിനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. മാത്രവുമല്ല, തൻ്റെ മറ്റൊരു മകളായ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തു. നബിയുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കാൻ അങ്ങനെ ഭാഗ്യം ലഭിച്ച വ്യക്തി എന്നതിനാലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈൻ, രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ എന്ന സ്ഥാനപ്പേര് കിട്ടിയത്. മനസ്സിലായോ? നമ്മുടെയൊക്കെ കർമ്മം കൊണ്ട് നമുക്കും അങ്ങനെ നല്ല സ്ഥാനപ്പേര് കിട്ടുന്നവരാകുമോ നമ്മൾ? കൂട്ടുകാരെ, ഈ സംഭവത്തിൽ നിന്ന് ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? തനിക്ക് അള്ളാഹുവിനോട് പറയാൻ കാരണമുണ്ടായിട്ടും നന്മക്കുള്ള ഒരവസരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മനസ്സ് വിഷമിച്ചു. കണ്ടില്ലേ, നമ്മൾ ചരിത്രത്തിൽ നാം നന്മകൾക്കുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തെ പോലെ ആഗ്രഹിക്കണം. കാരണം നന്മകളുമായിട്ട് വന്നാലേ പരലോകത്ത് വിജയിക്കാനാവൂ. ഇത് ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ. ശ്രോതാക്കൾക്ക് മുൻപിൽ കഥ അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്വരം, ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശ ശബ്ദം മനോഹരമായ വരികളിലൂടെ ശ്രോതാക്കളിൽ എത്തിക്കുന്ന സ്വരത്തിൽ ഇന്ന് അഖിലാണ്ടനാഥൻ അള്ളാഹു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഗാനം ആലപിക്കുന്നത് സാഹിൽ സലഫി കൊല്ലം.

0: ജസാക്കല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് സ്വരം. അഖിലാണ്ടനാഥൻ അള്ളാഹു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് സ്വരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഗാനം ആലപിച്ചത് സാഹിൽ സലഫി, കൊല്ലം.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ. സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങൾ മാത്രമല്ല, പ്രപഞ്ചത്തിലെ സൂക്ഷ്മജീവികൾ വരെ അവയുടെ സംവിധായകനെ പ്രകീർത്തിക്കുന്നതായി പ്രവാചക തിരുമേനി പഠിപ്പിച്ചു. മരവും മണലും പർവ്വതനിരകളും ആഴിക്കടിയിലെ മത്സ്യങ്ങളും അവനോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രവാചകാധ്യാപനങ്ങളിൽ ദിക്റുകളുടെ മഹത്വം പർവ്വത സമാനമോ അതിനപ്പുറവോ ആണ്. തസ്ബീഹ്, പ്രപഞ്ചത്തിൻ്റെ ദിക്ർ എന്ന വിഷയത്തിൽ ഖുർആൻ പാഠങ്ങളിൽ ശ്രോതാക്കളോട് സംസാരിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വചനം പരിശുദ്ധ ഖുർആനിലെ 17 അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 44 വചനമാണ്. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ. 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരെല്ലാം, തുസബ്ബിഹു ലഹു, അല്ലാഹുവിന് തസ്ബീഹ് നടത്തുന്നു. അപ്പോൾ ആകാശങ്ങൾ അല്ലാഹുവിന് തസ്ബീഹ് നടത്തുന്നു, ഭൂമി അല്ലാഹുവിന് തസ്ബീഹ് നടത്തുന്നു, അവയിലുള്ളവയെല്ലാം അല്ലാഹുവിന് തസ്ബീഹ് നടത്തുന്നു. വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവന് തസ്ബീഹ് നടത്താത്ത ഒന്നും തന്നെയില്ല. വലാക്കിൻ, പക്ഷേ, ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവയുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല സഹനശീലനും അതേപോലെ പാപങ്ങൾ പൊറുക്കുന്നവനുമാകുന്നു. അപ്പോൾ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരെല്ലാം അതേപോലെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് തസ്ബീഹ് ചെയ്യുന്നു, അവൻ്റെ സ്തുതികൾ പാടിക്കൊണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ചൊല്ലുന്ന ഒരു വലിയ ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വചനത്തിൻ്റെ പൊരുളും ഇതിൽ പറയപ്പെട്ടിട്ടുള്ള തസ്ബീഹിൻ്റെ ആശയവും മനസ്സിലാക്കൽ വളരെ അനിവാര്യമാണ്. അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വചനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വചനത്തെ ഒന്ന് പരിശോധിക്കാം. ആ വചനത്തിലുള്ളത്, സുബ്ഹാനഹു വതആല അമ്മാ യഖൂലൂന ഉലുവൻ കബീറ, സുബ്ഹാനഹു, അല്ലാഹു പരിശുദ്ധനാണ്, വതആല അവൻ ഉന്നതനുമാണ്, അമ്മാ യഖൂലൂൻ അവർ പറയുന്നതിൽ നിന്നും, ആര് പറയുന്നതിൽ നിന്ന്, അവിശ്വാസികൾ പറയുന്നതിൽ നിന്ന്, ഉലുവൻ കബീറ, അവൻ വളരെ വലിയ ഔന്നത്യമുള്ളവനാകുന്നു, അവർ പറയുന്നതിനേക്കാളൊക്കെ ഉന്നതനും പരിശുദ്ധനുമാകുന്നു. അപ്പോൾ ഇവിടെ അവർ പറയുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സത്യനിഷേധികളായ ആളുകളാണ്. എന്താണ് സത്യനിഷേധികളായ ആളുകൾ അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവന് പങ്കുകാരുണ്ട്, യഥാർത്ഥത്തിൽ ലാ ശരീക ലഹു, അല്ലാഹുവിന് പങ്കുകാരില്ല. അവന് മക്കളുണ്ട് എന്ന് ചിലർ പറഞ്ഞു, എന്നാൽ ലം യലിദ് വലം യൂലദ്, അല്ലാഹു പിതാവല്ല, അല്ലാഹു പുത്രനുമല്ല, അവൻ മക്കൾക്ക് ജന്മം നൽകിയിട്ടില്ല. അവന് ഇണകളുണ്ട് എന്ന് ചില ആളുകൾ പറഞ്ഞു. അള്ളാഹു പറയുന്നു, വലം തക്കുല്ലഹു സാഹിബ, അവന് ഇണകളില്ല. വേറെ ചില ആളുകൾ പറഞ്ഞു, ഇന്നല്ലാഹ ഫഖീറുൻ, അള്ളാഹു ഫക്കീറാണെന്ന്. എന്നാൽ അള്ളാഹു ഫക്കീറല്ല, ഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ധന്യനും സ്തുത്യർഹനുമാണ്. അള്ളാഹുവിലേക്ക് നേരിട്ട് അടുക്കാൻ കഴിയുകയില്ല എന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു. അതുകൊണ്ട് ഔലിയാക്കളോടും അതേപോലെ തന്നെ അമ്പിയാക്കളോടും എല്ലാം ആരാധന നടത്തി അവരിലൂടെയെ അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കൂ എന്നവർ വാദിച്ചു. അള്ളാഹു പറയുന്നു, അത് കളവാണ് എന്ന്. ഇപ്രകാരം സത്യനിഷേധികളായ ആളുകൾ, ബഹുദൈവാരാധകരായ ആളുകൾ, യഹൂദന്മാർ, ക്രൈസ്തവർ, ഇവരെല്ലാം തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന തെറ്റായ വാദങ്ങളിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. ഇതാണ് യഥാർത്ഥത്തിൽ തസ്ബീഹിൻ്റെ അർത്ഥം. അതോടൊപ്പം തന്നെ ഹംദിൻ്റെ അർത്ഥം, സ്തുതിയുടെ അർത്ഥം, അള്ളാഹു ഉന്നതനാണ്, തആല, അവൻ ഉന്നതനായിരിക്കുന്നു, ഉലുവൻ കബീറ, വലിയ ഔന്നിത്യമാണ് അവനുള്ളത്, എല്ലാ സ്തുതികളുടെയും മഹത്വങ്ങളുടെയും ഉടമയാണ്. അപ്പോൾ അള്ളാഹു പരിശുദ്ധനാണ്, പരമപരിശുദ്ധനാണ് അള്ളാഹു. അതേപോലെ തന്നെ എല്ലാ സ്തുതികളും യഥാർത്ഥത്തിൽ അർഹിക്കുന്നവൻ അള്ളാഹുവാണ് തുടങ്ങിയ ആശയങ്ങളാണ് സഹോദരങ്ങളെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വാചകം കൊണ്ട്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാ എന്ന വാക്കുകൊണ്ട്, അൽഹംദുലില്ല എന്ന വാക്കുകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രകീർത്തനം, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തൽ, അതേപോലെ തന്നെ അവൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കൽ, ഇത് കേവലം സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ആളുകൾ മാത്രമല്ല ചെയ്യുന്നതെന്നും, മറിച്ച് ഇത് തന്നെയാണ് മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും കീർത്തനമെന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിലൂടെ പഠിപ്പിച്ചത്. അതാണ് സൂറത്തുൽ ഇസ്രായിലെ 43-ാമത്തെ വചനത്തിൽ, സുബ്ഹാനഹു വതആല അമ്മാ യഖൂലൂന ഉലുവൻ കബീറ, അവർ പറയുന്നതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കും പരിശുദ്ധനും അങ്ങേയറ്റം ഔന്നിത്യമുള്ളവനുമാകുന്നു. എന്നിട്ട് പറയുന്നു, തുസബ്ബിഹു ലഹു സമാവാത്തു സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ, ഏഴ് ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരെല്ലാം അഥവാ മലക്കുകളും അള്ളാഹുവിൻ്റെ മറ്റു സൃഷ്ടികളുമെല്ലാം തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. വ ഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അവന് കീർത്തനം ചെയ്യാത്ത, അവൻ്റെ പ്രശംസ പറയാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ നമുക്ക് അവരുടെ തസ്ബീഹ് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റും, പക്ഷേ സൃഷ്ടികൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും കഴിയാത്തത് കൊണ്ടാണ്. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, അള്ളാഹു ഏറെ സഹനശീലനും പൊറുക്കുന്നവനുമാകുന്നു. എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ അവനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ ക്ഷമിക്കുകയും അവർക്കൊരു നിർണിതമായ അവധി നൽകുകയും ചെയ്യുന്നു. അതിനു മുമ്പ് അവർ പശ്ചാത്തപിക്കുകയും തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ അവരുടെ പശ്ചാത്താപം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. അതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ സ്വീകരിച്ചിട്ടുള്ള, പ്രപഞ്ചത്തിനു വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ള ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റ്. അതിൻ്റെ അങ്ങേയറ്റത്തെ മഹത്വവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് സത്യവിശ്വാസികളായ ആളുകളും ഈ പ്രപഞ്ചത്തിൻ്റെ കൂടെ തന്നെ അള്ളാഹുവിന് തസ്ബീഹ് നടത്തണം. അതിലൊരിക്കലും അവർ അശ്രദ്ധ കാണിക്കാൻ പാടില്ല, അമാന്തം കാണിക്കാൻ പാടില്ല. ഈ പറഞ്ഞ ഇതേ ആശയം നമുക്ക് പരിശുദ്ധ ഖുർആനിലെ മറ്റു അധ്യായങ്ങളിലും, സൂറത്തു നൂറിലെ 41-ാമത്തെ വചനത്തിലും, അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ വചനത്തിലും സമാനമായ ആശയങ്ങൾ നമുക്ക് കാണാം. ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്ന ആളുകളായി നാം ജീവിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. ചിന്തനീയമായ വർത്തമാനങ്ങളും വാക്കുകളും, ഖുർആൻ പാഠങ്ങൾ, തസ്ബീഹ്, പ്രപഞ്ചത്തിൻ്റെ ദിക്ർ എന്ന വിഷയത്തിൽ ബഹുമാനനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയായിരുന്നു ഇതുവരെ നമ്മോടൊപ്പം.
3: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാര്യ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാര്യയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരമോതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
6: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ, നമ്മളിപ്പോൾ ഈ രക്ഷിതാക്കളായിക്കോട്ടെ, നമ്മൾ ആരായിക്കോട്ടെ, നമുക്ക് പല ആശയങ്ങളും ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ മക്കളിൽ പ്രാക്ടിക്കലാക്കേണ്ട ചില ഐഡിയാസുകൾ, നമ്മളിങ്ങനെ എല്ലാതും പറയുകയും കുട്ടികളോട് വല്ലാതെ ഷൗട്ട് ചെയ്യുകയും അങ്ങനെ ആവരുത്, ഇങ്ങനെ ആവരുത് എന്നിങ്ങനെ പലതവണ പറഞ്ഞ് പോകുന്നതിനപ്പുറത്ത്, ചില നല്ല ഐഡിയപരമായിട്ട് കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള പല കഴിവുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു രക്ഷിതാവിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പ്ലാന് ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ കണ്ടു.
1: അതെ,
0: എന്നുവെച്ചാൽ ഇപ്പം നമുക്കറിയാം, നമ്മളെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഏറ്റവും പ്രായം ചെന്ന ആളുകൾ വരെ പരസ്പരമുള്ള ഒരു സംസാരത്തിൻ്റെ അപ്പുറത്ത് അവരുടെ കണ്ണുകളും കാഴ്ചകളും ചിന്തകളും ഒക്കെ ഒരു പിന്നെ ഡിവൈസിലേക്ക് ഒതുങ്ങിപ്പോയൊരു കാലഘട്ടത്തിൽ ഒരുമ്മ എന്തു ചെയ്യാണ്, രണ്ട് മക്കൾക്കൊരു ചലഞ്ച് കൊടുത്ത് 100 ദിവസം ഫോണ് തൊടാത്ത 100 ദിവസം. അപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, കുട്ടികൾക്ക് വെല്ലുവിളി കൊടുക്കുകയാണ്, ചലഞ്ച് കൊടുക്കുകയാണ്, 100 ദിവസം നിങ്ങൾ ഫോണ് തൊടാതിരുന്നാൽ നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് ചെയ്യാൻ തരുന്ന പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ചെയ്തു തരുന്നൊക്കെ പറഞ്ഞു.
1: ഉമ്മ പറഞ്ഞു,
0: ഉമ്മ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടികൾ 100 ദിവസം തികയുന്ന അന്ന് സ്കൂള് വിട്ട് ബസ്സിൽ നിന്നിങ്ങനെ ഇറങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ ഉമ്മ കൈയും പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ, ചെറിയ കുട്ടികളാണ്, എൽ പി സെഷനിലെ
1: കുട്ടികളാണ്.
0: അപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് രാവിലെ പോയപ്പോഴുള്ള ഒരു റൂമല്ല വൈകുന്നേരം വരുമ്പോൾ കാണുന്നത്. ആ ഒരു സ്കൂളിൻ്റെ ആ ടൈമിൽ ഉമ്മ എന്ത് ചെയ്തു, ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഭയങ്കര റൂമൊക്കെ ഒന്ന് അടിപൊളിയാക്കി, ബലൂണൊക്കെ വെച്ച് ഇങ്ങനെ രസകരമായിട്ട് ഒരു ടേബിളിൽ കേക്ക് വെച്ച്, മൊബൈൽ ഐഫോണിൻ്റെ ഒരു ഫോണിൻ്റെ പിക്ചറിലുള്ളൊരു കേക്ക്, അയമ്മ 100 ഡേയ്സ് നോട്ട് ടച്ച് ഫോൺ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആ കേക്ക് മുറിച്ചിട്ട് കുട്ടിയാൾക്ക് കൊടുക്കണം. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച്, നമ്മൾ പല തോന്നിയാസത്തിൻ്റെ പേരിലും ബർത്ത്ഡേ ആയിക്കോട്ടെ എന്തിനും ഇങ്ങനെ പിന്നെ ഓരോ പാർട്ടികൾ വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഉമ്മ ചെയ്തൊരു സംഭവം അത് നമുക്ക് ഇതുപോലെ തന്നെ മാതൃകയാക്കണം ഞാൻ പറയുന്നില്ല. അതേ പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും തോന്നുന്നത് പോലെ നമുക്ക് ചെയ്യാം. അതായത് കുട്ടികൾ 100 ദിവസം ഫോണ് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞത്, അത് ആ കുട്ടികളെ അങ്ങനെ ശീലിപ്പിച്ചതിൻ്റെയും അവരെങ്ങനെ ഫുൾ പോസിറ്റീവ് എനർജി കൊടുത്തിട്ട് അവരെങ്ങനെ അതിൽ നിന്ന് മാറ്റി മാറ്റി, അല്ലാതെ നമ്മൾ ഷൗട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് എടുക്കാനുള്ള ഒരു ത്വര കുട്ടികൾക്ക് കൂടാനുള്ള സ്വാഭാവികമായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടിലുള്ള ഒരു ഉമ്മയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക്
1: ഈ ഒരു ചിന്ത കേട്ടപ്പോഴേ, ഈ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന മുഴുവൻ പാരൻസിനും ഒരു മാതൃകയിലുണ്ട്. അതായത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, ഒരു കുട്ടികളെ ഒരു എന്താ പറയുക, പാരൻ്റൽ കൺട്രോൾ അഥവാ ഒരു മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ കുട്ടികളെ വളർത്താനുള്ള ഒരു ഗൗരവതരമായ ചിന്ത, ഗൗരവതരമായ ചിന്ത അവർക്ക് അവരെ പ്രയാസപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി രക്ഷിതാക്കൾ കാണണം എന്നുള്ളതാണ്. അതും തന്നെ അവരെ അധാർമികമായ മറ്റു മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കാത്ത രീതിയിലാകും ചെയ്യണം എന്നുള്ളതാണ്. അവരുടെ പ്രായം അവരുടെ പക്വതയും മനസ്സിലാക്കിക്കൊണ്ടാവണം നമ്മൾ വളരെ പക്വമായിട്ട് പാരൻസ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് 100 ദിവസം എന്നുള്ള വലിയൊരു അത്ഭുതമാണ്, പക്ഷേ അങ്ങനെ കഴിഞ്ഞോളണം എന്നില്ല. എന്നാലും ആ 100 ദിവസം ആ കുട്ടികളെ, ഞാൻ മനസ്സിലാക്കുന്നത് ആ 100 ദിവസം മൊബൈൽ തൊടാത്ത കുട്ടികൾ, പിന്നെ തൊടാതെ ഇങ്ങനെ വീട്ടിലിരുന്നാൽ ആ കുട്ടികൾ വേറെ ദുസ്വഭാവമുള്ള ആളെ മാറും. പക്ഷെ ആ കുട്ടികൾ അങ്ങനെ ആവില്ല. ആ കുട്ടികൾക്ക് എന്ത് ചെയ്യണ്ടാവും, കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആ പാരന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിശ്ചിത സമയം അവർക്ക് കളിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ പോയി വൈകുന്നേരം കളിക്കണമെന്ന് പറയേണ്ടി വരും. കളിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം അവരുടെ പിയർ ഗ്രൂപ്പിന്റെ കൂടെ വിടും. പിന്നെ അനുവദനീയമായ കാര്യങ്ങളിലൊക്കെ അവരുടെ പ്രായമനുസരിച്ച് ആ രക്ഷിത വേർപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി കാണണം
0: അല്ലേ.
1: അവർക്ക്
0: പിക്ചർ,
1: പിന്നെ കളറിംഗ് ബുക്ക്, എൽ പി പ്രായത്തിലുള്ള കുട്ടികൾ, എൽ പി പ്രായത്തിലുള്ള കുട്ടിയെ മൊബൈലിൽ നിന്നും മാറ്റി നിർത്താൻ ഇന്നത്തെ കാലത്ത് വളരെ എഫേർട്ടുള്ള ഒരു ടാസ്ക്കാണ്.
0: തീർച്ചയായും.
1: കാരണം ആ കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മൊബൈൽ ആദ്യം കൊടുക്കുക, പിന്നീട് ഭക്ഷണം കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള പ്രായത്തിൽ ഇത് മാറ്റി നിർത്തി കൊടുക്കുമ്പോൾ രക്ഷ നല്ല പണിപ്പെടുന്നുള്ളതാണ്. ഒന്ന് കളറിംഗ് ബുക്കോ അങ്ങനത്തെ കാർട്ടൂൺ, ഓരോ വരക്കുന്ന ഓരോ പിന്നെ ടാസ്കുള്ള ഓരോ ബുക്ക് ഉണ്ട്, വഴി കണ്ടെത്തുക. എൽ പി പ്രായമാകുമ്പോൾ അവർക്കനുസരിച്ചുള്ള കുറേ സംഗതികൾ വാങ്ങിക്കൊടുത്ത് അതിലേക്ക് അവരെ പ്രേരിപ്പിച്ച് ഈ മൊബൈൽ സ്ക്രീനിൽ നിന്ന് അവരെ മാറ്റി നിർത്താനുള്ള ഒരുപാട് ടാസ്ക് ആ രക്ഷിതാവ് എടുത്തിട്ടുണ്ടാവും. നമുക്കും എന്ത് ചെയ്യാം, ഈ നിലക്കുള്ള ചില സംഗതികളൊക്കെ കുട്ടികൾക്ക് ഹലാലായ അനുവദിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. അതേമാതിരി എന്താണ് മറ്റേ എന്താണ് അതിന് പറയാ, റൂബിക്സ് അല്ലേ, ആ പിന്നെ സാങ്കേതികം ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ശരിക്കും കുട്ടികളുടെ തിങ്കിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. അതുപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊക്കെ വാങ്ങിക്കൊടുത്ത് ഈ ഒരു ടച്ച് സ്ക്രീനിൽ നിന്ന് വരെ മാറ്റി നിർത്താനുള്ള ഒരുപാട് സംഗതികളിലേക്ക് എന്ത് ചെയ്യാം. ആ റൂബിക്സ് ക്യൂബ് അതാണ് അതിന്റെ പേര്, അതുകൊണ്ട് വരുന്നില്ല, റൂബിക്സ് ക്യൂബാണ്. അങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. അതേമാതിരി പറ്റേ എൽ കെ ജി യു കെ ജി ഒക്കെ ആണെങ്കിൽ ഓരോ കട്ട അടുക്കി വെച്ചിട്ട് ഒരു വീടുണ്ടാക്കുക, പിന്നെ ഇംഗ്ലീഷിലെ അക്ഷരമാല ഏന്ന് എഴുതാം, പലതും ആ ഒരു കട്ടകൾ അടുക്കി വെച്ചാൽ ഓരോ പാക്കറ്റ് ഉണ്ട്. അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാം, അവരെ തിങ്കിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവരെ എന്ത് ചെയ്യാം, എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാം, എന്നാൽ മൊബൈലിൽ നിന്ന് അവരെ മാറ്റി നിർത്താം. ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം മക്കളെ കൊണ്ട് ഈ ഒരു മേഖലയിലാണ് എന്നുള്ളത് കൂടി ഇന്നത്തെ ഒരു ചിന്താവിഷയത്തിൽ വളരെ പ്രധാനമാണ്.
0: നല്ലൊരു പാരന്റിംഗ് ആണ്, മാത്രമല്ല അവയർനെസ് ഉണ്ട്. ഒരു ഇരട്ടി മധുരം ഉണ്ടായത് എന്താ അറിയോ, ഈ കുട്ടികളെ പ്രതീക്ഷിക്കാതെ അവരെ ടീച്ചേഴ്സും അവിടെ വന്നു അവരെ അനുമോദിക്കാനും, അത് വലിയ കാര്യമല്ലേ. അപ്പൊ നമുക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാം, ഇനി ഒരാൾ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടെന്നൊന്നുമില്ല, നമുക്കും ചെയ്യാം. നമ്മള് കുട്ടികൾക്കിടയിൽ പ്രാക്ടിക്കലാക്കുമ്പോൾ അതതിൻ്റെ ഒരു ഫലം കാണും. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ അവിടെ വേറെന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ പ്ലാനിങ് ചെയ്തിരിക്കണം.
1: ആ പ്ലാനിങ് ചെയ്തിരിക്കണം, ആ പ്ലാനിങ് അപ്പൊ ഇന്ന് ചെയ്യണം ശരിക്കും. എല്ലാ രക്ഷിതാക്കളും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, സ്ക്രീൻ അഡിക്ഷൻ കുട്ടികൾക്ക് വരും ചെയ്യും, മറ്റുള്ള വേറൊരവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുകയും ചെയ്യും. അതിലേക്ക് എത്തിക്കാതെ സ്ക്രീൻ അഡിക്ഷൻ നിയന്ത്രിച്ചുകൊണ്ട് അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈവ് ടെലികാസ്റ്റിലേക്ക് രക്ഷിതാവിന്റെ കൺട്രോളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, വിളിച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ആ നിലക്കുള്ള നന്മയിൽ എന്ത് ചെയ്യാം, അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ രക്ഷിതാക്കൾ എന്ത് ചെയ്യാൻ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഉപ്പ ഗൾഫിലാണ്, അപ്പോൾ കുട്ടിക്ക് ടാബാണ് വാങ്ങി കൊടുത്തേക്കാണ്. എന്നിട്ട് ഏഴാം ക്ലാസ്സിലെ കുട്ടി എന്ത് ചെയ്യണം, ബാഗിൽ ടാബ് ഇട്ട് വരിക, ടീച്ചറെയും മറ്റാരെയും കാണാതെ അവർ ഉച്ച സമയത്ത് അതിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം, പെൺകുട്ടി ഈ ടാബ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം, ഇതിനാരെ കാരണക്കാർ, അധ്യാപകനാണോ, അല്ല, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആരുമല്ല,
0: ആ
1: രക്ഷിതാവാണ്. ആരാണോ ടാബ് കൊടുത്തത് ആ രക്ഷിതാവാണ്. അതിന് കൃത്യമായി ടാബ് കൊടുക്കുന്നത് ഹറാം എന്നുള്ളതല്ല, പക്ഷെ രക്ഷിതാവിന്റെ കൺട്രോൾ അതിൽ വന്നില്ല എന്നുള്ളതാണ്
0: അവിടെ
1: സംഭവിച്ചത്.
0: അശ്രദ്ധ വന്നു,
1: യെസ്,
0: അല്ലെങ്കിൽ അതിന് മൗനാനുവാദം നൽകി.
1: അതെ,
0: രണ്ടോ നമ്മൾ കുറെ പണം ഉണ്ട് സമ്പത്തുണ്ട് വിചാരിച്ചിട്ട് കുട്ടിയാക്കി എല്ലോ അതും അത് കിട്ടേണ്ട പ്രായത്തിൽ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതല്ലാത്ത സമയത്ത് കിട്ടുമ്പോഴാണ് ആ കുട്ടികൾക്ക് അത് ഒരു അതിന്റെ ഉപയോഗവും വാല്യൂസൊക്കെ അവർക്ക് അത് അറിയാതെ പോണത്.
1: വലിയ വലിയ ആളുകളുണ്ട് കേട്ടോ, നല്ല സംവിധാനങ്ങൾ എല്ലാ സൗകര്യങ്ങളുള്ള ആളുകൾ. ഒരു ഡോക്ടർ നമുക്ക് പരിചയമുണ്ട്, അദ്ദേഹത്തിന്റെ മക്കളെ വളരെ കൺട്രോൾഡ് ആയിട്ടാണ്, ടൈം ടു ടൈം ആയിട്ട് ഖുർആൻ ഓതാൻ നിശ്ചയ സമയമാണ്, അവരെ ഹിഫ്ദ് പഠിച്ച ആൾക്കാർ അവർക്ക് പഠിക്കാൻ വേറെ സമയം, അതേമാതിരി തന്നെ അവർക്ക് കളിക്കാൻ സമയം, മൊബൈലൊരു നിശ്ചിത സമയം, അവരുടെ സംഗതിയിൽ പ്രായത്തിനൊത്ത് ഉപയോഗിക്കുന്ന സാധനം അവരെന്ത് ചെയ്യും, ഓൺ ചെയ്ത് കൊടുക്കും, അതെനിക്ക് അതിനൊക്കെ കാണാമെന്ന് പറയും. ഇങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകുന്ന നല്ല സൗകര്യങ്ങളുള്ള പാരൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല.
0: യെസ്, തീർച്ചയായിട്ടും നമ്മൾക്ക് മാതൃകാപരമായ ചില ആലോചനകളും മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വേണം. അതിന് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും മുൻകൈ എടുക്കണം. അത് വീട്ടിലുള്ള വല്യപ്പന്മാരും വല്യമ്മമാരും പേരക്കുട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിൽ പോലും ആ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സ്നേഹം പകർന്നു കൊടുക്കലായിരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്താണ്.

0: പീസ് റേഡിയോയിൽ ഇനി റിയാദു സ്വാലിഹീൻ. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ. വസ്സലാത്തു വസ്സലാമു അല്ലതമ്മാനി അൽഅക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബാബു സബ്റിലെ ക്ഷമയുമായി ബന്ധപ്പെട്ട് വന്ന അധ്യായത്തിലെ ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു സംഭവമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡിലായി നമ്മൾ മനസ്സിലാക്കിയത്. ആ ഹദീസിലെ ഏതാനും ചില ഫായിദകൾ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അങ്ങേയറ്റത്തെ ക്ഷമയും വിവേകവും സഹനശീലവുമൊക്കെ. നീതിയിലും ക്ഷമയിലും താഴ്മയിലുമെല്ലാം കേളികേട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉഅയ്ന എന്ന് പറയുന്ന സ്വഹാബി പരുഷമായി പെരുമാറി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങളിൽ നിന്ന് തന്നെ അതെത്ര കടുത്തതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് പറയുന്നത്, ഹി ഹാഇന് കസ്ര യാഇന് സുക്കൂനായി ഹി എന്ന് പറയുന്നത് രണ്ട് അർത്ഥത്തിലാണ് സാധാരണ ആ പദം ഉപയോഗിക്കാറുള്ളത്. ഒന്ന്, ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലുള്ള സംസാരമായി, ഒരു താക്കീദിൻ്റെ സ്വരത്തിലായി അത് ഉപയോഗിക്കാറുണ്ട്. ആ അർത്ഥത്തിലാണിവിടെ, അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു താക്കീദിൻ്റെ സ്വരത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അതാണതിലെ ഒന്നാമത്തെ സൂഉൽ അദബ്, അപമര്യാദ. രണ്ടാമതായി, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഉഅയ്ന റളിയല്ലാഹു അൻഹു അഭിസംബോധന ചെയ്യുന്നത് യബ്നൽ ഖത്താബ്, ഈ ഖത്താബിൻ്റെ പുത്ര, യാ അമീർ അൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്ന തികഞ്ഞ അദബോടുകൂടെയും മര്യാദയോടുകൂടെയും അഭിസംബോധന ചെയ്യേണ്ടതിന് പകരം യബ്നൽ ഖത്താബ് എന്ന വിളി അതൊരു സൂഉൽ അദബായി പരിഗണിക്കപ്പെടും. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത്, ഫവല്ലാഹി മാ തുഅ്തീന അൽ ജസ്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹു തന്നെയാണ് സത്യം, താങ്കൾ ഞങ്ങൾക്ക് ധാരാളമായി അധികമായി നൽകുന്നില്ല. പൊതുഗജനാവിൽ നിന്ന് താങ്കൾ ഞങ്ങൾക്കധികമായി നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ, ഫകഅന്നഹു അറാദ അന്നഹു യസ്തഅ്സിറു ബിഹി അൻ മുസ്തഹഖീഹി. ഉമർ റളിയല്ലാഹു തആല അൻഹു അർഹതപ്പെട്ട ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകാതെ അത് സ്വന്തമാക്കി വെക്കുന്നു, സ്വാർത്ഥത കാണിക്കുന്നു. അർഹതപ്പെട്ട ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകുന്നില്ല എന്ന അർത്ഥത്തിലാണ് ഫവല്ലാഹി മാ തുഅ്തീന അൽ ജസ്ല എന്ന് പറഞ്ഞത്. അതാണ് മൂന്നാമതായി നടത്തിയ പരാമർശം. നാലാമതായി, വലാ തഹ്കും ഫീനാ ബിൽ അദിൽ. താങ്കൾ, അഥവാ ഉമർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, താങ്കൾ ഞങ്ങളിൽ നീതിപൂർവകമായി നീതിയോടുകൂടെ വിധിക്കുന്നില്ല, നീതി അനുസരിച്ച് വിധിക്കുന്നില്ല. അഥവാ ഖുർആനും സുന്നത്തും അതിൽ വന്ന കാര്യങ്ങളനുസരിച്ച്, അതല്ലെങ്കിൽ അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ, അതാണ് കിതാബ് എന്നത് അതിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹുവ അദിൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാ ജാഅ ബിഹിൽ കിതാബു വസ്സുന്നതു നസ്വൻ അവിസ്തിംബാത്തൻ. വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിയയിലും വന്ന കാര്യങ്ങൾ, നസ്വായി വന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതിൽ നിന്ന് ഇസ്തിംബാത്ത് നിർദ്ധാരണം ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ, അതനുസരിച്ചല്ല താങ്കൾ ഞങ്ങളിൽ വിധി നടത്തുന്നത്. അങ്ങനെ ഒരു നീതി താങ്കൾ ഞങ്ങളിൽ നിർവഹിക്കുന്നില്ല. ഇങ്ങനെ കടുത്ത നാല് കാര്യങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും ദേഷ്യം വരും. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയ വേളയിൽ മഹാനായ ഹുർറുബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, ഇന്നല്ലാഹ തആല ഖാല ലിനബിയ്യി ഖുദിൽ അഫ്വ വഉമുർ ബിൽ ഉർഫി വഅ്രിദ് അനിൽ ജാഹിലീൻ. അമീറുൽ മുഅ്മിനീൻ, അല്ലാഹു തആല തന്റെ പ്രവാചകനോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സൂറ അൽ അഅ്റാഫിലെ 199-ാമത്തെ വചനം പാരായണം ചെയ്ത് കേൾപ്പിച്ചു. അല്ലാഹു തആല തന്റെ പ്രവാചകനോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ അടങ്ങിയിട്ടുള്ളത് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് മാപ്പ് കാണിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും ഒക്കെ കൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ മാതൃക. അതുകൊണ്ട് ആ മാതൃക നിങ്ങൾ സ്വീകരിക്കണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. നബിയോട് അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നബിയോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളും

0: എന്ന രീതിയിൽ അവരോട് വർത്തിക്കാതെ ലളിതമായും അവർക്ക് എളുപ്പമുള്ള രീതിയിലും അവരെ പ്രയാസപ്പെടുത്താത്ത രീതിയിലൊക്കെ പെരുമാറണം എന്നർത്ഥം. റസൂലുള്ള പറഞ്ഞല്ലോ, യസ്സിറു വലാ തുഅസ്സിറു വലാ തുനഫിറു വസക്കിനു വലാ തുനഫിറു. യസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കണം. വലാ തുഅസ്സിറു, നിങ്ങൾ ഞെരുക്കമുണ്ടാക്കരുത്. നിങ്ങൾ ശാന്തതയുണ്ടാക്കണം. നിങ്ങൾ ആളുകളെ വെറുപ്പിക്കരുത് എന്നൊക്കെയുള്ള പരാമർശങ്ങളുണ്ടല്ലോ. അപ്പം ആ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം ആളുകളോട് പെരുമാറാൻ എന്നാണ് ഉഹുദിൽ അഫ്വ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. സദാചാരം കൊണ്ട് കൽപ്പിക്കണം. എല്ലാ സമയത്തും വിട്ടുവീഴ്ചയും അയഞ്ഞ നിലപാട് സ്വീകരിക്കുകയും ചെയ്യണമെന്നല്ല. അങ്ങനെ ചെയ്താൽ അത് ആളുകൾ കൂടുതൽ തെറ്റുകളിലേക്ക് പോകുവാനുമൊക്കെ കാരണമാകും. അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളോട് മുഴുവനും വിട്ടുവീഴ്ചയോടുകൂടെ എല്ലാം സഹിച്ചും പുറത്തും കഴിയണമെന്നല്ല. അവിടെയും വഉമുർ ബിൽഉറുഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുകയും വേണം. മഅറൂഫായ കാര്യം കൽപ്പിക്കുകയും വേണം. താങ്കളോട് അക്രമം ചെയ്ത ആളുകൾക്ക് അങ്ങോട്ട് വിട്ടുവീഴ്ച കാണിക്കുക. തടഞ്ഞു വച്ചവന് താങ്കൾ നൽകുക. ബന്ധ വിച്ഛേദനം നടത്തിയവനോട് താങ്കൾ ബന്ധങ്ങൾ ഉണ്ടാക്കുക. അവരുമായി ബന്ധങ്ങൾ വിളക്കിച്ചേർക്കുക. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം നന്മ കൊണ്ട് കൽപ്പിക്കുകയും വേണം. വഅഅ്രിളാനിൽ ജാഹിലിയ, മൂഢന്മാരിൽ നിന്ന് അവിവേകികളിൽ നിന്ന് താങ്കൾ തിരിഞ്ഞു കളയുകയും ചെയ്യണം. ഇതാണ് ഈ വചനത്തിലടങ്ങിയ ആശയം. മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഉണ്ടാകും. ഒന്ന്, മുങ്കറായ കാര്യങ്ങൾ, ദീൻ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ വിലക്കണം. അതേപോലെ സദാചാരം, സദ്വൃത്തി, അതാണ് രണ്ടാമത്തേത്. അത്തരം കാര്യങ്ങൾ ആളുകളോട് കൽപ്പിക്കുകയും വേണം. മൂന്ന്, ഇത് മുങ്കറുമല്ല, അതല്ലെങ്കിൽ മഅറൂഫുമല്ല. അത്തരം കാര്യങ്ങളാണെങ്കിൽ താങ്കൾ അവിടെ മൗനം ദീക്ഷിക്കണം. പറയുകയാണെങ്കിൽ ഏതായിരുന്നാലും അത് ഹൈറേ ആകാവൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യകുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവോ അവൻ നല്ലതു മാത്രം പറയട്ടെ, അതില്ലെങ്കിൽ അവൻ മൗനം ദീക്ഷിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ. വഅഅ്രിൽ അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളിൽ നിന്ന് താങ്കൾ അവഗണിക്കണം. അവരെ അവഗണിക്കണം, അവനെ പിന്തിരിഞ്ഞു കളയണം എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് അവിവേകം കാണിക്കുന്നത് പോലെ അതേപോലെ അങ്ങോട്ടും അവിവേകം കാണിക്കരുത് എന്നാണ്. ഈ ആയത്ത് മഹാനായ ഹുർറു ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു പാരായണം ചെയ്ത് കേൾപ്പിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ആയത്തിനെ മറികടന്ന് ഒന്നും അദ്ദേഹം പ്രവർത്തിച്ചില്ല. അവിടെ നിന്നു അദ്ദേഹം മാപ്പ്, അദ്ദേഹം വിവേകത്തോടുകൂടെ പെരുമാറി. അതാണല്ലോ യഥാർത്ഥ, ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ചതാണ് യഥാർത്ഥ ക്ഷമ. കാരണം എല്ലാവിധ നടപടികളും സ്വീകരിക്കുവാനുള്ള കരുത്തും കഴിവും ഒക്കെ ഉണ്ടായിരിക്കെ, പ്രതികാരം എടുക്കാൻ ഉള്ള കഴിവുണ്ടായിരിക്കെ അദ്ദേഹം മാപ്പ് നൽകി എന്നതാണ് അവിടെ ഏറ്റവും വലിയ പ്രത്യേകതയായും അതാണ് യഥാർത്ഥത്തിലുള്ള ക്ഷമ എന്ന് പറയുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാമിതം ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. റിയാദു സ്വാലിഹിൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കളോടൊപ്പം പങ്കിട്ടത് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.org.

0: Radio.com. Phone 902-0840-840. www.peaceradio.com.
1: നമ്മുടെ മധുരം ഖുർആനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാഅല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് ഷെയ്ഖ് അബൂബക്കർ ശാത്രി ഹഫിളഹുല്ലയുടെ ഖിറാഅത്താണ്. സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്രി. സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലേ അദ്ദേഹം ഖുർആൻ ഹഫ്ള് പൂർത്തിയാക്കുന്നുണ്ട്. പിന്നീട് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള അക്കാഡമിക നിലവാരം യോഗ്യതകൾ നേടിയ വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്രി ഹഫിളഹുല്ല. ഇമാമത്ത്, ദഅ്‌വ, പഠന രീതികൾ എന്നീ മേഖലകളിൽ പ്രത്യേകം പരിശീലനം ലഭിക്കുകയും അത് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണ്. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി മസ്ജിദുകളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളും യുവാക്കളും ലക്ഷ്യമിട്ട് ഹഫ്ള് തജ്വീദ് പരിശീലന പരിപാടികൾ അദ്ദേഹം നയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഖുർആൻ സമ്മേളനങ്ങളിലും പരിപാടികളിലൊക്കെ പങ്കെടുത്ത വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്രി. ഇന്നത്തെ ഒരു തലമുറയുടെ ഒരു പ്രിയപ്പെട്ട കാര്യം എന്ന ഒരു തലത്തിലേക്കാണ് ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താൻ കഴിയുക. ഭാവനിഷ്ഠമായ പാടൽ ശൈലി, അതീവ സാന്ത്വനകരമായ ലഹരികളോടെ ഖുർആന്റെ സൗന്ദര്യം മനസ്സിലേക്കൊഴിക്കുന്ന പ്രശസ്തരായ ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്രി ഹഫിളഹുല്ല.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറ തൂറിലെ 35 മുതൽ 38 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്ന വളരെ അർത്ഥവത്തായ ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്നത്. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, അതല്ല യാതൊരു വസ്തുവുമില്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ. അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ സ്രഷ്ടാക്കൾ. അം ഖലഖു സമാവാതി വല്ലർള, അതല്ല ആകാശങ്ങളെയും ഭൂമിയെയും അവർ സൃഷ്ടിച്ചിരിക്കുകയാണോ. ബല്ലാ യൂഖിനൂൻ, പക്ഷേ അതൊന്നുമല്ല, അവരൊന്നും ദൃഢമായി വിശ്വസിക്കുന്നില്ല. അം ഇന്ദഹും ഖസാഇനു റബ്ബിക്, അതല്ല നിന്റെ റബ്ബിൻ്റെ ഖജനാക്കൾ അവരുടെ പക്കലാണോ. അം ഹുമുൽ മുസൈത്തിറൂൻ, അതല്ല അവരാണോ അധികാരം നടത്തുന്നവർ. അം ലഹും സുല്ലമുൻ യസ്തമിഊന ഫീഹി, അതല്ല നിങ്ങൾക്ക് കയറി ചെന്ന് ചെവി കൊടുത്ത് കേൾക്കാവുന്ന വല്ല കോണിയും അവർക്കുണ്ടോ. ഫല്യഇത്തി മുസ്തമിഉഹും,

0: ഉണ്ടോ? ഇങ്ങനെയുള്ള ചില അർത്ഥവത്തായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടുന്ന ഒരു കാര്യം, ഈ ദുനിയാവിൽ ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാകുന്നില്ല. ഒരു കഥ ഇതുമായി ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു യുക്തിവാദിയുമായി സംവാദത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഒരു ഇസ്ലാമിക പണ്ഡിതൻ അദ്ദേഹം ചെല്ലുന്ന സമയത്ത്, ഇസ്ലാമിക പണ്ഡിതൻ ഒരല്പസമയം വൈകിയതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞുകൊടുത്തു, ഈ ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞുകൊടുത്തു, ഞാൻ വരുന്ന വഴിക്ക് എനിക്കൊരു പുഴ കുറുകെ കടക്കേണ്ടതുണ്ടായിരുന്നു. എനിക്ക് കൊണ്ടുപോകാൻ തോണിയോ വഞ്ചിയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ തീരത്തിങ്ങനെ വിഷണ്ണനായിട്ട് നിൽക്കുമ്പോൾ ഒരു മരക്കഷ്ണം ഇങ്ങനെ ഒഴുകി വന്നു. ആ മരക്കഷ്ണം എൻ്റെ മുമ്പിൽ നിന്ന് താനേ അതെന്ത് ചെയ്തു, ഒരു തോണിയായി അത് മാറി. അങ്ങനെ അതിൽ ഒരു തുഴയുണ്ടായി. അങ്ങനെ അത് എൻ്റെ അടുത്തേക്ക് പിന്നെ നീങ്ങി വന്നു. അങ്ങനെ ഞാൻ അതിൽ കയറി നിങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ താമസിച്ചതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ കളിയാക്കി, ഒരു തോണി വെറുതെ ഉണ്ടാവുകയോ, അത് താങ്കളുടെ അടുക്കലേക്ക് നീങ്ങി വരികയോ, അങ്ങനെ താങ്കൾ അതിൽ കയറി വളരെ അത്ഭുതം തന്നെ എന്ന് പരിഹസിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതും നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതും ഈ ഒരു വിഷയമാണ്. ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് അത് താനേ ഉണ്ടായതല്ല. ഒരു മുട്ടുസൂചി പോലും താനെ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ, സുന്ദരമായ ഈ ഒരു പ്രപഞ്ചം രാപ്പകലുകൾ കൃത്യമായി അളവോടുകൂടി അത് നീങ്ങി മറയുന്ന ഈ ഒരു പ്രപഞ്ചം, അതേപോലെ തന്നെ വാനലോകത്തിലെ നക്ഷത്രജാലങ്ങൾ, അതേപോലെ തന്നെ ഭൂമിയിലെ കരയും കാട്ടാറുകളും കടലും സമ്മിശ്രമായി ചേർന്നിട്ടുള്ള അതിസുന്ദരമായ ഇതിൻ്റെ ഇടങ്ങൾ, ഇതൊന്നും വൃഥാവിലായിട്ട് അതല്ല ഒരു നിയന്താവില്ലാതെ സ്വയംഭൂവായിട്ടുണ്ടായി എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന ഒരു ചിന്തയാണ് റഹ്മാനായ റബ്ബ് ഈ ഒരു ആയത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തന്നിട്ടുള്ളത്.
1: ഇവിടെ സൂറത്തു തൂറിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. പ്രഥമ ശുശ്രൂഷ ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി വി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബേൺസ് അഥവാ പൊള്ളലേറ്റാൽ നമുക്ക് ചെയ്യാവുന്ന പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യമായിട്ട് പൊള്ളലേറ്റാൽ ചെയ്യേണ്ടത് ആ ഒരു ഭാഗം തണുപ്പിക്കുക എന്നുള്ളത്. തണുപ്പിക്കാൻ വേണ്ടി ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് റണ്ണിങ് വാട്ടർ, അത് പൈപ്പ് വെള്ളത്തിൽ നമ്മൾ ആ ഒരു ഭാഗം തണുപ്പിക്കാൻ വെക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ആ ശരീരത്തിൽ ഇരിക്കുന്ന വസ്തുക്കൾ, ചില സമയങ്ങളിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ചില മോതിരങ്ങളോ വളയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ മാറ്റാൻ ശ്രമിക്കുക. കാരണം വൈകുന്തോറും അതിനകത്ത് നീർക്കെട്ട് വരാനും അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഒട്ടിയിരിക്കുന്ന തൊലിയുമായി ചേർന്നിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ, കത്തിയിരിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിൽ അത് വലിച്ചു കയറാൻ ശ്രമിക്കരുത്. മൂന്നാമതായിട്ട് ഒരു മിത്തുണ്ട്, നമ്മൾ പൊള്ളലേറ്റാൽ ഉപയോഗിക്കുന്ന പേസ്റ്റ്, അതുപോലെ തേൻ, ക്രീം, ഇത്തരം വസ്തുക്കളൊന്നും ഒരിക്കലും നമ്മൾ പൊള്ളലേറ്റ ഭാഗത്ത് ഉപയോഗിക്കരുത്. കാരണം അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നതാണ്. നമ്മുടെ ടെമ്പറേച്ചർ അത് സ്കിന്നിൽ നിന്ന് പുറത്തേക്ക് പോകാതെ അത് അവിടെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാതിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടത് ആരോഗ്യ ചിന്തകൾ പ്രഥമ ശുശ്രൂഷ, വിവരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി വി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ സമയത്ത് ഇവരുടെ മെസ്സേജുകൾ നമ്മൾ മുഖവിലക്കെടുക്കുന്നു എന്നറിയിക്കുന്ന ഒരു ഷെഡ്യൂളാണ് ശരിക്കും പീസ് ടൈം എന്നുള്ള ഒരു സംഗതി. അപ്പൊ എന്തായാലും ശ്രോതാക്കൾ അയച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്ത മെസ്സേജുകളാണ് നമ്മൾ വായിക്കാറുള്ളത്. എത്ര തിരക്കുള്ള ദിവസമായാലും കുറച്ച് സമയം പീസ് റേഡിയോ കേൾക്കാൻ ശ്രമിക്കും. കാരണം അത് മനസ്സിന് ലഭിക്കുന്ന ഒരു വിശ്രമമാണ്. പീസ് റേഡിയോയിലെ പല ക്ലാസ്സുകളും കേട്ട ശേഷം ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ റേഡിയോയുടെ ഏറ്റവും വലിയ വിജയമെന്ന് തോന്നുന്നു. ഷാനിബ സി എച്ച് അയച്ചിട്ടുള്ളൊരു മെസ്സേജാണ് ഇന്ന് നമ്മൾ പീസ് ടൈമിലൂടെ കേട്ടത്. എന്തായാലും ഈ ഒരു മെസ്സേജ് ആ വ്യക്തിക്ക് മാത്രമല്ല ലോകത്തുള്ള പല ആളുകളുടെയും അല്ലേ മാതൃകാപരമായ പീസ് റേഡിയോയുടെ പ്രവർത്തനത്തിൻ്റെ ആളുകൾക്ക് ജീവിതത്തിൽ താങ്ങും തണലുമാകുന്ന ഒരു ആശ്വാസത്തിൻ്റെ ഒരു ഖേദാരമാണ് അവലംബമാണ് ശരിക്കും പീസ് റേഡിയോ എന്നുള്ളത് തിരിച്ചറിവ് നൽകുന്നൊരു മെസ്സേജ് കൂടിയാണ് ഷാനിബ സി എച്ച് അയച്ച ഈ ഇന്നത്തെ ഈ ഒരു പീസ് ടൈമിലൂടെ കേട്ട മെസ്സേജ്.
1: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയനിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയനിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ ജമാലി എന്നിവർ.
1: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഇജാബ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
2: പ്രായപൂർത്തിയായ സ്ത്രീകൾ തലമറക്കാതെ നടക്കുന്നതിൻ്റെ വിധി എന്താണ്?
3: പ്രായപൂർത്തിയായ സ്ത്രീകളും അതോടൊപ്പം തന്നെ കുട്ടിത്വം വിട്ടുമാറിയ പെൺകുട്ടികളുമൊക്കെ തീർച്ചയായും അവറത്ത് മറക്കൽ നിർബന്ധമാണ്. തലമുടി ഒരു സ്ത്രീയുടെ അവറത്താണ് എന്നതിൽ സംശയമില്ല. വിശുദ്ധ ഖുർആനിലെ ഫല്യദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ ജിൽബാബുകൾ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന ആയത്തിറങ്ങിയപ്പോൾ അൻസാരി സ്ത്രീകൾ എപ്പോഴാണോ ഈ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം കേട്ടത് ഉടൻ തന്നെ അത് പ്രാവർത്തികമാക്കി എന്ന് ഹദീസുകളിലും തഫ്സീർ ഗ്രന്ഥങ്ങൾ കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് വിശ്വാസിനികൾക്കുണ്ടാകേണ്ടത്. തലമറക്കണം, അവറത്ത് മറക്കണം എന്ന ഇസ്ലാമിൻ്റെ വിധി പാലിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ തലമറക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. തലമറക്കാതെ നമസ്കരിക്കുകയാണ് എങ്കിൽ ആ നമസ്കാരം സ്വീകാര്യയോഗ്യമാകുകയില്ല. അവറത്ത് വെളിവാക്കിക്കൊണ്ട് ഒരു സ്ത്രീ നടക്കുകയും അത് മുഖേന പുരുഷന്മാർ ഫിത്നയിലാകുകയും ചെയ്താൽ ആ സ്ത്രീ അതിൻ്റെ കുറ്റക്കാരിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ആരുടെ മുമ്പിലെല്ലാം സീനത്ത് വെളിപ്പെടുത്താം എന്ന് പറയുന്നു. അവിടെയൊന്നും തന്നെ അന്യ ആളുകൾക്ക് മുമ്പിൽ സ്ത്രീകൾക്ക് തലമറക്കാതെ നടക്കാം എന്നല്ല പറയുന്നത്. മറിച്ച് കൃത്യമായ അവറത്ത് മറച്ചുകൊണ്ട് തന്നെയായിരിക്കണം എന്നതാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനക്ക് കീഴൊതുങ്ങുന്നവളാണ് മുസ്ലിമത്ത്. അതാണ് ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് രക്ഷയുള്ളത് എന്ന ഇസ്ലാമിക അധ്യാപനം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്.
2: ഹജ്ജിൻ്റെ വേളയിൽ ഇന്ത്യയിൽ നിന്നും സർക്കാർ ജീവനക്കാരെ മെഡിക്കൽ ടീമിൻ്റെ ഭാഗമായി ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഡ്യൂട്ടിക്ക് വിടാറുണ്ട്. ഈ ഡ്യൂട്ടി സമയത്ത് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാൾ ശമ്പളവും കിട്ടുന്നുണ്ട്. ഇങ്ങനെ പോകാനായി അപേക്ഷ നൽകുമ്പോൾ തന്നെ ഞാൻ ഹജ്ജ് ചെയ്യുകയില്ല എന്നൊരു ഡിക്ലറേഷൻ കൊടുക്കൽ നിർബന്ധമാണ്. ഇങ്ങനെയൊരു വാക്ക് കൊടുത്ത ശേഷം നാം അവിടെ ചെല്ലുമ്പോൾ ഹജ്ജ് ചെയ്യൽ അനുവദനീയമാണോ? പലപ്പോഴും സൗദിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള കൗൺസിൽ ജനറൽ, കോർഡിനേറ്റേഴ്സ് മുതലായവർ ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്നതിനെ എതിർക്കാറില്ല. അപ്പോൾ ഈ രീതിയിൽ ഹജ്ജ് നിർവഹിക്കാൻ അനുവദനീയമാണോ എന്നാണ് ശ്രോതാവിൻ്റെ ചോദ്യം.
3: ഒരു സ്ഥാപനം, ഒരു രാജ്യം അവിടെ വെക്കുന്ന നിബന്ധനകളൊക്കെ സ്വീകരിച്ചു കൊള്ളാം എന്ന് അംഗീകരിച്ച് ഏറ്റെടുത്ത വ്യക്തികൾ ആ നിബന്ധനകൾ ഒരിക്കലും തിരസ്കരിക്കുവാൻ പാടില്ല. ഹാജിമാരെ സേവിക്കുവാൻ വേണ്ടി വരുന്ന ആളുകൾ അതിനു മാത്രമായി വരുന്ന ആളുകളാണ്. അവരവിടെ ഹജ്ജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരേറ്റെടുത്ത ഡ്യൂട്ടി നിർവഹിക്കുവാൻ കഴിയാതെ വരികയും സൗദി അറേബ്യ ഗവൺമെൻറ് അത് അംഗീകരിക്കാതിരിക്കാൻ കാരണം ഹാജിമാർക്ക് പ്രയാസമുണ്ടാകും. ഹാജിമാർക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങൾ ഇത്തരത്തിൽ അനുവാദമില്ലാത്ത, ഹജ്ജ് ചെയ്യുവാൻ അനുമതിയില്ലാത്ത ആളുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഹാജിമാരെ പ്രയാസപ്പെടുത്തലാവും എന്നതുകൊണ്ടാണ് ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഹജ്ജ് ചെയ്യുകയില്ല എന്ന് നമ്മളെക്കൊണ്ട് എഴുതി വായിക്കുന്നത്. അൽ മുസ്ലിമൂന അലാ ശുറൂത്തിഹിം, അത്തരം നിബന്ധനകൾ പാലിക്കുവാൻ വിശ്വാസികൾ പ്രതിജ്ഞാബദ്ധരാണ്, അത് പാലിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഹജ്ജ് ചെയ്യാതെ ഹാജിമാർക്ക് സേവനം ചെയ്യുക. ഇനി ഒരാളങ്ങനെ ഹജ്ജ് ചെയ്താൽ ആ നിബന്ധന തെറ്റിച്ചു എന്ന ഒരു കുറ്റം അയാൾക്കുണ്ടാവും. അതോടൊപ്പം തന്നെ ഇസ്ലാമിൽ അയാൾക്ക് നിർബന്ധമായ ഹജ്ജാണ് എങ്കിൽ അത് വീടുകയും ചെയ്യും. അല്ലാഹു തആല ആലം.
2: എൻ്റെ നാട്ടിൽ പള്ളിയുമായി ബന്ധപ്പെട്ടവരെല്ലാം കൂടി ഒരു കുറി നടത്തുന്നുണ്ട്. ഇതിൻ്റെ നറുക്കെടുപ്പും മറ്റെല്ലാ കാര്യങ്ങളും പള്ളിയുടെ ഉള്ളിൽ വെച്ച് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇതിൽ വല്ല അപാകതയുമുണ്ടോ?
3: പള്ളികൾ ഉണ്ടാക്കപ്പെട്ടത് അള്ളാഹുവിന് ദിക്കറെടുക്കുവാനും നമസ്കരിക്കുവാനും ഖുർആൻ പാരായണത്തിനും ദീനീ കാര്യങ്ങൾക്കും വേണ്ടിയാണ്. മറ്റ് ഭൗതികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതിൻ്റെ ഒരു കേന്ദ്രമല്ല പള്ളി. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ദീനിനുമൊക്കെ ആവശ്യമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. മാത്രമല്ല, പള്ളിയിൽ കളഞ്ഞു പോയ വസ്തു അന്വേഷിച്ച് വരുന്ന ആളുകളോട് നിങ്ങൾക്ക് ആ വസ്തു കിട്ടാതിരിക്കട്ടെ എന്നും, പള്ളിയിൽ കച്ചവടം ചെയ്യുന്ന ആളോട് നിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ഇല്ലാതിരിക്കട്ടെ എന്നുമൊക്കെ പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത്. കച്ചവടം, കുറി, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പള്ളിക്ക് പുറത്തു വെച്ചാണ് ചെയ്യേണ്ടത്.
2: എൻ്റെ ഉപ്പ 4 വർഷം മുമ്പ് മരണപ്പെട്ടു. എൻ്റെ ഉമ്മയുടെ ചില നടപടികൾ എനിക്ക് വളരെ പ്രയാസമുണ്ടാക്കി. ഉമ്മ ഞങ്ങൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി 2 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. അതിൻ്റെ പലിശ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ബാങ്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിനാണെന്ന് എന്നെ അറിയിച്ചിരുന്നില്ല. അറിഞ്ഞപ്പോൾ ഞാൻ ഇത് തെറ്റാണെന്നും ഇങ്ങനെയല്ല മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നും പറഞ്ഞു. പലിശയിൽ നിന്നെല്ലാം പരമാവധി വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്നയാളാണ് ഞാൻ. എന്നാൽ ഉമ്മയുടെ നിലപാട് താൻ നരകത്തിൻ്റെ അവകാശിയാണെന്നും പരലോകം നോക്കേണ്ടെന്നും ദുനിയാവിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുമാണ്. ഉപ്പ 2ാമത് വിവാഹം കഴിച്ചിട്ട് മക്കളൊക്കെയുണ്ട്. ഉപ്പാൻ്റെ പേരിലുള്ള 3.5 സെൻറ് സ്ഥലം ഞങ്ങളുടെ പേരിലാക്കി. അന്നത്തെ പല കാരണങ്ങൾ കൊണ്ടും അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീട് ഇത് അനന്തര സ്വത്താണെന്നും ഒന്നുകിൽ അവരുടെ പൊരുത്തം വാങ്ങണം, അല്ലെങ്കിൽ അവർക്കുള്ള ഓഹരി കൊടുക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമെന്ന് ബോധ്യമായി. എന്നാൽ ഇക്കാര്യത്തിലും ഉമ്മ സമാനമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഒരിക്കലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ സ്വർഗത്തിൻ്റെ അവകാശി അല്ലെന്നും എനിക്ക് ഇവിടുത്തെ കാര്യം മാത്രമേ നോക്കേണ്ടതുള്ളൂ എന്നുമാണ് ന്യായം. ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളെ കൂട്ടരുതെന്നും നിങ്ങളുടെ കൂടെ നിന്നാൽ ഞങ്ങളും നരകത്തിലാകുമെന്നും പറഞ്ഞു. അതോടെ രൂപമില്ലാത്ത 2 മക്കളെയാണ് ഞാൻ പ്രസവിച്ചതെന്നും പറഞ്ഞ് എന്നോട് മിണ്ടാതായി. ഞാൻ എന്ത് നല്ല കാര്യം പറഞ്ഞാലും എതിർക്കും. ഇഹലോകത്തും പരലോകത്തും നന്മ ഉദ്ദേശിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ എന്നെക്കുറിച്ച് ഉമ്മ വളരെ മോശമായി സംസാരിക്കുന്നു. ഉമ്മയാണെന്ന ചിന്തയിൽ നല്ല നിലയിൽ പെരുമാറാൻ ഇപ്പോൾ എനിക്ക് കഴിയുന്നില്ല. എങ്ങനെയാണ് ഉമ്മയോടെ നല്ല നിലയിൽ വർത്തിക്കുക? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കേണ്ടതുണ്ടോ? ഇനി അവർക്ക് വല്ല ശാരീരിക പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നോക്കിയാൽ മതിയോ? അതുവരെ വിട്ടു നിൽക്കുന്നതിൽ തെറ്റുണ്ടോ? എൻ്റെ വരുമാനത്തിലും ഞാൻ ചെലവിന് കൊടുക്കാറുണ്ട്. എന്നൊക്കെയാണ് ഒരു മകൻ്റെ വളരെ പ്രയാസത്തോടുകൂടിയുള്ള ചോദ്യം.
3: മാതാപിതാക്കളെ അനുസരിക്കുകയും അവർക്ക് പുണ്യം ചെയ്യുകയും ചെയ്യണമെന്നത് ഇസ്ലാമിൻ്റെ കാര്യമാണ്. വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയവിയായ കാര്യങ്ങളിൽ ഏറ്റവും നല്ല സദാചാരപ്രകാരം അവരുമായി വർത്തിക്കുക എന്നാണ് പറഞ്ഞത്. മുശ്രിക്കത്തായ മാതാപിതാക്കളാണെങ്കിൽ പോലും അവരുമായുള്ള ബന്ധം ചേർക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവർ ആവശ്യപ്പെടുന്നത് ഇസ്ലാമിന് എതിരായ കാര്യമാണ് എങ്കിൽ ആ വിഷയത്തിൽ ഒരിക്കലും അവരെ അനുസരിക്കേണ്ടതില്ല. വൈൻ ജാഹദാക അല അന്തുഷി കബി മാ ലൈസ ലക ബി ഇൽം, ശിർക്ക് ചെയ്യണമെന്ന കാര്യത്തിനാണ് അവർ നിർബന്ധിക്കുന്നതെങ്കിൽ ഫലാ തുതിഉഹുമാ, അവരെ അനുസരിക്കേണ്ടതില്ല. പലിശ സ്വീകരിക്കണം എന്ന ഹറാമായ കാര്യമാണ് മാതാവ് ആവശ്യപ്പെടുന്നതെങ്കിൽ അവിടെ അത്തിഉല്ലാഹ വഅത്തിഉ റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കലാണ് ചെയ്യേണ്ടത് മാതാപിതാക്കളെ. അല്ല തഅത്ത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികളെ അനുസരിക്കേണ്ട ഒരാവശ്യവും മാതാപിതാക്കൾക്ക് ഇല്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് അദ്ദേഹത്തോട് ഇസ്ലാമിൽ നിന്നും മുർത്തദാകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു, പക്ഷേ അദ്ദേഹം സ്വീകരിച്ചില്ല. മാതാവ് വളരെ പ്രയാസപ്പെടുത്തിയെങ്കിലും ആ വിഷയത്തിൽ മാതാവിനെ സ്വീകരിക്കാനല്ല, അനുസരിക്കാനല്ല അദ്ദേഹം തയ്യാറായത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ മാതാപിതാക്കൾ തെറ്റായ കാര്യം പറഞ്ഞാൽ മക്കൾ സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ബാങ്കിൽ പലിശയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കുവാൻ ആവശ്യപ്പെട്ടാലും അനന്തര സ്വത്ത് അനീതിയോടുകൂടി വീതിക്കുന്നു എന്ന് കാണുമ്പോഴുമൊക്കെ ഇത്തരം ഒരു തിന്മകൾക്കും നാം കൂട്ടുനിൽക്കാതെ, എന്നാൽ അതോടൊപ്പം അവർക്ക് നൽകേണ്ട ചിലവിന് കൊടുക്കുക, സംരക്ഷിക്കുക പോലുള്ള അത് ചെയ്തു കൊടുക്കുകയുമാണ് വേണ്ടത്. അല്ലാഹു അവർക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.
2: ദുആ ചെയ്യുമ്പോൾ മനസ്സിൽ ചൊല്ലിയാൽ മതിയോ അതോ നാവും ചുണ്ടും ഉപയോഗിച്ച് തന്നെ വേണമെന്നുണ്ടോ?
4: ദുആ എന്ന് പറയുന്നത് അത് ഉച്ചരിക്കണം എന്നാണ് അതിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് നാവ് കൊണ്ട് അവനെന്ത് ചെയ്യണം, പറയണം. അവൻ്റെ മനസ്സിൽ മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ല എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മനസ്സിൽ കരുതുകയും അതുപോലെ തന്നെ മനസ്സിൽ പറയുകയും ചെയ്യുന്നതിന് ദിക്ര് എന്നാണ് പറയാം. പ്രാർത്ഥന യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ നമ്മൾ പ്രത്യേകിച്ചും നാവ് കൊണ്ട് ഉച്ചരിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മൾ ശരീരം കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വായ കൊണ്ട് ഉച്ചരിച്ചു കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴേ അതിന് ഖുർആൻ ഓതുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാൻ പാടുള്ളൂ. അല്ലാത്തത് പ്രാർത്ഥനയായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു തആല ആലം.
2: തെറ്റ് ചെയ്താൽ അള്ളാഹു പുറത്തു തരുമെന്ന് കരുതി വീണ്ടും വീണ്ടും തെറ്റ് ആവർത്തിക്കുന്നതിൻ്റെ വിധി അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
3: തൗബയുടെ നിബന്ധനകളിൽപ്പെട്ടതാണ് ഇമാം നവവിയെപ്പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന്, ആ തെറ്റിൽ നിന്നും പരിപൂർണമായി പിൻവാങ്ങുക എന്നത്. എന്നിരുന്നാലും മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ പാപങ്ങൾ പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്യാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. 99 പേരെ കൊന്ന മനുഷ്യൻ, അദ്ദേഹം എനിക്ക് തൗബയുണ്ടോ എന്ന് പണ്ഡിതനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പോലും കൊന്നു. വീണ്ടും തൗബ നടത്തുകയും അദ്ദേഹത്തിൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം പാപങ്ങൾ ചെയ്താലും ശരി, റബ്ബിലേക്ക് കരഞ്ഞ കണ്ണുമായി കൈകളുയർത്തി ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അർത്ഥം എപ്പോഴും തെറ്റ് ചെയ്യുവാനുള്ള ഒരു അവസരം ഉണ്ട് എന്ന അർത്ഥത്തിലല്ല. സുമ്മയ തൗബൂന മിൻ ഖരീബ്, തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ അള്ളാഹുവിലേക്ക് തൗബ കൊണ്ട് അടുക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അങ്ങനെയുള്ള ആളുകളുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് മാഫാക്കി തരുമാറാട്ടെ.
2: വലിയ അശുദ്ധിയുടെ കുളി കുളിക്കുമ്പോൾ കുളി മുറിയുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടോ? ഉദാഹരണത്തിന് കീഴ്വായു, കുളിക്കുന്നതിനിടയിൽ സംസാരിക്കുക, മലമൂത്ര വിസർജനം പോലെയുള്ളവയൊക്കെ.
4: വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോൾ നിയത്തുണ്ടായിരിക്കുക, ശുദ്ധിയാക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ടായിരിക്കുക, ശരീരമാസകലം വെള്ളം ഒഴിക്കുക. ഈ നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ അവരുടെ കുളി ശരിയാവും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരാൾ വലിയ അശുദ്ധിയിൽ നിന്ന് കുളിച്ച ഒരാൾക്ക് പിന്നീട് ഉളു എടുക്കേണ്ട ആവശ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വൈങ്കുന്തും ജുനുബൻ ഫത്തഹറു, നിങ്ങൾ വലിയ അശുദ്ധി ബാധിച്ചവരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവുകയും ചെയ്യുക എന്നാണ്. എന്നാൽ കുളിക്കുന്നതിനിടയിൽ കീഴ്വായു പുറപ്പെടുക, മലമൂത്ര വിസർജനം ചെയ്യുക, ലൈംഗിക അവയവത്തിൽ തൊടുക തുടങ്ങിയ ഉളു മുറിയുന്ന വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അതൊന്നും തന്നെ കുളിയെ ബാധിക്കുകയില്ല. എന്നാൽ അയാൾ നിസ്കരിക്കണമെങ്കിൽ അയാൾക്ക് ഉളു എടുക്കേണ്ടതാണ് എന്ന് മാത്രം, കാരണം അയാളുടെ ഉളു മുറിഞ്ഞിട്ടുണ്ട്, കുളിയെ അത് ബാധിക്കുന്നതല്ല. അതുപോലെ തന്നെയാണ് കുളിക്കുന്നതിനിടയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഉളു മുറിയുകയോ അല്ലെങ്കിൽ കുളി നഷ്ടപ്പെടുകയോ ചെയ്യുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ആലം.
2: ഭാര്യ ഗർഭിണിയായിരിക്കെ അവരുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാമോ? പ്രത്യേക സൂറത്ത് എന്നൊന്നുമില്ല, മനഃപ്പാടമുള്ളതിൽ നിന്ന് ഏതെങ്കിലും പാരായണം ചെയ്യുന്നതിൻ്റെ വിധിയാണ് അന്വേഷിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വസ്ത്രത്തിൻ്റെ മുകളിൽ കൈവെക്കണോ അതോ വസ്ത്രം നീക്കി കൈവെക്കേണ്ടതുണ്ടോ എന്നാണ് സംശയം.
3: ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഔറത്ത് മറയ്ക്കൽ വളരെ നല്ലതാണ്. ചില സ്ത്രീകളൊക്കെ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകമായി വീട്ടിനകത്ത് പോലും തട്ടമിടാറുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഔറത്ത് മറച്ചുകൊണ്ടേ ഖുർആൻ ഓതാൻ പാടുള്ളൂ, ഔറത്ത് കാണുന്ന രൂപത്തിൽ ഖുർആൻ ഓതൽ ഹറാമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അപ്രകാരം ആരും പറഞ്ഞിട്ടില്ല. ഭാര്യയുടെ വയറിൻ്റെ മുകളിൽ കൈവച്ച് ഖുർആൻ ഓതാം തെറ്റായൊരു കാര്യമൊന്നുമല്ല.
2: സക്കാത്തിൻ്റെ പണം കുടുംബത്തിലെ അടുത്ത ഒരു കുടുംബത്തിന് എത്തിയുമായ ചെറിയ 3 മക്കളുള്ള കുടുംബമാണ്. അവർക്ക് കൊടുക്കാമോ? നമ്മക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായം ചെയ്യാറുണ്ട്. അതിനു പുറമെ ഇങ്ങനെയുള്ള തുക കൂടി കൊടുക്കാമോ? കുറി കിട്ടിയ പണത്തിന് സക്കാത്തുണ്ടെന്ന് കേട്ടു. ഇങ്ങനെ കിട്ടുന്ന തുകയിൽ നിന്നൊരു വിഹിതം കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അല്ലാതെ സക്കാത്ത് നോമ്പിനാണ് കൊടുക്കാറുള്ളത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു.
3: ഇവിടെ ചോദ്യത്തിലുള്ളത് സക്കാത്തിൻ്റെ പണം മുസ്ലിം കുടുംബത്തിന് കൊടുക്കാൻ പറ്റുമോ? അത് ഒരുപക്ഷെ ചോദ്യത്തിൽ വന്ന അബദ്ധമാണോ എന്നറിയില്ല. അവരുദ്ദേശിച്ച അമുസ്ലിം കുടുംബത്തിന് കൊടുക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ ആ മുസ്ലിം കുടുംബത്തിന് സക്കാത്തായി കൊടുക്കേണ്ടതില്ല, കൊടുക്കാൻ പാടില്ല, മറിച്ച് സദഖയായി കൊടുക്കുക. മുസ്ലിം കുടുംബത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അവർ അർഹരായ ആളുകളാണെങ്കിൽ. യതീമായ മക്കളായി എന്നതുകൊണ്ട് അവർ ദരിദ്രരോ അല്ലെങ്കിൽ ഫക്കീറോ മിസ്കിനോ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ മിക്കപ്പോഴും യത്തീമായ കുട്ടികൾ ഫക്കീറോ മിസ്കിനോ ആയിരിക്കാം. അപ്പോൾ യത്തീമായി എന്ന മാനദണ്ഡമല്ലാതെ അവർ ഫക്കീറോ മിസ്കിനോ സക്കാത്തിന് അർഹരായ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ എങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കണം. അത് കുറിയായി കിട്ടിയ സക്കാത്ത് പൊതുവെ എല്ലാ വർഷവും സാധാരണ സക്കാത്തിൻ്റെ കൂടെ ആ ഒരു സ്രോതസ്സിൽ നിന്നാണ് കുറി കിട്ടിയത് എങ്കിൽ സാധാരണ കൊടുക്കുന്ന സക്കാത്തിൻ്റെ കൂടെ കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ അത്യാവശ്യഘട്ടത്തിൽ സക്കാത്ത് മുൻകൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്.
2: അധിക ദിവസങ്ങളിലും ചെറിയ പെൺകുട്ടിയെ സ്വപ്നം കാണുന്നു. പല രൂപത്തിലുമാണ് കാണാറുള്ളത്. എനിക്കാണെങ്കിൽ 3 ആൺമക്കളാണ്. എന്തിൻ്റെയെങ്കിലും സൂചനയാണോ ഈ സ്വപ്നം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം.
3: സ്വപ്നം 2 രൂപത്തിലൊന്ന് പാഴ്സ്വപ്നങ്ങളാണ്, മറ്റൊന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും സുജൂദിച്ചതായി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാവും എന്ന ഒരു ആശയത്തിലാണ്, അഥവാ മറ്റു സഹോദരങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കരുത്, അതിൽ കഴമ്പുണ്ട് എന്നർത്ഥത്തിലാണ്. അതേപോലെ തന്നെ യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് രാജാവ് സ്വപ്നം കണ്ടപ്പോൾ കൊട്ടാരത്തിലുള്ള ആളുകളൊക്കെ അത് പാഴ്സ്വപ്നമാണെന്ന് പറഞ്ഞു. പക്ഷേ അതിനെ യാഥാർത്ഥ്യം യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു കൊടുത്തു. നുബുവത്തിൻ്റെ ഒരു ഭാഗമാണ് സ്വപ്നമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്തിൻ്റെ തൊട്ടു മുമ്പായി സ്വപ്ന ദർശനങ്ങളായിരുന്നു ഉണ്ടായത്. നല്ല സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ വേണ്ടപ്പെട്ടവരോട്, തൻ്റെ ഗുണകാംക്ഷികളായ ആളുകളോട് പറയാമെന്നും, ചീത്ത സ്വപ്നമാണ് കാണുന്നെങ്കിൽ ആരോടും പറയാൻ പാടില്ല, ഭാഗം മാറിക്കടക്കുക, കണ്ട സ്വപ്നത്തിൻ്റെ ദൂഷ്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുക, ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം പാറ്റിത്തുപ്പുക, ഇതൊക്കെയാണ് ആ വിഷയത്തിലുള്ളത്. ഒരു പക്ഷെ സ്വപ്നങ്ങൾക്കൊക്കെ ഓരോ അതിൻ്റേതായ വീലാത്തുകൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് അറിയുകയില്ല. അള്ളാഹു തആല ആലം.
2: 3 മക്കളെയും സിസേറിയനായി പ്രസവിച്ച ഒരു സഹോദരിയുടെയാണ് ചോദ്യം. എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട്. 2-ാമത്തെയും 3-ാമത്തെയും പ്രസവം നല്ല ബുദ്ധിമുട്ടായിരുന്നു. 3-ാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചപ്പോൾ എനിക്ക് നിസ്കരിക്കാൻ പോലും വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. അതുകൊണ്ട് ഇനി മക്കൾ വേണ്ട എന്ന് വിചാരിച്ചു. പ്രസവം നിർത്തുന്നത് തെറ്റായതുകൊണ്ട് നിർത്തിയിട്ടുമില്ല. ശാസ്ത്രീയമായ ഒരു മാർഗം ഉപയോഗിച്ചിട്ടുമില്ല. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ? പ്രസവം നിർത്താത്തതിന് എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. കാരണം അത്ര വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ സഹിച്ചത്. ഇനി ഗർഭിണി ആവേണ്ട എന്ന തീരുമാനം വലിയ തെറ്റാകുമോ എന്നാണ് ഇവരുടെ ചോദ്യം.
3: ഇസ്ലാം ആഗ്രഹിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നതും, ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ട നല്ലവരായ ഉമ്മത്ത് ധാരാളം ഉണ്ടായിരിക്കണം എന്നാണ്. അതുകൊണ്ട് കൂടുതൽ പ്രസവിക്കാൻ സാധ്യതയുള്ള സ്ത്രീകളെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് പരിഷ്കാരത്തിൻ്റെ പേരിൽ 1-ോ 2-ോ മക്കളുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് പ്രസവം നിർത്തുന്ന പ്രവണത കൂടി വന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയിൽ അത് നന്നായി തോന്നുമെങ്കിലും അത് പ്രാവർത്തികമാക്കിയ ലോകത്തുള്ള പല രാജ്യങ്ങളും വലിയ പരാജയത്തിലായി. ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ യുവതലമുറ കുറഞ്ഞു വരുന്ന, എന്നാൽ വൃദ്ധന്മാർ കൂടി വരുന്ന ഒരവസ്ഥ ഉണ്ടായത് ഇത്തരത്തിലുള്ള സന്താന നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതായിരുന്നാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രസവിക്കാൻ വലിയ പ്രയാസമാണ് എങ്കിൽ താൽക്കാലികമായുള്ള അതിന് മാർഗങ്ങൾ സ്വീകരിക്കുക. എന്നേക്കുമായുള്ള ഒരു നിയന്ത്രണം തൽക്കാലം ഇപ്പോൾ ആവശ്യമില്ല, മറിച്ച് താൽക്കാലികമായ നിയന്ത്രണം ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല ആലം.
2: ദൗർഭാഗ്യവശാൽ വിവാഹമോചനം നടക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ മക്കളെ കൂടെ നിർത്തി തർബിയത്ത് കൊടുത്ത് വളർത്താനുള്ള അവകാശം ഭർത്താവിനാണോ ഭാര്യക്കാണോ ഇസ്ലാം നൽകുന്നത്. ന്യായമായ കാരണങ്ങളില്ലാതെ ഒരു ഇണ നിർബന്ധപൂർവം വിവാഹമോചനത്തെ ഇരയായാൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം.
3: ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, ഭാര്യ ഭർത്താക്കന്മാർ വിവാഹമോചിതരായി കഴിഞ്ഞാൽ, ഭർത്താവ് ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, അവിടെയൊക്കെ ഒരു വീറും വാശിയും വൈരാഗ്യവും ദേഷ്യം തീർക്കലുമല്ല. ഖുർആൻ ത്വലാഖിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഔ തസ്രീഹും ബി ഇഹ്സാൻ, നല്ല രൂപത്തിലുള്ള ഒരു വേർപാടാണ്, നല്ല രൂപത്തിൽ പറഞ്ഞയക്കലാണ്. ഏതുവരെ അവൾ ഇദ്ദ ഇരിക്കേണ്ടത് പോലും ഭർത്താവിൻ്റെ വീട്ടിലാണ് എന്നും ആ സമയത്ത് ചിലവിന് കൊടുക്കേണ്ടി വരും എന്നും ഒക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ത്വലാഖ് എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായ, ഈ ജീവം മുന്നോട്ട് ഒരുമിച്ച് പോകാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ അതോടുകൂടി ഒരു വൈരാഗ്യത്തിൻ്റെ ജീവിതമല്ല പിന്നീട് ഉണ്ടാകേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും മക്കൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞു തലാക്ക് ചെല്ലിയെങ്കിലും അത് മക്കളുടെ വിദ്യാഭ്യാസത്തിലോ മക്കളുടെ ജീവിതത്തിലോ പ്രയാസവും അവരുടെ ടെൻഷനടിപ്പിക്കലും ഒന്നും ഉണ്ടാകുകയില്ല. തീർച്ചയായും ഭർത്താവാണ് മക്കൾക്ക് ചെലവിന് കൊടുക്കേണ്ടത് എന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല. എന്നാൽ കുട്ടികൾ, അവർ ചെറിയ കുട്ടികളാണ് എങ്കിൽ അവരെ സംരക്ഷിക്കുവാനും പോറ്റുവാനും നോക്കി വളർത്തുവാനും ഏറ്റവും അർഹതയുള്ളത് ഉമ്മക്കായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിങ്ങനെ ആവലാതി പറഞ്ഞു, നബിയെ, ഇതാ ഈ കുട്ടി, എൻ്റെ വയറ് അവന് പാത്രമായിരുന്നു, അതേപോലെ തന്നെ അവൻ എൻ്റെ മടിത്തട്ടിലാണ് കളിച്ചു വളർന്നത്, എൻ്റെ അമ്മിഞ്ഞപ്പാല് അവന് കുടിക്കാനുള്ള ഒരു പാനീയമായിരുന്നു, എന്നിട്ട് അവൻ്റെ ഉപ്പ അവനെ എന്നിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഹഖു ബി മാലം തൻകി, നീ കല്യാണം കഴിക്കാത്ത കാലം വരെ ആ കുഞ്ഞിൻ്റെ അർഹത നിനക്കായിരിക്കുമെന്നാണ്. അപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നെ കുട്ടികളെ നോക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, പ്രയാസകരമായിരിക്കും. കാരണം രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവുമായി കൂടുതൽ ബാധ്യതകളുണ്ടല്ലോ. അതുവരെ ആ ഉമ്മയാണ് ചെറിയ കുട്ടികളെ നോക്കേണ്ടത്, എന്നാൽ ചിലവിന് കൊടുക്കേണ്ടത് വാപ്പയാണ് എന്നും മനസ്സിലാക്കുക. ഒരിക്കലും തലാക്കോടുകൂടി ആ വീട് ഒരു നരകതുല്യമാകുന്ന, മക്കൾ പ്രയാസപ്പെടുന്ന, ആളുകൾക്ക് മുമ്പിൽ അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു രൂപത്തിൽ ആയിരിക്കുവാൻ പാടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ന്യായമല്ലാത്ത കാരണത്താൽ ഒരാൾ ഭാര്യയെ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഇസ്ലാം എന്തെങ്കിലും അവിടെ അറിയിക്കുന്നുണ്ടോ എന്നാണ്. അവിടെ ഒരു കാര്യം ഭർത്താവ് മനസ്സിലാക്കണം, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഖിത്ബത്ത് വിവാഹ അന്വേഷണം നടത്തുമ്പോൾ അവരെക്കുറിച്ച് അന്വേഷിക്കുകയും ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. അത്തരം ഒരവസ്ഥയിൽ വിവാഹമോചനം ചെയ്യുവാനുള്ള ഒരു അവസരമില്ല. എന്നാൽ പിന്നീട് സ്വഭാവപരമായോ ശാരീരികമായോ ദീനീപരമായോ പുറത്തു കൊടുക്കാൻ കഴിയാത്ത, വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് എങ്കിൽ ന്യായമായും ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ വിവാഹമോചനം ചെയ്യാവുന്നതാണ്. കാരണം ഇരുവരും മരണം വരെ കഷ്ടപ്പെട്ട് ജീവിതം ഉന്തി നീക്കിയല്ല അവിടെ ചെയ്യേണ്ടത്, മറിച്ച് വിവാഹമോചനത്തിലേക്ക് എത്താം. എന്നാൽ ന്യായമല്ലാതെ അന്യായമായി ഒരു സ്ത്രീയെ ഭർത്താവ് വിവാഹമോചനം ചെയ്തു എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം അവൾ മദ്ലൂമാണ്, ആക്രമിക്കപ്പെട്ടവളാണ് എങ്കിൽ ആ മദ്ലൂമിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവൾ വിവാഹ മോചിതയായി കഴിഞ്ഞാൽ ഇദ്ദസമയത്ത് അവൾക്കുള്ള ചിലവും താമസവുമൊക്കെ ഭർത്താവിൻ്റെ കീഴിലായിരിക്കും. മാത്രമല്ല അവൾ മഹർ കുടുംബജീവിതം നയിച്ചു എങ്കിൽ മഹർ പൂർണ്ണമായും അവൾക്ക് അവകാശപ്പെട്ടതാണ്. അവളുടെ ധനം വല്ലതും അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായും അവൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്.
0: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ ജമാലി എന്നിവർ. പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം. ഇന്നത്തെ സ്വരത്തിൽ ഓമനെ മുഹമ്മദിനെ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് സാജിദ് പുതുനഗരം.

0: മഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് സ്വരം ഓമന മുഹമ്മദിനെ എന്നാരംഭിക്കുന്ന ഗാനം. ആലപിച്ചത് സാജിദ് പുതുനഗരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: بسم الله الرحمن الرحيم.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. കേൾക്കുന്നത് അവതരിപ്പിക്കുന്നത് അംജദ് മദനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ. സ്നേഹമുള്ള കൂട്ടുകാരെ, കൂട്ടുകാരികളെ, എല്ലാവർക്കും പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ എത്രയോ വചനങ്ങളിൽ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു മനുഷ്യരോട് ചെയ്യുന്ന കാരുണ്യം, അല്ലാഹു മൃഗങ്ങളോട് ചെയ്യുന്ന കാരുണ്യം, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളോടും അല്ലാഹു കാണിക്കുന്ന കാരുണ്യത്തെക്കുറിച്ച്. അല്ലാഹു ഖുർആനിൽ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ഏറ്റവും ഇഷ്ടത്തിന് കാരണമാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ കാണിച്ച കാരുണ്യത്തിൻ്റെ ചരിത്രങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്ന ഒരു വചനം, മുഹമ്മദ് നബിയെ, താങ്കളെ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കാരുണ്യമായി കൊണ്ടു തന്നെയാണ് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ കാരുണ്യത്തിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇന്നത്തെ പൂമരത്തണലിൽ കൂട്ടുകാരുമായി സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും മിണ്ടാപ്രാണികളായ, അതായത് സംസാരിക്കുവാൻ കഴിയാത്ത മൃഗങ്ങൾ, പക്ഷികൾ, കിളികൾ, ഇവയോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണ കാണിച്ചിട്ടുണ്ടോ? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസിൽ പറയുന്ന കാര്യം, പച്ചക്കരളുള്ള ഏതു ജീവിയോടും കരുണ കാണിക്കണം, അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് പുണ്യം കിട്ടുന്ന, കൂലി കിട്ടുന്ന കാര്യം.

ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കൽ നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിലൂടെ നടക്കുകയാണ്. അൻസാരിയായ ഒരു സ്വഹാബിയുടെ തോട്ടമാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഒട്ടകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആ ഒട്ടകം കരഞ്ഞു. ഒട്ടകം സംസാരിച്ചു. കരയുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒട്ടകത്തെ തലോടി ആശ്വസിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നും വിളിച്ചു ചോദിച്ചു, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ? ഇത് ആരുടെ ഒട്ടകമാണ്? ഉടനെ തന്നെ അൻസ്വാരിയായ ഒരു സ്വഹാബി ഓടി വന്നു പറഞ്ഞു, നബിയെ, ഇതെൻ്റെ ഒട്ടകമാണ്, ഞാനാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? ഈ ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിരിക്കുന്നു, ഒട്ടകത്തിനെ ഉപദ്രവിക്കാറുണ്ട് എന്ന്, ഒട്ടകത്തിനാവശ്യമായ ഭക്ഷണവും മറ്റും നൽകുന്നില്ല എന്ന് ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. നിനക്കെന്താണ്, ഈ ഒട്ടകത്തെ ശരിയായ രൂപത്തിൽ നോക്കിയാൽ, അങ്ങനെ നോക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ നിനക്ക് പേടിയൊന്നുമില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, മനുഷ്യനു വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ മനുഷ്യനോടൊപ്പം ജീവിക്കുന്ന ഒരൊട്ടകം. ഒട്ടകത്തിൻ്റെ ഇറച്ചി നമുക്ക് ഭക്ഷിക്കാം, ഒട്ടകത്തിൻ്റെ പാല് കുടിക്കാം, അങ്ങനെ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യാം. ഇങ്ങനെയെല്ലാം സൗകര്യങ്ങൾ ഒരൊട്ടകമുണ്ടെങ്കിൽ നമുക്കുണ്ട്. ആ ഒട്ടകത്തിൻ്റെ പോലും വിഷമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു! ആരും ശ്രദ്ധിക്കാത്ത വിഷയങ്ങളിൽ പോലും നമ്മുടെ പ്രവാചകൻ കരുണ കാണിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും കേട്ടുപരിചയമുള്ള ആ കഥ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഒരിക്കൽ ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയാണേ. അദ്ദേഹത്തിന് നല്ല ദാഹം, എവിടെയും വെള്ളം കാണുന്നില്ല. നടന്നു നടന്ന് ക്ഷീണിച്ച് അവശനായി. അവസാനം അദ്ദേഹം ഒരു കിണർ കണ്ടു. അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം തോന്നി. അദ്ദേഹം ഉടനെ തന്നെ ആ കിണറിലിറങ്ങി ആവശ്യത്തിന് വെള്ളം കുടിച്ച് കിണറിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്തെത്തിയപ്പോഴാണ് ആ മനുഷ്യൻ ആ കാഴ്ച കാണുന്നത്. ഒരു നായ ദാഹിച്ചു വലഞ്ഞ് അങ്ങേയറ്റത്തെ സങ്കടത്തോടുകൂടെ പ്രയാസത്തോടുകൂടെ മണ്ണു തിന്നുന്നത്, തൻ്റെ നാവുകൊണ്ട് മണ്ണ് നക്കുന്നത് ആ മനുഷ്യൻ കണ്ടു.

വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ് ആ മനുഷ്യന് അള്ളാഹു സ്വർഗമെന്ന ഏറ്റവും വലിയ അനുഗ്രഹം നൽകിയത്. നിങ്ങൾക്കറിയില്ലേ, ചില കുട്ടികളൊക്കെ റോഡ് സൈഡിലും മറ്റുമൊക്കെ നായയെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മെ ഉപദ്രവിക്കാത്ത ജീവികളെ കാണുമ്പോൾ പോലും കല്ലെടുത്തെറിയാനും അതിനെ അടിക്കുവാനും ഉപദ്രവിക്കുവാനുമൊക്കെ ശ്രമിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അവയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നൽകാൻ നാം ശ്രമിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ ഒരു കഥ കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ കഥ. അവർ നല്ല സ്ത്രീയായിരുന്നു. പക്ഷേ അവർ അവരുടെ വീട്ടിൽ ഒരു പൂച്ചക്കുട്ടിയെ കെട്ടിയിട്ടു. കെട്ടിയിട്ടു എന്നു മാത്രമല്ല, ആ പൂച്ചക്കുട്ടിക്ക് ഭക്ഷണം നൽകിയില്ല, വെള്ളം നൽകിയില്ല. ഓ, എന്തൊരു പ്രയാസമായിരിക്കുമല്ലേ! നമുക്കൊരു ദിവസം ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര പ്രയാസമുണ്ടാവും! നമുക്കൊരു ദിവസം കുടിക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കെത്ര പ്രയാസമുണ്ടാകും! പ്രിയപ്പെട്ടവരെ, ആ പൂച്ചക്കുട്ടി ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ സ്ത്രീ അതിനെ കെട്ടിയിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അതിന് ഏതെങ്കിലും പ്രാണികളെ പിടിച്ചു തിന്നോ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭക്ഷിച്ചോ അതിന് ജീവിക്കാമായിരുന്നു. അതിന് ജീവിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അതിനെ കെട്ടിയിട്ട് കൊന്നത്. അതുകൊണ്ടുതന്നെ ആ സ്ത്രീ നല്ല സ്ത്രീയായിരുന്നിട്ടുകൂടി ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് കരുണയോടുകൂടെ സ്നേഹത്തോടുകൂടെ എല്ലാ ജീവികളോടും പെരുമാറാൻ കഴിയണം. ഇതിൻ്റെ അർത്ഥം നല്ല വിഷമുള്ള പാമ്പുകളെ കാണുമ്പോൾ അതിനോട് സ്നേഹം കാണിച്ച് അതിനടുത്തേക്ക് ചെല്ലണമെന്നല്ല. നമ്മെ ആക്രമിക്കാൻ വരുന്ന അല്ലെങ്കിൽ പേ ഇളകിയ ഒരു നായ ഓടി വരുമ്പോൾ ആ നായയുടെ മുന്നിലേക്ക് നിന്നുകൊടുക്കണമെന്നല്ല. മറിച്ച് ദാഹിച്ചു വലഞ്ഞ ഒരു പൂച്ചയെ കണ്ടാൽ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിക്ക് എന്തെങ്കിലുമൊക്കെ അരിമണികൾ ഇട്ടുകൊടുക്കാൻ, വീട്ടിൽ ബാക്കി വരുന്ന ചോറിൽ നിന്ന് അല്പം കൊടുക്കാൻ, വീട്ടിൽ എപ്പോഴും കടന്നു വരുന്ന പൂച്ചയെ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന നാം കഴിച്ച മത്സ്യത്തിൻ്റെ ഒരു ഭാഗം നൽകുവാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ശക്തമായ വേനൽക്കാലം ഉണ്ടാവാറില്ലേ, നല്ല ദാഹമുണ്ടാകുന്ന സമയത്ത് നാട്ടിലുള്ള കുളങ്ങൾ വറ്റുന്നു, നാട്ടിലുള്ള കിണറുകൾ വറ്റുന്നു. അങ്ങനെ വെള്ളം കിട്ടാതാകുന്ന ഒരു സമയത്ത് പാറിക്കളിക്കുന്ന പറവകൾക്കും കാക്കകൾക്കും കുയിലുകൾക്കും അങ്ങനെ അങ്ങനെ എത്ര പക്ഷികളുണ്ട് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ. അവർക്കും വെള്ളം കുടിക്കണ്ടേ? അവർക്കും ദാഹിക്കുന്നുണ്ടാവില്ലേ? അവർക്കു വേണ്ടി ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെള്ളമെടുത്ത് പലയിടങ്ങളിൽ, മരങ്ങളിൽ കെട്ടിവെച്ചോ വീടിന് മുകളിൽ വെച്ചോ ഒക്കെ അവർക്ക് കുടിക്കാനാവശ്യമായ രൂപത്തിൽ സൗകര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഇടപെടുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുക, നമുക്കും നമ്മുടെ തെറ്റുകൾ പുറത്തു തന്ന് അള്ളാഹു സ്വർഗം നൽകുക എന്ന് നമുക്കറിയണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വീണ്ടും ചില ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഒരു യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുമ്പോൾ ഒരു നാട്ടിൽ പ്രവേശിച്ചപ്പോൾ ഉറുമ്പുകൂട്ടത്തെ കത്തിച്ചു കളഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അള്ളാഹുവിൻ്റെ പ്രവാചകന് വലിയ സങ്കടമായി. അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ ഉറുമ്പിൻ കൂട്ടങ്ങളെ കത്തിച്ചു കളഞ്ഞത്? എന്തിനാണ് ഈ ഉറുമ്പുകളെ തീ കൊടുത്തത്? നോക്കൂ പ്രിയപ്പെട്ടവരെ, നാം നടന്നു പോകുമ്പോൾ നമ്മുടെ തൊട്ടുമുന്നിൽ ഉറുമ്പിൻ കൂട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ചവിട്ടി അരക്കാറുണ്ടോ? ചവിട്ടി കൊല്ലാറുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് അവരോട് ചോദിച്ചു, ആരാണിതിനെ തീയിട്ട് കൊന്നത്? കരിച്ചുകളയുന്ന ശിക്ഷ അത് നൽകാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അവകാശമില്ലല്ലോ. ആരാണ് ഈ ഉറുമ്പിൻ കൂട്ടങ്ങളെ കത്തിച്ചു കളഞ്ഞത്, കരിച്ചു കളഞ്ഞത് എന്ന് വല്ലാത്ത സങ്കടത്തോടുകൂടെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു

0: അല്ലാഹു അലൈഹി വസല്ലം. എത്ര നിസ്സാരമായ ജീവിയാണ് ഉറുമ്പ്! ആ ഉറുമ്പിനെ കത്തിച്ചു കളഞ്ഞതിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തിച്ചു കളഞ്ഞവരോട് ശക്തമായി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ എത്ര വലിയ കാരുണ്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവികളോട് കാണിച്ചത്! അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പക്ഷികളോടും അതുപോലെ തന്നെ ജീവനുള്ള എല്ലാ വസ്തുക്കളോടും സ്നേഹം കാണിക്കണം. നമ്മുടെ വീടുകളിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ, ആട്ടിൻകുട്ടികളുണ്ടെങ്കിൽ അവക്ക് ഇലകൾ നൽകാനും അവക്ക് വെള്ളം നൽകുവാനും, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പശുവോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയ്ക്ക് വെള്ളം കിട്ടുന്നുണ്ടോ, അവയ്ക്ക് പുല്ല് കിട്ടുന്നുണ്ടോ, അവർക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നെല്ലാം പരിശോധിക്കുകയും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് ജീവികൾക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കരുത് എന്ന്. എത്രത്തോളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമുക്ക് അറുക്കുവാൻ അനുവാദമുള്ള ജീവികളുണ്ട്. നമുക്ക് ഒട്ടകത്തെ അറുത്തു ഭക്ഷിക്കാം, പോത്ത്, പശു, ആട് ഇങ്ങനെയുള്ള ജീവികളെ നമുക്ക് അറുത്തു ഭക്ഷിക്കാം, കോഴിയെ അറുത്ത് നമുക്ക് തിന്നാം. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു ജീവിയെ അറുക്കുമ്പോൾ മറ്റു ജീവികളുടെ മുന്നിലിട്ട് അറുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, അറുക്കുന്ന സമയത്ത് നല്ല മൂർച്ചയേറിയ കത്തി ഉപയോഗിക്കണം എന്നും വളരെ പെട്ടെന്ന് തന്നെ അറവ് നടത്തണമെന്നും അതിനെ കൂടുതൽ പ്രയാസപ്പെടുത്തരുത് എന്നുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആലോചിച്ചു നോക്കണം നമ്മൾ. അത്രമാത്രം മൃഗങ്ങളോടുള്ള കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്, നന്മകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം, നമ്മുടെ ജീവിതത്തിലും മൃഗങ്ങളോട് നമ്മൾ കരുണ കാണിക്കുമെന്ന്, അവയ്ക്ക് വേണ്ട നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെന്ന്. വീട്ടിൽ വളർത്തുന്നവയായാലും നമ്മെ ഉപദ്രവിക്കാത്ത മറ്റു മൃഗങ്ങളായാലും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ അല്പം നമ്മൾ നൽകുമെന്ന്, അതിനുവേണ്ടി ഭക്ഷണം ഒരുക്കുമെന്ന്, അതിശക്തമായ വേനൽക്കാലത്ത് അവയ്ക്ക് കുടിക്കാൻ വെള്ളം ഒരുക്കി വെക്കുമെന്ന്, അങ്ങനെ ഒരുപാട് നല്ല തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടും. നമ്മുടെ കാരുണ്യം, നമ്മുടെ കരുണ, ആ കരുണ കാരണം അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് നല്ല സ്ഥാനം നൽകുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന കാരുണ്യത്തിൻ്റെ തിരുദൂതരായ പ്രവാചകൻ മുഹമ്മദ് നബിയോടൊപ്പം ഇരിക്കാൻ അവിടുന്ന് കാണിച്ച കാരുണ്യത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിച്ച് നമുക്ക് വളരാൻ കഴിയും. അങ്ങനെ അതിന് കഴിയുന്ന നല്ല കൂട്ടുകാരായി നിങ്ങൾ മാറണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്കൂളിലും മദ്രസയിലും അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലുമൊക്കെയുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ കഥകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ കഥകൾ എവിടെ നിന്ന് കേട്ടു എന്ന് ചോദിച്ചാൽ, പീസ് റേഡിയോയിലെ പൂമരത്തണലിൽ നിന്ന് ഞങ്ങൾ കേട്ടതാണ് എന്ന് പറയണം. അവർക്കൊക്കെ പീസ് റേഡിയോ പരിചയപ്പെടുത്തണം. അവരും കേൾക്കട്ടെ കഥകൾ, അവരും പഠിക്കട്ടെ കഥകൾ. അങ്ങനെ അവരും നല്ല കുട്ടികളായി, നമ്മളെപ്പോലെ നന്മകൾ ചെയ്യുന്നവരായി, നമ്മളെപ്പോലെ എല്ലാവരോടും കരുണ കാണിക്കുന്നവരായി അവർ മാറുകയും ചെയ്യട്ടെ. അപ്പോൾ അവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ അങ്ങനെ മൃഗങ്ങളോടും പക്ഷികളോടും എല്ലാം കരുണ കാണിക്കുമ്പോൾ, കാരുണ്യം കാണിക്കുമ്പോൾ, സ്നേഹം കാണിക്കുമ്പോൾ ആ പുണ്യങ്ങൾ നമുക്ക് കൂടെ ലഭിക്കും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന നല്ല മക്കളായി മാറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ വാചകം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, മുഹമ്മദ് നബിയെ ലോകത്തുള്ളവർക്കെല്ലാം കാരുണ്യമായിക്കൊണ്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല എന്ന വചനം നമ്മളെല്ലാവരും മനസ്സിലാക്കുക, പഠിക്കുക, നല്ല മക്കളാവുക, കരുണയുള്ളവരാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പൂമരത്തണൽ ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാ, വീണ്ടും അടുത്ത പൂമരത്തണലിൽ നിങ്ങളെ കാണാൻ, നിങ്ങളെ കേൾക്കാൻ വരുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ജസാക്കല്ലാഹു ഖൈറ. പൂമരത്തണലിൽ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. കരുണയുള്ള പ്രവാചകൻ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉസ്താദ് അംജദ് മദനി കൂട്ടുകാർക്കായി ക്ലാസ് എടുത്തത്.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാ ചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമുക്കൊരു വളരെ അർത്ഥ ഗാംഭീര്യമുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് ഇബ്നു അബിദ്ദുന്യ അദ്ദേഹത്തിൻ്റെ മഖാസിദു ഷയാത്തീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചതാണ്. പക്ഷെ അതിൽ നമുക്ക് പിന്നെ ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ഇവിടെ പങ്കുവെക്കാമെന്ന് പറയാം. ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ, ഒരു മുവഹിദ്, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആയിടെയായി ആളുകൾ ഒരു മരത്തെ ആരാധിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മരം അതിന് ചുറ്റും പിന്നെ ബർക്കത്തെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം കണ്ടെത്ത് അദ്ദേഹത്തെ തീരെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. വേഗം ആ മരം മുറിച്ചിടണം എന്നുള്ള തീരുമാനിക്കുകയാണ്. അപ്പം ആ മരം അവിടെ നിന്ന് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടുകയാണ്. കാരണം ഷിർക്കിനോടുള്ള സ്വാഭാവികത്വം അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരു അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ വെച്ച് മനുഷ്യന്റെ രൂപത്തിൽ പിശാജ് അദ്ദേഹത്തെ കണ്ടു എന്നാണ്.
5: ഈ മുറിക്കാൻ പോകുന്ന സമയത്ത്
4: അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോടെ എങ്ങോട്ടാ പോകുന്നു ചോദിക്കുന്നു. അപ്പം പറയുന്നു, ഇങ്ങനെ ഒരു മരം ഉണ്ട്, അത് മുറിച്ച് കളഞ്ഞു പറ്റുള്ളൂ, ആളുകളൊക്കെ വഴികേടിലേക്ക് പോവാണല്ലോ. അപ്പോൾ അയാൾ, പിശാജ്, അദ്ദേഹത്തെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അതിൻ്റെ ആവശ്യം? അങ്ങനെ ആളുകൾ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് നിങ്ങളതനുസരിച്ച് പോയാൽ പോരെ, നിങ്ങളെ ബുദ്ധിമുട്ടണം എന്തിനാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോഴൊന്നും ഇദ്ദേഹം പിടികൊടുക്കുന്നില്ല. കുറേ പറഞ്ഞ അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ദീനാർ തരാം, ഓരോ ദിവസവും 2 ദീനാർ തരാം, എന്നാലെങ്കിലും നിങ്ങളൊന്നും മുറിക്കാതിരിക്കും,
5: ഒഴിവാക്കാൻ വേണ്ടി.
4: ആ ഒഴിവാക്കാൻ. അപ്പോൾ അയാൾ വേഗം എന്ത് ചെയ്തു, പിന്നെ വേഗം അവിടുന്ന് എന്ത് ചെയ്തു, അത് ആ ഒരു മരം പിന്നെ മുറിക്കാനുള്ള ചിന്തയിലേക്ക് അദ്ദേഹം അതിന് ഇറങ്ങിപ്പോടും. വീണ്ടും പിശാജ് അദ്ദേഹത്തെ തടയണം. എന്നിട്ട് പറഞ്ഞു, 2 ദീനാർ തരാം. അപ്പോൾ 2 ദീനാർ എങ്ങനെ കിട്ടും ചോദിക്കുന്നു. എങ്ങനെ കിട്ടും ചോദിച്ചപ്പോൾ, ഞാൻ തരും, നിങ്ങളുടെ തലയിണക്ക് അടിയിൽ എല്ലാ ദിവസവും 2 ദീനാർ കിട്ടുമെന്ന് പറഞ്ഞു, കാണാൻ പറ്റും പറഞ്ഞു. അപ്പോൾ അയാൾ ആ പണത്തിൽ പ്രലോഭിതനായി പിന്തിരിഞ്ഞു പോകുന്നു. പിറ്റത്തെ ദിവസം അദ്ദേഹത്തിന് പറഞ്ഞ പോലെ 2 ദീനാർ കിട്ടി. പിറ്റത്തെ ദിവസം കിട്ടി, പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതില്ലാതെയായി,
5: പൈസ കിട്ടാതെയായി.
4: അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് വേഗം അവിടെ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങാണ്. പുറത്തിറങ്ങിയിട്ട് ആ മരം മുറിച്ചേ മതിയാവും എന്ന താല്പര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പോകുമ്പം അതേ വഴിയിൽ വെച്ചിട്ട് പിശാജ് വീണ്ടും കാണുന്നു. എങ്ങോട്ടാ പോകുന്നത്? ആ മരം മുറിക്കാനാണ് പോകുന്നത്. നിങ്ങൾ പറഞ്ഞ പണം ഇവിടെ പിന്നെ കിട്ടിയില്ലല്ലോ.
5: ഇല്ല,
4: പണം കിട്ടിയിട്ടില്ല, എനിക്ക് ഞാൻ മരം മുറിച്ചേ പറ്റുമോ? അപ്പോൾ പിശാജ് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കത് മരം മുറിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ഞാൻ മുറിക്കും.
5: തർക്കായി
4: പിശാജ് അയാളെ പിടിച്ച് തള്ളിയിട്ടു, അദ്ദേഹത്തെ കൊല്ലാനാക്കുന്ന രൂപത്തിലേക്ക് പിന്നെ ഉപദ്രവിച്ചു. അവസാനം പിന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാ ഇപ്പൊ അന്ന് എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇപ്പൊ അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ
5: ആദ്യം സമയത്ത് തടുത്തില്ല.
4: ആ തടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ദേഹോപദ്രവം ഒന്നും നടത്തിയില്ല ആദ്യം. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പം, അല്ല ഇപ്പൊ എനിക്ക് നിങ്ങളെ തടയാൻ കഴിയും, മുമ്പ് കഴിയില്ലായിരുന്നു, അതെന്തുകൊണ്ട്? അപ്പൊ അതിന് പിശാച് പറഞ്ഞ മറുപടി, മുമ്പ് നിങ്ങൾ ആ മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇപ്പൊ വന്ന നിങ്ങൾ ആ പണത്തിന്റെ പ്രീതിയിലാണ്, അത് കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ പേരിലുള്ള നിങ്ങൾ എനിക്ക് പെട്ടെന്ന് തടുത്ത് നിർത്താൻ എനിക്ക് കഴിയും എന്ന് പിശാജ് പറഞ്ഞു വന്നാണ്. പക്ഷെ ഇതൊരു കഥയാണെങ്കിലും, ഇങ്ങനെ മുമ്പ് പുസ്തകത്തിൽ വന്നതാണെങ്കിലും, പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ ചില ആദ്യമുണ്ടായ നമ്മുടെ താല്പര്യങ്ങളൊക്കെ മറ്റു പല താല്പര്യങ്ങളിലേക്ക് പോയിട്ട് ലക്ഷ്യം മാറുന്നുണ്ട്. പ്രവർത്തനങ്ങളൊന്നായിരിക്കാം, പക്ഷെ ആ ലക്ഷ്യം മാറുമ്പോൾ രണ്ട് പ്രവർത്തനത്തിന്റെയും കാതൽ നഷ്ടപ്പെടും അല്ലേ, അതിൽ ഒന്നിന്റെ കാതൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ.
5: തീർച്ചയായിട്ടും അത് നമ്മൾ പോകുന്ന വഴി എന്തിന് എന്നറിയാത്ത ഒരവസ്ഥ വരിക,
4: അതെ,
5: അതുപോലെ തന്നെ ലക്ഷ്യം മറന്നു പോവുക, മാറിപ്പോവുക, അങ്ങനത്തെ കുറെ നമ്മുടെ ഒരുപാട് പിന്നെ അനുഭവങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം നമുക്ക്. നമ്മൾ ആരെയും
4: കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, നമ്മളെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്ത് സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അതിനുശേഷമാണല്ലോ ബാക്കി ദുനിയാവിലെ ലക്ഷ്യങ്ങളൊക്കെ.
5: അപ്പൊ
4: ആ ലക്ഷ്യത്തിന് തടസ്സമാവുന്ന അള്ളാഹുവിന്റെ വജഹ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് മറ്റു പല വജഹായി പോകുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ,
5: അതെ, ലക്ഷ്യമറിയാതെ ഉള്ള സഞ്ചാരം ഒന്ന്, ലക്ഷ്യം മാറിപ്പോകുന്ന സഞ്ചാരം ഉണ്ട്. ലക്ഷ്യം അറിയാതെ ഇപ്പോൾ നമ്മൾ ഒരാളിപ്പോൾ ഒരു വണ്ടി കയറി, എവിടക്ക കയറുന്ന എവിടക്കാന്ന് അറിയുന്നില്ല. അപ്പോൾ നേരത്തെ ഈ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഒരു നല്ല കാര്യമൊക്കെ നല്ല വണ്ടിയാണ്, കുഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ബസ്സിൽ കയറിയിരിക്കുന്നു. കയറിയിരുന്നപ്പം സ്വാഭാവികമായിട്ടും ബസ്സിൽ കണ്ടക്ടർ ഒന്ന് ചോദിക്കുന്നു, എവിടെ പോകണം, എവിടെ പോകണമെന്ന് തീരുമാനിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൽക്കാലങ്ങൾ പുറത്തിറങ്ങി വണ്ടി പോകാനായിട്ടുണ്ട് എന്ന് പറയാമല്ലോ. വണ്ടി അവർക്ക് കണ്ട സൗകര്യമുള്ള വണ്ടി കയറി എന്നതിനപ്പുറം ലക്ഷ്യമില്ലാത്തൊരവസ്ഥ വരിക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒന്ന്, നമ്മുടെ കർമ്മങ്ങളൊക്കെയും ഫലവത്താകണമെങ്കിൽ കൃത്യമായും ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഭയങ്കര രണ്ട് ടീമുകൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം അത്യാവശ്യം നല്ല കളിയാണ്, പക്ഷെ അത് അതിനെ നമ്മൾ കളിയെ വിലയിരുത്തൽ അവരുടെ പാസിങ്ങിലോ അല്ലെങ്കിൽ ഡിഫെൻഡിങ്ങിലോ ഒന്നുമല്ല. അവരുടെ ലക്ഷ്യം ഒരു ഗോളടിക്കുക, ആ ഗോൾ നേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പോസ്റ്റ് രണ്ടുമില്ല, രണ്ട് പോസ്റ്റും ഇല്ലാതെ കളിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താണോ, അതേപോലെ ലക്ഷ്യമില്ലാത്ത കളി, ലക്ഷ്യമില്ലാത്ത പ്രവർത്തനം, അതല്ലെങ്കിൽ ലക്ഷ്യം മാറിയിട്ടുള്ള സഞ്ചാരം,
4: ഈ രണ്ട് കാര്യമുള്ളത്. ഒന്ന്, നിർദ്ദിഷ്ട ലക്ഷ്യം മാറിപ്പോകുന്നു, മറ്റൊന്ന് ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു.
5: ചില ആൾക്കാർ അങ്ങനെയുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്തുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുക,
4: നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടാവും, എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യണത് അറിയില്ല
5: അറിയില്ല. അതെ, ഈ യാത്രയുടെ വിഷയത്തിൽ ഈ നാൽക്കവലയിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു പിന്നെ യാത്രികൻ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഈ സഞ്ചാരി ആ ഒരു നാടോടി ചോദിക്കുന്നു, പിന്നെ ഈ റോഡ് എങ്ങോട്ടാ പോകണം,
4: ഈ റോഡുകളൊക്കെ എങ്ങോട്ടാ പോകുന്നത്,
5: അപ്പം നിങ്ങൾക്ക് എങ്ങോട്ടാ പോകണ്ടേ, അല്ല എനിക്കങ്ങനെ
4: അങ്ങനെയൊന്നുമില്ല, എങ്ങോട്ടാ പോകണമെന്ന് അറിയാം,
5: എന്നാ പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടും പോവാം,
4: എങ്ങോട്ടും പോവാം
5: ആ എന്ന പോലെ ലക്ഷ്യമില്ലാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്, ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഏതൊരു ലക്ഷ്യമാണോ ആദ്യം കണ്ടത് അത് ശരിക്കും അതൊരു പോയിന്റാണ്. ആ പോയിന്റിൽ നമുക്ക് നന്നായി എന്തുണ്ടാവും, അത് നന്മക്ക് വേണ്ടിയിട്ടുള്ളത്, നന്മക്ക് വേണ്ടി നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ലക്ഷ്യത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്നും മാറും. അപ്പോൾ ഈ ചാരിറ്റി വർക്കുകളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അറിയാം, നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടായിരിക്കും അവർ ഇറങ്ങിയിട്ടുണ്ടാവുക. അത് പൂർത്തിയാകുന്നതോടുകൂടെയോ അതല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, സഹകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നതോടുകൂടെയോ പിന്നീട് അത് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട്. അവിടെയൊക്കെയും പൈശാചികമായിരിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ കഥയിൽ തന്നെ അതൊരു കഥയല്ല, സത്യത്തിൽ അതൊരു വലിയൊരു ഗുണപാഠമുള്ളൊരു ഒരു ഒരു പിന്നെ അനുഭവമാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട. കാരണം ആദ്യം അദ്ദേഹം പോകുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ്, അവിടെ തടുത്താൽ നിൽക്കില്ല എന്നുള്ളത് ശൈത്താനും അറിയാം, പിശാചിനറിയാം. അപ്പോൾ അവിടെ പ്രലോഭനങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനെ എങ്ങനെയെങ്കിലും അരിക്കാക്കാൻ പറ്റുമോ എന്ന രൂപത്തിലാണ് അരിക്കാക്കി വെച്ചത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മാറി
4: മാറിയതോടുകൂടി പിന്നെ
5: കാര്യമെളുപ്പായി. അതെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ലക്ഷ്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, ലക്ഷ്യങ്ങൾ മാറിപ്പോകരുത്. ലക്ഷ്യങ്ങളില്ലാതെ ഒരിക്കലും യാത്ര ചെയ്യരുത്. ഒരു കാര്യവും യാത്ര എന്നുദ്ദേശിക്കുന്നത് നല്ല പ്രവർത്തനങ്ങൾ, ഒരു പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങരുത് ലക്ഷ്യങ്ങളില്ലാതെ. വലിയൊരു സന്ദേശം തന്നെയാണ് ആ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു അൽ മിമ്പർ. പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽ മിമ്പർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. തൃക്കാക്കര സലഫി ജുമാ മസ്ജിദിൽ ഷമീർ മദീനി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. ലഹരിക്കെതിരെ പൊരുതുക.
1: ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതവും ജീവനും പടച്ചറബിൻ്റെ അതിമഹത്തായ ഒരു വരദാനമാണ്, അഥവാ ആർക്കും വിലമതിക്കാനാകാത്ത വലിയ അനുഗ്രഹങ്ങളാണ് അത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അത് ഫലപ്രദമായി വിനിയോഗിക്കുവാനാണ് മതം നമ്മളോട് അനുശാസിക്കുന്നത്. അതിലൂടെ ദുനിയവിയായും ഉഹറവിയായുമുള്ള ജീവിതത്തിൽ വിജയം വരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണമെന്ന് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അത് മതപരമായൊരു ബാധ്യത കൂടിയായിട്ടാണ് ഖുർആനിൻ്റെ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജിഹാദിൻ്റെ ആശയതലം പരിശോധിക്കുമ്പോൾ വാസ്തവത്തിൽ അതാണ് അർത്ഥമാക്കുന്നത്. അഥവാ വൽ ജിഹാദു ബദ്ലുൽ വുസ്ഇ ഫീ ഹുസൂലിൽ വർദിൽ മത്ലൂബ്. നമ്മൾ നേടിയെടുക്കേണ്ടതായ ലക്ഷ്യം, അത് നമുക്ക് കൈവരിക്കുവാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന പരമാവധി പരിശ്രമം നടത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആനിൽ എത്രയോ ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കേണ്ടതുപോലെ പരിശ്രമിക്കണം എന്ന് പറഞ്ഞാൽ, അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളെല്ലാം പരലോക വിജയത്തിന് ഉപകരിക്കുമാറ് നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് അതിൻ്റെ താല്പര്യം. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ അങ്ങനെ അത്യധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് സന്മാർഗത്തിൻ്റെ വഴികൾ നാം തുറന്നുകൊടുക്കും, അവരെ സന്മാർഗത്തിലൂടെ നയിക്കും എന്നും ഖുർആൻ പറയുന്നുണ്ട്. അതിനെല്ലാം പറ്റുന്ന വിധത്തിൽ സഹായകമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾ വേറെയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ബാഹ്യമായ അവയവങ്ങളായ നമ്മുടെ കണ്ണും കാതും കയ്യും കാലുമെല്ലാം പരലോകത്തെ ആ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഭാഗമാണെങ്കിൽ, ആന്തരികമായ കുറെ അവയവങ്ങൾ കൂടി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ മസ്തിഷ്കം, ബ്രെയിൻ, അതേപോലെ തന്നെ ഹാർട്ട്, ഇങ്ങനെ തുടങ്ങി ഇന്റേണൽ ഓർഗൻസ് കുറേയുണ്ട്. ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയത് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ നാൽക്കാലികളെ പോലെ തിന്നും കുടിച്ചും രമിച്ചും സുഖിച്ചും ഒക്കെ ജീവിച്ചങ്ങ് മരിച്ചു പോകുവാനല്ല, മറിച്ച് അതിനപ്പുറത്ത് വലിയ ഒരു ലക്ഷ്യം നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാ അവയവങ്ങളെയും നശിപ്പിക്കുന്ന, ജീവിതത്തെ തന്നെ കാർന്നു തിന്നുന്ന മഹാ അപകടകാരിയാണ് ലഹരി അഥവാ ഡ്രഗ്സ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുടുംബപരവും സാമൂഹികവും സാമ്പത്തികവുമായ വലിയ വലിയ നഷ്ടങ്ങളാണ് അതിലൂടെ ഉണ്ടാകുന്നത്. എത്രയെത്ര മിടുമിടുക്കരായ കുട്ടികൾ, അവരുടെ ജീവിതം പിന്നീട് നമ്മൾ കാണുന്നത് അവനാണോ അവളാണോ ഇവൾ എന്ന് ചോദിക്കുന്ന രീതിയിൽ അവരുടെ എല്ലാ പെർഫോമൻസും നഷ്ടപ്പെട്ട് അവർ ജീവച്ചവങ്ങളായി മാറിയ അവസ്ഥയുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ഡ്രഗ്സിന്റെ പിടുത്തത്തിൽ അവർ പെട്ടുപോയി എന്നുള്ളതാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ, വിശിഷ്യ നമ്മുടെ ഈ കൊച്ചു ജില്ലയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു, പ്രായപൂർത്തിയായ വലിയ വലിയ ആളുകൾ അതും രഹസ്യമായി ഒക്കെയായിരുന്നു ലഹരി ഉപയോഗിക്കുകയും മയക്കുമരുന്നിന്റെ അടിമകളായി മാറിയ ആളുകളുമൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ, ഇന്ന് സ്ഥിതി അതല്ല. ചെറിയ ചെറിയ കുട്ടികൾ സ്കൂൾ തലങ്ങളിൽ മുതൽ അത് ശീലിക്കുകയും അതിൻ്റെ എല്ലാം അടിമകളായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സ തേടിയെത്തുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു വസ്തുത. അതിൽ പകുതിയിലോ പകുതിയോളം വരുന്ന ആളുകൾ 18 വയസ്സിന് താഴെയുള്ള നമ്മുടെ കൗമാരപ്രായക്കാരാണ്, കുട്ടികളാണ് എന്നറിയുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഈ ലഹരിക്ക് പുതിയ പുതിയ രൂപങ്ങളും ഇനങ്ങളുമാണെന്നുള്ളത്, പണ്ട് കാലങ്ങളിൽ ഉള്ളതുപോലെ ചുരുട്ടി വലിക്കുവാൻ മാത്രം പറ്റുന്ന ഏതെങ്കിലും കഞ്ചാവോ ഹശീഷോ പോലെയുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഇതിന്റെയൊക്കെ പുതിയ പുതിയ രൂപങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ സിന്തറ്റിക് ഡ്രഗ്സ് വന്നതോടുകൂടി അഥവാ രാസലഹരി വന്നതോടുകൂടി ആരാണത് ഉപയോഗിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരു സ്മെല്ലോ ഒരു പ്രത്യേകതയോ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ദർശിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ അത് അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപയോഗിക്കുന്നവരെ കണ്ടാൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലും നമുക്ക് അറിയാൻ കുറെ പ്രയാസമെടുക്കുന്ന അവസ്ഥയിലാണുള്ളത്. പെട്ടെന്നറിയാൻ പറ്റാത്ത പല രൂപത്തിലും പല പേരുകളിലും ഇന്നത് സുലഭമാണ് എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട സംഗതിയാണ്. പൗഡർ രൂപത്തിലും ഗുളിക ആയിട്ടും ഇഞ്ചക്ഷനായിട്ടും എന്തിനേറെ സ്റ്റാമ്പ് രൂപത്തിലും പുകയായിട്ടും ഒക്കെ അത് കിട്ടും. അത് ഉപയോഗിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് ഐ ഡ്രോപ്സ് നമ്മുടെ കണ്ണിൽ ഒരു വേദനയോ കടച്ചിലോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടായാൽ നമ്മൾ ഒറ്റയ്ക്കുന്ന ആ തുള്ളിമരുന്ന് രൂപത്തിൽ പോലും ഈ സാധനം ലഭ്യമാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം അത് വ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യമെങ്ങാനും ആരെങ്കിലും അത് ഉപയോഗിച്ചാൽ തന്നെ അതിന്റെ മായാവലയത്തിൽ കുടുങ്ങുമെന്നതാണ് അതിന്റെ അപകടമായി ആവശ്യകമായി അറിവുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്ന സംഗതി. അതില്ലാത്ത സ്ഥിതി അവർക്ക് സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അതിന്റെ അഡിക്ഷൻ അതിന്റെ അഡിക്റ്റ് ആകുന്ന അവസ്ഥയിലേക്ക് അവരെത്തും. മതം മുമ്പേ ഇതിനോടൊക്കെ നോ പറഞ്ഞിട്ടുണ്ട് എങ്കിലും മതമൊക്കെ ഒരു മോശമായ സംഗതിയായി കാണുന്ന പുരോഗമനത്തിന്റെ പേരിൽ അതെല്ലാം ഒഴിവാക്കി 6-ാം നൂറ്റാണ്ടിലെ നിയമം ഞങ്ങളോട് പറയേണ്ടതില്ല എന്ന് പറയുന്ന പുതിയ തലമുറയിലാണ് ഇത്തരം ദുരന്തങ്ങൾ വ്യാപിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ ഇസ്ലാം ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞത് ഏതെങ്കിലും വൈകാരികമായി ആരെങ്കിലും വാശി പിടിച്ചു പറഞ്ഞൊരു നിയമമൊന്നുമല്ല, അള്ളാഹുവിന്റെ നിയമമാണ്. അത് ഹിഫ്ളുൽ അഖൽ, മനുഷ്യന്റെ സവിശേഷമായ പടച്ചറബ് നൽകിയ ബുദ്ധിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ്. അതേപോലെ തന്നെ ഹിഫ്ളുൻ നഫ്സ്, അള്ളാഹു മനുഷ്യ ജീവന് വലിയ വിലയും പ്രാധാന്യവും നൽകിയിട്ടുണ്ട്. ആ മനുഷ്യ ശരീരത്തെ അവരുടെ ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഹിഫ്ളുൽ മാൽ, സമ്പത്ത് ഇസ്ലാമികമായി വിലയുള്ള പരിഗണിക്കപ്പെടേണ്ട സംഗതിയാണ്. അത് സംരക്ഷിക്കണം. അനാവശ്യമായി ചെലവഴിച്ച് സമൂഹത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന, വ്യക്തിക്ക് ദൂഷ്യമുണ്ടാക്കുന്ന അത്തരം ഹീനമായ പ്രവൃത്തികളിലേക്കൊന്നും പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാം അതിനോടൊക്കെ നോ പറഞ്ഞത്. അതേപോലെ വഹിമായത്തുൽ മുജ്തമ, സമൂഹത്തെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളിലൊന്നാണ്. ആ മദ്യപിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കേവലം ഒരു വ്യക്തിയിൽ മാത്രമല്ല അതിന്റെ അപകടങ്ങൾ കുടികൊള്ളുന്നത്, അയാളും അയാളുടെ കുടുംബവും അയാൾ ബന്ധപ്പെടുന്ന സമൂഹവും എല്ലാം അതിന്റെ അനർത്ഥങ്ങളിൽ അപകടങ്ങളിൽ ഇരയാകുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പല ഹിക്മത്തുകളും ഇസ്ലാം പറഞ്ഞ ആ നിയമത്തിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് മുമ്പേ ഇസ്ലാം അതിശക്തമായതിനെ വിലക്കിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ മായിദയിലെ 90-ാമത്തെ ആയത്ത് വളരെ വ്യക്തമായി അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഈമാനുള്ള സത്യവിശ്വാസികളെ, അള്ളാഹു പറഞ്ഞതിൽ വിശ്വാസമുള്ള പടച്ചവന്റെ വേദഗ്രന്ഥങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളെ സത്യപ്പെടുത്തുന്ന, അമ്പിയാക്കന്മാർ അറിയിച്ച കാര്യങ്ങളിൽ സംശയങ്ങളില്ലാത്ത വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യം, ചൂതാട്ടം, അതേപോലെ തന്നെ പ്രതിഷ്ഠകൾ, അതേപോലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ പരിശോധിക്കുവാൻ വേണ്ടി അന്നുപയോഗിച്ച അമ്പുകൾ, ഇങ്ങനെ ഇസ്ലാമികമല്ലാത്ത ഈ പ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തിയത് ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനങ്ങളുടെ വൃത്തികെട്ട അഴുക്കുകളാണ്, മാലിന്യങ്ങളാണ് എന്നാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, വിശ്വാസികളെ നിങ്ങൾ അത് ഒഴിവാക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി. ദുനിയാവിലും നിങ്ങൾക്ക് വിജയിക്കാം, പരലോകത്തും വിജയിക്കാം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് അത്തരം ലഹരി പദാർത്ഥങ്ങളുമായി മയക്കുമരുന്നുമായി വിശ്വാസികൾക്ക് ആർക്കും ഒരു ബന്ധമുണ്ടാകുവാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെയെല്ലാം തട്ടിത്തെറിപ്പിച്ച് നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശങ്ങളിലേക്ക് കൊണ്ടുപോയി ഇടരുത് എന്നാണ്. വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, മറിച്ച് സ്വന്തത്തോടും സമൂഹത്തോടും എല്ലാം നിങ്ങൾ കടമകളുള്ള, കടപ്പാടുകളുള്ള, നന്മകൾ ചെയ്യുന്ന ആളുകളായിരിക്കണം. അത്തരം ആളുകളെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിൽ 195-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ആറാഫിലെ 157-ാമത്തെ ആയത്ത് പ്രതിപാദിക്കുമ്പോൾ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു ഭാഗം, വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, വിശിഷ്ടമായ നല്ലതൊക്കെയും ആ പ്രവാചകൻ നിങ്ങൾക്ക് അനുവദിച്ച് വകവെച്ച് തന്നിട്ടുണ്ട്. വയുഹരിമു അലൈഹിമുൽ ഖബായിത്ത്, വൃത്തികെട്ട അഴുക്കുകളായ മാലിന്യമായ സംഗതികൾ അത് പാടില്ല എന്നും ആ പ്രവാചകൻ വിലക്കിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം വിലക്കിയപ്പോൾ മദ്യപാനി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞു. അവർക്ക് നരകത്തിന്റെ ദുർനീർ, ആളുകളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചലവും ചോരയും കലർന്ന അങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്ന തീനത്തുൽ ഹബാൽ അവരെ കുടിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പ്രവാചകൻ തന്നെ പറഞ്ഞതാണ്, അൽ ഖംറു ഉമ്മുൽ ഖബായിഫ്, എല്ലാ വൃത്തികേടുകളുടെയും മാതാവാണ്, സംഗമ ഭൂമിയാണ് വാസ്തവത്തിൽ ലഹരി എന്നത്, മദ്യം എന്നത്. മദ്യം എന്ന് പറയുമ്പോൾ ഒഴിച്ചു കുടിക്കുന്ന മദ്യമാണ്, കള്ളാണ് അല്ലെങ്കിൽ ബ്രാൻഡിയാണ് അതുപോലെയുള്ള സംഗതികളാണ് എന്നാരും ധരിക്കേണ്ടതില്ല. അത് മാത്രമല്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത്, അൽ ഖംറു കുല്ലു മാ ഖാമറൽ അഖ്ൽ, മനുഷ്യന്റെ ബുദ്ധിയെ മറക്കുന്ന, അതിന് അപകടം വരുത്തുന്ന എല്ലാ സംഗതികളും ഈ പറഞ്ഞ മദ്യത്തിന്റെ, ലഹരിയുടെ ആ വകുപ്പിൽ വരുമെന്നാണ്. അപ്പോ ഏതെല്ലാം ലഹരികളാണെങ്കിലും, നേരത്തെ പറഞ്ഞതുപോലെ പൗഡർ ആണെങ്കിലും ഗുളികയാണെങ്കിലും ഇഞ്ചക്ഷൻ ആണെങ്കിലും സ്റ്റാമ്പ് ആണെങ്കിലും അതല്ലെങ്കിൽ പുകയാണെങ്കിലും തുള്ളിമരുന്നുകൾ പോലെയുള്ളതാണ് എങ്കിലും ഏതെല്ലാം വകഭേദത്തിലാണെങ്കിലും ലഹരി ഉണ്ടാക്കുന്നതാണോ അതെല്ലാം മദ്യം അല്ലെങ്കിൽ ഖംറ് എന്ന ആ പദത്തിൽ ലഹരിയുടെ എല്ലാറ്റിനെയും ഇസ്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട് 10 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, അള്ളാഹു ശപിച്ചതായി. അള്ളാഹുവിന്റെ ലഅനത്ത് കിട്ടാതെ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലേക്കും പോകുവാൻ സാധിക്കുകയില്ല എന്നാണ്. ഇന്നല്ലാഹ ലഅന അൽ ഖംറ വആസിറഹ വമുഅതസിറഹ വശാരിബഹ വഹാമിലഹ വൽമഹ്മൂലത ഇലൈഹി വബാഇഹ വമുബ്താഹ വസാഖീഹ വമുസ്ഖീഹ. ഇങ്ങനെ 10 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. ഏതൊക്കെയാണ് ആ 10 വിഭാഗം? ഒന്ന്, ലഹരി വസ്തുവിനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. 2, അത് ഉൽപ്പാദിപ്പിക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അത് വിൽപ്പന നടത്തുന്ന ആളുകളെ അള്ളാഹുവിന്റെ ലഅനത്ത് തേടിയെത്തും. അത് വാങ്ങുന്നവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അത് എത്തിച്ചു കൊടുക്കുന്ന കാരിയറായിട്ടുള്ള ആളുകൾ, ഒന്നും അറിയണ്ട, നീ ആ പൊതി അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് പൊതി എത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന്. ആർക്ക് വേണ്ടിയാണോ എത്തിച്ചു കൊടുക്കുന്നത്, അവിടെ വാങ്ങാൻ നിൽക്കുന്ന ആളുകൾ, അവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ആ വരുമാനം ഉപയോഗിക്കുന്ന, ആ കിലു സമനിഹ, അതിന്റെ വരുമാനം, ആ പൈസ വെച്ച് ജീവിക്കുന്ന, അതിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അതേപോലെ ലഹരി ഉപയോഗിക്കുന്നവരെയും, ഉപയോഗിക്കാൻ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരെയും എല്ലാം, ഇങ്ങനെ 10 വിഭാഗം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലഹരിയുമായി ബന്ധപ്പെട്ട് ശപിച്ചതായി, അള്ളാഹുവിന്റെ ലഅനത്തുള്ളതായി അറിയിച്ച ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ ഇതിന്റെ എല്ലാറ്റിന്റെയും വാതിലടക്കുകയാണ് ഇസ്ലാം. സദ്ദു ദറായിയ, തിന്മയിലേക്കുള്ള എല്ലാ വഴികളും ബന്ധിക്കുക എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നിയമമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത്രമാത്രം ഗൗരവത്തിൽ പരിശുദ്ധ ഇസ്ലാം ലഹരിയെയും മദ്യത്തെയും മയക്കുമരുന്നിനെയും ഒക്കെ കാണുവാനുള്ള കാരണം, ഇന്ന് വിവരമുള്ള ആളുകളൊക്കെ സമ്മതിക്കും, ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ, ഒരു വിഭാഗത്തെ തകർക്കാൻ ആറ്റം ബോംബുകളുടെ ആവശ്യമില്ല. മിസൈലുകളും അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും യുദ്ധവിമാനങ്ങളോ ആയുധങ്ങളോ ഒന്നും ആവശ്യമില്ല. അവർക്ക് യഥേഷ്ടം ലഹരി കിട്ടുവാൻ പറ്റുന്ന രീതിയിൽ ഒഴുക്കാൻ നമുക്ക് സാധിച്ചാൽ ഏത് രാജ്യത്തെയും ഏത് സമൂഹത്തെയും ഏത് ജനതയെയും നിഷ്പ്രയാസം നശിപ്പിച്ച് കളയാൻ സാധിക്കുമെന്ന് ശത്രുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാഹചര്യത്തിൽ നമ്മുടെ മക്കളും വരും തലമുറയും നശിക്കാതിരിക്കാൻ നാം ഒരുമിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പിടിച്ചു കെട്ടണം ഈ സാമൂഹ്യ വിപത്തിനെ, ലഹരിയാകുന്ന ഈ സാമൂഹ്യ വിപത്തിനെ പിടിച്ചു കെട്ടാൻ ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആ തിന്മയെ തല്ലിക്കെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കളിലേക്കും അത് പെട്ടെന്ന് എത്തുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഏ, എന്റെ മക്കളൊക്കെ കൃത്യമായി പള്ളിയിൽ പോകുന്നവരാണ്, അവർ മദ്രസയിൽ പോയിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഏതെങ്കിലും ആപത്തിലും അപകടത്തിലേക്കും ചെന്ന് വീണതിനു ശേഷം തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഘട്ടത്തിൽ നമ്മൾ കൈകടിച്ചിട്ട് പ്രയാസപ്പെടേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഗൗരവത്തിൽ അത് ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ സഹോദരങ്ങളെ, ആർക്കെങ്കിലും ഒക്കെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും നയാ പൈസ നക്കാപ്പിച്ച കിട്ടുന്നുവെങ്കിൽ, ഞാനത് കണ്ടിട്ടൊന്നും ഉണ്ടെന്നില്ല, പ്രത്യേകിച്ച് ഞാനതുമായി സഹകരിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും കൊടും ക്രൂരതയാണ് അവർ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മറ്റു പല ആളുകളുടെയും ജീവനും ചോരയും ശവവുമാണ് അവരുടെ പോക്കറ്റിലേക്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന ആ പണം എന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ, എനിക്ക് കോടികൾ കിട്ടിയാലും ലഹരിയുമായി ബന്ധപ്പെട്ട ഒന്നിനും ഞാൻ ഒത്താശ ചെയ്യുകയില്ല, സഹകരിക്കുകയില്ല എന്നൊരു വിശ്വാസിക്ക് പറയാൻ സാധിക്കണം. അതേപോലെ മനുഷ്യസ്നേഹികളായ ആർക്കും അത് പറയാൻ സാധിക്കണം. ഇത് സമൂഹത്തിൽ ഇത്രയേറെ പ്രചരിക്കുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തി വേരോടെ പിഴുതെറിയുവാൻ സാധിക്കുമ്പോഴാണ് ഭരണകൂടത്തിന് ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കുവാൻ സാധിച്ചു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മതം ഇതൊക്കെ നിഷിദ്ധമാണ്, പാടില്ല എന്ന് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ധാർമ്മികതയെ കുഴിച്ചു മൂടുവാൻ മത്സരിക്കുകയാണ് ഇന്ന് ആധുനിക തലമുറ. ലിബറൽ ചിന്തകളുമായി അതേപോലെ തന്നെ ദൈവം അല്ലെങ്കിൽ മതം, വേദഗ്രന്ഥം, പ്രവാചകൻ ഇതൊന്നൊക്കെ കേൾക്കുമ്പോൾ ഞെറ്റി ചൊളിക്കുന്ന ആളുകൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്തരം ദുരന്തങ്ങൾ അവിടെയെല്ലാം ഉണ്ടാകും. കാരണം അവർ പറയുന്നത് മൈ ബോഡി മൈ റൈറ്റ്, എന്റെ ശരീരം അത് എന്റെ അവകാശമാണ്. മൈ റൂൾസ് മൈ ചോയ്സ്, എന്റെ നിയമങ്ങളൊക്കെ ഞാൻ തന്നെ തെരഞ്ഞെടുക്കുന്നത്, നിങ്ങൾ ആരും ഉപദേശിക്കാനും നന്നാക്കാനൊന്നും വരേണ്ടതില്ല, എനിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഉസ്താദുമാരും വരണ്ട, ടീച്ചർമാരും അധ്യാപകരും എന്നെ ഉപദേശിക്കാൻ വരേണ്ട, സമൂഹത്തിലെ മുതിർന്നവരും ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സഹോദരങ്ങളെ. ജീവിതം ഒന്നേയുള്ള, അത് അടിച്ചു പൊളിക്കുക എന്നതാണ് അവരുടെ മുദ്രാവാക്യം. ഈ ആശയം പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ഉപദേശങ്ങളെ വെറുക്കും. അവരുടെ സൗകര്യങ്ങൾക്കും ആനന്ദങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒക്കെ തടസ്സം നിൽക്കുന്നവരാണ് നമ്മൾ എന്ന് അവർ തെറ്റിദ്ധരിക്കുകയും മുദ്രകുത്തുകയും ചെയ്തുകൊണ്ട് ഇതൊക്കെ അവർ വളരെ അലർജിയോടുകൂടി കാണുകയും ഇതിനെതിരെയുള്ള ഭാഗത്തേക്ക് അവർ ഓടി അടുക്കുകയും ചെയ്യുകയാണ്. അതേപോലെ തന്നെ വമ്പൻ വിപണി, ലോകത്തെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടക്കുന്ന ബിസിനസ്സുകൾ നമ്മൾ പരിശോധിച്ചാൽ, ഒന്ന് ആയുധ കച്ചവടമാണെങ്കിൽ മറ്റൊന്ന് ലഹരിയാണ്, മറ്റൊന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗങ്ങളും അതിന്റെ പരസ്യങ്ങളും ഒക്കെയാണ്. അപ്പോ വലിയ ലാഭം ഇവിടെ നടക്കുന്നുണ്ട്, വലിയ കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. ഒരു മാസം കൊണ്ട് നമ്മൾ അധ്വാനിച്ച് നേടുന്ന വരുമാനം ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് അറിയുമ്പോൾ, സ്വാഭാവികമായും മതമില്ലാത്ത, പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത, വിചാരണതയെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചും ചിന്തയും പഠനവും നടത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് അവർ ലാഭം കിട്ടുന്ന വഴിക്ക് പോകും. അതേപോലെ നമ്മുടെ നാടുകളിലൊക്കെയുള്ള നിയമങ്ങളുടെ ദുർബലത ഇത് പ്രചരിക്കാൻ, പഠനാൻ ഏറെ സഹായകമായിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന പലതും പിടിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ട് എന്നതാണ്. ഇനി പിടികൂടിയാൽ തന്നെ രക്ഷപ്പെടുത്താൻ ആളുകളുണ്ട് എന്നറിയുമ്പോൾ സ്വാഭാവികമായും ധൈര്യത്തോടുകൂടിയാണ് പോലീസുകാരോടും ഉദ്യോഗസ്ഥന്മാരോടും ഒക്കെ അവർ സംസാരിക്കുന്നതും തട്ടിക്കയറുന്നതും. നിങ്ങളുടെ തൊപ്പി തെറിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അതിന്റെ അപകടങ്ങൾ എത്രമാത്രം താഴ്ന്ന് വേരുകളായി ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്രകാരം തന്നെ ആവശ്യക്കാരുടെ വർദ്ധനവ്, ജീവവായു വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എന്തും വിറ്റും പെറുക്കിയും അത് വാങ്ങും, കാരണം ശ്വാസം കിട്ടണമെങ്കിൽ. ഇതുപോലെ ജീവവായുവിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ആവശ്യമായി ലഹരിയെ ഇന്ന് സമൂഹം കാണുന്നു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അത് വാങ്ങാൻ, കുടുംബം വിറ്റിട്ടാണെങ്കിലും അവർക്കത് കിട്ടണം. അതിന്റെ അടിമകളായി തീർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അത് കിട്ടാൻ ഇനി സ്വന്തം ഉമ്മയുടെ കഴുത്തടക്കേണ്ടി വന്നാൽ, അഴുക്കാൻ മടിയില്ലാത്ത മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. മലയാളികൾക്കിടയിൽ അത് വാർത്തയായി വന്നതാണ്. നമ്മൾ ചിലപ്പോൾ വായിച്ച് അല്ലെങ്കിൽ വാർത്തകൾ കേട്ട് തള്ളിയിട്ടുണ്ടാകും. നമ്മുടെ വീടകങ്ങളിലേക്ക് ഇത്തരം ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്ന് വാവിട്ട് കരയുന്നുണ്ടാവുക. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരും തലമുറയെയും സംരക്ഷിക്കാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണർന്ന് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ മക്കളുടെയൊക്കെ കൂട്ടുകെട്ടുകൾ, ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകൾ കൊള്ളരുതാത്തവനാണ്. അവനൊന്നും ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവനല്ല, ആറാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറേണ്ടവനാണ് എന്ന് പറഞ്ഞ് അപഹസിക്കുന്ന, പുച്ഛിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ന്യൂജൻ തലമുറയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ, തീർച്ചയായും നമുക്ക് തീർത്താൽ തീരാത്ത വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. കുട്ടികളെ ബോധവൽക്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. അവരെ കണ്ണികളാക്കി വലിയ ബിസിനസ് റാക്കറ്റുകൾ ഇവിടെ നടക്കുന്നു. കാരണം ചെറിയ കുട്ടികളെ സംബന്ധിച്ച് സംശയിക്കുകയില്ല, അവർ ലഹരി ഉപയോഗിക്കുമെന്നോ ലഹരിയുടെ കച്ചവടക്കാരാണ് എന്നോ ആരും സംശയിക്കുകയില്ല. അവരോട് എന്തു പറയും, മോന് നല്ലൊരു മിഠായി തരാം, ചോക്ലേറ്റ് തരാം, അല്ലെങ്കിൽ പോക്കറ്റ് മണിയായി 50 or 100 rupees തരാം, ഈ പൊതി ഇന്ന ചേച്ചിക്ക് അല്ലെങ്കിൽ ചേട്ടന് കൊണ്ടുപോയി ഇക്കാക്ക് ഇത്താക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അവരുടെ കളിസ്ഥലങ്ങളിൽ എത്തിക്കുന്ന ആളുകളുണ്ട്, അവർ പഠിക്കുന്ന ക്യാമ്പസുകളിൽ അത് യഥേഷ്ടം എത്തിച്ചു കൊടുക്കുവാൻ ആളുകളുണ്ട്. ഉത്സവങ്ങളിലും ആഘോഷ പരിപാടികളിലും ഒക്കെ ഇതിന്റെ യഥേഷ്ടമുള്ള കൈമാറ്റങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായൊരു വസ്തുത. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികൾ എന്നുള്ള നിലയിൽ സമൂഹത്തെ നേരെ ചൊവ്വെ നടന്ന് സമാധാനത്തോടുകൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ഇതിന്റെ ദുരന്തത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി ആ തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകണം. അത് മതപരമായി കൂടിയുള്ള നമ്മുടെ ഒരു ബാധ്യതയാണ്. ഇവിടുത്തെ ഭരണകൂടത്തിന്റെയും സമൂഹത്തിന്റെയും നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തിന്മകൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നിൽ ഉണ്ടാവുക എന്നത് മതപരമായി കൂടിയുള്ള നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, മൻ റഅ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു ബിയദി. ഒരു തിന്മ, ഏത് തിന്മയാണെങ്കിലും ഒരു വിശ്വാസി കണ്ടാൽ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടയാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യണമെന്ന്. കൈകൊണ്ട് തടയാൻ അധികാരം ഉപയോഗിക്കാൻ പറ്റാത്ത ഇടങ്ങളാണെങ്കിലോ നാവുകൊണ്ടെങ്കിലും അതിനെതിരെ ശബ്ദിക്കണം, എതിർക്കണം. ഇനി അതിനും കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണം. അത് ഈമാനിന്റെ അവസാനത്തെ പടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരിയെ, ഈ മയക്കുമരുന്നിനെ, അതിന്റെ എല്ലാവിധ ആധുനിക രൂപങ്ങളെയും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പടച്ചറബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ബോധപൂർവമായി പരിശ്രമിക്കണം എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ സമൂഹത്തിനും അതിനുള്ള കൃത്യമായ ദിശാബോധവും സൽബുദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകും. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ പടച്ചറബ് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹവും അതേപോലെ തന്നെ വലിയൊരു അമാനത്തുമാണ്. മക്കളില്ലാത്ത എത്രയോ ആളുകൾ അതിനുവേണ്ടി കൊതിക്കുകയും സങ്കടപ്പെടുകയും ദ്വായിരക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ ഒരു സ്വകാര്യ ദുഃഖമായി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കളെ അനുഗ്രഹമായി കാണാനും അനുഗ്രഹം എന്നതിനേക്കാൾ അപ്പുറത്ത് പടച്ചറബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അമാനത്താണ്, ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം. അവർ നശിക്കാതെയും അവരെ നശിപ്പിക്കാതെയും നഷ്ടപ്പെടുത്താതെയും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നുവെങ്കിൽ, നേരത്തെ പറഞ്ഞ ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മൾ കണ്ടാൽ അത് നിരീക്ഷിക്കണം. അവരുടെ കണ്ണുകൾ ചുവന്ന തുടുത്ത കണ്ണുകളായി നമ്മുടെ മക്കളുടെ കണ്ണുകൾ മാറിയിട്ടുണ്ടെങ്കിൽ, സമൂഹത്തിൽ നിന്ന് നല്ല കാര്യങ്ങളിൽ നിന്നൊക്കെ ഇടപെടുന്നതിന് പകരം ഉൾവലിയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടെങ്കിൽ അവർക്കെന്തോ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള എല്ലാവരും ലഹരിയുടെ അടിമകളാണ് എന്നൊന്നും അതിന് പറഞ്ഞതിന് അർത്ഥമില്ല. അതേപോലെ അവ്യക്തമായ സംസാരം, നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന നമ്മുടെ മക്കളുടെ സംസാരത്തിൽ അവ്യക്തത, അത് കട്ടായി മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന രീതിയുണ്ടെങ്കിൽ, വേച്ച് വേച്ച് നടക്കുന്ന പ്രകൃതമാണ് അവരുടേതെങ്കിൽ, വൃത്തിയില്ലാത്ത ഒരു ജീവിതമാണ് അവരുടേതെങ്കിൽ, അതേപോലെ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ കൂടുതൽ വിശപ്പ്, അതുമല്ലെങ്കിൽ ബാത്റൂമിൽ കൂടുതൽ സമയം വിനിയോഗിക്കുന്ന ഒരു പ്രവണത, അതേപോലെ തന്നെ അക്രമവാസന, ചിലപ്പോൾ സ്വന്തം സഹോദരനോട് സഹോദരിയോട് വീട്ടിലുള്ളവരോട് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളോടൊക്കെ ഇങ്ങനെ ഒരു ക്രൂവൽ മൈൻഡ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ലഹരിയുടെ ലക്ഷണങ്ങളായി ആവശ്യകമായ അറിവുള്ള ഡോക്ടേഴ്സും പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞിരുന്ന സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ ഇങ്ങനെ ഏതെങ്കിലും അടയാളങ്ങൾ കണ്ടാൽ, ഏ എന്റെ മോനും മോളൊന്നും അങ്ങനെ ചെയ്യൂല എന്ന് ഒരു മുൻവിധി നടത്തുന്നതിന് മുമ്പ് നമ്മളൊന്ന് വിട്ട് നിരീക്ഷിക്കുക. അവരെ അതോടുകൂടി കഞ്ചാവിന്റെയും ലഹരിയുടെയും ആളായി മുദ്രകുത്തണം എന്നല്ല ഈ പറഞ്ഞത്. അവർ അറിഞ്ഞോ അറിയാതെയോ അത്തരം അപകടങ്ങളിൽ പെട്ടുപോകാൻ സാധ്യത മുമ്പെന്നത്തേക്കാളുമേറെ ഇന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ നിരീക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അതേപോലെ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട്, ആരുമായിട്ടാണ് എന്റെ മോൾ എന്റെ മോൻ കൂട്ടുകൂടുന്നത്, അവരെവിടെ പോകുന്നു എന്ന കാര്യം നമ്മൾ അറിയണം. മക്കളുടെ കൂട്ടുകാരും അവരുടെ കുടുംബവുമായി ഒക്കെയുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പരസ്പരം വിവരങ്ങൾ ഷെയർ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, ഇന്ന് എന്റെ മോൾ പോയത് ഇന്ന സ്ഥലത്താണ്, എന്റെ മോൻ പോയത് ഇന്ന സ്ഥലത്താണ്, ഇന്ന പരിപാടിയായിരുന്നു അവർക്ക് എന്നറിഞ്ഞാൽ അവിടെ എന്തുണ്ടായി എന്ന് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ആശ്വസിക്കുവാനും നിരീക്ഷിക്കുവാനും പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളോട് തുറന്നു പറയാൻ, നമ്മളുമായി പങ്കുവെക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു വിശാലമായ ബന്ധവും സ്പേസും അവർക്ക് നൽകണം. വാപ്പയെ പേടിച്ച് ഉമ്മയെ ഭയന്ന് ഒരു കാര്യവും പറയാതെ രഹസ്യമായി വെച്ച് അവർക്കുണ്ടായ ദുരനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ കൂട്ടുകാർക്കിടയിലുണ്ടായ സംഭവങ്ങളൊന്നും അവർ പറയാതെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് ജീവിക്കുന്നതിനപ്പുറത്ത് പറഞ്ഞാൽ, അവർ പ്രശ്നത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ വാപ്പ എന്റെ ഉമ്മ എന്നെ കൈയൊഴിക്കുകയില്ല രക്ഷപ്പെടുത്തും എന്ന ഒരു സമാധാനത്തിന്റെ സ്പേസ് അവർക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ എന്ത് ചെയ്യും, അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവങ്ങളൊക്കെ ഒക്കെ നമ്മളുമായി പങ്കുവെക്കും. അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നാം അവർക്ക് നല്ല മാതൃകകളാകണം. വാപ്പ ഉപദേശിക്കാൻ മാത്രം ഉണ്ടായാൽ പോരാ, വാപ്പ ഏറ്റവും നല്ല ലഹരിയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്ന സിഗരറ്റ് സ്മോക്കറാണെങ്കിൽ അതൊന്നും പാടില്ല എന്ന് മക്കളോട് പറയുമ്പോൾ ആ ഉപദേശങ്ങൾക്ക് വല്ല വിലയും ഉണ്ടാവില്ല. അതേപോലെ പടച്ചവനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ചും ഒക്കെ പറയുമ്പോൾ, പള്ളിയിൽ ബാങ്ക് കൊടുത്ത് ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോൾ വീട്ടിൽ കൂർക്കം വലിച്ചു കിടക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും വാക്കുകൾക്ക് ഒരു സ്വാധീനവും ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല, മക്കൾ അത് പുച്ഛത്തോടെ വലിച്ചെറിയും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് റോൾ മോഡലുകളാകാൻ, ഉത്തമ മാതൃകകളാകുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് കൈകടിക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ലഹരി ദുരന്ത കഥകൾ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നല്ല മിടുമിടുക്കരായ കുട്ടികൾ സ്കൂൾ തലങ്ങളിൽ കോളേജ് തലങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷയുള്ള മക്കളായി വന്ന ആളുകൾ അവർ ഹയർ സ്റ്റഡീസിന് പോയി തിരിച്ചു വരുമ്പോൾ ഒന്നിനും പറ്റാത്ത ചണ്ടിച്ചവറുകളായി മാറിയ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അവർ പെട്ടുപോയതാണ്. എന്റെ പൊന്നുമോൻ പൊന്നുമോൾ അതിൽ പെട്ടുപോകരുത് എന്നാഗ്രഹിക്കുന്ന ഏതൊരു വാപ്പയും ഏതൊരു ഉമ്മയും അത്തരം കഥകളും സംഭവങ്ങളും അവർക്ക് മുമ്പിൽ തുറന്ന് വിശദീകരിച്ചു കൊടുക്കണം. അവർക്കത് പഠിക്കാനും മനസ്സിലാക്കുവാനും പറ്റുന്ന രീതിയിൽ. അതേപോലെ അതിനെല്ലാം അപ്പുറത്ത് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ധാർമ്മിക ബോധം പകർന്നു കൊടുക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, ഖുർആൻ ചോദിച്ചതാ, നിങ്ങളെ അള്ളാഹു ഈ കണ്ണും കാതും കയ്യും കാലും മൂക്കും എല്ലാം നൽകി ആന്തരിക അവയവങ്ങളായ നേരത്തെ പറഞ്ഞ നമ്മുടെ തലച്ചോറും അതേപോലെ തന്നെ ശ്വാസകോശങ്ങളും ഹൃദയവും ഇതൊക്കെ തന്നത് നിങ്ങളെ വെറുതാ വിടാൻ, വെറുതെ അങ്ങ് വിടാനാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കേണ്ടതില്ല. ഓരോന്നിനെ സംബന്ധിച്ചും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ഉറപ്പായും റബ്ബ് ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ തറപ്പിച്ചു ഉറപ്പിച്ചു പറഞ്ഞ സംഗതിയാണ്. അപ്പോ അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് പരലോകത്ത് ചോദ്യമുണ്ടാകും മോനെ എന്ന് പറഞ്ഞു കൊടുക്കാൻ. അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്ത് വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിനേക്കാൾ ഉപരി സമാധാനത്തോടെ നല്ല മക്കളായി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അതേപോലെ ഖുർആൻ പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ നരകത്തിൽ നിന്ന് കാത്ത് സംരക്ഷിക്കണം, പോരാ വഅഹ്ലീകും നിങ്ങളുടെ കുടുംബത്തെയും. അതെങ്ങനെ കുടുംബത്തെ നമ്മൾ നരകത്തിൽ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അവർക്കിത് പറഞ്ഞ പോലെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹു വിലക്കിയ തിന്മകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവരെ കൂടി ദീനിന്റെ ധാർമ്മിക ബോധത്തിന്റെ നേരായ പാതയിലൂടെ നയിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാറ്റിനും ഉപരി നമ്മളൊക്കെ എത്ര ശ്രമിച്ചാലും പടച്ചറബിന്റെ തൗഫീഖാണ് ആത്യന്തികമായി വേണ്ടത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം, നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടിയൊക്കെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെയും വരും തലമുറയെയും ഏറ്റവും നല്ല രീതിയിൽ പ്രതീക്ഷക്കൊത്ത് നാടിന്റെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഒക്കെ പ്രതീക്ഷക്കൊത്ത് ഉയരുവാൻ വളരുവാൻ അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. രോഗികളായി കിടക്കുന്നവർ, സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വതആല നീക്കിക്കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ സമാധാനവും സന്തോഷവും അള്ളാഹു നമുക്ക് നൽകി ദുനിയാവിലും ആഖിറത്തിലും നാം ഓരോരുത്തരെയും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.
0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ, തൃക്കാക്കര സലഫി ജുമാ മസ്ജിദിൽ ഷമീർ മദീനി നിർവഹിച്ച ജുമാ ഖുത്ബയാണ് നാം കേട്ടത്. ലഹരിക്കെതിരെ പൊരുതുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: 40 ലക്ഷം രൂപ അവാർഡ് തുകയുള്ള ഖുർആൻ മത്സരത്തിന് അപേക്ഷ ക്ഷണിച്ചു. എ പി അസ്ലം ഹോളി ഖുർആൻ അവാർഡിനായുള്ള മത്സരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ആകെ 40 ലക്ഷം രൂപ അവാർഡായി നൽകുന്ന മത്സരങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യാവുന്നത്. അണ്ടർ 12 ഖുർആൻ മനപ്പാഠം 5 ലക്ഷം രൂപ അവാർഡ്, അണ്ടർ 20 ആൺകുട്ടികൾ ഖുർആൻ മനപ്പാഠം ആശയം 20 ലക്ഷം രൂപ അവാർഡ്, അണ്ടർ 20 പെൺ ഖുർആൻ മനപ്പാഠം 20 അധ്യായം ആശയം 15 ലക്ഷം രൂപ അവാർഡ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം. 40 ലക്ഷം രൂപ അവാർഡ് തുകയായുള്ള വിശുദ്ധ ഖുർആൻ മത്സരത്തിന്റെ വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം അസ്ലം ഖുർആൻ വാർഡ് .com.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, 10,000-ങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം.

0: ടി അബ്ദുസലാം.
1: കാഴ്ചകളുടെ പുതിയ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെയായിട്ട് ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഇബിൻ അലിക്കയാണ്. പറമ്പിക്കുളത്തെ യാത്രാ വിശേഷങ്ങൾ, വിവരണങ്ങളാണ് ഈ എപ്പിസോഡിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യാത്രയുടെ മുന്നൊരുക്കങ്ങളും പറമ്പിക്കുളത്തേക്ക് എത്തിയതുമായ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഈ എപ്പിസോഡിൽ യാത്ര അവിടെ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ ദൃശ്യം ഈ ഒരു എപ്പിസോഡിൽ ആദ്യമായി നമുക്ക് ഇബിൻ അലിക്കയെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി. വസലാം വറഹ്മത്തുള്ളാഹി.
1: ഇബിൻ അലിക്ക, നമ്മളപ്പോൾ പറമ്പിക്കുളത്തെത്തി. ഇനി എന്ത് ഒരു കൗതുകം യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി എന്തൊക്കെ ഇവിടെ കാണാനുള്ളത്, അവിടെ എത്തോളം എപ്പോഴാണ് എത്തുക എന്നുള്ളതായിരിക്കും, എത്തിക്കഴിഞ്ഞാൽ ഇനി എന്താ ഉള്ളത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ദൃശ്യം കേൾക്കുന്ന ആദ്യ എപ്പിസോഡിൽ എത്തിക്കഴിഞ്ഞല്ലോ, ഇനി എന്തായിരിക്കും അവിടെ കാഴ്ചകളുള്ളതെന്ന് കേൾക്കണമെന്ന് കൗതുകം ഉണ്ടാവും. അവിടെ എത്തി റൂമിൽ നിന്ന് ഒന്ന് ഫ്രഷായി, പിന്നെ എങ്ങനെയാണ് ആ ഒരു യാത്രയുടെ അവിടെ എത്തി കാഴ്ചകളുടെ തുടക്കം എങ്ങനെയായിരുന്നു?
2: ഒന്ന് വിശ്രമിച്ച് മേലൊക്കെ കഴുകി അവിടെ ഫുഡ് റെഡിയാവുമെന്ന് പറഞ്ഞു. ഫുഡ് പാക്കേജിൻ്റെ ഭാഗമാണ്, നാടൻ ചോറും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റി ഫുഡാണ് അവിടെ, അവരെന്നെ നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്ന ഐറ്റാണ്. ഭക്ഷണം കഴിഞ്ഞാൽ അവരൊരു സമയം പറഞ്ഞു, ഒരു അരമുക്കമണിക്കൂറിനുള്ളിൽ വാഹനം വരും, അപ്പോഴേക്കും റെഡി ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. വിളിക്കുമെന്ന് ചോദിച്ചു, വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവില്ല, നമ്മൾ റെഡി ആയിരിക്കും, വിളിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അവർ പിന്നെ വാഹനം എത്തി, എല്ലാവരെയും വിളിച്ചു, നമ്മൾ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറി. വണ്ടി എന്ന് പറയുമ്പോൾ ഒരു പച്ച പെയിൻ്റ് അടിച്ച് കാടിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നുന്ന പോലുള്ള ഒരു ബസ്സിൻ്റെ ചെറിയൊരു ബസ്, മിനി ബസ് പോലെ ഒരു ബസ്സാണുള്ളത്.
1: അവിടെ നമ്മുടെ ഡ്രസ് കോഡിനോ ബാക്കി കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരേണ്ടിയുണ്ടോ? കളർ മാറ്റം, അല്ലെ ഉതിപ്പുള്ള കളർ ഒഴിവാക്കണം, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ?
2: ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ യാത്രക്കുള്ള സുഖം, കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് വേണം, പിന്നെ അതേപോലെ കോട്ടനാണ് മിക്കവാറും ധരിക്കാൻ സൗകര്യം. ചൂട് ഉള്ളൊരു സമയമായിരുന്നു, അത്യാവശ്യം ചൂടൊക്കെ ഉള്ളൊരു നേരമായിരുന്നു അപ്പോൾ.
1: ആ യാത്രയിലെ അവിടെ നിന്ന് കൂടെ ആദ്യമായി പറമ്പിക്കുളത്ത് കണ്ട എനിക്ക് തോന്നുന്നു കന്നിമാരത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തോന്നുന്നുണ്ട്. എന്താണ് ഈ കന്നിമാരത്തേക്ക്?
2: 1973 തൊട്ട് വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് ടൈഗർ റിസർവ്, പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നാണ് ശരിക്കും എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര്, അങ്ങനെ പ്രഖ്യാപിച്ചതാണത്. പെരുവരിപ്പള്ളം, തൂണക്കടവ്, പറമ്പിക്കുളം, ഈ മൂന്ന് റിസർവയറുകൾ ചേർന്നതാണ്. അതിൻ്റെ പിന്നെ വിസ്തൃതിയൊക്കെ പറയുന്ന 644 സംതിങ് ചതുരശ്ര കിലോമീറ്റർ ഒക്കെ ഉള്ളതാണ്. ഒരുപാട് റയറായിട്ടുള്ള പക്ഷികളുണ്ട്. മൃഗങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല.
1: കടുവ റിസർവ്, ടൈഗർ റിസർവ് നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ പ്രധാനപ്പെട്ട, പിന്നെ നേരത്തെ പറഞ്ഞ ആനകളുടെ കാര്യം.
2: അതെ അതെ അതെ. ഞങ്ങൾ ബസ്സിൽ ഞങ്ങൾ വിളിച്ച് കയറ്റുന്നു. ഈ ഇപ്പോഴത്തെ നമുക്ക് കൗതുകമുണ്ടാക്കുന്നൊരു സംഗതികൾ, ഫോറസ്റ്റിലെ വാച്ചർമാരൊക്കെ മിക്കവാറും അവിടുത്തെ കാടുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഗോത്രവർഗ ആളുകളൊക്കെ ആയിരിക്കും. അവർക്ക് നൈസർഗികമായി തന്നെ കാടിനോടൊരു ഒരു ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ഒരിണക്കുണ്ടാവും. കാരണം കാടിനെ അവർ സ്നേഹിക്കും. നമ്മൾ ടൂറിസ്റ്റുകളാണ് അല്ലെങ്കിൽ ചെന്നു പോരുന്നവരാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. വേറൊന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്, വളരെ പണ്ട് കാലത്തൊക്കെ അവർ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ വനവിഭവങ്ങളൊക്കെ കൊണ്ടാണല്ലോ ജീവിച്ചിരുന്നത്. ചിലരൊക്കെ എങ്കിലും പിന്നെ സാധനങ്ങൾ കടത്തി അങ്ങനെ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നിലമ്പൂർ കാടുകളിലൊക്കെ തേക്കൊക്കെ വെട്ടിയിട്ട് കള്ളക്കടത്തൊക്കെ നടത്തിയിരുന്ന ആൾക്കാരാണ്. അവരാവില്ല അത് ചെയ്യുന്നത്, വേറെ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അവരെയൊക്കെ വനംവകുപ്പ് എന്ത് ചെയ്തു വെച്ചാൽ അവരൊക്കെ ഈ കാടിൻ്റെ ഭാഗമാക്കി, ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഭാഗമാക്കി, വാച്ചർമാരായിട്ട് മറ്റൊക്കെ പണി ജോലി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഭാഗമാണത്. ഞങ്ങളുടെ ഒരു ഗൈഡ് ബാബു എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, കുറച്ച് കറുത്ത് ചുരുണ്ട മുടിയായിട്ട് അവിടെ ഒരു ഒരു രസിക്കാൻ. എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമുക്ക് തമിഴ് മിക്സ് ചെയ്തിട്ട് പറയും, മലയാളത്തിൽ പറയും, അത്യാവശ്യമുള്ള ഇംഗ്ലീഷും ആളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പിന്നെ മുമ്പൊരു ചെറിയൊരു ഉപദേശം പോലെ പറഞ്ഞു, കാട്ടിലേക്കാണ് പോണത്, കാട് എന്ന് പറയുന്നത് നിങ്ങളുടെ അല്ല, മനുഷ്യന്മാരുടെ അല്ല, മൃഗങ്ങളുടെയാണ്, നമ്മളാണ് അവിടുത്തെ അതിഥികൾ. അപ്പോൾ അവരൊരു തരത്തിലും പ്രയാസപ്പെടുന്ന രൂപത്തിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, കൂക്ക് വിളിക്കാനോ ബാക്കിയുള്ളതൊന്നും ചെയ്യരുത്, അവർക്കൊരു തടസ്സമില്ലാതെ അങ്ങനെ നമ്മൾ അവരുടെ കൂടെ അങ്ങനെ കടന്നു പോകണമെന്ന് പറഞ്ഞു.
1: അപ്പോൾ അവിടെ ആ കടന്നുപോക്കിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ കാഴ്ചയായിരിക്കുമോ കന്യാമരത്തേക്ക്?
2: കന്യാമരത്തേക്കിന് മുമ്പ് നമ്മൾ പിന്നെ ഒരു ഡാം സൈറ്റിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ഇറക്കം അവിടെയാണ്.
1: ഓ,
2: അപ്പോൾ ചൂടുള്ള ഒരു സ്ഥലത്തു നിന്ന് അങ്ങനെയാണ് പോയിട്ട് ചൂട് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നാൽ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടാവും.

0: റിസർവോയറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ ഡാമിൻ്റെ ഡാമിലേക്ക് പ്രവേശനമല്ല, അവർ ബ്ലോക്ക് ചെയ്തിരുന്നു, അല്ല പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയി ഒന്ന് എത്തി നോക്കിയിട്ട് കുറച്ച് നേരൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ആ ഈ യാത്രയുടെ തുടക്കത്തിൽ കുറച്ചൊരു ആവേശം കൂടുമല്ലോ, കാട് ഒന്ന്, പിന്നെ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഡാമും വെള്ളവും, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിൽ എനിക്കൊരു കൗതുകം തോന്നിയൊരു സംഗതി, ചൂട് ഉണ്ടായിരുന്നു അത്യാവശ്യം, അപ്പോൾ ദാഹം തുടങ്ങി നമുക്ക്. പിന്നെ ഊണ് കഴിച്ച് വലിയ വിശ്രമമില്ലാതെ പൂരം ചെയ്താണല്ലോ. അപ്പോൾ അവർ പിന്നെ കുപ്പിയൊക്കെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വെള്ളം കൊണ്ടുവന്ന് തന്നു. നമ്മൾ ധൃതിയിൽ വെള്ളം എടുക്കാൻ മറന്നു പോയിരുന്നു. വെള്ളം നോക്കുമ്പോൾ നല്ല തണുപ്പ്, ഒരു ഐസ് വാട്ടർ. ഞാനിങ്ങനെ ചോദിച്ചു ഇവിടെ തണുപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ചോദിച്ചേ. അപ്പോൾ അയാൾ ചിരിച്ചു പറഞ്ഞു, ഇത് കാട്ടിലെ വെള്ളമാണ്, ഇത് തണുപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത് നാച്ചുറലി ഇതിങ്ങനെ തന്നെയാണെന്ന്. ചോലയിലേക്ക് വെള്ളമായിരിക്കും, അപ്പോൾ അങ്ങനെ സംശയിച്ച് ധൈര്യമായിട്ട് കുടിച്ചോളൂ പറഞ്ഞു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അതാണ് കുടിക്കേണ്ടത്, ഒരു പ്രശ്നമല്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളടുത്ത സ്പോട്ട് കന്നിമാരത്തേക്കിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങി പിന്നെ ബസ്സിൽ വീണ്ടും കയറിയിട്ട് കുറച്ച് വളഞ്ഞ് വിളഞ്ഞ് റോഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ, കാടുകളിൽ ഒരിക്കലും നല്ല റോഡുകൾ ഉണ്ടാവില്ല. ഒന്ന് അത്ര സുഖിക്കണ്ട എന്നുള്ളതാണ്, അങ്ങനെ പാഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കില്ല. മിക്കവാറും വളവും തിരിവും റോഡും വീതി കുറവായിരിക്കും. ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാൽ ഒതുക്കി കൊടുത്തിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. കാട്ടിലൂടെ വളരെ പതുക്കെ പോകണം, മൃഗങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട്, അത് തന്നെയാണ്. പിന്നെ ഇടയ്ക്കുള്ള മഴയും കാറ്റും അത് കാരണം റോഡ് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ചില വളവൊക്കെ നമ്മൾ ഇത് കൊള്ളുമോന്നൊക്കെ നോക്കും, തോന്നും പറയാതെ ഈ റോഡിൽ കൂടി നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റുമെന്നൊക്കെയുള്ള. പക്ഷെ ഡ്രൈവർ നല്ല മിടുക്കനായിരുന്നു. അവരൊക്കെ ഈ പിന്നെ ഒരു പച്ച ഫോറസ്റ്റിയുടെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ആ യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് കുറച്ചുകൂടി യാത്ര ചെയ്താണ് കന്യമാരത്തേക്ക് കാണാൻ പോകുന്നത്.
1: ഏകദേശം 460 വർഷം പഴക്കമുള്ള തേക്കാന്നാണ് പറയുന്നത്,
0: 500 വർഷത്തോളം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്.
1: ആ ഒരു തേക്കിനെ കുറിച്ച് പറയുമ്പോഴേ, അവിടുന്ന് ഒരു ആ സമയത്തുണ്ടായ ഒരു സംഭാഷണമുണ്ട്. അവിടുന്ന് മറ്റ് ടൂറിസ്റ്റുകളും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. തേക്കുമായി ബന്ധപ്പെട്ട് നടന്നൊരു രസകരമായ ഒരു സംഭവം ഉണ്ടല്ലോ.
0: കന്യമാരത്തേക്ക് 460 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ 40 മീറ്ററോളം ഉയരമുണ്ട്, ഒരു മഹാവൃക്ഷം എന്നൊക്കെ തന്നെ പറയുന്നു. കേന്ദ്ര സർക്കാർ അതിനൊരു ഒരു അവാർഡൊക്കെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അതിന് ഔദ്യോഗികമായിട്ട് ഒരു മഹാവൃക്ഷ പുരസ്കാരമൊക്കെ നൽകിയിട്ട് അതിനെ അനുമോദിച്ചിട്ടുണ്ട്. പടർന്ന് പന്തലിച്ച് ഉയരത്തിൽ നിൽക്കുന്ന ഒരു മഹാവൃക്ഷം തന്നെയാണത്.
1: അതേക്ക് അതിന് സംരക്ഷണ ഭിത്തി ആയിട്ട് അങ്ങനെ എന്തോ.
0: ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയത് പണ്ടത്തെ ഒരു കമ്പാരിസനാണ്. ഞാനൊരു 30 കൊല്ലം മുമ്പ് പോയപ്പോഴുള്ള, അന്ന് ശരിക്ക് ആരാലും അറിയപ്പെടാതെ കൂട്ടത്തിലൊരു മരമായി ഒറ്റക്ക് നിന്നിരുന്ന എന്ന് പറയാം, അത്ര വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ നിന്നിരുന്നതാണ്. ഞങ്ങൾക്കന്ന് ആ കന്യമാരത്തേക്ക് കാണിച്ചു കൊടുത്തു തന്നത് അവിടുത്തെ ഒരു ഗോത്രവർഗ ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെന്നപ്പോൾ പിന്നെ ആൾ VIP ആയിരിക്കുന്നു, സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട്, അതിലേക്ക് സ്റ്റെപ്പുണ്ട്. നമ്മളൊരു ഒരാളൊരു അര ഉയരത്തിൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്, പിന്നെ അതിൻ്റെ അതിൽ കയറി ചുറ്റും ചെങ്ങലൊക്കെ കെട്ടിയിട്ടുണ്ട്, വല്ലാതെ ആൾക്കാരെ അതിന് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. ഒരു രണ്ടാൾ ഒന്ന് പിടിച്ചാൽ അതിൻ്റെ ചുറ്റും എത്തില്ല, അത്രയും വലുതാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഞങ്ങളുടെ കൂടെ ഒരു സായിപ്പ് മാതാമി ഉണ്ടായിരുന്നു.
1: അതെ,
0: സായിപ്പ് വളരെ നല്ല രസികനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഈ മരങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയിൽ അയാൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആള് ഒരു 19 വയസ്സിൻ്റെ പ്രായമൊക്കെ ഉണ്ട്. പിന്നെ അവരെ കൂടെ മദാമുണ്ട്, മദാമ ടീച്ചറാണെന്നാണ് പറഞ്ഞത്. അവർ എനിക്ക് തോന്നുന്നത് മലയാളികളെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളെ അവരെയാണ് ഏറ്റവും ലൈവ്. പിന്നെ തിരക്കൊന്നും ഉണ്ടാക്കാതെ അവർ പിന്നെ ഓരോ സംഗതികളിൽ പതുക്കെ പോയിട്ട് അത് കാണും, പിന്നെ അത് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കും. പിന്നെ നമ്മൾ നേരെ കുപ്പായിട്ട് പോവുകയാണല്ലോ, അവരങ്ങനെയല്ല. അവർ ആ സംഗതി ആദ്യം പഠിച്ച്, അത് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ റെഡി ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഗതി, പിന്നെ ഒരു കുറച്ചൊരു ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത്, ഈ പിന്നെ കന്നിമാരത്തേക്കിനെ നിങ്ങൾ തടവറയിലാക്കിയിരിക്കുകയാണ്, അതിനെ വളരെ സ്വതന്ത്രമായി വിടണം, അത് കാറ്റും അതിന് പിന്നെ വെള്ളമൊക്കെ അത് കിട്ടിയിട്ട് അത് അതിൻ്റെ പിന്നെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. നിങ്ങളിപ്പോൾ തന്നെ തറകെട്ടി ഉയർത്തി, അപ്പോൾ അതിന് വെള്ളം കിട്ടില്ല, ആവശ്യത്തിന് വെള്ളം കിട്ടില്ല, അതിൻ്റെ വേരുകൾക്കൊക്കെ പ്രയാസമുണ്ടാക്കും, അപ്പോൾ അതിനൊക്കെ സ്വതന്ത്രമായിട്ട് വിടണം. അങ്ങനെ നിങ്ങൾ പിന്നെ പി ഡി പിക്ക് ആണ് മരത്തിന് എന്നുള്ള രൂപത്തിലൊക്കെ കുറച്ച് തമാശ കല്ലെടുത്തിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കും തോന്നി ശരിയാണ്. പക്ഷേ ഈ കന്നിമാരത്തേക്ക് എന്നുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു മരത്തെ നമ്മൾ അങ്ങനെ തീരെ അവഗണിക്കുന്നതും ശരിയല്ലല്ലോ.
1: അപ്പോൾ ആ തേക്കിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞ് പിന്നെ വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ ഒരു കരടിയെ നിങ്ങൾ അല്ലേ
0: കരടി മടങ്ങി വരുമ്പോഴാണ്
1: കാണുന്നത് അല്ലേ.
0: നമ്മൾ ആ യാത്രക്കിടയിൽ പിന്നെ കാട്ടിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും കൗതുകം പിന്നെ മൃഗങ്ങളെ കാണണം എന്നുള്ളതാണ്. ആന ഒക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ടെങ്കിലും ഈ ഫോറസ്റ്റിൽ ഒരു വാഹനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു
1: ധൈര്യം കൈ പിടിച്ച്
0: നടക്കുമ്പോൾ ധൈര്യം പോലെയാണ്. ആ അപ്പോൾ നമ്മൾ പിന്നെ അപൂർവം വണ്ടികൾ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് കുറച്ച് നമുക്ക് മുമ്പ് പുറപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർക്ക് സിഗ്നൽ കൊടുക്കും ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കണ്ടത് പിന്നെ മാൻ കുട്ടികളൊക്കെയാണ്. നമ്മളങ്ങനെ കാണുമ്പോൾ അവർ ഈ കാട്ടിലെ മൃഗങ്ങൾ പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഇടക്കിടക്ക് കാണുന്ന ആൾ മൃഗങ്ങൾക്ക് നമ്മളെ വലിയ മൈൻഡൊന്നും
1: ഉണ്ടാവില്ല. നമുക്കേ കൗതുകമില്ല
0: അവർ നമ്മളെ വാഹനത്തിൻ്റെയൊക്കെ മുന്നിലാണെങ്കിൽ ചിലപ്പോഴും ഒന്ന് മാറി തരും, അല്ലെങ്കിൽ ഒന്ന് അപ്പുറത്തൊക്കെ ഒന്ന് മാറി നിൽക്കും, അത്രയൊക്കെ ഉള്ളൂ. ദൂരത്തേക്കാണെങ്കിൽ അവർ തീരെ നമ്മളെ ശ്രദ്ധിക്കുകയല്ല. പിന്നെ ബാംഗ്ലൂരിൽ ആണെന്ന് തോന്നുന്നുണ്ട് ബെന്നാർഘട്ട്, അവിടെ ഇതേപോലെ മൃഗങ്ങളെ തുറന്നു വിട്ട് നമ്മൾ വാഹനത്തിൽ പോകുന്ന ഒരു സ്ഥലമുണ്ട്, സിംഹവും അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. അതെ, അവിടെ പോയിട്ട് ഒരു സിംഹം റോഡിന് ക്രോസ് കടന്നു, എണീറ്റ് പോകുന്നില്ല, വേറെ സ്ഥലമല്ല, കുറേ ഹോണൊക്കെ അടിച്ചു നോക്കി, ഒരു കൂസലുമില്ല. പിന്നെ ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് അപ്പോൾ ഡ്രൈവർ ഫോട്ടോ ഒക്കെ എടുത്തോളെന്ന് പറഞ്ഞു. അങ്ങനെ ഡോറൊക്കെ പുറത്തിറങ്ങാൻ അയക്കില്ല, ജനാലെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ആള് വിശ്രമമൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോയി വണ്ടി പോകുന്നത്. അപ്പോൾ അവർക്കറിയാം കാട് അവരുടെ എന്നുള്ളത്. നമ്മൾ ഈ വഴിയിൽ മാൻ കൂട്ടങ്ങളൊക്കെ കുറേ കണ്ടു. പിന്നെ കുറച്ച് ദൂരെ ചെറിയ ചോലകളും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചെറിയ മരങ്ങളും പുല്ലുമൊക്കെ ആ ഭാഗത്തോടെ മേയുന്ന പിന്നെ മാൻ കൂട്ടങ്ങൾ കുറേ കണ്ടു ആ സമയത്ത്. പിന്നെ കുറച്ച് ആനകളെയും കണ്ടു. ആന ഒറ്റക്ക് നിൽക്കുന്നതുണ്ട്, അതേപോലെ കൂട്ടമായിട്ട് മേയുന്നതുണ്ട്. ഒരു ആ ഗമയിൽ അവരിങ്ങനെ നടക്കണ കാണുമ്പോൾ നല്ല രസമാണ്.
1: പ്രത്യേകിച്ചും അവരുടെ ആവാസ വ്യവസ്ഥിതിക്കകത്തുനിന്ന് തന്നെ കാണുമ്പോഴുള്ള ഒരു വേറെ.
0: അതെ. ആനയൊക്കെ രാജകീയമായി ഇങ്ങനെ പതുക്കെ നടന്ന് നമ്മുടെ ഇങ്ങനെ ഒന്നിങ്ങനെ പാളി നോക്കിയിട്ട് ഈ കണ്ട് നോക്കിയിട്ട് പോകണമെങ്കിൽ പോടോന്ന് പറഞ്ഞ് അല്ലെ. പിന്നെ മരങ്ങളുടെ ചില്ലകളൊക്കെ ഇങ്ങനെ പതുക്കെ തുമ്പിക്കൊണ്ട് താഴ്ത്തി ഒരു ഒന്ന് പൊട്ടിച്ചെടുത്ത് അതൊന്ന് അടിച്ച് അതിൻ്റെ പുല്ലൊക്കെ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുത്ത് പിന്നെ അടുത്ത മരത്തിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ വളരെ ഒരു അലസ ഗമനം. നമ്മൾ ഈവനിങ് വാക്കൊക്കെ പറയില്ല ഇങ്ങനെ പതുക്കെ. കുട്ടികളൊക്കെയാണ്, നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ അതിന് ചാൻസ് ഇല്ല, അവർ മൊബൈലൊക്കെ നോക്കി കുത്തിയിരിക്കുകയായിരിക്കും. അതേപോലെ അങ്ങനെ ഒരു റിലാക്സ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന നല്ല രസകരമായ കാഴ്ചയാണ്.
1: അത് ഏകദേശം എത്ര സമയം ഉണ്ടായിരുന്നു അത് ആ ഒരു അന്നത്തെ ആ യാത്ര?
0: അന്നത്തെ യാത്ര നമ്മളൊരു 3 മണിയോടാണ് വൈകുന്നേരം 3 മണിക്കാണ് പുറപ്പെടുന്നത്. ഈ ആദ്യത്തെ ഡാമൊന്ന് കണ്ട് കന്യമാരത്തേക്ക് കഴിഞ്ഞ് അടുത്ത് ഈ കാടിനുള്ളിലേക്ക് പോയി അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ പറമ്പിക്കുളത്തേക്ക് എത്താറാവുന്ന സമയത്തേക്ക്, അതായത് മുകളിലേക്ക് സൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ തണുപ്പ് കൂടുന്നു, കയറ്റം കൂടുന്നു, പിന്നെ വണ്ടിയുടെ ഗിയറൊക്കെ വലിയ വലിയ ഗിയർ എന്നൊക്കെ ചോർന്ന് ഫസ്റ്റും സെക്കൻഡിലും കേട്ടിട്ട് വലിപ്പിച്ച് കയറ്റുന്നു. അങ്ങനെ മുകളിൽ കയറി വരുമ്പോൾ അപ്പം ശരിക്കും തണുപ്പ് തുടങ്ങി. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചൂടാണ്. സ്വാഭാവികമായിട്ടും തണുപ്പുണ്ടാവില്ല എന്നുള്ള നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്ക് തണുപ്പ് തുടങ്ങി.
1: ഒരു അപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയോ അങ്ങ്?
0: അവിടെ പിന്നെ മുകളിലേക്ക് എത്തിയപ്പോഴേക്ക് ഒരു 5 മണിയൊക്കെ,
1: 5 മണി
0: ഒരു 4 മണി ആ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
1: തണുപ്പ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്രയിലാവുമ്പോൾ നമുക്കൊരു ചായ കുടിക്കണം തോന്നും. ഇബിനേലിക്കാക്കും അതുപോലെ ചായ കുടിക്കാൻ തോന്നി.
0: ചായ കുടിക്കുന്ന നിർബന്ധമാണ്. മാത്രമല്ല നമ്മളെ ഗൈഡ് ബാബുവിനോട് പതുക്കെ ചോദിച്ചു ഒരു ചായക്ക് വല്ല വഴിയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു ചായ നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമാണ്, ഇനി അടുത്ത പരിപാടി ചായയാണ് പറഞ്ഞു. അങ്ങനെ ചുരം പോലെ കയറി ചെന്ന് അവിടെ ഒരു ഒരു നാടൻ ഹോട്ടലുണ്ട്. ഹോട്ടലിൽ ചെന്നപ്പോൾ പ്രഖ്യാപിച്ചു ഒരു ചായ 1 കടി. ഒരാൾക്ക് ഡിപ്പാർട്ട്മെന്റ് വകയാണ്.
1: ഓ,
0: അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, വേറെ സാധനങ്ങൾ ഉണ്ടായി നിങ്ങൾ വേറെ കാശ് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ചെറിയൊരു കാറ്റ്, തണുപ്പ് ഇങ്ങനെ തുടങ്ങുന്നു. നമുക്ക് ഈ വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും ചായ നിർബന്ധമാണല്ലോ. അതും ഒരു ചായ കുടിച്ച് പിന്നെ രണ്ടാമത് ചായ കുടിച്ച് കടി, നല്ല നാടൻ ഐറ്റംസൊക്കെ ആയിരുന്നു, കടിയൊക്കെ എടുത്ത്. പിന്നെ അവരുടെ ഒന്ന് രണ്ട് ഐറ്റം ജ്യൂസുകളുണ്ട്, ജ്യൂസുകളൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയത്. അവരുടെ വനവിഭവങ്ങളും അതേപോലെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ആ ഒരു പരിസരത്ത് വളരെ കുറച്ച് പേരുള്ളൂ ഈ ടൂറിസ്റ്റ് ചെല്ലുന്ന കുറച്ച് പേര്. അതേപോലെ ഈ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാരൊന്നും കാര്യമായിട്ടൊന്നുമില്ല,
1: അല്ല ടൂറിസ്റ്റുകളുടെ തിരക്കുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല.
0: അല്ല, പിന്നെ ഞാൻ മിക്കവാറും പോക്ക് ഞങ്ങൾ പോവാറ് പിന്നെ വീക്കെൻഡിൽ പോകാറില്ല, പരമാവധി
1: പോവാറില്ല.
0: ഇല്ല, അത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും മൊത്തം തിരക്കായിരിക്കും, ബുക്കിംഗ് കിട്ടാൻ പ്രയാസമായിരിക്കും, മൊത്തത്തിൽ റോഡ് ബ്ലോക്ക് ആയിരിക്കും, താമസത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നല്ലത് ഒരു തിങ്കളാഴ്ച ബുധൻ വ്യാഴമൊക്കെ പോവുക,
1: അങ്ങനെ പോവുക.
0: തിരക്ക് കുറവുണ്ടാവും മിക്കവാറും, പിന്നെ പല സ്ഥലങ്ങളിലും വീക്കെൻഡിൽ റേറ്റ് കൂടും. അപ്പോൾ ലോഡ്ജാണെങ്കിലൊക്കെ അല്ലാത്ത ദിവസങ്ങളിൽ റേറ്റും കുറവുണ്ടാവും, പിന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനും പറ്റും. അതുകൊണ്ട് അവിടുത്തെ കുറച്ച് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
1: പിന്നെ അതിൽ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലെന്ന് വെച്ചാൽ ബാംബു റാഫ്റ്റിംഗ് അല്ലേ? അത് അതിൻ്റെ അതല്ലാതെ വേറെ ഏതെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് വേറെ പിന്നെ കാഴ്ചകൾ വേറെ ഉണ്ടായിരുന്നോ? ഈ ചായ കുടിച്ച ശേഷം പിന്നെ ലാസ്റ്റ് കാണുന്ന ബാംബു റാഫ്റ്റിംഗ് അല്ലേ?
0: ചായ കുടിച്ചിട്ടുള്ള അടുത്തത് ബാംബു റാഫ്റ്റിംഗ് ആണ്.
1: ബാംബു റാഫ്റ്റിംഗ്,
0: ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങാടത്തിലുള്ള ഒരു സ്വപ്ന സദൃശ്യമായ ഒരു യാത്രയാണ്. ചായ കുടിച്ചിട്ട് പിന്നെ റെഡിയാകാൻ പറഞ്ഞു, വിളിച്ച് കയറ്റി ഞാൻ പിന്നെ നമ്മൾ കുന്തത്തിന് കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം. ഒക്കെ ഈ പറഞ്ഞ പോലെ വീതി കുറഞ്ഞ റോഡ്, ചിലയിടത്തൊക്കെ റോഡൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു യാത്രയിൽ ഇടതുഭാഗത്ത് സെറ്റിലേഴ്സ് പോലെ, അതായത് അവിടെ പണിക്കൊക്കെ വന്നിട്ട് താമസിക്കുന്ന ഒരു പക്ഷേ അവിടെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം, ചെറിയ ചെറിയ വീടുകളും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഏതാണ്ട് ഇറങ്ങിയിട്ട് പോവുകയാണ്. അവിടെ ഇറങ്ങിയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഈ റോട്ടിൽ നിന്ന് ഈ ഇറങ്ങുന്നത് എന്താണെന്ന് പറയുക, നമ്മൾ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള പോലൊരു സ്ഥലം പോലെയാണ്. നമ്മൾ ഒരു ഒരു കൊച്ചു ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് വിശാലമായൊരു പുൽമൈതാനത്തേക്കാണ്. ഈ പുൽമൈതാനത്തിൻ്റെ മുന്നിൽ ഇടതും വലതും മുന്നിലും വെള്ളമാണ്. അപ്പം ഇങ്ങനെ ഈ അതിനുള്ളിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പച്ച വിരിച്ച ഒരു സ്ഥലത്ത് കൂടി ഞാൻ വണ്ടി ഇങ്ങനെ പോയിട്ടാണ് പോയി നിർത്തുന്നത്. നിർത്തിയിട്ട് നമ്മളിങ്ങനെ കാണുന്നത് ദൂരെ പല അടുക്കുകളായി കാണുന്ന മലകൾ, പിന്നെ പരന്നു കിടക്കുന്ന അതിൽ സഞ്ചാരികൾ കാത്തു നിൽക്കുന്ന എണ്ണം കുറവാണ് ബോട്ട്. ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ചങ്ങാട. ഈ ബാംബു
1: റാഫ്റ്റിംഗ്,
0: ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുളകൾ തലങ്ങും വലങ്ങും കെട്ടിയിട്ട് കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സാധനമാണ്, അതാണ് ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ.
1: ഒരു എത്ര പേര് കയറുവരുതേ?
0: ഞങ്ങളിൽ രണ്ട് ബോട്ടിലാണ് കയറിയത്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരെണ്ണത്തിൽ തന്നെ ഒരു 5-8 ആളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു വ്യൂ ആണ്. പിന്നെ എൻ്റെ മനസ്സിൽ പുഴ വ്യൂ ഉണ്ട്, ഇങ്ങനെ ഒരു പച്ച മൈതാനം, അതിൽ നമ്മളൊരു പച്ച കളറിലൊരു ബസ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെള്ളം, അതിൻ്റെ പിന്നിൽ പിന്നെ കാടുണ്ട് ഒരു ഭാഗത്ത്, അതേപോലെ മലകളും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ ഉണ്ടല്ലോ, മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാമെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ ഫോട്ടോ വന്നിട്ട് എടുക്കാം, നമുക്ക് ആദ്യത്തെ പരിപാടി പിന്നെ യാത്രയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഇവർ വിളിച്ചുകൊണ്ടുപോയി. വണ്ടിയിൽ തന്നെ 3 പേരുണ്ട്, ഡ്രൈവറുണ്ട്, നമ്മുടെ പിന്നെ ഗൈഡ് ബാബുണ്ട്, കൂട്ടത്തിൽ ഒരു സഹായി കൂടി ഉണ്ട്, നമ്മൾ കിളിന്നൊക്കെ പറയാൻ വേണം തോന്നുന്നു. പിന്നെ 3 പേരും കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ബോട്ട് യാത്രയ്ക്ക് ഒരുങ്ങി, ഞങ്ങളോട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി.
1: എത്ര സമയം എടുക്കും അതിലൂടെ യാത്ര?
0: അപ്പോൾ അതിൽ ചെന്നപ്പോഴാണ് ആൾക്കാർക്ക് കയറാൻ മടി. കാരണം ഇതുവരെയുള്ള യാത്രയ്ക്ക് എങ്ങനെയാണ്, പിന്നെ യാത്ര മീൻസ് ബോട്ട് യാത്രയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കപ്പലിൽ പോയ ആൾക്കാരുണ്ടാവും, പിന്നെ മോട്ടറൊക്കെ കടുപ്പിച്ചിട്ടുള്ള നല്ല കാണാനൊക്കെ ഭംഗിയുള്ള, ഇതെന്താ വെച്ചാൽ 4 മരക്കഷ്ണങ്ങൾ കൂട്ടി കിട്ടിയിരിക്കുകയാണ്. ആ കെട്ടൊക്കെ നമുക്ക് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് അവർ ഈ സാധനം തള്ളിയിട്ട് ഇങ്ങോട്ട് കരയത്തേക്ക് ഇങ്ങനെ മുട്ടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കയ്യൊക്കെ പിടിച്ചിട്ടാണ്, അവരെ കയ്യെ പിടിച്ചിട്ടാണ് നമ്മളിൽ കയറുന്നത്.
1: ഇവനിൽക്കാ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ വളരെ ഒരു സസ്പെൻസ് ത്രില്ലൊക്കെ ഉള്ള ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ സമയം ഇവിടെ മുന്നിൽ വന്ന് കുറച്ച് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിവിടെ അവസാനിക്കുമ്പോൾ അടുത്ത എപ്പിസോഡിലേക്കുള്ള ഒരു വഴി തുറക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് മിഴി തുറക്കാമെന്ന് തോന്നുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിൽ ഇതുവരെ ഇബിനൊരിക്കയുടെ കൂടെ പറമ്പിക്കുളത്തെ ആ യാത്രാവിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ദൃശ്യം. പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 മുഹറം 25 തീയതി, 2026 ജൂലൈ 10 തീയതി മസ്ജിദുൽ ഹറാമിൽ വച്ച് ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ഉസാമ ബിൻ അബ്ദുല്ലാ അൽ ഖയ്യാത്ത് ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട എല്ലാ മാർഗത്തിലും നമ്മൾ കടന്നു ചെല്ലുക. ഈ ജീവിതത്തിൽ നിന്ന് നാളേക്ക് വേണ്ടി സമ്പാദിക്കുക. ഉടമയും യജമാനനുമായ അള്ളാഹുവിൻ്റെ പ്രീതി എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ദേഹേച്ഛകളെക്കാളും സ്വന്തം താൽപ്പര്യങ്ങളെക്കാളുമെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനക്കും പ്രീതിക്കും നമ്മൾ വിശേഷപ്പെട്ട പ്രാധാന്യം നൽകുക. വിശ്വാസികളെ, ജീവിതത്തിൻ്റെ വഴി കാടുപിടിച്ചതാണ്, അപകടകരമാണ്, അതിൽ വേണ്ടാത്തതും അനാവശ്യങ്ങളുമുണ്ട്. ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഭീകരതകളുമുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു ഭീകരമായ തിന്മകളും അനാവശ്യങ്ങളും കൊണ്ട് നിറഞ്ഞ ഭീതിതമായ ഈ വഴിയിൽ നമ്മളെപ്പോഴും ഒരു അവലംബത്തെ അന്വേഷിക്കേണ്ടതുണ്ട്. മനുഷ്യ മനസ്സങ്ങനെയാണ്, പേടി കൂടുന്തോറും ഒരഭയകേന്ദ്രത്തിലേക്ക് അവൻ പ്രതീക്ഷയർപ്പിക്കും. വിശ്വാസിക്ക് പ്രതീക്ഷയർപ്പിക്കാനുള്ള അഭയകേന്ദ്രം, അവൻ്റെ മനസ്സിന് ശക്തി നൽകുന്ന ആ അഭയകേന്ദ്രം, എനിക്ക് രക്ഷ കിട്ടണം എന്നവൻ പ്രതീക്ഷിക്കുന്ന, ഉറ്റുനോക്കുന്ന ഒരഭയകേന്ദ്രം അല്ലാഹുവാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സർവശക്തനായ റബ്ബുൽ ആലമീനായ അള്ളാഹുവാണ് സത്യവിശ്വാസിയുടെ അഭയകേന്ദ്രം. നാം അഭയം പ്രാപിക്കുന്നത് ആരിലേക്കാണോ, അവൻ ശക്തനാകുന്തോറും അവൻ്റെ ശക്തിയും പ്രതാപവും വർദ്ധിക്കുന്തോറും നമ്മുടെ മനസ്സമാധാനവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ അഭയകേന്ദ്രം ലോകസൃഷ്ടാവാണ്, അജയ്യനാണ്, എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. ഭയപ്പെടേണ്ടതില്ല, മനസ്സമാധാനത്തിന് ധാരാളം വകയുണ്ട്. സഹോദരങ്ങളെ, ആ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നത് നമ്മുടെ വലിയൊരു ശക്തിയാണ്, പ്രതീക്ഷയാണ്. ഈ ജീവിത മാർഗത്തിൽ എന്ത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ഒരു തോന്നൽ. അള്ളാഹുവിങ്കലേക്ക്, അള്ളാഹുവിൽ കൂടി പരലോക വിജയത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന ആ ശാന്തി മന്ത്രം നമ്മെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല എപ്പോഴും അല്ലാഹുവിൻ്റെ സാമീപ്യത്തെപ്പറ്റി, അല്ലാഹു മനുഷ്യൻ്റെ കൂടെയുണ്ട് എന്ന ആ ഒരു സന്ദേശം കൊണ്ട് വിശ്വാസികൾക്ക് സമാധാനം നൽകിയത് കാണാം. ഇൻ തസ്തഫ്തഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ് വഇൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും വഇൻ തഊദു നഊദ് വലൻ തുഗ്നിയ അൻകും ഫിഅത്തുകും ഷൈഅൻ വലൗ കസറത്. അല്ലാഹു തആല ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വചനം പറയുന്നത്. നിങ്ങൾ സത്യത്തെ വിജയിപ്പിക്കണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ആ വിജയം വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ തിന്മയിൽ നിന്ന് ജീവിതത്തെ അവസാനിപ്പിച്ച് നന്മയിലേക്ക് വരികയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല തിന്മയിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് ഭാവമെങ്കിൽ നാമും നിങ്ങളുടെ നേരെ ശിക്ഷയും കൊണ്ട് തിരിച്ചു വരും. നിങ്ങളുടെ സമ്പത്തോ ശക്തിയോ ഒന്നും അല്ലാഹുവിൻ്റെ മുമ്പിൽ വിലപ്പോകുകയില്ല എന്ന ഭീഷണി മക്കാ മുശ്രിക്കുകളോടുള്ള അല്ലാഹുവിൻ്റെ ഈ താക്കീത് പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു പറയുന്നു, വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, തീർച്ചയായും അല്ലാഹു വിശ്വാസികളോടൊപ്പമുണ്ട് എന്ന്. ഈ ഒപ്പമുണ്ട് എന്ന സന്ദേശം, അല്ലാഹു വിശ്വാസികളോടൊപ്പമുണ്ട് എന്ന ഒരു സന്ദേശം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറ്റമില്ലാത്ത വല്ലാത്ത പ്രതീക്ഷയാണ് അവന് നൽകുന്നത്. സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സതീർത്ഥ്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പലായനം ചെയ്യുകയാണ് മക്കയിൽ നിന്ന്. അവരെ പിന്തുടരുന്നുണ്ട് ശത്രുക്കൾ സർവ്വസന്നാഹവും ഉപയോഗിച്ച്. അവർ മലയിടുക്കുകളും മടകളും ഓരോ കല്ലുകൾ പോലും പൊക്കി നോക്കി പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടെത്താൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും സൗർ ഗുഹയിലെത്തിപ്പെട്ടു. അവിടെ അഭയം തേടി ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് അവരവിടെ താമസിച്ചു. അവസാനം ആ സൗർ ഗുഹയുടെ മുഖത്തും ശത്രുക്കൾ തിരഞ്ഞെത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയുടെ താഴെ കൂടി നോക്കിയപ്പോൾ ശത്രുക്കളുടെ കാലാണ് കാണുന്നത്. ഗുഹാമുഖത്ത് അവർ കുമ്പിട്ടു നോക്കാൻ ഒരുങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ പറഞ്ഞു, യാ നബിയല്ലാ ലൗ നളറ ബഅലുഹും ഇലാ ബഅൽ മൗളി ഖദമൈഹി ലറാന, അവരിൽ ആരെങ്കിലും തൻ്റെ കാലടിയിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും നമ്മളെ കാണുമല്ലോ റസൂലേ, എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച ഒരു മറുപടിയാണ്. ഏത് കാലത്തും വിശ്വാസികൾക്കും മനുഷ്യ സമൂഹത്തിനും മനസമാധാനം നൽകുന്ന മറുപടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ ഗുഹയിൽ വെച്ച് പറഞ്ഞത്. അതെന്തായിരുന്നുവെന്നോ, യാ അബൂബക്കർ മാ ലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ, അബൂബക്കർ നമ്മളെ രണ്ടാളെപ്പറ്റി താങ്കൾ എന്തു വിചാരിച്ചു, മൂന്നാമതായി നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ടല്ലോ എന്നാണ്. ഇതാണ് പ്രതീക്ഷ, ഇവിടെയാണ് അഭയം. ഈ മൂന്നാമത്തവനെപ്പറ്റിയാണ്, അവൻ്റെ അഭയത്തിലാണ് സത്യവിശ്വാസികളെ നാം സമാധാനം അടയേണ്ടത്. ഇതൊരു വലിയ തെളിവാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. സമാധാനത്തിൻ്റെ വഴി അകലെയല്ല, അതോരോ വിശ്വാസിയുടെയും അടുത്തുണ്ട്. നമ്മൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക, അല്ലാഹുവിൽ ദൃഢതയർപ്പിക്കുക, അവൻ്റെ സഹായം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും, ആ നൈരന്തര്യമായ സഹായം നമ്മെ തേടിയെത്തും എന്ന പ്രതീക്ഷയർപ്പിക്കുക, അതാണ് ഈ സന്ദേശം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാ, നിങ്ങൾ ആ പ്രവാചകനെ സഹായിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ അല്ലാഹു ഉണ്ട്, അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നു. ഇത് അഖർജഹുല്ലദീന കഫറു സാനിയ സനൈനി ഹിദുഹുമാ ഫിൽ ഗാർ, സത്യനിഷേധികൾ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കി, ആ രണ്ടുപേരെയും കൂടി പുറത്താക്കി, അവ രണ്ടുപേരും ആ ഗുഹയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദർഭം. ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അദ്ദേഹം ആ പ്രവാചകൻ തൻ്റെ കൂട്ടുകാരനോട് ദുഃഖിക്കരുത്, നമ്മുടെ കൂടെ അല്ലാഹുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തെപ്പറ്റി ഖുർആൻ വിവരിക്കുകയും പ്രവാചകൻ്റെ അബൂബക്കർ സിദ്ദീഖിനോടുള്ള ആ വചനത്തെ അല്ലാഹു തആല ഭൂലോകത്തെന്നും അഭയം തേടുന്നവർക്കുള്ള ശാശ്വത മന്ത്രമായി പഠിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ മഅയ്യത്ത്, അല്ലാഹുവിൻ്റെ സാമീപ്യം, അതാണ് നമുക്ക് വേണ്ടത്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൽ ലം തറൂഹ, അള്ളാഹുത്താല മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, പ്രവാചകന് അള്ളാഹുത്താല മനസ്സമാധാനം മുകളിൽ നിന്ന് ഇറക്കിക്കൊടുത്തു. വഅയ്യദഹു ബിജുനൂദില്ലം തറവുഹ, നിങ്ങളാരും കാണാത്ത സൈന്യങ്ങളെക്കൊണ്ട് പ്രവാചകനെ അള്ളാഹുത്താല ഫലപ്പെടുത്തി. വജാല കലിമത്തല്ലദീന കഫറു സുഫുല, നിഷേധികളുടെ വചനം എപ്പോഴും തായാക്കി മാറ്റി. വ കലിമത്തുല്ലാഹി അൽ ഉലിയ, അള്ളാഹുവിൻ്റെ വചനം അതെപ്പോഴും ഉന്നത സ്ഥാനങ്ങളിൽ അള്ളാഹുത്താല കൊണ്ടുവന്നെത്തിച്ചു. അല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു പ്രതാപിയും സൂക്ഷ്മജ്ഞാനിയുമാണ്. സഹോദരങ്ങളെ, ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാനിതിൽ വകയുണ്ട്. നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ, സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കൂ, ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ഇതൊരു വല്ലാത്ത മാതൃകയാണ് നമുക്കുള്ളത്. എല്ലാ കേന്ദ്രങ്ങളും പിടിവിടുമ്പോൾ, എല്ലാ അഭയസങ്കേതങ്ങളും നമുക്കന്യമാകുമ്പോൾ, നമ്മളെ രക്ഷിക്കാൻ അല്ലാഹു ഉണ്ട്. ആ അല്ലാഹു ഒരിക്കലും സത്യസന്ധരായ വിശ്വാസികളെ കൈയൊഴിക്കുകയില്ല. അവൻ്റെ സഹായം അവർക്കല്ലാഹു തടയുകയില്ല. അവൻ്റെ ഔദാര്യം അല്ലാഹുത്താല പിടിച്ചുവെക്കുകയില്ല. വിശേഷിച്ചും ദുരന്ത സന്ദർഭങ്ങളിൽ എന്ന് എപ്പോഴും നാം തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവും അതനുസരിച്ചുള്ള വിശ്വാസവും വർദ്ധിക്കുന്തോറും അല്ലാഹുവിൻ്റെ സാമീപ്യം എപ്പോഴും നമ്മളെ തേടിയെത്തും. ഇരു യഖൂലു ലിസാഹിബിഹി ലാ തഹിസൻ ഇന്നല്ലാഹ മഅന, തൻ്റെ കൂട്ടുകാരനോട് പ്രവാചകൻ പറഞ്ഞ സന്ദർഭം അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന ആ ഒരു വചനം ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് സഹകരിച്ചാൽ, അല്ലാഹുവിൻ്റെ റസൂലിനോട് സഹവസിച്ചാൽ, അവൻ്റെ മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും സഹവസിച്ചാൽ, അവൻ്റെ ശരീരം കൊണ്ട് റസൂലിനോട് സഹവസിക്കുന്ന ആ ഭാഗ്യം അവന് കിട്ടിയില്ലെങ്കിലും, റസൂല് ജീവിച്ചിരിക്കാത്ത കാലഘട്ടത്തിലാണെങ്കിലും, റസൂലിൻ്റെ കൽപ്പനകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ചര്യകൾ, ആ ചര്യകളുമായി നമ്മൾ റസൂലിൻ്റെ ഒപ്പം കൂടിയാൽ, ഫഇന്നല്ലാഹ മഅഹു, അല്ലാഹു നമ്മുടെ ഒപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്ദേശം ഈ ഖുർആൻ വചനം നമുക്ക് നൽകുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം നമ്മളോടൊപ്പമുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ കൈത്താങ് നമുക്കെന്നും ഫലമായിട്ടുണ്ടെങ്കിൽ, ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് ചെറിയതാണ്. ഏതൊരു ഭയപ്പാടുകളും നിർഭയമായി നമുക്ക് മാറിക്കിട്ടും. എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുത്താല ലളിതമാക്കിത്തരും. ബുദ്ധിമുട്ടുകൾ അള്ളാഹുത്താല ഇല്ലാതെയാക്കിത്തരും. അകലങ്ങളിലുള്ള നന്മകൾ അള്ളാഹു നമ്മിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരും. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹുത്താല നമുക്ക് മാറ്റിത്തരും. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളെ സൃഷ്ടിച്ച റബ്ബിൽ നാം വിശ്വാസമർപ്പിക്കുക, അവനിൽ നാം മുറുകെ പിടിക്കുക. അവൻ്റെ മഅയ്യത്തെന്ന അവൻ്റെ അസാമീപ്യം അവനെന്നോട് കൂടെ ഉണ്ടായിരിക്കണം. അവൻ്റെ സഹായം, അവൻ്റെ കാരുണ്യം, ഔദാര്യം എന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന ആ ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നാം എപ്പോഴും ജീവിക്കുക. തീർച്ചയായും അള്ളാഹു നമ്മളെ തുണക്കാതിരിക്കുകയില്ല. അത് മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ. ആ ഒരു മഅയ്യത്ത്, അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന ചിന്ത, അത് മനസ്സിൽ മാത്രം വെച്ചുകൊണ്ട് വന്നാൽ പോരാ. നേരെ മറിച്ച് അത് നമ്മുടെ പ്രവർത്തനത്തിൽ കാണണം. അള്ളാഹുവിൻ്റെ സഹായം നമുക്കെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു എന്നെ സഹായിക്കുന്നുണ്ടെന്ന തോന്നൽ, അള്ളാഹുവിൽ മുറുകെ പിടിക്കാനുള്ള ആ ഒരു മാനസികമായ ത്വര നമ്മിൽ വർദ്ധിക്കുകയും, അള്ളാഹു നമ്മളെ രക്ഷിക്കുമെന്നുള്ള ബോധത്തിൽ നമ്മളെപ്പോഴും ഒരു ശക്തിയുള്ള ഈമാനോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, മറക്കാതിരിക്കുക, അള്ളാഹുവിനെ കൈവിടാതിരിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ വഴികളിൽ കൂടിയാണ് നാം ഈ ജീവിതം തള്ളി നീക്കുന്നത് എന്ന് മറക്കാതിരിക്കുക. ചുറ്റുഭാഗത്തും ശത്രുക്കളായിട്ടും ഭീതിപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളായിട്ടും അധർമ്മങ്ങളുടെ ഭീഷണികളായിട്ടും മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. ഈ കഷ്ടപ്പെടുന്ന ഇരുണ്ട വഴിത്താരകളിൽ നമുക്ക് വെളിച്ചമായിട്ടുള്ളത്, നമുക്ക് പിടിവള്ളിയായിട്ടുള്ളത്, നമ്മളെ രക്ഷിക്കാൻ നമുക്ക് നായകനായിട്ടുള്ളത്, ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബിനോടുള്ള സഹവാസമാണ് എന്ന ആ ഒരു ബോധമുണ്ടായിരിക്കുകയും, ആ റബ്ബിനോട് മനസ്സുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ഇടപാടുകൾ കൊണ്ടും അടുത്ത് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ കൈത്താങ് എപ്പോഴും നമുക്ക് കിട്ടും. കിട്ടുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

0: ഒരിക്കൽ അഫീഫുൽ കിന്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ അദ്ദേഹം പറയുന്നുണ്ട്, മക്കയിൽ മക്ക കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ആ കാലഘട്ടമാണ്. അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഒന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അവർ കച്ചവടത്തിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് അഫീഫുൽ കിന്തി പോകുമ്പോൾ അബ്ബാസുമായിട്ട്, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം വിശ്വാസിയല്ലല്ലോ, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ കഅബയുടെ ആ ഒരു പരിസരത്തായിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ആളിങ്ങനെ ഇങ്ങനെ നടന്ന് കൂട്ടത്തിൽ നിന്ന് മാറി പ്രത്യേകിച്ച് ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അപ്പോൾ കുറച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു ആരാണ് ആ പോകുന്നത്. അപ്പോൾ അബ്ബാസ് പറഞ്ഞു, അറിയില്ലേ, മുഹമ്മദ് ബിൻ അബ്ദില്ല അല്ലേ, മുഹമ്മദ് ബിൻ അബ്ദില്ല, അതായത് പുതിയ ഒരു കുറേ വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആളാണ്, അതാണ് ആ മുഹമ്മദ്, അതാണ്. അപ്പോൾ കൂടെയുള്ള സ്ത്രീ, അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജയാണ്. വേറൊരാൾ കൂടി ഒരു ഒരു കുട്ടി ഉണ്ടല്ലോ, അപ്പം അതാരാ, അത് അലിയാണ്. ആ മൂന്നാളുകൾ എന്താണ് പറയുന്നത്, കാര്യങ്ങളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ആരാ കൂടല്ല, കൂടെ ആരുമില്ല, അവരെന്നെ ഉള്ളൂ, വേറെ ആരുമില്ല, അവലെ ഈ കാര്യം പറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ അഫീഫുൽ കിന്തി കുറച്ച് പുച്ഛത്തോടുകൂടി, ആരുമില്ല എന്നുള്ള അതിൽ പുതിയ ഒരു ആരോ ഒരു പുതിയ ഒരു വൃത്താന്തമായിട്ട് വന്ന് എന്തോ എന്നുള്ള ഒരു നിസ്സാരഭാവത്തിൽ അതിനെ തള്ളിക്കളഞ്ഞു, അവിടുന്ന് കഴിഞ്ഞുപോയി. എന്നിട്ട് അദ്ദേഹം പറയണം, അന്ന് പിന്നെ അദ്ദേഹം മക്കാവിജയത്തിന് ശേഷമാണ് മുസ്ലിമാകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയണം, അന്ന് ഞാൻ റസൂലിനെ കണ്ട അന്ന്, അന്നാണ് ഞാൻ ആദ്യത്തെ കാഴ്ച, ആ കാണുന്ന അന്ന് ഞാൻ ഒന്ന് പഠിക്കാൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അന്ന് ഞാൻ അതിനെ നിസ്സാരമായി തള്ളി, ഒന്ന് കേൾക്കാൻ പോലും നിന്നില്ല, അങ്ങനെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിമീങ്ങളിൽ
1: ഞാൻ ഉൾപ്പെടും,
0: ആ നാലാമത്തെ ആളായിട്ട് ഞാൻ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്ന് അന്ന് എനിക്കതിന് കഴിഞ്ഞില്ല, അന്ന് ഞാനത് കേൾക്കാൻ തയ്യാറായില്ല. അവസരമാണ്, ആ അവസരം അതാത് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുമ്പോഴേ നമ്മൾ അവിടേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.
1: പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഉണ്ടല്ലോ, ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്നറിയില്ലേ, ഇതേപോലെ നമുക്ക് ഒരു ചെയ്താൽ മതിയായിരുന്നു. എന്താ, നമ്മൾ മിക്കവാറും കൂട്ടത്തിൽ ഒരാളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കും. ഈ ഒരു സംഘടനയാവട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാവട്ടെ, നമ്മുടെ ഏതെങ്കിലും ഒരൊറ്റ സ്റ്റെപ്പായിരിക്കും മറ്റുള്ളവർ കൂടി അത് ഏറ്റെടുത്ത് ചെയ്ത് മുന്നോട്ട്. പിന്നെ അറിയപ്പെടുന്നത് എങ്ങനെയാ വെച്ചാൽ അയാൾ തുടങ്ങി വെച്ചത്
0: അല്ലേ. അതെ അതെ അതെ.
1: ഇപ്പുറത്ത് മാറി നിന്ന് നിൽക്കുന്ന ഒരാൾക്ക് മിക്കവാറും എന്ത് ചെയ്യും, അത് കണ്ടു നിന്നൊരാൾക്ക് അതിനേക്കാൾ ചെയ്യാൻ കഴിയുന്നതും ആംബിയറും അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കഴിവും കാര്യമുള്ള ആളായിരിക്കും. പക്ഷെ അയാൾ മാറി, എന്തോ കാരണത്താൽ മാറിയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ചിന്തിക്കും, ഞാനാണ് തുടങ്ങിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഒന്നുകൂടെ സെറ്റപ്പാക്കാമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായവും കാര്യമൊക്കെ ഉണ്ടാവാം, അദ്ദേഹമായിരിക്കും പിന്നീട് അതിൻ്റെ ചാലകശക്തിയായിട്ട് പിന്നിലിട്ടുണ്ടാവാം. പക്ഷേ പേരാർക്കായിരിക്കും, ആ തുടങ്ങി വെച്ച് പേരെന്ന് പറഞ്ഞാൽ ഒരു പേരെടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ അത്, അള്ളാഹു സ്വീകരിക്കുന്ന ഒരു പ്രവർത്തനമായി കഴിഞ്ഞാൽ അത് തുടങ്ങി വെച്ചവൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം പിന്നീട് ആലോചിക്കും, ഞാനത് തുടങ്ങിയിരുന്നെങ്കിൽ അല്ലേ. അതൊരു ഈ അഫീഫുൽ കിന്തിയുടെ ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ആളുകൾ അത് അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ ഇഖ്ലാസ് കൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാൻ അന്നത് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അല്ലേ. ഇതുപോലെ അതിന് അവസരങ്ങൾക്ക് കാത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മാഷാ വലിയൊരു ഒരു അനുഭവം, അല്ലെങ്കിൽ ചരിത്രം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ടാണ് ഇൻഷാല്ലാ നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നത്.
0: നമുക്കൊരു കാര്യം പറയാം, ഇതുപോലെ നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ, ഞാൻ അന്നങ്ങനെ പല കാര്യത്തിൽ, ദുനിയാവിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട്
1: അല്ലേ,
0: അതേപോലെ തന്നെ അതിനേക്കാൾ അപ്പുറം ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല, പക്ഷെ ദീനുമായി ബന്ധപ്പെട്ട നമ്മൾ പരലോകത്തിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഒരിക്കൽ മാത്രമേ നമ്മളിലേക്ക് കടന്നു വരുള്ളൂ, അതായത് അല്ല ഒരു ഒരു സമയം, ഒരു നിമിഷം. അപ്പം ആ നിമിഷങ്ങളിലൂടെ ഓരോ അവസരങ്ങളും ഒരിക്കൽ മാത്രമേ കടന്നു വരുള്ളൂ, പിന്നെ അതുപോലെ വേറെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ട തന്നെയാണ്
1: തീർച്ചയായിട്ടും.
0: അപ്പം ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഒരാൾ വന്നിട്ടൊരു സഹായം ചോദിക്കുമ്പോൾ, നമ്മുടെ ഒന്ന് കൊടുക്കാനില്ലെങ്കിൽ റസൂല പറഞ്ഞ പുഞ്ചിരി, ആ പുഞ്ചിരി പോലും കൊടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നല്ല വർത്തമാനം അതുപോലും കൊടുക്കാൻ കഴിയാത്തൊരു അവസരമായിട്ടാണോ അത് പോയത്, നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്.
2: ഗ്രാമിലേക്ക് പ്രവേശിക്കാം. മനുഷ്യൻ മൃഗമാകുമ്പോൾ, രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: മനുഷ്യൻ മൃഗമാകുമ്പോൾ എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ചവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ചവർ കണ്ടറിയുകയുമില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ചവർ കേട്ടു മനസ്സിലാക്കില്ല. അവർ കാലികളെപ്പോലെയാകുന്നു, അല്ല അവരാണ് കൂടുതൽ പിഴച്ചവർ, അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ. വിശുദ്ധ ഖുർആൻ അധ്യായം 7:179. ഈ വചനം എന്താശയമാണ് പകർന്നു നൽകുന്നതെന്ന് പരിശോധിക്കാം. മനുഷ്യനൊരുപാട് പ്രത്യേകതകളുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിന്താശേഷിയാണ്. നാം കാണുന്നു, ഇതര ജീവജാലങ്ങളും കാണുന്നു. പക്ഷെ മറ്റു ജീവികൾ കാണുന്നത് പോലെയല്ല നാം കാണുന്നത്. നമ്മുടെ കാഴ്ചയ്ക്ക് പ്രത്യേകതയുണ്ട്. കാരണം നാം അതിനെ കണ്ടതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നു, നാം കേൾക്കുന്നു, മറ്റു ജീവികളും കേൾക്കുന്നു. പക്ഷെ നമ്മുടെ കേൾവിക്ക് പ്രത്യേകതയുണ്ട്. കാരണം നാം കേട്ട കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. നമുക്കൊരു ഹൃദയമുണ്ട്. ആ ഹൃദയം കൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ അപഗ്രഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇതര ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായി നിലകൊള്ളുന്നു. എന്നാൽ പലപ്പോഴും മനുഷ്യൻ മൃഗങ്ങളെക്കാൾ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നതിനുള്ള വിശദീകരണമാണ് ഖുർആൻ ഈ വചനത്തിൽ പറയുന്നത്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട വലിയൊരു വിഭാഗം നരകത്തിൽ പ്രവേശിക്കപ്പെടാനുള്ള കാരണമായി പറഞ്ഞതിലേക്കൊന്ന് കണ്ണോടിക്കുക. കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാനും തയ്യാറാകാത്തവരാണവർ. അതുകൊണ്ട് തന്നെ അവരെ ഉപമിക്കാവുന്നത് കന്നുകാലികളോടാണ്. പലപ്പോഴും അവർ കന്നുകാലികളേക്കാൾ മോശമായി മാറുന്നു. എന്താണ് കാരണം? കന്നുകാലികൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള കഴിവ് നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ മനുഷ്യൻ ഈ കഴിവുകളെല്ലാം നൽകപ്പെട്ടിട്ടും യഥാർത്ഥത്തിൽ ഇതൊന്നും വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നില്ല. കാതുകൾ കൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാതെയും കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് കാണാതെയുമാണ് അവർ ജീവിക്കുന്നത്. ചിന്തിക്കേണ്ടതല്ല അവർ ചിന്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവർ നരകാവകാശികളായിത്തീരുന്നു എന്നാണ് ഈ വചനത്തിലൂടെ അല്ലാഹു പറയുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് അവൻ്റെ ചിന്താശേഷിയാണ്. അവൻ്റെ കണ്ണുകളെയും കാതുകളെയും ശരിയായ രൂപത്തിൽ അവൻ ഉപയോഗപ്പെടുത്തണം. അവൻ്റെ ചുറ്റിലും കാണുന്ന മഹാപ്രതിഭാസങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കേണ്ടതുണ്ട്. ദൈവീക വചനങ്ങളും പ്രവാചക സന്ദേശങ്ങളും കേൾക്കുമ്പോൾ അവൻ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ സത്യത്തെ കണ്ടെത്താനോ സത്യത്തെക്കുറിച്ച് കേൾക്കാനോ തയ്യാറാകാതെ കന്നുകാലികളെപ്പോലെ ജീവിക്കുന്ന അവസ്ഥ മനുഷ്യനൊരിക്കലും ഉണ്ടായിക്കൂടാ. നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നു. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനപ്പുറം ജീവിതത്തെ സംബന്ധിച്ച് ഗൗരവപ്പെട്ട ഒരു ചിന്തയെ പലർക്കുമില്ല. എണ്ണമറ്റ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ ആരാണ്? പൂക്കൾ, പൂമ്പാറ്റകൾ, നദികൾ, അരുവികൾ, സമുദ്രങ്ങൾ, കാടുകൾ, മരുഭൂമികൾ, എണ്ണമറ്റ സൃഷ്ടിജാലങ്ങളെ ആരാണ് ഈ ഭൂമിയിൽ സംവിധാനിച്ചത്? സൃഷ്ടിപ്രപഞ്ചത്തെ മുഴുവൻ ജോഡികളായി സൃഷ്ടിച്ചവനാരാണ്? നിസ്സാരമായ ഒരു ബീജകണികയെ മനോഹരമായ ഒരു മനുഷ്യരൂപമാക്കി മാറ്റുന്നവൻ ആരാണ്? വേദഗ്രന്ഥങ്ങൾ സത്യസന്ധമാണോ? പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു? മരണശേഷം എന്ത് സംഭവിക്കുന്നു? സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണോ? എന്താണ് ആത്മാവ്? എന്താണ് ജീവൻ? ആരാണ് ജീവൻ നൽകുന്നത്? എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നു? ആരാണ് നമ്മോട് ചോദിക്കാതെ നമ്മെ സൃഷ്ടിച്ചത്? ആരാണ് നമ്മോട് ചോദിക്കാതെ നമ്മെ മരിപ്പിക്കുന്നത്? മഴ വർഷിപ്പിക്കുന്നതും സസ്യലതാദികൾ മുളപ്പിക്കുന്നതും സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നതും ആരാണ്? ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചോദ്യങ്ങൾ മനുഷ്യന് ചോദിക്കാനുണ്ട്. എന്നാൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ അവൻ തയ്യാറാകുന്നില്ല. കന്നുകാലികളെപ്പോലെ തിന്നും കുടിച്ചും രമിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനന്തരഫലം എന്താണ്? നരകമല്ലാതെ. മരണാനന്തര ജീവിതത്തിൽ സത്യനിഷേധികളുടെ വിലാപം ഖുർആൻ പറയുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളൊരിക്കലും നരകാവകാശികളിൽ ഉൾപ്പെടുമായിരുന്നില്ല. 67:10. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ കണ്ണിനെയും കാതിനെയും ചിന്താശേഷിയെയും യഥാവിധി ഉപയോഗപ്പെടുത്തി മനുഷ്യനായി ജീവിച്ച് വിജയം വരിക്കണം എന്ന ഖുർആനിൻ്റെ ആഹ്വാനം നാം സ്വീകരിക്കുക.
2: മഷാല്ലാ തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മനുഷ്യൻ മൃഗമാകുമ്പോൾ ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ബഹുമാന്യനായ ജാസിൽ ജാഫർ അൽ ഹിക്കമി നമ്മളോട് സംവദിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറ യൂനുസിലെ 21-ാമത്തെ ആയത്ത് അവിശ്വാസികളുടെ മോശപ്പെട്ട സ്വഭാവം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
6: സൂറത്തു യൂനുസിലെ 20 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് 21-ാമത്തെ ആയത്താണ്.

أذقنا الناس رحمة من بعد ضراء مستهم

0: رسلنا يكتبون ما تمكرون.
1: ആയത്തിൻ്റെ അർത്ഥം, ജനങ്ങൾക്ക് കഷ്ടത ബാധിച്ചതിനു ശേഷം നാം അവർക്ക് ഒരു കാരുണ്യം അനുഭവിപ്പിച്ചാൽ അപ്പോഴതാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഒരു കുതന്ത്രം പറയുക. അല്ലാഹു അതിവേഗം തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൂതന്മാർ രേഖപ്പെടുത്തുന്നതാണ് തീർച്ച.
0: വഇദാ അദഖന നാസ റഹ്മ,
1: നാം ജനങ്ങൾക്ക് കാരുണ്യം അനുഭവിപ്പിച്ചാൽ, അദഖന എന്നു പറഞ്ഞാൽ അനുഭവിപ്പിക്കുക എന്നാണ് ഉദ്ദേശം. അദഖന നാം അനുഭവിപ്പിച്ചാൽ, അന്നാസ ജനങ്ങൾക്ക് റഹ്മതൻ കാരുണ്യം, കഷ്ടതയ്ക്ക് ശേഷം ഐശ്വര്യമുള്ള ജീവിതം നൽകുന്നു, രോഗത്തിനു ശേഷം ആരോഗ്യമുള്ള ജീവിതം നൽകുന്നു, ദാരിദ്ര്യത്തിനു ശേഷം ഐശ്വര്യമുള്ള സമ്പത്തുള്ള ജീവിതം നൽകുന്നു, ഭയപ്പാടിനു ശേഷം നിർഭയത്വം അള്ളാഹു നൽകുന്നു, കഠിനമായ വരൾച്ചയ്ക്ക് ശേഷം നല്ല മഴ പെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് അനുഭവിപ്പിക്കുന്ന റഹ്മത്തുകളാണ്. അവർക്ക് കനിഞ്ഞരുളുന്ന അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അപ്പം അള്ളാഹു പറയുന്നത്, വഇദാ അദഖന നാസ റഹ്മതൻ, നാം ജനങ്ങൾക്ക് കാരുണ്യം അനുഭവിപ്പിച്ചാൽ, എന്തിനു ശേഷമാണ് അത് കാരുണ്യം അനുഭവിപ്പിക്കുന്നത്? മിം ബഅദി ദറാ മസ്സതഹും, അവർക്ക് ബാധിച്ച ഒരു പ്രയാസത്തിനു ശേഷം നാം അവർക്ക് കാരുണ്യം അനുഭവിപ്പിച്ചാൽ. ദറാ എന്ന് പറഞ്ഞാൽ പ്രയാസം. മസ്സതഹും, അവരെ ബാധിച്ചതായ, അവരെ ബാധിച്ച പ്രയാസത്തിനു ശേഷം കാരുണ്യം നാം ജനങ്ങൾക്ക് അനുഭവിപ്പിച്ചാൽ, രുചിപ്പിച്ചാൽ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില മനുഷ്യന്മാരുടെ അവസ്ഥകൾ വിശദീകരിക്കുകയാണ്. ചില മനുഷ്യന്മാർ വളരെ പ്രയാസത്തിലായിരിക്കും, കഷ്ടതയിലായിരിക്കും, ബുദ്ധിമുട്ടിലായിരിക്കും. ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തും. രക്ഷപ്പെടുത്തിയിട്ട് അള്ളാഹു അവർക്ക് കാരുണ്യം ചൊരിയും, അവർക്ക് കാരുണ്യത്തിൻ്റെ ജീവിതം അള്ളാഹു നൽകും. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ സ്വഭാവം എന്തായിരിക്കും? അവർ ഏതൊരവസ്ഥയിലേക്കാണ് പിന്നീട് മടങ്ങുന്നത്? നല്ലവരായി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാണോ അവരുടെ മടക്കം? അതല്ല, വീണ്ടും പഴയ തിന്മകൾ ചെയ്ത് വീണ്ടും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരവസ്ഥയാണോ ഉള്ളത് എന്നതിനെ അള്ളാഹു വിശദീകരിക്കുകയാണ്. അള്ളാഹു പറയുന്നത്, ഇദാ ലഹും മക്റും ഫീ ആയാതിന, അവർക്ക് നമ്മുടെ ആയത്തുകളുടെ വിഷയത്തിൽ കുതന്ത്രമുണ്ട് എന്നാണ്. ഇവിടെ മക്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നമ്മുടെ ആയത്തുകളെ കളവാക്കുന്നവരാണ്. അവർ നമ്മുടെ ആയത്തുകളെ കളവാക്കുന്നവരാണ്. അപ്പം മക്ര എന്നതിനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കെതിബ് എന്നാണ്, കളവ് എന്നാണ്. കാരണം മക്ര എന്ന് പറഞ്ഞാൽ കുതന്ത്രം പ്രയോഗിക്കലാണ്. കുതന്ത്രം ഒരർത്ഥത്തിൽ ഒരു കളവാണ്. കാരണം പ്രകടമായ ഒന്നിൽ നിന്ന് അതിനെ മാറ്റം വരുത്തുകയാണ് കുതന്ത്രത്തിലൂടെ ചെയ്യുക. അതുതന്നെയാണ് കളവിലും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മക്ര എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൻ്റെ അർത്ഥം. വഇദാ അദഖന നാസ റഹ്മതൻ മിൻ ബഅദി ദറാ മസ്സതഹും ഇദാ ലഹും മക്റും ഫീ ആയാതിനാ. അപ്പം അള്ളാഹു കാരുണ്യം അനുഭവിപ്പിച്ചാൽ, കാരുണ്യം രുചിപ്പിച്ചാൽ, അവർ പിന്നീട് അള്ളാഹുവിനെ അനുസരിക്കാത്ത, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അവൻ്റെ വിശുദ്ധ ഖുർആനിനെതിരെ സംസാരിക്കുന്ന, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ നിരാകരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് എന്നാണ്. പലപ്പോഴായി നമ്മൾ നമ്മെക്കുറിച്ച് ഒരു വിചാരണ നടത്തേണ്ട വലിയ ഒരു കാര്യമാണ്, പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ദുനിയാവാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് എന്നത് മുഅ്മിനിൻ്റെ ജയിലറയാണ്. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇതിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വരും. പക്ഷേ ഇതിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും ഒരുപാട് സന്തോഷത്തിൻ്റെ വേളകൾ, ഒരുപാട് ആഹ്ലാദത്തിൻ്റെ വേളകൾ, മനസ്സിന് സമാധാനമേകുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന, കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളൊരു സന്ദർഭം ലഭിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ പലപ്പോഴും മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അള്ളാഹുവിനെ മറക്കുന്ന, സൃഷ്ടാവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ പല ആളുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ ഇബാദത്തുകൾക്ക് കുറവ് സംഭവിക്കും, ഇബാദത്തുകളിൽ അലംഭാവം കാണിക്കും, പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടാവുകയില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദീനീപരമായി വളരെ പിന്നോട്ടായിരിക്കും സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ പല മനുഷ്യന്മാരും. എന്നാൽ അതേ സന്ദർഭത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിലേക്ക് അടുക്കുന്നു, അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നു, അവരുടെ ഇബാദത്തുകൾ കൃത്യമായി ക്രമീകരിക്കുന്നു. ഇത് ഇങ്ങനെയുള്ള ഒരു സ്വഭാവം അത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മറിച്ച് ഒരു മുസ്ലിം ഏതൊരവസ്ഥയിലും അവൻ അള്ളാഹുവിനെ കൃത്യമായി അനുസരിക്കുകയും സ്നേഹിക്കുകയും അവനെ തൃപ്തിപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത് എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏതെങ്കിലും ഒരവസ്ഥയിൽ മാത്രം നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുകയും മറ്റൊരവസ്ഥയിൽ അള്ളാഹുവിനെ നിരസിക്കുകയും അള്ളാഹുവിനെ മറക്കുകയും ചെയ്താൽ അള്ളാഹു നമ്മെയും മറക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കുന്ന നിഷ്കളങ്കരായ മുഅ്മിനീകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. നിഷ്കളങ്കത ഒരു നിലക്കും നമ്മൾ കൈവിടാൻ പാടില്ല. നിഷ്കളങ്കതയുള്ള ഒരു മുഅ്മിൻ, അവനൊരിക്കലും അള്ളാഹുവിനെ അനുസരിക്കുന്നത് സന്തോഷത്തിൻ്റെ സന്ദർഭത്തിലോ സന്തോഷത്തിൻ്റെ വേളയിൽ മാത്രമോ അല്ല, മറിച്ച് എല്ലാ സന്ദർഭത്തിലും അവൻ അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളുമെല്ലാം കൃത്യമായി കേൾക്കുകയും ചെയ്യും. ആ സ്വഭാവമുള്ളവരാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, അവർ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് നേരെ കുതന്ത്രം പ്രയോഗിക്കുന്നു, അതിനെ കളവാക്കുന്നു. ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, അല്ലാഹു അസ്റഉ മക്ര, അള്ളാഹു അതിനേക്കാളും വേഗതയിൽ കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം നീട്ടിക്കൊടുക്കും, അവരെ ഉടനെ തന്നെ ശിക്ഷിക്കുകയില്ല. ഈ സന്ദർഭത്തിൽ ഒരു അവിശ്വാസിയായ വ്യക്തി വിചാരിക്കുന്നത് ഇങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തിന്മയല്ല, അതൊരു തെറ്റല്ല എന്ന് പറഞ്ഞ് ആ തിന്മയിൽ തന്നെ തുടർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് തന്നെ പിടികൂടുന്നതാണ്. അതാണ് ഖുലില്ലാഹു അസ്റഉ മക്ര, അള്ളാഹു ഏറ്റവും വേഗതയിൽ കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സമയം നീട്ടിത്തന്ന് പെട്ടെന്ന് തന്നെ അള്ളാഹു നിങ്ങളെ പിടിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹറാമിൽ കഴിയുന്ന ആളുകൾ, തിന്മകൾ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്ക് ഇന്ന് ആ തിന്മയുടെ വേദന, ആ തിന്മയുടെ അനന്തരഫലം അറിയുന്നില്ല, അനുഭവിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് നന്മയാകുന്നില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നും വിചാരിക്കേണ്ടതില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സമയം നീട്ടിത്തരികയാണ് ചെയ്യുന്നത്. ഇന്നല്ലാഹ യുംഹിൽ വലാ യുഹ്മിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല സമയം നീട്ടിത്തരും, പക്ഷെ അവനൊരിക്കലും അശ്രദ്ധനായി പോവുകയില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് എത്ര ചെറുതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അലീമാണ്. കഴിഞ്ഞുപോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവ് അള്ളാഹുവിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്കെതിരെ നിലകൊള്ളുമ്പോൾ അങ്ങേയറ്റത്തെ ഭയപ്പാട് നമുക്കുണ്ടാകണം. അള്ളാഹു എന്നിട്ട് പറയുന്നത് ഇന്ന റുസുലന, തീർച്ചയായും നമ്മുടെ ദൂതന്മാർ, അതായത് മലക്കുകൾ, യക്തുബൂന, അവർ എഴുതുന്നുണ്ട്, മാ തംകുറൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുതന്ത്രം, ആ കുതന്ത്രത്തെക്കുറിച്ച് എൻ്റെ മലക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ഈ ചെയ്യുന്ന മോശമായ പ്രവർത്തനം ആരും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹു സംവിധാനിച്ച അവൻ്റെ അടിമകളായ മലക്കുകൾ അവരിതിനെ കൃത്യമായി ഒപ്പിയെടുത്ത് കൃത്യമായ ഒരു രേഖ അവസാന സന്ദർഭത്തിൽ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്ന, നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാകും എന്ന് അവരെ പേടിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു അവഗണിച്ചതോ അല്ലെങ്കിൽ അള്ളാഹുവിന് മറന്നുപോയതോ ഒന്നുമല്ല, മറിച്ച് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ഭയപ്പാട് ഉണ്ടാകണം. നമ്മൾ സംസാരിക്കുന്നിടത്ത്, നമ്മൾ പ്രവർത്തിക്കുന്നിടത്ത്, പെരുമാറുന്നിടത്ത് എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല ചില മലക്കുകളെ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴു നിമിഷങ്ങളും എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്ര വലിയ അത്ഭുതമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഓരോ നിമിഷങ്ങളും, ഒരു നിമിഷം പോലും അതിൽ നിന്ന് മായ്ക്കപ്പെടുന്നില്ല. എല്ലാ നിമിഷങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മത നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് അള്ളാഹു അവർ ആയത്തിനെ നിഷേധിക്കുന്നു, ആയത്തിനെതിരെ കുതന്ത്രം പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കുതന്ത്രത്തെക്കുറിച്ച് എൻ്റെ മലക്കുകൾ കൃത്യമായി എഴുതിയെടുക്കുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാനുള്ള കാരണം. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്, അങ്ങേയറ്റത്തെ റഹ്മത്തിനുടയവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹുവിനറിയാം, പ്രയാസത്തിന് ശേഷം ഞാനവന് കാരുണ്യം ചൊരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവൻ എന്നെ ധിക്കരിക്കും എന്നറിഞ്ഞിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് കാരുണ്യമേകുന്നവനാണ്. അള്ളാഹു

0: നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഐശ്വര്യത്തിൻ്റെ ഘട്ടത്തിലും ദാരിദ്ര്യത്തിൻ്റെ ഘട്ടത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. തഅറഫ് ഇലല്ലാഹി ഫിർറഖാഇ യഅരിഫുക ഫിഷ്ശിദ്ദ. നീ അള്ളാഹു സുബ്ഹാനഹു വതആല ഐശ്വര്യത്തിൻ്റെ ഘട്ടത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രയാസഘട്ടത്തിൽ അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ സന്ദർഭത്തിലും നമ്മൾ അള്ളാഹുവിൻ്റെ കൂടെയും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ അടിമകളായി മാറുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിലെടുത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിചാരണ ചെയ്യാൻ തയ്യാറാകേണ്ടതുണ്ട്. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണോ അടിമകൾ അള്ളാഹുവിനെതിരെ ചെയ്തത് അവർ ചെയ്യുന്നതിനേക്കാളും ഉഷാറായി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അത്തരം കുതന്ത്രങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് പറയുകയാണ്. അള്ളാഹു ഒരിക്കലും കുതന്ത്രം പ്രയോഗിക്കുന്നവനല്ല. മറിച്ച് മറുപുറത്തു നിന്ന് അടിമകൾ അള്ളാഹുവിനെതിരെ കുതന്ത്രം പ്രയോഗിക്കുമ്പോൾ അൽ ഖവിയായ അള്ളാഹു അതിൽ നിന്നും അശക്തനല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ചെയ്യുന്ന കുതന്ത്രത്തെക്കാളും ഒരു പടി മുകളിൽ വളരെ വേഗത്തിൽ കുതന്ത്രം ചെയ്യാൻ സാധിക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, ശ്രദ്ധിക്കണം, നിങ്ങൾ ആർക്കെതിരെയാണ് കുതന്ത്രം പ്രയോഗിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഭയപ്പാട് ഉണ്ടാകണം. നാലാമത്തൊരു പാഠമെന്നുള്ളത്, മലക്കുകൾ എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അത് രേഖപ്പെടുത്തപ്പെട്ട നിലയിലുണ്ടാകും. അതോടൊപ്പം നമ്മൾ ചെയ്ത എത്ര ചെറിയ തിന്മയാകട്ടെ അതും രേഖപ്പെടുത്തപ്പെടുന്ന അവസ്ഥയുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. നന്മയാകട്ടെ തിന്മയാകട്ടെ അണുമണിത്തൂക്കം അവൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അസർ, അതിൻ്റെ ഫലം അവൻ കാണുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ ഇടപാടുകളിലും സൂക്ഷ്മതയുണ്ടാകണം. കാരണം എല്ലാം രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, ദുനിയാവിൽ തന്നെ നമ്മെ നിരീക്ഷിക്കുന്ന ക്യാമറ കണ്ണുകൾ, അതിനെ നമ്മൾ ഭയപ്പെടുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സൂക്ഷ്മത, നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു, നമ്മുടെ ഇടപാടുകളിൽ മാറ്റം വരുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നു. ദുനിയാവിൽ സംവിധാനിപ്പിക്കപ്പെട്ട വളരെ ചെറുതായ ഒരു കാര്യം, അതിൽ പോലും നമ്മൾ ഇത്ര ശ്രദ്ധ പുലർത്തുന്നുവെങ്കിൽ ഒരിക്കലും കേടുവന്നു പോകാത്ത, ഒരിക്കലും നിലക്കാത്ത, വളരെ കൃത്യമായി ഓരോന്നും ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ദുനിയാവിൽ ഒരു ക്യാമറയെ എത്ര കണ്ട് ഭയപ്പെടുന്നുവോ അതിനേക്കാളും അപ്പുറം, അതിനേക്കാളും എത്രയോ അപ്പുറം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു അത്രയും കൃത്യമായി നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തുൽ ഫജറിലെ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട്, എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുകയാണ്. അതെല്ലാം ഒരു നാൾ പരസ്യമാകും. നമ്മൾ രഹസ്യമായി കണ്ടതെല്ലാം പരസ്യമാകും. യൗമ തുബല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം, രഹസ്യങ്ങൾ പരസ്യമാകുന്ന ദിവസം. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂക്ഷ്മത കൈമുതലാക്കുക, എപ്പോഴും നന്ദിയുള്ളവരാവുക. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന അവൻ്റെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അള്ളാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തം പരിപാടിയിൽ നമ്മളോട് ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽ ഹിക്കമി. വിശുദ്ധ ഖുർആൻ സൂറ യൂനുസിലെ 21-ാമത്തെ അധ്യായമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈവനിംഗ് ലൈവ് ആരംഭിക്കുകയാണ്. പതിവുപോലെ ഇന്ന് മുക്കം നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളെ കൂടെ ഉള്ളത് ഞാൻ സൈനുൽ ആബിദ്. നമ്മുടെ കൂടെ ഇന്ന് മൂന്ന് കൊച്ചു കൂട്ടുകാർ കൂടെയുണ്ട്. താമരശ്ശേരിക്കടുത്തുള്ള ചമൽ സലഫി മദ്രസയിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താണ്, നമ്മുടെ ഈവനിങ്ങിൽ നമ്മൾ ചെല്ലാറുള്ള അധികാരികൾ ആരെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തെടുത്ത് ചെല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ഈവനിങ് ലൈവിലേക്ക് അവരുടെ ശബ്ദ സന്ദേശങ്ങൾ അയക്കുവാൻ അവസരമുണ്ട്. അത് പല ആളുകളും ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പം ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് അവരുടെ ശബ്ദത്തിൽ വോയിസുകളായിട്ട് കഥയോ കവിതയോ പ്രസംഗങ്ങളും പാട്ടുകളും ഖുർആൻ പാരായണം എഴുതിയ മറ്റെല്ലാ പ്രോഗ്രാമുകളും അവതരിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. അതിൻ്റെ നമ്പർ 8590745 845 എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. മോൻ്റെ പേരെന്തായിരുന്നു?
1: അമൻ മിഷൽ.
0: അമൻ മിഷൽ അല്ലേ? എവിടെയാണ് വീട്?
1: ചമൽ.
0: ചമൽ എത്രാം ക്ലാസ്സിലാണ്? മദ്രസയിലെ
1: മദ്രസ 8.
0: എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അമൻ മിഷലാണ്. മിഷലിൻ്റെ വീട്ടിലാരൊക്കെ ഉള്ളത്?
1: അനിയത്തിയുണ്ടല്ലേ.
0: ഓക്കെ, എന്താ ചെയ്യുന്നത് ഏട്ടനെ?
1: ഏട്ടൻ ഇപ്പോൾ പഠിക്കാൻ പോവാ ബാംഗ്ലൂരിൽ.
0: ബാംഗ്ലൂർ എന്താ കോഴ്സ്?
1: ബി സി എ.
0: അനിയത്തിയോ?
1: അനിയത്തി
0: അഞ്ചിൽ. ഓക്കെ. ഉപ്പക്ക് എന്താ പരിപാടി?
1: ഉപ്പക്ക് ഷോപ്പാ.
0: ഷോപ്പുണ്ടല്ലേ. ഓക്കെ. ഉമ്മ വീട്ടിൽ തന്നെ അല്ലേ വർക്ക് പണിയുണ്ടോ?
1: ഹൗസ് വൈഫ്.
0: അടുത്തൊരാളുണ്ട്, രണ്ടാളൂടെ ഉണ്ട്. നമുക്ക് ഒരു കുഞ്ഞുമോനുണ്ട്, കുഞ്ഞുമോനെ പറയാം. മോനസിന്റെ പേരെന്തായിരുന്നു?
2: ഇസാൻ
0: എന്ന് മാത്രമേ ഉള്ളൂ.
2: ഇസാൻ മുഹമ്മദ്.
0: ഇസാൻ മോന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? പിന്നെ
2: അനിയന്,
0: പിന്നെ
2: അനിയത്തി.
0: ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ, മാഷാല്ല. എത്ര അനിയത്തികളുണ്ട് എനിക്ക്? രണ്ടാളോ? ഓക്കെ, രണ്ട് അനിയത്തികളുണ്ട് അല്ലേ. ഓക്കെ, മോൻ എത്രയിലാ മദ്രസ പഠിക്കുന്നത്?
2: മൂന്നില്.
0: സ്കൂളിലോ? മൂന്നില്. മോനെ ഏടാ ചമ്മലുള്ള സെലഫി മദ്രസ തന്നെ അല്ലേ പഠിക്കുന്നത്? ഓക്കെ. അപ്പോൾ മോന് മൂന്നാം ക്ലാസ് പഠിക്കുന്നത്. ഇസാൻ നമ്മുടെ കൂടെയുണ്ട്. ഇനി ഒരാളൂടെ ഉണ്ട്, ഒരു വിദ്യാർത്ഥിനി കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. അവളെ ഇവിടെ നമുക്ക് പരിചയപ്പെടാം. മോളിസിൻ്റെ പേരെന്തായിരുന്നു?
3: നിയ.
0: നിയ എന്ന് മാത്രമാണ് പേര്?
3: നിയ ഫാത്തിമ സി കെ.
0: നിയമ്മളെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
3: ഉമ്മ, ഉപ്പ, അനിയനും ഉപ്പൻ്റെ ഉമ്മ, ഉപ്പൻ്റെ ഉപ്പ.
0: ഓക്കെ. ഇപ്പൊ വീട്ടിലെ മൂത്ത ആളിങ്ങിയാലേ. ഓക്കെ. മോള് എത്രാം ക്ലാസ്സിലാ മദ്രസയില്?
3: നാല്.
0: ഓക്കെ. നല്ല കൊച്ചു കൂട്ടുകാരായ മൂന്നാളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ പ്രോഗ്രാമുകളിലേക്കൊക്കെ പോകാനുണ്ട്. എന്തൊക്കെ പ്രോഗ്രാമാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്?
1: പ്രസംഗം.
0: പാട്ട്. രണ്ട് പാട്ടും ഒരു പ്രസംഗമൊക്കെ കേൾക്കാനുണ്ടല്ലേ. ഇൻഷാല്ലാ നമുക്ക് അവരുടെ പ്രോഗ്രാമിലേക്കൊക്കെ പോകാം. നമ്മുടെ കൂടെ ആരൊക്കെയാണെന്ന് ചേർന്നിട്ടുള്ളത് നോക്കാം. നമ്മുടെ കൂടെ അമീർ ടി എടത്തനാട്ടുകര, സുബൈദ ഇസ്മായിൽ മടിക്കിരി, ഷംനാദ് ഖാൻ, പിന്നെ ഇവരൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നറിയിച്ചിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ പിന്നെ താഹിറ ടിക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം ആയിഷ കരിമ്പിൽ. അതോ അസ്സലാമു അലൈക്കും. താൻ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വീഴ്ചയാണെന്ന് ഇസ്ലാം ഓർമ്മിപ്പിക്കുന്നു. താൻ ചെയ്യാത്തത് പറയുന്നവരെ അള്ളാഹു ശക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ എന്തിനാണ് പറയുന്നത്? പറയുക എന്നത് അള്ളാഹുവിങ്കിൽ വലിയ അനിഷ്ടത്തിന് കാരണമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് നന്മ കൽപ്പിക്കുകയും എന്നാൽ താൻ അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അന്ത്യദിനത്തിൽ കടുത്ത ശിക്ഷക്ക് വിധേയനാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ഉപദേശത്തിന് യഥാർത്ഥ മൂല്യം കൈവരുന്നത് അത് അവൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ പ്രകടമാകുമ്പോഴാണ്. അതിനാൽ മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പായി ആ നന്മ സ്വന്തം ജീവിതത്തിൽ പകർത്താനും ആത്മവിചാരണ നടത്താനും ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പ്രവൃത്തിയില്ലാത്ത വാക്കുകൾക്ക് ഇസ്ലാമിക ജീവിതത്തിൽ അർത്ഥമില്ലാത്തതുപോലെ തന്നെ അത് അള്ളാഹുവിങ്കിൽ വലിയ അപ്രീതിക്കും കാരണമാകുന്നു. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അമീർ ടി എടത്തനാട്ടുകര. അത് നമ്മളൊക്കെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മൾ ഒരു കാര്യം ഒരാളോട് പറയുമ്പം അതിനെതിരായി നമ്മൾ പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്, നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമുകളിലേക്കൊക്കെ വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ ഹുദൈഫത്തുൽ യമാൻ എന്ന സ്വഹാബിയെ അവിടെ കാണാനില്ല. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സ്വഹാബത്തിന് അറിയിച്ചു കൊടുക്കാത്ത ചില രഹസ്യങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മദീനയിൽ ആരാണ് ഇസ്ലാമിൻ്റെ വേഷം ധരിച്ച ഡ്യൂപ്ലിക്കറ്റായ ആളുകളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മയ്യത്ത് നമസ്കരിക്കാൻ പോയ ആ സ്ഥലത്ത് ഹുദൈഫയെ കാണാതായപ്പോൾ അദ്ദേഹം ഭയന്നു. നല്ല ഈമാനുള്ള മനുഷ്യൻ എന്ന് കരുതിയ ഈ മരിച്ച വ്യക്തി എങ്ങാനും അതിൽപ്പെട്ടതാണോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശങ്ക. ഹുദൈഫത്തുൽ യമാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അദ്ദേഹം അവരിൽപ്പെട്ടവരാണ്, അതായത് കപട വിശ്വാസിയപ്പെട്ടവരാണ്. ഇത് കേട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഭയത്തോടുകൂടെ ചോദിച്ചു, അല്ലയോ ഹുദൈഫ, മദീനയിലും പരിസരത്തുമുള്ള കപട വിശ്വാസികൾ ആരാണെന്ന് റസൂലുള്ളാഹ താങ്കൾക്ക് പറഞ്ഞു തന്നപ്പോൾ എൻ്റെ പേര് അവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ റസൂലുള്ളാഹ പറഞ്ഞിരുന്നോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വർഗമുണ്ട് എന്ന് വാഗ്ദാനം കിട്ടിയ ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇത്രത്തോളം ഇതിനെ ഭയക്കണമെങ്കിൽ എത്ര ഗൗരവമാണ് ആ ഒരു വിഷയം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഇസ്ലാമിൻ്റെ വിശ്വാസവും ആചാരവും സ്വഭാവവും പെരുമാറ്റവും വേഷവും രൂപവുമെല്ലാം നമ്മൾ പാലിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസവും ആ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും അത് കിട്ടണമെന്ന നല്ല പ്രാർത്ഥനയും നമ്മളെല്ലാവരിലും ഉണ്ടായിരിക്കണം. ഒരു സാധനം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു, ഐഫോൺ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ വീട്ടിൽ വന്ന് നമ്മളത് സിമ്മൊക്കെ ഇട്ട് വർക്ക് ചെയ്യിക്കാൻ തുടങ്ങി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് കേടുവന്നു. നമ്മളൊരു മെക്കാനിക്കിനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ ഒരു ടെക്നീഷ്യനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പുറംതോട് മാത്രമുള്ളൂ ഐഫോൺ, അകത്ത് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്കെത്ര വിഷമമുണ്ടാവും അല്ലേ? യഥാർത്ഥത്തിൽ ഇതുപോലെ പേരുകൊണ്ടും കോലം കൊണ്ടും ഒക്കെ മുസ്ലിം എന്ന് പറയുകയും എന്നാൽ ഇസ്ലാമിന് നിരക്കാത്ത, ഇസ്ലാം നമ്മളോട് വിലക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ അള്ളാഹുവിലേക്കുള്ള ബാധ്യതകളും കാര്യങ്ങളുമൊക്കെ മറന്ന് ആളുകളുടെ മുന്നിൽ ഒരു മുസ്ലിമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വേഷം കെട്ടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ആ ഒരു തരത്തിൽ പെട്ടുപോകരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് എന്താണോ കൽപ്പിച്ചത് അത് പൂർണ്ണമായി അനുസരിക്കാൻ, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുകയും ആത്മാർത്ഥമായി ഞാനൊരു മുസ്ലിമാണ്, അതായത് അള്ളാഹ്ക്ക് പൂർണ്ണമായിട്ടും ഞാൻ കീഴുതുങ്ങിയ ഒരു വ്യക്തിയാണ് എന്നത് ശരിക്കും നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റണം. കപട വിശ്വാസികൾക്ക് നിസ്കരിക്കാനും ദാനം ചെയ്യാനും ഒക്കെ മടിയാണ്. അവർ നിസ്കരിക്കാമെന്ന മടിയന്മാരായിട്ട് നിൽക്ക്, യാതൊരുവിധ ഓർമ്മയുമില്ലാതെ ശ്രദ്ധയുമില്ലാതെ നിസ്കരിക്കുക. ആളുകളില്ലാത്തിടത്തോ അവർക്ക് ആരാധനയുണ്ടാവില്ല, ആളുകൾ കാണുന്നിടത്തോ ഭയങ്കരമായിട്ടുള്ള ആക്ടിങ് ആയിരിക്കും. അതുപോലെ തന്നെ സംസാരിച്ചാൽ കളവ് പറയും, എന്തെങ്കിലുമൊക്കെ കരാറിലേർപ്പെട്ട് അത് ലംഘിക്കും, പിണങ്ങിയ പരസ്പരം അങ്ങോട്ടും കൂടി തെറി പിടിക്കും. അതുപോലെ തന്നെ വിശ്വസിച്ച് വലുതും ഏൽപ്പിച്ചാൽ വഞ്ചിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദേഷ്യം, നബി കൊണ്ടുവന്നതിനോട് ദേഷ്യം, സ്വഹാബത്തിനോട് പരിഹാസം, ആളുകൾ നന്മയിലേക്ക് പോകുമ്പോൾ ഏയ് ഇപ്പം ചെയ്യണ്ട, കുറച്ചുകൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നന്മയിൽ നിന്ന് ആളുകളെ തടയുക, ഇങ്ങനെ ഒരുപാട് ദുശ്ശീലങ്ങൾ അവരെക്കുറിച്ച് ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കാപട്യമില്ലാതിരിക്കാൻ നമ്മൾ പടച്ചറബിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ നമുക്ക് പറ്റണം. ആളുകളുടെ മുന്നിൽ നല്ലൊരു വേഷവും നമ്മളെ ഉള്ളിൽ ഒറ്റക്കാവുമ്പോൾ അള്ളാഹനും പേടില്ല, പരലോകവും പേടില്ല, നരകവും പേടില്ല, നിസ്കരിക്കും വേണ്ട, ഖുർആനോദും വേണ്ട, നന്മയും ചെയ്യേണ്ട, എല്ലാ തോന്നിയാസും ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അതാണ് കാപഢ്യം എന്ന് പറയുന്നത്. അതിന് സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ഭയന്നിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും, നമ്മൾ കുട്ടികളും മുതിർന്നവരും യുവാക്കളും സ്ത്രീകളും പുരുഷന്മാരും ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും ഭയക്കേണ്ട ഒരു വലിയ ഭീകരമായ അപകടകരമായ രോഗമാണ് കാപഢ്യം എന്നുള്ളത്. അതിനെ നമ്മളെല്ലാവരും സൂക്ഷിക്കുക. അത്തരം ഗുണങ്ങൾ കാണിക്കാതെ യഥാർത്ഥ വിശ്വാസികളായി നിഷ്കളങ്കമായി ജീവിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും
0: വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നമ്മളിപ്പോൾ കേട്ടത് കാപട്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാൻ പാടില്ലാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പോലും ഈ നിഫാഖിനെ, കാപട്യത്തെ ഭയന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂല് തൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായി ഏൽപ്പിക്കപ്പെട്ടൊരു സഹാബി ഉണ്ടായിരുന്നു, മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനോട് റസൂല് ആരൊക്കെയാണ് മുനാഫിഖുകൾ എന്ന് പറഞ്ഞിരുന്നു. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു വന്ന് പോലും ചോദിക്കുന്നുണ്ടെന്ന് എൻ്റെ പേര് ആ കൂട്ടത്തിലുണ്ടോ എന്ന്. അത്രയേറെ സ്വർഗ്ഗമുണ്ട് എന്ന് ഉറപ്പ് നൽകപ്പെട്ട ഉമർ റളിയല്ലാഹു പോലും ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം കാപ്പറ്റിത് ഭയപ്പെടണം നമ്മൾ ഓർക്കുക. കാരണം നിഫാഖ് വന്നു കഴിഞ്ഞാൽ ഫിദർക്കിൽ അസ്ഫൽ മിനന്നാർ എന്നാണ് റസൂൽ പഠിപ്പിച്ചത് ഖുർആനിലൂടെ. നരകത്തിൻ്റെ അടിത്തട്ടിലായി മുനാഫിക്കുകൾ എന്ന്. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യാം, കാപ്പറ്റിത്തിനെ വളരെ ഗൗരവത്തിൽ തന്നെ കാണണം. നമ്മുടെ കൂടെ സലാം പറഞ്ഞുകൊണ്ട് നിസാർ ടി എം, നഫീസ പി എ താമരശ്ശേരി, ജമീല ബി പി കാളികാവ്, ഉമ്മുകുൽ സുചി റായമംഗലം, ഒമേറ തൃശൂർ, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലേക്കും സലാം വറഹമത്തുള്ളാഹി വബറകാതുഹു. അപ്പോഴേ ആദ്യങ്ങളെ കൊടുത്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഇസാനാ. എന്നാ ഇസാനാ, ഇസാൻ്റെ പാട്ട് പഠിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നല്ലൊരു പാട്ടായിരുന്നു. നമ്മൾ സ്വർഗവും അവിടെയുള്ള വിശേഷങ്ങളും അതുപോലെ അല്ലാഹു തആല നമ്മൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള നല്ലൊരു പാട്ട് നമ്മൾ കേട്ടല്ലേ. അമൻ, നല്ല ഉഷാറായില്ലേ പാട്ട്? ഓക്കെ, അപ്പോൾ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു. ഇനിയും കുറേയേറെ പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാനുണ്ട്. നമ്മുടെ കൂടെ ഇനി ആരൊക്കെയാ വന്നത് നോക്കാം. അതുപോലെ സൗണ്ട് കുറവാന്ന് പറഞ്ഞിട്ട് നിസാർ ടി എം ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കാം, ഇൻഷാല്ലാ ക്ലിയർ ആവും. നമുക്ക് ഇനി ആരൊക്കെയാ ഉള്ളത് ലൈവിലേക്ക്? സുബൈദ ഇസ്മായിൽ മടിക്കരിയ, മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്, സൂപ്പർ സൂപ്പർ സോങ്. ഷംനാദ് ഖാൻ, സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, മാഷാല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോനെ ഇസാനെ പാട്ട് ഉഷാറായിട്ട് കേട്ടോ. വേറെ എന്തെങ്കിലും പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടോ? ഒരു പാട്ട് കൂടിയാ പഠിച്ചിട്ട്. ഇൻഷാല്ലാ നമുക്ക് പാടണം, ഇൻഷാല്ലാ. ഏതായാലും ഈ പാട്ട് ഉഷാറായിട്ടുണ്ട്, നല്ല ഉഷാറൊരു പാട്ട് നമ്മൾ കേട്ടു. ഇനി സൗണ്ട് നോ ഷാമിൽ ഷംസുദ്ദീൻ പറഞ്ഞ സൗണ്ട് ഇൻഷാല്ലാ ക്ലിയർ ആവും. നമുക്ക് നോക്കാം, നമ്മുടെ ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കാം, കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്ലിയർ ആവും. ലൈവ് ഈ നമ്മുടെ റിവൈൻഡിൽ ക്ലിയർ ആയി വരും ഇൻഷാല്ലാ. അപ്പോഴേ പക്ഷേ അമൻ, എന്താണ്, എന്തൊക്കെ പ്രോഗ്രാമാണ്? പ്രസംഗം പഠിച്ചിട്ടുണ്ടല്ലേ, എന്ത് വിഷയത്തിലാണ് തൻ്റെ പ്രസംഗം?
2: വിവാഹമോചനം.
1: വിവാഹമോചനം, ഇസ്ലാമിലെ പലപ്പോഴും ആളുകൾ ദുരുപയോഗം ചെയ്യുന്ന, അതുപോലെ ഇസ്ലാമിനെ മോശമാക്കി കാണാനൊക്കെ ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്നൊരു വിഷയമാണല്ലേ വിവാഹമോചനം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഷയത്തിലാണ് നമ്മുടെ അമൻ മിഷാൽ നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കതൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
1: വബറകാതുഹു.
2: ഏറെ ആദരണീയമായ വിശ്വാസി വിശ്വാസിനികളെ, പരിശുദ്ധ ഇസ്ലാം ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിലെ വിവാഹ ജീവിതം. വിവാഹ ജീവിതം, കുടുംബം എന്നെല്ലാം പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അടിസ്ഥാന നിലനിൽപ്പിനും വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് വിവാഹത്തിന് പ്രാധാന്യമുള്ളതുപോലെ തന്നെ വിവാഹമോചനത്തിനും ഇസ്ലാമിക സമൂഹത്തിൽ പ്രാധാന്യമുള്ളതായി കാണാൻ കഴിയും. വാക്കാലോ എഴുത്തിലൂടെയോ മറ്റോ വിവാഹ കരാർ അവസാനിപ്പിക്കുന്നതിനെയാണ് വിവാഹമോചനം അഥവാ ത്വലാഖ് എന്ന് പറയുന്നത്. അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം അനുവദിക്കപ്പെട്ട ഒന്നാണിത്. അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ടതും അനിവാര്യമായ കാര്യവും വിവാഹമോചനമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരുമ്പോൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള അതിരുകളും മര്യാദകളും കൃത്യമായി പാലിക്കാൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥരാണ്. ഒന്നാമതായി, ഭാര്യ ആർത്തവകാരിയായിരിക്കെ അവളെ വിവാഹമോചനം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിനെയും അവൻ്റെ ദൂതരെയും ധിക്കരിക്കലാണ്. ഇതൊരു സ്ത്രീയുടെ സുരക്ഷിതത്തെ മുൻനിർത്തിയുള്ള നടപ്പിലായാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. വിവാഹമോചനം ചെയ്യപ്പെടുന്ന സ്ത്രീ ഗർഭിണിയാവുകയാണെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറികടക്കാനാണ് ഇത്തരത്തിലൊരു മര്യാദ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി അഥവാ ത്വലാഖ് സംഭവിക്കപ്പെട്ടാൽ ഭാര്യയെ മടക്കിയെടുത്ത് അവളുടെ ശുദ്ധികാലം വരെ അവളെ ഇണയായി നിലനിർത്താൻ നിർബന്ധമാണ്. വിവാഹമോചനം ചെയ്യാൻ അടുത്തൊരു ശുദ്ധികാലം വരെ കാത്തിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. രണ്ടാമതായി, ഭാര്യ ലൈംഗിക വീഴ്ചകളിൽ ഏർപ്പെട്ട ശുദ്ധികാലത്ത് അവളെ ത്വലാഖ് ചെയ്യാതിരിക്കുക. ഇത്തരത്തിൽ ആരെങ്കിലും ഭാര്യയുമായി ലൈംഗികമായി ബന്ധപ്പെട്ടാൽ ഒരു ആർത്തവകാലം കഴിഞ്ഞു ശുദ്ധിയാകുന്നതുവരെ കാത്തിരിക്കേണ്ടതായുണ്ട്. മൂന്നാമതായി, പാലിക്കേണ്ട മര്യാദ. ഒന്നിലധികം ത്വലാഖ് ഒരേ സമയം ചൊല്ലാതിരിക്കുക. ഒരേ സമയം മൂന്ന് തലാക്ക് ചൊല്ലി വേർപെടുത്തുന്ന രീതി തികച്ചും അനിസ്ലാമികമായ കാര്യമാണ്. മതനിയമങ്ങളെ കളിപ്പാട്ടമാക്കുന്ന ഇത്തരം രീതികൾ അള്ളാഹുവിൻ്റെ നിയമ പരിധികളെ ലംഘിക്കുന്ന വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നബിയെ, നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അടുത്ത ഇദ്ദയുടെ കാലയളവ് കണക്കിലെടുത്ത് അവരെ വിവാഹമോചനം ചെയ്യുക. ഇനി വിവാഹമോചനത്തിന് ശേഷം ഒരു സ്ത്രീ അനുഷ്ഠിക്കേണ്ട ഇദ്ദ അഥവാ കാത്തിരിപ്പു കാലത്തെ കുറിച്ച് ദീനുൽ ഇസ്ലാം വ്യക്തമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും പരസ്പരം ഒന്നിച്ചു സഹവസിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഭാര്യ മൂന്ന് ആർത്തവകാലം ഇദ്ദ അനുഷ്ഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇദ്ദയും ആവശ്യമില്ല. ഖുർആനിൽ അള്ളാഹു പറയുന്നു, അൽ അഹ്സാബ്, സത്യവിശ്വാസികളെ, നിങ്ങൾ വിശ്വാസിനികളെ വിവാഹം കഴിക്കുകയും എന്നിട്ട് അവരുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവരെ വിവാഹമോചനം ചെയ്യുകയും ചെയ്താൽ അവർക്ക് വേണ്ടി നിങ്ങൾ കണക്കാക്കേണ്ടതായ ഒരു ഇദ്ദ നിങ്ങൾക്ക് അവരിൽ ഇല്ല. അതിനാൽ അവർക്ക് നിങ്ങൾ പാരിതോഷികം നൽകുകയും മാന്യമായി അവരെ വിട്ടയക്കുകയും ചെയ്യുക. ഒന്നും രണ്ടും തലാഖിൻ്റെ കാലയളവിൽ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഭാര്യ വസിക്കേണ്ടത്. അവൾക്കുള്ള എല്ലാ ചിലവും ഭർത്താവോ വീട്ടുകാരോ നൽകേണ്ടതുണ്ട്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറാനും ഭാര്യ ഗർഭിണിയായി ആണെങ്കിൽ ബന്ധം പുനഃസ്ഥാപിക്കാനുമാണ് ഇത്തരമൊരു നിയമം ഇസ്ലാം മുന്നോട്ടേക്ക് വെക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ തലാക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ ഇദ്ദ കാലത്തു ഭാര്യയെ മടക്കി എടുക്കാൻ സാധിക്കുകയില്ല, മറ്റു ചില പ്രക്രിയകളിലൂടെ അല്ലാതെ. പ്രിയപ്പെട്ടവരെ, ദീനുൽ ഇസ്ലാമിലെ ഈ നിയമങ്ങളെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്കും സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനും വേണ്ടിയുള്ളതാണ്. ദേഷ്യം വന്നോ തൃപ്തിപ്പെട്ടോ എടുക്കേണ്ട ഒന്നല്ല വിവാഹമോചനം. മതനിയമങ്ങളെ ശരിയായി മനസ്സിലാക്കാനും അവ ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കട്ടെ. നമ്മളെ നാളെ അവൻ്റെ ജന്നാത്തിൽ ഇതുപോലെ ഒന്നിച്ചു കൂട്ടാനുള്ള സൗഭാഗ്യം നൽകി അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നമ്മൾ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് കേട്ടത്. നമുക്കറിയാം, ഈ പലപ്പോഴും ആളുകൾ വിമർശിക്കുന്ന കാര്യമാണ് ഇസ്ലാമിലെ വിവാഹമോചനം, മുത്തലാഖ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇസ്ലാം എങ്ങനെയാണ് തലാഖ് ചെല്ലേണ്ടത്? അതിന് കുറേയേറെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അതിനു മുമ്പായി കുറേയേറെ കടമ്പകളുണ്ട്. അവർ തമ്മിൽ സംസാരിക്കണം, കുടുംബക്കാരെ കൂട്ടി സംസാരിക്കണം. എന്നിട്ട് ഒന്നും നടക്കുന്നില്ലെങ്കിൽ കിടപ്പറയിൽ മാറിക്കിടക്കുക, ഇങ്ങനെയൊക്കെ തുടങ്ങി കുറേ നിർദ്ദേശങ്ങൾ. അതൊന്നും സാധ്യമല്ലെങ്കിൽ മാത്രമേ വിവാഹമോചനം പറ്റുള്ളൂ. അവിടെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ ഗൗരവത്തിൽ കുറേയേറെ വിഷയങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ആർത്തവകാരിയായിരിക്കുമ്പോൾ വിവാഹ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശുദ്ധികാലത്ത് ഒന്നും വിവാഹമോചനം പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ മൂന്ന് തലാക്കും ഒരുമിച്ചെല്ലുന്ന സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മളൊക്കെ പഠിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ സംശയങ്ങൾ നിറവേറ്റി തന്നെ നമ്മൾ മുൻപോട്ട് പോവുക. നമ്മളോട് ശബ്ദത്തിൻ്റെ കാര്യത്തിൽ നിലവിൽ സൗണ്ടിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ, ചിലപ്പോൾ അവരുടെ നെറ്റ്വർക്ക് പ്രശ്നം വല്ലതുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അമീർ ടി എടുത്തിട്ട് വരാം. മിക്കവാറും അതായിരിക്കാനാണ് സാധ്യത. സൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ മിക്കവാറും നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. സലീമ അബ്ദുൽ ഖൈർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അബ്ദുൽ ഹമീദ് സി കെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോഴേ അമനെ, പ്രസംഗം മാഷാല്ലാ ഉഷാറായിരുന്നു. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. സിയാദക്കല്ലാഹു ഇൽമക്, സൂപ്പർ. ഇനിയും നല്ല രീതിയിൽ പ്രസംഗിക്കുവാൻ അള്ളാഹു കരുണ ചെയ്യട്ടെ. ആമീൻ. കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് സുബൈദ ഇസ്മായിൽ മടിക്കേരി. മെഹനാദ് ഗഫൂർ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം, ജസാക്കുമുല്ലാഹു ഖൈറ. നല്ലൊരു ഫീഡ്ബാക്കാണ് നമ്മൾ പോയത്. അള്ളാഹു തആല അറിവ് വർദ്ധിപ്പിച്ച് തരട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാലൈ ആമീൻ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾക്കൊക്കെ ധാരാളം അറിവ് നേടാൻ, നമ്മുടെ പുതിയൊരു തലമുറയാണ് വളർന്നു വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ അറിവ് ലഭിക്കാൻ അള്ളാഹു തആല തൗഫീക് നൽകട്ടെ. നമ്മുടെ ഇന്നലെയൊക്കെ ഇങ്ങനെ ഒരു ഇത് കണ്ടു, നമ്മുടെ ഒരു ജാമിയൻ്റെ കീഴിലുള്ള കുര്യത്തുൽ ഹദീസിൻ്റെ കീഴിൽ ആ ഏഴോളം വിദ്യാർത്ഥികൾ സിഹാഹസ്യത്തെ പൂർണ്ണമാക്കി പഠിച്ചു കഴിഞ്ഞ വിഷയമൊക്കെ നമ്മളിങ്ങനെ വായിച്ച് ചെയ്യാനുണ്ട്. ഇതെല്ലാം വളരെ സന്തോഷം നൽകുന്ന കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ തിന്മ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു തലമുറ ദീനി രംഗത്ത് സജീവമാകുന്നുണ്ട്. അതിന് അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീക് നൽകണം. നമ്മളൊക്കെ മക്കളെ അള്ളാഹു തആല ഏറ്റവും നല്ല രീതിയിൽ ദീൻ പഠിച്ച് നല്ല സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റിത്തരട്ടെ. നമ്മുടെ മക്കളിൽ വന്നു പോകുന്ന, നമ്മളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകൾ അള്ളാഹു തആല പുറത്തുതരികയും എല്ലാവിധ ഷെറിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും അള്ളാഹു തആല കാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സമൂഹം പോകുന്നത് അങ്ങനത്തെ ഒരു മേഖലയിലൂടെയാണ്. നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അള്ളാഹു തആല നമ്മളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും നമ്മൾ ഇപ്പോൾ 5:30 ഏകദേശം, 5:26 നഫിസ കാടാമ്പുഴ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു സലീമ ഒതുക്കങ്ങൽ ആമീൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇതുവരെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ചോദ്യം വരുമോ നോക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം അല്ലേ. ആമീൻ ആമീൻ. സുബൈദ ഇസ്മായിൽ മടിക്കേരി. ചോദ്യങ്ങൾ ഏതോ വരുമോ നോക്കുക, അല്ലെങ്കിൽ നമ്മളിവിടുന്ന് ഒരു ചോദ്യം ചോദിക്കും. അതിന് മുമ്പ് നമ്മുടെ നിയമോള് പാട്ടിന് പാടാൻ വേണ്ടി ഇങ്ങനെ കുറേ നേരമായി കാത്തു നിൽക്കുന്നില്ലേ അനിയ? പാട്ട് പാടാൻ ഇങ്ങനെ മുട്ടി നിൽക്കില്ലേ അല്ലേ? ആ, എന്നാ നിയമോള് പാട്ട് പാടിക്കോ.
0: അസ്സലാമു അലൈക്കും.

0: മാഷാ അള്ളാ, നല്ല ഉഷാറായിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്. നല്ല ടോപ്പ് പാട്ടായിരുന്നു കേട്ടോ. നല്ല ഉഷാറായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഏതായാലും നല്ല പാട്ടായിരുന്നു. നമ്മളൊക്കെ ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ സ്നേഹിക്കണം അല്ലേ. അള്ളാഹുവിനോട് ഉള്ള സ്നേഹം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്നേഹം വേണ്ടത് ആരോടാ? റസൂലിനോടാണ്. റസൂലിനോട് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? റസൂലിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്?
1: റസൂൽ ചെയ്ത കാര്യങ്ങൾ ചെയ്ത്
0: ഓക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നമുക്ക് ദീന് പഠിപ്പിച്ച് തന്നത് അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റസൂലിനെ സ്നേഹിക്കേണ്ടത്. അല്ലാതെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണോ?
1: അല്ല.
0: അപ്പോൾ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ എന്ത് ചെയ്യേണ്ടത് അറിയോ? റോട്ടിലൂടെ പ്രകടനവും മറ്റൊക്കെ നടക്കേണ്ടതില്ല. നിബിതനം എന്ന് പറയുന്നത് ഇതൊക്കെ റസൂലിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ പേരക്കുട്ടിയുടെ പേര്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ഒരു പേരക്കുട്ടി ഉണ്ട്. ആ കുട്ടിയുടെ പേരെന്താണെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഉമ്മ കുൽസു തിരായമംഗലം. നോക്കാം ആരാണ് ഉത്തരം ആദ്യം അയക്കാന്നുള്ളത്. നമ്മൾ റസൂലിൻ്റെ സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ പലതും പല ആളുകളും റസൂലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് പല തോന്നിയവാസങ്ങൾ ചെയ്യലുണ്ട്. അതിൽ പെട്ടതാണ് നബിദിനം എന്ന പേരിൽ റോട്ടിലൂടെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം. അതൊരിക്കലും നമ്മൾക്ക് ചേർന്ന വിശ്വാസികൾ നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റസൂലിനെ കൽപ്പിച്ചത് എന്താണോ അത് സ്വീകരിക്കുക. ഖുർആനും ഹദീസും പഠിപ്പിച്ചത് അള്ളാഹു തആല റസൂലിലൂടെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. സ്വഹാബത്ത് എങ്ങനെയാണോ അത് മനസ്സിലാക്കി അതുപോലെ നമ്മളൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ ബുദ്ധിക്കനുസരിച്ചല്ല നമ്മളൊന്നും അത് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്ത് എങ്ങനെയാണോ അത് മനസ്സിലാക്കിയത് അതുപോലെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. എങ്കിൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. ഏതായാലും നമ്മളൊരു ചോദ്യം ചോദിച്ചു, നോക്കാം ആരെങ്കിലും ഉത്തരം അയക്കുക എന്നുള്ളത്. ജമീല വി പി കാളി ഗാവ്. യെസ്, ഇഷ്ടമുള്ള ഗാനം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബൈദ ഇസ്മായിൽ, നല്ലൊരു അർത്ഥവത്തായ ഗാനം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ ആദ്യത്തെ ബാങ്ക് വിളി നിർവഹിച്ച സ്വഹാബി ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് മുമ്പ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, അതിന് ഉത്തരങ്ങൾ വരുമോ നോക്കല്ലേ. നിങ്ങൾക്ക് ആർക്കും അറിയോ? അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒന്നാം ആദ്യത്തെ പേരക്കുട്ടി അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ പേരക്കുട്ടി. ശരി ഉത്തരം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരാളെ അയച്ചിട്ടുണ്ട്. ആയിഷ കരിമ്പിൽ, മാഷാ അല്ലാ പാട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ താഹിറ ടിക്കെ കാസർഗോഡ്, ജമീല വി പി കാളികാവ്, രണ്ടാൾ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. താഹിറ അയച്ചത് ഉമാമ എന്നാണ്. അതുപോലെ ജമീല വി പി കാളികാവ് ഹസൻ അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബൈദ ഇസ്മയിൽ മടിക്കരി ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞു. ചോദ്യം മറ്റൊന്നുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ പേരക്കുട്ടി ആര് എന്നുള്ളതാണ് ചോദ്യം. മാഷാ അല്ലാ, ഇന്നത്തെ തലമുറക്ക് ഉതക്കും വിധം ദീനിനെ വിദ്യ ദീനി വിദ്യ കരസ്ഥമാക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കട്ടെ. കൂടുതൽ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ. അമീർ ടി അടുത്ത നാട്ടുകാരൻ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി ആരെങ്കിലും ഉത്തരമായേക്കോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് കൂടെ കാത്തുക്കലേ. മോളുടെ പാട്ട് സൂപ്പർ, ബാറക്കല്ലാഹു ഫീക്കി എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഹമീദ് സി കെ. ഹസൻ റളിയല്ലാഹു അൻഹു ആരാണ്? മെഹനാസ് ഗഫൂർ. അതുപോലെ നമ്മൾ രണ്ടാമത് ചോദിച്ചു, ഒന്നാമതായി ബാങ്ക് വിളിച്ചത് ആരാന്നുള്ളത്, അതിൻ്റെ ആദ്യം ഉത്തരം അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അയച്ചത് ആരൊക്കെയാണ് നോക്കാം. ജമീല വി പി കാളികാവ്, അതുപോലെ ഉമ്മ കുൽസു ചിറയമംഗലം, സുബൈദ ഇസ്മായിൽ മടിക്കരി, ഇവരൊക്കെ ശരിയുത്തര അയച്ചിട്ടുണ്ട്. അമീർ ടി അടുത്ത നാട്ടുകാര ശരിയുത്തര അയച്ചിട്ടുണ്ട്. ഈ അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചോദിച്ചത്. രണ്ട് ചോദ്യങ്ങളും നല്ല ഉഷാറായിട്ട് തന്നെ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ, അസൻ അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. നൗഫിറ കെ എം, അബ്ദുല്ലാഹിബിൻ ഉസ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കരി നമ്മൾ പറഞ്ഞു, ഹസൻ എന്ന്. ഷംനാദ് ഖാൻ, കാസിം എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ് ചോദിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായിരുന്നു ഖാസിം. അബുൽ ഖാസിം എന്നുള്ള മറ്റൊരു പേരിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെടാറുണ്ടായിരുന്നു. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ ഖാസിമിൻ്റെ പിതാവ് എന്നുള്ള നിനക്ക്. ഏതായാലും നമുക്ക് നോക്കാം, ഈ കുറഞ്ഞൊരു നമ്മളൊരു മിനിറ്റ് ആയി പറഞ്ഞത്, അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാൻ പോവുകയാണ്. ഉമാമ എന്നുള്ളതാണ് ശരിയുത്തരം. ആരുടെ മകളായിരുന്നു അറിയോ ഉമാമ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി എന്നാണല്ലോ. അപ്പോൾ ആരുടെ മകളായിരിക്കും അറിയോ? അറിയോ? ഏ, കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞോ പറഞ്ഞോ?
1: ആയിഷ.
0: ആയിഷ റസൂലിൻ്റെ ഭാര്യയായിരുന്നു. നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. അതല്ല, അറിയോ, സൈനബ് റളിയല്ലാഹു അൻഹയുടെ മകളായിരുന്നു ഉമാമ റളിയല്ലാഹു അൻഹ. പേരക്കുട്ടിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതുപോലെ നമ്മൾ ചോദിച്ച മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ, ആദ്യമായി ബാങ്ക് വിളിച്ചതാരാ? ഇസ്ലാമിൽ ആദ്യമായിട്ട് ബാങ്ക് ഉറക്കെ വിളിച്ച സഹാബി പറഞ്ഞോ? ബിലാൽ റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, ശരീത്തരാണ്. കുറേ ആളുകൾ ശരീത്തര അയച്ചിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ? നമ്മൾ കുറേ ആളുകളുടെ പേര് വായിച്ചിരുന്നില്ല, അവരൊക്കെ പേര് മാത്രം വായിച്ച ആൾക്കാരതൊക്കെ ശരീത്തരായിരുന്നു. താഹിറ ടി കെ, അതുപോലെ മെഹനാസ് ഗഫൂർ, അബ്ദുൽ ഹമീദ് സി കെ, പിന്നെ ആരായിരുന്നു, അമീർ ടി എടുത്ത നാട്ടുകാര, സുബൈദ ഇസ്മായിൽ മടിക്കിരി, ഉമ്മു കുൽസു ചിറമംഗലം, ജമീല വി പി കാളികാവ്, ഇവരൊക്കെ ശരീത്തര അയച്ചിട്ടുണ്ട്. അതുപോലെ താഹിറ ടി കെ കാസർഗോഡ് സൈനബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈനബ് റളിയല്ലാഹുവിൻ്റെ മകളായിരുന്നു ഉമാമ എന്നുള്ളതാണ് അതിൻ്റെ ശരിയുത്തരം. ഏതായാലും രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെ ഇസാൻ അല്ലേ, ഇസാനെ നീ പാട്ട് പാടാൻ റെഡിയായി നിൽക്കുകയാണോ? പാട്ട് പാടായിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു സുഖം കിട്ടുന്നില്ലേ? ഇല്ല. എന്നാ പിന്നെ നീ പാടിക്കോ.
2: അസ്സലാമു അലൈക്കും.
0: വലൈക്കും അസ്സലാം.

0: മാഷാള്ള, ഒരു അറബിക് പാട്ടാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ പാടിയത്. റബ്ബന റബ്ബന എന്ന് തുടങ്ങുന്നത് അല്ലേ. നമുക്കൊക്കെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? ഉണ്ടോ? എന്താ നീയൊക്കെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? അമൻ പാട്ട് കേൾക്കാൻ ഇഷ്ടമാ? എങ്ങനെയാണ് പാട്ട് കേൾക്കുക നിങ്ങൾ? പാട്ട് കേൾക്കുന്നേരം എന്താ മ്യൂസിക് ഒക്കെ ഇട്ട് ഇങ്ങനെ പാട്ട് കേൾക്കാൻ നല്ലൊരു സുഖമല്ലേ? നല്ലല്ലേ പാട്ട് കേൾക്കാൻ ഒരു സുഖം ഉണ്ടാല് ആണോ അമ്മേ? ഏ അല്ലേ. എന്നാലേ ഈ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർ എന്തേ അറിയാം, എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടായാൽ പല തീയിലേക്കും പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പാട്ട് കേട്ടിരിക്കും അല്ലേ, മ്യൂസിക് ഇട്ട പാട്ടും കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേലും അത് ഒരു വിശ്വാസിക്ക് ചേർന്ന പണിയാണോ? മ്യൂസിക് എന്താണ്? ഇസ്ലാം വളരെ ഗൗരവത്തിൽ നമ്മളോട് ഹറാമാക്കിയ വിഷയങ്ങളിൽ പെട്ടതാണ്. ഈ റസൂൽ പറഞ്ഞു, യസ്തഹല്ലൂനൽ ഹിറ ഹിറ വൽ ഹറീർ എന്ന് പറഞ്ഞിടത്ത് കൂടുതൽ പറഞ്ഞ പോലെ മഅസിർന, അതായത് വ്യഭിചാരം, അതുപോലെ എന്താ പറയുക പട്ട്, ഇതൊക്കെ ഹലാലാക്കുന്നത് കൊണ്ട് കൂടെ റസൂൽ പറയാണ്. ഹറാമാണല്ലോ ഇതൊക്കെ. അതിൻ്റെ കൂടെ റസൂൽ പറയാണ് മഅസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ ഹലാലാക്കുന്ന ആളുകൾ വരുന്നു. അപ്പോൾ അത് ഹറാമാണ്. കള്ളിൻ്റെയൊക്കെ കൂടെ റസൂൽ ഹറാമാക്കിയ ഒരു വിഷയമാണ്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടത്? നമ്മളൊക്കെ എന്ത് ചെയ്യണം? അത്തരം തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. പാട്ട് നമ്മൾ കേൾക്കാം, ആശയം എന്നുള്ള നല്ല അർത്ഥവത്തായ പാട്ടുകൾ നമ്മളൊരു മനസ്സിനെ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. എന്നാൽ പരിശുദ്ധ ഖുർആൻ അതിനേക്കാളപ്പുറം നമ്മളെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? പരിശുദ്ധ ഖുർആൻ നമ്മൾ ശരിക്കും പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. എന്ന് മാത്രമല്ല, ആശയർച്ച നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ നമ്മളെ എല്ലാ ടെൻഷനും മാറും, മനസ്സിന് സമാധാനം ഉണ്ടാവും. അതെന്താ ഉറപ്പാണ്. എന്താ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം? ഖുർആൻ ഓതിയാൽ മനസ്സിന് സമാധാനം ഉണ്ടാവും നമ്മൾ പറയാൻ കാരണം എന്താ അറിയോ? മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? അള്ളാഹു തആല. മനുഷ്യൻ്റെ മനസ്സറിയുന്നത് ആർക്കാ? അള്ളാഹാനല്ലേ. അള്ളാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് എന്തറിയോ? അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നമ്മൾ വൃത്തിക്ക് ഓതിയാൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകും, നമ്മുടെ ടെൻഷനുകളൊക്കെ മാറും. നമുക്ക് ജീവിതത്തിൽ കുറേയേറെ പരീക്ഷണങ്ങൾ വിധേയനായ ഒരു പണ്ഡിതനായിരുന്ന ആരെയറിയോ? അബുൽ ആലിയ റഹിമഹുല്ലാഹ്. അബുൽ ആലിയ, അദ്ദേഹം ഒരിക്കൽ ഒരു ജിഹാദിന് പുറപ്പെട്ട് കാലിനൊരു വേദന അനുഭവപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് വിശദമായി പരിശോധിച്ചപ്പോഴേ അദ്ദേഹത്തിൻ്റെ കാലും മുറിക്കണം, കാലും മുറിക്കിയാൽ രക്ഷയുള്ളൂ, അല്ലാതെ മറ്റൊരു മാർഗ്ഗവും എന്ന് പറഞ്ഞു. ഇന്നത്തെ പോലെയല്ല, കുറേ മുമ്പുള്ളതാണ്. ഇന്നൊക്കെ നമുക്ക് എന്തുണ്ട്? അനസ്തേഷ്യൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ കാല് മുറിക്കാനുള്ള സാധന സാമഗ്രികളായിട്ട് ആ വൈദ്യന്മാർ വന്നിട്ട് പറഞ്ഞു. അദ്ദേഹത്തിനോട് പറഞ്ഞത് അറിയോ? നിങ്ങൾക്ക് കാല് മുറിക്കാനേ നിങ്ങൾക്ക് ബോധം കെടുത്തണം, അതുപോലെ നിങ്ങൾക്ക് വേദന അറിയാണ്ടിരിക്കാനുള്ള മരുന്ന് തരട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു അറിയോ? എന്തായി
1: പറയേണ്ടതാണ്?
0: അദ്ദേഹം പറയാണ്, വേണ്ട, ഇതിനേക്കാൾ എനിക്കതിനേക്കാൾ വിശിഷ്ടമായ ഒന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നല്ല കൃത്യമായിട്ട് ഖുർആൻ ഓതുന്നേ, നിങ്ങൾക്ക് വൃത്തിക്ക് നല്ല ട്യൂണിൽ വൃത്തിയായിട്ട് ഖുർആൻ ഓതുന്ന ഒരാളെ കൊണ്ടുവരിക. അയാൾ എൻ്റെ അടുത്ത് നിന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ മുഖം ചുമക്കുന്നതും കണ്ണ് വിടരുന്നതും മാനത്ത് എൻ്റെ ദൃഷ്ടികൾ പതിക്കുന്നതും പതിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്തു കൊള്ളുക. അതായത് അദ്ദേഹം പറയുന്നത്, എൻ്റെ അടുത്തേക്ക് നല്ലവണ്ണം ഖുർആൻ ഓതുന്ന ഒരാളെ കൊണ്ടുവരണം, എന്നിട്ട് എന്താ ചെയ്യേണ്ടി? അദ്ദേഹം ഇങ്ങനെ ഖുർആൻ ഓതുക, അപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറും, എൻ്റെ കണ്ണ് ചോക്കും, ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കുന്ന കണ്ണ് ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തും. അത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? എൻ്റെ ശരീരത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതൊക്കെ ചെയ്തോളാൻ. അങ്ങനെ വൈദ്യന്മാരെന്ത് ചെയ്തു? അത് പ്രകാരം തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലം മുറിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളെ കാലിൻ്റെ കണങ്കാൽ മുറിച്ച് മരുന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവോടുള്ള സ്നേഹം തീർത്ത് കുളിർമയും വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടായ മാധുര്യവും ഈർച്ചവാളിൻ്റെ ചൂടിനെ മറപ്പിച്ചു എന്ന്. അതായത് കാല് മുറിപ്പിക്കുമ്പോഴുള്ള വേദന പോലും എനിക്ക് മറന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു തആലയുടെ ഖുർആൻ വചനം ഇങ്ങനെ കേട്ടു പോകുമ്പോൾ അള്ളാഹിനെക്കുറിച്ചുള്ള ഇഷ്ടവും കാരണമാണെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്കുണ്ട്, നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. 40 വർഷത്തെ ജീവിതത്തിനിടയിൽ അള്ളാഹുവിന് ഇഷ്ടമാകാത്ത ഒരു പ്രവൃത്തിയും നിന്നിലൂടെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ അഭിമാനിക്കുന്നുവെന്ന്. കാല് ഇങ്ങനെ മുറിച്ച് കയറ്റിയപ്പോൾ അത് നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹം പറഞ്ഞെന്താണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തില്ല, ഈ കാലുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അമൻ ഇപ്പം എത്ര വയസ്സായി?
1: 15.
0: പതിനഞ്ച് വയസ്സ് അല്ലേ, 15 വയസ്സിൻ്റെ ഇടയ്ക്ക് ഈ കാലുകൊണ്ട് ഒരു ഹറാമ് കാണാൻ അല്ലെങ്കിൽ ഹറാമിലേക്ക് നടന്നു പോയില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലേ. ഈ പറയുന്ന നിൽക്കോ നമ്മുടെ ശ്രോതാക്കൾക്കോ കഴിയുമോ നമ്മൾ ചിന്തിക്കുക. എന്നാൽ ബുലാലിയ റഹിമുല്ലാ അദ്ദേഹം പറയുന്നത് എന്താണ്, ആ കാല് മുറിച്ചു മാറ്റിയപ്പം എൻ്റെ ഈ കാലോട് 40 കൊല്ലത്തിനടുക്ക് ഒരു തിന്മക്കും ഈ കാല് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന്. അത്രയേറെ അവരൊക്കെ എന്ത് ചെയ്തിരുന്നു, അവരുടെ ജീവിതത്തിൽ ഈ ഇത്തരം കാര്യങ്ങൾ മാറി നിന്നിരുന്നു. അതുപോലെ ഖുർആൻ അവരുടെ ജീവിതത്തിൽ ആസ്വാദനമായിരുന്നു. പരിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിന് സമാധാനമാണ്, ആസ്വാദനമാണ്, മനസ്സിന് സമാധാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗം അതാണ്. മനുഷ്യനെ മാറ്റാനും ഖുർആനെ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പരിശുദ്ധ ഖുർആനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുക. വെരി ഗുഡ് ഗാനം, ബാറക്കല്ലാഹു ഫീക് എന്ന് പറഞ്ഞു ജമീല വി പി കാളികാവ്, താഹിറ ടേക്ക് കെയർ. അത് നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ, സൈനബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. നമ്മൾ അപ്പോഴേ സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഇന്ന് സൺഡേ ആയത് കൊണ്ട് ഈവനിങ് പ്രോഗ്രാം കേൾക്കാനായി 5 to 6 വരെ ട്യൂഷൻ പഠിക്കുന്ന മക്കൾ വരും. അതുകൊണ്ട് ബാക്കി ദിവസം 5 to 6 വരെ ഫുള്ളായി കേൾക്കാൻ സാധിക്കുന്നില്ല. ട്യൂഷൻ പഠിക്കാൻ മക്കൾ വരും. ഓക്കെ, അതായത് ശനി ഞായറാഴ്ചകളിൽ എല്ലാ ദിവസങ്ങളിലും ഫുള്ള് പ്രോഗ്രാം കേൾക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രയാസമാണ് പറഞ്ഞത്. അള്ളാഹു താല നമുക്കതിന് അവസരമുണ്ട്, നമ്മുടെ റിവൈൻഡിൽ വീണ്ടും കേൾക്കാം. നമ്മുടെ റിവൈൻഡിലുണ്ടാവും, പ്രദോഷ പ്രക്ഷേപണം എന്നുള്ള പേരിൽ ഈവനിങ് ലൈവ് ഉണ്ടാവലുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം, നിങ്ങൾ കേൾക്കാം ഇൻഷാ അള്ളാഹ്. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ വോയിസുകൾ അയക്കാനുള്ള നമ്പർ നേരത്തെ പറഞ്ഞിരുന്നു, ഇനി ആർക്കെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയാം, 85 90 745 845 എന്നുള്ളതാണ്. നമ്മളൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ കൊച്ചു കുട്ടികളുടെ പ്രോഗ്രാമുകൾ വോയിസ് ആയിക്കൊണ്ട് നമ്മുടെ ഫീഡ്ബാക്ക് നമ്പറിലേക്ക് അയക്കുക, 85 90 745 845. മാഷാ അള്ളാഹ്, കഴിഞ്ഞ ഖുതുബയിൽ ഇമാമു പറഞ്ഞ വിഷയം ഇതായിരുന്നു, പക്ഷേ നമസ്കാരത്തിൽ ആയിരുന്നപ്പോൾ ആണ് മുറിച്ചത് എന്നാണ് പറഞ്ഞത്. അത് നോക്കണം, കാരണം എന്താ വെച്ചാൽ ഒന്ന് അദ്ദേഹം തെറ്റിപ്പോയതാവാം. നമസ്കാരത്തിലുള്ളൊരു സംഭവം മറ്റൊന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരിക, അപ്പോൾ റസൂൽ ആര് കാവലിൽ നിൽക്കുന്നു, രണ്ട് സഹാബികളെ കാവലിൽ നിന്നു. അപ്പോൾ ഒരാൾ നിൽക്കുന്ന ഒരാൾ ഉറങ്ങും, അങ്ങനെയാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യാണ്, ഇമാമ നിൽക്കുന്ന ആൾ ഒരാളെന്ത് ചെയ്തു, കാവലിൽ നിൽക്കുന്ന ആൾ നമസ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിനെ വിരക്കണ്ടരം ശത്രു എന്ത് ചെയ്തു, അമ്പ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അമ്പ് കൊണ്ടു, കാലിൽ ശരീരത്തിൽ കൊണ്ട് അത് കൊണ്ടുകൊണ്ട് അദ്ദേഹം നമസ്കരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ ആ വേദന സഹിച്ചുകൊണ്ട് അദ്ദേഹം അറിയുന്നില്ല, അത്രയേറെ അവരൊക്കെ നമസ്കാരത്തിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം അത് വീഴുന്നത് വരെ കാണാൻ കഴിയും. ഏതായാലും നമ്മളൊക്കെ എന്ത് ചെയ്യണം അറിയാം, നമസ്കാരത്തിലൊക്കെ നമുക്ക് പല ചിന്തകളും ഉണ്ടാകുക. എന്നാൽ ഹദീസുകൾ കാണാൻ കഴിയും, നമസ്കരിക്കാൻ നിൽക്കുമ്പം അവരുടെ ശരീരത്തിലൊരു പ്രാണി ഒരു പക്ഷി വന്ന് നിന്നാൽ അത് പോലും അവരറിയില്ല എന്ന് മാത്രമല്ല, പക്ഷി അവിടുന്ന് എണീറ്റ് പോകില്ല. അത്രയേറെ കോൺസെൻട്രേഷനോട് കൂടിയായിരുന്നു അവിടെയൊക്കെ നമസ്കാരം. നമ്മളൊക്കെ എന്ത് ചെയ്യാൻ അറിയാം, നമ്മളൊക്കെ നമസ്കാരവും നമ്മുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കുമ്പോഴേ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും, മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മൾ തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നന്മകൾ നമ്മളിൽ നിന്ന് ഇല്ലാതാവും, എന്ന് മാത്രമല്ല നമ്മുടെ മനസ്സ് മലിമസമാകും, തിന്മകൾ കൊണ്ട് നിറയും. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ഹിഫ്ലുകൾ, ഖുർആന് പഠിച്ചതൊക്കെ മറന്നു പോകാൻ കാരണമാകും. അത് ഒരിക്കലും ഇമാം ഷാഫിഈ റഹിമഹുള്ള തൻ്റെ ഗുരുവായിരുന്ന വഖയ്യനോടൊരു പരാതി പറയുന്നുണ്ട്, ഹിഫ്ലാക്കുന്നതൊക്കെ മറന്നു പോകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിന്മകൾ ഉപേക്ഷിക്കാനാണ്, തിന്മ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിന്മകൾ വരാം, അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തിന്മ വന്നു പോയാൽ തന്നെ അതിനോട് തുടർത്തിക്കൊണ്ട് നന്മ ചെയ്യുക, അള്ളാഹുവിനോട് പാപമോചനം തേടുക, എങ്കിൽ മാത്രമേ നമ്മുടെ തിന്മകളിൽ നിന്ന് നമ്മൾക്ക് പൂർണ്ണമായി വിട്ടു നിൽക്കാനും നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾക്ക് നമുക്ക് ഒരു ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പാഠക്കുറിപ്പിനുള്ള സമയമായിട്ടുണ്ട്, അതുകൊണ്ട് പാഠക്കുറിപ്പിലേക്ക് പോവാം ഇൻഷാല്ലാ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മുടെ പാഠക്കുറിപ്പ് എന്ന സെഷനിൽ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നല്ല സ്വഭാവം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്കൊക്കെ അങ്ങനെയാകണമെന്ന്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകണമെന്ന് ഇഷ്ടമുണ്ടാകും. പക്ഷേ എപ്പോഴെങ്കിലും സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളിലൂടെ നമ്മുടെ സ്വഭാവത്തെ ചില ആളുകൾ വിലയിരുത്തും. നിന്റെ സ്വഭാവം അത്ര ശരിയില്ലല്ലോ, എന്ത് മോശം സ്വഭാവമാണ് നിൻ്റേത് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സ്വഭാവത്തെ വിലയിരുത്തുന്ന അവസ്ഥകളുണ്ടായിരിക്കും. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹം ഞാനൊരു നല്ല സ്വഭാവമുള്ള ആളാകണം എന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ തിരിച്ചറിയുക എന്നതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെയൊക്കെ മാതൃകയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞാലോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു, എന്ത് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്നൊക്കെ നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാന തആല തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. വഇന്നക ലഅല ഖുലുഖിൻ അളീം, പ്രവാചകരെ, താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഇഷ്ടപ്പെടാനും എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടാനും ഒക്കെ കാരണമാകുന്ന ഒരു സ്വഭാവ മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ നല്ലൊരു സ്വഭാവം ഗുണമുള്ള ആളായി നമ്മൾ മാറാനുള്ളൊരു പരിശ്രമം നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം എങ്കിൽ എല്ലാവരും നമ്മെയും ഇഷ്ടപ്പെടും എന്നതാണ്. അപ്പോൾ നബീൻ്റെ ചരിത്രം പറയുമ്പോൾ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്ന കുട്ടികളുടെ ചരിത്രം പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എങ്ങനെയായിരുന്നു നബി അവരോട് പെരുമാറിയിരുന്നത് എന്നതാണ്. ഒരു കുട്ടി അവൻ്റെ സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ നമുക്ക് ധാരാളം കാണാൻ പറ്റും. അപ്പം നമ്മളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ കുടുംബത്തിലെ കുട്ടികളോടും അയൽവാസികളായ കുട്ടികളോടൊക്കെ അവരുടെ കൂടെ കളിക്കുമ്പോൾ, അവരുടെ കൂടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമ്പോൾ, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ കൃത്യമായി പരിശോധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അതിൽ പരാജയപ്പെട്ടു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ സ്വഭാവത്തിൻ്റെ, ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മെപ്പറ്റിയും ഒരു നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് ആ കുട്ടി എന്ന് പറയാൻ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തണം. അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞു പോകുകയാണ്. ഒന്ന്, നമ്മൾ പുഞ്ചിരിക്കുന്നവരാവുക എന്നതാണ്. നമ്മുടെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കി നമ്മൾ പുഞ്ചിരിക്കുക എന്നതാണ് വലിയൊരു നല്ലൊരു ഗുണമാണത്. നമ്മുടെ സ്വഭാവം നല്ല സ്വഭാവമാണ് എന്ന് വിലയിരുത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം പഠിപ്പിച്ചു തന്ന വലിയൊരു സദ്ഗുണമാണ് നമ്മൾ പുഞ്ചിരിക്കുക എന്ന കാര്യം. മറ്റൊന്ന്, നമ്മുടെ കൂട്ടുകാരെ നമ്മൾ അകമറിഞ്ഞ് സഹായിക്കുക എന്ന കാര്യമാണ്. ദാനം ചെയ്യുക എന്ന കാര്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക.

0: ശ്രദ്ധിച്ചു വന്നാൽ നമ്മളും നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞതുപോലെ വലിയ സ്വഭാവമുള്ള അതിൻ്റെ ഉടമയായി മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നബിയോട് ഒരു ഹദീസ് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക്, സൽ സ്വഭാവത്തേക്കാൾ കർമ്മങ്ങളുടെ തുലാസി, നമ്മളൊക്കെ ചെയ്ത കുറേ നന്മകളുണ്ടാവും, എത്രയോ നന്മകൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിസ്കാരം പോലുള്ള, ദിക്കറ് പോലുള്ള, ഖുർആൻ പാരായണം പോലുള്ള, കൂട്ടുകാരെ സഹായിക്കുന്ന കാര്യങ്ങൾ പോലുള്ള എത്രയോ നന്മകൾ നമ്മൾ ചെയ്യും. ഈ നന്മകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാന തആല ഈ നന്മകളൊക്കെ ഒരു തുലാസ് പോലത്തെ സംവിധാനത്തിൽ അള്ളാഹു നമ്മെ തൂക്കി നോക്കും. എന്നിട്ട് എത്ര കണ്ട് നന്മ ഈ വ്യക്തി ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെങ്കിൽ, അങ്ങനെ തുലാസിൽ ഘനം തൂങ്ങുന്ന ഏറ്റവും വലുത് ഹുസ്നുൽ ഖുൽക്കാണ്, നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മുടെ നല്ല സ്വഭാവം അള്ളാഹുവിൻ്റെ മുമ്പിൽ വില പോകും, അതിന് വലിയ സ്ഥാനമുണ്ട്, സ്വർഗം കിട്ടാൻ നമുക്ക് കാരണമാകുന്ന ഒന്നാണ് എന്നൊക്കെ തിരിച്ചറിവോടുകൂടെ നമ്മളതിൻ്റെ ആളായി മാറാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അള്ളാഹു സുബ്ഹാന തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നമ്മളിപ്പോൾ കേട്ടതേ നമ്മുടെയൊക്കെ സ്വഭാവം നന്നാക്കണം അല്ലേ. അമൻ, കൂട്ടുകാരോടൊക്കെ എങ്ങനെ ഉണ്ടാല്? അടിപിടലുണ്ടോ? ഇടക്കുണ്ടല്ലേ. ആ, അതൊക്കെ നമ്മൾ മാറ്റണം. നമ്മൾ സ്വഭാവത്തിൽ എന്ത് ചെയ്യണം? നല്ല സ്വഭാവത്തിലൂടെ ഉടമകളാവണം. പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഫീഡ്ബാക്ക് പാഠക്കുറിപ്പിൽ കേട്ടത്. ഒരു ചോദ്യം ചോദിച്ചാലോ, അബുൽ അംബിയ എന്ന് പറയുന്നൊരു പ്രവാചകനുണ്ട്, ആരാന്നറിയോ? അബുൽ അംബിയ എന്നറിയപ്പെട്ട പ്രവാചകൻ ആര് എന്നുള്ളതാണ് ഒരു ചോദ്യം. ആരൊക്കെ ഉത്തരം അയക്കുന്ന നോക്കി അല്ലേ. ആർക്കെങ്കിലുമൊക്കെ അറിയോ എന്നറിയണല്ലോ അല്ലേ. അറിയോ? അവനെന്താ ചിന്തിച്ചു നോക്കുകയാണ് അല്ലേ. ഓക്കെ, ഇസാൻ അറിയോ? നീയക്കോ? അറിയൂല. ഓക്കെ, ഏതായാലും നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും ഉത്തരം അയക്കാൻ നോക്കാം. അബുൽ അംബിയ, നമുക്ക് ആരെങ്കിലും ഉത്തരം അയക്കാൻ നോക്കാം. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ ജീവിതത്തിലുള്ള മാതൃകകൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു താബിഐ പണ്ഡിതൻ്റെ ചരിത്രം കേട്ടു അല്ലേ. എന്തായിരുന്നു ആ താബിഐ പണ്ഡിതൻ്റെ പേരെന്തായിരുന്നു ഓർമ്മണ്ടോ? ഏ, താബിഐ പണ്ഡിതൻ്റെ പേരെന്തായിരുന്നു ഓർമ്മണ്ടോ? ഉണ്ടായിരുന്നു അബുൽ ആലിയ റഹിമഹുള്ള. നമ്മളൊക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തിന്മയാണിത്, പലിശ അല്ലേ. പല ആളുകളും നമ്മുടെയൊക്കെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും ലോൺ എടുക്കുന്ന ആൾക്കാർ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ലോണാണ്, വണ്ടി വാങ്ങണ ലോണ്, വീടുണ്ടാക്കണ ലോണ്, ഇതൊക്കെ പലിശയിൽ ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ പലിശയുടെ ഗൗരവം എന്താണെന്നറിയോ? വളരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൽ പലിശനെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹും അവൻ്റെ റസൂലായിട്ടുള്ള യുദ്ധം ചെയ്യാന്ന് പറഞ്ഞത്, അള്ളാഹിനോട് റസൂലിനോട് യുദ്ധം ചെയ്തിരിക്കാനാവോ? അപ്പം അത്രയേറെ ഗൗരവമുള്ള വിഷയമാണ് പലിശ. ചിലപ്പോൾ നമ്മളൊരാൾക്കൊരു പൈസ വായ്പ കൊടുത്താൽ, ഒരിക്കലും ഒരു സംഭവമുണ്ട്, മഹാനായ താബിഐ പണ്ഡിതൻ അബൂബർദ റഹിമുള്ള അബ്ദാഹിബിൻ സലാം റഹിമുള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിന് ഇപ്പോൾ അദ്ദേഹത്തിന് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂബർദ, താങ്കൾ എൻ്റെ വീട്ടിലേക്ക് വരൂ, താങ്കൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാനം ചെയ്ത പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കാം, അതുപോലെ റസൂൽ നമസ്കരിച്ച പള്ളിയിൽ പോയി നിസ്കരിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. അങ്ങനെ അവർ അവിടെ എത്തി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അബ്ദുസ്സലാം റഹ്മാൻ പറയാണ്, താങ്കൾ പലിശ വ്യാപകമായൊരു നാട്ടിലാണ് ജീവിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായും ആരെങ്കിലും നിങ്ങളോട് പൈസ വാങ്ങിയിട്ടുണ്ട്, കടം വാങ്ങിയിട്ടുണ്ട്, അവർ വല്ല കുറച്ച് ഗോതമ്പോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ചുമട് വൈക്കോല എന്തെങ്കിലും താങ്കൾക്ക് സമ്മാനമായി തന്നാൽ അത് സ്വീകരിക്കരുത്. കാരണം പലിശ കടം കൊടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സമ്മാനം എക്സ്ട്രാ തന്നാൽ അത് സ്വീകരിക്കരുത്. കാരണം എന്താണ്? അത് പലിശയായി മാറുന്നു. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണുക, പൈസ കടം കൊടുക്കുമ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെറുത് എന്ത് സാധനമായാലും തിരിച്ച് നമ്മൾ പ്രതീക്ഷിച്ചാൽ അത് പലിശയുടെ ഗണത്തിലാണ് വരിക. കൊടുത്തത് മാത്രമേ തിരിച്ച് വാങ്ങാവൂ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പലിശയുടെ ഗണത്തിലാണ് അതൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് അബുൽ അംബിയ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉമ്മുകുൽസു ചിറയമംഗലം അയച്ചിട്ടുണ്ട് നൂഹ് നബി എന്ന്. ഷാമില ശംസുദ്ദീൻ ഇബ്രാഹിം നബി അലൈഹി സ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷംനാദ് ഖാൻ അയച്ചിട്ടുണ്ട് ആദം നബി എന്ന്. ഇനി ആരൊക്കെ അയച്ചിട്ടുണ്ട് നോക്കാം അല്ലേ. രണ്ട് മിനിറ്റ് കൂടെ ഉള്ളൂ, അപ്പോൾ നോക്കാം ആരാ ഉള്ളതെന്ന്. ആദ്യത്തെ റസൂൽ ആരാണല്ലോ ചോദ്യം കൂടി വന്നിട്ടുണ്ട്. താഹിറ ടി കെ കാസർഗോഡ് ആദം നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ കരുമ്പിൽ ആദം നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബൈദ ഇസ്മേൽ മടിക്കേരി ആദം നബി എന്ന് പറഞ്ഞിട്ട്, മഹനാസ് ഗഫൂർ ഇബ്രാഹിം.

എബിന്ന് പറയുന്നുണ്ട്. ഈ ഏതായാലും കുറഞ്ഞൊരു സമയം കൂടെ ഉണ്ട്, രണ്ട് ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ റസൂൽ ആരാന്നുള്ളൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ഏതായാലും ഈ രണ്ട് ചോദ്യം, ആദ്യത്തെ റസൂൽ ആരാന്നറിയോ? എല്ലാ റസൂലുമാരും എന്താണ്? നബിമാരാണ്. പക്ഷേ എല്ലാ നബിമാരും എന്തല്ല, റസൂലുകളല്ല. അതായത് ഒരു സമൂഹത്തിന് മുൻപിൽ കിട്ടി പ്രബോധനം, ആദ്യമായി പ്രബോധനം നടത്തിയ പ്രവാചകനാരാ അറിയോ? അത് നബി മുമ്പിൽ വേറെ സമൂഹമൊന്നുമില്ല പ്രബോധനം നടത്താൻ, അല്ലേ? ഉണ്ടോ? ആദ നബിയും ഹബീബും അല്ലാണ്ട് മക്കളുണ്ടായി വന്നതാണ്, അവർക്കാണ് മക്കളുണ്ടായി വരുന്നത്. ഒരു സമൂഹത്തിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിച്ച് തൗഹീദിന് വേണ്ടി ഒരു പ്രബോധനം നടത്തിയ ഒന്നാമത്തെ റസൂൽ ആരാന്നുള്ളതാണ് ചോദ്യം. ആരൊക്കെ ഉത്തരവാക്കി നോക്കാം. ഉത്തരം വന്നിട്ടുണ്ട് മുഹമ്മദ് റഫീഖ് ഉത്തരം അയച്ചിട്ടുണ്ട്. ശരി, ഉത്തരാണ് ആദ്യത്തെ റസൂൽ എന്നുള്ളതിൻ്റെ ഉത്തരം വന്നു കഴിഞ്ഞു. മെഹനാസ് ഗഫൂർ അല മുഹമ്മദ് റഫീഖ് മാംഗ്ലൂർ ഉത്തരം അയച്ചിട്ടുണ്ട്. ശരി, ഉത്തരമാണ് അയച്ചത്. ഇനി ആരൊക്കെ അയച്ചു നോക്കാം. രണ്ട് ചോദ്യങ്ങളുള്ളത്, അബുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെട്ട പ്രവാചകൻ, അറിയപ്പെടുന്ന പ്രവാചകൻ, അദ്ദേഹത്തിന് മറ്റൊരു പേരൂടെ ഉണ്ട്, അത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഖലീലുല്ലാഹി എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാ? ഖലീലുല്ലാഹ്. ഏ അറിയോ? നിയ അമൻ ഖലീലുല്ലാഹ് എന്നുള്ള പ്രവാചകൻ അല്ല, അത് ആദ്യത്തെ റസൂലാണ്. ആദ്യത്തെ റസൂൽ നൂഹ് നബിയാണ്. എന്നാൽ ഖലീലുല്ലാഹ് എന്ന പേരിൽ അറിയപ്പെട്ട പ്രവാചകൻ, ബലി പെരുന്നാളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രമായി ബന്ധപ്പെട്ടിട്ട് കുറേ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹമാണ് അബുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഷംനാദ് ഖാൻ നൂഹ് നബി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ റസൂൽ എന്നുള്ളതിൻ്റെ ശരി ഉത്തരമാണ് അയച്ചത്. ഇനി ആരെങ്കിലും അയച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഉത്തരം നമ്മൾ പബ്ലിഷ് ചെയ്തു, അതിൻ്റെ തൊട്ടുമ്പോൾ അയച്ച ആൾക്കാരുടെ പേരുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സുബൈദ ഇസ്മായിൽ മടിക്കരി ഇബ്രാഹിം നബി എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റഫീഖുണ്ട്, പറഞ്ഞിട്ട് ഇബ്രാഹിം നബി എന്ന്. അപ്പോഴേ നമ്മളെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇൻഷാല്ലാ അടുത്തൊരു ലൈവിൽ നമുക്ക് കാണാം. അത് അതിനു മുമ്പ് അതുവരെ നമുക്ക് പിരിയാ അല്ലേ, പിരിയാനുള്ള സമയമല്ലേ, 6 മണിയാവുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്, നമ്മളെ പേര് പറഞ്ഞു, അമൻ മിഷൽ, സലഫി മദ്രസ ചമ്മലിൽ നിന്നുള്ള 3 വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവരെ കൂടെ ഞാൻ സൈനുൽ ആബിദ് മലോറും നമ്മളൊക്കെ പരസ്പരം പ്രാർത്ഥിക്കുക. അള്ളാഹുനിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനമാണ് പീസ് റേഡിയോ സ്വരം. അമ്പവൻ പുകളമ്പിയ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് നിദാ.

0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം. അമ്പവൻ പുകളെമ്പിയ എന്നാരംഭിക്കുന്ന ഗാനമാലപിച്ചത്
1: പീസ് റേഡിയോയിൽ. ഇനി ഓർമ്മ, പിന്നിട്ട ജീവിത വഴികളിൽ 1000 കിടാവിളക്കുകൾ കൊടുത്തിയ കെ ഒമർ മൗലവിയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. കെ ഒമർ മൗലവിയുടെ ചരിത്ര സ്മരണകളുമായി ഓർമ്മകളുടെ തീരത്ത് എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി മൗലീദ് യോഗത്തിലെ പ്രസംഗം എന്ന വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാനനായ മുബാറക് ബിൻ ഉമർ. അദ്ദേഹത്തോടൊപ്പം ജാബിർ ചാലിയം.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം.
3: ഇങ്ങനെയൊക്കെ ഉസ്താദ് പറഞ്ഞപ്പോൾ പച്ചപരമാർത്ഥിയായ ഞാൻ ശരിക്കും പേടിച്ചു, വായന നിർത്തി. എങ്കിലും വിജ്ഞാനപ്രദമായ ആ ഗ്രന്ഥത്തിൻ്റെ ഗുണവും വക്കംമൗലവിയുടെ ഭാഷാരീതിയും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഹൃദ്യമായ ആസ്വാദനം എൻ്റെ മനസ്സിനെ മുന്നോട്ട് തള്ളി. വായന വീണ്ടും തുടങ്ങി. ഒടുവിൽ ഉസ്താദ് ഭയപ്പെടുത്തിയതു തന്നെ സംഭവിച്ചു. മൗലവിയുടെ കൃതികൾ വായിക്കാനുള്ള അത്യുത്സാഹമുണ്ടായി, ആത്മാവ് ദാഹിച്ചു. അല്ലാമ സയ്യിദ് സുലൈമാൻ നദവി എഴുതിയ ും വക്കംമൗലവി വിവർത്തനം ചെയ്തതുമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന സുപ്രധാന ഗ്രന്ഥമാണ് അടുത്തതായി വായി സമ്പാദിച്ചത്. അതും അറബി മലയാളം തന്നെ. അന്ന് മുസ്ലിം സമുദായം അറബി മലയാളത്തിൻ്റെ വലയത്തിലായിരുന്നുവല്ലോ. അതിനാൽ ആധുനിക വിദ്യാഭ്യാസത്തിനും മതവിജ്ഞാന സമ്പാദനത്തിനും ഉത്സാഹം പകരാൻ അറബി മലയാള ലിപിയെ തന്നെ മൗലവി മാധ്യമമാക്കുകയാണ് ചെയ്തത്. അഹ്ലു സുന്നത്ത് വായിച്ചു തീർത്തു. എൻ്റെ മനസ്സാകെ മാറി മറിഞ്ഞു. ഒരു പുതിയ മനുഷ്യനാകാൻ, സമൂഹത്തിൽ ആ നിലയിൽ പ്രത്യക്ഷപ്പെടാൻ ഞാൻ അറിഞ്ഞത് എൻ്റെ സമുദായത്തെ അറിയിക്കാൻ കൊതിച്ചു. വെറും കൊതിയല്ല, ആർത്തിപൂണ്ട കൊതി. ആ ഉമിനീർ നുണഞ്ഞിറക്കുമ്പോഴാണ് മൗലവിയുടെ തന്നെ സ്വന്തം കൃതിയായ ലൗ ഉസ്സബാഹ് എന്ന അറബി മലയാള ഗ്രന്ഥം കിട്ടിയത്. ഇസ്ലാമിക വിജ്ഞാനവീഥിയിലെ മഹാപ്രതിഭകളായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നിവരെ സംബന്ധിച്ച് മുസ്ലിയാക്കൾ പ്രചരിപ്പിച്ച നീചവും വികൃതവുമായ ദുരാരോപണങ്ങൾക്ക് കാര്യകാരണസഹിതം മറുപടി നൽകുന്ന ഗ്രന്ഥമായിരുന്നു അത്. ഇതോടെ എൻ്റെ മനസ്സ് എന്നിൽ നിന്നും കുതറിച്ചാടി. ദർസിൽ നിന്നും വിട്ട് കെ എം മൗലവി സാഹിബിനെ കാണണം എന്ന് തന്നെയായി ചിന്ത. കെ എം മൗലവി സുന്നി മുസ്ലിയാക്കൾക്കിടയിൽ ഒരു സജീവ ചർച്ചയായി കഴിഞ്ഞിരുന്നു. വഹാബി, പിഴപ്പിക്കുന്നവൻ, പുത്തൻകൂറ്റുകാരുടെ നേതാവ്, അങ്ങനെ പലതും. ഈ കേൾവിയും ആ വായനയുമെല്ലാം കൂടിയാണ് എന്നെ തിരൂരങ്ങാടി നൂറുൽ ഇസ്ലാം മദ്രസയിൽ എത്തിച്ചത്.
2: കെ എം മൗലവി അവരുടെ ശിഷ്യത്വത്തിൽ തിരൂരങ്ങാടി കഴിഞ്ഞുകൂടുമ്പോൾ കിളിമാനൂരിൽ നിന്നൊരാൾ മമ്പുറം ജാറത്തിൽ നേർച്ച വിടാൻ വന്നു. ഞാൻ വഹാബി വലയത്തിലാണെന്ന് അയാൾ മണത്തറിഞ്ഞു. അയാൾ എന്നെ കണ്ടു, കുറേ ഉപദേശിച്ചു, കെ എം മൗലവിയുടെ കുറേ ദൂഷണം പറഞ്ഞു. പിന്നെ ഈ പിഴച്ച കൂട്ടത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള വ്യഗ്രത. ഞാൻ ആ മനുഷ്യനെ രണ്ടു ദിവസം എന്നോടൊത്ത് കഴിയാൻ ക്ഷണിച്ചു. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണോ എന്ന് ബോധ്യപ്പെടാമല്ലോ, ഞാൻ പറഞ്ഞു. സിംഹക്കൂട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടെന്നതുപോലെ പേടിച്ച് അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, ബാപ്പയുടെ ഒരു കത്ത് കിട്ടി. അടിയന്തരമായി വീട്ടിലെത്തണം. ഒന്നും മനസ്സിലായില്ല. ഞാൻ വീട്ടിലെത്തി. എനിക്ക് വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ആ പ്രദേശത്തെ ധനശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്, സുന്ദരി തന്നെ. പക്ഷേ എഴുത്തും വായനയും അറിയില്ല. എനിക്ക് പിടിച്ചില്ല. മാതാപിതാക്കളും അമ്മാവന്മാരും ചേർന്ന് നിശ്ചയിച്ചതാണ്. ഞാൻ ധർമ്മസങ്കടത്തിലായി. രക്ഷപ്പെടാൻ എന്തുവഴി? ബാപ്പയെ തൃപ്തിപ്പെടുത്തണം. വളരെ ആലോചിച്ചപ്പോൾ ഒരു മാർഗം തോന്നി. ഞാൻ ബാപ്പയോട് പറഞ്ഞു, ഞാൻ ദൂരസ്ഥലങ്ങളിൽ പോയി ജോലി നോക്കുന്ന സ്ഥിതിയിലാണല്ലോ ഇപ്പോൾ. വീട്ടിലേക്ക് പലതും എഴുതേണ്ടി വരും. അതുപോലെ ഇവിടെ നിന്നു മറ്റുള്ളവർ അറിയേണ്ടതില്ലാത്ത, ഒരിക്കലും അറിയാൻ പാടില്ലാത്ത പലതും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുമല്ലോ. എഴുത്തും വായനയും അറിയാത്ത ഒരു പെണ്ണായാൽ അത് വിഷമമാകുകയില്ലേ? ബാപ്പ വീട് വിട്ടുപോയി താമസിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഇതൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് വേണ്ടത്? ബാപ്പ തീരുമാനിക്കും പോലെ ചെയ്യാം. ലേശം മൗനം. ബാപ്പ പറഞ്ഞു, മോനെ, ഞാനിത്ര കടന്ന് ആലോചിച്ചില്ല. അതുകൊണ്ട് വാക്കു പറഞ്ഞു. നീ പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കിത് വേണ്ട. ഞാൻ അവരോട് കാര്യം പറയാം. നിന്റെ ആഗ്രഹമനുസരിച്ച് നമുക്ക് വേറെ ആലോചിക്കാം. അത് ക്യാൻസലായി. ഞാൻ രക്ഷപ്പെട്ടു. മമ്പുറം ജാറത്തിൽ വന്ന ആ ഷിർക്കിൻ്റെ കോമരം വീട്ടിൽ വന്ന് എന്നെക്കുറിച്ച് കൊടുത്ത വിവരങ്ങളാണ് ഇതിനൊക്കെ കാരണമായത്. വീട്ടുകാരുടെ ബേജാറ് ഒഴിവാക്കാൻ കുറേ ദിവസം കുടുംബത്തിൽ തന്നെ കൂടാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു സഫർ മാസം ഒടുവിലായിരുന്നു ഇതൊക്കെ.
3: റബീഉല്ലവൽ പിറന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച മാസം. പോരേ പൂരം മാസം 1 മുതൽ 12 വരെ അവിടെ ഒരു മതപ്രസംഗ പരമ്പര തീരുമാനിക്കപ്പെട്ടു. 12-ാം തീയതി വിപുലമായ നബി ദിനാഘോഷവും സമ്മേളന ദിവസം വന്നു. എൻ്റെ അമ്മാവനും ഗുരുനാഥനുമായ അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷൻ. സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും കഴിഞ്ഞു. ശേഷം ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ അധ്യക്ഷൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇതുവരെ നിങ്ങൾ ഇന്നിന്ന വിഷയങ്ങളെക്കുറിച്ച് വിശദീകരണങ്ങൾ കേട്ടല്ലോ. ഇനി മൗലൂദ് ഓതുന്നതിൻ്റെ ഫലായിലിനെ, ശ്രേഷ്ഠതകളെ കുറിച്ച് എൻ്റെ ശിഷ്യനും മരുമകനുമായ ഉമർ മുസ്ലിയാർ സംസാരിക്കും. ഞാൻ ഞെട്ടി. യാതൊരു മുന്നറിയിപ്പുമില്ലായിരുന്നു. എൻ്റെ തൊണ്ട വരണ്ടു. ആലോചിച്ചു നിൽക്കാൻ നേരമില്ല. നേരത്തെ കിട്ടിയ വിവരത്തിൻ്റെ വെളിച്ചത്തിൽ ഇവരൊപ്പിച്ച കെണിയാണിതെന്ന് മനസ്സിലായി. ശരിക്കും വെട്ടിലാവുകയായിരുന്നു ഞാൻ. കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു പോയി. മനസ്സ് എന്ന അത്ഭുത പ്രതിഭാസം അതിന് സഹായിക്കുന്നു. മനസ്സാക്ഷിക്കെതിരിൽ സംസാരിച്ചാൽ സത്യം എപ്പോഴെങ്കിലും പുറത്തു വരാതിരിക്കില്ല. അപ്പോൾ കാപട്യം പ്രകടിപ്പിച്ചതിൽ ഖേദിക്കേണ്ടി വരും. വരുംപോലെ കാണാം എന്നുറച്ചു. നിമിഷങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കയറിയിറങ്ങി. തീരുമാനവും നടന്നു. ഞാൻ സ്റ്റേജിലെത്തി. റബ്ബിനെ സ്തുതിച്ചു. അവൻ്റെ സഹായം തേടി. ധൈര്യമായി തുടങ്ങി. മൗലൂദ് ഓതുന്നതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത്. ഈ വിഷയത്തിൽ നമ്മുടെ പ്രസംഗങ്ങളും എഴുത്തുകാരും പൊതുവെ അവലംബിക്കുന്ന രീതി എനിക്ക് ഹൃദ്യമായി തോന്നിയിട്ടില്ല. മൗലിദിൻ്റെ ഉള്ളടക്കത്തിലുള്ള തെറ്റുകളും ദോഷങ്ങളുമാണ് അധികവും വിമർശനവിധേയമാക്കുന്നത്. മൗലിദ് പ്രവാചകചര്യയിലുള്ളതല്ലെന്നും അതിനാൽ ദീനിൽ പുതിയതെന്ന നിലക്ക് അത് ദുരാചാരമാണെന്നും വർജിക്കേണ്ടതാണെന്നും എടുത്തു പറയുകയും ചെയ്യാറുണ്ട്. രണ്ടും ശരി തന്നെ, വേണ്ടതുമാണ്. പക്ഷെ അതിഗുരുതരമായ മറ്റൊരു താത്വിക വശം മൗലിദ് കഴിക്കുന്നതിലുണ്ട്. അതായത്, സൃഷ്ടികളുടെ തൃപ്തി ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ആരാധനയാണ് മൗലിദ്. ഉദാഹരണം, മൊഹിദ്ദീൻ ഷെയ്ഖിൻ്റെ പൊരുത്തം മോഹിച്ച് ആരെങ്കിലും ബദർ മൗലിദ് ഓതാറുണ്ടോ? ഇല്ല. മറിച്ചും അങ്ങനെ തന്നെ. ആരുടെ രക്ഷയും പൊരുത്തവുമാണോ ഓതുന്നവനും ഓദിക്കുന്നവനും ആശിക്കുന്നത്, അവരുടെ പേരിൽ നിർമ്മിതമായ മൗലിദാണ് ഇവിടെ കഴിക്കപ്പെടുന്നത്. ഈ ആശയവും മോഹവും അദൃശ്യമായ മാർഗത്തിലൂടെയാണെന്നത് ഇതിൻ്റെ കഴമ്പാണ്. അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിൻ്റെ നടപടി തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവല്ലാത്ത സൃഷ്ടികളുടെ പൊരുത്തവും രക്ഷയും ഇച്ഛിച്ചുകൊണ്ട് ഒരു പുണ്യകർമ്മം നിഷിദ്ധമാണ്. അത് ശിർക്കും കുഫറുമാണ്. ഖുത്ബിയത്ത് റാത്തീബിനു മുമ്പ് നടത്തുന്ന 12 റക്അത്ത് നമസ്കാരം പോലും ഈ വകുപ്പിൽപ്പെടുന്നതാണ്. അള്ളാഹുവും അവൻ്റെ ദൂതനും ഇങ്ങനെ ഒരു നമസ്കാരം പഠിപ്പിച്ചിട്ടില്ല, ഉപദേശിച്ചിട്ടുമില്ല. മൊഹിദ്ദീൻ ഷെയ്ഖിൻ്റെ പൊരുത്തം ആശിച്ചുകൊണ്ടായതിനാൽ ആ നമസ്കാരം പോലും ശിർക്കായിത്തീരുമെന്നതാണ് അതിദയനീയമായ കാര്യം. ആയതിനാൽ ദോഷമുക്തമായ മൗലിദ് എന്നൊരു കാര്യം ഇല്ല തന്നെ. ഇതൊക്കെ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പരാമർശിച്ചു.
2: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കേൾക്കാം.
1: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഓർമ്മ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ, അദ്ദേഹത്തോടൊപ്പം ജാബിർ ചാലിയം.
0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഏകദേശം ഒരു ഒരു ഒന്നര വർഷം മുമ്പ് ഞാൻ എൻ്റെ രാമമോഹൻ ഹോസ്പിറ്റലായ സമയത്ത് കോഴിക്കോട് ജില്ലയിലൊരു ഹോസ്പിറ്റലിൽ അവിടെ ഐ സിയുലായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരു ഒരാൾ വന്നിട്ടുണ്ടോ ചോദിച്ചു, ബ്ലഡ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് അവിടെ വെറുതെ നിൽക്കുകയാണ്, അപ്പോൾ നമ്മളെ സമയത്തുള്ള ഒരു നന്മയും കൂടിയാണ് ഒരാളെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ എന്നോട് പറഞ്ഞു, പക്ഷേ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണം, നിങ്ങൾ ലാബിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ലാബിലേക്ക് പോയപ്പോൾ ലാബിന്ന് അവർ പറഞ്ഞു, നിങ്ങളുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റിന് മുമ്പ് ആദ്യം ഞങ്ങൾക്ക് കാണേണ്ടത് നിങ്ങളുടെ കൈ ഞരമ്പാണ്, ബ്ലഡ് എടുക്കാനുള്ള കൈ ഞരമ്പ് ഒന്ന് കാണണം. അപ്പോൾ ഞാൻ കൈ കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പേഷ്യൻ്റ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന ഒരു രോഗമാണ്. രക്തത്തിലുണ്ടാകുന്ന ഒരു മജ്ജ പ്രവർത്തിക്കാത്തൊരവസ്ഥയാണ് ഈ പേഷ്യൻ്റ്. ചെറുപ്പക്കാരനാണ്, 10-30 വയസ്സിൻ്റെ ആ ഒരു വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ. ഖത്തറിൽ ജോലി ചെയ്തിരുന്ന, പെട്ടെന്ന് ഒരു പ്രാഥമിക അസുഖം തുടങ്ങി പിന്നെ ഈ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായതാണ്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ ലാബിൽ നിന്ന് അവരെ രണ്ട് കൈയും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സിസ്റ്റം എന്ന് വെച്ചാൽ, ഒരു കയ്യിൽ നിന്ന് രക്തം എടുക്കുമ്പോഴും മറ്റേ കയ്യിലൂടെ രക്തം തിരിച്ചു കയറ്റാണ്. അവർക്ക് ആവശ്യമുള്ള പ്ലേറ്റ്സ് എടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രക്തം മാറ്റാനുള്ള സമയം 4 മണിക്കൂർ വരെ വേണ്ടി വരും, നമ്മൾ അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ വല്ലാതെ ഷോക്കായി. പിന്നെ എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളിന്ന് രക്തം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ സഹോദരൻ പറയാണ്, ഇന്നേക്ക് ഞാൻ നിങ്ങളടക്കം ഒരുപാട് ആൾക്കാരെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്നു, പക്ഷേ ആർക്കും സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതിനാണെങ്കിൽ ബ്ലഡ് ആവശ്യമാണ്. പിന്നെ ഇറ്റലിയിൽ നിന്നോട്ട് മജ്ജ കൊടുന്ന് മാറ്റിവെക്കുന്ന ഒരു ഇതിനെക്കുറിച്ച് ഒരു ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഈ ചെറുപ്പക്കാരന് ജീവിക്കാൻ ആവശ്യമായ ബ്ലഡ് 2-3 ദിവസം കൂടുമ്പോൾ ഈ രൂപത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു സംവിധാനമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മളിതറിയാതെ നമ്മുടെ ശരീരത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം നമ്മളറിയുന്ന പോലുമില്ല. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മളിപ്പോൾ ഇന്ന് രാവിലെ അൽഹംദുലില്ലാ നമ്മൾ എണീറ്റു, ടോയ്ലറ്റിൽ പോയി, പല്ല് തേച്ചു, ഉതു എടുത്തു, നിസ്കരിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മൾ ഇതിന് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് തോന്നിയോ? രക്തം ഓടുന്നത് ഒരു അനുഭവപ്പെട്ടോ? ഹൃദയം ഇടിക്കുന്ന അനുഭവപ്പെട്ടോ? ഇല്ല. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ട വെച്ചാൽ, പടച്ചോ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ആ പേഷ്യൻ്റ് പിന്നെ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടോ? അതിൻ്റെ എന്നോട് സംസാരിച്ചതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഭയങ്കര സങ്കടമായിപ്പോയി. ആ ചെറുപ്പക്കാരൻ 4 സഹോദരന്മാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചപ്പോൾ, ഏകദേശം 1.5 മാസത്തോളം അവർ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വീടെടുത്ത് താമസിക്കുകയാണ്. ഏകദേശം 35 ലക്ഷത്തോളം ആ ഒരു 4 മാസത്തിനിടയിൽ അവർ ഇദ്ദേഹത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ്. ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ശരീരത്തിനകത്ത് ഓടുന്ന രക്തത്തിന് അതിൻ്റെതായ ആ മജ്ജയിലും ഇതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ, ആ രക്തത്തിലുണ്ടാകേണ്ട രക്താണുക്കൾ, പ്ലേറ്റ്സ്, ഇതിനൊക്കെ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്ന സമ്പത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് റബ്ബ് നൽകിയ ന്യായമത്ത് എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇന്ന് പല ആളുകളും ദൈവനിഷേധം നടത്തുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ, അല്ലേ? ഈ അടുത്തൊരാൾ സംസാരിക്കുന്ന കേട്ടു, റബ്ബ് എന്ത് കാരുണ്യമാണ് നൽകിയിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. അയാൾ സംസാരിക്കുന്നത് തന്നെ റബ്ബിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്, അല്ലേ? നമുക്ക് സംസാരിക്കുന്ന നാവ് വേണം, നമുക്ക് സംസാരിക്കണമെങ്കിൽ ശബ്ദം വേണം, എന്തൊക്കെ സംവിധാനം, നമ്മൾ ബ്രെയിന് മുതൽ എല്ലാ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ നമുക്ക് സംസാരിക്കാൻ, അല്ലേ? അപ്പം നമ്മൾ ഈ ഞാൻ പറഞ്ഞത് ഈ ഹോസ്പിറ്റലിൽ ഒരു അനുഭവം, ഇത് നമ്മൾ കണ്ടൊരു അനുഭവമാണ്. ഇതല്ലാത്ത എത്രയോ രോഗികൾ ഇന്നും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റലുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള രോഗികൾക്ക് പ്രയാസം മാറ്റിക്കൊടുക്കട്ടെ, അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ, അങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങളും അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം നമ്മളെ സമയത്തോളം ഇത് വലിയൊരു ന്യാമത്താണ്. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, അതൊക്കെ വലിയ ന്യാമത്താണെന്ന് തിരിച്ചറിഞ്ഞ് റബ്ബിനെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം, ആത്മാർത്ഥമായി സ്തുതിക്കാൻ സാധിക്കണം. അപ്പം നമ്മളീ പറയുന്ന നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ, നമ്മൾക്ക് ചെറിയ ആയുസ്സാണ്, ഈ ആയുസ്സിനിടയിൽ ധാരാളം നന്മകൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: തീർച്ചയായിട്ടും ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ഞാൻ ചെറുപ്പത്തിൽ താജുദ്ദീൻ സലായിയുടെ ഒരു പ്രസംഗത്തിൽ, പുറത്ത് വിദേശത്ത് ഏതോ കുട്ടികൾക്കുള്ള പ്രോഗ്രാം നടത്തിയൊരു സ്പീച്ചിലാണ് ഞാൻ ആ പ്രാർത്ഥന ആദ്യമായിട്ട് കേൾക്കുന്നതും പഠിക്കുന്നതും. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാ കബി വഫള്ളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ലീല എന്ന പ്രാർത്ഥന.
0: വല്ല നല്ലൊരു പ്രാർത്ഥന.
1: അതെ, എന്നെ ഇതിൽ നിന്നെല്ലാം മോചിപ്പിച്ചല്ലോ റബ്ബേ.
0: അതെ,
1: ഇതിൽ നിന്നെല്ലാം എന്നെ മുക്തനാക്കി ഇത്തരം പരീക്ഷണങ്ങളൊന്നും എനിക്ക് നൽകിയില്ല, അൽഹംദുലില്ലാഹ് റബ്ബിനെ സ്തുതി എന്ന പ്രാർത്ഥന.
0: ആ പ്രാർത്ഥന, ആ പ്രാർത്ഥന ചൊല്ലിയാൽ അയാൾക്ക് ആ പരീക്ഷണം അതാവും നൽകൂല എന്നുള്ളതാണ്.
1: അതെ, ഏതൊരു പരീക്ഷണത്തൊട്ടാണോ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ആ പരീക്ഷണം റബ്ബവന് നൽകില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ച് കാണത്തുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മളിത് കാണുമ്പോൾ ഈ പ്രാർത്ഥന അടക്കം നമ്മുടെ മനസ്സിൽ വരണം, റബ്ബിനെ ശുക്ർ ചെയ്യണം. ശുക്ർ എത്ര ശുക്ർ ചെയ്താലും പണ്ഡിതന്മാർ പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു അൽഹംദുലില്ലാ ചൊല്ലിയതിന് അടുത്തൊരു അൽഹംദുലില്ലാന്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. ഒരു ഹംദിന് മറ്റൊരു ഹംദ് ആവശ്യക്കാരനാണ്. അപ്പോ അത്രയും ഹംദ് അൽഹംദുലില്ലാ പറയാൻ അർഹതപ്പെട്ടവരാണ് നമ്മൾ. അപ്പോ ഏതൊരു സമയം റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്, റബ്ബിനെ വഴങ്ങിക്കൊണ്ട്, റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് വെക്കാതെ ജീവിക്കണം എന്ന് കൂടി
0: കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന കൂടി നമ്മുടെ ആഫിയത്തിന് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ എന്ന് പറയുന്ന മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ചോദിക്കാൻ റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. അപ്പം അതും ശ്രോതാക്കൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, പ്രാർത്ഥനയിൽ എല്ലാ സമയത്തും ആഫിയത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
2: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു കവർ സ്റ്റോറി. ഇസ്ലാമിക സത്വം മറച്ചുവെക്കേണ്ടതുണ്ടോ? ടി കെ അഷ്റഫിൻ്റെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
3: ഇസ്ലാമിക സ്വത്വം മറച്ചുവെക്കേണ്ടതോ? എഴുത്ത് ടി കെ അഷ്റഫ്, ജനറൽ സെക്രട്ടറി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഒരു സുപ്രഭാതത്തിൽ യാദൃശ്ചികമായല്ല മനുഷ്യൻ തൻ്റെ ആദർശത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും പടിയിറങ്ങിപ്പോകുന്നത്. അത് തികച്ചും ക്രമേണയുള്ള ഒരു പ്രക്രിയയാണ്. നമ്മളറിയുക പോലും ചെയ്യാത്ത വിധം നിശബ്ദമായി നമ്മുടെ ഉള്ളിലെ ആദർശബോധം ചോർന്നുപോയേക്കാം. അങ്ങനെയുള്ള കറുത്ത നാളുകളിലൂടെയാണ് ആധുനിക മുസ്ലിം സമൂഹം കടന്നുപോകുന്നത്. ഈയൊരു അപജയത്തിൻ്റെ മനഃശാസ്ത്രത്തെയും ഭയത്തിൻ്റെ നിഴലിൽ സ്വന്തം സ്വത്വം ഒളിച്ചുവെക്കാൻ ശ്രമിക്കുന്നവർ ആത്മീയ ശൂന്യതയെയും വിശുദ്ധ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നാം ഗൗരവപൂർവം പുനർവിചാരണ ചെയ്യേണ്ടതുണ്ട്. അസ്തിത്വം മറച്ചുവെക്കുന്നതിന് പിന്നിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഉത്തമമായ വാക്ക് പറയുന്നവനാരുണ്ട്? വിശുദ്ധ ഖുർആനിൻ്റെ ഈ ചോദ്യം ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സിൽ അഭിമാനബോധം നിറക്കേണ്ടതാണ്. എന്നാൽ സമകാലിക സമൂഹത്തിൽ താനൊരു മുസ്ലിമല്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ ചിലരെങ്കിലും വ്യഗ്രതപ്പെടുന്നതും നാം കാണുന്നു. ഇസ്ലാമിക ചിഹ്നങ്ങൾ സ്വീകരിക്കുന്നതിലെ മടിയിലും വേഷവിധാനങ്ങളിൽ വരുത്തുന്ന വിട്ടുവീഴ്ചകളിലുമൊക്കെ അത് പ്രകടമാണ്. നല്ല മുസ്ലിം എന്നും ചീത്ത മുസ്ലിം എന്നുമുള്ള പുതിയ ബൈനറികൾ വരുന്നത് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ്. താൻ നാമമാത്രമായ ഒരു മുസ്ലിമായി ജീവിക്കുന്നവൻ മാത്രമാണെന്ന് സമൂഹമധ്യേ വരുത്തി തീർക്കാനും ഇസ്ലാം ഉപേക്ഷിച്ചാൽ പോലും മുൻ മുസ്ലിം, എക്സ് മുസ്ലിം എന്ന ലേബലിൽ അറിയപ്പെടാനും ചിലർ കാണിക്കുന്ന ഈ ആവേശം ഭയപ്പെടുത്തുന്നതാണ്. മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ ഈയൊരു പ്രതിസന്ധിയിലേക്ക് ആധുനിക തലമുറയെ നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ പലതാണ്. ഭൂരിപക്ഷ സംസ്കാരത്തിന് മുന്നിൽ സ്വന്തം വിശ്വാസവും ആചാരങ്ങളും അപരിഷ്കൃതമാണെന്ന തെറ്റായ ധാരണകളിൽ നിന്നുണ്ടാകുന്ന അപകർഷബോധമാണ് ഇതിലൊന്നാമത്തേത്. ചുറ്റുമുള്ള വിദ്വേഷ പ്രചാരണങ്ങളെയും ഇസ്ലാമോഫോബിയെയും കൃത്യമായ അറിവോട് പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പതർച്ചയാണ് മറ്റൊന്ന്. അതിതീവ്രമതേതരത്വം, അൾട്രാ സെക്കുലറിസം അഭിനയിച്ചാൽ മാത്രമേ രാജ്യത്ത് ജീവിക്കാനും അംഗീകാരം നേടാനും സാധിക്കൂ എന്ന തെറ്റായ തോന്നലും ഇതിന് കാരണമാണ്. മതത്തിന്റെ അതിർവരമ്പുകൾ പാലിക്കാതെ സ്വന്തം താൽപ്പര്യങ്ങൾക്കും ഇച്ഛകൾക്കുമനുസരിച്ച് ജീവിക്കാൻ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ പലരും ശ്രമിക്കുന്നു. മതത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനമില്ലായ്മയും അടിസ്ഥാനപരമായ അറിവില്ലായ്മയുമാണ് ഈ ആത്മവീര്യ ചോർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം. പൊരുത്തപ്പെടലുകളും സമകാലിക വേട്ടയാടലുകളും. യഹൂദർക്കോ നസാറാക്കൾക്കോ ഒരിക്കലും നിന്നെ പറ്റി തൃപ്തി വരികയില്ല. നീ അവരുടെ മാർഗം പിൻപറ്റുന്നതുവരെ പറയുക, അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. നിനക്ക് അറിവ് വന്നു കിട്ടിയതിനുശേഷം അവരുടെ തന്നിഷ്ടങ്ങളെയെങ്ങാനും നീ പിൻപറ്റിപ്പോയാൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കാനോ സഹായിക്കാനോ ആരുമുണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 2:120. മറ്റുള്ളവരുടെ തൃപ്തിക്കുവേണ്ടി സന്ദർഭാനുസരണം ഇസ്ലാമിക ആദർശത്തെയും സംസ്കാരത്തെയും കൈയൊഴിക്കരുത് എന്നാണ് ഈ സൂക്തം അറിയിക്കുന്നത്. വിമർശകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പലരും ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം എത്ര മാറിക്കൊടുത്താലും അവർ ആക്ഷേപം നിർത്തുകയില്ല. ഇസ്ലാമിക പേര് എന്ന അവസാന അടയാളം കൂടി അഴിച്ചുവെക്കുന്നതുവരെ ഈ വേട്ടയാടൽ തുടരുക തന്നെ ചെയ്യും. ഇതിന്റെ ഏറ്റവും വലിയ സമകാലിക ഉദാഹരണമാണ് സാംസ്കാരിക പ്രവർത്തകൻ KN കുഞ്ഞഹമ്മദിനെതിരെ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ. അതിനു സമാനമായാണ് ഒരു സിനിമാ നടിക്കെതിരെയുള്ള ജിഹാദി ആരോപണം. ഇത്രയും കാലം ഇടതുപക്ഷ സഹയാത്രികനായി ജീവിച്ച വ്യക്തിയാണ് KN കുഞ്ഞഹമ്മദ്. ഒരു സെമിനാറിന്റെ നോട്ടീസിൽ ആ KNന്റെ പേര് കാണുമ്പോൾ ഇടതുപക്ഷ ചിന്താഗതിക്കാർ പോലും അസ്വസ്ഥപ്പെടുന്നു എന്നത് ഇന്നത്തെ ഭീതിതമായ സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. മുസ്ലിം നാമധാരികളെപ്പോലും ജിഹാദികളായും വിനാശകാരികളായും മുദ്രകുത്തുന്ന ആധുനിക സിനിമകളും ഈ യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നു. ഏറ്റവും ഒടുവിലെ അഭിമുഖത്തിൽ KN തന്നെ വ്യക്തമാക്കുന്നത് പോലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവർ മർദ്ദിത വിഭാഗമാണെന്ന് തുറന്നു പറയേണ്ടത് ഇന്നൊരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. ഇത്രമേൽ ഇസ്ലാമികമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു സഞ്ചരിച്ചിട്ടും കേവലം പേരിന്റെ പേരിൽ മാത്രം ഇവർ വേട്ടയാടപ്പെടുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, മുൻവിധികളോടെ നിങ്ങളെ വളയുന്ന ശക്തികൾക്ക് മുന്നിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വിട്ടുവീഴ്ചയും പര്യാപ്തമല്ല. ജീവിച്ചു പോകേണ്ടേ? കാര്യങ്ങൾ നടക്കേണ്ടേ? ജനങ്ങളെ വെറുപ്പിച്ചാൽ പ്രശ്നമല്ലേ? എന്നൊക്കെയുള്ള ന്യായങ്ങൾ നിരത്തി അള്ളാഹുവിന്റെ ദീനിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവർ പ്രവാചകന്റെ വലിയ താക്കീത് ഓർക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ കോപം വകവയ്ക്കാതെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നവന് ജനങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങൾക്ക് അള്ളാഹു മതിയാകും. എന്നാൽ അള്ളാഹുവിനെ കോപിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രീതി ആഗ്രഹിക്കുന്നവനെ അള്ളാഹു ആ ജനങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കളയുന്നതാണ്. കാര്യങ്ങൾ ശരിയായി അറിയുമെന്നിരിക്കെ നാം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് കീഴടങ്ങിയാൽ അറിവ് ലഭിച്ചതിനുശേഷം അവരുടെ ഇച്ഛകളെ താങ്കളെ പിന്തുടരുന്ന പക്ഷം അള്ളാഹുവിൽ നിന്ന് യാതൊരു രക്ഷാധികാരിയോ സഹായിയോ താങ്കൾക്കുണ്ടാകില്ലെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്ന കാര്യം ഓർക്കുക. പൊങ്ങുതടിയായി മാറും മുമ്പ് ഇസ്ലാമോഫോബിയയെ എതിർക്കേണ്ടത് വിമർശകരുടെ താൽപ്പര്യമനുസരിച്ച് മാറിക്കൊടുത്തുകൊണ്ടല്ല, യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിക്കൊടുക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിനുണ്ടാകേണ്ടത്. സമുദായത്തിന്റെ നേതൃനിരയിൽ ഇരിക്കുന്നവർ പ്രത്യേകിച്ചും ഇക്കാര്യം ശ്രദ്ധിക്കണം. തന്റെ വിശ്വാസത്തിലുള്ള ആത്മാഭിമാനം അടിയറ വെച്ചുകൊണ്ട് ജീവിച്ചാൽ ഒടുവിൽ അപമാനമായിരിക്കും വന്ന് ഭവിക്കുക എന്ന കാര്യം ഓർക്കണം. വാർദ്ധക്യത്തിന്റെ അവശത പിടികൂടുകയും സ്ഥാനമാനങ്ങളില്ലാതാവുകയും ചെയ്താൽ ഒന്നുമല്ലാത്ത ഒരു പൊങ്ങുതടിയായി നമ്മൾ അവശേഷിക്കും. നാളെ ഖബറിൽ കിടക്കേണ്ടി വരിക തനിച്ചായിട്ടാണ്. പാർട്ടിയോ അനുയായികളോ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളോ കമൻ്റുകളോ ഒന്നും അവിടെ തുണയാകില്ല. പരലോകബോധത്തോടെ, വിട്ടുവീഴ്ചയില്ലാത്ത ആദർശ ദൃഢതയോടെ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ആരെന്തു പറഞ്ഞാലും അതൊരു വിശ്വാസിയെ അസ്വസ്ഥപ്പെടുത്താൻ പാടില്ലാത്തതാണ്. ഈയൊരു പശ്ചാത്തലത്തിൽ KNനോട് ഗുണകാംക്ഷാപരമായ ഒരു അഭ്യർത്ഥനയുണ്ട്. സൃഷ്ടാവ് താങ്കൾക്ക് വലിയ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശേഷിയും അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. അതിശക്തമായൊരു തൂലികയും മനുഷ്യഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്ന വിധം മൂർച്ചയുള്ള സംസാര വൈഭവവുമുണ്ട്. എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും കേരളത്തിന്റെ പുതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന താങ്കൾക്ക് ഇക്കാര്യങ്ങൾ മറ്റാരെക്കാളും വേഗത്തിൽ ഉൾക്കൊള്ളാനുമാകും. താങ്കളുടെ പഴയ കൃതികളും ഇപ്പോഴത്തെ നിരീക്ഷണങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് താങ്കൾ കടന്നുവരുന്നതിൻ്റെ ഒരു വെള്ളി വെളിച്ചം മിന്നിമറയുന്നുണ്ട്. ജീവിതത്തിന്റെ ഈ സായം സന്ധ്യയിൽ ഒരു പുനരാലോചന നടത്തുന്നത് ഏറെ നന്നായിരിക്കും. ആർക്കുവേണ്ടിയാണോ ഇത്രയും കാലം താങ്കൾ പേനയെടുത്തതും നാവ് ചലിപ്പിച്ചതും അവരൊന്നും പ്രതിസന്ധിയിൽ താങ്കളുടെ കൈപിടിക്കാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മനുഷ്യന്റെ ആമാശയം നിറഞ്ഞാൽ മാത്രം അവന്റെ ആവശ്യങ്ങൾ അവസാനിക്കുന്നില്ല. അവന്റെ ആത്മാവിന്റെ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം വേണമെന്ന കാഴ്ചപ്പാടിനെ നാം പിന്തുണയ്ക്കണമെന്ന് ഒരു അഭിമുഖത്തിൽ അനുഭവ സാക്ഷ്യത്തിലൂടെ താങ്കൾ വിശദീകരിച്ചു കണ്ടു. ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ആ ഉത്തരം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലുണ്ട്. താങ്കളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന പുതിയ ബോധ്യങ്ങൾ മുന്നിൽ വച്ചുകൊണ്ട് ഖുർആൻ ഒന്നുകൂടി വായിച്ചാൽ വലിയ തിരിച്ചറിവുകൾ താങ്കളെ തേടിയെത്താതിരിക്കില്ല. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ശേഷം ഖുർആൻ സ്വയം പഠിച്ച് അതിന്റെ വലിയൊരു പ്രചാരകനും മതസംഘടനയുടെ അമരക്കാരനുമായി മാറിയ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. സൗമ്യനായ ഒരു ഡോക്ടർ, സമുദായ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ നാടിന്റെയും സമുദായത്തിന്റെയും പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത്. സമയം ഇനിയും വൈകിയിട്ടില്ല. പ്രഭാതത്തിൽ നാം കണ്ണ് ഇറുക്കി ചിമ്മിയാലും ബെഡ്റൂമിന്റെ മുഴുവൻ ജനവാതിലുകൾ കൊട്ടിയടച്ചാലും സൂര്യൻ ഉദിക്കാതിരിക്കുകയില്ല. അതുപോലെ നാം എത്ര നിഷേധിച്ചാലും മരണശേഷമുള്ള പരലോകം സംഭവിക്കാതിരിക്കുകയില്ല. നാം നിഷേധിച്ച പരലോകത്ത് നാം എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ, അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇഹലോകത്തേക്ക് ഒന്ന് തിരിച്ചയക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയാതിരിക്കുകയും ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 6:27. അത് ഉപകാരപ്പെടാത്ത വിലാപമായിരിക്കും. അവിടെ നിന്നും ഇഹലോകത്തേക്കൊരു മടക്കം ഒരിക്കലുമുണ്ടാകില്ല. തങ്ങളുടെ നാഥനെ നിഷേധിച്ചവർക്ക് നരകശിക്ഷയാണുള്ളതെന്നും അതിലേക്കെറിയപ്പെടുമ്പോൾ അതൊരു ഗർജനം പുറപ്പെടുവിക്കുന്നത് അവർ കേൾക്കുമെന്നും നിങ്ങളുടെ അടുത്തൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ എന്ന് കാവൽക്കാർ ചോദിക്കുമ്പോൾ അവർ അത് സമ്മതിക്കുമെന്നും ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധ്യായം 6:67. ചിന്താശേഷി ഉപയോഗപ്പെടുത്താതെ ആയുസ് വൃഥാ ചെലവഴിച്ചത് ചോദിക്കപ്പെടുന്ന കാര്യമാണ്. അവർ അവിടെ വച്ച് മുറവിളി കൂട്ടും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ പുറത്തയക്കണമേ, മുമ്പ് ചെയ്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളാം. അപ്പോൾ നാം പറയും, ആലോചിക്കുന്നവൻ ആലോചിക്കാൻ മാത്രം നിങ്ങൾക്ക് നാം ആയുസ് തന്നില്ലേ? താക്കീതുകാരൻ നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്തു. അതിനാൽ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക, അക്രമികൾക്ക് യാതൊരു സഹായിയുമില്ല. അധ്യായം 35:37. തിരിച്ചറിവ് അനിവാര്യം. മതപരമായ അസ്തിത്വം നിലനിർത്തുന്നതിലുള്ള അപകർഷബോധം നീങ്ങാൻ ചില തിരിച്ചറിവുകൾ അനിവാര്യമാണ്. ഒന്നാമതായി, ഇസ്ലാമാണ് ശരിയെന്ന ഉറച്ച ബോധ്യമുണ്ടാകണം. സന്മാർഗവും സത്യമതവും കൊണ്ട് എല്ലാ മതങ്ങൾക്കും മീതെ അതിനെ തെളിയിച്ചു കാണിക്കാൻ വേണ്ടി തന്റെ ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. ബഹുദൈവാരാധകർക്ക് അത് അനിഷ്ടകരമായാലും ശരി. അധ്യായം 61:9. തീർച്ചയായും അല്ലാഹുവിങ്കൽ മതം എന്നാൽ ഇസ്ലാമാകുന്നു. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്ക് മതപരമായ അറിവ് വന്നുകിട്ടിയ ശേഷം തന്നെയാണ് ഭിന്നിച്ചത്. അവർ തമ്മിലുള്ള കക്ഷിമാത്സര്യം നിമിത്തമെത്രയത്. വല്ലവരും അല്ലാഹുവിന്റെ തെളിവുകൾ നിഷേധിക്കുന്നുവെങ്കിൽ അല്ലാഹു അതിവേഗം കണക്ക് ചോദിക്കുന്നവനാകുന്നു. അധ്യായം 3:19. ഇസ്ലാം ദൈവത്തിനുള്ള ആത്മാർപ്പണം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്നൊരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. പരലോകത്തിൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനുമായിരിക്കും. അധ്യായം 3:85. രണ്ടാമതായി, പ്രതാപവും അംഗീകാരവും മറ്റുമുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ നാം നിന്ദ്യരാകും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ഇസ്ലാമിലെ രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹുവിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയവും ചിന്താർഹവുമാണ്. തീർച്ചയായും നാം ഏറ്റവും നിന്ദ്യരായ ഒരു ജനതയായിരുന്നു. അല്ലാഹു നമ്മെ ഇസ്ലാം കൊണ്ട് പ്രതാപമുള്ളവരാക്കി. അല്ലാഹു നമുക്ക് തന്ന ഈ ഇസ്ലാമല്ലാത്ത മറ്റൊന്നിലൂടെ നമ്മൾ പ്രതാപമാഗ്രഹിച്ചാൽ അല്ലാഹു നമ്മെ വീണ്ടും നിന്ദ്യരാക്കും. ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏതൊരാൾക്കും ഏതു മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രഖ്യാപിക്കുകയും പ്രബോധനം ചെയ്യുകയുമാവാം. എന്റെ പാർട്ടിയാണ് ശരി എന്നോ എന്റെ മതമാണ് ശരിയെന്നോ പറയാനും അവകാശമുണ്ട്. അതിൽ അപരവിദ്വേഷമോ വെറുപ്പോ ഇല്ല. മറ്റുള്ളതൊന്നും ഇവിടെ പാടില്ല എന്നോ ഞങ്ങൾക്ക് മാത്രമാണ് ഇവിടെ അവകാശങ്ങളുള്ളതെന്നോ പറയുന്നതാണ് പ്രശ്നം. അങ്ങനെ മുസ്ലിങ്ങളാരും പറയാറില്ല. ഏതു മതവിശ്വാസിക്കും തന്റെ മതത്തിന്റെ വഴിയിൽ അന്തസ്സോടെ ജീവിക്കാൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ടെന്നിരിക്കെ ചിലർക്കൊന്നും അതിനവകാശമില്ല എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളവരാണ് രാജ്യത്തിനു ഭീഷണി. കേരളീയ പൊതുമണ്ഡലവും മുസ്ലിം രാഷ്ട്രീയവും. ഇന്ന് കേരളത്തിൽ വളരെ പ്രകടമായ ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഈയൊരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടികൾ ഭരണത്തിൽ പങ്കാളികളാകുമ്പോൾ അവർക്ക് മുസ്ലിം സമുദായത്തിന് ഭരണഘടന അനുവദിച്ചു നൽകുന്ന ന്യായമായ അവകാശങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊടുക്കാൻ സാധിക്കാത്ത വിധം വലിയൊരു രാഷ്ട്രീയ പ്രതിരോധം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നുവരാറുണ്ട്. മുസ്ലിങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള സങ്കുചിതമായ ഒരു നരേറ്റീവ്, ഒരാഖ്യാനമാണ് ഇവിടെ ബോധപൂർവം ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് തികച്ചും വിവേചനപരമാണ്. കാരണം കേരളത്തിലെ മറ്റു പല പ്രമുഖ സമുദായങ്ങളും വളരെ പബ്ലിക്കായി തന്നെ മുന്നോട്ട് വരികയും തങ്ങളുടെ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും വേണ്ടി ഭരണകൂടത്തോട് ശക്തമായി വിലപേശുകയും ചെയ്യാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊന്നും അതിനെ വർഗീയതയായോ മതത്തിൻ്റെ സങ്കുചിത താൽപ്പര്യമായോ ആരും വ്യാഖ്യാനിക്കാറില്ല. എന്നാൽ മുസ്ലിം സമുദായം തികച്ചും ന്യായമായ ഒരാവശ്യം മുന്നോട്ടുവച്ചാൽ പോലും അതിന് ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള അപകടകരമായ ചർച്ചയാക്കി മാറ്റാൻ ചാനൽ മുറികളും മാധ്യമങ്ങളും വലിയ തോതിൽ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പൊതുവേദിയിൽ തുറന്നു പറയാൻ മടിക്കാണിക്കുന്ന അവസ്ഥാവിശേഷം സംജാതമായിരിക്കുന്നു. ഇസ്ലാമികമായ മൂല്യങ്ങളും സംസ്കാരങ്ങളും പൊതുമധ്യത്തിൽ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ പലപ്പോഴും അവർ അധൈര്യപ്പെടുന്നു. മാത്രമല്ല, ചില പ്രത്യേക മതങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കേവലം പൊതുവായത് ആണെന്ന് പറഞ്ഞ് അവ കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഔദ്യോഗിക പരിപാടികളിലും പൊതുവേദികളിലും ഇത്തരം ആചാരങ്ങൾ എല്ലാവരെ കൊണ്ടും ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും തങ്ങളുടെ വിശ്വാസപരമായ കാരണങ്ങളാൽ മാറി നിൽക്കാൻ മുസ്ലിം ജനപ്രതിനിധികൾക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നു. ഭൂരിപക്ഷ പൊതുബോധത്തെ ഭയന്ന് സ്വന്തം അസ്തിത്വവും സ്വത്വവും ഐഡന്റിറ്റിയും മറച്ചുവെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന വലിയൊരു ഗതികേട് ഇന്ന് നമ്മുടെ നേതാക്കൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈയൊരു തിരിച്ചുപോക്ക് ഭാവിയിൽ വലിയ അപകടം വരുത്തിവെക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ചരിത്രത്തിലെ ധീരമായ മാതൃകകൾ, ഇതിലും എത്രയോ വലിയ പ്രതിസന്ധികളും കലുഷിതമായ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ മുൻഗാമികൾ തങ്ങളുടെ മതപരമായ വിശ്വാസവും അസ്തിത്വവും അടയാളങ്ങളും ചിഹ്നങ്ങളും കൃത്യമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. മക്കയിലെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അബിസീനിയയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങളെ മടക്കി അയപ്പിക്കാൻ ഖുറൈശികൾ നജാഷി രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയ സംഭവം നാം ഓർക്കണം. ക്രിസ്ത്യാനിയായ രാജാവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനും വേണ്ടി ഈസാ നബി അലഹിസ്സലാമിയെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് ഒളിച്ചുവെക്കാൻ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തയ്യാറായില്ല. രാജാവ് ചോദിച്ചപ്പോൾ നിർഭയമായി സൂറത്തു മറിയമിലെ വചനങ്ങൾ ഓതിക്കൽപ്പിച്ചുകൊണ്ട് ജാഫർ പ്രഖ്യാപിച്ചത്, അദ്ദേഹം അല്ലാഹുവിൻ്റെ ദാസനും അവൻ്റെ റസൂലും കന്യകയായ മറിയമിലേക്ക് അവനിട്ടുകൊടുത്ത അവൻ്റെ വചനവുമാകുന്നു എന്നെല്ലാമാണ്. ഈ ആദർശ ധീരതയാണ് നജാഷിയുടെ ഹൃദയം കീഴടക്കിയതും മുസ്ലിങ്ങൾക്കവിടെ അഭിമാനത്തോടെ ജീവിക്കാൻ അഭയം നൽകാൻ കാരണമായതും. ദേശീയതലത്തിലും കേരളത്തിലും പൊതുരംഗത്തും മതരംഗത്തും രാഷ്ട്രീയത്തിലും ഒരുമിച്ച് നേതൃത്വം നൽകിയ നമ്മുടെ മുൻഗാമികൾ തങ്ങളുടെ ഇസ്ലാമിക സ്വത്തും ഉയർത്തിപ്പിടിച്ചാണ് ജീവിച്ചത്. മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുമ്പോഴും സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴും തൻ്റെ പണ്ഡിത വേഷവും മതനിഷ്ഠയും കൈവിടാൻ തയ്യാറായില്ല. ഹൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അമരക്കാരനായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിലകൊണ്ടപ്പോൾ മുസ്ലിം വ്യക്തി നിയമങ്ങൾക്കും ശരീഅത്തിനും നേരെ ഉയർന്ന വെല്ലുവിളികൾ നേരിട്ടത് തൻ്റെ തനതായ മുസ്ലിം സ്വത്വബോധം പാർലമെന്റിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷ് മജിസ്ട്രേറ്റിന് മുന്നിൽ കോൺഗ്രസിൻ്റെയും ഖിലാഫത്തിൻ്റെയും നേതാവായി നിൽക്കുമ്പോഴും തൻ്റെ പണ്ഡിതവേഷം മാറ്റാനോ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാനോ ഈ മൊയ്തുമൂലവി തയ്യാറായില്ല. കോയമ്പത്തൂർ വെല്ലൂർ ജയിലറകളിലെ ക്രൂര പീഡനങ്ങൾക്കിടയിലും ഇസ്ലാമിക തനിമ അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെയും മതസംഘടനകളുടെയും ഉന്നത നേതൃത്വം വഹിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും സി എച്ച് മുഹമ്മദ് കോയയും അധികാരത്തിൻ്റെയോ സെക്യുലറിസത്തിൻ്റെയോ പേരിൽ തങ്ങളുടെ ഇസ്ലാമിക വേഷത്തിലോ നമസ്കാരമുൾപ്പെടെയുള്ള ആചാരങ്ങളിലോ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. സി എച്ച് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും തൻ്റെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും ഇസ്ലാമിക പാരമ്പര്യത്തെയും സ്വത്വത്തെയും അഭിമാനത്തോടെയാണ് പ്രതിനിധീകരിച്ചത്. ഭരണാധികാരികളുടെയോ ഭൂരിപക്ഷത്തിൻ്റെയോ ഫാഷിസ്റ്റ് മനോഭാവക്കാരുടെയോ മുന്നിൽ സ്വന്തം മതചിഹ്നങ്ങളും ആചാരങ്ങളും ഒളിച്ചുവെക്കുന്നതിലല്ല, മറിച്ച് പ്രതിസന്ധികളിലും ഞാൻ അഭിമാനിയായ മുസ്ലിമാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്നതിലാണ് വിജയം. അങ്ങനെ നിലകൊണ്ടുതന്നെ ഇതര മതസ്ഥരുമായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയാൻ സാധിക്കുക എന്നതാണ് മുൻഗാമികൾ കാണിച്ചു തന്ന മാതൃക. അതിലാണ് രാജ്യത്തിൻ്റെ സൗന്ദര്യവും. മുൻഗാമികൾ കാണിച്ചു തന്ന ആദർശ പ്രതാപം തിരിച്ചുപിടിക്കാൻ ആധുനിക മുസ്ലിം സമൂഹം സന്നദ്ധമാകേണ്ടതുണ്ട്.
2: മാഷാല്ല, നമ്മളിതുവരെ കേട്ടത് കവർ സ്റ്റോറി. ഇസ്ലാമിക സ്വത്വം മറച്ചുവെക്കേണ്ടതോ എന്ന വിഷയത്തിൽ ടി കെ അഷ്റഫിന്റെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിതുവരെ കേട്ടത്.
4: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴിനടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ വോയ്സ് ഓഫ് പീസിന്റെ സമയമാണ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ആനുകാലിക സംഭവവികാസങ്ങളിൽ പീസ് റേഡിയോയുടെ ഔദ്യോഗിക ശബ്ദമായ വോയ്സ് ഓഫ് പീസിൽ ഇപ്പോൾ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. തോൽക്കുന്ന ഫുട്ബോൾ മന്ത്രവാദികൾ, ഭാഗം 1. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ ചേരുന്നു.
7: മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വേൾഡ് കപ്പ്, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഒരുപാട് ആരാധകരുള്ള ബ്രസീൽ അടക്കം തോറ്റു നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ പ്രവചനങ്ങൾ അതിരുവിട്ടുകൊണ്ട് വലിയ മന്ത്രവാദം ബാക്കിയൊക്കെ ചമഞ്ഞുകൊണ്ടുള്ള ആളുകൾ ഫുട്ബോളിനെ പ്രവചനത്തിന് എടുക്കുകയും അത് 8 നിലയിൽ പൊട്ടി ആ പ്രവചനങ്ങളൊക്കെ തെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അർജൻറ്റീന തോൽക്കുമെന്നും മെസ്സി ഗോളടിക്കില്ല എന്നും പറഞ്ഞ മന്ത്രവാദി നേരെ ഉൾട്ട സംഭവിച്ചു. പക്ഷേ ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ മന്ത്രവാദങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവചനങ്ങൾക്കും മറ്റുമൊക്കെ വളരെ മനോഹരമായ ഒരു കായിക വിനോദം. ഇത് മാത്രമല്ല, ഏത് സംഗതികളാണെങ്കിലും ആ പ്രവചനങ്ങൾക്കനുസരിച്ച് വാതുവെപ്പ് നടത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും. ഈ മന്ത്രവാദികളും പ്രവചനങ്ങളും ലോകകപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് അമിത് മാഷ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്?
8: അല്ല, ഞാൻ നസീഫ് പറഞ്ഞ ചെറിയൊരു തിരുത്ത് പറയാം. എന്താ വെച്ചാൽ, എന്തുകൊണ്ട് ഏതോ ഒരു നാട്ടിൽ കിടക്കുന്നൊരു മന്ത്രവാദി പറയുന്ന ഒരു കാര്യത്തിന് ലോകമാധ്യമങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുത്തു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? അവിടെ എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1986 ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ, അത് തുടങ്ങുന്നതിൻ്റെ 1 മാസം മുൻപ്, അന്നത്തെ അർജൻറ്റീനയുടെ മറ്റേ ഈ ടീമിൻ്റെ മാനേജറായിരുന്ന കാർലോസ് ബിലാഡോ, അദ്ദേഹം ഈ തൻ്റെ ടീമുമായിട്ട് കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. എന്താ വെച്ചാൽ അവിടെ ഒരു വെർജിൻ ഓഫ് കപ്പ കബാന എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു, വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു വാഗ്ദാനവും നൽകി, ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ടീം ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും വന്നിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ വിജയ അറിയാലോ, എന്ത് ചെയ്തു, മറഡോണയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, അവർ വിജയിച്ചു. അപ്പോൾ വിജയാഹ്ലാദത്തിൻ്റെയും ആ ഉന്മത്തതയിൽ അവരിത് മറന്നുപോയി. പിന്നെ അവരെന്ത് ചെയ്തില്ല, അങ്ങോട്ട് ചെന്നില്ല. ആ നന്ദി കേട് ഒരിക്കലും ഈ വെർജിൻ ഓഫ് കപ്പ എന്ത് ചെയ്യില്ല, ക്ഷമിച്ചില്ല. അത് കാരണം അർജൻറ്റീനയെ സംബന്ധിച്ചോളം വർഷങ്ങളോളം അവർക്കൊരു കപ്പ് നേടാൻ പറ്റിയില്ല. കോപ്പ അമേരിക്ക നേടാൻ പറ്റിയില്ല, ഫിഫ മറ്റേ വേൾഡ് കപ്പ് നേടാൻ പറ്റില്ല. ഒടുവിൽ ഈ ഇത് വീണ്ടും ചർച്ചയ്ക്ക് വന്നു. അങ്ങനെ 2018 അന്ന് ടീമിലുണ്ടായിരുന്ന ചിലരും അന്നത്തെ ടീമുകളൊക്കെ കൂടെ എന്ത് ചെയ്തു, വീണ്ടും അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു. അതോടെ 2021 കോപ്പ അമേരിക്ക നേടി, 2022 എന്ത് ചെയ്തു, ഫിഫ വേൾഡ് കപ്പ് നേടി, 2024 വീണ്ടും കോപ്പ നേടി. അപ്പോൾ അവർ വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചു വന്നു. ഈ കഴിഞ്ഞ ലോകകപ്പിൽ അതിൻ്റെ ഫൈനലിൻ്റെ ദിവസത്തിൽ ശ്രദ്ധിച്ച വീണ്ടും ആ വീഡിയോ കണ്ടാൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ ഈ വേൾഡ് കപ്പുണ്ടല്ലോ, ഈ കപ്പ് ഇങ്ങനെ കൊണ്ടുവരുന്നു, പലരും അത് എടുത്തു നോക്കുന്നു, ചിലർ മുത്തം തീയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മെസ്സിയും കൂട്ടരും, പ്രത്യേകിച്ച് മെസ്സി എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് നോക്കുന്നതന്നില്ല, കപ്പിൻ്റെ മുകളിലേക്ക് നോക്കുന്നതന്നില്ല. അപ്പോൾ പിന്നീടാണ് അതിൻ്റെ രഹസ്യം എന്ത് ചെയ്തത് അറിഞ്ഞതെന്ന് വെച്ചാൽ, ആ കപ്പിലേക്ക് ഒരിക്കലും നോക്കരുതെന്നും നോക്കിക്കഴിഞ്ഞാൽ അവർ പരാജയപ്പെടുമെന്നും അവർക്ക് മന്ത്രവാദിയാണോ അല്ലെങ്കിൽ മറ്റേ അവർക്ക് ഉപദേശം കൊടുക്കുന്ന ഏതോ ഒരു ദിവ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അന്ന് കപ്പ് നേടിയപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സെറീന വില്യംസ് നമുക്കറിയാം, 23 തവണ ഈ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള, സിംഗിൾ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വനിതയാണ് ആ ടെന്നീസിൽ. അപ്പോൾ അവർ വളരെ നീറ്റായിട്ട് പലപ്പോഴും വെള്ള ഇതൊക്കെ ധരിച്ച് നല്ല മറ്റേ വസ്ത്രം ധരിച്ചാണ് വരിക.
7: പക്ഷേ
8: അല്ലെങ്കിലും അതെ അതറിയില്ല, അത് മറ്റേ ഒരു എലഗൻറ്റ് ഡ്രസ്സിങ്ങിൻ്റെ ഇതാണ്. പക്ഷേ ഒരു ഭാഗം മാത്രം, ഈ കളിക്കാൻ വരുമ്പോൾ ഒരു ഭാഗം മാത്രം മണക്കുന്നതാണ്. എന്ന് വെച്ചാൽ സോക്സ് എന്ത് ചെയ്തില്ല, കഴുകൂല. അത് പഴയ, ഇത് വിജയിച്ച ആ സമയത്തുള്ള സോക്സിൻ്റെ എന്താണ് അതേപോലെ ഇടും. അപ്പോൾ എന്ത് ചെയ്യും, സോക്സ് മാത്രം എന്ത് ചെയ്യും, മടക്കും എന്നാണ്. അതവർ വിശ്വാസമായിട്ടാണെന്ത് അവർ കൊണ്ടുവന്നിരുന്നത്. ഇപ്പം നമുക്ക് ഇപ്പം ഈ ടൈഗർ വുഡിനെ അറിയാമല്ലോ, അത് മറ്റേ ഗോൾഫിൽ ഒരു പക്ഷേ എന്താണ് ഏറ്റവും വലിയ താരമാണ് അദ്ദേഹം. അദ്ദേഹം ഞായറാഴ്ചകളിലാണ് പൊതുവെ ഗോൾഫ് നടക്കുന്നത്. അദ്ദേഹം റെഡ് മറ്റേ ഷർട്ട് അല്ലെ ടീ ഷർട്ട് എന്തേയുള്ളൂ ധരിക്കുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യതാണ്. നിങ്ങളിതുപോലെ കളിയല്ല നൃത്തം. ടെൻഡുൽക്കർ പിന്നെ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പരിശീലനത്തിൽ ഇറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഇടത് പാഡും ഇടത് ഗ്ലൗസും എന്ത് ചെയ്യും, അണിയും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ

0: ബെൽജിയത്തോട്, 2022 ക്രൊയേഷ്യയോട്, ഇപ്പോൾ 2026 നോർവേയോട്. എല്ലാം യൂറോപ്യൻ ടീമുകളാണ്. ഈ ഇംഗ്ലണ്ടിലെ ഒരു ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബാണ് ബർമിംഗ്ഹാം എഫ് സി എന്ന് പറയുന്നത്. അവരെ ഒരു കേഴ്സ് ബാധിച്ചത് 100 വർഷമാണ്. അതായത് 1906 അവർ ഈ റൊമാനി പീപ്പിളിൻ്റെ അവർ മറ്റൊരു സെറ്റിൽമെൻറ്റ്, ആ സെറ്റിൽമെൻറ്റ് ഇവരെന്ത് ചെയ്തു, ബലമായിട്ട് ചില അവരുടെ അധികാരം ഉപയോഗിച്ച് ഒഴിപ്പിച്ചു. എന്നിട്ട് അവിടെ അവരുടെ ഫുട്ബോൾ ക്ലബ്ബും ഗ്രൗണ്ടും ഒക്കെ സ്ഥാപിച്ചു. 2006 ഇത് ഇവർ തിരുത്തുന്നവരെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അതിനെതിരെ ഇവർക്ക് പിന്നെ തിരുത്തുന്നതുവരെയും ഇവർക്ക് അവിടെ കളി കഴിക്കാൻ പറ്റിയില്ല. എത്രത്തോളം ഇതിൻ്റെ മാറി മാറി വന്ന പല മാനേജേഴ്സും കോച്ചുകളൊക്കെ പലവിധ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ എന്താണ് പ്രയോഗിച്ചു. അവർ ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 4 കോർണറുകളുടെ മൂത്രമൊഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കും? അതടക്കമൊക്കെ ചെയ്ത് നോക്കി. ഈ നമ്മുടെ അർജൻറ്റീനയുടെ ഒരു പഴയ ഗോൾ കീപ്പറുണ്ട്, സെർജി ഗോയ്കോച്ചു എന്ന് പറയുന്നത്, വളരെ പ്രസിദ്ധനായിട്ടുള്ള, കാരണം ഈ ഫുട്ബോൾ മറ്റേ പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ തടുക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള പ്രാവീണ്യം ഉണ്ടായിരുന്ന ആൾ. മുപ്പയുടെ ഒരു പരിപാടി എന്നുണ്ട്, ഇതുപോലെ എന്ത്
1: ചെയ്യുക,
0: മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മുദ്രവെച്ചാൽ പിന്നെ എന്ത് ചെയ്യില്ല, ആർക്കോട്
1: ഗോളടിക്കാം.
0: ഞാൻ പറഞ്ഞാല് ഇതൊക്കെ നമ്മൾ കാണുന്നത് എവിടെയാണ്, ഇന്ത്യയിലോ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രൈബൽ സമൂഹത്തിലല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പുരോഗമിച്ചു എന്ന് പറയുന്ന പാശ്ചാത്യ നാടുകളിൽ. ഇപ്പോൾ ഈ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടും ഘാനയും തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ മാനേജറോ കോച്ചോ ആണ് പറയുന്നത് ഘാനക്കാർ നമുക്കെതിരെ ദുർമന്ത്രവാദം മറ്റേ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്തോ ഒരു ചെയ്തിട്ട് ഉണ്ടാവാത്ത, കാരണം അവരുടെ വിശ്വാസ പ്രകാരം അവർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് വിശ്വസിക്കാൻ മാത്രം അല്ലെങ്കിൽ അതിൽ ഭയപ്പെടാൻ മാത്രമുള്ള ഒരു വിശ്വാസ ദൗർബല്യമാണ് യൂറോപ്പിനെ സംബന്ധിച്ചോളം ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നേരത്തെ തന്നെ ഈ പ്രവചനങ്ങളൊക്കെ ഉണ്ടാവും, ഇതിപ്പോൾ എക്സ്പേർട്സിൻ്റെ പ്രവചനം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പുറമേ ഈ വർഷം ഇപ്പോൾ കണ്ടിട്ടില്ല, കഴിഞ്ഞ ഈ ലോകകപ്പ് വരെ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ചില മൃഗങ്ങൾ ചില പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് എന്ത് ചെയ്യും, എന്നിട്ട് ആ മറ്റേ തൊടിയിപ്പിക്കുക, നമ്മളെ നാട്ടിൽ ഈ തത്ത ഇത് വെറുക്കുന്ന പോലെ. ഇത് ഭയങ്കരമായിട്ടുള്ള പ്രചരണം ഈ മീഡിയകളിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പിറകിൽ പോകുന്നതിൻ്റെ പിറകിൽ ഞാൻ പറഞ്ഞാൽ പാശ്ചാത്യൻ്റെ പുരോഗമന നാട്യം യഥാർത്ഥത്തിൽ തകരുന്നു എന്നുള്ളതാണ്. തങ്ങൾ പുരോഗമിച്ചവരാണ്, തങ്ങൾ ഈ ശാസ്ത്രീയ ലോകത്തിൻ്റെ വക്താക്കളാണ്, തങ്ങളെ വിശ്വാസത്തിൻ്റെയും അപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ മറ്റേ പരിഗണിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നൊക്കെ പറയുന്ന നാട്യമാണ് ഇതിലൊക്കെ തകർന്നു വീഴുന്നത്. കാരണം ഈ യൂറോപ്പിനെ സൂപ്പർസ്റ്റിഷ്യൻ്റെ ഒരു ദുർബോധം പിടികൂടിയിട്ടുണ്ട്. 1921 ടി എസ് എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഒരു കൃതി, ഒരു കാവ്യം, മഹാകാവ്യം എഴുതപ്പെടുന്നത്. ആധുനിക ലോകത്തിലെ മഹാകാവ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ കൃതിയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, യൂറോപ്പിനെ സംബന്ധിച്ചോളം ചെയ്തു അവിടെ വിശ്വാസം നിരസിക്കപ്പെട്ടു, അല്ലെങ്കിൽ ദൈവീക വിശ്വാസത്തിൽ നിന്ന് അവർ അകന്ന് പോയി. ആ വിശ്വാസം അകന്നു പോയതോടെ തന്നെ അവിടെ പിന്നീട് റീപ്ലേസ് ചെയ്യപ്പെടുന്നത് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും പിന്നീട് ധാർമ്മികമായ ചുതി അല്ലെങ്കിൽ മൂല്യച്യുതികളുമാണ് സംഭവിച്ചാൽ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഇത്തരം അബർക്രാബഡ്ര പ്രാക്ടീസുകൾ, ദുർമന്ത്രവാദതകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യ, അതുപോലെ തന്നെ ഈ യൂറോപ്യൻ ദിനകത്ത് നമ്മുടെ അയർലൻഡ് വ്യാപകമായിട്ടെന്ന തരത്തിലുള്ള പല ഈ വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ഐറിഷ് ഒരു ലേഡി മാഡം ബ്ലാവസ്കി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം എന്നിട്ട് പരാമർശിക്കുന്നുണ്ട്. അവർ ഇന്ത്യയിൽ വന്ന് ദുർമന്ത്രവാദം പഠിച്ചു പോയിട്ട് അവിടെ ഈ ടാരറ്റ് പാക്ക് ഓഫ് കാർഡ്സൊക്കെ ഉപയോഗിച്ചതൊക്കെ ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവരെ സമീപിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ശൂന്യതയിലേക്ക്, വിശ്വാസമില്ലാതെയാകുന്ന അല്ലെങ്കിൽ വിശ്വാസം നിരസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ശൂന്യതയിലേക്ക് എന്താ കയറി വരിക, അന്ധവിശ്വാസങ്ങളാണ് കയറി വരിക. കാരണം വിശ്വാസവും അന്ധവിശ്വാസം എന്ന് പറയുന്നവരുണ്ട്. ദൈവിക വിശ്വാസം. പക്ഷേ നമുക്കറിയാമോ, ഒരു ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, അത് ഞാൻ അന്ധവിശ്വാസമായിക്കോട്ടെ, പക്ഷേ അവർ മാക്സിമം എന്താ പറയുള്ളൂ, ആ ദൈവത്തിൽ നിന്നാണ് പുണ്യം പ്രതീക്ഷിക്കേണ്ടത്, ആ ദൈവത്തിൽ നിന്നാണ് ശിക്ഷ പ്രതീക്ഷിക്കേണ്ടത്, ആ ദൈവം മാത്രമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒറ്റ ദൈവത്തിൽ എന്ത് ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മതി എന്നാണ്. ഇവിടെ ഇത് കൈ

0: പോകുന്നതോടെ മറ്റേ പട്ടം മറ്റേ കയ്യുന്ന് പോകുന്ന പോലെ ഏതൊക്കെയോ ചെളിക്കൊണ്ടി പോയിട്ടാണ് വീഴുന്നത്. യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല, എന്തും വിശ്വസിക്കുക, ആര് പറയുന്നതും വിശ്വസിക്കുക. അപ്പോൾ പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക്ഷാ നഷ്ടം, നിരാശാബോധം, ഈ ഊഷരത, ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇതിനകത്തൊക്കെ. അവരിതിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞാൽ ഒരു ഗെയിമൊന്നുമല്ല, എത്രയോ ഏത് ഗെയിം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പിറകിൽ ഈ സാധനം വളരെ വ്യാപകമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പോൾ ഈ കക്ഷി നമ്മൾ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹം അല്ലേ, അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും വേഷമൊക്കെ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മളല്ലാതെ കരുതുന്ന പോലെ എന്താണ് അതിൻ്റെ ഫണ്ണായിട്ട് കാണാൻ അവർക്ക് കഴിയില്ല. കാരണം അത്രമാത്രം ഒരു ഭയവിഹ്വലത യൂറോപ്പിൻ്റെ മനസ്സിലുണ്ട്. അവർ 13 കണ്ടാൽ പേടിക്കും. ഓർക്കി പറഞ്ഞ പോലെ മറ്റേ വെള്ളിയാഴ്ച പേടിയാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് പോലും വന്നത് യൂറോപ്പിൽ നിന്നാണ് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ ഈ പ്രാമാണിക വിശ്വാസമൊന്നുമല്ല ഇതൊക്കെ. ഇനി എന്താ പറഞ്ഞു വെച്ചാൽ ഇത് കുറച്ചുകൂടെ കടന്നുപോയി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് എപ്സ്റ്റീൻ ഫയലുകൾ. ഈ എപ്സ്റ്റീൻ ഫയലുകൾ നമ്മളോട് പറയുന്നത് എന്താണ്? ഈ പറയുന്ന അന്ധവിശ്വാസവും കവിഞ്ഞ് വളരെ സാത്താനിക്കായ പൈശാചികമായ പ്രാക്ടീസുകളിലേക്ക് യൂറോപ്പ് തിരിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് യാതൊരു വിധത്തിലുമുള്ള മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ഒരു ധാർമ്മികമായ മാനദണ്ഡങ്ങളും പാലിക്കാതെ എത്ര നിഷ്ഠൂരമായ ക്രൂരമായ രീതിയിലാണോ അവരോട് ഈ പൈശാചികത കർമ്മങ്ങൾ ആവശ്യപ്പെടുന്നത്, അത് ചെയ്യാൻ മാത്രമുള്ള ഒരു മനോനിലയിലേക്ക് യൂറോപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനാണ്. അതുകൊണ്ട് ഇത് തിരിച്ച് തള്ളേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ധാരാളമായിട്ട് ചിന്തിക്കാൻ വിഷയമുണ്ട്. ഒപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇസ്ലാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ളതിൻ്റെ വേരറുത്ത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ ഈ കാണുന്ന വിശ്വാസരാഹിത്യം യഥാർത്ഥ വിശ്വാസവും തമ്മിൽ ഒന്ന് മാറ്റുരച്ച് നോക്കേണ്ടത്. യൂറോപ്പ് ഒരു വലിയ ഉദാഹരണമാണ്. ഈ പറയുന്ന മാന്ത്രിക ഇതൊക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില വലിയ പാഠങ്ങളുണ്ട്. അത് പഠിച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിനകത്തുണ്ട്.
1: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തത് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദുസ് സാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ റിയാദുസ് സാലിഹീനിലൂടെ നാം കേൾക്കുന്നത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
4: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ല 5 നമസ്കാരങ്ങൾ അവ കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ഉണർത്തിക്കൊണ്ട് ആ വിഷയത്തിൽ വന്ന കൽപ്പനകളെ ഉണർത്തുകയും നമസ്കാരം നഷ്ടപ്പെടുത്തുക, ഉപേക്ഷിക്കുക എന്നത് വളരെ ഗൗരവമായി താക്കീത് ചെയ്യപ്പെട്ട കാര്യമാണ്. അതൊരിക്കലും ഉപേക്ഷിക്കരുത്. ആ ഉപേക്ഷിക്കുന്നതിനെ വിരോധിച്ചുകൊണ്ടുമുള്ള അധ്യായം, ആ അധ്യായത്തിൽ നിന്നുള്ള 1075 ഹദീസ്. وعن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم بني الإسلام على 5: شهادة أن لا إله إلا الله وأن محمدا رسول الله وإقام الصلاة وإيتاء الزكاة وحج البيت وصوم رمضان. متفق عليه. عبد الله بن عمر رضي الله عنهما മുത്തബി അസുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, മഹാനായ അമീറുൽ മുഅ്മിനീം രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനാണ്, മകനാണ് ഇബ്നു ഉമർ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാം, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അലാ ഖംസിൻ, അഞ്ച് കാര്യങ്ങളുടെ മേലാണ്. ഷഹാദത്തി അല്ലാ ഇലാഹില്ലല്ലാ, ലാ ഇലാഹില്ലല്ലാ എന്ന സാക്ഷ്യം വചനം. വന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന ആ ഒരു ഷഹാദത്ത്. വൈ ഇഖാമിസ്സല, നമസ്കാരം നിലനിർത്തുക, അതാണ് രണ്ടാമത്തെ വിഷയം. വ ഈതാ ഇസ്സക്ക, സക്കാത്ത് നൽകുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. വ ഹജ്ജിൽ ബൈത്ത്, വിശുദ്ധ കഅബാലയത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുക. നാലാമത്തേത് സൗമ റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പും. അഞ്ചാമത്തേത് ഹജ്ജ് ബൈത്തില്ലാഹിൽ ഹറാം, വിശുദ്ധ കഅബാലയത്തിങ്ങൽ ചെന്ന് മക്കയിൽ പോയി ഹജ്ജ് നിർവഹിക്കുക എന്നതുമാണ്. ഇമാം ബുഖാരി മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. സഹോദരങ്ങളെ, നമസ്കാരങ്ങൾ അത് കൃത്യമായി നിർവഹിക്കുക എന്നത് ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽ, ഇസ്ലാമിൻ്റെ തൂണുകളിൽ, ഇസ്ലാമിന് അഞ്ച് തൂണുകളാണുള്ളത്, അർക്കാനുൽ ഇസ്ലാം, പില്ലേഴ്സ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഇസ്ലാം കാര്യങ്ങളെന്ന പേരിൽ, ഇസ്ലാമിൻ്റെ സ്തംഭങ്ങൾ, തൂണുകളെന്ന പേരിൽ അറിയപ്പെടുന്ന അടിസ്ഥാനപരമായ, ഒരാൾ മുസ്ലിമായാൽ, ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ ഈ കാര്യങ്ങൾ വിശ്വസിക്കുകയും ഇത് നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് വന്നിട്ടുള്ളതായ ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹബഹാക്കഥ റവാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വഫി ലഫ്ളിൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ അപ്രകാരം മറ്റൊരു ലഫ്ളിൽ, അന്നഹു ഖദ്ദമ സൗമ അലൽ ഹജ്ജ്, ഹജ്ജിനേക്കാളും നോമ്പിനെ മുന്തിച്ചിട്ടുണ്ട്. ഫഅലൽ ഔവലി ബിനൽ ബുഖാരി റഹിമഹുല്ലാ തർതീബ സ്വഹീഹ് സ്വഹീഹ് ബുഖാരി ഫബദ അൽ ഹജ്ജ് ഖബ്ല സിയാം, ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ റിപ്പോർട്ടിലാണ് നോമ്പിന് മുമ്പായിക്കൊണ്ട് ഹജ്ജിനെ നൽകിയിട്ടുള്ളത്. വ അക്സറുൽ അഹാദീസി അലാ തഖദീമി സിയാമി അലൽ ഹജ്ജ്, എന്നാൽ അധിക ഹദീസുകളിലും വന്നിട്ടുള്ളത് ഹജ്ജിന് മുമ്പാണ് നോമ്പ്, ഇസ്ലാം കാര്യങ്ങളിൽ നാലാമത്തത് നോമ്പും അഞ്ചാമത്തത് ഹജ്ജുമായിക്കൊണ്ടാണ് ഹദീസുകളിൽ കൂടുതലായി വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ബുനിയൽ ഇസ്ലാം, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടത്, യഅനി അന്നഹു ഷബ്ബഹൽ ഇസ്ലാമ ബിൽ ഖസ്റിൽ ലദീ ലഹു ഖംസതു അഅമിദതിൻ, നാ അഞ്ച് തൂണുകളുള്ളതായ ഒരു കൊട്ടാരം, ഒരു വീട്, അതേ അതിനോടാണ് മബ്നിയുൻ അലൈഹ, അതിന്മേലാണത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, അഞ്ച് തൂണുകളുള്ള അതിന്മേൽ നിലനിർക്കുന്നതായൊരു ഒരു കൊട്ടാരത്തെ പോലെ. മഅലൂമുൻ, നമുക്കറിയാവുന്നതാണ്, അന്നൽ അഅമിദത, നിശ്ചയമായും തൂണുകൾ, ഹി അസാസുൽ ബുനിയാൻ, ഏതൊരു ബിൽഡിംഗ്, ഏതൊരു കെട്ടിടം അതിനെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ തൂണുകൾ, അതിൻ്റെ ഫൗണ്ടേഷനാണ്, അതിൻ്റെ തൂണുകളാണ്, സ്തംഭങ്ങളാണ്. വന്നഹു ഇദ ഫുഖിദത്തിൽ അഅമിദ ചദാഅൽ ബുനിയാനു വൻ ഹദമ, ആ തൂണുകൾ അത് നഷ്ടപ്പെട്ടാൽ ആ ബിൽഡിംഗ് അത് തകർന്നു വീഴുന്നതാണ്. ഫൈൻ ബുനിയ അല ഗൈരി അഅമിദ ബുനിയ ബിനാ ദഈഫൻ, എന്നാൽ പില്ലറുകളില്ലാതെ, തൂണുകളില്ലാതെ നിർമ്മിക്കപ്പെടുന്നതായ കെട്ടിടങ്ങൾ അത് നിലംപതിക്കുന്നതാണ്, അത് ദുർബലമായിരിക്കും. എന്നാൽ ഇസ്ലാം വളരെ ശക്തമായ, ബിനാ ഉൻ കവിയുൻ മഹ്കമുൻ, നിശ്ചയമായ നിയമസംവിധാനങ്ങളോടെ ശക്തമായി നിർമ്മിക്കപ്പെട്ടതായ അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അശറാഹുല്ലാഹു അസ്സ വജല്ലി അബാദിഹി, അള്ളാഹു സുബ്ഹാന തല മത നിയമമാക്കിയതാണ്, ഷറാക്കിയിട്ടുള്ളതാണ് തൻ്റെ അടിമകളുടെ മേൽ. അള്ളാഹു സുബ്ഹാന തല പറഞ്ഞല്ലോ, അല്ലയോ അക്മൽ തുലക്കും ദീനക്കും വാച്ച്മം തുലക്കും ഞമത്തി വറദി തുലക്കും ഉൽ ഇസ്ലാമ ദീന, ഈ ഇസ്ലാം എന്നുള്ള ദീന് അവിടുന്ന് അറഫ പ്രസംഗം നിർവഹിച്ചുകൊണ്ട്, അവിടുത്തെ ഹജ്ജിൻ്റെ ആദ്യത്തെയും അവസാനത്തേതുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതായ വിടവാങ്ങൽ ഹജ്ജിൽ, അവിടെ വെച്ചുകൊണ്ടാണ് ആ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്ത്, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, നിങ്ങളുടെ മേലെൻ്റെ അനുഗ്രഹത്തെ ഞാൻ സമ്പൂർണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ, അപ്പോൾ ഈ അഞ്ചു പില്ലറുകളിൽ, ഈ തൂണുകളിൽ, സ്തംഭങ്ങളിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഒന്നാമത്തെ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് അത് അല്ലാഹു അല്ലാതെ ആരാധനായിക്കൊണ്ടൊരാളുമില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതരാണ് എന്ന് സാക്ഷ്യം വഹിക്കുക, അതിന് സാക്ഷിയാവുക, അത് വിശ്വസിക്കുക. അൻതഷ്ഹദ മുഅ്തരിഫൻ ബിലിസാനിക, നിന്റെ നാവുകൊണ്ട് നീ അത് ഉരുവിട്ടുകൊണ്ട് നീ സാക്ഷിയാവണം. മുഅ്മിനൻ ബിഖൽബിക, നിന്റെ ഹൃദയം കൊണ്ട് നീ അതിനെ വിശ്വസിക്കണം. അന്നഹു ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാ, ഹഖ്ഖ എന്ന നിലക്ക് ആരാധിക്കപ്പെടാൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന്. കുല്ലു മഅബിദ മിൻ ദൂനില്ലാഹി ഫഹുവ ബാത്തിൽ, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം വ്യർത്ഥമാണ്, അതെല്ലാം ബാത്തിലാണ്. ഫഹുനാക ഉനാസുൻ യഅബുദൂന ശംസ, നമുക്ക് കാണാൻ സാധിക്കും ആളുകൾ സൂര്യനെ ആരാധിക്കുന്നവരുണ്ട്. വആഖറൂന യഅബുദൂനൽ ഖമറ, ചന്ദ്രനെ ആരാധിക്കുന്ന മറ്റു ചില ആളുകളുണ്ട്. വഹുനാക ഉനാസുൻ യഅബുദൂന ശഇരി ശഇറ വഹിയ നജ്മുൻ മിനൻ നുജൂം, നക്ഷത്രങ്ങളിൽപ്പെട്ട ചില നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കല്ലുകളെ ആരാധിക്കുന്നവരുണ്ട്. അതേപോലെ പശുവിനെ ആരാധിക്കുന്നവരുണ്ട്. അതേപോലെ എത്രത്തോളം എന്ന് വെച്ചാൽ വളരെ മോശമായ നിലക്ക് പല നിലക്കും സ്ത്രീകളുടെ നഗ്നതകളെപ്പോലും ആരാധിക്കുന്നവരായ വ്യത്യസ്തമായ സമുദായങ്ങളും സമൂഹങ്ങളും ഗോത്രങ്ങളുമൊക്കെ നമുക്ക് ലോകത്ത് കാണുവാൻ സാധിക്കും. എന്നാൽ ലാക്കിൻ മനിൽ മഅബൂദ് ഹഖൻ, യഥാർത്ഥത്തിൽ സത്യസന്ധമായി ആരാധിക്കപ്പെടാൻ ആരാണ് അർഹനായിട്ടുള്ളത്? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്നഹു അല്ലാഹു അസ്സവജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് ഹഖ എന്ന നിലക്ക് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത്. അതാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്. ഫഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഖൂലു ദാലിക മുഅ്തരിഫൻ ബിലിസാനി, എൻ്റെ നാവുകൊണ്ട് ഞാനത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറയണം. അതേപോലെ തന്നെ മുഅ്മിനൻ ബിഖൽബി, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അതിനെ വിശ്വസിക്കണം. അന്നഹു ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഹഖായ നിലക്ക് ആരാധിക്കപ്പെടാൻ ഒരാളും തന്നെയില്ല. ഒരു കല്ലുമില്ല, ഒരു മരവുമില്ല, ഒരു പ്രതിഷ്ഠകളുമില്ല, ഒരു ബിംബങ്ങളുമില്ല. അത് നാട്ടിവെച്ചതോ കിടത്തിവെച്ചതോ എങ്ങനെയുള്ളതായിരുന്നാലും വ്യക്തികളോ ശക്തികളോ ആയിട്ടുള്ള യാതൊന്നുമില്ല ആരാധിക്കപ്പെടാൻ എന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. വഹാദാഹുവ മുഖത്തല ശറ, ഇതാണ് ശറ നമ്മോട് ആവശ്യപ്പെടുന്നത്. ബുദ്ധി നമ്മളോട് തേടുന്ന ഈ കാര്യം ഇതാണ്. ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ ഹുവല്ലദി ഖലഖൽ ഖൽഖ, അതാരാണ്? ഈ സൃഷ്ടികളെയെല്ലാം സൃഷ്ടിച്ചവനാണ്. വമനില്ലദി ഖലഖൽ ഖൽഖ, ആരാണ് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത്? സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ. അല്ലാഹു അസ്സ വജൽ. വിശുദ്ധ ഖുർആൻ സൂറത്തു തൂറിൽ കാണാം, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖുൻ, അവരൊന്നിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ, അതല്ല അവർ തന്നെ സൃഷ്ടിച്ചതാണോ? ഈ ആയത്താണ് മഹാനായ ജുബൈറുബിന് മുത്തഴിം റളിയല്ലാഹുഅൻഹു, അദ്ദേഹം സത്യനിഷേധിയായിരുന്നു, അദ്ദേഹത്തിന് ഈമാൻ ലഭിക്കാൻ കാരണമായത്. തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ആയത്ത് കേട്ടപ്പോൾ കാദ ഖൽബി അയ്യത്തീറ, എൻ്റെ ഹൃദയം പറന്നു പോകുമാറായി, അത്രത്തോളം മനസ്സിൽ സ്വാധീനിച്ചു. അവർ ഒന്നിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ, അതല്ല അവരെ അവർ തന്നെ സൃഷ്ടിച്ചതാണോ എന്ന് അല്ലാഹുവിൻ്റെ ഈ ചോദ്യം. ഇന്നദാലിക അവ്വലമാ വഖറല്ലീമാനു ഫി ഖൽബി, അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഈമാനിൻ്റെ കണിക ഇട്ടു നൽകിയത് ഇതാണ് എന്ന്. വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ സട്ടാവിൻ്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തുന്നതായ ഒരുപാട് കാര്യങ്ങൾ, തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ഈ ഒരു ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽ ഒന്നാമത്തെ കാര്യം, ഈ ഷഹാദത്തിനെ തിരിച്ചറിയുക, അത് ബോധ്യപ്പെടുക, അത് വിശ്വസിക്കണമെങ്കിൽ, നാവുകൊണ്ട് അതിനെ ഉച്ചരിക്കണമെങ്കിൽ, ഹൃദയത്തിൽ അതിനെ സത്യപ്പെടുത്തണമെങ്കിൽ അത് ബോധ്യപ്പെടണം. അതാണ് ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ. അഫറഅയ്തും മാ തുംനൂൻ, അഅൻതും തഖ്ലഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങൾ ശ്രവിക്കുന്നതായ ഇന്ദ്രിയത്തുള്ളികളിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, നിങ്ങളാണോ അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, അതല്ല നാം ആണോ ഉണ്ടാക്കിയിട്ടുള്ളത്? നോക്കൂ സഹോദരങ്ങളെ, ഒരു പുരുഷൻ ശ്രവിക്കുന്ന ബീജത്തിൽ നിന്നും ലക്ഷണമൊത്ത ഒന്ന്, അത് കൊടാറ് കൂടി ആ ശ്രവങ്ങളിൽ നിന്ന് ഒന്ന് മാത്രമാണ് ആ ശ്രവത്തിൽ നിന്ന് അണ്ഡവുമായി കൂടിച്ചേരുന്നത്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മുഴുവനായും അവർ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഖൽഖം മിൻ ബഅദി ഖൽഖിം ഫീ ളുലുമാതിൻ സലാസ്, മൂന്നിരട്ടറകൾക്കുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് മനുഷ്യർക്ക് അവരുടെ സൃഷ്ടിപ്പ് നൽകിയവൻ, അതുവല്ലാത്തൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ജനീനായിരിക്കുന്ന ഒരു ജനീനൻ വാഹിദൻ മസ്തത്താവ്, ആർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ദുർബലത ആലോചിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, യാ യുഹന്നാ സല്ലിയോ മനുഷ്യരെ, ദുരിബ മസലുൻ ഫസ്തമിഉ ലഹു, നിങ്ങൾക്കൊരു ഉദാഹരണം വിവരിക്കപ്പെടുന്നു, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം. സൂറത്തുൽ ഹജ്ജിലാണ്, ഹജ്ജിൻ്റെ അവസാന ഭാഗത്ത് ഈ ഒരു ആയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു നമുക്ക് ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരികയാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരോട്, അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുന്നവരോട്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ ആളുകൾ ഏതിനെയൊക്കെ എന്തിനെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ ആരാധിക്കുന്നുണ്ടോ അവരോടൊക്കെയുള്ള ഒരു ചോദ്യമാണ്. മറുപടി നൽകാൻ സാധിക്കാത്ത വിധത്തിൽ ഇല്ല, യാതൊരു കഴിവുമില്ല, ദുർബലരാണ് ആരാധിക്കപ്പെടുന്നവർ, ആരാധിക്കുന്നവരും ദുർബലരാണ്, ആരാധിക്കപ്പെടുന്നവരും ദുർബലരാണ്. അയ്യഖ്ലുഖു സുബാബ, ഒരീച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടി. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, കുല്ലുൽ മഅബൂദാതി അലഖ്തിലാഫി അസ്നാഫിഹ ലൻ യഖ്ലുഖു ദുബാബ, വ്യത്യസ്തരായ ആരാധന്മാരെല്ലാവരും തന്നെ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ. മനുഷ്യന്മാർ പലരും, പല നാട്ടുകാരും, പല രാജ്യക്കാരും, പല ഗോത്രക്കാരും, വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ, ലോകത്തുള്ള മനുഷ്യർ പലതിനെയും ആരാധിക്കുന്നു. ഈ ആരാധിക്കപ്പെടുന്നവരെല്ലാം കൂടിയാൽ പോലും അവർക്കൊരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല. ലവിജ്തമഅ കുല്ലുൽ മഅബൂദാതി സിവ റബ്ബി അസ്സ വജൽ, അള്ളാഹുവിന് പുറമെ, റബ്ബുൽ ആലമീനായ അള്ളാഹ്ക്ക് പുറമെയുള്ളവരെല്ലാം തന്നെ ഒരുമിച്ച് കൂടിയാൽ, അല അൻ യഖ്ലുഖു ദുബാബ മസ്തതാഉ ഇലാ ദാലിക സബീല, അവരെല്ലാം ഒരുമിച്ച് കൂടി സഹായികളായി അവർ പരിശ്രമിച്ചാലും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമാവുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ബോധ്യപ്പെടുത്തുന്നത്. അതാണ് സഹോദരങ്ങളെ, ഹാദാ ഫിൽ ഖദർ, ഇത് അള്ളാഹ് ഖദറാക്കിയതാണ്, അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ നിർണയത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തിരിച്ചറിയേണ്ടുന്ന ഒന്നാമത്തെ കാര്യം അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്തിനെയാണ്. അതാണിവിടെ ഇസ്ലാം നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്ന ഒന്നാമത്തെ ഷഹാദത്ത്. അത് തിരിച്ചറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ, ഓരോ ചോദ്യങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് നൽകിയിട്ടുള്ളത്. ഈ ഹദീസിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇതെപ്പോഴും കേട്ട് നമ്മൾ പോകുന്ന ഏതൊരാൾക്കും അറിയുന്ന ഒരു ഹദീസാണെന്ത്, ഇസ്ലാം കാര്യം അഞ്ചാണ്, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടുള്ളത് അഞ്ച് സ്തംഭങ്ങളിലാണ് എന്നു പറഞ്ഞ് ഷഹാദയും സ്വലാ സക്കാത്ത് സൗമ ഹജ്ജ് എന്നങ്ങനെ പറഞ്ഞു പോകാനുള്ളതല്ല, മറിച്ച് ഓരോന്നും വിശദമായി അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വഫി ശർഇ ഖാല അല്ലാഹു തബാറക വ തആല, അള്ളാഹു പറയുന്നു ഈ ശരീഅത്തിൽ, قل لئن اجتمعت الانس والجن على ان ياتوا بمثل هذا القران لا ياتون بمثله. വെല്ലുവിളി ഏറ്റെടുക്കാൻ സഹോദരങ്ങളെ ഇന്നോളം ആർക്കും സാധിച്ചിട്ടില്ല. ഇതിനൊരു മറുപടി കൊണ്ടുവരാൻ മനുഷ്യന്മാരും ജിന്നുകളും എല്ലാം ഒരുമിച്ച് കൂടി തന്നെ ഇതേപോലെ ഖുർആൻ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല എന്നാണ്. لا احد يستطيع ان ياتي بمثل كلام الله, അല്ലാഹുവിന്റെ കലാം പോലെയുള്ളതൊന്നും കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വല യഖ്ലുഖു മിസ്ല ഖൽഖില്ലാ, അതേപോലെ അല്ലാഹു സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിക്കാനും ഒരാൾക്കും സാധ്യമല്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്, അതാണ് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായിട്ടുള്ളത്. അത് നാം അറിയണം, പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം പഠിക്കാറുള്ളത്. ഇന്ന് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ എന്ന വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
5: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, വീട്ടിൽ ട്രൗസർ ഇട്ട് നടക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന്.
6: അന്യരുടെ മുമ്പിൽ ഒരു പുരുഷന്റെ അവറത്താണ് മുട്ടുപൊക്കലിന് താഴെ ഇടയിലുള്ള ഭാഗം. അപ്പം അന്യരുണ്ടെങ്കിൽ മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം മറച്ചിരിക്കണം. അത് വീട്ടിൻ്റെ പുറത്തായാലും വീട്ടിനകത്തായാലും അന്യരുടെ സാന്നിധ്യത്തിൽ. നെര്യാണിക്ക് താഴെ വസ്ത്രം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പോകാൻ പാടുള്ളതല്ല. അത് വീട്ടിൻ്റെ ഉള്ളിലും പാടില്ല, പുറത്തും പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെരിയാണിക്ക് താഴെ വസ്ത്രം പോകുന്നത് നരകത്തിലെന്ന് പറഞ്ഞപ്പോൾ അത് വീട്ടിൻ്റെ അകത്താണോ പുറത്താണെന്നോ വേർതിരിച്ചിട്ടില്ല. നിഗളിച്ച് എവിടെ വസ്ത്രം വലിച്ച് നടന്നാലും അത് വലിയ അപരാധമാണ്. ലാ യംബുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖുയല, അഹങ്കാരിയായി വസ്ത്രം വലിച്ചേക്കുന്നവനിലേക്ക് അല്ലാഹു കാരുണ്യത്തോടെ നോക്കില്ല എന്നുള്ളതാണ് അതിൽ വന്ന മുന്നറിയിപ്പ്. അത് വീട്ടിനകത്തായാലും പുറത്തായാലും ഒരുപോലെയാണ്. അത് മനുഷ്യന് അഹങ്കാരവും നിഗളിപ്പും താൻ ഭാവവും സമ്മാനിക്കും. അതുകൊണ്ട് തന്നെ അത് പാടില്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിര്യാണിക്ക് താഴെ വസ്ത്രം തൂക്കിയിടാൻ അനുവാദമുണ്ട്. അവരുടെ ഔറത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഒരുപോലെയല്ല. അവർക്ക് മഹറമായ ആളുകളുണ്ടാവും അവരുടെ മുമ്പിൽ അവരുടെ ഔറത്ത്, അതേപോലെ പരപുരുഷന്മാരുടെ മുമ്പിൽ അവരുടെ ഔറത്ത്. ഇതൊക്കെ വ്യത്യസ്തമാണ്. പരപുരുഷന്മാരാണോ അവരുടെ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഔറത്താണ് എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ, അതല്ല ശരീരം മുഴുവനും ഔറത്താണ് എന്നുള്ളത് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ, അഭിപ്രായ വ്യത്യാസത്തിലാണ്. എന്നാൽ മഹ്റമുകൾക്കിടയിലാണ് അവർ എങ്കിൽ, മഹ്റമുകൾ എന്ന് പറഞ്ഞാൽ അവരോട് വിവാഹബന്ധം പാടില്ലാത്ത പവിത്രന്മാർ, അവരുടെ ആങ്ങളമാർ, പിതാക്കന്മാർ പോലുള്ളവർ, അവരുടെ തലമുടി, അതേപോലെ മുൻകൈ, കാൽഭാഗങ്ങൾ, ഇതൊക്കെ ഈ മഹ്റമുകളുടെ മുമ്പിൽ ഔറത്തല്ല എന്നാണ് തെളിവുകളെ മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് പുരുഷൻ്റേതാണെന്ന് തോന്നുന്നു. പുരുഷൻ്റേതാണ്, ഞാനത് കൂടുതൽ തുടക്കത്തിൽ വിശദീകരിച്ചത്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
7: കുടുംബ സദസ്സുകളിലും മറ്റും സംസാരിക്കുന്നതിനിടയിൽ തമാശ രൂപത്തിൽ കൂടെ ഇരിക്കുന്നവരെ തന്നെ കളിയാക്കി സംസാരിക്കാറുണ്ട്. ഇതിൽ ആർക്കും, പ്രത്യേകിച്ച് കളിയാക്കപ്പെടുന്ന ആൾക്ക് മാനസികമായിട്ട് വിഷമം ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹയുടെ ഈത്തപ്പഴം കഴിച്ചപ്പോൾ ഇങ്ങനെ തമാശ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്.
8: ഇതിനാണ് ഗീബത്ത് എന്ന് പറയുക. ഒരാളുടെ ശാരീരികമോ മാനസികമോ സംസാരത്തിലോ അയാളെ കഴിഞ്ഞ ജീവിതത്തിലെ തിന്മകളോ ഒക്കെ എടുത്ത് അയാളുടെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ പറയുന്ന യാഥാർത്ഥ്യങ്ങൾക്കാണ് ഗീബത്ത് എന്ന് പറയുക. അയ്യുഹിബ്ബു അഹദുക്കും അയ്യകുല ലഹ്മ അഖീഹി മൈത, മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ മാംസം കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ഗീബത്തിനെ കുറിച്ച് ഖുർആൻ ചോദിക്കുന്നത്. ദിക്റുക അഹാക ബിമായ കറഹ, നിന്റെ സഹോദരൻ അനിഷ്ടകരമായത് അവനെക്കുറിച്ച് പറയുക എന്നതാണല്ലോ ഗീബത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം അത് പാടില്ലാത്തതാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, കുറുകിയവളാണ്, നീളം കുറഞ്ഞവളാണ് എന്ന ആംഗ്യം കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്തു. അതേപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, ആയിഷ റളിയല്ലാഹു പറയാം, ഞാൻ ഒരാളെക്കുറിച്ച് ഒരാംഗ്യത്തിലൂടെ കാണിച്ചു കൊടുത്ത് നബിക്ക്, അയാൾ ഇന്ന ഇന്ന രൂപത്തിലാണ് എന്ന്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, വഅന്നലി കദാ വകദാ, അങ്ങനെ ഒരാംഗ്യം കാണിക്കുക അയാളെ അത്തരം ഒരു മോശമായ രൂപത്തിൽ പരിഹസിക്കുവാൻ വേണ്ടി ആംഗ്യം കാണിച്ചാൽ ദുനിയാവിൽ ഇന്നതും ഇന്നതും ഇന്നതും ഒക്കെ തരാം എന്ന് പറഞ്ഞാലും ശരി, ഞാൻ അതിന് സമ്മതിക്കുകയില്ല എന്നാണ്. സഫിയ റളിയല്ലാഹു അൻഹ നീളം കുറഞ്ഞവളാണ് എന്ന് ആയിഷ റളിയല്ലാഹു വാക്കിലൂടെയോ ആംഗ്യത്തിലൂടെയോ കാണിച്ചപ്പോൾ ആയിഷ, നീ പറഞ്ഞത് ലോ മസജ്തി ബി കലിമത്തിൻ ലഖദ് മസജ്തി ബി കലിമത്തിൻ ലോ മസജ്തി ബിഹ മാ അൽ ബഹ്റി ലമുസിയത്, അത് സമുദ്രത്തിലിട്ട് കഴിഞ്ഞാൽ സമുദ്രം കലങ്ങാൻ വരെ ആ വാക്ക് മതി എന്നാണ്. അതുകൊണ്ട് ഒരാളുടെ വാക്കിൽ പിഴ എടുത്ത് അയാളുടെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ അയാളെ പരിഹസിക്കുക എന്നർത്ഥം, തമാശ പരിഹാസമായി തീരരുത്, അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരുടെ അഭിമാനത്തിന് വില കൽപ്പിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട്.
7: അക്കീക്ക് ആടിനെ അറുക്കണമെന്നാണല്ലോ ഹദീസുകളിലുള്ളത്, എന്നാൽ പോത്തിനെ അറുത്താൽ പ്രതിഫലത്തിൽ കുറവുണ്ടാവുമോ? പോത്തിനെ അറുത്താൽ നമ്മുടെ സന്തോഷത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിക്കുമല്ലോ എന്നാണ്.
9: ഇന്ന് നമ്മുടെ നാടുകളിൽ നടത്തുന്ന പലതും പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങളാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ എന്താണ് കുട്ടി, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതി സാധാരണഗതിയിൽ കാണാറുണ്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കസീർ ബിനു ഉബൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഇദാ വുലിദ ഫീഹി മൗലൂദുൻ യഅനി ഫി അഹ്ലിഹ ലാ തസ്അലു ഉലാമൻ വലാ ജാരിയ. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, കുടുംബത്തിലൊരു കുട്ടി പിറന്നു കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും തന്നെ കുട്ടി ആണായിരുന്നോ പെണ്ണായിരുന്നോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നില്ല. മറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാറുണ്ടായിരുന്നത് കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നു. ഫഇദാ ഖീല നഅം ഇല്ല പ്രശ്നമൊന്നുമില്ല എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഖാലത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിക്കൊണ്ട് എന്താണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്ന രീതി അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ആണായാലും പെണ്ണായാലും അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് എന്നുള്ള നിലക്ക് വല്ല പ്രയാസവും ആ കുട്ടിക്കുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. മാത്രവുമല്ല അള്ളാഹുവിനെ ആ രംഗത്ത് സ്തുതിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം നമ്മൾ ആദ്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കൽ സുന്നത്തുകളിൽ സ്ഥിരപ്പെട്ടതായി കാണുന്നതാണ്. അഥവാ ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി, കുട്ടിക്ക് ബർക്കത്ത് ലഭിക്കുവാൻ വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുക എന്നുള്ളത് സുന്നത്താണ്. അവിടെ പ്രത്യേകമായി കൊണ്ട് അതിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ വന്നിട്ടില്ല എങ്കിൽ പോലും ആ കുട്ടിയുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിതം നന്നാകുവാൻ വേണ്ടിയും അതിന് ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കുട്ടികൾക്ക്, ജനിച്ച കുട്ടികൾക്ക് മധുരം നൽകുക എന്നത് സുന്നത്താണ്. മധുരം നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മധുരമുള്ള ഈത്തപ്പഴമോ കാരക്കയോ ആണു നൽകേണ്ടത്. അതാണ് ഏറ്റവും ബറക്കത്താക്കപ്പെട്ട കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ, ഈത്തപ്പഴമോ കാരക്കയോ ലഭിക്കാത്ത സാഹചര്യത്തിൽ ശുദ്ധമായ തേനും കുട്ടികൾക്ക് നൽകാവുന്നതാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുട്ടി ജനിച്ച ഉടനെ തന്നെ വേണമെങ്കിൽ കുട്ടികൾക്ക് പേരു നൽകാവുന്നതാണ്. മൂന്നാമത്തെ ദിവസം നൽകുന്നതും അതുപോലെ തന്നെ ഏഴാമത്തെ ദിവസം നൽകുന്നതുമെല്ലാം സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുപോലെ തന്നെ ഒന്നാമത്തെ ദിവസം തന്നെ ജനിച്ച സമയത്തു തന്നെ കുട്ടിക്ക് പേരു നൽകുക എന്നതും സുന്നത്തായ കാര്യത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവിൻ്റെ പേരിലേക്ക് ചേർത്തുകൊണ്ട് ഏറ്റവും നല്ല പേരുകൾ കുട്ടികൾക്ക് നൽകുക എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് എന്ന് പറയുന്നത് അബ്ദുറഹ്മാൻ എന്നും അബ്ദുറഹ്മാൻ എന്നും അതുപോലെ തന്നെ ഹാരിസ് പിന്നെ ഹുമാമ് പോലെയുള്ള പേരുകളെല്ലാം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ സാധിക്കും. അർത്ഥമുള്ള ഏറ്റവും നല്ല പേരുകൾ തന്നെ കുട്ടികൾക്ക് നമ്മൾ നൽകുവാൻ തയ്യാറാകേണ്ടതുണ്ട്. ആ പേരുകളുടെ കൂടെ പിതാവിൻ്റെ പേര് കൂടി ചേർക്കുന്ന രീതി അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയാണ് എന്നതുകൊണ്ട് തന്നെ പിതാവിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ പേര് വിളിക്കുകയാണ് വേണ്ടത്. ഇതാണ് പ്രസ്തുത വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നമുക്ക് ഓമനപ്പേരുകൾ വിളിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു, കുട്ടിയായ അനസ് റളിയല്ലാഹു അൻഹുവിനെ യാ ഉനൈസ് എന്ന് വിളിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കളിപ്പിക്കുന്ന സമയത്ത് യാ സുവൈനബ് എന്നൊക്കെ വിളിക്കുന്ന ചെറിയ അഥവാ ഓമനപ്പേരുകൾ, പേരിനെ ചെറുതാക്കി പറയുന്ന ഒക്കെ രീതി കാണാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കുനിയത്ത് നൽകുകയും സുന്നത്തായ അഥവാ സ്ഥിരപ്പെട്ട കാര്യത്തിൽ പെട്ടതാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും. കുനിയത്ത് നൽകുക എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബു എന്ന് കൂട്ടിക്കൊണ്ട് കുട്ടികൾക്ക് പേര് നൽകാവുന്നതാണ്. ഉദാഹരണത്തിന് അബൂബക്കർ, അബു അബ്ദുല്ല, അബു ഹംസ എന്നൊക്കെയുള്ള രൂപത്തിലൊക്കെ നമുക്ക് പേര് നൽകാവുന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പേര് നൽകിയിരുന്നു, കുട്ടികളങ്ങനെ വിളിച്ചതായിട്ടൊക്കെ കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏഴാമത്തെ ദിവസം കുട്ടിക്ക് വേണ്ടി അഖീഖ്, അത് അറുക്കൽ സുന്നത്താണ്. അഖീഖിൻ്റെ വിഷയത്തിൽ ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടും, പെൺകുട്ടിയാണെങ്കിൽ ഒരു ആടുമെന്നത് തന്നെയാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. മറ്റു മൃഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് റിപ്പോർട്ടുകളോ കാര്യങ്ങളോ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ചില സഹാബിമാരെങ്കിലും അതിനെ എതിർത്തതും നമുക്ക് ഹദീസുകളുടെയും ചരിത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൺകുട്ടിക്ക് രണ്ട് ആട്, പെൺകുട്ടിക്ക് ഒരാട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ അഖീഖ് നൽകേണ്ടത്. അത് മാംസം വിതരണം ചെയ്യുകയോ അതല്ല എങ്കിൽ പ്രത്യേകമായി സദ്യയുണ്ടാക്കി അതിലേക്ക് കുടുംബക്കാരെയും അയൽവാസികളെയൊക്കെ വിളിക്കുകയോ ഏത് രീതിയും സ്വീകരിക്കാവുന്നതാണ്. അറക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അഖീഖ് തീർന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അന്നേ ദിവസം മുടി കളയുന്നതും സുന്നത്തായ പഠിപ്പിച്ച കാര്യമാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മുടി കളയാവുന്നതാണ്. ചില ആളുകളെങ്കിലും പെൺകുട്ടികളെ മുടി കളയുവാൻ പാടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അത് ഹദീസിൻ്റെ നെസ്സിന് എതിരായി കൊണ്ടാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മുടി കളയാവുന്നതാണ്. ആ മുടിയുടെ തൂക്കത്തിന് അനുസരിച്ച് ഒരു വെള്ളി, അത് വെള്ളി ദാനം ചെയ്യൽ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ മുടി തൂക്കി അതിൽ ലഭിക്കുന്ന ഭാരത്തിനനുസരിച്ച് വെള്ളി വെള്ളി നമ്മൾ ദാനം ചെയ്യുക എന്നത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അഖീഖ് അറുക്കുവാൻ കാശില്ല എങ്കിൽ ആ രംഗത്ത് കടം വാങ്ങാവുന്നത്, കടം വാങ്ങിക്കൊണ്ട് അറുക്കാൻ കഴിയുമെങ്കിൽ കടം വാങ്ങട്ടെ എന്ന് പോലും മുൻകാല പണ്ഡിതന്മാർ പ്രസ്തുത വിഷയത്തിൽ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അഖീഖിൻ്റെ വിഷയം നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുടി കളഞ്ഞു കഴിഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ആടിനെ അറുത്ത് ആടിൻ്റെ രക്തം തലയിൽ പുരട്ടുന്ന രീതിയുണ്ടായിരുന്നു. ആ രീതിയെ ഇസ്ലാം വിമർശിക്കുകയും പിന്നീട് അതിന് പകരമായിക്കൊണ്ട് സഅഫറാൻ അഥവാ കുങ്കുമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളുടെ തലയിൽ അതിന് പകരമായിക്കൊണ്ട് പുരട്ടുവാൻ ആവശ്യപ്പെട്ടതും എല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സാധിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള കാര്യവും ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാ, വല്ലാഹു അക്ബർ, അല്ലാഹു മലക്ക വ ഇലൈക ഹാദിഹി അഖീഖതു ഫുലാനിൻ അഥവാ ഫുലാൻ എന്നുള്ള ഭാഗത്ത് കുട്ടിക്ക് നമ്മൾ എന്ത് പേരാണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ നിശ്ചയിച്ച പേര് കൂട്ടിക്കൊണ്ട് പറയുകയാണ് വേണ്ടത്. ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹു അക്ബർ, അള്ളാഹു ആകുന്ന ഏറ്റവും വലിയവൻ, അള്ളാഹു മലക്ക വ ഇലൈക്ക, അള്ളാഹുവെ നിനക്ക് വേണ്ടി നിന്നിലേക്ക്, ഹാദിഹി അഖീഖത്തു ഫുലാൻ ഇത് ഇന്നാലിന്നയാളുടെ അഖീഖയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കുന്ന രീതിയാണ് നമ്മൾ ആ രംഗത്ത് സ്വീകരിക്കേണ്ടത്. ഇമാം ബൈഹഖി റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസാണിത്. ഇതിനെക്കുറിച്ച് ഇമാം നവവി റഹിമഹുല്ലാ ഹദീസ് ഹസനാണ് എന്ന് റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച വെള്ളി ദാനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് ഇമാം അഹമ്മദാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഹെലിക്കി റസഹു, അവൻ്റെ തല നീ മുണ്ടനം ചെയ്യുക, അഥവാ ആയിഷ റളിയ ഫാത്തിമ ബീവിയോട് ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വതസദ്ദഖി ബിവസ്നി ശഅരിഹി ഫില്ലതൻ അലൽ മസാകീൻ, അവൻ്റെ മുടിയുടെ തൂക്കത്തിന് അനുസൃതമായി കൊണ്ട് പാവപ്പെട്ടവർക്ക് നീ ദാനം ചെയ്യുകയും ചെയ്യുക, വെള്ളി ദാനം ചെയ്യുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പല ആളുകളും ബാങ്കും ഇക്കാമത്തൊക്കെ നൽകുന്നത് കാണാൻ സാധിക്കും. ഇതൊന്നും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അഅലം.
7: ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ വൈകി വന്നാൽ ഫാത്തിഹ ഓതി റുക്കു ചെയ്യണോ അതോ ഫാത്തിഹ പാരായണം ചെയ്യാതെയാണോ റുക്കു ചെയ്യേണ്ടത് എന്നാണ്?
8: ഇമാമിനെ അനുദാവനം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന മജ്ഉഇലൽ ഇമാമു ലി ഉത്തമ ബി, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തെ അനുഗമിക്കുവാൻ വേണ്ടിയാണ്, പിന്തുടരുവാൻ വേണ്ടിയാണ്. ഫൈദാ കബ്ബറ ഫകബ്ബിറു, അദ്ദേഹം തക്ബീർ ചൊല്ലിയാൽ നിങ്ങളും തക്ബീർ ചൊല്ലുക, അദ്ദേഹം റുക്കുഅിൽ പോയാൽ നിങ്ങളും റുക്കുഅിൽ പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തി. പതുക്കെ പോകുന്ന നമസ്കാരങ്ങളിൽ വൈകി വരുന്ന മസ്ബൂക്കായി വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫാത്തിഹ ഓതിത്തീരുന്നതിന് മുമ്പായി ഇമാം റുക്കുഅിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് അവസ്ഥകളുണ്ടാവും. ഒന്നുകിൽ ഫാത്തിഹ ഓതിത്തീരം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഇമാമിൻ്റെ കൂടെ റുക്കുഅിൽ അനുഗമിക്കുവാൻ സാധിക്കും, എങ്കിൽ അപ്രകാരം ചെയ്യുക. ഇമാം റുക്കുഅിൽ പോയി അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ റുക്കുഅിൽ പങ്കെടുക്കുവാൻ സാധിക്കുമെങ്കിൽ. ഇനി അതല്ല, ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷമാണ് നാം റുക്കുഅിൽ പങ്കെടുക്കുന്നത് എങ്കിൽ ഇമാം റുക്കുഅിലെത്തി കുറേ കഴിഞ്ഞതിന് ശേഷം എത്തുകയോ അല്ലെങ്കിൽ ഇമാം റുക്കുഅിൽ നിന്നും ഉയർന്നതിന് ശേഷമാണ് നമ്മുടെ ഫാത്തിഹ ഓതിക്കഴിയുന്നതെങ്കിലോ അത്തരം സന്ദർഭങ്ങളിൽ അവിടെ ഫാത്തിഹ പൂർത്തിയാക്കാതെ നേരെ റുക്കുഅിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്, അഥവാ ഇമാമിനെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത്. അടിസ്ഥാനം ഇമാമിനെ പിന്തുടരുക എന്നുള്ളതാണ്. പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഫാത്തിഹ മസ്ബൂക്കിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് നഷ്ടപ്പെട്ട റക്കാത്തുകൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത്.
7: റമദാനിൽ ഒരു പള്ളിയിൽ തറാവി നിസ്കാരം കഴിഞ്ഞ ശേഷം അതേ പള്ളിയിൽ പിന്നെ ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്നതിൻ്റെ പ്രാമാണികത എന്താണ്?
10: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ആളുകൾ പഠിച്ചിടത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിടത്ത് വലിയ അബദ്ധം പറ്റിയതാണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം. ചിലർ ഖിയാമു റമദാൻ അഥവാ തറാവീഹ് വേറെയാണ്, ഖിയാമുല്ലൈൽ വേറെയാണ്, തഹജ്ജുദ് വേറെയാണ്, വിത്ര് വേറെയാണ് എന്നിങ്ങനെ എല്ലാം വെവ്വേറെയായി മനസ്സിലാക്കി എല്ലാം കൂടി നമസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരിക്കലും ശരിയല്ല. മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാരൊക്കെ തറാവീഹ് അതേപോലെ തന്നെ ഖിയാമുല്ലൈൽ, ഖിയാമു റമദാൻ എന്നൊക്കെ പറയുന്നത് ഒരു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത പേരുകൾ വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള പേരുകളായിട്ടാണ്. ഇപ്പോൾ തറാവീഹ് എന്നത് ഹദീസുകളിലൊന്നും കാണില്ല, അത് പിൽക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അതിന് നൽകിയ ഒരു പേരാണ്. രണ്ട് റക്കായത്ത് അല്ലെങ്കിൽ നാല് റക്കായത്ത് കഴിഞ്ഞ് ഒരൽപ്പം വിശ്രമിച്ച് പിന്നീട് നമസ്കരിക്കുന്ന രൂപത്തിലാണല്ലോ, അതുകൊണ്ട് അങ്ങനൊരു ആശ്വാസമെടുക്കുന്നു എന്ന അർത്ഥത്തിലാണ് തറാവീഹ് എന്ന പേരുണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമു റമദാൻ, ഖിയാമുല്ലൈൽ, തഹജ്ജുദ് എന്ന രൂപത്തിലൊക്കെയാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്. ഇത് എല്ലാ ദിവസങ്ങളിലുമുള്ള ഒരു നമസ്കാരമാണ്. ഇഷാ നമസ്കാരം കഴിഞ്ഞ് സുബ്ഹിക്ക് മുമ്പായിട്ട് ഒരാൾക്ക് നിർവഹിക്കാൻ പറ്റിയ ഒരു റക്കായത്ത് മുതൽ 11 റക്കായത്ത് വരെ നമസ്കരിക്കാൻ പറ്റിയ ഒരു നമസ്കാരമാണ് ഖിയാമുല്ലൈൽ എന്ന് പറയുന്നത്, രാത്രി നമസ്കാരം. ഈ രാത്രി നമസ്കാരം റമദാനിലാണെങ്കിൽ അതിന് തറാവീഹ് എന്ന് പണ്ഡിതന്മാർ ഇടുന്നു, അതേപോലെ തന്നെ ഖിയാമു റമദാൻ എന്നിടുന്നു. ഖിയാമു റമദാൻ എന്ന് ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ ആ നിസ്കാരത്തിന് റമദാനിലാകുമ്പോഴുള്ള പേരാണ്. കാരണം റമദാനിലാണ് ഇത് ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്ന് പറയുന്നത് സുന്നത്തായിട്ടുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ നമസ്കാരത്തിന് ഖിയാമു റമദാൻ അല്ലെങ്കിൽ തറാവീഹ് എന്ന് പേരിടുന്നു. ഈ നമസ്കാരം തന്നെ ഉറങ്ങിയെഴുന്നേറ്റ് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും അതിന് പറയുന്ന പേരാണ് തഹജ്ജുദ് എന്ന്. ഈ നമസ്കാരത്തിൻ്റെ രൂപം അവസാനത്തിൽ ഒറ്റയാക്കിക്കൊണ്ടാണ് എന്നതുകൊണ്ട് അത് പരിഗണിച്ചാണ് വിത്ര് എന്ന് പറയുന്നത്. അപ്പോൾ വിത്ര് എന്ന് ആ നിസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള പേരാണ്. അവസാനത്തിലുള്ള ഒരു റക്അത്തിന് മാത്രമായിട്ട് അല്ല വിത്ര് എന്ന് പറയുന്നത്. എന്നാൽ ഒരു റക്അത്ത് കൊണ്ട് നമ്മൾ വിത്ര് ആക്കുന്നു എന്ന അർത്ഥത്തിൽ ഇനി വിത്രാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ആ നിസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള പേരുകളിൽ ഒന്ന് തന്നെയാണ് വിത്ര് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ തന്നെ രണ്ടും മൂന്നുമൊക്കെ വിത്ര് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അതൊരു അബദ്ധമാണ്, തെറ്റാണ്. ഇനി ഒരാൾക്ക് തറാവീഹ് നമസ്കരിച്ച ഒരാൾക്ക് അതിനുശേഷം നമസ്കരിച്ചുകൂടെ? തീർച്ചയായും നമസ്കരിക്കാവുന്നതാണ്. തറാവീഹ് നമസ്കരിച്ച ഒരു മനുഷ്യന്, പള്ളിയിൽ വെച്ച് തറാവീഹ് നമസ്കരിച്ച ഒരു മനുഷ്യന് വീട്ടിൽ വെച്ച് ഇനിയും കൂടുതൽ നിസ്കരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈരണ്ട് റക്അത്തുകളായിട്ട് അവന് ഇഷ്ടമുള്ള അത്ര നമസ്കരിക്കാം. മുത്തലഖ് സുന്നത്തായിട്ട് ഇഷ്ടമുള്ള അത്ര അവന് നമസ്കരിക്കാവുന്നതാണ്. ഉളുവെടുത്തുകൊണ്ട് ഉളുവിൻ്റെ സുന്നത്തായിട്ട് നിസ്കരിക്കുക. അതേപോലെ തന്നെ മുത്തലക്ക് സുന്നത്തായിക്കൊണ്ട് ഓരോരുത്തർക്കും നമസ്കരിക്കാവുന്നതാണ്. എത്ര വേണമെങ്കിലും നമസ്കരിക്കാവുന്നതാണ്. രാത്രിയോ പകലോ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിരോധിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച സമയങ്ങളിലല്ലാത്ത ഏത് സമയത്തും രണ്ടറക്കാഴത്തോ നാലറക്കാഴത്തോ എട്ടറക്കാഴത്തോ തുടങ്ങി നമുക്കിഷ്ടമുള്ള അത്ര ഈരണ്ടറക്കാഴത്ത് നമസ്കരിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ ആണ് പിന്നീട് നമസ്കരിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾ ഒറ്റക്കായിട്ടോ അല്ലെങ്കിൽ ഇമാമിൻ്റെ കൂടെയായിട്ടോ നമസ്കരിക്കേണ്ടത്. വിത്റിൽ ഇമാമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഖിയാമുല്ലൈലിയിൽ തറാവീഹിൽ ഇമാമിൻ്റെ കൂടെ 11 റക്കാഅത്ത് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ഒറ്റയാക്കരുത്, പിന്നെ ഈരണ്ട് റക്കാഅത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്. ഇതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാഹു ആലം.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
3: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: HDC ആൻഡ് BM പ്രോഗ്രാം സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിന് July 15 വരെ അപേക്ഷ നൽകാം. www.scu.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. ഒരു വർഷമാണ് പ്രോഗ്രാം കാലാവധി. അപേക്ഷാ ഫീസ് 250 രൂപ. പട്ടിക വിഭാഗക്കാർക്ക് 85 രൂപ. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. June 1 40 വയസ്സ് കവിയരുത്. OBC വിഭാഗത്തിന് 43 വയസ്സും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 45 വയസ്സുമാണ് പ്രായപരിധി. കൂടുതൽ വിവരങ്ങൾക്ക് www.scu.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: Peace Radio. Tune to reality.

0: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
1: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
0: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
1: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
0: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
1: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
0: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
1: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
0: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
1: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
0: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
1: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
0: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പ്രാമാണികമായ പഠനം,
1: പ്രായോഗികമായ പഠനക്രമം,
0: പണ്ഡിതോചിതമായ പ്രതിപാദനം,
1: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
0: ലളിത സുന്ദരമായ അവതരണം,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
1: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
0: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
1: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
1: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
0: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
1: Peace Radio, Peace Radio, Anno, Anno, Quran Learning Program.
2: Peace Radio, tuned to reality.
0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. മുമ്പ് നമുക്ക് കേട്ട് പരിചയമില്ലാത്ത ചില കാര്യങ്ങളാണ് പുതിയ തലമുറയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾ മാത്രം പങ്കെടുത്ത ഒരു ഫംഗ്ഷനിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരി എഴുതി തന്ന ചോദ്യത്തിലുള്ളത്, ഞാൻ വിവാഹിതയാവാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. സമാനമായ ചില ചോദ്യങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുകയുണ്ടായി. പുതിയ ചില വാദങ്ങളും ചില ആശയങ്ങളും നമ്മുടെ പുതുതലമുറകളിലേക്ക് ചില ആളുകൾ പകർന്നു നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ വിവാഹം ഉപേക്ഷിക്കുന്നത് ഒരു സ്വതന്ത്ര ജീവിതത്തിന് സഹായകമാകും എന്ന നിലക്ക് പെൺകുട്ടികൾക്ക് ചില സന്ദേശങ്ങൾ നൽകുന്ന ആളുകൾ, അവർ ക്ലാസ് എടുക്കുമ്പോഴാവട്ടെ, ലേഖനങ്ങൾ എഴുതുമ്പോഴാവട്ടെ, യഥാർത്ഥത്തിൽ അവരിൽ പലരും വിവാഹിതരാണെന്നുള്ള വലിയൊരു സത്യം ഈ കേൾവിക്കാർ മറന്നുപോകുന്നു എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നവർക്ക് പല കാരണങ്ങളുമുണ്ട്. ഒന്നവർ പറയുന്നത്, എന്തിനാണ് സ്വതന്ത്രമായ നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാക്കി തീർത്ത് ഒരു ഭർത്താവിൻ്റെ കീഴിൽ നിന്ന് കുട്ടികളും മക്കളുമൊക്കെ ആയിട്ട് എന്തിനാണ് ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തിലാണ് നമുക്കൊരു അധ്വാനവും ഒരു പ്രയാസവും ആവശ്യമില്ലാത്തത്? ഏതു കാര്യത്തിലാണ് നാം ഭക്ഷണം കഴിക്കുമ്പോൾ അത് പാചകം ചെയ്ത് അല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങി അത് ചവച്ചിറക്കി അകത്തെത്തിക്കുവാൻ ചില പ്രയാസങ്ങളില്ലേ? ഏതിനാണ് പ്രയാസമില്ലാത്തത്? നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ നമുക്ക് ചില സമയവും അധ്വാനവും ആവശ്യമില്ലേ? മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തു കാര്യവുമായി ബന്ധപ്പെടുമ്പോഴും ഇതുണ്ട്. അതുകൊണ്ട് ഒരു ഭാര്യയാവുക അല്ലെങ്കിൽ മക്കളുണ്ടാവുക എന്നതൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് പലർക്കും എന്തിന് ഞാൻ ഇത്തരമൊരു ദുരിതത്തിന് സ്വയം വഴങ്ങണം എന്ന് ചിന്തിക്കുവാനുള്ള കാരണം. സുഹൃത്തുക്കളെ, ഒരു വിവാഹത്തിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നേട്ടങ്ങളുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒന്ന്, തന്നെ എല്ലാ അർത്ഥത്തിലും സ്നേഹത്തോടുകൂടിയുള്ളൊരു സംരക്ഷണമാണ് ഒരു ഭർത്താവിലൂടെ സാധ്യമാകുന്നത്. പലരും വിചാരിച്ചത് ഒരടിമയെപ്പോലെ, ഒരിക്കലും അടിമയെപ്പോലെയല്ല, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു പാർട്ട്ണർ, ഒരു പങ്കാളിയായി. സൗജ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, ഒരു പങ്കാളിയാവുകയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനൊരു പങ്കാളി വേണ്ട എന്ന് തീരുമാനിച്ചാൽ കൂടെ ജീവിക്കുന്ന ഒരു പുരുഷൻ നിർവഹിക്കുന്ന കാര്യങ്ങൾ ആര് നമുക്ക് നിർവഹിച്ചു തരും? അതിന് നമ്മൾ വേറൊരാളെ ആശ്രയിക്കേണ്ടി വരും. ഞാൻ എന്തിന് പണിക്ക് പോകണം, എനിക്കെന്തിന് പണം എന്നൊരാൾ ചിന്തിച്ചാൽ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേറൊരാൾ ഉമ്മരത്ത് പോയി നിൽക്കേണ്ടി വരും. അയാൾക്കൊരു വസ്ത്രം വാങ്ങാൻ വേറൊരുത്തൻ്റെ ഔദാര്യം കാത്തു നിൽക്കേണ്ടി വരും. ഇതുപോലെ തന്നെ ഒരു പുരുഷ സാന്നിധ്യം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഒന്ന്, മാനസികമായി. വഹലക്കനാക്കും അസുവാജാന്നാണ്. എല്ലാ കാര്യത്തിലും ഒരു സ്ത്രീക്ക് പുരുഷനിലേക്കും ഒരു പുരുഷന് ഒരു സ്ത്രീയിലേക്കും ആവശ്യമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ ചോദിച്ചു പോകുന്നൊരു കാര്യമാണ് ഈ അഫെയർ, പ്രേമമൊക്കെ സ്ഥാപിക്കുന്ന ആളുകൾ അന്യോന്യം തങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. മാതാപിതാക്കളെപ്പറ്റി, കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ച്, വിഷമങ്ങളെക്കുറിച്ച്, എന്താ ഈ ഷെയറിങ് കൊണ്ടൊരു കാര്യം? എവിടെയോ കിടക്കുന്നൊരു കാമുകനോട് തൻ്റെ ഉമ്മയെക്കുറിച്ചും വാപ്പയെക്കുറിച്ചും കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ഓപ്പോസിറ്റ് സെക്സ് അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു സമാധാനവും സമാശ്വാസവും ധൈര്യവും ജീവിതത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നതും അതിന് നൊമിൻ ആയാത്തിക്കാൻ ഖലക്കലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ, ഒരു സമാധാനം കിട്ടുമെന്നാണ്. അതായത് ആണും പെണ്ണും തമ്മിൽ ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ അവർക്ക് ഒരു സമാധാനവും സന്തോഷവും കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് എന്ത് വേണം? ഭർത്താവ് എന്നുള്ള നിലക്ക് നിയമപരമായ ഒരു പുരുഷനില്ലെങ്കിൽ ഇത് പങ്കുവെക്കാൻ മറ്റൊരു പുരുഷനെ തേടും. അയാൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരിക്കും. അപ്പോൾ അയാളുമായി ഈ ഒരു മനസ്സമാധാനത്തിന് മനസ്സന്തോഷത്തിന് വേണ്ടി ഒരു ഗാഢമായ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് ആ കുടുംബത്തെ തകരും, ആ കുടുംബത്തിന് തകർച്ചയ്ക്ക് കാരണമാകും. പക്ഷെ തനിക്കൊരു ഭർത്താവ് ഉണ്ടായി, ആ ഭർത്താവിനോട് ഷെയർ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി സ്വാഭാവികമായും ഒരു സ്ത്രീക്ക് പലപ്പോഴും സുരക്ഷിത പ്രശ്നങ്ങളുണ്ട് പുരുഷനേക്കാളും. ഇതാർക്കാണ് അംഗീകരിക്കാൻ പറ്റാതിരിക്കുക? റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റക്കിറങ്ങുന്ന പുരുഷന്മാരൊക്കെ ഒറ്റക്കൊരു ഓട്ടോറിക്ഷ കയറി രാത്രി 1 മണിക്ക് വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ ഇറങ്ങി നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ കാത്തു നിൽക്കുന്ന ഒരു പെണ്ണ് സ്ത്രീ അവർ വെയിറ്റ് ചെയ്യണം. ആരെ? ഭർത്താവിനെ, ആങ്ങളെ. എന്തിനാണ് വെയിറ്റ് ചെയ്യണത്? രാത്രി 1 മണിക്കൊരു ഓട്ടോറിക്ഷയിൽ ഒറ്റക്ക് പോകാൻ അവർക്ക് ഭയം. അത് സുരക്ഷിത പ്രശ്നമാണ്. അതിനെ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ഒരു സ്ത്രീ എന്നിലേക്കുള്ളൊരു അവഗണനയായിട്ടോ വൈകല്യമായിട്ടോ കാണേണ്ട ഒരു കാര്യമല്ല. കാരണം

0: ഇനി ഈ വിവാഹ നിരാകരണം അവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണോ? ചിന്തിക്കണമല്ലോ. നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് പൊട്ടിമുളച്ചുണ്ടായതല്ലോ. നമുക്ക് മാതാപിതാക്കളില്ലേ? നമുക്ക് ഭക്ഷണം തരുന്ന, വസ്ത്രം തരുന്ന, നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുകൊള്ളുന്ന മാതാപിതാ, എന്താണ് അവരുടെ അവസ്ഥ? ഇവൾ ഒറ്റയ്ക്കായാൽ എന്തു ചെയ്യും? ആങ്ങളമാർ അവരുടെ വഴിക്ക് പോവും, ഓരോരുത്തർ വിവാഹം കഴിച്ച് ഓരോ വഴിക്ക് പോവും. ഇവൾ എന്തു ചെയ്യും? ആ ചോദ്യത്തിൻ്റെ ഉത്തരം വേണ്ടേ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ? അപ്പോൾ അവളുടെ സുരക്ഷയാണ്, അതിലൊരു വേദന മാതാപിതാക്കൾക്കുണ്ട്. വിവാഹം ഉപേക്ഷിക്കുമ്പോൾ തൻ്റെ ഒരു ഫ്രീഡം മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. തന്നെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന, അതേപോലെ തന്നെ ആശങ്കപ്പെടുന്ന മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നു. ഇനി മറ്റൊരു കാര്യം, കന്യാസ്ത്രീകളായ കുറച്ച് സഹോദരിമാരെ ഒരു പണ്ഡിത സുഹൃത്ത് ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുകയാണ്. പരിചയപ്പെട്ട് ചോദിച്ചപ്പോൾ പല നല്ല സംസാരങ്ങളും സംശയങ്ങളും രണ്ട് മതങ്ങളെക്കുറിച്ച് അന്യോന്യം ചോദിച്ചറിഞ്ഞപ്പോൾ അതിൽ അദ്ദേഹം ആ കന്യാസ്ത്രീകളോട് ചോദിച്ചു, ഈ വിവാഹം കഴിക്കാതെ ജീവിക്കുക എന്നത് ഒരു പുണ്യകരമായ കാര്യമാണോ? പറഞ്ഞു, തീർച്ചയായും പുണ്യകരമായ കാര്യമാണ്, ആ പുണ്യത്തിന് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പുണ്യമാണെങ്കിൽ തീർച്ചയായും അതിൽ ഉപകാരം പതിയിരിക്കണമല്ലോ. നിങ്ങൾ ഇത്തരത്തിലൊരു സന്യാസം സ്വീകരിക്കുന്നത് കൊണ്ട് എന്തൊരു ഗുണമാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ സമൂഹത്തിനുള്ളത്? ചോദ്യം പ്രധാനമാണല്ലോ. അടുത്ത ചോദ്യം, ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഈ പുണ്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താകും? ഇവിടെ വല്ല കുഞ്ഞുങ്ങളും ജനിക്കുമോ? പുതിയ തലമുറ ഉണ്ടാകുമോ? മനുഷ്യവംശം അതോടെ അവസാനിക്കും. എന്തൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ ചോദ്യം. അതുകൊണ്ട് വിവാഹം എന്നത് പ്രകൃതിപരമായ കാര്യമാണ്, വികാരമെന്നത് വിശപ്പ് പോലെ എല്ലാവർക്കും ഉള്ളതാണ്. ആരോ പറഞ്ഞ ചില വിഡ്ഢിത്തങ്ങൾ കേട്ട് വിവാഹത്തെ നിരാകരിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ വർഷവും പിന്നീട് ബോധം വരുമ്പോൾ തിരിച്ചു കിട്ടുകയില്ലെന്ന് സഹോദരിമാർ ഓർക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും പ്രയാസപ്പെടുത്തുമെന്ന് ചിന്തിച്ച് എല്ലാ കാര്യത്തിലും തെറ്റാത്ത മാർഗദർശനം നൽകുന്ന വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ തീരുമാനിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിന് നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണങ്ങൾ നൽകണം എന്താണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടത്. അള്ളാഹു സഹായിക്കട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാളും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

നമ്മൾ വാട്സപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും നമ്മൾ എത്രയാണ് വായിക്കുന്നത്, ടെക്സ്റ്റുകളായി വരുന്നതെല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിനടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരെ മറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ച് കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാകുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബഹ് നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബഹ് കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അള്ളാഹു സഹായിക്കട്ടെ.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്രയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്.
1: ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിലെ മൂന്നാമത്തെ ആയത്തിലൂടെ പറയുന്ന വചനം നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. അല്ലാഹു പറയുന്നത് ഇപ്രകാരമാണ്: ذرهم يكونوا ويتمتعوا ويلههم الأمل فسوف يعلمون. അഥവാ തോന്നിയപോലെ തിന്നും കുടിച്ചും മെതിച്ചും ജീവിതത്തിൻ്റെ അഭിലാഷങ്ങളിൽ മാത്രം മുഴുകിക്കൊണ്ട് താൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം പൂർണ്ണമായും മറന്നുകളഞ്ഞ് യഥാർത്ഥ ലക്ഷ്യത്തെ വിസ്മരിച്ചുകൊണ്ട് അശ്രദ്ധമായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്ന വാചകമാണിത്. അവർ അങ്ങനെ പോയി പോയി പോയി അശ്രദ്ധമായിക്കൊണ്ട് തന്നെ ജീവിതം തുടർത്തിക്കൊണ്ട് പിന്നീട് മരിക്കുമ്പോൾ ആ മരണശേഷം യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള കവാടമാകുന്ന മരണം സംഭവിച്ച ശേഷം ആ അതോടുകൂടിയാണ് അവർ യാഥാർത്ഥ്യമറിയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ദർഹും, നീ അവരെ വിട്ടേക്കുക. ആ നിലക്കുള്ള വിശ്വാസികളല്ലാത്ത നിഷേധികളായ നിർമ്മത നിരീശ്വരവാദികളായ മനുഷ്യനെ പടച്ച റബ്ബിൻ്റെ അല്ലെങ്കിൽ സൃഷ്ടിച്ച സൃഷ്ടികളുടെ സൃഷ്ടാവിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ, അവചനങ്ങളെ ബോധ്യപ്പെടാതെ തോന്നിവാസവുമായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറയാം: ദർഹും, നീ അവരെ വിട്ടേക്കുക. കുലു, അവർ തിന്നുകൊള്ളട്ടെ. വയത്തമത്തു, അവർ ആസ്വദിച്ചുകൊള്ളട്ടെ, അവർ സുഖിച്ചുകൊള്ളട്ടെ. വയുൽഹിഹിമുൽ അമലു, ആഗ്രഹം അവരെ അശ്രദ്ധയിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഫസൗഫ യഅലമൂൻ, അതാണ് റബ്ബ് പറയുന്ന വാചകം. ഫസൗഫ യഅലമൂൻ, എന്നിട്ട് ശേഷം അവർ അറിയുന്നതാണ്, ശേഷം അവർ അറിയുന്നവരാണ്. എന്തിനാണ് ഞങ്ങൾ അശ്രദ്ധമായി തിന്നും കുടിച്ചും രമിച്ചും സൃഷ്ടാവിനെക്കുറിച്ച് ഓർക്കാതെ, ജീവിതലക്ഷ്യത്തെക്കുറിച്ച് ഓർക്കാതെ തോന്നിയ പോലെ ജീവിച്ചത് എന്തിനാണ് എന്ന് അതിൻ്റെ ഖേദവും സങ്കടവും വിഷമവും അതുകൊണ്ടുള്ള പ്രയാസവും പിന്നീട് വർദ്ധഹയ്യ ജീവിതം മുതൽക്ക് അല്ലെങ്കിൽ മരണം മുതൽക്കാണ് അവർ അറിയുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോടുള്ള ഒരു മുന്നറിയിപ്പായി, വെല്ലുവിളിയായി, അല്ലെങ്കിൽ താക്കീതായി അല്ലാഹു പറയുന്നത്. അപ്പോൾ അശ്രദ്ധയോടുകൂടി ജീവിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് തൗബ ചെയ്യാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വലിയ ഗൗരവത്തിലാണ് അക്കാര്യം പറയുന്നത്. അവിടെയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മരണചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ നമുക്കാകൂ. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരം ചെയ്യുന്ന ഹദീസിൽ കാണാം: അക്സറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും തകർത്തുകളെയുന്ന അതിനെ നിങ്ങൾ ധാരാളമായി ഓർത്തുകൊള്ളുവിൻ. യഅനി അൽ മൗത്ത്, അതായത് മരണത്തെയാണ് ഇമാം തിർമിദി റഹ്മത്തുള്ള പറഞ്ഞതാണ്. ആ ഹദീസിൽ കാണാം: ധാരാളം അർത്ഥമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ബന്ധപ്പെട്ടു നിൽക്കുന്ന വല്ലാത്തൊരു നസീഹത്താണ്, ഉപദേശമാണ് ഈ ഹദീസ്. മരണത്തെ ഓർക്കുന്നവൻ സ്വാഭാവികമായും ആത്മവിചാരണ നടത്തും. നമ്മളെ ഇപ്പോൾ മരണം പിടികൂടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് മരണം നമ്മെ വന്ന് പിടികൂടുമ്പോൾ അതിനു മുമ്പായി നമുക്ക് നന്നായി വേണ്ടതുണ്ടല്ലോ എന്നുള്ള ചിന്ത, ആ ഒരു ബോധം ഉള്ളവനെ അതുണ്ടാകൂ. എന്നാൽ മരണം നമ്മയും കാത്തിരിക്കുന്നുണ്ട്. ഭൂമിയുടെ മുകളിൽ അതിലുള്ളത് ഭക്ഷിച്ചും കുടിച്ചും നാം ജീവിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞാൽ ഭൂമി നമ്മെ വിഴുങ്ങും തിന്നും. പിന്നീട് യഥാർത്ഥ ജീവിതത്തിലേക്ക്, പരലോകത്തിലേക്ക് നാം മടങ്ങും. നമ്മെ നാമാക്കിയ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ട് സൃഷ്ടാവെങ്കിലേക്ക്, അള്ളാഹുവെങ്കിലേക്ക്, ആ റബ്ബെങ്കിലേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലും എന്ന ബോധം. ലകുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. എല്ലാ ഓരോ ആത്മാവും മരണം രുചിക്കുന്നതാണ്. നാം അവരെ നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം പരീക്ഷിക്കുന്നതാണ്. നമ്മിലേക്ക് തന്നെ അവർ മടക്കപ്പെടും. ഇത് റബ്ബിൻ്റെ ഉണർത്തലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ പശ്ചാത്തപം എളുപ്പത്തിലാക്കണം. തഅജീലു തൗബ മൻ അക്സറ ദിക്റൽ മൗത് അക്രമഹുല്ലാഹു ബിസലാസ്. മരണത്തെ ഓർത്തുകൊണ്ട് ആര് മരണചിന്ത അധികരിപ്പിക്കുന്നുവോ അള്ളാഹു അവനെ മൂന്ന് നിലക്ക് ആദരിക്കുമെന്നാണ്. അക്രമഹുല്ലാഹു ബിസലാസിൻ എന്നാണ്. ദിഖാഖ് റഹ്മഹുല്ല പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട വാചകം ശ്രദ്ധേയമാണ്. ഒന്ന്, തഅജീലു തൗബ, തൗബ ചെയ്യാനുള്ള അതിന് ധൃതിപ്പെടലാണ്. അള്ളാഹുവിൻ്റെ ആദരവ് ലഭിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് തൗബ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ വഖനാഅത്തിൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി അത് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ വനഷാത്തിൻ ഫിൽ ഇബാദ, ആരാധനയിലുള്ള ഉന്മേഷം, ഒരു അലംഭാവത്തോടെ മടിയോടെ അലസതയോടെ വേണോ വേണ്ടെന്ന് വിചാരിച്ചു ഉള്ള ആരാധനകളല്ല, ആത്മാർത്ഥമായ ആരാധനാക്രമങ്ങളല്ല. ആരാധന ഇബാദത്തിൻ്റെ ഭാഗമായി വരുന്നതിലൊക്കെ നല്ലൊരു ആക്റ്റീവായ അവസ്ഥയുണ്ടാകണം. അപ്പോൾ തൗബ ധൃതിപ്പെടുക, തൗബ എളുപ്പത്തിലാക്കുക, വേഗത്തിലാക്കുക, ഹൃദയത്തിൽ തൃപ്തി ഉണ്ടാവുക, ആരാധനകളിൽ ഉന്മേഷമുണ്ടാവുക, ഇത് മൂന്നും ഉള്ളവനെ അള്ളാഹു ആദരിക്കുമെന്നാണ്, ആദരിച്ചിരിക്കുന്നു എന്നാണ് അല്ലേ. അപ്പോൾ ഇനി മരണത്തിൻ്റെ ചിന്ത മറന്നുകളഞ്ഞവനെ, അപ്പം മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവനെ അള്ളാഹു ഈ മൂന്ന് കാര്യങ്ങളെക്കൊണ്ട് ആദരിക്കുമെന്നാണ്. അവന് തൗബ ചെയ്യാൻ സാധിക്കും, മനസ്സിൽ തൃപ്തി ഉണ്ടാക്കാൻ സാധിക്കും, അവന് ഇബാദത്തിൽ അവന് ഉന്മേഷമുണ്ടാകും. തൗബയുടെ മനസ്സുള്ളവൻ, സന്മനസ്സുള്ളവൻ, നല്ല ഉന്മേഷത്തോടു കൂടി ഇബാദത്തുകൾ ചെയ്യാൻ കഴിയുക, ഇത് വല്ലാത്തൊരു തൗഫീഖാണ്. നേരെ മറിച്ച് വമൻ നസിയൽ മൗത്ത് അഅഖബഹുല്ലാഹു ബിസലാസിൻ, മരണത്തെ മറന്നവൻ, മരണത്തെ ഓർക്കാതെ മറന്നുകൊണ്ട് തോന്നിയ പോലെ ജീവിക്കുന്നവൻ, അഅഖബഹുല്ലാഹു ബിസലാസിൻ, മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കുമെന്നാണ്. ഒന്ന്, ബിത്തസ്വീഫി തൗബ, തൗബ, ആ തൗബ നീട്ടിവെക്കുന്ന അവസ്ഥ, തൗബ ചെയ്യാൻ കഴിയാതെ പോകുന്ന അവസ്ഥ, പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറയുന്ന അവസ്ഥ, അത് അപകടമാണ്. അള്ളാഹു കത്രിഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ രണ്ടാമതായി കൊണ്ട് പറയുന്നത് വതർക്കി റിദാ ബിൽ ഖലീൽ, കുറച്ചാണെങ്കിലും കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥ, വതർക്കി റിദാ ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഉള്ള തൻ്റെ കയ്യിലുള്ള കുറഞ്ഞതുകൊണ്ട് തൃപ്തി അടയാനുള്ള, അത് തൃപ്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥ. വത്തക്കാസുലിം ഫിൽ ഇബാദ, ആരാധനകളിൽ മടി കാണിക്കുന്ന, കസൽ, അലസത കാണിക്കുന്ന അവസ്ഥ, ഇത് മഹാ അപകടമാണ്. ഇവരെ അള്ളാഹുവിൻ്റെ ശിക്ഷ പിന്തുടരുമെന്നാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നേർ വിപരീതമായിട്ടാണ് വരുന്നത്. ഒന്ന്, തൗബ എളുപ്പത്തിലാക്കുക, അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടുന്നവർ അള്ളാഹു ആദരിക്കുന്നവരുടെ അല്ലേ, മരണചിന്ത വർദ്ധിപ്പിക്കുന്നവരെ അള്ളാഹു ആദരിക്കും. അതിലൊന്ന്, തൗബ എളുപ്പത്തിലാക്കുക, മരണചിന്ത ഇൽ മറന്നുകളഞ്ഞവരെ, മരണത്തെക്കുറിച്ച് മറന്നുകളഞ്ഞവരെ അള്ളാഹു ശിക്ഷിക്കും. അതിലൊന്ന്, തൗബ നീട്ടിവെക്കുക. രണ്ടാമത്, അള്ളാഹു ആദരിക്കുന്നതിൽ രണ്ടാമത്, ഹൃദയത്തിൽ തൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹു ശിക്ഷിക്കുന്നതിൽ രണ്ടാമത്, ഉള്ളതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥ. അള്ളാഹു ആദരിക്കുന്നതിൽ മൂന്നാമത് പറഞ്ഞത്, ഇബാദത്തിൽ ഉന്മേഷമുണ്ടാവുക എന്നാണ്. അള്ളാഹുവിന് ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന രീതിയിൽ മരണത്തെ മറന്നുകളഞ്ഞവൻ, അതിൽ മൂന്നാമതായി പറഞ്ഞത് ആരാധനകളിൽ അലസത ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി ചിന്തിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ, അതിൽ മരണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ആ മരണത്തെക്കുറിച്ച് ഈ രൂപത്തിലൊക്കെ നമ്മുടെ ചിന്തകൾ വന്ന് നമുക്ക് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാറുണ്ടോ, നന്മയിലേക്ക് ധൃതിപ്പെടാൻ കഴിയാറുണ്ടോ, തൗബക്ക് മനസ്സ് കാണിക്കാറുണ്ടോ എന്നൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ മരണശേഷമുള്ള യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള വലിയ കർമ്മങ്ങളുമായി അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഈ ദുനിയാവിലെ ജീവിതത്തിൽ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും നന്മയിൽ മുന്നേറാനും തൗഫീഖ് ലഭിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ.
2: വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തുമ്പോൾ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിക്കുകയാണ്. എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എൻ്റെ കട്ടിലിന്റെ ചോട്ടിൽ വളരെ ഭംഗിയായൊരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റി ആ പെട്ടി പുറത്തെടുത്താൽ നിങ്ങൾക്കൊരായുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് അതിലുണ്ടാകും. പരസ്പരം തർക്കിച്ച് കലഹിച്ച് നാശാകരുത്. അച്ഛൻ്റെ മരണശേഷം മക്കൾ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ അങ്ങോട്ട് ചതല് കയറി ഈ കറൻസി മുഴുവൻ ചതൽപ്പുഴുക്കൾ തിന്നു തീർത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കുണ്ടാകും, നമ്മുടേതായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അത് ആവശ്യമുള്ളൊരു സമയത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് ഇതേപോലത്തെ ഒരു ഘട്ടമുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, ഇന്ന റജുലല യുസല്ലി സിത്തീന സന, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിക്കും. വമാ തുഖ്ബലുലഹു സ്വലാത്തുൻ, പക്ഷെ അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകില്ല. അവൻ വിചാരിക്കുക അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇഖ്ലാസിന്റെ കുറവാണോ? അല്ല. ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ, ചിലപ്പോൾ റുക്കുഴും സുജൂദും ഒന്നും പൂർത്തിയാക്കാതെ ചെയ്യും, അഥവാ അതിന്റെ രൂപത്തിലുള്ള പ്രശ്നമാണ്. പീസ് റേഡിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ആഴമുള്ള പഠനങ്ങൾ അതിന്റെ ലൈഫ് കോഴ്സ് വഴി സമൂഹത്തിലേക്ക് കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു, ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ്, ഉംറ, സുന്നത്ത് നമസ്കാരം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ടു പോകണം. അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്ടുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും, അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിന്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നൽകുന്ന തുകയുടെ കനമല്ല, കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയും.
3: പീസ് റേഡിയോ. Tune to reality.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ ചേരുന്നു.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി തൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ചില പ്രാർത്ഥനകളാണ് നാം പഠിക്കുകയുണ്ടായത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലും ആ ഒരു പ്രാർത്ഥന അതിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മൾ പഠിക്കുന്നത്. റബ്ബി ഔസി അനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമൽ സാലിഹൻ തർലാഹു വഅസ്ലിഹ് ലീ ഫീ ദുരിയത്തി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇതാണ് പ്രാർത്ഥന. കുറച്ചുണ്ട്, കുറച്ചധികമുണ്ട്. നേരത്തെ പഠിച്ചതിനേക്കാളും കുറച്ച് അധികമുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്നാലും വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. റബ്ബി ഔസി അനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹു വഅസ്ലിഹ് ലീ വഅസ്ലിഹ് ലീ ഫീ ദുരിയത്തി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇതിൻ്റെ അർത്ഥം, എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ. എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ. തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലുമാണ് എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. റബ്ബി ഔസി അനി റബ്ബി ഔസി അനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. ربي أوزعني ربي أوزعني أن أشكر نعمتك التي ربي أوزعني أن أشكر نعمتك التي റബ്ബി ഔസി അനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅല വാലിദയ്യ അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സാലിഹൻ وأن أعمل صالحا ترضاه وأصلح لي وأن أعمل صالحا ترضاه وأصلح لي في ذريتي وأصلح لي في ذريتي أصلح لي سوادان سكون شيبت سوادان وأصلح لي في ذريتي إني تبت إليك إني تبت إليك وإني من المسلمين وإني من المسلمين إني تبت إليك وإني من المسلمين ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. അതുവഴി നമ്മുടെ കുടുംബത്തിനൊക്കെ നമ്മുടെ പ്രാർത്ഥന കാരണം രക്ഷ ലഭിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കുടുംബകങ്ങളിൽ കുളിർത്തെന്നലായി സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സുന്ദര സന്ദേശങ്ങളുമായി പീസ് റേഡിയോയുടെ സ്നേഹക്കൂട് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ചർച്ചാവിഷയം തൂഫാൻ, സമൂഹം ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയത്തിൽ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് ഷമീം വണ്ടൂരും ഹനീഫ വണ്ടൂരും.
4: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതും നമ്മുടെ യുവതി യുവാക്കളെല്ലാം അതിൻ്റെ പിടിയിൽ അമരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന്. നമ്മുടെ കൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീം സലാഹിയാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ.
4: ഷമീം സലാഹി, നമ്മളിപ്പോൾ ഇന്ന് ഏറ്റവും നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പിന്നെ ചർച്ചകളും അതുപോലെ തന്നെ അതിൽ പിടിക്കപ്പെടുന്നവരും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വിദ്യാർത്ഥികളെയാണ്, വിദ്യാർത്ഥിനികളെയാണ്. പ്രത്യേകിച്ച് അണ്ടർലൈൻ പറയുന്നത് വിദ്യാർത്ഥിനികളെയാണ്. പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദുരന്ത കാഴ്ചയാണ് സത്യത്തിലുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ
5: ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കേരളക്കാരെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യുവാക്കളിലും വിദ്യാർത്ഥികളിലും അതുപോലെ യുവ തലമുറ യുവാക്കളെന്ന് മാത്രമല്ല, അവിടെ യുവതികളും ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥിനികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ നമ്മളൊക്കെ നിർബന്ധമായും ചെയ്യേണ്ടത്, എല്ലാവരും കേൾക്കേണ്ട ഇടപെടേണ്ട ഒരു മേഖല കൂടിയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തൊരു ശ്രദ്ധ ഇപ്പോൾ കൂടുതൽ വന്നതുകൊണ്ട് അതിൻ്റെ എണ്ണവും കാര്യങ്ങളും കൂടി വരുന്നുണ്ട് എന്നുള്ളതിനാണ്, പിടിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം. അപ്പം എന്തായാലും ഇതിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാവുമല്ലോ, അതിനൊരു പരിഹാരവും വേണമല്ലോ. ഇത് അനന്തമായി തുടരേണ്ട ഒരു കാര്യമല്ല. നിർബന്ധമായും നമ്മുടെ രാജ്യത്ത് ഒരു വരും തലമുറ വളരെ സുരക്ഷിതരായി സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥ ഇവിടെ വേണം. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ വൃത്തികേടുകളും നെറികേടുകളും ഇവിടെ നിന്ന് പാടെ പിഴുതെറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്തുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതും, ആൻഡ് പിന്നെ വിദ്യാർത്ഥികളായിട്ട് കൂടെ പൊതുവെ നമ്മുടെ സ്നേഹക്കൂട് ചർച്ച ചെയ്യാറുള്ളത് ഒരു കുടുംബം എന്ന പശ്ചാത്തലത്തിലാണല്ലോ. അപ്പോൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ പിടിക്കപ്പെടുന്നതിൽ അധികവും നമ്മൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളാണ്, യുവതലമുറയാണ്. എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിൽ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്, ഒരാണുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടാവും, അത് കുട്ടിയാവാം, അതല്ലെങ്കിൽ ഒരു പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാവാം. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നത് വീഡിയോകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നുന്നു. കാരണം പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വളരെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ച മക്കൾ ഇതുപോലെ പിടിക്കപ്പെട്ട് വന്ന് അവസാനം എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു കാണേണ്ടി വരുന്ന രക്ഷിതാവിൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിക്കുക. ഞാൻ എപ്പോഴും ആ ഒരു രൂപത്തിലാണ് കാണാറുള്ളത്. നമ്മുടെ മക്കളോടൊക്കെ അങ്ങനെ തന്നെയാണ് സംസാരിക്കാറുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോലെ തന്നെയുള്ള കുടുംബങ്ങളിൽ നിന്നും പഠിക്കാൻ വേണ്ടി മറ്റു സ്റ്റേറ്റുകളിലേക്ക് പോയ അല്ലെങ്കിൽ മറ്റു ടൗണുകളിലേക്കൊക്കെ പോയ കുട്ടികളാണ്. ആ രക്ഷിതാക്കൾ ഒരിക്കൽ പോലും ഇത് അറിയുന്നില്ല എന്നൊരു വസ്തുതയാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ എന്തുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അകപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം, അതിൻ്റെ ഒരു ആൻസർ നമുക്ക് ലഭിക്കുന്നത്, എത്രയും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്ന ഒരു ഒരു ചിന്തയാണെന്നുള്ളത്. അത് ക്യാഷ് ഉണ്ടാക്കണം, അതിൽ യാതൊരു സംശയമൊന്നുമില്ല.
4: പക്ഷേ ക്യാഷ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആഡംബര സുഖ സൗകര്യങ്ങൾ, അതാണ് ലക്ഷ്യം.
5: അതെ, ആ ക്യാഷ് ഉണ്ടാക്കുന്നത് സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആഡംബര എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പട്ടിണി മാറ്റാൻ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാന്നുള്ളതല്ല, അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങാന്നല്ല, ആഡംബരങ്ങൾക്കാണ്. അത് വാഹനങ്ങൾ, ഫോണുകൾ, അവരുപയോഗിക്കുന്ന മറ്റു സാധനങ്ങൾ, കോസ്മെറ്റിക് ഐറ്റംസുകൾ, ഒരു പളവളപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്യുക എന്നതിനൊരു വലിയ പ്രാധാന്യം ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചുളുവിൽ എത്രയും വേഗം ക്യാഷ് കിട്ടണം എന്നൊരു താല്പര്യത്തിനാണ് പലപ്പോഴും പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ മീഡിയക്കാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അവർ പറയണത് എങ്ങനെയാണ്, പഠിക്കാൻ പോയ സമയത്ത് കുട്ടികളുടെ അടുത്തൊക്കെ വലിയ സൗകര്യമുള്ള ഫോണുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു ഫോൺ വീട്ടിൽ പറഞ്ഞാൽ വാങ്ങിത്തരില്ല. അപ്പോൾ ക്യാഷ് കിട്ടാനുള്ള ഒരു മാർഗം ഇതാണെന്ന് മനസ്സിലാക്കിയ ഒരു എൻ്റെ സുഹൃത്തിലൂടെയാണ് ഇതിലേക്ക് എത്തിയത്. പലപ്പോഴും പിടിക്കപ്പെടുന്ന മക്കൾ അവർ പറയണത് തന്നെ ഉണ്ടോ, എങ്ങനെയാണ് ഇതുപോലെ ഒരു ട്രാപ്പിലേക്ക് നിങ്ങൾ എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളെയും ആ ട്രാപ്പിലേക്ക് എത്തിച്ചത് അവരുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, പക്ഷേ അതിന് സ്വീകരിക്കേണ്ട മാർഗം ഏറ്റവും നല്ലതാണ്. മറ്റൊന്ന്, എല്ലാത്തിൻ്റെയും ഒരു പരിഹാരം ഒരിക്കലും ക്യാഷ് അല്ല എന്നൊരു ധാരണ അല്ല, ആ ഒരു സത്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവതലമുറയും മനസ്സിലാക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം.
4: അതെ, അതിൽ പിന്നെ ഈ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ, വളരെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഒരു സ്കൂളിൽ ഒരു കുട്ടി വാട്ടർ ബോട്ടിലിൽ പിന്നെ ചാരായം കൊണ്ടുവന്ന് സഹപാഠികൾക്ക് കൊടുക്കുന്നൊരവസ്ഥ കണ്ടു. വീട്ടിൽ നിന്ന് സ്വന്തം പിതാവ് എന്ത് ചെയ്യും, ചാരായം വാറ്റിയിട്ട് വാട്ടർ ബോട്ടിലാക്കി കൊടുക്കും, അത് കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ഒരു കുട്ടിയെ. ഇപ്പോൾ നിങ്ങൾ അത് വായിച്ചോന്നറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ കുട്ടികൾക്കിടയിൽ ചെറിയ ചെറിയ പിന്നെ രൂപത്തിൽ എന്താണ് സാമ്പത്തിക സമാഹരണവും അതോടൊപ്പം കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭീകരമായ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അല്ലേ, വലിയ ഭീകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പണമല്ല പിന്നെ എന്ത് നമ്മുടെ ലക്ഷ്യം അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ചെയ്താലും ഇപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, പെട്ടെന്ന് പണക്കാരനായാൽ. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു കുറച്ച് കാലം മുമ്പ്, ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പത്രത്തിൽ വന്ന ആളാണ്, പിന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ, അയാൾ കോടീശ്വരനാണ് അങ്ങനെ തന്നെ പറയാം, കോടികളുള്ള ആൾ തന്നെയാണ്. അയാൾ ലഹരി കടിമയായിരുന്ന സമയത്ത് ഒരാളെ കൊന്നു, വണ്ടി ഇടിച്ചും ചവിട്ടിയും കൊന്നു എന്നാണ് അയാൾക്ക്. അയാളിപ്പോൾ ജയിലിലാണുള്ളത്, 24 വർഷത്തെ തടവാണ്, 80 ലക്ഷം രൂപ പിഴയും. അപ്പോൾ ആലോചിക്കുള്ള സമ്പത്ത് പോയി, കുടുംബജീവിതം പോയി. കാരണം 24 വർഷം ജയിലിൽ കിടക്കാൻ എന്തിനാ ബുദ്ധൊക്കെ ഉണ്ടാക്കിയത്, ജയിലിൽ കിടക്കാൻ കുടുംബം ഇല്ലാതായി. അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ഭീകരമാണ്. പിന്നെ ഇതിന് ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾ, ലഹരി അഡിക്ഷനായ ആളുകൾ, അവരിത് ഇതിനേക്കാൾ വളരെ പരിതാപകരമാണ് അല്ലേ. അവരുടെ ആന്തരിക അവയവങ്ങൾ നശിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, ഒരു നല്ലൊരു കുടുംബജീവിതം പോലും നയിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ സമൂഹം മൊത്തത്തിൽ, നമ്മുടെ കുടുംബം, വ്യക്തി, സമൂഹം എന്ന നിലക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ ശ്രോതാക്കളായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്.
5: നിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയുള്ളത്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു, അഥവാ ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇന്ന്.
4: അതെ,
5: ഒരു സാധാരണയായി ഏതൊരു നാട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലഹരി ഉപയോഗവും അതിൻ്റെ വിതരണവും അതുപോലെ തന്നെ അതിന് വേണ്ടി കൂട്ടുകൂടുന്നതും അതിനുവേണ്ടി സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഏതൊരു ചെറിയ അങ്ങാടിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കുഗ്രാമത്തിൽ പോലും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അഥവാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ മദ്യപിക്കുന്നവരെ കുറിച്ചോ നാട്ടിൽ അയാളൊരു മദ്യപാനിയാണ്, അയാളൊരു ആ രൂപത്തിലിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇത് ഏതൊരു വീട്ടിലെ ഏതൊരു കുട്ടിയും ഈ ട്രാപ്പിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് എന്തെയ്യണം, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവിടെ നിന്നാണ് കാരണങ്ങളും പരിഹാരങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത് സർവ സാധാരണമായതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ലഹരികൾ എവിടെയും ലഭ്യമാകുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഒരു പെട്ടിക്കട വേണമെന്നില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറണം എന്നില്ല, അതല്ലെങ്കിൽ ദീർഘദൂര യാത്ര ചെയ്യണം എന്നില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയിൽ കൈമാറ്റം ചെയ്യുന്നതാണ് പലപ്പോഴും പോലീസുകാർ പോലും എന്ത് ചെയ്യുന്നത്, പിടിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് സർവ്വസാധാരണമായതുപോലെ തന്നെ സാർവത്രികമായി കിട്ടുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഒന്ന് നമ്മളെ മക്കളെ ഏറ്റവും നന്നായി ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പരിചിതരായ ആളുകൾ തന്നെയാണെങ്കിൽ പോലും അവർ തരുന്ന ഏതൊരു നമുക്ക് അറിയാത്തൊരു വസ്തുവാണെങ്കിൽ അതൊരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ തീരുമാനിക്കുക, നമ്മുടെ മക്കളെയും അക്കാര്യം ബോധ്യപ്പെടുത്തുന്നത്. ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളൊക്കെ തന്നെ മിഠായി കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത, നമ്മളൊരു ഫ്രണ്ട് സർക്കിളൊന്നും അല്ലാത്തൊരു ഏരിയയിലാണെങ്കിൽ ഒരു സംശയത്തോടു കൂടി വാങ്ങുന്ന, അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇതെന്താ ഒരു മിഠായി തന്നിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളറിയാത്ത ആരെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും തന്നാൽ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അത്രയും ശ്രദ്ധ ആ കുട്ടികൾക്കുണ്ടെന്നുള്ളത്, അത് രക്ഷിതാക്കളായ നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ മക്കളിലേക്ക് കൊടുക്കണം. ഒരിക്കലും അപരിചിതരായ ആളുകൾ നൽകുന്ന ഏത് വസ്തുവാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അത് വാങ്ങരുത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പണ്ടൊക്കെ ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മദ്യം മാത്രമായിരുന്നു എന്നുള്ളത്, അത് കാണാനുണ്ടാവും അല്ലേ, അത് കൊണ്ട് നടക്കുന്ന ആളുകളടുത്ത് അതിൻ്റെ വേണ്ട സാധന സാമഗ്രികൾ, ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പത്രത്തിൽ കാണുന്നത് 1 gram അല്ലെങ്കിൽ 1 mg, 1 mg എന്നൊക്കെ പറഞ്ഞാൽ 1-2 പഞ്ചസാര മണികൾ പോലെയുള്ള, അതുപോലും പിടിക്കപ്പെടുന്നത് വലിയ അത്ഭുതമായിട്ട് നമ്മൾ കാണണം. കാരണം ഇത്ര ചെറിയ നിസാരമായൊരു സാധനം എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പിടിക്കപ്പെടുന്നുള്ളതാണ്. അപ്പം അത്രയും ചെറിയ കടുകുമണികോളമുള്ള അല്ലെങ്കിൽ പഞ്ചസാരയുടെ തരി പോലെയൊക്കെയുള്ള വസ്തുക്കളാണ് പലപ്പോഴും മണിക്കൂറുകളോളം ലഹരിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ആൾക്കാർ വാങ്ങണമെന്നുള്ളത്. അതിൻ്റെയൊക്കെ വിലകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള ഏതൊരു ചെറിയ വസ്തുവും ആരും എപ്പോഴും തരാം, നമ്മളറിയാതെ തന്നെ ഒരുപക്ഷെ നമുക്ക് തരാം. അപ്പം അത് നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ബോധവൽക്കരിക്കുകയും ഇതുപോലെയുള്ള ഒരു രംഗത്തേക്കും എത്തൂല എന്നുള്ളത്, അങ്ങനെയുള്ളൊരു സൗഹൃദമോ ഒരു ചങ്ങാത്തമോ ഒരു കൂട്ടുകെട്ടോ ബോധപൂർവമോ അല്ലാതെ ഞാൻ ഉണ്ടാക്കൂല എന്നുള്ളൊരു ബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്.
4: അപ്പോൾ ഈ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ സമൂഹത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പം മാതാപിതാക്കളെ ധിക്കരിക്കുക, കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുണ്ട്, വിള്ളലുണ്ടാവുന്നല്ല അത് ശിഥിലമായി പോവുക. ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ പോലും നമുക്ക് വന്ന ഒരു ഫീഡ്ബാക്കിൽ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു 6 വർഷമായിട്ടുള്ള ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു മോനുണ്ട്, പക്ഷേ അവർ പുറത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭാര്യ ഡിവോഴ്സിന് പറഞ്ഞ അവസാനം അവൾ പോവാണ്. അങ്ങനെ പോയി കുറേ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ഇവള് തുറന്നടിക്കുകയാണ്. കാരണം നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ ഇയാളെന്താണ്, ഇയാൾ ലഹരിക്ക് അടിമയാണ്, ഇയാൾക്ക് ഒന്നിനും പറ്റണില്ല. അപ്പം ഞാനെന്തിനാ അവിടെ നിൽക്കണമെന്നില്ല ചോദ്യത്തിൽ നിന്നാണ് ഇവൾ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. അങ്ങനെ ഇനി ഒരിക്കലും അയാൾക്ക് സാധ്യമല്ല, ആ പെൺകുട്ടി പറയണം, ഒരിക്കലും ഇയാൾക്കൊരു ജീവിതത്തിലേക്ക് വരാൻ സാധ്യമല്ല. ഇപ്പോൾ പണമുണ്ട്, ആഡംബര വാഹനങ്ങളുണ്ട്, വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ ഒരു ദുരന്തങ്ങൾ ആലോചിച്ചു. ഇതൊരു ഒന്നല്ല, മാതാപിതാക്കളെപ്പം പിന്നെ ചില ഇപ്പം നാളൊരു പിതാവ് പറഞ്ഞില്ലേ, അവൻ വരുന്നത് പേടിയാണ് അല്ലേ. പിന്നെ വേറൊരു പിതാവ് പറഞ്ഞ എന്താണ്, അവനെങ്ങനെയെങ്കിലും പിന്നെ മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം. ഇത് വലിയ ദുരന്തമാണല്ലോ. അപ്പോൾ നിങ്ങൾക്കത് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടാവും.
5: തീർച്ചയായും അവിടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു മനസ്ഥിതി, പല ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് നമ്മളൊന്ന് സംസാരിച്ചാൽ, അവർ ഈ ലഹരി ഉപയോഗിച്ചിരുന്ന സമയത്ത് അവരനുഭവിച്ച മാനസിക ടെൻഷൻ, കുടുംബത്തിൽ അവരനുഭവിച്ച ആ ഒരു ഏകാന്തത, ഒരു ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അല്ലാത്ത മുഴുവൻ സമയം അവരെന്താണ് ഫുൾ മനസ്സ് നീറ്റലും വേദനയായിട്ട് പോവുകയാണെന്നുള്ളത്. ഒരാൾ പറഞ്ഞത്, ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയതെൻ്റെ പെൺകുട്ടികൾക്ക് കല്യാണം വരാത്തതിൻ്റെ പേരിലായിരുന്നു. പ്രായപൂർത്തി എത്തിയിട്ട് കുറച്ച് പ്രായമായ ഒരാളാണ്, എത്തിയിട്ടും വിവാഹത്തിലേക്ക് അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ആ സങ്കടം കൊണ്ട് ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ആ സങ്കടമൊക്കെ എനിക്ക് മാറാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ എന്ത്
4: ചെയ്യുന്നത്,
5: ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. ആ ടെൻഷൻ ഇതാണ്, മക്കളുടെ കല്യാണം പ്രായത്തിയിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം പറയണത്, ആ ഒരു പിന്നെ അന്ന് തുടക്കം കുറിച്ചത് ഇന്നേ വരെ പിന്നെ എനിക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സ് ഇപ്പോൾ മക്കളെ വിവാഹം കഴിഞ്ഞു, പക്ഷെ മക്കളെ വിവാഹം കഴിഞ്ഞതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത് കഴിയാത്തതോ ആയിരുന്നില്ല എൻ്റെ ടെൻഷൻ. ഞാൻ ഈ ചെയ്യുന്ന തെറ്റ് ഇനി എങ്ങനെയാണ് ഞാനിതിൽ നിന്നും പിന്മാറിപ്പോരെ, എങ്ങനെയാണ് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നുള്ളതാണ്. ഇപ്പം ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ വലിയ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു രഹസ്യമായി ഒരു പേഴ്സണൽ സംസാരം അവരായിട്ട് നടത്തുമ്പോൾ അവർ പറയുക, ജീവിതത്തിൽ ഒരാളും ഇതുപോലുള്ള ഒരു ദുരന്തത്തിലേക്ക് എത്തരുതേ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ മദ്യപാനിയായ ഒരാൾ ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയണത്, ഈ മദ്യപിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ന്യായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് അന്ന് ഇടപെടാൻ കാരണം, അദ്ദേഹത്തിൻ്റെ ഒരു മോള് അന്ന് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ കുട്ടി നന്നായി പഠിക്കുന്നൊരു കുട്ടി, ഒരു ദിവസം പുസ്തകമൊന്നുമില്ലാതെ ക്ലാസ്സിൽ വന്ന് ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വിളിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, വീട്ടിലെ അവസ്ഥയൊക്കെ ഈ രൂപത്തിലാണുള്ളത്, എങ്ങനെയാണ് സാർ ഞാൻ വായിക്കുക, എനിക്കിനി പഠിക്കാൻ കഴിയില്ല, ഞാനിനി സ്കൂൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ. അപ്പോൾ ഞാൻ ഒന്ന് അച്ഛനെ ഒന്ന് വിളിക്കാം, ഒന്ന് സംസാരിക്കാം. അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കാ സമയത്ത് എന്തോ, അച്ഛനെ സാറേ സ്വബോധത്തിലുള്ളൊരു സമയമേ ഉണ്ടാവാറില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ വിളിച്ചു ഒരു കൂലിപ്പണിക്ക് വേണ്ടിയിട്ട് പോയ ആ ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് എനിക്ക് എന്തായാലും വരാൻ കഴിയില്ല, ഞാൻ നാളെ രാവിലെ വരാം സാറേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച്. പിറ്റേ ദിവസം അയാൾ പറഞ്ഞ പോലെ തന്നെ വന്നവിടെ. അപ്പോൾ വന്ന് ഇപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെയുണ്ട്, അത് നിർത്തണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഭയങ്കര ഇതാണ്. പക്ഷേ ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് വീട്ടുകാർക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങളെന്താ ഇപ്പോൾ എന്നെ വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൾ വളരെ സങ്കടപ്പെട്ട് പല കാര്യങ്ങളും, നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ്, ഇപ്രാവശ്യം എസ് എൽ സി പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ്, പക്ഷേ ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ അവൾ പരീക്ഷ എഴുതില്ല എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെയാണ്. അതിൽ ഇയാൾ വീണ്ടും ന്യായീകരിച്ചപ്പോൾ ഞാൻ പറയും എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളീ കുടിക്കുന്ന മദ്യം നിങ്ങളീ പറഞ്ഞതുപോലെ നല്ല കാര്യത്തിനാണ്, നിങ്ങൾക്കൊരു ഊർജ്ജം കിട്ടാനാണെന്ന് പറയും. ഇന്ന് മുതൽ രാത്രി നിങ്ങളുടെ മോൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടി ഏഴാം ക്ലാസ്സിൽ അന്ന് യു പി ക്ലാസ്സിൽ ഏതോ ക്ലാസ്സിൽ പഠിക്കും, അവൾക്ക് കൂടി നിങ്ങൾ വീട്ടിലെ എല്ലാവർക്കും കുടിക്കാനുള്ളൊരു സൗകര്യം നിങ്ങൾ ഒരുക്കുവിൻ. പഠിക്കാൻ അവർക്ക് നല്ല ആവേശവും ഉന്മേഷവും കിട്ടുമല്ലോ, നിങ്ങൾ പറയുന്ന അതേ ഉന്മേഷം പഠിക്കാൻ അവർക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും. അതിൽ ഇയാൾ അതുവരെ എൻ്റെ കണ്ണിലേക്ക് നോക്കി അദ്ദേഹം വേഗം തലങ്ങൾ താഴ്ത്താണ് ചെയ്യണത്. ഒരു കുറച്ച് സമയം അദ്ദേഹം ഒന്നും മിണ്ടില്ല, ഞാനൊന്നും മിണ്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താ നിങ്ങളൊന്നും പറയാത്തത്, നിങ്ങൾ ചെയ്യുന്ന ഒരു ധീരകൃത്യമാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മക്കളത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
4: തീർച്ചയായിട്ടും.
5: നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഭാര്യയോ ഇതുപയോഗിക്കരുത് എന്ന് നിങ്ങളുടെ മനസ്സ് പറയണത്, അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറയണത്? അത് തന്നെയാണ് സാറേ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി. വളരെ നല്ല രൂപത്തിൽ ഇപ്പോഴും അദ്ദേഹം നല്ല ഉഷാറായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിയിലൊക്കെ കൃത്യമായിട്ട് ഇടപഴകി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും, ഈവൻ ഇപ്പോൾ നമ്മൾ ലഹരിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സ്മോക്കിംഗ് ആണ്, പുകവലിയാണെങ്കിൽ പോലും സ്വന്തം മക്കൾ പുകവലിക്കുന്നത് കാണാൻ ഒരു രക്ഷിതാവും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം അല്ലേ, ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത് തിന്മയാണെന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ ആ രീതിയിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കണില്ലല്ലോ അല്ലേ. ഒരു മദ്യപാനിയാവട്ടെ, ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാവട്ടെ, തങ്ങളുടെ മക്കളോ കുടുംബത്തിലോ ആരെങ്കിലും ഇത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ പറയുന്നതിൻ്റെ എല്ലാ ന്യായവും നമുക്ക് വിട്ടുകൊടുക്കരുന്നു.
4: പക്ഷെ
5: അതെല്ലാവരും പറയുന്ന എന്താണ്, ഒരിക്കലും ഇതുപോലെയുള്ളൊരു ഉപയോഗം എൻ്റെ കുടുംബത്തിൽ നിന്നല്ല ലോകത്ത് തന്നെ ആരും വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഇത്രമാത്രം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഈ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ളൊരു ചോദ്യം മാത്രം മതി. അതിലേക്ക് എത്താതിരിക്കാനും എത്തിയ ആളുകൾക്ക് പിന്മാറാനുള്ളൊരു പരിഹാരം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
4: പിന്നെ അതേപോലെ തന്നെ അപകടത്തിൽ പെട്ട കുറേ ആളുകളുണ്ട്, ലഹരി ഉപയോഗിച്ച് പിന്നെ വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെട്ട ആളുകൾ പല അപകടങ്ങളിലേക്കും. ഇപ്പോൾ എനിക്കെന്നെ ഓർമ്മയുണ്ട്, ഇന്നും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇപ്പോൾ ഞങ്ങളെ കൂടെയൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന 10-ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്ത സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ ആയിരുന്നു താമസം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു 18 വയസ്സൊക്കെ ആ സമയത്തായിട്ടുള്ളൂ. അപ്പോഴറിഞ്ഞത് ഇയാളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് കാണാൻ പോയി. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ 3-ാം നിലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഉള്ള ഒരാൾ എന്ത് ചെയ്താണ്, ഇയാൾക്കൊരു ബീഡി വലിക്കാൻ കൊടുത്താണ്, കഞ്ചാവ് ബീഡിയായിരുന്നു. അറിഞ്ഞുകൊണ്ട് വലിച്ചു തന്നെയാണ്, ഇങ്ങനെ ഇതേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത് വലിച്ചപ്പോൾ ഇതിൻ്റെ തലക്ക് കയറി. അപ്പോൾ ഈ 3-ാം നിലയിൽ നിന്നും അയാൾ പിന്നെ പറയുകയാണ്, ഈ കുട്ടി പറയാന്ന് നമ്മൾ സുഹൃത്താണ്. അപ്പം പറയാം, ഒരു വെള്ള ഒരു പുക പോലെ കോള എന്നാണ് ഉപയോഗിച്ചത്, കോള. അവരിങ്ങനെ വന്നു എന്നെ ഇങ്ങനെ വിളിച്ചു, ഞാൻ ആ കോളേൻ്റെ കൂടെ അങ്ങനെ പോയി. അപ്പോൾ കോള അങ്ങോട്ട് ചാടി, ഞാനും അങ്ങോട്ട് ചാടി. ഇപ്പോഴും അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ശരിക്കും അയാൾ ശരിയായി നടക്കാനും അതുപോലെ തന്നെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ദുരന്തമാണ്. ഇന്നും അയാൾ പറയാറുണ്ട് അന്നത്തെ ഒരു ഒറ്റ ഒരു ബുദ്ധിമോശമാണ് എന്ത് ഇന്ന് ഈ അവസ്ഥയിലായത്. അങ്ങനത്തെ അനേകായിരം ആളുകളുണ്ടല്ലോ. പിന്നുള്ളത് എന്താണ്, സാമൂഹ്യ തിന്മയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ വ്യഭിചാരം, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, പിന്നെ മറ്റുള്ള
5: വൃത്തികളുടെയും തിന്മയാണ് ലഹരി വസ്തുക്കൾ എന്നുള്ളത്. അത് റസൂൽ തന്നെ പഠിപ്പിച്ചു. നിങ്ങളിപ്പോൾ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം, മുസ്തഫ ലുത്തുഫി മൻഫലൂത്തി എന്ന പ്രശസ്തനായ ഒരു അറബി എഴുത്തുകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രസകരമായൊരു കഥയുണ്ട്. ശരിക്കും ആ കഥ വായിക്കുമ്പോൾ നമുക്കൊരു ഒരു അനുഭവമായിട്ട് തോന്നുന്ന രൂപത്തിലാണ് അതിൻ്റെ എഴുത്തും പിന്നെ ഘട്ടവുകൾ. അൽ കേസുൽ ഊല എന്നാണ്, ഒന്നാമത്തെ കപ്പ്, ഒന്നാമത്തെ ചഷകം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഒരാൾ, അയാൾ വളരെ സമൂഹത്തിൽ വിലയുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ പിന്നെ നല്ല കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. പിന്നീട് ഇയാൾ ഒന്നാമത്തെ ആ ഒരു കപ്പ് മദ്യം കുടിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ദുരന്തങ്ങൾ, മക്കൾ അദ്ദേഹത്തിന് വിട്ടുപോകുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ മാത്രമാണ്. അപ്പോൾ ഒരു ദിവസം തൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, അവരൊരുമിച്ച് മദ്യപിച്ച് അതിൻ്റെ ആ ഹാങ്കിൽ തൻ്റെ കൂട്ടുകാർ തൻ്റെ ഭാര്യയെ തൻ്റെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുന്നതൊക്കെ കണ്ട് ആകെ നിരാശയടഞ്ഞ് അവസാനം ഈ ഭാര്യയും അവിടുന്ന് വിട്ടേച്ച് പോകുന്നു. കൂട്ടുകാരും തൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും എല്ലാവരുടേതായ വഴിയിൽ പോകുന്നു. അവസാനം ഇയാൾ, ഞാൻ നശിക്കാൻ കാരണമായത് അന്ന് ഞാൻ എടുത്ത, അന്ന് ഞാൻ കുടിച്ച ഒരു ഒന്നാമത്തെ ചശകമാണെന്നുള്ളതാണ്. പലപ്പോഴും യുവാക്കളാവട്ടെ, യുവതികളാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, വിദ്യാർത്ഥിനികളാവട്ടെ, ഈ ലഹരിയിലേക്ക് എത്തുന്നത് ഒന്ന് ജസ്റ്റ് ഒരു ഹരം കൊള്ളാനെന്നുള്ളതാണ് അല്ലേ. ഒന്ന് ഹരം, ആരെങ്കിലൊക്കെ ഒരു തരിപ്പ് കയറ്റുമ്പോൾ ആ ഒരു തരിപ്പ് അതെന്താണെന്ന് മറ്റു ചില ആളുകൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് എത്തിച്ചിരുന്നല്ലോ അല്ലേ. ഇതെന്താണെന്നൊന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, പലപ്പോഴും കൗതുകത്തിന് വേണ്ടി ഇതെന്താണ് എന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവർക്ക് ഒരിക്കലും അതിന് രക്ഷപ്പെടാൻ സാധിക്കാറില്ല എന്നുള്ളത്. അപ്പം ഇതുപോലെ മറ്റ് ചില ആളുകൾ ഇതിലേക്ക് എത്താറുള്ള ഒരു ഹീറോയിസത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചാലേ എനിക്ക് കുറച്ച് എൻ്റെ കൂട്ടുകാർക്കിടയിലൊക്കെ ഒരു നിലയും വിലയും ഒക്കെ ഉള്ളൂ, ഇതൊന്നും ഇല്ലെങ്കിൽ ഇന്നും ഒന്നും അല്ല എന്നുള്ള രൂപത്തിലേക്ക് പിന്നെ ആ ഒരു ചിന്താഗതിയിൽ എത്താറുണ്ട് എന്നുള്ളതാണ്. മറ്റു ചില ആളുകൾ എന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലേ, എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ ഇപ്പോൾ ഞാനൊരു മോശക്കാരനാവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ഗ്യാങ്ങിൽ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും എത്തിച്ചേരാറുള്ളത്. എത്തിച്ചേർന്നത് ഏത് മാർഗത്തിലാണെങ്കിലും പിന്നീട് ഓരോ നിമിഷവും അവർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്നും പിന്മാറാനുള്ള മനസ്സിൻ്റെ പ്രേരണ കൊണ്ടും ചെയ്തു പോയ തെറ്റിൽ പരിതപിച്ചുകൊണ്ട് കുറ്റബോധം കൊണ്ടാണ് അവരുടെ ജീവിതം മുഴുവൻ തള്ളി നീക്കുന്നത് എന്നാണ് ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളുടെയും ജീവിത കഥ നമ്മളോട് പറയണത്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് വലിയൊരു വിപത്താണ്, ഇത് മാരകമായൊരു ക്യാൻസറാണ്. ഈ ഒരു ക്യാൻസർ എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരില്ല, അത് ഏത് നിലക്ക് പരിശോധിക്കാനാണെങ്കിലും എന്ന് നമ്മളോരോരുത്തരും ഉറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ നമുക്ക് സാധിക്കും, ആ ഒരു കെണിയിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്.
4: അതെ, ഇതിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. കാരണം മക്കൾ പിന്നെ അവരുടെ യാത്രകൾ, അവരുടെ കൂട്ടുകെട്ട്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ കൂട്ടുകാരന്മാരെ കൂട്ടുകാരെ സ്വീകരിക്കുന്നിടത്തുള്ള മാനദണ്ഡം പറഞ്ഞല്ലോ. ഇപ്പോൾ ചില കുട്ടികളൊക്കെ നമ്മൾ പറയും അവൻ അടിക്കും പക്ഷേ ഞാൻ അടിക്കില്ല, ഞാൻ അവൻ്റെ അടുത്തിരിക്കും. ശരിക്കും ഇസ്ലാം അത് ശക്തമായ രൂപത്തിൽ വിലക്കുന്നുണ്ട്. ചില കുട്ടികളങ്ങനെ പറയാം, നമ്മൾ സംസാരിക്കുമ്പോൾ അതിപ്പോൾ ഞാൻ കുടിക്കാറില്ല പക്ഷേ ഞാനവിടെ ഇരിക്കും, പക്ഷേ അവൻ്റെ മിച്ചറൊക്കെ അവൻ കഴിക്കും പക്ഷേ ഞാനിത് അടിക്കില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളുകൾ ഇതൊരു അത് വളരെ നിസ്സാരമായിട്ടാണ് പറഞ്ഞത്, പക്ഷെ അത് ഇസ്ലാം വിലക്കിയ വലിയ ഒരു തിന്മയാണത്.
5: മദ്യം വിളമ്പുന്ന, ലഹരി വിളമ്പുന്ന ഒരു സദസ്സിലേക്കോ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തിലേക്കോ ഒരിക്കലും നമ്മൾ എത്തിച്ചേരാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച എന്താ പറയുക, പലപ്പോഴും പിന്നെ ഈ യൂട്യൂബിൻ്റെയും അതുപോലെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റൻ്റൊക്കെ റീലുകൾ ഇടാൻ വേണ്ടിയിട്ട് കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനോ ഒന്നല്ല, പക്ഷെ അത് വിതരണം ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ അവിടെയുള്ള ഭക്ഷണ വിഭവങ്ങൾ പരിചയപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് അതൊരു വൈറലാക്കാനും അതിൽ എന്തോ ഒരു ആനന്ദം കണ്ടെത്താനൊക്കെ മത്സരിക്കുന്ന പ്രത്യേകിച്ച് സമുദായത്തിനകത്തുപെട്ട പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വരുന്ന ഒരു കാഴ്ചക്കാണ്. ഒരിക്കലും അതുപോലെയുള്ളൊരു കാര്യങ്ങൾ യാതൊരു നിലക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അവരെ നിരുത്സാഹപ്പെടുത്താനും അവരെ ഈ സത്യം ബോധ്യപ്പെടുത്താനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്.
4: അതിൽ നിങ്ങൾ പറഞ്ഞൊരു വിഷയത്തിൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മൾ ആധുനിക കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ തലമുറയുടെ പിന്നെ ഇവരുണ്ടാവും ഈ സിനിമാ താരങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ ഒരു അവരിഷ്ടപ്പെടുന്ന ആളുണ്ടാവുമല്ലോ, അയാൾ ആരായിരിക്കും എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനായിരിക്കും, പുകവലിക്കൂല, മദ്യപിക്കൂല, അങ്ങനത്തെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കഥാനായകനാണ് അവതരിപ്പിക്കുക. പക്ഷേ ഇന്ന് കഥാനായകന്മാരതല്ല, സിഗരറ്റൊക്കെ വലിച്ച് കള്ളൊക്കെ കുടിച്ച് അങ്ങനെ നടക്കുന്ന ഒരു താരത്തെയാണ് എന്ത് ചെയ്യുന്നത്, കാണിച്ചു കൊടുക്കുന്നതും അവരെ ഫോളോ ചെയ്യാനുമാണ് കുട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ തന്നെ അവരെ താരം എന്താണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് അത് പിന്നെ പ്രകടിപ്പിക്കാൻ ഒരു പക്ഷേ അവർ ശ്രമിക്കാം എന്നുള്ളത് ഈ ഒരു. അതേപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സ് താരങ്ങൾ ഇത്തരം ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ കുടിക്കുന്നതിൻ്റെ പരസ്യം, കഴിക്കുന്നതിൻ്റെ പരസ്യമൊക്കെ ആരാ കൊടുക്കുന്നത്, പിന്നെ ലോകോത്തര ബ്രാൻഡായ ആളുകളാണ് അല്ലേ. അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് തോന്നി ഇത് ഇവർ പരസ്യത്തിൽ അഭിനയിക്കുകയാണ്, അവരൊരിക്കലും ഇത് ഉപയോഗിക്കുന്നില്ല, പക്ഷേ കുട്ടികൾക്ക് തോന്നുന്നത് അവരൊക്കെ കഴിക്കുന്നതാണല്ലോ അതുകൊണ്ട് നമുക്കും അത് കഴിക്കാം എന്നുള്ളൊരു കാര്യത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് വലിയ ഒരു അപകടമാണ്.
5: അതെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിലാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ വിപണനം ചെയ്യുന്നതും വിതരണക്കാരാവുന്നതും കുട്ടികൾ പിന്നെ ഏറ്റവും കൂടുതൽ അതിൽ അകപ്പെടുന്ന ഒരു സീസൺ കൂടിയാണ് ഈ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന ഒരു വേദി. അത് ഫുട്ബോൾ ആവട്ടെ ക്രിക്കറ്റ് ആവട്ടെ എന്നുള്ളതാണ്. അർദ്ധരാത്രി ഒക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ ലഹരി വസ്തുക്കളെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇത് എൻ്റെ മനസ്സിലേക്ക് ഒരു ചർച്ച കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, പിന്നെ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് കുറച്ച് ഉൾനാട്ടിൽ കുറച്ച് പിന്നെ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ആളാണ് ആ ഒരു പ്രദേശത്തെ പിന്നെ പോലീസ് ഓഫീസറുള്ളത്. അപ്പൊ അദ്ദേഹം പിന്നെ ഈ തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പല കാര്യങ്ങളും കാണുന്നുണ്ട്. ചെറിയ ചെറിയ പാക്കറ്റുകൾ കാണുന്നത്, ചെറിയ ചെറിയ പാക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ഈ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് ഡിവൈസുകളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, അതിനകത്ത് പിന്നെ ഈ ചെറിയ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുണിയുടെ ഒരു പേപ്പറിലിട്ട് എന്തോ ഒരു കെമിക്കൽ സാധനങ്ങളായിക്കാം, അതുപോലെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ ചവച്ച് തുപ്പിയതും അല്ലാത്തതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ സ്റ്റുഡൻ്റായ പോലീസ് ഓഫീസറെ ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ്. ഇപ്പോൾ നിങ്ങളീ പറഞ്ഞൊരു കാര്യമില്ലേ, നിങ്ങൾ പറഞ്ഞതിപ്പോൾ ആരാന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. എൻ്റെ മുന്നിലുള്ളത് നമ്മളെ പരിസരത്തുള്ള, അതാ ഈ പറയുന്ന ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പരിസരത്തുള്ള ഒരു യു പി സ്കൂളിലെ രണ്ട് പെൺകുട്ടികളായിട്ടാണ് ഇരിക്കുന്നത്. ഇവരെ എങ്ങാനും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ അവിടെ പിന്നെ ദൃശ്യമാധ്യമ പ്രവർത്തകർ അവിടെ വരും, ഈ കുട്ടികളുടെ ഫോട്ടോ എങ്ങാനും വന്നാൽ പിന്നീട് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടത് അവിടെ ഇങ്ങനെ ഞാനും എൻ്റെ കൂടെയുള്ള പോലീസുകാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. വനിതാ പോലീസ് ഒരാളുള്ള അപ്പോൾ രണ്ട് പേരോട് കൂടി വരാൻ പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീട്ടുകാരെ ഒറ്റയടിക്ക് വിളിച്ചറിയിച്ചാൽ അതിൻ്റെ ഒരു ദുരന്തം എന്താവുമെന്നുള്ള അറിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വിളിച്ചവരാണെങ്കിൽ നന്നായി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു എന്നാണ്. ഇത് ഈ അടുത്ത സമയത്ത് നമ്മളെ പേഴ്സണൽ ടോക്കിലോട് സാർ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിക്കുകയും, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥിനികളെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തം എത്രയാണെന്നുള്ളത്. ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സ്
4: അല്ലെങ്കിൽ
5: 12 വയസ്സ് എന്നുള്ളതാണ്. അപ്പം അത്ര കുഞ്ഞു പ്രായത്തിൽ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വിദ്യാർത്ഥിനികൾ വരെ ഉണ്ട് എങ്കിൽ ഇത് ഇത്രയും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതീവ ശ്രദ്ധയോടുകൂടിയിട്ടാവണം നമ്മുടെ ഓരോ കാൽവെപ്പും. ഇതൊക്കെ ഇങ്ങനെ പരക്കാനുള്ളൊരു കാരണം ഒന്ന് ഈ സോഷ്യൽ മീഡിയയിൽ, നിങ്ങൾ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഹീറോയിസം കാണിക്കാനും റീച്ച് കിട്ടാനും അതല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഹൈപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഇതുപോലുള്ള കുറച്ച് വീഡിയോസൊക്കെ കിട്ടാനുള്ളതാണ്. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുക, ഇവിടെ വൈബാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പിന്നെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ ആ രൂപത്തിലുള്ളതാണ്. രണ്ടാമത്തത് എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്യാനുള്ള ഒരു ഒരു പിന്നെ ദുർവാശിയും ഇതൊക്കെ യുവസമൂഹത്തിലും കുട്ടികളിലൊക്കെ ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു മുതിർന്ന ഒരാൾ എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ അയാളത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരെ നിങ്ങളാരാ ഇത് ചോദിക്കാനെന്നുള്ളത്. ഇപ്പോൾ അവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മളൊക്കെ ഒരു സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു പ്രക്രിയ അന്ന് നടന്നിരുന്നു. എന്താ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എൻ്റെ ഉപ്പയല്ല എന്നെ പലപ്പോഴും എന്ത് ചെയ്യുക, തിരുത്താം. ആ നാട്ടിലുള്ള ഏതൊരു മുതിർന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ തിരുത്താൻ പറ്റിയിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്നെ നേരിട്ട് തിരുത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ ഉപ്പയോട് പറയുമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ആരാ ഒരു പ്രവർത്തനം ചെയ്യണത്, അത് വല്ലാത്തൊരു കാര്യം തന്നെയാണെന്നുള്ളത്. ഇതൊക്കെ അപ്പോൾ ഒരു പോലീസുകാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അയാളോട് പോലും തട്ടിക്കയറുന്ന ഒരു സാഹചര്യം, അതിങ്ങനെ പിന്നെ ഫോണൊക്കെ പിടിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ നാടിൻ്റെ നന്മയെ കെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അത് രക്ഷിതാക്കളായ ആളുകൾക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം തരും. നമ്മളെ മക്കളെ തീർച്ചയായും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, നമ്മളെ മുതിർന്ന ഒരാൾ ഉപദേശിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ മുതിർന്ന ആളുകൾ പലപ്പോഴും നമ്മളൊക്കെ എന്താ ചെയ്യൽ, എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളാരും തിരുത്താൻ പോവാറില്ല എന്നാണ്, അഥവാ തിരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ കേൾക്കുന്ന അങ്ങനെ എങ്കിലും ഇല്ലേ. അവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഒരു തിന്മ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, കൈകൊണ്ട് തടുക്കാൻ
4: പറ്റുന്നതാണെങ്കിൽ,
5: മൂന്ന് നിർദ്ദേശങ്ങൾ കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും അതിനെ എന്ത് ചെയ്യണം, വിലക്കണം എന്നുള്ളതാണ്. ഇനി അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും ഒരു വെറുപ്പ്
4: ഉണ്ടാവണം,
5: അത് അവർക്ക് കൂടി ബോധ്യമാണ് രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ഒരു തിന്മകളോട് ഒരിക്കലും എനിക്ക് രാജിയാവാൻ കഴിയില്ല എന്നത് പൊതുസമൂഹത്തിൻ്റെ എന്നുള്ളൊരു കാഴ്ചപ്പാടാവണം, അതുപോലെ തന്നെ ഒരു പോളിസി ആവണം എന്നുള്ളതാണ്. അവിടെ നമ്മളൊക്കെ പിന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ്, പിന്നോട്ട് പോകണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഈ അനാവശ്യമായ പിന്നെ വാഗ്വാദങ്ങളും, അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മൾ പോലും അറക്കാൻ കേൾക്കാൻ അറക്കുന്ന വാക്കുകളൊക്കെയാണ് പലപ്പോഴും കുട്ടികളുടെ നിന്ന് കേൾക്കുക. നിങ്ങളാരാത് ചോദിക്കുക, നിങ്ങളെന്താ
4: സദാചാരം,
5: അങ്ങനെയുള്ള രൂപത്തിലൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അവിടെ നമ്മൾ പ്രത്യേകം ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇതെൻ്റെ ബാധ്യതയാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം, ഇടപെടേണ്ട മേഖലയിൽ നമ്മൾ ഇടപെടണമെന്നാണ് പറയുന്നത്.
4: ഇതിൽ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ചെറിയ പെൺകുട്ടികളെ കാര്യം പറഞ്ഞല്ലോ, സത്യത്തിൽ ഇവരൊക്കെ ഒരു ട്രാപ്പിൽ കുടുങ്ങിയിട്ടാണ് ഇതൊക്കെ വരുന്നത്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇതിപ്പോൾ ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതിനൊക്കെ പിറകിൽ എന്തുണ്ട്, ഇതിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക നല്ല പ്ലാനിങ്ങുള്ള ഒരു റാക്കറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പം നമ്മുടെ ഒരു തെക്കേ ജില്ലയിൽ ഞാൻ കുറച്ച് കാലം അവിടെ ആ സമയത്തുണ്ടായ സമയത്ത് ഇതേപോലെ തന്നെ ഒരു ചെറിയ കുട്ടിയെ ഒരു 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയുടെ ബാഗിൽ നിന്നും വനിതാ പോലീസ് മഫ്തിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് കിട്ടി എന്ത് ചെയ്തു ബാഗിൽ നിന്ന് പരിശോധിച്ചിട്ട് ഇങ്ങനെ ഈ മയക്കുമരുന്നിൻ്റെ ചെറിയ പൊതികൾ കണ്ടെടുത്തു. കാരണം ഈ കുട്ടി പോലും ഇത് അറിയുന്നില്ല എന്നുള്ള ഇതാരോ തന്നു ആർക്കോ കൊടുക്കാൻ വേണ്ടി തന്നു. അപ്പോൾ കുട്ടികൾ ഉപയോഗിച്ചിട്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ചിലപ്പോൾ അതിന് ഇവർ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ടാവാം. എന്തോ എന്താണെങ്കിലും ഇങ്ങനെ പെട്ടുപോകുന്നവരുണ്ട് ഈ വിഷയത്തിൽ, അറിയാതെ പെട്ടുപോകുന്നവർ. അത് ലഹരിക്ക് അടിമയാകുന്നതും അറിയാതെ പെട്ടുപോകുന്നവരുണ്ട്, പിന്നീട് പിന്നെ നിർബന്ധമായ ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോകണം. അപ്പോൾ ഇത്തരം ചതിക്കുഴികളുണ്ട്, ഈ ചതിക്കുഴികളെപ്പോലും തിരിച്ചറിയണം. ഇപ്പോൾ അടുത്ത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന അവർ ടൂറ് പോയതാണ്, നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ കോഴിക്കോട് ജില്ലയിലുള്ളവർ തിരിച്ചു വന്നപ്പോൾ കാറ് പരിശോധിച്ചപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അവരെല്ലാവരും പെട്ടു. അതിലെ സ്ത്രീകളാണ്, അവരാരും അറിയില്ല. അപ്പോൾ ഇത്തരം ചതിക്കുഴികളെ ഇതിലുണ്ട് എന്നുള്ളത് എന്താണ് നമ്മളൊരിക്കലും മറന്നു പോകാൻ പാടില്ല, അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ.
5: അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം, നമ്മളാരും അറിയാത്ത രൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മളെ യാത്രയും നമ്മളെ ഇടപഴകലൊക്കെ പരിചിതരായ ആളുകളായിട്ട് മാത്രമാവുക എന്നുള്ളതാണ്. അതുപോലെ വേലി തന്നെ വിള തിന്നുന്ന സാഹചര്യമുണ്ട്, അഥവാ ലഹരിക്കെതിരെയുള്ള പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് പകൽ വരികയും രാത്രി ആയാൽ അതിൻ്റെ പിന്നെ പ്രയോക്താക്കളും വിതരണക്കാരൊക്കെ ആക്കി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായ പരിചയമുള്ള ആളുകളുമായിട്ട് നമ്മൾ സൗഹൃദം ഉണ്ടാവും, അവരുമായിട്ട് നമ്മുടെ ഇടപാടുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരങ്ങൾ അടക്കം ആ രൂപത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. പിന്നീട് പിന്നെ ഈ ലഹരി ആദ്യമൊക്കെ പലപ്പോഴും ഇതിലേക്ക് എത്തുന്നറിയോ, നീ ഇത് ഉപയോഗിക്കേണ്ടതില്ല, നിന്റെ കൂട്ടുകാർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ആ കൊടുക്കുന്നതിലൂടെ പൈസ നിനക്ക് കിട്ടുമെന്ന് പറയുമ്പോഴാണ് കുട്ടികൾ കൗതുകത്തിന് വേണ്ടിയിട്ടും ക്യാഷ് ഉണ്ടാക്കാനും വേണ്ടിയും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസങ്ങൾ കൂട്ടുകാർക്ക് ഇതിങ്ങനെ കൊടുക്കുന്നതിലൂടെ ആളും എന്ത് ചെയ്യേണ്ടി വരും, നിർബന്ധിതമായി ഈ വസ്തു ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ വിതരണക്കാരായിട്ടായിരിക്കും, ഒരു വിതരണക്കാരനായിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, പിന്നീട് അതിൻ്റെ ഉപയോഗിക്കുന്ന ആളായിട്ട് മാറും. അതുപോലെ തന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഏതെങ്കിലും ഒരാൾ ഇതൊന്ന് ജസ്റ്റ് വാ ഞാനില്ല എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ചായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ പിന്നെ എന്ത് ചെയ്യും, വീണ്ടും അതുവരെയൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക, പിന്നീട് എന്ത് വേണം, ക്യാഷ് വേണം,
4: ക്യാഷ് വേണം,
5: നിനക്ക് ഇത്രയും തന്നത് ഫ്രീ, ഇനി എന്തായാലും പൈസ അല്ലാതെ തരാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്രയും സമയം കിട്ടിയപ്പോഴേക്കും ഈ കുട്ടി എന്തുണ്ടാവും, ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും അല്ലേ. പിന്നീട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിയിട്ടുണ്ടാവും, അവനത് കിട്ടൽ നിർബന്ധമാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആളുകൾ തന്നെ പറഞ്ഞു കൊടുക്കണം, ഓക്കെ നിനക്ക് തരാം, പക്ഷേ എന്ത് ചെയ്യണം,

0: പുളി കൂട്ടുന്ന സമരം വരെ ചെയ്യണമെന്ന് പറഞ്ഞ ചില ആളുകളുണ്ടല്ലോ, അവരൊക്കെ കൊണ്ടുവന്ന ചില എന്താണ്
1: ഹിഡൻ
0: അജണ്ടകളാണ് എന്ത് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ദുരന്തമാണ്. തിരിച്ചറി ഇപ്പോഴും നമുക്ക് വൈകിട്ടില്ല ഇത്തരം ആളുകളിൽ നിന്നും അകലാനും അവരെ ഒറ്റപ്പെടുത്താനും അല്ലേ, പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കി പിന്മാറാനൊക്കെ നമുക്ക് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി.
1: ഇവര് പലപ്പോഴും മുന്നിൽ വെക്കുന്ന കാര്യം തരും, ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്.
0: അതെ,
1: നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പഠനം ഇതിൻ്റെ പിന്നിൽ നമ്മൾ നടത്തണം എന്നുള്ളതാണ്. ആ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം തരും, ഒരു പുകവലിക്കുന്ന ആള് അയാളുടെ ശരീരത്തിന് ഇഞ്ചായിട്ടാണ് കൊല്ലുന്നത്.
0: അതെ
1: അല്ലേ, അത് അതിൻ്റെ കവറുകളിലൊക്കെ ഏത് പുക പിന്നെ പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിലും അതിൻ്റെ കവറുകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് നാട്ടിലാണോ വിൽക്കുക ആ നാട്ടിലെ ഭാഷയിലുണ്ടാവും, എല്ലാവർക്കും തിരിയുന്ന മറ്റു ഭാഷയിലും ഉണ്ടാവും. ഒരു പുകവലി ഉൽപ്പന്നവും എന്താ പറയുക ആരോഗ്യത്തിന് ഊർജം നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ, അവിടെയൊക്കെ കാണുന്ന എന്താണ് ഹാനികരം എന്നുള്ളതാണല്ലോ.
0: തീർച്ചയായിട്ടും
1: അതെ, മദ്യത്തിന്റെ പേരിലാണ്. അപ്പോൾ പുകവലി എന്ന് പറഞ്ഞാൽ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതാണ്. മദ്യം എന്ന് പറഞ്ഞാൽ അതും എന്താണ്, പുകവലിയേക്കാൾ ഒരല്പം വേഗതയിൽ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുന്നതാണെന്നുള്ളതാണ്. കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളൊന്ന് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, ഉപയോഗിക്കുന്ന ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണിൽ ഇത് പറയുമ്പോൾ നല്ല ഒരുപാട് വിഷ്വലുകൾ വരുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ പഴയ ഒരു പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, വണ്ടൂർ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഒരു ഭ്രാന്തനെ പോലെ അലമുറയിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്താണ് ഇയാൾ ഇങ്ങനെ ഭ്രാന്തമായി. അപ്പോൾ അയാൾ ഉപയോഗിച്ചിട്ട് അധിക വർഷം ആയിട്ടില്ല. പിന്നെ സ്കൂളിലേക്ക് പോകുന്നൊരു സമയത്ത് ആദ്യത്തെ 2 വർഷമൊക്കെ അദ്ദേഹത്തിന് കണ്ടുള്ളൂ. പിന്നീട് അദ്ദേഹം ഇന്ന നാട്ടുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ ആ നാട്ടുകാരൻ അയാളൊക്കെ മരിച്ചു പോയിട്ട് എത്ര കാലമായി ഉപയോഗിച്ച് അന്ന് ഈ കഞ്ച അതന്നെ അയാളൊരു അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിന് മേലെ എന്തായാലും ജീവിച്ചിട്ടില്ല.
0: ഇപ്പോൾ നമുക്കറിയാം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇതിന് അഡിക്ഷനായ ആളുകൾ വളഞ്ഞും തൂങ്ങിയും ഒക്കെ ഒടിഞ്ഞൊക്കെ നടക്കുന്ന എന്ത് ജീവിതം എന്താണ് ഇപ്പോൾ ഇവർ മൈ ബോഡി മൈ ചോയ്സ്
1: അല്ല ഈ ആസ്വാദനം അതുപോലെ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ മനസ്സിലാക്കിയത്? അപ്പോൾ ജീവിതം ഇങ്ങനെ വളഞ്ഞു കുത്തി ഒന്നിനും കൊള്ളാത്തവരായിട്ട് ഭ്രാന്തമായി നടക്കുന്നതാണോ അടിച്ചു പൊളിക്കൽ? ഇപ്പോൾ കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം ലൈഫ് കിട്ടുന്നത് 5 വർഷം അല്ലെങ്കിൽ 10 വർഷം വരെയാണെന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ നമുക്ക് കിട്ടുന്നത്. ഇനി ആർക്ക് പരിശോധിച്ചാലും കാണും ഡോക്ടർമാർ പറയുന്ന, അപ്പോൾ പല ഡോക്ടേഴ്സിൻ്റെ അത് പ്രത്യേകിച്ച് ഫോറിൻ ഡോക്ടേഴ്സൊക്കെ ഈ രാസലഹരികൾ അല്ലെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു ശരിയായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മാക്സിമം 1 മുതൽ 2 വർഷം വരെയാണെന്നാണ്. ആ 2 വർഷം കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരായി ജീവച്ഛവമായിട്ട് ജീവനുണ്ടെങ്കിൽ അഥവാ ജീവിതവും ജീവനുണ്ടെങ്കിൽ ഒരു മരിച്ചു ജീവിക്കുന്നത് തുല്യമായിട്ടാണ് അവർ ജീവിക്കുന്നതെന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തമായ വിവരങ്ങളും ഡാറ്റകളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ ആരെങ്കിലും വിവരമുള്ളവരാരെങ്കിലും സ്വബോധമുള്ള ആരെങ്കിലും ജീവിക്കണമെന്നും ആ എനിക്ക് കിട്ടിയ ഈ ആയുസ് ഏറ്റവും ധന്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതുപോലെയുള്ള ദുരന്തങ്ങളിലേക്കും വിഷങ്ങളിലേക്കും നാശത്തിലേക്കും എത്തും.
0: അതെ, അത് ആസ്വാദനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതല്ലല്ലോ. ഒരു കുടുംബജീവിതം, മക്കൾ, ഭാര്യ അല്ലേ, പിന്നെ മറ്റുള്ളവർ, യാത്രകൾ, ഇതൊക്കെയാണ് ആസ്വാദനം. അവരുമായിട്ടുള്ള സല്ലാപങ്ങൾ ഇതൊക്കെയാണല്ലോ. ഇതൊന്നുമില്ലാതെ ഒന്നിനും കഴിയാതെ ജീവച്ഛവമായി കഴിഞ്ഞിട്ട് എന്ത് കാര്യം? അതൊന്നും ആസ്വാദനമല്ല. അപ്പോൾ ഇത്തരം പിന്നെ വാർത്തകളിൽ അല്ലെങ്കിൽ ഇത്തരം അറിയിപ്പുകളിൽ പിന്നെ ഇവർ പറയുന്നത് കേട്ടാൽ നമുക്ക് വലിയ രസമൊക്കെ തോന്നും, ഇതാണ് നല്ലത് എന്നൊക്കെ. പക്ഷേ അതിലൊന്നും വീണ് പോകാതെ പിന്നെ യഥാർത്ഥത്തിലുള്ള ലൈഫിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് നൽകിയിട്ട്
1: അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇത് ജീവിതം അടിച്ചു പൊളിക്കാനും ആസ്വദിക്കാനൊക്കെ ആണ് എങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതാണ് ന്യായം പറയാനുള്ളത് എങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യണം? അവർ തുടങ്ങി വെച്ച അതേ സൗഹൃദത്തിൽ നിരന്തരമായി എന്നും കൂട്ടുകൂടി ആ സൗഹൃദത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങി ആ സ്നേഹവും അവർക്കിടയിൽ പിന്നെന്താ പറയുക സ്നേഹവും അതുപോലെ തന്നെ ആ മറ്റേ പരസ്പരം കോർത്തിണക്കൊക്കെ വേണമെന്നുള്ളത്. പക്ഷേ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് ഒരാളെ കൊണ്ട് സ്വന്തം സുഹൃത്തായി ഒരുമിച്ച് മദ്യപിക്കുക ഒരുമിച്ച് ലഹരി ഉപയോഗിക്കുകയും ചെയ്ത ആളുകൾ പരസ്പരം അങ്ങോട്ടും കടിപിടി കൂടുന്നുണ്ട്. ഇതാണോ ജീവിതത്തിൻ്റെ അടിച്ചു പൊളിക്കലും? ഇതാണോ ജീവിതത്തിൻ്റെ പിന്നെ യഥാർത്ഥമായ സന്തോഷം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും മാരകമായ വിഷമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഇത് ഉപയോഗിക്കുന്ന ഏതാളുകളോടും സത്യസന്ധമായി അവരുടെ അനുഭവങ്ങൾ പറയാൻ പറഞ്ഞാൽ കണ്ണീരിൽ ചാർന്ന അവരനുഭവിക്കുന്ന ഒരുപാട് ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒരു 10 നോർമൽ മനുഷ്യർ അനുഭവിക്കുന്നതിനേക്കാൾ

0: അതിൻ്റെ എത്രയോ ഇരട്ടി ദുഃഖവും പിന്നെന്താ പറയുക കുറ്റബോധമാണ് ഇങ്ങനെയുള്ള ഓരോരുത്തർ ലഹരി വസ്തു ഏത് ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊക്കെ സങ്കടങ്ങളുണ്ടാവും, പക്ഷെ ആ സങ്കടങ്ങൾക്ക് ഒരു പരിധിയില്ലേ.
1: പക്ഷെ
0: ഈ മദ്യപാനിയായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ സങ്കടം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്തതിന് അത്രമാത്രം പാപഭാരവും കുറ്റബോധമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പം എന്തിനാണ് ഇതുപോലെ പൈസ കൊടുത്ത് ജീവിതം നശിപ്പിച്ച് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളിലേക്ക് എത്തിയിട്ട് എന്താണ് നമുക്ക് കാര്യം? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യുവതലമുറയിൽപ്പെട്ട ഓരോ ആളുകളും, എൻ്റെ വളരെ മാന്യരായ സുഹൃത്തുക്കളെ, നമുക്ക് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിനെ കാർന്നു തിന്നുന്ന, അതിനെ നശിപ്പിക്കുന്ന, അതൊന്നും അല്ല ഈ ഒരു ഊർജ്ജവും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഇതുപോലെയുള്ള ചതിക്കുഴിയിലേക്ക് എത്തിയിട്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? ഇതുപോലെയുള്ള ചതിക്കുഴിയിലേക്ക് എത്തിയ ആളുകളുടെയൊക്കെ ജീവിതവും കുടുംബവും പരിശോധിച്ചാൽ കണ്ണീരിൻ്റെയും സങ്കടത്തിൻ്റെയും ദുഃഖങ്ങളുടെയും കഥകളും കാഴ്ചകളും അല്ലാതെ എന്താ നമ്മൾ കാണുന്നത്? അതുകൊണ്ട് അതിനോട് നോ പറയാനും അതിലകപ്പെട്ടവരെ വളരെ സ്നേഹത്തോടുകൂടി അതിൽ നിന്നും രക്ഷപ്പെടുത്താനും നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നാണ് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നാം ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകല്ലാഹു ഖൈറൻ കസീറ. ഇന്നത്തെ സ്നേഹക്കൂട് ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട ഓരോ ആശയവും നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. നമ്മോടൊപ്പം ചെലവഴിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഇന്നത്തെ അതിഥികളായ ഷമീം വണ്ടൂരിനും ഹനീഫ വണ്ടൂരിനും നന്ദി. വീണ്ടും മറ്റൊരു മനോഹരമായ കൂടിക്കാഴ്ചയിൽ കാണാം. പീസ് റേഡിയോ കേൾക്കൂ, അറിവ് പങ്കിടൂ, നന്മ ജീവിതമാക്കൂ.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ സലഫി ദുറൂസ്, മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ പീസ് റേഡിയോ സലഫി ദുറൂസിൽ ഇന്ന് നുബുവത്തിന്റെ തെളിവുകൾ. അവതരിപ്പിക്കുന്നത് അബൂബക്കർ സലഫി.
6: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രദ്ധാക്കളെ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, ആ കൂട്ടത്തിൽ ഇസ്ലാമിക വിശ്വാസങ്ങളുടെ ചില പ്രത്യേകതകളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിലൊന്ന് അന്നഹ തുവാഫിഖുൽ ഫിത്തറ, അത് ഫിത്തറത്തിനോട് യോജിക്കും എന്നാണ്. ഫിത്തറത്ത് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ശുദ്ധ പ്രകൃതം എന്നൊക്കെ അതിന് പൊതുവെ അർത്ഥം പറയാറുണ്ട്. അപ്പം എന്താണ് ഈ ശുദ്ധ പ്രകൃതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിലേറ്റവും പ്രധാനമായി ഏക ദൈവ വിശ്വാസം അഥവാ തൗഹീദ്. അപ്പം അതാണ് ശുദ്ധ പ്രകൃതം. കാരണം അള്ളാഹു ആണ് ലോകത്തിൻ്റെ സ്രഷ്ടാവ്, അള്ളാഹ് അല്ലാത്തവരൊക്കെ സൃഷ്ടികളാണ്. അപ്പം അങ്ങനെ ഉള്ള സ്രഷ്ടാവിന് മാത്രമേ ഇബാദത്ത് കൊടുക്കാവൂ, മറ്റുള്ളവരൊന്നും അതിനർഹരല്ല എന്ന് മനസ്സിലാക്കുക വളരെ പ്രാഥമികമായൊരു വിവരമാണ്. അപ്പോൾ ശുദ്ധ പ്രകൃതം, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹുവാണ് സത്യം, അൽ ഹഖ് അവനാണ്. എന്നവ അന്നമ യദൂന മിന്ദൂനിഹിൽ ബാത്തിൽ, അവനെ കൂടാതെ അവർ ആരൊക്കെ ആരാധിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ അത് മുഴുവനും ബാത്തിലാണ്. അപ്പോൾ റബ്ബിനുള്ള ആരാധന മാത്രമാണ് ഇവിടെ ഹക്ക്, അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധന. അതാർക്കാണെങ്കിലും, അത് മനുഷ്യർക്കാണെങ്കിലും, അതേ ലോകത്തിലെ മറ്റ് സൃഷ്ടിജാലം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ അങ്ങനെ തുടങ്ങി, അതുപോലെ ഭൂമിയിലെ വസ്തുക്കൾ ഏതിനാണെങ്കിലും, അതിൻ്റെ മുമ്പിൽ പ്രാർത്ഥനകളും നേർച്ചകളും അർപ്പിക്കുന്നത് വളരെയേറെ തരം താഴ്ന്ന, ഏറ്റവും അധപ്പതിച്ച രൂപമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം എന്ന് പറയുന്നത് ഏകനായ റബ്ബിന് മാത്രം ഇബാദത്ത് കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രകൃതവും. അങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രകൃതം, അത് അവൻ്റെ ഉള്ളിൽ ഊട്ടപ്പെട്ടിട്ടുണ്ട്. ഏകനായ സ്രഷ്ടാവ്, അവനെപ്പറ്റിയുള്ള ബോധം എല്ലാവരുടെയും മനസ്സിൽ ഊട്ടപ്പെട്ടൊരു കാര്യമാണ്. അതാണ് പിന്നെ ഇസ്ലാം ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്നത്. എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ബോധം അതിനെ ഉണർത്തുകയാണ് ഇസ്ലാം പ്രവാചകന്മാരിലൂടെയൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രകൃതം പലപ്പോഴും അതിനെതിരെ മനുഷ്യർ പ്രവർത്തിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അത് പലതിൻ്റെയും കാരണമാവാം. ഒന്നുകിൽ അവൻ്റെ ഫിത്രത്ത് ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് അത് ഉണർത്തപ്പെടുമ്പോൾ അവൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരും. അതല്ലെങ്കിൽ വല്ല പരിഷ്കാരത്തിൻ്റെ പേരിലോ വല്ല ഫാഷൻ്റെ പേരിലോ ഒക്കെ ബഹുദൈവത്വമാണ്, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും ആരാധ്യരാക്കുന്ന പ്രവണതയാണ് നല്ലത് എന്നോ അല്ലെങ്കിൽ പൂർവികരുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ടോ, അവരുടെ പൂർവികർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ട അവൻ്റെ വാപ്പപ്പന്മാരുടെ, അവർ പറഞ്ഞു കൊടുത്തത് അങ്ങനെ സ്വീകരിച്ചു പോരുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശുദ്ധ പ്രകൃതത്തിനെതിരായിട്ടാണ് അവർ പല കാരണങ്ങളാലും നീങ്ങുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഈ ശുദ്ധ പ്രകൃതം അതിനനുസരിച്ചാണ് പോവേണ്ടത്. അതാണ് ഇസ്ലാമിൻ്റെ അഖീദ എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദം അലൈഹിസ്സലാം മുതൽ ഈ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവേ മനുഷ്യൻ്റെ ചരിത്രം പറയലുണ്ട് ചിലർ, കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വെറും ഊഹങ്ങളാണ്. എന്നിട്ട് മനുഷ്യർ തന്നെ മറ്റ് ജീവികളിൽ നിന്ന് പരിണമിച്ചു വന്നതാണ് എന്നൊക്കെ പറയും. വാസ്തവത്തിൽ അത് മുഴുവനും കളവുകളാണ്. ഇസ്ലാം അതിനെ ശക്തമായി എതിർക്കുന്നു. എന്ന് മാത്രമല്ല, മനുഷ്യരുടെ ഏറ്റവും പൂർണ്ണ രൂപം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന അല്ലെങ്കിൽ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിൻ്റെ വലിപ്പം 60 മുഴം ഉണ്ടായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഏറ്റവും ആരോഗ്യമുള്ള സുന്ദരമായ വലിപ്പമുള്ള രൂപത്തിൽ, പിന്നെ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഉള്ള പരിണാമ സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ നേരെ വിപരീതം. ഇതുപോലെ മനുഷ്യൻ്റെ വിശ്വാസവും, അതും ചിലരൊക്കെ പറയാറുണ്ട്. പിന്നെ അത് വിശ്വാസത്തെ പറ്റിയിട്ട് പഴയ കാലത്തൊക്കെ ഭൗതിക വിശ്വാസമായിരുന്നു, പക്ഷെ അതൊക്കെ തെളിയിക്കപ്പെടാത്ത വിഷയമാണ്. എന്നാൽ നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ പറ്റും, ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യർ ആദം അലൈഹിസ്സലാം, ഹവ്വ അലൈഹിസ്സലാം, ഇവരുടെയൊക്കെ വിശ്വാസം, അവരുടെ അഖീദ ഏകദൈവ സിദ്ധാന്തമായിരുന്നു എന്നത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. അപ്പോൾ ആദം അലൈഹിസ്സലാം മുതൽ, ആദം അലൈഹിസ്സലാമിനെ റബ്ബ് സൃഷ്ടിച്ചു, എന്നിട്ട് ആ റബ്ബ് ചില നിർദ്ദേശങ്ങൾ നൽകി അതനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് മാത്രം റബ്ബിന് മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ടാണ് മഹാനായ ആദം അലൈഹിസ്സലാമും പിന്നെ അദ്ദേഹത്തിലൂടെ വന്ന മക്കളും നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ശിർക്ക് വരുന്നത് വരെ ഈ ശുദ്ധ പ്രകൃതിയിൽ തന്നെ ഒരു 10 തലമുറ അങ്ങനെ തന്നെ വന്നു എന്ന് പറഞ്ഞ. അപ്പോൾ മനുഷ്യ ചരിത്രം എടുത്തു നോക്കുമ്പോൾ തുടക്കത്തിലെ 10 തലമുറയും ഏകദൈവ സിദ്ധാന്തത്തിലായിരുന്നു, അഥവാ ശുദ്ധ പ്രകൃതത്തിലായിരുന്നു. ആ ഒരു ശുദ്ധ പ്രകൃതം മനുഷ്യന് ഉണ്ടാക്കിക്കൊടുത്തത്, അവരുടെ പ്രകൃതത്തിൽ ഊട്ടിക്കൊടുത്തത് അള്ളാഹുവാണ്. അതിനെപ്പറ്റി അനേകം പ്രമാണങ്ങൾ പറയാനുണ്ട്. ഞാൻ ചിലതിവിടെ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന് സൂറത്തുർ റൂം 30-ാമത്തെ വചനം, ഫഖിം വജിഹക്കലിദ്ദീനി ഹനീഫ, ആകയാൽ താങ്കൾ താങ്കളുടെ മുഖത്തെ ദീനിലേക്ക് നേരെ ചൊവ്വ നിർത്തുക. എങ്ങനെ? ഹനീഫൻ, ഹനീഫായി, അതായത് ശിർക്കില്ലാതെ ഋജുമാനസനായി അള്ളാഹുവിലേക്ക് മാത്രം മുഖം തിരിക്കുക. അവൻ സൃഷ്ടിച്ച സൃഷ്ടികളൊന്നും ആരാധ്യരല്ല. അതുകൊണ്ട് അവരിലേക്ക് ഇബാദത്ത് കൊടുക്കാതെ, അവരെ തൃപ്തി നോക്കാതെ, മറിച്ച് ഏകനായ റബ്ബിലേക്ക് മാത്രം മുഖം തിരിക്കുക. ഫിത്രത്തുള്ള അതാണ് റബ്ബ് ഊട്ടിയ ഫിത്രത്ത്, ശുദ്ധ പ്രകൃതം. അപ്പോൾ ഈ റബ്ബുമായി മാത്രം ഇങ്ങനെ മറഞ്ഞ രൂപത്തിൽ ഉപകാര ഉപദ്രവവും ഒക്കെ റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടാകുക, അങ്ങനെയുള്ള കഴിവ്. അതല്ല, സൃഷ്ടികളുടെ ഭാഗത്തുനിന്നല്ല, അവർക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ റബ്ബിലേക്ക് മാത്രം തിരിയുന്നൊരു പ്രകൃതം, ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ പറ്റിയുള്ള ഈ ബോധ്യം, അതാണ് റബ്ബ് ഊട്ടിയ ഫിത്രത്ത്. അതാണ് ഫിത്രത്തല്ലാ അല്ലത്തി ഫത്തറ നാസ അലൈഹ ലാ തബ്ദീല ലി ഖൽഖി, റബ്ബിൻ്റെ സൃഷ്ടിയിൽ യാതൊരു മാറ്റം വരുത്തലുമില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതത്ര വക്രതയില്ലാത്ത ദീൻ. അപ്പോൾ അതാണ് ശുദ്ധമായ ദീന്. അപ്പോൾ ഒരു ദീനിൻ്റെ അടിത്തറ എന്ന് പറയുമ്പോൾ കലർപ്പില്ലാത്ത ഏകദൈവ ആരാധന, ആ സിദ്ധാന്തം. അത് റബ്ബ് മനുഷ്യരുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വച്ചൊരു കാര്യമാണ്. അപ്പോൾ ആദം അലൈഹിസ്സലാം അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിൽ ഈ ശുദ്ധമായ അഖീദ അതാണ് ഊട്ടിക്കൊടുത്തത്. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ശേഷമുള്ള മക്കളിൽ, അദ്ദേഹത്തിലൂടെ ഉണ്ടായ മക്കൾ ഒരു 10 തലമുറ, അതിനെപ്പറ്റി നമ്മൾ സൂചിപ്പിച്ചു. ഇനി പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം അതെന്താണ്? വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ളുഹൂരിഹിം ദുര്രിയ്യത്തുഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലു ബല ശഹിദന അൻ തഖൂലു യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദ ഗാഫിലീൻ. താങ്കളുടെ രക്ഷിതാവ് ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ നിന്ന്, അവരുടെ മുതുകിൽ നിന്ന് അവരുടെ മക്കളെ പുറത്തെടുത്ത സന്ദർഭം ഓർക്കുക. ഓ അശ്ഹദവും, അവരെ സാക്ഷി നിർത്തി, അലാ അൻഫുസിയും, ഓരോരുത്തരെയും സാക്ഷി നിർത്തുകയാണ്, അവരെ സാക്ഷ്യം വഹിപ്പിക്കുകയാണ്. എന്ത്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ. കാലു, അവർ പറഞ്ഞു, ബല, അതെ ഷഹീദന, ഞങ്ങൾ സാക്ഷി നിന്നിരിക്കുന്നു, സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പം എന്താണിത്? ഈ ലോകത്തിലേക്ക് മനുഷ്യർ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവരുടെ റൂഹുകളെ, അതല്ലെങ്കിൽ അവർ ആരൊക്കെയാണ് ഈ ലോകത്തിലേക്ക് വരാനുള്ള മനുഷ്യർ, അവരെ മുഴുവനും ആദം അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് പുറത്തെടുത്തിട്ട് അവരുടെ മനസ്സിൽ റബ്ബ് സന്നിവേശിപ്പിക്കുന്ന വിഷയമാണ് ഏകദൈവ സിദ്ധാന്തം. ഈ ലോകത്തിൻ്റെ റബ്ബിനെ പറ്റിയുള്ള ബോധ്യം കൃത്യമായി മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഒരു പ്രകൃതം അവർക്ക് നൽകുകയാണ്. ഇതെന്തിനാണ്? അൻ തഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്തിൻ്റെന്ന് നിങ്ങൾ പറയാതിരിക്കാൻ, ഇന്നാ കുന്നാൻ ഹാദ ഓഫിൽ, ഇതിനെപ്പറ്റി ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്ന് പറയാതിരിക്കാൻ. ഞങ്ങൾക്കങ്ങനെ സൃഷ്ടാവിനെ അറിയില്ലല്ലോ, ഈ ലോകത്തിൻ്റെ നാഥനെ അറിയില്ലല്ലോ എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. കാരണം അവരുടെ മനസ്സിൽ റബ്ബ് ഊട്ടിയ ഒരു വിഷയമാണത്. ഔ തഖൂലു ഇന്നമാന അഷ്റക ആബാഉന മിൻ ഖബിൽ, അല്ലേ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങളുടെ പിതാക്കളൊക്കെ ശിർക്ക് വെച്ചല്ലോ, ഇപ്പോൾ കുന്നാ ദുര്യത്തമ്മിൻ ബാദി, അവർക്ക് ശേഷം ഞങ്ങളും ഇങ്ങനെ ദുര്യത്തുകളായി മക്കളായി ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് അഫ തുഹുലിക്കുന ബിമാ ഫാലൽ മുബത്തിലൂൻ, അതുകൊണ്ട് ഈ അബദ്ധം ചെയ്യുന്നവർ, ഈ തെറ്റ് ചെയ്ത ആൾക്കാർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേട്ട് ഞങ്ങൾ പോകുന്ന, അപ്പോൾ അതിൻ്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾ പറയാതിരിക്കാൻ. ഓരോരുത്തർക്ക് സ്വന്തമായി ഈ ലോകത്തിൻ്റെ ഏകനായ നാഥനെപ്പറ്റിയുള്ള ബോധ്യം അള്ളാഹുവിൻ്റെ മനസ്സിൽ തന്നെ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് എന്നായി പറയുന്നത്. ഈ നരവംശാസ്ത്രജ്ഞരൊക്കെ ഈ കാര്യം പറയുന്നത് അതുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കാറുണ്ട്. അവർ പറഞ്ഞത് പൂച്ചക്ക് മാംസം പോലെ, ആടിന് പുല്ല് പോലെ, മനുഷ്യന് ദൈവവിശ്വാസം അവൻ്റെ പ്രകൃതത്തിൽ നിലീനമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു പൂച്ച അത് ഭക്ഷണം കഴിക്കാനായാൽ അതിന് പ്രത്യേക പരിശീലനമൊന്നും കൊടുക്കേണ്ട, അത് തന്നെ സ്വന്തം ഭക്ഷണം തേടിപ്പോവും. അത് ഏതെങ്കിലും ഭക്ഷണമല്ല, അതിന് പറ്റുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ പ്രകൃതത്തിൽ റബ്ബ് പ്രവേശിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് അതിനെ ഊട്ടിയത്. ഇതുപോലെ ഒരു ആട് തിന്നാൻ പ്രായമായാൽ അതിന് പ്രത്യേക പരിശീലനമോ ക്ലാസ്സോ ഒന്നും കൊടുക്കണ്ട, അത് തന്നെ അതിന് വേണ്ടത് തിന്നും. അതങ്ങനെ ഓരോന്നിനെയും റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ ഏകദൈവ സിദ്ധാന്തം, ഇത് മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അള്ളാഹു ഊട്ടിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ പ്രകൃതം അതാണ്. പക്ഷേ പലരും പല ഫാഷൻ്റെ പേരിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ പേരിലൊക്കെ അവൻ്റെ ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യം മറച്ചു വെച്ചിട്ട് അതിനെതിരെ സംസാരിച്ചു എന്നൊക്കെ വരാം. പക്ഷെ ആ അതൊക്കെ ചില സന്ദർഭങ്ങളിൽ പുറത്തു വരും. അത്തരം കാര്യങ്ങളിലേക്ക് ഇൻഷാല്ലാ നമ്മൾ പിന്നെ സൂചിപ്പിക്കും. ഇനി ആദം അലൈഹിസ്സലാമിനെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ മക്കളെപ്പറ്റിയും പരിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു വചനം, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ, ഞാൻ നിങ്ങളെ ഒരു കരാർ വാങ്ങിയിട്ടില്ലേ? എന്താണ്? അല്ലാ താബുദു ഷെയ്ത്വാൻ, നിങ്ങളെ പിശാചനെ ആരാധിക്കരുത്. ഇന്നൗലക്കും അദുവും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന്. അപ്പോൾ ആദമിൻ്റെ മക്കളോട് മുഴുവനും റബ്ബ് അവരുടെ മനസ്സിലിട്ടുകൊടുത്ത കാര്യമാണ് ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ് റബ്ബ് മാത്രമാണ്, അതുകൊണ്ട് ആരാധനക്കർഹൻ അവൻ മാത്രമാണ്. അതല്ലാത്തവർക്കുള്ള ഇബാദത്തൊക്കെ പിശാജ് ദുർബോധനം നടത്തുന്നതാണ്. അതുകൊണ്ട് പിശാജ് പറയുന്നതിനനുസരിച്ച് ജീവിക്കരുത്, പിശാജ് പറയുന്നവർക്ക് ഇബാദത്ത് കൊടുക്കരുത്, പിശാജിനെ തന്നെ ആരാധിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ പിശാജ് ദുർബോധം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടികൾക്ക് ഇബാദത്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും കൊടുക്കാതൊന്ന് ശുദ്ധപ്രകൃതമല്ല. നിങ്ങളുടെ മനസാക്ഷിക്കെതിരെ നിങ്ങൾ ചെയ്യരുത് എന്ന് നിങ്ങളോട് റബ്ബ് നിങ്ങളോട് കരാറ് വാങ്ങിയിട്ടില്ലേ ആദമിൻ്റെ മക്കളെ എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ വിഷയത്തിൽ അനേകം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ചില വചനങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഖുദ്സിയ ഹദീസിലൂടെ ഇങ്ങനെ പറയുന്നു, വൈന്നി ഖലഖ്തു ഇബാദി ഹുനഫാ അഖുല്ലഹും, എൻ്റെ അടിമകളെ മുഴുവനും ഞാൻ ഹനീഫുകളായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പം ഹനീഫ് എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് മാത്രം തിരിയുന്ന പ്രകൃതം. അപ്പം അങ്ങനെയുള്ള റബ്ബിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. അപ്പം അവരിലേക്ക് പ്രതിസന്ധിൻ്റെ സമയത്ത് റബ്ബിലേക്ക് മാത്രം പലരും തിരിയും, അല്ലാത്ത സമയം അത് മറന്നു പോവുകയും പല താല്പര്യങ്ങളും പല കാരണങ്ങളും പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? അതൊക്കെ മറന്ന് വേറെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും. പക്ഷേ എല്ലാവരെയും റബ്ബ് സൃഷ്ടിച്ച ഒരു അവസ്ഥ പറയണം. എൻ്റെ അടിമകളെ മുഴുവനും ഞാൻ ഹനീഫുകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ അവരതിൽ നിന്ന് തെറ്റി, ഈ ഏകദൈവ ബോധത്തിൽ നിന്ന് തെറ്റി, സൃഷ്ടികൾക്കും ആരാധനക്കർഹതയുണ്ട് എന്ന രൂപത്തിൽ അവർ തെറ്റിപ്പോയി സൃഷ്ടികളിലേക്ക് ആരാധന കൊണ്ടുപോകുന്നുണ്ടല്ലോ റബ്ബിന് പുറമെ. അതെന്തുകൊണ്ടാണ്? അതാ ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, വ ഇന്നഹും അത്തത്തുഹും അശയാത്തിൻ, അവരടുത്ത് പിശാചിക്കൾ വന്നു, എന്നിട്ട് ഫജിത്താലത്തുഹും അൻദീനിഹിം, അവരുടെ ദീനിൽ നിന്ന് അവരെ തെറ്റി വലിച്ചു കൊണ്ടുപോയി, അവരെ തെറ്റിച്ചു കളഞ്ഞു. വ ഹറമത്ത് അലൈഹിമ അഹ്ലൽ തുലഹും, എന്നിട്ട് ഞാൻ അവർക്ക് ഹലാലാക്കി കൊടുത്തതൊക്കെ ഈ പിശാചിക്കൾ അവർക്ക് ഹറാമാക്കി. വ അമറത്തുഹും അൻ യുശ്രിക്കു ബിഹി, ആ പിശാചിക്കൾ അവരോട് കൽപ്പിച്ചു, എന്തിന്? എന്നിൽ പങ്കുചേർക്കാൻ വേണ്ടി. എന്നാൽ മാലം മുനസിൽ ബിഹി സുൽത്താന, അതിന് നാം യാതൊരു പ്രമാണവും ഇവിടെ ഇറക്കിയിട്ടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന കൊടുക്കാൻ യാതൊരു പ്രമാണവും ഈ ലോകത്തില്ല, എന്നിട്ടും മനുഷ്യരങ്ങനെ ചെയ്യുന്നു. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ പ്രേരണ എന്താണ്? അതിലേറ്റവും വലിയ പ്രേരണയാണ് ഇവിടെ പറയുന്നത്, അത് പിശാചാണ് ഈ ശിർക്കിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്നത് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുന്നത്. അപ്പം ഈ ശുദ്ധ പ്രകൃതിയിൽ തെറ്റിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് ഒരു വിഭാഗത്തെ കിട്ടി, ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം, അത് പിശാചിക്കളാണ്. അപ്പം മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത് ആ നേരമൊന്നും പിന്നെ ഗർഭപാത്രത്തിൽ നിന്നൊന്നും പിശാചിന് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ദുർബോധനം കൊടുക്കാനും കഴിയില്ല. എന്നാൽ പിന്നെ അവൻ ഈ ലോകത്ത് ജനിച്ച് വളർന്ന് പിന്നെ ഒരു പ്രായത്തിലെത്തുമ്പോൾ അവനെ പിശാച് നാശത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാമിൻ മൗലൂദ് ഇല്ലാ യൂലദു അലൽ ഫിത്ര, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓ ഏതൊരു കുട്ടിയും അവൻ ഫിത്രത്തിലാണ് ജനിക്കുന്നത്. അപ്പം ശുദ്ധ പ്രകൃതത്തിലാണ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഏത് കുട്ടിയും വരുന്നത്. പിന്നെ അവൻ അതിൽ നിന്ന് തെറ്റുന്നു, എന്നിട്ട് സൃഷ്ടികൾക്ക് ആരാധന നൽകുന്നു, സത്യദീനിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഫ അബവാഹു, പിന്നെ അവൻ്റെ മാതാപിതാക്കൾ, യുഹവ്വിദാനി, അവനെ യഹൂദിയാക്കുന്നു, വ യുനസ്സിറാനിഹി, അവനെ നസ്റാനിയാക്കുന്നു, ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ അവനെ അഗ്നി ആരാധകനാക്കുന്നു. അപ്പം ഇവിടെ ജനിച്ച് അവൻ്റെ സാഹചര്യമാണ് അവനെ മോശമായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു. ആദ്യം ഏറ്റവും പ്രധാനമായി മനുഷ്യനെ ചെറുക്കിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിക്കളാണെന്ന് പറഞ്ഞു. പിന്നെ ആ പിശാചിക്കരുടെ ദുർബോധനം കേട്ടിട്ട് തന്നെ മനുഷ്യർ വഴികേടിലാവാം, മനുഷ്യർ തൻ്റെ മക്കളെയും ആ വഴികേടിലിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകുന്നു എന്നാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ അവൻ്റെ സാഹചര്യം എന്താ? ഒന്ന്, മാതാപിതാക്കൾ, അവരടുത്തു നിന്നാണല്ലോ ആദ്യത്തെ വിവരം അവൻ കരസ്ഥമാക്കുന്നത്. എന്നാൽ ആ മാതാപിതാക്കളാണ് അവരെ ഈ ഏകദൈവ സിദ്ധാന്തത്തിൽ നിന്ന്, അവൻ്റെ പ്രകൃതം അങ്ങനെയായിരുന്നു, ഫിത്രത്തായിരുന്നു. പിന്നെ അതിനെ തെറ്റിക്കുന്നത് അവൻ ജീവിക്കുന്ന വീടാണ്, അവൻ്റെ ഉമ്മയും ബാപ്പയുമാണ്. അവനാണ് അവനെ യഹൂദ് ആദർശമോ ക്രൈസ്തവ ആദർശമോ എന്ന് പറഞ്ഞാൽ ശിർക്കൻ ആദർശമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുക്ക് മക്കളുണ്ടെന്ന് പറയുന്നു ഇവരൊക്കെ, എന്നിട്ട് ആ മക്കൾ അവരും ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് അവരോട് പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ അഗ്നി ആരാധിക്കുന്നു, തീയിനെ ആരാധ്യ വസ്തുവായി കാണുന്നവരുണ്ട്, അങ്ങനെ വേറെ പലതിനെയും. അപ്പോൾ ഈ ശുദ്ധ പ്രകൃതത്തിൽ ജനിച്ച ഈ മക്കളെ പിന്നെ അവരുടെ ജീവിത സാഹചര്യം വഴി തെറ്റിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം എന്ന അതേ കാര്യമാണ് ഇസ്ലാമിൻ്റെ അഖീദ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വേറെയും ചില കാര്യങ്ങൾ ഇൻഷാ നമുക്ക് പിന്നെ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
5: മാഷാ അല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ. അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബൂബക്കർ സലഫി.
7: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ഈ കുറെ കുട്ടികളുള്ള പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഒരു പരാതി എന്താ വെച്ചാലോ, ഒന്നിനും നേരല്ല, ഒരു മര്യാദക്ക് നിസ്കരിച്ചാൽ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. കാരണം ഇത് നിസ്കരിച്ചുമ്പോത്തിന് കാണാ ഒരു കുട്ടി പുട്ടിന്റെ പാത്രമായിട്ട് പുട്ടുംപൊടി നിസ്കാര പായിൽ ഒന്നായിട്ടിടുക, അവിടെ ആലോചിക്കുന്നിട്ട് മാന്റെ മേലെ തല കുത്തി മാറിയ പുട്ടൊക്കെ തലയിക്കിടുക, എന്നിട്ട് അതിനെ പുടിച്ചൊന്ന് റെഡിയാക്കുമ്പോത്തിനോ വേറൊന്ന് സ്റ്റോർ റൂമിൽ പോയിട്ട് പത്തിരിപ്പൊടി കുളിച്ച് കിടക്കണ്ടാവും. സങ്കടം തന്നെയല്ലേ, ഒന്ന് മര്യാദക്ക് നിസ്കരിച്ചാലും സമ്മതിക്കൂല. ചെറിയ കുട്ടികളുടെ സ്ത്രീകളെ കാര്യം ഭയങ്കര കഷ്ടമാണ്, അത് കുറെ ഉള്ള പറയും വേണ്ട. ഒരു മര്യാദക്ക് നിസ്കരിച്ചാനോ ഖുർആൻ ഓതാനോ ഒന്ന് നഷ്ടല്ല സഹോദരങ്ങൾ, പറഞ്ഞത് നഷ്ടല്ലതൊന്നും. കാരണം നിങ്ങൾ ആ കുട്ടിക്ക് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് കുട്ടിക്ക് പറഞ്ഞുകൊടുത്താൽ, ബിസ്മില്ല പറയും കുട്ടി മോനെ എന്ന് പറഞ്ഞാൽ, അത് കുട്ടി മരിക്കോളം ഓരോ പറച്ചിൽ പറയുമ്പോൾ ഉമ്മാന്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്.
1: മാഷാല്ലാ, ആ വോയിസിന്റെ ആളെയും നമുക്ക് സുപരിചിതമായ ഒരു ശബ്ദമാണ്.
2: അതെ, ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയാണ് അല്ലേ. നമ്മളെ ശ്രോതാക്കൾക്കും പല വിഷയങ്ങളിലും ശ്രോതാക്കൾ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ടുണ്ടാവും.
1: തീർച്ചയായും തീർച്ചയായും, അദ്ദേഹത്തിന്റെ ശബ്ദം അത്രയും നമുക്ക് അറിയാവുന്നതാണ്.
2: എന്തായാലും സാധാരണ ശബ്ദത്തിനപ്പുറം ഇന്ന് പറഞ്ഞ ചിന്തയുടെ ഭാഗം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, ആളുകള് പിന്നെ കുറെ മക്കളൊക്കെ ഉള്ള ആൾക്കാര് അതിന്റെ അനുഗ്രഹം തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക്, പ്രത്യേകിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പുട്ടില് പുട്ടൊക്കെ ആകെ പരത്തി പച്ചരിപ്പൊടിയൊക്കെ അവിടെ കളഞ്ഞ്, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ അട് ഒരു ശപിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. ആ കുട്ടികൾ വലിയ അനുഗ്രഹമാണ്, അങ്ങനെയൊക്കെ കുട്ടികളിൽ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് ആ കുട്ടികൾക്കൊക്കെ ശരിക്കും വല്ല നന്മയും പറഞ്ഞു കൊടുത്ത് ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന മേന്മ പുണ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നൊരു കാമ്പാണ് ആ ഒരു സംസാരത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ്.
1: തീർച്ചയായും തീർച്ചയായും, ഇതിപ്പോ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ സ്വാഭാവികമായും നടക്കുന്നതാണ്. അത് എല്ലാ ഉമ്മമാർക്കും അതൊരു പരിചയമായിട്ടുണ്ടാവും.
2: അതെ അതെ,
1: നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ സ്വന്തം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഇടക്ക് ജോലിന്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ വരും വീട്ടിൽ നിന്ന് വാട്സപ്പിൽ നോക്കുമ്പോ, ഇതേപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ കുട്ടിയും പൊടിയില് മുങ്ങി കുളിച്ച് നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും.
2: ഇത് മാത്രല്ല, നല്ല വൃത്തിയില് നമ്മള് പെയിന്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് വീട് കയറി ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതിന് മുമ്പേ ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോലെ കലാപരമായിട്ടുള്ള ചുമരിലും വരച്ചിട്ടും കളറ് കൊടുത്തിട്ടും അവിടെയൊക്കെ ഓരോ അടയാളങ്ങൾ ഉണ്ടാവും. അതുണ്ടാകുന്ന സ്വാഭാവികമാണ്. ചെറിയ മക്കളിൽ ആ നിലക്കുള്ള സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ആ പേരമക്കളെ കളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുമ്പോൾ പിന്നെ മേത്ത് കയറി ഇറങ്ങിയതും ഇതൊക്കെ കുട്ടികളിൽ അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം.
1: തീർച്ചയായും,
2: എന്നാൽ
1: നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. ഞാൻ ഈ അടുത്ത് ഒരു 2 മാസം മുമ്പ് ഒരു വീട്ടിലേക്കൊക്കെ പ്രവേശിച്ചു. ഒരു സഹോദരന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ക്ഷണത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് പ്രവേശിച്ചു. ഉച്ച ഭക്ഷണത്തിനാണ് ഞാൻ ചെന്നത്. അങ്ങനെ അവിടെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പുതിയ ഒരാളാണ്, എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഒരു 4-5 വർഷം പഴക്കമുണ്ട്. ഞാൻ പറഞ്ഞു, വീടിന്റെ പഴക്കമൊന്നും കാണുന്നില്ലല്ലോ, മക്കളൊക്കെ മാഷാല്ലാഹ് ഉഷാറാണല്ലോ, ഒന്നും വരച്ചിട്ടില്ലല്ലോ എന്നൊരു വാക്കിനിൽ നിന്ന് വന്നുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ഫീലിംഗ് ആയി എനിക്ക്.
2: പറയണത്
1: അപ്പൊ ആ മക്കളുടെ ഒരു പ്രസൻസ് വീട്ടില് ഉണ്ടാവലും അതൊരു ഹയറാണല്ലോ. ആ കുടുംബത്തിനും അതോടൊപ്പം മറ്റൊരുപാട് ആളുകൾക്കും നല്ല സ്വലഹ്യങ്ങളായ
2: പ്രദാനം ചെയ്യും. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു അനുഭവം അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ശരിക്ക് നമ്മള് നമ്മളെ കൂടെ ഉള്ള മക്കള് നീ ഒന്ന് വരക്കേ എന്തെങ്കിലുമൊക്കെ ഒരു പൊടി അപ്പുറത്ത് ഒൽക്കത് അറിയില്ല, തിരിച്ചറിയുമ്പോൾ പക്വത ഇല്ലാത്തതുകൊണ്ടാണ് ആ ശൈശവപ്രായത്തിൽ ആ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും കുട്ടികളില്ലാത്ത ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ മക്കൾക്ക് മക്കൾ അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്നും ആ മക്കളെ ഇസ്ലാമികമായ തർബിയത്തും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുമ്പോൾ റബ്ബ് നൽകുന്ന പുണ്യവും മനസ്സിലാക്കുമ്പോഴാണ് അവരെന്ത് ചെയ്താലും അമിതമായിട്ട് അതിൽ നമ്മൾ ക്ഷമകെട്ടുള്ള സംസാരത്തിന്റെ ആവശ്യമില്ല.
1: ക്ഷമകെട്ടുള്ള സംസാരം വരുമ്പോഴാണ് കുട്ടികളെ ഭയപ്പെടുത്തലും ഒക്കെ വരുന്നത്. ഈ കുട്ടികൾ ഞെട്ടിപ്പോകുന്നതാണ്. ശരിക്ക് സയൻസ് ഒക്കെ പറയുന്നത് കുട്ടികൾ പലപ്പോഴും അവരുടെ ചില കഴിവുകൾ, ചിലപ്പോൾ അത് കേൾവി ശക്തിയാകാം അല്ലെങ്കിൽ സംസാരശേഷിയാകാം, ഈ ഭയപ്പെടുത്തലുകളിലൂടെ ഞെട്ടലുകളിലൂടെ സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അത് നടത്തുമ്പോൾ ആ കുട്ടികൾക്ക് അത് വലിയ എഫക്റ്റാണ് വരുന്നത് അവരുടെ ജീവിതത്തിൽ.
2: ശരിക്കും കുട്ടികളുടെ മനസ്സറിഞ്ഞ് ആ ഒരു സാഹചര്യത്തെ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുമരിൽ വരക്കുന്ന കുട്ടിക്ക് നമ്മൾ ചെയ്യണം ശരിക്ക് കുറച്ചൊക്കെ വരച്ചാലും ഒന്നും പറയാതെ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്തു ചെയ്യുക, ഒരു കളറോ ഒരു കളർ ബുക്കോ കുറച്ച് കളറുകളും ഒക്കെ ചിത്രം വരയ്ക്കാൻ പറ്റിയ സംഗതിയൊക്കെ വാങ്ങിക്കൊടുത്താൽ ആ നിലക്ക് പിന്നെ കുട്ടികളുടെ മനസ്സ് പ്രായവും കുട്ടിയുടെ മനസ്സും മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: തീർച്ചയായും.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സവിശേഷം. നിയോഫൈറ്റ് ആപ്പ് ഏതു സാധാരണക്കാരനും സഹായകമാകും. കൂടുതൽ വിവരങ്ങളുമായി അബ്ദുസ്സലാം വീട്ടി, ഒപ്പം അലീം യൂസുഫ് എൻ എന്നിവർ ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അധിനിവേശ സസ്യങ്ങളെ പിടികൂടാൻ ഒരു പ്രത്യേക ആപ്പ് തയ്യാറാക്കി അതിന് ദേശീയ പുരസ്കാരം ലഭിച്ചു അലീം യൂസുഫ് എൻ. അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ സീനിയർ റിസർച്ച് സ്കോളറാണ്, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ റിസർച്ച് സ്കോളറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അദ്ദേഹത്തെ ദേശീയ പുരസ്കാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഈ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ടതുണ്ട്. ആദ്യമായി അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
2: സർ,
4: ആദ്യമായി സ്വാഗതം. നമ്മൾ പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഇനി ഈ ഒരു ശ്രദ്ധ താങ്കളുടെ ഒരു ഒരു പ്രവർത്തനത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചതിന് ഈ ഒരു പുരസ്കാരം അതിന് കാരണമായിട്ടുണ്ടല്ലോ. ഈ അതിന് കാരണമായിട്ടുള്ള ആപ്പ് എന്താണ്, ഈ ആപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത്?
5: ഈ ഒരു ആപ്പിലേക്ക് എത്തിയെന്നു വെച്ചാൽ നമ്മൾ ഈ ഒരു PhD കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പല ക്യാമ്പുകളും അതുപോലെ പല ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു തവണ വയനാട് സുഗന്ധഗിരി എക്കോ ട്രൈബൽ വില്ലേജിൽ ആദിവാസി കമ്മ്യൂണിറ്റിക്ക് മാത്രമായിക്കൊണ്ടൊരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. അപ്പം അതിന്ന് അന്ന് ഈ പറയുന്ന ജൈവാധിനിവേശത്തെക്കുറിച്ചും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ, അതിനുശേഷം ഈ ഒരു ക്ലാസ്സിന് ശേഷം ഞങ്ങളവിടെ വെറുതെ ഒരു അധിനിവേശ സസ്യങ്ങൾ ഒഴിവാക്കുന്ന ഒരു ക്യാമ്പയിനിങ് പോലെ ഞങ്ങൾ ചെറിയൊരു ഒരു 10 മിനിറ്റ് നടത്തിയപ്പോൾ പല ആളുകളും പറിച്ചു കൊണ്ടുവന്നതിൽ എന്തുണ്ട്, കാടാണല്ലോ, കുറേ മെഡിസിനൽ ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് അവിടുത്തെ ഒരു മുൻ വാർഡ് മെമ്പറായിട്ടുള്ള ഇവരുടെ സമൂഹത്തിൽ പെട്ടെന്ന ആൾ തന്നെ അതിൽ സങ്കടം വരുന്ന രീതിയിൽ ഇതൊക്കെ പറിച്ചു കൊണ്ടുവന്നു ആലോചിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത്. സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു എന്തൊരു സാധനമാണ് ഇത്, അധിനിവേശ ജീവിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വേണമെന്നുള്ള എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായി. അപ്പോൾ ആ സമയത്താണ് WWF എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വിളിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വിളിക്കുക കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണിത്, അപ്പോൾ എനിക്ക് ഈ ടെക്നോളജി കാര്യങ്ങളൊന്നും നമുക്കറിയാം, നമുക്കൊക്കെ 10 മാസത്തിന് ശേഷം നമ്മൾ IT ഫീൽഡ് യാതൊരു ബന്ധമില്ലാത്തതാണ്. അപ്പോൾ ലിങ്കിലിങ്ങനെ നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഓരോ സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളൊരു സംഭവം ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തു നമ്മുടെ ബിസിനസ്സിലൂടെ ബന്ധമുള്ള സമീൽ ഹസൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള സമീൽ ഹസനെ ആണ് ഞാൻ സമീപിക്കുന്നത്. നമ്മൾ വ്യക്തിപരമായിട്ടും അതിനുശേഷം ബിസിനസ് കൗൺസിലാണ് ബന്ധമെങ്കിലും IQ അന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്നു കഴിഞ്ഞ ടേമിൽ. അതിനുശേഷം ആളെ ബന്ധപ്പെട്ടു, അപ്പോൾ ആളും അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്തുതരാമെന്നുള്ള ആളും പറഞ്ഞു. ആൾ ഫുൾ IT ഫീൽഡാണ്, ആൾക്ക് എന്താണ് ഇൻവേഴ്സീവ് പ്ലാൻസ് എന്നോ നേറ്റീവ് പ്ലാൻസ് എന്നോ ആൾക്കറിയില്ല, എനിക്ക് എന്താണ് ഈ പറയുന്ന മെഷീൻ ലേണിംഗ് എന്നോ AI എന്നോ അറിയില്ല.
4: പക്ഷേ രണ്ടുപേരും കൂടി
5: അപ്പോൾ ആളെ ഞാൻ ഇതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഒരു മെച്ചം ഇതായിരിക്കും നമ്മൾ ഇറക്കണം, കാരണം നമുക്കിത് സാമ്പത്തിക സഹായം ഒന്നുമില്ല, നമുക്ക് സാമ്പത്തികമായി ബെനിഫിറ്റ് ഒന്നുമില്ല, നമ്മൾ PhD പാർട്ടും അല്ലാതെ നമ്മളൊരു പാർട്ട് ടൈം ആയിക്കൊണ്ട് ഇതിൽ ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലായിക്കൊണ്ട് ഇങ്ങനെ സംഭവം മനസ്സിലായിക്കൊണ്ട് അങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്തു WWF ഏകദേശം 102 പ്രപ്പോസൽ ആൾ ഇന്ത്യ വന്നു. 27 പേരെ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഇൻ്റർവ്യൂ രാവിലെ കുറച്ചൊക്കെ ChatGPT നോക്കി ഉണ്ടാക്കിയ പ്രസൻറ്റേഷനിലാണ് പോയി പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു പുതിയ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാങ്കേതിക വിദ്യ ആദ്യമേ ഉണ്ട്, പക്ഷേ ഇതൊരു സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ അതും ഈ ആപ്പ് മലയാളത്തിൽ കൂടെ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അഥവാ സാധാരണക്കാർക്ക് കൂടെ പറ്റുന്ന രീതിയിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തുള്ളത്, അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം അങ്ങനെ 11 പ്രൊജക്റ്റുകളാണ് സെലക്ട് ആയത്. അതിൻ്റെ ഫൈനലാണ് ഇക്കൊല്ലം ഫെബ്രുവരിയിൽ ഹൈദരാബാദ് നടന്നത്.
4: നടന്നതല്ലേ.
5: നിയോഫൈറ്റ് ഐഡി. നിയോഫൈറ്റ് എന്ന് പറയുന്നത് അധിനിവേശ സസ്യങ്ങളെ ഒരു ഒരു ലിംഗ്വിസ്റ്റിക് ആയിക്കൊണ്ട് നമ്മളൊരു സാഹിത്യപരമായിട്ടൊക്കെ പറയുന്ന ഒരു വേർഡാണ് നിയോഫൈറ്റ്. ഐഡി എന്ന് നമ്മൾ ഐഡന്റിഫിക്കേഷൻ്റെ ഒരു ഷോർട്ടായിട്ട് കൊടുത്തതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സിംഗപ്പൂർ ഡേസി, നമ്മുടെ റോഡ് സൈഡിലെ കാണുന്ന സൂര്യകാന്തിനെ പോലെ ചെറുത് എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞു കൊടുത്താൽ. അതിൻ്റെ ഒരു ഐക്കണാണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിലവിൽ.
4: നിലവിൽ അത് ആർക്കും നേരെ നിയോഫൈറ്റ്,
5: നിയോഫൈറ്റ് ഐഡി എന്ന് കൊടുത്താൽ കിട്ടും. അത് പിന്നെ അതിൻ്റെ സാധ്യത ഞാൻ എൻ്റെ ഗൈഡിനെ അറിയിച്ചു, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് ആള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു തന്നു. അത് പിന്നെ നമ്മൾ ഈ വർഷത്തെ 32-ാമത് കേരള സയൻസ് കോൺഗ്രസ്സിൽ പി രാജ മിനിസ്റ്റർ, അന്നത്തെ പി രാജ മിനിസ്റ്ററാണ് അത് റിലീസ് ചെയ്യുന്നത്.
4: ശരി, അതെ. ഇതിന്റെ മുന്നേ വേറൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്.
5: അതെ, അന്ന് അതിന് സയന്റിഫിക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കുള്ള ഔഷധി എൻഡോമെന്റ് അവാർഡ് കൂടെ ആ സയൻസ് കോൺഗ്രസ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് കിട്ടുകയുണ്ടായി.
4: ഇപ്പോ മൊത്തം ഈ ഒരു ഇതിൽ അവാർഡ് ഇപ്പം പ്രധാനപ്പെട്ട രണ്ട് അവാർഡുകൾ.
5: അപ്പം അത് റിലീസ് ചെയ്ത് അവിടെയായിരുന്നു. അപ്പം അന്ന് ഞാനത് പ്രസൻറ്റ് ചെയ്തു സയൻറ്റിഫിക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ശാസ്ത്ര സാമൂഹിക പ്രതിബദ്ധത, ആ ഒരു വിഷയത്തിൽ നമുക്കത് അവാർഡ് കിട്ടി. പിന്നെ അതിന് ശേഷമാണ് ഈ ഫെബ്രുവരിയിൽ ഈ ഒരു കോൺഫറൻസ് നടന്നത് ഹൈദരാബാദ് വെച്ചിട്ട്. ഇൻ്റർനാഷണൽ യങ് ബയോളജി കോൺഫറൻസിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഈ പറയുന്ന ഈ സെലക്ട് ചെയ്ത 10-11 പേരെ വിളിച്ചു. അതിൽ 7 പേര് മാത്രം പ്രൊജക്റ്റ് ആ സമയത്ത് കംപ്ലീറ്റ് ആയിരുന്നുള്ളൂ. അപ്പോൾ 7 പേരെ കോൺടെസ്റ്റിൽ 3 പേർക്ക് ഫസ്റ്റ്, അതിൽ ഫസ്റ്റ് പ്രൈസാണ് കിട്ടിയത്. അപ്പോൾ അവരൊരു, അപ്പോൾ ഇതുവരെ നമുക്ക് സാമ്പത്തികമായ സഹായം ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ കാരണമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഇനി കുറച്ചുകൂടി നമുക്ക് ആക്യുറസി കൂട്ടേണ്ടതുണ്ട്. കാരണം അത് നമുക്കറിയാം, മനുഷ്യന്മാർ കണ്ടുപിടിക്കുന്ന പോലെ ഒരിക്കലും ക്യാമറ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റൂല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രാക്ഷസക്കൊന്ന, നമ്മുടെ കണിക്കൊന്ന, ഇത് രണ്ടും മഞ്ഞയാണ്. ഇങ്ങനെ അതിൻ്റെ കുടുംബത്തിൽ തന്നെ 6-7 പേര് ഇൻവേഴ്സി പ്ലാന്റാണ്. അപ്പോൾ എന്നാലും ഈ ഫോണിന് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട്
4: അപ്ഡേറ്റ്
5: ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല, WWF-ന് അവാർഡ് കിട്ടിയത് കൂടി അവർ 1,00,000 രൂപ നമുക്ക് ഇതിനൊരു സപ്പോർട്ടായി തീരുന്നുണ്ട്. അതിൻ്റെ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഏകദേശം ഇപ്പം നിലവിൽ നമ്മുടെ ആപ്പ് ഏകദേശം തമിഴ്, കന്നഡ, അതുപോലെ തെലുങ്ക്, ഗുജറാത്തി, മറാത്തി, ഹിന്ദി ലാംഗ്വേജുകൾ അവൈലബിൾ ആണ്.
4: ആണോ? തുടക്കം മലയാളത്തിലായിരുന്നു.
5: മലയാളത്തിലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം നിലവിൽ 96 സ്പീഷീസുകളുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു, കാരണം പശ്ചിമഘട്ടത്തിൻ്റെ ഏകദേശം മൊത്തം ഒരു കാലാവസ്ഥ ഒരുപോലെ ആയിരിക്കും, മിക്കവാറും ഒരുപോലെയുള്ള ചെടികളായിരിക്കും അതിനുമേൽ സ്വഭാവം കാണിക്കുന്ന ചെടികൾ. അപ്പോൾ നമ്മൾ അത് മൊത്തം കൂടിക്കൊണ്ട് ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മളൊരു നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ പശ്ചിമഘട്ടം, പിന്നെ ഇന്ത്യ മൊത്തം. കാരണം ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഐഡന്റിഫൈ ചെയ്യുന്ന ടൂള് ലോകത്ത് പലതുണ്ട്. പക്ഷെ സാധാരണക്കാരന് പറ്റുന്ന രീതിയിലാവണം, സാധാരണക്കാരന് മനസ്സിലാവണം. കാരണം നമ്മൾ കുറെ ഗവേഷണം നടത്തി അതിൻ്റെ ഗ്യാപ്പ്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, കർഷകർ അല്ലെങ്കിൽ ആദിവാസികൾ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക, പ്രകൃതിയുമായിട്ട് ചേർന്ന് നടക്കുന്ന ആളുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വനം പരിസ്ഥിതി ഉദ്യോഗസ്ഥർ, അതും അവർക്കും ഇതെല്ലാം ഏത് സ്പീഷീസ് മനസ്സിലാവണമെന്ന് നിർബന്ധമല്ല.
4: പിന്നെ അതുപോലെ നമ്മൾ ഇതൊരു ബോധവൽക്കരണം നടത്തുമ്പോൾ അവർക്ക് മുമ്പിൽ നമുക്കൊരു സൊല്യൂഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ.
5: അപ്പം ഞാൻ പലപ്പോഴും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 18 പല സ്ഥലങ്ങളിൽ പോയിട്ട് ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട്. ഈ ഒരു WWF-ൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏകദേശം 10-700 ആളുകളുമായിട്ട് നമ്മൾ സ്ക്രൂട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അധിനിവേശ ജീവികളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്താ സൊല്യൂഷൻ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് റിമൂവ് ചെയ്യണം. അപ്പോൾ അവർ ചോദിക്കണം ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആപ്പിൽ ഈ പറയുന്ന 90-ൽ കൂടുതലുമുള്ള അധിനിവേശ സസ്യങ്ങളെ കുറിച്ചുള്ള പേര്, അവരുടെ ഫോട്ടോ, അവരുടെ ഇല എങ്ങനെയായിരിക്കും, തണ്ട് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫ്രൂട്ട് എങ്ങനെയായിരിക്കും, പൂവ് എങ്ങനെയായിരിക്കും, ഇതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സയൻറ്റിഫിക്കേഷൻ മാത്രമല്ല, അവർക്ക് റെഫർ ചെയ്യാൻ കൂടെ അത് എന്തെങ്കിലും പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും. മലയാളത്തിലെ പേരെന്ത്, ഇംഗ്ലീഷിലെ പേരെന്ത് എന്നുള്ള സംഭവങ്ങൾ വരെ നമ്മൾ
4: കുറേ മുന്നേയുള്ള അധിനിവേശ സസ്യങ്ങളാണ് മലയാളത്തിൽ തന്നെ കുറേ പേരുകൾ.
5: ആ പലതിനും പേരുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ധൃതരാഷ്ട്ര പച്ച, പലതിനുണ്ട്. പുതുതായി വന്നതിന് മാത്രമാണ് നമ്മൾ പേര് ഇല്ലാത്തുള്ളൂ. പല ആദിവാസി മേഖലകളൊക്കെ അവരുടെ ഈ എന്താ പറയുക, ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔഷധസ്യങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
4: പിന്നെ അതുപോലെ ഈ ആപ്പ് അത് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ അതിനതിൻ്റെതായ ഒരിതുണ്ടല്ലോ, അതിൻ്റെ ടീം വർക്ക് അതിൽ വേണ്ടി വരില്ലേ സാർ? എങ്ങനെയാണത്, അതിനെ എങ്ങനെയാണ് ഞാൻ
5: ഇപ്പോൾ നിലവിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അന്ന് നമുക്ക് ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലൊക്കെ ഇടാനും നമുക്ക് എന്തുണ്ട് ചെറിയൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ഒരു ടീമിൻ്റെ നമ്മുടെ ഒരു ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് സാധ്യത, കാരണം ഈ സാധ്യത നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ ഒരു ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അവാർഡിൻ്റെ ചെറിയൊരു തുക നമുക്ക് കിട്ടുന്നുണ്ട്, അത് വെച്ച് നമുക്ക് 2-3 വർഷം എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു.
4: പിന്നീട് വേറെ എന്തെങ്കിലും ഇതുപോലെ ഇനിയും വീണ്ടും സാമ്പത്തിക സഹായത്തിനെവിടെയും സബ്മിറ്റ് ചെയ്യാൻ പറ്റും?
5: നമുക്കത് ആ സമയത്ത് നമുക്ക് നോക്കാന്ന് ഉദ്ദേശം. അപ്പോൾ ഞാനും പി എച്ച് ഡി ഇൻഷാല്ലാ തീരുമല്ലോ, അപ്പോൾ നമുക്കൊരു സഹായം പോലെ രീതിയിൽ നമുക്ക് നോക്കാമെന്നുള്ളതാണ്. പലരോടും സംസാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ സിമിലർ ആയിട്ടുള്ള വലിയ വലിയ ആപ്പുകളുണ്ട്. വലിയ വലിയ എന്ന് പറഞ്ഞാൽ എല്ലാ ചെടികളുടെ ഫോട്ടോ ഇട്ട് കൊടുത്താലും ഇൻസ്റ്റൻ്റ് ആയിട്ടല്ലെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ആപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെയും അമേരിക്കയിലെ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ വലിയ ഫണ്ട് കൂടി ചെയ്യുന്നതാണ്. നമുക്കിതൊരു ഫണ്ടും ഇല്ലാതെ എൻ്റെ ഒരു ബയോളജി നോളജും സെമിലസിൻ്റെ ഒരു ടെക്നിക്കൽ നോളജും കൂട്ടി എൻ്റെ സാറിൻ്റെയും സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സഹായത്തോടെ പിന്തുണ കൂടി നമ്മൾ ചെയ്തു എന്നുള്ളത് അൽഹംദുലില്ലാ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലിപ്പോൾ സെന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കൊന്നൻ്റെ കുടുംബത്തിൽ ഏകദേശം 6 ചെടികൾ ഈ 90 ഇൻവേസീവാണ്. അതുപോലെ തന്നെ ഈ വള്ളിവർഗത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപോലെ കാണുക, ഈ വയലറ്റ് കളറൊക്കെ റോഡ്സിലെ കാണുന്ന അത് തന്നെ 9 ഇൻവേസീവ് പ്ലാന്റ്സ് ഉണ്ട്. അതൊക്കെ ഫോണിന് ഓരോ സ്പീഷീസ് ലെവലിൽ അതിൻ്റെ ഫെയർ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ പരമാവധി അത് ഒപ്റ്റിമൈസ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു ഒരു ഒരു സ്പീഷീസിന് 90 സ്പീഷീസുകൾ ഒരു ആപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ഏകദേശം 66,000 ഇമേജസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 66,000 ഇമേജസ്. പക്ഷേ ഈ വലിയ വലിയ ആപ്പുകളിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഒരു സ്പീഷീസിന് തന്നെ 2,000 ഇമേജസൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാരണം അവർക്ക് അത്രയും ആളുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ ഇതേ ഓരോ ഇമേജും നമുക്ക് അതിനെ മെഷീൻ ലേണിങ് ഈ മെഷീനെ പഠിപ്പിക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതാണ് അതിൻ്റെ ഐഡൻറ്റിഫൈ ക്യാരക്ടർ, 10 നമ്മൾ അതിനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ 66,000 ഇമേജസ് നമ്മൾ ഇതിന് വേണ്ടി ഉണ്ടാക്കിയെന്നുള്ളതാണ്.
4: ശരിക്കും അപ്പോൾ അതിൻ്റെ ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ മോഡൽ ഈ ഒരു
5: ഈ രീതിയിലാണ്. അത് നമ്മൾ ആദ്യം അതിനെ പഠിപ്പിക്കണം, ഈ ഈ കളറുള്ളത് ഇത് ഈ ഒരു ഷേപ്പ് ഉള്ളത് ഈ സ്പീഷീസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പഠിപ്പിക്കണം. അങ്ങനെയാണ് മെഷീൻ ലേണിങ് മോഡൽ ബിൽഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ അതിനെ പഠിപ്പിക്കും, പിന്നെ അവർ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അത് ഈ സ്പീഷീസ് ആണ് ഈ ചെടി എന്ന്
4: പറഞ്ഞിട്ടുണ്ട്. ഈ ജിയോ സ്പേഷ്യൽ പറഞ്ഞിട്ടുള്ളത്
5: അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാക്ക് ചെയ്യുന്ന ഉദ്ദേശിച്ചത് ഈ ചെടി എവിടെ ഉണ്ട് എന്നുള്ള നമ്മൾ ലൊക്കേഷൻ കറക്റ്റ് നമ്മൾ ലൊക്കേഷൻ ഉണ്ടാക്കി ഇത് ഐഡൻറ്റിഫൈ ചെയ്താൽ കറക്റ്റ് എന്ത് ചെയ്യും, നമുക്ക് ഡാറ്റാ ബേസിലേക്ക് ഈ സ്ഥലത്ത് ഈ ചെടി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൃത്യമായി കൊണ്ടുവരാൻ പറ്റും, പറയാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ചെടികൾ കുറച്ചൊരു വെള്ളപ്പൂലുള്ള അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കിയാൽ ഇപ്പോൾ ഒരു 10 ഇപ്പോൾ നമ്മൾ ചാലിയറിവറിനെ എടുത്ത് നോക്കുക, 10 കാണുന്നുള്ളൂ വിചാരിക്കും ഒരു ചെടി, നമുക്ക് അതിൻ്റെ ഡാറ്റ കിട്ടി എന്ന് വിചാരിക്കും, 10 ഉപയോഗിച്ച ഡാറ്റ കിട്ടി. അപ്പോൾ നമുക്കെന്ത് അസ്മിലേക്ക് എത്താൻ പറ്റും, വെള്ളത്തിൻ്റെ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്ക് ഇത് എത്താൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പം ഹാബിറ്റ സ്യൂട്ടബിലിറ്റി മോഡൽ എന്ന് പറയും. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവാസ വ്യവസ്ഥ, അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെന്തായാലും മതി, ആ സ്ഥലങ്ങളിൽ ഇതുണ്ടോ വരാതിരിക്കാനുള്ള സംഭവങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ജിയോ സ്പേഷ്യൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഇതിൻ്റെ ലൊക്കേഷൻ കൂടെ നമ്മൾ അതിൽ മാർക്ക് ചെയ്യുമെന്നുള്ളതാണ്.
4: ഈ ഒരു ഇത് പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ ശേഷം പുരസ്കാരത്തിന് ശേഷം ആപ്പിൽ പിന്നെ കൂടുതൽ അപ്ഡേഷൻസ് അതോ എങ്ങനെ?
5: ഇപ്പം നിലവിലെ ലാംഗ്വേജുകൾ നമ്മൾ കൂട്ടി എന്നുള്ളതാണ്. ആദ്യം മലയാളത്തിൽ ബൈലിംഗൽ ആയിരുന്നു, മലയാളത്തിൽ ഇംഗ്ലീഷ്. നമ്മൾ പ്രൊജക്റ്റ് കൊടുക്കുന്ന സമയത്തും ബൈലിംഗൽ എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അവാർഡ് കിട്ടിയ ശേഷം നമ്മൾ അത് കുറച്ചുകൂടി ലാംഗ്വേജിലേക്ക് കൂട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏകദേശം
4: ഗവൺമെൻറ്റിൽ ടൈപ്പ് ആകാൻ പറ്റുന്ന സാധ്യതകളുണ്ടോ അതിൽ?
5: ആ ഗവൺമെൻറ് എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ആവുന്നത്, കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ സ്ഥാപനം തന്നെ ഗവൺമെൻറിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈപ്പ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ആക്യുറസി കൂട്ടണം, അഥവാ ഏത് ഫോട്ടോ അഥവാ ക്ലിയർ ഉള്ള ഫോട്ടോ ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ എടുത്താലും ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കൂട്ടണം. അപ്പോൾ ആക്യുറസി കൂട്ടണം. 90 ഇമേജസ് ആണുള്ളത്, 90 സ്പീഷീസ് ആണുള്ളത്, അത് കൂട്ടണം. മൂന്നാമതായിക്കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ്, അതായത് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്ക് കൂടെ ആൾക്ക് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്. അഥവാ ബയോളജി എന്തോന്ന് അറിയാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് ഭാഷകളൊന്നും അറിയാത്ത ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്ന സാധാരണ ഒരാൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റണം.
4: അപ്പോൾ ഈ ബൈലിംഗൽ പറയുമ്പോഴേ നമ്മുടെ നാട്ടിൻ്റെ ഇത് കഴിഞ്ഞ് ഇവിടുത്തെ ആവാസ വ്യവസ്ഥിതി ഇവിടുത്തെ അധിനിവേശ സസ്യങ്ങളായിരിക്കുമല്ലോ മറ്റു സ്റ്റേറ്റിൽ പോകുമ്പോൾ.
5: അത് നമ്മളൊരു പശ്ചിമഘട്ടം പോകുന്ന മിക്കവാറും സ്ഥലങ്ങളിലായിരിക്കും ക്ലൈമറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റണം. അപ്പോൾ അവിടെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പശ്ചിമഘട്ടം ഏകദേശമൊക്കെ തെലുങ്കാനയിലാകുമ്പോൾ കുറച്ച് ചെറിയ സ്പീഷീസ് കൂടുതലുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രസോപ്പിസ് ജൂൾഡിഫോറ നമ്മുടെ തമിഴ്നാട് പോയാൽ കാണുമെന്ന്, അത് കേരളത്തിൽ കാണുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാവില്ല. പക്ഷേ തമിഴ്നാട് പോയിട്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പം അറിയില്ല അത് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവരുടെ ഡെയിലി ലൈഫിൽ അവരുടെ ഭാഗമാണ് അത്. അപ്പോൾ ഓരോ സ്ഥലത്ത് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം ഹിമാലയത്തിൽ പോയാൽ വേറെ ചെടികളാണ് അവിടെ അതിനുവേ സ്വഭാവം കാണിക്കുന്നത്. കേരളത്തിൽ കാണിക്കാത്ത ചിലത് ഊട്ടിയിൽ കാണിക്കുന്നത്, അങ്ങനെ ഊട്ടി തണുപ്പുള്ള പ്രദേശമാണ്. ക്ലൈമറ്റിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതെല്ലാം കൂട്ടണം. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആളുകളുടെ ആവശ്യമുണ്ട്. അപ്പം ഇതിന് തന്നെ ഈ 66,000 ഇമേജസ് നമുക്ക് അനോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ക്ഷണിക്കാനുണ്ടായത്. കേരളത്തിലുള്ള കോളേജുകളിൽ നിന്ന് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ഒരു 12 കുട്ടികൾക്ക് നമ്മൾ ക്ഷണിച്ചു, അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുത്തു. അപ്പോൾ അവരാണ് ഈ 66 ഇമേജസ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു 400 ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ, അപ്പോൾ അത് ജമീൽ ഹസൻ നമുക്ക് അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട്, ഇത്രയും ഉപകാരം എന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അത്രയും നമുക്ക് സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ട് മൊത്തം, അതായത് അതിന് വെബ്സൈറ്റ് ഉണ്ട്, neofightid.in എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് കിട്ടും. അതെല്ലാം ജമീൽ ഹസനാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടെ നമുക്കത് നമ്മുടെ ഒരു വ്യക്തി ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുന്നോട്ട് നമുക്ക് പക്ഷേ ഫ്യൂച്ചറും റെഡി ആയിരിക്കും, കാരണം നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് അത് എത്തിപ്പെടാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫുൾ ടൈം PhD സ്കോളർ ആണെങ്കിൽ തന്നെയും നമ്മുടെ വൈകുന്നേര സമയങ്ങളൊക്കെ ഇതിന് ഉപയോഗപ്പെടുത്തുകയും ജമീലിൻ്റെ വീക്കെൻഡുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്.
6: നമ്മുടെ നാട്ടിലേക്കുള്ള വരവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ചെടികളും ഒക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ പലതും വേറെ നാട്ടിലേക്ക് പോകുന്നുണ്ടോ?
5: ഉണ്ട്, നമ്മുടെ നാട്ടിലെ പലതും പുറത്തു പോയിട്ട് ഇതായിട്ടുണ്ട്. ഇപ്പം മുള തന്നെ പല സ്ഥലങ്ങളിൽ, നമ്മുടെ നാട്ടിലെ കാണുന്ന മുള പല സ്ഥലങ്ങളിൽ അതിനുമേ സ്വഭാവം കാണിച്ചിട്ടുണ്ട്.
6: അപ്പോൾ അവിടെ അതിൻ്റെ ഒരു വേറെ ലെവലാണോ?
5: വേറെ ലെവൽ, നമ്മളവിടെ കാണുന്ന രീതിയിൽ അവർ അതിൻ്റെ വളർച്ച പെട്ടെന്ന് വളരും.
6: ആണോ?
5: മുള തന്നെ പൊതുവേ പെട്ടെന്ന് വളരും, പക്ഷെ അതിലേറെ ഒരു ഗ്രൗത്ത് അവർ കാണിക്കും. പിന്നെ മഹാഗണി പുറത്ത് ചില സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പല ചെടികൾ കാണിക്കുന്നു. പിന്നെ പുൽവർഗ്ഗങ്ങൾ നമ്മുടെ കാണുന്ന തനതായി ഇവിടെ കാണുന്ന പല പുൽവർഗ്ഗങ്ങളും പുറത്ത് പുറം സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്.
6: അപ്പൊ അവർ ഇതുപോലെ അതിനെ കണ്ട് അതിനെ
5: ചെയ്യുന്നുണ്ട്.
6: ശരി, അപ്പൊ ഇങ്ങോട്ട് വരുന്ന പോലെ തന്നെ
5: തിരിച്ചങ്ങോട്ട് പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ ഭൂമധ്യരേഖ അങ്ങനെ നമ്മൾ അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏകദേശം ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് നമുക്കുണ്ട്, ഭൂമധ്യരേഖയിലുള്ള ക്ലൈമറ്റ്. അപ്പോൾ അതൊരു സെയിം ആയിട്ടുള്ള സ്ഥലങ്ങൾ മൊത്തത്തിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുള്ളത്. അപ്പോൾ നമ്മുടെ നാടത്തെ പെട്ടെന്ന് ആഫ്രിക്കയ്ക്കും സൗത്ത് അമേരിക്കയിലേക്ക് എത്തും, സൗത്ത് അമേരിക്കത്തെ ആഫ്രിക്ക തിരിച്ച് ഇങ്ങോട്ട് എത്തും. പക്ഷേ അമേരിക്കയത്തെ അഥവാ USA അത്ര വരണം, കാരണം ക്ലൈമറ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. യൂറോപ്പിലത്തെ അത്ര വരണമെന്നില്ല. പക്ഷേ നമ്മുടെ ഹിമാലയത്തിൽ കാണുന്ന ഒരു ചെടി യൂറോപ്പിൽ ഭയങ്കര പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇംപേഷ്യൻസിൽ വരുന്ന നമ്മുടെ നാട്ടിൽ അതിൻ്റെ കറക്റ്റ്
6: യൂറോപ്പിൽ പ്രശ്നമായിട്ടുണ്ട്.
5: യൂറോപ്പിൽ മെയിൻ പ്രശ്നം അതാണ്. നമ്മുടെ നാട്ടിൽ ഇത്ര വലിപ്പേ കാണുള്ളൂ, യൂറോപ്പിൽ നമ്മളേറെ വലിപ്പുണ്ടാവും.
6: ശരി,
5: നമ്മുടെ നാട്ടിൽ ഹിമാലയത്തിൽ കാണുന്ന ഒരു ഇംപേഷ്യൻസിൽ വരുന്ന ഒരു ചെടിയാണ്.
6: ഓ,
5: അത് യൂറോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ബുദ്ധിമുട്ടാണ്. നല്ല ഈ അവിടെ പുഴയോരങ്ങൾ, പുഴേൻ്റെ സൈഡിൽ മൊത്തം അവിടുത്തെ മെയിൻ ഫസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചെടി എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു കൂടുതൽപ്പെട്ട ഒന്നായിരിക്കും ഇത്. ഇംപേഷ്യസ് ഗ്രാനുലർ ഫ്ലോറ.
6: ശരി,
5: അത് ഇത് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഹിമാലയത്തിൽ കാണുന്നതാണ്. അവിടെയാണ്
6: നമ്മുടെ നാട്ടിൽ അത് പ്രശ്നമല്ല.
5: നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല.
6: ഇല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്ത ക്ലൈമറ്റുകളുണ്ട്. ഈ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വേറെ പിന്നെ ഉള്ളത്,
5: നമ്മളിവിടെ അത്ര ഒരു വലിയ വ്യത്യാസം വന്നിട്ടില്ല.
6: വന്നിട്ടില്ലല്ലോ.
5: ഇല്ല. അതെന്ന് വെച്ചാൽ ചിലതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ചൊക്കെ ചിലതൊക്കെ അഡാപ്റ്റോ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ പണ്ട് കാലത്തുള്ള ചെടി തന്നെ ഇതാവണമെന്നില്ല, പക്ഷെ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ ഒരു ആൾ മരിക്കും, സാധാരണ ഒരു ഏജ് ആവുന്ന ആൾ 10-70 വയസ്സാവും മരിക്കും. ഒരു 70 വയസ്സായുള്ള ആരോഗ്യത്തിലേക്ക് ഒരു 30 വയസ്സായ ആൾ മാറുകയാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ, പെട്ടെന്ന് സംഭവിക്കും. അതാണ് അധിവേശജീവികളുടെ ഒരു സ്വഭാവം. കാരണം ഒരു 10 കൊണ്ട് ക്ലൈമറ്റിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഇവരിങ്ങനെ ചിലപ്പോൾ ഒരു ചൂടിനൊക്കെ ഇവർ മാറുന്നുണ്ട് വിചാരിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രാക്ഷസൊക്കെ വന്ന ഏത് വേനൽക്കാലത്തും അവരെന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഇല ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സാധാരണ കേസ് നമ്മുടെ മരങ്ങളൊക്കെ ഒരു പക്ഷേ ഒരു 5-50 കൊണ്ട് കാര്യത്തിലേക്ക് എത്തും. പക്ഷെ ഇവർ പെട്ടെന്ന് അഡാപ്റ്റ് ആയി. അവരെ സംബന്ധിച്ച് എന്താണ്, അവർ സർവൈവ് ആയി. പക്ഷെ ജൈവവൈവിധ്യത്തിൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അത് പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പം നമ്മുടെ വനങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ എന്താണ്, പലതും തേക്കിൻകാടായിരുന്നു ബ്രിട്ടീഷുകാർ വെച്ച വനങ്ങളല്ല, തേക്കും കാടുകളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സെന്ന രാശകോന്നൻ്റെ കാടുകളാണ്. പിന്നെ പൊതുവേ എല്ലാവർക്കുള്ള ധാരണ എന്താ വെച്ചാൽ നമ്മളെ നാടിൻ്റെ 100% കാടാണ്. ആ കാട് എന്ന് പറയുന്നത് കാടിൻ്റെ വ്യാപ്തി കൂടിയിട്ടുണ്ടെന്നൊക്കെ ചില റിപ്പോർട്ടുകൾ വരാറുണ്ട്. ആ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഉപഗ്രഹത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ 70% കൂടുതൽ പച്ച കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് 70% കൂടുതൽ പച്ച കാണുന്നുണ്ടെങ്കിൽ അത് കാടായിട്ടാണ് പരിഗണിക്കുക. റബ്ബർ തോട്ടൊക്കെ കാടായിട്ടാണ് പരിഗണിക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ കാട് കൂടിയെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പച്ച കൂടിയെന്ന് വിചാരിച്ച് എന്താവണം നിർബന്ധമല്ല, പ്രകൃതിക്ക് നല്ലതാണോന്ന് നിർബന്ധമില്ല.
6: അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു ബോധവൽക്കരണ പ്രക്രിയ വർദ്ധിപ്പിക്കാൻ ഇതിൽ എന്താണ് നിങ്ങൾ ഇനി കൂടുതൽ കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്?
5: നിലവിൽ ഈ ഒരു ആപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയും അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന രീതിയിലാണ് ഞാൻ ഈ ഗവേഷണം തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൂടിയാണ് ഈ ഒരു ആപ്പ് ഉണ്ടായത്. കാരണം ഒരു യൂണിവേഴ്സിറ്റി പ്ലാൻ്റെ ഒരു ജൈവാധിനിവേശത്തിൻ്റെ ആ ഒരു അറിവും അതുപോലെ തന്നെ സാധാരണക്കാരൻ യൂസ് ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇത് കുറക്കണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇപ്പം നിലവിൽ PhD 2 വർഷം കൂടി കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ് നമ്മൾ തീരും. അപ്പോൾ ഒരു ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. എലത്തണ്ട് എന്നാണ് അതിൻ്റെ പേര്. അതിന് ഫുൾ ഫോം ഉണ്ട്, എക്കോളജിക്കൽ ലോക്കൽ ആക്ഷൻ ഫോർ ട്രോപ്പിക്കൽ ഹാബിറ്റേറ്റ് ആൻഡ് നേറ്റീവ് ഡൈവേഴ്സിറ്റി. അഥവാ നമ്മൾ ട്രോപ്പിക്കൽ ഹാബിറ്റേറ്റ് നമ്മുടെ ഭൂമധ്യരേഖയിലുള്ള നമ്മുടെ പരിസ്ഥിതിയും അതുപോലെ നേറ്റീവ് ഡൈവേഴ്സിറ്റി ഇവിടുത്തെ തനതായിട്ടുള്ള വൈവിധ്യം കൂടി നിലനിർത്താനുള്ള എക്കോളജിക്കൽ ലോക്കൽ ആക്ഷൻ സാധാരണക്കാരും അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ആൾക്കാരെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ. അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുന്ന ചില അവയർനെസ് പ്രോഗ്രാമുകളാണ്. നമ്മൾ സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റികളുണ്ട്, നമുക്ക് 10,000+ ആളുകളുള്ള വാട്സപ്പ് ഗ്രൂപ്പും കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നുമായി ബന്ധപ്പെട്ടുള്ള കുറേ പോസ്റ്ററുകൾ ഇറങ്ങും. പക്ഷെ അതെല്ലാം ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ നമ്മളിപ്പം മലയാളത്തിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്രോഗ്രാം അല്ലെങ്കിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഏതിലും പ്രകൃതി റിലേറ്റഡ് ആയിട്ട് ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളൊക്കെ സെലിബ്രേഷൻ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫാക്ട് ഷീറ്റ് ഇറക്കുമ്പോൾ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ ഇറക്കും. അത് പരമാവധി ഗ്രൂപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് മലയാളത്തിലാകുമ്പോൾ നമ്മൾ കുടുംബ ഗ്രൂപ്പിലൂടെ കാര്യങ്ങൾ വരെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഒരു കമ്മ്യൂണിറ്റി കാര്യങ്ങളുണ്ട്. അപ്പോൾ PhD കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു രീതിയിലെ കുറച്ചുകൂടിയും ഒരു ഓഫ്ലൈനും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് വലിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിസ്ഥിതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റിയ ഏറ്റവും താഴെകടി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ്, സാധാരണക്കാർക്കാണ്. അല്ലാതെ മുകളിൽ നിന്ന് ഗവൺമെൻറ് മാത്രമോ അല്ലെങ്കിൽ വനവകുപ്പ് മാത്രമോ വിചാരിച്ചത് കൊണ്ട് മാത്രം ഇത് മുന്നോട്ട് പോകുന്ന കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പല സ്ഥലങ്ങളും നമ്മൾ സംസാരിക്കാൻ അവേർനെസ് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇത് മനസ്സിലാക്കുന്നതോട് കൂടി എല്ലാവരും അത് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രകൃതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ വന്യമൃഗ ശല്യം മാത്രമേ പറയുന്നുള്ളൂ, അവിടെ മണ്ണിടിഞ്ഞ് പോയി ഇത്രയും ആളുകൾ മരിച്ച പ്രശ്നം പറയുന്നില്ല. ഇത് രണ്ടിനും കാരണം ഒന്നാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്തു, ഈ പ്രശ്നം അവിടെ എന്ത് ചെയ്തു, നമ്മൾ പ്രശ്നമാക്കുന്ന പ്രശ്നം, അതായത് ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല സംഭവം മാറി നമ്മളിത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, വെറുതെ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്.
6: യെസ്, ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന സമയത്താണ് നമ്മളുള്ളത്, സമയം അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ഇനിയും ഒരു റിസർച്ച് സ്കോളർ എന്നർത്ഥത്തിൽ സാറ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിനെ എങ്ങനെ ഒരു റിസർച്ച് സ്കോളർ എങ്ങനെ സമൂഹത്തിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നുള്ള ഏറ്റവും മനോഹരമായൊരു ഒരു ഉദാഹരണമായിരുന്നു ആ ദേശീയ പുരസ്കാരത്തിലൂടെയും തുടർന്നും ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ആവട്ടെ, നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന രൂപത്തിലാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഇതുവരെ പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിൽ ഇത്രയും നേരം സംസാരിച്ചതിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു സമയത്ത് ഇതുപോലെ മറ്റു സന്ദർഭത്തിൽ സവിശേഷത്തിൽ വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സവിശേഷം. നിയോഫൈറ്റ് ആപ്പ് ഏതു സാധാരണക്കാരനും സഹായകമാകും. IT സംബന്ധമായ വിശകലനവുമായി നമുക്കൊപ്പം ചേർന്നത് അബ്ദുസ്സലാം VT, ഒപ്പം അലീം യൂസുഫ് എൻ എന്നിവർ.
7: പീസ് റേഡിയോ. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, അറിവ് നേടുക അത്യന്താപേക്ഷിതമാണ്. മതപരമായ അറിവ് ഓരോ നിമിഷത്തിലും അനിവാര്യമായി വരികയാണ്. നമ്മളൊക്കെ ജോലി തിരക്കുള്ള ആളുകളാണ്. അതിൻ്റെ പരിഹാരമാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും മതപരമായ അറിവ് ലഭിക്കുവാൻ വേണ്ടി നാം ഒരുക്കിയ പീസ് റേഡിയോ. എത്രയെത്ര വഴിതെറ്റിയ ആളുകൾക്കാണ് പീസ് റേഡിയോ മാർഗദർശനമായത്. അതുകൊണ്ട് ആ ഒരു മാർഗത്തിൽ മതം പഠിക്കുന്നവരാകുക, പഠിപ്പിക്കുന്നവരാകുക, അതിനിഷ്ടപ്പെടുന്നവരാകുക, അതിനെ പിന്തുടരുന്ന ആളുകളായിത്തീരുക, അഞ്ചാമതൊരാളായി നീ ആകരുത് എന്ന അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഈ ദീനി രംഗത്തെ സഹായിക്കുക. പീസ് റേഡിയോ അകമഴിഞ്ഞ് നിങ്ങളുടെ സഹായം ഉണ്ടാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
9: പീസ് റേഡിയോ, ജമീൽ, വിസ്റ്റം മീഡിയ സ്കൂൾ തുടങ്ങിയ പ്രബോധന രംഗത്തെ ചരിത്രപരമായ കാൽവെപ്പുകളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോയുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ വലതുഭാഗത്ത് നൽകിയിട്ടുള്ള ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ പണമയക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് സാധിക്കുന്ന UPID എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ കോപ്പി ചെയ്തെടുത്ത് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് UPID ബാറിൽ പ്രസ് ചെയ്യുന്നതിലൂടെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സംവിധാനങ്ങൾ വഴി നേരിട്ട് പണമയക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. പണം അയച്ചു കഴിഞ്ഞാലുടൻ 97 46 95 00 06 എന്ന നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തിക കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭ്യമാക്കുകയെന്നത് പീസ് റേഡിയോ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് പണമിടപാടിന്റെ വിശദാംശങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 97 46 95 00 06 എന്ന നമ്പർ നിങ്ങളുടെ പണമിടപാടിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ തീർച്ചയായും ഉപയോഗിക്കുക.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. ഫദ്ലുൽ ഹഖ് ഉമരിയാമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന കൃതിയിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ, ഭാഗം 5, നമുക്ക് മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
12: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകന്റെ 42 പ്രത്യേകതകളാണ് കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ കേട്ടത്. അതിന്റെ തുടർച്ച കേൾക്കാം. 43, നബിയുടെ പേരിൽ കളവു പറയൽ കൂടുതൽ ഗൗരവമുള്ള പാപമാണ്. മുഖയറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ പരസ്പരം കളവ് പറയുന്നത് പോലെയല്ല എന്റെ പേരിൽ കളവ് പറയൽ. വല്ലവനും മനഃപൂർവ്വം എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ അവൻ തന്റെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ചുകൊള്ളട്ടെ. ബുഖാരി 1291 ഹദീസ്, മുസ്ലിം 4 ഹദീസ്. 45, മുഹമ്മദ് നബിയെ നിസാരമാക്കുന്നതും അസഭ്യം പറയുന്നതും കുഫറാണ്. അള്ളാഹുവേയും അവന്റെ റസൂലിനെയും ദ്രോഹിക്കുന്നവരാരോ അവരെ ഇഹത്തിലും പരത്തിലും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി അപമാനകരമായ ശിക്ഷ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബ് വചനം 57. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, നബിയെ ദ്രോഹിക്കുകയും അദ്ദേഹം എല്ലാം ചെവികൊള്ളുന്ന ആളാണ് എന്ന് പറയുകയും ചെയ്യുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട്. പറയുക, അദ്ദേഹം നിങ്ങൾക്ക് ഗുണമുള്ളത് ചെവികൊള്ളുന്ന ആളാണ്. അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, യഥാർത്ഥ വിശ്വാസികളെയും അദ്ദേഹം വിശ്വസിക്കുന്നു. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്ക് ഒരു അനുഗ്രഹമാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ ദൂതനെ ദ്രോഹിക്കുന്നവരാരോ അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത്. സൂറത്ത് തൗബ വചനം 61. നീ അവരോട് അതിനെപ്പറ്റി ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ തമാശ പറഞ്ഞ് കളിക്കുക മാത്രമായിരുന്നു. പറയുക, അള്ളാഹുവേയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അവന്റെ ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒഴിവു കഴിവുകളൊന്നും പറയേണ്ട. വിശ്വസിച്ചതിനു ശേഷം നിങ്ങൾ അവിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ ഒരു വിഭാഗത്തിന് നാം മാപ്പ് നൽകുകയാണെങ്കിൽ തന്നെ മറ്റൊരു വിഭാഗത്തിന് അവർ കുറ്റവാളികളായിരുന്നതിനാൽ നാം ശിക്ഷ നൽകുന്നതാണ്. സൂറത്ത് തൗബ വചനം 65 66. 46, വാക്കുകളിലും പ്രവൃത്തികളിലും മുഹമ്മദ് നബി മഅസൂമാണ്, അഥവാ പാപസുരക്ഷിതനാണ്. നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല, ദുർമാർഗിയുമായിട്ടില്ല. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. സൂറത്തുന്നജം 1 മുതൽ 4 വരെയുള്ള വചനം.

0: വേദനം. അവർ പറയുന്നു, രഹസ്യമായോ പരസ്യമായോ രണ്ട് റക്അത്ത് നമസ്കാരം നബി ഒരിക്കലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. സുബഹയ്ക്ക് മുമ്പുള്ള രണ്ട് റക്അത്തും അസറിന് ശേഷമുള്ള രണ്ട് റക്അത്തും എത്രേ അത്? ബുഖാരി 592 ഹദീസ്, മുസ്ലിം 835 ഹദീസ്. 49. മക്കയിൽ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യൽ നബിക്ക് പ്രത്യേകമായി അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അബു ഷുറൈഹുൽ അദവി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ഫത്ഹ് മക്കയുടെ ദിവസം നബി പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, മക്കയെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു. ജനങ്ങൾ അല്ല അതിനെ പവിത്രമാക്കിയത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാൾക്കും അവിടെ വെച്ചുകൊണ്ട് രക്തം ചിന്തൽ അനുവദനീയമല്ല. അവിടുത്തെ ചെടികൾ പറിച്ചെടുക്കാനും പാടില്ല. എന്നാൽ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് യുദ്ധം ചെയ്യൽ ഇളവ് ഉണ്ടല്ലോ എന്ന് വല്ലവനും പറഞ്ഞാൽ നിങ്ങൾ ഇപ്രകാരം പറയുക, അത് അള്ളാഹുവിന്റെ പ്രവാചകന് അനുവാദം നൽകിയതാണ്, നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. പകലിന്റെ ഒരു വേളയിൽ അള്ളാഹു എനിക്ക് അത് അനുവദനീയമാക്കി, അതിനുശേഷം അതിന്റെ പവിത്രതയിലേക്ക് അത് മടങ്ങുകയും ചെയ്തു. ഇന്നലെ മക്ക പവിത്രമായിരുന്നതുപോലെ ഇന്നും അത് പവിത്രം തന്നെയാണ്. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ബുഖാരി 104 ഹദീസ്. 50. മഹറില്ലാതെ തന്നെ ഒരു സ്ത്രീ സ്വന്തത്തെ നബിക്ക് ദാനം നൽകാൻ തയ്യാറായാൽ അവരെ വിവാഹം കഴിക്കാവുന്നതാണ്. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാകുന്നു. അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം. നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അത്രേ ഇത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സൂറത്തുൽ അഹ്സാബ് വചനം 50. 51. മുഹമ്മദ് നബിയുടെ പേരിലുള്ള സ്വലാത്ത് അള്ളാഹു മുഹമ്മദ് നബിക്ക് നൽകിയ ആദരവും ബഹുമാനവുമാണ്. സത്യവിശ്വാസികളോട് അള്ളാഹു അതിനായി കൽപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. സൂറത്തുൽ അഹ്സാബ് വചനം 56. 52. നബിയുടെ സ്വഹാബിമാർക്കും ഖിയാമത്ത് നാൾ വരെ നന്മയോടുകൂടി അവരെ പിന്തുടർന്നവർക്കും അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും ആരോ അവരെപ്പറ്റി അള്ളാഹു തൃപ്തനായിരിക്കുന്നു. അവനെപ്പറ്റി അവരും തൃപ്തരായിരിക്കുന്നു. താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് അവൻ ഒരുക്കിവെക്കുകയും ചെയ്തിരിക്കുന്നു. എന്നൊന്നും അവരതിൽ നിത്യവാസികളായിരിക്കും. അതത്രേ മഹത്തായ ഭാഗ്യം. സൂറത്ത് തൗബ വചനം 100. 53. 30 വ്യക്തികളുടെ ശക്തി മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു, രാത്രിയിലും പകലിലുമായി അല്പസമയം കൊണ്ട് നബി തന്റെ എല്ലാ ഭാര്യമാരുടെയും അടുക്കലും എത്താറുണ്ടായിരുന്നു. 11 ഭാര്യമാരുണ്ടായിരുന്നു അവർ. ഖത്താദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, നബിക്ക് അതിന് സാധിക്കുമായിരുന്നോ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നബിക്ക് 30 വ്യക്തികളുടെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. ബുഖാരി 268 ഹദീസ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും, ഒറ്റ കുളി കൊണ്ട് നബി എന്റെ എല്ലാ ഭാര്യമാരിലേക്കും ചെല്ലാറുണ്ടായിരുന്നു. ഖുർആനിലും സഹിഹായ ഹദീസുകളിലും വന്നിട്ടുള്ള നബിയുടെ പ്രത്യേകതകളിൽ ചിലതിനെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. കൂടുതൽ കാര്യങ്ങൾ പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാവുന്നതാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഫദ്ലുൽ ഹഖ് ഉമരിയാമയു രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രം എന്ന കൃതിയിൽ നിന്നും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ ഭാഗം 5 നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: പീസ് റേഡിയോ, tune to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com, phone 902-0840-840, www.peaceradio.com.
3: bismillahir rahmanir rahim.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മളിനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം. സമയം കുറേ നമ്മൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. നമുക്ക് തിരുമൊഴികൾ കേട്ട് തിരിച്ചു വരാം.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെല്ലാവരും നിർബന്ധമായും കേൾക്കേണ്ടുന്ന ഒരു ഹദീസ് തന്നെയാണ് ഇന്നും നമ്മളോടൊപ്പം കെ വി മുഹമ്മദ് അലി. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സംസാരത്തോടുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പലരും ചോദിച്ച് മടുത്ത് വിഷമം പറയുന്ന ആളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർക്കൊക്കെ കേൾക്കാനൊരു അവസരമാക്കി തീർക്കണം. അള്ളാഹുവിനോട് ചോദിച്ച് അത്തരം ഞാൻ ഒരു തുടക്കം പറയുന്ന കാരണം ആ ഒരു മനസ്സോടുകൂടി തന്നെയാവണം ഇന്നത്തെ തിരുമുകളിലേക്ക് നമ്മൾ കിടക്കേണ്ടത്. റബ്ബിനോട് ചോദിക്കുമ്പോൾ ധാരാളമായി ചോദിക്കുക എന്ന ഹദീസാണ് ഈ ഇൻഷാല്ലാ ഇന്നത്തെ തിരുമൊഴികളിലൂടെ നമ്മൾ കേൾക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ ആയിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ قال رسول الله صلى الله عليه وسلم اذا سال احدكم فليكثر فانما يسال ربه. പ്രശദക്ലെ സഹീഹുൽ ജാമിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. ഇമാം ഇബ്നു ഹിബ്ബാൻ തന്റെ സഹീഹിൽ മീ നൽകിയിട്ടുണ്ട്. ഹദീസ് നിവേദനം ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. നമ്മൾ മനസ്സിലാക്കി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ പത്നി, നബി വിവാഹം കഴിച്ച ഏക കന്യകയാണ് അവർ. ഹിജറ 58 അവർ മദീനയിൽ വെച്ച് മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് വചനങ്ങൾ റിപ്പോർട്ട് ചെയ്ത, നബിയുടെ ജീവിതം പഠിച്ച, രഹസ്യ പരസ്യ ജീവിതം പഠിച്ച് മനസ്സിലാക്കി, കുടുംബജീവിതം പ്രത്യേകിച്ചും നമുക്ക് അല്ലെങ്കിൽ വരും തലമുറക്ക് പകർന്നു നൽകിയ മഹാവ്യക്തിത്വമാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതോടൊപ്പം ദീനീ വിഷയങ്ങളിൽ അവഗാഹമുണ്ടായിരുന്ന മഹാപണ്ഡിതയുമായിരുന്നു അവർ എന്ന് കാണാം. 2210 ഹദീസുകൾ അവർ നിവേദനം ചെയ്തിട്ടുണ്ട്. അതിൽ 316 ഹദീസുകൾ സഹീഹ് ബുഖാരിയിൽ മുസ്ലിമിലും ഒരേപോലെ വന്ന ഹദീസുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനുമാകും. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇദാ സഅല അഹദുക്കും ഫൽയുക്സിർ നിങ്ങളൊരാൾ ചോദിക്കുമ്പോൾ, അതായത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഫൽയുക്സിർ അവൻ കൂടുതൽ ചോദിക്കട്ടെ. ഫഇന്നമായ അലു റബ്ബഹു, കാരണം അവൻ ചോദിക്കുന്നവൻ്റെ റബ്ബിനോടാണല്ലോ. അവൻ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും റബ്ബിനോടാണ്. അതുകൊണ്ട് അതിൽ ഒരിക്കലും കുറവ് വരുത്തരുത്, നിരാശയുണ്ടാകരുത്, കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്. തൻ്റെ ദുആയിലൂടെ, പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏതൊരു കാര്യവും അത് ആവർത്തിച്ച് ചോദിക്കുക, കൂടുതൽ ചോദിക്കുക എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് പ്രാർത്ഥനയുടെ ഒരു മര്യാദ കൂടിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മാലിക്കുൽ മുൽക്കായ ഖജനാവ് ഒരിക്കലും കുറഞ്ഞു പോകാത്ത, ഒരിക്കലും ചോദിക്കുന്നതിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ദേഷ്യമുള്ള ഒരു ആളല്ലോ, അല്ലെങ്കിൽ ഒരു ശക്തിയല്ല റഹ്മാനായ റബ്ബ്. ചോദിക്കുന്നത് അവനിഷ്ടമാണ്, ചോദിക്കാതിരിക്കുന്നതാണ് അവൻ്റെ ഇഷ്ടക്കേട്. അതുകൊണ്ട് റബ്ബിൻ്റെ മഹത്വവും കഴിവും കാരുണ്യവും ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയും സ്ഥാനവും മനസ്സിലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അത് നഷ്ടപ്പെടാത്ത ഇബാദത്താണ് എന്ന തിരിച്ചറിവുണ്ടാകണം എന്നതാണ് പ്രധാനമായി നാം അറിയേണ്ടത്. ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുന്ന കാര്യം കൂടുതൽ പ്രാവശ്യം, മൂന്ന് പ്രാവശ്യമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഏഴ് പ്രാവശ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോഴും നിരാശനാവാതെ ആ കാര്യം തനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ, ഖൈറാണെങ്കിൽ അത് ലഭിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുക. ആ ചോദ്യം, ഓരോ പ്രാർത്ഥനയും ഓരോ ചോദ്യവും ഇബാദത്താണ്. അവൻ അതിൻ്റെ അത് കാരണത്താലൊക്കെ അവൻ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് നേടിയാലും ഇല്ലെങ്കിലും ശരി, അവനത് വലിയ ഒരു സൽപ്രവർത്തനമായി രേഖപ്പെടുത്തുകയും അതിനവന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ആ പ്രാർത്ഥന മൂലം ചില ദുരന്തങ്ങൾ അവയിൽ നിന്ന് മാറിപ്പോകാം, അതല്ലെങ്കിൽ അവന് നാളെ പരലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് ആ പ്രാർത്ഥനകളുണ്ടാവും. അതുകൊണ്ട് ചോദിക്കുന്നത് ദുനിയാവിൻ്റെ കാര്യമാണെങ്കിലും പരലോകത്തിൻ്റെ കാര്യമാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുക, റബ്ബിനോട് ചോദ്യം വർദ്ധിപ്പിക്കുക, ഉത്തരം പ്രതീക്ഷിച്ച് തന്നെ, അള്ളാഹുവിനുള്ള ജവാബ് ഇജാബത്ത് പ്രതീക്ഷിച്ച് തന്നെ പ്രാർത്ഥിക്കുക. ഒരിക്കലും നിരാശയുണ്ടാകാതെ ക്ഷമയോടെ കാത്തിരിക്കണമെന്നൊക്കെ ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടാതിരുന്നാൽ പോലും, ഉദ്ദേശം നടന്നില്ലെങ്കിൽ പോലും, പ്രാർത്ഥിച്ചത് വിചാരിച്ച സമയത്ത് തനിക്ക് അതിൻ്റെ ഫലം ലഭിച്ചില്ല എന്ന് തോന്നിയാൽ പോലും നിരാശനാവാതെ വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് എന്താവശ്യമാണെങ്കിലും. മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് ഇതാ തമന്ന അഹദുക്കും എന്നാണ്. ഇതാ തമന്ന അഹദുക്കും ഫലയുക്സീർ എന്നാണ് വന്നിട്ടുള്ളത്. തമന്ന അഹദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത്, മോഹിക്കുന്നത് എന്നൊക്കെ അർത്ഥം വരും. അപ്പം നിങ്ങൾ പിന്നെ ഒരാൾ നിങ്ങൾക്കൊരു കാര്യം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, ഒരു കാര്യം മോഹിച്ചാൽ, ഒരു കാര്യം കൊതിച്ചാൽ നിങ്ങളത് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കരുത്. ചോദിച്ചുകൊണ്ടേയിരിക്കണം, ആ ചോദ്യം വർദ്ധിപ്പിക്കണം. എന്തൊരു സൗഭാഗ്യമാണ് പ്രിയമുള്ളവരെ! റബ്ബ് എത്ര കാരുണ്യവാനാണ്, ഔദാര്യവാനാണ്! ഒരിക്കൽ മാത്രമേ ഒരു വിഷയം ചോദിക്കാവൂ എന്ന് നമ്മുടെ റബ്ബ് നിഷ്കർഷിച്ചിരുന്നുവെങ്കിൽ, കൽപ്പിച്ചിരുന്നുവെങ്കിൽ, ശാസിച്ചിരുന്നുവെങ്കിൽ നാം എത്ര ദൗർഭാഗ്യവാന്മാരാകുമായിരുന്നു. അതുകൊണ്ട് റബ്ബ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ അറിയിച്ചിട്ടുള്ളത്, പ്രാർത്ഥന അത് അധികരിപ്പിക്കുക, വർദ്ധിപ്പിക്കുക, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ പ്രാർത്ഥനയ്ക്കും പ്രതിഫലമുണ്ട്, ഓരോ പ്രാർത്ഥനയും ഇബാദത്തുമാണ്. നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടി തന്നെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം, അത് ആത്മാർത്ഥതയോടുകൂടി ആവണം എന്നുകൂടി ഈ ഹദീസിൻ്റെ ആശയമെന്ന നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബറകല്ലാഹു ഫീക്. തിരുമൊഴികളിലൂടെ നമ്മൾ ഓരോ ദിവസവും ഓരോ ഹദീസുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആശയതലങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും മാഷാ അല്ലാ, എത്ര ഹദീസുകളുടെ ആശയതലങ്ങളെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
1: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
0: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
1: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
0: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
1: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
0: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
1: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
0: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
1: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
0: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
1: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
0: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
1: ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പ്രാമാണികമായ പഠനം,
1: പ്രായോഗികമായ പഠനക്രമം,
0: പണ്ഡിതോചിതമായ പ്രതിപാദനം,
1: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
0: ലളിത സുന്ദരമായ അവതരണം.
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
1: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
0: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
1: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
1: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
0: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ വോയിസ് ഓഫ് പീസിന്റെ സമയമാണ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ആനുകാലിക സംഭവവികാസങ്ങളിൽ പീസ് റേഡിയോയുടെ ഔദ്യോഗിക ശബ്ദമായ വോയിസ് ഓഫ് പീസിൽ ഇപ്പോൾ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. തോൽക്കുന്ന ഫുട്ബോൾ മന്ത്രവാദികൾ ഭാഗം ഒന്ന്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ ചേരുന്നു.
6: മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വേൾഡ് കപ്പ്, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഒരുപാട് ആരാധകരുള്ള ബ്രസീൽ അടക്കം തോറ്റു നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ പ്രവചനങ്ങൾ അതിരുവിട്ടുകൊണ്ട് വലിയ മന്ത്രവാദം ബാക്കിയൊക്കെ ചമഞ്ഞുകൊണ്ടുള്ള ആളുകൾ ഫുട്ബോളിനെ പ്രവചനത്തിന് എടുക്കുകയും അത് എട്ട് നിലയിൽ പൊട്ടി ആ പ്രവചനങ്ങളൊക്കെ തെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അർജൻറ്റീന തോൽക്കുമെന്നും മെസ്സി ഗോളടിക്കൂല എന്നും പറഞ്ഞ മന്ത്രവാദി നേരെ ഉൾട്ട സംഭവിച്ചു. പക്ഷേ ഈ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെ മന്ത്രവാദങ്ങൾക്കും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രവചനങ്ങൾക്കും മറ്റുമൊക്കെ വളരെ മനോഹരമായ ഒരു കായിക വിനോദം. ഇത് മാത്രമല്ല, ഏത് സംഗതികളാണെങ്കിലും ആ പ്രവചനങ്ങൾക്കനുസരിച്ച് വാതുവെപ്പ് നടത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും. ഈ മന്ത്രവാദികളും പ്രവചനങ്ങളും ലോകകപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് അമിത് മാഷ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്?
7: അല്ല, ഞാൻ ഈ നസീഫ് പറഞ്ഞ ചെറിയൊരു തിരുത്ത് പറയാം. എന്താ വെച്ചാൽ, എന്തുകൊണ്ട് ഈ ഏതോ ഒരു നാട്ടിൽ കിടക്കുന്നൊരു മന്ത്രവാദി പറയുന്ന ഒരു കാര്യത്തിന് ലോകമാധ്യമങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുത്തു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? അവിടെ എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1986 ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ, അത് തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുൻപ്, അന്നത്തെ അർജൻറ്റീനയുടെ മറ്റേ ഈ ടീമിൻ്റെ മാനേജറായിരുന്ന കാർലോസ് ബിലാഡോ, അദ്ദേഹം ഈ തൻ്റെ ടീമുമായിട്ട് കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. എന്താ വെച്ചാൽ അവിടെ ഒരു വെർജിൻ ഓഫ് കപ്പ കബാന എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു, വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു വാഗ്ദാനവും നൽകി, ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ടീം ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും വന്നിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ വിജയ അറിയാലോ, എന്താ ചെയ്തു, മറഡോണയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, അവർ വിജയിച്ചു. അപ്പോൾ വിജയാഹ്ലാദത്തിൻ്റെയും ആ ഉന്മത്തതയിൽ അവരിത് മറന്നുപോയി. പിന്നെ അവരെന്ത് ചെയ്തില്ല, അങ്ങോട്ട് ചെന്നില്ല. ആ നന്ദി കേട് ഒരിക്കലും ഈ വെർജിൻ ഓഫ് കപ്പ എന്ത് ചെയ്യില്ല, ക്ഷമിച്ചില്ല. അത് കാരണം അർജൻറ്റീനയെ സംബന്ധിച്ചോളം വർഷങ്ങളോളം അവർക്കൊരു കപ്പ് നേടാൻ പറ്റിയില്ല. കോപ്പ അമേരിക്ക നേടാൻ പറ്റിയില്ല, ഫിഫ മറ്റേ വേൾഡ് കപ്പ് നേടാൻ പറ്റില്ല. ഒടുവിൽ ഈ ഇത് വീണ്ടും ചർച്ചയ്ക്ക് വന്നു. അങ്ങനെ 2018 അന്ന് ടീമിലുണ്ടായിരുന്ന ചിലരും അന്നത്തെ ടീമുകളോ കൂടെ എന്ത് ചെയ്തു, വീണ്ടും അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു. അതോടെ 2021 കോപ്പ അമേരിക്ക നേടി, 2022 എന്ത് ചെയ്തു, ഫിഫ വേൾഡ് കപ്പ് നേടി, 2024 വീണ്ടും കോപ്പ നേടി. അപ്പോൾ അവർ വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചു വന്നു. ഈ കഴിഞ്ഞ ലോകകപ്പിൽ അതിൻ്റെ ഫൈനലിൻ്റെ ദിവസത്തിൽ ശ്രദ്ധിച്ച വീണ്ടും ആ വീഡിയോ കണ്ടാൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ ഈ വേൾഡ് കപ്പുണ്ടല്ലോ, ഈ കപ്പ് ഇങ്ങനെ കൊണ്ടുവരുന്നു, പലരും അത് എടുത്തു നോക്കുന്നു, ചില മുത്തം ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മെസ്സിയും കൂട്ടരും, പ്രത്യേകിച്ച് മെസ്സി എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് നോക്കുന്നതന്നില്ല, കപ്പിൻ്റെ മുകളിലേക്ക് നോക്കുന്നതന്നില്ല. അപ്പോൾ പിന്നീടാണ് അതിൻ്റെ രഹസ്യം എന്ത് ചെയ്തത് അറിഞ്ഞതെന്ന് വെച്ചാൽ, ആ കപ്പിലേക്ക് ഒരിക്കലും നോക്കരുത് എന്നും, നോക്കിക്കഴിഞ്ഞാൽ അവർ പരാജയപ്പെടുമെന്നും അവർക്ക് മന്ത്രവാദിയാണോ അല്ലെങ്കിൽ മറ്റേ അവർക്ക് ഉപദേശം കൊടുക്കുന്ന ഏതോ ഒരു ദിവ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അന്ന് കപ്പ് നേടിയപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സെറീന വില്യംസ് നമുക്കറിയാം, 23 തവണ ഈ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള, സിംഗിൾ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വനിതയാണ് ആ ടെന്നീസിൽ. അപ്പോൾ അവർ വളരെ നീറ്റായിട്ട് പലപ്പോഴും വെള്ള ഇതൊക്കെ ധരിച്ച് നല്ല മറ്റേ വസ്ത്രം ധരിച്ചാണ് വരിക.
6: പക്ഷേ അവരുടെ
7: അല്ലെങ്കിലും അത് അതറിയില്ല, അത് മറ്റേ ഒരു എലഗൻറ്റ് ഡ്രസ്സിങ്ങിൻ്റെതാണ്. പക്ഷേ ഒരു ഭാഗം മാത്രം, ഈ കളിക്കാൻ വരുമ്പോൾ ഒരു ഭാഗം മാത്രം മണക്കുന്നതാണ്, എന്ന് വെച്ചാൽ സോക്സ്. സോക്സ് എന്ത് ചെയ്തില്ല, കഴുകൂല. അത് പഴയ, ഇത് വിജയിച്ച ആ സമയത്തുള്ള സോക്സിൻ്റെ എന്താണ് അതേപോലെ ഇടും. അപ്പോൾ എന്ത് ചെയ്യും, സോക്സ് മാത്രം എന്ത് ചെയ്യും, മണക്കും എന്നാണ്. അതവർ വിശ്വാസമായിട്ടാണത് അവർ കൊണ്ടുവന്നിരുന്നത്. ഇപ്പം നമുക്ക് ഈ ടൈഗർ വുഡിനെ അറിയാമല്ലോ, അത് മറ്റേ ഗോൾഫിൽ ഒരു പക്ഷേ എന്താണ് ഏറ്റവും വലിയ താരമാണ് അദ്ദേഹം. അദ്ദേഹം ഞായറാഴ്ചകളിലാണ് പൊതുവെ ഗോൾഫ് നടക്കുന്നത്. അദ്ദേഹം റെഡ് മറ്റേ ഷർട്ട് അല്ലെ ടീ ഷർട്ട് എന്തേയുള്ളൂ ധരിക്കുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യതാണ്. നിങ്ങളിരുന്നപോലെ കളിയല്ല നൃത്തം. ടെൻഡുൽക്കർ പിന്നെ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പരിശീലനത്തിൽ ഇറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഇടത് പാഡും ഇടത് ഗ്ലൗസും എന്തിയും അണിയും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രസീല് നിങ്ങൾ കരുതിയതുപോലെ അങ്ങനെ തോറ്റുപോകുന്നതല്ല. അവരുടെ മുകളിലൊരു കേഴ്സ് ഉണ്ട്. ആ കേഴ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായി എന്നാണ്. ആ കേഴ്സിൽ എത്രത്തോളം എന്ന് വെച്ചാൽ കേഴ്സ് എങ്ങനെ പറഞ്ഞിട്ട് വെച്ചാൽ പിന്നെ 2000 ആണ് ആ കേഴ്സ് വരുന്നത്. നിങ്ങളെല്ലായ്പ്പോഴും എന്താണ് ഒരു യൂറോപ്യൻ ടീമിനോടായിരിക്കും നോക്കൗട്ടിൽ തോൽക്കുന്നതാണ്. നിങ്ങളെ ചിലപ്പോൾ വിശ്വസിക്കില്ല, പക്ഷേ നോക്കിക്കോളൂ. എന്താണ് 2006 ഫ്രാൻസിനോട്, 2010 നെതർലാൻഡിനോട് ഹോളണ്ടിനോട്, 2014 ജർമ്മനിയോട്, 2018 ബെൽജിയത്തോട്, 2022 ക്രൊയേഷ്യയോട്, ഇപ്പോൾ 2026 നോർവേയോട്. എല്ലാം യൂറോപ്യൻ ടീമുകളാണ്. ഈ ഇംഗ്ലണ്ടിലെ ഒരു ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബാണ് ബർമിംഗ്ഹാം FC എന്ന് പറയുന്നത്. അവർ ഒരു കേഴ്സ് ബാധിച്ചത് 100 വർഷമാണ്. അതായത് 1906 അവർ ഈ റൊമാനി പീപ്പിളിൻ്റെ അവർ മറ്റൊരു സെറ്റിൽമെൻറ്റ്, ആ സെറ്റിൽമെൻറ്റ് ഇവരെന്ത് ചെയ്തു ബലമായിട്ട് ചില അവരുടെ അധികാരം ഉപയോഗിച്ച് ഒഴിപ്പിച്ചു. എന്നിട്ട് അവിടെ അവരുടെ ഫുട്ബോൾ ക്ലബ്ബും ഗ്രൗണ്ടും ഒക്കെ സ്ഥാപിച്ചു. 2006 ഇത് ഇവർ തിരുത്തുന്നവരെ എന്ത് ചെയ്യാൻ പറ്റിയില്ല. അതിനെതിരെ ഇവർക്ക് പിന്നെ തിരുത്തുന്നതുവരെയും ഇവർക്ക് അവിടെ കളി കളിക്കാൻ പറ്റിയില്ല. എത്രത്തോളം ഇതിൻ്റെ മാറി മാറി വന്ന പല മാനേജേഴ്സും കോച്ചുകളൊക്കെ പലവിധ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ എന്താണ് പ്രയോഗിച്ചു. അവർ ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 4 കോർണറുകളുടെ മൂത്രം ഒഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കും? അതടക്കമൊക്കെ ചെയ്ത് നോക്കി. ഈ നമ്മുടെ അർജൻറ്റീനയുടെ ഒരു പഴയ ഗോൾ കീപ്പറുണ്ട് സെർജി ഗോയ്കോച്ചു എന്ന് പറയുന്നത്, വളരെ പ്രസിദ്ധനായിട്ടുള്ള കാരണം ഈ ഫുട്ബോൾ മറ്റേ പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ തടുക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള പ്രാവീണ്യം ഉണ്ടായിരുന്ന ആൾ. 30 പരിപാടി എന്നുണ്ട് ഇതുപോലെ എന്ത്
8: ചെയ്യുക
7: മൂത്രം ഒഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മുദ്രിച്ചാൽ പിന്നെ എന്തെയ്യില്ല ആർക്കും
6: ഗോളടിക്കാം.
7: ഞാൻ പറഞ്ഞാല് ഇതൊക്കെ നമ്മൾ കാണുന്നത് എവിടെയാണ്? ഇന്ത്യയിലോ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രൈബൽ സമൂഹത്തിലല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പുരോഗമിച്ചു എന്ന് പറയുന്ന പാശ്ചാത്യ നാടുകളിൽ. അപ്പോൾ ഈ ഇപ്പോൾ ഈ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടും ഗാനയും തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ മാനേജറോ കോച്ചോ ആണ് പറയുന്നത് ഗാനക്കാരെ നമുക്കെതിരെ ദുർമന്ത്രവാദം മറ്റേ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്തോ ഒരു ചെയ്തിട്ടുണ്ടാവാത്ത കാരണം അവരുടെ വിശ്വാസപ്രകാരം അവർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് വിശ്വസിക്കാൻ മാത്രം അല്ലെങ്കിൽ അതിൽ ഭയപ്പെടാൻ മാത്രമുള്ള ഒരു വിശ്വാസ ദൗർബല്യമാണ് യൂറോപ്പിനെ സംബന്ധിച്ചോളം ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നേരത്തെ തന്നെ ഈ പ്രവചനങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ എക്സ്പേർട്സിൻ്റെ പ്രവചനം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പുറമേ ഈ വർഷം ഇപ്പോൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ ഈ ലോകകപ്പ് വരെ നമ്മൾ കണ്ടെച്ചാൽ ചില മൃഗങ്ങൾ ചില പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് എന്ത് ചെയ്യും എന്നിട്ട് ആ മറ്റേ തൊടിയിപ്പിക്കുക, നമ്മളെ നാട്ടിൽ ഈ തത്ത ഇത് വെറുക്കുന്ന പോലെ. ഇത് ഭയങ്കരമായിട്ടുള്ള പ്രചരണം മീഡിയകളിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പിറകിൽ പോകുന്നതിൻ്റെ പിറകിൽ ഞാൻ പറഞ്ഞാൽ പാശ്ചാത്യൻ്റെ പുരോഗമന നാട്യം യഥാർത്ഥത്തിൽ തകരുന്നു എന്നുള്ളതാണ്. തങ്ങൾ പുരോഗമിച്ചവരാണ്, തങ്ങൾ ഈ ശാസ്ത്രീയ ലോകത്തിൻ്റെ വക്താക്കളാണ്, തങ്ങളുടെ വിശ്വാസത്തിൻ്റെയും അപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളെ മറ്റേ പരിഗണിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നൊക്കെ പറയുന്ന നാട്യമാണ് ഇതിലൊക്കെ തകർന്ന് വീഴുന്നത്. കാരണം ഈ യൂറോപ്പിനെ സൂപ്പർസ്റ്റിഷ്യൻ്റെ ഒരു ദുർബോധം പിടികൂടിയിട്ടുണ്ട്. 1921 TS എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഒരു കൃതി, ഒരു കാവ്യം, മഹാകാവ്യം എഴുതപ്പെടുന്നത്. ആധുനിക ലോകത്തിലെ മഹാകാവ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ കൃതിയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം യൂറോപ്പിനെ സംബന്ധിച്ചോളം എന്ത് ചെയ്തു, അവിടെ വിശ്വാസം നിരസിക്കപ്പെട്ടു അല്ലെങ്കിൽ ദൈവീക വിശ്വാസത്തിൽ നിന്ന് അവർ അകന്ന് പോയി. ആ വിശ്വാസം അകന്നു പോയതോടെ തന്നെ അവിടെ പിന്നീട് റീപ്ലേസ് ചെയ്യപ്പെടുന്നത് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും പിന്നീട് ധാർമ്മികമായ ചുതി അല്ലെങ്കിൽ മൂല്യച്യുതികളുമാണ് സംഭവിച്ചാൽ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഇത്തരം അബർക്രാബട്ര പ്രാക്ടീസുകൾ ദുർമന്ത്രവാദതകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യ, അതുപോലെ തന്നെ ഈ യൂറോപ്യൻ ദിനകത്ത് നമ്മുടെ അയർലൻഡ്, അയർലൻഡ് വ്യാപകമായിട്ട് എന്ന തരത്തിലുള്ള പല ഈ വിശ്വാസം ഉള്ളത്. അപ്പോൾ ഐറിഷ് ഒരു ലേഡി മാഡം ബ്ലാവസ്കി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം എന്നിട്ട് പരാമർശിക്കുന്നുണ്ട്. അവർ ഇന്ത്യയിൽ വന്ന് ദുർമന്ത്രവാദം പഠിച്ചു പോയിട്ട് അവിടെ ഈ ടാരറ്റ് പാക്ക് ഓഫ് കാർഡ്സൊക്കെ ഉപയോഗിച്ചതൊക്കെ ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവർ സമീപിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ശൂന്യതയിലേക്ക് വിശ്വാസമില്ലാതെയാകുന്ന അല്ലെങ്കിൽ വിശ്വാസം നിരസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ശൂന്യതയിലേക്ക് എന്താ കയറി വരിക? അന്ധവിശ്വാസങ്ങളാണ് കയറി വരിക. കാരണം വിശ്വാസവും അന്ധവിശ്വാസം എന്ന് പറയുന്നവരുണ്ട്, ദൈവിക വിശ്വാസം. പക്ഷേ നമുക്കറിയാമോ, ഒരു ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അതിന് അന്ധവിശ്വാസമായിക്കോട്ടെ, പക്ഷേ അവർ മാക്സിമം എന്താ പറയുള്ളൂ, ആ ദൈവത്തിൽ നിന്നാണ് പുണ്യം പ്രതീക്ഷിക്കേണ്ടത്, ആ ദൈവത്തിൽ നിന്നാണ് ശിക്ഷ പ്രതീക്ഷിക്കേണ്ടത്, ആ ദൈവം മാത്രമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒറ്റ ദൈവത്തിൽ എന്ത് ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മതി എന്നാണ്. ഇവിടെ ഇത് കൈവിട്ടു പോകുന്നതോടെ മറ്റേ പട്ടം മറ്റേ കയ്യുന്ന് പോകുന്ന പോലെ ഏതൊക്കെയോ ചെളിക്കൊണ്ടി പോയിട്ടാണ് വീഴുന്നത്. യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല, എന്തും വിശ്വസിക്കുക, ആര് പറയുന്നതും വിശ്വസിക്കുക. അപ്പോൾ പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക്ഷാ നഷ്ടം, നിരാശാബോധം, ഈ ഊഷരത, ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇതിനകത്തൊക്കെ. അവരിതിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞാൽ ഒരു ഗെയിമൊന്നുമല്ല, എത്രയോ ഏത് ഗെയിം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പിറകിൽ ഈ സാധനം വളരെ വ്യാപകമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പോൾ ഈ കക്ഷി നമ്മൾ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹത്തില്ലേ, അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും വേഷമൊക്കെ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മളല്ലാതെ കരുതുന്ന പോലെ എന്താണ് അതിൻ്റെ ഫണ്ണായിട്ട് കാണാൻ അവർക്ക് കഴിയില്ല. കാരണം അത്രമാത്രം ഒരു ഭയവിഹ്വലത യൂറോപ്പിൻ്റെ മനസ്സിലുണ്ട്. അവർ 13 കണ്ടാൽ പേടിക്കും. ഉറക്കി പറഞ്ഞ പോലെ മറ്റേ വെള്ളിയാഴ്ച പേടിയാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് പോലും വന്നത് യൂറോപ്പിൽ നിന്നാണ് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ ഈ പ്രാമാണിക വിശ്വാസമൊന്നുമല്ല ഇതൊക്കെ. ഇനി എന്താ വെച്ചാൽ പറഞ്ഞു വെച്ചാൽ ഇത് കുറച്ചുകൂടെ കടന്നുപോയി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് എപ്സ്റ്റീൻ ഫയലുകൾ. ഈ എപ്സ്റ്റീൻ ഫയലുകൾ നമ്മളോട് പറയുന്നത് എന്താണ്? ഈ പറയുന്ന അന്ധവിശ്വാസവും കവിഞ്ഞ് വളരെ സാത്താനിക്കായ പൈശാചികമായ പ്രാക്ടീസുകളിലേക്ക് യൂറോപ്പ് തിരിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് യാതൊരു വിധത്തിലുമുള്ള മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ഒരു ധാർമ്മികമായ മാനദണ്ഡങ്ങളും പാലിക്കാതെ എത്ര നിഷ്ഠൂരമായ ക്രൂരമായ രീതിയിലാണോ അവരോട് ഈ പൈശാചികത കർമ്മങ്ങൾ ആവശ്യപ്പെടുന്നത്, അത് ചെയ്യാൻ മാത്രമുള്ള ഒരു മനോനിലയിലേക്ക് യൂറോപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനാണ്. അതുകൊണ്ട് ഇത് തിരിച്ച് തള്ളേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ധാരാളമായിട്ട് ചിന്തിക്കാൻ വിഷയമുണ്ട്. ഒപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇസ്ലാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ളതിൻ്റെ വേരറുത്ത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ ഈ കാണുന്ന വിശ്വാസരാഹിത്യം യഥാർത്ഥ വിശ്വാസവും തമ്മിൽ ഒന്ന് മാറ്റുരച്ച് നോക്കേണ്ടത്. യൂറോപ്പ് ഒരു വലിയ ഉദാഹരണമാണ്. ഈ പറയുന്ന മാന്ത്രിക ഇതൊക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില വലിയ പാഠങ്ങളുണ്ട്. അത് പഠിച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിനകത്തുണ്ട്.
5: മഷാല്ലാ ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തത് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി എന്നിവർ.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: أعوذ بالله من الشيطان الرجيم.

0: പിറവിയുടെ പൊരുൾ തേടി തിരുഞ്ഞബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി ശ്രോതാക്കൾ പ്രവേശിക്കുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഷിർക്കിനെ തുരത്തുക. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ ഏറ്റവും മോശപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചത്, ഏറ്റവും മോശപ്പെട്ട സങ്കേതം എന്ന് പറഞ്ഞുകൊണ്ട്, ഏറ്റവും മോശപ്പെട്ട ഭവനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചത്, നമുക്കറിയാം നിന്ദ്യതയുടെ ആളിക്കത്തുന്ന നരകത്തെക്കുറിച്ചാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആളിക്കത്തുന്ന ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഫമൻ സുഹ്സിഹാനിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തിയിൽ നിന്ന് ആരാണോ ഒഴിവാക്കപ്പെടുന്നത്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതും ആരാണോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് ആ നിന്ദ്യതയുടെ ഭവനമായ നരകത്തിൽ നിന്ന് സദാസമയവും അള്ളാഹുവിനോട് രക്ഷ തേടുക, അതിൽ നിന്നും മാറി നിൽക്കാൻ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെയാണോ മാറ്റിവെക്കാൻ സാധിക്കുന്നത്, അതെല്ലാം കൃത്യമായിക്കൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. നരകത്തിൻ്റെ ഭീകരതയെക്കുറിച്ചറിയിക്കുന്ന ധാരാളം ഹദീസുകളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നമുക്ക് മുമ്പിൽ സുപരിചിതമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യേകം ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏതേത് നന്മയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഇസ്ലാം വെറുക്കുന്ന ഏതേത് തിന്മയും അത് നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നരകത്തിൽ നിന്ന് മോചിതനാവാൻ പറ്റിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോകാം. സഹോദരങ്ങളെ, അതിൽ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൽ ബറാഅത്തു മിന ശിർക്ക്, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, നരകമോചനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ചെറിയ രീതിയിൽ പോലും ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റുള്ള മഹാന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുക, അവരോട് ഗുണവും ദോഷവും പ്രതീക്ഷിക്കുക, അതുപോലെ അവരോട് ശുപാർശ നടത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഷിർക്കിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ രീതിയിൽ പോലും ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല ജന്ന. ആരെങ്കിലും ഒരൽപ്പം പോലും ഷിർക്ക് വരാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഷിർക്കിൻ്റെ ഒരംശം വന്നിട്ടില്ല എങ്കിൽ, ദഖല ജന്ന, അവൻ സ്വർഗത്തിലാണ് എന്നതാണ്. വമൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅ, ഇനി അതല്ല, അവൻ്റെ ജീവിതത്തിൽ എവിടെയോ ഷിർക്കിൻ്റെ ഒരു അംശം വന്നിട്ടുണ്ട് എങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ അത് ബാക്കിയായിട്ടുണ്ട് എങ്കിൽ, ആ ഷിർക്ക് അത് ചെയ്തുകൊണ്ടാണ് അവൻ മരണപ്പെട്ടത് എങ്കിൽ, ദഹലന്നാർ, അവൻ നരകത്തിലായിരിക്കും ഉണ്ടാവുക. ആരെങ്കിലും ഒരൽപ്പം ഷിർക്ക് ചെയ്താൽ അവൻ്റെ ജീവിതം ദഹലന്നാർ, നരകത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി എന്നെങ്കിലും ഒരു ജാറത്തിൽ പോയി ഒരു രൂപയെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടാത്തത് എന്തുകൊണ്ടാണ്? ആ നരകത്തെ പേടിച്ചുകൊണ്ട്, ആ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കലും ഷിർക്ക് ചെയ്യില്ല. എന്താ കാരണം? മൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖലന്നാർ. ആരെങ്കിലും ഷിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ, ഷിർക്ക് ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എങ്കിൽ, ദഖലന്നാർ, അവൻ നരകത്തിലാണ് എന്ന പ്രവാചകന്റെ വചനം അവൻ്റെ ജീവിതത്തിൽ അത് അത്രത്തോളം തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മരിച്ച് മൺമറഞ്ഞു പോയ മഹാന്മാർക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ച് അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി ആ ഖബറിലുള്ളവരോട് യാചിക്കുന്ന, അവിടെ പോയി ഗുണവും ദോഷവും പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ, അത് ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം അതിനോടൊരിക്കലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കൽ അല്ലാഹു റസൂലിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ മൽ മൂജിബത്താൻ, അള്ളാഹുവിന്റെ റസൂലെ, ഉറപ്പായും നടക്കുന്ന രണ്ട് കാര്യങ്ങൾ താങ്കൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറയുകയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വാചകം തന്നെ, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല അൽ ജന്ന, ആരെങ്കിലും ഒരു ശിർക്ക് പോലും ചെയ്യാതെ, ശിർക്കിന്റെ ഒരു അംശം പോലും ഇല്ലാതെ മരിച്ചു പോയാൽ, ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. വമൻ മാത യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല അന്നാർ, അവൻ ശിർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നരകത്തിലേക്കും അവൻ എത്തിപ്പെടുന്നതാണ് എന്ന്, ഇവ രണ്ടും ഉറപ്പായും നടക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു നിലക്കും ശിർക്കിൻ്റെ ഒരു അംശം പോലും വരരുതേ എന്ന് അതീവ ജാഗ്രത പുലർത്തുകയാണവൻ. എന്തുകൊണ്ടാണ്? ആ നരകത്തെ അവൻ പേടിച്ചതുകൊണ്ടാണ്, ആ സ്വർഗത്തെ അവന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, അതാണ് നരകമോചനത്തിനുള്ള ഒന്നാമത്തെ മാർഗം എന്നുള്ളത്, അൽ ബറാഅത്തു മിനശ്ശിർ, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക, ശിർക്കിൽ നിന്ന് കരകയറാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നമസ്കാരം അവിടെ ബാത്തിലാണ്, അവൻ്റെ നോമ്പ് അവിടെ ബാത്തിലാണ് അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്തു സുമറിൻ്റെ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വലഖദ് ഊഹിയ, നബിയെ, താങ്കൾക്ക് വഹി നൽകിയിട്ടുണ്ട്, വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് ഏതേത് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്, ലഇൻ അശ്രക്ത, അതുകൊണ്ട് താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, ലയഹ്ബത്തുന്ന അമലുക, താങ്കളുടെ സകലമായ കർമ്മങ്ങളും അവിടെ പൊളിഞ്ഞു പോവുകയാണ്, ബാത്തിലായി പോവുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തിന്മയും വന്നിട്ടില്ലാത്ത മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, പ്രവാചകരെ, താങ്കളുടെ ജീവിതത്തിലെങ്ങാനും ശിർക്ക് ചെയ്ത് താങ്കൾ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ, ലയഹ്ബത്തന്ന അമലുക, താങ്കളുടെ എല്ലാ കർമ്മങ്ങളും അവിടെ ബാത്തിലായി പോവുകയാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു തെറ്റുപോലും ചെയ്യാത്ത പ്രവാചകനേക്കാൾ നമ്മളാണല്ലോ ശിർക്കിൻ്റെ കാര്യത്തിൽ, തിന്മകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് കടന്നു വരരുതേ, കുഫ്രിൻ്റെ അംശങ്ങൾ കടന്നു വരരുതേ എന്ന ജാഗ്രത എപ്പോഴും നാം കൈക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഷിർക്കിനെ തുരത്തുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 110-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുന്നഹ്ലിലെ 110-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്.

0: സമയം.
1: അല്ലാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 110-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.

0: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി നാല് വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്കു മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
1: പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇത്തിരി മനുഷ്യത്വമായിക്കോട്ടെ. രചന നിർവഹിച്ചത് നസീമ വാടാനപ്പള്ളി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഇത്തിരി മനുഷ്യത്വമായിക്കൂടെ. എഴുത്ത് നസീമ വാടാനപ്പള്ളി. പുതിയ നാഷണൽ ഹൈവേ പണി പുരോഗമിക്കുന്നതിനിടയിൽ സംഭവിച്ച റോഡപകടങ്ങൾക്ക് കണക്കില്ല. പൊലിഞ്ഞുപോയ ജീവനുകളുണ്ട്, പരിക്കുപറ്റി കിടപ്പിലായവരുണ്ട്. ചാവക്കാട് കൊടുങ്ങല്ലൂർ റൂട്ടിൽ തന്നെ എത്രയോ പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. വാടാനപ്പള്ളിക്കടുത്തുള്ള ഏങ്ങണ്ടിയൂരിൽ ഏതാനും ദിവസം മുമ്പാണ് ഒരു സഹോദരൻ അതിരാവിലെ ടോറസ് ലോറിയുമായുണ്ടായ ആക്സിഡന്റിൽ മരണപ്പെട്ടത്. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ അയാളുടെ തലയിൽ ആ വലിയ വാഹനത്തിന്റെ ടയർ കയറിയിറങ്ങി തൽക്ഷണം മരണപ്പെടുകയായി. അതിദാരുണമായ ആ രംഗം മൊബൈൽ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് അതിനേക്കാൾ നടുക്കമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു. ആ വീഡിയോയിലേക്ക് ഒന്ന് നോക്കാനേ കഴിഞ്ഞുള്ളൂ. രണ്ടാമതൊരു നോട്ടത്തിന് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്തവർക്ക് കഴിയില്ല. അന്യന്റെ രക്തം പോലും റീച്ചിനും ലൈക്കിനും ഉപയോഗപ്പെടുത്തുന്ന ഇന്നത്തെ തലമുറയെ ഭയപ്പെടേണ്ടതുണ്ട്. അതിലെ അവരുടെ ഉദ്ദേശശുദ്ധി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ആ രംഗം കണ്ടപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ നിന്നും ഉയർന്നു. താനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ അയാളത് ഇഷ്ടപ്പെടുമായിരുന്നു. തൻ്റെ വേണ്ടപ്പെട്ടവരായിരുന്നെങ്കിൽ അയാളതിന് കഴിയുമായിരുന്നു. അയാളുടെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലും കാലം ക്രമേണ മായ്ക്കുമായിരുന്ന ആ മുറിവുകൾ ഈ വീഡിയോ കറങ്ങുന്നിടത്തോളം കാലം മായുമോ? ഇവർക്കൊന്നും മനസ്സാക്ഷിയില്ലേ? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈയിടെ നടന്ന വാൽപ്പാറ ദുരന്തത്തിലും ഇതേ അനുഭവമുണ്ടായല്ലോ. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ചോരയിൽ കിടന്ന് പിടയുന്ന വീഡിയോ എടുക്കാൻ മത്സരിക്കുന്നു പലരും. തക്ക സമയത്ത് ഹോസ്പിറ്റലിലെത്തിക്കാൻ വൈകിയതിനാൽ റോട്ടിൽ കിടന്ന് ചോരവാർന്ന് മരിച്ച എത്രയോ മനുഷ്യരുണ്ട്. പണ്ടൊക്കെ ഒരു അപകടമുണ്ടായാൽ കൈമൈ മറന്നെല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമായിരുന്നു. ഇന്നും അങ്ങനെയുള്ളവരില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ഇന്ന് അപകടം കണ്ടാൽ പലരും ആദ്യം ചെയ്യുന്നത് തങ്ങളുടെ സെൽഫോൺ കയ്യിലെടുക്കുക എന്നതാണ്. ചൂടുള്ള വീഡിയോ ഇപ്പോൾ നടന്നത് എന്ന ക്യാപ്ഷനിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് അവർ സംതൃപ്തിയടയുന്നു. ലൈക്കിനും ഷെയറിനും വേണ്ടി എന്തു തോന്നിവാസവും ചെയ്യാൻ മടിക്കാത്ത ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അന്യന്റെ ചോരയെ, ജീവനെ, അഭിമാനത്തെ, രഹസ്യജീവിതത്തെ റീച്ചിനായി ഉപയോഗപ്പെടുത്തുന്നു. മരണവീട്ടിൽ പോലും കടന്നുകയറി ഇക്കൂട്ടർ അലോസരം സൃഷ്ടിക്കുന്നു. ഓരോ ദുരന്ത വാർത്തയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്. അപ്പോഴേക്കും അടുത്ത വാർത്ത വന്നിട്ടുണ്ടാകും. എന്നാൽ ദുരന്തത്തിനിരയായവരുടെ വേണ്ടപ്പെട്ടവരുടെ വേദനകൾ അത്ര വേഗം മായില്ലല്ലോ. മറക്കാൻ ശ്രമിച്ചാലും ഇത്തരം വീഡിയോകൾ അവരിൽ മാനസികാഘാതം സൃഷ്ടിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടുതന്നെ ഇത്തരം മാനസിക പീഡനം ഏൽപ്പിക്കുന്ന, മൃതശരീരങ്ങളോടുപോലും അനാദരവ് കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കൽ അനിവാര്യമാണ്. അന്യരുടെ രഹസ്യജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതും വേദനകളെ സ്വന്തം നേട്ടത്തിന് ഉപയോഗിക്കുന്നതും ഇസ്ലാം വിലക്കിയ കാര്യമാണ്. അതിനാൽ വിശ്വാസികളിൽ ആരും ഇത്തരം മരുതായ്മകൾ ചെയ്യുന്നവർ ആയിക്കൂടാ.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇത്തിരി മനുഷ്യത്വമായിക്കൂട്ടെ. രചന നിർവഹിച്ചത് നസീമ വാടാനപ്പള്ളി. ശബ്ദാവതരണം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ,

0: രക്തമറിഞ്ഞ് ചൊല്ലിപ്പടിക്കാൻ അത് കാർ. ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം, പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ബക്രയിലെ 42-43 വചനങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നമ്മൾ കേൾക്കുന്നത്. ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ട് മാർഗങ്ങൾ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സഹൽ അരിപ്ര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. أعوذ بالله من الشيطان الرجيم ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. ترى سنهم نرنجا بيس راديو بدي قرآن أدل وجننگل پڑيچون ريكنا. സ്നേഹമുള്ള ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിലെ 40-ഉം 41-ഉം വചനങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ശേഷമുള്ള 2 വചനങ്ങളാണ് നമ്മൾ ഓതിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ പുണ്യമായി നമ്മിൽ നിന്ന് ഗണിക്കുമാറാവട്ടെ. ഓതിയ ആയത്തൊന്ന് തിലാവത്തിൻ്റെ നിയമങ്ങൾ ചിലതൊക്കെ ഉൾപ്പെടുന്ന നിലക്ക് ഒന്നുകൂടെ ഓതി കേൾപ്പിക്കാം. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ അൽ ഹഖ്ഖ ഹ ആണ്, ഖാഫ് ആണ്. അപ്പോൾ അൽ ഹഖ്ഖ ാണ് മണിച്ച് അവ്യക്തമാക്കി ഓതണം. അഥവാ വ അൻതും, അൻ എന്ന നൂന് വെളിവാവാൻ പാടില്ല എന്നർത്ഥം. മണിച്ച് മറച്ചോതണം. ഇഖ്ഫാ ബിഗുന്നയാണ്. ശേഷം 43-ാമത്തെ വചനം നോക്കൂ. വഅഖീമുസ്സലാത വആതുസ്സകാത വർകഉ മഅറാകിഈൻ. വഅഖീമുസ്സല അഖീമു ഖാഫാണ്. അസ്സല വഅഖീമു അസ്സല എന്നൊന്നും പറയാൻ പാടില്ല. വഅഖീമുസ്സലാത വആതുസ്സകാത വർകഉ മഅറാകിഈൻ. ഇയാൾ നിർത്തുകയാണ്. വആതുസ്സകാത എന്ന് പറയാൻ പാടില്ല. വആതുസ്സക ഹാത്തായിൽ വഖഫ് ചെയ്യുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ ഹാഇൽ സുക്കൂനുള്ള പോലെയാണ് വഖഫ് ചെയ്യുക. ഹാത്തായിൽ വഖഫ് ചെയ്യുമ്പോൾ അപ്പോൾ വഅതുസ്സക. പിന്നെ അടുത്തതാണെങ്കിൽ വഅതുസ്സകത വർകഉ മഅറാകിഈൻ. ഇത്രയൊക്കെയാണ് തിലാവത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി തോന്നിയത്. കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അതിൻ്റെ ആശയങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ 2 വചനങ്ങളിലായിക്കൊണ്ട് സൂചിപ്പിച്ചത് ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലും സന്ദർഭത്തിലും അള്ളാഹു കണ്ടറിഞ്ഞ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ അതിനാൽ നിങ്ങൾ എന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, എന്നോടുള്ള കരാർ നിങ്ങൾ പൂർത്തിയായും ശരിക്കും സൂക്ഷിച്ച് നിറവേറ്റിക്കൊള്ളുക. നിങ്ങൾക്ക് ഇറക്കപ്പെട്ട പ്രവാചകനും ആ പ്രവാചകന് നൽകിയിട്ടുള്ള വേദഗ്രന്ഥവും തൗറാത്തും എഞ്ചിലുമൊക്കെ നിങ്ങൾ സത്യപ്പെടുത്തുന്ന പോലെ അതിനുശേഷമുള്ള പരിശുദ്ധ ഖുർആനുമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പം ആ പ്രവാചകനിലും നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലുമുള്ളത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്യണം. ഒരിക്കലും നിങ്ങൾ അവിശ്വസിച്ചു പോകരുത്. നിങ്ങൾ എന്നിൽ നിന്നുള്ള ആയത്തുകളെ ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തുച്ഛമായ വിലക്ക് നിങ്ങൾ വാങ്ങരുത്. നിങ്ങൾ എന്നെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുവിൻ എന്ന് പറഞ്ഞു. വഈയായ ഫത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത്. അവിടെ ഫത്തഖൂൻ എന്ന് പറയുമ്പം ഇബ്നു അബി ഹാത്തിം തുലഖ് ഇബ്നു ഹബീബ് പറയുന്നുണ്ട്, അത്തഖ്‌വ എന്ന് പറഞ്ഞാൽ അത്തഖ്‌വ അൻ തഅമല ബി തഉഅത്തില്ലാഹി റജാഅ റഹ്മത്തില്ലാഹി അലാ നൂരിം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേൽ അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ച് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിലൂടെ നീ അമൽ ചെയ്യുന്നതിലൂടെ എന്തു ചെയ്യുക? ഉള്ള സൂക്ഷ്മത. എന്നാൽ വഅൻ തത്രുക മഅസിയതല്ലാ അലാ നൂരിം മിനല്ലാഹി തഖാഫു ഇഖാബല്ലാഹ്, അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിനെ നീ ഉപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ തഖ്‌വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന അനുസരണക്കേട് കാണിക്കുന്നതിനെ നീ ഉപേക്ഷിക്കുക. റജാ റഹ്മത്തില്ല റജാ അലാ നൂരിം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേലായിക്കൊണ്ട്. തഖാഫു ഇഖാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേലായിക്കൊണ്ട് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നതിനെ നീ ഉപേക്ഷിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്ന പ്രവർത്തനങ്ങൾ നീ ചെയ്യുകയും ചെയ്യുക. അതാണ് ശരിക്കും തഖ്‌വ എന്നാണ് തുലഖ് ഇബ്നു ഹബീബ് റഹ്മഹുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് തന്നെയാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ലക്ഷ്യം. നമ്മളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, അഥവാ ജൂതന്മാരായ യഹൂദികളായ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ചില ചെയ്തികളെ സംബന്ധിച്ചു കൂടിയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. വലാ തൽബിസുൽ ഹഖ്ഖ, നിങ്ങൾ വലാ തൽബിസു, ഈ ലബിസ എൽബസു തൽബിസു അല്ലേ, വലാ തൽബിസു നിങ്ങളെന്ത് ചെയ്യരുത്, കൂട്ടിക്കുഴക്കരുത്. വലാ തൽബിസു നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. അൽ ഹഖ്ഖ സത്യത്തെ, ബിൽ ബാത്തിലി എന്തുമായിട്ട്, ബാത്തിലുമായിട്ട്. ഹഖിൻ്റെ ലിദ്ദാണ് ഓപ്പോസിറ്റാണ്, വിപരീത പദമാണ് എന്ത്, ബാത്തിൽ. ഹഖ് ബാത്തിൽ, ഹക്കും ബാത്തിലും വേർതിരിച്ച് തരണേ പടച്ചുവനെന്ന് പ്രാർത്ഥിക്കലുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഹഖിൻ്റെ ഓപ്പോസിറ്റാണ് ബാത്തിൽ. അപ്പോൾ വലാ തൽബിസുൽ ഹഖ്ഖ, വലാ തൽബിസു നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. അൽ ഹഖ്ഖ യഥാർത്ഥത്തെ സത്യത്തെ, ബിൽ ബാത്തിലി ബിൽ ബാത്തിലി അന്യായവുമായി, ബാത്തിൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമല്ലാത്തത്, നിരർത്ഥകമായത്. അപ്പോൾ യഥാർത്ഥത്തെ അയഥാർത്ഥവുമായി അഥവാ അന്യായവുമായി, സത്യത്തെ അസത്യവുമായി അല്ലേ, സത്യത്തെ നിലർത്തുകയുമായി നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? വതക്തുമുൽ ഹഖ്ഖ, വതക്തുമു എന്ന് പറഞ്ഞാൽ അവിടെ വലാ തക്തുമു എന്ന അർത്ഥമാണ് വരിക. വതക്തുമു നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു, മൂടി വെച്ചു, ഒളിച്ചു വെച്ചു എന്നൊക്കെയാണ്. വതക്തുമു അഥവാ വലാ തക്തുമു നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. അൽ ഹഖ്ഖ സത്യത്തെ, വഅൻതും തഅലമൂന വഅൻതും നിങ്ങളായിരിക്കെ, തഅലമൂന അലിമയാലമു വഅൻതും തഅലമൂന നിങ്ങൾ അറിയുന്നവരായിരിക്കെ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യത്തെ നിങ്ങൾ എന്തു ചെയ്യരുത്, യഥാർത്ഥത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. അപ്പം ഈ സ്വഭാവം വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ജൂതന്മാരായ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട യഹൂദികളായ ആളുകൾ അവർ ചെയ്തിരുന്ന അവരോടുള്ള അവരോട് പിന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ വിരോധിച്ചുകൊണ്ട് അല്ലാഹു പറയണം അല്ലേ. യഖുലു തആല നാഹിയ ലിൽ യഹൂദ് അമ്മാ കാനു യതഅമ്മദൂനഹു മിൻ തൽബീസിൽ ഹഖ് ബിൽ ബാത്തിൽ, അവർ കൽപ്പിച്ചു കൂട്ടി കരുതിക്കൂട്ടി എന്തു ചെയ്യും, ഹഖിനെ സത്യത്തെ അസത്യവുമായി, യഥാർത്ഥത്തെ അയഥാർത്ഥവുമായി കൂട്ടിക്കുഴക്കും. എന്നിട്ട് ആശയക്കുഴപ്പുണ്ടാക്കും, സത്യത്തെ മറച്ചു വെക്കും, അസത്യത്തെ എന്ത് ചെയ്യും, പുറത്തു കൊണ്ടുവരും ചെയ്യും. അതിനെ സംബന്ധിച്ചാണ് പടച്ചവൻ പറയുന്നത്, നിങ്ങൾ കൽപ്പിച്ചു കൂട്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ രണ്ട് പ്രവർത്തനത്തെയും അല്ലാഹു എന്ത് ചെയ്യണം, അവരോട് വിരോധിക്കണം. അവരോട് കൽപ്പിക്കണം സത്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രകടമാക്കണം, അതിനെ വ്യക്തമാക്കി കൊടുക്കണം ജനങ്ങൾക്ക്. നിങ്ങൾ സത്യത്തെ അസത്യവുമായി കൂട്ടിച്ചേർത്ത് പറയരുത്. വസ്യതു കബിൽ കദിബി, സത്യത്തെ നിങ്ങൾ കളവ് ചേർത്ത് പറഞ്ഞു കൊടുക്കരുത് ജനങ്ങൾക്ക്. വലാ തൽബിസുൽ യഹൂദിയത വൻ നസ്റാനിയത ബിൽ ഇസ്ലാം, നിങ്ങൾ നിങ്ങളുടെ യഹൂദിയത്തിനെ നിങ്ങളുടെ നസ്രാനീയത്തിന് ഇസ്ലാമുമായി കൂട്ടിക്കലർത്തരുത്. നിങ്ങൾക്ക് അള്ളാഹു ഇറക്കിത്തുന്ന തൗറാത്താകുന്ന ഇഞ്ചിയിലാകുന്ന വേദഗ്രന്ഥത്തിൽ എന്താണോ സത്യപ്പെടുത്തി അതിൽ പറഞ്ഞിട്ടുള്ളത് അതിലുള്ളതുപോലെ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനും ഇറക്കിത്തന്നതിന് ശേഷം. അപ്പോൾ അതിലുള്ളത് ഉള്ളതുപോലെ അതിലൊന്നും വിട്ടുപോകാതെ ഒന്നും അതിലേക്ക് നിങ്ങളുടെ വക കൂട്ടിച്ചേർക്കാതെ ആ ദൈവിക ഗ്രന്ഥമായ അതിൽ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം. വ അൻതും തഅലമൂൻ, നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്നവരായിരിക്കെ ഇങ്ങനെയുള്ള ഈ ദുഷ്ചെയ്തി ഒരിക്കലും നിങ്ങൾ ചെയ്തുകൂടാ. അന്ന ദീൻ അല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്ന് നിങ്ങൾ അറിയുന്നവരായിരിക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഇല്ലാത്തത് കൂട്ടിച്ചേർത്ത് പറയുന്ന പ്രവണത നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാണ് പ്രത്യേകം അവിടെ സൂചിപ്പിക്കണം. എന്നിട്ട് വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ എന്നതിനെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഇബ്നു അബ്ബാസിൽ നിന്ന് പറയാണ്, റളിയല്ലാഹു അൻഹു, ലാ തക്തുമു മാ ഇൻദകും മിനൽ മഅരിഫത്തി ബിറസൂലി വബിമാ ജാഅ ബിഹി, നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ തൗറാത്തും ഇഞ്ചിലും ഒക്കെ വന്നിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്തു നിന്നുള്ളൊരു ഒരു ദൂതൻ നിങ്ങൾക്ക് അതുമായി വരും എന്നുള്ള കാര്യം അറിഞ്ഞ നിങ്ങൾക്കറിയാവുന്ന കാര്യം നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. വഅൻതും തജിദൂനഹു മക്തൂബൻ ഇൻദകും ഫീമാ തഅലമൂന മിനൽ കുതുബില്ലതീ ബൈദികും, നിങ്ങളുടെ കൈകളിലേക്ക് ഇറക്കിത്തന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ നിങ്ങളറിയുന്ന അതിൽ എഴുതി വെക്കപ്പെട്ട സംഗതിയാണ്, നിങ്ങൾ കണ്ട കാര്യമാണ്. ഒരു പ്രവാചകൻ വരുമെന്നും ഈ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് വരുമെന്നും ഒക്കെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളതിനെ ഒരിക്കലും മറച്ചു വെച്ചുകൂടാ, മറച്ചു വെക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി അവരെന്ത് ചെയ്യാണ് ഇവിടെ ബോധ്യപ്പെടുത്തണം. ശേഷം അതിൻ്റെ കൂടെ അല്ലാഹു പറയുന്നു, വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വർകഊ മഅറാകിഈൻ, വഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ. അഖാമന്ന നിലനിർത്തിയെന്ന, വഅഖീമു നിങ്ങൾ നിലനിർത്തുവിൻ, അസ്സലാത്ത നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവിൻ. അസ്സലവാത്ത എന്നവിടെ വായിക്കാൻ പാടില്ല, വഅഖീമു അസ്സലാ, വഅഖീമുസ്സലാ, വഅഖീമുസ്സലാത്ത, നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുകയും ചെയ്യും. നമസ്കരിക്കുക എന്നല്ല പറഞ്ഞു, നമസ്കാരത്തെ നിലനിർത്തുക, അതിൻ്റെ കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യണം, ഒരു സ്ഥിരത ഉണ്ടാവണമെന്നാണ്. വആതു സകാത്ത, ആത്ത എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ്, ആത്താന്ന് പറഞ്ഞാലും ആത്താന്ന് പറഞ്ഞാലും നൽകി എന്നർത്ഥമുണ്ട്. വആത്ത വആതു, നിങ്ങൾ കൊടുക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ നൽകുകയും ചെയ്യുവിൻ. ആ വാവ് വാവുൽ ആത്തഫാണ് അല്ലേ, ഒരു കാര്യം പറഞ്ഞ് അതിനോട് കൂടെ ചേർത്ത് പറയൂലേ, ആൻഡ് എന്നർത്ഥത്തിൽ പറയുന്ന വാവാണ് വാവുൽ ആത്തഫ് എന്നാണ് ഭാഷയിൽ അതിന് പറയാം. വആതു സകാത്ത, സകാത്തിനെ, സകാത്ത് നിങ്ങൾ നൽകുകയും ചെയ്യുക. വർക്കഴു അറക്കഴ എന്ന് പറഞ്ഞാൽ കുനിയുക, കുമ്പിടുക എന്നൊക്കെയാണ്. വർക്കഴു നിങ്ങൾ റുക്കൂ ചെയ്യുകയും ചെയ്യുക, കുമ്പിടുകയും ചെയ്യുക. മഅറാക്കിഈന, റാക്കിഉ എന്ന് പറഞ്ഞാൽ കുമ്പിടുന്നവൻ, അതിൻ്റെ ജംഅണ് റാക്കിഊന. മഅറാക്കിഈന, കുമ്പിടുന്നവരോടുകൂടി, കുമ്പിടുന്നവരോടൊപ്പം നിങ്ങളും കുമ്പിടുക, അഥവാ നിങ്ങൾ നമസ്കാരം നടത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ. കുമ്പിടുന്ന അഥവാ നമസ്കരിക്കുന്നവരോടൊപ്പം നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുവിൻ എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കരുത്, നിങ്ങൾ അറിയുന്നവരായിരിക്കെ നിങ്ങൾ ആ നിലക്ക് ഉള്ളതുള്ളതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങളല്ലാതെ അറിഞ്ഞുകൊണ്ട് കൽപ്പിച്ചു കൂട്ടി അസത്യം സത്യവുമായി കൂട്ടിക്കലർത്തി നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തിയ ശേഷം പറയാണ്, വേദക്കാരോട് പറയുന്നു, നിങ്ങൾ അമറഹും അൻ യുസല്ലു മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കാരം നിർവഹിക്കണമെന്ന് കൽപ്പിച്ചു. വആതു സകാ, അമറഹും അൻ യുതു അസ്സകാത അയ്യദ്ഫഊനഹാ ഇലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനു മുമ്പും നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് നമസ്കാരവും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കൽപ്പിക്കപ്പെട്ടിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സകാത്ത് അത് നൽകണം. നിങ്ങളവിടെ നിർബന്ധമായും നൽകേണ്ട ആ സകാത്തിൻ്റെ വിഹിതം അത് യദ്ഫഉനഹ ഇല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അത് നൽകി ഏൽപ്പിക്കുകയും ചെയ്യണം. വീണ്ടും പറഞ്ഞു, വർക്കഉ മഅറാകിഈന അമറഹും അൻ യർക്കഉ മഅറാകിഈന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട, നമസ്കരിക്കുന്ന, റുകൂഉ ചെയ്യുന്ന, അല്ലാഹുവിൻ്റെ മുമ്പിൽ ശിരസ നമിച്ച് കുമ്പിട്ട് കുനിഞ്ഞ് നമസ്കരിക്കുന്ന ആളുകളോടൊപ്പം ജമാഅത്തായി ജമാഅത്തിൽ പങ്കെടുത്ത് നിങ്ങൾ റുകൂഉ ചെയ്യുകയും റുകൂഉ ചെയ്യുന്ന ആളുകളുമായി തീരണമെന്ന് കൽപ്പിക്കുകയും ചെയ്യണം. കൂനു മഅഹും വമിൻഹും എന്നാണ്. നിങ്ങൾ അവരോടൊപ്പമുള്ളവരാണ്, നിങ്ങൾ അവരിൽപ്പെട്ടവർ തന്നെയാണ് എന്നാണ് വർക്കഉ മഅറാകിഈൻ ഐ വകൂനു മഅൽ മുഅ്മിനീന ഫീ അഹ്സനി അഅമാലിഹിം എന്നാണ്. എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ നന്മ ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ സത്യവിശ്വാസികളോടൊപ്പം തന്നെ നിങ്ങൾ കൂട്ടിച്ചേരേണ്ടവരാണ് എന്ന് അവരെ അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യാണ് ബോധ്യപ്പെടുത്തുക. ഈ റുകൂഉ എന്നുള്ള റക്അ അതിൻ്റെ മസ്ദറാണ് റുകൂഉ എന്നുള്ള പദം. കുമ്പിടുക, അതുപോലെ തന്നെ കുനിയുക, തളർത്താഴ്ത്തുക എന്നൊക്കെ വാക്കർത്ഥങ്ങൾ റുകൂഉ എന്ന പദത്തിനുണ്ട്. അപ്പോൾ നമസ്കാരത്തെ ഉദ്ദേശിച്ചുള്ള ചില പദപ്രയോഗങ്ങളാണ്. വസ്ജുദു മഅസ്സാജിദീൻ, സുജുദു ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ സുജുദു ചെയ്യണം, സാഷ്ടാംഗം നമിക്കണം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നമസ്കരിക്കണം എന്നുള്ള ആശയമാണ് അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വർക്കഉ മഅറാകിഈൻ എന്നുള്ള പ്രയോഗമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ചത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ്, നിങ്ങൾ വിശ്വാസികളോടൊപ്പം ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആരാധനാകർമ്മങ്ങൾ, നമസ്കാരമാവട്ടെ, സകാത്ത് ആവട്ടെ, അതൊക്കെ അവരെ കൂടെ കൂടി നിങ്ങളും ഒരുമിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൻ്റെ നിർബന്ധമായും നൽകേണ്ട വിഹിതം കൃത്യമായി ഏൽപ്പിച്ച് ആ നിലക്ക് നിങ്ങൾ സത്യവിശ്വാസികളോടൊപ്പം ചേരേണ്ടവരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകമായി ഇവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. 42-ാമത്തെ ആയത്ത് നോക്കൂ. അതിലെ വാക്കുകൾ ശരിക്കും അർത്ഥം മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. വലാ തൽബിസു, നിങ്ങൾ കൂട്ടിക്കലർത്തരുത്, അൽ ഹഖ യഥാർത്ഥത്തെ, സത്യത്തെ, ബിൽ ബാത്തിലി അസത്യം കൊണ്ട്, അയഥാർത്ഥം കൊണ്ട്, യാഥാർത്ഥ്യത്തെ യഥാർത്ഥത്തെ നിങ്ങൾ കൂട്ടിക്കലർത്താൻ പാടില്ല. അഥവാ ജുദന്മാരായ യഹൂദികളായ നിസ്രാണികളായ ആളുകൾ, അല്ലാഹു അവർക്ക് ഇറക്കിക്കൊടുത്ത തൗറാത്ത്, അവർക്ക് ഇറക്കിക്കൊടുത്ത ഇഞ്ചീൽ, അല്ലേ, മൂസാ നബിക്കും മീസാ നബിക്കും ഇറക്കിക്കൊടുത്ത ആ ദൈവിക ഗ്രന്ഥങ്ങൾ, അതിലുള്ളതിനെ പിന്നീട് എന്ത് ചെയ്തു, അതിൽ ഇല്ലാത്തത് അവരുടെ വക കൂട്ടിച്ചേർക്കുകയും ഉള്ളതിനെ ചിലതിനെ മാറ്റിമറിക്കുകയും ചെയ്തു. ആ പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ പാടില്ല. വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂന, നിങ്ങൾ അറിയുന്നവരായിരിക്കെ അറിഞ്ഞും കൊണ്ട് കൽപ്പിച്ചു കൂട്ടി സത്യത്തെ യഥാർത്ഥത്തെ മറച്ചു വെക്കുന്ന ആളുകളായി മാറുകയും ചെയ്തു. കത്തമ തക്തുമു വതക്തുമുൽ ഹഖ, നമ്മൾ പറഞ്ഞിരുന്നു അവിടെ വലാ തക്തുമു എന്ന അർത്ഥമാണ് വരിക, സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ, നിങ്ങൾക്കറിയാം ആ തൗറാത്തിലും നിങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അവർക്കിറക്കി കൊടുത്ത വേദഗ്രന്ഥമായ തൗറാത്ത്, ഇഞ്ചീൽ, അവയിലൂടെയൊക്കെ ശേഷമൊരു പ്രവാചകൻ വരാനുണ്ട്, അഹമ്മദ് എന്നു പേരുള്ള പ്രവാചകൻ വരാനുണ്ട് എന്നൊക്കെ പറയപ്പെട്ടിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്കറിയുകയും ചെയ്യാം. എന്നിട്ട് കൽപ്പിച്ചു കൂട്ടി നിങ്ങൾ ആ സത്യത്തെ മറച്ചു വെക്കരുത്. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചിലതിനെ മറച്ചു വെച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെടുത്ത് അതിലുള്ള വേദഗ്രന്ഥത്തിലുള്ളതായാലും നിങ്ങൾ ചിലതിനെ വെട്ടിമാറ്റുന്ന അവസ്ഥ, തിരുത്തുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന് ബോധ്യപ്പെടുത്തുക. ശേഷം 43-ാമത്തെ വചനം നോക്കൂ. വഅഖീമുസ്സലാത്ത വആതുസ്സക വർകഉഹു മഅറാകിഈൻ. വഅഖീമുസ്സലാ വഅഖീമു, അഖാമ നിലനിർത്തി, വഅഖീമു നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവിൻ, അസ്സലാത്ത നമസ്കാരത്തെ. അപ്പോൾ ഇഖാമത്ത് സ്വലാത്ത് നമസ്കാരത്തിൻ്റെ നിലനിർത്തൽ വളരെ പ്രധാനമാണ്. അല്ലേ, തോന്നുമ്പോൾ എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ പോരാ, അവിടെ നമുക്കൊക്കെ വലിയ ഗുണപാഠമുണ്ട്. നമുക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാൽ പോരാ. അഞ്ച് വക്ത് നമസ്കാരം പുരുഷന്മാർക്ക് ജമാഅത്തായി നമസ്കരിക്കൽ നിർബന്ധമാണ്. ഷറാഇയായിട്ടെന്തെങ്കിലും ഉദറുണ്ടെങ്കിൽ ഒഴികെ. അല്ലേ, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട്, കണ്ണുപൊട്ടനായ സ്വഹാബിയാണ് അല്ലേ, അദ്ദേഹത്തെ വിളിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച സംഭവം എല്ലാവർക്കും അറിയാം അല്ലേ. ഹൽ തസ്മഉ നിദാ, നീ ആദ്യം പറഞ്ഞു എനിക്ക് എന്നെ പള്ളിയിലേക്ക് നയിക്കാൻ ആളില്ല, കൊണ്ടുപോകാൻ ആളില്ല അല്ലേ, കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ പ്രയാസകരമായ വഴിയാണ് പള്ളിയിലേക്ക് എത്താൻ, ഒരുപാട് ദൂരമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ് മടങ്ങിപ്പോരാണ്. പിന്നീട് വീണ്ടും തിരിച്ചു ചെന്ന് ചോദിക്കണം, ഹൽ തസ്മഉ നിദാ, നീ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാറുണ്ടോ? അപ്പോൾ നഅം, അതെ, ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാറുണ്ട് വീട്ടിലേക്കെന്ന് പറഞ്ഞപ്പോൾ ഫ അജിബ്, എന്നാൽ നീ ആ ബാങ്കിൻ്റെ വിളിക്ക് ഉത്തരം നൽകി, അഥവാ പള്ളിയിൽ പോയി ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് കണ്ണുപൊട്ടനായ സ്വഹാബിയായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്കിൽ, രണ്ട് കണ്ണും കാണുന്ന അത്രയും പ്രയാസമില്ലാത്ത തൊട്ടടുത്ത് പള്ളിയുള്ള നമുക്ക് ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജമാഅത്തായി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകാൻ ഒരിക്കലും മടി ഉണ്ടായിക്കൂടാ. അത് എൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. നമസ്കാരം നിലനിർത്തുന്നവരായിത്തീരുക. വ ആതു സകാ, സകാത്ത് നൽകുകയും ചെയ്യുക. വർക്കഊ മഅ റാകിഈൻ, അല്ലേ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങളും റുക്കൂ ചെയ്യുക എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളായ ക്രിസ്ത്യാനികളായ ആളുകളോട് പ്രത്യേകം എന്തു ചെയ്യാണ് അവിടെ പ്രത്യേകം ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. ഇവിടെ അല്ലേ, വിശ്വസിച്ചവരെ എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ക്രോധകരമായ കാര്യമാണ് എന്ന് സൂറത്ത് സഫിൽ രണ്ടും മൂന്നും ആയത്തിൽ പറയുന്നത് കാണാൻ പറ്റും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനുമായി അവസാനത്തെ വേദഗ്രന്ഥവുമായി ഈ സമുദായത്തിലേക്ക് അള്ളാഹു നബിയായി നിയോഗിച്ച് അവസാനത്തെ വേദഗ്രന്ഥവുമായി അയച്ചിട്ടുണ്ട് എങ്കിൽ, ആ പരിശുദ്ധ ഖുർആൻ മുൻകഴിഞ്ഞ അള്ളാഹു ഇറക്കിക്കൊടുത്തിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരെയും മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ടുള്ള അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാൻ മനസ്സില്ലാത്ത ആളുകളായി ചില യഹൂദികളിൽപ്പെട്ട ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവർ തൗറാത്തിനെ മാറ്റിമറിച്ചു, അതിലുള്ളത് ചിലത് തിരുത്തി ചിലത് ഒഴിവാക്കി അല്ലേ, അതുപോലെ തന്നെ സുവിശേഷങ്ങളിലുള്ളതും ഇഞ്ചിയിലുള്ളതുമൊക്കെ അവർ ആരൂപത്തിൽ ചെയ്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളാൻ, അറബികളിൽ നിന്നുള്ള പ്രവാചകനെ ഉൾക്കൊള്ളാൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കിറക്കിക്കൊടുത്ത പരിശുദ്ധ ഖുർആനെ അവർ പൂർണ്ണമായി അംഗീകരിക്കുവാനും ആ പ്രവാചകനെ ഉൾക്കൊള്ളാനും അവർ മനസ്സ് കാണിച്ചില്ല. അതിന് കാരണമായി പറയുന്നത് ബാഗിയൻ ഹസദൻ വ ഹസദൻ എന്നാണ് അല്ലേ. അവരുടെ എന്താ പറയുക, അഹങ്കാരവും ശത്രുതയും അസൂയയും അവരുടെ വിദ്വേഷവും പകയും കാരണം മാത്രമാണ് അവരതിൽ നിന്ന് വ്യതിചലിപ്പിച്ചത് എന്നാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ആ നിലക്കുള്ള അവസ്ഥയിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ ഓതുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ഗൈറുൽ മഗ്ദൂബി അലൈഹിം ലേ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ലേ നേർവഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ, ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, വഴി പിഴച്ചവരുടെയോ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവരുടെയോ മാർഗത്തിലല്ല പടച്ചോനെ, ഞങ്ങളെ യഥാർത്ഥ നേരിൻ്റെ വഴിയിൽ വഴി നടത്തണേയെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും ആമീൻ പറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹു വിലക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനനുസരിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായും നമ്മൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ടു കീഴ്വഴങ്ങിക്കൊണ്ട് ജീവിക്കാൻ സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിക്കുന്ന യഥാർത്ഥ തഖ്വയുള്ള മുത്തഖികളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ബക്കറയിലെ 42-43 വചനങ്ങളെ ആസ്പദമാക്കി ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ട് മാർഗങ്ങൾ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സഹൽ അരിപ്ര.
4: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 10 മുതൽ 13 കൂടിയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. മധുരം ഖുർആനിലേക്ക്.
3: أعوذ بالله من الشيطان الرجيم
4: إنما المؤمنون إخوة فأصلحوا

0: ഖബീർ.
1: മാഷാ വിശുദ്ധ ഖുർആനിലെ നമുക്ക് കേട്ടാലും കേട്ടാലും മടുക്കാത്ത ചില ആയത്തുകളുണ്ട്. അതിൽപ്പെട്ട ചില ആയത്തുകളുടെ പാരായണമാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേശ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അർത്ഥം ശരിക്കും പറയേണ്ടതില്ലാത്ത രൂപത്തിൽ നമ്മൾ മിക്കവാറും പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ട ആയത്തുകളാണ്. നിശ്ചയമായും സത്യവിശ്വാസികൾ സഹോദരങ്ങൾ മാത്രമാണ്. അതിനാൽ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ നന്നാക്കിക്കൊള്ളുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. തുടർന്ന് വിശ്വസിച്ചവരെ, ഒരു ജനത വേറെ ഒരു ജനതയെപ്പറ്റി പരിഹസിക്കരുത്. ഇവർ അഥവാ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായേക്കാം. സ്ത്രീകൾ സ്ത്രീകളെപ്പറ്റിയും പരിഹസിക്കരുത്. ഇവർ അഥവാ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ അവരെക്കാൾ നല്ലവരായിരിക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ തമ്മിൽ തമ്മിൽ കുറവാക്കുകയും ചെയ്യരുത്. അസഭ്യമായ അർത്ഥപ്പേരുകളിൽ അന്യോന്യം വിളിച്ചപമാനിക്കുകയും അരുത്. സത്യവിശ്വാസത്തിന് ശേഷം ദുഷ്ടപ്പേര് ഉപയോഗിക്കൽ എത്ര ചീത്ത. ആര് പശ്ചാത്തപിക്കുന്നില്ലയോ അക്കൂട്ടരത്രേ അക്രമികൾ. ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകൾ ഇല്ലാതായി പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങൾ. ചിലപ്പോൾ നമ്മൾ ഒരു തമാശക്കെങ്കിലും മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു പേര് വിളിക്കുക, അവനിഷ്ടമല്ലാത്തൊരു പേര് വിളിക്കുക. എന്നാൽ സ്വാഭാവികമായിട്ടും നാട്ടിൽ അറിയപ്പെടുന്ന പേര് അല്പം അതായിരിക്കും ചെയ്യും ഒരാളെക്കുറിച്ച്. പക്ഷെ അവനത് അവനെ വിളിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, അവളെ അതങ്ങനെ വിളിക്കുന്നവർക്ക് ഇഷ്ടമുണ്ടാവില്ല എങ്കിൽ അത് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അമലുകൾ നഷ്ടപ്പെടുകയും ചിലപ്പോൾ നരകപ്രവേശനത്തിന് കാരണമാവുകയും ചെയ്യുന്ന രൂപത്തിൽ അതിൽ അത് പര്യവസാനിച്ചേക്കാമെന്ന രൂപത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം കളിയുടെ സമയമാണല്ലോ. വേൾഡ് കപ്പിൻ്റെ പല ടീമുകളും പുറത്തായിക്കൊണ്ടിരിക്കുന്നു. പല പമ്പൻ ടീമുകളൊക്കെ പുറത്താകുമ്പോൾ റോഡിലെ ഫ്ലെക്സുകളൊക്കെ മാറ്റിയിട്ടില്ലെങ്കിൽ പല പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്തമാനം പറയുമ്പോഴൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു നല്ല പേരിലൊന്നല്ലോ ആളുകൾ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അരയും മുക്കാലൊക്കെ പേരിട്ട് വിളിക്കുക അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വലിയാടാകുന്നത് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു ദുര്യോഗം നമുക്ക് വന്ന് ഭവിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്നുള്ളത്. വിശ്വാസികൾ എന്തായാലും അത്തരമൊരു വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സ്ത്രീകളെയും കുടുംബിനികളെയും ഒക്കെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലുമായി ആകാശാരോഹണം നടത്തി ഇസ്രാ മിഅ്റാജ് നടക്കുന്ന സമയത്ത് അള്ളാഹു റസൂൽ കൂടുതലും സ്ത്രീകളെയാണ് കണ്ടതെന്ന് പറഞ്ഞല്ലോ നരകത്തിൽ. അപ്പോൾ അതിൻ്റെ കാരണം അവർ തമ്മിൽ കുത്തിപ്പറച്ചിലും അവരുടെ നാവ് കൊണ്ടും ഉണ്ടാകുന്ന അവരുടെ അപകടങ്ങളാണ് എന്ന് റസൂൽ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം കുത്തിപ്പറയുകയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത പേര് വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, പരിഹസിക്കുകയോ ചെയ്യുന്നത്, തീർച്ചയായിട്ടും അത് നമുക്ക് പരാജയത്തിലേക്കായിരിക്കും നമ്മളെ എത്തിക്കുക എന്നതും. എന്നാൽ പറയപ്പെടുന്നവർ പറയുന്നവരെക്കാൾ അല്ലെങ്കിൽ പറയപ്പെടുന്നവരെക്കാൾ പറയുന്നവർ അത്ര നല്ലവരായിരിക്കില്ല എന്ന ഒരു സൂചന കൂടി അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആനിൽ അവിടെ ആയത്തുകളിൽ പിന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളൊരു ഒരു വിരൽ മറ്റൊരു തൻ്റെയിലേക്ക് ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരലും നമ്മളിലേക്ക് തന്നെയാണ് എന്ന ചിന്ത നമുക്കുണ്ടായാൽ മതി. അപ്പോൾ ആരുടെയും കുറ്റവും കുറവൊന്നും പറയാൻ നിൽക്കേണ്ടതില്ല എന്ന രൂപത്തിലുള്ള ഉപദേശങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ കേട്ടത്. ഹരിയനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലാത്തത്ര രൂപത്തിൽ വളരെ മഷഹൂറായിട്ടുള്ള ലോകപ്രസിദ്ധനായ നമ്മുടെ ഇരു ഹറമിലെയും ഇമാമായി സേവനമനുഷ്ഠിക്കുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേശാണ് ഈ പാരായണം നിർവഹിച്ചത്. കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്നും പറയേണ്ടതില്ലാത്തത്ര. അതെ, നമ്മുടെ ശ്രോതാക്കളും തീർച്ചയായിട്ടും അതിൽ എന്താണ് ഉത്ബുദ്ധരാണ്, മനസ്സിലാക്കിയവരാണ്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു 17 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിനെ മാതാപിതാക്കൾ കൊണ്ടുവന്നത് അവൾ സ്കൂൾക്ക് പോകുന്നതിനിടയിൽ പരിചയപ്പെട്ട ഒരു 20 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനുമായിട്ടുള്ള ബന്ധത്തെ അതിനെക്കുറിച്ച് സംസാരിക്കുവാനും അതിലവളെ ബോധവൽക്കരിക്കുവാനുമാണ് കൊണ്ടുവന്നത്. ഇത്തരമൊരു പ്രേമം അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധം ആ കുട്ടിയുടെ ഭാവി ജീവിതത്തെ, പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കും എന്നതിനെക്കുറിച്ചാണ് മണിക്കൂറുകളോളം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇന്ന് ജുമാക്ക് ശേഷം സംസാരിച്ച ഒരു പയ്യൻ, ഏകദേശം 32 വയസ്സ് പ്രായമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്നലെ ഞാൻ ആ പെൺകുട്ടിക്ക് എന്തു പറഞ്ഞു കൊടുത്തോ, ഭാവിയിൽ അവൾക്ക് എന്തെല്ലാം സംഭവിക്കാം ഇത്തരമൊരു അവിഹിത ബന്ധത്തിലൂടെ എന്നാണോ പറഞ്ഞു കൊടുത്തത്, അതെല്ലാം അതുപോലെ പുലർന്ന ഒരു പ്രേമവിവാഹത്തിൻ്റെ ഇരയാണ് ഇന്ന് സംസാരിച്ച 32 വയസ്സുള്ള യുവാവ്. വളരെ അത്ഭുതവും അതേപോലെ തന്നെ ഒരു പരിഭ്രമവുമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിൽ കേട്ടപ്പോൾ ഉണ്ടായത്. എത്രമാത്രം വസ്തുനിഷ്ഠമാണ് ഇസ്ലാമിൻ്റെ കാര്യം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ രണ്ട് സംഭവങ്ങൾ. അതുകൊണ്ടാണ് അതൊന്ന് താരതമ്യം ചെയ്യാം എന്ന് ഈ സന്ദർഭത്തിൽ വിചാരിച്ചു പോയത്. ഒരാൾ ഏതൊരു നിയമം ഒരാൾ വയലേറ്റ് ചെയ്താലും, നിയമം ലംഘിച്ചാലും, ആ നിയമമുണ്ടാക്കുന്നതിന് പിന്നിൽ ഒരു സുരക്ഷയുടെ താല്പര്യമുണ്ട്. അതുകൊണ്ട് നിയമം ലംഘിക്കുന്നവന് എന്തെങ്കിലും ഒന്ന് വരാനുണ്ടായിരിക്കും. അത് ഭൗതിക നിയമങ്ങളുടെയും മതനിയമങ്ങളുടെയും അവസ്ഥ അതുതന്നെയാണ്. നിയമമുണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സുരക്ഷ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. മതനിയമങ്ങളിൽ ഒരു വ്യക്തിയുടെ അഭിമാനത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവൻ്റെയോ ജീവിതത്തിൻ്റെയോ ശരീരത്തിൻ്റെയോ എന്തിൻ്റെങ്കിലും ഒരു സുരക്ഷ പാടുണ്ട് പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമല്ല. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ദാമ്പത്യ ജീവിതം. അതുകൊണ്ട് സ്ത്രീയും പുരുഷനും ഒരാകർഷണീയത ഉള്ളതുകൊണ്ട് തന്നെ അവരല്പം ശ്രദ്ധയോടുകൂടെ പെരുമാറിയില്ലെങ്കിൽ മനസ്സ് ആകർഷിക്കും, അങ്ങനെ ഒന്നിക്കുവാനുള്ള താല്പര്യം ജനിക്കും, അവിഹിതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവനായി നശിക്കും എന്നുതന്നെയാണല്ലോ അത്തരമൊരു ബന്ധം വേണ്ടെന്ന് പറയുവാനുള്ള കാരണം. ഈ യുവാവ് പറയുന്ന കാര്യം, ഒന്ന്, ഒരു പ്രേമവിവാഹം നടത്തി 21-ാമത്തെ വയസ്സിൽ രണ്ട് വീട്ടുകാരെയും ധിക്കരിച്ച് വിവാഹം നടത്തുകയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് കുടുംബങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് അവർ വരികയാണ്. അപ്പോൾ പൊതുവേ എന്താ വെച്ചാൽ, തങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വന്ന ഒരു കുട്ടിയെ സ്വീകരിക്കുവാൻ അവൻ്റെ മാതാപിതാക്കൾ തയ്യാറല്ല. അതുകൊണ്ട് തങ്ങളുടെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ഒരു വിവാഹത്തിലേക്ക് കടന്നതുകൊണ്ട് തന്നെ വീട്ടിൽ അവന് ഉള്ള സ്വീകാര്യത നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവനെ പണ്ടത്തെ പോലെ ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്ക് പറ്റാതെ വന്നു. അവൻ കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടിക്കും അവിടെ താമസിക്കാൻ പറ്റാതെ വന്നു. പിന്നീടുണ്ടാവുന്നത് അവൻ തന്നെ വീട്ടുകാർക്ക് സ്വീകാര്യനല്ലാതായി തീരുകയാണ്. അപ്പോൾ കുടുംബത്തിൽ അതുവരെ നന്നായി പെരുമാറിയെന്ന് ഒരുത്തിനൊരു ഒറ്റപ്പെടൽ അയാൾക്ക് അനുഭവപ്പെടുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൾക്ക് ഒരു അഫയർ ഉണ്ടാവുകയാണ് വീണ്ടും. അത് അവൻ കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ പേരിലുള്ള കുടുംബ കലഹങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും രണ്ട് കുട്ടികളായി തീർന്നു. അവൾക്ക് ഒരു ബന്ധമുണ്ടായതോടുകൂടെ അവരുടെ മാനസിക ബന്ധം തകർന്നു. അവർക്കൊരു കുടുംബ ജീവിതത്തിൻ്റെ സാഹചര്യം നഷ്ടപ്പെട്ടു പോയി. അവർ തമ്മിൽ പ്രശ്നങ്ങളായി. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അവൻ അവനേക്കാളും ഏകദേശം 10 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുമായി വീണ്ടും ഒരു ബന്ധമുണ്ടാവുകയാണ്. ആ ബന്ധം അവളറിയുന്നു. വീണ്ടും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ഇപ്പോൾ വളർന്നു വരുന്ന 2 കുട്ടികളുടെയും കാര്യമോർത്ത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് അയാൾ ചോദിക്കുന്ന പ്രശ്നം. ഇന്നലെ വന്ന പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുമായി ഈ ജീവിതത്തിന് എത്ര സാമ്യതയുണ്ട് എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു 10-11 കൊല്ലത്തെ ഒരു പ്രേമവിവാഹത്തിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ പെൺകുട്ടിയോട് പറഞ്ഞ 1-ാമത്തെ കാര്യം, ഈ അവിഹിത ബന്ധം വിവാഹമായി തീരുക എന്നതാണ് നിനക്കുള്ള ശിക്ഷ, പണിഷ്മെൻറ്റ്. അതായത് അവിഹിത ബന്ധം പാടില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നുവോ? അത് സ്വീകരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ദുരന്തം വരും. അള്ളാഹുവിൻ്റെ ഒരു നിയമം ലംഘിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ദുരന്തം, ഒരു ഫലം ജീവിതത്തിൽ വരും. അതിലെന്താണ് സംശയം? നോക്കൂ നിങ്ങൾ, അതന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ഒരു അഫെയർ മാരേജിലേക്ക്, വിവാഹത്തിലേക്ക് പരിണമിച്ചപ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ ദിനം തൊട്ട് ഇന്ന് വരെ പ്രശ്നങ്ങളാണ്. എന്താണ് അതിൻ്റെ കാരണം? ഓരോന്നെണ്ണി പറഞ്ഞു കൊടുത്തു. 1, യാദൃച്ഛികതയാണ്. അതായത് വളരെ ആലോചിച്ച് തിരഞ്ഞെടുക്കേണ്ട ഒരു വിവാഹം യാദൃച്ഛികമായി സംഭവിക്കുന്നു. അത് ശരിയായി പോവാനുള്ള സാധ്യത എത്രമാത്രമുണ്ടെന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. അത്രേ ഉള്ളൂ. വഴിയിൽ നിന്ന് ലഭിക്കുന്ന ആരോ മറന്നിട്ട് പോയൊരു ടീഷർട്ട്, അല്ലെങ്കിൽ ആരോ മറന്നിട്ട് പോയിട്ടുള്ള ഒരു തൊപ്പി, അല്ലെങ്കിൽ മറന്നിട്ട് പോയൊരു ചെരുപ്പ്, അത് നമ്മൾ കാലിലിട്ടാൽ അത് എത്രമാത്രം യോജിക്കും? എത്രമാത്രം? നമ്മൾ പോയി തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന ഒന്നിനെ പോലെ ആവില്ല അത്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പ്രശ്നങ്ങളാണ് 1. 2-ാമത്തെ സംശയമാണ് രണ്ടാൾക്കും പരസ്പരം വിശ്വാസം ഉണ്ടാവില്ല. കാരണം അവിഹിത ബന്ധം വിവാഹമായി തീരുമ്പോൾ പിന്നെ രണ്ടാൾക്കും അഫെയറുകൾ വരാം. കാരണം അവിഹിത ബന്ധം എന്നത് ഇവരുടെ ഒരു സ്വഭാവമാണ്. അത് വിവാഹം കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ ഇവർക്ക് 2 പേർക്കും ഉണ്ടായില്ലേ? അത് ഉണ്ടാവാം. അങ്ങനൊന്നും സംഭവിച്ചാൽ നിൻ്റെ ജീവിതം പ്രയാസത്തിലായി പോവും. നീ അവിടെ ചെന്നാൽ അവൻ്റെ മാതാപിതാക്കൾ നിന്നെ സ്വീകരിക്കില്ല. അവരുടെ ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും നിനക്കുണ്ടായിരിക്കുക. ഭാവിയിൽ നിൻ്റെ കുട്ടികളോട് നിനക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റൂല. നിൻ്റെ കുടുംബത്തിൽ നിനക്ക് വെല്ലുവിളികൾ വരും. നിൻ്റെ വ്യക്തിത്വത്തിൽ നിനക്ക് അപകർഷത വരും. എന്തെല്ലാം പറഞ്ഞു കൊടുത്തോ അതെല്ലാം. പിന്നെ അഫെയർ മാരേജിൽ എപ്പോഴും സ്ത്രീക്കാണ് പിന്നെ ആധിപത്യം. അഫെയർ അങ്ങനെയാണല്ലോ. അത് പുരുഷന് ആധിപത്യത്തിലേക്ക് ശ്രമിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. എന്തൊക്കെ ഇന്നലെ പറഞ്ഞോ അതെല്ലാം സംഭവിച്ച ഒരു വ്യക്തിയെയാണ് ഇന്ന് പരിചയപ്പെടാൻ സാധിച്ചത്. സുഹൃത്തുക്കളെ, ഞാനിത് പറയാനുള്ള കാരണം, നമ്മളെ നാം ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഇഹലോകത്തും പരലോകത്തും നമുക്ക് രക്ഷയ്ക്ക് ഉപകരിക്കുന്ന വളരെ ലളിതവും യാതൊരു പ്രയാസവുമില്ലാത്ത ഒമാജാലും ഫിദ്ദീനിമിൻ ഹറജ് മത നിയമങ്ങളാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ആ നിയമങ്ങളെ നമ്മുടെ കാര്യത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും 100% നമ്മൾ ഫോളോ ചെയ്യണം. അവിടെ എവിടെയെങ്കിലും വീഴ്ച വരുമ്പോൾ അത് ഒരു ദുരന്തത്തിലേക്കുള്ള വഴിയായിരിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. എത്ര കെയർലെസ്സായിട്ടാണ്, നിരുത്തരവാദപരമായിട്ടാണ് ഈ വിവാഹം ആ മാതാപിതാക്കൾ നടത്തിക്കൊടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അതിന് അവരെ പിന്തിരിക്കുവാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തണം. ഇവർ അപക്വതയുള്ളവരാണ്. ഇവർക്ക് അറിയില്ല ഇതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ പറയുക, അവനൊരു മദ്യപാനിയാണ്, അല്ലെങ്കിൽ കൊള്ളരുതാത്തവരാണ്. അതുകൊണ്ടാണ് കല്യാണം, അതുകൊണ്ടല്ല കല്യാണം കഴിച്ചു കൊടുക്കാത്തത്. അവിഹിത ബന്ധങ്ങൾ വിവാഹങ്ങളാവാൻ പാടില്ല. അന്വേഷിച്ചും ആലോചിച്ചും പവിത്രമായി മാതാപിതാക്കളിലൂടെ വളരെ ദീനിയായ നിലക്കുള്ള ഒരു ദാമ്പത്യമാണ്, ഇസ്ലാമികമായ അനുവാദത്തോടുകൂടിയ സംതൃപ്തിയോടുകൂടെയുള്ള ഒരു ദാമ്പത്യമാണ് ആരംഭിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ മാർഗദർശനങ്ങളെ ഉൾക്കൊള്ളുകയും നമ്മുടെ കുട്ടികളെ സമയോചിതമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവരേറ്റവും നല്ല വഴിക്ക് പക്വതയോടുകൂടിയും വളരെ ബുദ്ധിപരമായും പ്രാർത്ഥനയോടുകൂടിയും നയിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സഹായിക്കട്ടെ.
4: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 902-0840-840. www.peaceradio.com.
5: മക്കളെ ഒരിക്കലും അവർക്കിഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുന്നതിനായി നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. മനസ്സിന് സന്തോഷം തരുന്നൊരു ജോലി നേടുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ആർക്കും കിട്ടാനില്ല. ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ശിക്ഷയും ഒരാൾക്ക് ലഭിക്കാനില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് അയാൾക്ക് മാത്രമല്ല, സമൂഹത്തിനും അത് ഗുണകരമാവില്ല. പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരാൾ അധ്യാപകനായാൽ എത്ര കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ദോഷകരമായി ബാധിക്കുകയെന്നറിയാമോ? ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലിയോട് ആത്മാർത്ഥതയില്ലെങ്കിൽ എത്ര ആളുകളുടെ ജീവന് അത് ഭീഷണിയാകുമെന്നറിയാമോ?
6: കുറഞ്ഞ വാക്കുകളാണ് പറയുകയാണെങ്കിൽ കുറേ പറയണ്ടാവും.
1: അതാണ് ചിന്ത.
6: അല്ല, ഒരു കമൻറ്റ് പറയണ വെച്ചാൽ, ഈ പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടമല്ലാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അതെന്തൊരു പായരായിരിക്കും,
1: അവർക്ക്
6: ഭാരമായിരിക്കും തീരില്ല. അപ്പം ഒന്നും വേണ്ട, അടുക്കളയിൽ പോലും നമ്മൾ ഇഷ്ടമല്ലാതെയാണ് ഭക്ഷണം വെക്കുന്നത്, വിളമ്പുന്നത്, അത് ഒരു നിലക്കും അത് ആ സമയവും ആ സന്ദർഭവും ആ ഭക്ഷണവും ആ വസ്തു ഒക്കെ ഒരു നഷ്ടമാണ്. പിന്നെ ഒരു നമുക്ക് അസ്വസ്ഥത തന്നുകൊണ്ടേയിരിക്കുന്ന പണിയാണ് ജോലി. അധ്യാപകനെ കുറിച്ച് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ വെറുതെ ഒരു ജോലിക്ക് വേണ്ടി പോയിട്ട് പിന്നെ ഈ അധ്യാപനം കുട്ടികളെ പഠിക്കുന്നു, ഒരു ജാതി എല്ലാം നെഗറ്റീവ് കാണുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒക്കെ
1: നെഗറ്റീവ് ആയിരിക്കും.
6: ഇഷ്ടമല്ലെങ്കിൽ അതിലുള്ള എല്ലാ വിഷയവും ഓരോന്നിനെ നെഗറ്റീവ് ഇങ്ങനെ മാതികൊണ്ടേയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിലോ അങ്ങനെയൊന്നും പ്രശ്നം കണ്ടില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്ന് തോന്നും.
1: അതൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഏതൊരു ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ? ജോലി ഇപ്പം ഈ ചിന്തയിലെ ജോലി എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിതത്തിൻ്റെ വേറെ ഒരു വ്യത്യസ്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അങ്ങനെ ചോദിക്കുക. നമ്മുടേതായിട്ടുള്ള ചില നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു യാത്രയാണെങ്കിൽ പോലും അല്ലേ ഭയങ്കര പ്രശ്നമാവും.
6: പിന്നെ
1: ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു
6: ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോയാൽ, അതേപോലെ ഇഷ്ടമില്ലാത്ത ഭാര്യ ഉണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ, ഭർത്താവിന് ഇഷ്ടമല്ല ഭാര്യന് ഇഷ്ടമല്ല പിന്നെ ഓള് ചെയ്യുന്നതെല്ലാം കുറ്റമാണ്, എല്ലാം കുറ്റേ കാണുള്ളൂ. അതേപോലെ സുഹൃത്തിന് ഇഷ്ടമല്ല, ഓൻ്റെ ഒപ്പം പോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
1: രക്ഷയില്ല.
6: ഇഷ്ടമല്ലാത്തൊരു സുഹൃത്തിൻ്റെ കൂടെ യാത്ര പോവാണ് പിന്നെ കുറ്റം തന്നെ ആയിരിക്കണ്ട. മറ്റേതെന്താണോ, നമ്മൾ വേഗം ഫോർഗീവ് ചെയ്യും, കുഴപ്പമില്ല, നമ്മളവിടെ പ്ലസ് പോയിന്റേ കാണുള്ളൂ.
1: ഫോർഗീവ് ചെയ്യുന്നത് മാത്രമല്ല മറ്റൊന്നിലേക്ക് എൻഗേജ് ആവുകയും ചെയ്യും. ഇത് വിടുകയല്ല, മറ്റേതിലേക്ക് എത്തുകയല്ല എന്ന പോലത്തെ ആയിരിക്കും.
7: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോട് സംവദിക്കുന്നത് ഹനീഫ വണ്ടൂർ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇൻസൈറ്റിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നാൽ ഇസ്ലാമും ഇതര ഭൗതിക ദർശനങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. ഇസ്ലാമിക ദർശനപ്രകാരം ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. ആ ദൈവത്തെ പല പേരിലും നമ്മൾ വിളിക്കുന്നുണ്ട്. അറബിയിൽ അള്ളാഹു എന്നും പൊതുവായി മലയാളത്തിൽ ദൈവമെന്നും പടച്ച തമ്പുരാനെന്നും എല്ലാം നാം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നിൽ വെക്കുന്നത് ഈ പ്രപഞ്ചത്തെ അഖിലവും പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു. ആ അള്ളാഹുവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. പരമമായ ഉണ്മയും കേവലവും നിരപാധികവുമായ അസ്തിത്വവും ദൈവത്തിനു മാത്രം അവകാശപ്പെട്ടതാണ്. പ്രപഞ്ചവും മനുഷ്യനടക്കം സർവചരാചരങ്ങളും ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്നു. മറ്റൊരു ഏതെങ്കിലും ഒരു സൃഷ്ടി അത് ഈ ദൈവമല്ലാതെ മറ്റൊരു സൃഷ്ടികർത്താവ് ഇല്ല എന്നു തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനാൽ അവയുടെയെല്ലാം അസ്തിത്വം ആപേക്ഷികമാണ്. ദൈവത്തിന് ആദിയോ അന്ത്യമോ ഇല്ല. എന്നാൽ ആപേക്ഷികാസ്തിത്വങ്ങൾക്ക് തുടക്കവും ഒടുക്കവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്തയിൽ തന്നെ അനിവാര്യമായ അസ്തിത്വമാണ് ദൈവം. അവനാണ് പ്രപഞ്ചത്തിൻ്റെ ഹേതു, പ്രപഞ്ചമുണ്ടാക്കിയത് ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചത് അവനാണ്. എല്ലാ ഹേതുക്കളുടെയും ശൃംഖല അവസാനം അവനിൽ ചെന്നെത്തുന്നു എന്നുള്ളതാണ്. ഏതൊരു സൃഷ്ടിയെ എടുത്തു നോക്കിയാലും പ്രപഞ്ചത്തിലെ സകലമാന സൃഷ്ടികൾ, അചേതനമോ സചേതനമോ ആയ ഏതു വസ്തുവിനെ നാം പരിശോധിച്ചാലും അവസാനം ചെന്നെത്തുക ആ പ്രപഞ്ചത്തിൻ്റെ ദൈവത്തിലാണ്. ആദ്യഹേതു പദാർത്ഥമോ ദ്വന്ദാത്മകതയോ ആണെന്ന വാദത്തെ ഇസ്ലാം ഇപ്രകാരം നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണങ്ങളുടെ തുടർച്ച അനന്തമല്ല, അഥവാ ആദികാരണത്തിന് വേറൊരു കാരണം ആവശ്യമില്ല എന്നാണ്. സ്വാഭാവികമായി നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, എന്നാൽ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന്. ഇപ്പോൾ നമ്മൾ സൃഷ്ടികളെ നോക്കിക്കൊണ്ട് സൃഷ്ടികളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുമ്പോൾ, എന്നാൽ ആ സൃഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നു, ആ ചോദ്യം തന്നെ എന്താണ്, തെറ്റാണ്. കാരണം ഇവിടെ തുടക്കം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണ്. അതല്ലാതെ അനന്തമായി അത് നീളുകയല്ല, അതിൻ്റെ അവസാനമുണ്ട്. അങ്ങനെ ഒരു ചോദ്യം, ദൈവത്തെ ആര് സൃഷ്ടിച്ചു, പിന്നെ അവരെ ആര് സൃഷ്ടിച്ചു, പിന്നെ അവിടെ നിന്നങ്ങോട്ട് ആരെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് നമുക്കൊരിക്കലും നമ്മുടെ ബുദ്ധിയിൽ നിന്നും അതിന് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കേവലമായ നമ്മുടെ ഈ പ്രപഞ്ചത്തിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ബുദ്ധിയാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തിരിച്ചറിയുക, ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല. ദൈവം എന്ന് പറയുന്നത് അവൻ ഏകനാണ്. അവനാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അവൻ ഈ പ്രപഞ്ചത്തിൽ നമ്മെ സൃഷ്ടിച്ചതുപോലെ, മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ അനേക ലക്ഷം ജീവജാലങ്ങളെ, വസ്തുക്കളെ ആ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ആര് സൃഷ്ടിച്ചു, അതല്ലെങ്കിൽ അതിലേക്കുള്ളൊരു യാത്ര നമുക്ക് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ദൈവമാണ് തുടക്കം. കാര്യകാരണ ബന്ധങ്ങളുടെ ശൃംഖലയ്ക്ക് ഒരു തുടക്കമില്ലെങ്കിൽ ഓരോ കാരണവും കാര്യമാവുകയും ശൃംഖല അനന്തമായി പിറകോട്ട് നീളുകയും ചെയ്യുമെന്നുള്ളതാണ് വസ്തുത. അതിനാലാണ് കാര്യകാരണ ബന്ധത്തിന് വിധേയമല്ലാത്ത ഒരാദി കാരണം ആവശ്യമായി വരുന്നത്. ആ കാരണമാണ് ദൈവം. ഇനി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇസ്ലാമിക ദർശനത്തിൽ പറയുകയാണെങ്കിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ളതാണ്. അതാണ് എന്താണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ളത്? മനുഷ്യൻ്റെ സൃഷ്ടാവാണ് ദൈവം. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം, ആ ദൈവം മനുഷ്യനിൽ പ്രത്യക്ഷപ്പെടുകയോ അവതരിക്കുകയോ ചെയ്യുന്നില്ല. നോക്കൂ, നമ്മുടെ ഇതര സമൂഹങ്ങളിലെ ഇതര സഹോദരങ്ങൾ, അവർ വിശ്വസിക്കുന്നത് ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, അവൻ പിന്നെ പല രൂപത്തിലും വരുന്നു, അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അത് ദൈവത്തിനുതകുന്ന ഒരു കാര്യമേ അല്ല. മനുഷ്യനെ മനുഷ്യപ്രകൃതിയിൽ തന്നെയാണ് ഇസ്ലാം കാണുന്നത്. മനുഷ്യപ്രകൃതി മൗലികമായ പവിത്രമാണ്. ജന്മന അത് മലിനമോ പാപം പുരണ്ടതോ അല്ല. ഇങ്ങനെ ഒരു വിശ്വാസമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ മുമ്പിലുണ്ട്, എല്ലാ മനുഷ്യനും ജനിക്കുന്നത് പാപിയായിട്ടാണ് എന്ന ക്രൈസ്തവ ദർശനം. അത് ഇവിടെ ഇസ്ലാം എന്ത് ചെയ്യുന്നു, അതിനെ അവിടെ ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കുക, മനുഷ്യർ ഒരു പ്രത്യേക സൃഷ്ടിയാണ് മറ്റു ജീവജാലങ്ങളെപ്പോലെ തന്നെ. അതിൽ ദൈവം അതിൽ അവതരിക്കുന്നു, ദൈവസങ്കല്പം അതിലൂടെ വരുന്നു എന്നുള്ളത് ദൈവത്തിൽ നിരക്കുന്നതല്ല. അതുപോലെ തന്നെ മനുഷ്യനൊക്കെ പാപം ചെയ്തു, ആദം പാപം ചെയ്തു, ഇനി ആ പാപപരിഹാരത്തിനായി ദൈവം മറ്റു രൂപത്തിൽ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ദൈവത്തിനൊരു മകനുണ്ടായി, ആ മകനിലൂടെ അവൻ്റെ പാപപരിഹാരമുണ്ടായി എന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് സത്യത്തിൽ യുക്തിക്കോ ബുദ്ധിക്കോ മനുഷ്യപ്രകൃതിക്കോ നിരക്കുന്നതല്ല എന്നുള്ളതാണ്. ഇത് ഇസ്ലാം പ്രത്യേകമായി എടുത്തു കാണിക്കുന്നു. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നത് പോലെ തന്നെ അവനിലേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവന് മറവി സംഭവിക്കും, അവന് അബദ്ധങ്ങൾ സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കുന്ന മനുഷ്യൻ. അവിടെ ദൈവം അവതരിപ്പിച്ച് ദൈവം മനുഷ്യനെപ്പോലെ ജീവിച്ച് അബദ്ധങ്ങൾ വന്നു എന്നുള്ളത് എന്താണ്, മനുഷ്യന് പറ്റിയതല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു മനുഷ്യനെ എടുത്തു കാണിക്കുന്നു, എന്നിട്ട് ആ മനുഷ്യനെ നിങ്ങൾ പിന്തുടരണമെന്ന് നമ്മോട് കൽപ്പിക്കുന്നു. സ്വാഭാവികമായി നമുക്ക് പറയാം, നിങ്ങൾ മനുഷ്യനല്ല, നിങ്ങൾ ദൈവമാണ്, ഞങ്ങൾ മനുഷ്യരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ പിന്തുടരാൻ സാധിക്കുകയില്ല എന്ന് സ്വാഭാവികമായി നമുക്ക് പറയാൻ. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു എല്ലാവരും മനുഷ്യർ തന്നെയാണ്. മനുഷ്യന് ദൈവം നൽകുന്ന ഒരു ചെറിയ പിന്നെ പ്രവാചകന്മാർക്ക് നൽകുന്ന ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകന്മാർക്ക് ആ ദൈവം പ്രത്യേകമായ ഒരു വിജ്ഞാനം നൽകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മനുഷ്യപ്രകൃതി മൗലികമായ പവിത്രമാണ്. ജന്മന അതെന്താണ്? മലിനമല്ല എന്ന് ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ്. ഇവിടെ ഇസ്ലാം ക്രൈസ്തവ സങ്കല്പം അതുപോലെ തന്നെ മറ്റു സങ്കല്പങ്ങളിലൊന്നും പെട്ടതുപോലെയല്ല ദൈവം. ഇസ്ലാം ഇവിടെ ഇടയുന്നത് ആദിബാബ സങ്കല്പം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഓരോ മനുഷ്യനും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്വയം ഉത്തരവാദിയാണ് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിൻ്റെ ദർശനം. വിധിയുടെ കയ്യിലെ കളിപ്പാട്ടമായി ഇസ്ലാമിക ദർശനം വ്യക്തിയെ ചിത്രീകരിക്കുന്നേയില്ല. മനുഷ്യന് രണ്ട് ഭാവങ്ങൾ ദൈവം തന്നെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സാത്വിക ഭാവമാണ്, മറ്റൊന്ന് അധമഭാവവുമാണ്. സാത്വിക ഭാവത്തെ ഉപാസിക്കുന്നവൻ ആത്മീയമായി ഉയരുകയും ദൈവപ്രീതിക്കു പാത്രമാവുകയും ചെയ്യും. അധമഭാവത്തെ ഉപാസിക്കുന്നവനോ ആത്മാവിനെ മലിനമാക്കുകയും ദൈവകോപത്തിന് ഇരയാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടിനുമിടയിലുള്ള തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ മനുഷ്യൻ്റെ ഇച്ഛ, അവൻ്റെ താല്പര്യം, അവൻ്റെ യുക്തി, അവൻ്റെ ജ്ഞാനം എന്നിവ സത്താപരമായി കേവലമല്ല, ആപേക്ഷികമാണ് എന്നുകൂടി മനസ്സിലാക്കണം. മനുഷ്യന് തൻ്റെ ഇച്ഛാസ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കാൻ ദിവ്യ വെളിപാട് ആവശ്യമാണ്. കാരണം മനുഷ്യന് തൻ്റെ യുക്തിയെ മാത്രം അവലംബിച്ച് ദൈവിക യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി അറിയാൻ കഴിയില്ല. നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ, നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ, അതുപോലെ കർണാടകയിൽ

0: പദാർത്ഥവാദികൾ പദാർത്ഥത്തെ മാത്രം യാഥാർത്ഥ്യമായി കാണുകയും മനസ്സും പ്രാണനും പദാർത്ഥത്തിൻ്റെ ഗുണങ്ങളായി മാത്രമേ അവർ കാണുന്നുള്ളൂ. പക്ഷേ ഭൗതികവും പ്രത്യക്ഷവുമായ വസ്തുക്കൾക്കപ്പുറം യാഥാർത്ഥ്യമില്ല എന്ന വാദത്തിൽ നിന്നാണ് നിരീശ്വരവാദം ഉടലെടുത്തത്. ദൈവത്തിൻ്റെ അസ്തിത്വത്തിലും ഏകത്വത്തിലും വിശ്വസിക്കുന്ന ഇസ്ലാമിന് ഈ വാദങ്ങൾ സ്വീകാര്യമല്ലാതാവുന്നത് സ്വാഭാവികമാണ്. ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുക അസാധ്യമാണെന്ന സ്നേഹവാദവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ജീവിതം സുഖിക്കാനുള്ളതാണെന്ന എപ്പിക്യൂറിയൻ അല്ലെങ്കിൽ ചാർവാകവാദവും പ്രയോജനമുള്ളതെല്ലാം ശരിയാണ് എന്ന പ്രായോഗികവാദവും ഇസ്ലാമിക ദർശനവുമായി യോജിക്കുന്നില്ല. മറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് കൃത്യമാണ്. അത് ദൈവത്തിൽ നിന്നും അവതരിപ്പിച്ച ഇസ്ലാമിക ദർശനം. അത് കൃത്യമായ മാർഗദർശനം മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രവാചകന്മാരിലൂടെ. അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാല്ലാ തബാറക്കല്ലാ. ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത് ഇൻസൈറ്റ്. ഹനീഫ വണ്ടൂരാണ് നമ്മുടെ മുന്നിൽ സംസാരിച്ചത്.

0: പീസ് റേഡിയോ മോർണിംഗ് വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും നിറവാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്നു മോർണിംഗ് വൈബ്സ്. ഇന്നത്തെ വൈബ്സിൽ ആദ്യമായി നമ്മൾ എത്തി നിൽക്കുന്നത് ഇൻസൈറ്റിലേക്കാണ്. ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ് ആണ്. അവരുടെ ക്ഷമ നമുക്ക് മാതൃകയാണ് എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا

0: تشخص فيه الأبصار. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഗാസയിൽ മരണപ്പെടുന്ന ആളുകളുടെ എണ്ണത്തിൽ യഥാർത്ഥത്തിൽ കൃത്യമായ കണക്കുകളില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലും സാഹചര്യത്തിലും തന്നെ അവരുടെ വിശ്വാസവും അവരുടെ ക്ഷമയുമെല്ലാം നമ്മൾ ഏറെ മാതൃകയാകേണ്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ പാശ്ചാത്യ ലോകത്ത് ഗാസയിലെ വിശ്വാസികളുടെ വിശ്വാസദാർഢ്യത്തെ കണ്ട്, അവരുടെ സ്ഥൈര്യതയെ കണ്ട് ഇസ്ലാം പുൽകുന്ന ആളുകളുടെ എണ്ണം ഏറെ വർദ്ധിക്കുകയാണ്. ഇതിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് മാതൃകകളുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിശ്വാസത്തിലൂടെ ഒരാൾ നേടിയെടുക്കുന്ന സ്ഥൈര്യതയുടെ, അഭിമാനത്തിന്റെ, ഇസ്സത്തിന്റെ വർത്തമാനങ്ങളാണ് ഫലസ്തീൻ ജനതയിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സാഹചര്യത്തിൽ അവർ ഇന്ന് ഉൾക്കൊള്ളുന്ന ക്ഷമ എന്ന ഒരു സ്വഭാവത്തെ ഏറെ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, അതിനെ അപഗ്രഥിക്കേണ്ട ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുന്ന ബോംബുകളിൽ, പൊട്ടിക്കൊണ്ടിരിക്കുന്ന വെടിയുണ്ടുകളിൽ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളിലെല്ലാം അത്തരത്തിൽ ജീവിതം തന്നെ മരവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലും അള്ളാഹു അഹദ് എന്നും ലാ ഇലാഹ ഇല്ലല്ലാ എന്നും ഹസ്ബുനല്ലാ എന്നെല്ലാം ഉറക്കെ വിളിച്ചു പറയാൻ അവർക്ക് സാധിക്കുന്നത് ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഇസ്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കൈമാറുന്ന വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്, സൽസ്വഭാവങ്ങളുണ്ട്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്യുക. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്ന ഒരു വർത്തമാനം ഏറെ ശ്രദ്ധേയമാണ്. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്നാണ്. പലപ്പോഴും ഇത്തരം സംഭവങ്ങളെല്ലാം സംഭവിക്കുന്ന സമയത്ത് ഇവിടെയുള്ള യുക്തിവാദികളും നിരീശ്വരവാദികളെല്ലാം ചോദിക്കാറുള്ളത്, നിങ്ങളുടെ ദൈവം എവിടെ പോയി, നിങ്ങളിവിടെ സൃഷ്ടാവാണെന്ന് പറയുന്ന, എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് പറയുന്ന ദൈവം എവിടെ പോയി എന്ന ചോദ്യം പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി ആ ഒരു വിഷയത്തിന് മറുപടി പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫിത്തനകൾ, ഈ ഫസാദുകളെ പറ്റി അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നാളെ കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിവസത്തിലേക്ക് അവരുടെ വിചാരണ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ പരലോകവും ഈ ദുനിയാവിന് ശേഷം നാം എത്തിച്ചേരേണ്ട ആഹ്റത്തും നൽകുന്ന വിശ്വാസവും പ്രതിഫലവും പ്രതീക്ഷയുമെല്ലാം ചെറുതല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും അവന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ളത് നാളെ പരലോകത്ത് അതിനെല്ലാം പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. ദുനിയാവിൽ അള്ളാഹു വ്യത്യസ്ത രീതിയിൽ പരീക്ഷിക്കുമെന്ന് നമ്മുടെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്.
1: വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഉ വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ.
0: അള്ളാഹു വ്യത്യസ്ത രീതിയിൽ പരീക്ഷിക്കും. വല നബ്ലു വന്നക്കും ബിശൈഇം മിനൽ ഖൗഫി, അവരെ ഭയം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. വൽ ജൂഇ, അവരെ പട്ടിണി കൊണ്ട്, അവർക്ക് ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാൽ, അവർക്ക് ധനനഷ്ടം കൊണ്ട്. വൽ അൻഫുസ്, അവർക്ക് ജീവനഷ്ടം കൊണ്ട്. വസ്സമറാത്ത്, അവർക്ക് വിഭവ നഷ്ടം കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ അവരോട് പറയുന്നത്. എന്നിട്ടോ വബശ്ശിരി സ്വാബിരീൻ, എന്നാൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പ്രതിപാദിക്കുന്ന എല്ലാവിധ പരീക്ഷണങ്ങളും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ന് ഫലസ്തീൻ ജനത. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷിക്കാനുള്ള, അവർക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും ലഭ്യമായിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ ബോർഡറുകൾ തടഞ്ഞുകൊണ്ട് അവർക്കുള്ള ജീവനോപാധികളെ, അവർക്കുള്ള അവശ്യ വസ്തുക്കളെ തടഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇസ്രായേലിന്റെ ക്രൂരകരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അന്നിന്റെ രാത്രികൾ അവർക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയല്ല അവർ എഴുന്നേൽക്കുന്നത്. അതോടൊപ്പം തന്നെ തങ്ങളുടെ മക്കളുടെ കൈകളിലും അവരുടെ കാലുകളിലുമെല്ലാം അവരുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചു, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ള ഭയം എന്നുള്ളത് ഏറെ വലുതാണ്. അതോടൊപ്പം തന്നെ വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, അവരുടെ ജീവനഷ്ടം കൊണ്ട്, ധനനഷ്ടം കൊണ്ട്, അവർക്കുള്ള വിഭവ നഷ്ടം കൊണ്ടെല്ലാം അവരെ ഏറെ പരീക്ഷിക്കും എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. ഇത്തരത്തിലെല്ലാം പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടും അവർക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത്, ആ ഒരു പ്രതിസന്ധി വേളയിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ സാധിക്കുന്നത്, വബശ്ശിരി സ്വാബിരീൻ എന്ന സ്വാബിരീങ്ങൾക്ക്, ക്ഷമിക്കുന്നവർക്ക് സ്വർഗം സന്തോഷവാർത്തയുണ്ട് എന്ന ആ പ്രതീക്ഷ കൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ ക്ഷമ എന്ന ഒരു സ്വഭാവത്തെ നാം എല്ലാം ഏറെ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇസ്ലാമിന് നേരെ ഓരോ ദിവസവും എത്രത്തോളം പരിഹാസ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഓരോ സ്ക്രോളുകളിലും നമ്മുടെ പുണ്യപ്രവാചകനെ, നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറിവിളിക്കുന്ന വാർത്തകൾ കാണുമ്പോൾ, ഇസ്ലാമിനെ പരിഹസിക്കുന്നത് കാണുമ്പോൾ, ബ്ലാസ്ഫമി ഇസ് മൈ ബർത്ത് റൈറ്റ്, ദൈവനിന്ദ എന്നുള്ളത്, ദൈവത്തെ നിന്ദിക്കുക എന്നുള്ളത് എന്റെ ജന്മാവകാശമാണ് എന്നെല്ലാം വാദിക്കുന്ന ആളുകളുള്ള കാലത്ത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് എന്നുള്ളതും മതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതും ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വർത്തമാനമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഇന്നല്ലാഹു മഅസ്സാബിരീൻ എന്ന വാഗ്ദാനം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് നേരെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടായാലും വൈകാരികമായ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് വിവേകത്തോടുകൂടിയുള്ള, ചിന്തയോടുകൂടിയുള്ള, അറിവോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ആവശ്യം. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അറിവോടുകൂടി, ചിന്തയോടുകൂടി, വിവേകത്തോടുകൂടി പ്രവർത്തിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം എന്നുള്ളത്, ഇല്ലല്ലദീന സബറു വഅമിലു സ്വാലിഹാത്തി ഉലൈക ലഹും മഗ്ഫിറതു വഅജ്റു കബീറാ, അജ്റു കബീർ എന്ന വാഗ്ദാനം തന്നെയാണ്. എന്ന വാഗ്ദാനം തന്നെയാണ്. അള്ളാഹു ഖുർആനിലൂടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ചെറുതല്ല. അള്ളാഹു പറയുന്നു, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്നാണ്. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും, ഇന്ന് മുസ്ലിം സമുദായം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അള്ളാഹു കണക്കില്ലാതെ നമുക്ക് നാളെ പരലോകത്ത് പ്രതിഫലം നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുമ്പോൾ, ഇസ്സത്തോടുകൂടി ഞാൻ മുസ്ലിമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുണ്ടാവുന്ന വിശ്വാസം എന്നുള്ളത് ചെറുതല്ല. ഇവിടെ ക്ഷമ എന്ന ഒരു സൽസ്വഭാവത്തെക്കുറിച്ച് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ലോകത്ത് ക്ഷമയെ നാലായി തരംതിരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമയാണ്. അള്ളാഹു നമ്മോട് കൽപ്പിച്ച ഇബാദത്തുകൾ, അവൻ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ട ജീവിത ദൗത്യങ്ങൾ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ, വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലൂടെ നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ, അവന്റെ ആജ്ഞകളെ എത്രത്തോളം ക്ഷമയിലാണ് നാം ഉൾക്കൊള്ളുന്നത് എന്നത് ഒന്നാമത്തെ ഘടകമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ഫലസ്തീൻ ജനത നമുക്ക് ഏറെ പാഠങ്ങൾ നൽകുന്നത്. ഇസ്ലാമിക വിശ്വാസങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല യഥാർത്ഥത്തിൽ നമ്മുടെ യാതൊരു പ്രവർത്തനവും വേണ്ടത്. അള്ളാഹു പറഞ്ഞ ആജ്ഞകളെ, നിർദ്ദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, അള്ളാഹു വിരോധിച്ചത് ഉപേക്ഷിക്കാനുള്ള ക്ഷമയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ജീവിതം എന്നുള്ളത്, ഇസ്ലാമിക അന്തരീക്ഷം എന്നുള്ളത് അതിന് കൃത്യമായ ചില ധാരണകൾ, കൃത്യമായ ചില നിയമനിർദ്ദേശങ്ങൾ ബാധകമാണ്. ആ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിർബന്ധമായ ബാധ്യതയാണ്. തിൽക ഹുദൂദുല്ലാ, ഇതാണ് അള്ളാഹുവിന്റെ ഹുദൂദുകൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ. അതുകൊണ്ട് ജീവിതത്തിൽ അത്തരത്തിലുള്ള വിധിവിലക്കുകൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, അത് ജീവിതത്തിന്റെ സൗന്ദര്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ മാറ്റി നിർത്തുന്നതിലൂടെ അള്ളാഹുവിന്റെ ആ സ്വാഭാവികങ്ങൾ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ വിധിയിലുള്ള ക്ഷമയാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളെല്ലാം പ്രത്യക്ഷപ്പെടുമ്പോൾ, ഓരോ ദിവസവും വ്യത്യസ്തമായ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ, ഓരോ ദിവസവും പരീക്ഷണങ്ങളുടെ വ്യത്യസ്തമായ മുഖങ്ങൾ നമ്മൾ കാണുമ്പോൾ, പരീക്ഷണങ്ങളുടെ തീക്കനലുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം നമ്മെ പിടിച്ചു നിർത്തുന്നത് ഇതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയതാണ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. ഖുർആൻ വ്യക്തമായി ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, അവൻ രേഖപ്പെടുത്താതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. മമാ തസ്ഖുത്തു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരു ഇല പോലും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അത് പൊഴിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം കാണുന്ന എല്ലാ പരീക്ഷണങ്ങളും അറിയുന്ന, എല്ലാം മനസ്സിലാക്കുന്ന, എല്ലാം കാണുന്ന ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവനിൽ തവക്കുലർപ്പിക്കാൻ, അവനിൽ പ്രതീക്ഷ അർപ്പിക്കാൻ, അവനിൽ ഭരമേൽപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിൽ ക്ഷമ കൈക്കൊള്ളാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അള്ളാഹു വാഗ്ദാനം നൽകിയ ആ സ്വർഗവും സ്വാബിര്യങ്ങളിൽ ഉൾപ്പെടുവാനും അതോടുകൂടി അള്ളാഹുവിന്റെ ആളായി മാറുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഫലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ ദിവസങ്ങളും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരം പ്രതീക്ഷകളിലാണ്. ഓരോ ദിവസവും നാമങ്ങൾ തിരിച്ചറിയാതെ ആരാണെന്നറിയാതെ തങ്ങളുടെ ബന്ധുമിത്രാദികളെ ഖബറടക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നാളെ പരലോകത്ത് അവരെ സ്വർഗത്തിൽ കണ്ടുമുട്ടാം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പരീക്ഷകൾ വരുമ്പോഴും ഫലസ്തീൻ ജനതയെ മാതൃകയാക്കുവാനും നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളെ പ്രതിസന്ധികളെയെല്ലാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും അതുവഴി സ്വർഗം കരസ്ഥമാക്കാനും സാധിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നാം മാറേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ സ്വർഗം നമുക്കും ലഭ്യമാവും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. അള്ളാഹു അത്തരത്തിൽ സ്വാബിര്യങ്ങളിൽ ഉൾപ്പെടുവാൻ, അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞ സ്വബർ കൂടെ പിടിക്കുന്ന, മുറുകെ പിടിക്കുന്ന ആ വിശ്വാസികൾ ഉൾപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഷംജാസ് കെ അബ്ബാസ്. അവരുടെ ക്ഷമ നമുക്ക് മാതൃകയാണ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മോട് സംവദിച്ചത്.
3: മാഷാഅല്ലാ, ശരിക്കും ഒരാളുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒന്ന് തന്നെയാണ് ക്ഷമ.
2: അതെ,
3: ആ ക്ഷമ അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അതൊരു റാഹത്തോടു കൂടിയുള്ള സംതൃപ്തമായൊരു ജീവിതം അയാൾക്ക് ലഭ്യമാകും. അതൊരു മാതൃകായോഗ്യവുമാണ് എന്ന വിഷയമാണ് നമ്മൾ കേട്ടത്. നമുക്കൊരു മനോഹരമായൊരു ഗാനത്തിനാണ് ഇനി സാക്ഷ്യം വഹിക്കുന്നത്. കാതൂർക്കാം സ്വരം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. നമുക്കറിയാം, താളമേളത്തിൻ്റെ അകമ്പടിയില്ലാതെ അള്ളാഹുവിൻ്റെ അപദാനങ്ങളെ വാഴ്ത്തുന്ന ഇത്തരത്തിലുള്ള ഗാനങ്ങൾ നമുക്ക് എന്നും ഹൃദ്യമായ അനുഭവം പകർന്നു നൽകുന്ന സ്വരങ്ങളാണ് ഉള്ളത്.
1: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഏറ്റവും ഹൃദ്യമായ പ്രോഗ്രാമുകളിൽ ഒന്ന് തന്നെയാണ് ആരോഗ്യവിചാരം. ആരോഗ്യവിചാരം നമ്മുടെ രോഗവുമായി ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശാരീരിക മാനസിക ആരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ച് പ്രശസ്തമായ ഡോക്ടർമാരുടെ സേവനത്തോടുകൂടി പ്രതിപാദിക്കുന്ന, പ്രക്ഷേപണം ചെയ്യുന്ന എപ്പിസോഡുകളാണ് ആരോഗ്യവിചാരം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മൈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട വിഷയം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ജീവിതം നിലനിർത്താൻ വേണ്ടിയാവണം തിന്നേണ്ടത്. അതിനർത്ഥം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വിശപ്പ് അടങ്ങാൻ വേണ്ടി മാത്രമാവണം. പലപ്പോഴും നമ്മൾക്ക് പറ്റുന്നൊരു അപകടം എന്താണ് ചോദിച്ചാൽ, 5-10 സെക്കൻഡ് മാത്രം ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ലോകം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ നാവിൽ നിൽക്കുന്നത് വെറും 10 സെക്കൻഡ് നേരമാണ്. നാവിൻ്റെ അങ്ങോട്ട് താഴോട്ടേക്ക് പോകുമ്പോൾ എല്ലാ ഭക്ഷണം ഒരേപോലെയാണ്, അതിന് പിന്നെ ടേസ്റ്റും നമ്മളൊന്നും അറിയുന്നില്ല. അപ്പോൾ വെറും ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കരുത്. ദയവ് ചെയ്ത് അങ്ങനെ ആവരുത്. ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ വിശപ്പടങ്ങാൻ വേണ്ടിയിട്ടാണ്. മഹാനായ അലി റളിയല്ലാഹുവിൻ്റെ ഒരു വചനമുണ്ട് സഹോദരന്മാരെ, അവർ ഭക്ഷണം കഴിച്ച് എന്തിനു വേണ്ടി കഴിച്ചു ചോദിച്ചാൽ അവർക്ക് വിശപ്പടങ്ങണം. വിശപ്പടങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് വിശപ്പ് ബാക്കി നിൽക്കി അവർ ഭക്ഷണം നിർത്താറുണ്ടായിരുന്നു. അല്ലാണ്ട് വിശപ്പ് ഫുൾ തീരുന്ന വരെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ മാറണം. നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാവിലെ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് കഴിച്ച് വിശപ്പ് കുറച്ച് ബാക്കി ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾക്കൊരു ഉച്ച സമയാകുമ്പോഴത്തേക്ക് ആ വിശപ്പ്, യഥാർത്ഥത്തിലുള്ള വിശപ്പ് വരും. അപ്പോൾ നമ്മൾ പിന്നെയും കഴിക്കും. അത് കഴിക്കുമ്പോൾ ഒരു കുറച്ച് വിശപ്പ് ബാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് രാത്രിയാകുമ്പോഴത്തേക്ക് കുറച്ച് വിശപ്പ് വരും, അപ്പോൾ ഭക്ഷണം കഴിക്കാം. യഥാർത്ഥത്തിൽ എപ്പോഴ് കഴിക്കണം എന്നുള്ള ചോദ്യമുണ്ട്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കി ഭക്ഷണത്തിൻ്റെ അളവ് നമ്മുടെ കൈകളിലാണുള്ളത്, നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തണം. എന്ത് കഴിക്കുന്നതിന് നമുക്കത് ദയവ് ചെയ്ത് നമ്മൾ അത് കുറച്ചേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ അപകടം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും പ്രമേഹ രോഗിയും പ്രഷർ രോഗിയും കൊളസ്ട്രോളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ പറയും ഭക്ഷണം കുറയ്ക്കണം. നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ 40 വയസ്സായിട്ട് ഡോക്ടറെ, ഇപ്പോൾ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, എല്ലാറ്റിനും റെസ്ട്രിക്ഷൻസ്. ഞാനെപ്പോഴും പറയുന്ന മറുപടി എന്താ വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചൊരു റിസ്ക് ഉണ്ട്. ഈ റിസ്ക് നിങ്ങൾ 60-70 വയസ്സ് വരെ കഴിച്ചു തീർക്കേണ്ട റിസ്ക് ഞാനും നിങ്ങളൊക്കെ 40 വയസ്സിൽ കഴിച്ചു തീർക്കുന്നുണ്ട്. അപ്പോഴതാ ഡോക്ടറിന്റെ നിർദ്ദേശം വരുന്നു, ഇനി ഭക്ഷണം കുറയ്ക്കണം. അതിനു പകരം എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോഴത്തന്നെ നമ്മൾ ഭക്ഷണം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേ ഭക്ഷണ രീതി വെച്ച് നമുക്ക് 70-80 എത്ര വയസ്സ് അള്ളാഹു തരുന്നു അതുവരെ ആ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വിഷയം, എപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കേണ്ടത്? നമ്മൾ സാധാരണ പറയാനുള്ളത് 3 നേരം സമയം. ഈ യഥാർത്ഥത്തിൽ 3 നേരം കൃത്യ സമയത്തിന്, ഇങ്ങനൊരു സമയത്തിൻ്റെ കണക്ക് അത് നമ്മൾക്ക് ഖുർആനിലോ പ്രവാചകന്റെ ചര്യയിലോ കൃത്യമായിട്ട് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റില്ല. സാധാരണഗതിയിൽ നമ്മൾ 3 നേരമാണ് കഴിക്കാറ്. ഈ കഴിക്കുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം രാവിലെ സമയത്താണ് ഏറ്റവും നല്ലോണം കഴിക്കേണ്ടത്. ഞാൻ ഏറ്റവും കുറേ കഴിക്കണമല്ലോ ഉദ്ദേശിക്കുന്നത്, കൂട്ടത്തിൽ വെച്ച് നമ്മൾ കഴിക്കേണ്ടത് രാവിലെയാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഈറ്റ് ലൈക്ക് എ കിങ് ഇൻ ദ മോർണിംഗ്, ക്വീൻ ഇൻ ദ ആഫ്റ്റർനൂൺ, ആൻഡ് നൈറ്റ് ലൈക്ക് എ ബേക്കർ. നമ്മൾ രാവിലെ സമയമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് ഭക്ഷണം. ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ഇൻസുലിൻ വരുന്നത് രാവിലെ സമയങ്ങളാണ്. അപ്പോഴാണ് നമ്മൾ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത്. ഇന്ന് മറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കൂ, കുട്ടികൾ നമ്മൾ എന്താ പറയുക, ട്യൂഷൻ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെയാണ് രാവിലെ അങ്ങ് പോകുന്നത്. ബിസിനസ്സുകാർ ഒരുപാട് പേര് കഴിക്കുന്ന, ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സമയം രാത്രി 10 മണിക്കൊക്കെ വന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി, പിറ്റേന്ന് രാവിലെ കൂർക്കം വെച്ച് ഉറങ്ങി സുബഹിയും നഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു ജീവിത രീതിയാണ്. ഇത് തെറ്റായ ജീവിത രീതിയാണ്. നമ്മൾ കഴിക്കുന്ന അളവ് കുറച്ചിട്ടാണെങ്കിൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് രാവിലെ സമയം, പിന്നെ കഴിക്കേണ്ടത് ഉച്ച, വൈകുന്നേര സമയം. രാത്രി വന്നു കഴിഞ്ഞാൽ അധികം ഭക്ഷണം ഒന്നും മനുഷ്യന് ആവശ്യമില്ല. യഥാർത്ഥത്തിൽ രാത്രി ഉറങ്ങുന്ന മൃഗങ്ങൾ എല്ലാവരും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ മൃഗങ്ങളും രാത്രി കിടന്നുറങ്ങുന്ന മൃഗങ്ങൾ രാത്രിയിലത്തെ ഭക്ഷണം അധികം കഴിക്കാറില്ല എന്നാണ് പറയുന്നത്. നമ്മൾ മനുഷ്യന്മാർ മാത്രമാണ് രാത്രി വല്ലാതെ കഴിച്ച് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, കഴിക്കേണ്ട ഭക്ഷണം കഴിക്കേണ്ടത് രാവിലെ നല്ലോണം കഴിക്കുക, ഉച്ചക്ക് കഴിക്കുക, രാത്രി കുറച്ച് കഴിച്ച് കിടന്നുറങ്ങണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എപ്പോഴും കഴിക്കുന്ന സമയത്തിൻ്റെ ഒരു കണക്ക് കൂടി നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ മഗ്രിബിന്റെ ശേഷം തന്നെ എത്രയും നേരത്തെ കഴിക്കുകയാണ് നല്ലത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഏഷ്യ കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞു, അധികം നമ്മൾ സംസാരിച്ചിരിക്കുന്നതും ഒന്നും നല്ലതല്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ രാത്രി സമയങ്ങൾ വല്ലാതെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിജ്ഞാനം തേടിയിട്ടോ മറ്റോ നമ്മൾക്ക് സംസാരിക്കാം, നമ്മൾക്ക് പഠിക്കാം. അതല്ലാതെ ഏഷ്യ കഴിഞ്ഞിട്ട് ഒരുപാട് നേരം നമ്മൾ ഉറക്കമൊഴിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ഒരുപാട് ടി വി ഒക്കെ കണ്ടുള്ള വൃത്തിയായിട്ടൊരു ഒരു ഒരു ദുസ്വഭാവം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അതിലൂടെ ഒരുപാട് പ്രമേഹ രോഗങ്ങളൊക്കെ വരുന്നെന്നാണ് ഇന്നത്തെ പഠനം പറയുന്നത്. അതുകൊണ്ട് മഗ്രിബിന്റെ ശേഷം കുറച്ചെന്തെങ്കിലും ഭക്ഷണം കഴിച്ച് രാത്രി ഏഷ കഴിഞ്ഞ് പെട്ടെന്ന് കിടന്നുറങ്ങുന്ന ശീലമാവണം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് പ്രമേഹ രോഗം പോലും നമ്മൾക്ക് തടയാൻ പറ്റും. ഇനി എന്ത് കഴിക്കണം എന്നുള്ള ചോദ്യമുണ്ട്. യഥാർത്ഥം നമ്മൾ പറഞ്ഞല്ലോ, ഹലാലൻ ത്വയ്യിബൻ, അനുവദനീയമാവണം, വിശിഷ്ടമാവണം. നമ്മൾക്കറിയാം മനുഷ്യ പ്രകൃതിക്ക് യോജിച്ചത് മാംസ ആഹാരവും വെജിറ്റേറിയൻ ഭക്ഷണം അല്ലെ, സസ്യാഹാരം, ഇത് രണ്ടും കഴിക്കേണ്ട പ്രകൃതിയാണ് മനുഷ്യന്റെ പ്രകൃതിക്കുള്ളത്. അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. പ്രവാചകന്റെ ഭക്ഷണ രീതി നോക്കിയാലും നമ്മൾക്ക് അങ്ങനെ കാണാം. പ്രവാചകൻ രണ്ടു തരം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, മാംസാഹാരം, സസ്യാഹാരം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ മാംസാഹാരങ്ങൾ കഴിച്ചത് പല പല അവസരങ്ങളിൽ മാത്രമായിരുന്നു. അതായത് വല്ല പെരുന്നാൾ ഈദിന്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ വലീമത്ത്, അഖീഖ, യുദ്ധത്തിന് പോകുമ്പോൾ ഒട്ടകങ്ങളെ അറുത്ത് കഴിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾക്ക് ഒരു നേരം പോലും മാംസാഹാരം കഴിക്കാതെ പറ്റില്ല. ഗൾഫിൽ പോയവർ മടങ്ങി വരുമ്പോൾ തടിച്ചു കൊഴുത്തിരിക്കുന്നു. അവർക്ക് പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് എന്നിവയാണ് അവർ മടങ്ങി വരുന്നത്. അതിന് പറയുന്ന പേര് തന്നെ ഗൾഫ് സിൻഡ്രോമാണ്. അവരൊരു കോഴിയെ വാങ്ങി ഫ്രീസറിൽ വെച്ച് പല നേരത്തും അത് കഴിച്ചുകൊണ്ടേയിരിക്കും. ചിലർക്ക് ഉച്ചക്കൊരു പൊരിച്ചതില്ലാതെ ചോറ് കഴിക്കാൻ പറ്റില്ല. ഈ കൊഴുപ്പ് കൂടിയ ഭക്ഷണമെല്ലാം ശരീരത്തിൽ വരുത്തുന്ന വലിയ മാറ്റങ്ങളാണ്. ദിവസം തോറും നമ്മളത് കഴിക്കുമ്പോൾ അതിലൂടെ നമ്മൾ ടോക്സിൻ ദിവസം കഴിക്കുന്നു, 365 ജ്യൂസ് കഴിക്കുന്നു. ഇത് ശരീരത്തിന് ഒരുപാട് ദൂഷ്യഫലങ്ങൾ ചെയ്യും. നമ്മൾക്കറിയാം ഇന്ന് ഒരുപാട് ക്യാൻസറുകൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹു എല്ലാം പക്ഷെ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിഷങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതിനുള്ളൊരു ഏറ്റവും വലിയ പരിഹാരം എന്താ ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കഴിയുന്നതും ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക, നല്ലത് മാത്രം കഴിക്കുക. നമ്മൾ ഖുർആനിലും ഹദീസിലോട് ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ സ്വർഗത്തിനെ പറ്റി പറയുന്നിടത്തും എല്ലാ സ്ഥലത്തും പറയുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു വചനമുണ്ട്, ഫീഹി മാ ഫാകിഹത്തു വന്നഖ്ലു വറുമ്മാൻ, ഫീഹി മാ ഫാകിഹത്തു മിൻ കുല്ലി സൗജാൻ. എല്ലായിടത്തും പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സിനെ പറ്റി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫ്രൂട്ട്സ് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് നമ്മൾ കഴിക്കണം. ഇത് പറയുമ്പോൾ പലപ്പോഴും പലർക്കും തോന്നാറുണ്ട് ഈ ഫ്രൂട്ട്സും എല്ലാം വിഷമല്ലേ. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചുറ്റുപാടും മൊത്തം വിഷമാണ്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അതിനുള്ളൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ ചെറിയ പറമ്പിൽ എന്തെങ്കിലും നട്ട് നമ്മൾ തന്നെ വളർത്തി നമ്മൾ അതിൽ നിന്നെടുത്ത് പഴവും ഇതൊക്കെ കഴിക്കേണ്ടി വരും. അതല്ലാതെ നമ്മൾക്കൊന്നും അത് പറ്റാറില്ല. കഴിയുന്നത്ര നല്ല സ്ഥലത്തു നിന്ന് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കണം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തെ പറ്റി തന്നെ അള്ളാഹു സുബ്ഹാന തആല സൂറത്തു നഹലിലെ 14-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു, വഹുവല്ലദീ സഖറൽ ബഹ്റ ലിതഅകുലു മിൻഹു ലഹമൻ ത്വരിയൻ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് പുതുമാംസം എടുത്തു തിന്നുവാൻ, നിങ്ങൾക്ക് അണിയാനുള്ള ആഭരണങ്ങളും പുറത്തെടുക്കുവാൻ പാകത്തിൽ കടലിനെ വിധേയമാക്കിയവൻ അവൻ തന്നെ. അള്ളാഹു കടലിൽ നമുക്ക് പുതുമാംസമായിട്ട് മീൻ തന്നിട്ടുണ്ട്. നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് മീനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മീന് നമ്മൾ അത് തന്നെ ചെറിയ മീനുകൾക്ക് ഒരുപാട് ഗുണമുണ്ട്. ഒരുപാട് നമ്മൾക്കറിയാം മത്തി, അയില, നെത്തൽ, ഇതൊക്കെ ചെറിയ വിലയും കുറവാണ്. പക്ഷെ നമ്മൾക്ക് ആഗ്രഹം വലിയ വലിയ മീനുകളാണ്. യഥാർത്ഥത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങി കുടിക്കുന്നത് ചെറിയ മീനുകളിലാണ്. ഈ ചെറിയ മീനുകൾക്ക് നമ്മളെ കറിയിലൊക്കെ ധാരാളമായിട്ട് കഴിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾക്ക് എന്തും വറുത്ത് ഫ്രൈ ചെയ്താലേ നമ്മൾക്കത് ഇഷ്ടപ്പെടുന്നുള്ളൂ. ദയവ് ചെയ്ത് നമ്മൾ ഫ്രൈ നമ്മളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ ഫ്രൈകൾ ഉറപ്പായിട്ട് അത് ഒഴിവാക്കിയേ മതിയാവുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദിവസം നമ്മൾ ഇത് എണ്ണയിൽ പൊരിക്കുമ്പോൾ എണ്ണയിൽ നിന്ന് വരുന്ന ടോക്സിൻ അത് നമ്മൾ ദിവസം നമ്മുടെ ശരീരത്തിലേക്ക് ലോഡ് ചെയ്യാണ്. 10 കൊല്ലാമത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. 40-50 വയസ്സാമത്തേക്ക് എല്ലാവർക്കും പ്രമേഹം, പ്രഷർ എല്ലാം വരുന്നു, ക്യാൻസറുകൾ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് ഫ്രൈ കുറച്ച് സാധാരണ കറിയിലായിട്ട് കൂട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. നോൺ വെജിറ്റേറിയൻ ഫുഡിൽ മീനുകൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി സൂറത്തു നഹ്ലിൽ തന്നെ 69-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചു, മിൻ ബുതൂനിഹ ഷറാബ് മുഖ്തലിഫൽ വാൻഹു ഫീഹി ശിഫാഉ ലിന്നാസ്. അതിൽ അള്ളാഹു സുബ്ഹാന തആല കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് തേനിൽ അത് ശമനമുണ്ട്. തേൻ ഇന്ന് ആധുനിക ശാസ്ത്രം അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അത് ആൻറ്റിസെപ്റ്റിക് എഫക്റ്റ് ഉണ്ട്, ആൻറ്റിബയോട്ടിക് എഫക്റ്റ് ഉണ്ട്, അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. തേൻ യഥാർത്ഥത്തിൽ നല്ലതാണ്, നമ്മുടെ ശരീരത്തിൽ നല്ലതാണ്. നമ്മൾ ദിവസം രാവിലെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഒരു ടീസ്പൂൺ തേൻ കലക്കി കുടിച്ചു നോക്കുക, വയറ്റിന് ഒരുപാട് ആശ്വാസം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇമാം സുഹരി ഉണ്ട്, ഹദീസറ്റും ആദ്യം എഴുതി വെച്ച് തുടങ്ങിയ ഒരു പണ്ഡിതൻ. അദ്ദേഹം പറയായിരുന്നു, അറബികൾക്ക് തേന് കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, അതിലൂടെ അവർക്ക് ഓർമ്മശക്തി കൂടുതലെന്നാണ് അവർ പറയുന്നത്. വല്ലാത്ത അത്ഭുതമാണ്. തേനിലൂടെ നമ്മൾക്ക് ഒരുപാട് എന്താ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ശാസ്ത്രം എന്ത് പറയുന്നു നമ്മൾ നോക്കണ്ട, ശാസ്ത്രത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, തേനിൽ നിങ്ങൾക്ക് ഗുണമുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ചെയ്യാറുള്ളതാണ്, നമ്മൾ മക്കൾക്കും നമ്മളും രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തേൻ കലക്കിയിട്ട് കുടിക്കണം. നിങ്ങൾ ഈ ഖുറാനിക വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അള്ളാഹു പറയുന്നു, ഓർമ്മശക്തിയെ പറ്റി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് പറയുന്നു ഡിമെൻഷ്യ, ഓർമ്മക്കുറവ് ഉണ്ടാവാൻ കാരണം. അതിന് തൊട്ടടുത്താണ് അള്ളാഹു സുബ്ഹാന തആല തേൻ പറയുന്നത്. ശാസ്ത്രം ഇന്ന് പറയുന്നു തേൻ കുടിച്ചാൽ ഓർമ്മശക്തി കൂടുമെന്ന് പറയുന്നു. തേൻ നമ്മൾ ജീവിതത്തിന്റെ പതിവ് ആക്കാൻ ശ്രദ്ധിക്കുക. സൂറത്തു നഹ്ല് 66-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാന തആല പഠിപ്പിച്ചു പാലിനെ പറ്റി. പാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യനൊരു പാനീയവുമാണ് ഭക്ഷണവുമാണ്. അത് വലിയൊരു അത്ഭുതമാണ് സഹോദരൻ. പാൽ യഥാർത്ഥത്തിൽ സ്ത്രീകൾ, ഗർഭിണികൾ, കുട്ടികൾ, വാർദ്ധക്യത്തിലുള്ള ഒരു ഉമ്മമാർ, ബാപ്പമാർ, അവരൊക്കെ കുടിക്കേണ്ട ഒരു സാധനമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് കാൽഷ്യം ഉണ്ട്. ഇന്ന് ആധുനിക ഡോക്ടർമാർ പറയും പാൽ യഥാർത്ഥത്തിലെ പശുക്കുട്ടികൾക്കാണ്, അത് മനുഷ്യന് നല്ലതല്ലെന്ന് പറയുന്നു. എനിക്ക് പൂർണ്ണമായിട്ട് ഇതിന് യോജിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് വെച്ചാൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു, അത് 100% മനുഷ്യന് ഗുണയെ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളും കോഴി മുട്ടയിടുന്നത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് തിന്നാനല്ല എന്ന് വേണ്ടി വരും. അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാം അള്ളാഹു എനിക്കും നിങ്ങൾക്കും സംവിധാനിച്ച് വെച്ചതാണ്. പാൽ, പാൽ നല്ലതേ ഉള്ളൂ. മനുഷ്യൻ്റെ കാൽഷ്യം കിട്ടാൻ പാൽ ഒരുപാട് ഗുണം ചെയ്യും. എന്നാൽ അള്ളാഹു സുബ്ഹാന തആല സൂറത്തുൽ ലുക്മാന്റെ 14-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാന തആല കൃത്യമായിട്ട് പറഞ്ഞു, ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമീൻ. അത്ഭുതമാണ് സഹോദരന്മാരെ. ഖുർആൻ, സ്വർഗ നരകത്തെ പറ്റി പറയുന്ന അതേ ഖുർആൻ നമ്മൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നു, മാതാക്കൾ 2 കൊല്ലം കൃത്യമായിട്ട് മക്കൾക്ക് മുലയൂട്ടണം, മുലപ്പാൽ കൊടുക്കണം. ഇന്ന് മുലപ്പാലിനെ പറ്റി ഒരുപാട് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുലപ്പാൽ കിട്ടുന്ന കുട്ടികൾക്ക് പ്രമേഹം കുറയുന്നു, അവർക്ക് ലുക്കീമിയ പോലും കുറയുന്നെന്ന് ശാസ്ത്രം പറയുന്നു സഹോദരന്മാരെ. അത് മാത്രമല്ല, മുലപ്പാൽ കൊടുക്കുന്ന ഉമ്മമാർക്ക്, അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ പോലും ഇല്ലാതെയാവുന്നു. അള്ളാഹു സുബ്ഹാന തആല കൃത്യമായിട്ട് പറഞ്ഞു, കുട്ടികൾക്ക് കൃത്യമായിട്ട് 2 കൊല്ലം പൂർണ്ണമായിട്ട് നമ്മൾ മുലപ്പാൽ കൊടുക്കണം. എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വളർത്തുന്ന ഒരു വൃത്തികെട്ട ഒരു കൾച്ചറാണ് സഹോദരന്മാരെ, ഫാസ്റ്റ് ഫുഡ് കൾച്ചർ. നമ്മൾ ദയവ് ചെയ്ത് ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ മക്കൾ ഒഴിവാക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ പറയാറുള്ളത് ഫാസ്റ്റ് ഡെത്ത്. ഈ ജങ്ക് ഫുഡോട് സംഭവിക്കുന്നത് ഫാസ്റ്റ് ഡെത്താണ്, പെട്ടെന്ന് മരണമാണ്. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ മാളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ അവിടുത്തെ ചിപ്സ്, പൊടിയുള്ള ചിപ്സ് എടുക്കുന്നു, കുട്ടികൾ ചോക്ലേറ്റ് എടുക്കുന്നു, കുട്ടികൾക്ക് KFC ഷവർമയും ഇങ്ങനത്തെ ഒരുപാട് ജങ്ക് ഫുഡ്സും, ഒരുപാട് ഇങ്ങനത്തെ ഭക്ഷണമൊക്കെയുള്ള ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കുട്ടികൾ പെട്ടെന്ന് തടിച്ചു വരുന്നു, കുട്ടികൾക്ക് പ്രമേഹം വരുന്നു, കുട്ടികൾക്ക് എത്രയോ രോഗികൾ വരുന്നുണ്ട് ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡുകളൊക്കെ കഴിച്ചിട്ട്. ഒരുപാട് വയറിളക്കം, ഛർദി, വയറ്റിന് വേദന, എന്തിനാണ് നമ്മൾ നമ്മുടെ വയറിനെ നശിപ്പിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളും നമ്മുടെ മക്കൾക്ക് ഒരിക്കലും പോലും അങ്ങോട്ട് പോകാറില്ല. നിങ്ങൾ അതിന് പകരം നല്ല ഫ്രൂട്ട്സുകൾ മേടിച്ചു കൊടുക്കുക. നിങ്ങൾ കുട്ടികൾക്ക് നല്ല നല്ല ഫ്രൂട്ട്സ് കൊടുത്ത് കഴിക്കട്ടെ, അവർ ഉറുമ്പാമ്പഴം കഴിക്കട്ടെ, ഈത്തപ്പഴം കഴിക്കട്ടെ. നിങ്ങൾ നോക്കുക പ്രവാചകന്റെ ഭക്ഷണം എന്തായിരുന്നു. പ്രവാചകൻ വെറും കാരക്ക കൊണ്ട് മാസങ്ങളോളം പ്രവാചകൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. കാരക്കയിൽ വലിയ അത്ഭുതമാണ്. നോമ്പ് നോക്കുമ്പോൾ കാരക്ക കഴിക്കുന്നു നമ്മൾ, പെട്ടെന്ന് ഗ്ലൂക്കോസ് വരുന്നു, അതിലൊരുപാട് മിനറൽസ് നമ്മൾക്ക് കിട്ടുന്നു. പ്രവാചകൻ 63 വയസ്സ് വരെ ഒരു രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു സഹോദരന്മാരെ. പ്രവാചകൻ വെള്ളരിക്കയും വത്തയ്ക്കയും ഒരുമിച്ച് കഴിച്ചിരുന്നു. ഈത്തപ്പഴത്തിൽ ഒരുപാട് നമ്മൾക്ക് ഗുണമുണ്ട്, അത് വേഗം ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നു ഗ്ലൂക്കോസ്. പ്രവാചകൻ കരിഞ്ജീരകത്തെ പറ്റി ഹദീസിൽ പറഞ്ഞ, ഇതിലൊരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ എങ്ങനെയൊക്കെ അത് ചേർത്താൻ പറ്റുകയാണെങ്കിൽ ഈ കരിഞ്ജീരകളൊക്കെ നമ്മൾ ഉപയോഗിക്കാം. വൈറ്റമിൻ എ ഉള്ള ഭക്ഷണമാണ് ക്യാരറ്റ്. അതുപോലെ പഴവർഗ്ഗങ്ങളിലുള്ളത് വൈറ്റമിൻ സി. കുട്ടികൾക്ക് നമ്മൾക്കറിയാം പല്ലൊക്കെ തേക്കുമ്പോൾ ബ്ലീഡിങ് വരുന്നു, എന്തുകൊണ്ട്? വൈറ്റമിൻ സിയുടെ കുറവ്. അതുകൊണ്ട് കളേർഡ് ഫ്രൂട്ട്സ് നമുക്കറിയാം, പപ്പായ കഴിക്കണം, അവർക്ക് പേരക്ക കൊടുക്കണം, അവർക്ക് അങ്ങനത്തെ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കണം. നല്ല ഈ വത്തക്ക, ഓറഞ്ച്, ഇതിലൊക്കെ നമ്മൾക്കറിയാം ആന്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഈ ആന്റി ഓക്സിഡൻ്റ് ഗുണം എന്താ ചോദിച്ചാൽ നമ്മുടെ പ്രായം കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അതിനർത്ഥം കാണാനുള്ള ഭംഗിയല്ല, നമ്മുടെ ശരീരത്തിലെ കോശത്തിൻ്റെ പ്രായമാകുമ്പോഴാണ് ശരീരം പ്രായമാവുന്നത്. ഇത്തരത്തിൽ കോശം നശിക്കാതെ അതിൻ്റെ പ്രായം വേഗത്തിലാവാതെ നിർത്തുന്നു. അതിനാൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക, ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഇത്തരം ഭക്ഷണം ശീലമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് ടി വി കാണുമ്പോൾ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഭക്ഷണം അവിടെ അടുത്ത് വെച്ച് കൊടുക്കരുത്. പലപ്പോഴും ഉണ്ടാകുന്ന വലിയ അപകടമാണ്. പല നട്ട്സുമായിട്ടും പല ഫ്രൈ സാധനമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ, ടി വി കാണുമ്പോഴൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് കുട്ടികൾ ഇങ്ങനെ അറിയാതെ ഒരുപാട് ചിപ്സൊക്കെ ഒരുപാട് തിന്നുന്നു. ഇത് ദയവ് ചെയ്ത് ഈ ശീലങ്ങൾ ഉണ്ടാവരുത്. അതേപോലെ ചാരി ഇരുന്ന് പ്രവാചകൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണത്തെ ബഹുമാനിക്കണം, പ്രവാചകൻ അത് ഇഷ്ടമായിരുന്നില്ല. അതുപോലെ തന്നെ കഴിയുന്നിടത്തോളം നമ്മൾ വെള്ളം കുടിക്കണം. ഇന്ന് വെള്ളം നമ്മൾ കുടിക്കുന്നത് വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ പറയുന്നത് 8 to 10 glasses വെള്ളം ഡെയിലി നമ്മൾ കഴിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, അതായത് 1.5 liters to 2 liters നമ്മൾ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ടോക്സിനുകൾ അത് നമ്മുടെ മൂത്രത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് പുറത്ത്, പ്രത്യേകിച്ച് നമ്മൾക്കറിയാം പുറത്തുള്ള ഉപ്പുമാങ്ങ അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങളും അങ്ങനത്തെ സാധനങ്ങളും ദയവ് ചെയ്ത് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, വയറിളക്കം, ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പുറത്ത് കഴിക്കുന്ന സാധനങ്ങളൊന്നും നമ്മൾ ദയവ് ചെയ്ത് കഴിക്കാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം പ്രവാചകന്റെ തീൻമേശ, ടേബിൾ മാനേഴ്സ് എന്നുള്ളത്. അത്ഭുതമാണ്, അത് ഭംഗിയാണ് സഹോദരന്മാരിട്ട് പ്രവാചകന്റെ തീന്മേശ മര്യാദകൾ. ഇത് നമ്മൾ കുട്ടികൾക്കും നമ്മളത് ശീലമാക്കണം. ഒരുപാട് ഹദീസുകൾ അതിലൂടെ വരുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കൈ കഴുകണം. കൈ കഴുകുന്നത് സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, 14 centuries മുമ്പാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൈ കഴുകിയിട്ടേ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. വലത് കൈ കൊണ്ട് നിങ്ങൾ തിന്നണം, കുടിക്കണം. ഇടത് കൈ കൊണ്ട് നിങ്ങൾ തിന്നരുത്, കുടിക്കരുത്. നമ്മൾക്കറിയാം ഇടത് കയ്യിൽ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാം നമ്മളെ ബാത്റൂമിന് ടോയ്ലറ്റ് ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന കൈയാണ് ഇടത് കൈ. അതുകൊണ്ട് എപ്പോഴും വലത് കൈ കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചേ മതിയാവുള്ളൂ. പ്രവാചകൻ പറഞ്ഞു, നിന്നുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, ഇരുന്ന് കൊണ്ടാവണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. പ്രവാചകന്റെ വേറെ നിർദ്ദേശം, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹരിക്കൽ. അതൊരു ബർക്കത്തുണ്ടാവണം. നമ്മൾ ശീലമാക്കേണ്ട ഒരു ഒരു വല്ലാത്തൊരു അത്ഭുതമായൊരു ഭംഗിയാണ് സഹോദരന്മാരെ. വീട്ടിൽ മാതാവ്, പിതാവ്, മക്കൾ എല്ലാവരും ഒരുമിച്ചിരുന്നാവണം ഭക്ഷണം കഴിക്കേണ്ടത്. അതിലൊരുപാട് ബർക്കത്തുണ്ടാവുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കിന്ന് പറ്റുന്ന വലിയ അപകടം, ബാപ്പ അവിടെ ടി വിന്റെ മുമ്പിലായിരിക്കും, ഉമ്മ അടുക്കളയിൽ നിന്ന്, മക്കൾ കട്ടുമിൽ നിന്നാണ് എത്തുന്നത്. ഈ ഒരു ശീലം മാറ്റി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാം, വിശേഷങ്ങൾ പറയാം, അള്ളാഹുവിനെ ഓർക്കാം, റസൂൽ സല്ലല്ലാഹുവിനെ പറ്റി നമുക്ക് പറയാം, ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം. അങ്ങനെ കുടുംബബന്ധം നല്ല ദൃഢമാവും സഹോദരന്മാരെ. അതുകൊണ്ട് ഭക്ഷണം നമ്മളെ എപ്പോഴും എപ്പോഴും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കണം നമ്മളെ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം തുടങ്ങുമ്പോൾ നമ്മൾക്കറിയാം ബിസ്മി കൊണ്ട് തുടങ്ങണം, ബിസ്മില്ല. ഇനി അഥവാ നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ ബിസ്മില്ലായി അവ്വലു വല്ലാഹിറു നമ്മൾ പറയണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഭക്ഷണം തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഓർക്കണം, അൽഹംദുലില്ലാ പറയണം. ഞാനൊരു ഹദീസ് അത്ഭുതപ്പെട്ടുപോയി, വളരെ ഭംഗിയുള്ള ഹദീസ്. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ച ശേഷം പ്രാർത്ഥിച്ചാൽ, അൽഹംദുലില്ലാ അല്ലദി അത്വാമിനി ഹാദ ത്വാമ റസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്മാരെ, അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും മായ്ച്ചു കളയും. ആലോചിച്ചോക്ക്, ഓരോ നിമിഷം നമ്മൾക്ക് ഓരോ നേരം അള്ളാഹു പാപം മായ്ച്ചു കളയാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അത് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾക്ക് മറന്നുപോയാൽ നമ്മുടെ മക്കൾ പറയും, ചിലപ്പോൾ നമ്മുടെ ഭാര്യ പറയും. അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ നല്ല നല്ല ശീലങ്ങൾ വളർന്നാൽ നല്ലൊരു ഭംഗിയായിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇനി നോക്ക്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദുള്ളി ഭക്ഷണം പോലും വേസ്റ്റ് ആക്കരുത്. ഏതിലാണ്ട് വർക്കത്തുണ്ടാവുക അറിയില്ല, കൈകൾ വിരകൾ നക്കി വൃത്തിയാക്കിയിട്ടാവണം. നിലത്തൊന്നും ഭക്ഷണം വേസ്റ്റ് ആക്കിയിടരുത്, അതൊക്കെ എടുത്ത് പൊടി മാറ്റിയിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സമ്മതം ചോദിക്കണം എഴുന്നേൽക്കുമ്പോൾ. അത്ഭുതമാണ്, ഹദീസിൽ അങ്ങനെ എഴുതി വിട്ടണം. നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളെ തൊട്ടടുത്തുള്ള ആളുടെ അടുത്ത് സമ്മതം ചോദിച്ചിട്ട് നിങ്ങൾ എഴുന്നേൽക്കാൻ പോകാൻ പാടുള്ളൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കൈ പൊക്കി വെക്കരുതെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ആൾ ചിലപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അപ്പം നമ്മളിങ്ങനെ കൈ പൊക്കിയിട്ട് അവർക്ക് വിഷമത്തിലാക്കരുത്. കൈ അടുക്കി വെച്ച് അടുങ്ങി ഒതുങ്ങി വെയിറ്റ് ചെയ്യാം, തൊട്ടടുത്ത ആൾ ഭക്ഷണം തീരുന്ന വരെ വെയിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എഴുന്നേക്കാം എന്ന് സമ്മതത്തോടെ വേണം നമ്മൾ ഭക്ഷണം കഴിച്ച് എഴുന്നേക്കേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഒരിക്കൽ പോലും ഭക്ഷണത്തെ കുറ്റപ്പെടുത്തരുത്. ഒരിക്കലും പോലും സഹോദരന്മാരെ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തരുത്, കളിയാക്കരുത്. നിങ്ങൾക്ക് ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാതിരിക്കാം. പക്ഷെ ഒരിക്കൽ പോലും നിങ്ങളെ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തരുത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ല പറഞ്ഞ് അവിടെ നേരിടേക്കണം. അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ ഭക്ഷണത്തിന്റെ നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഭക്ഷണത്തിന്റെ തിന്മയിൽ നിന്ന് റഹ്മാൻ റബ്ബ് നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് ക്യാൻസർ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ്. അതിന് ഒരു പ്രധാന കാരണം ഉറപ്പാണ് നമ്മുടെ തെറ്റായ ഭക്ഷണ രീതിയും ഭക്ഷണത്തിന്റെ ആധിക്യം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളിൽ തന്നെ മാറ്റം ആദ്യം തുടങ്ങട്ടെ, നമ്മുടെ വീടുകളിൽ ആദ്യം മാറ്റം വരട്ടെ. അങ്ങനെയാകുമ്പോൾ എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കെങ്കിലും നമ്മൾക്ക് നല്ല ആരോഗ്യത്തോട്ട് ജീവിക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
3: ആരോഗ്യജീവിതം ഇസ്ലാമിക ദർശനത്തിൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ നാം ശ്രവിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിച്ച ഡോക്ടർക്ക് നന്ദി അറിയിക്കുന്നു. ഭക്ഷണ മര്യാദകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.
0: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു പ്രോഗ്രാമിനാണ് നമ്മളിതുവരെ സാക്ഷിയായത്. എന്തായിരുന്നാലും നമുക്കൊക്കെ ഒരുപാട് തിരിച്ചറിവുകൾ നൽകുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് നമ്മളിന്ന് കേട്ട ഈ പ്രോഗ്രാം.
1: ഒരു പ്രാർത്ഥന നമുക്ക് പഠിക്കാം. പ്രാർത്ഥന നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു സഫീർ അൽ ഹക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന, ഒരു ദിക്ർ, അതാണ് ഇൻഷാല്ലാ ഇന്ന് മുതലുള്ള എപ്പിസോഡ് നമ്മൾ പഠിക്കുന്നത്. ഒരൽപ്പം വലിയ ദിക്റാണ്. ഈ ദിക്ർ മറ്റു പല ദിക്റുകളും കൂട്ടിച്ചേർത്തതായ ദിക്ർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾക്കറിയാവുന്ന ചില ദിക്റുകളാണ്, അത് ഒരുമിച്ച് ചേർത്ത ദിക്റാണ് ഇവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ദിക്ർ. ഇമാം മുസ്ലിം ഉച്ചരിക്കുന്ന ഹദീസിലാണ് നമുക്ക് ഈ ദിക്ർ കാണാൻ കഴിയുന്നത്. നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിക്ർ ഇൻഷാല്ലാ നമ്മളത് മുറിച്ച് മുറിച്ച് നമ്മൾ പഠിക്കും. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഇപ്രകാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ചൊല്ലുന്നതുമായ ദിക്കറാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം മുഴുവനായി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആവർത്തിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി ഈ ദിക്കർ ഞാൻ ചൊല്ലാം, എന്നിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ കൂടി സൂചിപ്പിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവിടെ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹു. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു രണ്ടും ഹ ആണ്, കെട്ടുള്ള ഹായാണ്. തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നും പുറപ്പെടേണ്ട ആയാസത്തോടുകൂടി പ്രയാസരഹിതമായി നമ്മൾ ചൊല്ലേണ്ടതായ അക്ഷരമാണ് ഹ. ലാ ഇലാഹ ഇല്ലല്ലാഹു. രണ്ടാമത്തേത് വഹ്ദഹു ലാ ശരീക ലഹ്. വഹ്ദഹു എന്നിടത്ത് ഹ ആണ്, ഹു എന്നത് കെട്ടുള്ള ഹായാണ്. അപ്പോൾ വഹ്ദഹു ഹ എന്നുള്ളത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്, ഹ താഴ്ഭാഗത്ത് നിന്നുള്ളതാണ്. അൽഹംദു എന്നിടത്തുള്ള ഹ ആണ് വഹ്ദഹുവിൽ ഉള്ളത്. അവിടെ വഹ്ദഹു എന്നതിന് ഹ ഇന് സുക്കൂനാണ്. വഹ്ദഹു എന്ന് നമ്മൾ ചൊല്ലുന്നെങ്കിലും തെറ്റാണ്. വഹ്ദഹു എന്നത് സുക്കൂനോടുകൂടിയാണ് നമ്മളത് ചൊല്ലേണ്ടത്. ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്. അവിടെ ലഹുൽ മുൽക്ക് കാഫാണ്, പുള്ളിയില്ലാത്ത കഫ്, ഖാഫല്ല. ലഹുൽ മുൽക്ക് സാധാരണ ആളുകൾ തെറ്റിക്കാത്തതായ ഒരു വാക്കാണ്. വലഹുൽ ഹംദ്, അവിടെ ഹംദിൻ്റെ ഹ നേരത്തെ നമ്മൾ പറഞ്ഞ വഹ്ദഹു എന്നതിലെ അതേ ഹ തന്നെയാണ്. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഈ അക്ഷരം പുറപ്പെടേണ്ടത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ രണ്ടക്ഷരങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അക്ഷരം. ഒന്ന് വഹുവ അല ഐനൺ, പല ആളുകളും ഉച്ചരിക്കുമ്പോൾ തെറ്റിക്കുന്ന അക്ഷരമാണ് ഐൻ. വഹുവ അല എന്ന് ഹംസയായിക്കൊണ്ട് ചില ആളുകളെങ്കിലും ഉച്ചരിക്കാറുണ്ട്. അങ്ങനെയല്ല, ഐൻ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്ന് ഹ എന്ന അക്ഷരം പുറപ്പെടുന്ന അതേ മഹ്റജിൽ നിന്ന് തന്നെയാണ് ഐനും പുറപ്പെടേണ്ടത്. അതേപോലെ മറ്റൊന്ന് ഖദീറിൻ്റെ ഖ ആണ്, മുൽക്കിൻ്റെയും കുല്ലിയുടെയും കാഫാണ്. ഇവിടെ ഖദീർ പുള്ളിയുള്ള ഖ, ഖാഫ് എന്നുള്ള അക്ഷരമാണ്. കേഫും ഖാഫും വ്യത്യാസമുണ്ട്. അത് ഉച്ചാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇതാണ് ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാഗം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായ മറ്റാരുമില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. സർവ ലഹുൽ മുൽക്ക് അവനാകുന്നു എല്ലാ രാജാധികാരവും. വലഹുൽ ഹംദ് അവനാകുന്നു സകല സ്തുതികളും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നാണ് നമ്മൾ പറഞ്ഞ ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇൻഷാല്ലാ നമ്മൾ ആ ഭാഗം പഠിച്ചു വെക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഭാഗം നമ്മൾ പഠിക്കുക. അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സഫീർ അൽ ഹിക്കമി ആയിരുന്നു. നമസ്കാര ശേഷം അഞ്ചാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: നമ്മുടെ കുഞ്ഞു പ്രേക്ഷകർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്നോണം ഇന്നത്തെ പൂമരത്തണലിൽ വൃത്തിയുള്ളവരാവുക എന്ന ഒരു വിഷയവുമായിട്ടാണ് അൽ ഫഹദ് പൂന്തുറ നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, വളരെ സുന്ദരമായ കാഴ്ചകൾ കണ്ടും വളരെ സുന്ദരമായ ഗാനങ്ങളും അറിവുകളും കരസ്ഥമാക്കി ഈ പൂമരത്തണലിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വളരെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. കൂട്ടുകാർക്കെല്ലാവർക്കും നമുക്ക് ഭക്ഷണം വിളമ്പിത്തരുന്ന, നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കിത്തരുന്ന നമ്മുടെ ഉമ്മയെ ഇഷ്ടമാണ്, വാപ്പയെ ഇഷ്ടമാണ്, നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെ നമുക്ക് ഇഷ്ടമാണ്. എങ്കിൽ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ സ്കൂളിൽ നമ്മുടെ കൂട്ടുകാരൻ, നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ നമ്മളിരിക്കുന്ന ബെഞ്ചിൻ്റെ അടുത്ത ബെഞ്ചിലിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ, അതുമല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ, ഒരു ദിവസം നമ്മുടെ സ്കൂളിൽ ഒരാൾ കുളിക്കാതെ പല്ലുതേക്കാതെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന, ചെളി നിറഞ്ഞ നഖങ്ങൾ നീട്ടി വളർത്തി ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തോ നമ്മുടെ കൂട്ടുകാർക്കിടയിലോ ഉണ്ടെന്നിരിക്കട്ടെ, ഉണ്ടെങ്കിൽ നമ്മൾ അവരെ, അവനെ അല്ലെങ്കിൽ അവളെ നമ്മൾ ഇഷ്ടപ്പെടുമോ? കൂട്ടുകാരെ, കൂട്ടുകാരികളെ, ഇഷ്ടപ്പെടുകയില്ല എന്നാണെങ്കിൽ നമ്മൾ അവരെപ്പോലെ ആകാൻ പാടുണ്ടോ? കൂട്ടുകാരെല്ലാവരും വിലയിരുത്തി വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നോക്കൂ കൂട്ടുകാരെ, കുളിക്കാതെ, പല്ലുതേക്കാതെ, നഖമൊന്നും മുറിക്കാതെ, മുടിവെട്ടാതെ, തലമുടി ചീകി ഒതുക്കി വെക്കാതെ, അങ്ങനെയൊക്കെ വൃത്തിഹീനമായിക്കൊണ്ട് നടക്കുന്ന കൂട്ടുകാരെ ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇനി നോക്കൂ, നമ്മൾ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുമോ? കൂട്ടുകാർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശരി, ഇല്ല എന്നാണെങ്കിൽ നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. നമ്മളും കുളിക്കാതെ, പല്ലുതേക്കാതെ, നഖം മുറിക്കാതെ, മുടി ചീകി ഒതുക്കാതെയുള്ള കുട്ടികളായി മാറാൻ പാടില്ല. ഇനി നോക്കൂ കൂട്ടുകാരെ, അങ്ങനെയൊന്നും ആകാൻ പാടില്ല. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമുക്കറിയാം. പൂമരത്തണലിൻ്റെ എപ്പിസോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ എപ്പിസോഡിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ള കാര്യമാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ആ റസൂലിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് മാതൃകയുള്ള കാര്യങ്ങളാണ്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മ അദ്ദേഹം വളരെ വൃത്തിയുള്ള മനുഷ്യനായിരുന്നു. 40 വയസ്സുവരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പോലും ഏറ്റവും കൂടുതൽ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. പ്രവാചകൻ്റെ വിശ്വസ്തതയിലും പ്രവാചകൻ്റെ സ്വഭാവത്തിലും എല്ലാത്തിലും പ്രവാചകനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. പ്രവാചകൻ്റെ അടുത്ത് പോയിരിക്കാൻ, പ്രവാചകൻ ഇരുന്ന സ്ഥലത്തിരിക്കാൻ, പ്രവാചകൻ കിടന്നുറങ്ങിയ സ്ഥലത്തിരിക്കുറങ്ങാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. കൂട്ടുകാരെ, എങ്കിൽ നമ്മളും അതുപോലെ നല്ല വൃത്തിയുള്ള കുട്ടികളായി മാറണം. എങ്കിൽ നമ്മളും അതുപോലെ നല്ല വൃത്തിയുള്ള കുട്ടികളായി മാറണ്ടേ? വേണ്ടേ? വേണം. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പഠിപ്പിച്ചത് എന്താണെന്നറിയുമോ? അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അത്തഹൂറു ശത്റുൽ ഈമാൻ. എന്താ പറഞ്ഞത്? വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്. എന്താ ഈമാനിൻ്റെ പകുതി മുഴുവനും വൃത്തിയാണെന്ന് പറയാൻ കാരണം? കൂട്ടുകാർ നോക്കൂ, വൃത്തിയോടുകൂടി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ സാധിക്കണം എങ്കിൽ നമ്മുടെ ഈമാനിൻ്റെ പകുതി രൂപത്തോളം നമുക്ക് ലഭിക്കും. നോക്കൂ കൂട്ടുകാരെ, വൃത്തിയില്ലാതെ ആരെങ്കിലും പള്ളിയിൽ പോയി നമസ്കരിക്കുമോ? ഇല്ല. ചില കൂട്ടുകാരൊക്കെ കാണാം, രാവിലെ സുബഹിക്കൊക്കെ ഉമ്മ നമസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പല്ല് പോലും തേക്കാതെ ഇങ്ങനെ വെറുതെ പോയി മുഖത്ത് വെള്ളം കൊണ്ട് മുഖം കഴുകിയിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടി നമസ്കരിച്ചു പോകുന്ന ഒരു പ്രവണത നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ആർക്കെങ്കിലും ഉണ്ടോ? അത് വൃത്തിഹീനമാണ്. ഇനി നോക്കൂ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട്, കിടന്നുറങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ പാടുണ്ടോ? ഇല്ല. അതൊക്കെ വൃത്തിഹീനമായ കാര്യങ്ങളാണ്. കൂട്ടുകാരെ, അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചെന്താണ്? നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണ്? അത്തഹൂറു ശത്റുൽ ഈമാൻ എന്നല്ലേ. വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞതിനർത്ഥം? നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടണം. നമ്മുടെ ഈമാൻ പകുതി വൃത്തിയിലാണ്. വൃത്തിയുള്ള കുട്ടികളായി മാറണം. കുളിക്കുന്ന, പല്ലുതേക്കുന്ന, നഖം വെട്ടുന്ന, നല്ല വസ്ത്രം ധരിക്കുന്ന വൃത്തിയുള്ള ഒരാളായിരിക്കണം വിശ്വാസി. വൃത്തിയുള്ള ഒരാളായിരിക്കണം വിശ്വാസി എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. കൂട്ടുകാരെ, അപ്പോൾ നമ്മളെങ്ങനെയായി മാറണം? വൃത്തിയുള്ള കുട്ടികളായി മാറണം. എങ്ങനെ? അതിനാൽ നമ്മൾ ദിവസവും കുളിക്കണം, മുടി ചീകി ഒതുക്കി വയ്ക്കണം, ആഴ്ചയിൽ ഒരിക്കൽ നഖം വെട്ടണം, വസ്ത്രം വൃത്തിയോടെ ധരിക്കണം, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നഖം വെട്ടേണ്ടതുണ്ട്. കൂട്ടുകാരെ, നമ്മൾ നഖം വെട്ടിയിട്ടില്ല എങ്കിൽ എന്താണ് അതിൻ്റെ, നഖം വെട്ടിയിട്ടില്ല എങ്കിൽ എന്തായിരിക്കുമെന്നറിയുമോ? നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ അഴുക്കൊക്കെ കയറും. നമ്മൾ ചെളിയിൽ കളിക്കും, മണ്ണിൽ കളിക്കും, ഗ്രൗണ്ടിൽ കളിക്കാൻ പോകും. അപ്പോഴൊക്കെ നമ്മുടെ ഗ്രൗണ്ടിലുള്ള പൊടി പടലങ്ങളും അഴുക്കുമെല്ലാം നമ്മുടെ വിരലുകൾക്കിടയിലുള്ള നഖങ്ങൾക്കിടയിൽ കയറി പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ ആ അഴുക്കെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലൂടെ അത് ഇറങ്ങി നമ്മുടെ വയറിനകത്ത് പോയി മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്ത്? വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരമൊക്കെ പഠിപ്പിച്ചല്ലോ എങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിലോ നമുക്ക് എന്ത് കിട്ടും? അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം കൂടി ലഭിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖം മുറിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ആരെങ്കിലും വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് വരെ നഖം വെട്ടുകയൊക്കെ ആണെങ്കിൽ നമുക്കെന്ത് ലഭിക്കും? പ്രതിഫലം ലഭിക്കും. അല്ലാഹുവിൻ്റെ കോടതിയിൽ നിന്ന് നമുക്ക് നഖം മുറിക്കുന്നത് കൊണ്ട് പ്രതിഫലം ലഭിക്കും. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ നഖം മുറിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതാണ്, സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് സുന്ദരമായ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നന്മ കൂടി നമുക്കതിൽ നിന്നും കിട്ടുന്നുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? വൃത്തിയുള്ള നല്ല കുട്ടികളായി മാറണം. നമ്മളെല്ലായ്പ്പോഴും പല്ലു തേക്കണം. ഉറക്കമുണർന്നാലും ഒളിവെടുക്കുന്നതിന് മുമ്പും ഭക്ഷണശേഷവും ഉറങ്ങാൻ കിടക്കുമ്പോഴും നാം പല്ല് വൃത്തിയാക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ പല്ല് വൃത്തിയാക്കി കഴിയുമ്പോൾ നമ്മുടെ പല്ലുകൾക്കിടയിലുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മൾ പല്ല് തേച്ച് വൃത്തിയാക്കി കിടക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന് ഗ്യാരൻ്റി ഉണ്ടാകും. ഇല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കൾ അവിടെ ഇരിക്കുമ്പോൾ പല്ലിനകത്ത് ബാക്ടീരിയകൾ വരികയും അതിങ്ങനെ നശിപ്പിക്കുകയും നമ്മുടെ പല്ലിനെ തന്നെ നശിപ്പിക്കുവാൻ കാരണമാകും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ എന്തു ചെയ്യണം? അനുജത്തിമാരെ, അനുജന്മാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മൾ വൃത്തിയുള്ളവരായി മാറണം. അപ്പോൾ എല്ലായ്പ്പോഴും പല്ല് തേൽക്കുന്നവരായി മാറണം. എങ്കിലേ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുന്ന നല്ല കുട്ടികളായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നോക്കൂ കൂട്ടുകാരെ, ഈ പല്ലു തേക്കുന്ന വിഷയത്തിൽ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? എന്താണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ലു തേക്കുന്ന വിഷയത്തിൽ പഠിപ്പിച്ചതെന്ന് അറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെയും കയ്യിലൊക്കെ എപ്പോഴും ഒരു അറാഖിൻ്റെ കഷണമുണ്ടാകും. അറാഖിൻ്റെ കഷണം അവരുടെ കൈകളിലുണ്ടാകും. എന്തിനെന്നറിയുമോ? എപ്പോഴും പല്ലു തേച്ചും ശുദ്ധിയുള്ളവരായി മാറാൻ വേണ്ടിയിട്ട് സ്വഹാബത്തും പ്രവാചകനുമെല്ലാം അറാഖിൻ്റെ കൊള്ളിയും കയ്യിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. നോക്കൂ കൂട്ടുകാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകൻ അറാഖിൻ്റെ കൊള്ളി കണ്ടപ്പോൾ പല്ലു തേക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ചരിത്രം നിങ്ങൾക്കറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നിധിയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് പ്രവാചകൻ്റെ വീട്ടിലേക്കൊരു സ്വഹാബി കടന്നു വന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയോടും, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആ അറാഖിൻ്റെ കൊള്ളിയിലേക്ക് പ്രവാചകൻ ആംഗ്യം കാണിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ അറാഖിൻ്റെ കൊള്ളിയെടുത്ത് വായിൽ വെച്ച് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹിൻ്റെ പല്ല് തേച്ചു കൊടുത്തു. നോക്കൂ കൂട്ടുകാരെ, എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ലു തേക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുകൊണ്ട് നാം ആ കാര്യം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തെപ്പറ്റി പഠിപ്പിച്ചെന്താണെന്നറിയുമോ? എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് എല്ലാ വുളുഇന് മുമ്പും പല്ലു തേക്കാൻ കൽപ്പിക്കുമായിരുന്നു. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹിൻ്റെ പ്രവാചകന് എത്ര സ്നേഹമുള്ളവനാണ് നമ്മളോട്. നമുക്ക് ചിലപ്പോൾ എല്ലാ വുളുവിനും പല്ലു തേക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് കരുതിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം ശ്രദ്ധിച്ചോ നിങ്ങൾ? എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് പല്ലു തേക്കാൻ കൽപ്പിക്കുമായിരുന്നു. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം ഗൗരവമായിട്ട് ആ വിഷയം കണ്ടു. എങ്കിൽ നമ്മളും എന്തു ചെയ്യണം? അതുപോലെ പല്ലൊക്കെ തേക്കുന്ന നല്ല കുട്ടികളായിട്ട് നമ്മളും മാറണം. മാറൂലേ? മാറണം. നമ്മളും പല്ലൊക്കെ

ധാരാളം ധാരാളം പശ്ചാത്തപിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എങ്ങനെ, ഞാൻ ചെയ്തത് തെറ്റൊക്കെയാണ് റബ്ബേ, എനിക്ക് പുറത്തു തരണേ നാഥാ. അറിയാതെ ഞാൻ ഉമ്മയുടെ അടുക്കൽ എപ്പോഴൊക്കെയോ കള്ളം പറഞ്ഞു പോയി, അല്ലാ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്നൊക്കെ പറയുന്ന നല്ല കുട്ടികളെയൊക്കെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അതിനെ തുടർന്ന് അല്ലാഹു പറഞ്ഞെന്താണെന്നറിയുമോ? വയുഹിബ്ബുൽ മുത്തഹിരീൻ, അതുപോലെ ശുദ്ധിയുള്ളവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്ന്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ അല്ലാഹു നമുക്ക് വേണ്ടുന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഈ ലോകത്തിൻ്റെ നേതാവായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിൻ്റെ സമ്മാനം എന്താണ്? സ്വർഗമാണ്, സുന്ദരമായ സ്വർഗമാണ്. നോക്കൂ കൂട്ടുകാരെ, അപ്പം നമ്മളെല്ലാവരും എന്തു ചെയ്യണം? അല്ലാഹു ഇഷ്ടപ്പെടുന്ന നല്ല കുട്ടികളായി മാറണം. അല്ലാഹു ഇഷ്ടപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? വൃത്തിയുള്ളവരാകണം, തൗബ ചെയ്ത് മടങ്ങുന്നവരാകണം. അല്ലാഹുവിൻ്റെ അടുക്കൽ തൗബ ചെയ്യണം. ആരുടെ അടുക്കൽ തൗബ ചെയ്യണം? അല്ലാഹുവിൻ്റെ അടുക്കൽ തൗബ ചെയ്ത് വൃത്തിയുള്ള നല്ല കുട്ടികളായി, ശുദ്ധിയുള്ള ശുചിത്വം പാലിക്കുന്ന നല്ല കുട്ടികളായി മാറണം. അങ്ങനെ മാറൂലേ? മാറും. നോക്കൂ കൂട്ടുകാരെ, നമുക്ക് വൃത്തിയാകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുതന്ന അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തുഹൂറാ. എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഉപരിഭാഗത്ത് നിന്ന് ശുദ്ധീകരണക്ഷമതയുള്ള, ശുദ്ധീകരണത്തിനാവശ്യമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ശ്രദ്ധിച്ചോ? ഉപരിഭാഗത്ത് നിന്ന് ശുദ്ധീകരണത്തിനാവശ്യമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കിത്തന്നിരിക്കുന്നു എന്ന്. നോക്കൂ, നമുക്ക് കുളിക്കാൻ വെള്ളം തന്നതാരാ? അല്ലാഹു സുബ്ഹാനഹു വതആല. പല്ലുതേക്കാൻ വെള്ളം തന്നതാരാ? അല്ലാഹു സുബ്ഹാനഹു വതആല. നമുക്കാവശ്യമുള്ള വെള്ളം ആകാശത്തു നിന്ന് ഇറക്കിത്തന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ അനുഗ്രഹം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇഷ്ടപ്പെടും. നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ആരായി മാറണം? ശുദ്ധിയുള്ള, വൃത്തിയുള്ള നല്ല കൂട്ടുകാരായി, നല്ല കൂട്ടുകാരികളായി നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല സുഗന്ധമൊക്കെ പൂശി നല്ല വിദ്യാർത്ഥിനികളായി, നല്ല കൂട്ടുകാരൻ കൂട്ടുകാരികളായി മാറാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സുന്ദരമായ ഈ പ്രപഞ്ചത്തിലെ കോഴികളും കിളികളും എല്ലാം ഉണരുമ്പോൾ രാവിലെ സുബഹിക്ക് തന്നെ അവയെല്ലാം ഉണരും. നോക്കൂ,

ണങ്ങേണം. നോക്കു കൂട്ടുകാരെ, രാവിലെ ഇങ്ങനെ കോഴിയൊക്കെ ഉണർന്നും കിളികളൊക്കെ ഉണർന്നിങ്ങനെ കിളികൾ പാട്ടുപാടി നടക്കുമ്പോൾ ഉണ്ണികളായ നമ്മൾ ഉണരണം. എന്നിട്ടോ അങ്ങ് ശുദ്ധി വരുത്തു വേഗം, അല്ലാഹുവിനെ വണങ്ങേണം. അങ്ങ് ശുദ്ധിയൊക്കെ വരുത്തി പല്ലൊക്കെ തേച്ച് അല്ലാഹു സുബ്ഹാനഹു തആല തന്ന വെള്ളം കൊണ്ട് പല്ലു തേച്ച് കുളിച്ച് വൃത്തിയായി സുഗന്ധങ്ങളൊക്കെ പൂശി. ആൺകുട്ടികൾക്ക് മാത്രമാണ് സുഗന്ധം ഇസ്ലാമിൽ അനുവദനീയം. ആ സുഗന്ധം പൂശി പള്ളികളിൽ പോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഈമാനോടുകൂടി കൈകൾ കെട്ടി അല്ലാഹുവിൻ്റെ മുമ്പിൽ ശുക്ര് നൽകിക്കൊണ്ട് നല്ല കുട്ടികളായി നമ്മളെല്ലാവരും മാറണം. കോഴികൾ ഉണരുന്നത് പോലെ, കിളികൾ ഉണരുന്നത് പോലെ നമ്മളും ഉണർന്ന് നല്ല കുട്ടികളായി മാറി വൃത്തിയുള്ള ശുദ്ധിയുള്ള കുട്ടികളായി മാറാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു തആല വൃത്തിയുള്ള ശുദ്ധിയുള്ള നല്ല കുട്ടികളായി മാറാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുപോലെ വൃത്തിയുള്ള ശുദ്ധിയുള്ള കുട്ടികളായി വീണ്ടും അടുത്ത പീസ് റേഡിയോയുടെ പൂമരത്തണലിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാ. ഇന്നത്തെ എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി.

0: അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെൻ്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: ചെറിയ വാചകങ്ങളിൽ 1000 ആശയങ്ങൾ പകർന്നു നൽകുന്ന നുറുങ്ങുകളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ഒരു മനോഹരമായ നുറുങ്ങുകൾക്ക് കാതോർക്കാം.
2: കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന സ്ത്രീധന മരണങ്ങളുടെ വാർത്തകളാണ് ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ടവരും കുടുംബങ്ങളും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരോ ഉന്നത വിദ്യാഭ്യാസമില്ലാത്തവരോ അല്ല. സമൂഹത്തിൽ അന്തസ്സും സ്വാധീനവുമുള്ള കുടുംബങ്ങളിൽപ്പെട്ട വിദ്യാസമ്പന്നരും ഭേദപ്പെട്ട ഉദ്യോഗങ്ങൾ നിർവഹിക്കുന്നവരുമാണ്. വിസ്മയ, അർച്ചന, അഖില, സുചിത്ര, ലിജി, പ്രിയങ്ക തുടങ്ങിയ എത്രയെത്ര പേരുകളാണ് അടുത്ത ദിവസങ്ങളിലായി ജീവിതം അവസാനിപ്പിച്ചത്. അവസാനമായി പുണ്യനഗരിയായ മക്കയിൽ ജോലി ചെയ്തു വന്നിരുന്ന നഴ്സിന്റെ ആത്മഹത്യയുടെ കാരണവും സ്ത്രീധനമാണെന്ന് കുടുംബം ആരോപിക്കുന്നു. കേരളം വളരെയേറെ ചർച്ച ചെയ്ത ഉത്രയുടെ കൊലപാതകം നടന്നിട്ട് 1 വർഷം തികയുമ്പോഴാണ് സ്ത്രീധന ആത്മഹത്യകളുടെ പേരിൽ കേരളം ലജ്ജിച്ച് തല താഴ്ത്തുന്നത്. പുരുഷ മേധാവിത്വങ്ങൾ തമ്മിലുള്ള ഡീലുകൾക്കിടയിൽ കയർക്കുരുക്കുകളിലും അഗ്നിനാളങ്ങളിലും ജീവിതം സ്വയം നശിപ്പിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരിമാർക്ക് ഇനി എന്നാണ് മോചനമുണ്ടാവുക? സതി എന്ന ദുരാചാരം നിരോധിക്കപ്പെട്ടതിന്റെ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞ് ദുരഭിമാനം കൊള്ളുന്ന ഭാരതീയ സമൂഹത്തിന്റെ കാപട്യമാണ് സ്ത്രീധന ദുരന്തങ്ങളിലൂടെ പുറത്തുവരുന്നത്. പണ്ടെന്നോ നടന്ന വിപ്ലവത്തിന്റെ വീമ്പ് പറച്ചിലല്ല. ജീവിക്കുന്ന സമൂഹത്തിൽ ആത്മഹത്യയിലേക്ക് കയറെടുത്തു പായുന്ന പെണ്ണുടലുകളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ സാധിക്കുന്ന പ്രതികരണങ്ങൾ, പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുന്ന യഥാർത്ഥ വിപ്ലവകാരിയുടെ ആർജവമാണ് നാടിന് ആവശ്യമായിട്ടുള്ളത്. സ്ത്രീ ഒരു കച്ചവട ചരക്കാണ് നമ്മുടെ നാട്ടിൽ. വിവാഹം അതിനുള്ള കമ്പോളവുമാണ്. പ്രായം കൂടി വരുന്ന പെൺമക്കൾ ഭാരമാണെന്ന ചിന്തയാണ് നാട്ടിലുള്ളത്. എങ്ങനെയെങ്കിലും കെട്ടിച്ചുവിടണമെന്ന ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വീട്ടിൽ കഴിയുന്ന പെണ്ണിനെ ഒരു മുടക്കാച്ചരക്കായിട്ടാണ് വീട്ടുകാരും നാട്ടുകാരും കാണുന്നത്. ഇവിടെ തുടങ്ങുന്നു പെണ്ണിന്റെ പ്രശ്നം. എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നിറക്കി വിടാനുള്ള നെട്ടോട്ടത്തിൽ പെണ്ണിന്റെ മനസ്സും അവളുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളും അറിയാൻ ആരും തയ്യാറാവുന്നില്ല. എത്ര കൊടുത്തിട്ടാണെങ്കിലും തരക്കേടില്ല. അവൾ വീടിന്റെ പടി ഇറങ്ങി കിട്ടിയാൽ മതിയെന്ന സമാശ്വാസം ആണ് അവളുടെ രക്ഷിതാക്കൾക്കുള്ളത്. അവളെ ഏറ്റെടുക്കാൻ വരുന്ന പുരുഷന്റെ സ്വഭാവമോ അയാളുടെ കുടുംബത്തിന്റെ സാംസ്കാരിക ബോധമോ ഒന്നും ആർക്കും പ്രശ്നമല്ല. ഒരു പെൺകുട്ടിയെ ആരെയാണോ ഏൽപ്പിക്കുന്നത് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാറ്റസ് സ്വഭാവവും സംസ്കാരവുമായിരിക്കണം. അങ്ങനെയുള്ള ഒരാളുടെ കരങ്ങളിൽ മാത്രമേ ഒരു സ്ത്രീ സുരക്ഷിതയാവൂ. പണത്തിന്റെ പിറകെ ഓടുന്നവനെയോ ഏത് നിമിഷവും അസ്തമിക്കാവുന്ന സൗന്ദര്യത്തിന് ചുറ്റും കണ്ണും നട്ടിരിക്കുന്നവനെയോ തറവാട്ടു മഹിമയുടെ പൂമുഖത്ത് അഹങ്കാരത്തിന്റെ കസേരയിട്ടിരിക്കുന്ന മാന്യദേഹങ്ങളെയോ ആണ് നാം ഏൽപ്പിക്കുന്നതെങ്കിൽ ജീവിതം അത്ര സുഖകരമാവില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മതബോധവും സംസ്കാരവുമുള്ള ഒരാൾ നിങ്ങളുടെ മകൾക്ക് വിവാഹം ആലോചിച്ച് കടന്നു വന്നാൽ അയാൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളും നാശങ്ങളുമായിരിക്കും സംഭവിക്കുക. മതപരമായ വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും ഉൾക്കൊണ്ടവൻ മാത്രമായിക്കൂടാ അയാളുടെ സംസ്കാരവും സ്വഭാവവും പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞതിന്റെ പൊരുൾ. മാത്രവുമല്ല, അത്രക്കാരെ നിങ്ങൾ സമ്പത്തില്ലെന്നും സൗന്ദര്യമില്ലെന്നും നിങ്ങൾ കണക്കാക്കുന്ന മറ്റു യോഗ്യതകൾ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയും മതവും സംസ്കാരവുമല്ലാത്ത മറ്റു ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് പെൺകുട്ടിയെ അത്തരക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയുമാണെങ്കിൽ തീർച്ചയായും വലിയ കുഴപ്പങ്ങളാണ് ഉണ്ടാകുക എന്ന മുന്നറിയിപ്പ് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയുണ്ടായി. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷനും അന്വേഷിക്കേണ്ടത് സൽസ്വഭാവവും സംസ്കാരവുമുള്ള ഒരു സ്ത്രീയെയാണ്. വിവാഹത്തിന്റെ ആദ്യ നാളുകളിലെ ജ്യേഷ്ഠകളല്ല വിവാഹത്തെ താങ്ങി നിർത്തുന്ന സ്തംഭം. പണവും ജോലിയും വിദ്യാഭ്യാസവും സൗന്ദര്യവും ഒന്നുമല്ല മനസ്സമാധാനം നൽകുന്ന മൂലക്കല്ലുകൾ. മറിച്ച് മനസ്സിന്റെ അകത്തലങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി ഉണ്ടാവുന്ന സ്വഭാവ നൈർമല്യമാണ് വിവാഹത്തെ അനശ്വരമാക്കി നിർത്തുന്നത്. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം അറിവായിരിക്കണം. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ അടയാളം. ഡിഗ്രികളുടെ എണ്ണമോ വണ്ണമോ അല്ല, പ്രൊഫഷന്റെ ഭംഗിയും ലഭിക്കുന്ന ശമ്പളത്തിന്റെ പ്രൗഢിയുമല്ല വിദ്യാഭ്യാസത്തിന്റെ മൂല്യം. ധാർമ്മിക ബോധവും സംസ്കാരവുമുള്ള ഒരു പെൺകുട്ടിയെ അന്വേഷിക്കാനാണ് പ്രവാചകൻ നിർദ്ദേശിച്ചത്.
3: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ.
1: അടുത്തതായി അസ്മാഉൽ ഹുസ്ന എന്നൊരു പ്രോഗ്രാമിനാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന എന്നത് അള്ളാഹുവിൻ്റെ നാമ ഗുണ വിശേഷണങ്ങളെ പറ്റിയുള്ള മനോഹരമായ വിശദീകരണമാണ്. ഇന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ് നമുക്ക് കാതോർക്കാം.
4: بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا سنهم الله سهودرن ماري سهودري غلي السلام عليكم ورحمة الله وبركاته الأسماء الحسنى അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങൾ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും അറിയുമ്പോൾ വിശ്വാസിയുടെ മനസ്സിൽ പടച്ചറബിനോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവുമെല്ലാം അധികരിക്കും. അത് ശക്തമായി അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ മുന്നേറാൻ സത്യവിശ്വാസികൾക്ക് കരുത്തു പകരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റേത് വിജ്ഞാനങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സ്ഥാനവും പരിഗണനയുമുള്ളത് സത്യവിശ്വാസി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള അറിവും അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും. അടുത്തതായി നമ്മൾ പഠിക്കാനെടുക്കുന്ന നാമം അൽ കബീർ എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഒന്നാണ്. അൽ കബീർ എന്ന് പറയുമ്പോൾ ഏറെ മഹത്വമേറിയവൻ, വലിയവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഫഈൽ സിയഖത്തുൻ മുബാലഗ, ധാരാളക്കണക്കിന് ആശയസമ്പുഷ്ടമായ ഒരു പദപ്രയോഗമാണ് ഫഈൽ പാറ്റേണിൽ വരുന്ന, ആ വസനിൽ വരുന്ന വാക്കുകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ മഹത്വമുള്ളവനാണ്, ഏറ്റവും വലിയവനാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അൽ അളീമു ശഅ്ൻ അല്ലദീ യസ്ഗുറു കുല്ലു ശൈഇൻ അമാമ അളമതി, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് മുന്നിൽ എല്ലാം ചെറുതായി നിസാരമായി പോകും. അള്ളാഹുവിനോളം വലിപ്പമുള്ള, അള്ളാഹുവിനോളം മഹത്വമുള്ള ഒന്നുമേ ഇല്ല. അതാണ് പടച്ചറബ് ഏറ്റവും വലിയവനാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുത്തആൽ, സൂറത്തുർ റഅദിലെ ഒമ്പതാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ് അള്ളാഹു. അൽ കബീർ, അവൻ ഏറ്റവും വലിയവനാണ്, ഏറെ മഹത്വമുള്ളവനാണ്. അൽ മുത്തആൽ, അത്യുന്നതനുമാണ് അല്ലാഹു. സൂറത്തുൽ ഉഖ്മാനിൽ നമുക്ക് കാണാം, വഅന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ, തീർച്ചയായും അല്ലാഹു അവൻ അത്യുന്നതനും ഏറ്റവും വലിയവനുമാണ് എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റാരുടെ വലിപ്പവും മറ്റാരുടെ കഴിവും ശേഷിയും സ്വാധീനവും എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ വളരെ നിസ്സാരമാണ്, പ്രസ്താവയോഗ്യമായി പോലുമില്ല, പറയാൻ പോലും പറ്റാത്ത അത്രക്ക് നിസ്സാരമാണ്. സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം പോലെ മനുഷ്യൻ പൊതുവെ വലിയവനെ തേടുന്ന ഒരു ഫിത്രത്താണ് അന്തർലീനമായിട്ടുള്ളത് മനുഷ്യൻ്റെ മനസ്സിൽ. തന്നേക്കാൾ കഴിവുള്ള, ഏത് വിഷയത്തിലും ശക്തിയും പ്രാഗൽഭ്യവും തെളിയിച്ച മഹത്വത്തിൻ്റെ ഉടമയായ ഒന്നിലേക്കാണ് മനുഷ്യ മനസ്സ് ചാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹുബ്ബുൽ കമാൽ, പൂർണതയെ സ്നേഹിക്കുക എന്നത്, ഇഷ്ടപ്പെടുക എന്നത് മനുഷ്യൻ്റെ പൊതുവിലുള്ള ഒരു പ്രകൃതമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ പടച്ചറബിൻ്റെ പരിപൂർണതയും മഹത്വവും അറിഞ്ഞാൽ തത്വമ ഇന്നുൽ കൊലൂബ്, അതിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് ശാന്തി അടയും. അവനിലേക്കുള്ള സമർപ്പണം, അവനിലേക്കുള്ള വഴി അത്തരത്തിൽ കണ്ടെത്തുവാനും അതിൽ സമാധാനമടയുവാനും സാധിക്കും. വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹ, അള്ളാഹുവിന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്, അത് മുഖേന നിങ്ങൾ അവനോട് ദുആ ചെയ്യുക എന്ന് പറയുമ്പോഴും, അലാ ബിദിക്കിരില്ലാഹി തത്തുമ ഇന്നുൽ ഖുലൂബ്, അറിയുക, പടച്ചറബിനെക്കുറിച്ചുള്ള സ്മരണയിലൂടെയാണ് മനസ്സിന് ശാന്തി അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നത് എന്ന് പറയുമ്പോഴുമൊക്കെ ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം അസ്മാ ഉല്ലാഹി കുല്ലുഹ ഹുസ്ന, ഏറ്റവും മികച്ചതാണ്, ഏറ്റവും ഉത്തമമായതാണ്, അവനേറെ മഹത്വമേറിയവനാണ്, ഏറ്റവും വലിയവനാണ്. അവൻ്റെ മഹത്വത്തിൻ്റെ മേഖലകൾ നമ്മൾ പരിശോധിച്ചാൽ അവൻ്റെ പ്രവർത്തനങ്ങളും വിശേഷണങ്ങളും നാമങ്ങളും ഗുണങ്ങളുമെല്ലാം അത് വിളിച്ചറിയിക്കുന്ന സംഗതിയാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ ആരും വലിയവരല്ല, എല്ലാവരും അവൻ്റെ സൃഷ്ടികളാണ്. മനുഷ്യ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ആദ്, സമൂദ് പോലെയുള്ള വലിയ വലിയ സമൂഹങ്ങൾ, സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാവരും പടച്ചറബിൻ്റെ മുന്നിൽ നിസ്സാരന്മാരായി പഞ്ചപുച്ഛമടക്കി നിന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും അതിർലംഘിച്ചുകൊണ്ട് തോന്നിയ രീതിയിൽ ജീവിക്കുവാൻ തയ്യാറെടുത്തപ്പോൾ അള്ളാഹു അവരെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റിയ രംഗം പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഫഅമ്മാ സമൂദു ഫഉഹ്ലികൂ ബിത്വാഗിയ, വലിയ ഒരു ഘോര ശബ്ദത്തിലൂടെ സമൂദുകാരെ നാം നശിപ്പിച്ചു കളഞ്ഞു. ആദുകാരെ തുടർച്ചയായ ശക്തമായ കാറ്റടിച്ചുകൊണ്ട് അവരെ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റിയ രംഗവും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം ശക്തരായിരുന്നു അവർ എന്ന് ചോദിച്ചാൽ സൂറത്തുൽ ഫജറിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അല്ലദീന ജാബു സഖ്റ ബിൽ വാദ്, താഴ്വരകളിൽ സ്വന്തമായി അവർ തുരന്നുണ്ടാക്കിയ തുരങ്കങ്ങളിൽ, കൊട്ടാര സമാനമായ വീടുകളിൽ അവർ താമസിച്ച കിങ്കരന്മാരായിരുന്നു, വലിയ ആളുകളായിരുന്നു. അതേപോലെ അല്ലത്തീലം യുഹ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, അവരെ പോലെ വേറൊരു സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ തുല്യതയില്ലാത്ത മനുഷ്യന്മാരായി ആകാരത്തിലും ശക്തിയിലും സ്വാധീനങ്ങളിലും എല്ലാം ഉള്ള ആളുകളായിരുന്നിട്ടും പടച്ചറബിൻ്റെ മുന്നിൽ അവരെല്ലാം നിസ്സാരന്മാരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനാണ്, സർവശക്തനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പടച്ചറബിനെ മാത്രമാണ് ഞാൻ രക്ഷകനായി സ്വീകരിക്കുന്നത് എന്ന അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത്, തൗഹീദ്, ഏകത്വം അംഗീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് അതിലൂടെ ലഭിക്കുന്ന നിർഭയത്വം അനിർവചനീയമാണ്. മാത്രമല്ല, ആ ഒരു വിശ്വാസത്തിലൂടെ സത്യവിശ്വാസികൾ ആർജിക്കുന്ന ആത്മാഭിമാനവും ആദർശപരമായ ഉത്കർഷയും പ്രത്യേകം നാം അറിയേണ്ടതുണ്ട്. ആരുടെയും മുന്നിൽ അടിമയായി ഓച്ചാനിച്ചു നിൽക്കാതെ, അന്തസ് പണയപ്പെടുത്താതെ, ഞാൻ മലിക്കുൽ ജബ്ബാറായ പടച്ചറബിൻ്റെ ദാസനാണ്, അടിമയാണ് എന്ന അഭിമാനബോധം ഒരു വിശ്വാസിക്കുണ്ടാകും. കല്ലിൻ്റെയും മുള്ളിൻ്റെയും മൃഗങ്ങളുടെയും അല്ലെങ്കിൽ മനുഷ്യരായ തന്നെ പോലെയുള്ള മറ്റ് ആളുകളുടെ മുന്നിൽ അടിമയായി ഓച്ചാനിച്ച് വിധേയപ്പെട്ടു നിൽക്കുന്നതിന് പകരം, നിന്നെപ്പോലെ അന്തസ്സും അഭിമാനവുമുള്ളവനാണ് ഞാൻ, കാരണം എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് അൽ കബീർ, ഏറെ മഹത്വമേറിയ സർവശക്തനായ വലിയവനായ അള്ളാഹുവാണ്, നമ്മളെല്ലാവരും ചെറിയവരാണ് അവൻ്റെ മുന്നിൽ എന്നൊരു തിരിച്ചറിവ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നറിയുമ്പോൾ അള്ളാഹു അക്ബർ നാം നിത്യേന നിരവധി തവണ ആവർത്തിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, മറ്റ് ദിക്ര ദുആകളിലൂടെ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്നിങ്ങനെ ആവർത്തിച്ച് നമ്മൾ പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. വ്യക്തികളെക്കാൾ, സമ്പത്തിനേക്കാൾ, അധികാരത്തേക്കാൾ എന്ന് വേണ്ട എല്ലാറ്റിനേക്കാളും അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് ആത്മാർത്ഥമായി ബോധ്യപ്പെട്ട് അംഗീകരിക്കുവാൻ സാധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ തീർച്ചയായും വളരെ ആദരവോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ സ്വീകരിക്കുവാൻ സാധിക്കും. അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് അത് ചെയ്യാൻ ഒരു ഭാരവുമില്ലാതെ, അള്ളാഹു വിലക്കിയതുകൊണ്ട് അത് ഒഴിവാക്കാൻ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് സാധിക്കുമെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, അള്ളാഹു അക്ബർ എന്ന് ബാങ്കിലൂടെ പറയുന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പെരുന്നാളിൻ്റെ അനുബന്ധമായും ഒക്കെ തക്ബീറുകൾ ആവർത്തിച്ചു പറയുന്ന ആളുകൾ, നമസ്കാരശേഷം അതേപോലെ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് പ്രത്യേകം അദ്ക്കാറുകളുടെ കൂട്ടത്തിൽ ചൊല്ലേണ്ട ദിക്റുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അക്ബർ എന്നത് നമ്മെ പലപ്പോഴായി ഉണർത്തിയിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലുമുള്ള ഒരു ദിക്റാണ്. എന്നിട്ടും ഇന്ന് പല ആളുകൾക്കും സ്രഷ്ടാവായ പടച്ചറബിനേക്കാൾ വലുത് സൃഷ്ടികളാണ് എന്നത് നമ്മെ ഏറെ ഗൗരവത്തോടുകൂടി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ സമ്പത്ത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് സാമ്പത്തികമായ ലാഭനഷ്ടങ്ങൾ നിൽക്കുമ്പോൾ അള്ളാഹുവാണ് വലിയവൻ എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ തന്നെ അവിടെ തൽക്കാലത്തേക്ക് കണ്ണടച്ച് എൻ്റെ സമ്പത്താണ് എനിക്ക് വലിയത് എന്ന രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന, പ്രവർത്തിച്ചു പോകുന്ന സാഹചര്യം സങ്കടകരമാണ്. അതേപോലെ ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ്, ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ ഒക്കെ അള്ളാഹുവിനേക്കാൾ വലിയവരായി കാണുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായി ഭാര്യയുടെ ഇഷ്ടത്തെ പരിഗണിക്കുന്ന, ഭർത്താവിൻ്റെ ഇഷ്ടത്തെക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വില കൊടുക്കുവാനും സ്ഥാനവും അംഗീകാരവും നൽകുവാനും സാധിക്കാത്ത ഭാര്യമാർ, കൂട്ടുകാരുടെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ അനിഷ്ടം സമ്പാദിക്കുന്ന ആളുകൾ, ഇങ്ങനെ അള്ളാഹുവാണ് വലിയവൻ എന്നത് കേവലം ഒരു ദിക്റിൽ ചൊല്ലി അവസാനിപ്പിക്കുന്ന സാഹചര്യം നാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറെ മഹത്വമേറിയവൻ, അതുകൊണ്ട് ആ പടച്ചറബിനെ ധിക്കരിച്ച് ഒരാളെയും വഴിപ്പെടേണ്ടതില്ല. ആരെല്ലാം വെറുത്താലും അള്ളാഹു സ്നേഹിക്കുവാനുണ്ടെങ്കിൽ, ആരെല്ലാം കയ്യൊഴിച്ചാലും അള്ളാഹു നമ്മെ ചേർത്ത് പിടിക്കുവാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഏത് നിലയിലും അള്ളാഹുവാണ് വലിയവനെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളോട്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ആ ഒരു ആദരവും ബഹുമാനവും നൽകണം. അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിനോട്, അള്ളാഹുവിൻ്റെ വഹിയായ പ്രവാചക അധ്യാപനങ്ങളോട് എല്ലാം, ഒരു വിശ്വാസിക്ക് വലിയ ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് ഉണ്ടാകേണ്ടത്. ധനത്തിൻ്റെ ഉടമയാകേണ്ട മനുഷ്യൻ ചിലപ്പോൾ അതിൻ്റെ അടിമയായി പോകാറുണ്ട്. കാരണം അള്ളാഹുവാണ് വലിയവൻ എന്നത് ശരിക്ക് മനസ്സിൽ കയറാത്തതുകൊണ്ട്, തൻ്റെ മുന്നിൽ കാണുന്ന തനിക്ക് പല മേഖലയിലും അത്യാവശ്യമായി വരുന്ന സമ്പത്ത് അതാണ് ഏറ്റവും വലിയത് എന്ന് തെറ്റിദ്ധരിച്ചു പോകുമ്പോൾ ആ സമ്പത്ത് എങ്ങനെയെങ്കിലും വെട്ടിപ്പിടിക്കണമെന്ന ചിന്തയിൽ ഊണില്ലാതെ, ഉറക്കമില്ലാതെ, അതിൻ്റെ പിന്നാലെ പരക്കം പായുമ്പോൾ ബന്ധങ്ങൾ പോലും അറുത്തു മാറ്റി അതിനുവേണ്ടി ജീവിക്കുന്ന ആളുകൾ ചിലപ്പോൾ ധനം അവനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അവൻ ധനത്തെ നിയന്ത്രിക്കേണ്ടുന്ന സാഹചര്യത്തിന് പകരം അവൻ അടിമയും സമ്പത്ത് ഉടമയുമായി മാറുന്ന, യജമാനനുമായി മാറുന്ന അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, തഇസ് അബ്ദുദ്ദീനാരി വദ്ദിർഹം, ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമകൾ നശിക്കട്ടെ, അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പ്രഖ്യാപിക്കുന്ന, അവൻ്റെ മുന്നിൽ മാത്രമാണ് ഞാൻ തലകുനിക്കുകയുള്ളൂ എന്ന് ആർജവത്തോടുകൂടി ആദർശമായി സ്വീകരിച്ച ഒരു വിശ്വാസി തീർച്ചയായും ആ ഒരു രൂപത്തിൽ ആവുകയില്ല. ആ പടച്ചറബിനോട് മാത്രമേ അവൻ്റെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ പറയുകയുള്ളൂ. പ്രാർത്ഥനയായി എന്തെല്ലാമുണ്ടോ അത് പടച്ചറബിൻ്റെ മുന്നിലല്ലാതെ അവർ സമർപ്പിക്കുകയില്ല. കാരണം അള്ളാഹുവാണ് അൽ അക്ബർ അൽ കബീർ, ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്. ഷെയ്ഖ് മുഹിയുദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞതുപോലെ, ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിം മിൻ ഖൽഖില്ലാ ഫദാലിക ഇശ്റാഖും മിൻ കബീഹ്, നിനക്ക് ആപത്തോ അപകടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ നീ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാളോടും അതിൻ്റെ സങ്കടങ്ങളും വേവലാതികളും പറഞ്ഞ് അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല. അവരുടെ മുമ്പിൽ നിങ്ങൾ അടിമയായി ചെറുതായി അത് അവതരിപ്പിക്കേണ്ടതില്ല, മറിച്ച് അള്ളാഹുവിനോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്നറിയുമ്പോൾ ആ വലിയവൻ്റെ അടിമയാണ്, ദാസനാണ് ഞാൻ എന്ന തിരിച്ചറിവിലൂടെ വിനയവും അന്തസ്സും അഭിമാനവും ഒക്കെ ഒരു വിശ്വാസിക്ക് കിട്ടും. മറ്റാരെയും അതിക്രമിച്ച് കൈയടക്കി അടിമകളാക്കി വെക്കുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ അടിമകളാണ് ഞങ്ങൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നൊരു തിരിച്ചറിവുണ്ടാകും. സർവശക്തനായ അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ അറിയുവാനും അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് ആ മഹത്വം വിളംബരം ചെയ്യുന്ന ദിക്റുകൾ നമ്മുടെ നാവിലൂടെ ഉരുവിടുവാനും നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്നുള്ള ആ ദിക്ർ നമ്മുടെ നാവിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലേക്ക് ആശയമായി ആദർശമായി ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അങ്ങനെ ഏറെ മഹത്വമേറിയ അത്യുന്നതനായ ഏറ്റവും വലിയവനായ അള്ളാഹുവിനെ, അവൻ്റെ മഹത്വത്തെ ഏറ്റവും മഹത്വവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ മുന്നിൽ എല്ലാവരും നിസ്സാരന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുവാനും നമുക്കാവണം. അള്ളാഹു നമ്മുടെ വീഴ്ചകളും കുറവുകളുമെല്ലാം പരിഹരിച്ച് തെറ്റുകുറ്റങ്ങൾ പുറത്തു തന്ന് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവൻ തൃപ്തിപ്പെടുന്നൊരു ജീവിതം നയിച്ച് സന്തോഷത്തോടുകൂടി അവനെ കണ്ടുമുട്ടുവാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: മാഷാ, നമ്മളിതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ ഹൈലൈറ്റ് പ്രോഗ്രാമുകളിൽപ്പെട്ട ഒന്നാണ് അസ്മാഉൽ ഹുസ്ന.
1: അൻസാരി, ഇന്നൊരു കഥ കേട്ടാലോ അടുത്തതായി?
3: തീർച്ചയായും.
1: പിണക്കം തീർത്ത മകൻ എന്ന ഒരു കഥയുമായി അബ്ദുസ്സലാം വീറ്റിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. കഥ കടലും കപ്പലും എന്ന ഒരു പുസ്തകത്തിലാണ് ഉള്ളത്. ആ പുസ്തകം രചിച്ചത് ഉസ്മാൻ പാലക്കഴിയാണ്.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. കടലും കപ്പലും ഉസ്മാൻ പാലക്കാടി രചിച്ച പുസ്തകത്തിന്റെ കഥയാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത്. ഇന്നത്തെ കഥയുടെ പേര് പിണക്കം തീർത്ത മകൻ. നൗഫൽ സൽസ്വഭാവിയായ കുട്ടിയാണ്. ഗ്രാമത്തിലെ ഗവൺമെൻറ് സ്കൂളിൽ 5ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്. നൗഫലിൻ്റെ ഉപ്പ ഇല്യാസ് പലചരക്ക് കട നടത്തുന്ന കച്ചവടക്കാരനാണ്. അയാൾ കുറച്ചൊരു മുൻകോപിയും പിടിവാശിക്കാരനുമാണ്. ഇല്യാസ് തൻ്റെ അനുജനായ ഇദ്രീസുമായി 3 വർഷത്തോളമായി പിണക്കത്തിലാണ്. കൂലിപ്പണിക്കാരനായ ഇദ്രീസിന് തൻ്റെ ഭാര്യയുടെ ഓപ്പറേഷൻ നടത്താനായി ലക്ഷങ്ങളുടെ ആവശ്യം വന്നു. അതിനായി കുറച്ച് സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു. സഹോദരനായ നൗഫലിനോട് സ്ഥലം വേണോ എന്ന് ചോദിച്ചു. എന്നാൽ നൗഫൽ വളരെ കുറഞ്ഞ വിലയാണ് പറഞ്ഞത്. മറ്റൊരാൾ നൗഫൽ പറഞ്ഞതിൻ്റെ ഇരട്ടി വില നൽകാമെന്നും പറഞ്ഞപ്പോൾ ഇദ്രീസ് സ്ഥലം അയാൾക്ക് കൊടുത്തു. അത് ഇല്യാസിന് പറ്റിയില്ല. അതിൻ്റെ പേരിലാണ് സഹോദരനുമായി തെറ്റിയത്. പിന്നീട് ഇദ്രീസിനോടോ കുടുംബത്തോടോ യാതൊരു ബന്ധവുമില്ല. ഇദ്രീസ് അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇല്യാസ് ഒഴിഞ്ഞുമാറി. ഇദ്രീസിന് നൗഫലിൻ്റെ അതേ പ്രായമുള്ളൊരു മകനുണ്ട്, ആദിൽ. അതാണ് അവൻ്റെ പേര്. രണ്ടുപേരും സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ്. അവരുടെ ഉപ്പമാർ തമ്മിൽ പിണക്കമാണെങ്കിലും അവർ നല്ല കൂട്ടുകാരാണ്. ഒരു ദിവസം ആദിൽ സ്കൂളിലേക്ക് വന്നപ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമുള്ളതായി നൗഫലിന് തോന്നി. ആരോടും സംസാരിക്കുന്നുമില്ല. അത് കണ്ടപ്പോൾ നൗഫൽ ചോദിച്ചു, ആദിലെ, എന്താ നിനക്ക് പറ്റിയത്? വല്ലാത്ത സങ്കടമുള്ളതുപോലെ തോന്നുന്നല്ലോ. ഏയ്, ഒന്നുമില്ല. നൗഫൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അത് നീ വെറുതെ പറയുകയാ, എന്തോ പ്രശ്നമുണ്ട്. പറയാൻ പറ്റുന്നതാണെങ്കിൽ നീ പറ. അത്, ഉപ്പാക്ക് ഇന്നലെ നെഞ്ചുവേദനയുണ്ടായി. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 ബ്ലോക്കുകളുള്ളതായിട്ട് ഡോക്ടർ പറഞ്ഞു. 2 എണ്ണം പ്രശ്നമാക്കാൻ മാത്രമില്ലെന്നും 1 താമസിയാതെ നീക്കം ചെയ്യണമെന്നും പറഞ്ഞു. എന്നിട്ട് ചെയ്തോ? ഇല്ല, 2-3 ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ക്യാഷൊക്കെ ഉണ്ടാക്കുകയും വേണം. വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നൗഫലിനും സങ്കടമായി. എളാപ്പയുടെ അസുഖം വേഗം മാറ്റിക്കൊടുക്കണേയെന്ന് അവൻ പ്രാർത്ഥിച്ചു. അന്ന് വീട്ടിൽ ചെന്ന നൗഫൽ ഉമ്മയെ ഈ വിവരം അറിയിച്ചു. വല്ലപ്പോഴുമൊക്കെ നൗഫലിൻ്റെ ഉമ്മ ആദിലിൻ്റെ ഉമ്മയുമായി ഭർത്താവ് അറിയാതെ മൊബൈലിൽ ബന്ധപ്പെടാറുണ്ട്. അവരുമായി ഒരു കാരണവശാലും യാതൊരു ബന്ധവും പുലർത്തരുത് എന്നാണ് ഇല്യാസിൻ്റെ കൽപ്പന. ഈ വിവരമറിഞ്ഞപ്പോൾ നൗഫലിൻ്റെ ഉമ്മ ആദിലിൻ്റെ ഉമ്മയെ വിളിച്ച് കാര്യമന്വേഷിച്ചു. വലിയ വിഷമത്തോടെയാണ് കരഞ്ഞുകൊണ്ട് ആദിലിൻ്റെ ഉമ്മ സംസാരിച്ചത്. അന്ന് രാത്രി ഇല്യാസ് കടയടച്ച് വീട്ടിലെത്തി. എല്ലാവരും ഒന്നിച്ചു ഭക്ഷണം കഴിക്കായിരുന്നു. ഉപ്പ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നൗഫൽ പറഞ്ഞു. എളാപ്പാക്ക് സുഖല്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും 3 ബ്ലോക്കുകളുണ്ടെന്നും അതിലൊന്ന് പെട്ടെന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി നടത്തേണ്ടതാണെന്നും ഡോക്ടർ പറഞ്ഞതായിട്ട് ആദിൽ പറഞ്ഞു. അവർക്ക് വലിയ സങ്കടത്തിലാ, മടിച്ചു മടിച്ചാണ് നൗഫൽ ഇത് പറഞ്ഞത്.
6: അതിന് നിനക്കെന്താ? നിന്റെ വാപ്പക്കൊന്നുമല്ലോ പ്രശ്നം.
5: ഇല്ലാ സ്വൽപ്പം ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ഇക്ക, നിങ്ങളെന്താ ഇങ്ങനെ? എന്തായാലും ഇദ്രീസ് നിങ്ങളുടെ അനുജനല്ലേ, ആവശ്യമില്ലാതെ ഈ വാശിയുമായി എത്ര കാലം ജീവിക്കും?
6: നൗഫലിന്റെ ഉമ്മ ചോദിച്ചു. എനിക്കെങ്ങനെ വാശിയില്ലാതിരിക്കും?
5: അവൻ എന്നെ ചതിച്ചവനല്ലേ? എനിക്ക് തരാതെ അവൻ ആ 10 സെന്റ് സ്ഥലം മറ്റൊരാൾക്ക് വിറ്റില്ലേ?
6: അവൻ ക്യാഷിന്റെ ആവശ്യം വന്നപ്പോഴാണ് സ്ഥലം വിറ്റത്.
5: നിങ്ങൾ പറഞ്ഞതിന്റെ ഇരട്ടി വില മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടല്ലേ അയാൾക്ക് വിറ്റത്?
6: നിങ്ങളാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുക?
5: ഭാര്യയുടെ ആ ചോദ്യത്തിന് ഇല്യാസിന് ഉത്തരമില്ലായിരുന്നു.
6: ഉപ്പ, നിങ്ങൾ 3 വർഷമായി എളാപ്പയോട് തെറ്റി നടക്കുന്നു.
5: 3 ദിവസത്തിലധികം ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി പിണങ്ങി നിൽക്കാൻ പാടില്ലാന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇന്നലെ ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞത് കേട്ടപ്പോ ഉപ്പാന്റെ കാര്യം ഞാൻ അപ്പോഴും ഓർത്തത്.
6: നീ എന്താ എനിക്ക് ദീൻ പഠിപ്പിക്കാനോ?
5: ഇല്യാസ് മകനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി.
6: നിങ്ങൾ അവനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, അവൻ പറഞ്ഞതിലും കാര്യമല്ലേ?
5: ഉമ്മ ചോദിച്ചു. ഉപ്പ, നിങ്ങളേക്കാൾ പ്രായം കുറവായ എളാപ്പക്കാണ് ഇപ്പോൾ അസുഖം ബാധിച്ചിരിക്കുന്നത്. നിങ്ങൾക്കാകെയുള്ളൊരു സഹോദരനാ. ഇപ്പോഴെങ്കിലും ദേഷ്യമൊക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കാണുകയെങ്കിലും ചെയ്തുകൂടെ? ഉപ്പാക്ക് വല്ല പ്രയാസമുണ്ടായാൽ അദ്ദേഹമല്ലേ ഓടി വരാനായുള്ളത്?
4: ഇല്യാസ് ഒന്നും പറയാതെ തല താഴ്ത്തിയിരുന്നു.
5: ഉപ്പ, ആർക്കെങ്കിലും തന്റെ ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകണമെന്നും തന്റെ ആയുസ് ദീർഘിക്കപ്പെടണമെന്നും താൽപ്പര്യമുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെയെന്നും കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എന്റെ ഉപ്പ നരകത്തിൽ പോകുന്നത് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഉപ്പ എളാപ്പയോടുള്ള പിണക്കം തീർക്കണം. ഇത് പറയുമ്പോൾ നൗഫലിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു.
6: ആ വാക്കുകൾ ഇല്യാസിന്റെ ഹൃദയത്തിൽ കൊണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകളും നിറഞ്ഞു. വേഗം ഭക്ഷണം കഴിച്ച് കൈകൾ കഴുകിയ ശേഷം ഇല്യാസ് മകനെയും ഭാര്യയും അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് നാളെ അവനെ പോയി കാണണം. അപ്പോൾ നൗഫൽ പറഞ്ഞു, ശരി ഉപ്പ, നാളെ പോകാം. എന്നാൽ എളാപ്പയെ ഇപ്പോൾ ഒന്ന് ഫോണിൽ വിളിക്കാലോ. വിളിച്ച് പിണക്കം തീർക്കുക, നാളെ കാണാൻ വരുന്നുണ്ടെന്ന് അറിയിക്കുക. അത് അവരെ വല്ലാതെ സന്തോഷിപ്പിക്കും. അത് കേട്ട ഇല്യാസ് വർഷങ്ങൾക്കു ശേഷം സഹോദരന്റെ നമ്പർ തിരഞ്ഞെടുത്ത് കോൾ ചെയ്തു. ഹലോ. ഈ രംഗം കണ്ടു നിൽക്കുകയായിരുന്ന നൗഫലിന്റെയും ഉമ്മയുടെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു കവിഞ്ഞു.
7: കൂട്ടുകാരെ, കഥ കേട്ടല്ലോ, മനോഹരമായ കഥ അല്ലേ? അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പിണക്കങ്ങളൊക്കെ മാറ്റാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: മാഷാല്ലാ, ഇതുവരെ നമ്മൾ കേട്ടത് ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അബ്ദുസ്സലാം വീട്ടിയുടെ ശബ്ദാവിഷ്കാരമാണ് ഇന്നത്തെ കഥ പറയാം പരിപാടിയിൽ നമ്മൾ കേട്ടത്.
1: നമ്മുടെ ശ്രോതാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ നിത്യജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒന്ന് തന്നെയാണ് ജനക്ഷേമം പ്രോഗ്രാം. ഓ, ആളുകൾക്ക് സർക്കാർ സംവിധാനങ്ങളും മറ്റുമൊക്കെയുള്ള ഒരുപാട് ഉപകാരപ്രദമായ അറിവുകൾ നൽകുന്ന എപ്പിസോഡുകളാണ് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയുടെ മനോഹരമായ എപ്പിസോഡാണ് നമ്മൾ ഇനി കാതോർക്കുന്നത്.
9: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, ജനക്ഷേമത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ലത്തീഫ് സാഹിബാണ്. അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളോടുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബഹുമാന്യനായ ലത്തീഫ് സാഹിബിനെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ ഈ സ്റ്റുഡിയോ നിലനിൽക്കുന്നത് ഇവിടെയുള്ള ഗവൺമെന്റിന്റെ ICC ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിലാണ് നമുക്ക് ഈ സ്റ്റുഡിയോ അനുവദിച്ചു തന്നിട്ടുള്ളത്. അവർ നമ്മളുടെ മലയാളികളുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് നമുക്കൊരു ഈ ദയവാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇവിടെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയാണ് ഈ മലയാളി പ്രബോധക അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും മലയാളികളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചു, എപ്പോ ചോദിച്ചു, ഇവിടെ ആട് ജീവിതം എന്നൊരു ബുക്ക് ഇറങ്ങി, ഒരു സിനിമ ഇറങ്ങി. ആ സിനിമ ഇറങ്ങിയപ്പോ പല ആളുകൾക്കും പിന്നെ പ്രയാസമായി, കാരണം ഇവിടെ സൗദി അറേബ്യയെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി. അപ്പോ അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചു. അപ്പോഴാണ് നമ്മൾ പിന്നെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ
10: തീർച്ചയായിട്ടും
9: സത്യത്തിൽ അങ്ങനെ ഒരു കഥ എഴുതി. അതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിനെ കുറിച്ചിട്ട്
10: നോക്കൂ, ഞാനും നിങ്ങളും ജനിച്ച നമ്മളെ നാടിൻ്റെ അവസ്ഥ, പിന്നെ ഇപ്പോ അമേരിക്കയിലെ ന്യൂയോർക്കിലെ മേയറായി ഒരാളെ അറിയപ്പെടുന്നുണ്ട്, ഹംദാനി. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം ലോക പോലീസ് എന്നറിയപ്പെടുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ മുഖ്യമായ ഒരു മേയർ സ്ഥാനത്തേക്ക് ഞാൻ ഐ എ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടാണ് മമദാനി വരുന്നത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ആരെയാണ്? താൻ വിശ്വസിച്ച, തൻ്റെ പിതാവ് വിശ്വസിച്ച, തൻ്റെ ആദർശത്തെയാണ്. അദ്ദേഹം രണ്ടാളുകളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അദ്ദേഹം വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഗുജറാത്തിയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മ ഇന്ത്യക്കാരിയാണ്. പക്ഷേ അവരുടെ പാരമ്പര്യം എന്താണ്? അപ്പം ഞാനിത് ഒരു ഉദാഹരണം പറയാനുള്ള കാരണം, ആളുകളെ ആകർഷിക്കുകയാണ് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും സനാതന മൂല്യങ്ങൾക്കും വേണ്ടി പൊരുതുന്ന അമേരിക്കയിലെ ലോക പോലീസ് എന്ന് പറയുന്ന അവിടുത്തെ ആളുടെ മൂക്കിൻ്റെ മുമ്പിൽ ഒരാളെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർത്തിയവർ പടച്ചം കൊണ്ടുവരാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന രാജ്യത്ത് ഒരാട്ടിടനെയോ ഒരു ഗദ്ദാമയോ അല്ല. നമ്മളെ നാട്ടിലെ അവസ്ഥ എന്താ? നമ്മളെ നാട്ടിൽ എത്ര നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട്, നമ്മളെ നാട്ടിൽ എത്ര കള്ളക്കേസുകളുണ്ട്,
9: എത്ര
10: ആളുകൾ. കർണാടകയിൽ ഒരു കഥ ഇന്ന് കേട്ടു ഞാന്, ഞെട്ടിക്കുന്ന തലയോട്ടികൾ കണ്ട പെൺകുട്ടികളുടെ ചെറുപ്പക്കാരായ 16, 12, 17 വയസ്സുള്ള കുട്ടികളെ അങ്ങനെ സ്വന്തം മുട്ടും കൈയില്ലാത്തവനാണ് ചെറുവിരലില്ലാത്തവനെ കുറ്റം പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ, തെറ്റുകൾ പ്രചരിപ്പിക്കാനും
9: പബ്ലിസിറ്റി
10: ഒരിക്കലും പാടില്ല. അത് 100% തെറ്റാ. കാരണം എന്താ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കേരളത്തിലെ ഓരോ വീട്ടിലെയും അടുക്കളയിൽ തീ പുകയുന്നത്, കേരളത്തിലെ ഓരോ വീടും ഉണ്ടായത്, അവരുടെ അഭിമാനം, അവരുടെ ബിസിനസ്, അവരുടെ കുട്ടികളുടെ കല്യാണം, അവരുടെ മതസ്ഥാപനങ്ങൾ, അവരുടെ പള്ളിയും അമ്പലവും ഫുട്ബോൾ ഗ്രൗണ്ടും ക്ലബ്ബുകൾ നിർമ്മിച്ചത് ഈ ഗൾഫ് രാജ്യത്തിൻ്റെ വരുമാനം കൊണ്ടാണ്. നിഷേധിക്കാൻ ആർക്കാ കഴിയുക? നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ കാലാൾപ്പടയും പട്ടാളപ്പടവും വ്യാമസോനയും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ എന്തിനങ്ങളും ഞാനൊക്കെ ഈ യാചകരെ പോലെ തേടി ഇങ്ങോട്ട് വരേണ്ടി വന്ന എന്താണ്? അറബിക്കടൽ കടന്ന് ഈ രാജ്യത്ത് വന്ന് ജീവിക്കാൻ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ വന്ന്. ഇവിടെ വന്നിട്ട് ഒന്നുമില്ലാത്ത ഇവരെ കുറ്റം പറയാൻ 100% തെറ്റാന്ന് ഞാൻ പറയൂ.
9: ഇവിടെ എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യം ഈ സന്ദർഭത്തിൽ ഞാൻ ലത്തീഫ് സാഹിബിനോട് ചോദിക്കുകയാണ്. നമ്മളൊരു ആഗ്രഹങ്ങളുണ്ടാവും, ഓരോരുത്തർക്കും ഒരു ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. ഞാൻ ഇതേ ചോദ്യം നമ്മളെ ഒരു ഇൻ്റർവ്യൂവിൽ, പേര് ഞാൻ പറയാം, ബഹുമാന്യനായ യൂസഫ് അലി സാഹിബ് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പത്രപ്രവർത്തനോട് ചോദിച്ചതാണ്. ഞാൻ നമ്മൾ എല്ലാവരുടെയും നിങ്ങളെ മനസ്സിലുണ്ടാവുക, ഇപ്പം എന്നെ ചോദ്യതാണ് നമ്മളെ കുറിച്ചിട്ട്, യു എയിലൊക്കെ മലയാളികൾ, സൗദിയിലാണെങ്കിലും മലയാളികളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്, വളരെ ബ്രില്യൻ്റാണ്, നല്ല കഴിവുള്ളവരാണ്, ആ കഴിവ് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇത്രയൊക്കെ കഴിവുണ്ടായിട്ട് പോലും, നല്ല സമ്പത്തുള്ള ആളുകളുണ്ടായിട്ട് പോലും നമ്മുടെ നാട്ടിൽ നിന്നും മലയാളികൾ എന്തിനാണ് UAE-യിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് സൗദിയിലേക്ക് വരുന്നത്? ആ നാട്ടിൽ തന്നെ അവർക്കൊരു ജീവിത വരുമാനം ഉണ്ടായിട്ട് ഒരു വേള സൗദിയിലുള്ള അറബികൾ നാളെ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നൊരവസ്ഥ വരാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എൻ്റെ സംശയം. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലുള്ള അതിനുള്ള മറുപടി എന്താണെന്ന് പറയാൻ പറ്റും?
10: എനിക്ക് തോന്നുന്നു പിന്നെ MA യൂസഫ് അലി സാഹിബിന്റെ മറ്റു പല ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയൊക്കെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്.
9: പക്ഷെ അതിന് മറുപടി അന്ന് പറഞ്ഞിട്ടില്ല. പത്രപ്രവർത്തകന് അവിടെ പിന്നെ മറുപടി
10: പറയാൻ, കാരണം നമ്മൾ ജനിച്ച് വളർന്ന ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ഇന്ത്യക്കാരെന്ന് വിളിച്ച് പറയുന്ന നാട്ടിലെ ഭരണകൂടം, അവിടുത്തെ വ്യവസ്ഥിതി, സംസ്ഥാനവും കേന്ദ്രമാവട്ടെ, സ്വന്തം നാട്ടിൽ പിറന്നു വീണ ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇരിക്കുന്നത്? ഒരു പ്രവാസിയായ ഞാന് പ്രവാസം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് വോട്ടവകാശം നിഷേധിക്കപ്പെടുകയാണ്. നമുക്ക് ഇവിടെ എംബസിയിലോ കോൺസിലോ പോയി വോട്ട് ചെയ്യാൻ പറ്റൂല. വോട്ടിന്റെ അന്ന് ടിക്കറ്റ് കൊടുത്ത് നാട്ടിൽ വോട്ട് ചെല്ലുമ്പോഴും വോട്ട് സീസിലി നമ്മളെ പേരിൽ തള്ളപ്പെട്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ നമ്മളോട് വേറെന്താ പറഞ്ഞത്? വോട്ടവകാശം പറഞ്ഞു തന്നില്ല, പുനരധിവാസം പറഞ്ഞു, തിരിച്ചു ചെന്ന ആളുകളെ ഞങ്ങൾ പുനരധിപ്പിക്കും. കൊറോണ വന്ന സമയത്ത്, നിപ്പ പനി വന്ന സമയത്ത്, ഒന്നാം വെള്ളപ്പൊക്കവും രണ്ടാം വെള്ളപ്പൊക്കവും വന്ന സമയത്ത് മനസ്സറിഞ്ഞ് നമ്മളെല്ലാവരും സഹായിച്ചു നമ്മളെ നാടിനെ. പക്ഷേ തിരിച്ചു ചെന്ന പ്രവാസിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ? എന്തിനാറെ പറയുന്നത്? ഇവിടെ പോലീസ് സ്റ്റേഷനുകളിൽ, ജയിലുകളിൽ കുറ്റക്കാരനല്ലാതെ നിരപരാധിയാണെങ്കിൽ അവന് തെളിയിക്കാനുള്ള ഇന്ത്യൻ ലേബർ ലോയും ഇന്ത്യൻ ലേബർ ലോയും ഇന്റർനാഷണൽ ലേബർ ലോയും വെച്ചുകൊണ്ട്, സ്വദേശിയായ ഒരു വക്കീലിനെ വെച്ചുകൊണ്ട് ഇയാളുടെ സംവിധാനം പറഞ്ഞു, ഏതെങ്കിലും ജിദ്ദ കോൺസുലേറ്റിലോ സൗദി ലേബർ കോർട്ടിലോ അങ്ങനെ ഒരു വക്കീലിനെ ഇന്ന് വരെ നിയമിച്ചിട്ടില്ല. എവിടെന്നാ? ഞാനിത് വർഷങ്ങളായി ഞാനിത് ഇത് സുബ്രഹ്മണ്യ ജയശങ്കറിന് വേണ്ടി ഡൽഹിയിൽ കൊണ്ടുപോയി സമർപ്പിച്ച നിവേദനത്തിന്റെ കോപ്പിയാണിത്, കിട്ടിയിട്ടില്ല. അപ്പോൾ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ പലതും പറഞ്ഞെങ്കിലും നമ്മളെ വോട്ടവകാശമോ പുനരധിവാസ യാത്രാ പ്രശ്നം, ഒരു 36 വർഷമായി സൗദിയിൽ നിൽക്കുന്ന ഞാൻ 400 കിലോമീറ്റർ അകലെ സ്കൂൾ പൂട്ടിയപ്പോൾ എൻ്റെ ഉമ്മയെ കാണാൻ ഭാര്യയും മക്കളെയും കൂടി റിയാദിൽ നിന്ന് ഇവിടെ വന്നെങ്കിൽ നമുക്ക് സൗജന്യമായ അല്ലെങ്കിൽ ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തുമെന്ന സുന്ദര വാഗ്ദാനങ്ങൾ, ചെറിയ ഫ്ലൈറ്റിന് എത്തിക്കാമെന്ന് പറഞ്ഞ അതെല്ലാം വൃഥാവിലാവുന്നു എന്ന വസ്തു മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യ വിട്ട് സൗദിയിലേക്ക് വന്നത്? സ്വന്തം കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി വന്നതാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശം ഓർക്കുന്നുണ്ട്. പക്ഷേ എല്ലാം വെറും വാഗ്ദാനങ്ങളായി
9: അവസാനിക്കാൾ ദൂരം ഉള്ള സ്ഥലത്തേക്ക് ഫെയർ കുറവും.
10: അതെ അതെ. ഇപ്പൊ എന്തുകൊണ്ട് പറഞ്ഞു ഫെയർ കുറഞ്ഞുകൊണ്ട് 2 ദിവസം ഇവിടെ താമസിച്ച് പോയാലും വേണ്ടില്ല പറഞ്ഞ നാട്ടില്. ഇത് ഈ ബോധ്യം ആർക്കുണ്ടാവണം? നമ്മളെ കേന്ദ്ര സർക്കാരിനുണ്ടാവണം. ഞങ്ങളിവിടെ ഒരു പൗരൻ 3.5 പതിറ്റാണ്ട് ജീവിച്ചിട്ട് അവന് വരാൻ പറ്റിയ ഒരു ഫെയറിന് അവനെ എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്ന ചാർട്ടേഡ് വിമാനങ്ങളില്ല. ചൂഷണം അത് ലോകത്തെല്ലായിടത്തും നടക്കുന്നു, പക്ഷെ പ്രവാസികൾ അതിന് ഇരകളാവുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതാണ് എന്നെ സംബന്ധിച്ച്, ഞാൻ പറഞ്ഞു വേണ്ട നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹം ഇല്ലാത്തവരല്ല
9: നമ്മളെ നാട്ടിൽ.
10: എല്ലാവർക്കും പ്രവാസികൾ എത്ര 100,000 കോടി ഉറുപ്പിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പ്രവാസികൾ, അവരൊക്കെ ഇന്ന് ഖത്തറിലും കുവൈത്തിലും ഒമാനിലും ബഹ്റൈനിലും യുഎഇയിലും സൗദിയിലും
9: ബുദ്ധി ഭയങ്കരമാണ്.
10: പക്ഷെ അവരെ കൈവിൽ ഉപയോഗപ്പെടുത്താൻ സർക്കാരുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്.
9: നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പിന്നെ നല്ല നല്ല പ്രൊഡക്ട്സ് ഉണ്ടായിട്ട് ഇന്റർനാഷണലി മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പ്രൊഡക്ട്സ് ഉണ്ടാക്കി വരണം എന്നൊക്കെ. നമ്മളിപ്പോ ചൈനയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന വരുന്ന പോലെ ഇന്ത്യയിൽ നിന്നും പിന്നെ അത്ര അധികം പിന്നെ സാധനങ്ങളും ഒക്കെ പുതിയതുണ്ടായിട്ട് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ സ്വപ്നം കാണുകയാണ്. അതിന്റെ ബേസിലാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്.
10: നോക്കൂ, ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇപ്പൊ ചൈനയെ കണ്ടു പഠിക്കണം. ആൾക്കാർ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇന്ത്യക്ക് സാധിക്കുന്നില്ല. ഒരു പക്ഷെ ജനബാഹുല്യം, ജനസംഖ്യ, അതിനെ നിയന്ത്രിക്കാൻ, അതായത് എത്ര ജനങ്ങളുണ്ടെങ്കിലും അവർക്ക് റോട്ടി കപ്പട മക്കാൻ, അവർക്ക് ഭക്ഷണവും
9: അല്ലാഹു അല്ലേ.
10: അതെ. അപ്പൊ അതിനെ ശാസ്ത്രീയമായി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ബാധ്യത ഭരണകൂടത്തിനുണ്ട്. ഇത് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കൊണ്ട് സത്യവും ധർമ്മവും നീതിയും ഒന്നും നോക്കാതെ ഏക തൻ പ്രമാണിത്വം കൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയക്കാരൻ മുമ്പിൽ നിസ്സഹരായി പോകുന്ന പ്രവാസികളാണ് നമ്മൾ കാണുന്നത്.
9: സാന്ദർഭികമായി ഒരു ചോദ്യം വന്നു എന്ന് മാത്രം.
10: തീർച്ചയായിട്ടും
9: നമ്മള് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നത് പലപ്പോഴും പിന്നെ നമ്മള് പിന്നെ കാണാറുണ്ട്. എന്റെ ഭർത്താവിനെ കാണാനില്ല, എന്റെ മകനെ കാണാനില്ല, മിസ്സിങ് എന്നുള്ളൊരു സംഭവം ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ പിന്നെ റൂമിൽ ചിലപ്പോൾ പരസ്പരം റൂമിലുള്ള ആളുകൾക്ക് എന്നെ കൂടുതൽ അറിയില്ല, എന്നെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിഞ്ഞോളന്നില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എന്നെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യേണ്ട നിയമ നടപടികൾ അല്ലെങ്കിൽ അതിനുള്ള അങ്ങനെയുള്ള മിസ്സിംഗ് കേസുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട്
10: വന്നിട്ടുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ വന്നു. അപ്പൊ ഞാൻ എന്റെ സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പിൽ ഇട്ടു, ഇട്ടപ്പക്കിന് ആളുകൾ അന്വേഷണം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു വോയിസ് വന്നു, ഓന് 7 ദിവസമായിട്ട് മൊബൈലൊക്കെ ഓഫ് ആക്കി വേറെ സ്ഥലത്തുണ്ട്. ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ് ജബ്ബാർ സാഹിബ്. ഇതിന്റെ ഒരു കാരണം, ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇക്കാം എക്സ്പയർ ആവുക, അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ വാടക കൂട്ടി എവിടേക്ക് പോകണമെന്ന് അറിയാൻ പറ്റാതെ മാനസികമായി പിരിമുറുക്കത്തിലാകുന്ന ഒരവസ്ഥ.
9: നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം,
10: കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാവാം, പിന്നെ ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ മക്കളെ പഠനമായിട്ട് കുട്ടികൾ ഓടിച്ചോടി എന്നുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ എന്തും ആവാം. ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ പരസ്പര സഹകരണവും പരസ്പര സ്നേഹവും അതിന്റെ വിധാനം ഒന്ന് വ്യാപിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം നമ്മളെ മുമ്പിലേക്ക് ഒരു പരാതിയുമായി വരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റക്ക് ഒരാൾ വന്നാലും അവനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം,
9: പരസ്പരം സംസാരിക്കണം അല്ലേ, സംസാരം കുറഞ്ഞതാണ്.
10: അതെ, അതില്ലാത്തത് വലിയൊരു കാരണം. കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോ അതായത് 40 വീടാണ് പറഞ്ഞത്. അവിടെ ചിലപ്പോ നോൺ മുസ്ലിം ആയിരിക്കും, ഹിന്ദു ആയിരിക്കും,
9: പഞ്ചാബ്
10: തമിഴ്നാട്ടുകാരനായിരിക്കും. അവരെ പോയി കണ്ട് അവരെ പ്രശ്നങ്ങൾ പഠിക്കാനും അവരെ കൂടെ നിൽക്കാനും, നമ്മളെ വിശേഷ ദിവസങ്ങളിൽ നോമ്പ് തുറപ്പിക്കാനാണെങ്കിലും പെരുന്നാൾ സദ്യയിലാണെങ്കിലും അവരൊക്കെ കൂടെ ഭക്ഷണം കഴിക്കാനുള്ള മനസ്സ് കാണിക്കണം. ഇവിടെ ഇപ്പൊ സംഭവിക്കണം താരങ്ങള് ഓരോരുത്തരും അവന്റെ ടെൻഷനായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഭാര്യയുടെ ആവശ്യങ്ങളുണ്ടാവും, മക്കളുടെ വിവാഹമുണ്ടാവും, വീട് ചോർന്നൊലിക്കുന്നുണ്ടാവും, വാപ്പാക്ക് രോഗം ഉണ്ടാവും, ഉമ്മാക്ക് ആശുപത്രി വരാം. അങ്ങനെ പക്ഷെ അതിനെ ശാസ്ത്രീയമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന വ്യക്തിപരമായ ബാധ്യതയും സാമൂഹ്യ ബാധ്യതയും കൂടി കൂടി ചേരുമ്പോൾ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എല്ലാം വിധിക്ക് വിട്ടിട്ട് എല്ലാം പടച്ചോൻ്റെ തലയിലേക്ക്
9: അങ്ങനെ
10: ഒരു പ്രവണത കാണുന്നുണ്ട്. അത് തെറ്റാണ്. അതായത് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ
9: നമ്മളോട് പറഞ്ഞത് ഒരു ഒട്ടകത്തിനെ കെട്ടിയിട്ടിട്ട് വേണം നമ്മൾ
10: ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എവിടെയാ കെട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നത് ഞങ്ങളെ മുറബ സൂഖ സമഗ്രം നാഷണൽ മ്യൂസിയത്തിന്റെ പള്ളിയില് ഒരു ദിവസം ഞാൻ സുബൈക്ക് കണ്ടില്ലെങ്കിൽ അബുനാദിർ എന്ന് പറയുന്ന ഒരു സൗദി ഉണ്ട്, അബുറാമി എന്ന് പറയുന്ന വേറൊരു സൗദി ഉണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ ഇമാം അബു അബ്ദുൽ അസീസ് ചോദിക്കും വേനന്ത
9: എവിടെയായിരുന്നു.
10: അത് വലിയ പ്രസക്തമായ ചോദ്യം. ഞാന് നസ്രിയയിലെ മലിക് സൗദ് കൊട്ടാരത്തിലെ കിങ് സൽമാൻ പള്ളിയിലെ ഇമാമായ അബു ഉമർ ഒരു സെന്നോട് പറഞ്ഞു, അബ്ദുൽ ലത്തീഫ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാന് അത്ഭുതത്തോട് കൂടി ചോദിച്ചു, ഈ പിന്നെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 30-28 വർഷത്തിലധികമായി, 29 വർഷമായി. അപ്പൊ ഞാൻ ചോദിച്ചു, അബു ഉമർ അതെന്താ ഇപ്പൊ പറയാൻ കാരണം? അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വാച്ച് ചെയ്യാറുണ്ട്, ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്യാറുണ്ട്. പക്ഷെ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ യാ ഇനി അഹബു ഉലയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനു ഉംറക്ക് പോയപ്പോൾ റസൂലിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് അത്ഭുതപ്പെട്ടു. കാരണം അദ്ദേഹം അസറിന് ശേഷം ചില ആയത്തുകളും ഹദീസുകളും ഓതുമ്പോൾ ഞാൻ ക്രോസ് ക്വസ്റ്റ്യൻ നടത്തലുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാല് ഞാൻ ചെറുപ്പത്തിലെ നമുക്ക് ഈ കർമ്മങ്ങളോട് താല്പര്യമുള്ളപ്പോ ഒരു ദിവസം ഒരു പള്ളിയിൽ വന്നപ്പോൾ ഞങ്ങളെ കമ്പനിയുടെ റീജിയണൽ മാനേജർ പള്ളിയിൽ വന്നതിന് ശേഷം ലഹറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. നമ്മൾ 2 റക്അത്ത് തെയ്യത്ത് നിസ്കരിച്ച് കുത്തിരിക്ക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ നമ്മളെ പഠിച്ചപ്പോൾ ഒരു ഹദീസിൽ പറഞ്ഞു, മൻ ഹാഫില അല 4 റക്അത്തിൻ കബില ലുഹുരി വ ബഅദഹു 4 ഹറമല്ലാഹു അലന്നാർ. ഒരാൾ ലഹർ നിസ്കാരത്തിന് സമയമാവുകയും അദ്ദേഹം പള്ളിയിൽ വന്ന് 4 റക്അത്ത് ലഹറിൻ്റെ മുമ്പും അതിനുശേഷം 4 റക്അത്ത് ഫർളും അതിനുശേഷം 4 റക്അത്ത് സുന്നത്തും നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ചാൽ അവൻ്റെ ശരീരം നരകത്തിലേക്ക് പോയാൽ ഹറാമാണ്. അന്ന് തൊട്ട് ഞാനെന്തായി, മാക്സിമം ഈ 4, 4, 8 പിടിക്കൽ തുടങ്ങി. അപ്പോൾ അത് പോരാതെ ഇപ്പം നാൾ ഇപ്പം റീസെൻ്റിൽ അടുത്തൊരു ഹദീസ് ചോദ്യപ്പോൾ ഈ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞു, ഊതു കൊടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കാം. ഞാൻ എന്നിട്ട് അദ്ദേഹം ചൂടായി. ഞാൻ അബൂമർ സദീഖല്ലേ, എന്തുകൊണ്ട് ഇന്നോട് പറഞ്ഞാൽ എനിക്കറിയില്ലെന്ന് വെച്ചു ഇല്ലായിരുന്നു. അപ്പൊ അതെന്താ വെച്ചാൽ പിന്നെ അസറിന് ബാങ്ക് കൊടുക്കണേ നമ്മൾ കേട്ടു. അപ്പൊ വേ ഉതു കൊടുത്തു വന്നിട്ട് ഓഫീസിൽ നിന്ന് 2 റക്അത്ത് ഉതുവിന്റെ നിസ്കാരം, പിന്നെ അസറിന്റെ മുമ്പ് 2 റക്അത്ത് ഉണ്ട്, അത് ഓഫീസിൽ നിസ്കരിച്ച് മെല്ലെ നടക്കുക. അപ്പൊ ഈ നടക്കുന്ന പാദങ്ങളൊക്കെ നമുക്ക് ശഫാഅത്ത് കൊടുക്കും. പള്ളി ചെന്ന് 2 റക്അത്ത് തഹിയത്ത്, പിന്നെ അസറിന്റെ മുമ്പുള്ള 2, 8 റക്അത്ത്
9: കിട്ടും.
10: അസറിനാണ് ഒരു ഉതുവിന് കിട്ടുന്നത്.
9: അസറിന്റെ മുന്നേ നിസ്കാരം ഇല്ലാന്ന് നമ്മൾ പഠിച്ചത്.
10: അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്
9: വിശാലമായ പഠനം,
10: അതെ, ദൈവം തമ്പുരാൻ പടച്ചവൻ തന്നിരിക്കുന്ന ഈ അവസരങ്ങളെ നമ്മളെ ഹയാത്തിനെ നമ്മളെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ചെറിയ പാഠം. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. നമ്മൾ 364 ദിവസവും 24 മണിക്കൂറും നമ്മൾ 5 വക്ത് നിസ്കരിക്കാതെ ഒരു വിശ്വാസിക്കും ദുനിയാവ് പോകാൻ പറ്റൂല. പക്ഷെ ഉതു കൊടുക്കുമ്പോൾ ഓന് ഒന്ന് ഉതു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റി കഴുകുമ്പോൾ ഇന്നോട് ചെല്ലുമ്പോൾ ഇങ്ങനെ കുളിക്കുകയാണോ ചോദിക്കുന്നത്, ഞാൻ ഒരു കുളിക്ക തന്നെയാണ്. അപ്പോൾ മുഖം കഴിയുമ്പോഴൊക്കെ ഒന്ന് കയറ്റി ചെവി തടമതി. അപ്പോൾ ഇതിൻ്റെ പെണ്ണുങ്ങളിനോട് ചോദിച്ചു, നിങ്ങൾ ഉതുകൊടുത്താൽ കുളിച്ചമാതിരിയാണ്. ഞാൻ പറഞ്ഞു അത് എനിക്കൊരു റാഹത്താണ്. അതിൻ്റെ കാരണം വെച്ചാൽ റസൂലിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കോടാനക്കോടി ജനങ്ങളുള്ള മഹ്ശറയിൽ വെറും കറുത്ത കുതിരകൾക്കിടയിൽ മുഖം വെളുത്ത് കയ്യും കാലും വെളുത്ത് ഒരു കുതിരയെ കണ്ടാൽ തിരിച്ചറിയാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞ പടച്ചവൻ, നീ വാ കയറി വാ എന്ന് പറയുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ ആ സെൻസോട് കൂടി
9: മീനിങ് മനസ്സിലാക്കിയിട്ട്.
10: യെസ്, അതായത് ഞാൻ പറഞ്ഞേ വെറും നമ്മൾ 5 വക്ത് നിസ്കരിക്കാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷേ അവന് കിട്ടുന്ന അവസരം ഉദൂവിനെടുത്ത് ബാങ്കിന് വേണ്ടി കാത്തു നിന്ന് ബാങ്ക് കിട്ടുന്ന ഉദൂവിന് വേണ്ടി നിസ്കരിച്ച് അതിൻ്റെ മുമ്പുള്ള സുന്നത്തും ശേഷമുള്ള നഫലും എടുത്ത് ആ പാദങ്ങൾ എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന പള്ളിയിൽ പോയി സുജൂദൊന്ന് നീട്ടി സുജൂദ് ചെയ്ത് ആ സുജൂദിൻ്റെ സ്ഥാനങ്ങളിൽ സജ്ജതയാക്കി കണ്ടുകൊണ്ട് പോകുന്ന ആ മനുഷ്യന് കിട്ടുന്ന റഹ്മത്തിൻ്റെ മലായിക്കത്തോട് സാന്നിധ്യവും പ്രാർത്ഥന ഉണ്ടാവണം ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ഒരു ഊർജ്ജസ്വലതയുണ്ടല്ലോ ജീവിതത്തിൽ, അത് തകർക്കാൻ ലോകത്ത് ഒരു ഭരണകൂടത്തിനും ഒരു വിശ്വസംഹിതക്കും ഇസ്ലാമിനല്ലാതെ സാധിക്കൂല എന്ന് മനസ്സിലാക്കിയ മനുഷ്യനാണ് ഞാൻ. ഇത് നമുക്ക് നല്ല ഔദാര്യമാണ്.
9: ഇതിപ്പോ ലത്തീഫ് സാഹിബിന് ഇത് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടി, അള്ളാഹു തന്നു, അൽഹംദുലില്ലാ. ഇത് മനസ്സിലാക്കാൻ അവസരം കിട്ടാത്ത കുറേ ആളുകളുണ്ട്, കിട്ടിയിട്ടും അത് ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. ഇവിടെയും ഞാൻ പറയുന്നത് അപ്പൊ ഈ ഒരു എന്റെ അടുത്തുള്ളത് കാറ്റലോഗാണിത്, പീസ് റേഡിയോന്റെ ഒരു കാറ്റലോഗാണ്. പീസ് റേഡിയോയിൽ കോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് 55 പ്രോഗ്രാമുകൾ പറഞ്ഞാൽ പല ആളുകളുടെ മണ്ടയിൽ നിന്ന് വരുന്ന ആൾ കോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് അത് പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ, വിവിധ വിഷയങ്ങളിലെ ആസ്പദം. ഇപ്പോൾ നമസ്കാരം എന്നുള്ളത് ഒരു കോഴ്സാക്കി എടുത്തിട്ട് അതിലേക്ക് രജിസ്റ്റർ ചെയ്യണം ആളുകൾ. രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുകയാണ്. നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ ഇന്നിന്ന മതിലുണ്ട്. ആ അത് പഠിച്ചതിന് ശേഷം അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കോഴ്സ് ഓപ്ഷനുണ്ട്. ആ കോഴ്സ് ഓപ്ഷനിൽ മെയിൻ ആയിട്ടുള്ള ഒരു പദ്ധതി അന്നൂർ എന്ന ഖുർആൻ പാഠ്യ പദ്ധതിയാണ്. ആ അന്നൂർ എന്ന ഖുർആൻ പാഠ്യ പദ്ധതി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ സ്റ്റുഡിയോയിൽ നിന്ന്, ഈ നമ്മളിരിക്കുന്ന ചെയറിൽ നിന്നാണ് അത് പോകുന്നത്. ഇവിടെ വെച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബോർഡിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി പറഞ്ഞല്ലേ, അദ്ദേഹം മങ്കടയാണ്
10: സ്വദേശി,
9: മങ്കടക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആ ക്ലാസ് എത്രയോ തഫ്സീറുകളെ വളരെ വിശാലമായി പഠിച്ച് അദ്ദേഹം എടുത്തിരുന്ന ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ആണെന്നറിയോ? ഇപ്പോൾ ഈ ഇന്നത്തെ പീസ് റേഡിയോൻ്റെ മെസ്സേജുകളിലടക്കം എന്താണ് അന്നൂറിൻ്റെ മോഡ്യൂൾ തുടങ്ങാത്തത്? കാരണം ഒരു മോഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത മോഡ്യൂളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ടെക്നിക്കൽ ചില വശങ്ങളും പിന്നെ
10: സ്വാഭാവികമായിട്ടുണ്ട്.
9: മെസ്സേജുകൾ വരുന്നത് ഞാൻ കാണാൻ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മോഡ്യൂൾ എന്താ തുടങ്ങുന്നത്? ഞങ്ങൾ കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയാണെന്ന്. ഈ അന്നൂറിൻ്റെ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറഞ്ഞാലോ. അന്നൂറിൻ്റെ വിഷയത്തിൽ ഏതൊരു പദ്ധതിയാണെങ്കിലും തുടക്കത്തിൽ നമുക്ക് കുറേ ആളുകൾ ആവേശ കമ്മിറ്റിക്കാരുണ്ടാവും, പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറഞ്ഞ് കുറഞ്ഞു വന്നു. അപ്പോൾ പീസ് റേഡിയോ മാനേജ്മെൻ്റ് ഒരു തീരുമാനമെടുത്തു, ഈ കൊഴിഞ്ഞുപോയ ആളുകൾ എന്തുകൊണ്ടാണ് കൊഴിഞ്ഞുപോയി എന്നുള്ളത് ഒരു
10: പഠനം
9: വേണം പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ വിനീതനായ എന്നെയാണ് അതിനെ ഏൽപ്പിച്ചത്. അതിൽ കുറേ അന്ന് ഞാൻ കൊറോണ സമയത്ത് നാട്ടിൽ ഇരിക്കുകയാണ്. അപ്പം വീട്ടിൽ വേറെ ഒന്നല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ആ ലിസ്റ്റുകൾ കംപ്ലീറ്റ് തന്നു. അപ്പം ഞാൻ പിന്നെ എൻ്റെ അടുത്ത് മാനേജ്മെൻ്റ് ഒരു സ്ട്രിക്ട്, നമ്മൾക്ക് നിങ്ങളൊരു 25 വയസ്സാന്ന് പറഞ്ഞില്ല, 25 വയസ്സാണെങ്കിൽ പിന്നെ അത് ഇതിൽ കുറേ ആളുകളുണ്ടാവും. അതിൽ ആണാണോ പെണ്ണാണോ എന്ന് നമുക്കറിയില്ല, ഒക്കെ നമ്പർ മാത്രമേ കാണുള്ളൂ, പേരുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ പിന്നെ വളരെ സൂക്ഷ്മത പാലിക്കണം. ചിലപ്പോൾ സ്ത്രീകളായിരിക്കും. അപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ രീതിയിൽ സംസാരിച്ചത് എന്താണ് കാരണങ്ങളെന്ന് അറിയിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയെ കൊണ്ട് സംസാരിപ്പിക്കുക, ഉമ്മ ഉണ്ടെങ്കിൽ സംസാരിപ്പിക്കുക എന്നുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ വിളിച്ച് തുടങ്ങി. അപ്പോൾ പല അനുഭവങ്ങളുണ്ട്. അതിലൊരൊറ്റ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് എന്റെ പേര് അബ്ദുൽ ജബ്ബാർ എന്നാണ്, ഈ ഉസ്താദിന്റെ പേര് അബ്ദുൽ ജബ്ബാർ എന്നാണ്. അപ്പോൾ തെറ്റിദ്ധാരണ വരുന്നുണ്ട്, ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹമാണോ എന്ന് വെച്ചിട്ട് ചില ആളുകൾ വളരെ
10: ഭവ്യതയോടുകൂടി
9: ഞാൻ എന്നെ പറയാൻ സമ്മതിക്കില്ല, ഞാൻ അബ്ദുൽ ജബ്ബാറിന്റെ ഒരു ശിഷ്യനാണ്, മദീനയുടെ ശിഷ്യനാണെന്ന് പറയാൻ ചിലപ്പം അനുമതി കിട്ടിയില്ല. അവര് ചിലപ്പോൾ അത്ര ഇതിൽ സംസാരിച്ച് ഒരു ഞാൻ ഒരു ഒരാളെ വ്യക്തിയെ പിന്നെ ഖുർആന്റെ പ്രത്യേകതയാണ് അല്ലാതെ അബ്ദുൽ ജബ്ബാർ മദീനയുടെ കഴിവുകളല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു ഒരു ഫോൺ കോളില് വിളിച്ചപ്പോൾ ഒരു പുരുഷനാണ് വിളിച്ചത്, പേര് സ്ത്രീയുടെ പേരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇങ്ങനെ എന്നല്ല. അപ്പോൾ ചിലപ്പോൾ ഭർത്താക്കന്മാരെടുക്കും, അങ്ങനെ സംസാരിച്ച് അയാൾ നല്ല സംസാരിക്കുന്നുണ്ട്. അവസാനം ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾ ഈ പിന്നെ പരീക്ഷ എഴുതിയത് നിങ്ങളെ വൈഫല്ലേ? ആദ്യം വൈഫായിരുന്നു, വൈഫ് കഴിഞ്ഞ മാസം മരിച്ചു പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്നെ പെട്ടെന്ന് ചോദിച്ചു, ഞങ്ങൾ കുവൈത്തിലായിരുന്നു, കുവൈത്തിൽ പിന്നെ ഒരു മാരകമായ അസുഖം വന്നപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നതാണ്. പക്ഷേ ആ അസുഖത്തിന്റെ ഇടയിലും ഈ പഠനം ഇങ്ങനെ, അത് അവർക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ടാവും. അത് പഠിച്ച് പഠിച്ച് പഠിച്ച് മരിക്കുന്നത് ലാസ്റ്റ് ആ കോഴ്സ് പഠിച്ചതിന് ശേഷം ആളെ മിസ്സിംഗ് ആയല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പം അങ്ങനെ കുറേ ആളുകൾക്ക് ഖുർആൻ പഠിക്കാനും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും പീസ് റേഡിയോ സംവിധാനം ഒരുക്കുന്നുണ്ട് എന്നുള്ള, ഇനി പിന്നെ നമുക്ക് ആഗ്രഹമുണ്ട്. പീസ് റേഡിയോ സ്റ്റുഡിയോ ഇന്ന് ഇവിടെ ദമാമിലാണുള്ളത്, സൗദി അറേബ്യയിലുള്ള പിന്നെ
10: റിയാദ്.
9: ഇൻഷാല്ല ഞങ്ങൾ നിങ്ങളെ പോലത്തെ വ്യക്തികളെ ഞങ്ങൾ ബന്ധപ്പെടും, നമുക്ക് അവിടെ ഒരു സ്റ്റുഡിയോ തുടങ്ങണം. പിന്നെ ഇതുപോലെ നിങ്ങളെ പോലത്തെ ആളുകൾ അതിലേക്ക്
10: വിളിക്കാം.
9: ഇതിന്റെ പിന്നെ ഇടയിൽ ഞാനൊരു സന്ദർഭത്തിൽ നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ, നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനിയും ഇതിന്റെ ബാക്കി ഭാഗങ്ങളുണ്ട്, അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ, ഇതുവരെ നമ്മൾ കേട്ടത് ജനക്ഷേമം. നമുക്കറിയാം സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടും ഓരോ ദിവസം ഓരോ പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ജനക്ഷേമം പരിപാടി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: ലഹരിയുടെ ഉപയോഗം അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ തൂഫാൻ ആഞ്ഞടിച്ചു വീശുന്നുണ്ട്. കുട്ടികളിൽ ലഹരി ഉപയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഒരു പ്രത്യേക ചർച്ചയാണ് ഈ സന്ദർഭത്തിൽ സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പഫുകൾ പുകക്കുന്ന ജീവിതങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാരിസ് ബിൻ സലീം ആൻഡ് തജ്ദീൻ സുലഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്കു ശേഷം തികച്ചും കാലികവും ഏറെ പ്രസക്തവുമായ ഒരു വിഷയവുമായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ഈ ഒരാഴ്ച നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളോട് ഉൾപ്പെടെ മാസ് മീഡിയ കംപ്ലീറ്റ് പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ധാരാളം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓരോ ബ്രേക്കിംഗ് ന്യൂസുകളും ഓരോ കുടുംബത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളുമാണ് എന്നത് തിരിച്ചറിയുമ്പോഴാണ്, നമ്മളും നമ്മുടെ കുട്ടികളും സുരക്ഷിതരല്ലെന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളുടെ പഠന സാധ്യതയെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ആവശ്യത്തെ ഗൗരവപൂർവം നമ്മൾ പരിഗണിക്കുന്നത്. നമ്മൾ ആദ്യം ചില ചാനൽ ബൈറ്റുകളിലേക്ക് പോവുകയാണ്. ഒരു ഓർമ്മയ്ക്കു വേണ്ടിയും ഈ എപ്പിസോഡിൻ്റെ തുടർച്ചകളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ഒരുപക്ഷെ ആവർത്തിച്ചൊരു തവണ കൂടി കേൾക്കണമെങ്കിൽ അതിനുവേണ്ടിയുമൊക്കെ ആദ്യം ചില ചാനൽ ബൈറ്റുകളിലേക്ക്.
3: കണ്ണൂരിൽ സ്കൂൾ കുട്ടികൾക്കിടയിലടക്കം പിടിമുറുക്കി ലഹരി മാഫിയ. മയക്കുമരുന്ന് സംഘത്തിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയും കുടുംബവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തുവന്നു. ലഹരി സംഘത്തിന്റെ വലയിൽപ്പെട്ട സഹപാഠിയെ തന്നെ ലഹരി നൽകി പീഡിപ്പിച്ചുവെന്നാണ് കുട്ടിയുടെ വെളിപ്പെടുത്തൽ. 10-ലധികം പെൺകുട്ടികൾ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് എന്ന് അതിജീവിതയായി.
4: ആന്ധ്രയിൽ നിന്ന് ട്രെയിനിൽ കടത്തിയ 9 കിലോ കഞ്ചാവുമായി 3 യുവാക്കൾ കോട്ടയത്ത് പോലീസിന്റെ പിടിയിലായി.
5: ഇടുക്കി എയർ ക്യാമ്പിലെ പോലീസുകാരൻ MDMA പിടിയിൽ.
6: കഞ്ചാവ് തന്നിട്ട് ശേഷം ആ ലഹരിയിലായി പോയി.
3: സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ടാണ് ലഹരി മരുന്ന്.

0: ഇതൊക്കെ യഥാർത്ഥത്തിൽ പരിഹാരമുണ്ട്. ആ പരിഹാരത്തെക്കുറിച്ചാണ് പീസ് റേഡിയോ സ്നേഹക്കുടിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആദരണീയനായ പീസ് റേഡിയോയുടെ സിഇഒ ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ഈ ഒരു ചർച്ചയിൽ ചേരുകയാണ്. ഹാരിസ്, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഓൾറെഡി ഇത് നന്നായിട്ടുണ്ട്, പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂടുതൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കൈമാറുന്നതിൻ്റെ CCTV വീഡിയോസ്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, പെൺകുട്ടികൾ ലഹരിക്ക് അടിപ്പെട്ടതിൻ്റെ ഉദാഹരണങ്ങൾ, അതൊക്കെ മുമ്പുണ്ടായിരുന്നതിലേറെ കുറച്ച് വ്യാപകമായി കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് സർവകലാശാലകളിൽ മാത്രം ഉണ്ടായിരുന്നത് ഇന്ന് വിദ്യാലയങ്ങളിലെത്തുന്നൊരു സാഹചര്യമുണ്ട്. പൊതുവെ നിങ്ങളടുത്ത് ഒരുപാട് കൗൺസിലിംഗ് കേസുകളൊക്കെ ഈ വിഷയകമായി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായി തോന്നുന്നത് എന്താണ്? ആ കാരണത്തെയാണല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ചികിത്സിക്കേണ്ടത്.
1: അതെ, തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ പല കാഴ്ചകൾ കണ്ടു. ഇപ്പോൾ കുറച്ച് പിന്നെ ആൺകുട്ടികൾ യൂണിഫോമിൽ അവരെന്ത് ചെയ്യണം, ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ലഹരി ഉപയോഗിക്കുന്നതും അവർ നടക്കുമ്പോൾ വീഴുന്നതും അവർ വളരെ മരിച്ച പോലെ കിടക്കുന്ന രംഗങ്ങൾ, അതേപോലെ ഇപ്പോൾ ഒരു പെൺകുട്ടി ഈ എന്ത് ചെയ്തു ലഹരി കൊടുത്ത് പീഡിപ്പിച്ച്, ഇങ്ങനത്തെ കുറച്ച് വാർത്തകൾ ഒന്നിച്ചു വന്നപ്പോൾ അത് പൊതുവെ ഒരു സാമൂഹികമായ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ചയായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, മിക്കവാറും നമ്മളിപ്പോൾ ഡീഅഡിക്ഷൻ സെൻ്ററുകളിലും അതല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് അവരത് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ സ്കൂളുകളിൽ ഇതിനെ ബോധപൂർവം പ്രൊമോട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, ഇതിൻ്റെ ഏജൻറ്റുമാരുടെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ അതിലുപരി എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു കുട്ടി ഇതിൽ വീഴുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം അവനോട് പറയണത് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് ഇതില്ല, ഇതിന് സ്ഥിരമായിട്ടൊന്നും ഇതിൻ്റെ ആളാവൊന്നുമില്ല, അപ്പം ഇത് വേറെ നീ ഉപയോഗിച്ചു നോക്കി, ഇത് ഓരോന്നിനും ഓരോ അനുഭവങ്ങളാണ്. അപ്പം നിനക്കൊരു ഭയങ്കരമായ ഒരു റിലാക്സേഷൻ കിട്ടും, സുഖം കിട്ടും എന്ന് പറയുമ്പോഴാണ് സുഹൃത്തുക്കളുടെ സമ്മർദ്ദങ്ങളിൽ നിന്നാണ് ഇത് എന്ത് ചെയ്യണത് വരുന്നത്. പക്ഷെ സുഹൃത്തുക്കൾ സമ്മർദ്ദം ചെലുത്തിയാലും ഒരു കുട്ടി അതിലേക്ക് പോവാതിരിക്കാം, അപ്പം പോകുന്നുണ്ടല്ലോ. അപ്പം അതിന് ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് എന്താണെന്ന് വിചാരിച്ചാൽ, ഇന്ന് മിക്കവാറും ഫാമിലികളൊക്കെ ബ്രോക്കൺ ഫാമിലികളാണ്. അതായത് വീടുകളിൽ അവർക്കെന്തില്ല, സ്വസ്ഥതയും സമാധാനവും ഇല്ല. അപ്പോൾ മിക്കവാറും പിന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള ഫൈറ്റ്, അല്ലെങ്കിൽ ഉമ്മയ്ക്ക് അവരുടെ ഭർത്തൃ വീടുന്നുള്ള പീഡനങ്ങൾ, അതല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും എന്തുണ്ട്, വീടുകളിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു പ്രാവശ്യം ഒരു കൗൺസിലിംഗ് കേസിൽ വളരെ ദയനീയമായൊരു രംഗം ഞാൻ കണ്ടു. അതായത് ഒരു ഭാര്യയും ഭർത്താവും അവർ കൗൺസിലിംഗ് വന്നപ്പോൾ അവരുടെ ചെറിയ കുട്ടിയും കൂടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഉമ്മ അവരുടെ ജീവിത വിഷമങ്ങൾ പറയാണ്. അപ്പോൾ ആ വിഷമങ്ങൾ പറയുന്ന സമയത്ത് അവർ വളരെയധികം വികാരധീനയായിട്ട് കരയുന്നുണ്ട്. അപ്പം ആ കരച്ചിൽ നോക്കി നിൽക്കുന്ന ആ കുട്ടിൻ്റെ ഒരു ദയനീയ മുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പം നമ്മൾ ഈ വീടുകളിൽ എന്നും മക്കൾ കാണുന്നത്
0: ഇങ്ങനത്തെ രംഗങ്ങൾ.
1: അപ്പം നമ്മൾ വളരെ ഒരു കുട്ടി വളരെ സ്മൂത്തായിട്ട് വളരണമെങ്കിൽ എന്ത് വേണം, വളരെ സന്തോഷമുള്ള ആഹ്ലാദഭരിതമായ ശാന്തമായ ഭക്തി നിർഭരമായ ഒരു വീടിൻ്റെ പശ്ചാത്തലമുണ്ട്. അവിടെ മാത്രമേ ഒരു കുട്ടി സൽസ്വഭാവിയായി നല്ല മനസ്സോടുകൂടെ വരും. കാരണം മാനസികമായ സ്വസ്ഥതയും സമാധാനമാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതില്ലെങ്കിൽ അവൻ്റെ പഠനം നടക്കൂല, ജീവിതം നടക്കൂല, ഒന്നും നടക്കൂല. അപ്പം ഇങ്ങനത്തെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിനക്കൊന്ന് റിലാക്സ് ചെയ്യുക, ഒരു സമാധാനം കിട്ടും എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് അതിൽ വീഴാനുള്ള
0: സാധ്യത.
1: ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളുടെ പ്രേരണയാണെന്ന് പറയുമ്പോൾ തന്നെ സുഹൃത്തുക്കൾ പ്രേരിപ്പിക്കുമ്പോഴേക്ക് എങ്ങനെ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.
0: അവനങ്ങനത്തെ ഒരു ആവശ്യമുണ്ട്.
1: അതെ, അങ്ങനത്തെ ഒരു ആവശ്യമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അവരെന്തിനെ ജീവിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തലമുറകളും കുട്ടികളൊക്കെ മാറുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും അവരെ കെയർ ചെയ്യുന്നതും ഒക്കെ പഴയ സമ്പ്രദായ
0: പ്രകാരം.
1: അതെ, നമ്മുടെ തലമുറ മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ക്യാമ്പസുകളിലൊക്കെ ഇത് വളരെ വ്യാപകമായിട്ട് വരുമ്പോൾ, നമ്മുടെ കുട്ടി ക്യാമ്പസിലേക്ക് പോവുകയാണ്, പ്ലസ് വണ്ണിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു പാരാമെഡിക്കൽ കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്, അപ്പോൾ നമ്മുടെ കുട്ടിയെ തേടിയിരിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഈ ലഹരി അവനെ എന്താക്കും എന്നതിനെക്കുറിച്ച് അവനൊരു ഒരു അവയർനെസ്, ഇതവൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെ നിരാകരി, അതാ ഉമ്മ പറഞ്ഞ് അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞ് അല്ലെങ്കിൽ അന്ന് അയാൾ പറഞ്ഞെന്ന് അല്ലെങ്കിൽ ആ ക്ലാസ് കേട്ട് ആ

0: സംഗതി ഇതാണല്ലോ
1: ഓ
0: എന്ന് അവന് അഡ്വാൻസ് ചെയ്യാൻ പറ്റണില്ല. അത് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വളരെ ചെറുതായിട്ട് പറയാം, ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ അതിൻ്റെ കാരിയർ ആവും. കാരണം അവർക്ക് അതിന് പൈസ കിട്ടാതെ വരുമ്പോൾ പിന്നല്ലേ എളുപ്പമുള്ള മാർഗം ഇതിൻ്റെ വിതരണം തന്നെയാണ്. അപ്പോൾ ഈ വിതരണക്കാരായിട്ട് ഈ കുട്ടികൾ എന്തു ചെയ്യും, ഇതിലേക്ക് വരുന്നതോടുകൂടെ എന്തു ചെയ്യും, സ്വാഭാവികമായും അവർ എന്തായാലും നിയമക്കുരുക്കുകളിൽപ്പെടും. അപ്പോൾ ഒരു കഞ്ചാവ് കേസിൽ അല്ലെങ്കിൽ ഒരു MDMA ഉപയോഗിച്ചതിൻ്റെ ഒരു കേസിൽ ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഇത്ര സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ നിയമ വകുപ്പ് പ്രകാരം അകത്തായാൽ 10 കൊല്ലം അവൻ പുറങ്ങാണില്ല. അതുകൊണ്ട് പോലീസിൻ്റെ കയ്യിലും ജയിലിലൊക്കെ വെച്ച് കരഞ്ഞ് കഴിയുന്ന എത്ര എത്ര പയ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമെന്ന് ഒരു കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ ഓ അവനിതിൻ്റെ വിതരണക്കാരനാവോ? നാളെ അവൻ്റെ പിന്നെ രൂപമടക്കം പത്രത്തിൽ വന്ന് അവൻ്റെ പേരും അഡ്രസ്സും വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടിയോട് ഇത് പറയണില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ഡോക്ടറുടെ ടോക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സീസണിൽ നമ്മൾ കേട്ടു. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഒരു പിന്നെ കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്യും, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുമെന്ന് പറയും. എന്നിട്ട് അവന് ഒരിക്കൽ ഉപയോഗിച്ചു, പിന്നെ 3 മാസം കണ്ട ഉപയോഗിക്കണം, പിന്നെ അവൻ 2 മാസം കഴിഞ്ഞ് ഉപയോഗിക്കും, പിന്നെ 1 മാസം കഴിഞ്ഞ് ഉപയോഗിക്കും, പിന്നെ ആഴ്ചക്ക് ഉപയോഗിക്കും.
1: അങ്ങനെയാണ്,
0: അങ്ങനെ അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് വന്നാൽ അവസാനം എന്ത് ചെയ്യുന്നറിയോ, ഇവൻ ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേജ് അദ്ദേഹം പറയുന്നത് അഡിക്ഷൻ വരുന്നതോടുകൂടെ പിന്നെ അവൻ എന്ത് ചെയ്യണം, ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ, അതായത് അവൻ മുമ്പുണ്ടായിരുന്ന ആ ഒരു സമാധാനാവസ്ഥയിൽ അവന് നിൽക്കണമെങ്കിൽ എന്ത് വേണം, ലഹരി വേണം. ലഹരി ഇല്ലെങ്കിൽ അവൻ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ കാണണം എന്താ വെച്ചാൽ, ലഹരി കൊണ്ട് മാത്രം 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കൂടുമ്പോൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവന് ലൈഫ് മുന്നോട്ടുണ്ടാകാൻ
1: പറ്റുള്ളൂ.
0: അതില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ലഹരിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ആളെ ലോക്കപ്പിലിട്ടപ്പോൾ എന്ത് ചെയ്തു, ആ പയ്യൻ കൃത്യം 11 മണിയായപ്പോൾ അവൻ എന്ത് ചെയ്തു, പാവം പയ്യനാണ് പെട്ടെന്ന് വയലൻ്റായി, ഇവിടെ അവൻ തല കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഗ്രില്ലെടുക്കാൻ തുടങ്ങി, തല പൊട്ടി രക്തം വന്നു, പോലീസുകാർ തുറന്നിട്ട് എന്ത് ചെയ്തു, കൈയും കാലും ബന്ധിച്ചിട്ടു. അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവൻ 11 മണിക്കാണ് കഴിക്കൽ, 11 മണിക്ക് അത് കിട്ടിയില്ലെങ്കിൽ
1: അവൻ
0: പ്രശ്നമാണ്. അപ്പോൾ പിന്നീട് അവർക്കിതൊരു മെഡിസിനാണ്. ഈ ഒരു സ്റ്റേജിലേക്ക് വരാൻ ഇപ്പോഴത്തെ ഈ തീവ്രമായ ലഹരി പദാർത്ഥങ്ങളൊന്നും അഡിക്ഷനിലേക്ക് പോകാൻ വർഷങ്ങൾ വേണ്ട,
1: ആഴ്ചകൾ
0: മാത്രം മതി,
1: ഒരു പഫ്
0: അത് മാത്രം മതി. അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അതിനെ ദൂരെ കാണുമ്പോഴേക്കും അവരെന്ത് ചെയ്യും, ഓടിയാകലും. നമ്മൾ എന്ത് സംവിധാനമാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്താണ് ഈ കുട്ടികൾ, അതായത് ഒരു സംശയം വരുന്ന സമയത്ത് നമ്മളൊരു കൗൺസിലറെ അന്വേഷിക്കുന്നു എന്നല്ലാതെ ഈ കുട്ടികൾക്ക് ഈ പ്രായവും സമയവും കണ്ടിട്ട് ഒരു അവയർനെസ് കൊടുക്കാൻ എന്ത് പരിപാടി. അപ്പം അതില്ല, ഈ സാധനങ്ങൾ കാണുമ്പോൾ ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, ഇതെൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് എന്നുള്ള ഒരു ബോധം നേരത്തെ ഇല്ല എന്നതും ഇതിലേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരമൊരു ബോധം, ഇത് മതപരമായത് തെറ്റാണ്, നിൻ്റെ ജീവിതം മുഴുവനായി നശിപ്പിക്കുന്ന ഒന്നാണ്, നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും മാനം കളയും, കാലാകാലം എന്ത് ചെയ്യേണ്ടി വരും, ജയിലറകൾക്കുള്ളിൽ കടക്കേണ്ടി വരും, അത് കുറേ വിദേശ നാടിലേക്കാണ് ഇതിൻ്റെ കടത്തലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, തല പോവും എന്നൊക്കെ എന്ത് ചെയ്യണം, അവർക്കൊരു ബോധ്യം, ശിക്ഷകളുണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള പേടിയാണല്ലോ മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നത് ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള. അപ്പം അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ എന്ത് ചെയ്യണം, മഹലടിസ്ഥാനത്തിൽ കുടുംബയോഗങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലങ്ങളിൽ, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിൽ, അതേപോലെ സ്കൂളുകളിൽ ഒക്കെ എന്ത് ചെയ്യണം,
1: ബോധവൽക്കരണങ്ങൾ
0: നടക്കണം.
1: ഇതിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ വീട്ടിലെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ഓഡിയൻസിലെ വലിയൊരു വിഭാഗം ആളുകൾ അതുള്ളവരാണെങ്കിലും ഒട്ടും ഇല്ലാത്തവരും ഉണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന വേറൊരു പ്രശ്നം, ഇപ്പോൾ നമ്മളെടുത്ത് വന്ന ഇവിടെ വന്നൊരു കേസിലുള്ളത്, 10ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ ഇതുപയോഗിച്ച് നമ്മളെ പിന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കഴിയുന്ന സമയത്ത് ഞാൻ അവനെ പോയി കണ്ടിരുന്നു എൻ്റെ പാരൻസ് വിളിച്ചിട്ട്. അപ്പോൾ ഇവന് A+ കിട്ടാനുള്ള പാരൻസിൻ്റെ പ്രഷറാണ്. അപ്പോൾ ഈ പഠനത്തിൻ്റെ ഈ ലോഡ് വന്നിട്ട് ആ ലോഡിൽ നിന്ന് ഒരു ഫ്രീ കിട്ടാൻ എന്ത് ചെയ്യും, ഇവനൊരു സിഗരറ്റ് കത്തിക്കും. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിങ്ങനെ ഈ ലോഡ് ഫ്രീ കിട്ടാൻ ഒരു സിഗരറ്റാണ് കത്തിക്കേണ്ടത്, എനിക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പം ചെറിയ പ്രായം മുതൽ സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ ഒരു സ്റ്റണ്ടിൻ്റെ മുമ്പോ ഒരു അടിൻ്റെ മുമ്പോ അല്ലെങ്കിൽ അടിക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോഴോ ഹീറോയിനും അതേപോലെ തന്നെ ഹീറോയും ഒക്കെ സിനിമയിലെ സിനിമാ നടനും ബാക്കിയൊക്കെ ചെയ്യണം എന്താണ്? അപ്പോൾ ശരിക്കും അവൻ ചെറിയ പ്രായം മുതൽ ഈ ഫിലിം കണ്ട് വന്നത് ഇങ്ങനത്തെ ഒരു സമയം വന്നപ്പോൾ എന്ത് ചെയ്തു, അവനത് മാച്ചായി വരികയാണ് ചെയ്യണത്. അപ്പം ഞാൻ പറയണത് ഇതിൽ ശരിക്കും പാരൻസ് ഇപ്പം നമ്മൾ കുടുംബയോഗങ്ങളിൽ ബോധവൽക്കരിക്കണ അരിസ്ക പറഞ്ഞു, മഹലിൽ ബോധവൽക്കരിക്കണ പറഞ്ഞു, ശരിക്കും വീട്ടിലെ ബോധവൽക്കരണം ഒരു പ്രധാന സംഗതി അല്ലേ? ആ ആ കാര്യം ഒന്നും കൂടി ഒരു ക്ലാരിറ്റിയിൽ ഒരു ചർച്ചയ്ക്ക് വരണം എന്ന് തോന്നുന്നുണ്ട്.
0: അതായത് എന്താന്ന് വിചാരിച്ചാൽ, പിന്നെ നമ്മൾ സമയോചിതമായി നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ വളരെ ഫലപ്രദമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഉമ്മ പറഞ്ഞു, എനിക്ക് 6 പെൺകുട്ടികളാണ്, എൻ്റെ പെൺകുട്ടികൾ വളരെ ഭംഗിയുള്ള നല്ല കുട്ടികളാണ്,
1: പക്ഷെ
0: ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ 6 കുട്ടികളിൽ ഒരു കുട്ടി ഒരു പ്രേമത്തിൽ പെട്ടിട്ടില്ല, അവരിവിടെയല്ലേ ജീവിക്കുന്നത്. ഞാൻ അവരോട് സ്കൂളിൽ പോകുമ്പോൾ പറയുന്ന കാര്യം എന്താണ്, ഒരു പ്രേമത്തിൽ പെട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യും, വേട്ടിക്കൊന്ന് ഈ തെങ്ങിന്റെ ചുവട്ടിൽ എന്തെങ്കിലും കുഴിച്ചിടുന്നുള്ളതാണ് എന്ന് പറയുന്നത് ഒരു ഒരു വികാരത്തിൽ പറയുന്നതാണെങ്കിലും അതിന്റെ തീവ്രത അവരിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്,
1: എത്തുന്നുണ്ട്.
0: അപ്പോ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രേമമായിരിക്കുന്നതാണ്. അപ്പോൾ ഒരുത്തൻ ഒരു കമന്റ് അടിച്ച് രണ്ടാമത്തെ കമന്റിന് വരുമ്പോഴേക്കും ഇത്
1: ഓർമ്മ വരും.
0: അത് ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു തീവ്രമായ ഉപദേശം എന്ന് മാത്രമല്ല, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ശരിക്കും ഒരു അവയർനെസ് കൊടുക്കുക. ഇന്ന് നടക്കണ എന്താ വെച്ചാൽ, ഞാൻ കുറേ പറഞ്ഞു നോക്കി എന്ന് പറയും, ഞാൻ കുറേ പറഞ്ഞു നോക്കിയെന്നാണ് എപ്പോഴാണ്, നമ്മൾ ഒരു ഒരു കുട്ടിയുടെ സംശയം തോന്നുമ്പോൾ ആ കുട്ടിയെ എങ്ങനെ ഇരുന്ന് കുറ്റപ്പെടുത്തി വിഷമിപ്പിക്കുന്നത് അല്ലല്ലോ ഉപദേശം തന്നെ. നമ്മൾ വളരെ സ്നേഹപൂർവ്വം എന്ത് ചെയ്യുക, ഇരുന്നിട്ട് മോളെ നാളെ ഇപ്പോൾ 1 ആദ്യത്തെ ക്ലാസ്സാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യണം, ആൺകുട്ടികൾ മിക്സഡ് ആണ് സംഗതി, ആൺകുട്ടികൾ വരും അവർ ഫ്രണ്ട്സ് ആയിട്ടേക്ക് ആരും വരിക, പക്ഷെ എന്ത് ചെയ്യും, കൂടുതൽ സംസാരിച്ച് അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, പ്രശ്നമാവും എന്ന് ഒരു 1 10 തീയതി രാവിലെ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് ആര് പറഞ്ഞു കൊടുത്തു. ഇപ്പം നമ്മുടെ കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ 1st വന്ന 1 വന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ 5 ഇനി ക്ലാസ്സാണ് അവർക്ക്, അവയർനെസ് ക്ലാസ്സാണ്. പിന്നെ നമ്മൾ ക്ലാസ് കൊടുത്തത് എന്താന്ന് വിചാരിച്ചാൽ, എങ്ങനെ നമുക്കൊരു സമാധാനമുള്ളൊരു മനസ്സിനെ സൃഷ്ടിക്കാന്ന്. അതെന്തിനാ, സമാധാനമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ തിന്മകളിൽ നിന്ന് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ, ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ കൂടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ശരിയായ ബോധം, എന്ത് ഇനി അവർക്ക് വരാൻ പോകുന്ന അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ അവരോട് എന്ത് ചെയ്യണം പറയണം. മാത്രമല്ല അവരെ നിരീക്ഷിക്കും വേണം. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നൊരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? തീർച്ചയായും അത് പാരൻസിനാണ് ഫസ്റ്റ് മനസ്സിലാവുക. കാരണം ഒരു പാരൻസ് ഈ കുട്ടികളുടെ എല്ലാ നീക്കങ്ങളും ചലനങ്ങളും അറിയുന്ന ആളാണ്. അപ്പോൾ സംസാരിക്കാത്തൊരു കുട്ടി ഓവറായി സംസാരിക്കുന്നു, സംസാരിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് മോഡ് ഓഫിലേക്ക് പോകുന്നു, മനസ്സിലായില്ലേ, അസമയങ്ങളിൽ ഉറങ്ങുന്നു, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചിന്താനിമഗ്നനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ ചിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നു, അവൻ പുറത്തു പോകുന്നു, അല്ലെങ്കിൽ കൃത്യസമയത്ത് പുറത്തു പോകുന്നു, പലതും അവൻ്റെ റൂമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിചാരിക്കാത്ത വസ്തുക്കൾ നമുക്ക് കിട്ടുന്നു, ഇതൊക്കെ ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഈ വ്യത്യാസങ്ങൾ മുഴുവനും
1: പാരൻസിനാണ്.
0: അപ്പോൾ പാരൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പറഞ്ഞു കൊടുക്കാനും ഇത് കണ്ടുപിടിക്കാനും പിന്തിരിപ്പിക്കാനും പറ്റുള്ളൂ. പിന്നെ അതിലേറെ വലിയൊരു കാര്യം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ, ഏതൊരു കുട്ടിക്കും അവനാകെ ഭയപ്പെടുന്നത് പാരൻസിനെ മാത്രമാണ്. ഇപ്പം നമ്മൾ കോളേജിൽ നിന്നെ പുറത്താക്കും, അല്ലെങ്കിൽ നിന്റെ കോഴ്സ് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞാലും അവൻ എന്ത് ചെയ്യും, നവർ മൈൻഡിൽ നിൽക്കും, എൻ്റെ വാപ്പാൻ നമ്പറുണ്ടാ, അല്ലെങ്കിൽ ഉമ്മ നമ്പറുണ്ടാന്ന് പറഞ്ഞാൽ പറയതേ സാറേ വീട്ടിൽ പറയതേ പറ്റി പറഞ്ഞ് ഉമ്മക്ക് അല്ലെങ്കിൽ തന്നെ ടെൻഷനാണ്, ഉമ്മ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം. ഇപ്പോൾ പാരൻസ് എന്നുള്ളൊരു വികാരം കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ തലമുറയെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞാൽ അതിന് സ്വാധീനമുണ്ടാകും, അവർക്കേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അവരുടെ ആ സ്നേഹത്തിലും അവരോടുള്ള ബഹുമാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് തന്നെയാണ് അതിലൊരു പ്രധാന റോളുള്ളത്.
1: ഓരോ ഇപ്പോൾ നിങ്ങൾ ഈ പിന്നെ അഡ്മിഷൻ്റെ സമയം എന്ന് പറഞ്ഞ പോലെ യൂത്ത് ഹോസ്റ്റലിൻ്റെ സമയം അങ്ങനെ ഒക്കേഷണലി അല്ലേ, പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ കാര്യം വരിക എന്നുള്ളത് പ്രധാനമാണ്.
0: ഇപ്പം
1: നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ കാര്യത്തിലൊക്കെ പലപ്പോഴും കാണുന്നത് സ്കൂളിലെ ഈ പാരൻസ് ഇഷ്ടംപോലെ പൈസ അവർക്ക് കൊടുക്കും, എന്നിട്ട് ഇപ്പോൾ ഈ ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ചെറിയൊരു പാക്കറ്റാണ്, ഈ പാക്കറ്റ് ഭയങ്കര ഈ പാക്കിൻ്റെ സ്മെല്ലാണ്, ഇതെന്നെ അടിച്ചാൽ തന്നെ ഒരു ഇതാണ്. അപ്പോൾ ശരിക്കും മയക്കുമരുന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു ബിസിനസ്സാണല്ലോ. ഇന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാ മോഡലിലുമുള്ള മിഠായികൾ കഴിക്കാണ്ട്, ഇപ്പം സ്റ്റിക്കർ ഉണ്ടെങ്കിൽ സ്റ്റിക്കറിൻ്റെ സമാന മോഡലുണ്ട്, അതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കണേ ഇതിൻ്റെ കറക്റ്റ് മോഡലുണ്ട്. അപ്പം ഈ ബോധവൽക്കരണത്തോടൊപ്പം തന്നെ കുട്ടി ഇതിൽ അകപ്പെടുന്ന സാധ്യതകളെ
0: മനസ്സിലായി.
1: ഇപ്പോൾ ഫിലിം നല്ലൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സാധ്യതയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി പാരൻസ് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടല്ലോ.
0: അതെ അതെ അതെ,
1: ഈ ഒരു രീതിയിൽ
0: അല്ല, അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ സാധാരണ എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്താലും, അതിപ്പോൾ ഒരു ഒരു പഫ് എടുക്കലായാലും അല്ലെങ്കിൽ ഇതിപ്പോൾ ലഹരി ആയാലും വേറെ ഇതൊരു സെക്സ് ആയാലും എന്തായാലും അതിൽ നിന്ന് കിട്ടുന്ന സുഖം നമ്മുടെ തലച്ചോറിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു ടെൻഷൻ വരുമ്പോൾ എന്താ ഉണ്ടാവുക, ആ സുഖത്തെ ഉറപ്പെടുത്തും. അതുകൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്യണത്, ടെൻഷൻ വരുമ്പോൾ ഞാനൊരു എനിക്കൊരു സിഗരറ്റ് വേണമെന്ന് പറയണത്. അതുകൊണ്ട് അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഈ ശീലിക്കുന്ന എല്ലാ ശീലങ്ങളും അവരൊരു അഡിക്ഷനിലേക്ക് നയിക്കും. ഇത് നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു അവയർനെസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പല ഡോക്ടേഴ്സും അതേപോലെ സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ക്രോഡീകരിച്ചിട്ട് എന്ത് ചെയ്യണം, ശരിക്കും നമ്മുടെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആ ഡോക്ടർ വ്യക്തമായി പറഞ്ഞു, നിങ്ങളുടെ കുട്ടി ഒരു പ്രാവശ്യം ഈ പറയപ്പെട്ട ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ അവന് പിന്നെ നഷ്ടപ്പെട്ടു
1: പോയി,
0: അവനെ നഷ്ടപ്പെട്ടു. ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങൾ മുഴുവനും അതാണ്, അവൻ്റെ പഠനം, അവൻ്റെ എല്ലാ പരിപാടികളും അതോടുകൂടെ എന്ത് ചെയ്തു, അവൻ്റെ വിവാഹം. ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു വിവാഹത്തിന് തയ്യാറാകും. ഏതെങ്കിലും പേരൻസ് മക്കൾ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്തായാലും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നാട്ടിലറിയാൻ ഒരു താമസം ഉണ്ടാവില്ല. അപ്പോൾ എന്തുമാത്രം അപകടങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും അധികം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട അവൻ ഡോക്ടറാവണം എഞ്ചിനീയർ ആവണം എന്നുള്ളതല്ല, അവൻ ഇത്രയും പോലെ അപകടങ്ങളിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, സുരക്ഷിതനായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ പാരൻസ് ഏറ്റവും അധികം ചിന്തിക്കേണ്ടത്.
1: നമ്മൾ ഈ ഒരു ചർച്ച ഇതുവരെ എത്തുമ്പോൾ ഇതിൽ നിന്ന് എനിക്കൊന്ന് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ആ റിസ്ക് ഒന്നുകൂടി കൃത്യമായി പറയേണ്ടത്, ഇപ്പം നമ്മുടെ ആളുകളൊക്കെ ഇപ്പം ഡ്രൈവിങ് പഠിച്ചിട്ടുള്ള മനസ്സിലാണ്, നീന്തല്, പാചകം, ജീവിതോപാധികളൊക്കെ അങ്ങനെയാണ്. പക്ഷെ പാരൻറ്റിങ് വായു എന്നിങ്ങോട്ട് അല്ലേ, നല്ല ടോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും അത് അങ്ങനെ തന്നെ ശ്രദ്ധിക്കാറില്ല. ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ളൊരു ഒരു ഒരു പാരൻറ്റിങ് മൊഡ്യൂൾ ഉണ്ടല്ലോ ശരിക്ക്.
0: തീർച്ചയായും ഉണ്ട്. പാരൻറ്റിങ് എന്നുള്ളത് വളരെ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. പലപ്പോഴും ആളുകൾ, നമ്മൾ അവർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കുക, അവരുടെ പഠനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുക, അവർക്കുള്ള ഡ്രസ്സ് കൊടുക്കുക, ഇതൊക്കെ എല്ലാ രക്ഷിതാക്കളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. എവിടെ നിന്നെങ്കിലും പണം കടം വാങ്ങിയിട്ടെങ്കിലും ഒരു പെരുന്നാക്കൊരു ഡ്രസ്സ് വാങ്ങാതിരിക്കും. പക്ഷെ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ അതിലൊക്കെ എന്തുള്ളു വെച്ചാൽ, നീ ധരിക്കുന്നുവെങ്കിൽ അവരെ ധരിപ്പിക്കുക, നമുക്ക് കഷ്ടപ്പാടാണെങ്കിൽ ആ കഷ്ടപ്പാടിൽ കുട്ടികൾ പങ്കുചേരാന്നുള്ളൂ. അല്ല, ഓർക്ക് കാറും ലോറിയും വാങ്ങിക്കൊടുത്ത് നമ്മൾ കടത്തിലും പരിശീലനം വിടാന്നില്ല, അതിലൊക്കെ അത്രയേ ഉള്ളൂ. എന്നാൽ ഒരു കുട്ടി നരകത്തിലേക്ക് പോകാതിരിക്കുക, അതിന് വേണ്ട പരിശ്രമം നടത്തുക എന്നുള്ളത് അള്ളാഹു നേരിട്ട് രക്ഷിതാക്കളെ വിളിച്ച് ഏൽപ്പിച്ചൊരു കാര്യമാണ്. വാഹിലേക്ക് പിന്നെ ആറാറിനാല് അതിന് വേറെ അർത്ഥമല്ലല്ലോ, നരകത്തുനിന്ന് നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുന്ന. അപ്പൊ ഇതൊക്കെ നരകത്തേക്കുള്ള യാത്രകളല്ല. അപ്പൊ അങ്ങനത്തെ ഒരു അപകടങ്ങളിൽ നമ്മുടെ കുട്ടികൾ പെടാതിരിക്കുക എന്നതാണ് പാരന്റിങ്, ഇസ്ലാമിക് പാരന്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. എന്ത് ചെയ്യുക, ഇത്തരം അപകടങ്ങളിലേക്ക്, നരകത്തിലേക്ക് എത്തിക്കുന്ന, സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്ന തിന്മകളിലേക്ക് അവരെത്തിപ്പെടാതിരിക്കാൻ രക്ഷിതാക്കൾ. അതിന് ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മളെന്താന്ന് വിചാരിച്ചാൽ അത് ഒരു ശരിക്കും എന്താണ്, ഒരു രാഷ്ട്രമാണ്, ഒരു രാജ്യമാണ്. ഭരണാധികാരിയില്ല, എല്ലാം പിന്നെ ധനമന്ത്രിയില്ല, ഭക്ഷ്യമന്ത്രിയില്ല, ഒരു നല്ല ഒരു ഒരു ഇതാണ്. അപ്പം അവിടെ എന്താന്ന് വിചാരിച്ചാൽ അവിടുത്തെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അരിജാൽ കവ്വാമുൻ അലൻ നിസാണ്. അത് ആണായിട്ടുള്ളത് ആരാണോ, വാപ്പയാകാം, ജ്യേഷ്ഠനാവാം, അല്ലെങ്കിൽ ഭർത്താവാകാം, ആരാവട്ടെ, അയാളാണ് ആ കുടുംബത്തിൻ്റെ. അപ്പം കുടുംബം എവിടെ വ്യതിചലിക്കുന്നു, എവിടെ പ്രശ്നമുണ്ട്, എന്തപ്പം എൻ്റെ വീട്ടിലത്തെ പ്രശ്നം എന്ന് ഡയഗ്നോസ് ചെയ്ത് അതിൽ ഇടപെടേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, വാപ്പക്കാണ്. അത് അങ്ങനെ ഒരു ആണിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് അയാൾ എന്ത് ചെയ്യണം, ശരിക്കും നിർവഹിക്കണം. അപ്പോൾ അവിടെ നമ്മൾ കാണൊരു കാര്യം, ഇപ്പോൾ പൊതുവെ വീടുകളിലൊക്കെ എന്താ വെച്ചാൽ പെണ്ണുങ്ങളെ ഏൽപ്പിക്കുക, ഓരങ്ങോട്ട് നടത്തുക, കുട്ടികളെ ഹോംവർക്ക് അവർ ചെയ്ത് കൊടുക്കണം, കുട്ടികൾക്ക് പോകാനുള്ള ചൂട്ടും മാത്രം അവർ ശരിയാക്കി കൊടുക്കണം, മനസ്സിലല്ലേ, കുട്ടികളുടെ ഡ്രസ്സ് അവർ അലക്കി കൊടുക്കണം. മദ്രസിലെ PTA പെൺകുട്ടികൾ ഉമ്മാരല്ലേ അധികം വരിക,
1: ആണുങ്ങൾ പോകില്ല.
0: അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ആ കുട്ടീൻ്റെ വിദ്യാഭ്യാസം ആ കുട്ടീൻ്റെ ഇതിലൊന്നും എന്തില്ല, ഒരു ഷൂറ ഒരു കൂടിയാലോചന. ഞാൻ പറഞ്ഞത് എല്ലാം ഉമ്മ ചെയ്തോട്ടെ, പക്ഷെ എല്ലാം വാപ്പയുടെ അറിവോടുകൂടെയും നേതൃത്വത്തിലും ചെയ്യണം.
1: ആഭ്യന്തരമന്ത്രി വാപ്പയാണ്
0: അതിന് ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അയാളാണ്. അത് അത് ഇസ്ലാം കൊടുത്തൊരു ചുമതലയാണ്. അറിജാല കൊവ്വാമന സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ പെണ്ണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പെണ്ണിന്റെ കാര്യങ്ങളിലും എന്ത് ചെയ്യണം, നേതൃപരമായ പങ്ക്, അത് നേരെ ചൊവ്വെ കൊണ്ടടക്കുക എന്നുള്ള ഉത്തരവാദിത്വം അയാൾക്കാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത്, നമ്മുടെ കുട്ടികളെ വളർത്തുന്നിടത്ത് എന്തില്ല, ഒരു കൂട്ടായ ശ്രമമോ ഒരു കൂട്ടായ ചർച്ചയോ കൂട്ടായ മുന്നോട്ട് പോക്കോ ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ പോയി വരുന്നത് കോളേജിൽ പോയി വരുന്നത് നിരീക്ഷിക്കാൻ ഒരു ഉമ്മക്ക് പരിമിതികളുണ്ട്, എന്നാൽ വാപ്പക്ക് പരിമിതികളില്ല. വെറുതെ നമ്മൾ ജോലി സമയത്ത് ആ സ്കൂളിൻ്റെ പരിസരത്ത് കൂടെ ഒന്ന് പോയി റൗണ്ട് ചെയ്ത് വന്നാൽ ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു സാഹചര്യം മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശ്രദ്ധ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നില്ല. പിന്നെ രണ്ടാമത് നമ്മൾ പാരൻറ്റിങ്ങിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഈ രണ്ടു പേരും ഒരേ ട്യൂണിലാണ് കുട്ടികളോട് പെരുമാറുന്നത്. അവിടെയാണ് പ്രശ്നം. അവിടെ എന്തായിരിക്കണം, ഉമ്മ ഒരു സ്നേഹത്തിൽ നിൽക്കണം. നമ്മളല്ലേ പണ്ട് എന്തെങ്കിലും നമുക്ക് വാപ്പാനെന്ത് പൈസ ആണെങ്കിൽ അത് നമുക്ക് ഉമ്മനോട് എന്തുമാവാം. പക്ഷെ ഇന്ന് കുട്ടികൾക്കൊക്കെ പേടി ഉമ്മാനെയാണ്. അതെന്തുകൊണ്ടാണ്, വാപ്പമാര് അവരുടെ പങ്കുകൾ നിർവഹിക്കാതിരിക്കുമ്പോൾ വാപ്പയും ഉമ്മയും ആകേണ്ടി വരികയാണ് ആര്, ഉമ്മ. അപ്പോൾ ഒരു സപ്പോർട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് വിഷമങ്ങൾ വന്നാൽ വിഷമങ്ങൾ അവർ സഹിക്കും, അത് ഷെയർ ചെയ്യാൻ പറ്റൂല, അത് പറയാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താണ് വെച്ചാൽ, പലപ്പോഴും ഉമ്മമാർ ഒറ്റപ്പെട്ടു പോവുകയും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനോ സ്നേഹിക്കേണ്ടത് സ്നേഹിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ പറയാനോ ഒന്നും അവസരങ്ങൾ കിട്ടാതെ വരുന്നു. അപ്പോൾ സത്യത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി പാരൻറ്റിങ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സത്യത്തിൽ സ്കൂളിൽ നമ്മൾ പി ടി എകൾ നടക്കും, അല്ലെങ്കിൽ മദ്രസയിലെ മാതൃസംഗമങ്ങൾ, അല്ലെങ്കിൽ പാരൻ്റ്, അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ മദ്രസയിൽ അവർക്ക് വിജ്ഞാനം പകർന്നു നൽകുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, മദ്രസയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താണോ ആ സംസ്കാരവും ദീനും കുട്ടികൾക്ക് വരാൻ അവരെ കൂടെ ഗൈഡ് ചെയ്യേണ്ടത് ആരാണ്, പാരൻസ്. അപ്പൊ പാരൻസിനും കൂടി ഒരു മദ്രസ എന്ത് ചെയ്യണം, മദ്രസയോടൊപ്പം പാരലായിട്ട് നടക്കണം. ഇനി അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോവുക. പിന്നെ നമ്മളിപ്പോ ഈ കുട്ടികളെ പരിശോധിക്കുമ്പോൾ പല കുട്ടികളും വരുന്ന വീടുകൾ പരിശോധിച്ചാൽ അവിടെ രക്ഷിതാക്കൾക്ക് ഒഴിവേയില്ല. വാപ്പക്ക് ജോലി, ഉമ്മക്ക് ജോലി, കുട്ടികൾ തികച്ചും എന്താണ് ഒരനാഥരായി വളരെയാണ് ചെയ്യണത്.
1: രക്ഷിതാക്കൾ
0: അപ്പോ പിന്നെ ഈ പ്രീ സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞു, സ്കൂള് വിട്ടിട്ട് കുട്ടി ചോദിച്ചു, ഞാൻ ടീച്ചറെ കൂടെ വരട്ടെ. അപ്പോൾ ഒരു ടീച്ചർക്ക് ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് കുട്ടിയോടുണ്ടായ ഒരു അറ്റാച്ച്മെന്റ് ഉമ്മക്ക് എന്ത് ചെയ്തിട്ടില്ല, 4 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഉമ്മ നിങ്ങളാണ്, എനിക്ക് ഞാൻ നിങ്ങളെ കൂടെയാണ് വരുന്നത് എന്ന് ടീച്ചറോട് പറയണമെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്ത് നടക്കുന്നു പുതിയ തലമുറയിൽ നമ്മൾ എന്ത് ചെയ്യണം ആലോചിക്കണം. അതുകൊണ്ട് നല്ല ഒരു പിന്നെ ആരോഗ്യകരമായൊരു മനസ്സും ആരോഗ്യകരമായൊരു ശരീരവും ഒരു ദീനി പശ്ചാത്തലവും ഒരു സമാധാന അന്തരീക്ഷങ്ങളും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ വളരെ വിജിലൻ്റായി കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധത്തോടുകൂടെ വരേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ.
1: ഇതിൽ പാരൻസിനോട് ഇവിടെ അരിസ്ക പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ശരിക്ക് വീട്ടിൽ തന്നെ പാരൻറ്റിങ് സെഷൻ വെക്കാവുന്ന വിധം മനോഹരമായ ഒരുപാട് പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ പീസ് റേഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന പാരൻറ്റിങ് രംഗത്തെ വളരെ ബൃഹത്തായ പദ്ധതി തന്നെയുണ്ട്. ഇതൊന്നും പക്ഷേ നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്നില്ല. ഈ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ പറയണം, ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ ആരിസ് ബിൻ സലീം നടത്തിയ നല്ല പ്രഭാഷണങ്ങളുണ്ട്. കുട്ടികളുടെ അഡോളസൻസ് അനുബന്ധ കാര്യങ്ങളിലൊക്കെ അങ്ങനത്തെ മേഖലകളിൽ ഡോക്ടർ ജൗഹർ മുനവറിനെ പോലത്തെ ആളുകൾ നടത്തിയ നല്ല പ്രഭാഷണങ്ങളുണ്ട്. ഞാൻ 2 വ്യക്തികളെ സാമ്പിളിന് വേണ്ടി എടുത്തതാണ്. പാരൻറ്റിങ് സെഷനുകൾ നിങ്ങളൊന്ന് യൂട്യൂബ് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ പീസ് റേഡിയോ പ്രോഗ്രാമുകൾ ശ്രദ്ധിച്ചാൽ ധാരാളം നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പം പീസ് റേഡിയോ പുതിയ ഒരു രംഗത്തേക്ക് കടക്കുകയാണ്. നേരത്തെ പ്രകാശതീരം എന്ന പേരിൽ ആദരണീയനായ സാദിഖ് മദീനി കുടുംബജീവിതത്തെക്കുറിച്ച്, ഇസ്ലാമിലെ കുടുംബജീവിതത്തെക്കുറിച്ച് സമഗ്രമായി അവതരിപ്പിച്ച 100 ക്ലാസ്സുകൾ പീസ് റേഡിയോ ലൈഫ് കോഴ്സിൻ്റെ മൊഡ്യൂളായിട്ട് വരാൻ പോവാണ്. ഓരോ ക്ലാസ് 20 ക്ലാസ്, അതിൻ്റെ 3 questions. അപ്പോൾ നമ്മൾ കുടുംബജീവിതം തന്നെ ഒന്ന് സമഗ്രമായി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വാപ്പാകണം എങ്ങനെ ആകണം, ഉമ്മ എങ്ങനെ ആകണം എന്നൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. കുറച്ച് സബറോടുകൂടെ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോകുന്നൊരു സ്വഭാവം നമുക്കുണ്ടാകണം. ഇനിയിപ്പം കുട്ടികൾക്ക് ഓരോ സമയത്തും കിട്ടേണ്ട ഗൈഡൻസ്, ഈ 2nd പീസ് റേഡിയോ അതിൻ്റെ ഈ മദ്രസ അവധിക്കാല കോഴ്സ് ആരംഭിക്കുകയാണ്. അപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് കുട്ടികളോട് അതിലെ ചില ക്ലാസ്സുകളിലൂടെ നമ്മൾ പറയാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവരെ അവരെടുത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ അഭിമുഖീകരിക്കുക എന്നവിടെ ആരിസ്മോലി പറഞ്ഞ ആ ഒരു കാര്യം പ്രായോഗികമായി നടക്കുകയാണ്. കുട്ടികൾക്ക് ഗെയിമാണ് കുട്ടികളുടെ പ്രശ്നമെങ്കിൽ പീസ് റേഡിയോ അതിൻ്റെ ഈ മദ്രസ വഴി ആക്ടിവിറ്റി വിൻഡോ വഴി ആ ഗെയിം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ യഥാർത്ഥത്തിൽ അവസരം കൊടുക്കുന്നുണ്ട്. ആ ഗെയിം ഒരിക്കലും തെറ്റായ വശത്തേക്ക് പോകുന്നില്ല. അപ്പോൾ വെള്ളം വെള്ളം സർവത്ര, തുള്ളു കുടിപ്പാനില്ലത്ര എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ആളുകളുടെ ഒരു ഒരു സാഹചര്യം എന്നുള്ളത് ഇവിടെ ഒന്ന് പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ പോയിൻ്റ് ഔട്ട് ചെയ്യണം. ഇനി ആരിസ്ക നമ്മൾ പോകേണ്ട ഒരു മേഖല, ആ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അകപ്പെട്ട കുറച്ച് കുട്ടികളുണ്ടല്ലോ, അകപ്പെട്ടുപോയ കുട്ടികളുണ്ട്. ഇപ്പോൾ ഈ ടീൻ സ്പേസ് വ്യാപകമായി നടന്നപ്പോൾ കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടി ടീൻ സ്പേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു സ്ലിപ്പ് എൻ്റെ കയ്യിൽ തന്നു. അതിൽ എഴുതിയതാണ്, അതിൽ വിശദമായ കുട്ടി എഴുതിയിട്ടുണ്ട്, ഇത്ര പേര് എഴുതിയിട്ടുണ്ട്, എൻ്റെ കന്യകത്വം അടക്കം നഷ്ടപ്പെട്ടു എന്നടക്കം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇവളെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന വ്യക്തി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ലഹരിയിൽ നിന്നൊരു ചെറിയ വ്യത്യാസത്തിലാണ് അവൾ രക്ഷപ്പെട്ട്. ഈ കയ്യിൽ കിട്ടിയത് ലഹരിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു, അവൾ ഉപയോഗിക്കാതെ രക്ഷപ്പെട്ടു. ആ ഞെട്ടലിൽ നിന്നാണ് അവൾ എന്ത് ചെയ്യുന്നത്, ടീൻ സ്പേസിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ അകപ്പെട്ട കുട്ടികളെ കൈകാര്യം ചെയ്യുന്നിടത്ത് വലിയ വീഴ്ചകൾ പൊതുവെ വരാറുണ്ട്, അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ്.
0: അതായത് നമ്മൾ എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം വെച്ചാൽ ഈ വ്യക്തി സന്നദ്ധനാവുക എന്നുള്ളതാണ്
1: ആദ്യത്തെ.
0: നമുക്കിപ്പോൾ രക്ഷിതാക്കൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇത് കാണുമ്പോൾ ഇവനെ എവിടെയെങ്കിലും ആക്കാന്ന്. അപ്പോൾ സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ തെളിവുകളോടുകൂടെ ഇത് പിടിക്കപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ തെറ്റ് സംഭവിച്ചു, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ശരിയാകാൻ തയ്യാറാണ് എന്ന് പറയുന്ന അവസ്ഥകളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ നിരീക്ഷിക്കണം, ഇങ്ങനെ വല്ല സംഭവങ്ങളുണ്ടോ എന്ന് സുഹൃത്തുക്കളോട്, നമ്മൾ അവർക്ക് അഭിമാനത്തിന് പ്രശ്നം വരാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. എപ്പോഴും നമ്മൾ അധ്യാപകന്മാരോട്, അധ്യാപകന്മാർക്ക് വലിയ പങ്കുണ്ട്, അവരോട് നമ്മൾ അവനെ ക്ലാസ്സിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്തോണോ അരസത ഉണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മളതിനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചാൽ പലപ്പോഴും അവർ നമ്മളെ അംഗീകരിക്കാൻ നിർബന്ധിതരാകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് അവരെ സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിഅഡിക്ഷൻ സെൻ്റർ ഉണ്ട്, ഇനി അതല്ലെങ്കിൽ അത് ബോധവൽക്കരിച്ചിട്ട് നമുക്കൊരു സമയം കൊടുക്കാം. ആ സമയം കൊണ്ട് അവർക്ക് അതിന് പിൻവാങ്ങാൻ സ്വയം പറ്റുന്നെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിഅഡിക്ഷൻ സെൻ്ററുകളിൽ നമ്മളിപ്പോൾ ചെയ്യണത് എന്താ വെച്ചാൽ, ചെയ്യുന്ന കാര്യം, ഒരാൾ ലഹരിയിൽ നിന്ന് മോചിതനാവുക എന്നത് ഒരു രോഗം മാറുന്നു എന്നുള്ളത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ അവൻ ഒരു ലഹരിയിലേക്ക് എത്തിപ്പെട്ട ജീവിത സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും അതുപോലെ നിലനിൽക്കുന്നു. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു സാധാരണഗതിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടൊരു ആൻറ്റിബയോട്ടിക് കഴിച്ചു, അത് മാറി, വീണ്ടും അതേ ഇൻഫെക്ഷൻ വരാവുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അയാൾ ഇപ്പോൾ രോഗമുക്തി നേടിയ ആളാണ്. പക്ഷേ അയാൾക്ക് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മൾ അവനൊരു ഒരു ലൈഫ് എന്നൊരു ക്രമീകരണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവൻ്റെ കോഴ്സ്, എന്ത് കോഴ്സിന് അവൻ പോകണം, പഠിക്കണം, അതിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകാൻ പറ്റില്ല. പാരൻസുമായുള്ള റിലേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നെങ്കിൽ അതൊരു കൗൺസിലൂടെ അവരെ ഒന്നിച്ചിരുത്തി അത് പരിഹരിച്ചു കൊടുക്കണം. അവൻ എന്തെങ്കിലും സാമ്പത്തികമായ പിന്നെ പ്രയാസങ്ങളിൽ പെട്ടുപോയിട്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിച്ച് നമ്മൾ പരിഹരിച്ചു കൊടുക്കണം. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകണം, അവൻ്റെ 5 നമസ്കാരം, അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ ഖുർആൻ പാരായണം, അവൻ്റെ ദീനിയായിട്ടുള്ള അടിസ്ഥാന ബോധം, ഇതെല്ലാം കൊടുത്ത് വളരെ സ്മൂത്തായ ഒരു ലൈഫിലേക്ക് അവനെ ഗൈഡ് ചെയ്ത് അതിൽ ലൈവായി നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് പരിഹാരം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ സാധാരണ ന്യൂ ഹോപ്പ് പോലുള്ള ഡിയഡിഷൻ സെൻ്ററിൽ ഉണ്ടായിരുന്നത്. അവരെ ഉള്ളിൽ തന്നെ പള്ളിയുണ്ട്, അവിടെ ഇമാമുണ്ട്, മനസ്സിലായി? അവിടെ മൂന്നേരം നാലര ക്ലാസ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ഇനി ഡോക്ടർ നോക്കിയിട്ട് ഇനി മെഡിസിൻ കൊടുക്കണ്ടേ, മെഡിസിൻ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ 10-21 ദിവസം അവരൊരു പുതിയ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യാണ്, ശീലിക്കണം. അത് പിന്നെ അതേപോലെ പുറത്തു പോയി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും ഒരു സ്മൂത്തായ
1: ജീവിതം ദിവസം പോലെ തന്നെ.
0: പിന്നെ സ്വാഭാവികമായിട്ട് പുറത്ത് എന്ത് ചെയ്യുക, അവർക്ക് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ നാട്ടിലെ ദീനി പ്രവർത്തകന്മാരായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ, അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുത്തി കൊടുത്തിട്ടോ, അല്ലെങ്കിൽ പാരൻസ് ആ കാര്യം ശ്രദ്ധിച്ചിട്ടോ അങ്ങനെ കൂടെ നിന്ന് കൊടുത്താൽ അങ്ങനെ റെഡി.
1: നോൺ മുസ്ലിംസ് അടക്കം മാറുന്നുണ്ടല്ലോ.
0: ഓ, ആർക്കാണെങ്കിലും നമുക്കത് കൊടുക്കാൻ പറ്റും. ഒരു അവർക്കൊരു ബോധമുണ്ടായി കഴിയുമ്പോൾ അവരനുസരിച്ച് എന്ത് ചെയ്യും, മാറ്റങ്ങൾക്ക് വിധേയമാകും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാൻ, ഒരു സംശയം തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിരീക്ഷിച്ച് കണ്ടുപിടിച്ച് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ.
1: ഓക്കെ, ചുരുക്കത്തിൽ നമ്മൾ വളരെ അപകടകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പോകുന്നത്. നൊന്തു പ്രസവിച്ച ഉമ്മയും അവനു വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച ഉപ്പയൊക്കെ മനസ്സിൽ കണ്ട സ്വപ്നങ്ങളെല്ലാം തകർത്ത് ഒരു ദിവസം പത്രത്തിലെ ചിത്രത്തിലോ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസിലെ വർത്തമാനങ്ങളിലോ അവൻ്റെ പേര് വരുന്ന അപമാനം മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം. ആ കുട്ടിയുടെ, നമ്മുടെ മകളുടെ, നമ്മുടെ മകൻ്റെ പരലോകം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ മുതുകെല്ലിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു പുതിയ തലമുറയിൽ, നമ്മുടെ അനന്തരഗാമികളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ, നമുക്ക് വേണ്ടി അള്ളാഹുവോട് സംസാരിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിച്ചത് അസ്ഥാനത്താകുമ്പോഴുണ്ടാകുന്ന നൊമ്പരമാണ് ഇതിലെ ഏറ്റവും പ്രധാന പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളുണ്ടാകും. ശരി, ഇത്തിരി സമയമെടുത്തിട്ടാണെങ്കിലും അത്തരം വിഷയങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാ ഈയൊരു സ്നേഹക്കൂട് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇനിയും മറുപടി പറയും. ഈ എപ്പിസോഡ് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ചിലപ്പോൾ വളരെ സമർത്ഥമായി ഇത് പ്രതിരോധിച്ചതിൻ്റെ നല്ല ഉദാഹരണങ്ങളുണ്ടാകും, ചില പാരൻസിന് നല്ല സജഷൻസ് പറയാനുണ്ടാകും. ആ സജഷൻസ് നിങ്ങൾ പറഞ്ഞോളൂ, നമുക്കത് ക്രോഡീകരിച്ച് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാം. പ്രായോഗികമായി നമ്മൾ കണ്ടെത്തിയ വഴികൾ വേറൊരാൾ സ്വീകരിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ കെണികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ പുണ്യം നമുക്ക് നേടാൻ കഴിയും എന്ന ഒരു സന്തോഷവും കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർ എപ്പിസോഡുകളിൽ വീണ്ടും കാണാനും ചർച്ചകളിൽ പങ്കെടുക്കാനും സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ അതിനനുസൃതമായി വിശാലമാകാനുമുള്ള പ്രാർത്ഥന നിങ്ങളിൽ നിന്നുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ഹാരിസ് ബിൻ സലീമും താജുദ്ദീൻ സലാഹിയുമാണ് നമ്മുടെ കൂടെ ചേർന്നത്.
3: ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനമെന്ന് കരുതപ്പെടേണ്ടുന്ന ഒരുപാട് പ്രമാണബദ്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന മേഖലയാണ് അൽ ഉസൂൽ. ഇന്ന് അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൽ സലഫുകൾ ഹദീസുകളെ ആദരിച്ച വിധം എന്ന വിഷയത്തിലുള്ള അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരത്തിനാണ് നാം കാതോർക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. പ്രേമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും താബിഈകളും അവരടങ്ങുന്ന സലഫുകൾ ഉൾക്കൊള്ളുന്ന ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ആളുകൾ പ്രവാചകൻ്റെ ഹദീസുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ചില രൂപങ്ങളെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതിനോടുള്ള ആദരവ്, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് പ്രവാചകൻ്റെ ഹദീസുകളോടുള്ള സ്നേഹം. ആ ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അഗൈതവുമായ സ്നേഹാദരവിൻ്റെ മറ്റൊരു നാമമാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആദരിച്ച് ബഹുമാനിച്ച് സർവവിധ ബഹുമാന ആദരവുകളോടും കൂടിയാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തുകളെ സ്വീകരിച്ചിട്ടുള്ളത്, അതിനെ സമീപിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തിൻ്റെ കൂടെ ഒരു മനുഷ്യൻ്റെ വാക്കിനെയും അവർ മുന്തിച്ചിട്ടില്ല. അത് എത്ര വലിയ ആളായിരുന്നാലും എത്ര വലിയ സ്ഥാനമലങ്കരിക്കുന്നവരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അവർക്ക് കിട്ടിയാൽ, അവർ അറിഞ്ഞാൽ, ആ ഹദീസിനെയാണ് അവർ മുറുകെ പിടിക്കുക. അതിനെതിരായി ആരൊക്കെ എന്തൊക്കെ വാക്കുകളും ഫത്വകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയാലും സർവ ആദരവുകളോടും കൂടി ആ അഭിപ്രായത്തെ മാറ്റി നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിക്കുക എന്നതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ രീതി. ഇത് യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള കൂറിൻ്റെ ഭാഗമാണ്, തൻ്റെ രണ്ടാം ഷഹാദത്തിനോടുള്ള അടങ്ങാത്ത മഹബത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്തിക്കുക മാത്രമല്ല, ആ ഹദീസ് പഠിക്കുമ്പോൾ, ആ ഹദീസ് പറഞ്ഞുകൊടുക്കുമ്പോൾ, ആ ഹദീസ് മറ്റൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ, ചോദിക്കുമ്പോൾ എല്ലാം വളരെ അതബോടുകൂടി മര്യാദയോടുകൂടിയുള്ള പെരുമാറ്റം നമ്മുടെ മുൻഗാമികളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് ഇന്ന് പഠിക്കാം. ആമസ് ലറാർ ബിൻ മുറ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിക്കൊണ്ട് കാണാം. അദ്ദേഹം പറഞ്ഞു, കാനു يكرهون ان يحدثوا عن رسول الله صلى الله عليه وسلم وهم على غير وضوء. നമ്മുടെ മുൻഗാമികളായ ആളുകൾ, സലഫുസ് സാലിഹുകളായ മുഹദ്ദിസുകൾ, പണ്ഡിതന്മാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് പറയുന്നതിനെ വെറുത്തിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നില്ല, വളവോടു കൂടിയല്ലാതെ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുമ്പോഴും അത് പഠിപ്പിക്കുമ്പോഴും വളു ചെയ്തുകൊണ്ട് അംഗശുദ്ധി വരുത്തിക്കൊണ്ട് പൂർണ്ണമായ ശുദ്ധിയോടുകൂടിയാണ് അവർ ഹദീസുകൾ പഠിപ്പിച്ചിരുന്നത്, ഹദീസുകൾ റിവായത്ത് ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണിത്. ആമസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സലഫുകളിൽപ്പെട്ട മഹാപണ്ഡിതനാണ്, ഹദീസിൻ്റെ റാവിമാരിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇമാം ഇബിൻ അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ ജാമിഉ ബയാനിൽ ഇൽമിൽ രണ്ടാം വാള്യം 199-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി ഇപ്രകാരമാണ്: വഖാന അൽഅമശ് ഇദാ അറാദ അൻ യുഹദ്ദിസ് വഹു അലാ ഗൈരി വളുഇൻ തയമ്മം. അമശിന് ഒരു ഹദീസ് പറയേണ്ടി വന്നു, അങ്ങനെ അദ്ദേഹം അതിന് ആഗ്രഹിച്ചാൽ, ഒരുപക്ഷെ അദ്ദേഹം വളു അല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ തയമ്മം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം അത് ഹദീസ് പഠിപ്പിച്ചിരുന്നത്, പറഞ്ഞിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ശുദ്ധിയോടുകൂടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ മുൻഗാമികൾ ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. എന്താണിതിന് കാരണം? പ്രവാചകൻ്റെ തിരുവചനങ്ങളോടുള്ള മനസ്സിൻ്റെ സ്നേഹവും അവർക്ക് ആ ഹദീസുകളോടുള്ള അടങ്ങാത്ത മഹബ്ബത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ വാചകവും ഇബ്നു അബ്ദുൽ ബറ തന്നെ ജാമിഉ ഇൽമിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, لقد كان يستحب ان لا تقرا الحديث التي عن رسول الله صلى الله عليه وسلم الا على طهور. النبي صلى الله عليه وسلم يوده حديثുകൾ അത് ശുദ്ധിയോടുകൂടിയല്ലാതെ നീ പാരായണം ചെയ്യരുത്, നീ അതിനൊരിക്കലും വായിക്കുക പോലും ചെയ്യരുത് എന്നത് ഒരു മുസ്തഹബായ ഒരു പുണ്യകരമായ കാര്യമായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറയുന്നത് മാത്രമല്ല, അത് വായിക്കുമ്പോൾ പോലും ശുദ്ധിയുണ്ടാവുക എന്നത് ഒരു പുണ്യകരമായ കാര്യമാണ്. റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തിൻ്റെ, പ്രവാചകൻ്റെ തിരുവചനങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ ഭാഗമാണത്. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ വിരിപ്പിൽ അദ്ദേഹം കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യം വന്നു. അദ്ദേഹം തൻ്റെ കൂടെയുള്ള, തൻ്റെ ചുറ്റിലും നിൽക്കുന്ന വ്യക്തികളോട് പറഞ്ഞു, അജിലിസൂനി അജിലിസൂനി, നിങ്ങൾ എന്നെ പിടിച്ചിരുത്തുക, കാരണം ഫഇന്നി അക്റഹ് അൻ ഉഹദ്ദിസ ഹദീസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അന മുൽതജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കിടന്നുകൊണ്ട് പറയുക എന്നതിനെ ഞാൻ വെറുക്കുന്നു. നോക്കുക, രോഗിയായി ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടപ്പിലായ, ശയ്യാവലംബിയായി ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ ഹദീസുകളോടുമുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ഭാഗമായി പ്രവാചകൻ്റെ ഹദീസുകൾ കിടന്നുകൊണ്ട് പറയുക എന്നത് ഒരു അപമര്യാദയായി പോകുമോ, ഒരു അദബുകേടായി മാറുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് തന്നെ പിടിച്ചിരുത്തുവാൻ വേണ്ടി പറയുന്ന സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, എത്ര മഹനീയമായ സുന്ദരമായ ചരിത്ര സംഭവങ്ങൾ ഈ വിഷയത്തിൽ സലഫുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇമാം റാം ഹുർമുസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം പണ്ഡിതന്മാർ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നൊരു വാചകം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഖാൻ അക്സറുഹും യതതഹറൂൻ ഇൻദമ യതസദ്ദറൂൻ അൽതഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കുവാൻ വേണ്ടി, പ്രവാചകൻ്റെ ഹദീസുകൾ വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിൽ അവരുടെ വസ്ത്രം അവർ ശുദ്ധിയാക്കും. ശുദ്ധിയാക്കുക മാത്രമല്ല, നല്ല വസ്ത്രം ധരിക്കും. ഫയൽ ബസുൽ ആലിം അഹ്സന സിയാബ, ഏറ്റവും നല്ല വസ്ത്രമാണ് അവർ ധരിക്കുക. വൈതവല്ല വുളു അലി സ്വലാത്ത്, നമസ്കാരത്തിന് വുളു ചെയ്തതുപോലെ അവർ വുളു ചെയ്യും. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലിയുടെ ഒരു ഉദ്ധരണി അദ്ദേഹം കൊടുക്കുകയാണ്, ഇദ ഹദ്ദസ്ത അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ ഫസ്ദഹിർ, നീ പ്രവാചകനിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിക്കുകയാണെങ്കിൽ നീ അതിനുവേണ്ടി ഒരുങ്ങി, ഒരു അലങ്കാരം പുറത്തു കാണിച്ചുകൊണ്ട്, ഒരു മുന്നൊരുക്കം നടത്തിക്കൊണ്ട് നീ അത് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ എല്ലാവരും, നമ്മുടെ മുൻഗാമികളെല്ലാവരും, സലഫുകളിൽപ്പെട്ട ആളുകൾ പ്രവാചകൻ്റെ ഹദീസ് വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടും കൂടിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, ഇദ അറാദ അയ്യ ഖുറുജ യുഹദ്ദിസു, ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി, ഹദീസ് പറയാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ, തവല്ല, അദ്ദേഹം വുളു ചെയ്യും. ഉലുഅഹുലിസ്വല, നമസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണോ വുളു ചെയ്യുന്നത് അതുപോലെ വുളു ചെയ്യും. വലബിസ അഹ്സന സിയാബി, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും. വലബിസ ഖലൻസുവ, തലപ്പാവ് ധരിക്കും. വമശത്ത ലഹിയത്തഹു, താടിയൊക്കെ ചീകി ഒതുക്കി, വാർന്ന് ചീകി ഒതുക്കി, നല്ല സൗന്ദര്യത്തോടുകൂടി, നല്ല വൃത്തിയോടുകൂടി ഒരുങ്ങി തയ്യാറായി, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ഇമാം മാലിക് വീട്ടിൽ നിന്നിറങ്ങുക. ആ സന്ദർഭത്തിൽ ഇങ്ങനെ റസൂലുള്ളാഹിൻ്റെ ഹദീസുകൾ പഠിപ്പിക്കാൻ ഇത്രമാത്രം വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ കാരണം? അദ്ദേഹം കൊടുത്ത മറുപടി, ഉഖിറു ഹദീസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നാണ്. ആ പ്രവാചകൻ്റെ ഹദീസുകളോടുള്ള ആദരവിൻ്റെ ഭാഗമാണ് ആ ഹദീസുകൾ പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ വൃത്തിയുള്ള, നല്ല, സുഗന്ധപൂശിയ, പൂർണ്ണമായ വസ്ത്രം ധരിച്ച രീതിയിലാവുക എന്നത് അത് ഇമാം മാലിക്കിൻ്റെ ഒരു പതിവായിരുന്നു എന്നതും ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ്റെ ഹദീസുകളെ അവർ ആദരിച്ച് ബഹുമാനിച്ച് ആ രീതിയിലായിരുന്നു അവർ ഉണ്ടായിട്ടുള്ളത്. അങ്ങാടികളിലൂടെ നടക്കുമ്പോൾ, അതല്ലെങ്കിൽ വഴികളിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവർ പറയാറുണ്ടായിരുന്നില്ല. അതിൻ്റേതായ സദസ്സുകളിൽ വച്ച് ആ പ്രവാചകൻ്റെ ഹദീസുകളോടുള്ള സർവവിധ ആദരവുകളും മുന്നിൽ വച്ചുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വീകരിച്ചിരുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ പഠിച്ച പാഠം. ഇതിൽ നമുക്കും ചില പാഠങ്ങളൊക്കെയുണ്ട്. പ്രവാചകൻ്റെ ഹദീസുകൾ കേൾക്കുമ്പോൾ ആ ഹദീസുകളോടുള്ള ഒരു സ്നേഹവും ഒരു ആദരവും ഒരു ബഹുമാനവും നമ്മുടെ മനസ്സിൽ മുളവൊട്ടേണ്ടതുണ്ട്. ആ ഹദീസുകൾക്ക് മുമ്പിൽ വിനയാന്യതരാവുകയും അതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കീഴൊതുങ്ങുകയും ചെയ്യുക എന്നത് ഹദീസുകളോടുള്ള ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമാണ്. അത് പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് എന്നുകൂടി നാം തിരിച്ചറിയുക. ഇൻഷാ അല്ലാ, അങ്ങനെയുള്ള ഒരു ആദരവിൻ്റെ മനസ്സോടുകൂടി പ്രവാചകൻ്റെ ഹദീസുകൾ നാം സ്വീകരിക്കുക. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ സലഫുകൾ ഹദീസുകളെ ആദരിച്ച വിധം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. ഇൻഷാല്ല നമുക്ക് മധുരം ഖുർആനിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അബൂബക്കർ അശാത്രിയുടെ ഖിറാഅത്താണ് നമ്മൾ ശ്രവിച്ചത്. പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം പ്രസിദ്ധനായ കാരി ആണ് അദ്ദേഹം. മാത്രമല്ല സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഹിഫ്ള് അദ്ദേഹം പൂർത്തിയാക്കി. പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ്, അതേപോലെ തന്നെ ഖിറാഅത്ത്, ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം അദ്ദേഹം നടത്തി. ഇന്ന് നമ്മൾ ഓതിക്കേട്ടിട്ടുള്ള ആയത്ത് സൂറ റൂമിലെ 30-31 ആയത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ,
1: ആകയാൽ ശുദ്ധമനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ ഈ മതത്തിലേക്ക് ചൊവ്വാക്കി നിർത്തുക. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിന്റെ ആ പ്രകൃതി മതം, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് മാറ്റമേയില്ല. അതത്രേ വക്രതയില്ലാതെ ശരിയായി നിലകൊള്ളുന്ന മതം. എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല. അവങ്കലേക്ക് അഥവാ അള്ളാഹുവിങ്കലേക്ക് മനസ്സുമടങ്ങിയവരായ നിലയിൽ അവനെ സൂക്ഷിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ. നിങ്ങൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്യരുത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു ഈ വിശദീകരിച്ചിട്ടുള്ള ഈ രണ്ട് ആയത്തുകളുടെ മായന നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കണം. അതിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്, മനുഷ്യരെ അള്ളാഹു പടച്ചിട്ടുള്ളത് ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ്. ഫഖിം വജ്ഹക ലിദ്ദീന ഹനീഫ ഫിത്റത അല്ലാഹില്ലതി ഫതറന്നാസ അലൈഹ. ശുദ്ധമനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ മതത്തിലേക്ക് ചൊവ്വാക്കി നിർത്തുക. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിൻ്റെ ആ പ്രകൃതിയാണ് ആ ഒരു ദീനെന്നു പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പരിതസ്ഥിതികളുടെ പ്രേരണയും വിഘാതവുമില്ലെങ്കിൽ, മനുഷ്യൻ അവൻ്റെ സാക്ഷാൽ പ്രകൃതിയിൽ തന്നെ വളരുകയാണെങ്കിൽ, ലോകസൃഷ്ടാവിനെക്കുറിച്ചുള്ള ബോധത്തിലും അവൻ്റെ തൗഹീദിലും അധിഷ്ഠിതമായ സത്യവിശ്വാസം അവനുണ്ടാകാതിരിക്കുകയില്ല. മാത്രമല്ല, ഒരു മനുഷ്യൻ അവന് ബാഹ്യപ്രേരണകളില്ലെങ്കിൽ അവനെങ്ങനെയാണ് ജീവിക്കുക? ധാർമ്മിക മൂല്യങ്ങളോട് ഇണങ്ങുന്ന പ്രേരണകളായിരിക്കും അവനിലുണ്ടാവുക. അവൻ്റെ ബുദ്ധി തേടുന്നത് അതായിരിക്കും, അവൻ നന്മയായി കാണുന്നതും അതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുകയാണ്, യാതൊരു വക്രതയും കൂടാതെ ശുദ്ധ മനസ്സോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് എത്തേണ്ടുന്ന മതം അത് ഇസ്ലാം മാത്രമാണ് എന്നൊരു കാര്യമാണ്. ഇവിടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു ഹദീസുണ്ട്. എന്താണത്? മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ഏതു കുട്ടിയും ശുദ്ധ പ്രകൃതിയോടുകൂടിയല്ലാതെ ജനിക്കുന്നില്ല. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാണിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസി, അല്ലെങ്കിൽ അഗ്നി ആരാധകനാക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അർത്ഥവത്തായ ഒരു വാചകം അതിനോട് ചേർത്ത് വെക്കുകയാണ്. എന്താണത്? മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ കാതുമുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞ ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് തെളിവായി നമ്മളിന്ന് ഓതിക്കേട്ട ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ എന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗം ഓതി കേൾപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ ഹൃദ്യമായൊരു കാര്യമെന്ന് പറയുന്നത്, ഒരാളുടെയും ബാഹ്യമായ ഇടപെടലുകളില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവൻ ഇസ്ലാമായിട്ടാണ് വളരുക, മുസ്ലിമായിട്ടാണ് വളരുക എന്നൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാതാപിതാക്കൾ അല്ലെങ്കിൽ ബാഹ്യമായ പ്രേരണകളാണ് ഒരു മനുഷ്യനെ വിഗ്രഹാരാധകനിലേക്ക് അതല്ലെങ്കിൽ അഗ്നി ആരാധകനിലേക്ക് കൊണ്ടുപോകുന്നത് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനഹു തആല ഇവിടെ ആ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റമേയില്ല എന്ന വാക്യം വളരെ ഗൗരവമായൊരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു ഓരോ വസ്തുവിനും അതതിൻ്റെ സൃഷ്ടിയിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതിക്ക് മാറ്റം വരുന്നതല്ല, അഥവാ ഓരോന്നും അവൻ ഉദ്ദേശിച്ചതും നിർണയിച്ചതുമായ സ്വഭാവത്തോടുകൂടി തന്നെ നിലകൊള്ളും. അതിൽ മാറ്റിത്തിരുത്തലുകൾ ചെയ്യാൻ ആർക്കും സാധ്യമല്ല, അത് മാറ്റം ചെയ്യപ്പെടാൻ പറ്റുകയുമില്ല എന്ന ഒരു കാര്യം അള്ളാഹു സുബഹാനഹു തആല ഇവിടെ വ്യക്തമാക്കുകയാണ്. ചുരുക്കത്തിൽ, മനുഷ്യപ്രകൃതിക്കനുയോജ്യമായ ഏകമതമാണ് അള്ളാഹു അവന് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മതം വിട്ട് മറ്റേത് മതവും ആ പ്രകൃതിക്ക് യോജിച്ചതായിരിക്കുകയില്ല. അപ്പോൾ ഉദാഹരണത്തിന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാരാധന നടത്തുന്ന ആളുകൾ, കല്ലിനെ ആരാധിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ പിന്നെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇതൊന്നും ഈ ഒരു ഇസ്ലാം നിഷ്കർഷിച്ചതല്ല, അത് അവൻ്റെ പ്രകൃതിക്ക് ചേർന്നതല്ല, മനുഷ്യപ്രകൃതിക്ക് യോജിച്ചതല്ല എന്ന ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വിശദാംശങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ തഫ്സീറുകളിലേക്ക് നിങ്ങൾ പോകണം എന്നതു മാത്രമാണ് ശ്രോതാക്കളോട് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്.
1: മാഷാഅല്ലാ, മനോഹരമായ ഒരു വിശദീകരണമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ വചനം കേട്ടുകൊണ്ട് തുടങ്ങുന്ന ഒരു ഏറ്റവും ഹൃദ്യമായ രീതിയിൽ അതിനെപ്പറ്റി പഠിക്കാനും അതിൻ്റെ വിശദീകരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു മോർണിംഗ് വൈബ്സിന് കൂടി നമ്മൾ പരിസമാപ്തി കുറിക്കുകയാണ്. ഇൻഷാല്ലാ വീണ്ടും ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ വിവിധമായ ആങ്കർമാർ നിങ്ങളുടെ കൂടെ ചേരും. ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് മറ്റൊരു പ്രോഗ്രാമിൽ ഒരുമിച്ചിരിക്കാം എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മളിനി മധുരം ഖുർആൻ കേൾക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ സൂറത്തുൻ നഹലിലെ 97 വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത്. മധുരം ഖുർആൻ കേൾക്കാം.
5: أعوذ بالله من الشيطان الرجيم.

0: ഖലീഫ മുഹമ്മദ് അത്തുനൈജി അവരുടെ പാരായണമാണ് നമ്മളിപ്പോൾ മധുരം ഖുർആനിലൂടെ കേട്ടിട്ടുള്ളത്. സൂറത്തുൻ നഹലിലെ 97-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. ആണാവട്ടെ പെണ്ണാവട്ടെ, ആരെങ്കിലും താൻ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അവനെ തീർച്ചയായും നല്ല വിശിഷ്ടമായ ഒരു ജീവിതം ജീവിപ്പിക്കുന്നതാണ്.
1: അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം അവർക്ക് തീർച്ചയായും നാം നൽകുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ഒരു ഓഫറാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മോട് പറയുന്നത്. ഇതിൻ്റെ തുടക്കം വളരെയധികം പ്രസക്തമാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. അതായത് ഒരു ജെൻഡർ ഇനീക്വാലിറ്റി, അതിൽ നിന്നൊരു ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. ആണാവട്ടെ പെണ്ണാവട്ടെ എന്നാണ് പറയുന്നത്. അതായത് ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും പിന്നെ അതിന് ലഭിക്കുന്ന പ്രതിഫലം ഒന്നായിരിക്കും എന്നാണ് ആയത്തിൻ്റെ തുടക്കം സൂചിപ്പിക്കുന്നത്.
0: ഈ പല മതത്തിൻ്റെ നിയമങ്ങളിലും പല മതങ്ങളുടെ നിയമങ്ങളിലും ആണിനെ പ്രത്യേകം പരിഗണിക്കുകയും പെണ്ണിനെ പ്രത്യേകം അവഗണിക്കുകയും ചെയ്യുകയാണ് എന്നൊരവസ്ഥ ഉണ്ട്. പക്ഷേ ഇസ്ലാമിലൊരിക്കലും ആരാധനയുടെ വിഷയത്തിൽ അങ്ങനെ ആണും പെണ്ണും രണ്ട് തട്ടിലല്ല. ആണിനെ വളരെ മികച്ചതായി കാണിക്കാൻ ശ്രമിക്കുന്ന, പെണ്ണിനെ അധമയായി കാണിക്കാൻ ശ്രമിക്കുന്ന പല മതഗ്രന്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ പല മതാചാരങ്ങളുണ്ട്. പക്ഷെ ഇസ്ലാം ഒരിക്കലും അതിൽ പെടൂല, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ ആണും പെണ്ണും തുല്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ പറയും അല്ല, ആണും പെണ്ണും ഒരുപോലെ അല്ലല്ലോ, വ്യത്യാസമുണ്ട്. ലൈസ സക്കറു കൽ ഉൻസ, ആണും പെണ്ണും ഒരുപോലെയല്ല, അവരുടെ ശരീരപ്രകൃതി, മാനസികാവസ്ഥകൾ, ചിന്തകൾ ഒക്കെ വ്യത്യാസമുണ്ടാവും. പക്ഷേ ആണും പെണ്ണും നന്മ ചെയ്താൽ
1: അതിനുള്ള പ്രതിഫലം ഒരേ പരിഗണനയാണ് നൽകുന്നത്. പക്ഷേ ഈ ഒരു പിന്നെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമാണ്. യഥാർത്ഥത്തിൽ സ്ത്രീക്ക് പരിഗണനയാണ് ഇസ്ലാം നൽകുന്നത്, അവഗണനയല്ല.

0: ശരിക്കും ആലോചിച്ച് നോക്കുക, ഒരു നല്ല ഒരു സുഖജീവിതത്തിന് വേണ്ടിയാണ് പല ആളുകളും അധാർമികതയുടെ വഴി തിരഞ്ഞെടുക്കുന്നത്.
1: യെസ്,
0: ഒരു ലഹരി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് വിനോദയാത്ര നടത്തി അവിടെ അശ്ലീലങ്ങൾക്ക് അധാർമികതകൾക്കൊക്കെ സമയം കൊടുക്കുന്നത്, അങ്ങനത്തെ ചിന്തകൾക്ക് വേണ്ടി പോകുന്നത്, ഒന്ന് ഒന്ന് ഇവിടുന്ന് ഒന്ന് ഫ്രഷ് ആവട്ടെ, ഒന്ന് ഫ്രീ ആവട്ടെ എന്ന് പറഞ്ഞു പോയി തോന്നിയാസങ്ങളിൽ ഇടപെടണമൊക്കെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ്. പക്ഷെ ആ നല്ല ജീവിതം അങ്ങനത്തെ ആളുകൾക്കല്ല കിട്ടുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് കിട്ടുക എന്നാണ്.
1: അതിൽ തന്നെ പ്രത്യേക ഒരു പോയിന്റ്, സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കണമെന്ന്. സൽക്കർമ്മം പ്രവർത്തിച്ചാൽ മാത്രം പോരാ, സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആണോ പെണ്ണോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
2: സ്റ്റാർ ക്വസ്റ്റ്, നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നബിചരിത്രം, യുദ്ധാനുമതി. നബിചരിത്രം വിശദീകരിച്ചുകൊണ്ട് മുർഷിദ് ഒട്ടുമലാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
5: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരുമായി കൊണ്ട് ഒരു കരാറിലേർപ്പെടുകയാണ്. ആ കരാർ പിന്നീട് അവർ യാതൊരു വിധത്തിലുമുള്ള വില കൽപ്പിക്കാതെ അത് തള്ളിക്കളഞ്ഞ ചരിത്രം, അതിൻ്റെ ഒരു ചെറിയ സൂചന നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ആ മദീനയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളായി അഭിനയിക്കുകയും പരോക്ഷമായിക്കൊണ്ട് ശത്രുക്കൾക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകിയിരുന്ന ഒരു വിഭാഗമുണ്ട്. അവരെയാണ് നമ്മൾ മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. മുനാഫിക്കുകളുടെ നേതാവായിക്കൊണ്ട് അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് അസ്സുലൂൽ എന്ന് പറയുന്ന വ്യക്തിയാണ് മദീനയിൽ പ്രധാനമായിക്കൊണ്ട് ഉണ്ടായിരുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ മുനാഫിക്കുകൾ രൂപപ്പെടാനുള്ള ഒരു കാരണമുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന സമയത്ത് മദീനയിൽ ഏറെ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂൽ എന്ന് പറയുന്ന വ്യക്തി. പ്രത്യേകിച്ച് അദ്ദേഹത്തെ രാജാവാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ നേതാവാക്കുവാൻ വേണ്ടി മദീനക്കാർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനം അവിടെ ഉണ്ടാകുന്നത്. ഇത് അയാളെ വല്ലാത്ത രീതിയിൽ നിരാശപ്പെടുത്തി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമാണ് അവിടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ഈ ഒരു വികാരം, അതേപോലെ തന്നെ ഈ ഒരു പക അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഒറ്റപ്പെടുമോ എന്നുള്ളൊരു വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ തന്നെ ഖുറൈശികളിൽ നിന്ന് നിരന്തരമായിക്കൊണ്ടുള്ള കത്തുകൾ ഈ അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സുലൂലിന് കിട്ടിയിരുന്നു. ആ കത്തിൻ്റെ പ്രധാന ആമുഖം എന്നുള്ളത്, നിങ്ങൾ ഈ മുഹമ്മദിനെയും കൂട്ടരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളെ ഞങ്ങൾ അക്രമിക്കുകയും അഥവാ മദീന ഞങ്ങൾ അക്രമിക്കുകയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ ബന്ദികളാക്കുകയും അടിമകളാക്കുകയും ചെയ്യുമെന്ന് ഖുറൈശികൾ നിരന്തരം ഭീഷണിപ്പെടുത്തി. ഈ ഒരു ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സുലൂൽ പ്രവാചകർക്കെതിരെ ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നൊരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ ഭീഷണിക്ക് വഴങ്ങിയതുകൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് അതിനു മുൻപ് തന്നെ അവിടുത്തെ മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്തണമെന്ന ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളും ഇയാളുടെ കൂട്ടാളികളും എല്ലാ നിലക്കുമുള്ള യുദ്ധത്തിന് സജ്ജീകരിച്ച സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ്? നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? നിങ്ങളുടെ സഹോദരങ്ങളോടും സഹോദരങ്ങളുടെ കുട്ടികളോടുമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുകൊണ്ടും മുനാഫിക്കുകൾ മദീനയിൽ ചുറ്റി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്താണ് മദീനയിൽ നിന്ന് സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള സ്വഹാബി, മദീനയിലെ ഒരു ഗോത്രത്തിൻ്റെ നേതാവാണ് ഇദ്ദേഹം. സഅദ് ഇബ്നു മുആദ് ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പോകുന്നുണ്ട്. ഇദ്ദേഹം ഉമയ്യത്ത് ഇബ്നു ഖൽഫിൻ്റെ

0: സഹകരണത്തിലായിരുന്നു അദ്ദേഹം ഉംറ ചെയ്യുന്നത്. ഈ സമയത്ത് അബൂ ജഹൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, ഇവിടുത്തെ ജനങ്ങളെ നിങ്ങൾ മദീനയിൽ അഭയം നൽകിക്കൊണ്ട് താങ്കൾ ഇവിടെ വന്ന് ഉംറ ചെയ്യുന്നല്ലേ. യഥാർത്ഥത്തിൽ ഉമയ്യത്തുബിൻ ഖൽഫ് നിൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നിൻ്റെ ഞാൻ പ്രയാസപ്പെടുത്തിയേനെ, അല്ലെങ്കിൽ നിൻ്റെ ഞാൻ ആക്രമിച്ചേനെ എന്ന് അബൂ ജഹൽ പറഞ്ഞപ്പോൾ സഅദുബിന് മുആദ് തിരിച്ചടിക്കുകയാണ്, നിങ്ങൾ എന്നെ ആക്രമിക്കുകയാണെങ്കിൽ നിൻ്റെയും നിൻ്റെ കച്ചവട സംഘത്തെയും ഞങ്ങൾ മദീനയിൽ തടയുമെന്ന് സഅദുബിന് മുആദ് ആ ഭീഷണിപ്പെടുത്തുന്ന രംഗവും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭീഷണിപ്പെടുത്തുന്നത് നിമിഷം മുതൽ ബദറിലേക്കെത്തുന്ന ആ ഒരു നീണ്ടൊരു കാലഘട്ടം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ഏറ്റവും സുദൃഢമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അവസരമായിരുന്നു ഖുറൈശികളുടെ കച്ചവട വസ്തുക്കളെ കണ്ണുവെക്കുക എന്നുള്ളത്. കാരണം മക്കയിൽ നിന്ന് സിറിയയിലേക്കുള്ള ഒരു പാത, ആ ഒരു പാത ഖുറൈശികൾക്ക് പരമ്പരാഗതമായിക്കൊണ്ട് തന്നെ നിർഭയത്വമുള്ളൊരു വഴിയായിരുന്നു. എന്നാൽ ഈ ഒരു സംഘട്ടനത്തിന് ശേഷം, അഥവാ പ്രവാചകർക്കും അനുയായികൾക്കും മർദ്ദനമേറ്റതിന് ശേഷം, ഈ വഴികൾ അത്ര സുഖകരമാക്കുവാൻ ഇവർ ഉദ്ദേശിച്ചില്ല, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഉദ്ദേശിച്ചിട്ടില്ല. ആ വഴികളിൽ തടസ്സം സൃഷ്ടിക്കുവാനും അവരുടെ കച്ചവട വസ്തുക്കളെ സ്വന്തം മുഖനീമത്താക്കി എടുക്കുവാനും മുസ്ലിങ്ങൾ ആഗ്രഹിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുമതിയോടുകൂടിയും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വഹിയുടെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു നിമിഷം മുതലാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും അനുയായികളും ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായപ്പോൾ തന്നെ പ്രവാചകൻക്ക് ഒരു നിലക്കും സുരക്ഷിതമായിരുന്നില്ല. ഏത് നിമിഷവും ഖുറൈശികൾ ആക്രമിക്കും, അല്ലെങ്കിൽ ഖുറൈശികളുടെ സഹായത്തോടുകൂടി ജൂതന്മാരാകാം, അല്ലെങ്കിൽ മുനാഫിക്കുകളാകാം. ഈ രീതിയിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന ഘട്ടമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ കാരണം ഏത് സമയത്ത് ശത്രുക്കളുടെ അക്രമം ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. ആ സമയത്താണ് സഅദ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരുന്നത്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ചോദിച്ചു, എന്താണ് സഅദ് ഈ ഒരു സമയത്ത്? സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ, എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. കാരണം പ്രവാചകനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട്, ഒരു സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ പ്രവാചകനെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറയണം. ആ നിമിഷം മുതൽ പിന്നീട് കുറേ കാലം സഅദ് റളിയല്ലാഹു അൻഹു കാവൽ നിന്നിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലങ്ങളിൽ കഴിച്ചു കൂട്ടിയത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കുന്നുണ്ട്, വല്ലാഹു യഅസിമുക മിനന്നാസി, ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിച്ചിട്ടുണ്ട് പ്രവാചകരെ, ഇന്നല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരിൻ, കാഫിരിങ്ങളായിട്ടുള്ള സമുദായത്തെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കി. അഥവാ ഈ ആയത്തിൻ്റെ പ്രത്യക്ഷമായിക്കൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് പോലെ ജനങ്ങളുടെ അക്രമങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല, അഥവാ ജനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇതോടുകൂടി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ എനിക്ക് കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല, അള്ളാഹുവിൻ്റെ കാവൽ എനിക്കുണ്ടാകും, അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. അങ്ങനെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രീതിയിൽ തങ്ങളുടെ വീട്ടുകളിൽ കഴിച്ചുകൂടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി കിട്ടുകയാണ്. നീണ്ട കാലഘട്ടങ്ങളിൽ, മക്ക കാലഘട്ടങ്ങളിൽ ശത്രുക്കളുടെ പീഡനം സഹിച്ചുകൊണ്ട്, ഖുറൈശികളുടെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിച്ചു കൂടിയപ്പോഴൊക്കെയും മുസ്ലിങ്ങൾക്ക് ഒരു യുദ്ധത്തിനുള്ള, ഒരു സംഘട്ടനത്തിനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ചരിത്ര സംഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വലിയൊരു പാഠമുണ്ട്. ഒരിക്കലും ശക്തിയില്ലാതെ, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ആയുധബലമില്ലാതെ ശത്രുവിനെ എതിരിടുന്നത് ആത്മഹത്യാപരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അത്രയും ന്യൂനപക്ഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും മക്കയിലുണ്ടായിരുന്നത്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ഒരു അടിത്തറ പാകിയപ്പോൾ, അതേപോലെ തന്നെ ഒരു യുദ്ധത്തിനുള്ള ഒരു ശക്തി പ്രാപിച്ചപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല യുദ്ധത്തിനുള്ള അനുമതി അവിടെ നൽകുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഉദിന ലില്ലദീന യുഖാതലൂന, യുദ്ധത്തിന് ഇരയായ ആളുകൾക്ക് അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട്, തിരിച്ചടിക്കുവാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. കാരണം എന്താണ്? ബി അന്നഹും ദുലിമു, മുൻപ് അവർ ആക്രമിക്കപ്പെട്ടവരാണ്. വ ഇന്നല്ലാഹു അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കുവാൻ അള്ളാഹു അങ്ങേയറ്റത്തെ കഴിവുള്ളവനാണ് എന്നല്ലാഹു പറയുകയാണ്. ഈ ആയത്തോടുകൂടി മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി ലഭിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിനുള്ള അനുമതിയാണ് ചെറിയ സംഘട്ടനങ്ങളായും ആ സംഘട്ടനങ്ങൾ പിന്നീട് ബദർ യുദ്ധത്തിലേക്ക് നയിച്ചതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അനുമതി ലഭിച്ചപ്പോൾ തന്നെ മുസ്ലിങ്ങൾ യുദ്ധത്തിനുള്ള എല്ലാ തന്ത്രങ്ങളും അവിടെ ആവിഷ്കരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട രണ്ട് തന്ത്രം എന്നുള്ളത് മക്കയുടെയും സിറിയയുടെയും പാതകളിൽ പ്രയാസം സൃഷ്ടിക്കുക എന്ന് നമ്മൾ മുൻപ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഭാഗം എളുപ്പമാക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഗോത്രക്കാരുമായി കൊണ്ട് ഒരു സമാധാന കരാറിൽ ഏർപ്പെടുകയാണ്. അഥവാ ഖുറൈശികളുമായി കൊണ്ടൊരു പോരാട്ടം നടക്കുകയാണെങ്കിൽ ആ അവിടുത്തെ ജനങ്ങൾ ഖുറൈശികളുടെ കൂടെ നിൽക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിലേർപ്പെട്ടു, ഒരു സമാധാന സന്ധിയിലേർപ്പെട്ടു. ഇതിനടിസ്ഥാനത്തിലാണ് ജുഹൈന ഗോത്രക്കാരുമായി, ഏകദേശം മദീനയിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള ജുഹൈന ഗോത്രവുമായി കൊണ്ട് മുസ്ലിങ്ങൾ സന്ധിയിലേർപ്പെടുന്നു. ഇതെല്ലാ നിലക്കും മുസ്ലിങ്ങളെ ഒരു സുരക്ഷിതമായിട്ടുള്ള പാതയൊരുക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സംഘട്ടനങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോഴൊക്കെയും അവിടുത്തെ സമൂഹവുമായി കൊണ്ട് പ്രവാചകൻ സമാധാന കരാറിലേർപ്പെട്ടു എന്നതാണ്. ഇത് എല്ലാം നിലക്കും ആ മദീനയും മദീനക്ക് പുറത്തുമുള്ള വലിയൊരു ഭാഗവും മുസ്ലിങ്ങളുടെ അധീനതയിൽ പെട്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ ഭാഗങ്ങളിൽ വരുന്ന അക്രമങ്ങളൊക്കെയും തിരിച്ചറിയാനും അതിനെ ഏകപക്ഷീയമായിക്കൊണ്ട് തിരിച്ചടിക്കാനും മുസ്ലിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ മദീനയുടെ പല ഭാഗങ്ങളും ആ സമയത്ത് തന്നെ വളർന്നു കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ ബദർ യുദ്ധത്തിലേക്ക് എത്തിയിട്ടുള്ള സംഘട്ടനങ്ങളെക്കുറിച്ച് വരും എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായിക്കൊണ്ട് തന്നെ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബിചരിത്രം യുദ്ധാനുമതി. നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് മുൻഷിദ് ഒട്ടുമൽ.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഫാദറും മദറും കൂടി വരികയാണ്. അച്ഛനും അമ്മയും കൂടി വന്ന് ഒരു പെൺകുട്ടിയുണ്ട് കൂടെ. അങ്ങനെ ഇവരെ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു ഭയങ്കര സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. എന്നിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം പറഞ്ഞു അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല, കല്യാണത്തിന് സമ്മതിക്കണില്ല എന്നുള്ളതാണ് പരാതി. അവൾ ഇത്രയും കാലം പഠിപ്പിച്ചു, അവൾ അത് ചെയ്തു ഇത് ചെയ്തു, അവൾക്കിതൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കണില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചു. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാണ്ടിരുന്നു. അങ്ങനെ ഇവൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ കുറച്ചപ്പുറത്തെ മുറിയിലിരുന്നു. ഇവര് രണ്ടാളും ജീവിച്ച മാതിരിയാണെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു.
1: കുട്ടിന്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്,
2: ഉത്തരം കിട്ടാതെ ചോദ്യമാണ് ശരിക്കും. അതിന്റെ ഉത്തരം അവര് കല്യാണം കഴിച്ചത് മുതൽ ആ ഉത്തരം പറയേണ്ടിയിരുന്നു. അന്നു മുതൽ സൽസ്വഭാവികളായി മുന്നോട്ട് പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല കുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം, ഇത് ആ കുട്ടിയുടെ ഒരു കാരണമാണ് അങ്ങനെയുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഷണ്ടകൂടൽ, പിന്നെ ഉപ്പയും ഉമ്മയും ഷണ്ടകൂടൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പോലും എന്തു ചെയ്യും, പ്രതികൂലമായി ബാധിക്കും. അത് കുട്ടികൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പിന്നെ പല അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും.
1: അല്ലേ, ഈ ഇപ്പോൾ അത് മാത്രമല്ല, ഉപ്പയെക്കുറിച്ച് ഉമ്മയുടെ സംസാരം, ഉമ്മയെക്കുറിച്ച് ഉപ്പയുടെ സംസാരം, അത് ചീത്ത പറയുക അല്ലെങ്കിൽ കലഹം കൂടുക എന്നതിൻ്റെ അപ്പുറത്ത്, ഇപ്പോൾ ചില ഉമ്മമാരെങ്കിലും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റ്, ഉപ്പയുടെ കുടുംബക്കാരെ പറ്റി മോശമായി പറയാം. ഇപ്പോൾ ചില ആളുകളുടെ പ്രയോഗം എങ്ങനെയെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാനൊക്കെ തറവാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന സമയത്തെ എൻ്റെ തറവാടൊക്കെ നരകയായിരുന്നു, നമ്മളെ തറവാട് നരകയായിരുന്നു. പിന്നെ ഉപ്പയുടെ സഹോദരിമാരെക്കുറിച്ച്, കാരണം ഉമ്മയുടെ നാത്തൂന്മാരാണല്ലോ അവർ, അവരെ പറ്റി പറയും. ഓലൊക്കെ പിന്നെ ഓലൊക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്, പണ്ട് എന്തായിരുന്നു ഓല്, ഇങ്ങോട്ട് ഓലെ പറ്റി മോശമായൊരു വാക്ക് നമ്മൾ ഇങ്ങനെ കുറേ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ വാക്കുകൾ പോലും ഉപയോഗിച്ച് നാത്തൂനെ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ഇത് മകളുടെ മനസ്സിലെന്താ മനസ്സിലാവുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇനിയൊരു വീട്ടിലേക്ക് പോയാൽ അവിടെ നരകായിരിക്കും,
2: സാഹചര്യങ്ങളാണ് ഉണ്ടാവുക,
1: അവിടെ നരകായിരിക്കും, അവിടെ ഭർത്താവിൻ്റെ ഒരു പങ്കളുണ്ടാവും, ഓള് ഇന്നതായിരിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ്.
2: ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഉമ്മ ഉപ്പയെയും ഉപ്പയുടെ കുടുംബക്കാരെയും പുകഴ്ത്തി പറയുകയും ഉപ്പ ഉമ്മയുടെ കുടുംബക്കാരെയും ഉമ്മയെയും പുകഴ്ത്തി പറയുക എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ത്യാഗത്തെക്കുറിച്ച് എൻ്റെ മക്കളോട് പറയുമ്പോൾ അവർ അംഗീകരിക്കില്ല. അതപ്പോൾ എന്താ ചെയ്തതെടുത്ത് പറയാം. എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, അത് അഫക്റ്റ് ചെയ്യില്ല. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ത്യാഗിയാണ് എന്നുള്ളിടത്തേക്ക് എന്ത് ചെയ്യും എത്തും. ഈ ത്യാഗങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുമ്പോൾ കുട്ടികൾക്കത് ബോധ്യപ്പെടും. പണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മാനസികാവസ്ഥ അത് വേറെ ലെവലായിരിക്കും.
1: ഇപ്പോൾ ഉപ്പക്കും ഉമ്മക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഉണ്ടാവും. ഒരു കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ സൂക്ഷിച്ചെടുത്തു അങ്ങനെയല്ല, അത് പറയാം. പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചല്ല പറയേണ്ടത്, അത് പിന്നെ സ്വകാര്യമായി റൂമിൽ ഒറ്റക്കാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ യാത്ര പോവുകയാണ്, അവർ രണ്ടുപേരും മാത്രമാണ്, കുട്ടികളില്ല, അപ്പോൾ ആ സമയത്ത് പറയാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് അതിനുവേണ്ടി മാത്രമായി ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കേട്ടു, ദേഷ്യം വന്നു, ആ ദേഷ്യം വന്ന ഉടനെ അത് പറയണം നിർബന്ധമല്ല. അതൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണല്ലോ പറയണത്, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തിലൊരു മിസ്റ്റേക്കാണ് പറയണത്. ഒരാളെ ഇപ്പോൾ നമ്മളെ ആളുകൾക്കിടയിൽ വെച്ച് നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഒരാൾ തിരുത്തി, അതേ മിസ്റ്റേക്ക് തന്നെ അയാൾ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളോട് സ്വകാര്യമായി തിരുത്തി, നമുക്കത് തിരുത്തണമെന്ന് തോന്നുക എപ്പോഴാണ്?
2: സ്വകാര്യമായി
1: മറ്റേ നമുക്കത് ന്യായീകരിക്കണം എന്നാണ് തോന്നുക, അതങ്ങനെയല്ല ഇതിങ്ങനെയാണ്, അതിൻ്റെ അവസരം ഉണ്ടാക്കണ്ട.
2: തെറ്റ് പരസ്യമായി പറയുമ്പോൾ അപമാനിക്കുകയും തെറ്റ് രഹസ്യമായി പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ആദരവ് എന്നുള്ളത് നമ്മൾ പകുത്തെടുത്താൽ മതി. ചില ആളുകൾ കലാകാലം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോകുന്നതിൻ്റെ കാരണം എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അതാണ് എനിക്ക് പ്രശ്നം. പറഞ്ഞത് കാര്യമാണ്, ഞാൻ തിരുത്തേണ്ടതാണ്, പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ശരിയായില്ല.
1: ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിവാഹത്തോട് എതിർപ്പുണ്ടാകും, താല്പര്യക്കുറവുണ്ടാകും എന്നതും മാത്രമല്ല ശരിക്കും പ്രശ്നം. ഇത്തരം കുട്ടികളെ ഇപ്പോൾ നമ്മളൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യണം, ഒരു മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യണം, അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും തരത്തിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഡള്ളാവുന്ന, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഡിപ്രഷൻ വരുന്ന, മാനസികമായൊരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്ന, ഒരു പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അങ്ങനെ പലതും, അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്ന, ഒരു സാധാരണ നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിലൊരു പ്രശ്നം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്.
2: കുടുംബത്തിലെ പ്രശ്നം
1: ഇനി അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഒരു ഒരു പ്രണയത്തിലേക്കോ ഒക്കെ പോകുന്ന കുട്ടികൾ, അവരും തന്നെ ഒരു പക്ഷേ വീട്ടിൽ ഇത് പറയാനും കേൾക്കാനൊന്നും ആളുകളില്ല, അപ്പോൾ പിന്നെ പറയാനും കേൾക്കാനൊക്കെ പറ്റിയ ആളുകളുടെ അടുത്തേക്ക് വേറെ പോവുക എന്ന കണ്ടീഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈ ഒരു പോയിൻ്റ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതിൻ്റെ കാരണം ബാപ്പി ഇമ്മയാണ് എന്ന പോയിന്റിൽ മാത്രം ഒതുങ്ങണില്ല, കുട്ടികളുടെ മാനസികമായ പല പ്രശ്നങ്ങളിലേക്കും ഈയൊരു വീട്ടിലുള്ള കലഹങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹത്തോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ധാരാളം കാരണങ്ങൾ, ഇതിലെ ഒരു കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടതില്ല, വിവാഹം ഒന്നും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു തലമുറ കുറേ അധികം ആളുകൾ ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും ഇപ്പം ഉണ്ട്. അവർക്ക് വിവാഹത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല.
2: വിവാഹം വൈകുക എന്നുള്ളതിൽ സാങ്കത്യമുണ്ടോ എന്നൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, വൈകുമ്പോൾ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്തും കുട്ടികൾ പഠിക്കായിരിക്കും, നേരത്തെ ആവുമ്പോൾ നമ്മൾ റിട്ടയർ ആകുമ്പോഴേക്കിനും ഒന്നോ രണ്ടോ കുട്ടികൾ വരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. അതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി. ഇപ്പോൾ വിവാഹം വൈകുന്നത് ഇപ്പോഴറിയില്ല, മറിച്ച് ഇവരെ റിട്ടയർഡ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇവരെ കുട്ടികളെ സ്കൂൾ ബാഗും തൂക്കി പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, എത്തും. ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ആളുകൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായി ആ ഒക്കേഷനിൽ എന്താ പരിഹാരം എന്ന് വെച്ചാൽ അതിലേക്ക് പോകാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണില്ല, ആളുകളെ ചിന്തിക്കണില്ല.
1: അതെ, ഇപ്പോൾ അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി നോക്കുമ്പോൾ വിവാഹം നേരത്തെ ആവണമാണ് നല്ലത്. അതിപ്പോൾ അതാണല്ലോ അതിലെ പോയിന്റ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് പേരക്കുട്ടികളെ കൽപ്പിച്ചിരുന്നാൽ മതി, വരുമാനമൊക്കെ മക്കൾ കൊണ്ടുവന്നോളൂ എന്നുള്ള ആ ഒരു ഗുണയിലുണ്ട്. ഇനി പിന്നെ ശാരീരികമായി നോക്കുകയാണെങ്കിലും അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അത് നേരത്തെയാണ്, വളരെ വൈകിയല്ല. ആദ്യ സമയത്തൊക്കെ അത്തരം ശാരീരികമായ താല്പര്യങ്ങളൊക്കെ അടക്കി വെക്കേണ്ട പ്രയാസമുള്ള സമയത്ത് അത് വിവാഹത്തിലൂടെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതന്നെ സാമൂഹികമായി നോക്കുമ്പോഴും വിവാഹം നേരത്തെ ആവണം.
2: പഠനത്തിൻ്റെ കാര്യത്തിലും ഈ ജോലിയിൽ ഈ പ്രസവ ലീവ് കിട്ടുന്നത് പോലെ എന്ത് ചെയ്യും, പഠനത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ട്. പ്രൈവറ്റായി പഠിക്കുക, പഠനം കഴിഞ്ഞ് എന്ന് പറയുന്നതിനേക്കാൾ പഠിക്കലും വൈവാഹിക ജീവിതം ഒപ്പം കൊണ്ടുപോകുക എന്നുള്ളതല്ലേ, അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടാവും, അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്. ഇത് ആലോചിക്കാതെ നേരം എന്താണ്, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഈ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ട്. പിന്നെ ഈ ക്വാളിറ്റി ഉള്ള ഒരു പിന്നെ ഭാര്യ ഒരു ഭർത്താവ് കിട്ടണമെന്ന് ആഗ്രഹിക്കണമല്ലോ, എന്ത് ചെയ്യുക, നേരത്തെ വിവാഹം കഴിക്കുക, വയസ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കിട്ടുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞതാവാൻ, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആവാൻ സാധ്യതയില്ല. അപ്പം അതിന് ടൈമിംഗ് ക്ലിയർ ആകുമ്പോൾ എല്ലാ കാര്യവും റെഡിയാവുമല്ലോ. ഏത് കാര്യത്തിനും ടൈമിംഗ് ക്ലിയർ ആകുന്നില്ല, ആ ടൈം കടന്നു പോയാൽ പിന്നെ ആ കാര്യം ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്.
1: അതെ, ഇന്നിപ്പോൾ ക്യാമ്പസിലെ പ്രശ്നങ്ങളെപ്പറ്റി സമൂഹം ചർച്ച ചെയ്യുന്നു, സമൂഹത്തിലുണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഒരു ഒരു യഥാർത്ഥ സൊല്യൂഷൻ എല്ലാവരും സമയത്തിന് നേരത്തെ വിവാഹം കഴിക്കുക, വിവാഹത്തിലൂടെ മാത്രം ഇത്തരം ലൈംഗികമായ താല്പര്യങ്ങൾ നിർവഹിക്കുക, അതിനപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു നിർദ്ദേശം, അത് എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് ഉറ്റുനിൽക്കാനുള്ള ഒരവസരം അവിടെ ഉണ്ട്.
2: ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അവര് കുട്ടിക്കായിട്ടില്ല, ആയിട്ടില്ല, പക്വത ആയിട്ടില്ല, അവളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞയക്കും, അവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും, അവൻ ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വൈകിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രീമരിറ്റൽ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി ആ സമയത്ത് ചെയ്തു കൊടുക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ. ആ സൊല്യൂഷനിലേക്ക് വരാതെ വീണ്ടും എന്താണ് ആയിട്ടില്ല, എപ്പോഴാകും, ഇങ്ങനെ കാത്തിരുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കും, അവനെ പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോഴും അവന് ആ പക്വത എന്തിയിട്ടുണ്ടാവില്ല, അവൾക്ക് ആ പക്വത മാറിയിട്ടുണ്ടാവില്ല. പക്വത വരുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഒരു പിന്നെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടണം, അപ്പോഴാണ് ആ കാര്യത്തിൽ പക്വത വരിക. അതിലേക്ക് എത്തിപ്പെടാതെ പക്വത വരണമെന്ന് ആഗ്രഹിക്കണത് നാദിന് വേണ്ടി എന്തെങ്കിലും ചെയ്യോ അതോട്ടില്ലേനും, അങ്ങനത്തെ ഒരവസ്ഥയിൽ പ്രതിസന്ധിയിൽ പോകുന്ന കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യുവാക്കളിലുണ്ട്. അതുകൂടി മാതാപിതാക്കൾ തിരിച്ചറിയണം.
1: യെസ്, ഇന്നത്തെ ഒരു വീഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും പ്രധാനം, മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായി, മാതൃകാ ദമ്പതികളായി കാണിച്ചു കൊടുക്കാനാണ്. ഇനി അവർക്ക് വലിയ മാതൃകകളാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹം എന്നതൊരു പ്രശ്നമാണ് എന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം ഒരിക്കലും തന്നെ മക്കൾ, ഇനിയിപ്പോൾ ഉമ്മി വാപ്പയൊക്കെ കച്ചറയാണ്, എൻ്റെ യൂതം അങ്ങനെ തന്നെ ആയിക്കാരം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കണം എന്നൊന്നും ഇതിൽ അർത്ഥമല്ല. അതൊരിക്കലും ശരിയല്ല. അവരുടെ ജീവിതം പോലെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല.
2: അതല്ല ജീവിതം എന്ന് കാണിച്ചു കൊടുക്കുമാണ്. കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്, നിങ്ങളിങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പെൺകുട്ടികൾ ആൺകുട്ടികൾ
1: കുട്ടികൾ പൊതുവെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുക എന്നൊരു ചിന്ത ഉണ്ട്. അപ്പം അതിന് പിന്നെ പഠനമാണ് ജോലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാക്കൾ സമ്മതിക്കൂല. അപ്പം അതിന് വേണ്ടി ചിലപ്പോൾ ഒരു കാരണം, നിങ്ങൾ തമ്മിൽ കച്ചറയല്ലേ എന്നതൊരു കാരണമായി പറയുന്നതും ആവാം. അത് പിന്നെ ഈ കുട്ടി പറഞ്ഞതിനെ പറ്റി ഞാൻ പറയല്ല, പക്ഷേ ഒരു എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മുടെ വിവാഹം വൈകണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. വിവാഹം എപ്പോഴും നേരത്തെ ആവലാണ് നല്ലത്. എന്നാൽ ഏതൊരു ദമ്പതികളും, അതിപ്പോൾ ഉപ്പിമീന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ദമ്പതികളാണെങ്കിലും അവരൊരിക്കലും വിവാഹം എന്നതൊരു പ്രയാസകരമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത ഒരു അവിവാഹിതർക്കും നൽകാതിരിക്കാനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ നിരന്തരമായി ഡെയിലി എന്നുള്ള നിലക്ക്, അല്ലെ ഒരു ദിവസം തന്നെ 100 കണക്കിന് റീലുകൾ ഈ വിഷയത്തിലുള്ളത് കുട്ടികൾ കാണുകയാണ്. എന്താ, കല്യാണം കഴിച്ച പ്രശ്നമാണ്, ഭർത്തൃ വീട്ടിൽ പ്രയാസമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടങ്ങൾ നടക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുകയാണ്, ഇങ്ങനെ കുറേ നെഗറ്റീവായ കാര്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ എപ്പോഴും വിവാഹം കഴിഞ്ഞവരും തന്നെ അതിൻ്റെ പോസിറ്റീവായ നന്മയുടെ നല്ല വശങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണോടത്തൊരു പരിധിയുണ്ട്. അത് വ്യക്തി ജീവിതവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലെ സ്വകാര്യതകൾ പറഞ്ഞു കൊടുക്കണോടത്ത് പ്രശ്നമുണ്ട്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാവുന്ന നല്ല ഭാഗങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
3: പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്ന് നമ്മൾ മധുരം ഖുർആനിലേക്കാണ് പതിവ് പോലെ നമ്മൾ പ്രവേശിക്കുന്ന ആദ്യത്തെ നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള മനസ്സോടുകൂടി തന്നെ ആ കേൾവിയുടെ മധുരം ആസ്വദിക്കാം. മധുരം ഖുർആൻ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ 3 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. മധുരം ഖുർആനിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിയുടെ ഖിറാഅത്തിലൂടെ നമ്മൾ കേട്ടു. അടുക്കടുക്കളായി നിലയിൽ 7 ആകാശങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു പരമകാരുണികനായിട്ടുള്ളവൻ്റെ സൃഷ്ടിയിൽ യാതൊരു ഏറ്റപ്പറ്റും നിനക്ക് കാണാൻ പറ്റുകയില്ലെന്നും, എന്നാൽ ഒന്നുകൂടി വീണ്ടും വീണ്ടും സൂക്ഷിച്ചു നോക്കുക, വല്ല പിഴവും നിനക്ക് കാണുന്നുണ്ടോ? ഇല്ല. 2 തവണ ആവർത്തി നീ മടക്കി നോക്കുക. ഒരിക്കലും ഒരു കുറ്റവും കാണാത്ത രീതിയിൽ ദൃഷ്ടി തിരിച്ചു വരുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണു വായിക്കുന്ന എത്ര സൂക്ഷ്മമായ നിലക്ക് നോക്കിയാലും യാതൊരു ഏറ്റപ്പറ്റും ഏറ്റക്കുറച്ചിലുകളും എവിടെയും ഒരു പ്രശ്നവും കാണാതെ ആ കണ്ണുകൾ തിരിച്ചു മടങ്ങി വരും എന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെ ഓർമ്മിപ്പിക്കാനും അള്ളാഹുവിൻ്റെ പെർഫെക്ഷൻ അതിനെ നമ്മളെ ബോധ്യപ്പെടുത്താനും അള്ളാഹു നമ്മളെ അറിയിച്ചിട്ടുള്ള വചനങ്ങൾ സൂറത്തുൽ മുൽക്കിലെ 3-4 വചനങ്ങളാണ് നമ്മളിവിടെ കേട്ടിട്ടുള്ളത്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ്, അതിൻ്റെ 7 തട്ടുകളായിട്ടുള്ള ആകാശം, അതിൻ്റെ 1-ാമത്തെ ആകാശത്തിൻ്റെ ഒരു മൂലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമ്മൾ അറിയുന്ന ഈ പ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളുമൊക്കെ അത്രമേൽ വലുതെന്ന് ശാസ്ത്രം പറയുമ്പോഴും അത് 1-ാമത്തെ ആകാശത്തിൻ്റെ ഒരു മൂലയിൽ മാത്രം ഒതുങ്ങാവുന്ന രൂപത്തിലുള്ളതുള്ളൂ. അതിൻ്റെയും അപ്പുറത്ത് എത്രയോ വിശാലമായി കിടക്കുന്ന അള്ളാഹു പരിചയപ്പെടുത്തിയ ആകാശങ്ങൾ മനുഷ്യനവിടെ എത്തിപ്പെടാൻ കഴിയുകയില്ല എന്ന് മനുഷ്യൻ്റെ പഠനങ്ങൾ, ഇതുവരെയുള്ള പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയട്ടെ.
1: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബ ബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദാനം ചെയ്യുക, സ്വർഗം നേടുക, ഭാഗം 2. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കിയത് ദാനധർമ്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. ദാനധർമ്മം ചെയ്യുക, അതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു വലിയ നന്മ തന്നെയാണ്, പുണ്യമാണ്. സഹോദരങ്ങളെ, സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവർ ചിലവഴിക്കുന്ന വിഷയത്തിൽ നമുക്ക് മാതൃകയായിരുന്നു. ഒരിക്കൽ ഒരാൾ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ധാരാളം കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ധാരാളം പ്രയാസങ്ങൾ പറയുകയുണ്ടായി. ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം പോലും തൻ്റെ കയ്യിലില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കുകയും പ്രവാചകൻ തൻ്റെ ഭാര്യമാരുടെ അടുക്കൽ അന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും പറയുന്നത് മാ ഇന്ദി ഇല്ല മാ എൻ, വെള്ളമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ മറ്റൊന്നുമില്ലല്ലോ എന്നാണ്. പ്രവാചകൻ സദസ്സിലുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഇത് എൻ്റെ അതിഥിയാണ്, ആരെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് സൽക്കരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ വീട്ടിൽ എന്താണുള്ളത് എന്ന് പോലും നോക്കാതെ ഒരു അൻസ്വാരിയായ സ്വഹാബി അനയാ റസൂലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കൈപൊക്കുകയാണ്. പ്രവാചകരെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് അയാളെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തി അയാളെ വീടിൻ്റെ ഉമ്മറത്തിരുത്തി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് കഴിക്കാൻ എന്താണുള്ളത് എന്ന് തൻ്റെ ഭാര്യയോട് ചോദിക്കുമ്പോൾ മക്കൾക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ഭക്ഷണമുണ്ട്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഭാര്യ പറയുകയാണ്. ഈ സ്വഹാബി ഒരു സൂത്രം തൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഭക്ഷണം എടുത്ത് വിളമ്പി വെക്ക്, കുട്ടികളെയൊക്കെ വേഗത്തിൽ ഉറക്കിക്കിടത്തിക്കോ, അതിഥി കഴിക്കാൻ വരുമ്പോൾ ആ വിളക്ക് നീ ഊതിക്കെടുത്തണം, അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉള്ള ഭക്ഷണം അതിഥി കഴിക്കട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് രാത്രി ഈ പ്ലാൻ ചെയ്തതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. നേരം പുലർന്നു, ഈ സ്വഹാബി പ്രവാചകൻ്റെ അടുക്കലേക്ക് എത്തുമ്പോഴേക്ക് അല്ലാഹു സുബഹാനഹു വതആല വഹി നൽകി കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കയറി ചെല്ലുമ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാചകമുണ്ട്, ലഖദ് അജിബല്ലാഹു മിൻ സനഅകുമുൽ ലൈൽ, ഇന്നലെ രാത്രി നിങ്ങൾ ചെയ്ത കാര്യത്തിൽ അല്ലാഹു പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, സ്വന്തം ആവശ്യവും തൻ്റെ മക്കളുടെയും തൻ്റെ ഭാര്യയുടെയും വിശപ്പിനെ മറന്നുകൊണ്ട് ആ അതിഥിയെ സൽക്കരിച്ച സ്വഹാബി അദ്ദേഹം പോകുന്ന സ്വർഗത്തിലേക്ക് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും പോകാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ 3-ാം അധ്യായം സൂറത്തു ആലിംറാനിൻ്റെ 92-ാമത്തെ ആയത്ത് ഇറങ്ങുകയാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യാതെ ഒരാളും പുണ്യത്തിലേക്ക് എത്തുകയില്ല എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ലൻ തനാലുൽ ബിർറ, പുണ്യത്തിലേക്ക് എത്തുകയില്ല എന്നതിൻ്റെ അർത്ഥം ലൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട സമ്പത്തിൽ നിന്ന് സ്വതക്ക നൽകാതെ ഒരാളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന ആയത്ത് കേട്ടപ്പോൾ ഓടിക്കിതച്ചുകൊണ്ട് പ്രവാചകൻ്റെ മുന്നിൽ വന്നു നിന്ന് കരയുകയാണ് മഹാനായ അബൂ തൊൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, ജീവിതത്തിൽ കുറേ ദാനധർമ്മം ചെയ്തിട്ടുണ്ട് എങ്കിലും എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ഒന്നും നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങ് ബൈറുഹയിലെ നീണ്ടു പരന്ന് കിടക്കുന്ന വിശാലമായ ആ ഈത്തപ്പനത്തോട്ടമില്ലേ, പ്രവാചകരെ, അതാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സമ്പത്ത്, അത് മുഴുവനും ഞാനിതാ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തോട്ടം മുഴുവൻ ഒരു ആയത്ത് കേട്ടതിൻ്റെ പേരിൽ കൊടുത്ത അബൂ തൊൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പോകുന്ന ആ സ്വർഗത്തിലേക്ക് മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, സഹോദരങ്ങളെ, ധാരാളം ആയത്തുകൾ കേട്ടിട്ടും കൊടുക്കാനുള്ള മനസ്സിൻ്റെ പിശുക്ക് നമ്മിൽ നിന്ന് മാറുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്? ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതേ, ആ ആയത്ത് കേട്ട് ഹൈബർ യുദ്ധവകയിൽ തനിക്ക് ലഭിച്ച സ്വത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി നൽകിയ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊടുക്കാൻ, ദാനധർമ്മം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മുൻഗാമികൾ സലഫു സ്വാലിഹീങ്ങൾ അവരുടെ അടുക്കലേക്ക് ദാനധർമ്മം ചോദിച്ചുകൊണ്ട് ആളുകൾ വരുമ്പോൾ ഖാന യഖൂലു ലഹും മുതഹല്ലില, വളരെ സന്തോഷത്തോടുകൂടി അവർ പറയുന്നതാണ്, മർഹബൻ ബിമൻ ജാഅ യഹ്മിലു ഹസനാതിൻ ഇലൽ ആഖിറതി ബിഗൈരി അജ്രിൻ, എൻ്റെ അടുക്കൽ നിന്ന് കൂലിയൊന്നും വാങ്ങാതെ എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിലേക്ക് എത്തിക്കുന്നവനെ കയറിയിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും തൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് ഒരു കുറച്ചെടുത്തു കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങൾ ഇത്ര കൊടുക്കുന്നു എന്നതിലല്ല, ആ കൊടുക്കുമ്പോഴുള്ള മാനസികാവസ്ഥ എന്താണ്, അതാണ് ഏറ്റവും പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സബഖ ദിർഹമുൻ മിൻ മിഅതി അൽഫി ദിർഹമീൻ, ഒരു ദിർഹം 1000 ദിർഹമിനെ മറികടക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, അതെങ്ങനെയാണ് പ്രവാചകരെ, അതെങ്ങനെ സംഭവിക്കും? അവിടുന്ന് പറയുകയാണ്, 1000 ദിർഹം ദാനം ചെയ്യുന്നവൻ ലക്ഷങ്ങളിൽ നിന്നാണ് ദാനം ചെയ്യുന്നത്. എന്നാൽ ഒരു ദിർഹം കൊടുക്കുന്നവൻ ചിലപ്പോൾ 10 ദിർഹമോ 2 ദിർഹമോ മാത്രമായിരിക്കും അവൻ്റെ കയ്യിലുണ്ടാവുക. അപ്പോൾ ഉള്ളതിൽ നിന്ന് കൊടുക്കാനുള്ള മാനസികാവസ്ഥ അതായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. 1 രൂപ കൊടുത്താലും അതിനെ 1 കോടിയുടെ രൂപത്തിൽ സ്വീകരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നാം ദാനം ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അതിനുള്ള ധാരാളം അവസരങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് ധാരാളമാണ്, നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഇല്ലേ. നമ്മുടെ നാടുകളിൽ പള്ളികൾ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു മദ്രസ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എന്തെങ്കിലും ക്ലാസുകൾ അവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിന് ചിലവുകളേറെയാണ്. അതുകൊണ്ട് ആ ചിലവുകളിലേക്ക് നമ്മുടെ വക എന്തെങ്കിലും ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ, 100 രൂപ, 1000 രൂപ എന്നിങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം, അവസരങ്ങൾ നമുക്ക് എപ്പോഴും ലഭിച്ചെന്ന് വരില്ല. കിട്ടുന്ന അവസരങ്ങളെ വളരെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് മനസ്സ് കാണിക്കാൻ സാധിക്കണം. സകാത്തും സദഖയും നാം തടഞ്ഞു വെക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ആ നാടിന് പോലും ബറക്കത്ത് ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കാര്യഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമാണ്. ദാനം ചെയ്യുക, സ്വർഗം നേടുക, ഭാഗം 2. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ വോയിസ് ഓഫ് പീസിന്റെ സമയമാണ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ആനുകാലിക സംഭവവികാസങ്ങളിൽ പീസ് റേഡിയോയുടെ ഔദ്യോഗിക ശബ്ദമായ വോയിസ് ഓഫ് പീസിൽ ഇപ്പോൾ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. തോൽക്കുന്ന ഫുട്ബോൾ മന്ത്രവാദികൾ, ഭാഗം 1. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ ചേരുന്നു.
5: മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വേൾഡ് കപ്പ്, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഒരുപാട് ആരാധകരുള്ള ബ്രസീൽ അടക്കം തോറ്റു നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ പ്രവചനങ്ങൾ അതിരുവിട്ടുകൊണ്ട് വലിയ മന്ത്രവാദം ബാക്കിയൊക്കെ ചമഞ്ഞുകൊണ്ടുള്ള ആളുകൾ ഫുട്ബോളിനെ പ്രവചനത്തിന് എടുക്കുകയും അത് എട്ട് നിലയിൽ പൊട്ടി ആ പ്രവചനങ്ങളൊക്കെ തെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അർജൻറ്റീന തോൽക്കുമെന്നും മെസ്സി ഗോളടിക്കൂല എന്നും പറഞ്ഞ മന്ത്രവാദി നേരെ ഉൾട്ട സംഭവിച്ചു. പക്ഷേ ഈ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെ മന്ത്രവാദങ്ങൾക്കും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രവചനങ്ങൾക്കും മറ്റുമൊക്കെ വളരെ മനോഹരമായ ഒരു കായിക വിനോദം, ഇത് മാത്രമല്ല ഏത് സംഗതികളാണെങ്കിലും ആ പ്രവചനങ്ങൾക്കനുസരിച്ച് വാതുവെപ്പ് നടത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും. ഈ മന്ത്രവാദികളും പ്രവചനങ്ങളും ലോകകപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് അമിത് മാഷ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്?
6: അല്ല, ഞാൻ ഈ നസീഫ് പറഞ്ഞ ചെറിയൊരു തിരുത്ത് പറയാം. എന്താ വെച്ചാൽ എന്തുകൊണ്ട് ഈ ഏതോ ഒരു നാട്ടിൽ കിടക്കുന്നൊരു മന്ത്രവാദി പറയുന്ന ഒരു കാര്യത്തിന് ലോകമാധ്യമങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുത്തു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? അവിടെ എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1986 ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ, അത് തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുൻപ്, അന്നത്തെ അർജൻറ്റീനയുടെ മറ്റേ ഈ ടീമിൻ്റെ മാനേജറായിരുന്ന കാർലോസ് ബിലാഡോ, അദ്ദേഹം ഈ തൻ്റെ ടീമുമായിട്ട് കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. എന്താ വെച്ചാൽ അവിടെ ഒരു വെർജിൻ ഓഫ് കപ്പ കബാന എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു, വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു വാഗ്ദാനവും നൽകി, ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ടീം ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും വന്നിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ വിജയ അറിയാലോ, എന്ത് ചെയ്തു, മറഡോണയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, അവർ വിജയിച്ചു. അപ്പോൾ വിജയാഹ്ലാദത്തിൻ്റെയും ആ ഉന്മത്തതയിൽ അവരിത് മറന്നുപോയി. പിന്നെ അവരെന്ത് ചെയ്തില്ല, അങ്ങോട്ട് ചെന്നില്ല. ആ നന്ദി കേട് ഒരിക്കലും ഈ വെർജിൻ ഓഫ് കപ്പ എന്ത് ചെയ്യില്ല, ക്ഷമിച്ചില്ല. അത് കാരണം അർജൻറ്റീനയെ സംബന്ധിച്ചോളം വർഷങ്ങളോളം അവർക്കൊരു കപ്പ് നേടാൻ പറ്റിയില്ല. കോപ്പ അമേരിക്ക നേടാൻ പറ്റിയില്ല, ഫിഫ മറ്റേ വേൾഡ് കപ്പ് നേടാൻ പറ്റില്ല. ഒടുവിൽ ഈ ഇത് വീണ്ടും ചർച്ചയ്ക്ക് വന്നു. അങ്ങനെ 2018 അന്ന് ടീമിലുണ്ടായിരുന്ന ചിലരും അന്നത്തെ ടീമുകളോ കൂടെ എന്ത് ചെയ്തു, വീണ്ടും അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു. അതോടെ
0: അവർ
6: 2021 കോപ്പ അമേരിക്ക നേടി, 2022 എന്ത് ചെയ്തു, ഫിഫ വേൾഡ് കപ്പ് നേടി, 2024 വീണ്ടും കോപ്പ നേടി. അപ്പോൾ അവർ വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചു വന്നു. ഈ കഴിഞ്ഞ ലോകകപ്പിൽ അതിൻ്റെ ഫൈനലിൻ്റെ ദിവസത്തിൽ ശ്രദ്ധിച്ച വീണ്ടും ആ വീഡിയോ കണ്ടാൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ ഈ വേൾഡ് കപ്പുണ്ടല്ലോ, ഈ കപ്പ് ഇങ്ങനെ കൊണ്ടുവരുന്നു, പലരും അത് എടുത്തു നോക്കുന്നു, ചില മുത്തം തീയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മെസ്സിയും കൂട്ടരും, പ്രത്യേകിച്ച് മെസ്സി എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് നോക്കുന്നതന്നില്ല, കപ്പിൻ്റെ മുകളിലേക്ക് നോക്കുന്നതന്നില്ല. അപ്പോൾ പിന്നീടാണ് അതിൻ്റെ രഹസ്യം എന്ത് ചെയ്തത് അറിഞ്ഞതെന്ന് വെച്ചാൽ, ആ കപ്പിലേക്ക് ഒരിക്കലും നോക്കരുത് എന്നും, നോക്കിക്കഴിഞ്ഞാൽ അവർ പരാജയപ്പെടുമെന്നും അവർക്ക് മന്ത്രവാദിയാണോ അല്ലെങ്കിൽ മറ്റേ അവർക്ക് ഉപദേശം കൊടുക്കുന്ന ഏതോ ഒരു ദിവ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അന്ന് കപ്പ് നേടിയപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സെറീന വില്യംസ് നമുക്കറിയാം, 23 തവണ ഈ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള, സിംഗിൾ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വനിതയാണ് ആ ടെന്നീസിൽ. അപ്പോൾ അവർ വളരെ നീറ്റായിട്ട് പലപ്പോഴും വെള്ള ഇതൊക്കെ ധരിച്ച് നല്ല മറ്റേ വസ്ത്രം ധരിച്ചാണ് വരിക.
5: പക്ഷേ
6: അല്ലെങ്കിലും അതെ അതറിയില്ല, അത് മറ്റേ ഒരു എലഗൻറ്റ് ഡ്രസ്സിങ്ങിൻ്റെ ഇതാണ്. പക്ഷേ ഒരു ഭാഗം മാത്രം, ഈ കളിക്കാൻ വരുമ്പോൾ ഒരു ഭാഗം മാത്രം മണക്കുന്നതാണ്, എന്ന് വെച്ചാൽ സോക്സ് എന്ത് ചെയ്തില്ല, കഴുകൂല. അത് പഴയ, ഇത് വിജയിച്ച ആ സമയത്തുള്ള സോക്സിൻ്റെ എന്താണ് അതേപോലെ ഇടും. അപ്പോൾ എന്ത് ചെയ്യും, സോക്സ് മാത്രം എന്ത് ചെയ്യും, മണക്കും എന്നാണ്. അതവർ വിശ്വാസമായിട്ടാണെന്ന് അവർ കൊണ്ടുവന്നിരുന്നത്. ഇപ്പം നമുക്ക് ഇപ്പം ഈ ടൈഗർ വുഡിനെ അറിയാലോ, അത് മറ്റേ ഗോൾഫിൽ ഒരു പക്ഷേ എന്താണ് ഏറ്റവും വലിയ താരമാണ് അദ്ദേഹം. അദ്ദേഹം ഞായറാഴ്ചകളിലാണ് പൊതുവെ ഗോൾഫ് നടക്കുന്നത്. അദ്ദേഹം റെഡ് മറ്റേ ഷർട്ട് അല്ലെ ടീ ഷർട്ട് എന്തേയുള്ളൂ ധരിക്കുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യതാണ്. നിങ്ങളിതുപോലെ കളിയല്ല നൃത്തം. ടെൻഡുൽക്കർ പിന്നെ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പരിശീലനത്തിൽ ഇറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഇടത് പാഡും ഇടത് ഗ്ലൗസും എന്ത് ചെയ്യും, അണിയും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ, ഇപ്പോൾ ബ്രസീല് നിങ്ങൾ കരുതിയതുപോലെ അങ്ങനെ തോറ്റുപോകുന്നതല്ല. അവരുടെ മുകളിലൊരു കേഴ്സ് ഉണ്ട്. ആ കേഴ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായി എന്നാണ്. ആ കേഴ്സിൽ എത്രത്തോളം എന്ന് വെച്ചാൽ, കേഴ്സ് എങ്ങനെ പറഞ്ഞിട്ട് വെച്ചാൽ, പിന്നെ 2000 ആ കേഴ്സ് വരുന്നത്. നിങ്ങളെല്ലായ്പ്പോഴും എന്താണ്, ഒരു യൂറോപ്യൻ ടീമിനോടായിരിക്കും നോക്കൗട്ടിൽ തോൽക്കുമെന്നാണ്. നിങ്ങളെ ചിലപ്പോൾ വിശ്വസിക്കില്ല, പക്ഷേ നോക്കിക്കോളൂ. എന്താണ്, 2006 ഫ്രാൻസിനോട്, 2010 നെതർലാൻഡിനോട്, ഹോളണ്ടിനോട്, 2014 ജർമ്മനിയോട്, 2018 ബെൽജിയത്തോട്, 2022 ക്രൊയേഷ്യയോട്, ഇപ്പോൾ 2026 നോർവേയോട്. എല്ലാം യൂറോപ്യൻ ടീമുകളാണ്. ഈ ഇംഗ്ലണ്ടിലെ ഒരു ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബാണ് ബർമിംഗ്ഹാം FC എന്ന് പറയുന്നത്. അവർ ഒരു കേഴ്സ് ബാധിച്ചത് 100 വർഷമാണ്. അതായത് 1906 അവർ ഈ റൊമാനി പീപ്പിളിൻ്റെ അവർ മറ്റൊരു സെറ്റിൽമെൻറ്റ്, ആ സെറ്റിൽമെൻറ്റ് വരെ എന്ത് ചെയ്തു, ബലമായിട്ട് ചില അവരുടെ അധികാരം ഉപയോഗിച്ച് ഒഴിപ്പിച്ചു. എന്നിട്ട് അവിടെ അവരുടെ ഫുട്ബോൾ ക്ലബ്ബും ഗ്രൗണ്ടും ഒക്കെ സ്ഥാപിച്ചു. 2006 ഇത് ഇവർ തിരുത്തുന്നവരെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അതിനെതിരെ ഇവർക്ക് പിന്നെ തിരുത്തുന്നതുവരെയും ഇവർക്ക് അവിടെ കളി കളിക്കാൻ പറ്റിയില്ല. എത്രത്തോളം ഇതിൻ്റെ മാറി മാറി വന്ന പല മാനേജേഴ്സും കോച്ചുകളൊക്കെ പലവിധ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ എന്താണ് പ്രയോഗിച്ചു. അവർ ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 4 കോർണറുകളിലും മൂത്രമൊഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കും, അതടക്കമൊക്കെ ചെയ്ത് നോക്കി. ഈ നമ്മുടെ അർജൻറ്റീനയുടെ ഒരു പഴയ ഗോൾ കീപ്പറുണ്ട്, സർജി ഗോയ്ക്കോച്ചു എന്ന് പറയുന്നത്, വളരെ പ്രസിദ്ധനായിട്ടുള്ള, കാരണം ഈ ഫുട്ബോൾ മറ്റേ പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ തടുക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള പ്രാവീണ്യം ഉണ്ടായിരുന്ന ആൾ. മുപ്പയുടെ ഒരു പരിപാടി എന്നുണ്ട് ഇതുപോലെ എന്ത്
7: ചെയ്യുക,
6: മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മുദ്രിച്ചാൽ പിന്നെ എന്തെയ്യില്ല, ആർക്കോ
5: ഗോളടിക്കുന്നത്.
6: ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കാണുന്നത് എവിടെയാണ്, ഇന്ത്യയിലോ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രൈബൽ സമൂഹത്തിലല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പുരോഗമിച്ചു എന്ന് പറയുന്ന പാശ്ചാത്യ നാടുകളിൽ. ഇപ്പോൾ ഈ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടും ഗാനയും തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ മാനേജറോ കോച്ചോ ആണ് പറയുന്നത്, ഗാനക്കാർ നമുക്കെതിരെ ദുർമന്ത്രവാദം മറ്റേ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ചെയ്തിട്ട് ഉണ്ടാവാത്ത, കാരണം അവരുടെ വിശ്വാസ പ്രകാരം അവർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് വിശ്വസിക്കാൻ മാത്രം അല്ലെങ്കിൽ അതിൽ ഭയപ്പെടാൻ മാത്രമുള്ള ഒരു വിശ്വാസ ദൗർബല്യമാണ് യൂറോപ്പിനെ സംബന്ധിച്ചോളം ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നേരത്തെ തന്നെ ഈ പ്രവചനങ്ങളൊക്കെ ഉണ്ടാവും, ഇതിപ്പോൾ എക്സ്പേർട്സിൻ്റെ പ്രവചനം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പുറമേ ഈ വർഷം ഇപ്പോൾ കണ്ടിട്ടില്ല, കഴിഞ്ഞ ഈ ലോകകപ്പ് വരെ നമ്മൾ കണ്ടെച്ചാൽ ചില മൃഗങ്ങൾ ചില പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് എന്ത് ചെയ്യും, എന്നിട്ട് ആ മറ്റേ തൊടിയിപ്പിക്കുക, നമ്മളെ നാട്ടിൽ ഈ തത്ത ഇത് വെറുക്കുന്ന പോലെ. ഇത് ഭയങ്കരമായിട്ടുള്ള പ്രചരണം മീഡിയകളിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പിറകിൽ പോകുന്നതിൻ്റെ പിറകിൽ ഞാൻ പറഞ്ഞാൽ, പാശ്ചാത്യൻ്റെ പുരോഗമന നാട്യം യഥാർത്ഥത്തിൽ തകരുന്നു എന്നുള്ളതാണ്. തങ്ങൾ പുരോഗമിച്ചവരാണ്, തങ്ങൾ ഈ ശാസ്ത്രീയ ലോകത്തിൻ്റെ വക്താക്കളാണ്, തങ്ങളുടെ വിശ്വാസത്തിൻ്റെയും അപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ മറ്റേ പരിഗണിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നൊക്കെ പറയുന്ന നാട്യമാണ് ഇതിലൊക്കെ തകർന്ന് വീഴുന്നത്. കാരണം ഈ യൂറോപ്പിനെ സൂപ്പർസ്റ്റിഷ്യൻ്റെ ഒരു ദുർബോധം പിടികൂടിയിട്ടുണ്ട്. 1921 TS എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഒരു കൃതി, ഒരു കാവ്യം, മഹാകാവ്യം എഴുതപ്പെടുന്നത്. ആധുനിക ലോകത്തിലെ മഹാകാവ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ കൃതിയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, യൂറോപ്പിനെ സംബന്ധിച്ചോളം എന്ത് ചെയ്തു, അവിടെ വിശ്വാസം നിരസിക്കപ്പെട്ടു, അല്ലെങ്കിൽ ദൈവീക വിശ്വാസത്തിൽ നിന്നവർ അകന്ന് പോയി. ആ വിശ്വാസം അകന്നു പോയതോടെ തന്നെ അവിടെ പിന്നീട് റീപ്ലേസ് ചെയ്യപ്പെടുന്നത് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും പിന്നീട് ധാർമ്മികമായ ചുതി അല്ലെങ്കിൽ മൂല്യച്യുതികളുമാണ് സംഭവിച്ചാൽ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് എന്താ വെച്ചാൽ, ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഇത്തരം അബർക്രാബഡ്ര പ്രാക്ടീസുകൾ, ദുർമന്ത്രവാദതകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യ, അതുപോലെ തന്നെ ഈ യൂറോപ്യൻ ദിനകത്ത് നമ്മുടെ അയർലൻഡ് വ്യാപകമായിട്ട് എന്ന ഇത്തരത്തിലുള്ള പല ഈ വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ഐറിഷ് ഒരു ലേഡി, മാഡം ബ്ലാവസ്കി എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹം എന്നിട്ട് പരാമർശിക്കുന്നുണ്ട്. അവർ ഇന്ത്യയിൽ വന്ന് ദുർമന്ത്രവാദം പഠിച്ചു പോയിട്ട് അവിടെ ഈ ടാരറ്റ് പാക്ക് ഓഫ് കാർഡ്സൊക്കെ ഉപയോഗിച്ചതൊക്കെ ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവരെ സമീപിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ശൂന്യതയിലേക്ക് വിശ്വാസമില്ലാതെയാകുന്ന അല്ലെങ്കിൽ വിശ്വാസം നിരസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ശൂന്യതയിലേക്ക് എന്താ കയറി വരിക? അന്ധവിശ്വാസങ്ങളാണ് കയറി വരിക. കാരണം വിശ്വാസവും അന്ധവിശ്വാസം എന്ന് പറയുന്നവരുണ്ട്, ദൈവിക വിശ്വാസം. പക്ഷേ നമുക്കറിയാമോ, ഒരു ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അതിന് അന്ധവിശ്വാസമായിക്കോട്ടെ, പക്ഷേ അവർ മാക്സിമം എന്താ പറയുള്ളൂ, ആ ദൈവത്തിൽ നിന്നാണ് പുണ്യം പ്രതീക്ഷിക്കേണ്ടത്, ആ ദൈവത്തിൽ നിന്നാണ് ശിക്ഷ പ്രതീക്ഷിക്കേണ്ടത്, ആ ദൈവം മാത്രമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒറ്റ ദൈവത്തിൽ എന്ത് ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മതി എന്നാണ്. ഇവിടെ ഇത് കൈവിട്ടു പോകുന്നതോടെ മറ്റേ പട്ടം മറ്റേ കയ്യിന്ന് പോകുന്ന പോലെ ഏതൊക്കെയോ ചെളിക്കൊണ്ടി പോയിട്ടാണ് വീഴുന്നത്. യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല, എന്തും വിശ്വസിക്കുക, ആര് പറയുന്നതും വിശ്വസിക്കുക. അപ്പോൾ പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക്ഷാ നഷ്ടം, നിരാശാബോധം, ഈ ഊഷരത, ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇതിനകത്തൊക്കെ. അവരിതിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞാൽ ഒരു ഗെയിമൊന്നുമല്ല, എത്രയോ ഏത് ഗെയിം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പിറകിൽ ഈ സാധനം വളരെ വ്യാപകമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പോൾ ഈ കക്ഷി നമ്മൾ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹം അല്ലേ, അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും വേഷമൊക്കെ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മളല്ലാതെ കരുതുന്ന പോലെ എന്താണ് അതിൻ്റെ ഫണ്ണായിട്ട് കാണാൻ അവർക്ക് കഴിയില്ല. കാരണം അത്രമാത്രം ഒരു ഭയവിഹ്വലത യൂറോപ്പിൻ്റെ മനസ്സിലുണ്ട്. അവർ 13 കണ്ടാൽ പേടിക്കും, ഓർക്കി പറഞ്ഞ പോലെ മറ്റേ വെള്ളിയാഴ്ച പേടിയാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് പോലും വന്നത് യൂറോപ്പിൽ നിന്നാണ് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ ഈ പ്രാമാണിക വിശ്വാസമൊന്നുമല്ല ഇതൊക്കെ. ഇനി എന്താ വെച്ചാൽ പറഞ്ഞു വെച്ചാൽ ഇത് കുറച്ചുകൂടെ കടന്നുപോയി എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് എപ്സ്റ്റീൻ ഫയലുകൾ. ഈ എപ്സ്റ്റീൻ ഫയലുകൾ നമ്മളോട് പറയുന്നത് എന്താണ്? ഈ പറയുന്ന അന്ധവിശ്വാസവും കവിഞ്ഞ് വളരെ സാത്താനിക്കായ പൈശാചികമായ പ്രാക്ടീസുകളിലേക്ക് യൂറോപ്പ് തിരിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് യാതൊരു വിധത്തിലുമുള്ള മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ഒരു ധാർമ്മികമായ മാനദണ്ഡങ്ങളും പാലിക്കാതെ എത്ര നിഷ്ഠൂരമായ ക്രൂരമായ രീതിയിലാണോ അവരോട് ഈ പൈശാചികത കർമ്മങ്ങൾ ആവശ്യപ്പെടുന്നത്, അത് ചെയ്യാൻ മാത്രമുള്ള ഒരു മനോനിലയിലേക്ക് യൂറോപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനാണ്. അതുകൊണ്ട് ഇത് തിരിച്ച് തള്ളേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ധാരാളമായിട്ട് ചിന്തിക്കാൻ വിഷയമുണ്ട്. ഒപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇസ്ലാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ളതിൻ്റെ വേരറുത്ത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ ഈ കാണുന്ന വിശ്വാസരാഹിത്യം യഥാർത്ഥ വിശ്വാസവും തമ്മിൽ ഒന്ന് മാറ്റുരച്ച് നോക്കേണ്ടത്. യൂറോപ്പ് ഒരു വലിയ ഉദാഹരണമാണ്. ഈ പറയുന്ന മാന്ത്രിക ഇതൊക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില വലിയ പാഠങ്ങളുണ്ട്. അത് പഠിച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിനകത്തുണ്ട്.
7: മഷാല്ലാ ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട് ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തത് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര്

0: കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വലാ ആലിഹി വസ്സോബിഹി അജ്മൈൻ. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന ടോപ്പിക്ക് ഹെർണിയ എന്ന രോഗത്തെക്കുറിച്ചാണ്, ഹെർണിയ എന്നൊരവസ്ഥയെക്കുറിച്ചാണ്. സാധാരണയായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്കെല്ലാവർക്കും ഹെർണിയ എന്നൊരു വാക്ക് കേട്ട് പരിചയമുണ്ടാവും. അപ്പോൾ ഈ ഹെർണിയ ചില ആൾക്കാരൊക്കെ അനുഭവിച്ചവരുണ്ടാവും, അതിനുവേണ്ടി ട്രീറ്റ്മെൻ്റ് എടുത്ത ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഹെർണിയയെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഈ ഒരു ഡോക്ടറോട് ചോദിക്കാമെന്ന ലൈവ് ഫോണിൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഡോക്ടറോട് ചോദിക്കാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൂടെ ഇവിടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം ഡോക്ടർ മോയിൻ സിക്കന്ദർ സാറാണ്. അപ്പോൾ ഡോക്ടർ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ടത് 9020840840 എന്ന നമ്പറിലേക്കാണ്. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 9020840840. 9020840840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഹെർണിയയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നേരിട്ട് വിളിച്ച് ഡോക്ടറോട് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ സാറേ, നമ്മൾ പിന്നെ ഈ ഒരു ഹെർണിയ എന്നുള്ള വാക്ക് വളരെ കോമൺ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണയായിട്ട് പല ആളുകളും ഇത് കേട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ സത്യത്തിൽ ഹെർണിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഹെർണിയ എന്നുള്ള അസുഖം എന്താണെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നുണ്ട്.
4: ഹെർണിയ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പറയുള്ളത് കുടലിറക്കം. കുടലിറക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭിത്തിയിൽ, ഉദര ഭിത്തിയിൽ ഒരു ഒരു ബലക്കുറവ് വരുമോ, അല്ലെങ്കിൽ അവിടെ ഉള്ള എവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ്,
3: വയറിൻ്റെ ഭിത്തിയിൽ വരുന്ന
4: ബലക്കുറവ്. അപ്പം അത് കാരണം ഉള്ളിലുള്ള കുടലോ അല്ലെങ്കിൽ കുടലായിട്ട് ബന്ധപ്പെട്ട പിന്നെ കൊഴുപ്പിൻ്റെ പാടോ ഇതെല്ലാം കൂടി പുറത്തോട്ട് തള്ളി വരുന്ന ഒരു സ്ഥിതി വിശേഷത്തിനാണ് സാധാരണ ഹെർണിയ എന്ന് പറയുക. കോമൺ ആയിട്ട് ഇത് രണ്ടാണ് വരാറുള്ളത്. പിന്നെ വളരെ റയറുള്ള സാഹചര്യങ്ങളിൽ മറ്റു പല തുപ്പ മൂത്രസഞ്ചി അങ്ങനെയൊക്കെ വരാറുണ്ട്.
3: രണ്ട് തരത്തിലാണ് കോമൺ ആയിട്ട് സാധാരണ.
4: ആ, അപ്പോൾ ഇത് പല തരത്തിലുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് കാണാറുള്ളത് ഒന്ന് അടിവയറ്റിൻ്റെ ഭാഗത്തായിട്ടാണ് വരാറുള്ളത്. പിന്നെ പുക്കുകൾ വരാറുണ്ട്. പിന്നെ ഉള്ളത് ഇതേപോലെ മുറിവ് സംബന്ധമായിട്ട് വയറിൽ തന്നെ മുന്നേ സർജറിയൊക്കെ കഴിഞ്ഞവർക്ക് ആ ഭാഗത്തായിട്ടും അങ്ങനെ കാണപ്പെടാറുണ്ട്.
3: സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിന് ഒരു പ്രായപരിധിയോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞ വയസ്സ് കഴിഞ്ഞാലാണ് ഉണ്ടാവുക എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
4: കൂടുതലായിട്ട് കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് ഒരു പൊതുവേ കൂടുതലായിട്ട് കാണാറുള്ളത് പുരുഷന്മാരെ കാണും. അതും ഒരു പ്രായപരിധി കുറച്ച് വാർദ്ധിക്ക് എല്ലാം എത്തിയവർക്കാണ് ഇത് കൂടുതൽ കാണപ്പെടാറുള്ളത്. പിന്നെ കുട്ടികളിലും ഇത് ഉണ്ടാവാറുണ്ട്. ജന്മന ചെറിയ തോതിൽ അങ്ങനെ കാണപ്പെടാറുണ്ട്.
3: പിന്നെ സ്ത്രീകളിൽ പൊതുവെ കുറവാണോ കാണുന്നത്?
4: സ്ത്രീകളിൽ ഉണ്ടാവാറുണ്ട് പൊതുവെ. ഇപ്പം പ്രസവെല്ലാം കഴിഞ്ഞ് അവർക്ക് നമുക്ക് സാധാരണ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാലോ, പ്രസവ സമയത്ത് അവരെ വയറത്രത്തോളം വലിയുന്നതുകൊണ്ട് തന്നെ അതിൽ വയറിൻ്റെ ഭിത്തിക്ക് തന്നെ ബലക്കുറവ് ഉണ്ടാവാറുണ്ട്. അപ്പം അതിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടാറുള്ളത് പുക്കളിൽ വരാറുള്ള തരത്തിലുള്ള ഹെർണിയാണ്.
3: പുക്കളുടെ ഭാഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഹെർണിയ ഇപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ

0: മൂത്രവേദനയൊക്കെ പല രീതിയിൽ ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവും, വയറു വേദന. അപ്പൊ ഈ ഹെർണിയന്റെ ഒരു വേദനയോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് ആളുകൾ തിരിച്ചറിയാൻ ലക്ഷണം എന്തൊക്കെയാണോന്ന് പറഞ്ഞു.
1: സാധാരണ രീതിയിൽ ഇതൊരു മുഴയായിട്ട് തന്നെയാണ് അത് കാണപ്പെടാറുള്ളത്. നമ്മുടെ ഈ അടിവയറിൻ്റെ ഭാഗത്താണ് കൂടുതലായിട്ട് ഈ ഹെർണിയ, അതായത് ഒരു മുഴയായിട്ടാണ് ഇത് പ്രത്യക്ഷപ്പെടാറുള്ളത്. അപ്പം അത് നമ്മൾ എന്തെങ്കിലും വെയിറ്റ് എടുക്കുക, അങ്ങനെ അല്ലാതെ സ്ട്രെയിൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഏർപ്പെടുക, അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിലാണ് ഇത് കൂടുതലായിട്ട് പുറത്തോട്ട് തള്ളി വരിക. ഒരു പക്ഷേ കിടക്കുമ്പോൾ അത് ഉള്ളിലോട്ട് പോകുന്ന തരത്തിലായിരിക്കും. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതൊരു പ്രയാസമായിട്ട് തോന്നാറില്ല. ചെറിയ മുഴയായിട്ട് മാത്രം അത് എനിക്കൊരു വേദന ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരത് പ്രത്യേകിച്ചൊരു ഒരു ഒരു പ്രയാസമായിട്ട് അത് കാണാറില്ല. എന്നാൽ ചിലവർക്കതൊരു ബുദ്ധിമുട്ട് വേദനയോ അല്ലെങ്കിൽ അത് തിരിച്ചു പോകാത്ത അവസ്ഥ വരുമോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലൊരു പ്രയാസം അനുഭവപ്പെടുമ്പോഴാണത് എന്ത് ചെയ്യുക, അവർ ഡോക്ടറെ സമീപിക്കാറുള്ളത്.
0: അപ്പൊ ഈ ഒരു അവസ്ഥ ഇപ്പോ കിടക്കുമ്പോ ഒരു പക്ഷെ അത് പുറത്തേക്ക് വരിക അല്ലെങ്കിൽ
1: കിടക്കുമ്പോ അത് ഉള്ളിലോട്ട് പോകും,
0: ഉള്ളിലോട്ട് പോകും.
1: അതാണ് അങ്ങനെയാണ് നമ്മളെ ഹെർണിയെ തിരിച്ചറിയാറ്. അതായത് ഇത് ഉള്ളിലെ പ്രഷർ കാരണമാണ് ഇത് പുറത്തോട്ട് വരുന്നത്. അതായത് ഭിത്തിയുടെ ബലക്കുറവ് കാരണം ഉള്ളിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രഷർ, അതായത് നമ്മൾ സ്ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം കഠിനമായ വെയിറ്റ് എടുക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ തുമ്മുക അല്ലെങ്കിൽ ചുമക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇപ്പം വയറ്റിൽ നിന്ന് പോകാനുള്ള പ്രയാസം കാരണം കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന സാഹചര്യങ്ങൾ, മൂത്രമൊഴിക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ, അപ്പം അങ്ങനെയുള്ളവർക്കാണ് അത് കൂടുതലായിട്ട് വരാറുള്ളത്, സാധ്യത ഉള്ളത്.
0: ഓക്കെ. അപ്പോൾ സാധാരണ ഇപ്പോൾ പിന്നെ പ്രയാസകരമായി ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ വെയിറ്റ് എടുക്കുന്നൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന്
1: എപ്പോഴും കൂടുതൽ തന്നെയാണ് അവർക്ക്.
0: അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ മലബന്ധമുള്ള ആൾക്കാർക്ക്
1: മലബന്ധമുള്ളവർക്കുണ്ടാവും. പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാർദ്ധക്യം 80 വയസ്സ് ആണുങ്ങളിൽ കൂടുതലായിട്ട് കാണുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണമുള്ള പ്രയാസങ്ങളുണ്ടാവും, മൂത്രമൊഴിക്കുമ്പോഴുള്ള പ്രയാസം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതെന്താണ് കൂടുതൽ വരാനുള്ള ഈ ഹെർണിയ വരാനുള്ള സാധ്യത ഇപ്പോഴും അവർക്ക് കൂടുതലാണ്.
0: അതിൻ്റെ കൂടെ ഹെർണിയ കൂടി വരാനുള്ള ഈ പ്രഷർ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും.
1: ആ ഈ പ്രഷർ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പം പൊതുവേ നമ്മളവർക്ക് ചികിത്സ
0: ഓക്കെ.
1: വലൈക്കും സ്സലാം.
0: നമുക്കൊരു കോൾ ഉണ്ട് തോന്നുന്നു അല്ലേ.
2: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: എന്റെ മോന്റെ ഒരു 2.5 വയസ്സുള്ള കുട്ടിക്ക് ഇതുപോലെ ഹെർണിയന്റെ പ്രശ്നം, ഡോക്ടർ ഓപ്പറേഷന് നിർദ്ദേശിച്ചിട്ടുണ്ട്.
1: ആ കുട്ടികളില് ഞാൻ നേരത്തെ ഒന്ന് ഇതേപോലെ വരാൻ സാധ്യതയുള്ളവരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളിലും ഇത് കാണപ്പെടാറുണ്ട്. അപ്പം
2: ചെറിയ പൊക്കൾ വന്നിട്ടുണ്ട്.
1: ആ ആ പൊക്കളിലാണോ എന്നുള്ളത്?
2: ആ പൊക്കളുണ്ട്. ഇപ്പൊ ഡോക്ടർ കാണിച്ചു തിങ്കളാഴ്ചയ്ക്ക്
1: ഇല്ല, അത് പൊക്കളില് ഹെർണിയ ഉണ്ട്, ഹെർണിയ തന്നെ ആണ്. പിന്നെ അതൊരു 2 വയസ്സ് വരെ ഒക്കെ നമ്മള് വെയിറ്റ് ചെയ്യാറുണ്ട്. രണ്ട് വയസ്സ് വരെ ഒക്കെ നമ്മള് വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ തന്നെ കുറെ ചുരുങ്ങി പോവുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. ഞാൻ അതല്ല, ഒട്ടും ചുരുങ്ങി പോകുന്നില്ലെങ്കിൽ അതൊന്ന് വിലയിരുത്തണം, എന്താണ് ഹെർണിയുടെ അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അത് ചെയ്യുന്നതായിരിക്കും, നേരത്തെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
0: അതായത് ഇപ്പൊ നമുക്ക് കോള് വന്ന ആ ഒരു ശ്രോതാവ് ചോദിച്ചത് കുട്ടികളുടെ ഒരു ഹെർണിയെ കുറിച്ചാണ് അല്ലേ, ചെറിയ
1: പ്രായത്തിൽ.
0: പിന്നെ അത് സാധാരണ അവരുടെ ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞതിന് ശേഷം സർജറി നിർദ്ദേശിക്കാറാണ്.
1: അത് പൊക്കളിലുള്ളത് നമുക്ക് അങ്ങനെ നിർദ്ദേശിക്കാം. അപ്പൊ ചിലവർത് ഈ പറഞ്ഞ പോലെ അടി വയറിൻ്റെ അടിഭാഗത്തായിട്ട് തന്നെ വരും, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾക്കും വരാറുണ്ട്, ആൺകുട്ടികൾക്കാണ് കൂടുതൽ കാണാറുള്ളത്. അതായത് നമ്മൾ ഈ അണ്ടാശയം കൂടുതലായിട്ട് അതിൻ്റെ ഈ ഡെവലപ്മെന്റ് അത് ഉണ്ടാവുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വയറുന്നാണത് അതിൻ്റെ അതുണ്ടാവുന്നത്. പിന്നെ അതെന്താണ് ക്രമേണ നമ്മൾ ജനിക്കുന്നതിന് മുന്നായിട്ട് അത് താഴത്തെ വൃക്ഷണ സഞ്ചിയിലോട്ട് അത് എന്ത് ചെയ്യണം, വയറിൻ്റെ ഭിത്തിയിലൂടെ അത് പോവുകയാണ്. അപ്പം ആ വഴിയിൽ എന്താവും, ഇത് പോകുന്ന വഴിയിൽ ഉള്ളിലുള്ള ഈ നമ്മുടെ ഈ വയറിൻ്റെ ഭിത്തി തന്നെ ഒരുപാട് ലെയറാണ്. അപ്പം അതിലൊരു ലെയർ ഏറ്റവും കുടലിനോട് ചേർന്ന് കിടക്കുന്ന ആ ലെയർ ഇതിലോട്ട് വലിഞ്ഞു നിൽക്കും. അത് ജനിക്കുന്ന ആ സമയത്ത് എന്താവും, അത് ചുരുങ്ങി പോവാറാണ്. അപ്പം ചിലവരിൽ അത് ചുരുങ്ങി പോവാത്ത സാഹചര്യങ്ങളിൽ എന്താവും, അവർക്ക് ഈ തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടാവും, മുടയായിട്ട് വരിക, പ്രത്യേകിച്ച് കരയുമ്പം ചുമക്കുമ്പം അത് ചില കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ പറയും, അങ്ങനെ കുട്ടി കരയുമ്പോൾ അവിടെ ഒരു മുട പോലെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്, അപ്പം അതെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വരാറുണ്ട്. അപ്പം അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ അതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിനെന്ത് ചെയ്യുക, തക്കതായി ചികിത്സ എടുക്കുക എന്നുള്ള ചികിത്സ സർജറി തന്നെ ഉള്ളു.
0: അതല്ലാതെ ഒരു പിന്നെ പ്രായം എത്തിയത് പിന്നെ മാറാനുള്ള സാധ്യത
1: ഇങ്ങനത്തത് ഒരു പക്ഷേ കുടലോ കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്ന രൂപത്തിൽ അത് എത്രത്തോളം പ്രൊജക്റ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു നേരത്തെ ചെയ്യണം.
0: അപ്പോൾ പിന്നെ കുട്ടികളുടെ കൂടിയും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് അവർ അവരുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് വന്ന് ഡോക്ടർ ഹെർണിയാണെന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ, അതോ നേരത്തെ കുറച്ച് ഗുളികകളൊക്കെ കഴിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും മറ്റ് സർജറി കൂടാതെ എന്തെങ്കിലും ഇതിന് പ്രതിവിധിയുണ്ടോ?
1: അതായത് ഈ ഹെർണിയുടെ കാരണം എന്താണെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഈ ഭിത്തിയുടെ ബലക്കുറവ് കാരണമാണ് ഈ ഹെർണിയ വരുന്നത്. അപ്പോൾ ഇതിന് പരിഹാരം നമുക്ക് ആ ബലം ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഭിത്തി എന്താണ് വീണ്ടും ബലപ്പെടുത്തുക എന്നുള്ളത്, അത് സർജറിയിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അതിൻ്റെ തക്കതായിട്ടുള്ളൊരു മരുന്നെ വരെ കണ്ടെത്തിയിട്ടില്ല. അപ്പം അത് ഹെർണിയ അത്രത്തോളം എന്നെ തള്ളി നിൽക്കുന്നുണ്ടോ, അതിനെ ഉള്ളിലോട്ടാക്കി ഉള്ളിൽ കയറി പറ്റിയിരുന്ന കണ്ടൻസ് എന്താണോ കുടലാണ് അതിനൊക്കെ തിരിച്ചുള്ളിലോട്ടാക്കി ആ വയറും ആ ഡിഫക്റ്റ് ആ വീക്ക്നെസ് എവിടെയാണ് അവിടെ അതെന്ത് ചെയ്യുക നമ്മൾ ബലപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതൊരു പ്രയാസമായിട്ടുണ്ടാവില്ല. ഇപ്പം പലരും പറയും എനിക്ക് ഇത്ര കാലഘട്ടതെന്തില്ല, ഒരു ബുദ്ധിമുട്ടില്ല, പക്ഷെ ഇതിങ്ങനെ വലുതായി വരുന്നുണ്ടാവുകൊണ്ട് ഞാൻ കാണിക്കാൻ വന്ന, ഇപ്പം എനിക്കൊരു ആശങ്ക ഉണ്ടാവുകൊണ്ട് കാണിക്കാൻ വന്നെന്നുള്ള. അപ്പം അതങ്ങനെ വലുതായി വരുന്നുണ്ടെങ്കിൽ അതിലൂടെ പലതും ഈ പറഞ്ഞ പോലെ കുടലും ഇതെല്ലാം തള്ളി വരുന്നൊരു സ്ഥിതി വിശേഷമാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പിന്നെ വളരെ നേരത്തെ ചെയ്യണതാണ് ഇപ്പോഴും നല്ലത്. ഒരു കോംപ്ലിക്കേഷനോട്ട് അത് പോവാതെ നേരത്തെ ചെയ്യണതാണ് നല്ലത്.
0: അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ പിന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ പേഷ്യൻറ്റ് ഒ പിയിൽ വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മൾ വേറെ മെഡിക്കൽ ടെസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശിക്കാറുണ്ടോ, അതോ പിന്നെ സാറ് ക്ലിനിക്കൽ എക്സാമിനേഷൻ?
1: ഹെർണിയ നമുക്ക് ക്ലിനിക്കലി നമ്മുടെ പരിശോധനയിലൂടെ തന്നെ നമുക്കത് ഒരു പക്ഷേ രോഗികൾക്ക് തന്നെ അത് മനസ്സിലായി. ഇപ്പം പണ്ടത്തെ പോലല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കുറച്ചും കൂടി ബോധവാന്മാരാണ്. വരുമ്പോൾ തന്നെ എനിക്ക് ഹെർണിയ ഉണ്ടെന്ന് പറഞ്ഞു വരുന്നവരാണ് ഞാൻ തന്നെ ഒട്ടുമിക്ക ആൾക്കാർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇത് അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല, ഇത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വളരെ ചുരുക്കം ആൾക്കാർക്ക് വരാറുള്ളൂ.
0: അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇത് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇപ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റും, ഒരാൾക്ക് സ്വയം എനിക്ക് ഈ പ്രയാസമുണ്ടോ, അതായത് ഞാൻ ഹെർണിയ എനിക്ക് എൻ്റെ വയറ്റിനകത്ത് തന്നെ ഒരു ഫീൽ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്താണ് സാധാരണ നമുക്ക് തൊട്ട് നോക്കിയിട്ടോ അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ കഴിയും?
1: ഒരു പക്ഷേ ഒരു മുഴയായിട്ട് തന്നെയാണ് അത് പ്രസൻറ്റ് ചെയ്യുക, കാണപ്പെടുക. അത് ഇതേപോലെ നമ്മൾ ചുമക്കുമ്പോഴോ കൂടുതലായിട്ട് നമ്മൾ നമുക്ക് തന്നെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചുമച്ച് നോക്കുക. അപ്പോൾ അത് കൂടുതലായിട്ട് തള്ളി വരുന്നുണ്ടോ, അത് കിടക്കുമ്പോൾ അല്ലെങ്കിൽ കൈകൊണ്ട് അത് അമർത്തി പിടിക്കുമ്പോൾ അത് തിരിച്ചുള്ളിലോട്ട് പോകുന്ന പോലെ തന്നെയാണോ, അങ്ങനെ ആ അത്ര ആ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അത് ഹെർണിയായിട്ട് തന്നെ സംശയിക്കും,
0: തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവരോട് നമ്മൾ സർജറി നിർദ്ദേശം എത്രയും നേരത്തെ അത് ചെയ്യുന്നതായിരിക്കും ഗുണം?
1: ആ കഴിയുന്നതും നമുക്ക് നേരത്തെ ചെയ്യണതായിരിക്കും നല്ലത്. ഒരു പക്ഷേ നമ്മൾ ഇലക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അനസ്തേഷ്യ എല്ലാവരെയും കണ്ട് എല്ലാം ഉറപ്പുവരുത്തി എല്ലാ റിസ്ക്കും കാര്യങ്ങളെല്ലാം ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അതെല്ലാം പരിഹരിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
0: ചില
1: ഒരു കോംപ്ലിക്കേഷനിലോട്ട് എത്താതിരിക്കുക, അത് എത്തുന്നതിന് മുന്നേ അത് നേരത്തെ ചെയ്യാന്നുള്ളതാണ്. കോംപ്ലിക്കേഷനിലോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ആ സാഹചര്യം വേറെ ആയിരിക്കും, അപ്പോൾ അതൊരു എമർജൻസി ആയി വരികയാണ്. അപ്പോൾ അത്ര എമർജൻസിയിൽ നമുക്ക് ഇന്നിപ്പോൾ ഏറ്റവും ആധുനികമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു രീതി ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നെറ്റ് വെച്ച് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, അത് തുന്നിയിട്ട് തന്നെ അത് ബലപ്പെടുത്തും, എന്നാലും അത് ബലക്കുറവുള്ളൊരു ഒരു ഭിത്തി ആയതുകൊണ്ട് തന്നെ അതിനൊന്നും കൂടി ഉറപ്പ് വരുത്താനായിട്ട് നമ്മളൊരു നെറ്റും കൂടി വെച്ച് അതിനെ ഒന്നും കൂടി ബലപ്പെടുത്തുന്നതാണ്. അതിലാണ് ഏറ്റവും തിരിച്ച് വീണ്ടും റെക്കറൻസ് വരാൻ വീണ്ടും വരാനുള്ള സാധ്യത എപ്പോഴും കുറവായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരം നെറ്റുകളൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് വെക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും അവരെ ബോധ്യപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാറാണ് പതിവ്.
0: ഇതിനകത്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് ഇപ്പോ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ പിന്നെ പേഷ്യന്റ് ഇപ്പൊ ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ
1: വേണ്ടത്? ഒന്ന് പെട്ടെന്ന് ഇപ്പോ ഹെർണിയ, ഇപ്പം നിലവിൽ ഹെർണിയ ഉള്ള ഒരാളാണ്, കുടലുറക്കമുള്ള ഒരാളാണ്, അവർക്ക് പെട്ടെന്ന് സാധാരണമായിട്ടൊരു വേദന വരികയാണ്, ഉള്ള തള്ളി വന്നത് തിരിച്ചറങ്ങാത്തൊരു സാഹചര്യമായിട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു എമർജൻസി ആയിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത്, വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണണം. അത് ഒരു പക്ഷേ കുടലായിരിക്കാം. അപ്പോൾ കുടലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ വേദന, കുടലാണെങ്കിൽ കുടൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അപ്പം അതിനൊരു തടസ്സം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, നമ്മളിപ്പോൾ വയറ് വയറ് വല്ലാതായിട്ട് വീർക്കും, ഛർദിക്കും. കുടലിൽ തടസ്സമുള്ളത് പോലത്തെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കും, ഭയങ്കര വേദന, ഛർദി, പിന്നെ പറ്റുന്ന പോവാത്ത സാഹചര്യം. അപ്പോൾ ഇതെല്ലാം ആയിട്ട് അത്തരം തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ ഒരു അടുത്തുള്ള ഡോക്ടർ സർജനെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും.
0: അപ്പോൾ സർജറിയിലേക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണ ആളുകൾക്ക് കുറേ ആശങ്കകളുണ്ടാവും. സർജറി അല്ലാതെ ഇതിനകത്ത് വേറെ പ്രതിവിധി ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം മറ്റു പല അസുഖങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഡിസിൻ കഴിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില രോഗങ്ങൾക്കൊക്കെ നിശ്ചിത തരത്തിലുള്ള ഫിസിയോതെറാപ്പി പോലെയുള്ള അല്ലെങ്കിൽ എക്സസൈസ് അങ്ങനത്തെ ഒക്കെ ചെയ്തുകൊണ്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന പല രോഗങ്ങളും ഉണ്ടാവും. പക്ഷേ ഹെർണിയെ സംബന്ധിച്ച് അതുകൊണ്ടൊന്നും കാര്യമില്ല, നമുക്കത് മെഡിസിൻ കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഫിസിയോതെറാപ്പിയോ എക്സസൈസോ ഇതൊന്നും കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ എന്തായാലും സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഹെർണിയ ഉള്ളവർ. എന്തായാലും സർജറിക്ക് വിധേയമാകുക എന്നുള്ള ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം, അതിനുള്ള പരിഹാരം അതാണെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് വലിയൊരു ഓപ്പറേഷൻ ആയിരിക്കും. ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ച് നെറ്റ് വെക്കുന്ന ഒരു സിസ്റ്റമൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഓപ്പൺ സർജറി ആയിട്ടാണോ ചെയ്യാതെ പിന്നെ കീ ഹോൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടോ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യം?
1: ഇന്നിപ്പോൾ നമ്മൾ രണ്ട് രൂപത്തിലും ചെയ്യാറുണ്ട്, ഓപ്പണും അതുപോലെ കീ ഹോൾ താക്കോൽ ദ്വാരാ ശസ്ത്രക്രിയ ആയിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. രണ്ടിനും സെയിം ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. പിന്നെ രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പം നമ്മൾ കയറി ചെയ്യാം, ഓപ്പണായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ രണ്ടിലും നമ്മൾ മെഷർ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് കുറച്ച് വലിയ മുറിവായിരിക്കും, ഒന്ന് അനസ്തേഷ്യ നൊട്ടലിനായിട്ടുള്ള അനസ്തേഷ്യ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുറിവിൻ്റെ ഒരു വേദന കാര്യങ്ങൾ ഒന്ന് രണ്ട് ദിവസം കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട സാഹചര്യങ്ങൾ അങ്ങനെ വരാറുണ്ട്.
0: കോളർ ഉണ്ടോ? ഹലോ
3: ഹലോ,
0: അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ഓക്കെ, പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ ഡോക്ടർ, കേൾക്കും.
3: എന്റെ പേര് മുഹമ്മദ് ഫൈസല, തൃശ്ശൂർ ജില്ലയിലെ കൈപ്പകത്ത് ഉള്ളത്. എന്റെ ഈ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 8 മാസമായി, ഇപ്പൊ 75 വയസ്സായിട്ട്. ഇപ്പൊ അപ്പൊ വേദന ഇപ്പോഴും വേദന ഉണ്ട്. വേദന ഡോക്ടർ പറഞ്ഞ് ചുറ്റിയത് 6 മാസം, ചിലപ്പോ അത് കൂടുതൽ സമയം എടുക്കുമ്പോഴും മാറാന്, മരുന്നുകളൊന്നും ഇല്ല, പക്ഷെ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. വേറെ ഓപ്പറേഷൻ കഴിഞ്ഞ അടിഭാഗത്ത് ചില സമയത്തുള്ള വേദന, നിസ്കരിക്കുമ്പോഴൊക്കെ കൂമ്പിടുമ്പോഴൊക്കെ സ്ഥിതിയിലൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അങ്ങനത്തെ പ്രയാസങ്ങളുണ്ട്. അപ്പൊ അത് ഈ വേദന
1: അതായത് ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞിപ്പം 8 മാസമായി എന്നാണ് പറഞ്ഞത്.
0: 75 വയസ്സാണ്.
1: അപ്പം ഈ സാധാരണ രീതിയിൽ ഇപ്പം വന്ന് ഓപ്പണായിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ തന്നെ തുടക്കത്തിൽ വേദന കാര്യങ്ങൾ ഉണ്ടാവേണ്ടതാണ്, മുറിവിൻ്റെതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ വേദന കയറിപ്പോയ 5-7 ദിവസം അതിൻ്റെ അപ്പുറം വേദന അങ്ങനെ ഉണ്ടാവാറില്ല, കുറഞ്ഞു വരേണ്ട തന്നെയാണ്. പിന്നെ എന്തെങ്കിലും അസാധാരണ കോംപ്ലിക്കേഷൻ, പഴുപ്പോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വേദന കാര്യങ്ങൾ ഉണ്ടാവാറുള്ളൂ. അതല്ലാതെ പുള്ളിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമായിട്ടുണ്ടാവുന്ന വേദന ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെയുള്ള നരമ്പുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ നാടിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലൊരു ഇറിറ്റേഷൻ, ചിലപ്പോൾ മെഷ് ഈ മെഷായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ചില ഇറിറ്റേഷൻ, അത് കാരണം അങ്ങനെ ചിലർക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ വരാം. അത് ആദ്യം ആണെന്ന് ഉറപ്പ് വരുത്തി, അത് ചിലതൊക്കെ ഒരു 3 മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് മാറേണ്ടതാണ്. പക്ഷെ 3 മാസത്തിൽ കൂടുതലായിട്ട് അങ്ങനെ വേദനയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇത്തരത്തിലായിട്ട് നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. അപ്പം അതൊന്ന് കാണിച്ച് ഉറപ്പ് വരുത്തി അതിനുള്ള ചികിത്സകൾ എടുക്കുക എന്നുള്ളതാണ്.
0: ഇക്ക കേൾക്കുന്നുണ്ടോ? പിന്നെ ഒരു ഡോക്ടറെ കാണിച്ച് നേരിട്ട് കാണിച്ച് പോയി ഒപിയിൽ പോയി കണ്ട് അഡ്വൈസ് എടുക്കുന്നതായിരിക്കും
1: നല്ലത് അല്ലേ? ഉറപ്പുവരുത്തുന്ന തരത്തില് അതാണ് ഇപ്പൊ കാര്യമായിട്ട് സംശയിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ
3: വേദന എന്തായാലും സ്ഥിരമുണ്ട്, പക്ഷെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള വേദന ഇങ്ങനെയുള്ളവര് ഈ കണ്ടി കിടക്കാതെ അല്ലെങ്കിൽ നീക്കുമ്പോഴൊക്കെ പിടിച്ച് കൈ കുത്തിയിട്ട് നീക്കലോ, അങ്ങനത്തെ ബുദ്ധിമുട്ട് വേദന ഉള്ളത്. അപ്പൊ ഡോക്ടർ എന്തിനു പറഞ്ഞിട്ട് പ്രായത്തിന്റെ ഇതിന്റെ പേരിൽ കുറച്ച് സമയം പിടിക്കുന്നത് വേദന പറയാന് ചെറുപ്പക്കാരൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസത്തിൽ കൂടെ ഒക്കെ മാറുന്നു പറയുന്നത്. ഇത് പ്രായത്തിന് അതിന്റെ ഭാഷ പറയുന്നത് മരുന്നൊന്നും ഇല്ല. അപ്പൊ ബുദ്ധിമുട്ട് വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ വേറെ കാര്യമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ ബാംഗ്ലൂരുണ്ട്, ഇപ്പൊ നാട്ടിൽ പോകേണ്ട പറ്റത്താണ്. അപ്പൊ ഡോക്ടർ ഒന്ന് കാണാൻ വേണ്ടി എത്തിയേക്കണേരും
1: തീർച്ചയായിട്ടും കാണിക്കണം.
0: അപ്പൊ ഇത് പിന്നെ ഇപ്പൊ നമുക്ക് കോള് വന്ന ശ്രോതാവിൻ്റെത്, അദ്ദേഹം 75 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം സർജറി കഴിഞ്ഞിട്ടുള്ള 7-8 മാസത്തിന് ശേഷമുള്ള ഒരു പ്രയാസമാണ് പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മളെടുത്ത് വിളിച്ചത്.
1: പ്രായത്തിൻ്റെ മാത്രമായിട്ട് നമുക്ക് അങ്ങനെ പറയാനും കഴിയില്ല, അങ്ങനെയും വരാം. പക്ഷെ ഇപ്പോൾ 8 മാസം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ സമയമാണ്. അപ്പം അതെന്താന്ന് കൃത്യമായിട്ട് ഇപ്പം പറഞ്ഞ പോലെ സാധാരണ രീതിയിൽ ഈ മെഷ് നമ്മൾ വെക്കുന്ന ഈ നെറ്റ് അത് ഇറുകി പിടിക്കുന്നൊരു സാഹചര്യത്തിലും ചിലർക്ക് വേദന ഉണ്ടാകും കുറച്ച് കാലത്ത്. വലിയൊരു പ്രയാസം, അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാകും. പക്ഷെ 8 മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തരത്തിലുള്ളതാണ് കൂടുതലായിട്ട് സംശയിക്കേണ്ടത്.
0: ഓക്കെ, നമ്മൾ ഇപ്പോൾ സംസാരിച്ച് വന്നിരുന്നത് ഈ മെഷ് ഇടുമ്പോൾ ഉണ്ടാവുന്ന സർജറിയെ കുറിച്ച് തന്നെയായിരുന്നു.
1: ഓപ്പൺ സർജറിയെ കുറിച്ച്. പിന്നെ അതുപോലെ തന്നെയാണ് ലാപ്പ്, അതായത് കീവോൾ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ. അതാവുമ്പോൾ ചെറിയ 3 മുറിവുകളേ ഉണ്ടാവുള്ളൂ. അത് ജനറൽ അനസ്തീഷ്യയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞ് 2-ാമത്തെ ദിവസമൊക്കെ ആയിട്ട് തന്നെ വീട്ടിൽ പോവാം. വേദന കാര്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്ക് നേരത്തെ തന്നെ ജോലിയിലോട്ട് പോകാനും ഒക്കെ നേരത്തെ ഡിസ്ചാർജ് പഠിക്കാനും ഒക്കെ ആയിട്ട് എളുപ്പമായിരിക്കും.
0: അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഒന്ന് ഓപ്പൺ സർജറി ചെയ്യാമെന്നുള്ളതും, രണ്ടാമത്തത് പ്രത്യേകിച്ചൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കുറച്ചുകൂടിയും കീഹോൾ സർജറി ആയിരിക്കും നല്ലതല്ല. കുറച്ച് ദിവസത്തെ ഹോസ്പിറ്റലൈസേഷൻ മതിയാവും, പെയിന് പൊതുവൊക്കെ കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു സംശയം, ഇത് ഒരിക്കൽ സർജറി ചെയ്തിട്ട് ഇപ്പോൾ അവർ പ്രത്യേകിച്ച് ഇപ്പോൾ കഠിനമായ ജോലിയൊക്കെ ചെയ്യുന്ന, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഭാരമുള്ള ജോലികളൊക്കെ വെയിറ്റൊക്കെ പൊക്കുന്ന രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ വരാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നില്ല, റിക്കറൻസ് എന്താണെന്നുള്ളത്?
1: അതിൽ റെക്കറൻസ് വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, ഒരു പക്ഷേ ചെയ്യുന്ന സർജനും രോഗിക്കും ഒരേപോലെ ഭയപ്പെടുന്നൊരു കാര്യമാണ് അവർക്ക് റെക്കറൻസ് വരാന്നുള്ളത്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഈ ഹെർണിയ വരാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതും അതുള്ളവർക്ക് അത്തരം ഈ പറഞ്ഞ പോലെ വെയിറ്റ് എടുക്കുന്ന ജോലി ചെയ്യുന്നവർ, പിന്നെ പ്രായമായവർ, അവർക്ക് അവരെ ഭിത്തിയുടെ വിലക്കുറവ് എന്തായാലും ഞാൻ അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞേ വരുള്ളൂ. അപ്പോൾ അവർക്ക് അത്രക്കാർക്കൊക്കെ വീണ്ടും വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതൽ തന്നെ ആയിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുള്ളവർ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്രസംബന്ധമായിട്ട് ഇപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, അപ്പോൾ അത് കാരണമുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക്, പിന്നെ കൂടുതലായിട്ട് ഈ കോൺസ്റ്റിപേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലുള്ള പ്രയാസമുള്ളവർക്ക്, പിന്നെ ഈ ആസ്മ അല്ലെങ്കിൽ എന്താ പറയുക, കാലങ്ങളായിട്ടുള്ള ചുമ, വിട്ടുമാറാത്ത ചുമ, അത്തരം കഫക്കെട്ട്, അങ്ങനെ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത് കൂടെ വരും. പിന്നെ ഭയങ്കരമായിട്ട് ഇപ്പം കൂടുതലായിട്ട് നമ്മൾ എടുത്ത് പറയാറുള്ളത് ഭയങ്കര വെയിറ്റ് ഉള്ളവർ, നല്ല പൊണ്ണത്തടിയായിട്ടുള്ളവർ, ആ അവർക്ക് എപ്പോഴും ഇത് വീണ്ടും വരാം. പിന്നെ പുകവലി, അത്തരം ശീലമുള്ളവർക്ക്, പുകവലി ഉള്ളവർക്ക്, അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറുടെ ഭിത്തിയെ ബലം കൂട്ടുന്ന കൊളാജൻ, അതിനെ അതിൻ്റെ സിന്തസിസ്, അതിൻ്റെ ഉൽപാദന ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ ആ തരത്തിൽ എന്ത് ചെയ്യാം, ബലക്കുറവുണ്ടാക്കാം.
0: ഈ കൊളാജൻ എന്ന് പറയുമ്പോൾ വയറിന്റെ ഭിത്തിയോട് ചേർന്ന
1: അല്ല, അത് അതിനെ ബലം കൂട്ടുന്ന ഒരു ഘടകമാണ്.
0: ഓക്കെ, അപ്പോ പുകവലിക്കുള്ള ആളുകൾക്ക് ഇതിന്റെ ആ കൊളാജൻ സിന്തസിസ് കുറയുമെന്നുള്ള, അപ്പൊ അവരുടെ ശരീരത്തിൽ പിന്നെ ഈ കൊളാജന്റെ അളവ് കുറയുന്നതുകൊണ്ട് തന്നെ
1: ഭിത്തിയുടെ ബലക്കുറവുണ്ടാവും. പിന്നെ മുന്നേ സർജറി കഴിഞ്ഞ ഇപ്പം മുന്നേ അപ്പൻഡിക്സിനുള്ള സർജറി അങ്ങനെ കീറി ചെയ്തവർക്കൊക്കെ ഇത് വീണ്ടും വരാനുള്ള സാധ്യതയുള്ള, അപ്പൊ ഇതൊക്കെയാണ് അവർക്ക് ഹെർണി ഉണ്ടാക്കാൻ ആയിട്ടുള്ള കാരണങ്ങൾ.
0: ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് വന്ന ആൾക്കാർക്കും പിന്നെ വരാനുള്ള സാധ്യത കൂടി നമ്മൾ കാണണം. പിന്നെ സർജറി കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? ഇപ്പോ പ്രത്യേകിച്ച് കീഹോളൊക്കെ ആവുമ്പോ,
1: കീയോളൊക്കെ ആകുമ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാം ദിവസം ഇപ്പം സെയിം ഡേ തന്നെ വിടുന്നവരുണ്ട് ചില സെൻ്റർ
0: ഹോസ്പിറ്റലിൽ വീട്ടിൽ പോകാൻ പറ്റും.
1: അന്ന് തന്നെ ചെയ്ത് അന്ന് തന്നെ പോകുന്ന രീതിയിൽ വരെ ഡേ കെയർ പ്രൊസീജിയറായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒരു ദിവസം അടുത്ത ദിവസം തന്നെ വിടുന്നവരുണ്ട്. പിന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ കിടത്തുന്നവരുണ്ട്. ഇപ്പം ചിലർക്ക് ചെറിയ വേദനയും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പം അത് കാരണം അങ്ങനെ അവർക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള വേദനക്കുള്ള പരിഹാരക്കെല്ലാം മരുന്നും കാര്യങ്ങളെല്ലാം
0: കൊടുത്ത്
1: അവരൊന്ന് ഹാപ്പി ആക്കിയിട്ട് വിടാന്നുള്ള അങ്ങനെ വിടുന്നത്.
0: അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ സർജറി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം ഹോസ്പിറ്റലൈസേഷൻ?
1: അങ്ങനെയല്ല, അത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ രണ്ടു ദിവസം. അതിലും വേദന ഇപ്പം ഈ പറയുന്ന പോലെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു വേദന ഉണ്ടെന്നുള്ളു, അല്ലാതെ അങ്ങനെ ഭയങ്കര നമ്മൾ ആലോചിക്കുമ്പോൾ വേദന എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര മുറിവിൻ്റെ വേദന എന്നുള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പൊതുവേ നമ്മൾ രണ്ടാമത്തെ ദിവസം തന്നെ രോഗിയെ
0: വിടാറുണ്ട്.
1: ഓപ്പൺ സർജറി കഴിഞ്ഞവരും രണ്ടാമത്തെ ദിവസം ചിരിച്ചു പോകുന്നവരുണ്ട്.
0: അതുപോലെയാണ് ആളുകൾക്ക് അവരുടെ ഒരു ദൈനംദിന ജീവിത കാര്യങ്ങളിലേക്ക് മടങ്ങി എത്താൻ, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയൊക്കെ പോകുന്ന ആളുകൾ പുറത്തൊക്കെ യാത്ര ചെയ്യാൻ, ഇപ്പോൾ ബൈക്കിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ആയിരിക്കോ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കുറഞ്ഞ ദിവസം കൊണ്ട് അവരുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും.
1: അവർക്ക് അങ്ങനെ പോവാം, ഇപ്പോൾ ജോലി അങ്ങനെ ഓഫീസ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പോവാം. ഭയങ്കര വെയിറ്റ് എടുക്കുന്ന സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ അത്യാവശ്യം ആക്ടിവിറ്റി ഒക്കെ വരുന്ന തരത്തിലുള്ള ജോലികളാണെങ്കിൽ കഴിഞ്ഞതും നമ്മളെന്ത് ചെയ്യും, മൂന്നാഴ്ചയൊക്കെ നോക്കിയിട്ട് നമ്മൾ അവരെ വിലയിരുത്തിയിട്ട് നമ്മൾ പറയാറുള്ളൂ. ഇപ്പോൾ വെയിറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ കാര്യപ്പെട്ട വെയിറ്റ് എടുക്കാനാണെങ്കിൽ മൂന്നാഴ്ചയ്ക്ക് ശേഷമൊക്കെയാണ് നമ്മളെന്ത് ചെയ്യുക പറയാം. അതും വലിയ വെയിറ്റുകളൊന്നും പറ്റില്ല, ചെറിയ തോതിലൊക്കെ നമ്മൾ പറയും.
0: ചെറിയ തോതിലൊക്കെ വെയിറ്റ് ഉണ്ടെങ്കിൽ
1: ജിമ്മിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കാര്യമായിട്ട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. ചിലപ്പോൾ ഒരു മൂന്ന് മാസം വരെയൊക്കെ പറയും വലിയ വെയിറ്റ് എടുക്കണം എന്നൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ പറയും. പക്ഷേ അതിൽ വെയിറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോഴും അവർ മനസ്സിലാക്കേണ്ടത് റെക്കറൻസിനുള്ള സാധ്യത ഇപ്പോഴും കൂടുതലാണ്.
0: ഓക്കെ, അപ്പോൾ ഒരിക്കൽ സർജറി ചെയ്താലും നമ്മുടെ മനസ്സിലുണ്ടാവണം, ഇനി നമ്മൾ ഹാർഡായ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ ഈ ജിംനാസ്റ്റിലൊക്കെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും ഇനി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പ്രയാസത്തിലേക്ക് പോകേണ്ട സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് നന്നായിരിക്കും അല്ലേ? കുറച്ച് ചെറിയ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ ചെയ്തു പോകും. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പിന്നെ സ്ത്രീകളിൽ ഈ ഒരു ഹെർണിയ വരാനുള്ള സാധ്യത ആഫ്റ്റർ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിലാണ്, അതല്ലാതെ വരാനുള്ള സാധ്യത ഉണ്ടോ സ്ത്രീകളെ സംബന്ധിച്ച്?
1: പ്രഗ്നൻസി പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വൈറൽ തന്നെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് അങ്ങനെ വരാം ഇൻസുലിറ്റാറാണ്. പിന്നെ അവർക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഫെമറൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി താഴ്ഭാഗത്തായിട്ട് വരുന്നത് ഹെർണിയ തൊട ആ ഭാഗത്തായിട്ട് വരുന്നത്. അത് വളരെ റെയറാണ്, പക്ഷേ അത്തരം പിന്നെ കൂടുതലായിട്ടത് കാണപ്പെടാറുള്ളത് സ്ത്രീകൾക്കാണ്. ഒരു പക്ഷെ അതാണെങ്കിൽ തന്നെ അത് ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് അത്തരം ഹെർണിയയിൽ. ഈ പറഞ്ഞ പോലെ കുടൽ കുരുങ്ങുന്ന സാഹചര്യങ്ങൾ അതൊക്കെ അതിൽ എപ്പോഴും കൂടുതലാണ്. അപ്പോൾ സ്ത്രീകളിൽ പ്രത്യേകിച്ച് അത്തരത്തിൽ ഇങ്ങനെ ഒരു മുഴ എന്ന് പറയുമ്പോൾ നമ്മളതൊന്നും കൂടി ഗൗരവത്തിലാണ്
0: കാണുന്നത്.
1: ആണുങ്ങൾക്ക് ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഗൗരവത്തിലാണ് നമ്മൾ അതിനെ
0: കാണുന്നത്. ഓക്കെ, പിന്നെ അവരിലും ഈ പറഞ്ഞ പോലെ പ്രായം കൂടുന്നവരിലായിരിക്കും ഇത്?
1: സ്വാഭാവികമായിട്ടും ഒരു 50 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് അങ്ങനെ കാണാറുള്ളത്. പിന്നെ ഈ പൂക്കളിലുള്ളത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഗർഭം കഴിഞ്ഞവർക്ക് കഴിഞ്ഞവർക്കൊക്കെ ഇത് കാണാറുണ്ട്.
0: എനിക്ക് തോന്നുന്നു നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. ഇൻഷാല്ലാ. അപ്പോൾ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. ഇൻഷാല്ലാ നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ തിരിച്ചെത്തും. ഇൻഷാല്ലാ.
4: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60+ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50+ സ്ഥിരം അവതാരകർ. 100+ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻ കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കും ഇടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിങ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
5: പീസ് റേഡിയോ.
0: നമ്മൾ പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം തുടരുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഹെർണിയ എന്നുള്ളതാണ്. ഹെർണിയ നമുക്ക് സർജറി കൂടാതെ മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. സർജറി നിർബന്ധമാണോ എന്നുള്ളതാണ് ഹെർണിയൻ്റെമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നമ്മുടെ ചർച്ചയിലെ മുഖ്യ വിഷയമായിട്ട് വരുന്നത്. ശ്രോതാക്കൾക്ക് നേരിട്ട് ഡോക്ടറോട് ചോദിക്കാനുള്ള അവസരമാണ് ഈ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ ലൈവ് പ്രോഗ്രാമിലൂടെ പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പർ 90 20 840 840 എന്ന നമ്പറിലേക്കാണ്. നമ്പർ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, 90 20 840 840 എന്ന നമ്പറിലേക്കാണ് നമ്മൾ നമ്മുടെ സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി വിളിക്കേണ്ടത്. സാർ, അപ്പോൾ നമ്മൾ ഈ നേരത്തെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിലാണ് ഈ ഹെർണിയ കൂടുതൽ കാണുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഏജായ ഒരു 50+ ഒക്കെ ആവുന്ന ആളുകളിലാണ് കൂടുതൽ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കാരണം പറഞ്ഞത് പ്രോസ്റ്റേറ്റാണ് അല്ലേ? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാവുന്ന വീക്കത്തെ കുറിച്ച്. അപ്പോൾ ഇത് ഈ പ്രോസ്റ്റേറ്റ് ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയാൻ പറ്റുക?
1: അത് എപ്പോഴും പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കുള്ളവർക്ക് മൂത്രസംബന്ധമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ചിലത് പറയുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, അതുപോലെ പിന്നെ മൂത്രമൊഴിക്കാൻ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് മൂത്രം പോവുക, മൂത്രത്തിന് ശക്തിക്കുറവ്, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതുപോലെ തോന്നുക, അതിനായിട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ആ സ്ട്രെയിനിങ്ങളൊക്കെയാണ് ഇത് കൂടുതലായിട്ട് തള്ളി വരിക.
0: പ്രഷർ കൊടുക്കുമ്പോൾ
1: എന്ത് ചെയ്യും കൂടുതലായിട്ട്, അതായത് മൂത്രം ഇത് ഇങ്ങനെ ഇടക്കിടക്ക് അവർക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും. കുറേ നേരം ഇരുന്നിട്ടാണ് മൂത്രം പോവുക, ഒഴിക്കുമ്പോൾ അതിനൊരു ശക്തിക്കുറവുണ്ടാവും, അവസാനം ഇറ്റി കുറേ നേരം ഇറ്റി അങ്ങനെ പോവും. പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ ഒന്നിൽ കൂടുതൽ തവണ മൂത്രം ഒഴിക്കാനായിട്ട് എഴുന്നേക്കുക, പിന്നെ മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ തന്നെ അത് നേരെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇങ്ങനെ കുറേ ലക്ഷണങ്ങളാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് കാണാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും വീക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ഉറപ്പ് വരുത്തണം. അപ്പോൾ അത് ഹെർണിയുടെ കൂടെ, അതായത് ഇങ്ങനെയുള്ളവർക്ക് ഹെർണി ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഹെർണിയുടെ ഈ പ്രശ്നം കൂടി പരിഹരിച്ചാൽ മാത്രമേ
0: പിടിച്ചെടുത്താൻ
1: കഴിയുള്ളൂ. നമ്മൾ ഹെർണിയ മാത്രം പരിഹരിച്ചുകൊണ്ട് കാര്യമില്ല, ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചികിത്സ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമുക്ക് എന്താണ് കൃത്യമായിട്ടത് ഇതന്നാണ് പ്രോസ്റ്റേറ്റ് വീക്കം തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ട. പക്ഷെ മരുന്നിലൂടെ തന്നെ അത് എന്ത് ചെയ്യാം, കുറെയൊക്കെ അതിൽ ഭേദപ്പെടുത്താൻ പറ്റും. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തന്നെ കുറെയൊക്കെ ഭേദപ്പെടാറുണ്ട്. ഇനി അതല്ല കാര്യമായ തോതിലുണ്ട് വീക്കം എന്നുണ്ടെങ്കിൽ അതിനും എന്താണ് കൃത്യമായിട്ടുള്ള സർജറി കാര്യങ്ങൾ തന്നെ ഉണ്ട്. അതിലൂടെ തന്നെ അത് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഈ ഹെർണിയ പരിഹരിക്കുന്നതിൻ്റെ കൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കപ്പെടേണ്ടതാണ്.
0: അപ്പോൾ ഈ ഒരു ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മളുടെ ശരീരത്തിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് കാരണം മറ്റൊരു രോഗം കൂടി വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്.
1: അതായത് ഇപ്പോൾ ഹെർണിയ ഉള്ളവർക്ക് ഇത്തരം, ഇപ്പം ഇത് ഞാനൊരു ഉദാഹരണമാണ്, ഇതല്ലാതെ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ പദമന്ദം, ചുമ, അപ്പം അതൊക്കെ ഉള്ളവർക്ക് അത് അത് അതിൻ്റെ കാരണം കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്.
0: സാർ നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നത്, നമുക്ക് നോക്കാം. അസ്സലാമലൈക്കും. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ ഡോക്ടർ, കേൾക്കുന്നുണ്ട്.
6: അപ്പൊ അത് ഓപ്പറേഷന് അങ്ങനെ നിർബന്ധമാണ്. അപ്പൊ രണ്ട് മൂന്ന് ഡോക്ടറെ പോയി കാണിച്ചത്. അപ്പൊ ഓലസ് പറഞ്ഞത് ഇങ്ങനെ അധികം ബ്ലീഡിങ് അങ്ങനെ കായ ചെയ്താൽ മതി എന്നാ പറയുന്നത്. പിന്നെ ഗർഭാശയത്തില് മോയകളുണ്ട്.
1: എങ്ങനെ വ്യക്തമായില്ല, ഹെർണിയുണ്ട്, ഹെർണിയ ഉള്ളതായിട്ട് മനസ്സിലായി. ഗർഭാശയത്തിലെ മോള്, ആ ആ
6: ഫൈബ്രോയിഡ്,
1: ആ ആ.
6: അപ്പൊ രണ്ടു മൂന്നും പ്രാവശ്യം ചെയ്യാൻ പോയി എനിക്ക് ഭയങ്കര തടയണ പോലെ കുറച്ച് പ്രശ്നമുണ്ട്. ജോലിയൊന്നും അധികം ചെയ്യാൻ വയ്യ, ഭയങ്കര ഊരവേദനയാണ്. അപ്പോ രണ്ട് പ്രാവശ്യം പോയപ്പോ ഡോക്ടർ ഇങ്ങനെ അധികം ബ്ലീഡിങ് അങ്ങനെയൊക്കെ അതിന്റെ സിംറ്റംസ് കണ്ടാൽ ചെയ്താൽ മതി എന്നറിയണം. പക്ഷെ എനിക്ക് അങ്ങനത്തെ സിംറ്റംസ് ഒന്നുമില്ല.
1: അതായത് എനിക്ക് തോന്നുന്നു ഫൈബ്രോയിഡിന്റെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും. അങ്ങനെ അതായത് ഹെർണിയയുടെ കൂടെ തന്നെ.
0: ഒരു മിനിറ്റ്, നിങ്ങൾ അവിടെ വേറെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന് മറ്റു ശബ്ദങ്ങളൊന്നും ഇല്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണെങ്കിലേ കുറച്ചുകൂടി കേൾക്കാൻ പറ്റും.
1: അതായത് ഹെർണിയുടെ കൂടെ ഈ ഗർഭാശയത്തിലെ മുളകളുണ്ടല്ലോ ഫൈബ്രോയിഡിന്റെ, ആ അതും കൂടി ചെയ്യണം എന്നുള്ളത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഡോക്ടർ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നോ? രണ്ടും ഒരുമിച്ച് ചെയ്യാമെന്നോ അങ്ങനെ
6: എന്തെങ്കിലും?
1: അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹെർണിയന്റെ മാത്രം. ഇപ്പൊ ഹെർണിയ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ട്, അല്ലെങ്കിൽ ഹെർണിയ അത് അത്രത്തോളം വലുതായി വന്നിട്ടുണ്ട്.
6: എനിക്ക് മെയിൻ ഈ ഊരവേദനയാണ്, അതിൻ്റെതായ ഒരു പ്രയാസമായിട്ട് തോന്നുന്നു. പിന്നെ ഒരു തടസ്സലുണ്ട്, ഒരു മോയ പോലെ കുമിഞ്ഞു നേരുമ്പോ സുജു ചെയ്യുന്ന സമയത്തൊക്കെ അടിവയക്കുള്ളായിട്ട്
1: ഒരു മുള പോലെ വരുന്നുണ്ട്. ആ ആ, ഈ ഹെർണിയ എന്ന് പറഞ്ഞത് മുള പോലെ വരുന്നതാണ്. അത് ഡോക്ടറെ കാണിച്ചിട്ടാണോ ഡോക്ടർ പറഞ്ഞത് അത് ഹെർണിയ ആണെന്ന് പറഞ്ഞത്?
6: അല്ല, അത് എനിക്ക് പുറത്തേക്ക് കാണുന്നില്ല. പക്ഷെ ഓല് പറഞ്ഞിങ്ങനെ ഒരു വിരലിന്റെ വലിപ്പത്തിട്ട് പുറത്തേക്ക്
1: വന്നിട്ടുണ്ട്.
6: അതില്
1: പറഞ്ഞിട്ടുണ്ടോ അത് സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞതാണോ ഹെർണിയ ഉണ്ട് എന്നുള്ളത്?
6: സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞതാ.
1: അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഹെർണിയനാണ്. അപ്പൊ ഹെർണിയക്ക് ഈ പരിഹാരം നമ്മളിപ്പോ ഈ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ടോക്കിൽ തന്നെ നമ്മൾ അതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ഹെർണിയ ആണെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം സർജറി തന്നെ ഉള്ളൂ. പിന്നെ ഇടുപ്പ് വേദന ഉള്ളതായിട്ട് പറഞ്ഞിരുന്നു അല്ലേ? ഊരവേദന ഉള്ളതായിട്ട് പറഞ്ഞിരുന്നില്ലേ?
6: ആ,
1: ഊരവേദന അത് എന്താണെന്നുള്ളത്?
0: മെഡിസിൻ കഴിക്കുന്നുണ്ട്.
1: ആ ആ ആ, അത് കൃത്യമായിട്ട് അത് എന്താ ചെയ്യുക? ഒന്നെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഓർത്തോ ഡോക്ടർമാർ ആരെങ്കിലും കണ്ട് ഒന്നുമില്ല എന്നുള്ളത്
0: വിലയിരുത്താം.
1: ഹലോ. അതായത് പുറമേക്ക് ഇപ്പം ഉമ്മ പറഞ്ഞത് ആ ഒന്ന് ഒരു മുള പോലെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് നിസ്കരിക്കുമ്പോൾ കുമ്പിടുമ്പോൾ നീരുമ്പോൾ ഉള്ളതായിട്ട് പറഞ്ഞല്ലോ. ആ അത് ഡോക്ടറുടെ പരിശോധന സ്കാൻ റിപ്പോർട്ട് പ്രകാരം അത് ഹെർണി ആയിട്ട് തന്നെയാണ് അത് വ്യക്തമായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം സർജറി തന്നെ ഉള്ളു. ഹെർണിയ കാരണം ഒരു ഊരവേദന വരേണ്ടതില്ല. അത് ഊരവേദനക്ക് കൃത്യമായിട്ട് അതിൻ്റെതായുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം. അപ്പം അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് ഇനി അതിനെന്തെങ്കിലും MRI കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്ത് അതെന്താണെന്ന് കണ്ടെത്തി അതിനുള്ള ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഉചിതം.
0: അതിലിപ്പോൾ പിന്നെ ഒരു ഫൈബ്രോയിഡും കൂടി ഉണ്ടെന്ന് പറഞ്ഞു.
1: ഫൈബ്രോയിഡിൻ്റെ അവർക്ക് ഡോക്ടർ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അത് ചെറുതാണ്, അത് പ്രശ്നമല്ല. അതുകൊണ്ട് നമുക്കത് വെയിറ്റ് ചെയ്യാന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
6: അവര് പറഞ്ഞത് ഇപ്പൊ തന്നെ ഗർഭാശം ഇതാക്കാൻ പറ്റൂല, അത് ഇപ്പത്തെ ചെറുതുമാണ്. അതുകൊണ്ട് ഇപ്പൊ 40 വയസ്സായിരിക്കണം.
1: അത് അത് ഡോക്ടറുടെ നിർദ്ദേശം എന്താണോ അത് പ്രകാരം പോണതായിരിക്കും നല്ലത്. അപ്പോ ഹെർണിയയുടേത് മാത്രം പറയുകയാണെങ്കിൽ ഹെർണിയക്ക് ഇതാണ് ചികിത്സ ആയിട്ടുള്ളത്. അപ്പൊ തുമ്മാക്ക് അതൊരു കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് വലുതായി വരുന്നുണ്ടെങ്കിൽ കിടന്ന് നേരത്തെ ചെയ്യുന്നതാണ്. എങ്ങനെ ഹെർണിയട്ട് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാലും അതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോണില്ല. അത് ഹെർണിയ തന്നെ നമ്മളെ ബലക്കുറവ് കാരണം വരുന്നതാണ്. അപ്പം അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം, അത് തിരിച്ചുള്ളിലോട്ടാക്കിയത് ബലപ്പെടുത്താന്നുള്ളതാണ് സർജറിയിലൂടെ. അപ്പോൾ കുറേ കുറച്ച് കാലമായിട്ടുള്ളതാണ്, അത് വലുതായി വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്.
0: ഓക്കെ, കോൾ കട്ടായി തോന്നുന്നുണ്ട്. അപ്പോൾ അവരെ ചോദിച്ച ഞാൻ അവസാനം ഒരു ചോദിച്ച ചോദ്യമാണ് എൻ്റെ മനസ്സിൽ വന്നത്. പിന്നെ ബെൽറ്റ് ഇട്ടാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവർ. ഹെർണിയക്കുള്ള ബെൽറ്റ് ഇട്ടാൽ മതി, പക്ഷെ അതിനൊരു ശാശ്വത പരിഹാരം ആവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചു. അത്
1: താൽക്കാലികമായിട്ട് ഭയങ്കര വലുതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടുതലായിട്ട് തള്ളി വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം, ആശ്വാസത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാ പറയാം. പക്ഷെ അത് നമ്മളെ ഭാഗത്ത് നമ്മൾ ഒട്ടും അത് പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം അപ്പോഴും ഈ കോംപ്ലിക്കേഷൻ കാര്യങ്ങൾ അതൊക്കെ സാധ്യത എപ്പോഴും കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഒരു ചികിത്സ എന്നുള്ള രൂപേണ നമ്മൾ ഒരിക്കലും അത് പറയാറില്ല.
0: ഓക്കെ, അപ്പൊ നമ്മൾ ഈ കോളിന്റെ തൊട്ട് മുന്നേ സംസാരിച്ചിരുന്ന പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരിൽ ഉണ്ടാവുന്ന ഹെർണിയയിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോസ്റ്റേറ്റ് ഇതുപോലെ മൂത്രമൊഴിക്കുന്ന സമയത്ത് തടസ്സങ്ങളോ അങ്ങനെ പ്രയാസങ്ങളോ തോന്നുമ്പോൾ ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ തക്കതായ ചികിത്സ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊരു പക്ഷേ ഹെർണിയയിലേക്ക് എത്താൻ അല്ലെ ഈ വയറിൻ്റെ ഭിത്തികളുടെ ഉണ്ടാവുന്ന ഈ ബലക്ഷയത്തിനെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഒരു അസുഖം ഉണ്ടാവുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ അതിന്റെ ഭാഗമായിട്ട് വേറെ മറ്റൊരു അപ്പുറത്ത് വേറൊരു അസുഖം കൂടി വരാനുള്ള സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് പറഞ്ഞു വന്നിരുന്നത്. അതുപോലെ പിന്നെ സാറ് പറഞ്ഞു സ്ഥിരമായിട്ട് ചുമയുള്ള ആളുകൾക്ക് കഫക്കെട്ടും അങ്ങനത്തെ ബുദ്ധിമുട്ട് സ്ഥിരമായിട്ട് ചുമക്കുമ്പോൾ അതുപോലെ വയറിന്റെ മസിലുകൾക്ക് ബുദ്ധിമുട്ട് വന്ന അങ്ങനെ ഹെർണിയ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ അതൊക്കെ സാറില്ല എന്ന് പറഞ്ഞു വിടുന്ന കേസുകളായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ ഭാഗമായി മറ്റൊരു അസുഖം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക്
1: ചുമക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വയറിന്റെ ഉള്ളിലെ പ്രഷർ കൂടുകയും ചുമക്കുമ്പോ ശ്വാസം മുട്ടില് അങ്ങനെയൊക്കെ വരുമ്പോ ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ വയറിന്റെ ഉള്ളിലെ പ്രഷർ. അപ്പൊ അത് കാരണമാണ് ഉള്ളിലുള്ളത് പുറത്തോട്ട് തള്ളി വരുന്നത്. അപ്പൊ അത് പരിഹരിക്കണം എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിന്റെ കൂടെ തന്നെ.
0: അപ്പൊ അതുപോലെ മറ്റൊരു സംശയമാണ് ഈ ഷുഗർ ഉള്ള ആളുകളില്, ഇപ്പൊ പുരുഷന്മാരിലാണെങ്കിലും അതുപോലെ സ്ത്രീകളിലോ ഷുഗർ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റു പിന്നെ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾക്ക് ഹെർണിയ വരാനുള്ള സാധ്യത എന്തെങ്കിലും കൂടുതലുണ്ടോ, അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
1: ഈ ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഒന്ന് അവർക്ക് ഇപ്പം ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അവർക്ക് അതിൽ ഏറ്റവും വലിയൊരു ഫാക്ടർ ഇതാണ് തടി.
0: അപ്പോൾ
1: തടി ഉള്ളവർക്ക് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് എപ്പോഴും സാധ്യത എപ്പോഴും കൂടുതലാണ്. റിസ്ക് ഫാക്ടർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടർ ആയിട്ട് എപ്പോഴും നമ്മളത് പറയാറുണ്ട്. പിന്നെ ഉള്ളൊരു ഘടകം ഷുഗറുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് കുറച്ച് കൂടുതൽ ലോങ് ടേം ആയിട്ട് പ്രമേഹരോഗികളായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്ന പിന്നെ അവരുടെ നാടികളിൽ പ്രശ്നങ്ങൾ വരാം, ന്യൂറോപ്പതി പോലത്തുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് കാരണം അവർക്ക് ബ്ലാഡറിൽ ഇഷ്യൂസ് വരാം, ഈ ന്യൂറോജനിക് ബ്ലാഡർ. അപ്പോൾ അവർക്കും ഇതുപോലത്തുള്ള പല ലക്ഷണങ്ങളുണ്ടാവും, മൂത്രാധിക നേരം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ, കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക, മൂത്രം മുഴുവനായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്കും ഇത്തരത്തിലുള്ള ഹെർണിയ കാര്യങ്ങൾ ആ രൂപത്തിൽ വരാം. പിന്നെ അവർക്ക് ചികിത്സാ കാര്യങ്ങൾ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം, മുറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തരത്തിൽ സർജറി ചെയ്യുമ്പോൾ ഷുഗർ കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ.
0: അപ്പോൾ
1: എപ്പോഴും അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, അത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ എത്തുന്നതിന് മുന്നേ നേരത്തെ സർജറിക്ക് തയ്യാറെടുക്കുന്നതായിരിക്കും നല്ലത്.
0: അതൊരു മുന്നറിയിപ്പാണ്, ഷുഗർ ഡയബറ്റിക് പേഷ്യൻസ് അല്ലെങ്കിൽ ഷുഗറുള്ള രോഗികളെ സംബന്ധിച്ച് ശ്രദ്ധിക്കണം. അതിനേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്കൊരു കോളറുണ്ട്, നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
7: വഅലൈക്കും സലാം
0: വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
7: എറണാകുളത്ത് നിന്ന് വിളിക്കണേ.
0: ഓക്കെ, പറഞ്ഞോളൂ.
7: എനിക്ക് രണ്ട് മൂന്ന് കൊല്ലമായി എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ വായു കൂടെയും ഗ്യാസ് ചേമ്പസും ഗ്യാസ് നമ്മൾ വാക്സിനും അതേപോലെ ഗ്യാസ് ഇങ്ങനെ നിരന്തരം പോകാറുണ്ടായിരുന്നു.
0: ഓക്കെ,
7: അപ്പോ അതിന്റെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോ എൻഡോസ്കോപ്പ് ചെയ്യണം, വയറ്റിന്റെ അകത്ത് ഒരു ഇത് കുടലിന്റെ അകത്ത് ഒരു ഇതുണ്ടെന്ന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു എൻഡോസ്കോപ്പ് ചെയ്യണം. അപ്പോ എൻഡോസ്കോപ്പ് ഞങ്ങൾ ചെയ്തു, അതിനുശേഷം കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോ ഒരാഴ്ച തന്നെ വയറ് ഇളക്കവും അതേപോലെ ഛർദിയും നല്ല ബുദ്ധിമുട്ടായി. രാവിലെ എന്തോ ഞാൻ ചായയും ഒരു എഗ്ഗും കഴിച്ചതാണ്, അതിനുശേഷം ഇറങ്ങാറായി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വന്നു. അപ്പോ ബ്ലഡില് ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. മൂന്ന് ദിവസം അഡ്മിറ്റ് ആവണം. അപ്പൊ ഈ മൂന്നോ നാല് ദിവസം മുന്നേ മൂന്ന് ദിവസം അഡ്മിറ്റ് ആവും. ഇത് ചെയ്യണം, ആന്റിബയോട്ടിക് ചെയ്യണം. കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു, അതുപോലെ ചെയ്തു. അതുപോലെ ആന്റിബയോട്ടിക് മൂന്ന് ദിവസം ചെയ്തു. അപ്പോ ബ്ലഡിൽ ഇൻഫെക്ഷൻ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോ അതിനുശേഷം ഇപ്പോ അവര് നാല് ദിവസം മെഡിസിൻ തന്നു. അത് കഴിച്ചോണ്ടിരുന്നപ്പോ മെഡിസിൻ കഴിഞ്ഞ് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞത്. അപ്പോ എന്തായാലും രാവിലെ നമ്മൾ മലചോദനം പോകുമ്പോ ഒരു ശരീരമായിട്ടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്, ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ കുറച്ച് രണ്ടു കൊല്ലല്ല ഒരു കൊല്ലം അങ്ങനെയാണ്. അപ്പൊ ഇപ്പോ നിലക്കേണ്ട ബുദ്ധിമുട്ട് വെച്ചാല് വയറ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് വയറ് വേദന ഉണ്ടാവും. അതുപോലെ ബാത്റൂം ഒരു ദിവസം എന്തായാലും മൂന്ന് നാല് പ്രാവശ്യം ബാത്റൂം പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇനിയും ഈ എരണീന്റെ പ്രശ്നം ഇനി വന്നിട്ടുണ്ടോ, അല്ല വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണോ, എന്താ ചെയ്യേണ്ടത്? ഡെത്തായി തന്നു കഴിഞ്ഞാൽ
1: ഇതില് ഈ വയറ്റിന്ന് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ അങ്ങനെ ലൂസായി പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനത് എന്റെ ശ്രദ്ധയിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, ക്ഷമിക്കണം.
7: വയറ്റിന്ന് പോകുന്ന വെച്ചാല് എനിക്ക് രണ്ടാഴ്ച മുന്നേ ഒരു ഇത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു ഈ ഗ്യാസ് ടേബിൾ പൊതുവെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ രണ്ടാഴ്ച മുന്നേ എനിക്കൊരു പ്രോബ്ലം വയറ്റ് എന്തോ ബിരിയാണി എന്തോ കഴിച്ചതിന് ശേഷമാണ് ഈ പ്രോബ്ലം.
1: അത് മനസ്സിലായി. അതിന് ശേഷം മരുന്ന് കഴിച്ചതിന്റെ ശേഷമുള്ള പറഞ്ഞല്ലോ, രാവിലെ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായില്ല. വയറ്റിന്ന് പോകുന്നത് ലൂസ് ആയിട്ടാണോ പോകുന്നത് ഇപ്പോഴും? ഈ ചികിത്സ എല്ലാം അടുത്ത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഇപ്പൊ മരുന്ന് കഴിഞ്ഞ്
7: ചികിത്സ കഴിഞ്ഞിട്ട് ഇപ്പോ മൂന്ന് ദിവസം ചികിത്സ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ പറയുന്ന വെച്ചാല് ആദ്യം ഒരു ചരിതരി ബാത്റൂം പോകുമ്പോ ചരിതരി ആയിട്ടാണ് പോവാ. നമ്മള് ടൈറ്റ് ആയിട്ടോ അങ്ങനെയല്ല, ചരിതരി ആയിട്ടാണ് പോവാ. അത് പെട്ടെന്ന് ദഹനം നടന്നിട്ട് പോകുന്ന പോലെ നമ്മൾ കഴിച്ച സാധനം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ അത് ഇനി വയറ്റിന്ന് പോകുന്ന സാഹചര്യം, ചരിതരിയായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും ഈ മെഡിസിൻ നമ്മള് ഇന്നാള് വേദന ഉണ്ട് പറഞ്ഞു, അതുപോലെ മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ്
1: അനുഭവപ്പെടുന്നത്. അതെ, ഇത് ഹെർണിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രയാസങ്ങളായിട്ട് തോന്നുന്നില്ല. ബന്ധപ്പെട്ടുള്ള പ്രയാസ അല്ല ഹെർണിയ എന്ന് പറയുമ്പോൾ, അതൊരു മുട പോലെ വരുന്നതാണ്. ഇത് നമ്മുടെ ഇതരായിട്ട് വയറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രയാസമാണ്. ഇതിങ്ങനെ IBS എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, ഏകദേശം അതിനോട് സാമ്യമുള്ള തരത്തിലുള്ള ലക്ഷണങ്ങൾ കാര്യങ്ങളാണ്. അതിന് കൃത്യമായിട്ട് നമുക്ക് മരുന്നൊക്കെ ആയിട്ട് തന്നെ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അടുത്തുള്ളൊരു നല്ല ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിന് ആരെങ്കിലും ഒന്ന് കണ്ട് കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടെ നിന്ന് ബാക്കി പരിശോധന കാര്യങ്ങളൊക്കെ ആയി ചികിത്സ ആയിട്ട് മുന്നോട്ട് പോവാം.
0: ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് നമുക്കൊരു ഹെർണിയാണെന്ന്,
1: ഹെർണിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളല്ല. പിന്നെ ഞാൻ സംശയിച്ചത് ഹയാട്ടസ് ഹെർണിയ അത്തരം കണ്ടീഷനിൽ വരാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഈ ഭയങ്കരമായിട്ട് ഏമ്പക്കം വരിക, അപ്പോ നെഞ്ചില് കുറച്ചൊരു പ്രയാസമുള്ള പോലെ തോന്നുക.
7: അപ്പോ ഇതൊക്കെ ഇത് ഡോക്ടർ ഇതൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത്, പക്ഷെ എൻഡോസ്കോപ്പി ചെയ്തപ്പോ ഓക്കെ ആയി. ചെറുതായിട്ട്
1: അല്ല ഇതിപ്പോ കഴിഞ്ഞാൽ ഈ ഹയാറ്റസ് ഹെർണിയയുടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും, പക്ഷെ അന്ന് അത് മരുന്ന് കഴിച്ച് മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ തോതിലുള്ള ഹയാറ്റസ് ഹെർണിയ ആവാം. അപ്പോ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാക്കും, ഒരു പക്ഷെ മരുന്നിൽ തന്നെ അതൊക്കെ പരിപൂർണമായിട്ടും അതിൻ്റെ പ്രയാസങ്ങൾ എല്ലാം മാറാം. അതെല്ലാം കാര്യമായ തോതിലൊക്കെ ഉണ്ടെങ്കിലാണ് അതിന് കാര്യമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ വേണ്ടത്. ഒരു പക്ഷേ സർജറിയൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അപ്പോൾ അതൊന്ന് എനിക്ക് തോന്നുന്നു അവിടെ എൻഡോസ്കോപ്പി എല്ലാം ചെയ്ത ആരാണോ അവരെ തന്നെ മുന്നേ കണ്ട എവിടെ ഒരു പക്ഷെ അവിടെ തന്നെ കാണിച്ചാലും മതി, മുന്നേ കണ്ടിരുന്ന ഡോക്ടറെ തന്നെ സമീപിക്കാം.
7: ഞാൻ കേൾക്കാറുണ്ട് കൊടല് നമ്മള് വേറെ എന്തെങ്കിലും ഇത് എന്താ പറയാ ക്യാൻസർ പോലത്തെ നമ്മൾ അനുഭവപ്പെടുന്ന മുന്നേ നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ള
1: തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് നമുക്കത് ഈ പറഞ്ഞ പോലെ ഇതിപ്പം നമ്മൾ ഹെർണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളായിട്ട് തോന്നില്ല, എന്നാൽ വേറെ തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ IBS എന്ന് പറഞ്ഞ പോലത്തെ കണ്ടീഷൻസിലൊക്കെ ഇതേ തരത്തിലുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സ്പെഷ്യലിസ്റ്റിനെ എന്ത് ചെയ്യുക, നമ്മൾ സമീപിക്കുക, കൃത്യമായിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുക, രോഗലക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക, കൃത്യമായിട്ട് വിലയിരുത്തിയതിന് ശേഷം അവർ തന്നെ അത് വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം എന്താണെന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷം കൃത്യമുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അത് മാറേണ്ടതാണ്. വേറെ തരത്തിലുള്ള ലക്ഷണങ്ങളില്ല, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഭയപ്പെടുന്ന തരത്തിലുള്ള ഒന്നും ഇല്ല എന്നുള്ളതും കൂടി നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം കണക്കിലെടുത്തോണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
0: എന്തായാലും നേരത്തെ കാണിച്ചിരുന്ന ഡോക്ടറെ ഒന്ന് ഒ പി പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഒന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് സാർ ഉദ്ദേശിച്ചത്. ഓക്കെ,
7: ഇൻഷാല്ലാം.
0: സാർ, നമ്മൾ ഷുഗറുള്ള ആളുകളുടെ ഒരു ഹെർണിയ വരാനുള്ള സാധ്യതയെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പോൾ അത് സാധാരണ ഇപ്പോൾ നമ്മൾ മറ്റുള്ള സാധാരണ ഉള്ള ആളുകൾക്ക് വരാനുള്ളതിലേറെ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അവർ ആ ഒരു പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രയാസങ്ങളും കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. പിന്നെ ഈ ഇപ്പം നേരത്തെ നമ്മളൊരു കോളർ ഇതുപോലെ ചോദിക്കണ്ടായി ഫൈബ്രോയിഡിന്റെ ഒരു വിഷയം, അത് കൂട്ടർ പറഞ്ഞു. പക്ഷേ ഈ ഫൈബ്രോയിഡ് ഉള്ള ഒരാൾക്ക് ഹെർണിയ വരാനുള്ള സാധ്യത ഇല്ല,
1: ഇല്ല അങ്ങനെ ഇല്ല.
0: അത് അവരുടെ വേറൊരു കോംപ്ലിക്കേഷൻ
1: അല്ല. അത് ഒരു പക്ഷേ വലിയ ഫൈബ്രോയിഡ്, അത് ഇതേപോലെ വയറിൽ കൂടുതലായിട്ട് ഒരു പ്രഷർ, അതായത് നമ്മളെ വയറിൽ പ്രഷർ ഒരു അത് കുടലിന് ഈ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ് വന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, അത് കുടലിൽ കുടലിൽ പ്രഷർ വരുത്തി അത് കാരണം മലബന്ധം വരാം. അപ്പൊ അങ്ങനെ സ്ട്രെസ് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് മൂത്രമൊഴിക്കാൻ ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ അത്തരത്തില് അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെ
0: പിന്നെ പൈൽസുള്ള ആൾക്കാരാണ് അവരിതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ശോധനൻ്റെ ഒരു പ്രശ്നം കാരണം അല്ലെ മലബന്ധം കാരണം ഒരു സാധ്യതയുള്ളൂ. അതല്ലാതെ ഡയറക്റ്റായിട്ട് പിന്നെ പൈൽസുള്ള ഒരു വ്യക്തിക്ക് ഹെർണിയ ഉണ്ടാവുക എന്നുള്ളത്
1: അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവരെ നമ്മൾ ചോദിച്ചറിയുമ്പോൾ ചിലപ്പോൾ അവർക്കുള്ളൊരു പ്രയാസം അതായിരിക്കാം മലബന്ധം, അതായത് മലമ്പോള പ്രയാസം. അപ്പം അതിന് ഈ പറഞ്ഞത് എന്ത് കാരണമാവാം, ചിലപ്പം ഈ പറഞ്ഞ എന്താ പറയുക ഇപ്പം മുന്നുള്ള ആൾ ഭയപ്പെട്ടതുപോലെ ഈ ഒരു ക്യാൻസർ ട്യൂമറോ അതോ ആവാം. അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അതും പരിശോധിച്ച് അതിനുള്ള പരിഹാരം കൂടി നമ്മൾ കാണേണ്ടി വരും.
0: പിന്നെ അതുപോലെ തന്നെ ആളുകൾ ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഇപ്പോ ഭാരമൊന്നും എടുക്കുന്നില്ല പക്ഷെ സ്ഥിരമായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്, പൊതുവെ ഇപ്പോൾ പല ജോലികളും പല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ചിലർ ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവും, നടന്ന് കണ്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും. ചില ആളുകളൊക്കെ ദീർഘനേരം നിൽക്കലായിരിക്കും അവരുടെ ജോലി ഉണ്ടാവുക, വല്ലപ്പോഴും ആയിരിക്കും നിൽക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ഹെർണി വരാനുള്ള ഒരു സാധ്യത ഉണ്ട്.
1: ഹെർണിയായിട്ട് അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ലക്ഷണങ്ങൾ ഇപ്പോൾ ഈ വയറിന് കൂടുതൽ പ്രഷർ വരുന്ന ജോലികളാണ് അവർക്കുള്ളത്. പിന്നെ ചില ചിലവർക്ക് അങ്ങനെ മുടകളായിട്ട് വരും. ഇപ്പം നമ്മുടെ ഈ വൃക്ഷണ സഞ്ചിയോടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ചില മുട പോലൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ അത് ഈ ഒന്ന് ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ വരാം, വെരിക്കോസിൽ എന്നൊക്കെ പറഞ്ഞ് ചില കണ്ടീഷൻസ് അങ്ങനെ വരാം. അത് അത് ഈ തരത്തിൽ ആണെങ്കിൽ എന്ത് ചെയ്യാം, സംശയിക്കാം. ചിലവർക്ക് അതങ്ങനെ സംശയിച്ചിട്ട് ഹെർണിയാണോ ഇനി വേറെ വല്ലതാണോ എന്നതിങ്ങനെ പെട്ടെന്ന് കണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരാം. പാരമ്പര്യമായിട്ട് ഈ ചില അസുഖങ്ങളുണ്ട് അവർക്കത്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭിത്തിക്ക് ബലം കുറയുന്ന തരത്തിലുള്ള ചില അസുഖങ്ങൾ, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ കണക്കപ്പെടുന്ന ചില കണ്ടീഷൻസ്, അതായിട്ട് ബന്ധപ്പെട്ട് ഉള്ളവർക്ക് അത് പാരമ്പര്യമായിട്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് അതെന്ത് അവർക്ക്
0: ഓക്കെ. പിന്നെ നമുക്ക് സത്യത്തിൽ ഈ ഒരു ഹൃദയമായി ബന്ധപ്പെട്ട് സംസാരം നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോകണം. ഡോക്ടറോട് ചോദിക്കാം, ഫോണിൻ പ്രോഗ്രാം അതിൻ്റെ അവസാന മിനിറ്റുകളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ വരാതിരിക്കാൻ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഒരു നോർമൽ വ്യക്തിയെ സംബന്ധിച്ച് ഹെർണിയ എന്നുള്ള ഒരു പ്രയാസം, അയാൾക്ക് അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി അയാളുടെ ഒരു ജീവിതശൈലിയിൽ അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഭക്ഷണക്രമത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും?
1: ഒന്ന്, നമ്മൾ ഇതിൽ ഹെർണിയ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെ ഭിത്തിയുടെ ബലക്കുറവാണ്. അപ്പം ബലക്കുറവ് വരാനുള്ള കാരണങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഭയങ്കര തടി, നമ്മളെ ലൈഫ് സ്റ്റൈൽ. അപ്പം അത് എന്ത് ചെയ്യാം, അതിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മൾ നന്നായിട്ട് നേരത്തെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് ആ ബലം ഭിത്തി ബോഡി മസിൽ എപ്പോഴും എന്ത് ചെയ്യുക, നല്ല സ്ട്രെങ്തൻ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മളെ വയറിൻ്റെ മസിൽസൊക്കെ കൂടുതലായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നുള്ള തരത്തിലുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നേരത്തെ അത് എന്ത് ചെയ്യുക, നമ്മൾ ഫിറ്റാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത്തരം ജോലി സംബന്ധമായിട്ട് അതായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരെപ്പോഴും ശ്രദ്ധിക്കുക, അവർക്ക് ഇത് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധയിൽ എപ്പോഴും ഇത് വേണം, എനിക്കിതുണ്ടാവാം. അപ്പോൾ ഒരു മുടയായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ട് അതിൽ നേരത്തെ ചികിത്സ എടുക്കുക. എപ്പോഴും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ളത് എപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിലാക്കി അതിലോട്ട് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക.
0: തുടക്കത്തിൽ തന്നെ
1: അപ്പം അതിൽ കോംപ്ലിക്കേഷൻ്റെ കാര്യം നമ്മൾ ഒന്നും വിട്ടുപോയൊരു വിഷയം. അതിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ കുടൽ തടസ്സപ്പെടുന്ന സിറ്റുവേഷൻ, പിന്നെ ചിലത് കുടൽ കുരുങ്ങുന്ന അവസ്ഥ ഉണ്ട്. കുടൽ കുരുങ്ങുമ്പോഴാണ് ഒന്ന് ഒബ്സ്ട്രക്ഷൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അതിലോട്ടുള്ള രക്തോട്ടം തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിൽ എന്ത് ചെയ്യാം, അത് അളിഞ്ഞു പോകുന്നൊരവസ്ഥയിലോട്ട് പോവാം. പൊട്ടിപ്പോവുക, കുടൽ പൊട്ടിപ്പോവുക, അത്തരം കോംപ്ലിക്കേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. രോഗിക്ക് മരണത്തിലോട്ട് വരെ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാം. അപ്പം ആ ഒരു കോംപ്ലിക്കേഷൻ എപ്പോഴും മനസ്സിൽ കാണണം. ഒരു പക്ഷേ സ്കാൻ ചെയ്ത് ഇതിലുള്ളത് കുടലാണെന്നുണ്ടെങ്കിൽ കഴിയുന്നത് നേരത്തെ ചെയ്യുന്നതാണ്
0: എപ്പോഴും. കാരണം സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ ഒരു ലോക്കായി അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നെ ഭയങ്കര കോംപ്ലിക്കേഷനിലായിരിക്കും പോകുക എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രയാസം വരാതെ തന്നെ ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും
1: ഭക്ഷണക്രമത്തിൽ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ഈ പറഞ്ഞ ബലബദ്ധം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യണം, അത് അങ്ങനെ പ്രയാസപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണക്രമം കൊണ്ടുവരാം. നല്ല ഫൈബർ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ സലാഡ്സ് നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം കുടിക്കണം. അപ്പോൾ അത്തരം ശീലങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
0: ഓക്കെ, എനിക്ക് തോന്നുന്നത് നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ ഇങ്ങനെ തീരാനിരിക്കുകയാണ്. അപ്പം നമ്മൾ അടുത്തൊരു ലൈവിലേക്ക് മറ്റൊരു ദിവസത്തിലേക്ക് എത്താമെന്ന് തോന്നുന്നു ഇൻഷാല്ലാഹ്. അപ്പം നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്തത് ഹെർണിയയെ കുറിച്ചാണ്. ഡോക്ടർ പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിൽ ഇന്നതുവരെ നമ്മൾ ചർച്ച ചെയ്ത് ഹെർണിയ സർജറി നിർബന്ധമാണോ എന്നുള്ള ഒരു തലത്തിൽ നിന്നിട്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഹെർണിയക്കുള്ള കൃത്യമായൊരു ചികിത്സ എന്ന് പറഞ്ഞ സർജറി മാത്രമാണ്. പിന്നെ മെഡിസിൻ കഴിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു എക്സസൈസുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഹെർണിയയെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അതിന് സർജറി തന്നെയാണ് നമുക്കൊരു എന്താ പറയാം പോംവഴി എന്നുള്ളതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിരിക്കുകയാണ്. ഈ ചർച്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം ഡോക്ടർ മൊയിൻ സിക്കന്ദർ ആയിരുന്നു. ഡോക്ടർക്കും അതുപോലെ തന്നെ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.

0: കൂടിയിട്ടാണ് അദ്ദേഹം സമ്പാദിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലൂടെയും അതേപോലെ തന്നെ കൃഷിയിലൂടെ അദ്ദേഹം ധാരാളം ധനം അദ്ദേഹം സമ്പാദിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം കുറേ വീടുകൾ അതുമൂലമുണ്ടാക്കി, അദ്ദേഹം ഒരുപാട് മക്കൾ, ഏക്കർ കണക്കിന് കൃഷി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്, അതുപോലെ തന്നെ ഏക്കർ കണക്കിന് പറമ്പുകൾ, സ്ഥലങ്ങളുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് അദ്ദേഹം മാറുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കൊല്ലങ്ങൾ കഴിയുംതോറും അദ്ദേഹത്തിന് പ്രായം കൂടി വരികയും കച്ചവടത്തിലും കൃഷിയിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സന്ദർഭം ഉണ്ടാവുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ആ കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും കൃഷിയിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. അതിന് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അദ്ദേഹത്തെ പിടികൂടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനൊരു ചിന്ത വരികയാണ്, ഞാൻ അധികം കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതിന് അദ്ദേഹത്തിന് കൂടുതൽ ആ ചിന്തകൾ മൂലം കൂടുതലൊന്നും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ അദ്ദേഹത്തിന് വരിക. അതിന് അദ്ദേഹം ഞാൻ ദരിദ്രനാണെന്ന് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പിറപുറത്ത് കൊണ്ടിരിക്കുക. അപ്പോൾ മക്കൾ ചോദിക്കുന്നുണ്ട്, അപ്പാ നിങ്ങളെന്താണ് ഈ പറയണത്, നിങ്ങൾ ദരിദ്രനാണെന്നോ, നിങ്ങളാണല്ലോ ഈ വീടും ഈ പറമ്പും ഇതിൻ്റെ ഒക്കെ ഉടമയായിട്ടുള്ള നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ. അങ്ങനെ മക്കൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വീണ്ടും ഞാൻ ദരിദ്രനാണ് എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മക്കൾ അദ്ദേഹത്തെ വാഹനത്തിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ പറമ്പുകളും കെട്ടിടങ്ങളും ഒക്കെ കാണിച്ചിട്ട് കൊടുത്തിട്ട് പറയാണ്, ഇതൊക്കെ നിങ്ങളെ സ്വത്താണ്, നിങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ദരിദ്രനാണെന്ന് വേവലാതിപ്പെടുന്നത് എന്ന് ചോദിക്കണം. അപ്പോഴും അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ ദരിദ്രനാണെന്ന്. അതോടെ മക്കളാകെ ആശങ്കയിലാവുകയാണ്, എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല. ഒടുവിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനെ അവർ മക്കൾ സമീപിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഉപ്പയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പണ്ഡിതൻ മക്കളുടെ കൂടെ ആ ഉപ്പയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴും ആ വൃദ്ധൻ പറയുന്നു, ഞാൻ ദരിദ്രനാണ്. അങ്ങനെ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ പണ്ഡിതന് മനസ്സിലായി, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ ദരിദ്രനാണ് എന്ന് പറയുന്നത് എന്നതിൻ്റെ കാരണം. അതായത് ഭൗതികമായ സമ്പത്തില്ലാത്ത ദരിദ്രനാണ് താൻ എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നിങ്ങളുടെ മക്കളോട് പറയണം, മരിക്കാറായി, പക്ഷേ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ ആവശ്യമായ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഞാനെന്താണ് ദരിദ്രനാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പണ്ഡിതൻ മക്കളോട് പറയാം. ഇഹലോകത്തിന് വേണ്ടി ധാരാളം സമ്പാദിച്ചു, എന്നാൽ പരലോകത്തിന് വേണ്ടി സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതാണ് അയാളുടെ സങ്കടം. അങ്ങനെ പണ്ഡിതൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്, അവശേഷിക്കുന്നത് എത്ര കാലമാണെങ്കിലും ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുക, സാധുക്കളെ സഹായിക്കുക എന്നുള്ള ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് ഈ പണ്ഡിതൻ നൽകുകയാണ്. ഉടനെ അദ്ദേഹം മക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതുവരെയുള്ള സമ്പത്തിൻ്റെ സക്കാത്ത് കണക്കെടുത്ത് അത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും സ്ഥലമില്ലാത്ത പാവങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിൽ വീട് വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുകയും ആണ്. അദ്ദേഹം മക്കൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു. ആണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. കൂട്ടുകാരെ, അല്ലെങ്കിൽ ശ്രോതാക്കളെ, നമ്മുടെ സമയമെന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ടതാണ്. നന്മകൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നന്മകൾ മാറ്റി നിർത്തരുത്. പരലോകത്തുള്ള സമ്പാദ്യമെന്ന് പറയുന്നത് അത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. അതിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്.
1: പീസ് റേഡിയോ.

0: ഹൃദയവസന്തം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഇബ്രാഹിം നബി അലഹിസ്ലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നു. വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാഅല്ലാ അതിൻ്റെ 27-28 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് പരിശുദ്ധ കഅബാലയം നിർമ്മിക്കുവാനാവശ്യമായ സ്ഥാനം അള്ളാഹു ഒരുക്കിക്കൊടുത്തു, കാണിച്ചു കൊടുത്തു എന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. അള്ളാഹുൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ തുവാഫ് ചെയ്യുന്ന, നമസ്കരിക്കുന്ന ആളുകൾക്കെല്ലാം വേണ്ടി ആ ഭവനത്തെ ശുദ്ധീകരിക്കുവാനുമെല്ലാം ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുന്ന ഭാഗമെല്ലാം അവിടെ നാം പഠിക്കുകയുണ്ടായി. ഇനി ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുവാനുള്ള കൽപ്പനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക്. നമുക്ക് ആയത്തിൻ്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം. വഅദ്ദിൻ ഫിന്നാസ്, വഅദ്ദിൻ, നീ വിളംബരം ചെയ്യുക. വഅദ്ദിൻ, നീ വിളംബരം ചെയ്യുക. ഫിന്നാസ്, ജനങ്ങൾക്ക്, ജനങ്ങൾക്കിടയിൽ നീ വിളംബരം ചെയ്യുക. ബിൽ ഹജ്ജ്, ഹജ്ജിന്, ഹജ്ജിന് വേണ്ടി നീ ജനങ്ങൾക്ക് ഇടയിൽ വിളംബരം ചെയ്യുക. യഅതൂക, യഅതൂക, അവർ നിന്റെ അടുക്കൽ വരും. യഅതൂക, അവർ നിന്റെ അടുക്കൽ വരും. രിജാലൻ, നടന്നുകൊണ്ടും. വഅല കുല്ലി ളാമിരിൻ, വഅല കുല്ലി ളാമിരിൻ, എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെയും പുറത്തായിക്കൊണ്ട്. വഅല കുല്ലി ളാമിരിൻ, യഅതീന, അവർ വരും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ എല്ലാ മലമ്പാതകളിലൂടെയും. യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അവർ എല്ലാ ഇടുങ്ങിയ അല്ലെങ്കിൽ വിദൂരമായ മലമ്പാതകളിലൂടെയും അവർ നിന്റെ അടുക്കൽ വരും. പായത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നീ ജനങ്ങൾക്കിടയിൽ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക. യഅതൂക റിജാലൻ, അവർ നടന്നുകൊണ്ട് നിന്റെ അടുക്കൽ വരും. വഅല കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ടും. യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ മലമ്പാതകളിലൂടെയെല്ലാം നിന്റെ അടുക്കൽ അവർ വരും. അടുത്ത ആയത്തിൽ യഷ്ഹദു മനാഫിഅലഹും, ലിയഷ്ഹദു, അവർക്ക് സാക്ഷികളാകുവാൻ, സന്നിഹിതരാകുവാനും. മനാഫിഅ ലഹും, അവർക്കുപകാരമുള്ള, അവർക്ക് പ്രയോജനകരമായ അവസരങ്ങളിൽ, രംഗങ്ങളിൽ അവർക്ക് സന്നിഹിതരാകുവാനും സാക്ഷികളാകുവാനും. വയദുക്കുറു സ്മല്ലാ, വയദുക്കുറു, അവർക്ക് സ്മരിക്കുവാനും. ഇസ്മല്ലാ, അള്ളാഹുവിൻ്റെ നാമത്തെ, അള്ളാഹുവിൻ്റെ നാമത്തെ ഉച്ചരിക്കുവാനും. വയദുക്കുറു, അവർക്കുച്ചരിക്കുവാനും. ഇസ്മല്ലാ, അള്ളാഹുവിൻ്റെ നാമത്തെ. ഫി അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ. അറിയപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിക്കുവാനും അലാമാ റസഖഹും അവർക്ക് നൽകിയതിൻ്റെ മേൽ അലാമാ റസഖഹും അവർക്ക് നൽകിയതിൻ്റെ മേൽ മിം ബഹീമത്തിൽ അൻആം കന്നുകാലികളിൽ നിന്ന് നാൽക്കാലികളിൽ നിന്ന് അപ്പോ ബഹീമത്തുൽ അൻആം നാൽക്കാലികളിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ടതിൻ്റെ മേൽ നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്നതിന് വേണ്ടിയും അവർക്ക് ഉപകാരപ്രദമായ രംഗങ്ങളിൽ അവർക്ക് സാക്ഷികളാകുവാനും വേണ്ടി ഫകുലൂമിൻഹാ എന്നിട്ട് അങ്ങനെ നിങ്ങൾ അവയിൽ നിന്നും തിന്നുക ഫകുലൂ മിൻഹാ അങ്ങനെ അതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുക വഅത്ഇമൂ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക വഅത്ഇമൂ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക അൽബാഇസൽ ഫഖീർ ദരിദ്രനായ പ്രയാസപ്പെടുന്ന ദരിദ്രനായ ആളുകളെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക അപ്പൊ രണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥം ലിയശ്ഹദു മനാഫിഅലഹും അവർക്ക് ഉപകാരപ്രദമായ രംഗങ്ങളിൽ അവർക്ക് സാക്ഷികളാകുവാനും ഹാജരാകുവാനും വയദുഖുറുസ്മല്ലാഹി ഫി അയ്യാമിം മഅലൂമാതിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം നാൽക്കാലികളിൽ നിന്നും അവർക്ക് നൽകിയതിൻ്റെ മേൽ എണ്ണപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെട്ട നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമമുച്ചരിക്കുവാനും വേണ്ടി ഫകുലൂ മിൻഹ അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക വഅത്ഇമുൽ ബാഇസൽ ഫഖീർ നിങ്ങൾ പ്രയാസപ്പെടുന്ന ദരിദ്രരായ ആളുകളെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഇതാണ് ആയത്തിൻ്റെ അർത്ഥം ഇതിൽ ഒന്നാമത്തെ ആയത്തിൽ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് ഹജ്ജിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ നീ വിളംബരം ചെയ്യുക എന്നാണ് അലിംഹു ബിഹി വദ്ഉഹും ഇലൈഹി എന്നാണ് നീ അതിനെക്കുറിച്ച് അവർക്ക് അറിയിപ്പ് കൊടുക്കുക അതിലേക്ക് അവരെ ക്ഷണിക്കുക ഇതാണ് അതിന് വഅദ്ദിൻ എന്ന് പറഞ്ഞതിന് അതിലേക്ക് നീ അവരെ ക്ഷണിക്കുകയും അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുകയും ചെയ്യുക ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തഫ്സീറിൽ വിശദമായി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അഥവാ ഇബ്രാഹിം നബി പറയുകയാണ് യാ റബ്ബി വകൈഫ അബ്ലഉന്നാസ് വസൗതി ലാ യംഫദുഹും റബ്ബേ ഞാൻ എങ്ങനെയാണ് അവർക്ക് എത്തിക്കുക എന്റെ ശബ്ദം എങ്ങനെയാണ് എനിക്ക് അവർക്ക് എത്തിക്കാൻ കഴിയുക അപ്പൊ ഇബ്രാഹിം നബിയോട് പറയുകയാണ് നാദി നീ വിളിക്കുക വഅലൈനൽ ബലാഗ് വനാ നാദി നീ വിളിച്ചു പറയുക നിന്റെ ഉത്തരവാദിത്തം വിളിച്ചു പറയുക എന്നതാണ് വഅലൈനൽ ബലാഗ് അതെത്തിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം എന്റെ മേലാണ് ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ് പിന്നെ അതിൻ്റെ അത് വിശദമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നതിന് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്ഥാനത്ത് കയറി നിന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ് അതേതാണ് ആ സ്ഥാനമെന്നത് പല രൂപത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് വക്കീല അല സഫ സഫാ മലയുടെ മുകളിലാണെന്ന് പറയുന്നുണ്ട് വക്കീല അല അബി ഖുബൈസ് ജബലു അബി ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് വിളിച്ചു പറയുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സ്ഥാനം ഏത് എന്നുള്ളതൊക്കെ പല വിശദീകരണങ്ങളിൽ കാണുവാൻ കഴിയും അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഹജ്ജിന് വേണ്ടി വിളിച്ചു പറയുകയാണ് അങ്ങനെ ആ വിളിച്ചു പറയുമ്പോൾ യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതൂക അവർ നിന്റെ അടുക്കൽ വരുമെന്നാണ് യഅതൂക അവർ നിന്റെ അടുക്കൽ വരും റിജാലൻ നടന്നുകൊണ്ട് കാൽപാദങ്ങളിൽ നടന്നുകൊണ്ട് അവർ നിന്റെ അടുക്കൽ വരും വഅലാ കുല്ലി ളാമിരിൻ മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്തായിക്കൊണ്ടും യഅതീനമിൻകുല്ലി ഫജ്ജിൻ അമീഖ് വിദൂരമായ വഴികൾ താണ്ടിയും അവർ നിന്റെ അടുക്കൽ വരും ഇതാണ് പറയുന്നത് നീ വിളിച്ചു പറയുക ആ വിളിച്ചു പറയുന്നത് അത് നാനാ ദിക്കുകളിലേക്കും എത്തിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ആ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ടും വിദൂരമായ വഴികൾ താണ്ടിയും അതേപോലെ നടന്നുകൊണ്ടും അവർ നിന്റെ അടുക്കൽ ആ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി എത്തിച്ചേരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നത് ലിയശ്ഹദു മനാഫിഅലഹും, അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് സാക്ഷിയാകുവാൻ വേണ്ടി ഹാജരാകുവാൻ വേണ്ടി എന്നാണ്. അവിടെ അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെയൊക്കെ വാക്കായിട്ട് പറയുന്നത് മനാഫിഉദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മൻഫഅത്തുകൾ. അവിടെ മനാഫി എന്ന് പറയുമ്പോൾ ദുനിയാവിന്റെ ഉപകാരങ്ങളുണ്ട്, ആഖിറത്തിന്റെ ഉപകാരങ്ങളുണ്ട്. എന്നിട്ട് പറയുക അമ്മ മനാഫിഉൽ ആഖിറ, ആഖിറത്തിലെ ഉപകാരം എന്ന് പറയുന്നത് ഫരിളവാനുള്ള അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അഥവാ ആ നല്ല നീയത്തോടുകൂടി അവിടെ വന്ന ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാളെ പരലോകത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ആ പ്രതിഫലം ഫരിളവാനുള്ള, അതാണ് ആഖിറത്തിലെ മൻഫഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഅമ്മ മനാഫിഉദ്ദുനിയ, എന്നാൽ ദുനിയാവിന്റെ മൻഫഅത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള ഉദ്ദേശം ആ ബലിമൃഗത്തിൽ നിന്ന് മാംസം ഭക്ഷിക്കാം, അതേപോലെ ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോൾ ആ നിയ്യത്തോടുകൂടിയാണ് പോകുന്നത് എങ്കിലും അവിടെ നമുക്ക് കച്ചവടങ്ങൾ ചെയ്യാം, അതേപോലെ അതിൽ നിന്നുള്ള ലാഭങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. നമ്മുടെ നിയ്യത്ത് ഹജ്ജാവണം, എന്നാൽ അതിനിടയിൽ ഇതുപോലെയുള്ള ഹജ്ജിന് ദോഷം വരാത്ത തരത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സങ്ങൾ ഇല്ല എന്നാണ്. ഫമാ യുസീബൂന മിൻ മനാഫിഉൽ ബുദനി വറബ്ഹി വത്തിജാറാതി, ഇതെല്ലാം തഫ്സീറുകളിൽ കാണാം. അവിടെ ആ ബലിമൃഗത്തിന്റെ അതിൽ നിന്ന് നമുക്ക് ഉപകാരങ്ങളുണ്ട്, കച്ചവടങ്ങൾ ചെയ്യാം, അതിലൂടെയുള്ള ലാഭങ്ങളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ദുന്യവിയായ ഈ ദുനിയാവിൽ നമുക്ക് ലഭ്യമാകുന്ന മൻഫഅത്തുകളായിക്കൊണ്ടും വിശദീകരിക്കപ്പെട്ടതായിട്ട് കാണുവാൻ കഴിയും. പിന്നീട് പറയുന്ന വൈ അദ് ഖുർസ്മല്ലാ ഫി അയ്യാമിൻ മഅലൂമാതിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തുൽ അൻആം. ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞാൽ നാൽക്കാലികൾ. ആ നാൽക്കാലികളിൽ നിന്ന് അവർക്ക് നൽകിയ, അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹജ്ജിന്റെ ഭാഗമായിട്ടെല്ലാം നാം നടത്തുന്ന ആ ബലികർമ്മത്തിനുപയോഗിക്കുന്ന മൃഗങ്ങളാണ്. ആ മൃഗങ്ങളുടെ മേൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ, നിശ്ചയിക്കപ്പെട്ട ആ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമമുച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ആ നാമമുച്ചരിച്ചുകൊണ്ടവയെ അറുക്കുക എന്നാണ്. ആ നാമം അള്ളാഹുവിന്റെ നാമമുച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കുക. അതേത് സമയത്താണ്? ഫി അയ്യാമിൻ മഅലൂമാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ, അറിയപ്പെട്ട ദിവസങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ അറിയപ്പെട്ട ദിവസങ്ങൾ എന്നതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, അൽ അയ്യാമുൽ മഅലൂമാത്ത്. ആ അറിയപ്പെട്ട ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യാമുൽ അശർ, ആ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇനി അതല്ല, ആ ദുൽഹിജ്ജയിലെ ഹജ്ജ് നടക്കുന്നതായ ആ ദിവസങ്ങളാണ് ബലിപെരുന്നാളും അതിനോടനുബന്ധമായ തൊട്ടടുത്ത ദിവസങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ അതിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ പറയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമമുച്ചരിച്ചുകൊണ്ട് ആ നാൽക്കാലികളെ അറുക്കുകയും എന്നിട്ട് പറയുന്നു ഫക്കുലൂ മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. ഫക്കുലൂ മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. ഇവിടെ കുലു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്താ കൽപ്പനാരൂപമാണ്. നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. അതൊരു കൽപ്പനാരൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അവിടെ ആ കൽപ്പന അതൊരു വുജൂബിൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുകയില്ല എന്നാണ് ശരിക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു കൽപ്പനയാണെങ്കിലും അത് ചെയ്യൽ നിർബന്ധമാണ് എന്ന രൂപത്തിൽ അല്ല എന്നതാണ് തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുക. എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന എന്ന നിലക്ക് നാം അറുക്കുന്ന ബലിമൃഗത്തിൽ നിന്ന് നാം ഭക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഫക്കുലൂ മിൻഹ, നമ്മൾ ബലിയറുക്കുന്ന ആ മൃഗത്തിൽ നിന്ന് നാം ഭക്ഷിക്കണം. കുലൂ നിങ്ങൾ ഭക്ഷിക്കുക മിൻഹ അതിൽ നിന്നും വഅത്ഇമൂ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം ആരെ അൽബാഇസൽ ഫഖീർ ദരിദ്രരായ പ്രയാസപ്പെടുന്ന ആളുകളെ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യണം അൽബാഇസ് അൽ ഫഖീർ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ദരിദ്രരായ ആ ആളുകളെ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ രണ്ടായത്തുകളിലായിട്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നിൽ ഹജ്ജിനു വേണ്ടി വിളിച്ചു പറയുവാനും അപ്പോൾ എല്ലാവരും നിന്റെ അടുക്കലേക്ക് വരുമെന്നും ആ വരുമ്പോൾ അവർക്ക് കുറെ ഉപകാരങ്ങളുണ്ട് ദുന്യവിയായ ഉപകാരങ്ങൾ ഉഹ്റവിയായ ഉപകാരങ്ങളുണ്ട് മാത്രമല്ല അവർക്ക് നൽകിയ ആ ബലിമൃഗത്തെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുക്കുവാനും അതിൽ നിന്ന് ഭക്ഷിക്കുവാനും പാവങ്ങളെ ഭക്ഷിപ്പിക്കുവാനും ഒക്കെയുള്ള കൽപ്പനകളും കാര്യങ്ങളുമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നതെന്ന് കൂടെ നോക്കാം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് നീ ഹജ്ജിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ വിളംബരം ചെയ്യുക യഅതൂക റിജാലൻ അവർ നിന്റെ അടുക്കൽ നടന്നുവരും വഅലാ കുല്ലി ളാമിരിൻ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ടും യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് വിദൂരമായ വഴികൾ താണ്ടിയും അവർ വരുന്നതാണ് ലിയഷ്ഹദു മനാഫി അലഹും അവർക്കുള്ള ആ ഉപകാരങ്ങൾ എടുക്കുന്നതിന് വേണ്ടി വയദു ഖുറസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത് ആ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുവാനും അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം നാൽക്കാലികളിൽ നിന്ന് അവർക്ക് നൽകിയതിന്റെ മേൽ ഫഖുലൂ മിൻഹ അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക വഅത്ഇമുൽ ബാഇസൽ ഫഖീർ പ്രയാസപ്പെടുന്ന ദരിദ്രരായ ആളുകളെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുക അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഇബ്രാഹിം നബി അലഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നു വിഷയം അവതരിപ്പിച്ചത് അബ്ദുൽ വഹാബ് സലാഹി
2: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ് ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ് പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക് ജമീൽ